ചെയ്യുക. മഹന്മാരായ ആളുകൾ പറഞ്ഞത് കാണാം, അൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആ രണ്ട് നാമങ്ങളുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ഇസ്മുല്ലാഹിൽ അഴുളം, ആ നാമങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും. ഇമാം അഹമ്മദ് റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിനെ ഉദ്ധരിക്കുന്നു, ഞാൻ ഒരിക്കൽ നബിയുടെ കൂടെ ഇരിക്കുകയാണ്. ഒരാൾ വന്ന് നമസ്കരിക്കുന്നുണ്ട്. ആ നമസ്കാരത്തിൽ റുക്കോയും സുജൂദും കഴിഞ്ഞ് അദ്ദേഹം തശഹൂദിലിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദു ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാൻ. അല്ലാഹുവേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു, നിനക്ക് മാത്രമാണ് എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവനായ അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, യാ ബദീ അസ്സമാവാത്തി വൽ അർദ്, യാദൽ ജലാലി വൽ ഇക്രാം, മഹത്വത്തിൻ്റെയും ആദരവിൻ്റെയും ഉടമയായ അല്ലാഹുവേ, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്ന, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം സ്വയം കാര്യങ്ങൾ കൊണ്ട് നിലനിൽക്കുന്ന അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഈ മനുഷ്യൻ തഹജ്ജുദിൻ്റെ ശേഷം പ്രാർത്ഥിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. എന്നിട്ട് നബി പറഞ്ഞു, അതദ്റൂന ബിമാ ദഅല്ലാ, നിങ്ങൾ അദ്ദേഹം അള്ളാഹുവിനോട് എന്ത് വെച്ചുകൊണ്ടാണ് ചോദിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബികളായ ആളുകൾ പറഞ്ഞു, അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും മാത്രമല്ലേ അതറിയുകയുള്ളൂ, ഞങ്ങൾക്കറിഞ്ഞുകൂടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവിനെ ഉടമപ്പെടുത്തിയ അള്ളാഹുവാണ് സത്യം. ലഖദ് ദഅല്ലാഹ ബിസ്മിഹിൽ അഅലം, അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ നാമം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്. അല്ലദീ ഇദാ ദുഅയ ബിഹി അജാബ്, ആ നാമത്തോടുകൂടി ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടും. അതുകൊണ്ട് ചോദിച്ചാൽ അള്ളാഹു അവന് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കും എന്ന് സഹിയായ ഒരു ഹദീസിൽ കാണാം. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച മറ്റൊരു വചനത്തിലുണ്ട്, ഇസ്മുല്ലാഹിൽ അഅളം ഫീ സൂറത്തിൻ മിനൽ ഖുർആൻ സലാസിൻ, അള്ളാഹുവിൻ്റെ മഹത്തായ നാമം, ഏറ്റവും മഹത്തായ നാമം മൂന്ന് ഖുർആനിക സൂക്തത്തിലാണുള്ളത്. ഒന്ന് അൽ ബഖറ വ ആലി ഇമ്രാൻ വ താഹ, ഈ മൂന്ന് സൂറത്തുകളിലുമാണുള്ളത്. എന്നിട്ട് ഇതിൻ്റെ റിപ്പോർട്ടിൽപ്പെട്ട ഒരാൾ പറയുകയാണ്, എന്താണ് ഈ മൂന്ന് സൂറത്തുകളിലുള്ളത്? ഫനദർത്തു ഫിയാദി സൂറത്തി സലാസ സുവരി സലാസ, ഞാൻ ഈ മൂന്ന് സൂറത്തുകളിലൊന്ന് പരതി നോക്കി. ഫറായ്തു ഫിഹ അശിയാ ലൈസ ഫിൽ ഖുർആനി മിസ്ലുഹ, ഖുർആനിൽ ഇതുപോലെയുള്ള ആയത്തുകൾ വേറെ എവിടെയുമില്ല ഈ മൂന്ന് സൂറത്തുകളിലല്ലാതെ. ഒന്നാമത്തേത് ആയത്തുൽ കുർസിയി സൂറത്തുൽ ബഖറയിൽ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. രണ്ടാമത്തേത് സൂറത്തു ആലു ഇമ്രാനിൽ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്ത്. മൂന്നാമത്തേത് ഫി ത്വാഹ, ത്വാഹ സൂറത്തിൽ, വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്ത്. ഈ ആയത്ത് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ് എന്നാണ് ഇനി നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അൽ ഹയ്യുൽ ഖയ്യൂം എന്ന അല്ലാഹുവിൻ്റെ ഈ നാമം, അൽ ഹയ്യി എന്ന നാമം മാത്രം എടുത്തു നോക്കിയാൽ സമ്പൂർണമായ ജീവനുള്ള, എന്നെന്നും നിലനിൽക്കുന്ന ജീവൻ്റെ ഉടമ, അവനൻ്റെ മുമ്പ് ആരുമില്ല, അവനു ശേഷം അവന് നാശമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, തളർച്ചയില്ലാത്ത, ക്ഷീണമില്ലാത്ത, എല്ലാ സമ്പൂർണതയെയും ഉൾക്കൊള്ളുന്ന, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാ കാര്യങ്ങൾക്കും കഴിയുന്ന, എന്നാൽ മാപ്പ് ചെയ്യുന്ന സർവശക്തനായ കരുണാനിധിയായ ആ അല്ലാഹു, ആ അല്ലാഹുവിനെപ്പറ്റി ഒരാൾ കൃത്യമായി അറിയുകയാണെങ്കിൽ അവന് മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. അവൻ്റെ മുമ്പിലെ കുനിയാവൂ, അവൻ്റെ മുമ്പിലെ തലകുനിക്കാവൂ,
അവൻ്റെ മുമ്പിലെ സുജൂദ് ചെയ്യാവൂ എന്ന കാര്യത്തിൽ ആരും സന്ദേഹിക്കേണ്ടി വരില്ല. അള്ളാഹു പറഞ്ഞ വചനം, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, മരണമില്ലാത്ത എന്നൊന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ മേൽ നീ എല്ലാം ഭരമേൽപ്പിക്കുക. എന്നാൽ മരണമുള്ളവൻ, എന്നും ജീവിക്കാത്തവൻ, അവനെ ഭരമേൽപ്പിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കപ്പെടാൻ പറ്റില്ല. കാരണം അവരൊക്കെ കുല്ലുമൻ അലൈഹാ ഫാൻ, ഭൂമിയിൽ കുമുകളിലുള്ള എല്ലാവരും നശിക്കും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്രാം, നിൻ്റെ രക്ഷിതാവ് മാത്രം ഉത്കൃഷ്ടനായ ആദരവിൻ്റെ ഉടമയായ അള്ളാഹു മാത്രമേ ഇവിടെ അവശേഷിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വചനങ്ങൾ, പ്രത്യേകിച്ചും ഹയ്യ്, വല്ലാത്ത വിശാലമായ ഒരർത്ഥം ഉൾക്കൊള്ളുന്നു. ഈ അർത്ഥമറിഞ്ഞ ഒരാൾക്ക് അള്ളാഹുവിനെ മറക്കാനോ അവഗണിക്കാനോ അവനോട് ധിക്കാരം കാണിക്കാനോ കഴിയില്ല എന്നത് സത്യമാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട് കിടക്കുന്ന ദിവസം എല്ലാവരും പരിഭ്രാന്തരായി നബി മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ എൻ്റെ വാളിൽ നിരയാക്കും എന്ന് വരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ച സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മരണ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം നബിയെ കണ്ട ശേഷം പറഞ്ഞു, അല മൻ ഖാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്ത്. അള്ളാഹുവിനെ സ്തുതിച്ച് ആ പ്രകീർത്തനങ്ങളോടുകൂടിയാണ് അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിച്ച് പറയുന്നത്. ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആരെങ്കിലും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവന് ആ മുഹമ്മദ് നബി മരിച്ചുപോയിരിക്കുന്നു, ഒരിക്കലും സംശയിക്കേണ്ടതില്ല. മരിക്കുന്നവരെ ആരാധിക്കാറില്ലല്ലോ, അതുകൊണ്ട് മുഹമ്മദ് നബിയെ ആരാധിക്കേണ്ടതില്ല, അദ്ദേഹത്തെ പിന്തുടരുകയാണ് വേണ്ടത്. വമൻ കാന യഅബ്ദുല്ലാ, അള്ളാഹുവിനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൽ ലാ യമൂത്ത്, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല എന്ന് ജനങ്ങളോട് പ്രഖ്യാപിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ആയത്തുകൂടി ഓതി, ഉമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത്ത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബ്തും അലാ അഅ്ഖാബികും വമൻ യൻഖലിബ് അലാ അഖബൈഹി ഫലൻ യദുറല്ലാഹ ഷൈഅ വസയ്യജ്സില്ലാഹു ശാക്കിരീൻ. ഈ ആയത്തോതിയപ്പോഴാണ് ജനങ്ങൾക്ക് ആ അബോധാവസ്ഥയിൽ നിന്ന്, പരിഭ്രമാവസ്ഥയിൽ നിന്ന് ബോധം വീണ് തിരിച്ച് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാനുള്ള ആ ഒരു ബോധം തിരിച്ചു കിട്ടിയത് എന്ന് ചരിത്രത്തിൽ കാണാം. സഹോദരങ്ങളെ, അതുപോലെ ഖയ്യൂം, ഖയ്യൂം സ്വയം നിലനിൽക്കുന്നവൻ, അവൻ്റെ കാര്യങ്ങളിൽ മറ്റൊരാൾക്ക് ഇടപാടില്ല, എല്ലാവർക്കും അവന് ആവശ്യമുണ്ട്, അവന് മറ്റൊരാളുടെയും ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു അള്ളാഹു. ആ അള്ളാഹുവിനെയും നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത ഖയ്യിമു സമാവാത്തി വൽ അർദ് വമൻ ഫീഹിന്ന, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, ആകാശഭൂമികളുടെ അവയെല്ലാം നിയന്ത്രിക്കുന്ന ഖയ്യിം, അതിൻ്റെ നിയന്ത്രകനാണല്ലോ നീ അതിലുള്ള വസ്തുക്കളുടെയും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഇന്നല്ലാഹ യുംസിഖു സമാവാത്തി വൽ അർള അൻ തസൂല, ആകാശഭൂമികളെ കൂട്ടിമുട്ടാതെ കൃത്യമായ ചലനരേഖയിൽ പിടിച്ചു നിർത്തുന്നവൻ അല്ലാഹുവാണ്. ആ അത് എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവുകയാണെങ്കിൽ, ആകാശഭൂമികളുടെ ചലനരേഖകൾ തെറ്റിപ്പോവുകയാണെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ നിയന്ത്രകനായ അള്ളാഹു, അവനാണ് ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ബോധിപ്പിക്കുകയും ചെയ്തു. ആ അള്ളാഹുവിന് ഈ ലോകത്തെ നിയന്ത്രിക്കുക എന്നല്ലാതെ ഒരു സൃഷ്ടികൾക്കും അവൻ്റെ മനസ്സ് തെറ്റിക്കാനോ അവൻ്റെ നിയന്ത്രണം തെറ്റിക്കാനോ മറ്റൊരു കാര്യത്തിലേക്ക് അവനെ ഇടപെടുത്തുവാനോ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ കുല്ലയോമിൻ ഹുഅഫി ഷഇൻ, ഓരോ ദിവസവും അവനവനെ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ ഓരോ മനുഷ്യനും വ്യാപൃതനായിരിക്കും.
അവനാണ് എല്ലാം നൽകുന്നവൻ. നൽകാതിരിക്കുന്നവനും അവനാണ്. ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും അവനാണ്. അതുകൊണ്ട് രോഗികളെ ശിഫയാക്കുന്നവൻ

വലിപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസികളായി ജീവിച്ചാൽ തീർച്ചയായും അള്ളാഹു നമ്മുടെ രക്ഷയ്ക്കെത്തും, അള്ളാഹു നമുക്ക് വഴി കാണിക്കും. ഒരു വിശ്വാസി ഒരിക്കലും അള്ളാഹുവിനെ മറക്കുകയില്ല. എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവാണെന്ന ബോധ്യമുള്ള ഒരാൾ, ഈ ആകാശലോകത്തിൻ്റെ നിയന്ത്രണം അവൻ്റെ കയ്യിലാണ് എന്ന് കൃത്യമായും ബോധമുള്ള ഒരാൾ, അവനാണെല്ലാം തീരുമാനിക്കുന്നതും കണക്കാക്കുന്നതും എന്ന് ബോധ്യമുള്ള ഒരാൾ അള്ളാഹുവിനെ മാത്രമേ ആശ്രയിക്കൂ. അവൻ്റെ നേർച്ചകളും വഴിപാടുകളും ആശ്രയങ്ങളും പ്രാർത്ഥനകളുമെല്ലാം മറ്റൊരാളിലേക്ക് മനുഷ്യൻ തിരിക്കുകയില്ല. അള്ളാഹുവിൽ കൃത്യമായി വിശ്വാസം ഉറപ്പിക്കും എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൽ നാം വിശ്വാസമർപ്പിക്കുക. അള്ളാഹുവിങ്കിൽ നിന്ന് നന്മ മാത്രമേ കിട്ടൂ എന്ന പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൻ്റെ സാമീപ്യം നാം നേടുക. അള്ളാഹുവിനെ മറന്ന് ജീവിച്ചാൽ ഒരിക്കലും തല ഉയർത്തി ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ മോശക്കാരായിത്തീരും. അള്ളാഹുവിൻ്റെ ഹയ്യ് കയ്യൂം എന്ന ആ രണ്ട് സിഫത്തുകളെ പ്രത്യേകം നാം വിശേഷണങ്ങളെ മറച്ചു പഠിച്ചു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മനസ്സിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ്. ഹയ്യായ എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന നാഥ, നിൻ്റെ കാരുണ്യം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നതും തേടുന്നതും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽ നിന്ന് അലി ഇബ്നു അബി താലിബ് ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ബദറിൻ്റെ ദിവസം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു വെല്ലുവിളിയുടെ ദിവസമായിരുന്നു ബദർ. ബദർ ദിവസം ഞാൻ യുദ്ധം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെന്ന് നോക്കി. നബി സുജൂദ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. നബിയുടെ പ്രാർത്ഥന ഇത് മാത്രമേയുള്ളൂ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. എന്തുകൊണ്ടെന്നാൽ വളരെ കുറച്ച് സഹാബിമാർ, ആയുധങ്ങളില്ല, കഴിവില്ല, ശക്തരല്ല അവർ, അങ്ങനെയുള്ള വളരെ കുറച്ച് സഹാബിമാർ. എന്നാലോ മറുകക്ഷി എത്രയോ ഇരട്ടിയുള്ള അതിശക്തരായ, അന്നത്തെ എല്ലാ നല്ല ആയുധങ്ങളും കൈയടക്കിയ ആ ആളുകൾ, അവർക്കെതിരിൽ നബി സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി. യുദ്ധം കുറച്ച് മുന്നോട്ട് പോയതിൻ്റെ ശേഷം വീണ്ടും റസൂലിൻ്റെ അടുക്കലേക്ക് കയറി വന്നപ്പോൾ അദ്ദേഹം സുജൂദിൽ കിടന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഞാൻ വീണ്ടും തിരിച്ചുപോയി യുദ്ധക്കളത്തിലേക്ക്. ശത്രുക്കളെ തുരത്തി ഓടിച്ച ശേഷം വീണ്ടും തിരിച്ചു വന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ പ്രാർത്ഥനയിൽ കൂടി അള്ളാഹു തആല വിജയം മുസ്ലിങ്ങൾക്ക് വിജയം നേടാൻ അവസരം നൽകിയത് എന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മക്കളോട്, തൻ്റെ ഭാര്യമാരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയോടുള്ള ഒരു ഉപദേശം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഇദാ അസ്ബഹത്തി വ ഇദാ അംസൈത്തി, നേരം പുലർന്നാലും നേരം വൈകുന്നേരമായാലും നീ പ്രാർത്ഥിക്കണം, യാ ഹയ്യു യാ ഖയ്യൂ, യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ്. എന്നെന്നും ജീവിച്ചിരിക്കുന്ന, സ്വയം നിലനിൽക്കുന്ന, ആരുടെയും വേണ്ടതില്ലാത്ത അള്ളാഹുവേ, ബിറഹ്മത്തിക അസ്തഗീസ്, നിൻ്റെ കാരുണ്യം മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. അസ്ലിഹലീഷ് നീ കുല്ലഹു, എൻ്റെ എല്ലാ വിഷയങ്ങളും നീ നന്നാക്കി തരണമേ. ഒലാ തെക്കിൽ നീ ഇലാ നുഫ്സി തുർഫത്തായിൻ അബദ, എന്നെ എൻ്റെ ശരീരത്തിലേക്ക് തന്നെ കണ്ണിമ വെട്ടുന്ന ചിമ്മി എഴുന്നേൽക്കുന്ന സമയം പോലും എൻ്റെ കാര്യം അല്ലാഹുവെ എന്നെ നീ ഏൽപ്പിക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ജീവിതത്തിൽ കാണാം.
എന്ന് മൂന്ന് ദിവസം ഒരാൾ ചെല്ലുക, തുടർച്ചയായി ചെല്ലുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കും, അവൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന

0: അപാപം ചെയ്താലും പൊറുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുരിതങ്ങളിൽ നിന്നും വിഷമഘട്ടങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ, മാന്യമായി ജീവിക്കാൻ, നല്ല മനസ്സമാധാനം ലഭിക്കാൻ നാം അള്ളാഹുവിങ്കലേക്ക് കൈ ഉയർത്തുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ മഹത്തായ ഉത്കൃഷ്ട നാമങ്ങൾ ഉൾക്കൊള്ളിക്കുക. പ്രത്യേകിച്ചും യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ് എന്ന ആ വചനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം ലഭിക്കുന്നതാണ്. അള്ളാഹു അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. എല്ലാ മനുഷ്യർക്കും അള്ളാഹു തആല നന്മ നൽകുമാറാവട്ടെ. റബ്ബന അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിന് വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوے നീ ആണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: യൗവനം പുതുപ്രതീക്ഷകളും പുത്തനുണർവുകളും നൽകുന്നതാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ ഈ ശബ്ദലോകത്തെ.
0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നു ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇന്ന് 2026 ജൂലൈ 24 1448 സഫർ 9 1201 കർക്കിടകം 8

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ ഒരു പ്രഭാതത്തിൽ കൂടി നമുക്ക് ഒരുമിച്ചിരിക്കാൻ അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇൻഷാല്ലാ 100 നന്മകൾ അല്ലെങ്കിൽ ഒരുപാട് സാധ്യമാകുന്ന അത്ര നന്മകളുമായി ജീവിതത്തെ ധന്യമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ, ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ദിവസങ്ങളിൽ അഫ്ളലായ ഒരു ദിവസത്തിലാണ് അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ടുള്ളത്. ദിക്ര ദുആകളും അതേപോലെ തന്നെ ശുക്റിൻ്റെ വാചകങ്ങളുമായി നമ്മുടെ മാനസിക അവസ്ഥകളെ നന്നാക്കി റബ്ബിങ്കിലേക്ക് നമുക്ക് ഖേദിച്ചു മടങ്ങാം. അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ.
1: ആമീൻ.
0: ഒരുപാട് ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ലൈവിൻ്റെ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് അവരിലേക്കൊന്ന് പോയി പെട്ടെന്ന് വന്ന് നമുക്ക് മധുരം ഖുർആനിലേക്ക് കാതോർക്കാം. സുബൈദ കുഞ്ഞിമംഗലം, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഷെറീന അത്താണിക്കൽ, റെയ്ഹാന ബാനു തോട്ടശ്ശേരി, അറ സഫിയ എടപ്പാൾ, അബ്ദുൽ ഖാദർ പി കക്കോ, ഷബീബ ചെർപ്പളശ്ശേരി, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, നബീസ ഒറ്റപ്പാലൻ, നസീമ ചക്കുംകടവ്, സറീന വി പി വളാഞ്ചേരി, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, റുക്സാന സീനത്ത് പാലക്കാട്, ഇർഫാന ഷജി പൂച്ചാക്കൽ, റസിയ ചങ്ങാണി, ഷിഹാബ് കൽപ്പറ്റ വയനാട്, സീനത്ത് സി ടി ചുള്ളിയോട്, മുംതാസ് ബേപ്പൂർ, സഫിയ കെ തിരൂരങ്ങാടി, സൈനാബി പി എൻ കാലിക്കറ്റ്, ബുഷറ കെ എം പട്ടർക്കടവ്, ഹൈറുന്നീസ ആലുവ, സമീറ കെ എം താനൂർ, നബീസത്ത് കൊല്ലം, അഞ്ചാലമൂട്, സാജിദ കാലിക്കറ്റ്, നഫീസ പി എ താമരശ്ശേരി, യാസീൻ ഷെരീഫ് നിറമരുതൂർ, വഹീദ ആറ്റിക്കോട്ട്, സെലീന തോട്ടശ്ശേരിയറ, സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ, സാജിദ ഷംസു കാസർഗോഡ്, ജമീല വി കെ പൂനൂർ, സബീന തത്തമംഗലം, ഷാജിദ വിട്ടി വല്ലപ്പുഴ, സഫിയ വടുതല, അബ്ദു എടത്തനാട്ടുകര, സമീജ പാറൽ, ഫാത്തിമ സാലിഹ ചുങ്കത്തറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ പ്രോഗ്രാമിൻ്റെ ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള അറിയിപ്പ് കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളുമായി നമുക്ക് കൂടെ ഈ ഒരു ലൈവിനെ ധന്യമാക്കാം. ഇൻഷാല്ലാ നിങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരും.
1: നമുക്ക് നമ്മുടെ സ്ലോട്ടിലേക്ക് മടങ്ങാം. വീണ്ടും സ്ലോട്ടിൻ്റെ ആദ്യത്തെ ഒരു ഇനം ഇവിടെ തുടങ്ങുകയാണ്. മധുരം ഖുർആൻ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഷെയ്ഖ് അബൂബക്കർ ശാത്തുരി ഹഫിളഹുല്ലാ സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുറാൻ കാരികളിൽ ഒരാൾ തന്നെയാണ് അബൂബക്കർ ശാത്തുരി ഹഫിളഹുല്ലാ. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ ഖുർആൻ ഹഫ്ള് പൂർത്തിയാക്കുകയും പ്രഗത്ഭരായ മുഷായിഖന്മാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം അഭ്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരീഅത്തിൽ വിഷയത്തിൽ ബിരുദം നേടിയിട്ടുണ്ട്. ഖുറാൻ ശാസ്ത്രത്തിലും തജ്വീദിലും ഉയർന്ന തല ബിരുദങ്ങളും നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അബൂബക്കർ ശാത്തുരി ഹഫിളഹുല്ലാ. ഇമാമത്ത്, ദഅ്‌വ പഠന രീതികൾ ഈ മേഖലകളിൽ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നല്ല ഒരു സ്വരത്തിൻ്റെ മൃദുത്വവും ശുദ്ധിയും മക്കാമുകളിലെ അതീവ സ്വാഭാവിക മാറ്റവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ ആ ഒരു ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയെ മികവുറ്റതാക്കി മാറ്റുന്നത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 83 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന, അപ്പോൾ അള്ളാഹുവിൻ്റെ മതമല്ലാത്തതിനെയാണോ അവർ ആവശ്യപ്പെടുന്നത്? വലഹു അസ്ലമമം ഫിസ്സമാവാത്തി വൽ അർളി തൗഅൻ വകർഹ, അവന് ആകാശഭൂമികളിലുള്ളവർ എല്ലാം അനുസരണപൂർവമോ നിർബന്ധപൂർവമോ കീഴൊതുങ്ങുകയും ചെയ്തിരിക്കുന്നു എന്നിരിക്കെ. വ ഇലൈഹി യുർജഊൻ, അവനിലേക്ക് തന്നെ അവർ മടക്കപ്പെടുകയും ചെയ്യുന്നു എന്നുമിരിക്കെ. തൊട്ടടുത്ത ആയത്ത്, കുൽ ആമന്ന ബില്ലാഹി വമാ ഉൻസില അലൈന, നബിയെ പറയുക, ഞങ്ങൾ അള്ളാഹുവിലും ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. വമാ ഉൻസില അല ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത്, ഇബ്രാഹീമിൻ്റെയും മാത്രമല്ല ഇബ്രാഹീമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാഖിൻ്റെയും യഅഖൂബിൻ്റെയും സന്തതികളുടെ മേൽ ഇറക്കപ്പെട്ടതിലും. അതേപോലെ തന്നെ വമാ ഊച്ചിയ മൂസ വ ഈസ വൻ നബിയൂന മിർ റബ്ബിഹിം, മൂസാക്കും ഈസാക്കും മറ്റു നബിമാർക്കും തങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ളതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫരിഖു ബൈന അഹദി മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ, അതെ, അവരിൽ ഒരാളുടെ ഇടക്കും ഞങ്ങൾ ഫർക്ക് വ്യത്യാസം കാണിക്കുകയില്ല. ഞങ്ങളാവട്ടെ അവന് അഥവാ അള്ളാഹുവിന് കീഴൊതുങ്ങിയ മുസ്ലിങ്ങളുമാകുന്നു. തൊട്ടടുത്ത ആയത്ത്, അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വമയ്യ ബത്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ആരെങ്കിലും ഇസ്ലാം മതമല്ലാത്തതിനെ മതമായി തേടുന്ന പക്ഷം, ഫലയുഖ്ബല മിൻഹു, അതവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല തന്നെ. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്തിലാകട്ടെ നഷ്ടക്കാരിൽപ്പെട്ടവനുമായിരിക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വളരെ കൃത്യമായ ചില വിവരങ്ങളാണ് അള്ളാഹു ഈ ഒരു മൂന്നായത്തുകളിലൂടെയായി പറഞ്ഞത്. നമ്മൾ നോക്കൂ, ഒന്നാമത്തെ ആയത്തിലും രണ്ടാമത്തെ ആയത്തിലും പറഞ്ഞത് എല്ലാ പ്രവാചകന്മാരാലും പ്രബോധനം ചെയ്യപ്പെട്ട മതം, അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാം ഒരേ ഒരു മതമാകുന്നു. അതിനു പുറമെ മനുഷ്യരടക്കം ആകാശഭൂമികളിലുള്ളവരെല്ലാം തന്നെ അള്ളാഹു നിശ്ചയിച്ചു വെച്ച നിയമവ്യവസ്ഥകൾക്ക് വിധേയരായിക്കൊണ്ടാണ് നിലകൊള്ളുന്നത്. ഇഷ്ടപ്രകാരമായാലും നിർബന്ധിതമായിട്ടാണെങ്കിലും ശരി, ആ നിയമവ്യവസ്ഥയ്ക്ക് കീഴൊതുങ്ങുകയല്ലാതെ ഒരാൾക്കും ഗത്യന്തരമില്ല. അവസാനം എല്ലാവരും മടങ്ങിച്ചെന്ന് പര്യവസാനിക്കുന്നതും അവങ്കലേക്ക് തന്നെ. എന്നിരിക്കെ, അള്ളാഹു നിയമിച്ചതും കൽപ്പിച്ചതുമല്ലാത്ത മറ്റേതെങ്കിലും മതം സ്വീകരിക്കണമെന്നാണോ അവരുടെ ആവശ്യം? എങ്കിൽ അതൊരിക്കലും സ്വീകാര്യമല്ല. ഇതാണ് ഒന്നാമത്തെ വചനത്തിലെ ആശയം. രണ്ടാമത്തെ വചനത്തിൽ ഈ ആശയം ഒന്നുകൂടി അള്ളാഹു ശക്തിപ്പെടുത്തിയിരിക്കുന്നു. അതായത്, എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റേതായ മതം തന്നെയാണെന്നും, അതുകൊണ്ട് ചിലരുടെ ദൗത്യത്തിൽ വിശ്വസിക്കുകയും ചിലരുടേതിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുവാൻ സാധ്യമല്ലെന്നുമുള്ള മൗലിക യാഥാർത്ഥ്യം സ്വീകരിച്ചവരാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുവാൻ അള്ളാഹു നബിയോട് കൽപ്പിക്കുന്നു. അടുത്ത വചനത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ പരമാർത്ഥം അള്ളാഹു ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണ്. അനുസരണപൂർവമോ നിർബന്ധപൂർവമോ ആകാശഭൂമികളിലുള്ളവരെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങിയിട്ടുണ്ട് എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എല്ലാവരും അവൻ്റെ ഭരണവ്യവസ്ഥകൾക്കും അവൻ നിയമിച്ച പ്രകൃതി വ്യവസ്ഥകൾക്കും തികച്ചും വിധേയരായിക്കൊണ്ടല്ലാതെ അതിൽ നിന്ന് സ്വല്പമെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ഒരു മിടിയിട പോലും നിലകൊള്ളാൻ ആർക്കും സാധ്യമല്ല എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യവിശ്വാസി, അവിശ്വാസി, പ്രകൃതിവാദി, ബഹുദൈവവാദി, ദൈവനിഷേധി എന്നിങ്ങനെയുള്ള തരവ്യത്യാസങ്ങളോ മനുഷ്യൻ, ജിന്നുകൾ, മലക്കുകൾ, ജീവജന്തുക്കൾ, നിർജീവ വസ്തുക്കൾ എന്നിങ്ങനെയുള്ള വർഗവ്യത്യാസമോ കൂടാതെ സകല വസ്തുക്കളും ഈ അർത്ഥത്തിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാകുന്നു. പ്രവാചകന്മാർ ലക്ഷക്കണക്കിന് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരിൽ അറബികളുടെയും വേദക്കാരുടെയും ഇടയിൽ പല നിലക്കും കൂടുതൽ സുപരിചിതരും ബഹുമാന്യരായതുകൊണ്ടുമാണ് ചരിത്രപരവും മതപരവുമായ രംഗങ്ങളിൽ കൂടുതൽ സ്മരിക്കപ്പെട്ട ഒരു വ്യക്തിത്വങ്ങളായതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങി ചില നബിമാരുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. യാക്കൂബ് നബിയുടെ 12 സന്താന പരമ്പരകളിൽ ഉണ്ടായിട്ടുള്ള പ്രവാചകന്മാരെ ഉദ്ദേശിച്ചാണ് അസ്ബാത്ത് സന്തതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇബ്രാഹിം നബിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രവാചകന്മാരൊക്കെ പറഞ്ഞപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ ഒരു ഫർക്കുണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഒരു കൃത്യമായ നിലപാടായിട്ട് വിശദീകരിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ 85-ാമത്തെ ആയത്ത്, ഇന്ന് 83, 84, 85 ആയത്തുകളാണ് പാരായണം ചെയ്തത്. അതിൽ അവസാനത്തേത് വമൈ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ വിശദീകരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രകൃതിയ മനുഷ്യൻ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായതും എല്ലാ പ്രവാചകന്മാരും ദഅവത്ത് നടത്തിയതും അള്ളാഹുവിൻ്റെ മതമായ ഏകമതം മാത്രമാണെന്ന് അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമുക്ക് പ്രസ്താവിച്ച് കാണിച്ചു തരികയാണ്. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും അള്ളാഹുവിൻ്റെ അടുക്കൽ മതം എന്ന് പറയുന്നത് ഇസ്ലാം അത് മാത്രമാകുന്നു. അതുകൊണ്ട് ഇസ്ലാമല്ലാത്ത ഏതൊരു മതം ആര് തന്നെ സ്വീകരിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്താലും അത് അള്ളാഹുവിങ്കിൽ സ്വീകാര്യമല്ലെന്നും അവൻ പരലോകത്തിൽ സർവവും നഷ്ടപ്പെട്ടവനായിരിക്കുമെന്നും യാതൊരു സംശയത്തിനും വ്യാഖ്യാനത്തിനും ഇടയില്ലാത്ത വിധം അള്ളാഹു ഇവിടെ സ്പഷ്ടമാക്കുന്നതാണ് നമ്മൾ ഈ ഒരു ആയത്തിലൂടെ മനസ്സിലാക്കിയത്.
0: മാഷാഅല്ലാ, നമ്മുടെ മധുരം ഖുർആനിൻ്റെ മധുരകരമായ പാരായണവും അതിൻ്റെ ആഴത്തിലുള്ള വിശദീകരണവുമാണ് പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയുടെ തുടക്കത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കയ്പമംഗലത്തു നിന്ന് ഫാത്തിമ മുഹമ്മദ് കൂടെ ചേരുന്നുണ്ട്. കാളികാവ് നിന്ന് ജമീല വി പി പറയുന്നു, അൽഹംദുലില്ല ഉഷാറായിട്ടുണ്ട്, ബാറക്കല്ലാ എന്നൊരു പ്രാർത്ഥന അവർ നടത്തുന്നു.
1: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ഒമ്മുകുൽസു ചിറമംഗലം, റഹീസ് കടമ്പഴിപ്പുറം, ആരിഫ കക്കയങ്ങാട്, അസ്ന കടമ്പഴിപ്പുറം, ആയിഷ അങ്ങാടിപ്പുറം, സൈനബ കടമ്പഴിപ്പുറം, ഷുഹൈബ എം വളപട്ടണം, ഐഷ ടി റംലത്ത് ചുങ്കത്തറ, നാദിറ ഇടിമുഴിക്കൽ, ജമീല വി കെ പൂനൂർ, ആസിയ കെ തിരുവേഗപ്പുറ, ലുബുന പി കൊണ്ടോട്ടി, സെനിയ കാഞ്ഞിരമറ്റം, ജാസ്മിൻ പൂച്ചാക്കൽ, ആരിഫ കുന്നപ്പള്ളി, സെറീന ചമൽ താമരശ്ശേരി, ബഷീർ ഒ കെ മൂവാറ്റുപുഴ, ഹനീന സുൽഫി കൊട്ടാരക്കര, അസ്മാബി പെരിന്തൽമണ്ണ, മുംതാസ് ബീഗം എം സി സി തിരൂർ, ഖദീജ തൊടുപുഴ, ഷഫ്ന അബ്ബാസ്, ജാസ്മിൻ സലീം തൊടുപുഴ, കുട്ടി അഹമ്മദ് പേരശന്നൂർ, ഫാത്തിമ പി വി രാമനാട്ടുകര, റുഖിയ പി ചമ്പക്കുത്ത്, മുഹമ്മദ് കോയ ബേപ്പൂർ, ഹൈറുനീസ ചെറുപ്പളശ്ശേരി, മനാഫ് കെ വി പാലക്കാട്, ഇംതിയാസ് തിരുവമ്പാടി, ഷംസാദ് തലശ്ശേരി, നസീമ വളാഞ്ചേരി, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, സാറ മറിയം ഷാഫി പട്ടില, സെറീന ഹസൻ കെ പി പെരിന്തൽമണ്ണ,
0: റുക്സാന എം അറിയിക്കുന്നത്. അസ്സലാമു അലൈക്കും. മധുരം ഖുർആനിലൂടെ ഇന്നത്തെ ദിവസം മധുരമാക്കി തന്ന പീസ് റേഡിയോക്ക് അഭിനന്ദനങ്ങൾ. നസീറ മമ്പാടും റഹ്മത്ത് ബേബി പൂക്കാട്ടിയും ഉമ്മാമന മക്കരപ്പറമ്പും മുസ്തഫ വള്ളിത്തോടും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. താമരശ്ശേരി നഫീസ പറയുന്നത്, അൽഹംദുലില്ലാ, അല്ലാഹു ഇറക്കിത്തന്ന എല്ലാം ഉൾക്കൊണ്ട് ഏകയിലാഹിൽ വിശ്വസിച്ച് സൽക്കർമ്മകൾ അനുഷ്ഠിച്ച് ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുട്ടി അഹമ്മദ് പേരശന്നൂറും, മുഹമ്മദ് കയ്പമംഗലവും, ബഷീർ പോത്താങ്കണ്ടവും, ഫാത്തിമ സിദ്ദി അഴീക്കലും നമ്മോടൊപ്പം ചേരുന്നുണ്ട്, സലാം അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം നൈഷ നാസിഹ മാട്ടോളും, ഉമ്മർകുട്ടി കോട്ടക്കലും, അഹസന വാരാണക്കരയും, റസിയ മാളിയക്കൽ അരീക്കോടും, സിഫിയ തിരങ്ങാടയും, ഷിഹാബ് കൽപ്പറ്റ വയനാടും, അബ്ദുൽ കരീം തൂമിനാടും, ഉമ്മുകുൽസു പാവറട്ടിയും ഫസീല മുണ്ടക്കലും നമ്മോടൊപ്പം ചേരുന്നു.
1: ഷമീന കേച്ചേരി, നസീഹ തിരുവമ്പാടി, ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകര, ഹാഫിൽ അഹമ്മദ് ഇവരെല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നമ്മുടെ ശ്രോതാക്കളിൽ നമുക്ക് മടങ്ങി വരാം. അതിനു മുമ്പ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ട സമയമായിട്ടുണ്ട്. പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം.
0: പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ ശരിയായ മതം എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ. അമ്മാ ബഅദ്. എന്താണ് ശരിയായ മതം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബയ്യനയിൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ശരിയായ മതം എന്ന്. അപ്പോൾ നമ്മൾ ഒരു നല്ല മതവിശ്വാസിയായി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ എന്താണ് എന്ന് അതിൽ ചുരുക്കി പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആത്മാർത്ഥമാവുക എന്നുള്ളതാണ്. എന്ത് ലക്ഷ്യമാണോ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ തൃപ്തിയും ആണെങ്കിൽ അത് കിട്ടും. അതാണ് ഏറ്റവും പ്രധാനം. വമാ ഉമിറു ഇല്ലാലി യഅബുദുല്ലാഹ മുഖ്ലിസ്വൈന ലഹുദ്ദീൻ. കിഴിവണക്കം അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് ആത്മാർത്ഥ നിയ്യത്തിനെ പറ്റി പറയാനുള്ള ആയത്താണിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിഷ്കളങ്കമായി ആത്മാർത്ഥമായി നമ്മൾ എന്ത് പ്രവർത്തനങ്ങളാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ പ്രീതി അള്ളാഹുവിൻ്റെ സ്വർഗം അതു ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് തൗഹീദ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കാം. അവൻ്റെ മഹത്വവും അവൻ്റെ ശക്തിയും അവൻ്റെ പ്രതാപവും അവൻ്റെ വിശേഷണങ്ങളൊന്നും മറ്റുള്ള ഈ നിസ്സാരന്മാരായ സൃഷ്ടികളിൽപ്പെട്ട ആളുകൾക്ക് നമ്മൾ നൽകാതിരിക്കാം. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഹുനഫാ? എങ്ങനെ ആയിരിക്കണം എന്നറിയോ? എല്ലാം ശരിയാണെന്നുള്ളതല്ല, മറ്റുള്ള എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി മറ്റുള്ള എല്ലാ ആശയങ്ങളെയും ചിന്താധാരകളെയും ഉപേക്ഷിച്ച് നമ്മൾ ഈ ശരിയായ മതത്തെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. എന്നിട്ടെന്താ പറയണത്? വയ്യുഖീമു സ്വലാത്ത്, നമസ്കാരം നിർത്തണം. വയ്യുത്തു സകാത്ത്, സകാത്ത് കൊടുക്കണം. ഇവിടെ നിസ്കാരവും സകാത്തും എന്തുകൊണ്ടാണ് പറയാൻ കാരണം? അത് വളരെ പ്രാധാന്യമുള്ള രണ്ട് കർമ്മങ്ങളാണ് എന്നതുകൊണ്ട് മാത്രമാണോ? ഇമാം നാസിറു സയ്യിദ് റഹ്മുള്ള ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ഇവ അനുഷ്ഠിക്കുന്നതിലൂടെ എന്ത്, നമ്മൾ ഈ നിസ്കാരവും അതേപോലെ തന്നെ ഈ സകാത്തും നമ്മൾ നൽകുന്നതിലൂടെ ശരീഅത്ത് മുഴുവനും നമ്മൾ അനുഷ്ഠിക്കുന്നതിന് സമമാണത്. ഇത് ചെയ്യുന്ന ആളുകൾ മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പാലിക്കുന്നതാണ്. അത്ര പ്രധാനമാണത്. നിസ്കാരം എന്നുള്ളത് നമ്മൾ മാനസികമായി അള്ളാഹുവിനെ കാണിക്കുന്ന അങ്ങേയറ്റത്തെ വിധേയത്വമാണ്, ആരാധനയാണ്. അപ്പോൾ വളരെ നിഷ്കളങ്കമായും ആത്മാർത്ഥമായും തന്നെ അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരാൾ അങ്ങനെ സുജൂദ് ചെയ്യാനും അള്ളാഹിന് മുന്നിൽ സമയത്ത് വരാനൊക്കെ തയ്യാറാകുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ആ സന്നദ്ധത എല്ലാ ആരാധനകളിലും ഉണ്ടാവും. എല്ലാറ്റിലും അവനത് പാലിക്കും. പിന്നെ സക്കാത്താണ്. സക്കാത്ത് തന്നെ നമ്മൾ ആളുകൾക്ക് സഹായമായി കൊടുക്കുന്ന നമ്മുടെ സമ്പത്തിൻ്റെ ഹക്കാണത്. കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ, കൊടുക്കാനുള്ള മനസ്സാണ്. ആ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഇസ്ലാമിൽ എല്ലാം അവന് ചെയ്യാൻ പറ്റും. കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അപ്പോൾ അതും സക്കാത്തിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. എന്നിട്ടെന്താ പറഞ്ഞു? വദാലിക്ക ദീനുൽ ഖയ്യിമ, അതാണ് ശരിയായ മതം. എന്താ ഈ ശരിയായ മതമെന്ന് പറഞ്ഞാൽ? അതായത് സിറാത്തുൽ മുസ്തഖീമിലൂടെ പോകുന്ന ആളാണ് അയാൾ. എവിടേക്കാണത് പോവുക? ശരിയായ മതം വിശ്വസിച്ചാൽ നമ്മൾ സ്വർഗത്തിലെത്തും, നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലെത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആരാധനകൾ നിഷ്കളങ്കമാക്കാനും എന്ത് പ്രവർത്തനമാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഒരു പ്രീതിക്ക് വേണ്ടി ആക്കാൻ ശ്രമിക്കാം. നമ്മുടെ തൗഹീദിൽ നമ്മുടെ ആരാധനകൾ ഒരിക്കലും ശിർക്ക് വരാതെ നമ്മൾ 100% എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാം. നമസ്കാരം പരമാവധി നിഷ്കളങ്കമായും ആത്മാർത്ഥമായും നമ്മൾ നിർവഹിക്കുക. അതേപോലെ തന്നെ നമ്മുടെ സമ്പത്ത് നിർബന്ധമായും കൊടുക്കേണ്ട പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ മര്യാദക്ക് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വസിക്കാം, നമ്മുടെ ശരിയായ മതത്തിലും ശരിയായ വിശ്വാസത്തിലുമാണെന്ന്.
1: മാഷാല്ലാ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിതുവരെ കേട്ടത് പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ പതിവ് പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ബഹുമാന്യനായ ഹാരിസ് മൗലവി.

0: പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ധാരാളക്കണക്കിന് ആളുകളുടെ കമൻറ്റുകൾ ഓരോ പരിപാടിക്ക് ശേഷവും വായിക്കേണ്ടതുണ്ട്. എല്ലാവരും ഒരുപാട് മെസ്സേജുകൾ അയക്കുന്നുമുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാം. കഴിഞ്ഞുപോയ ഇന്നലകളെക്കുറിച്ചുള്ള ആകുലതകളോ വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ചുള്ള ആശങ്കകളോ അല്ല, മറിച്ച് ഈ നിമിഷത്തെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ ധന്യമാക്കുകയാണ് വിശ്വാസിയുടെ വിജയം എന്നാണ് അമീർ ടി എടത്തനാട്ടുകര റിയാദിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുള്ളത്. റജീന സുനീർ മാളികം പീടിക, ജംഷീർ മുട്ടിൽ മുഹമ്മദ് കുട്ടി, സഫിയ സമദ് മാംഗ്ലൂർ, അതേപോലെ തന്നെ അബു വി എ സൗദാമുട്ടം, ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂർ, സൗദത്ത് പി കെ പാലക്കാട്, ഖദീജ സാലിഹ് കൊപ്പം, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. ആയിഷ കരുമ്പിൽ ചോദിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ, എന്നത്തെയും പോലെ ഇന്നും ലൈവിൻ്റെ കൂടെ കൂടാൻ സാധിച്ചു എന്ന ഒരു മെസ്സേജാണ് അവർ അയച്ചിട്ടുള്ളത്. ഹൈറുനീസ് അഷ്റഫ് പടിഞ്ഞാറത്തറ, ഐഷ ലത്തീഫ് മൂവാറ്റുപുഴ, ഉമൈബ തൃക്കടേരി, ഷാമില ഷംസുദ്ദീൻ വയൽക്കര സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സീനത്ത് പി ചാലിയം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, ഖുർആൻ പാരായണവും വിവരണവും കേട്ടു, ഇത്രയും വിശദമായി പറഞ്ഞത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. നല്ല വിശദീകരണം ഇനിയും കേൾക്കാൻ തോന്നുന്നു. പടച്ചവൻ നമ്മൾക്കെല്ലാം ഇനി ഇതിൽ കൂടുതലും കേൾക്കാനും മനസ്സിലാക്കാനും അനുഗ്രഹിച്ചു തരട്ടെ. മക്കളെ എല്ലാവരെയും നേരിൻ്റെ പാതയിൽ നയിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, സലീമ ഒതുക്കുങ്ങൽ, ഫസീല മുളവൂർ, നസീമ അഷ്റഫ് തിരുവേഗപ്പുറ, ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാടം, ഷെമീന കേച്ചേരി, നസീഹ തിരുവമ്പാടി, ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകര, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതേപോലെ തന്നെ ഇയാദു പകര, റുബീന താനൂർ, മറിയം ഷാഫി പട്ല, റംല പി സി ചിങ്ങപുരം, സമീറ എം പി പുളിക്കൽ, സഫിയ വി കെ പത്തപ്പെരിയം, ഷമീറ സിദ്ദീഖ് വണ്ടിപ്പെരിയാർ, സീനത്ത് പാലക്കാട്, രഹന താഴേക്കോട്, ഷുഹൈബ എം വളപട്ടണം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അദ്കാറിലൂടെ തുടങ്ങി മധുരം ഖുർആനിലും പുലരിവട്ടവും കേട്ടു അൽഹംദുലില്ല. അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. അബൂബക്കർ സുലൈമാൻ, അസ്സലാമു അലൈക്കും, പുലരിവട്ടം വളരെ സൂപ്പർ, എല്ലാ പരിപാടിയും വളരെ നല്ലതാണ് മാഷാ അല്ലാ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്.
1: നമ്മുടെ പീസ് ടൈമിലേക്കൊന്ന് പ്രവേശിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാ നമുക്ക് നമ്മുടെ ലൈവ് ക്വിസും ആരംഭിക്കേണ്ടതുണ്ട്. പീസ് ടൈം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാത്രമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ലോട്ടാണ്. അവരുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ തിരഞ്ഞെടുത്ത് അതൊരു സ്ലോട്ടായി വായിച്ച് അവതരിപ്പിക്കുന്ന ഒരു പ്രധാന സ്ലോട്ട് തന്നെയാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മുടെ ഒരു ശ്രോതാവിൻ്റെ വിലയേറിയ ഒരു ഫീഡ്ബാക്കാണ് ഇവിടെ വായിക്കുന്നത്. പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയ ശേഷം നല്ല കാര്യങ്ങൾ കേൾക്കാനുള്ള താല്പര്യം കൂടുതൽ വർദ്ധിക്കുന്നുണ്ട്. ഇതൊരു റേഡിയോ സ്റ്റേഷൻ മാത്രമല്ല, മറിച്ച് നന്മ പങ്കുവെക്കുന്ന ഒരു സമൂഹമാണ് എന്ന ഒരു വളരെ വികാരഭരിതമായ, ഏറെ മനസ്സിൽ തട്ടുന്ന വാക്കുകൾ കോറിയിട്ട ഒരു പ്രതികരണം തന്നെയാണ് ഇന്നത്തെ പീസ് ടൈമിൽ ശ്രോതാവിൻ്റേതായി വായിക്കാനുള്ളത്.
0: തീർച്ചയായും ശ്രോതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന, നിങ്ങൾക്കെന്ന് മാത്രമല്ല നമ്മൾക്കെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ലോട്ട് കൂടിയാണിത്. നിങ്ങളുടെയൊക്കെ വിലയേറിയ ആഭരണങ്ങൾ പിന്നെ അയക്കണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ നിങ്ങൾ പ്രിപ്പറേറ്ററി സമയമാണിപ്പോൾ, അതായത് ക്വിസിന് നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തേണ്ട സമയമാണ്. പെട്ടെന്ന് ധാരാളം ആളുകൾ മെസ്സേജ് അയച്ച് കാത്തിരിക്കുന്നുണ്ട് എന്താണ് വായിക്കാത്തത് എന്ന് വിചാരിച്ച്. എന്നിരുന്നാൽ പോലും നിങ്ങൾ റെഡി ആവണം ഇൻഷാല്ലാ. അതിനുള്ള ഏതാനും സെക്കൻഡുകളാണുള്ളത്, പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. സൈനബ കരുവാങ്കല്ല്, അസ്സലാമു അലൈക്കും, റേഡിയോ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, സ്ഥിരമായി കേൾക്കുന്നുണ്ട്, വളരെയധികം ക്ഷമിക്കാനും സഹിക്കാനും കഴിയുന്നുണ്ട് അൽഹംദുലില്ലാ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും, ഇന്ന് നിങ്ങൾ ഒറ്റക്കാണ്, ഇന്നലെ വീട്ടിൽ ഒറ്റക്കായിരുന്നല്ലോ. അല്ല, എൻ്റെ കൂടെ അബ്ദുള്ള സൽഫി ഒന്ന് ശബ്ദം ഉണ്ടാക്കി,
1: ഞാനിവിടെ ഉണ്ടല്ലോ.
0: ആയിഷ പിന്നെ തെറ്റിദ്ധരിച്ചതായിരിക്കാം. സഫിയ കെ തിരുങ്ങാടി, അസ്സലാമു അലൈക്കും, പുരിവട്ടം കേട്ടപ്പോൾ അഹമ്മദ് നല്ല നല്ല ഉപദേശങ്ങൾ തന്നെയാണ് എന്നും കിട്ടാറുള്ളത്. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥന.
1: എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഹസനൻ സാരിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ തട്ടിക്കറി പറയേണ്ട ഒരു ഉസ്താദ്, നമ്മളൊരു ഉസ്താദിന്റെ സ്ഥാനം കൊടുക്കുന്ന ഒരാളാണല്ലോ. നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങള് ഒരു പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇടപെടലുകൾ നടത്തണ്ട എന്ന് കരുതിയിട്ടാണ്.
0: ഇന്ന് പിന്നെ ഈ ശ്രോതാക്കൾക്ക് കിട്ടിയിട്ടുള്ള മധുരത്തെക്കാൾ എനിക്ക് നല്ലൊരു മധുര കിട്ടിയത് നിങ്ങളുടെ വിനയമുണ്ടല്ലോ. തമാഷോ അതായത് ഒരാളുടെ മുമ്പിലൊന്ന് വിനയപ്പെട്ട് നിൽക്കുന്ന ഒരു അപൂർവമായ സാഹചര്യത്തിനാണ് മാഷാല്ല. ജമീല വി കെ പിന്നെ ഹാരിസ് മൗലവിയുടെ ഓരോ ദിവസത്തെയും തരുന്ന അറിവുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥന. സുഹൈല മംഗലശ്ശേരി മഞ്ചേരി സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റുക്സാനയം പറഞ്ഞിട്ടുള്ള പുലരിവട്ടത്തിലൂടെ സോഷ്യൽ മീഡിയ വഴിതെറ്റിക്കുന്ന ഈ കാലത്ത് ശരിയായ മതത്തിനെ പറ്റി പറഞ്ഞു തന്ന മൗലവിക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് നടത്തിയിട്ടുള്ളത്. സുലേഖ തിരുവാലി സലാം പറഞ്ഞിട്ടുണ്ട്. ആയിഷ തോട്ടശ്ശേരിയറ, ജസീന പി ഒതായി, റാബിയ മീത്തൽ മങ്ങാട്, ഉമ്മുകുൽസു കളിയാട്ടമുക്ക്, ഉസ്മാൻ കെ, ബിനിത നൊച്ചിമ ആലുവ, അതേപോലെ തന്നെ പുലരിവട്ടത്തിലൂടെ ഇന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉസ്താദ് പറഞ്ഞു തരുന്നത് എന്നാണ് സിഫി അടപ്പാൾ പറഞ്ഞിട്ടുള്ളത്. ഇയാദ് പകര, അതേപോലെ തന്നെ ഹൈറുനിസ തെക്കിൽ നിജമ കെ കെ, പുലരിവട്ടം നല്ല മെസ്സേജാണ്, ഉസ്താദിന് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്നൊരു കമൻ്റാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ പ്രിപ്പറേറ്ററി സമയം കഴിഞ്ഞു. നമ്മൾ നേരിട്ട്
1: ലൈവ് ക്വിസിലേക്ക് പ്രവേശിക്കുകയാണ്. ലൈവ് ക്വിസ് വളരെ മനോഹരമായ ഒരു സ്ലോട്ട് തന്നെയാണ്. ഒരുപാട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബിസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലെ ലൈവ് ക്വിസ്. ലൈവ് ക്വിസ് നമ്മൾ മൂന്ന് തവണയാണ് ചോദ്യം ഉന്നയിക്കുക. മൂന്നാമത്തെ തവണയും ചോദ്യം ചോദിച്ചതിന് ശേഷം 25 സെക്കൻഡ് ബിപ് സൗണ്ട് ഉണ്ടാകും. ആ ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കണം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് പ്രകാരമാണ്. ബിസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറന്നു വരുന്ന മെയിൻ വിൻഡോയിലെ ഫീഡ്ബാക്ക് ബട്ടൺ അമർത്തുമ്പോൾ ലഭിക്കുന്ന പുതിയ പേജിൽ ആണ് പ്രധാനമായും നിങ്ങൾ സ്വീകരിക്കേണ്ട ആ ഒരു നിയമാവലികൾ. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും മുകളിലായി പേരിൻ്റെ കൂടെ സ്ഥലം നിർബന്ധമായി ഉൾപ്പെടുത്തുക. തൊട്ട് താഴെയുള്ള പ്രോഗ്രാം എന്ന ബട്ടൺ അമർത്തണം. ശേഷം വരുന്ന അമർത്തുമ്പോൾ വരുന്ന പ്രോഗ്രാമുകൾ, ലിസ്റ്റ് ചെയ്ത് വരുന്ന പ്രോഗ്രാമുകളിൽ നിന്ന് ലൈവ് ക്വിസ് എന്ന ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുത്ത് വെക്കണം. എന്നിട്ടാണ് നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങളുടെ ആൽഫബറ്റുകൾ എ ഓർ ബി ഓർ സി ഓർ ഡി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുക. ഓക്കെ, ഇന്നത്തെ ചോദ്യം നിങ്ങളിലേക്ക് എത്തുന്നു.
0: ഇന്നത്തെ ചോദ്യം ഇതാണ്, ഖുർആനിലെ അൽ ഫീൽ എന്ന സൂറത്ത് ഏത് മൃഗത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഓപ്ഷൻ എ കുതിര, ഓപ്ഷൻ ബി ഒട്ടകം, ഓപ്ഷൻ സി ആന, ഓപ്ഷൻ ഡി സിംഹം.
1: നിങ്ങൾ എന്താ ചിരിക്കണേ? ഇന്നത്തെ ചോദ്യം വായിക്കുമ്പോൾ ഒരു ചിരി ഉണ്ടല്ലോ.
0: മിക്കവാറും
1: അന്തസ്മിതം.
0: ഇന്ന് പിന്നെ മെഷീൻ കുടുങ്ങും.
1: ശരി, ചോദ്യം രണ്ടാമത് ആവർത്തിക്കുന്നു. ഖുർആനിലെ അൽ ഫീൽ എന്ന സൂറത്ത് ഏത് മൃഗത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഓപ്ഷൻ എ കുതിര, ഓപ്ഷൻ ബി ഒട്ടകം, ഓപ്ഷൻ സി ആന, ഓപ്ഷൻ ഡി സിംഹം.
0: മൂന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനം ബീപ്പ് ശബ്ദത്തിന്റെ മുമ്പുള്ള ആവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഖുർആനിലെ അൽ ഫീൽ എന്ന സൂറത്ത് ഏത് മൃഗത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഓപ്ഷൻ എ കുതിര, ഓപ്ഷൻ ബി ഒട്ടകം, ഓപ്ഷൻ സി ആന, ഓപ്ഷൻ ഡി സിംഹം. നമ്മുടെ ബീപ്പ് ശബ്ദം തുടങ്ങിയിട്ടുണ്ട്. പടച്ചോനെ ഇംതിയാസ് തിരുവമ്പാടി തെറ്റിച്ചിട്ടാണല്ലോ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ തെറ്റി എന്നാണ് പറയുന്നത്. ഹസീന നൂറുദ്ദീൻ ദമാം സലാം പറഞ്ഞിട്ടുണ്ട്. ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ തെറ്റിച്ചിട്ടാണല്ലോ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഖദീജ സലീം ചേനര പീസ് റെഡി ഒരുപാട് അറിവുകൾക്കുള്ള കവാടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അബ്ദുൽ അഹമ്മീദ് സി കെ അഴിയൂർ, മാഷാല്ല ഇന്നും നല്ലൊരു മെസ്സേജ് തന്നെയാണ് ഉസ്താദ് തന്നത്. സത്യത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബൈദ ഇസ്മായിൽ മടിക്കേരി സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബിനിത നൊച്ചിമ ആലുവ ചോദ്യം സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം സിമ്പിളാണ്. സീനത്ത് പി ചാലിയം തെറ്റിച്ചിട്ടാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. നസീമ അഷ്റഫ് തിരുവേഗപ്പുറ ചോദ്യം വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല, വളരെ വളരെ ഈസി എന്ന് പറഞ്ഞിട്ടുണ്ട്. റസിയ ചെങ്ങാണി ഒട്ടും സംശയമില്ലാതെ ആൻസറിൻ്റെ ഫീഡ്ബാക്ക് അയച്ചു. മറിയം ഷാഫി പട്ടള ഉത്തരം ഈസിയാണെന്ന് പറയുന്നുണ്ട്. റെയ്ഹാന ബാനു തോട്ടശ്ശേരിയ നിങ്ങൾ ചോദ്യം കഴിയുന്നതിന് മുമ്പ് തന്നെ ഉത്തരം അയച്ചു എന്ന് പറയുന്നുണ്ട്.
1: അൻസാരി, ഒരു അത്ഭുതം എനിക്കിപ്പോൾ കാണുന്നുണ്ട്.
0: മാഷാല്ല പറയും.
1: ആദ്യമായിട്ട് ഞാൻ ഇവിടെ ആങ്കറിങ് വന്നതിന് ശേഷം കാണുന്ന ഒരു അത്ഭുതമാണ്.
0: എന്താണത്?
1: ഇവിടെ ഈ കമൻറ്റുകൾ, ഉത്തരങ്ങളുടെ കമൻറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ആരൊക്കെ ഏതൊക്കെ ഉത്തരങ്ങളാണ് അയച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ തിരഞ്ഞെടുക്കുന്നത് സിസ്റ്റാണ്. ഈ ഇതിലൊക്കെ ഉത്തരം ശരി ഉത്തരമാണ്. എല്ലാവരും ശരി ഉത്തരം എടുത്തേക്ക്. ഒരു അത്ഭുതം, മഹാത്ഭുതം. ഒരാൾ പോലും ഇതിൽ ഓപ്ഷൻ തെറ്റിച്ചവരുണ്ട്. പിന്നെ വേറെന്തൊക്കെയോ ഉത്തരങ്ങളുടെ ഭാഗത്ത് വേറെ ഒരു ഇയാദ് പകര, അദ്ദേഹം ഉത്തരത്തിന്റെ സബ്മിറ്റ് ആ കമന്റ് ബോക്സിലും ഇയാദ് പകര എന്ന് എഴുതിയിട്ടുണ്ട്, ഉത്തരത്തിന്റെതല്ല എഴുതിയിട്ടുള്ളത്. അങ്ങനെ അതവിടെ ലാസ്റ്റിലേക്ക് വരുമ്പോ
0: പറയുന്ന ഇന്നത്തെ ചോദ്യം കേട്ടാൽ ആരും ചിരിച്ചു പോകും അൽഹംദുലില്ല എന്നാണ്. അജുവ വജീഹ് അള്ളാഹുവേ ചോദ്യം വളരെ ഈസി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഷ ഇന്നത്തെ ചോദ്യം ഈസിയാണ്, പേര് തന്നെ പറയുന്നുണ്ട്, അഷ്റഫ് വി പാലക്കാഴി.
1: പക്ഷേ ആ ചോദ്യം ഒരു കൊടുക്കാൻ വേണ്ടി ചോദിച്ചതായിരുന്നു എനിക്ക് തോന്നുന്നത്.
0: അതെന്താ
1: സൂറത്തുൽ ഫീൽ എന്നുള്ളതിന്റെ അർത്ഥമല്ല ചോദിച്ചത്. ആ സൂറത്തുൽ ഫീൽ എന്ന സൂറത്തിൽ പരാമർശിക്കപ്പെടുന്നത് എന്തിനെ കുറിച്ച് എന്നാണ് ചോദിച്ചത്.
0: അതെ,
1: അപ്പൊ അത് നോക്കാം നമുക്ക്, എല്ലാരും ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം നമുക്ക്.
0: പിന്നെ സുഹറാ കൽപ്പറ്റ, ഇന്നത്തെ ചോദ്യം വളരെ ഈസി, എനിക്കിഷ്ടം സിസ്റ്റം പരിഗണിച്ചാൽ വിജയികളുടെ കൂട്ടത്തിൽ ചേരാം എന്ന് പറയുന്നു. ഷോക്കത്ത് അലി
1: പട്ടാ പരിഗണിക്കാൻ കുറച്ച്
0: പാടായിരിക്കും. ഇമ്രാൻ എൻ വി കുമരനിലൂടെ ഈ ചോദ്യം ഭയങ്കരമായ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്താഫ് വള്ളിത്തോട് ഉത്തരം വളരെ എളുപ്പമാണ്, വിജയിക്കാൻ കാത്തിരിക്കുന്നു. ജമീല വി കെ പൂനൂർ വളരെ ഈസി ഉത്തരം. സക്കീന ഉദരമ്പൊയിൽ ബിനിത നൊച്ചിമമ്പരൊക്കെ പറഞ്ഞിട്ടുണ്ട് ചോദ്യം വളരെ ഈസിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് സിസ്റ്റം തിരഞ്ഞെടുക്കേണ്ടതില്ല, ഞങ്ങൾ എല്ലാവരും വിജയികളാണെന്ന് മുൻകൂർ താമരശ്ശേരിയിൽ നിന്ന് നഫീസ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഖദീജ കുറുക്കിലമ്പാളിൽ നിന്ന് സലാം റഷറീന അത്താണിക്കൽ, തെറ്റിച്ചാൽ പേര് വായിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഒരു ഒരു സാമർത്ഥ്യമാണല്ലോ അല്ലേ. സാജിദ ശംസു കാസർഗോഡ്, എൻ്റെ കുഞ്ഞുങ്ങൾ പറയും അയ്യേ ഇത് കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാലോ എന്ന്. മാഷാല്ലാ
1: എന്നും പറയണത് പേര് വായിക്കണം എന്നുള്ളത് എന്നും പറയണം.
0: ജമീല വി പി കാളികവർ, ഇന്നത്തെ ചോദ്യം എല്ലാവരെയും ചിരിപ്പിച്ചിരിക്കുന്നാണ് പറയുന്നത്. ഒമ്മോ സിനിമ പടിഞ്ഞാറ്റുമുറി, ഈസി ക്വസ്റ്റ്യൻ. അബുവിയെ ഇത് ശ്രോതാക്കളെ ചെറുതാക്കിയ ചോദ്യമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാക്കിറ കൂടാളി സലാം പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ മുനീർ കെ എം ഓപ്ഷൻ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മുംതാസ് ഇബ്രാഹിം കോട്ടറ ഉള്ളാൽ ചോദ്യം വളരെ ഈസി ആയല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. മൈമുന ചീക്കിലോട് പ്രാർത്ഥിക്കുകയാണ് സിസ്റ്റം പരിഗണിക്കണേ എന്ന് പറഞ്ഞിട്ട്. അബ്ദുൽ മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജയിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്.
1: നമുക്ക് നമ്മുടെ അടുത്തൊരു സ്ലോട്ടിലേക്ക് പോകാനായിട്ടുണ്ട്. 1 മിനിറ്റ് ടോക്കാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. മുഹമ്മദ് ഷമീൽ ടി ആണ് ഇന്നത്തെ 1 മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേരുന്നത്.
2: എഡ്യൂക്കേഷൻ മേഖലയിലെ ഇന്നോവേറ്റർ ആയിട്ടുള്ള സോനം വാങ്ചുക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡൽഹിയിലെ ജന്തർമന്ദറിൽ നിരാഹാരം അനുഷ്ഠിച്ചു വരികയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഘട്ടമുണ്ടായി. അദ്ദേഹം ആവശ്യപ്പെടുന്ന പ്രധാന ആവശ്യം എന്താണ്? വിദ്യാഭ്യാസ രംഗത്തെ സുതാര്യതയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നീറ്റ് അടക്കമുള്ള പരീക്ഷകളിൽ നടന്നിട്ടുള്ള വലിയ ക്രമക്കേടുകൾ നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. അതിനൊക്കെ പിന്നിൽ കാരണക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അവരെ പിരിച്ചുവിടുക അല്ലെങ്കിൽ അവരുടെ രാജിയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം നിരാഹാരം കിടക്കുന്നത്. അഥവാ വിദ്യാർത്ഥി സമൂഹത്തിനു വേണ്ടിയാണ് അദ്ദേഹം നിരാഹാരം കടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധത്തെ ഒന്ന് അറിയുക പോലും ചെയ്യാതെ നമ്മളൊക്കെ നമ്മുടെ കളിയുടെയും വിനോദങ്ങളുടെയും പിന്നാലെ മാത്രം പോകുന്നുവെങ്കിൽ അതൊരു വലിയ നീതികേടാണ്. തീർച്ചയായിട്ടും അതൊക്കെ അറിയുകയും അതിനോട് പ്രതികരിക്കുകയും ആവശ്യമായ ഘട്ടങ്ങളിൽ കൃത്യമായ പ്രതിഷേധങ്ങളടക്കം നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഭരണരംഗത്തിരിക്കുന്നവർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും നമ്മളൊക്കെ കാണാതെ അതിനെതിരെ പ്രതികരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അപകട സൂചനയാണ് എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു.
0: മഷാല്ലാ, നമ്മൾ ഒരു 1 മിനിറ്റ് ടോക്കാണ് ഇന്ന് കേട്ടത്. അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ ഒരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയത്തിലേക്കാണ് ബഹുമാന്യനായ ഷമീൽ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയത്. നമുക്കറിയാം നമ്മുടെ രാജ്യ തലസ്ഥാനം ഇന്ന് പ്രക്ഷുബ്ധമാണ്. പ്രക്ഷുബ്ധമാകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞൊരു അനുഭവം, അദ്ദേഹത്തിൻ്റെ മകളെ നീറ്റിന് വേണ്ടി പിന്നെ നിർബന്ധിച്ച് അവരെ എഴുതി, പിന്നെ അതിൽ വലിയ മാർക്ക് കിട്ടി, നല്ലൊരു മോശമല്ലാത്തൊരു മാർക്ക് കിട്ടി. അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുമ്പോഴാണ് അത് ക്യാൻസൽ ചെയ്യുന്നത്. പിന്നീട് അവളെ വീണ്ടും നിർബന്ധിച്ച് രണ്ടാമത്തെ പിന്നെ പരീക്ഷയും എഴുതിച്ചു. അതിൽ 300 ചില്ലറ മാർക്കാണ് കിട്ടിയത്. ഇപ്പോൾ വളരെ ആവശ്യങ്ങൾക്ക് മാത്രമേ ആ കുട്ടി മിണ്ടാറുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു, ഒരുപാട് കുട്ടികളുടെ മാനസികാവസ്ഥക്ക് പ്രയാസങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഇതൊന്നും ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത, അതായത് പിന്നെ സമ്പത്തിൻ്റെ മുമ്പിൽ, പൈസയുടെ മുമ്പിൽ പിന്നെ വളഞ്ഞ വഴി സ്വീകരിച്ചതുമൂലം രാജ്യത്ത് പരീക്ഷ എഴുതുന്ന ഒരുപാട് കുട്ടികളെ പ്രയാസത്തിലാക്കുന്നത്. ആ പ്രയാസത്തിലായതിൻ്റെ തിക്ത ഫലമാണ് ഇന്ന് വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ആബാലവൃദ്ധം ജനങ്ങളാണ് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് തമ്പടിച്ചിരിക്കുന്നത് പ്രതിഷേധമായിട്ട്. അപ്പോൾ അത് പിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഭരണകൂടം അതിനെ തിരിച്ചടിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്ന കാണുന്ന ആളുകൾക്കറിയാം വളരെ ക്രൂരമായ രൂപത്തിലാണ് എന്തു ചെയ്യുന്നത്, പിന്നെ അടിച്ചൊതുക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് പേടി തോന്നുന്നു. അതായത് പേടിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ അവിടെ തമ്പടിച്ച ആളുകൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അവിടെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും, ഇപ്പോൾ ബോംബെയിലുണ്ട്, ബീഹാറിലുണ്ട്, മിസോറാമിലുണ്ട്, അങ്ങനെയുള്ള പിന്നെ കൽക്കട്ടയിലുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ തമിഴ്നാടുകളിൽ, ഇങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും പിന്നെ കേരളത്തിലൊക്കെ അതിൻ്റെ പ്രതിഷേധങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊരു കേവലൊരു പ്രതിഷേധമായിട്ട് അടിച്ചൊതുക്കി അതങ്ങനെ അമർന്നു പോകുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത്. എല്ലാവരും, അതായത് പിന്നെ ഒരു കുട്ടി ചോദിച്ചത്, പിന്നെ അവരുടെ മുമ്പിലൂടെ പോകുന്ന പോലീസ് പിന്നെ ഉദ്യോഗസ്ഥനോട് പറയണം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ മക്കളോട് പറയണം, പരീക്ഷ ക്രമക്കേട് ആരോപിച്ച് വന്ന കുട്ടികളെ ഞങ്ങൾ അടിച്ചൊതുക്കി എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോയിട്ട് പറയണമെന്ന് പറയുന്നൊരു വാചകം, അതായത് മനസ്സിൽ കൊള്ളുന്ന, കുറിക്ക് കൊള്ളുന്ന വാചകങ്ങളാണ് ഈ മക്കൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളുടെ ഒരു പിന്നെ ജെൻസി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ എഴുതി തള്ളേണ്ടെന്നൊരു വളരെ കാര്യപ്രസക്തമായ രൂപത്തിൽ അവർ തിരിച്ചപ്പോൾ നമുക്കറിയാം ഗ്രനേഡുകൾ പ്രയോഗിക്കുന്നു, അതേപോലെ തന്നെ പിന്നെ എന്തെല്ലാം ക്രൂരതകൾ പിന്നെ ഒരു ഉദ്യോഗസ്ഥന്മാർ ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിൽ ചെയ്യുന്നു. പക്ഷേ രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും നിങ്ങൾക്കൊക്കെ കണ്ട ഒരു കാഴ്ച ഇതായിരിക്കാം ഇത്. ഇപ്പോൾ നമ്മൾ ഈ പിന്നെ ഡെലിവറി, ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന പിന്നെ സംവിധാനങ്ങൾ വഴി രാജ്യത്തിൻ്റെ നാനാഭാഗത്തിൽ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ഇത് ആർക്കാണ് ഓർഡർ ചെയ്യുന്നത് ചോദിച്ചാൽ, ജന്തർ മന്ദറിലുള്ള ആർക്കെങ്കിലും വിശക്കുന്ന ആർക്കെങ്കിലും നിങ്ങളത് കൊടുത്തോളൂ എന്ന് പറയുന്ന വളരെ മനോഹരമായ ചില കാഴ്ചകളും പിന്നെ നമ്മൾ വിവരങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലിതുണ്ട്, തങ്ങളുടെ മക്കളുടെ ഭാവിയെ തുലച്ചു കളയുന്ന സംവിധാനം അത് അടിമുടി തുടച്ചു മാറ്റണം എന്ന് പറയുന്ന ഒരു പിന്നെ ചിന്ത എല്ലാ രക്ഷിതാക്കളുടെ മനസ്സിലുമുണ്ട്. അതുകൊണ്ടാണ് ഈ സമരത്തിന് ഇത്രമാത്രം ശക്തി കിട്ടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിലുള്ള ഒരു പ്രതിഷേധം, അത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ആ പ്രതിഷേധം, നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികളുണ്ടല്ലോ, അവർ രാവിലെ പകലും ഇരുന്നിട്ടാണ് ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാവുന്നത്. പക്ഷേ ഇങ്ങനെയൊരു നിരാശയുടെ അവസ്ഥയിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്ക് അവരെ തിരിച്ചു കിട്ടാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്.
1: കമൻ്റുകളിലേക്ക് പോകുമ്പോൾ ധാരാളം ആളുകൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്.
0: ഷുഹൈബ് കാരാടൻ, ഐക്യത്തിൻ്റെ ശബ്ദം, ഡൽഹിയിൽ ഉയർന്നൊരു ശബ്ദം ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ, വിദ്യാർത്ഥിയുടെ സ്വപ്നത്തിന് നമ്മുടെ ഐക്യം കാവലാകട്ടെ, നീതിപൂവണിയുന്ന നാൾ വരെ ഒരുമയാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന ഒരു വരികളാണ് ഷുഹൈബ് കാരാടൻ. സൗജ കുളക്കാട്, എനിക്ക് കിസ് നഷ്ടമായി, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് എന്ന് പറയാം. എന്താ വെള്ളിയാഴ്ച ആയതാൽ തിരക്കുകളുണ്ടാവും അല്ലേ, ജോലിത്തിരക്കുകളുണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഇന്നത്തെ ഉത്തരത്തിൽ എല്ലാവർക്കും ശരി എന്ന് സിസ്റ്റം പറയുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. സിസ്റ്റത്തിനെ പിന്നെ നമുക്ക് കുറച്ച് അദബ് പഠിപ്പിക്കണം, എല്ലാവരും ഉൾപ്പെടുത്താൻ വേണ്ടി പറയണം. അതേപോലെ തന്നെ മുംതാസ് ഇബ്രാഹിം കൊട്ടറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്, മാഷാല്ലാ 1 മിനിറ്റ് ടോക്ക് നല്ലൊരു ടോക്കാണ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് കൊണ്ട് 1000 മിനിറ്റിൻ്റെ പ്രതീതി, കാലിക പ്രാധാന്യമായ വിഷയം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് മൈമൂന ചീക്കിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നല്ല മഴയാണ് എന്ന് ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുണ്ട്. സുലേഖ തിരുവാലി, ഇന്ന് തെറ്റിച്ചവരുടെ പേര് വായിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിസ്റ്റത്തിന്
1: 13 ആളുകൾ അങ്ങനെയുള്ളവർ വായിച്ചാൽ മതി.
0: അതെ അതെ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു കിസ് ആകുന്നത് നല്ലതാണെന്ന്
1: കോൺഫിഡൻസ് ആളുകളുടെ.
0: ഇന്ന് തെറ്റിച്ചവർക്ക് ഇമ്പോസിഷൻ കൊടുക്കണം എന്നാണ് ഷുഹൈബ വളപട്ടണം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ആയിഷ ഇരിക്കൂർ, സിനിജ ആലപ്പുഴ, ജസ്റ്റ് മിസ്, എനിക്ക് കിസ് പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ ഇനി നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിൻ്റെ സമയത്തിലേക്ക് നമ്മൾ എത്തി എന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
1: നമ്മൾ ഉംറക്കും ഹജ്ജിനുമൊക്കെ മക്കയിൽ പോകുമ്പോൾ അവിടെ ചെല്ലാനുള്ളൊരു ഭാഗ്യം അൽഹംദുലില്ലാ തൗഫീഖ് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ എന്നെ ഏറെ സ്വാധീനിച്ചൊരു പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ മക്ബറത്തുൽ മുഅല്ലം എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്മശാനം, ഖബറുകൾ.
0: മക്ബറത്തുൽ മുഅല്ലം
1: ഏകദേശം ആ ജിന്നി പള്ളിയോടടുത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് ഇപ്പോൾ സൊഫ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഹറമിൻ്റെ നമ്മൾ സാധാരണ കാണുന്ന മലയാളികളൊക്കെ താമസിക്കുന്ന ആ ഭാഗത്തല്ല, ഈ അപ്പുറത്തു കൂടെ ഭാഗത്തൂടെ ഇറങ്ങി ജിന്നി പള്ളിയുടെ അടുത്തെത്തി അതിൻ്റെ പുറകിലായിട്ടാണ് മക്ബറത്തുൽ മുഅല്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ കയറുമ്പോഴും അതിനകത്തുള്ള ഖബറാളികൾക്ക് സലാം അറിയിക്കുമ്പോഴും അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴൊക്കെയും ഒരു ഖബർ സിയാറത്ത് അവിടെ നടത്തുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ലഭ്യമാകുന്ന ഒരിടമാണ് മക്ബറത്തുൽ മുഅല്ല. അത് ആ സമയത്ത് ഞാനൊരു ചരിത്രം ഓർക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിൻ്റെ ആ ഒരു സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് എത്തുന്ന ഒരു രംഗമുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോട് വിട പറയുന്ന ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു വിട പറച്ചിലാണത്, യാത്ര പറച്ചിലാണ്. നിവൃത്തിയില്ലാതെയാണ് മക്കയിൽ നിന്ന് അദ്ദേഹം നാടുവിടുന്നത്. അത്രയും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയും ബുദ്ധിമുട്ടിയും അദ്ദേഹം ജീവിക്കാൻ കൊതിച്ച നാട് തന്നെയാണ് പെറ്റുവളർന്ന മക്ക. പക്ഷെ മദീനയിലെത്തിയിട്ടും മക്കയിലെത്തണം, തന്റെ നാട്ടിലേക്ക് തിരിച്ചെത്തണം. അത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, നാട് വിട്ടു പോയാലും തിരിച്ച് നാട്ടിലെത്തണം എന്നുള്ളൊരാഗ്രഹം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അങ്ങേയറ്റുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പരിശ്രമങ്ങളും പ്രാർത്ഥനകൾക്കും ഒടുവിൽ മക്ക വിജയം സംഭവിക്കുകയാണ്. അത് വിജയം നടക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും സന്തോഷത്തോടു കൂടിയാണ് മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. കാരണം ഒരു രക്തച്ചൊരിച്ചിൽ പോലും അവിടെ നടക്കുന്നില്ല, അത്രയും റാഹത്തായിട്ടാണ് അവിടെ മക്കയിലേക്ക് വരുന്നത്. അങ്ങനെ ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കയറിയ ഉടനെ അദ്ദേഹത്തിന് അവിടെ വീടില്ലല്ലോ. അപ്പൊ ആ സന്ദർഭത്തിൽ ഹജൂൻ എന്ന ഒരു പ്രദേശത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താൽക്കാലികമായൊരു ടെൻറ്റ് നിർമ്മിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ടെൻറ്റ് അവിടെ നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ ഹജൂൻ സ്ഥിതി ചെയ്യുന്നത് മക്ബറത്തുൽ മുഅല്ലയുടെ അടുത്താണ്. മക്ബറത്തുൽ മുഅല്ല അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ ബിവി റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർ ഖബറടക്കം ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തൻ്റെ പ്രിയതമയെ ഓർക്കുകയും അങ്ങനെ അതുകൊണ്ടാണ് ആ ഒരു സ്ഥലം ഹജൂൻ എന്ന സ്ഥലം തിരഞ്ഞെടുത്തത് ടെൻ്റ് കെട്ടാൻ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും.
0: മാഷാല്ലാ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ച ഒരു സൗഭാഗ്യമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അതിലെ ഓർമ്മകൾ നമുക്ക് അയവറക്കേണ്ടുന്ന പല സന്ദർഭങ്ങളും പ്രവാചക ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ നിലക്ക് നല്ല മനോഹരമായ ഒരു അനുഭവമാണ് നമ്മളിന്ന് ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

മാഷാല്ലാ അവിടെ പോകാൻ ഭാഗ്യം കിട്ടിയിരുന്നു എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞിട്ടുള്ളത്. സഫിയ വടുതല, എനിക്ക് ക്വിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ഞങ്ങൾക്ക് ഖുറാൻ ക്ലാസ് ഉണ്ടായിരുന്നു പറയുന്നു. ക്വിസ് ഈസി ആവുമ്പോൾ സിസ്റ്റത്തിന് പണി കൂടും, പണി കൂടുമ്പോൾ 13 പേരിൽ വരാൻ പ്രയാസമാണ്, അതുകൊണ്ട് ക്വിസ് കുറച്ച് ടൈറ്റാക്കുന്നതാണ് നല്ലതെന്ന് ഷുഹൈബ് കാരാടൻ അഭിപ്രായപ്പെടുന്നു. മാഷാല്ല, ഒരു മിനിറ്റ് കൊണ്ട് ഒരു നല്ല മെസ്സേജ് തന്നത്. വടക്കാക്കി തനിക്കാക്കുക എന്ന ഒരു രീതിയാണ് നമ്മുടെ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറഞ്ഞിട്ടുള്ളത്. മുനീർ ചമനാട്, ഒരു മിനിറ്റ് കൊണ്ട് ഒരു വലിയ ആശയമാണ് കിട്ടിയത്. അബ്ദുള്ള സാറും അനുസാരി സാറും ഒരുമിച്ച് ലൈവിൽ വരുമ്പോൾ

എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇൻഷാല്ല നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയുടെ സമയത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇൻഷാല്ല നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഇനി കാതോർക്കാം.

0: മാഷാ നമ്മൾ ഇന്നതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറ ഫുസ്സിലത്തിലെ 40-ാമത്തെ ആയത്താണ് നമ്മൾ കാതോർത്തത്. നമുക്കറിയാം ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അത് പ്രയാണം തുടങ്ങിയിട്ട് 2448 ദിവസമായി. നമ്മളിന്ന് കാതോർത്തത് 2425-ാം എപ്പിസോഡിനാണ്. ഇൻഷാല്ലാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഷെയർ ചെയ്യുക, സ്റ്റാറ്റസ് വെക്കുക, ഫാമിലി ഗ്രൂപ്പുകളിലൂടെ ഇത് സഞ്ചരിക്കട്ടെ എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ നമ്മൾ പീസ് റേഡിയോ ഇങ്ങനെ അതിൻ്റെ പ്രഭാത പ്രക്ഷേപണം തുടരുന്നതിനിടക്ക് വ്യത്യസ്തങ്ങളായ അപ്ഡേഷനുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സ്ലോട്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്ന പ്രോഗ്രാം ആരോഗ്യ ചിന്തകളെക്കുറിച്ചാണ്. ധാരാളക്കണക്കിന് പ്രോഗ്രാമുകൾ പീസ് റേഡിയോ അനുദിനം അതിൻ്റെ പ്രയാണത്തിന് കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഹൃദ്യമായ അനുവാചകരാവുക എന്നുള്ളത് മനസ്സിരുത്തിയിട്ടാണ് ഈ ഒരു സ്ലോട്ടിലൂടെ ഇങ്ങനൊരു ചിന്ത പങ്കുവെക്കുന്നത്. അതായത് നമുക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള പ്രോഗ്രാമുകളെക്കുറിച്ചും അതിൻ്റെ അവതാരകരെക്കുറിച്ചും അതിൻ്റെ സമയത്തെക്കുറിച്ചും കൃത്യമായ ഒരു വിവരം നമ്മുടെ ശ്രോതാക്കളിലേക്ക് പങ്കുവെക്കുക എന്നതാണ് ഈ ഒരു സമയം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ നമുക്കറിയാം ആരോഗ്യ ചിന്തകൾ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കും അതേപോലെ തന്നെ റിവൈൻഡിലും നമുക്കത് ലഭ്യമാണ്. പ്രശസ്തരായ ഡോക്ടർമാരാണ് നമ്മുടെ കൂടെയുള്ളത്. മുഹമ്മദ് അസ്ലം, ഡോക്ടർ നജ്മുദ്ദീൻ കെ, ഡോക്ടർ സാദിഖ് തിരൂർ, മുഹമ്മദ് ഫഹീം, ഡോക്ടർ ഇയാദ് മുഹമ്മദ്, ഡോക്ടർ അബ്ദുൽ മാലിക് എന്നിവരുടെ സെഷനുകൾ നമുക്ക് ലഭ്യമാണ്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നത് കിഡ്നി ഫെയിലിയർ സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ആദ്യകാല ലക്ഷണങ്ങൾ എന്ന ടൈറ്റിലിൽ നിന്നുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് ഫവാസ് നടത്തുന്ന സംസാരമാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്. തീർച്ചയായും പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ലൈവിൽ രേഖപ്പെടുത്തണമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ പരിപാടി നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യചിന്ത എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കിഡ്നി രോഗങ്ങളുടെ പ്രാഥമിക ലക്ഷണങ്ങൾ, നമുക്ക് കിഡ്നി രോഗങ്ങൾ എങ്ങനെ മുന്നേ കൂട്ടി തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ കിഡ്നിയുടെ അസുഖങ്ങൾ നമുക്ക് മുമ്പേ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിനായി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മൂത്രത്തിൽ നമ്മൾ പത പോലെ നുര പോലെ കാണുന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ തന്നെ കാലിൽ, ഫേസിൽ എല്ലാം നീര് വരുന്നുണ്ടെങ്കിൽ അതും ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അതുപോലെ ശ്വാസം മുട്ടൽ, ക്ഷീണം, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്ലഡിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ അത് മൂലമുണ്ടാവുന്നതാണെന്ന് മനസ്സിലാക്കുകയും അത് ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ എടുക്കുകയുമാണ് ചെയ്യേണ്ടത്.
0: മാഷാല്ലാ ശ്രോതാക്കളെ, നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ലൈവിൽ നിങ്ങൾ പറയണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ ആരോഗ്യ ചിന്തകളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. ഇൻഷാല്ലാ നമുക്ക് സാധാരണഗതിയിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യമായി, ആഫിയത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഗൂഗിളിനോട് ചോദിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഉസ്താദ് എന്ത് ചെയ്യും? ഒരുപാട് വിവരങ്ങൾ നമുക്ക് നൽകും. അപ്പോൾ ഇതിൽ നിന്ന് ഹക്ക് ഏത്, ഹക്കല്ലാത്തത് ഏത് എന്നുള്ളത് തിരിച്ചറിയണം പിന്നീടുള്ളൊരു ടാസ്ക്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുപ്രകാരം ഗുളികകൾ വരെ കഴിക്കുന്ന ആളുകളുണ്ട്.

0: ഉണ്ട് എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങളിൽ ഒരു കൃത്യമായൊരു ഗൈഡ് ലൈന്, അതുമായി ബന്ധപ്പെട്ട് അനുഭവ പരിചയമുള്ളവരിൽ നിന്ന്, ഡോക്ടർമാരിൽ നിന്ന് നേടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ആരോഗ്യ ചിന്തകൾ എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയുടെ പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഒന്ന് പോയി പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. എല്ലാ പരിപാടികളും വളരെ ഉപകാരമുള്ളതാണ് അൽഹംദുലില്ലാ എന്നാണ് സമീറ കെ എം താനൂർ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ കുടുംബത്തിന് ദുനിയാവിലും ആഖിറത്തിലും ഖൈറേകണേ എന്നാണ് മൈമൂന പാറപ്പുറം പ്രാർത്ഥിച്ചിട്ടുള്ളത്. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നബിചരിത്രം കേട്ട് കണ്ണു നിറഞ്ഞു. ഉംറ ചെയ്യാൻ പോയപ്പോൾ ജിന്നു പള്ളിയുടെ അടുത്താണ് റൂം കിട്ടിയത് എന്നാണ് മുംതാസ് ഇബ്രാഹിം കോട്ടറ പറഞ്ഞിട്ടുള്ളത്. ഒരു മാസം മുമ്പാണ് അവിടെ പോയത്. അനുഭവം കേട്ടപ്പോൾ ആ നിമിഷങ്ങൾ ഓർമ്മ വന്നു. ഇൻഷാല്ല ഇനിയും ഭാഗ്യം ലഭിക്കട്ടെ എന്നാണ് ഷഹന റഷീദ് കമൻ്റ് നടത്തിയിട്ടുള്ളത്. ജംഷീർ മുട്ടിൽ നമ്മുടെ ഭാവി തലമുറയെ തച്ചുടക്കാൻ നോക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിന് അള്ളാഹു തിരിച്ചറിവ് നൽകട്ടെ. ആമീൻ എന്നൊരു പ്രാർത്ഥനയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ശിർക്കില്ല ആരാധന, ശിർക്കിൻ നിഴൽ വീഴാത്ത സജിതയിൽ റബ്ബിൻ്റെ പ്രീതി വിരിയട്ടെ. ഒരുവന് മാത്രം സമർപ്പിച്ച ഹൃദയം, അതാണ് ആരാധനയുടെ നിഷ്കളങ്കത എന്നാണ് ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂരിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുള്ളത്. ആരോഗ്യം ഏറ്റവും വലിയ സമ്പത്താണല്ലോ എന്നാണ് സമീറ കെ എം താനൂർ കമൻ്റ് നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇൻഷാല്ലാ നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് എത്താൻ സമയമായിരിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കുന്നത് തിരുമൊഴികൾ.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: കെ വി മുഹമ്മദ് അലി മൗലവിയാണ് ഇന്നത്തെ തിരുമൊഴികളിലും നമ്മോടൊപ്പം ചേരുന്നത്. ഉദാരതയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ് എന്ന വിഷയത്തെ അധികരിച്ച് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, അൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മഹ് യുസ്മഹ് ലക്. പ്രിയ ശ്രോതാക്കളെ, സഹീഹുൽ ജാമിഉൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ഇമാം അഹമ്മദ്, ഇമാം തബറാനി എന്നിവരും ഈ ഹദീസ് എടുത്തു നൽകിയിട്ടുണ്ട്. ഹദീസ് നിവേദനം ചെയ്യുന്നത് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ്. അബുൽ അബ്ബാസ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അൽ ഖുറശി, അദ്ദേഹത്തിന് മുഴുവൻ പേര് അങ്ങനെയാണ്, അബുൽ അബ്ബാസ് എന്ന വിളിപ്പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകനാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. ഹിജ്റത്ത് മുമ്പ് 3-ലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഹിജ്റ 68-ൽ ത്വായിഫിൽ വെച്ചാണ് മരണപ്പെടുന്നത്. 1660 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വഹാബികളിൽ ഒരാളാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണെങ്കിലും വലിയ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്, ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ്, ഖുർആനിന് കൃത്യമായ വ്യാഖ്യാനവും തഫ്സീറും അറിയുന്ന മുഫസ്സിറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്നത് ഇമാമുൽ മുഫസ്സിരീൻ എന്നും ഹബറുൽ ഉമ്മ തർജുമാൻ ഖുർആൻ എന്നൊക്കെയാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ആ സ്ഥാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകം ആ പേര് അദ്ദേഹത്തിന് നൽകിയത്. ലുബാബത്തുൽ കുബ്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര്. അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതൊക്കെ നമുക്ക് കാണാം. അല്ലാഹുമ ഫഖീഹു ഫിദ്ദീനി വഅല്ലിംഹു തഅ്‌വീൽ, അല്ലാഹുവേ ദീനിൽ അദ്ദേഹത്തിന് അവഗാഹം നൽകണേ, തഅ്‌വീൽ പഠിപ്പിക്കുകയും ചെയ്യണേ. അല്ലാഹുമ അല്ലിംഹുൽ കിതാബ് വഅല്ലിംഹുൽ ഹിക്മ, ഖുർആനും സുന്നത്തും അദ്ദേഹത്തിന് നീ പഠിപ്പിക്കണം റബ്ബേ എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ചെറുപ്പത്തിൽ തന്നെ വലിയ ബുദ്ധിമാനായിരുന്നു അദ്ദേഹം. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ തൻ്റെ കൂടിയാലോചന കൂട്ടത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനാകും. മദീനപ്പള്ളിയിൽ വലിയൊരു മജ്ലിസ് തന്നെ, ഇൽമന്വേഷിക്കുന്ന ആളുകളുടെ വലിയൊരു മജ്ലിസ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതും ചരിത്രമാണ്. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്മഹ് യുസ്മഹ് ലക്, ഇസ്മഹ് യുസ്മഹ് ലക്. ഇസ്മഹ് എന്ന് പറഞ്ഞാൽ നീ ജനങ്ങളോട് ഉദാരതയും വിട്ടുവീഴ്ചയും കാണിക്കൂ എന്നാണ് അതിൻ്റെ ആശയം. ഇസ്മഹ്, സമാഹത്തുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇതേ ആശയമുള്ള മറ്റൊരു വചനം നമുക്ക് കാണാം, ഇസ്മഹൂ യുസ്മഹ് ലക്കും, ഇസ്മഹൂ യുസ്മഹ് ലക്കും. സഹീഹുൽ ജാമിഉൽ അത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഉദാരതയും വിട്ടുവീഴ്ചയും കാണിക്കുക. ഒരുപാട് അർത്ഥ തലങ്ങളുള്ള ഒരു പദമാണ് സമാഹത്ത് എന്നത്. ഉദാരത, വിട്ടുവീഴ്ച, സൗമ്യത എന്നൊക്കെയാണ് അതിൻ്റെ പ്രകടമായ അർത്ഥങ്ങൾ. ഉദാരമായി ദാനം ചെയ്യുന്നതിനും സമാഹത്ത് എന്ന് പറയും. അപ്പോൾ ജനങ്ങൾക്ക് മറ്റുള്ളവരോട് ഉദാരത കാണിക്കുക, വിട്ടുവീഴ്ച കാണിക്കുക, എളുപ്പമുണ്ടാക്കുക എന്നൊക്കെയാണല്ലോ അർത്ഥം. സൗമ്യത പ്രകടിപ്പിക്കുക, അങ്ങനെയാണെങ്കിൽ റബ്ബ് എളുപ്പമാക്കും, വിട്ടുവീഴ്ച ചെയ്യും എന്നൊക്കെ, മാപ്പ് നൽകും എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ടാണ് ഇസ്മഹ് യുസ്മഹലക്ക്, നീ ഉദാരത കാണിക്കുക, നീ വിട്ടുവീഴ്ച ചെയ്യുക എങ്കിൽ നിനക്കും വിട്ടുവീഴ്ച ലഭിക്കും. അതായത് അള്ളാഹുവിൻ്റെ ആ വലിയ ഒരു സമാഹത്ത് അനുഗ്രഹം നിനക്കും ലഭിക്കും. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിന്നെയും ആ രൂപത്തിൽ പരിഗണിക്കും എന്നാണ് പറഞ്ഞ ചുരുക്കം. ആമിലിൻ നാസ ബിസ്സമാഹ വൽ മുസാഹല, ഉദാരതയോടെയും അല്ലെങ്കിൽ വിട്ടുവീഴ്ചയോടെയും ലാളിത്യത്തോടെയും ജനങ്ങളോട് നീ വർത്തിക്കുക എങ്കിൽ അള്ളാഹു നിന്നോടും അതേ രൂപത്തിൽ വർത്തിക്കും എന്ന് ചുരുക്കം. അപ്പോൾ മറ്റുള്ളവർക്ക് മാപ്പ് നൽകിയാൽ റബ്ബും മാപ്പ് നൽകും എന്നൊക്കെ അതിൻ്റെ അർത്ഥമുണ്ട്. അപ്പോൾ ഒരു കഷ്ടപ്പെടുന്നവനെ സഹായിച്ചാൽ, വിട്ടുവീഴ്ച നൽകിയാൽ, എളുപ്പമാക്കിയാൽ സ്വർഗപ്രവേശനത്തിന് കാരണമാകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. സ്വർഗപ്രവേശന കാരണമായത് എന്തെന്ന് ചോദിച്ചപ്പോൾ, ഇങ്ങനെ പ്രയാസപ്പെടുന്നവന്, കടബാധിതയുള്ളവന് സമയം അവധി നീട്ടിക്കൊടുത്തു എന്നോ അല്ലെങ്കിൽ അവന് എളുപ്പമുണ്ടാക്കി എന്നൊക്കെയാണ് അവൻ കാരണം പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരിൽ സ്വർഗപ്രവേശനം നൽകി എന്ന് ഹദീസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വിട്ടുവീഴ്ചയും ഉദാരതയും ചെയ്യുമ്പോൾ അതൊരിക്കലും അള്ളാഹുവിന് എതിരാകുന്ന കാര്യത്തിലാകരുത് എന്നത് ഈ വിഷയത്തിൻ്റെ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അനുവദിച്ച വിഷയത്തിലാകണം. അള്ളാഹു ഹറാമാക്കിയ, അള്ളാഹുവിനെതിരായ ഒരു വിഷയത്തിൽ ഇങ്ങനെയുള്ളൊരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകേണ്ടതില്ല എന്നർത്ഥം. അതോടൊപ്പം നല്ല ബന്ധങ്ങൾ നിലനിർത്തണമെന്നും അതിനായി ശ്രമിക്കണമെന്നും കൂടി ഈ ചെറുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇസ്മഹ് യുസ്മഹലക് എന്ന ഈ കൊച്ചുവചനത്തിൽ വലിയ വിശാലമായ ഇസ്ലാമിൻ്റെ സംസ്കാരവും സ്വഭാവവുമാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നാം തിരിച്ചറിയുക. നിങ്ങൾ ഉദാരതയും വിട്ടുവീഴ്ചയും കാണിക്കൂ, നിങ്ങൾക്കും അതേപോലെ വിട്ടുവീഴ്ച ലഭിക്കും, ഉദാരത ലഭിക്കും എന്നതാണ് ഹദീസിൻ്റെ പൊരുൾ. അതുകൊണ്ട് സാമൂഹ്യ ജീവിയായ മനുഷ്യർ നമ്മളൊക്കെ തന്നെ ആ രൂപത്തിൽ പരസ്പര വിട്ടുവീഴ്ചയോടുകൂടി, പരസ്പരം ഔദാര്യം കാണിച്ച്, സ്നേഹത്തോടുകൂടി, സൗമ്യതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാനാകണം, മുന്നോട്ട് പോകണം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഉദാരമായി ദാനം നൽകുന്നതിനെക്കുറിച്ചാണെങ്കിലും അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് ലഭിക്കും എന്ന ആ ഒരു ആശയതലം കൂടി അതിനുണ്ട്. അപ്പോൾ ഈ വലിയ നന്മ വിശ്വാസികളിൽ രൂഢമൂലമാകണം. ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ഉന്നതമായ സ്വഭാവ ഗുണം ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് ഇന്നത്തെ തിരുമൊഴികളിൽ അതിഥിയായി നമ്മോടൊപ്പം ചേർന്നത്.

0: അൻസാരിയും നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമ്മളൊന്ന് ചെല്ലേണ്ടതുണ്ട്.
1: തീർച്ചയായും.
0: ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂരിൽ നിന്ന്, അദ്ദേഹം തിരുമൊഴികൾ എന്നൊരു ടൈറ്റിൽ കൊടുത്ത് ഒരു കവിത രചിച്ചിട്ടുണ്ട്, ഉദാരത. മണ്ണ് പഠിപ്പിച്ചൊരു പാഠമുണ്ട്, ചവിട്ടപ്പെടുമ്പോഴും പൂക്കളെ മുളപ്പിക്കാൻ മറക്കരുത്, ഹൃദയം പഠിപ്പിച്ചൊരു സത്യമുണ്ട്, ഒട്ടിവീഴ്ച ചെയ്യുന്നവർ ചെറുതാകുന്നില്ല, അവർ മറ്റുള്ളവരുടെ മനസ്സിൽ വലുതാവുകയാണ്. കവിതയല്ല, നല്ലൊരു സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം നടത്തുന്നത്. മാഷാല്ലാ. റുക്സാന എം, അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം.
0: നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് ഇത് രണ്ടും എന്നാണ് തിരുമൊഴികളെ പറ്റി അവർ കമന്റ് ചെയ്തിട്ടുള്ളത്. ഹുസൈൻ വി എം, എടത്തനാട്ടുകര, ഉപ്പുകുളം. ജിന്നുപള്ളി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് അദ്ദേഹം ചോദിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പറയാം. ഹനാൻ മുഹമ്മദ് ഹനീഫ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നുണ്ട്. അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി വളരെ കൂടുതൽ സമയം പറഞ്ഞത് കേട്ടു എന്നാണ് റുക്സാന പറയുന്നത്. ഇതിനെപ്പറ്റിയാണ് ഉദ്ദേശിച്ചതാണോ അല്ലേ?
1: ഏതാണ്, നമ്മുടെ പിന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണോ എന്താണെന്ന് അറിയില്ല.
0: ധാരാളം ആളുകൾ നമുക്ക് സലാം അറിയിച്ച് നൗഫലസ് ചുങ്കം അൻസാരി സലാം അറിയിച്ചു കൂടെ ചേരുന്നുണ്ട്. സഫിയ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും. ഇന്നത്തെ തിരുമൊഴിയിലും നല്ലൊരു ഹദീസ് നമ്മൾ പഠിച്ചു, ഒട്ടുവീഴ്ച ചെയ്യുക എന്നത്. അത് വളരെ ഉപകാരം തന്നെയാണ് ഈ ഒരു തിരുമൊഴികൾ. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്നൊരു പ്രാർത്ഥന തന്നെയാണ് അവർ നടത്തുന്നത്. നമുക്ക് നമ്മുടെ സ്ലോട്ടുകളിലേക്ക് മടങ്ങേണ്ടതുണ്ട്. ചില അപ്ഡേറ്റ്സുകൾ, പീസ് റേഡിയോ നൽകുന്ന ചില അപ്ഡേറ്റ്സുകൾ ഇവിടെ അറിയിക്കുകയാണ്. പീസ് റേഡിയോയുടെ നേതൃത്വത്തിൽ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ സ്പർശിക്കുന്ന നിരവധി പ്രയോജനപ്രദമായ ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും ഈ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തണമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിലൊന്നാമത്തെ ഒന്നാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒന്നാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. പ്രത്യേകിച്ചും ഒരു കാലഘട്ടം മാറി വരുമ്പോൾ അതിനനുസരിച്ച് കുട്ടികളുടെ സ്വഭാവത്തിലും വളർച്ചയിലും അവരുടെ എല്ലാറ്റിലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളെ പ്രത്യേകിച്ച് ഫോണുകൾക്കും സോഷ്യൽ മീഡിയകൾക്കും ഒക്കെ ഇടം കിട്ടിയ ഒരു സമയമാണ് ഒരു പുതിയ ജനറേഷനിൽ കുട്ടികൾ. പഴയ ജനറേഷനിൽ ഒരു വ്യത്യാസം അനുസരിച്ച് ഒരുപാട് വ്യത്യാസങ്ങൾ പുതിയ ജനറേഷനിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട്. അപ്പം നമ്മൾ നമ്മുടെ പാരൻറ്റിങ് രീതി കൃത്യമായും അതിനനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്തു പോകേണ്ടതുണ്ട്.
1: അതെ അതെ.
0: അപ്പോൾ ഓരോ കാലഘട്ടത്തെ അനുസൃതമായ പാരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട കൗൺസിലർമാരുടെയും പ്രഗത്ഭ പണ്ഡിതന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മഹത്തരമായൊരു കോഴ്സാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. അപ്പം അത് പിസ് റേഡിയോ നമ്മൾ സംവിധാനത്തിലൂടെ നൽകുന്ന ഒന്നാണ്. നമ്മളത് എൻറോൾ ചെയ്ത് അതിൽ ചേരണമെന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ രക്ഷാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. കുട്ടികളെ വളർത്തേണ്ടതിൻ്റെ ആവശ്യകതയും വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർക്ക് നൽകേണ്ട വിദ്യാഭ്യാസം, അവർക്ക് നൽകേണ്ട മാനുഷിക മൂല്യങ്ങൾ, അവരെ വളർത്തിക്കൊണ്ട് വരേണ്ട ഘട്ടങ്ങൾ, ഇതൊക്കെ കൃത്യമായി കൗൺസിലർമാരുടെ കൗൺസിലിങ്ങുകളിലൂടെ സൈക്കോളജിക്കലൊക്കെ ഇസ്ലാമിക നയപ്രകാരം പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ്. അതുപോലെ മറ്റൊരു കോഴ്സാണ് അന്നൂർ. പരിശുദ്ധ ഖുർആനിനെ വളരെ വ്യവസ്ഥാപിതമായ ആഴത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു കോഴ്സാണ് അന്നൂർ. ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ആ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. ഒരു തവണ നമ്മൾ കേട്ടാൽ അത്രയേറെ ആ ഒരു ക്ലാസ്സിന് അഡിക്റ്റായി പോകുന്ന തരത്തിലാണ്. അപ്പം അത്രയും നമ്മൾ ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് ഖുർആനിനോടാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. അത്രയും വളരെ ആഴത്തിലുള്ള വിശദീകരണം പുതിയ പുതിയ എന്താണ് വിശദീകരണങ്ങളിലൂടെ, പുതിയ വിശദീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പലപ്പോഴും കേട്ടിട്ടില്ലാത്ത പല ചരിത്രങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വിശദീകരണങ്ങളാണ് അബ്ദുൽ ജബ്ബാർ മദിനി നടത്താറുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെ വളരെ എഫർട്ടാണ് അദ്ദേഹം നടത്താറുള്ളത്. അപ്പം ഞാനിത് 500 ഒരു സമയത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന സമിതിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഇത് കേൾക്കണം മുഴുവനും നിർബന്ധമായും കേട്ട്. അപ്പം അന്ന് മുതലാണ് ഞാനത് കേൾക്കാൻ തുടങ്ങിയത്. അപ്പം അത് പിന്നീട് അത് ഇടയ്ക്കിടയ്ക്ക് ഞാനത് കേൾക്കാറുണ്ട്. കാരണം അന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വരുന്ന ചരിത്രങ്ങൾ, പാഠങ്ങൾ, ആഴത്തിലുള്ള പഠനങ്ങൾ, മാഷാല്ല. 500 അത് മൊഡ്യൂൾ 16-ാമത്തെ മൊഡ്യൂൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 42 ക്ലാസ്സുകൾ പൂർത്തിയായിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ് ടെസ്റ്റുകൾക്ക് ഉത്തരം അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 2 ഓഗസ്റ്റ് വരെ ഉത്തരങ്ങൾ അയക്കാൻ അവസരമുണ്ട്. നമ്മൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മറ്റൊരു കോഴ്സാണ് ഈ മദ്രസ. വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ, ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകൾ വിസ്ഡം സ്റ്റുഡൻസ് നേതൃത്വം നടത്തപ്പെടുന്ന ഒന്നാണ് ഈ മദ്രസ. കോഴ്സ് ആരംഭിച്ചത് 24 നമ്മളെ പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷനിൽ അതിൻ്റെ എൻറോൾമെൻ്റ് ആരംഭിച്ചിട്ടുണ്ട്. 75,000 സ്കോളർഷിപ്പുകൾ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് അറബി ഭാഷാ പഠന കോഴ്സ്. അതിൻ്റെ 2-ാമത്തെ മൊഡ്യൂളാണ് ഇപ്പോൾ നടക്കുന്നത്. ഉസ്താദ് സലീം സുല്ലമയുടെ നേതൃത്വത്തിലാണ് വിജയകരമായി അത് തുടരുന്നത്. അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ 2-ാം മൊഡ്യൂൾ 25 മുതൽ ആരംഭിക്കുന്നു. ഖുറാനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ പഠന പരിപാടിയാണ് അറബി ഭാഷാ പഠനം.
1: അതിൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ സ്ലോട്ടുകൾ നമ്മൾ പിന്നെ ഉപയോഗിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരാണെന്നറിയാം. പുതിയ ശ്രോതാക്കളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ നേടാനുള്ള അവസരങ്ങൾ നമുക്ക് പീസ് റേഡിയോ ഒരുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ മെഹനാസ് ഗഫൂർ ഒരു ദുആ വസീയത്ത് പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, 2 ദിവസം മുമ്പ് എൻ്റെ വല്യമ്മ മരിച്ചു, ദുആയിൽ ഉൾപ്പെടുത്തുക എന്നാണ് പറയുന്നത്. അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഫിയ എടപ്പാൾ, 39 ക്ലാസ്സുകളാണ് എന്നൊരു സലഫി എത്രയാണ് വായിച്ചത്? 39 തന്നെയല്ലേ? 39 ക്ലാസ്സുകളാണ് എന്നുള്ളത് രണ്ട് സഫിയമാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹുസൈൻ സുലൈമാൻ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അമീർട്ടി എടത്തനാട്ടുകര ഒരു കവിതയുമായി വന്നിട്ടുണ്ട്. 1000 ചിന്തകൾ 100 വഴികളിൽ അലയുന്ന മാനവ ഹൃദയങ്ങളിൽ, അന്തിയുറങ്ങാത്ത മോഹങ്ങളുടെ തിരമാല തല്ലുന്ന തീരങ്ങളിൽ, ശാന്തിയുടെ വെള്ളി വെളിച്ചമായി പടരുന്നൊരു പുണ്യദർശനമാണ് റബ്ബിൻ പാത. കല്ലിലും മണ്ണിലും ദൈവങ്ങളെ തേടി ഉഴന്ന ലോകത്തോട് ഒന്നേ പറയാനുള്ളൂ, വഹദത്തുൽ ഖാലിക് പ്രപഞ്ചനാഥൻ ഒന്നേയുള്ളൂ, ഏകനവൻ തുല്യമില്ലാത്തവൻ. ജാതിയുടെയും കുലത്തിൻ്റെയും വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ സാഹോദര്യത്തിൻ്റെ മഹനീയ മാതൃക ലാ ഇലാഹ ഇല്ലല്ലാ ആ വാക്കിലടങ്ങിയിട്ടുണ്ട്. അടിമയും ഉടമയും തമ്മിലുള്ള പവിത്ര ബന്ധം, അഹങ്കാരത്തിൻ്റെ പീഡങ്ങൾ തകർത്ത് അവൻ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുമ്പോൾ മണ്ണിലെ കോടീശ്വരനും പാവപ്പെട്ട തൊഴിലാളിയും തോൾ ചേർന്നു നിൽക്കുന്നു ഒരേ സൊഫിൽ. നീതിയുടെയും കാരുണ്യത്തിൻ്റെയും മൺവഴികളിൽ വിരിഞ്ഞ പൂവാണ് ഇസ്ലാം. വിശക്കുന്നവന് അന്നവും അഗതിക്കാശ്രയവും, അടിച്ചമർത്തപ്പെട്ടവന് നീതിയും ഉറപ്പു നൽകുന്ന മാനവികതയുടെ മഹാപ്രസ്ഥാനം, ഭൗതികതയുടെ മായാലോകത്ത് വലഞ്ഞുപോയ മനുഷ്യൻ്റെ ആത്മാവിന് ശാന്തി പകരുന്ന ആത്മീയ ചൈതന്യം, ഇഹലോകം കൃഷിയിടമെന്നും പരലോകം അതിൻ്റെ വിളവെടുപ്പെന്നും പഠിപ്പിച്ച പ്രകാശധാര, വിശ്വാസവും സൽക്കർമ്മങ്ങളും കൈകോർക്കുന്ന മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന സമാധാനത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന നിത്യഹരിത സത്യമാണ് ഇസ്ലാം. വളരെ മനോഹരമായ ഒരു കവിതയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. റംല എടത്തനാട്ടുകര സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. UP ഹാരിസ് ബഹ്റൈനിൽ നിന്ന് അസ്സലാമു അലൈക്കും. 39 ക്ലാസ്സാണ്, 42 എന്നാണ് പറഞ്ഞത്. മാഷാ അല്ലാ. ഹുസൈൻ സുലൈമാൻ സലാം പറയും നമ്മുടെ കൂടെയുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പിന്നെ ശ്രോതാക്കളെ, നമ്മൾ ഈ പിന്നെ 542 ക്ലാസ് എന്ന് പറഞ്ഞത് 39 ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കഥയാണ് ഓർമ്മ വരുന്നത്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച ഒരു കഥയാണ്. എന്നിരുന്നാൽ പോലും നമ്മളുടെ എല്ലാവർക്കും അതൊരു ഉപകാരപ്പെടട്ടെ. നമ്മൾ അങ്ങനെ എല്ലാതും നമ്മൾ കേട്ട രൂപത്തിൽ പിന്നെ വിശ്വസിക്കുക, നമ്മളുടെ ഒരു പിന്നെ ഇച്ഛാശക്തിയുമായി താരതമ്യം ചെയ്യാതെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുക എന്നതിന് നമുക്കൊരു കഥ നമുക്ക് ഓർമ്മ വന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. പണ്ട്, വളരെ പണ്ട്, ഒരു ഗ്രാമത്തിൽ ഒരു പണ്ഡിതനായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. പക്ഷേ അയാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരെന്തു പറഞ്ഞാലും പെട്ടെന്ന് അയാൾ വിശ്വസിക്കും. അങ്ങനെ ഒരു ദിവസം അയാൾ ഒരു ഗ്രാമത്തിൽ, അവിടുത്തെ ഒരു പിന്നെ പൂജ കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് അയാൾക്ക് ഒരു ദാനമായിട്ട് നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു മുഴുത്ത ഒരാടിനെ ലഭിച്ചു. അങ്ങനെ അദ്ദേഹം മനസ്സ് പറഞ്ഞു, എന്ത് നല്ലൊരാടാണിത്, ഇതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വളർത്താം, കുട്ടികൾക്ക് ഇതിൻ്റെ പാല് കൊടുക്കാം, അവർക്ക് കളിക്കാൻ നല്ലൊരു കൂട്ടുകാരനുമാകും. അങ്ങനെ ഇയാൾ ബ്രാഹ്മണൻ സന്തോഷത്തോടെ ചിന്തിച്ച്, അയാൾക്ക് അയാളുടെ മനസ്സിലിങ്ങനെ, നമ്മൾ സാധാരണ പറയുന്ന ലഡു പൊട്ടി എന്ന് പറയില്ലേ, ഇയാൾ ഈ ആടിനെ കൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അയാളിങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട്. അങ്ങനെ ഈ ആട് നടക്കാൻ കുറുമ്പ് കാണിക്കുകയാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, വളരെ വാത്സല്യത്തോടു കൂടി ഇയാൾ ദിനം തോളിലേറ്റിയിട്ട് നടത്തം, പണ്ട് കാലത്ത് അങ്ങനെയാണല്ലോ നടക്കുകയാണ്. അങ്ങനെ ഇയാളൊരു കാട്ടുവഴിയിലൂടെ നടന്നു പോകുമ്പോൾ കൗശലക്കാരായ 3 കള്ളന്മാർ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ തോളിലിരുന്ന ഈ ആടിനെയും കണ്ടു. ആടിനെ കണ്ടപ്പോൾ കള്ളന്മാർക്ക് വായിൽ വെള്ളമൂറി. അവർ കൊതിയോടെ പരസ്പരം നോക്കി, എന്നിട്ട് പറഞ്ഞു, നോക്കൂ, അവർ തമ്മിൽ പറയാണ്, ആ ബ്രാഹ്മണൻ്റെ തോളിലിരിക്കുന്നത് കണ്ടു നല്ലൊരു കൊഴുത്ത ആട്. ഒരു കള്ളം പറഞ്ഞത് എന്താണ്, അതിനെ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് രാത്രി നല്ലൊരു വിരുന്ന് നടത്തായിരുന്നു. അങ്ങനെ മൂന്നാമത്തെ കള്ളം പറയുന്നു, നമുക്കതിനെ വെറുതെ കിട്ടൂല, പക്ഷെ നമുക്കതിനെ ബലം പിടിച്ച് വാങ്ങാൻ പറ്റും, അയാൾ ബഹളം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ കൂടി അത് പ്രശ്നമാവും, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ 3 പേരും കൂടി ഒരു തന്ത്രം, ഒരു പ്ലാൻ ചെയ്യാണ്. എന്താ പ്ലാൻ എന്നറിയോ, അയാൾ നടന്നു പോകുന്ന വഴിയിലെ 3 പിന്നെ സ്ഥലങ്ങൾ അവർ തിരഞ്ഞെടുത്തു. എന്നിട്ട് പിന്നെ ഈ ബ്രാഹ്മണൻ ഇങ്ങനെ വരുന്ന വഴിയിൽ ആദ്യത്തെ കള്ളൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ കള്ളൻ വലിയ അത്ഭുതം ഇങ്ങനെ നടിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ പണ്ഡിത ശ്രേഷ്ഠ, അങ്ങയെപ്പോലെ ഒരു പണ്ഡിതൻ എന്തിനാണ് ഈ അശുദ്ധമായ നായയെ തോളിലേറ്റി നടക്കുന്നത്, ഇതങ്ങേക്കൊട്ടും ചേർന്നതല്ലോ. ഇത് കേട്ട് ബ്രാഹ്മണന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, നിനക്കെന്താ കണ്ണ് കാണൂലേ, ഇത് നല്ല കൊഴുത്ത ഒന്നാന്തര മാടാണ്, അല്ലാതെ നായയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കള്ളൻ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ ക്ഷമിക്കണം, എൻ്റെ കണ്ണിൽ കണ്ടത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം, അങ്ങേക്കൊരു നായയെ ചുമന്നു കൊണ്ടുപോകാനാണ് ഇഷ്ടമെങ്കിൽ അത് അങ്ങയുടെ ഇഷ്ടം. സൂത്രക്കാരനായ കള്ളൻ തൻ്റെ ദൗത്യം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. അപ്പോൾ ബ്രാഹ്മണന് മനസ്സിലൊരു സംശയം ഉണ്ടായി, പക്ഷെ അത് അദ്ദേഹം മൈൻഡാക്കിയിൽ ആടിനെ മുറുകെ പിടിച്ച് യാത്ര തുടർന്നു. അങ്ങനെ അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ രണ്ടാമത്തെ കള്ളം മുന്നിൽ വന്നു. അയാൾ മൂക്ക് പൊത്തി പിടിച്ചുകൊണ്ട് അറപ്പോടുകൂടി പറഞ്ഞു, അയ്യേ, അങ്ങയെപ്പോലൊരു പണ്ഡിതൻ ഒരു ചത്ത പശുക്കുട്ടിയെ തോളിൽ ചുമക്കുന്നു, കഷ്ടം തന്നെ. ബ്രാഹ്മണൻ ശരിക്കും ഞെട്ടിപ്പോയി, എന്ത് ചത്ത പശുക്കുട്ടിയോ, നിനക്കും കണ്ണു കാണില്ലേ, നല്ല ജീവനുള്ള ആടാണ്, അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അപ്പോൾ കള്ളൻ വളരെ പാവത്താനായി അഭിനയിച്ചിട്ട് പറഞ്ഞു, സൽഫി, എന്നോട് ദേഷ്യപ്പെടരുത്, ഒരു ചത്ത മൃഗത്തെ ചുമന്നു കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ കഷ്ടം തോന്നി ചോദിച്ചെന്നേയുള്ളൂ, അങ്ങേക്ക് ഇതിനെ ചുമക്കാനാണ് താല്പര്യമെങ്കിൽ എനിക്കൊന്നുമില്ലാന്ന് ഈ രണ്ടാമത്തെ കള്ളൻ വളരെ ഭവ്യതയോടുകൂടി പറഞ്ഞ് സ്ഥലം വിട്ടു.
0: വളരെ വിനയത്തോട്
1: കൗശലം നോക്കണേ. അങ്ങനെ അപ്പോൾ പിന്നെ ബ്രാഹ്മണന് ഇപ്പം ചെറിയ പേടി തോന്നി. അവ വേഗം താഴെ ആടിനെ ഇറക്കിയിട്ട് നോക്കി, എന്നിട്ട് ഉറപ്പുവരുത്തി ഇത് ആട് തന്നെയാണല്ലോ, അദ്ദേഹം സ്വയം പറഞ്ഞു. പക്ഷെ മനസ്സിലൊരു സംശയം ഇങ്ങനെ മുളപൊട്ടി. അപ്പോഴതാ മൂന്നാമത്തെ ഒരു കള്ളൻ കാത്തു നിൽക്കുന്നു. അയാൾ അത്ഭുതത്തോടു കൂടി വിളിച്ചു പറഞ്ഞു, അയ്യേ ഇതൊന്നൊരു കഷ്ടമാണ്, അങ്ങേപ്പോലെയുള്ളൊരു പണ്ഡിതനൊരു കഴുതയാണല്ലോ ഈ തോളിൽ ചുമക്കുന്നത്. ഒരു ബ്രാഹ്മണൻ കഴുതയെ ചുമന്ന് നടക്കുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? ഇതുകൂടി കേട്ടപ്പോൾ ബ്രാഹ്മണന് നിയന്ത്രണം വിട്ടു. അദ്ദേഹം പരിഭ്രമത്തോടുകൂടി ചോദിച്ചു, എല്ലാവരും പറയുന്നത് ഓരോന്നാണല്ലോ. ഒരാൾ പറയുന്നു നായ, മറ്റൊരാൾ പറയുന്നു ചത്ത പശു, ഒരാൾ പറയുന്നു കഴുത. അപ്പോൾ ഇത് എൻ്റെ തോളിയിരിക്കുന്ന ഒരാടല്ല, രൂപം മാറാൻ കഴിയുന്ന ഏതോ
0: ജീവി
1: ഒരു ജീവിയാണ്. പേടിച്ചു ഉറച്ച ബ്രാഹ്മണൻ ആടിനെ അവിടെ തന്നെ ഉപേക്ഷിച്ചു, സ്ഥലം വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇയാളിങ്ങനെ ആടിനെ ഉപേക്ഷിച്ചുകൊണ്ട് ദൂരെ ഓടി മറയുന്നത് കണ്ട് ഈ കള്ളന്മാർ തങ്ങളുടെ തന്ത്രം വിജയിച്ച സന്തോഷത്തിൽ അവരിങ്ങനെ മനസ്സ് പറയാണ്, പാവം ബ്രാഹ്മണൻ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാതെ മറ്റുള്ളവരുടെ കള്ളം കേട്ട് ഭയന്നുകൊണ്ട് കയ്യിലിരുന്ന നല്ലൊരാടിനെ അദ്ദേഹം വെറുതെ വിട്ടു
0: കളഞ്ഞു.
1: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതിൽ നമുക്കൊരു പാഠമുണ്ട്. ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ശുദ്ധരാണ്, ആളുകൾ പറയുന്നത് അപ്പടി വിശ്വസിക്കും. എന്തിനേറെ എന്ന് പറഞ്ഞാൽ തൻ്റെ തോളിലിരിക്കുന്നത് ആടാണ് എന്ന് മനസ്സിലാക്കാൻ ശരിക്കും ഒരു വിവരം വേണ്ട, ഒരു സ്കൂളിലും പോകണ്ട. പക്ഷെ ആളുകളുടെ ഈ സംസാരം കേട്ടപ്പോൾ അതിനെ മനസ്സിലേക്കെടുത്ത് അദ്ദേഹം എന്തു ചെയ്തു, ഈ ആടിനെ വഴിയിൽ ഉപേക്ഷിച്ചു കൊണ്ടുപോയി. ആളുകൾ പലതരത്തിൽ തന്ത്രങ്ങൾ മെനയും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളായി നമ്മൾ മാറരുതേ എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഇപ്പോൾ നമ്മളിപ്പോൾ എവിടുന്നാ പോയത്? നമ്മൾ 42-ാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞു, സലഫി വായിച്ചു. പക്ഷേ ശ്രോതാക്കൾ അത് 39 എന്ന് തിരുത്തി 39 പറഞ്ഞു. അപ്പോൾ അതൊരു നല്ലൊരു മാതൃകയാണ് എന്ന് പ്രശംസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ആ ഒരു കഥയും കൂടി പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ കൂട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ടാവും, എന്തു പറഞ്ഞാലും ആരെന്തു പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കുന്നവർ. അപ്പോൾ നമുക്ക് അങ്ങനെ ആയിക്കൂടാ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കഥയും കൂടി ചേർത്ത് വെച്ചത്.
0: സഫിയ അടപ്പാൾ പറയുന്നത് മാഷാല്ല, കഥ കേട്ട് ചിരിച്ചു പോയെന്നാണ്. ഞാനും ചിരിക്കുകയാണ് ഇവിടെ നിന്ന്. ജമീല വീക്കിയും പറയുന്നത് ചിരിച്ചു, അടിപൊളിയാണ്. സഫിയ അടപ്പാൾ ഒരു പ്രാർത്ഥനാ വസീയത്ത് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ശാഖ ട്രഷററുടെ ഉമ്മ ഇന്നലെ മരണപ്പെട്ടു. ആ ഉമ്മക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ആ ഉമ്മയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
1: അതേപോലെ തന്നെ സുലൈഹ ഹമീദ് നോർത്ത് പറവൂർ, ബലി പെരുന്നാൾ ഫാമിലി ലൈവ് കേസിൽ വിജയമായിട്ട് ഇതുവരെ സമ്മാനം കിട്ടിയില്ല, അഡ്രസ്സ് ചോദിച്ചിരുന്നു. ഇൻഷാല്ലാ ഇത് നമ്മുടെ ടെക്നിക്കൽ ടീം ശ്രദ്ധിക്കുന്നുണ്ട്, മിക്കവാറും നിങ്ങൾക്ക് ഇതിനൊരു പരിഹാരം അവർ പറഞ്ഞു തരും. അതേപോലെ തന്നെ ജമീല വി കെ പുനൂർ, 500 ക്ലാസ് രാത്രി 10 മുതൽ 10:30 വരെയാണല്ലോ. ഇപ്പോൾ കോഴ്സ് തുറക്കുമ്പോൾ ആ സമയത്ത് യുവചരിതം എന്നാണല്ലോ കാണുന്നത്, എന്താ അത് എന്നൊന്ന് പറയാമോ എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾക്കതൊരു
0: നോക്കാം. ടെക്നിക്കൽ ടീം, അതിൻ്റെ പ്രൊഡക്ഷൻ ടീം അത് കേൾക്കുന്നുണ്ട്. ഉമൈബ കൊടുവള്ളിയിൽ നിന്ന് സലാം അറിയിച്ച് ചേരുന്നുണ്ട്. സഫിയ തിരങ്ങാടിയും പറയുന്നുണ്ട് കഥ സൂപ്പറാണ്.
1: ഫസീല മുണ്ടക്കൽ, ജബ്ബാർ മദീനയുടെ ക്ലാസ് വേറെ ഒരാളിൽ നിന്ന് ലഭിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അത്രയും പ്രാധാന്യമുണ്ട് അതിന് മൗലവിക്ക്.
0: മണ്ടന്മാർക്കുള്ളൊരു പാഠമാണ് ഇത് എന്നാണ് ഈ ഒരു കഥ മുമ്പ് കേട്ടിട്ടുണ്ട് എന്നാണ് ചിറമംഗലത്ത് നിന്ന് ഉമ്മുകുൽസു പറയുന്നത്. മണ്ടനെ എന്ന് പറയാൻ പാടില്ലല്ലേ, കാരണം അയാൾ അത്രയും ഒരു നിഷ്കളങ്കൻ, അനാവശ്യ നിഷ്കളങ്കത.
1: അതെ,
0: അത്
1: അതേപോലെ തന്നെ ബഷേരി അബു തലശ്ശേരി ഈ കഥ കേട്ടതാണെന്ന് പറയുന്നുണ്ട്. കഥ സൂപ്പർ, ചിരിക്കാനുമുണ്ട് ചിന്തിക്കാനുമുണ്ട് എന്നാണ് സീനത്ത് പാലക്കാട് പറയുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് അടുത്ത ഒരു സ്ലോട്ടിലേക്ക് പോയാലോ? നിങ്ങളെല്ലാവരും ചോദിക്കേണ്ട സമയമായിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ നമ്മളത് പറയട്ടെ, സ്വരമാണ് നിങ്ങളുടെ പിന്നെ അഭിപ്രായങ്ങളുമായി നിങ്ങൾ കൂടെ വരണം. ഇൻഷാല്ലാ അടുത്തത് നമുക്കൊരു സ്വരം കാതോർക്കാം.

0: സുജൂദിലായി വീണു തേടും എന്ന ഈരടികൾക്ക് ശബ്ദം നൽകി മനോഹരമായ ഒരു ഗാനം നമ്മിലേക്ക് എത്തിച്ചത് അസ്ബക് അൽ ഹിക്കമി.
1: മാഷാല്ലാ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സ്വരവുമായി ബന്ധപ്പെട്ട് ധാരാളം മെസ്സേജ് വന്നിട്ടുണ്ട്. ഷുഹൈബായുമുള്ള പട്ടണം, മാഷാല്ലാ നല്ല കഥ, സൂപ്പറായി. സ്വരം സൂപ്പർ മാഷാല്ലാ. മരണവും കബറും ഓർമ്മിപ്പിക്കുന്ന അള്ളാഹുവോട് കരഞ്ഞു തേടുന്ന നല്ല അർത്ഥവത്തായ ഗാനം. അമീർട്ടി എടത്തനാട്ടുകാരെ കഥയാണെങ്കിലും നമ്മളിൽ പലരും വിവിധ സാഹചര്യങ്ങളിൽ ആ കഥയിലെ ബ്രാഹ്മണനാകാറുണ്ട്. സ്വയം ഒരു നിലപാടില്ലാതെ ചുറ്റുമുള്ളവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന പാവകളാകരുത് എന്നൊരു കമൻ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ജിന്നുപള്ളി എന്ന് പറയാനുള്ള കാരണം ഒന്നറിഞ്ഞാൽ സന്തോഷം ഇൻഷാല്ലാ എന്ന് ഹുസൈൻ വി എം എടത്തനാട്ടുകര പറഞ്ഞിട്ടുണ്ട്. റുഷ്ദ കാളികാവ്, മാഷാല്ലാ സ്വരം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആയിഷ കരിമ്പിൽ, സ്വരം സൂപ്പർ ബാർക്കല്ലാ ഫീക്കും. നഫീസ പി എ താമരശ്ശേരി പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, ഒരു കഴുത ചുമടെടുത്ത് കഥ. അച്ഛനും മകനും മറ്റുള്ളവരുടെ വാക്കുകേട്ട് അവസാനം കഴുത ചത്തുപോകുന്നത്. അതുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തിൽ നല്ലതാണെങ്കിൽ ഉറച്ചു നിൽക്കാൻ, പലരുടെ വാക്കുകൾ കേൾക്കാത്തതാണ് നല്ലത് എന്നൊരു കമൻ്റാണ് അവർ നൽകിയതുള്ളത്. ഹുസൈൻ വിയടുത്ത് മാഷാല്ലാ സ്വരം അടിപൊളി, ബാറക്കല്ലാ ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നൂർ മൊഡ്യൂളിൻ്റെ എല്ലാ ക്ലാസ്സും കഴിഞ്ഞതാണ്. സഫിയ വി കെ പത്തപ്പിരിയം, സ്വരം സൂപ്പറാണ് മാഷാല്ലാ, പാടിയ മുൻക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജസീല തൈലക്കടവ്, ഈ കഥ കെ കെ സക്കരിയ സ്വലാഹി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇടയ്ക്കിടയെ പറയാറുണ്ട് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. റുക്സാനായം, കഥ കേട്ടു മുന്നും പിന്നും നോക്കാതെ ഉള്ള പെട്ടെന്നുള്ള എടുത്തുചാട്ടം വളരെ അപകടമാണ് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. സ്വരം സൂപ്പർ സുലേഖ തിരുവാലി. അതേപോലെ തന്നെ ബഷേരി അബു തലശ്ശേരി, ജമീല വി കെ പൂനൂർ, സഫിയ ഇടപ്പാൾ എന്നിവരൊക്കെ മാഷാല്ലാ സ്വരം നല്ല വരികൾ എന്നുള്ളത്. പിന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, നുസ്രത് പി സി കുഴിപ്പുറം, ഇവരെല്ലാവരും സ്വരവുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് എത്തി നിൽക്കുന്നത് വഴിവിളക്കിലാണ്.
0: നമ്മളൊരു സഹോദരൻ ജിന്ന് പള്ളി എന്നുള്ള പേര് വരാനുള്ള കാരണം,
1: അതെ,
0: പലപ്പോഴും നിങ്ങൾ കേട്ടതായിരിക്കാം. അല്ലാഹുവിൻ്റെ റസൂൽ കരീം
1: സല്ലല്ലാഹു
0: അലൈഹി വസല്ലം ഒരു കൂട്ടം ജിന്നുകളോടൊന്നിച്ച് ഇരുന്ന് അവർക്ക് ഖുറാൻ പാരായണം ചെയ്തു കൊടുക്കുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും. അത് നടന്ന ആ പ്രദേശത്ത് വെച്ചിട്ടാണ്, അങ്ങനെയാണ് അവിടെ അത് പള്ളി, പിന്നീട് ജിന്നു പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ നമുക്കിപ്പോൾ, എനിക്ക് ഫസ്റ്റ് ഞാൻ അവിടെ മക്കത്ത് എത്തിയപ്പോൾ ഉണ്ടായ ഒരു അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ, ആളുകളൊന്നും എവിടേക്ക് പോകണില്ല,
1: എവിടേക്ക് പോകണില്ല,
0: ഹറമിലേക്ക്. നമ്മളിപ്പോൾ എവിടെ പള്ളി കണ്ടാലും അവിടെയൊക്കെ പള്ളിയുണ്ട്. ഇപ്പോൾ ഹറമിങ്ങനെ ഹറമിൻ്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ
1: പള്ളികൾ,
0: അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു 300-400 മീറ്റർ ദൂരത്തിലൊക്കെ
1: പള്ളികൾ.
0: ഇപ്പുറത്താണെങ്കിലും എന്താണ്, ഓരോ ഭാഗത്തും പള്ളികളുണ്ട്. അപ്പോൾ ഈ പള്ളികൾ ഇങ്ങനെ കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം, അപ്പം നമ്മൾ കരുതും, അവിടെ ചെല്ലുന്നവർ കരുതും, ഇവർക്കൊക്കെ കൂടി ഹറമിൽ പോയാൽ പോരെ, ലക്ഷക്കണക്കിന് പ്രതിഫലമല്ലേ എന്ന്. പക്ഷെ നമ്മളങ്ങനെ കരുതാണ് നമ്മൾ, കാരണം ദൂരെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ എത്താൻ കഴിഞ്ഞോളണമെന്നില്ല. ദൂരെ എന്ന് പറഞ്ഞാൽ 300-400 മീറ്റർ. ഇപ്പോൾ ഈ ജോലി ചെയ്യുന്ന ആളുകൾ കടകളിൽ, കഫ്റ്റീരിയകളിൽ, മറ്റുമൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ജോലിക്ക് നിൽക്കുന്ന ആളുകൾ, അവർക്ക് ഒരു 5 മിനിറ്റ് സമയമൊക്കെ എന്തുണ്ടാവുള്ളൂ, സംസ്കരിക്കാനും മറ്റൊക്കെ ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ, അപ്പോൾ 5-10 മിനിറ്റ്. ശരിക്കും അവരവിടെ നിന്ന് നടന്നിങ്ങോട്ട് ആറമ്മക്ക് എത്തണമെങ്കിൽ തന്നെ 5-10 മിനിറ്റ്
1: വേണം.
0: നമ്മുടെ നാട്ടിലൊക്കെ പള്ളി പോലെ പള്ളിനെ മുറ്റം വരെ ബൈക്ക് കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ലല്ലോ അവിടെ. അതുകൊണ്ടാണ് അവിടെ അത്രയും അടുത്തടുത്ത പള്ളികളും കൂടുതൽ ആളുകൾ അവിടെ. അപ്പോൾ ആ പ്രദേശവാസികളൊക്കെ അവരൊക്കെ സമയം കിട്ടി എന്ത് ചെയ്യും, ഹറമിലേക്ക് വരും ചെയ്യും.
1: അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പിന്നെ അനുഭവം കൂടി ഒരു സഹോദരി പങ്കുവെച്ചത് ഓർക്കുകയാണ്. അതായത്, ഞാൻ ഉപ്പാനോട് എപ്പോഴും പറയും, നിങ്ങൾ ഇൻ്റെ കൂടെ അങ്ങോട്ട് പിന്നെ ഹറമിൽക്ക് വരും, ഹറമിൽക്ക് വരും. പക്ഷെ ഉപ്പ പറയുന്നത് ഇവിടെ നിസ്കരിച്ചാൽ മതി, ഇവിടെ അതിനൊക്കെ കൂലി കിട്ടും എന്ന് പറയും. അപ്പോൾ അങ്ങനെ മടി കാണിക്കുന്ന ആൾക്കാർ, അത് ഏത് അവരെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ കഫ്റ്റീരിയകളിലൊക്കെ മൈഷത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു സൗകര്യമാണ്. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഇബാദത്തിനായിട്ട് 10-14 ദിവസത്തിനെയും ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ ഒരിക്കലും അങ്ങനെയുള്ള ആ ഒരു അവസരം ഉപയോഗിക്കാൻ
0: ചെല്ലുമ്പോൾ, നമ്മൾ അത്രയും റിസ്ക് എടുത്ത് ആ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ കരുതും ഈ ആൾക്കാരെന്താണ് ഇവിടെയൊക്കെ പള്ളിയിൽ കയറുന്നത് എന്ന് കരുതും. പക്ഷെ അത് അവരുടെ മൈഷത്തിന്റെ ഭാഗമാണ്, അവർക്ക് അത് അതാണ് എളുപ്പം.
1: അതെ,
0: കാരണം എളുപ്പമെന്നുള്ളതല്ല, അത്രേ അവർക്ക് സമയം അനുവദിക്കപ്പെടുന്നുണ്ടാവുള്ളൂ. കാരണം ഇങ്ങോട്ട് എത്താൻ തന്നെ
1: ഉംറക്ക് വരുന്ന ആളുകൾ അവരൊക്കെയും ഇതിനു വേണ്ടിയിട്ട് പിന്നെ ഒരുങ്ങി കൂടുമ്പോ തിരക്ക് സ്വാഭാവികമാണ്.
0: അപ്പൊ തിരക്ക് മറികടന്നൊക്കെ വരണമെങ്കിൽ അവർ കുറച്ച് മുമ്പേ
1: പുറപ്പെടണം.
0: അത്രയും നേരത്തെ സമയം അനുവദിക്കപ്പെടുന്ന ജോലിക്കാര് കുറവായിരിക്കും. എത്രത്തോളം ചോദിച്ചാല് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കേസിലുള്ള ആളുകളുണ്ട്,
1: അതെ,
0: ഒരു പള്ളിക്കും പോവാത്തവരുണ്ട് അവിടെ ഹറമിന്റെ പരിസരത്ത് തന്നെ. അത് നീ കണ്ടിട്ടുണ്ട്. ഞാൻ അവരെ സംബന്ധിച്ച് അവിടെ കടകൾ തുറക്കാൻ പാടില്ല. ബാങ്ക് വിളിച്ചാൽ എന്ത് ചെയ്യണം?
1: കടകൾ അടക്കണം.
0: കട അടക്കണം. പിന്നെ നിസ്കരിച്ചാൽ എന്ത് ചെയ്യാ?
1: തുറക്കാം.
0: അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ 20 മിനിറ്റ് 25 മിനിറ്റ് ഒന്നും ജമാഅത്തിനുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല. 5-10 മിനിറ്റിനുള്ളിൽ അത്
1: ഒന്ന് കൊടുത്തിട്ട് വരാനുള്ള സമയമേ ഉള്ളൂ.
0: അതുകൊണ്ട് ബാങ്ക് കൊടുക്കട്ടെ എന്ന് കരുതി കാത്തുനിന്നാല് ഹറമുക്ക് എത്തൂല, ജമാഅത്തിന് എത്തൂല. ബാങ്ക് കൊടുക്കണതിന്റെ മുമ്പേ റൂമിന്ന് ഇറങ്ങിയാലേ ഹറമിൽ എത്തുള്ളൂ, ജമാഅത്തിന് എത്തുള്ളൂ. കാരണം അത്രയും നടക്കാണ്ടാവുമല്ലോ റൂമിന്നൊക്കെ വരികയാണെങ്കിൽ. ഹറമിന്റെ മുറ്റത്തെത്തിയാൽ തന്നെ നമുക്ക് സൊഫിലേക്ക് എത്താന് ചിലപ്പോഴൊക്കെ പള്ളിനകത്ത് കയറി നിസ്കരിക്കും.
1: നമ്മള് പിന്നെ ചില ഉമ്മമാരൊക്കെ ഈ അനുഭവങ്ങൾ പറയേണ്ടത്, ഞങ്ങള് സുബി കഴിഞ്ഞ് മറ്റേ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് പോകുന്നാല്, അതായത് ഇശ്രാഖിന്റെ ആ മറ്റ് പ്രഭാത പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പോകുന്ന എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യും? പള്ളിയിലേക്ക് പോകും. എന്നിട്ട് ലുഹറും അസറും കഴിഞ്ഞിട്ടാണ് പോരുക.
0: എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞാലേ ഒന്നും കഴിക്കാൻ കിട്ടൂല. രാവിലത്തെ പ്രാതല് കഴിക്കാൻ കിട്ടും, ഉച്ചഭക്ഷണം ഒഴിവാക്കേണ്ടി വരും. അവിടുത്തെ ഹോട്ടലുകളിലെ സിസ്റ്റം അങ്ങനെയാണല്ലോ. ഒരു ലുഹറിന് മുമ്പൊന്നും ഭക്ഷണം തരൂല, ഉച്ചഭക്ഷണം തരൂല. അങ്ങനെയൊക്കെ തന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഭക്ഷണം കഴിക്കണ്ടെന്ന് കരുതി അവിടെ ലോഹറിന് പോയി അസറൊക്കെ കഴിഞ്ഞ് വരുന്നവരുണ്ട്. ലോഹർ പോയി ലോഹറും അസറും മകരി മോനും നിഷായിട്ട് വന്നാൽ മതി.
1: ഉംറക്ക് പോകുന്ന ആളുകൾക്കൊക്കെ അല്ലേ അങ്ങനത്തെ ഒരു സൗകര്യം കിട്ടും? കാരണം അവർ പാക്കേജിൽ പോകുന്നതല്ലേ, അപ്പൊ അവർക്ക് ഭക്ഷണം എന്തായാലും
0: ഇല്ലേ ആ സമയത്തേ കിട്ടുള്ളൂ.
1: അതല്ലേ,
0: ലോഹർ സംസ്കാരം കഴിഞ്ഞ് അവിടെ നമ്മള് അവിടെ എത്തിയാലേ ഭക്ഷണമുള്ളൂ. അതൊരു ടൈറ്റ് ഷെഡ്യൂളാണ്. കാരണം ലോഹർ കഴിഞ്ഞ് അസർ ആവറായി, പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ അവിടെ ഇരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. എല്ലാ ഗ്രൂപ്പുകാരും അവിടെ ചെയ്യുന്ന സൗകര്യങ്ങൾ അങ്ങനെയാണ്. നാസ്ത ഉണ്ടാകും. നാസ്ത കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉള്ള ഭക്ഷണം ഉച്ചഭക്ഷണമാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഈ കട അടച്ചിട്ട് മുസല്ലെടുത്ത് ആ ചട്ടറിൻ്റെ മുമ്പിൽ നിസ്കരിക്കണവരുണ്ട്. നിസ്കരിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും?
1: കട തുറക്കും.
0: അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഹറമും പോയി ഹറമല്ലാതെ തൊട്ടടുത്തുള്ള പള്ളികളിലും നിസ്കരിക്കാനെത്താത്ത ആളുകളുണ്ട് എന്നാണ് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു അനുഭവത്തിൽ അങ്ങനെ കൂട്ടിച്ചേർക്കാനുള്ളത്.
1: അപ്പം നമുക്ക് വഴിവിളക്കിലേക്കൊന്ന് പോയാലോ. ഇന്നത്തെ വഴിവിളക്ക് എന്താണ്? ഇന്നത്തെ വഴിവിളക്ക് നാം യഥാർത്ഥ മുസ്ലിമാണോ എന്നതാണ് ഇന്നത്തെ വഴിവിളക്ക്. ഏതൊരാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നുമാണോ ജനങ്ങൾ സുരക്ഷിതരാകുന്നത് അവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ് ഇന്നത്തെ വഴിവിളക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്.
0: അബ്ദുൽ ഹമീദ്
1: അതിലെ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണത്. അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി വൽ മുഅ്മിനു മൻ അമിനഹു നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം. അപ്പോൾ ഇൻഷാല്ലാ അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വഴിവിളക്കായിട്ടുള്ളത്. ഒരു യഥാർത്ഥ മുസ്ലിം അയാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും ജനങ്ങൾ സുരക്ഷിതരാവുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ ലക്ഷണം എന്നാണ് നമുക്ക് ഈ വഴിവിളക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം. അപ്പം അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഹദീസിൻ്റെ ഒരു മായന കൂടിയാണ് അതിൽ വന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നാവിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ കൈകളിൽ നിന്നുമൊക്കെ ജനങ്ങൾ സുരക്ഷിതരാവുക എന്നുള്ളതാണ്. അപ്പോൾ ആരാധനകൾക്കപ്പുറം ദാനധർമ്മങ്ങൾക്കുമപ്പുറം നമ്മുടെ ഉപദ്രവങ്ങളിൽ നിന്ന് മറ്റുള്ളവർ സുരക്ഷിതരായി ജീവിക്കുക അല്ലെങ്കിൽ അങ്ങനെ സുരക്ഷിതരാണോ എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം. കാരണം മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല എന്നതാണ് അതിൻ്റെ ഒരു മായന എന്നതാണ് ഇന്നത്തെ ഈ ഒരു വഴിവിളക്ക് നമുക്ക് നൽകുന്ന പാഠം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു മഹത്തായ സന്ദേശം നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ പകരണം. ഇത് മലയാളത്തിലും മറ്റുള്ള അനേകം ഭാഷകളിലും ഇത് ലഭ്യമാണ്. അപ്പോൾ ആ ആളുകളൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പിന്നെ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.
0: ഇനി നമ്മുടെ കമൻ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഉത്തരം ഒന്ന് പറയേണ്ടതുണ്ട്.
1: തീർച്ചയായും
0: ഉത്തരം ആർക്കും വേണ്ടാന്ന് തോന്നുന്നുണ്ട് ഇന്നത്തെ ഉത്തരം.
1: അതെ,
0: എന്തായാലും ഇത് പറയേണ്ടത് നമുക്ക് അതിൻ്റെ ഒരു നടപടിക്രമാണല്ലോ.
1: തീർച്ചയായും
0: ഖുർആനിലെ അൽ ഫീൽ എന്ന സൂറത്ത് ഏത് മൃഗത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ
1: സി,
0: സി
1: ആന എന്നുള്ളതാണ്.
0: ആന എന്നതാണ് ശരി ഉത്തരം. ഒരുപാട് ആളുകൾ ഉത്തരം അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 13 പേരെ ഇൻഷാല്ലാ സിസ്റ്റം തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റം. ഒരല്പം നേരം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അത് വായിക്കാവുന്നതാണ്.
1: തീർച്ചയായും.
0: ഇവിടെ സീനത്ത് പാലക്കാട്, സമയത്തിന് പോയാൽ മാത്രമേ ഭക്ഷണം കിട്ടുള്ളൂ. ആ അതാണ്, അത് ശരിയാണ്. ആ പറഞ്ഞു എവിടെ നിന്നറിയോ? കഴിഞ്ഞ പോലെയൊക്കെ എടുത്തു പോവും. ഭയങ്കര ഇതാണത്. നമ്മള് വിഭാഗത്തിലായിരുന്നു, ജമാഅത്ത് കഴിഞ്ഞ് കുറച്ചേരം സുജൂദില് വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. സമയം കഴിഞ്ഞാൽ, അരമണിക്കൂർ സമയം കഴിഞ്ഞാൽ ഓല പാത്രങ്ങളൊക്കെ എടുത്ത് കാറ്ററിംഗുകാർ പോകും. എവിടെ? ഹറമിൽ. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, ഹറമിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളി. ഹറമിൽ തിരക്കുള്ളപ്പോൾ അവിടെ പോയാൽ വളരെ സൗകര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ എത്തണമെങ്കിൽ, അങ്ങനെ മസ്ജിദ് അബൂബക്കർ എന്ന പേരിൽ എത്തണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്. ആ അങ്ങോട്ട് എത്ര നേരം കൊണ്ട് എന്ത് ചെയ്യാം? ഹറമക്ക് എത്താം. കാരണം അത് കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ആ ക്ലോക്ക് ടവറിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ കയറിപ്പോയി ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് അങ്ങനെ അവിടെയാണ് ആ പള്ളി നിൽക്കുന്നത് ശരിക്ക്. അപ്പോൾ അങ്ങോട്ട് ആ ഉയരത്തേക്ക് അങ്ങോട്ട് കയറിപ്പോണേക്കാൾ നല്ലതാണ് ഹറമിലേക്ക് വേഗം കയറിപ്പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: സൗദാമുട്ടം ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഷ അങ്ങാടിപ്പുറം, അസ്സലാമു അലൈക്കും. ഹറമിൽ പോയി നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം അറിയാത്തവരായിരിക്കും മറ്റു പള്ളികളിൽ പോയി നമസ്കരിക്കുന്നത് എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. സൗദിയിൽ ഇപ്പോൾ ആ സിസ്റ്റമൊക്കെ പൊതുവെ കുറവാണ്. ബാങ്ക് വിളിച്ചാലും മുഴുവൻ കടകളും അടക്കാറില്ല. ആദ്യമൊക്കെ ബാങ്കിൻ്റെ സമയമായാൽ മുത്തവ്വമാരുടെ വാഹനങ്ങൾ ഓരോ കടയുടെ മുമ്പിലും വന്ന് മുഴുവൻ കടകളും അടപ്പിച്ചിട്ടേ പോയിരുന്നുള്ളൂ എന്ന് അമീർ ടി അടത്തനാട്ടുകര പറയുന്നു.
0: റിയാദിൽ നിന്നാണ് അദ്ദേഹം അത് എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം അത് കറക്റ്റ് അപ്ഡേഷൻ അദ്ദേഹത്തിന് ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
1: അതെ, ഇൻഷാല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ വിജയികളെ പ്രഖ്യാപിച്ചാലോ?
0: തിരഞ്ഞെടുത്തു, സിസ്റ്റം
1: തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വായിക്കാം.
0: 13 ആളുകളാണുള്ളത്. ഷമീം ചുങ്കത്തറ, ഫൗസിയ രണ്ടാം സ്ഥാനക്കാരിയാണ്, സ്ഥലമല്ല. ഷാഖിറ കൂടാളി, എന്താണ് എന്താണ്, അബ്ദുൽ ഹക്ക് ഒറ്റപ്പാലം, റസ്നി ഹാജിയാർ പള്ളി, ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകര, സഫിയ തിരുരങ്ങാടി, ഷൗക്കത്തലി പട്ടാമ്പി, ഫസീല മുളവൂർ, അമീർ ടി എടത്തനാട്ടുകര റിയാദ്, അഹ്സന വാരാണക്കര, സാജിയ ചെറുക്കൽപ്പടി, സക്കീന രണ്ടത്താണി.
1: വിജയികളെ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ്. സക്കീന രണ്ടത്താണി, സാജിയ ചെറുക്കൽപ്പടി, അഹ്സന വാരാണക്കര, അമീർ ടി എടത്തനാട്ടുകര, ഫസീല മുളവൂർ, ഷൗക്കത്തലി പട്ടാമ്പി, സഫിയ കെ തിരൂരങ്ങാടി, ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകര, റസ്നി ഹാജിയർ പള്ളി, അബ്ദുൽ ഹക്ക് ഒറ്റപ്പാലം, ഷാക്കിറ കൂടാളി, ഫൗസിയ, ഷമീം ചുങ്കത്തറ, ഇവരാണ് വിജയികളുടെ കൂട്ടത്തിൽ നിന്ന് സിസ്റ്റം തിരഞ്ഞെടുത്ത
0: ചോദ്യം 13 ആയതുകൊണ്ട് നമ്മളെ വളരെ സ്ഥിരം നമ്മളെ ശ്രോതാക്കൾ പങ്കെടുക്കുന്നവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും ഇങ്ങനെ ചോദ്യം എളുപ്പമാകുമ്പോൾ സിസ്റ്റം ഇങ്ങനെയുള്ളവരൊക്കെ തിരഞ്ഞെടുക്കും തോന്നുന്നുണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷമുണ്ട്.
1: ജമീല വി കെ പൂന, ഉത്തരം ഈസി ആയതുകൊണ്ടായിരിക്കും ആർക്കും അറിയാൻ തിരക്കില്ലാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സഫിയടപ്പാൾ, സീനത്ത് പാലക്കാട്. ഇപ്പോൾ സിസ്റ്റം എല്ലാം മാറി, കടകൾ ഇപ്പോൾ ആരും അടക്കാറില്ല, മുത്തമ്മമാരുടെ ജോലിയെല്ലാം നിർത്തി എന്ന് ഹുസൈൻ വി എം എടുത്തിട്ട് പറയുന്നു. നജ്മ കെ കെ, മാഷാല്ലാ, ഉത്തരം ശരിയാണ് എന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്.
0: സഫിയ തിരങ്ങാടി, അസ്സലാമു അലൈക്കും, വളരെ സന്തോഷം. ഇനി ഞാൻ വിജയിയായി, പേര് കേട്ടപ്പോൾ കയ്യടിച്ചു പോയി, അൽഹംദുലില്ലാഹ് എന്നാണ് അവർ പറഞ്ഞത്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
1: മറിയം ഷാഫി പട്ടില, ഞാനില്ല, പുതിയ പെരുന്നാൾ ഉണ്ട് എന്നാണ്. അതെന്താ അത്? ഇന്ന് രണ്ട് ഇടത്തനാട്ടുകരക്കാരുണ്ട് അൽഹംദുലില്ലാ എന്നാണ് ഹുസൈൻ വി എം പറയുന്നത്. കിസിൻ്റെ വിജയികളെ പറയുമ്പോൾ ആളുകൾ ഓരോരുത്തരും ഓരോ പേരുകൾ വായിക്കുമ്പോൾ അടുത്തതാകണമെന്നില്ല, ആകാംക്ഷപൂർവ്വമുള്ള ആ കാത്തിരിപ്പ് വല്ലാത്തൊരു കാത്തിരിപ്പാണ് എന്നാണ് ഇംതിയാസ് തിരുവമ്പാടി പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഷാമില ശംസുദ്ദീൻ വയൽക്കര, അൽഹംദുലില്ലാ സഫിയാത്താക്കും ഇമിർക്കാക്കും ഇന്ന് കിട്ടിയല്ലോ, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഉമ്മു ഗുൽസു ചിറമംഗലം നമ്മുടെ സഫിയാത്ത ലിസ്റ്റിൽ വന്നിട്ടുണ്ട് മാഷാ അല്ലാ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കാനുള്ള സമയം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പറയുന്ന
0: നമ്മൾ ചിന്തയിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. നമ്മൾ സാധാരണ ഈ ഒരു സ്ലോട്ട് വളരെ വ്യവസ്ഥാപിതമായി സ്ലോട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഏറെ മനോഹരമായി ഹൃദ്യമായി തോന്നുന്ന ഒരു സ്ലോട്ടിലേക്കാണ് ഇനി നമ്മൾ ഇൻഷാ അല്ലാ പ്രവേശിക്കുന്നത്.
1: അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെ സ്വഹാബത്തിനോട് പറയാണ്, ആരുണ്ട് ഞാൻ പറയുന്ന ഈ ഒരു അഞ്ചു കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ?
0: അഞ്ചു കാര്യങ്ങൾ
1: എന്നിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പക്ഷേ ഓർമ്മപ്പെടുത്തണം. ഒന്നാമത് പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്തഖിൽ മഹാരിമ തക്കുൻ അബദന്നാസ്, നീ എന്ത് ചെയ്യുക, ഹറാമിനെ സൂക്ഷിക്കുക, ജനങ്ങളിൽ ഏറ്റവും നല്ല ആബിദായി നീ മാറുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വർള ബിമാ കസമല്ലാ തക്കുന്നാകനന്നാസ്, അള്ളാഹു നിനക്ക് നൽകിയതിൽ നീ തൃപ്തിപ്പെടുക, ജനങ്ങളിൽ ഏറ്റവും വലിയ സമ്പന്നൻ നീയായിരിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അയൽവാസിക്ക് നീ നന്മ ചെയ്യുക, നീ മുഅ്മിനായി മാറുന്ന നാലാമത്തെ ഒരു കാര്യം, നീ എന്തൊന്നും ഇഷ്ടപ്പെടുന്നുവോ അത് മറ്റുള്ളവർക്കും നീ ഇഷ്ടപ്പെടുക, അപ്പോൾ നീ ഒരു മുസ്ലിമായി മാറുമെന്നതാണ്. അവസാനത്തെ കാര്യം, ചിരിക്കുന്നത് നീ അധികരിപ്പിക്കരുത്, അതെന്ത് ചെയ്യും, കൽബിനെ മരിപ്പിച്ച് കളയുമെന്നുള്ളതാണ്.
0: മാഷാ അല്ലാഹ്, ഹൃദ്യമായ അഞ്ചു കാര്യങ്ങൾ മനോഹരമായി ജീവിതത്തിൽ പകർത്താവുന്ന, വിജയം സുനിശ്ചിതമാക്കപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അഞ്ചു കാര്യങ്ങൾ പകർത്താം പകരാം.

0: അഹ്സന വാരാണക്കര ഇന്നത്തെ വിജയിയായതിൽ വളരെ സന്തോഷം എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ജസീറ ലൈവ് ക്യൂസിൻ്റെ ടൈം പറയൂ എന്നുള്ളതാണ്. ലൈവ് ക്യൂസിൻ്റെ സമയം 6:28 നമ്മൾ
1: 6:25 ഷെഡ്യൂള് പ്രകാരം ലൈവിനുള്ള സമയം. ലൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ പുലരിവട്ടത്തിന് ശേഷം നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും പോവില്ല, അങ്ങോട്ട് പോകും. എന്തായാലും 6:30 6:28
0: സലഫി, നമ്മളെ രണ്ടാളെയും പോലെയുള്ള വിനയമുള്ള ഒരു ശ്രോതാവിനെ ഇന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ വിനയത്തിന്റെ കാരണം എന്നും കൂടി നിങ്ങൾ പറയണം. 13 പേരിൽ പെടാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. ഉത്തരം ശരിയാവണേ എന്നാണ് ആഗ്രഹിക്കും, അതാണ് നല്ലത് എന്നാണ് ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുള്ളത്.
1: ആശങ്കയും വിഷമമാണ്, കാരണം ഇത്രയും ഉത്തരം ഈസി ആയിട്ടും എന്നെ സിസ്റ്റം തെരഞ്ഞെടുത്തില്ലല്ലോ എന്നുള്ള. ഇൻഷാല്ലാ
0: അതെ,
1: നിങ്ങളുടെ അവസരം വന്നെത്തട്ടെ ഉടനെ.
0: സീനത്ത് പാലക്കാട് ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അമീൻ എന്നാണ് സീനത്ത് പാലക്കാട് പറഞ്ഞിട്ടുള്ളത്.
1: റസിയ ചങ്ങാനി, അസ്സലാമു അലൈക്കും. എൻ്റെ മരുമകൻ്റെ ഉമ്മ, അതായത് സഫിയ താത്ത തിരങ്ങാടി എന്ന് വിജയുടെ ലിസ്റ്റിൽ വന്നു, അൽഹംദുലില്ലാഹ് എന്നാണ് പറയുന്നത്.
0: ഷുഹൈബ എം വളപട്ടണം, ജീവിതത്തിൽ എന്നും നിലനിർത്താൻ പറ്റിയ 5 കാര്യങ്ങൾ അടങ്ങിയ നല്ല ചിന്ത, അൽഹംദുലില്ലാഹ് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഫെബിൻ വാഴക്കാട്, വിജയികളെ ഒന്നുകൂടി പറയുമോ കേട്ടില്ല എന്നാണ് പറയുന്നത്.
1: ലാസ്റ്റ് ഒരിക്കൽ കൂടി പറയാം.
0: അതെ,
1: ഷമീം ചുങ്കത്തറ, ഫൗസിയ, ഷാക്കിറ കൂടാളി, അബ്ദുൽഹക്ക് ഒറ്റപ്പാലം, റസ്നി ഹാജിയാർപ്പള്ളി, ഖദീജ ചിരട്ടക്കുളം എടത്തനാട്ടുകര, സഫിയ കെ തിരങ്ങാടി, ഷൊക്കത്തലി പട്ടാമ്പി, ഫസീല മുളവൂർ, അമീർ ടി എടത്തനാട്ടുകര റിയാദ്, അഹ്സന വാരാണക്കര, സജിയ ചിറക്കൽപ്പടി ആൻഡ് സഖീന രണ്ടത്താണി.
0: നമ്മുടെ നജിമോൻ ഇക്ബാൽ മീട്ടുപാളയത്തിൽ നിന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഹൃദയസ്പർശിയായ സംസാരത്തിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. ഞാൻ മദീനയിലുള്ളപ്പോൾ സലയുടെ സമയത്ത് മുത്തവ എന്നെ പിടിച്ചു, 50 റക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷമാണ് വിട്ടത്. ഇപ്പോൾ മുത്തവയുമില്ല, പണിഷ്മെൻറ്റുമില്ല, നാഥൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. കുറച്ച് പണിപ്പെട്ടാണെങ്കിലും സിസ്റ്റം ഇന്ന് പരിഗണിച്ചു അൽഹംദുലില്ലാഹ്. ഇന്ന് ഉത്തരം അയച്ചവരെയൊക്കെ ഒരു പക്ഷേ വിജയികളായിരിക്കും മാഷാല്ലാ എന്നൊരു കമൻറ്റ് അമീർട്ടി എടുത്തനാട്ടുകര നടത്തിയിട്ടുണ്ട്. വിനയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അടുത്തിരിക്കുന്ന ആങ്കറിന് വാക്കുകൾ കിട്ടുന്നില്ല എന്നാണ് റുഷ്ദ കാളികാവ് പറഞ്ഞിട്ടുള്ളത്. മൂപ്പര് വിനയം കൊണ്ട് കുടുങ്ങിയിരിക്കുകയാണ്. ശരി, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമുക്ക്
1: നമ്മളെ ഒരു സുന്ദരമായ ഒരു എപ്പിസോഡിന് കാതോർക്കാം. റിയാദു സ്വാലിഹീന്റെ ഒരു സുന്ദരമായ മനോഹരമായ എപ്പിസോഡിന് കാതോർക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദു സ്വാലിഹീൻ ഇമാം നബവി റഹ്മഹുല്ലാ 193-ാമത്തെ അധ്യായം 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നതുകൊണ്ട് കൽപ്പിക്കുകയും ആ 5 നേരത്തെ നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒഴിവാക്കുന്നത് ശക്തമായി വിരോധിക്കുകയും ചെയ്തുകൊണ്ടുള്ള അധ്യായം. ഈ അധ്യായത്തിൽ ഇമാം നബവി റഹിമഹുള്ള കൊണ്ടുവരുന്ന ഇതിൻ്റെ ആദ്യത്തിലെ ആയത്തുകളിൽ 2-ാമത്തെ ആയത്ത് ഫഇൻ താബു വഅഖാമു സ്സലാത വആതു സകാത ഫഖല്ലു സബീലഹും, അവർ പശ്ചാത്തപിക്കുകയും അവർ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, സകാത്ത് നൽകുകയും ചെയ്യുന്നവരാണെങ്കിൽ, ഫഖല്ലു സബീലഹും, അവരവരുടെ വഴിക്ക് വിട്ടേക്കുക എന്നത്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്തു തൗബയിൽ നിന്നുള്ള 5-ാമത്തെ വചനമാണിത്. അവിശ്വാസികളെ, അവരെ ബന്ധനസ്ഥരായി പിടിക്കുകയും മറ്റും ചെയ്താൽ, അവർ പശ്ചാത്തപിച്ച് നമസ്കാരം നിർവഹിച്ച് ഇസ്ലാം സ്വീകരിച്ച് സക്കാത്ത് നൽകുന്ന ഒരവസ്ഥയിലെത്തിയാൽ അവരവരുടെ വഴിക്ക് ഒഴിവാക്കി കൊടുക്കണമെന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. നമസ്കാരത്തിൻ്റെ ഗൗരവമാണ് ഇവിടെ ഇതിൽ നിന്ന്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവിശ്വാസികളായ ആളുകൾ വിശ്വാസം, ഈമാൻ സ്വീകരിച്ചാൽ, നമസ്കാരം നിർവഹിക്കുവാൻ അവർ തയ്യാറായാൽ, അവരുടെ ശിർക്കിൽ നിന്നവർ തൗബ ചെയ്യുകയും അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യതയായ നമസ്കാരം അത് മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുന്നു, സക്കാത്ത് നൽകുന്നു എങ്കിൽ അവരെ നിങ്ങൾ വിട്ടേക്കണം എന്നതാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ നാസിർ സഅദി റഹിമഹുള്ള പറയുന്നുണ്ട്, വഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ ദലീലുൻ അല അന്ന മൻ ഇംതനഅ മിൻ അദാഇ സ്വലാ ഔ സക്കാ, ഇതിൽ തെളിവുണ്ട്, പ്രമാണമുണ്ട്, ഏതൊരാൾ നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്നും സക്കാത്ത് നൽകുന്നതിൽ നിന്നും തടയുന്നു, ഫഇന്നഹു യുഖാതിലു ഹത്താ യുഅദ്ദീഹിമ, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അങ്ങനെയാണ്, അതവർ നിർവഹിക്കുന്നത് വരെയും അവരോട് പോരടിക്കാം. കമസ്തദല്ല ബിദാലിക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തെളിവ് പിടിച്ചത് ഈ ആയത്തിൽ നിന്നാണ്. നമസ്കാരം നിർവഹിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. അൽ അഹദുല്ലദി ബൈനന വബൈനഹും സ്വലാ ഫമൻ തറകഹ ഫഖദ് കഫറ, നമ്മളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം അത് നമസ്കാരം നിർവഹിക്കലാണ്, അത് നിർവഹിക്കാത്തവർ കാഫിറുകളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളത്. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാമിക നിയമം

0: قال الصلاة على وقتها قلت ثم أي قال بر الوالدين
1: റിയാൽ സ്വാലിഹിന്റെ ഒരു എപ്പിസോഡിനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്.
2: അസ്മാബി പെരിന്തൽമണ്ണ ഒരാവശ്യത്തിന് പി ആറിൻ്റെ അടുത്ത് വന്നു പോന്നു. ഇപ്പോൾ പുറത്താരെങ്കിലും കണ്ടാൽ കൂടെ ചോദിക്കണം എന്നുണ്ടായിരുന്നു. മാഷാല്ല, ഞങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. നിങ്ങൾ അവിടെ പുറത്ത് സ്ഥാപിച്ചൊരു ബെല്ലുണ്ട്, അത് ക്ലിക്ക് ചെയ്താലും വരുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഈ തിരക്കായതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ടെക്നിക്കൽ ടീമും പ്രൊഡക്ഷൻ ടീമും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ, ഇവിടെ ആളുകളുണ്ട്. അതേപോലെ തന്നെ മറിയം ഷാഫി പട്ടില സ്വാലിഹമോളെ കുറിച്ച് പറയുന്നു, അവളുടെ പേരൊന്ന് വായിക്കാൻ വേണ്ടി പറയുന്നു. സ്വാലിഹമോള് നമ്മുടെ ലൈവിൻ്റെ കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. നെജ്മാ കേക്കെ ജീവിതത്തിൽ
1: സ്വാലിഹ 7 വയസ്സാണ്.
2: 7 വയസ്സാണ്.
1: മാഷാല്ലാ, സ്വാലിഹമോള് പട്ടിലയിൽ നിന്ന്, കാസർഗോഡ് പട്ടിലയിൽ നിന്ന് നമ്മുടെ ഈ ഒരു ലൈവിൽ ചേരുന്നുണ്ട്, നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. 10,000-ങ്ങളോടൊപ്പം 7 വയസ്സായ സ്വാലിഹമോളും ചേരുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. സ്വാലിഹമോള് നന്നായി പഠിക്കണം. ഇൻഷാ അള്ളാ നല്ല കുട്ടിയായി രക്ഷിതാക്കൾക്കും സമൂഹത്തിനും നല്ല മോളാകണം. പ്രത്യേകം ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുന്നു.
2: ഫെബിൻ വാഴക്കാട് വിജയികൾക്ക് അഭിനന്ദനങ്ങൾ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക്
1: അയച്ചു കൊടുവായിരുന്നു. ഞാൻ അയക്കണ മെസ്സേജ് ഒന്നും വായിക്കുന്നില്ല എന്നൊരു ആശങ്ക പറയുന്നുണ്ട്.
2: ആശങ്ക തീരുമാനമായല്ലോ അല്ലേ?
1: ആ മെസ്സേജ് തന്നെ വായിച്ചു.
2: അതെ, ഇനി നമ്മൾ പിന്നെ അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം.
1: അടുത്തൊരു സ്ലോട്ട് അറിയാം ഒരു നന്മ എന്നൊരു സ്ലോട്ടാണ്. നമ്മുടെ വിസ്ഡം യൂത്ത് വ്യാപകമായി, സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വളരെ മഹത്തായ ഒരു പദ്ധതിയെ പറ്റിയാണ് ഇന്നത്തെ അറിയാം ഒരു നന്മ. അത് ട്രീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ.
2: വിശപ്പുരഹിത കേരളം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. അത് ഒരു പദ്ധതിയായിട്ട് രൂപപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണല്ലോ. അറായിത്തല്ലതി യുക്കദ്ദീപു ബിദ്ദീൻ അല്ലേ എന്ന് തുടങ്ങുന്ന ആ ഒരു കൊച്ചു അധ്യായത്തിൽ നമ്മൾ, നമ്മുടെ കയ്യിൽ പണം വേണമെന്നില്ല, പക്ഷേ അഗതിയുടെ വിഷയത്തിൽ നീ എന്തുകൊണ്ട് പ്രേരണ കൊടുത്തില്ല? നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പോൾ അവരിൽ നിന്ന് കൊടുക്കാൻ നീ എന്തുകൊണ്ട് താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ് ആ കൊച്ചു അധ്യായത്തിൽ അള്ളാഹു ചോദിക്കുന്നത്.
1: എന്താണ് നിങ്ങൾ ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി ഖുർആനിൽ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടില്ല, അത് മാത്രമല്ല, നിസ്കാര വിഭാഗത്തും ചെയ്യുന്നതോടൊപ്പം സാമൂഹ്യ രംഗത്തെ ഇടപെടലുകൾ, വിശപ്പ് അനുഭവിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്.
2: പ്രിയപ്പെട്ടവരെ, ഈ പ്രോഗ്രാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രീറ്റ് പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി നമ്മുടെ പരിസരത്തുള്ള കുടുംബങ്ങളെ ലിസ്റ്റ് ചെയ്യുന്നു, ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ലിസ്റ്റ് ചെയ്യുന്നു, അവർക്ക് ആ മാസത്തേക്ക് വേണ്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ നാട്ടിൽ പിന്നെ ജീവിക്കുന്ന ആളുകളുമായിട്ട് സഹായത്തിന് വേണ്ടി നമ്മൾ ഓരോ മാസം സമീപിക്കുന്നു. ആ സമീപിക്കുന്ന സംഖ്യ സ്വരൂപിച്ച് സംസ്ഥാന വിഹിതം കൂടി ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ലിസ്റ്റ് വിപുലപ്പെടുത്തുന്നു. അങ്ങനെ ഓരോ മാസം കൊടുക്കുമ്പോഴും വീണ്ടും വീണ്ടും അതിൻ്റെ എണ്ണം നമുക്ക് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ പരിശ്രമിക്കാറുള്ളത്. അങ്ങനെ ഒരു വിശപ്പ് രഹിത കേരളം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു വിഷമാവസ്ഥയാണല്ലോ ഫഖ്ർ എന്ന് പറയുന്നത്. എല്ലാ പ്രഭാതത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ദുആ ചെയ്ത ഒരു വിഷയമാണ്, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്ർ, അള്ളാഹുവെ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ദാരിദ്ര്യാവസ്ഥ എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥയാണ്. നമുക്കതിലൂടെ കടന്നുപോയ ആളുകൾക്ക് അതിൻ്റെ ഒരു ആ ഒരു അവസ്ഥ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട്
1: ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറെ മഹത്തരമായ ഒരു സ്വഭാവ ഗുണം തന്നെയാണ്. ശരിക്കും സൃഷ്ടാവ് ആണ് അന്നം നൽകുന്നവൻ. അപ്പം അത് ആ ഒരു ക്വാളിറ്റി പടച്ചോൻ അടിമകളിൽ എല്ലാവർക്കും കൊടുക്കൂല. അന്നം നൽകുക എന്നുള്ളത് അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി നേടിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു വിശപ്പുള്ള ഒരു കുടുംബത്തിന്, ഒരു പാവപ്പെട്ടവർക്ക് അന്നം നൽകാൻ കഴിയുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറെ സന്തോഷദായകമാണ്. അതുകൊണ്ടാണ് വിസ്ഡം യൂത്ത് സംസ്ഥാന സമിതി നടപ്പിലാക്കുന്ന അനേകായിരം പദ്ധതികളിൽ

0: സുപ്രധാനമായ ഒരു പദ്ധതി തന്നെയാണ് ട്രീറ്റ് പദ്ധതി. ഇപ്പോൾ ഈ കഴിഞ്ഞ സംസ്ഥാന കൗൺസിൽ തിരൂര് വെച്ച് നടന്നപ്പോൾ ഞാനും ഹസൻ അൻസാരിയും അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് കൂടിയായ നമ്മുടെ താജുദ്ദീൻ സ്വലാഹി, അദ്ദേഹം ട്രീറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ ഒരു ഹൃദ്യമായ സംസാരമൊക്കെ ഞാനിപ്പോഴും ഓർക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചില കടകളിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്, കടകളിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്ന വീട്ടിൽ നിന്ന് ഇന്ന കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ കടയിലേക്ക് സാധനം വാങ്ങാൻ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങേണ്ടതില്ല, നിങ്ങൾ സാധനം അവർക്ക് കൊടുത്തോളൂ, പൈസ ഞങ്ങൾ തരും. അപ്പോൾ ഇത് അത്രയും അവരുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന തരത്തിൽ പോലും നമ്മൾ അന്നം നൽകുവാൻ വിസ്ഡം യൂത്ത് കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത സംഘടനകളും കൈവച്ചിട്ടില്ലാത്തത്രയും വലിയ ഒരു മേഖലകളിലേക്ക് കൈവയ്ക്കാൻ വിസ്ഡം യൂത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ ചാരിതാർത്ഥ്യബോധത്തോടുകൂടി ഈ സന്ദർഭത്തിൽ ഇവിടെ അറിയിക്കുകയാണ്.
1: അതേപോലെ തന്നെ റുഷ്ദ കാളികാവ് ചോദിച്ചിട്ടുള്ളത്, ടെക്നിക്കൽ ടീം ഇടയിൽ ഉറങ്ങുന്നുണ്ടോ, ഇടയിൽ പാട്ടൊന്നും വരുന്നില്ല എന്നൊരു കമൻ്റ് ചോദിച്ചിട്ടുണ്ട്. സുലേഖ തിരുവാലി, ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അതേപോലെ തന്നെ പിന്നെ ഇന്നത്തെ ആങ്കർമാർ ഒരാളുടെ മെസ്സേജെങ്കിലും വായിക്കാതിരിക്കില്ല അൽഹംദുലില്ല എന്നാണ് സഫിയ എടപ്പാൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
0: എനിക്ക് ഈ ഒരു നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് സഫിയത്താനെ കാണാൻ ആഗ്രഹമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥന. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം നമ്മൾ വായിക്കുന്ന ശ്രോതാക്കളിൽ, അപ്പോൾ അങ്ങനെ പരസ്പരം കുടുംബത്തെപ്പോലെ നമ്മൾ കഴിയുന്നവരാണ് എല്ലാവരും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.
1: അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലൈവിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
0: നമുക്ക് അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ചോദ്യവും ഒരു ഉത്തരവും, ചൂളം വിളിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്ന ചോദ്യത്തോട് പ്രതികരിക്കുന്നു ഹംസ മദീനി.
2: ചൂളം വിളിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്ന്.
3: ഇപ്പോൾ പണ്ഡിതന്മാർ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞത് നമ്മൾ കാണുമ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായം കാണാൻ കഴിയുന്നുണ്ട്. ഒരു ചൂളം വിളി, അതിനും കൃത്യമായി ഇസ്ലാമിലൊരു ഹുക്കുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ഒന്നുകിൽ അനുവദനീയം അല്ലെങ്കിൽ ഹറാമ് അല്ലെങ്കിൽ മക്രൂഹ് തുടങ്ങി എന്തെങ്കിലും ഒരു വിധി ഇല്ലാത്ത ഒരു പ്രവർത്തനം ഉണ്ടാകില്ല. ഇപ്പോൾ ചൂളം വിളിക്കുന്നതിനെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ജാഹിലി കാലഘട്ടത്തിലുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് സൗദിയിലെ ലജ്നത്തു ദാഇമയൊക്കെ ഫത്വ നൽകിയത് ചൂളം വിളിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് വ്യക്തികൾക്ക് വിധി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർ പറഞ്ഞത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ആരാധനാ സമ്പ്രദായമാണത്. ഖുർആൻ അതെടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്, ലോമാക്കാന സ്വലാത്തുഹും ഇൻദൽ ബൈതി ഇല്ലാ മുഖാഉ വതസ്ദിയ ഫദൂഖുൽ അദാബ ബിമാ കുന്തും തക്ഫുറൂൻ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കഅബയുടെ ചുറ്റിലും വന്നിട്ട് അവർ ചെയ്യുന്ന ആരാധനാ കർമ്മം എന്ന് പറയുന്നത് കുറേ കയ്യുകൊട്ടുക, കുറേ ചൂളം വിളിക്കുക എന്നൊക്കെ പറയുന്നതാണ്. ഈ മുക്കാ ആണ് ഈ ചൂളം വിളി എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു അവർ ചെയ്തിരുന്ന ഒരു ഇബാദത്ത്. അതുകൊണ്ട് അവരോട് താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ അവരുടെ അതേ പ്രവർത്തനം അനുകരിക്കുന്ന ഒരു കാര്യം ജാഹിലിയ കാലഘട്ടത്തിലുള്ളവരോട് ഒരിക്കലും നമ്മൾ അനുകരിക്കാൻ പാടില്ലല്ലോ അവരുടെ പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ഇത് പാടില്ല, അത് ഒഴിവാക്കുക തന്നെയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഹറാം എന്ന് പറയാൻ മാത്രമുള്ള തെളിവില്ല. കാരണം അവരത് ചെയ്തിരുന്നത് ഒരു ഇബാദത്തായിക്കൊണ്ടാണ്, നമ്മളത് ചെയ്യുന്നത് ഇബാദത്തായിട്ടൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അത് ഹറാം എന്ന് പറയാൻ പറ്റില്ല എന്നതാണ്, അഥവാ കറാഹത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. മൂന്നാമത്തത് അനുവദനീയമാണ് എന്നതാണ്. കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ഈ ഒരു കാര്യം ചെയ്തിരുന്നത് അവരുടെ വലിയൊരു ആരാധന രൂപത്തിലാണ്. നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്, അവരോട് അനുകരിച്ചുകൊണ്ടുമല്ല ചെയ്യുന്നത്, അവരോട് അനുകരിച്ചുകൊണ്ടുമല്ല ചെയ്യുന്നത്, മറിച്ച് ഒരാളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരാളെ വിളിക്കാൻ വേണ്ടിയോ ദൂരത്തുള്ള ഒരാളെ ഒന്ന് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയോ ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ട്രാഫിക് പോലീസ്, അതേപോലെ തന്നെ തിരക്കുകൾ നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളിൽ അവരൊക്കെ ഈ വിസിൽ ഉപയോഗിക്കുന്നത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് തെറ്റില്ല, അതല്ലാതെ വെറുതെ ഉപയോഗിക്കാതെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് എന്ന് തന്നെയാണ് ഷേഖ് ഉസൈമീൻ റഹ്മത്തുല്ലാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. അനുവദനീയമാണ് ആവശ്യമാണെങ്കിൽ, ആവശ്യമില്ലേ എങ്കിൽ അത് കറാഹത്ത് എന്ന് പറയുന്നിടത്തേക്കാണ് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലാഹു അഅലം.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഒരു ചോദ്യം ഒരു ഉത്തരം. നമ്മുടെ ഈ സ്ലോട്ടിൻ്റെ അവസാനത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ധനീഷ അബൂബക്കർ നല്ല അഭിപ്രായങ്ങൾ, നല്ല ക്ലാസ്സുകൾ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഹൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ ഇതുവരെയുള്ള പരിപാടിയും കേട്ടു, അൽഹംദുലില്ലാ. ജസീല തൈലക്കടവ് ദുആ പറയുമ്പോൾ പൂർണ്ണമായും പറഞ്ഞാൽ മനഃപ്പാഠമാക്കാൻ കഴിയും എന്നൊരു കമൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി, പണ്ടൊക്കെ മദ്രസയിൽ കഞ്ഞി കൊടുക്കുമായിരുന്നു, എൻ്റെ വാപ്പിച്ച് പറയും അത് സ്കൂളിൽ കൊടുക്കണമെന്ന് പറഞ്ഞ്, സ്കൂളിൽ കഞ്ഞു കൊടുക്കുമായിരുന്നു, എല്ലാ കുട്ടികൾക്കും കിട്ടുമല്ലോ എന്ന് പറഞ്ഞിരുന്നു എന്നൊരു കമൻറ്റ് അവർ നടത്തുന്നു.
0: മധുരം ഖുറാനിൽ തുടങ്ങി മാധുര്യത്തിലൂടെ അവസാനിക്കുന്ന ഈ മോർണിംഗ് ലൈവ് പരിപാടി കേൾക്കുമ്പോൾ എന്നും ഇതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അൽഹംദുലില്ലാ എന്നാണ് ജമീല വി കെ പൂനൂർ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് അടുത്തിട്ടുണ്ട്. അൻസാരി, ഒന്ന് നമ്മൾ ഈ ഒരു 2 മണിക്കൂർ ഇതിനകത്താണെങ്കിലും നമ്മൾ ശരിക്കൊരു
1: ആൾക്കൂട്ടത്തിൻ്റെ ഉള്ളിലാണ്
0: പോയൊരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടായത്. ഒരുപാട് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തുന്ന ഒരു ഏറ്റവും നല്ല ഒരു ആരോഗ്യപരമായ ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. ഒരുപാട് പരിപാടികൾക്ക് ശ്രോതാക്കളായ ഏവർക്കും അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഈ ഒരു ലൈവ് അവസാനിക്കുകയാണ്. ഇനിയും നമുക്ക് മറ്റൊരു ദിവസം ഇൻഷാല്ലാ വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരെയും നിങ്ങളോടൊപ്പം ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇനി ഇൻഷാല്ലാ നമുക്ക് വൈബ്സിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വൈബ്സിൽ സുഹേർ പാണ്ടിക്കാടും അബ്ദുസലാം വീട്ടിയുമാണ് നമ്മോടൊപ്പം.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, നമ്മൾ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയുടെ രസകരമായ ഒരു ഒരു എപ്പിസോഡിന് ശേഷം മോർണിംഗ് വൈബ്സിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്. സലാംക്ക ശ്രോതാക്കളോട് പറയാൻ വിട്ടുപോയി. ഞാൻ സുഹൈർ പാണ്ടിക്കാട്, എൻ്റെ കൂടെ വീട്ടി അബ്ദുസ്സലാം സുലാഹിയാണ് ഉള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിൻ്റെ ഏറ്റവും ആദ്യം, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫെമിലിയറായ പല ആളുകളുണ്ട്. അവരൊക്കെ ഓരോ അബദ്ധങ്ങൾ പറഞ്ഞ് ഇന്ത്യയിൽ മാത്രമല്ല ലണ്ടനിൽ പോയി പെട്ടിട്ടുണ്ട്.
1: അതെ അതെ.
0: ആ ഒരവസ്ഥയിൽ ശരിക്കും ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വളരെ പ്രാമാണികമായി ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാമിൽ പെട്ടതാണ് നമ്മുടെ ഇൻസൈറ്റ് അല്ലേ. ഇന്നത്തെ ഇൻസൈറ്റിൽ ദൈവാസ്തുത്വം യുക്തി വിരുദ്ധമല്ല എന്ന ഒരു ടൈറ്റിൽ നിന്നുകൊണ്ടാണ്
1: സഹൽ ആദം.
0: യെസ്, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാത്തുറക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ കട്ടിലിനരികെ കുറച്ച് നൂലുകളുണ്ട്, കുറച്ച് ബട്ടനുണ്ട്, കുറച്ച് തുണിയുണ്ട്. നമ്മൾ ഒരാളോട് പറയുകയാണെ, രാവിലെ ഉണർന്നപ്പോൾ ഞാൻ കാണുന്നത് ആ നൂലും ആ ബട്ടനും ആ തുണിയും കൂടി ചേർന്ന് മനോഹരമായ ഒരു ഷർട്ടായി മാറിയിരിക്കുന്നു എന്ന് നമ്മളൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ആൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുക? നീ എന്ത് ബുദ്ധിവിരുദ്ധമായ യുക്തിക്ക് വിരുദ്ധമായ കാര്യമാണ് പറയുന്നത്? ഒരാൾ വന്ന് തുന്നാതെ ഒരു ആ ബട്ടനും നൂലും തുണിയും ഒന്ന് ചേർത്ത് തുന്നാതെ ഒരു രാത്രിയുടെ ഇളങ്കാറ്റിൽ ഒരിക്കലും അതൊരു ഷർട്ടായിട്ട് മാറുകയില്ലല്ലോ, അതാണല്ലോ യുക്തി എന്ന് നമ്മളോട് തിരിച്ചു പറയും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു മരുഭൂമിയിലൂടെ നമ്മൾ പോവാണ്. മരുഭൂമിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് താഴെ നിന്നും ഒരു കളിപ്പാട്ടം നമുക്ക് വീണ് കിട്ടി. അപ്പോൾ നമ്മൾ പറയുകയാണ് എന്താണ്, ഒരു അപ്പുറത്ത് കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു, ആ പ്ലാസ്റ്റിക്കുകളെല്ലാം കൂടി ചേർന്ന് എന്താണ് മരുഭൂമിയുടെ കാറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ട് മനോഹരമായ ഒരു കളിപ്പാട്ടമായി കൊണ്ടത് രൂപപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കേൾക്കുന്ന ആളുകൾ നമ്മോട് പറയുക, എന്ത് ബുദ്ധിശൂന്യമായ ഒരു കാര്യമാണ് പറയുന്നത്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഒരാൾ വന്ന് മരുഭൂമിയിലൊരു ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ മരുഭൂമിയിലൊരു സാധനം വന്ന് കിടക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതിലൂടെ ഒരാൾ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമല്ല അവിടെ വന്ന് കിടക്കുന്നത്. അഥവാ ഒരു ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരിക്കലും ഒരു കാര്യം തനിയെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള യുക്തി എന്നതാണ് സത്യം. അഥവാ ഒരു ഡിസൈനിന് പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ടാവുക എന്നുള്ളത് കേവലമായ യുക്തിയാണ്, ഒരു ബേസിക് ആയ പ്രിൻസിപ്പിളാണ്. ഒരു തത്വങ്ങളൊന്നുമില്ലാതെ നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഡിസൈനിന് പിന്നിൽ ഡിസൈനർ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത്. അഥവാ ഒരു കാര്യവും ഒരു പ്രൊഡക്റ്റും തനിയെ ഉണ്ടാകില്ല എന്നുള്ളത് കേവലമായ യുക്തിയാണ്. എങ്കിൽ യുക്തി അതാണെന്നിരിക്കെ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും വർഗങ്ങളും മനുഷ്യനും അങ്ങനെയുള്ള കോടാനുകോടി നക്ഷത്രങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് പറയുന്ന യുക്തിവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ സത്യത്തിൽ യുക്തിക്ക് വിരുദ്ധമായ ഒരു കാര്യമല്ലേ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഒരു സംഭവം തനിയെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ യുക്തി എന്നിരിക്കെ ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിനകത്തുള്ള കോടാനുകോടി ആയ കാര്യങ്ങളൊക്കെ തനിയെ രൂപപ്പെടുന്നതാണെന്ന് പറയുന്നതാണോ? അതല്ല, പ്രപഞ്ചം പോയിട്ട് പ്രപഞ്ചത്തിലെ ഒരു അണുമണി പോലും തനിയെ ഒരിക്കലും ഉണ്ടാവുകയില്ല, ആരെങ്കിലും ഉണ്ടാക്കിയാലല്ലാതെ എന്ന് പറയുന്നതാണോ യുക്തി എന്നുള്ളത് നമ്മൾ ശരിക്കും നമുക്കൊന്ന് നമ്മുടെ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു ചിന്ത ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇരിക്കുന്നത്. അഥവാ ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട്, ഒരിക്കലും ഒരു തനിയെ ഉണ്ടായി എന്നൊരു കാര്യമല്ല ഈ പ്രപഞ്ചം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നൊരു കാഴ്ചപ്പാട് എന്നുള്ളത്. അഥവാ ഇസ്ലാമിൻ്റെ റുബൂബിയത്വം എന്നുള്ളൊരു ഒരു ഇസ്ലാമിൻ്റെ തൗഹീദിന് അടിസ്ഥാനപരമായ പാഠം, അഥവാ പ്രപഞ്ചത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട്, ഒരിക്കലും ഒന്നും തനിയെ ഉണ്ടായതല്ല, ആ സൃഷ്ടാവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതും ആ സൃഷ്ടാവിൻ്റെ അധീനത്തിലാണ് ഈ ലോകം റൺ ചെയ്യുന്നതുമുള്ളൊരു തത്വമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എങ്കിൽ ആരാണ് ആ റബ്ബു എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് തീർത്തും പദാർത്ഥങ്ങൾക്കുള്ളിലുള്ള ഒരു സംഭവങ്ങളെ മാത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം അറ്റോമിക്കായ പദാർത്ഥങ്ങൾ ഉള്ളിലുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഒരു ലബോറട്ടറിയിൽ പോയിക്കൊണ്ടോ ഏതെങ്കിലും ഒരു അത്യാധുനികം എന്ന് വിളിക്കപ്പെടുന്ന ഏത് വലിയ ലബോറട്ടറിയിലോ ടെസ്റ്റിംഗ് പോയിന്റിലോ നമ്മൾ ചെന്ന് പരിശോധിച്ചാലും അവിടെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ ഒരു ലോ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു വോയിഡബിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ ചോദ്യം തന്നെ നിരർത്ഥകമാണ് എന്നതാണ് സത്യം, എന്നതാണ് വസ്തുത. എങ്കിൽ ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണമെങ്കിൽ പദാർത്ഥീതനായ പദാർത്ഥങ്ങൾക്കപ്പുറത്തുള്ള ഒരു ശക്തി, അഥവാ മനുഷ്യന്റെ എല്ലാ ഹൃദയങ്ങളെയും അറിയുന്ന മനുഷ്യന്റെയും മനുഷ്യനപ്പുറത്തുള്ള വർഗങ്ങളെയും ഈ പ്രപഞ്ചത്തിനെയും അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു സൃഷ്ടിയെയാണ്, ഒരു കഴിവിനെയാണ് യഥാർത്ഥത്തിൽ റബ്ബ് എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ ആരാണ് റബ്ബ്, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളതിന് ഒരുപാട് ദൈവികമായ തെളിവുകൾ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, യഖ്ലുക്കും ഫി ബുതൂനി ഉമ്മഹാത്തിക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫി ളുലുമാതിൻ സലാസ, അഥവാ നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ വെച്ച് ഒരു സൃഷ്ടിക്ക് ശേഷം ഒരു സൃഷ്ടിയായിക്കൊണ്ട് മൂന്ന് അന്ധകാരങ്ങളിലായി നിങ്ങളെ അവൻ സൃഷ്ടിച്ചുണ്ടാക്കുന്നു, അങ്ങനെയുള്ളവനത്രേ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു, അവനാകുന്നു രാജാധിപത്യവും അവനല്ലാതെ ആരാധനയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്തിൻ്റെ ഒരു ഒരു ദൈവികത ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാ ഈ ഒരു ആയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഒരിക്കലും ഒരു ഒരു കാര്യം തനിയെ ഉണ്ടാകുമോ എന്ന ചിന്തക്ക് ശരിക്കും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതാണ് എന്നതിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അഥവാ മനുഷ്യൻ അവൻ്റെ മാതാവിൻ്റെ വയറ്റിൽ ഗർഭത്തിൽ വെച്ച് സൃഷ്ടിക്കപ്പെടുന്നതിനടങ്ങിയ അത്ഭുത രഹസ്യങ്ങൾ ഈ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു സൃഷ്ടി രൂപത്തിന് ശേഷം മറ്റൊന്നായി, അഥവാ ഖൽഖം മിൻ ബഅദി ഖൽഖിൻ, അഥവാ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ദ്രിയം, രക്തപിണ്ഡം, മാംസപിണ്ഡം എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായിക്കൊണ്ട് മനുഷ്യൻ ഒരു ശിശു ഉണ്ടായി വരുന്നു, പൂർണ്ണ ശിശുവായി വരുന്നു എന്നതാണ് ഈ ഒരു ആയത്തിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഫി ളുലുമാതിൻ സലാസ, മൂന്ന് തരം അന്ധകാരങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിവക്ഷ, മാതാവിൻ്റെ വയറ്, ഗർഭാശയം, ശിശുവെ മൂടിപ്പൊതിഞ്ഞുള്ള നേരിയ ഉറ എന്നീ മൂന്ന് അജ്ഞതകളെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു വാചകത്തിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മൂന്ന് ഇരുട്ടറകളെയും അതിനുശേഷം സങ്കീർണമായ ഇരുട്ടറകൾ, അത് ഒരു വൈദ്യശാസ്ത്രത്തിൽ നിന്നൊക്കെ ഒരു അതിൻ്റെ ഒരു പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇരുട്ടറ നമുക്ക് കാണുമെങ്കിൽ തന്നെ ഒരു പ്രത്യേക ശാസ്ത്രീയയിലൂടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അഥവാ സൂചിപ്പിക്കുന്ന ഇത്രയും സങ്കീർണതകളിലൂടെയാണ് ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് ഒരു ശിശുവായിക്കൊണ്ട് മനുഷ്യൻ പിറന്നു വീഴുന്നത് എന്നിരിക്കെ അവൻ കടന്നു വന്ന ഈ ഒരു പാതയങ്ങളെ മാത്രം അനലൈസ് ചെയ്തുകൊണ്ട് അവനെ പ്രസവിച്ച മാതാവും ആ അണ്ടത്തിൽ അവൻ ചെറുപ്പത്തിൽ നിന്നുള്ള ബീജവും ഒക്കെ ഒരു ഒരു ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു കോയിൻസിഡൻസ് ആയിക്കൊണ്ട് തനിയെ രൂപപ്പെടുന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ കേവലമായ യുക്തിവിരുദ്ധമാണ് എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അവിടെ ചോദ്യം. അതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ സൂചിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്നത്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഗാശിയ, സൂറത്തുൽ ഗാശിയയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ചോദിക്കുന്നു, അഫല യന്ദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എന്നാൽ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, വ ഇലസ്സമ ഇക്കൈഫ റുഫിഅത്, ആകാശത്തിലേക്ക് അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്, വ ഇലൽ ജിബാൽ ഇക്കൈഫ നുസിബത്, പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ അവ എങ്ങനെ നാട്ടിവെക്കപ്പെട്ടിരിക്കുന്നു, വ ഇലൽ അർളി കൈഫ സുതിഹത്, ഭൂമിയിലേക്ക് അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, അഥവാ ആകാശവും പർവ്വതവും ഈ നമുക്ക് ചുറ്റുമുള്ള അതടങ്ങുന്ന ഭൂമിയൊക്കെ എങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട് അങ്ങനെ കിടക്കുന്നു എന്നുള്ളത് അവൻ നോക്കുന്നില്ലേ, അതൊക്കെ ഒരു തനിയെ ഒരു ഉണ്ടായി വന്നതാണ് എന്നുള്ളത് എങ്ങനെയാണ് അവന് പറയാൻ പറ്റുന്നതെന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ തുടക്കത്തിൽ അഫല യന്ദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. അഥവാ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ചിന്തിക്കാൻ പറ്റാവുന്ന, കമ്പയർ ചെയ്തവർക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന ഒരു സൃഷ്ടിയാണ് ഒട്ടകം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക വാഹനങ്ങൾക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ അറബികൾ അധികം ഉപയോഗിച്ചിരുന്ന ഒരു വാഹന മാധ്യമായിരുന്നു ഒട്ടകങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടകത്തെക്കുറിച്ച് അവരുടെ ഒരു സൃഷ്ടി വൈഭവം വളരെ മനുഷ്യനെ ഏറെ ചിന്തിപ്പിക്കുന്നു. അഥവാ മരുഭൂമിയിലൂടെ ആരാരും പോകാത്ത മരുഭൂമിയിലൂടെ എപ്പോഴെങ്കിലും കിട്ടുന്നൊരു വെള്ളം, അത് ലിറ്റർ കണക്കിന് എനിക്ക് സ്റ്റോർ ചെയ്യാനുള്ളൊരു ഒരു സ്രോതസ് ഒട്ടകത്തിനുണ്ട്. മരുഭൂമിയിലൂടെയാണ് ഒട്ടകം നടന്നു പോകുന്നത്. അതിരിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ കാല് മണലിൽ പൂഴ്ന്നു പോകാതെ ഇരിക്കാൻ വേണ്ടി അത് ഇറക്കിക്കൊണ്ട് ഇരിക്കാനുള്ളൊരു സംവിധാനമാണ് അള്ളാഹു ഒട്ടകത്തിൻ്റെ കാലുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു സിസ്റ്റം ഒട്ടകത്തിനും ഒക്കെ ഒന്ന് ഉണ്ടായിരിക്കെ അതെല്ലാം തനിയെ ഉണ്ടായതാണ്, ഒരു ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു കോയിൻസിഡൻസ് രൂപപ്പെടുത്തിയതാണ് എന്ന് പറയുന്നത് ഒരു യുക്തിക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് എന്നത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടുകയും ഈ പ്രപഞ്ചത്തിൽ പിന്നെ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളൊരു വാദം ഒരിക്കലും ഒരു ഒരു യുക്തിവിരുദ്ധമല്ല. നേരെ മറിച്ച് യുക്തിവിരുദ്ധം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് പറയുന്ന യുക്തിവാദികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ പരത്തപ്പെടുന്ന ഒരു ആശയമാണ്. ഇസ്ലാമിൻ അതിൻ്റെ ഒരു മാർഗമാണ് യഥാർത്ഥത്തിലുള്ള ഒരു യുക്തിവാദമായി കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നിയമങ്ങളെയും അവനെയും ഒക്കെ കൂടുതൽ പഠിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് പ്രധാനം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇൻസൈറ്റ് കേട്ടല്ലോ, ദൈവാസ്തിത്വം യുക്തിവിരുദ്ധമല്ല എന്ന വിഷയത്തിൽ സഹൽ ആദം നടത്തിയിട്ടുള്ള സംസാരം നമ്മൾ കേൾക്കുകയുണ്ടായി. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ഇനി പാട്ട് കേൾക്കാം.
0: യെസ്, ഒരു തുടർച്ചയായ കേൾവിക്ക് ശേഷം നമ്മൾ പാട്ട് കേട്ടിട്ടാണ് അൽഹംദുലില്ല അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നത്.
1: റേഡിയോ വൈബ്സ് സ്ഥിരമായി കേൾക്കുന്ന ആളുകൾക്ക് ഇനി എന്ത് എന്ന് അവർക്ക് തന്നെ മുൻകൂട്ടി പ്രെഡിക്ട് ചെയ്യാൻ
0: അറിയാം.
1: കാരണം ഇൻസൈറ്റ് കഴിഞ്ഞാൽ ഉടനെ പാട്ടാണ് കേട്ട് ശീലിച്ചത്. ആ സന്ദർഭം വരുമ്പോൾ ഓർമ്മപ്പെടുത്തും പാട്ടില്ലേ, പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: പാട്ട് ശരിക്കും നമ്മളെ മൂഡൊന്ന് മാറ്റി അല്ലേ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് പാട്ടിന്. അല്ല, നമ്മളിപ്പോൾ റേഡിയോയിൽ തന്നെ കുറച്ച് നേരം ഇങ്ങനെ തുടർച്ചയായി ഇരുന്ന് ശ്രോതാക്കളോടൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ഒന്ന് മൂഡ് മാറാൻ പാട്ടിന് ഭയങ്കര, ഈ മൂഡ് മാറുമ്പോഴേ മനസ്സല്ലേ മാറണുള്ളൂ. എന്നാൽ നമ്മളെ ശരീരത്തിന് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ആരോഗ്യ സംബന്ധമായ പല കാര്യങ്ങളിലും നമ്മൾ എൻഗേജ്ഡ് ആവേണ്ടതുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടൈറ്റിലാണല്ലേ അസല നമുക്കെന്ന്.
1: അപ്പോൾ പ്രമേഹം രോഗത്തെ തോൽപ്പിക്കാനൊരു മാർഗരേഖ എന്നതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലെ വിഷയം. ഡോക്ടർ മുഹമ്മദ് ഫയാസ് PP, അതുപോലെ പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ എന്നിവർ ചേരുന്ന ആരോഗ്യ വിചാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പങ്ക്തിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമുക്ക് അതിഥിയായി ഇവിടെ എത്തിയത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ്. ഷുഗർ അഥവാ പ്രമേഹ രോഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ് ജുബേൽ ബദർ അൽ ഖലീജ് പോളി ക്ലിനിക്കിലെ ഇന്റേണിസ്റ്റ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടറെ, അസ്സലാമു അലൈക്കും.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: പേസ് റേഡിയോയുടെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രമേഹ രോഗത്തെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ മുമ്പ് പ്രായം കൂടിയ ആളുകളിൽ മാത്രമായിരുന്നു ഈ ഒരു അസുഖം കണ്ടുവന്നിരുന്നത്. ഇന്ന് വളരെ വ്യാപകമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രമേഹ രോഗം അഥവാ ഷുഗർ എന്ന്, അതൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും.
3: ശരിയാണ്, പ്രമേഹം എന്ന് പറഞ്ഞപ്പം വളരെയധികം നമ്മുടെ തുറന്നു പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖമായിട്ട് പ്രമേഹം വന്നിരിക്കുകയാണ്. എന്താണ് പ്രമേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രക്തത്തിൽ നോർമലി നിൽക്കുന്ന ഒരു പഞ്ചസാരയുടെ അളവുണ്ട്. അതിൽ നിന്നും വളരെ കൂടുതലായിട്ട് വരുന്നൊരവസ്ഥ, അതാണ് പ്രമേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് നമ്മുടെ രക്തത്തിനകത്ത് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ദഹിച്ചിട്ട് അത് രക്തത്തിലേക്ക് പഞ്ചസാരയായിട്ടാണ് വരുന്നത്. പഞ്ചസാര നമുക്ക് എല്ലാവർക്കും ഒരളവിൽ വേണം. ഈ ഒരളവിൽ കൂടുതലായിട്ട് കുറേ നാൾ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ, അതാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്.
2: ഈ അസുഖം പല വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ടൈപ്സ്, ഇനങ്ങൾ എന്നുള്ളതൊന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും.
3: അതെ, രണ്ട് ടൈപ്പുകളാണ് പ്രമേഹത്തിനുള്ളത്, Type 1, Type 2. Type 1 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയാം. ഇത് പറയുമ്പോൾ ഇതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ ഫിസിയോളജി കുറച്ച് മനസ്സിലാക്കാം, അപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞിട്ട് രക്തത്തിലേക്ക് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എത്തുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്നും നമ്മുടെ കോശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. കണ്ണുകളിൽ അല്ലെങ്കിൽ തലച്ചോറിൽ കൈകാലുകളിലെ കോശങ്ങളിലേക്ക് ഈ ഷുഗർ എത്തേണ്ടതുണ്ട്. അതുവഴിയാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത്. പക്ഷേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദഹിച്ചിട്ട് ഈ പഞ്ചസാരയെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ജോലി വരുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രക്ത ബോഡിയിലുള്ള പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് നമുക്കൊരു ഫാക്ടറി ആയിട്ട് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഇൻസുലിൻ. ഇൻസുലിൻ രക്തത്തിലേക്ക് വന്ന് അതിനകത്തുള്ള ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ എന്ന് പറയുന്ന അതിനെ ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജോലിയാണ് ഇൻസുലിൻ്റെ ജോലി. ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു പട്ടാളക്കാരായിട്ട് മനസ്സിലാക്കാം. പുറത്തുള്ള അസുഖങ്ങൾ വരുമ്പം അവരെ കാത്തു സൂക്ഷിക്കാനുള്ള പട്ടാളക്കാരാണ് ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തി. ഇവർ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പാൻക്രിയാസ് എന്ന ഫാക്ടറിയെ ആക്രമിക്കുകയും അതിനെ കോശങ്ങളെ നശിപ്പിച്ച് അതിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഈ ഒരവസ്ഥയിൽ, അതായത് ഇൻസുലിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ഷുഗർ, അപ്പം നമുക്ക് ഇൻസുലിൻ അളവ് കുറയുമ്പോൾ ഷുഗർ നിയന്ത്രിക്കാൻ പറ്റില്ല. ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് രക്തത്തിലുള്ളത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതാണ് Type 1. ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്, അതാണ് Type 1. ഇനി Type 2 എന്ന് പറയുന്നത് അത് മെയിനായിട്ട് ജനിതകമായിട്ട് വരുന്നതാണ്. അതിൻ്റെ കാരണം പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷുഗർ ഈ രക്തത്തിനകത്തുള്ളത് കോശങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ കോശങ്ങൾ ഈ ഷുഗറിനെ സ്വീകരിക്കാതിരിക്കുന്നൊരവസ്ഥ വരും, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് ടൈപ്പ് ടു ആണ്. ഇത് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ജനിതകവും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അസുഖമാണ്. അപ്പം മെയിനായിട്ട് രണ്ടായിട്ടാണ് പറയാനുള്ളത്, ഒന്ന് ടൈപ്പ് വണ്ണും അതുപോലെ ടൈപ്പ് ടുവും.
4: ഈ ടൈപ്പ് വണ്ണായിരിക്കും കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന?
3: തീർച്ചയായിട്ടും. ഈ ചെറുപ്പത്തിലെ തുടങ്ങുന്നതാണ് ടൈപ്പ് വൺ. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ അത് ഓട്ടോമ്യൂൺ ഡിസോർഡർ ആണ്. അതിന് പ്രത്യേക കാരണങ്ങൾ ശാസ്ത്രത്തിന് ഇന്നും വ്യക്തമല്ല. ഓട്ടോമ്യൂൺ ഡിസോർഡർ എന്ന് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്കെതിരെ തിരിയുന്ന അവസ്ഥയാണ്. അത് ചെറുപ്പത്തിലെ കണ്ടു തുടങ്ങുന്ന അസുഖമാണ്.
4: ഏതൊരു രോഗത്തിനും അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അതുപോലെ ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന്.
3: നമ്മുടെ ഡയബറ്റീസിന് മെയിനായിട്ട് ലക്ഷണങ്ങൾ പറയുന്നത്, ഒന്ന് കൂടുതലായിട്ട് ദാഹം, നമ്മുടെ വായിലുള്ള വെള്ളം വറ്റുകയും കൂടുതലായിട്ട് ദാഹം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് മൂത്രമൊഴിക്കാനുള്ള പ്രവണതയും കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് രാത്രിയിൽ ഒരു 4-5 തവണ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരുന്നൊരവസ്ഥയും പകലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ദാഹം, കൂടുതലായിട്ട് മൂത്രമൊഴിക്കേണ്ട ഒരവസ്ഥ, ചില ആൾക്കാരിൽ ഭയങ്കരമായിട്ട് വിശപ്പും കാണാറുണ്ട്. ഇനി ക്ഷീണം, അതായത് അബ്നോർമൽ വെയ്റ്റ് ലോസ്, ഭയങ്കരമായിട്ട് തടി കുറയുകയും വളരെ ക്ഷീണിതനായിട്ട് കാണുകയും ചെയ്യാറുണ്ട്. ഇതാണ് മെയിനായിട്ട് കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ. എന്നാൽ 50% ആൾക്കാരിൽ അവർക്ക് അറിയുന്നില്ല അവർക്ക് ഷുഗർ ഉണ്ടെന്ന്. അതായത് ലക്ഷണങ്ങളില്ലാതെ തന്നെ ഒരുപാട് നാൾ നമ്മുടെ രക്തത്തിൽ പഞ്ചസാര കൂടിയ അളവിൽ നിൽക്കാറുണ്ട്. അതായത് ഡയബറ്റീസ് ആയിട്ട് കാണാറുണ്ട്. പിന്നീട് നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴോ അങ്ങനെ നോക്കുമ്പോഴോ കാണുന്നതായിട്ടുണ്ട്. അത് ലക്ഷണങ്ങൾ ഇത്ര തന്നെയാണ്. പക്ഷേ ലക്ഷണങ്ങളില്ലാതെയും നമ്മുടെ ശരീരത്തിൽ ഡയബറ്റീസ് കാണാറുണ്ട്.
4: പകുതിയോളം ആളുകൾക്ക് ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുള്ളൂ എന്ന് ചുരുക്കും.
3: അതെ അതെ, 80% ആൾക്കാരും അതും വളരെ വൈകിയ കാണാൻ അവർക്ക് ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളൂ. അത് ഇൻസിഡന്റൽ ആയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാൻ പോകുന്ന സമയത്ത് മാത്രമേ ചില ആൾക്കാർ കാണാറുള്ളൂ.
4: ഈ രോഗത്തിന്റെ സങ്കീർണതകൾ അഥവാ കോംപ്ലിക്കേഷൻസുകൾ ഒന്ന് പറഞ്ഞു തന്നാല്.
3: ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്, ഒന്ന് അക്യൂട്ട് കോംപ്ലിക്കേഷൻസ്, അതായത് ഇമ്മീഡിയറ്റ് നമ്മൾ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന കുറച്ച് സങ്കീർണതകളുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഡയബറ്റീസ് ഒരുപാട് നാൾ കൺട്രോൾ ആവാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണ്, അതുകൊണ്ടുണ്ടാവുന്ന സങ്കീർണതകൾ രണ്ടായിട്ട് പറഞ്ഞുതരാം. ഒന്ന് മെയിനായിട്ട് പെട്ടെന്നുണ്ടാകുന്ന സങ്കീർണതകൾ ഒന്നാണ് പിന്നെ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറയും. അത് കൂടുതലും കാണാറുള്ളത് ടൈപ്പ് വൺ ഡയബറ്റീസിലാണ്. എന്നാൽ ടൈപ്പ് ടുവിലും കാണാറുണ്ട്. ടൈപ്പ് വൺ ഡയബറ്റീസിൽ ഈ കാണുന്ന ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കൂടുതലായിട്ട് രക്തത്തിൽ കാണുമ്പം ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയിൽ കൊഴുപ്പിൽ നിന്നും കീറ്റോൺ ബോഡീസ് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കീറ്റോൺ ബോഡീസ് കൂടുതലായിട്ട് നമ്മുടെ രക്തത്തിൽ കിടക്കുന്നൊരവസ്ഥ, അതാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്ന് പറഞ്ഞാൽ. അത് ഒരു സാധാരണ രീതിയിൽ മരണത്തിലേക്ക് വരാൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് എമർജൻസി ട്രീറ്റ്മെൻറ് കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. പിന്നെ ഉള്ളത് HHS എന്ന് പറയും, അതായത് ഹൈപ്പർ ഓസ്മോളർ ഹൈപ്പർ ഗ്ലൈസിമിക് സ്റ്റേറ്റ് എന്നാണ് പറയുക. അത് കൂടുതലും കാണാറുള്ള ടൈപ്പ് ടു ഡയബറ്റീസിലാണ്. ഇതും ഇത് പറഞ്ഞ പോലെ കൂടുതലായിട്ട് ഷുഗർ വളരെയധികം എക്സ്ട്രീമായിട്ട് കൂടി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇതിനകത്ത് ചില ആൾക്കാർക്ക് നമ്മൾ ഈ അപസ്മാരം പോലെ എപ്പിലെപ്സിയും കോമയിലടക്കം പോകുന്ന ഒരവസ്ഥയാണ്. അത് ഇമ്മീഡിയറ്റ് വരുന്ന കോംപ്ലിക്കേഷൻസാണ്. എന്നാൽ ക്രോണിക്കായിട്ട് ഒരുപാട് നാൾ നമ്മൾ ചികിത്സിക്കാതെയോ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമല്ലെങ്കിലോ നിൽക്കുന്ന അവസ്ഥകളിൽ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, അതുപോലെ നരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി, അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കാറുണ്ട്, അത് ഡയബറ്റിക് നെഫ്രോപ്പതി. ഇത് ഒരുപാട് നാൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, ഒരുപാട് നാൾ ഷുഗർ നിയന്ത്രണ വിധേയമല്ലെങ്കിൽ വരുന്ന അവസ്ഥകളാണ്. ഇതിന് പുറമെ തന്നെ മാക്രോവാസ്കുലർ, അതായത് ഹാർട്ട് അറ്റാക്കും നമുക്ക് ഇതിന് കാരണമായിട്ട് വരാറുണ്ട്. ഹാർട്ട് അറ്റാക്ക്, നമ്മൾ സാധാരണ പറയുന്ന ഹാർട്ട് അറ്റാക്ക് മേജർ വെസൽസിനെ ഈ ഷുഗറിൻ്റെ ബാധിച്ചുകൊണ്ട് വരാറുണ്ട്. സ്ട്രോക്കും ഇതുപോലെ തന്നെ ഈ പക്ഷാഘാതം എന്ന് പറയുന്ന അസുഖം, അതും നമ്മുടെ ഷുഗർ കൊണ്ട് വരാറുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ സ്ട്രോക്ക്. അതുപോലെ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയും, നമ്മുടെ കൈകാലുകൾക്ക് വരുന്ന രക്തക്കുഴലുകൾ ബ്ലോക്ക് ആവുന്നൊരവസ്ഥ, അതും ഈ ഷുഗർ നമ്മുടെ രക്തക്കുഴലുകളെ എൻഡോത്തീലിയൽ സെൽസിനെ നശിപ്പിച്ചുണ്ടാക്കുന്ന ബ്ലോക്കുകളാണ്. അപ്പം ഈ മൂന്നും ആണ് പിന്നെ മേജറായിട്ട് വരുന്ന മേജർ മാക്രോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്ന അസുഖത്തിൽ പറഞ്ഞ കോംപ്ലിക്കേഷൻസ്. അപ്പം ഇമ്മീഡിയറ്റും അതുപോലെ കൂടുതൽ നാൾ കഴിഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഈ അസുഖത്തിന് കാണാറുള്ളത്.
4: ഇപ്പം നമ്മൾ ടൈപ്പ് വണ്ണ് ടൈപ്പ് ടു എന്ന് പറഞ്ഞു, രണ്ട്, ഇതിൽ ശരിക്കും ഏറ്റവും പ്രയാസം കൂടിയത് ടൈപ്പ് വണ്ണാണ്.
3: അങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല ഇതിൽ ടൈപ്പ് വണ്ണാണോ സീരിയസ്, ടൈപ്പ് ടു ആണോ സീരിയസ് എന്ന് പറയാൻ പറ്റില്ല. സത്യത്തിൽ ടൈപ്പ് ടു ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്ന ടൈപ്പ് ടു ആണ്. പക്ഷേ ടൈപ്പ് ടു തന്നെ ഒരുപാട് നാളിന് ശേഷം നമ്മുടെ പാൻക്രിയാസ് എന്ന ഫാക്ടറിയിലെ കോശങ്ങളെ നശിപ്പിച്ച് അത് ടൈപ്പ് വണ്ണിലേക്ക് എത്തേണ്ട അവസ്ഥ വരാറുണ്ട്. ഇതിൽ ടൈപ്പ് വൺ ആണോ സീരിയസ്, ടൈപ്പ് ടു ആണോ സീരിയസ് അങ്ങനെയില്ല.
4: ഇതിൻ്റെ ചികിത്സകൾ ആ രീതികളൊക്കെ ഒന്ന് പറഞ്ഞാൽ.
3: അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
4: എന്തൊക്കെയാണ് ചികിത്സകൾ എന്നുള്ളത്.
3: അതെ അതെ, അത് അത് നേരത്തെ പറഞ്ഞില്ലേ, ടൈപ്പ് വൺ എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ടൈപ്പ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞിട്ട് വരുന്നതാണ്. കാരണം അതിൻ്റെ കോശങ്ങൾ നശിച്ചതുകൊണ്ട് അതിന് അളവ് കുറവാണ്, ഇൻസുലിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടുള്ള എന്തെങ്കിലും ചികിത്സ ഇൻസുലിൻ പുറത്തു നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻസുലിനാണ് ടൈപ്പ് വണ്ണിൻ്റെ ചികിത്സാ രീതി. ഇതിൽ നമുക്ക് ഗുളികകൾക്ക് റോളില്ല. ഇനി ടൈപ്പ് ടുവിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഫാക്ടറിയുടെ വർക്ക് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ കോശങ്ങൾ ഇൻസുലിനെ സ്വീകരിക്കാത്തൊരവസ്ഥയാണ്, അതാണ് ടൈപ്പ് ടു എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അതിനുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, ഇൻസുലിനും കൊടുക്കാറുണ്ട്. ഒരുപാട് നാൾ ഇതിൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഇൻസുലിൻ കൊടുക്കാറുണ്ട്. ഇതെല്ലാം ടാബ്ലറ്റ്സിൻ്റെ വർക്കുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുക, അതായത് അതിൻ്റെ പവർ കൂട്ടുക, അതുപോലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഇൻസുലിൻ ആവശ്യത്തിന് കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മരുന്നുകൾ വരുന്നത്. ഇതിനെല്ലാം പുറമെ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ജീവിത ശൈലി അസുഖമാണ് ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുമ്പം. അതിന് തക്കതായിട്ടുള്ള നമ്മുടെ പ്രതിരോധ മാർഗ്ഗങ്ങൾ നോക്കേണ്ടതുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്,
4: ഭക്ഷണ ക്രമീകരണങ്ങൾ.
3: തീർച്ചയായിട്ടും ഭക്ഷണ ക്രമീകരണങ്ങളിൽ നമ്മൾ അന്നജം കാർബോഹൈഡ്രേറ്റ് വളരെ പരിമിതമാക്കി കൊണ്ടുവരികയും അതുപോലെ ജങ്ക് ഫുഡ്സ്, ഇപ്പം കിട്ടുന്ന ഈ നമ്മുടെ പെപ്സി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഈ ജങ്ക് ഫുഡ്സ്, അന്നജങ്ങൾ മാക്സിമം ഒഴിവാക്കുക. വ്യായാമം ശീലമാക്കണം. ഒരു അരമണിക്കൂർ ഏതെങ്കിലും ഒരു സമയം, അത് പല ആൾക്കാർ ചോദിക്കുന്ന ഇന്ന സമയം രാവിലെ എനിക്ക് നടക്കാൻ സമയമില്ല, അങ്ങനെ സമയം എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു അരമണിക്കൂർ കൈകാൽ വീശി നടക്കുക, അത് പരമാവധി ശ്രദ്ധിക്കുക. അത് വ്യായാമം ഇതിന് വളരെ, നമ്മുടെ കലോറി ബേൺ ചെയ്യുകയും നമുക്ക് ഷുഗർ ഇത് വഴി കുറയ്ക്കാനും പറ്റുന്നതാണ്. ഭക്ഷണം അതുപോലെ വ്യായാമ രീതി. സ്ട്രെസ്സ് ഇതിന് ഭയങ്കര പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പം ഒരു ചുരുങ്ങിയതൊരു 7 മുതൽ 9 മണിക്കൂറെങ്കിലും ഉറക്കം ഇതിന് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മുടെ ജീവിതശൈലിയും അതുപോലെ ഈ ടാബ്ലറ്റ്സും ഇൻസുലിനും, ഇതാണ് ഇതിൻ്റെ ചികിത്സാരീതിയായിട്ട് പറയപ്പെടുന്നത്. കൂടുതൽ ആൾക്കാരും സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടേ? അതുകൊണ്ട് കഴിക്കാതിരിക്കുന്നവരല്ലേ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ അസുഖം ഉണ്ടാവുന്നത് ഒരു പ്രത്യേകതയാണ്, ആ അസുഖത്തിൻ്റെ പ്രത്യേകത. പല അസുഖങ്ങളുണ്ട്, ഇപ്പം പ്രഷർ ആവട്ടെ, SLE, അതുപോലെ തൈറോയിഡ്, ഇതുപോലെ കുറച്ച് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് ആ മരുന്നും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നത്. അല്ലാതെ ആ മരുന്ന് തുടങ്ങിയത് കൊണ്ട് മാത്രം കഴിക്കേണ്ടി വരുന്നതല്ല, അത് ആ അസുഖത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നതാണ്, അതുകൊണ്ടാണ് അത് നിരന്തരം കഴിക്കേണ്ടി വരുന്നത്.
4: പ്രമേഹ രോഗികൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
3: മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളായിട്ട് പറയാം. ഒന്ന് നമ്മുടെ ജീവിതശൈലിയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങൾ, അന്നജമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് പരമാവധി കുറയ്ക്കുക, വ്യായാമം നിലനിർത്തുക, ഐഡിയലായിട്ടുള്ള ജീവിതശൈലിയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി വ്യായാമം ഒരു ദിവസം ഏകദേശം 1.5 മണിക്കൂർ നടത്താം, എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, പിന്നെ പുകവലി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. അതായത് ജീവിതശൈലിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഈ നമ്മുടെ അസുഖം. രണ്ടാമത്തതായിട്ട് നമ്മുടെ മരുന്ന് അത് കറക്റ്റായിട്ട് പാലിച്ച് മുന്നോട്ട് പോവുക. ഡോക്ടർമാരുടെ കുറിപ്പുകൾ എങ്ങനെയാണോ അതുപോലെ മരുന്നുകൾ കഴിച്ച് കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക. ഇടയ്ക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യുക. ഏറ്റക്കുറച്ചുകൾ വേണ്ടി വരും ഡോസിൽ അത് പരിപാലിച്ച് മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്.
4: അൽഹംദുലില്ലാ, പിന്നെ നമ്മുടെ ഇന്നത്തെ ആരോഗ്യ വിചാരം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഷുഗർ അഥവാ പ്രമേഹ രോഗം എന്ന വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിച്ച നമ്മുടെ ജുബൈൽ ബദർ ഖലീജ് ഹോസ്പിറ്റലിലെ ഇന്റേണിസ്റ്റ് തലവൻ, സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഫവാസിന് പീസ് റേഡിയോയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ശ്രദ്ധിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി അർപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോയിൽ എന്നെ ക്ഷണിക്കുകയും ഈ ആരോഗ്യ വിചാരം എന്ന എപ്പിസോഡിൽ സംസാരിക്കാൻ അവസരം നൽകിയിട്ടുള്ള പീസ് റേഡിയോക്കും ഇതിൻ്റെ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: യെസ്, താങ്ക് യു ഡോക്ടർ മുഹമ്മദ് ഫവാസ്. ആക്ച്വലി ഇത് നമ്മുടെ പുതിയൊരു കാലഘട്ടത്തിലെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ പലരും രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെ കുറിച്ചാണ് പറയാറുള്ളത്. എന്നാൽ രോഗം വരാതിരിക്കാനുള്ള ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇന്നത്തെ ഒരു പ്രമേഹ രോഗത്തെ തോൽപ്പിക്കാൻ പറ്റിയ ചില മാർഗരേഖകളൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാനായിരുന്നു നമ്മുടെ ഡോക്ടർ കൂടെ, ഡോക്ടർ മുഹമ്മദ് ഫവാസ് അദ്ദേഹത്തിൻ്റെ ഒപ്പം.
1: റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി പ്രാർത്ഥന പഠനമാണ്.
0: സലാംക്ക, പ്രാർത്ഥനകൾക്ക് വലിയ സ്വാധീനം നമ്മുടെ നിത്യജീവിതത്തിലുണ്ട് അല്ലേ.
1: യെസ്,
0: നമ്മുടെ ശ്രോതാക്കൾക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ഒരു പ്രാർത്ഥന പഠിക്കാനുള്ളൊരു അവസരം ആണല്ലോ ഉള്ളത്.
1: പ്രാർത്ഥന പഠിപ്പിക്കുന്നത് അമീൻ പാദാരിയാണ്. അദ്ദേഹത്തിന്റെ ഈ പാഠത്തിലേക്ക് നമുക്ക് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ദീനിനെ നന്നാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പരലോകത്തെ നന്നാക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. നമ്മുടെ ദീനിനെ, നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ നല്ലതാക്കുവാൻ വേണ്ടി, അതിനെ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിലേക്ക് മാറ്റുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീൻ, അല്ലാഹുവേ എന്നെ നീ പശ്ചാത്തപിക്കുന്നവരിൽ ഉൾപ്പെടുത്തേണമേ. വജഅൽനി മിനൽ മുതതഹിരീൻ, ശുദ്ധി പാലിക്കുന്നവരിലും നീ ഉൾപ്പെടുത്തേണമേ എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനിനെയും നമ്മുടെ പരലോകത്തെയും നല്ലതാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തുവാൻ നമ്മെല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അല നബിയിന മുഹമ്മദിൻ വ അല ആലിഹി വ സ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാ. അപ്പോൾ പ്രാർത്ഥനാ പഠനം സമാപിച്ചു. റേഡിയോ വൈബ്സിൽ ഇനി പൂമരത്തണലിൽ.
0: അൽഹംദുലില്ലാ, നമ്മളെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ചയെ കുറിച്ചാണ് കഴിഞ്ഞ പൂമരത്തണലിന്റെ എപ്പിസോഡിൽ പറഞ്ഞത്.
1: അതിന്റെ രണ്ടാം ഭാഗമാണെന്ന്.
0: രണ്ടാം ഭാഗമാണെന്ന്
1: ആരാ അവതരിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത്രമേൽ ഇഷ്ടപ്പെട്ട മുഹമ്മദ് ഷമീൽ ആൻഡ് തൗഫീഖ് നിലമ്പൂർ.
0: യെസ്,
1: കുട്ടികൾക്ക് ഈ പ്രോഗ്രാമുകളും അവരുടെ സംസാരങ്ങളും ഒക്കെ അത്രേ ഇഷ്ടമാണെന്നുള്ളത് അവരുടെ കമന്റുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ? എല്ലാവരും വളരെയധികം സന്തോഷത്തിലല്ലേ? പഠനമൊക്കെ നന്നായി മുന്നോട്ട് പോകുന്നില്ലേ? ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ കൂട്ടുകാരുടെ ചോദിക്കട്ടെ ആദ്യം, പീസ് റേഡിയോ നമ്മൾ സ്ഥിരമായി കേൾക്കാറുണ്ടല്ലോ അല്ലേ? പ്രത്യേകിച്ചും പൂമരത്തണലിലും നമ്മെ പോലെയുള്ള കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന ഈ മദ്രസയും ടെലീഗിസും ഒക്കെ നമ്മൾ ഏറ്റവും ശ്രദ്ധാപൂർവം കേൾക്കാറുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ? ശരി, നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എപ്പിസോഡ് കേട്ട കൂട്ടുകാർക്ക് കുറച്ചുകൂടെ മെച്ചമുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന തൗഫീഖ് നിലമ്പൂർ, അദ്ദേഹം ഇന്നും നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാൻ വേണ്ടി തൗഫീഖ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന സുന്നത്തായ ചില കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി മനസ്സിലാക്കിയത്, വെള്ളിയാഴ്ച ദിവസം ആ ഒരു ദിവസത്തിന് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ വിഷയമാണ്. രണ്ടാമതായിക്കൊണ്ട് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥന വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മൂന്നാമതായി മനസ്സിലാക്കിയത്, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നമ്മളൊക്കെ എല്ലാ സമയം സ്വലാത്ത് ചൊല്ലാറുണ്ട്, എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ സ്വലാത്തിന് പ്രത്യേകം പ്രതിഫലം അർഹിക്കുന്ന ഒന്നാണ്. നാലാമതായി മനസ്സിലാക്കിയത്, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. വെള്ളിയാഴ്ച ദിവസം ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എത്രത്തോളം ഉണ്ട് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കിയ വിഷയമാണ്. കൂട്ടുകാരൊക്കെ അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഞ്ചാമതായി മനസ്സിലാക്കിയത്, വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത്. എല്ലാ ദിവസവും നമ്മൾ സുബഹ് നമസ്കാര ജമാഅത്ത് നമസ്കരിക്കേണ്ടതുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ് ജമാഅത്തിന് പ്രത്യേകം പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനമായി മനസ്സിലാക്കിയതാണ് കുളി എന്നുള്ളത്. സാധാരണ നമ്മൾ കുളിക്കാറുള്ളതിലുപരി വെള്ളിയാഴ്ചയാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കുളി നിലക്ക്, ആ നിലക്ക് നമ്മളൊരു കുളി നിർവഹിച്ചു കഴിഞ്ഞാൽ ആ കുളിക്ക് നമുക്ക് പ്രത്യേകം പ്രതിഫലം ലഭിക്കും. ഈ ആറ് കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്.
8: മാഷാ അല്ലാ, ആറ് പോയിന്റുകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എന്ന് സൂചിപ്പിക്കപ്പെട്ടു. ഒന്ന് ചോദിക്കട്ടെ കൂട്ടുകാരോട്, നമ്മൾ പൂമരത്തണലിൽ ഇത്രയും അധികം പോയിന്റുകൾ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് കേട്ടു എങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് കേട്ടതിനു ശേഷമുള്ള വെള്ളിയാഴ്ച ഒരു മാറ്റമുള്ള വെള്ളിയാഴ്ചയായിരുന്നോ? അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ, നമുക്ക് പുതിയ അറിവുകൾ ലഭിക്കുമ്പോൾ നല്ല കുട്ടികളുടെ ക്വാളിറ്റിയാണ്, അവരത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അവരുടെ ഓരോ വെള്ളിയാഴ്ചകളും ഇനി ഇന്ന് നമ്മൾ കേൾക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക എന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടുകാരാവും നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. മറിച്ച് ഒരുപാട് പൂമരത്തണിൽ കേൾക്കുന്നു, അതിൽ ഒരുപാട് അറിവുകൾ ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മളിത് കേൾക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഈ ആറ് കാര്യങ്ങളും നമ്മുടെ ഇനിയുള്ള വെള്ളിയാഴ്ചകളെ മികച്ചതാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കണം. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഏതായാലും നമ്മൾ ഇന്നത്തെ പോയിന്റുകളിലേക്ക് പോവുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വവും കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഇനി ഇന്ന് നമ്മൾ ആദ്യമായി പറയാൻ പോകുന്ന ഒരു പോയിന്റ് തീർച്ചയായിട്ടും കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ സ്കൂളിലൊക്കെ ആവുമ്പോഴായാലും ചില കൂട്ടുകാരൊക്കെ കാണാറുണ്ട്, വെള്ളിയാഴ്ച ദിവസം ജുമുഅക്കുള്ള ആ ഒരു ഇൻ്റർവെല്ലായി കഴിഞ്ഞാൽ ഒരുപാട് സമയം ലേറ്റായിട്ടൊക്കെ വരുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും കുറേ സമയം ലേറ്റായി, അല്ലെങ്കിൽ ഇമാമൊക്കെ മിമ്പറിൽ കയറിയതിന് ശേഷമൊക്കെ വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരുമായി ബന്ധപ്പെട്ട, അവർ ശ്രദ്ധിക്കേണ്ട, അവർ തിരുത്തേണ്ട ഒരു പോയിൻ്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അല്ലേ?
7: തീർച്ചയായിട്ടും. ഇവിടെ സഹോദരൻ ഷമീൽ പറഞ്ഞ പോലെ പല കൂട്ടുകാരും നമ്മൾ കാണാറുണ്ട്, വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ നിന്നും പള്ളിയിലേക്ക് എത്താൻ ഒരുപാട് വൈകുന്നത് കാണാറുണ്ട്. പലപ്പോഴും പല പള്ളികളിലും മുകളിലത്തെ ഭാഗം മുഴുവൻ കുട്ടികൾ നിറഞ്ഞിരിക്കുന്നൊരവസ്ഥ കാണാറുണ്ട്. കാരണം കുട്ടികൾ ഒരുപാട് വെള്ളിയാഴ്ച ദിവസം ഇൻ്റർവെൽ കഴിഞ്ഞ് അവിടുന്ന് പള്ളിയിലേക്ക് എത്താൻ വൈകുന്നൊരവസ്ഥ കാണാറുണ്ട്. നമ്മുടെ ഈ പൂമത്തണിൽ കേൾക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല. അതോടൊപ്പം നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മൾക്ക് അത്തരത്തിലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് നമ്മളിതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കി കൊടുക്കുകയും എല്ലാവരെയും വിളിച്ച് ഒരുമിച്ച് ആ വെള്ളിയാഴ്ച സന്തോഷത്തോടുകൂടി നമ്മൾ പള്ളിയിലേക്ക് നേരത്തെ എത്തുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. ആ ഒരു പോയിൻ്റാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, പള്ളിയിലേക്ക് നേരത്തെ പുറപ്പെടുക എന്നുള്ളതാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, വേഗം പോകണം എന്ന ആ ഒരു സൽക്കർമ്മത്തിലേക്ക് നമ്മൾ ധൃതി കാണിച്ചുകൊണ്ട് പെട്ടെന്ന് പള്ളിയിലേക്ക് എത്താൻ നമ്മൾ നമ്മുടെ ഭക്ഷണമൊക്കെ പെട്ടെന്ന് കഴിച്ച് മറ്റുള്ള കളികളൊന്നും ഏർപ്പെടാതെ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കിയതാണ്. പള്ളിയിലേക്ക് നേരത്തെ പുറപ്പെടുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കൂട്ടുകാർക്ക് അതിൻ്റെ പ്രതിഫലം മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും പരമാവധി നേരത്തെ എത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. അതിലൊന്നാമതായി അതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കേണ്ടത്, അഞ്ച് സമയത്തെയാണ് തിരിച്ചിട്ടുള്ളത്. അഞ്ചായി തിരിച്ചിട്ടുള്ള സമയത്തിൻ്റെ ഒന്നാമത്തെ സമയത്ത് ഒരാൾ പള്ളിയിൽ എത്തിച്ചേർന്നാൽ അവന് ഒരു ഒട്ടകം അറുത്ത് ദാനം ചെയ്തവനെ പോലെയാണ്. രണ്ടാമത്തെ മണിക്കൂറിലാണ് ഒരാൾ ജുമുഅക്ക് പോയതെങ്കിൽ അവനൊരു പശുവിനെ ബലി ചെയ്തവന് തുല്യനാണ്. മൂന്നാമത്തെ മണിക്കൂറിലാണ് ഒരുവൻ പോയതെങ്കിൽ കൊമ്പുള്ള ഒരു മുട്ടനാടിനെ അറുത്ത് ദാനം ചെയ്തവന് തുല്യനാണ്. അതോടൊപ്പം നാലാമത്തെ സമയത്താണ് ഒരുവൻ പോയതെങ്കിൽ ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്തവന് തുല്യനാണ് അവന്. അതിനവസാനത്തെ പ്രതിഫലം പറയുന്നത്, അഞ്ചാമത്തെ മണിക്കൂറിലാണ് വല്ലവനും ജുമുഅക്ക് പള്ളിയിൽ പോയതെങ്കിൽ ഒരു കോഴിമുട്ട ദാനം ചെയ്തവന് തുല്യനാണ്. അങ്ങനെ ഇമാം പള്ളിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഖുതുബ കേൾക്കാൻ വേണ്ടി മലക്കുകൾ അവിടെ ഹാജരാകുമെന്നുള്ളതാണ്.
8: അതെ, തീർച്ചയായിട്ടും ഇവിടെ കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ ഇനി വീട്ടിലൊക്കെയുള്ള സമയത്താണ് നമുക്ക് ഏറ്റവും നേരത്തെ പുറപ്പെടാൻ സാധിക്കുക അല്ലേ. സ്കൂളിലാവുമ്പോൾ പിന്നെ നമുക്ക് ആ ഇൻ്റർവ്യൂലിൻ്റെ സമയത്ത് കൃത്യസമയത്തേ പോകാൻ സാധിക്കുള്ളൂ. വീട്ടിലാവുമ്പോൾ നമുക്ക് ഒരുപാട് നേരത്തെ പുറപ്പെടാൻ വേണ്ടി സാധിക്കും. ഇവിടെ തൗഫീഖ് സൂചിപ്പിച്ച പോലെ നമുക്കറിയാം ആദ്യ സമയങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ നേരത്തെ തന്നെ എത്തുമ്പോൾ നമുക്ക് ഒട്ടകത്തെയും പശുവിനെയും ആടിനെയും ഒക്കെ ദാനം ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുന്നത്. കൂട്ടുകാർക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലായോ? ഒട്ടകമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വലിയ പെരുന്നാൾക്ക് ഉലുഹിയത്തൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ഓരോ മാടുകളെ കന്നുകാലികളൊക്കെ നമ്മൾ അവിടെ ബലിയറുക്കാറുണ്ടല്ലോ. അപ്പോൾ എത്രയോ സംഖ്യ ചെലവഴിച്ചുകൊണ്ടാണ് ഓരോ മാടിനെയും വാങ്ങുന്നത്. നമ്മുടെ ഉപ്പമാരൊക്കെ ചിലപ്പോൾ ആ ഒരു കന്നിൽ ഒരു ഷെയറൊക്കെ കൂടിയിട്ടുണ്ടാവുള്ളൂ. അതിനെ 7 ഭാഗാക്കിയിൽ 1 ഭാഗം, അത് തന്നെ ഒരു വലിയ സംഖ്യയാണ്. ഇത്രയും വലിയ സംഖ്യകൾ ചെലവഴിച്ചു കൊണ്ടാണ് നമുക്ക് ഒരു പശുവിനെയോ അല്ലെങ്കിൽ മറ്റു കന്നുകാലികളെയോ ഒക്കെ ദാനം ചെയ്യാൻ സാധിക്കുക. ഈ ഒരു പ്രതിഫലം നമുക്ക് ഒരൊറ്റ ശ്രദ്ധ കൊണ്ട്, വെള്ളിയാഴ്ച ദിവസത്തെ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടാനുള്ള ഒരു ശ്രദ്ധ കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ എത്രയോ വെള്ളിയാഴ്ചകളിൽ നമുക്കിത് നേടാമായിരുന്നു, ഇനിയുള്ള വെള്ളിയാഴ്ചകളും നമുക്കിത് നേടാൻ സാധിക്കും. പ്രത്യേകിച്ചും വീട്ടിലുള്ള സമയത്ത് വളരെ നേരത്തെ പള്ളിയിലെത്താൻ വേണ്ടി ശ്രമിക്കുക. ശരി, ഇവിടെ തൗഫീഖ് പറഞ്ഞു വെച്ച അവസാനത്തെ ഒരു പോയിന്റിൽ മലക്കുകൾ അവിടെ ഹാജരാകുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതിന്റെ മുമ്പ് എത്തേണ്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
7: അതിനാണ് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എന്തുകൊണ്ടാണ് മലക്കുകൾ അവിടെ ഹാജരാകും, ഖുത്ബ കേൾക്കാൻ വേണ്ടി മലക്കുകൾ ഹാജരാകുമെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇമാം ഖുത്ബക്ക് വേണ്ടി മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മലക്കുകൾ അവരുടെ ആ ഡ്യൂട്ടി നിർത്തിവെച്ചുകൊണ്ട് ഖുത്ബ ശ്രവിക്കാൻ വേണ്ടി പള്ളിയിലിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പ് വരുന്ന ആളുകൾക്ക് ഈ പ്രതിഫലം ലഭിക്കും. അതായത് തക്കതായ കാരണമുള്ള ആളുകൾക്ക് അതിൽ നമുക്ക് ഇളവുണ്ട്. എന്നാൽ കാരണം കൂടാതെ അകാരണമായിട്ട് കളിച്ചും അല്ലെങ്കിൽ അങ്ങാടിയിൽ വർത്തമാനം അറിഞ്ഞിരുന്ന് പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ജുമുഅ ലഭിക്കില്ല. അതിന് മുമ്പ് വരുന്ന ആളുകളുടെ പേര് ആ കിതാബിൽ രേഖപ്പെടുത്തുകയും അതിന് ശേഷം വരുന്ന ആളുകൾക്ക് ആ ജുമുഅയുടെ പ്രതിഫലം നഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. അതാണ് ആ നമ്മൾ പറഞ്ഞ ഈ പ്രതിഫലം മനസ്സിലാക്കിയ കൂട്ടത്തിൽ അവസാനമായി കൂട്ടുകാർ കേട്ട് കാണും, എന്താണ്, ഇമാം പള്ളിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഖുത്ബ കേൾക്കാൻ വേണ്ടി മലക്കുകൾ അവിടെ ഹാജരാകുമെന്ന്. അപ്പോൾ അതിന് ശേഷം വരുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം കൂട്ടുകാർ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്.
8: ഓക്കെ, അപ്പോൾ ഏതായാലും ഇന്നത്തോടെ കൂട്ടുകാരൊരു തീരുമാനമെടുക്കുകയാണെന്ന് പൂമരത്തലിനെ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ഇനിയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും ഏറ്റവും ചുരുങ്ങിയത് ഇമാം മിമ്പറിലേക്ക് കയറുന്ന, അഥവാ ഖുതുബ തുടങ്ങുന്ന സമയമുണ്ടല്ലോ, അതിനു മുമ്പെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പള്ളിയിലെത്തണം. എങ്കിലേ അവിടെ നമ്മുടെ പേരൊക്കെ രേഖപ്പെടുത്താൻ ചുമതലയേൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുടെ ആ ഒരു രേഖയിൽ നമ്മുടെ പേരൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിലൊന്നും നമ്മുടെ പേരുണ്ടാവില്ല. അപ്പോൾ ആ നിലക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇനി നമ്മൾ ഏറ്റവും നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായി ഇന്ന് നമ്മൾ സൂചിപ്പിച്ചത്. ശരി, നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടുകൂടി പീസ് റേഡിയോക്ക് മുമ്പിൽ പൂമരത്തണലിൻ്റെ തണലിലുണ്ടല്ലോ അല്ലേ. ശരി, നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ നടന്നു പോകുക എന്നുള്ളത് വളരെയധികം പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് അല്ലേ. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂട്ടുകാർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ.
7: എട്ടാമതായിക്കൊണ്ട് കൂട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്, പള്ളിയിലേക്ക് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂവെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് നടന്ന് തന്നെ പോകേണ്ടതാണ്. അതിന് പ്രത്യേകം പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക് കഴിയുന്നവർ നടന്നു പോകുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്കുള്ള പ്രതിഫലമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്, അള്ളാഹുവോടുള്ള നിർബന്ധ ബാധ്യതയെ നമസ്കാരം നിർവഹിക്കുന്നതിനായി തൻ്റെ വീട്ടിൽ നിന്നും വുളു ചെയ്ത് ശുദ്ധി വരുത്തി അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ഒരാൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഓരോ കാലടികൾക്കനുസരിച്ച്, ഓരോ കാലടികളും വെക്കുന്നതനുസരിച്ച് ഓരോ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുകയും അവിടെ പദവികൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ പള്ളിയിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളെങ്കിൽ ആ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നടന്നു പോകാൻ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രതിഫലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
8: തീർച്ചയായിട്ടും നമ്മുടെ പൂമരത്തണലിൽ കേൾക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ കൂടെ ഒരു വാഹനത്തിൽ പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണ്. അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നടക്കാവുന്ന ദൂരത്തിൽ തന്നെയാണ് മിക്ക ആളുകൾക്കും പള്ളി ഉണ്ടാവുക. വാഹനത്തിൽ പോകണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഉപ്പയുടെ കൂടെ അല്ലെങ്കിൽ ഇക്കാക്കയുടെ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഓർമ്മ വരണം. എന്തോ ഓർമ്മ വരണം, അള്ളാഹുവേ ഈ നടത്തത്തിലെ ഓരോ കാലടിക്കും നമുക്കിങ്ങനെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, നമ്മുടെ പദവികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നിങ്ങനെ ആലോചിച്ച് നടന്നു പോകുമ്പോൾ നമുക്ക് സ്ഥിരമായി പള്ളിയിലേക്ക് ജമാഅത്തിന് നടന്നു പോകാനുള്ള ഒരു ശ്രദ്ധയും ഒരു താല്പര്യമൊക്കെ വർദ്ധിക്കും അല്ലേ? ശരി, അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ച ജുമുഅയുമായി ബന്ധപ്പെട്ട മര്യാദകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു വെള്ളിയാഴ്ച വളരെ നേരത്തെ എത്തണം എന്ന് പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് എപ്പോഴെങ്കിലും എത്തണമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് പറയണം.
7: അതെ, കൂട്ടുകാർ ഇതിൽ ഒൻപതാമത്തെ ഒരു പോയിന്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ ഏഴാമത്തെ പോയിന്റ് മനസ്സിലാക്കിയത് പള്ളിയിലേക്ക് നേരത്തെ എത്തുക എന്നുള്ളതാണ്.

0: വേണ്ടത്, അതല്ല അപ്പോൾ എന്തു ചെയ്യണം എന്നതുകൂടി നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ?
1: പല കൂട്ടുകാരും പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മാറ്റേണ്ട ഒരു സ്വഭാവമാണത്. പള്ളിയിൽ കയറിയാൽ ഉടനെ നമ്മൾ നിർവഹിക്കേണ്ടത് രണ്ട് റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പള്ളിയിൽ ഒരാൾ കയറിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കണമെങ്കിൽ, ഇരിക്കാൻ അയാൾക്ക് പിന്നെ അനുവാദം കിട്ടണമെങ്കിൽ അവിടെ രണ്ട് റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കണം എന്നുള്ളതാണ്. ഇനി അവിടെ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും പല കുട്ടികളും പള്ളിയിലേക്ക് എങ്ങനെ എന്തെങ്കിലും കാരണത്തിൽ വൈകി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഖുതുബ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയി ഇരിക്കുന്നൊരവസ്ഥ കാണാറുണ്ട്. എന്നാൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും പെട്ടെന്ന് രണ്ട് റക്അത്ത് നമസ്കരിച്ചിട്ടേ അവർക്ക് പള്ളിയിൽ ഇരിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ, വെള്ളിയാഴ്ച ദിവസം ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്ന് അവിടെ ഇരുന്ന ഒരു സഹോദരനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു, നീ തഹിയ്യത്ത് നമസ്കരിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നീ എഴുന്നേറ്റ് നമസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ മനസ്സിലാക്കേണ്ടത്, ഖുതുബ തുടങ്ങി എന്ന് കരുതി നമ്മൾ ഒരിക്കലും ആ ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. പള്ളിയിലെത്തിയാൽ ഉടനെ തഹിയ്യത്ത് നമസ്കരിച്ചുകൊണ്ടാണ് പള്ളിയിൽ ഇരിക്കേണ്ടത്.
0: തീർച്ചയായിട്ടും നമ്മൾ പള്ളിയിൽ കയറി ഇരിക്കുന്നതിന് മുമ്പായി രണ്ട് റക്അത്ത് നമസ്കരിക്കണമെന്നാണ് ഇപ്പോൾ നമ്മളോട് സൂചിപ്പിക്കപ്പെട്ടത്. ഇനി നമ്മൾ പള്ളിയിൽ വന്നു, നേരത്തെ എത്തി, അതുപോലെ എത്തിയ ഉടനെ തന്നെ നമ്മൾ തഹിയ്യത്തൊക്കെ നമസ്കരിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ സൂറത്തുൽ കഹ്ഫൊക്കെ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ പാരായണം ചെയ്തു, അങ്ങനെ ഖുതുബ തുടങ്ങാൻ പോവുകയാണ്. ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ നിർവഹിക്കുകയാണ്.
1: ജുമാ നമസ്കാരം നമുക്കറിയാം, കുട്ടികൾ മനസ്സിലാക്കിയതാണ്, ആദ്യം ഖുതുബയാണ് നിർവഹിക്കാറുള്ളത്, അതിനുശേഷമാണ് നമസ്കാരം. അപ്പം നമ്മൾ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് തഹിയ്യത്ത് നമസ്കരിക്കുക. ജുമാ ഖുതുബ ആരംഭിച്ചു കഴിഞ്ഞാൽ പല കൂട്ടുകാർക്കും ആ ജുമാ നഷ്ടപ്പെടാനുള്ളൊരു കാരണം, അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാനുള്ള കാരണമായിരിക്കണം പഠിപ്പിച്ചിട്ടുള്ളത്, ഖുതുബ നടക്കുന്ന സമയത്ത് സംസാരിക്കുക എന്നുള്ളതാണ്. ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം വെള്ളിയാഴ്ച ദിവസം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. തൻ്റെ അടുത്തിരുന്ന് ഒരു സഹോദരൻ, നമ്മളൊരു കൂട്ടുകാരൻ സംസാരിച്ചാൽ അവനോട് സംസാരിക്കരുതെന്ന് പോലും പറയാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം നല്ല കാര്യം ചെയ്യുന്നത്, കാരണം സംസാരിക്കുന്ന ഒരുത്തനോട് സംസാരിക്കാൻ പാടില്ല, വെള്ളിയാഴ്ചയാണ്, ഖുതുബ നിർവഹിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പോലും പറയുന്നത് തെറ്റാണ്. എന്നാൽ അവനോട് ആംഗ്യം കാണിച്ചുകൊണ്ട് സംസാരിക്കരുത് എന്ന രൂപത്തിൽ ആംഗ്യം കാണിക്കാൻ മാത്രമേ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പല കൂട്ടുകാരും വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വന്ന് ഖുതുബ നടക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയും അല്ലെങ്കിൽ പായയുടെ നൂല് വലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മാറ്റിലുള്ള കാര്യങ്ങൾ ഇതിങ്ങനെ എന്തെങ്കിലും കൈകൊണ്ടെങ്കിൽ ചിത്രം വരച്ചുകൊണ്ടോ ഇരിക്കുന്ന ഒരുപാട് കൂട്ടുകാരെ കാണാറുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ട്. കാരണം വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം, ഒരു പക്ഷി നമ്മുടെ തലയിൽ വന്നിരുന്നാൽ അത് പാറിപ്പോകാതിരിക്കാൻ എത്രത്തോളം ശ്രദ്ധിച്ചിരിക്കുന്നുവോ അത്രത്തോളം ശ്രദ്ധയോടുകൂടി നമ്മൾ ഖുതുബ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്.
0: ഓക്കെ, നമ്മെപ്പോലെയുള്ള പൂമരത്തണലിൽ കേൾക്കുന്ന നല്ല കൂട്ടുകാരൊക്കെ ഇത്തരത്തിൽ തന്നെയാണ് ചെയ്യാറുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അശ്രദ്ധമായി ഇരിക്കാതിരിക്കുക, നമ്മുടെ ശ്രദ്ധ പോകുന്ന ഇരുത്തങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതും ഇവിടെ നമ്മൾ സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ നമ്മുടെ കാൽമുട്ടൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഇരുത്തങ്ങളുണ്ടല്ലോ, അത്തരം ഇരുത്തങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് അത്തരം ഇരുത്തങ്ങളല്ല, വളരെ അറ്റൻറ്റീവായി നമുക്ക് ഖുതുബ കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ, ഉറക്കമൊന്നും വരാത്ത രൂപത്തിൽ, നല്ല അറ്റൻഷനിൽ കൃത്യമായി തന്നെ ഇരിക്കുക എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ അവസാന സമയത്തേക്ക് വരുമ്പോൾ ഈ ഒരു ജുമുഅ നമസ്കാരമൊക്കെ നിർവഹിച്ചു, നിർവഹിച്ചതിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്.
1: അതെ കൂട്ടുകാർ, അവസാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്, ഇതുകൂടെ മനസ്സിലാക്കിക്കാൻ നമ്മുടെ ജുമുഅ നമസ്കാരം പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ അവസാനത്തെ പ്രതിഫലം കൂടി നഷ്ടപ്പെടുത്താതിരിക്കാൻ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല കൂട്ടുകാരും വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോകുന്നൊരു പ്രവണത കാണാറുണ്ട്. നമ്മളൊക്കെ അഞ്ച് വക്ത് നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് റവാത്തിബ് സുന്നത്തുകൾ മനസ്സിലാക്കിയതാണ്. അസർ നമസ്കാരത്തിന് ഒഴികെയുള്ള എല്ലാ നമസ്കാരത്തിനും മുമ്പും ശേഷമായിട്ട് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്.

0: അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, ജുമാ നമസ്കാരത്തിന് ശേഷം 4 റക്അത്ത് സുന്നത്ത് നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സുന്നത്ത് കൂടെ ജുമാ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ജുമാ ദിവസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ 12 വളരെ പ്രധാനപ്പെട്ട 12 പോയിന്റുകൾ നമ്മൾ 2 എപ്പിസോഡുകളായി മനസ്സിലാക്കി. കൂട്ടുകാർ വളരെ കൃത്യമായി അത് എഴുതി രേഖപ്പെടുത്തി ഇനിയുള്ള വെള്ളിയാഴ്ച ദിവസങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സ്കൂളിലും മറ്റുമൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാല്ലാ, പൂമരത്തണലിൽ സമാപിച്ചു. നമ്മുടെ ഒരു വെള്ളിയാഴ്ച എന്ന വിഷയത്തിലെ ഭാഗം 2 ബഹുമാനായ മുഹമ്മദ് ഷമീൽ, അതുപോലെ തൗഫീഖ് നിലമ്പൂർ എന്നിവർ കൂടി കുട്ടികൾക്ക് വേണ്ടി പൂമരത്തണലിൽ പങ്കെടുത്തത്. നമുക്കിനി നുറുങ്ങുകളാണ്.
2: വായിക്കാനൊന്നും സമയമില്ല എന്ന് പറയാറുണ്ട് പൊതുവെ. പക്ഷെ വായന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ പീസ് റേഡിയോയിലെ ചില ശ്രോതാക്കൾക്ക് ഒരു പക്ഷേ
1: വായന കേൾവിയാക്കാം.
2: ആ വായന കേൾവിയാക്കാം. യെസ്,
1: അതാണ് തൻസിയ നസ്രീൻ കെവിയുടെ രചനക്ക്
2: പാലം പണിയുന്നവർ ഈയൊരു ലേഖനത്തിനാണ് നമ്മുടെ
1: മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദം.
3: പാലം പണിയുന്നവർ. ഒരിടത്ത് 2 സഹോദരങ്ങൾ തൊട്ടടുത്ത വീടുകളിലായി താമസിച്ചിരുന്നു. കൃഷിക്കാരായ അവർ ഇരുവരും ഒരുമയോടെയാണ് കഴിഞ്ഞിരുന്നത്. ഒരേ പണിയായുധങ്ങൾ ഉപയോഗിച്ച് പരസ്പരം കൃഷിക്കാര്യങ്ങളിൽ സഹായിച്ച് അവർ ജീവിച്ചു പോന്നു. ഇതിനിടെ എന്തോ കാര്യത്തിന് അവർ തമ്മിൽ പിണങ്ങാൻ ഇടയായി. രണ്ടുപേരുടെയും ഇടയിൽ തെറ്റിദ്ധാരണ വളർന്നുവന്നു. എന്തിനേറെ അവർ തമ്മിൽ കണ്ടാൽ പരസ്പരം സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെയായി. അവരുടെ കൃഷിയിടങ്ങൾ വേർതിരിക്കുന്ന ഭാഗത്തുകൂടി അവർ വലിയ ഒരു ചാല് കീറി തൊട്ടടുത്ത പുഴയിലെ വെള്ളം അതിലൂടെ ഒഴുക്കിയിരുന്നു. സഹോദരൻ തൻ്റെ കൃഷിയിടത്തിലേക്ക് വരാതിരിക്കാൻ ചാല് നല്ലതാണെന്ന് ഇരുവരും കരുതുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മൂത്ത സഹോദരൻ്റെ വീട്ടിൽ ഒരു മരപ്പണിക്കാരൻ വന്ന് എന്തെങ്കിലും മരപ്പണികൾ തരുമോ എന്നന്വേഷിച്ചു. പെട്ടെന്ന് മൂത്ത സഹോദരനൊരു ബുദ്ധി തോന്നി. അയാൾ മരപ്പണിക്കാരനെ വിളിച്ചുകൊണ്ടുപോയി കുറേ പഴയ തടിക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണിച്ചുകൊടുത്തു. അതുപയോഗിച്ച് തൻ്റെ പറമ്പിനു ചുറ്റും ഒരു വേലി കെട്ടിത്തരുവാൻ പറഞ്ഞു. ഇളയ സഹോദരൻ്റെ പുരയിടം കാഴ്ചയിൽ നിന്ന് മറയത്തക്ക രീതിയിൽ ഉയരത്തിലായിരിക്കണം വേലി കെട്ടേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതിനായി കുറച്ച് ആണികളും മറ്റു ചില സാധനങ്ങളും വാങ്ങണമെന്ന് മരപ്പണിക്കാരൻ ആവശ്യപ്പെട്ടു. അയാൾ ഉടനെ തന്നെ മരപ്പണിക്കാരനെയും കൂട്ടി നഗരത്തിലേക്ക് പോയി. വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു. വേഗം തന്നെ പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് മരപ്പണിക്കാരനെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. മൂത്ത സഹോദരന് മറ്റൊരിടത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അയാൾ ആദ്യമൊന്ന് അമ്പരന്നു. പുരയിടത്തിനു ചുറ്റും വേലിയൊന്നും കാണാനില്ല. എന്നാൽ മരപ്പണിക്കാരൻ ചാലിനോട് ചേർന്ന് എന്തോ പണി ചെയ്യുന്നുമുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് മരപ്പണിക്കാരൻ ചാലിനു കുറുകെ ഒരു പാലം പണിതിരിക്കുന്നു. കൈവരികൾ ചേർത്ത് മനോഹരമായി നിർമ്മിച്ച പാലം. പാലം പണികണ്ട് ഇളയ സഹോദരൻ അതിൽ കൂടി കയറി വന്നു. തൻ്റെ കൃഷിയിടത്തിലേക്ക് എളുപ്പം കടക്കാൻ ജ്യേഷ്ഠൻ പാലം പണിയിച്ചതാണെന്നാണ് അനുജൻ കരുതിയത്. ആ സന്തോഷത്തോടെ കൈകളും നീട്ടിപ്പിടിച്ചുവരുന്ന അനുജനെ കണ്ടപ്പോൾ ജ്യേഷ്ഠ സഹോദരനും പാലത്തിലൂടെ നടന്നുകയറി. പാലത്തിൻ്റെ നടുക്കുവെച്ച് അവരിരുവരും കെട്ടിപ്പിടിച്ചു, കണ്ണീർ പൊഴിച്ചു. പ്രിയ സഹോദരങ്ങളെ, വേലികൾ കെട്ടുന്നതിനേക്കാൾ പാലങ്ങൾ പണിയുന്നതിലാകട്ടെ നിങ്ങളുടെ ശ്രദ്ധ. ബന്ധങ്ങൾ കെട്ടടിച്ചുവിടാതെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുക.
2: അപ്പം നല്ലൊരു ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരം നമ്മൾ കേട്ടു അല്ലേ. മൻസൂർ മണ്ണാർക്കാടാണ് ഇത് ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. തൻസീഹ നസ്രീൻ കെവി ആയിരുന്നു ഈ ഒരു ലേഖനത്തിൻ്റെ രചയിതാവ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആർക്കും ആഗ്രഹമില്ലാത്തത്? പക്ഷേ ആഗ്രഹം കൊണ്ട് മാത്രം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നടക്കില്ല, ചില പരിശ്രമങ്ങൾ കൂടി വേണം. അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലൂടെ പീസ് റേഡിയോ ശ്രോതാക്കൾ ഓരോ ദിവസവും ഓരോ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ സലാമുക്ക?
1: അൽ മുഹൈമിൻ എന്നുള്ള നാമം, അള്ളാഹുവിൻ്റെ വ്യത്യസ്ത നാമങ്ങളെയാണ്. 43-ാമത്തേതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ അസ്മാഉൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇപ്പോൾ 43-ാമത്തെ നാമമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ബഹുമാനായ ഷമീർ മദീനി അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് അൽ മുഹൈമിൻ എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നു. നമുക്ക് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد وعلى اله واصحابه وسلم تسليما كثيرا. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. سنهم الله സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ അറിയുവാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കുക എന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, അവൻ്റെ വിശേഷണങ്ങളിലൂടെ, അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹവും ബഹുമാനവും അതേപോലെ ആദരവും എല്ലാം നമ്മുടെ മനസ്സിൽ ശക്തിപ്പെടുമെന്ന് മാത്രമല്ല, ഓരോ നാമവും നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സ്വാധീനവും പല പോസിറ്റീവായ എനർജിയും നമുക്ക് നൽകുമെന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ഈ പഠന പരമ്പര അതിൻ്റേതായ പ്രാധാന്യത്തിലും ഗൗരവത്തിലും നമ്മളെടുത്ത് കൂടുതൽ കൂടുതൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ച്, വിശേഷണങ്ങളെ സംബന്ധിച്ച് അറിയാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന ഒരു നാമം അൽ മുഹൈമിൻ എന്നതാണ്. അള്ളാഹുവിൻ്റെ നിരവധി വിശിഷ്ടനാമങ്ങളുടെ കൂട്ടത്തിൽ ഒരു നാമമാണ് അൽ മുഹൈമിൻ. സൂറത്തുൽ ഹഷറിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈബിൻ. മുഹൈമിനാണ് അള്ളാഹു, നിരീക്ഷകൻ അല്ലെങ്കിൽ സംരക്ഷകൻ, സാക്ഷ്യം വഹിക്കുന്നവൻ എന്നൊക്കെ അതിന് നമുക്കർത്ഥം പറയാം. അള്ളാഹു നമ്മെ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ, അവൻ്റെ പരിരക്ഷയിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. നമ്മുടെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും എല്ലാം അവൻ സാക്ഷിയുമാണ്. ഈ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് അൽ മുഹൈമിൻ എന്ന അള്ളാഹുവിൻ്റെ നാമം. തീർച്ചയായും ആ ഒരു നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ താൽപ്പര്യമായി നമ്മൾ അറിയേണ്ട ഒന്നാണ്, രഹസ്യ പരസ്യങ്ങൾ എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. അവൻ്റെ നിരീക്ഷണത്തിൽ, അവൻ്റെ അറിവില്ലാതെ, അവൻ കാണാതെ, അവൻ കേൾക്കാതെ, അവൻ അറിയാതെ ഒന്നും നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഫഇന്നഹു യഅലമു സിർറ വ അഖ്ഫാ. തീർച്ചയായും അള്ളാഹു അതീവ രഹസ്യമാക്കിയതും മനുഷ്യന്മാർ സ്വകാര്യമായി പറഞ്ഞതും എല്ലാം അറിയും. അവരുടെ മനസ്സിൽ മാത്രം സൂക്ഷിച്ചത് അതേപോലെ മറ്റൊരാളോട് രഹസ്യമായി സ്വകാര്യമായി പറഞ്ഞ കാര്യം എല്ലാം അള്ളാഹു അറിയും. സൂറത്ത് ത്വാഹയിലെ 7-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ആ ഒരു തിരിച്ചറിവും ആ ഒരു കാര്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ മുറാക്കബത്തിനെ സംബന്ധിച്ച്, പടച്ചിറബ് സദാസമയവും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധം നമുക്കുണ്ടാകും. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. നന്മകളിൽ സജീവമാകാൻ അത് നമുക്ക് സഹായകമാകും. അതേപോലെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് നമ്മൾ എന്നതും ആ നാമം അറിയിക്കുന്ന ഒരാശയമാണ്. നമ്മൾ എവിടെ പോയാലും നമ്മൾ എവിടെ ഒറ്റപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ സത്യത്തിൽ ഒറ്റപ്പെട്ടിട്ടില്ല. നമുക്ക് സഹായമായി, സംരക്ഷണമായി, പിന്തുണയായി അള്ളാഹു കൂടെയുണ്ട്. അവൻ നമ്മെ നിരീക്ഷിക്കുന്നതോടൊപ്പം നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മെ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തതുപോലെ, കുട്ടിയായിരുന്ന സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളിൽ കാണാം, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, മോനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അവൻ നിന്നെ കാത്ത് സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് സൂക്ഷിച്ച് നീ ജീവിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും, കാത്തുകൊള്ളും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക്, മോനെ നീ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണം, അവനെ സൂക്ഷിക്കണം, എങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിയായി, സംരക്ഷകനായി, വഴികാട്ടിയായി, അത്താണിയായി നിനക്കവനെ കാണാം. അപ്പോൾ പടച്ചറബിൻ്റെ നിരീക്ഷണം മാത്രമല്ല, അവൻ്റെ സാമീപ്യവും അവൻ്റെ സംരക്ഷണവും കൂടി ആ നാമം അറിയിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വ ബോധം നമുക്കുണ്ടാകും. അതേപോലെ നാം പറയുന്നതും നാം ചെയ്യുന്നതും എല്ലാം അള്ളാഹു കാണുന്നു, അള്ളാഹു കേൾക്കുന്നു എന്നറിയുമ്പോൾ, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മനുഷ്യൻ ഒരു വാക്കുപോലും ഒരുവിടുന്നില്ല, അത് കൃത്യമായി നിരീക്ഷിക്കുന്ന, ഏറ്റെടുക്കുന്ന അള്ളാഹു ഏർപ്പെടുത്തിയ മലക്കുകളുണ്ട്. അള്ളാഹു ഇതെല്ലാം ആ മലക്കുകളുടെ സാന്നിധ്യമുണ്ടായാലും ഇല്ലെങ്കിലും അറിയുന്നവനാണ്. അപ്പോൾ പടച്ചറബ് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾ അത് ചെയ്യുന്ന ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ, അനിഷേധ്യമായ തെളിവുകളായി ഇവയെല്ലാം പരലോകത്ത് വരുമ്പോൾ ഏറ്റവും വലിയ സാക്ഷ്യം അള്ളാഹുവിൻ്റെ സാക്ഷ്യം തന്നെയാണ്. അപ്പോൾ പടച്ചറബിനെ സംബന്ധിച്ചുള്ള ആ ഒരു കൃത്യമായ ബോധ്യവും നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു ബോധവുമാണ്, അള്ളാഹു അൽ മുഹൈമിനാണ്, അവൻ നമ്മെ നിരീക്ഷിക്കുന്നവനാണ്, നമുക്ക് സഹായിയും സംരക്ഷകനുമാണ്, നമ്മുടെ എല്ലാറ്റിനും സാക്ഷ്യം വഹിക്കുന്നവനുമാണ് എന്ന തിരിച്ചറിവ്. അതേപോലെ തന്നെ ആ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ അറിയുമ്പോൾ, അവൻ നമ്മുടെ രക്ഷകനും സംരക്ഷകനും നിരീക്ഷകനുമാണ് എന്നൊക്കെ അറിയുമ്പോൾ, അള്ളാഹു നമുക്കെന്താണോ നിശ്ചയിച്ചത്, അള്ളാഹു നമുക്കെന്താണോ വീതിച്ചു തന്നത്, അതിൽ തൃപ്തിപ്പെടുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ നടക്കില്ലല്ലോ. മാഷാ അള്ളാഹു ഖാൻ വമാലം യശ ലം യക്കുൻ, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്തത് നടക്കില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ പലതിനെയും സംബന്ധിച്ച് നമ്മൾ വല്ലാതെ നിരാശപ്പെടുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഓ, അങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടും ഇങ്ങനെ വന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ മനസ്സ് നിരാശ സമ്മാനിക്കുന്ന പല അഭിപ്രായങ്ങളും പല വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമുക്ക് സുരക്ഷിതത്വം ഒരുക്കുന്ന, നമ്മെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അതീവ ദയാലുവും പരമകാരുണ്യകനുമായ പടച്ചറബ്ബ് എനിക്കത് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ, എനിക്കത് വേണ്ട എന്നാണ് അവൻ തീരുമാനിച്ചതെങ്കിൽ, അതിൽ എന്തോ നന്മയുണ്ട്, ഖൈറുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു എന്നാണ്. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാ ബിൽ ഖളാ, അല്ലാഹുവേ നിന്റെ വിധി, നിന്റെ തീരുമാനം എന്തു തന്നെയായിരുന്നാലും അത് തൃപ്തിപ്പെടുവാനുള്ളൊരു മനസ്സ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടലാണ് നന്മ എന്ന് നമ്മൾ കരുതും. നമ്മൾ കിട്ടരുത്, നടക്കരുത് എന്ന് വിചാരിച്ചത് നടന്നാൽ അതിൻ്റെ പേരിൽ നമ്മൾ അസ്വസ്ഥത പ്രകടിപ്പിക്കും. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അസ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ഷർറുൻ ലക്കും, നിങ്ങൾ ചില കാര്യങ്ങൾ ഖൈറാണ് എന്ന് നിങ്ങൾ വിചാരിക്കും, ഗുണകരമാണ്, നന്മയാണ് എന്ന് കരുതും. പക്ഷെ വാസ്തവത്തിൽ അത് ഗുണമല്ലായിരിക്കും. വേറെ ചില കാര്യങ്ങൾ നിങ്ങൾ വെറുക്കും, അത് ഉണ്ടാകരുത്, അങ്ങനെ ആകരുത് എന്ന് നിങ്ങൾ വിചാരിക്കും, ആഗ്രഹിക്കും. നിങ്ങളുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും വിരുദ്ധമായി അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ പൊറുതികേട് കാണിക്കും. അപ്പോൾ നിങ്ങൾ കരുതുന്നതും നിങ്ങൾ കണക്കുകൂട്ടുന്നതുമല്ല കാര്യം. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. ആത്യന്തികമായി അതിൻ്റെ ഗുണദോഷങ്ങൾ അറിയുന്നത് അല്ലാഹുവാണ്. നിങ്ങൾക്കറിയില്ല ഭാവി എന്താണ്, അതിൻ്റെ ആത്യന്തികമായ ഗുണദോഷങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സുന്നത്താണ്, മാതൃകയാണ്, രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് പടച്ചറബിനോട് തേടണം. ഇസ്തിഹാറത്ത്, ഖൈറിനെ തേടിക്കൊണ്ട്, നന്മ തേടിക്കൊണ്ടുള്ള നമസ്കാരം. ആ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന അതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബി ഇൽമിക വ അസ്തഖ്ദിറുക ബി ഖുദ്റതിക വ അസ്അലുക മിൻ ഫളിക്കൽ അളീം ഇന്നക തഖ്ദിറു വല അഖ്ദിർ ഇന്നക തഅലമു വല അഅലം വ അൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുവിൻ്റെ എത്രയോ നാമങ്ങൾ അതിൽ പറയുന്നുണ്ട്. അല്ലാഹുവേ, നീയാണ് എല്ലാം അറിയുന്നവൻ, എനിക്കറിയില്ല. നിനക്കാണ് കഴിവുള്ളവൻ, എനിക്ക് കഴിവുകളില്ല. അതുകൊണ്ട് എന്താണോ ഹൈറ് അതെനിക്ക് നീ നൽകണമേ. നമ്മൾ കരുതുന്നതിനപ്പുറം, നമ്മൾ തീരുമാനിക്കുന്നതിനപ്പുറമാണ് ഗുണദോഷങ്ങളുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് ഗുണത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗൈനാ അൻ കസറത്തിൽ അറദ്, ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യമല്ല വാസ്തവത്തിൽ ധന്യത എന്ന് പറയുന്നത്. വലാക്കിന്നൽ ഗൈന ഗൈന നഫ്സ്, മറിച്ച് ഐശ്വര്യം അല്ലെങ്കിൽ ധന്യത എന്നത് മനസ്സിന് ഉള്ള ധന്യതയും ഐശ്വര്യവുമാണ്. അപ്പോൾ പടച്ചറബ്ബ് എന്നെ നിരീക്ഷിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ അവസ്ഥകളെല്ലാം എന്നേക്കാൾ അറിയുന്നവനാണ് അവൻ. അതേപോലെ എൻ്റെ സംരക്ഷണം ഏറ്റെടുത്തവനാണ് അവൻ. ഏറ്റവും കൂടുതൽ കരുണയും കാരുണ്യവും ദയയും വാത്സല്യവും ഒക്കെയുള്ള അവൻ എനിക്ക് ഇന്നത് വെക്കുമ്പോൾ അത് രോഗമാകാം, നഷ്ടമാകാം, കഷ്ടതകളാകാം, പ്രയാസങ്ങളാകാം, എന്തുമാകട്ടെ, അതിനൊരു നെഗറ്റീവായി എല്ലാ അർത്ഥത്തിലും എന്നെ എന്തോ നില വിധേന വേദനിപ്പിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ് എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. അവിടെ ക്ഷമിക്കുവാനും സഹിക്കുവാനും നമുക്ക് സാധിക്കണം. അതിന് പ്രേരകമായ ഒരു ആശയമാണ് വാസ്തവത്തിൽ ഈ നാമം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ സംബന്ധിച്ചുള്ളൊരു ജാഗ്രതയുണ്ടാകും. അള്ളാഹു വീതിച്ചു തന്നതാണ് ഇത് എന്നതിൽ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുവാനും, നമ്മൾ ആഗ്രഹിച്ചതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചതെങ്കിലും അതിലൊരു തൃപ്തിയും സന്തോഷവും ഉണ്ടാകുവാനും ഒരു വിശ്വാസിക്ക് അത് സഹായകമാണ്. അതേപോലെ ഒരു സുരക്ഷാബോധം, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, എൻ്റെ അവസ്ഥകൾ അറിയുന്നുണ്ട്, എൻ്റെ സംരക്ഷണം അവൻ്റെ കൈകളിലാണ് എന്നൊക്കെ അറിയുമ്പോൾ ഞാനെന്തിനു പേടിക്കണം, ഞാനെന്തിനു സങ്കടപ്പെടണം, ഞാനെന്തിനു നിരാശനാകണം എന്ന ഒരു തിരിച്ചറിവ് കൂടി നമുക്കതിലൂടെ കിട്ടും. മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും അവരാരും നിരാശരായിട്ടില്ല. ജീവിതത്തിൻ്റെ ഒട്ടേറെ പരീക്ഷണങ്ങളെ തരണം ചെയ്തവരാണ് അവരൊക്കെ. മക്കളില്ലാതെ ദീർഘകാലം ജീവിതം നയിക്കേണ്ടി വന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും. പക്ഷേ പടച്ചറബ്ബ് എൻ്റെ സംരക്ഷകനാണ്, എന്നോട് ദയയുള്ളവനാണ്, അവൻ്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടേണ്ടവരാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ വാർദ്ധക്യത്തിലും പ്രതീക്ഷ കൈവിടാതെ പടച്ചറബിനോട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിരാശപ്പെടേണ്ടതില്ല എന്ന് മലക്കുകൾ ആശ്വസിപ്പിക്കുമ്പോൾ മലക്കുകളോട് തിരിച്ചു ചോദിക്കുകയാണ്, വമൻ യഖനതു മിർ റഹ്മത്തി റബ്ബി ഇല്ലല്ലാലൂൻ, വഴിപിഴച്ചു പോയവരല്ലാതെ എൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ആരാണ് നിരാശപ്പെടുക, ഞാൻ നിരാശപ്പെടുകയോ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. അപ്പോൾ പടച്ചറബ്ബിൻ്റെ ആ ഒരു വിശേഷണം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ തഖ്വയും തവക്കുലും ശക്തിപ്പെടുവാൻ കൂടി അത് നിമിത്തമാകും. അള്ളാഹു പറഞ്ഞതിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ, അള്ളാഹു വിലക്കിയതിൻ്റെ പേരിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, പരിപൂർണമായ അനുസരണം നമ്മുടെ ജീവിതത്തിലേക്ക് ആർജിക്കുവാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. ആ പടച്ചറബിൽ തവക്കുലാക്കി അവൻ്റെ തീരുമാനമനുസരിച്ച് എല്ലാം നടക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടി നിർഭയരായി ജീവിക്കാൻ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഏതൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും ഒക്കെ എൻ്റെ സംരക്ഷകനായ അള്ളാഹു ഉണ്ട്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു തിരിച്ചറിവ് വിശ്വാസിക്ക് വലിയ കരുത്തും ആശ്വാസവുമാണ്. തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള പ്രേരണയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാവിധ കാവലും സംരക്ഷണവും നമുക്ക് നൽകി ഈമാനികമായ കരുത്തിൽ നിർഭയരായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നാം ഓരോരുത്തരെയും പടച്ചറബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: ബാറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമമായ അൽ മുഹൈമിനാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതുവഴി അള്ളാഹുവിനോട് കൂടുതൽ ഇഷ്ടമുള്ള വിശ്വാസിയായി, നന്ദിയുള്ള വിശ്വാസിയായി മാറാനും റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ എപ്പിസോഡിലും ബഹുമാനനായ ഷമീർ മദീനിയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകി ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ.
1: ഇനി കഥ പറയാം.
0: യെസ്, കഥ പറയാം. ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ വിചാരിച്ചത് കുട്ടികൾ മാത്രം കേൾക്കുന്ന പരിപാടിയാണ്. പക്ഷെ പീസ് റേഡിയോയിലും മറ്റ് പ്രോഗ്രാമുകളിലൊക്കെ ഇരിക്കുമ്പോഴാണ് മനസ്സിലായത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ കേൾക്കുന്നുണ്ട്. പക്ഷെ കുട്ടികളാണ് കൂടുതലും കേൾക്കേണ്ടത്. ഓക്കെ, കുട്ടികളുടെ ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്, അബ്ദുസലാം വീട്ടിയാണ്. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ കുട്ടികൾ കേൾക്കാനിരിക്കുന്നത്. റസൂലിൻ്റെ ചങ്ങാതി.
1: യെസ്, ഈ പുസ്തകം വിസ്ഡം സ്റ്റുഡൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഖലീഫമാരെ പഠിക്കുക എന്നുള്ള ഭാഗമായിട്ടുള്ള ഒരു പുസ്തക സീരീസ് ഉണ്ട്, നാല് ഖലീഫമാരുമായി ബന്ധപ്പെട്ട്. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നുള്ള പുസ്തകത്തിലെ റസൂലിൻ്റെ ചങ്ങാതി എന്ന ഭാഗത്ത് വരുന്ന ചരിത്ര ആഖ്യാനമാണ് കഥയായി കുട്ടികൾക്ക് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഒരുപാട് കഥകൾ ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കേട്ടു അല്ലേ. നമ്മൾ ഇനി ആരംഭിക്കാൻ പോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഇവരുടെയൊക്കെ ചരിത്ര കഥകളാണ് കഥ പറയാൻ പരിപാടിയിലൂടെ നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് കേൾക്കാം. അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് കൂട്ടുകാരെ കേട്ടിട്ടില്ലേ? റസൂലിൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു അല്ലേ. അതാരാണ്? ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. നോക്ക്, AD 573 മക്കയിലാണ് അബൂബക്കർ റളിയല്ലാഹുവിനു ജനിച്ചത്. അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. പിതാവിൻ്റെ പേര് കിട്ടിയോ? ഉമ്മുൽ ഖൈർ എന്ന ഓമന പേരിൽ അറിയപ്പെട്ട സൽമയായിരുന്നു മാതാവ്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുഞ്ഞിയത്തുണ്ട് അപരനാമം. ഇത് അക്കാലത്ത് അറബികൾക്ക് ഒന്നിലധികം പേരുണ്ടായിരുന്നു. യഥാർത്ഥ പേരിന് പുറമേ ഓമനപ്പേരായ കുഞ്ഞിയത്തുമുണ്ടായിരുന്നു. മക്കളിലേക്ക് ചേർത്ത് അബു, ഉമ്മു എന്നിങ്ങനെയാണ് കുഞ്ഞിയത്തുണ്ടാവാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞിയത്ത് എന്തായിരുന്നു? അബുൽ ഖാസിം എന്നായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിനെ വളരെയധികം വെറുക്കുന്ന ആളായിരുന്നു. എന്നാൽ മക്ക വിജയ സമയത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമായിരുന്ന ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കുടുംബവും. അബ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേര്. ഒട്ടകങ്ങളേക്ക് ഒരുപാട് ഇഷ്ടമായതിനാൽ ഒട്ടകങ്ങളുടെ പിതാവ് എന്ന അർത്ഥം വരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 3 വയസ്സ് കുറവായിരുന്നു. അബൂബക്കറിനേക്കാൾ മികച്ചൊരു സുഹൃത്ത് എനിക്കില്ല എന്ന് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു കേട്ടോ അവർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശ്വസ്തനും സൽസ്വഭാവിയുമായിരുന്നു. ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തുന്നവനായിരുന്നു. അദ്ദേഹം എല്ലാവരോടും അങ്ങേയറ്റം ദയ കാണിക്കുന്ന വ്യക്തിയായിരുന്നു. രോഗികളെയും ദരിദ്രരെയൊക്കെ എപ്പോഴും സഹായിക്കുന്ന ആളായിരുന്നു. ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹം ഈ കച്ചവട സംഘങ്ങളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. കൂടുതലായും സിറിയയിലേക്കാണ് യാത്ര ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കച്ചവട യാത്രകളൊക്കെ അങ്ങനെയായിരുന്നു. യാത്രയിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ധാരാളം അറിവുകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാക്കിക്കൊടുത്തു. പിന്നെ എപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിച്ചവർ ആരൊക്കെയായിരുന്നു? നബിയുടെ ഭാര്യ ഖദീജയും പിതൃവ്യപുത്രനായ അലി റളിയല്ലാഹു അൻഹുമായിരുന്നു അല്ലേ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്? ദീർഘനാൾ സിറിയയിലായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് തിരിച്ചെത്തിയത് ഈ സമയത്തായിരുന്നു. നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷങ്ങൾ അദ്ദേഹം അറിഞ്ഞു. വീട്ടിലെത്തിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടിയിറങ്ങി നബിയെ കണ്ട കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലത് കൈ ചേർത്ത് പിടിച്ച് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണേ, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ. അങ്ങ് സത്യസന്ധനും വിശ്വസ്തനുമായൊരു പ്രവാചകനാണ്. അങ്ങനെ സാക്ഷ്യവാചകം ചൊല്ലി, സത്യസാക്ഷ്യം ചൊല്ലിക്കൊണ്ട് മുസ്ലിമായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുതിർന്ന പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നെ ഇസ്ലാമിലെ ആദ്യകാലത്ത് മുസ്ലിങ്ങൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് ചില ഉത്തരങ്ങളൊക്കെയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം മറ്റുള്ള ആളുകൾക്ക് വലിയ ശക്തി പകർന്നു കൊടുത്തു. അദ്ദേഹം ആരായിരുന്നു? ധനികനായൊരു കച്ചവടക്കാരനായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചാൽ അത് തന്റെ കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയാമായിരുന്നു. എന്നിട്ടും എന്ത് വില കൊടുത്തും ഇസ്ലാമിനെ പിന്തുണക്കാൻ അദ്ദേഹം അങ്ങനെ തയ്യാറായി. തനിക്കുണ്ടായേക്കാവുന്ന നഷ്ടത്തെക്കുറിച്ചൊന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓർത്തില്ല, അതുവഴി ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചാണ് ഓർത്തത്, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കിട്ടുന്ന. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനം വഴിയെ എത്ര പ്രസിദ്ധരായ ഒരുപാട് സഹാബിമാർ ഇസ്ലാമിലേക്ക് വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സുബൈർ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബീ വഖാസ്, ത്വൽഹ, അബൂ ഉബൈദ, അബൂ സലമ, ഇവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിമിത്തമായിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനം നമുക്കതിങ്ങനെ വായിക്കാം. മുഹാജിറുകളിൽ നിന്നും അൻസ്വാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ടു വന്നവരും സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നവരും ആരോ അവരെപ്പറ്റി അല്ലാഹു സംതൃപ്തനായിരിക്കുന്നു, അവനെപ്പറ്റി അവരും സംതൃപ്തരായിരിക്കുന്നു. താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കവൻ ഒരുക്കിവെക്കുകയും ചെയ്തിരിക്കുന്നു. എന്നെന്നും അവരതിൽ നിത്യവാസികളായിരിക്കും. അതത്രേ മഹത്തായ വിജയം. ഇവരെല്ലാം മക്കയിൽ ഉന്നത സ്ഥാനത്തുള്ളവരായിരുന്നു. വിശുദ്ധ ഖുർആനിലെ ഈ വചനം നേരത്തെ നമ്മൾ പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. നോക്കൂ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഴി ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാം മക്കയിൽ വലിയ സ്ഥാനമുള്ള ആളുകളായിരുന്നു. അവരുടെ ഇസ്ലാം സ്വീകരണം ഇസ്ലാമിന് വലിയ ശക്തി പകർന്നു കൊടുക്കുകയാണുണ്ടായത്. അന്ന് അടിമ സമ്പ്രദായമൊക്കെ നിലവിലുണ്ടായിരുന്നല്ലോ. മക്കയിലെ അടിമകളിൽ പലരും ഇസ്ലാമിന്റെ സന്ദേശം കേട്ട് വിശ്വാസികളായി. അക്കാരണത്താൽ അവരുടെ ഉടമകൾ അവരെ ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനൊക്കെ തുടങ്ങി. ദയാലുവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ പലരെയും വിലക്ക് വാങ്ങി സ്വതന്ത്രരാക്കി. നോക്കൂ നിങ്ങൾ, എന്ത് വലിയ ത്യാഗം, സ്നേഹം ഇതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണിച്ചതല്ലേ. ഇസ്ലാമിലെ ആദ്യത്തെ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉടമകളുടെ ഉപദ്രവത്തിൽ നിന്ന് മോചിപ്പിച്ചത് ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നിടത്തൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂടെ കൂട്ടുമായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരവും സമ്പത്തും ഒക്കെ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയാണ്, അബൂബക്കർ നൽകിയ സഹായത്തിന് പ്രതിഫലം അല്ല തന്നെയാണ് കൊടുക്കേണ്ടത്. അബൂബക്കറിന്റെ സമ്പത്ത് നമുക്കൊരുപാട് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെ സമ്പത്തും അതുപോലെ ഉപകാരപ്പെട്ടിട്ടില്ല. നോക്കൂ കൂട്ടുകാരെ, പ്രവാചകനെ സംരക്ഷിക്കാൻ പലപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ജീവൻ പോലും പണയപ്പെടുത്തിയ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് നബിയെ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അടുത്ത എപ്പിസോഡിൽ നമുക്കിതിന്റെ ബാക്കി കേൾക്കണം ഇൻഷാല്ലാ. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര കഥയുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.
0: ബറക്കല്ലാഹു ഫീക്, ജസാക്കല്ലാഹു ഖൈറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചങ്ങാതിയെക്കുറിച്ചാണ് അൽഹംദുലില്ലാഹ് നമ്മളിന്ന് കേട്ടത്. കൂട്ടുകാരൊക്കെ, നല്ല ചങ്ങാതിമാരെ സെലക്ട് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്തതുപോലെ നല്ലൊരു ചങ്ങാതിനെ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അബ്ദുസ്സലാം വീട്ടി നിങ്ങളുടെയൊക്കെ കൂട്ടുകാരുടെ ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണ് ഇന്നും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ബറക്കല്ലാഹു ഫീക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിനി ജനക്ഷേമത്തിലേക്കാണ് കടക്കുന്നത്. സലാംക്കാ,
1: ജനക്ഷേമത്തിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതറിയാതെ നഷ്ടപ്പെട്ടു പോകരുത്. അതിനാലാണ് ജനക്ഷേമത്തിൽ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളെ ഒരു എപ്പിസോഡായി, ഒരു പ്രത്യേക പ്രോഗ്രാമായി ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ജനക്ഷേമത്തിൽ,
0: ഇന്ന് ജനക്ഷേമത്തിലേ പ്രവാസികളായ ഒരുപാട് ശ്രോതാക്കൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ പ്രവാസികളായ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ഇൻഫർമേഷനാണ്. ഒരു പക്ഷേ ഈ ഒരു എപ്പിസോഡ് തന്നെ അവർക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കേണ്ടതുമാണ്.
1: പ്രവാസി വോട്ടർ ഐ ഡി കാർഡ് എങ്ങനെ എടുക്കാമെന്നതാണ് ഇന്നത്തെ ടോപ്പിക് അല്ലേ?
0: യെസ്.
1: അബ്ദുൽ ജലീൽ വളാഞ്ചേരി, അബ്ദുൽ സലാം സുർമ എന്നിവർ ചേർന്നാണ് ജനക്ഷേമം അവതരിപ്പിക്കുന്നത്. നമുക്ക് ജനക്ഷേമം കേട്ടുവരാല്ലേ?
0: യെസ്.
3: അസ്സലാമു അലൈക്കും അബ്ദുല്ലാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, മസൂല അല മുഹമ്മദ്. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് കൃത്യമായ സ്വാഗതം. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി വളാഞ്ചേരിയിൽ അക്ഷയ സെന്റർ നടത്തിവരുന്ന അബ്ദുൽ ജലീൽ സാഹിബാണ് ഇന്നത്തെ ജനക്ഷേമ പരിപാടിയിലെ അതിഥി. സ്വാഗതം. പ്രവാസി വോട്ടർ കാർഡുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, ജനാധിപത്യ രാജ്യത്ത് വോട്ടർ പട്ടിക, വോട്ടിംഗ് സംവിധാനം, വോട്ടർ ഐ ഡി കാർഡ് വലിയ പ്രാധാന്യമുണ്ട് ഇവയ്ക്കൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവാസി വോട്ടർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ശരിക്കും എന്താണ് ഈ പ്രവാസി വോട്ടർ കാർഡ്?
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാം. നമുക്ക് ഈ വോട്ടർ ഐ ഡി കാർഡ് പറയുമ്പോൾ രണ്ട് തരത്തിൽ, ഒന്ന് നാട്ടിൽ സ്ഥിരതാമസമായിട്ടുള്ള 18 വയസ്സ് പൂർത്തിയായ ആളുകൾ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഒരു വോട്ടർ ഐ ഡി കാർഡ്,
3: സാധാ
4: വോട്ടർ ഐ ഡി കാർഡ്. പ്രവാസി വോട്ടർ ഐ ഡി കാർഡ് എന്ന് വരുമ്പോൾ വിവിധ കാര്യങ്ങൾ, കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോയി 6 മാസമോ അതിലധികവുമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വോട്ടർ ഐ ഡി കാർഡ് അവരുടെ പേര് പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അവർക്ക് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാവില്ല. ഇത്ര ആളുകൾക്ക് അവർക്കും നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇപ്പോൾ നിലവിലുണ്ട്. അവർക്ക് ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് വോട്ടർ ഐ ഡി കാർഡ് ചെയ്യാൻ പറ്റും. ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് അവർക്ക് വോട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു സംവിധാനമാണ് ഈ പ്രവാസി വോട്ടർ ഐ ഡി കാർഡ് എന്ന് പറയുന്നത്.
3: ഇത് ഇന്ത്യക്ക് പുറമെ ഏത് രാജ്യത്തും ഉള്ള ആൾക്കും ഇന്ത്യ അപേക്ഷ കൊടുക്കാം, അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങൾ?
4: ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ അവർക്ക് ഇത്ര ഉള്ളൂ, അവർക്ക് നിലവിൽ അവർ ഇന്ത്യൻ പൗരനാവണം, ഇന്ത്യൻ വാലിഡായിട്ടുള്ള പാസ്പോർട്ട് അവരുടെ കയ്യിൽ വേണം, ഇന്ത്യൻ പാസ്പോർട്ട് അവരുടെ കയ്യിൽ വേണം.
3: അതല്ല,
4: ചില ആളുകൾക്ക് അങ്ങനെ ആവില്ല. ഇപ്പോൾ ഈ ഇവിടെ ഒക്കെ ഉണ്ടാവും, നമുക്ക് പറഞ്ഞാൽ യു കെയിലൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അവിടുത്തെ സിറ്റിസനൊക്കെ ആയിട്ടുള്ള പാസ്പോർട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും.
3: അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ,
4: ഇന്ത്യൻ പാസ്പോർട്ടാണ് അതിൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് മേജർ, അങ്ങനെ തന്നെയാണ് വരാട്ടും. ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും അങ്ങനെ വരും.
3: ഈ ഇരട്ട പൗരത്വമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കിതിന് ബാധകമാണ്.
4: അതാണ്, ഇന്ത്യൻ പാസ്പോർട്ട് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇന്ത്യൻ പാസ്പോർട്ട് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം.
3: സ്വാഭാവികമായിട്ടും അവിടെയും ഇവിടെ പുറത്തുണ്ടാവും, അങ്ങനെയാണെങ്കിൽ പാസ്പോർട്ട് ഉണ്ടാവില്ല,
4: ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടാവില്ല. ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാവുമ്പോഴാണ് അവർക്ക് ചെയ്യാൻ പറ്റുക, വോട്ട് ചെയ്യാൻ പറ്റുക.
3: ഓക്കെ. എത്ര കാലം കഴിഞ്ഞ ആളാണ് പ്രവാസിയായി കണക്കൂട്ടുന്നത്? മീൻസ് എത്ര കാലം പുറത്ത് താമസിക്കണം ഈ പ്രവാസി വോട്ട് പട്ടിക?
4: നമുക്ക് സ്വാഭാവികമായിട്ടും 6 മാസമാണ് നമ്മളൊരാളുടെ അഡ്രസ്സ്, നമ്മളൊരു അപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. 6 മാസം അതിൽ കൂടുതൽ നമ്മളൊരു സ്ഥലത്ത് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടുത്തെ അഡ്രസ്സിലേക്ക് മാറണം എന്നുള്ളതാണ് നിയമം. അതാണ് നമ്മൾ ഈ വിവാഹം കഴിഞ്ഞ ആളുകളൊക്കെ അഡ്രസ്സ് മാറ്റുന്നത്. അപ്പോൾ 6 മാസത്തിലധികമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവളെ പ്രവാസിയായിട്ട് കണക്കാക്കി നമുക്ക് വോട്ടിന് അപേക്ഷ കൊടുക്കാൻ പറ്റും.
3: ഈ പ്രവാസി വോട്ട് കാർഡിന് അപേക്ഷ കൊടുക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്?
4: നിലവിൽ നമ്മളിതിന് കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ബഹുഭൂരിപക്ഷം പ്രവാസികൾക്കും വോട്ടില്ല എന്നുള്ളതാണ്. അവർ മനസ്സിലാക്കുന്ന അവർ ഇവിടെ വോട്ട് ചെയ്യാനുണ്ടാവില്ല, അപ്പോൾ അവർക്ക് കാർഡ് ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോൾ നമുക്കാരിപ്പോൾ SIR ഒക്കെ വന്നപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു വോട്ടർ ഐ ഡി കാർഡ് ഇല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ നമ്മുടെ മക്കളാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടാവുക. അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ എളുപ്പമാണ് ഒരു പ്രവാസിക്ക് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ. അവർ നാട്ടിലൊരു സ്ഥിരതാമസം ഉള്ള ആളായിരിക്കണം, ഏതെങ്കിലും ഒരു ബൂത്ത് ഒക്കെ പരിസരമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരതാമസം
3: സ്വാഭാവികമായിട്ട്
4: ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട അവരുടെ പാസ്പോർട്ട് വേണം, അതുപോലെ അവരുടെ ഒരു ഫോട്ടോ, പിന്നെ അവരുടെ അവിടുത്തെ അവരെ വിസയുടെ കോപ്പി ഉണ്ടാവും, അവരുടെ പെർമിറ്റ് ഉണ്ടാവും അവരുടെ കയ്യിൽ, ആ പെർമിറ്റും അവിടുത്തെ അഡ്രസ്സും, അപ്പോൾ അവർ താമസിക്കുന്ന അഡ്രസ്സും, ഇത്രയും കാര്യങ്ങളേ അവർക്ക് വേണ്ടുള്ളൂ.
3: ഡോക്യുമെന്റ്സ് വേണ്ട,
4: ഡോക്യുമെന്റ്സ് ആയിട്ട് വേണ്ടുള്ളൂ, വേറെ പ്രത്യേകിച്ച് രേഖകളൊന്നും വേണ്ട.
3: ഈ പരിപാടി കേൾക്കുന്ന മുഴുവൻ വിദേശ ആളുകളും ശ്രദ്ധിക്കേണ്ട സംഗതി, നിർബന്ധമായിട്ടും വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം, പ്രവാസി വോട്ടർ കാർഡ് അപേക്ഷ കൊടുത്തിരിക്കണം,
4: അവർക്ക്
3: ഭാവിയിൽ ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ.
4: തീർച്ചയായിട്ടും. അപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ളവർക്കാണ് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കുമ്പോൾ പ്രയാസം, കാരണം അവർക്ക് ഒ ടി പി, ഈ വോട്ട്, പിന്നെ ഈ സൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നുമില്ല. ഈ കാര്യങ്ങൾ
3: സിമ്പിളാണ്,
4: സിമ്പിളാണ്. ഈ നാല് ഡോക്യുമെന്റ്സ് അവർക്ക് വേണ്ടുള്ളൂ, ഇത് വെച്ച് അവർക്ക് വോട്ടർ ഐ ഡിയിൽ പേര് ചേർക്കാൻ
3: കൊടുക്കാം. ഏത് വഴിയാണ് അപേക്ഷ കൊടുക്കുക?
4: അത് ഓൺലൈനാണ് നമുക്ക് കൊടുക്കുക. അതിന് അവർക്ക് 6A എന്ന് പറഞ്ഞൊരു ഫോമാണ്. നമ്മൾ സാധാരണ 6 എന്നാണ് ഫോം, 6 എന്നാണ് പറയാം നമ്മൾ നാട്ടിലുള്ള ആളുകൾക്ക്. മറ്റേ 6A എന്ന് പറഞ്ഞുള്ള ഫോം വെച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ട് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നമുക്ക് അവർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും.
3: പ്രവാസികൾക്ക് അവിടെ നിന്ന് കൊടുത്തു, ഓൺലൈൻ വഴി കൊടുക്കും,
4: ഓൺലൈനായിട്ട് കൊടുക്കാം. അവിടെ ഉള്ള ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചിട്ടും അവർക്ക് ചെയ്യാൻ പറ്റും.
3: ഈ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി,
4: സബ്മിറ്റ് ചെയ്താൽ മതി,
3: സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി,
4: അപ്ലോഡ് ചെയ്താൽ മതി.
3: ഓക്കെ. പ്രവാസി വോട്ടർ അപേക്ഷ കൊടുത്തു, അതിൽ വോട്ടർ ഐ ഡി പട്ടികയിൽ പേര് വന്നു. അപ്പോൾ അവർക്ക് വോട്ടിംഗ് സംവിധാനം എങ്ങനെയൊക്കെയാണ്?
4: നിലവിൽ നമുക്ക് ഇപ്പോൾ പ്രവാസി വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ അവർക്ക് പ്രത്യേകിച്ച് നമ്മൾ സാധാ ഇന്ത്യൻ വോട്ടർ ഐ ഡി നാട്ടിൽ നിന്ന് ചെയ്യുന്ന പോലത്തെ വോട്ടർ ഐ ഡി കാർഡുകളൊന്നും ലഭ്യമാവില്ല. അവരെ പേര് ലിസ്റ്റിൽ വരും, അവർക്ക് വോട്ട് വേണമെങ്കിൽ വന്ന് ചെയ്യണം,
3: നാട്ടിൽ
4: വന്നിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ അവരെ എന്താ വെച്ചാൽ ഒരു വോട്ട് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കട്ടായി പോകുന്നില്ല. ഇപ്പം നമ്മൾ നാട്ടിലുള്ള ഒരാളാകുമ്പോൾ ഒരു വോട്ട് വന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കട്ടായി പോകും, ലിസ്റ്റിൽ നിന്ന് പോകും.
3: ഇത് പെർമനന്റ് ആണ്?
4: അത് പെർമനന്റ് എന്നല്ല, അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട്
3: റിമൂവ്
4: ചെയ്യാവുന്നില്ല, ഒരു അന്വേഷണാത്മകമായിട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് വോട്ട് ചെയ്യാം, കാർഡ് ഉണ്ടാവില്ല എന്നുള്ള വ്യത്യാസമുള്ളൂ. ഒരു വോട്ടർ ഐ ഡി കാർഡ് അവർക്ക് കിട്ടില്ല എന്നുള്ള ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ അതിനകത്ത്, വേറെ ഒന്നുമില്ല. പ്രയാസമല്ല. പിന്നെ അവർ എപ്പോഴാണോ നാട്ടിൽ വരുന്നത്, നാട്ടിൽ സ്ഥിരതാമസമാണ്, അപ്പോൾ അവർക്ക് ഫോം 6 ഫില്ല് ചെയ്തിട്ട് അവരുടെ ഈ സ്റ്റാറ്റസ് മാറ്റാം, ഈ പ്രവാസി എന്നുള്ള സ്റ്റാറ്റസ് മാറ്റിയിട്ട് നോർമലാക്കി മാറ്റാം, അപ്പോൾ അവർക്ക് വോട്ടർ ഐ ഡി കാർഡ് കിട്ടും ചെയ്യും.
3: ഓക്കെ. മറ്റു പല രാജ്യങ്ങളിലും ഓൺലൈൻ വോട്ടിംഗ് സംവിധാനമുണ്ട്, അതുപോലെ വിദേശ രാജ്യത്തിലെ പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യാൻ അവിടെ വോട്ടിംഗ് ബൂത്ത് സംവിധാനം ഏർപ്പെടുത്താറുണ്ട്. ഇന്ത്യ ഇതുവരെ ചെയ്തിട്ടില്ല.
4: ഇന്ത്യയിൽ ഓൺലൈൻ, അതായത് നാട്ടിൽ അവിടെ ഗൾഫ് വിദേശ രാജ്യങ്ങളിൽ ബൂത്ത്, അതുപോലെ ഓൺലൈൻ സംവിധാനം, അതിനൊരു നിയമം വന്നിട്ടില്ല. അവനോട് ചർച്ച വന്നതാണ് അങ്ങനെ ബാലറ്റ് ഓൺലൈൻ വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അതിന് നിയമമായിട്ട് പാസ്സായിട്ട് വന്നിട്ടില്ല. ഒരു നിയമമാവാതെ നമുക്ക് വോട്ടിംഗ് സംവിധാനത്തിലേക്ക് അവർ തീർച്ചയായിട്ടും വരില്ലല്ലോ. ഭാവിയിൽ പ്രതീക്ഷിക്കാം, അവർ ഓൺലൈൻ സംവിധാനമൊക്കെ വരും എന്നുള്ള പ്രതീക്ഷിക്കാം.
3: അപ്പൊ അതിന് വേണ്ടത് ഈ പട്ടികയിൽ പേരുണ്ടാവുക എന്നുള്ളതാണ്.
4: പട്ടികയിൽ പേരുണ്ടാവുക എന്നുള്ളതാണ്,
3: അതാണ് ചെയ്തു വെക്കണം.
4: നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ചെയ്ത ഒരു പൗരൻ എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട പണിയാണ് ഇപ്പോൾ. നമ്മൾ പട്ടികയിൽ എല്ലാവരും
3: നമ്മുടെ കടിയായി നിൽക്കുക വോട്ട് ചെയ്യാൻ,
4: കാരണം ബഹുഭൂരിപക്ഷം ആളുകളും പട്ടികയിലില്ല. ബഹുഭൂരിപക്ഷം വിദേശത്ത് ജോലി ചെയ്യുന്ന, നമ്മൾ മലപ്പുറം ജില്ലയിലെടുത്താൽ തന്നെ ഒരുപാട് വിദേശികളുള്ള സ്ഥലമാണ്, അവിടെയൊക്കെ ഒരുപാട് ആളുകൾ പട്ടികയിലില്ല. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈയൊരു ഒരു മാസം എത്രയും പെട്ടെന്ന് നമ്മളുടെ പേര് വോട്ടർ പട്ടികയിൽ വരാനുള്ള സംവിധാനം ചെയ്യണം. അപ്പോൾ അതിൻ്റെ സമയമാണ്, അപേക്ഷ സ്വീകരിക്കുന്ന സമയമാണ്, ഈ സമയം അവസരം മുതലാക്കി അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്.
3: അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, ഈ ശബ്ദം കേൾക്കുന്ന ഈ പരിപാടി കേൾക്കുന്ന മുഴുവൻ വിദേശ പ്രതിനിധികളും പ്രവാസി കൂട്ടായ്മകളും ശ്രദ്ധിക്കുക. ഈ ഒരു മാസ കാലയളവിനുള്ളിൽ നമ്മുടെ മുഴുവൻ പ്രവാസികളും വോട്ടിംഗ് സംവിധാനത്തിൽ ഭാഗമാകണം, പേര് ചേർത്തിരിക്കണം എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം. നേരത്തെ പറഞ്ഞു വോട്ടർ പട്ടികയിൽ ഈ വിദേശ പ്രവാസി വോട്ടർ പട്ടികയിൽ പേര് വന്നു, അയാൾ നാട്ടിൽ സെറ്റിൽ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റിലേക്ക് മാറ്റാനുള്ള സംവിധാനം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
4: നമുക്ക് ഇപ്പോൾ അവർ അങ്ങനെ സ്ഥിരം വോട്ടർ അങ്ങനെ പ്രവാസി ആ കാറ്റഗറി വെച്ചിട്ട് ആ സ്റ്റാറ്റസ് വെച്ച് അവർക്ക് വോട്ടുണ്ട്, അവർ പ്രവാസി ജീവിതം ഒഴിവാക്കി നാട്ടിൽ സ്ഥിരതാമസമായി കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ഇതേപോലെ ഓൺലൈനായിട്ട് നമുക്ക് ഫോം 6 എന്നിട്ടുള്ള ഫോം കൊടുക്കാം. ഫോം 6 കൊടുത്ത് അവരുടെ ആ സ്റ്റാറ്റസ് അവർക്ക് മാറ്റാം. അപ്പോൾ വേണ്ടത് ഇവിടുത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, സ്ഥിരതാമസവുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നൽകിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ സ്റ്റാറ്റസ് മാറ്റാം. അതിനനുസരിച്ച് ഇപ്പോൾ അഡ്രസ്സൊക്കെ മാറ്റാനുണ്ടെങ്കിലൊക്കെ മാറ്റമൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് അവരെ അതിൽ നിന്ന് മാറി ഒരു ഇവിടുത്തെ പ്രവാസി എന്നുള്ള സ്റ്റാറ്റസ് മാറ്റി അവർ വോട്ടർ ഐ കാർഡ് ലഭിക്കുകയും ചെയ്യും. അല്ല, അതിന് വലിയ പ്രയാസമൊന്നുമില്ല, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല.
3: താങ്കൾ 20 കൊല്ലമായിട്ട് രംഗത്തുണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിലെ പേരുമാറ്റവുമായി ഒന്ന് ഏറ്റവും കുടുക്കുണ്ടായ അല്ലെങ്കിൽ നല്ല പ്രയാസപ്പെട്ട ചില സംഗതി ഉണ്ടാവും, അത്തരം അനുഭവങ്ങൾ പങ്കുവെക്കി.
4: വോട്ടർ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഈ പേരുകളിലാണ് നമുക്ക് മെയിൻ പ്രശ്നം വരിക. അതായത് ആളുകൾ തീരെ ശ്രദ്ധിക്കാത്ത വിഷയങ്ങളാണ്. അതായത് അവർ ജനന സർട്ടിഫിക്കറ്റിൽ ഒരു പേരായിരിക്കും, അത് കഴിഞ്ഞ് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ വേറൊരു പേരുണ്ടാവും, ആധാർ കാർഡിൽ വേറെ പേരുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിമ്പിളായിട്ട്. പക്ഷെ അതൊന്നും നോക്കാതെ വന്നു. ഇപ്പോൾ ഒരുപാട് പ്രൊസീജിയറാണ്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ആധാറിലൊക്കെ പേര് മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല പ്രയാസമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആധാറിൽ ഒരു ഇനീഷ്യലൊക്കെ ചേർക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ പേര് മാറ്റണമെങ്കിൽ നല്ല പ്രയാസമാണ്. പേര് മാറ്റണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മുഹമ്മദ് കുട്ടി എന്നുള്ളടത്ത് മുഹമ്മദ് ഉള്ള കുട്ടി ചേർക്കണമെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വേണം, ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊടുക്കണം,
3: ഗസറ്റിൽ
4: പരസ്യപ്പെടുത്തണം. അതൊക്കെ നല്ല ചിലവാണ്, 2000 രൂപയുടെ ചിലവ് വരും,
3: സമയകാലമെടുക്കും,
4: സമയമെടുക്കും. എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ വേണം, പിന്നെ പ്രൂഫും ഏതൊക്കെ വേറെ ഏതെങ്കിലും ഡോക്യുമെൻറ്റിൽ കറക്റ്റ് പേരുള്ള പ്രൂഫ്, ഇത് രണ്ടും വെച്ചിട്ട് വേണം 18 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ പേര് മാറ്റണമെങ്കിൽ.
3: രക്ഷിതാവിൻ്റെ മറ്റൊരു ലിങ്ക് ഉണ്ടോ?
4: ഇല്ല. 18 വയസ്സ് കഴിഞ്ഞവരുടെ കാര്യമാണ് പറഞ്ഞത്. 18 വയസ്സ് കഴിയാത്ത കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇത്ര കോംപ്ലിക്കേഷൻ ഇല്ലാത്തതിന് പേര് മാറ്റാം. അപ്പോൾ ഈ 18 വയസ്സാവാത്ത കുട്ടികളുണ്ടല്ലോ, അവരുടെ രക്ഷിതാക്കൾ മക്കളുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് നോക്കണം നല്ലതപ്പോൾ. എന്തെങ്കിലും ഇതേമാതിരി മിസ്മാച്ച്, ജനന സർട്ടിഫിക്കറ്റും അവർ SLC ബുക്ക് അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റും ആധാറും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് അവർക്ക് ഇപ്പോൾ വലിയൊരു കുഴപ്പമില്ലാതെ ഇപ്പോൾ മാറ്റാൻ പറ്റും. പക്ഷേ ഇനിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതും അവരും പ്രയാസത്തിലാവും,
3: ടൈറ്റാവും.
4: ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ അവരും ടൈറ്റിലേക്കാണ് പോകുന്നത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഡോക്യുമെൻറ്റുകളുള്ള പേരുകളും കാര്യങ്ങളൊക്കെ. അതാണ് ഇല്ലാത്തതാണ് നമുക്ക് എല്ലാ പ്രയാസവും. ചില ആളുകൾക്ക് അത് കാരണം വോട്ടർ ഐ ഡി കാർഡിൽ ചേരി ചേർക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. ഓരോ വോട്ടർ ഐ ഡി കാർഡിൽ പേര് ചേർക്കുമ്പോൾ ജനന സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ജനന സർട്ടിഫിക്കറ്റിൽ ഒരു പേരായിരിക്കും, ആധാറിൽ വേറെ പേര്, ആധാറിൽ വേറെ പേരാകുമ്പോൾ നമുക്ക് കൊടുക്കാനും വയ്യ, അങ്ങനെ ഉള്ള. അപ്പോൾ അതാണ് ഈ പേരുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്കുകളാണ് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കി, നമുക്ക് പ്രയാസമായിട്ട് തോന്നിയിട്ടുള്ളത്.
3: അഡ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ?
4: അഡ്രസ്സ് അത്ര പ്രശ്നം. അഡ്രസ്സിന് വെച്ചാൽ പല രേഖകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അഡ്രസ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മാറി മാറി പോകുന്ന സംഗതിയാണോ? നമ്മളിപ്പോൾ ജോലി കിട്ടിയിട്ടും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് സ്ത്രീകളൊക്കെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞൊക്കെ മാറി മാറി പോകുന്ന സംഗതിയാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് പല മാർഗ്ഗങ്ങളും ഉണ്ടാക്കാൻ പറ്റും. പല ഡോക്യുമെൻറ്സ് ഇപ്പോഴും സ്വീകാര്യമാണ്. പക്ഷേ മറ്റത് അങ്ങനെയല്ല, പേരങ്ങനെയല്ല, പേര് കുറച്ച് ടൈറ്റാണ്, പ്രത്യേകിച്ച് 18 വയസ്സ് കഴിഞ്ഞവർ. അപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുള്ളതാണ് ഈ പേരുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷൻസാണ് അധികം ഉണ്ടാവല്. നമുക്ക്
3: ജനനത്തീയതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ?
4: ജനനത്തീയതി കുറച്ച് പേർക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം വെച്ചാൽ അത് പഴയ കാലങ്ങളിൽ ഈ ഏകദേശം ഒരു വയസ്സ് പറഞ്ഞ് ഗൾഫിൽ പോയി ചിലപ്പം വയസ്സാവാത്ത ആളുകളൊക്കെ വയസ്സായി എന്നൊക്കെ പറഞ്ഞ് പോയിട്ടൊക്കെ ആളുകളൊക്കെ കള്ളരേഖ. അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. അന്നത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ അന്ന് ഒരു പ്രോപ്പർ ഡോക്യുമെന്റ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ, എനിക്ക് 16 വയസ്സാണെങ്കിൽ ഞാൻ 18 ആയി എന്ന് പറഞ്ഞാൽ അതന്നെ രേഖ,
3: അപ്പഴേ പാസ്പോർട്ട് കിട്ടും.
4: അപ്പൊ അങ്ങനെ പോകുന്ന ഒരു കാലത്ത് അങ്ങനെ രേഖ കൂട്ടി പറഞ്ഞു. ഇപ്പൊ അവർക്ക് കുറക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. അത് വെച്ചാൽ പാസ്പോർട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. സാധാരണ നോർമലി മാറ്റി കിട്ടില്ല.
3: അവർക്ക് SLC ബുക്ക് ഉണ്ട് ശരിക്കും, പാസ്പോർട്ടിൽ വേറെ സാധനം. അപ്പോൾ അതിൽ ഏതാ പരിഗണിക്കുക?
4: SSLC ബുക്കാണ് ഡേറ്റ് ഓഫ് ബർത്ത്. പാസ്പോർട്ടിലും SSLC ബുക്കിലും
3: രണ്ടാണെങ്കിൽ
4: അത് പാസ്പോർട്ടിലാണെങ്കിൽ ആ പാസ്പോർട്ടിലുള്ള തന്നെ വെച്ചിട്ട് പുതുക്കി കിട്ടുക.
3: ഓക്കെ.
4: അപ്പം അല്ലാതെ SSL ബുക്കിൽ മാറ്റി കൊടുക്കില്ല. കൊടുക്കണമെങ്കിൽ അവർ വേറെ പ്രൊസീജിയർ, അത് ഒരു കോടതി മുഖേനൊക്കെ പോയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്.
3: ഒന്നുകൂടെ കോംപ്ലിക്കേഷൻ
4: ആണ്. കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടൊക്കെ പണിയെടുത്താലേ ഇത് ചെയ്യുള്ളൂ,
3: കിട്ടിപ്പോയുള്ളൂ.
4: സാധാരണ പറയും, പഴയ കാലത്തൊക്കെ സ്കൂൾ സർട്ടിഫിക്കറ്റ് SLC ബുക്ക് ഉണ്ടെങ്കിൽ പഴയ കാലം എന്ന് പറയാൻ പറ്റിയ ഒരു 2-4 വർഷംക്ക് മുമ്പ് സുഖമായിട്ട് മാറ്റമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ പ്രയാസമാണ്.
3: ഇത്തരം ഇതിലുമായി ഇടപെടുമ്പോഴേ രസകരമായിട്ട് ചില സന്ദർഭം ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അങ്ങനത്തെ അനുഭവം പങ്കുവെക്കാൻ കഴിയും.
4: രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഡോക്യുമെന്റേറ്റ് പെട്ടു തന്നെയാണ്. നമുക്ക് രസകരമാണെങ്കിലും അവർക്ക് വരുന്ന കോംപ്ലിക്കേഷൻ ആണ്.
3: ഓക്കെ.
4: അതെന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ വരുമ്പോൾ ഇപ്പോൾ എന്താ ആയിഷക്കുട്ടിയായിരിക്കും, അത് ആഴ്ച എന്നേക്കാരം അവരുടെ പേര്
3: വിളിപ്പേര്.
4: നമ്മൾ അങ്ങനെ കണ്ടല്ലോ ആഴ്ച എന്നൊക്കെ വിളിച്ച നല്ലപോലെ അങ്ങനെയൊക്കെ പേരേക്കാരം. പക്ഷേ പിന്നീട് അവർക്ക് ആ പേര് പോരാന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരെ പഴയകാല ഡോക്യുമെൻറ്റിലൊക്കെ അങ്ങനെ ആണെങ്കിലും പിന്നെ അത് ആയിഷക്കുട്ടിയൊക്കെ ആക്കി
3: മാറ്റിയിട്ടുണ്ടാവും.
4: പിന്നെ അവർക്കത് മതി, അവർക്ക് അങ്ങനെ മതി. പക്ഷെ അങ്ങനെ ആക്കാൻ ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സ് അവരുടെ ബാക്ക് വേറെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ നമുക്ക് രസമാണെങ്കിൽ അവർക്ക് പ്രയാസമാണ്,
3: കോംപ്ലിക്കേഷനാണ്. സ്കൂളിൽ സീരിയസ് സംഭവമാണ്. ഈ അബ്സ്ട്രാക്റ്റിനൊക്കെ ആളുകൾ വരും. അപ്പോൾ അവർ പണ്ടത്തെ വിളിപ്പേരാണ് പറയാം. നമ്മൾ ഓഫീസിലെ വിളിപ്പേര് എഴുതി വയ്ക്കും, അത് ചിങ്ങ ഡോക്യുമെന്റ്സ് തരും. ഒരിക്കലും സാധനം കിട്ടില്ല. പിന്നെ 2-ാം തവണയിലും 3-ാം തവണ വരുമ്പോൾ ചോദിക്കുമ്പോൾ പറയും ശരിക്കുള്ള പേര് ഇതാണ്, വിളിപ്പേരാൻ തന്നെ പറയും. അപ്പോഴാണ് നമ്മൾ കുടുങ്ങുക. 3 മാസം തിരഞ്ഞിട്ടുണ്ടാവും, പിന്നെ ശരിക്കുള്ള പേര് തിരഞ്ഞെടുക്കാം.
4: തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വരും. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ വരും. ഈ പ്രായമുള്ള ആളുകളൊക്കെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രോപ്പർ ഒരു ഇൻഫോർമേഷൻ അല്ലല്ലോ നമുക്ക് തരാം.
3: അതെ,
4: നമ്മളെ ബാക്കി കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിന്ന് അവരുടെ ആവശ്യം മനസ്സിലാക്കണം. അവരെ നേരിട്ട് അവർക്ക് അങ്ങനൊന്നും അറിയില്ല, അവർക്ക് എന്താണെന്നും പറയാനൊന്നും കഴിയില്ല. അങ്ങനത്തെ ആളുകളൊക്കെ അക്ഷയയിൽ കയറി വരും, പ്രത്യേകിച്ച് സഹായം ഇല്ലാതാവും പ്രായമുള്ള ആൾക്കാരൊക്കെ വരും, ഒറ്റക്കിന് കയറി
3: വരും.
4: അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും.
3: അതെന്തില്,
4: അതൊക്കെ അതിൽ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് നമ്മളെന്താ പറയുക, അവർ അക്ഷയിൽ വരുമ്പോൾ എന്താ വെച്ചാൽ, അക്ഷയിൽ നിൽക്കുന്ന ആളുകൾക്ക് വരുന്ന ആളുകളുടെ ആ ഒരു നിലവാരം മനസ്സിലാക്കി പെരുമാറാൻ കഴിയണം. പിന്നെ അപ്പോൾ അഡീഷണൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും, എന്നാലേ അവരെ കാര്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ,
3: നമുക്ക് ഡാറ്റ വേണ്ട കിട്ടുള്ളൂ.
4: ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ചിലപ്പം ഒരു കൈവശ സർട്ടിഫിക്കറ്റ് വേണം, പക്ഷെ അവർ വന്നിട്ട് കൈവശ സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വരില്ല. ഒരാൾ പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്നിട്ട് ആധാരത്തിൻ്റെ കോപ്പി കൊണ്ട് നീട്ടുക, നമുക്ക് വേഗം മനസ്സിലാവും.
3: അതെ,
4: പക്ഷെ അങ്ങനെ വരില്ല. അവർ പറയുന്നതാ, ഇക്ക് ബാങ്കിൻ്റെ ലോണ് വേണം, ബാങ്കിൽ നിന്ന് പൈസ എടുക്കാനാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടാണ്ട് പശുവിനെ കിട്ടാണ്ട് ആടിനെ കിട്ടണം, അപ്പം അതിന് വേണ്ട രേഖ തയ്യാറാക്കണം, അതിന് വേണ്ട കടലാസ് അക്ഷയയിൽ നിന്ന് കിട്ടണം.
3: എന്താണെന്നുണ്ടാവില്ല.
4: അപ്പം അതിന് വേണ്ട കടലാസ് അക്ഷയെന്ന് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട്
3: ഗണിച്ചെടുക്കണം.
4: ഗണിച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യണം. കുറേ നമുക്കിനെ എക്സ്പീരിയൻസ് ഇതിനോട് കിട്ടും. നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരണല്ലേ,
3: നമുക്കറിയാം
4: ഏകദേശം ഇങ്ങനെ വരും. അപ്പം ഏത് ആനുകൂല്യമെന്ന് ചോദിക്കും, അപ്പോൾ എന്നെ ആനുകൂല്യം എന്ന് പറയും. അപ്പോൾ ആനുകൂല്യത്തിന് വേണ്ട ഡോക്യുമെൻസ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരുടെ കയ്യിൽ ഏതൊക്കെ ഉള്ളത് നോക്കും. അപ്പോൾ ഇല്ലാത്ത സാധനം അപ്പോൾ പൊസഷനേ കയറും, അല്ലെങ്കിൽ വരുമാനമായിരിക്കും, അവനത് എടുത്തു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും.
3: ഒരുപാട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു മേഖല തന്നെയാണ് ഈ സാധനം.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവർ അക്ഷയിൽ വരുമ്പോൾ എന്താ പറയുക, ഒരേ സമയത്ത് നമുക്ക് പലതരം ക്വറീസ് ആണല്ലോ, ക്വസ്റ്റ്യൻസ്
3: ആണല്ലോ,
4: ഒരെണ്ണമല്ലല്ലോ. നമുക്കിപ്പോൾ ഏതെങ്കിലും മേഖലയിൽ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാവുക. ഇതിങ്ങനെ മാറി മാറി വരും. ഇപ്പോൾ ഇപ്പോൾ SIR ആണെങ്കിൽ നാളെ ഏർപ്പെടുത്ത വേറൊരു പ്രൊജക്റ്റ് ആയിരിക്കും.
3: ഏതാണോ അപ്പോഴത്തെ ഹൈലൈറ്റ് അതിലേക്കാണ്
4: ആളുകൾ, അതാണ് ആൾക്കാർ സംശയം ചോദിക്കാനും വരിക. ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് എന്താ വെച്ചാൽ ഒരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് കയറി വരും, അവർ ചോദിക്കും.
3: അതെ അതെ, ഓക്കെ. നമ്മൾ പ്രവാസി വോട്ടവകാശത്തിനാണ് പോയത്. ഈ പ്രവാസികളുടെ വോട്ടവകാശത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സംഗതി എന്താ,
4: എങ്ങനെ
3: അവർ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കുന്ന സാധനം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക?
4: പേര് ഇപ്പോൾ അവർ നിർബന്ധമായിട്ടും, ഓരോ പ്രവാസിയും 18 വയസ്സ് കഴിഞ്ഞ ആളുകളെല്ലാം എന്തായാലും പ്രവാസിയായിട്ട് അവിടെ ഉണ്ടാവുക, ജോലി ചെയ്യുന്ന
3: പ്രവാസികളോട് മാത്രമല്ല അവരുടെ കുടുംബങ്ങളോടും.
4: അവരുടെ കുടുംബങ്ങളും ഉണ്ടാവും,
3: അവരും നമ്മൾ
4: ബോധവൽക്കരിക്കണം. 18 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാം, നാട്ടിലാണെങ്കിൽ നാട്ടിലെ വോട്ട്. അപ്പോൾ എന്തായാലും വോട്ടർ പട്ടികയിൽ പേര് വരിക എന്നുള്ളത് ഒരു നിർബന്ധമായ കാര്യമായി കണക്കിലെടുത്ത് അത് ചെയ്യണത് ഓരോ പ്രവാസിയും. അത് ഇനി നാളെ വെക്കാതെ അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ചിലരങ്ങനെയൊക്കെ ആര് ജയിച്ചാലും നമുക്ക് കണക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു നിസ്സാരവൽക്കരിച്ച് നിൽക്കുമല്ലോ. അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്, ഇത് നിങ്ങളെ മാത്രം മതി, നമ്മളെ മാത്രം ബാധിക്കുന്നില്ല, നമ്മൾ വരും തലമുറയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മളെ കയ്യിൽ ഒരു എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറാക്കി വെക്കുമല്ലോ.
3: അതെ,
4: നമ്മൾ അത് എന്തിനാണ്, നമ്മൾ ഭാവിയിൽ നമ്മളെ തലമുറക്കും അത് ഉപയോഗപ്പെടാറില്ല. ആ ഒരു പ്രാധാന്യത്തിൽ തന്നെ നമ്മൾ നമ്മളെ വോട്ടർ ഐ ഡി കാർഡും കണ്ട് എല്ലാവരും ഇതിൻ്റെ ഭാഗമാണോ. ഇനി വരാൻ പോകുന്ന ഈ സമയം കഴിയുമ്പോഴത്തേനും വോട്ടർ ഐ ഡിയിൽ പേരില്ലാത്ത ഒരു പ്രവാസി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കാനുള്ളത്.
3: നമ്മൾ അതിലേക്ക് എത്തണം,
4: അതിലേക്ക് എത്തണം, ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് എത്തണം.
3: ഈ വോട്ടർ ഈ മറ്റേ പ്രവാസി വോട്ടർ കാർഡും മറ്റു ജനക്ഷൻ പത്രം എന്തെങ്കിലും ബന്ധമുണ്ടോ?
4: നിലവിൽ അത് ബന്ധം എന്ന് പറഞ്ഞാൽ പല സേവനങ്ങൾ ഇത് ചോദിക്കുമ്പോഴും നമുക്ക് വോട്ടർ ഐ ഡി കാർഡ് അതിനൊരു ഒരു ഡോക്യുമെൻ്റാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ വോട്ടർ ഐ ഡി കാർഡ് ചോദിക്കാം. വോട്ടർ ഐ ഡി കാർഡ് ഒരു പ്രോപ്പർ ഡോക്യുമെൻ്റാണ്, അതായത് നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, പ്രൂഫ് ഓഫ് അഡ്രസ്സ്, ഇതൊക്കെ തെളിയിക്കാനുള്ള പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ തെളിയിക്കാനുള്ള. അപ്പോൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ വോട്ടർ ഐ ഡി കാർഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പരിഗണിക്കും, അത് നോക്കിയിട്ട് നോക്കാറുണ്ട്, വെരിഫിക്കേഷൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, പ്രൂഫ് ഓഫ് അഡ്രസ്സ്, ഇതാണ് ഒരു വ്യക്തിയുടെ മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾക്കും ഒട്ടുമിക്ക ഗവൺമെന്റ് ഓഫീസുകളിലും സ്വീകരിക്കുന്ന ഒരു സാധനമാണ് വോട്ടർ ഐ ഡി കാർഡ്. അതൊരു ഒരു പ്രോപ്പർ ഡോക്യുമെന്റ് ആണ്, നമ്മളുടെ നല്ലൊരു ഡോക്യുമെന്റ് ആണ്.
3: വലിയ പ്രാധാന്യമുണ്ട്,
4: വലിയ പ്രാധാന്യമുള്ള ഒരു ഡോക്യുമെന്റ്
3: തന്നെയാണ്. വോട്ടിംഗ് സംവിധാനം മാത്രമല്ല, തീർച്ചയായിട്ടും
4: അത് ആളുകൾ തിരിച്ചറിയണം. വോട്ടർ ഐ ഡി ഇപ്പൊ അതിപ്പോ ബീഹാറിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോ ഒരു വോട്ടർ ഐ ഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അവർ മനസ്സിലാക്കിയാണ്. ശരിക്കും പറഞ്ഞത്
3: എന്റെ പ്രയാസങ്ങളും,
4: അവരെ പൂർവീകര് വോട്ടർ ഐ ഡിന്റെ ഭാഗമാവാത്തത് കൊണ്ടായിരിക്കും അപ്പൊ ആ പ്രയാസം.
3: അതെ,
4: അത്ര അവിടൊക്കെ എഡ്യൂക്കേഷനെ കുറച്ച് കുറവാണ്, അപ്പോൾ ഇല്ലിറ്ററേറ്റിൽ പെർസെൻറ്റേജ് ഒക്കെ കൂടുതലാണല്ലോ, അതുകൊണ്ടൊക്കെ സംഭവിച്ചതായിരിക്കും. അപ്പോൾ അത് നമുക്കത് കേരളത്തിൽ പറഞ്ഞാൽ എന്താണ്, 100% സാക്ഷരത ഉള്ള നമ്മുടെ കേരളത്തിൽ അവരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക,
3: അവബോധം ഉണ്ടാവണം.
4: തീർച്ചയായിട്ടും പാടില്ല, ഭയപ്പെടില്ല, ജാഗ്രത ജാഗ്രത ഉണ്ടാവണം, ഭയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ അതിൻ്റെ പ്രോപ്പർ മാർഗങ്ങളുണ്ടല്ലോ, അത് വെച്ച് നമ്മൾ
3: ക്ലിയർ കേൾക്കാന്നുള്ളതാണ്.
4: തീർച്ചയായിട്ടും.
3: ഓക്കെ, അപ്പോൾ ചേർത്ത് പറയാനുള്ളത്, പ്രവാസി വോട്ടർ കാർഡ് വെറുമൊരു വോട്ടെടുപ്പ് രേഖ മാത്രമല്ല, അവർക്ക് ഭാവിയിൽ ലഭിക്കാനിരിക്കുന്ന മുഴുവൻ പെൻഷൻ ആനുകൂല്യം അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളുടെ രേഖ കൂടെയാണ്
4: ഒരു ഡോക്യുമെന്റാണ്
3: ആ ഡോക്യുമെന്റ്. അത് തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത് അല്ലേ. ഏറ്റവും അവസാനമായിട്ട് എന്താണ് പി എസ് കൈസോക്കോട് പറയാനുള്ളത്?
4: നമുക്ക് ഇത്തരം നമ്മൾ ഈ ജനക്ഷേമ പരിപാടി ആയതുകൊണ്ട് തന്നെ പറയണം, നമുക്ക് ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പലതരം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം വോട്ടർ ഐ ഡി കാർഡോ അങ്ങനത്തെ എല്ലാ ഡോക്യുമെൻറ്റുകൾ വരുമ്പോഴും അതൊക്കെ നമ്മൾ എപ്പോഴും നമ്മളെല്ലാ ഡോക്യുമെൻറ്റുകളും നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒന്ന് പരിശോധിച്ച് ക്ലിയർ ആക്കി വെക്കുക. പക്ഷേ ചെറിയ തെറ്റുകൾക്കും അഡ്രസ്സിലേക്കുള്ള തെറ്റുകൾക്കൊന്നും നമ്മളതിനെ ബേജാറായിട്ട് ഒന്നും കാര്യമില്ല. എന്നാലും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എല്ലാം ക്ലിയർ ആക്കി വെക്കുക. ഇതുമായി ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുന്നതാണ്. നമ്മൾ നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ പി സി റേഡിയോയുടെ ശ്രോതാക്കളോട് പറയുന്നത് നമ്മൾ നമ്മളെ കൃത്യമായിട്ട് നമ്മുടെ മതപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അത് ചെയ്യുന്ന നിർബന്ധമാണ്. അതുപോലെ നമ്മളുടെ മക്കൾക്കും നമുക്കും ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ട കുറേ ഡോക്യുമെൻറ്റുകളാണ് അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഒപ്പം നമ്മൾ നിസ്സാരമായി കാണാതെ എല്ലാം ക്ലിയർ ആക്കി വെക്കണം എന്നാണ് അവരോട് പറയുന്നത്.
3: ഇത്രയും സമയം ജനക്ഷേമ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവാസി വോട്ടർ കാർഡുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകിയ നീണ്ട 20 വർഷക്കാലമായി അക്ഷയ നടത്തി വരുന്ന അബ്ദുൽ അലി സാഹിബിന് ഹൃദ്യമായ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ. അപ്പോൾ ജനക്ഷേമം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. ജനക്ഷേമത്തിൽ പ്രവാസി വോട്ടർ ഐ ഡി കാർഡ് എങ്ങനെ എടുക്കാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്തത് അബ്ദുൽ ജലീൽ വളാഞ്ചേരി, അബ്ദുസലാം സുറുമ എന്നിവരായിരുന്നു. പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമുക്കിനി മറ്റൊരു പുതിയ പ്രോഗ്രാമുണ്ട്, ദൃശ്യം.
0: യാത്രകൾ പൊതുവേ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ, നിങ്ങൾ അതേപോലെയാണല്ലോ.
1: ഇഷ്ടപ്പെടുന്ന
0: യാത്ര എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് നമ്മളെ നസ്റുള്ള സലൈനിയാണ്. മൂപ്പരെ കൂടെ പല യാത്രകളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്.
1: യാത്ര ഒരുവിധ ആൾക്കാരൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ അറിയുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യണമല്ലോ. അപ്പം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആഗ്രഹമുണ്ട്, ചില സന്ദർഭത്തിലൊക്കെ നമ്മൾ ആക്ഷൻ എടുത്തിട്ട് പോയിട്ടുണ്ട്.
0: ഓക്കെ.
1: പക്ഷേ യാത്ര എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, യാത്രക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ആൾക്കാരുണ്ടാവലുണ്ട്. പക്ഷേ അതെല്ലാവർക്കും കഴിഞ്ഞോണമെന്നുണ്ടാവില്ല. അപ്പോൾ പിന്നെ റേഡിയോ കേൾക്കുന്ന ഒരാൾക്ക് ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ യാത്രയിലൂടെ എന്തൊക്കെ കണ്ടെന്ന് അറിയാൻ, അങ്ങനെയാണ് നമ്മൾ ദൃശ്യം പ്രോഗ്രാമിലൂടെ യാത്ര പോയ ആളുകളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്നെ യാത്ര ചെയ്തവരുടെ കഥകൾ കേട്ടിട്ടുണ്ട്, അത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സൽമാൻ അൽ ഫാരിസിയുടെ കഥയൊക്കെ ആ യാത്ര ഒരു യാത്രയുടെ കഥയാണത്, ജീവിതയാത്രയുടെ കഥ. അത് റസൂൽ പറഞ്ഞിട്ടുണ്ട്, സൽമാൻ അൽ ഫാരിസി ഒന്ന് പറഞ്ഞുകൊണ്ട് ആ കഥയൊന്ന്. അപ്പോൾ അത് കേൾക്കുന്നത് എന്താണ്, റിയൽ സംഭവത്തെ കേൾക്കുന്നത് കൂടുതൽ ഒരു ഒരു പ്രചോദനമാണ്. അതുപോലെ പിന്നെ ഒരു യാത്ര പോയിട്ട് മസിഹുദ്ദജാലിൻ്റെ സംഭവത്തിൽ അവർ തെമീബുദ്ദാരിയുടെ സംഭവത്തിൽ യാത്രയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ആളുകൾ യാത്ര മാന്യമായ യാത്ര നടത്തിയിട്ട് ആ സ്ഥലവും വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റുക എന്ന് പറയുന്നത് സൗജന്യമായി വീട്ടിലിരുന്ന് നമുക്ക് കേൾവിയിലൂടെ ആ യാത്ര അനുഭവിക്കാം. മറ്റതിന് കുറച്ച് മുടക്കുണ്ട്, സമയം മുടക്കണം, പണമൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, സമയം ഉണ്ടാവില്ല പലർക്കും. അപ്പോൾ അതുകൊണ്ട് റേഡിയോ കേൾക്കുന്നവർക്ക് ദൃശ്യം.
0: എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു യാത്രയുടെ അനുഭവങ്ങളിലേക്ക്
1: വരാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ദൃശ്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ദൃശ്യത്തിൻ്റെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ അബ്ദുള്ള ബാസിലാണ്. ആനുകാലിക വിഷയങ്ങളിലുള്ള ചർച്ചകളിൽ വളരെ സജീവമായുള്ള അബ്ദുള്ള ബാസിൽ ഒരുപക്ഷെ ദൃശ്യത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഒരു യാത്രാനുഭവ പരിപാടിയിൽ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. ഏതായാലും ബാസിലിനെ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബാസില് വിയറ്റ്നാമിലേക്കാണ് പോയത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു യാത്ര ഉണ്ടായി വന്നത്?
6: അല്ല, വിയറ്റ്നാമിലേക്ക് പോകാൻ നമ്മളെ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഒരു ഫോറിൻ ട്രിപ്പ് ജസ്റ്റ് ഒന്ന് പോകാം, ഒന്ന് റിലാക്സേഷന് പോകാം എന്നുള്ള നിലക്കാണ്. അപ്പോൾ അതിൽ പല ഓപ്ഷനുകൾ വന്നു. നമ്മൾ ആദ്യം അസർബൈജാനായിരുന്നു വിചാരിച്ചിരുന്നത്, പിന്നെ നമ്മളെ യുദ്ധത്തിന് ഇറാനുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധവും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നെ സൈഡായി. പിന്നെ ഉള്ള കുറച്ച് ഓപ്ഷൻസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിയറ്റ്നാം ആയിരുന്നു. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടേക്കുള്ള ഇപ്പം നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ പോകാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഒരു ഡെസ്റ്റിനേഷൻ എന്ന നിലക്ക്, കാരണം മലേഷ്യയുടെ എയർ ഏഷ്യ ഇപ്പം ആ ഒരു സർവീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ചിലവ് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ
5: ടിക്കറ്റ്, വിസ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ചിലവ്
6: കുറഞ്ഞ രൂപത്തിൽ നമുക്കൊന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ വിയറ്റ്നാം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ആളുകൾ ഇപ്പോൾ പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വിയറ്റ്നാം എന്ന് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ചരിത്രത്തിൽ പലപ്പോഴും അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ.
5: വിയറ്റ്നാം യുദ്ധമൊക്കെ ബന്ധപ്പെട്ട്
6: അമേരിക്കൻ സാമ്രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിനോട് പൊരുതി നിന്ന ഒരു ജനത എന്ന നിലയ്ക്ക് എപ്പോഴും നമ്മൾ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വിയറ്റ്നാം. അപ്പോൾ അതൊന്നും കാണണം എന്നുള്ളൊരു ആഗ്രഹം സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ പിന്നെ അതിനോടും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലൊരു ട്രിപ്പിലേക്ക് എത്തുന്നത്.
5: വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്?
6: ഞാൻ പോയിട്ടുള്ളത് ഹോച്ചിമിൻ സിറ്റിയാണ്, അതുപോലെ തന്നെ ഹനോയ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഫുക്കോക്ക് എന്ന് പറയുന്നത്, ഫുക്കോക്ക് ഐലൻഡുകൾ. അത് വളരെ രസകരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുക്കോക്കാണ്. അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത്.
5: വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം ഏതാണ്?
6: ഹോച്ചിമിൻ.
5: ഹോച്ചിമിൻ നമ്മൾ ആദ്യം അങ്ങോട്ടാണോ പോവുക?
6: ഇതിൽ നമുക്ക് ഹനോയ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പിന്നെ അകലെയുള്ള സ്ഥലമാണ്, നമ്മൾ അവിടെ പോയിട്ടില്ല.

0: ഇതും അത് തന്നെയായിരുന്നു. നമ്മൾ ഒരു രണ്ടാമത്തെ ദിവസം അവിടെത്തി, രണ്ടാമത്തെ ദിവസമാണ് കോച്ചി ടണൽസ് എന്നുള്ള പേരിൽ അവിടെ ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള അതിൻ്റെ ശേഷിപ്പുകൾ അവർ നന്നായ രൂപത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിസേർവ് ചെയ്തിട്ടുണ്ട്. അത്
1: ഈ
0: സന്ദർശിക്കാൻ,
1: കോച്ചി ടണൽസ് എന്ന് പറയുമ്പോൾ
0: അതായത് ഈ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഗാസയിൽ നമ്മൾ അവിടുത്തെ
1: അതെ
0: യുദ്ധത്തെക്കുറിച്ച് പറയുമ്പം അവിടെ ടണലുകളുടെ പ്രാധാന്യം നമ്മൾ
1: അതെ
0: പലപ്പോഴും പറയാറുണ്ട്. അത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഈ വിയറ്റ്നാം യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവരാണ് ഇത്തരത്തിലുള്ളൊരു രീതി, ഒരു ഗറില്ല വാർഫെയർ,
1: ഗറില്ല യുദ്ധമുറക്ക് പേര് കേട്ടൊരു
0: അതെ
1: യുദ്ധമാണ്.
0: അതെ, അപ്പോൾ ആ ടണലുകൾ അതുകൊണ്ടാണത് പ്രസക്തമാകുന്നത്. അപ്പോൾ അവിടെ എന്താ ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു സാമ്രാജ്യത്വ ശക്തിയാണ്. ഈ ചെറിയ ഏതാനും കുറച്ച് ആളുകളാണ് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ വലിയ രൂപത്തിലുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ പിന്നെ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള യുദ്ധമുറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ. അതുകൊണ്ട് ഇവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഈ രൂപത്തിൽ ടണലുകൾ
1: ടണലുകൾ ഉണ്ടാക്കി.
0: കുഴിക്കുകയും അതിന് അകത്ത് തന്നെ താമസിക്കുകയും പറ്റുന്ന സമയത്ത് മാത്രം പുറത്തു വന്ന് പെട്ടെന്ന് ആക്രമണം നടത്തി തിരിച്ച് വീണ്ടും ടണലുകളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി
1: ഈ
0: ഉണ്ടായിരുന്നത്.
1: ടണലുകളുടെ ഒരു രീതി എങ്ങനെയാണ് പോയപ്പോൾ
0: അത്
1: കണ്ടത്?
0: നമ്മൾ, ഞാനവിടെ ഫേസ്ബുക്കിൽ ഞാൻ കുറിച്ചിരുന്നു, അവിടെ പോയപ്പോഴൊക്കെ ഓരോ അവർ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നേരെ ഗാസയിലേക്കാണ് നമ്മുടെ
1: അതെ അതെ
0: മനസ്സ് പോവുക. അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ പോയിരുന്ന ആ സ്ഥലത്തടക്കം ഒരു ഒരു കാടുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തായിരുന്നു അത്. അപ്പോൾ അവിടെ അടക്കം അടിയിൽ കിലോമീറ്ററുകളോളം നീളുന്ന ടണലുകളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു മൊത്തത്തിൽ അത് അങ്ങനെ അതിൽ ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഗാസയിലടക്കം ടണലുകൾ കുഴിക്കുക എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷേ അവർ ആ കുഴിക്കാൻ ഉപയോഗിച്ച ചെറിയ ഉപകരണങ്ങളടക്കം ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ പണിപ്പെട്ടുകൊണ്ടാണ് അത്ര കിലോമീറ്ററുകളോളം താഴെ എന്ത് ചെയ്തിട്ടുള്ളത്, അത്തരത്തിലുള്ള ടണലുകൾ കുഴിച്ചിട്ടുള്ളത്.
1: ആ ഉപകരണങ്ങൾ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് ആണ്?
0: അല്ലല്ല,
1: സാധാരണ മെക്കാനിക്കൽ?
0: സാധാരണ മെക്കാനിക്കലായി അവർ കുഴിച്ച് എടുക്കുന്നതാണ്. അപ്പോൾ വലിയ പ്രയാസം അതിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭാഗം, കോച്ചി ടണൽസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, അവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ മനസ്സിലായത് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പ്രചാരണം കൂടിയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവിടെ എത്തുന്ന ഓരോ ടൂറിസ്റ്റിനെയും വിളിച്ചിരുത്തി ഇതാണ് ഞങ്ങളുടെ ചരിത്രം, ഞങ്ങളുടെ പൂർവികർ ഇന്ന ഇന്ന ആളുകളായിരുന്നു, അവരിങ്ങനെയാണ് വള്ളക്കാർക്കെതിരെ പോരായിട്ടുള്ളത്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്നത് കുറച്ച് യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരോടക്കം ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്, യൂറോപ്യൻസ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഫോർവാദേഴ്സ് ഇങ്ങനെയാണ് അവരോട്
1: പ്രതിരോധിച്ചത്
0: പൊരുതിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു പൈതൃകവും അല്ലെങ്കിൽ അവരുടെ ചരിത്രവും എങ്ങനെയാണ് അവർ പ്രിസേർവ് ചെയ്യുന്നത് എന്നുള്ളത് വളരെയധികം നമ്മളൊക്കെ മാതൃകയെക്കുറിച്ച്
1: അവരിന്നും അഭിമാനിക്കുന്നുണ്ട്.
0: അഭിമാനിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അത് ഒരു രാഷ്ട്രീയപരമായി തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരോട് നമ്മൾ പടപൊരുതി എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ മലപ്പുറത്തടക്കം പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് സ്മാരകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളതിങ്ങനെ കണ്ടുപോവുക എന്നുള്ളതിനപ്പുറത്ത് അതൊരു എഡ്യൂക്കേഷൻ നമ്മൾ അതുവഴി
1: ഒരു വൈകാരികമായ തലം പലപ്പോഴും നമ്മൾ ഒരു പുതിയ തലമുറക്ക് ഇല്ല എന്ന് പറയാം.
0: അപ്പോൾ അതടക്കം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി.
1: ഈ ടണലുകളൊക്കെ അവർ അതേപോലെ പരമാവധി പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും
0: ഇല്ല,
1: നമുക്കിപ്പോൾ അത് ആ കിലോമീറ്ററുകളൊക്കെ സഞ്ചരിച്ച് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്.
0: ടണലുകളിലൂടെ കുറച്ചൊക്കെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റും, പക്ഷെ പല ടണലുകളും അവർ നശിപ്പിച്ചിട്ടുണ്ട്. ഈ അമേരിക്കക്കാർ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. അവർ പല രൂപത്തിൽ ബങ്കർ ബസ്റ്ററുകളും അങ്ങനെ പല ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയായതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് കിട്ടുക. അതിൽ ടണലുകൾക്കുള്ളിലൂടെ തന്നെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും, പിന്നെ ജസ്റ്റ് അതിലേക്കുള്ള എൻട്രൻസിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് അതിൻ്റെ ഒരു ഒരു ഫീല് നമുക്ക് കിട്ടാൻ സാധിക്കും. പക്ഷേ മൊത്തം ടണൽ ശൃംഖല അതേപോലെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പിന്നെ അതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇവരെ തേടി ഈ ടണലുകളടക്കം തേടിക്കൊണ്ട് അമേരിക്കക്കാർ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതും അവിടെ കാണാൻ സാധിക്കുമെന്ന് വെച്ചാൽ, പലതരത്തിലുള്ള കെണികൾ, ട്രാപ്പുകൾ, പിന്നെ പലതരത്തിലെന്ന് വെച്ചാൽ എൽ ഷേപ്പ് ട്രാപ്പ്, യു ഷേപ്പ് ട്രാപ്പ്, അങ്ങനെ പല രൂപത്തിൽ ഉള്ള ട്രാപ്പുകൾ. അപ്പോൾ അതിൽ അവർ പറയുമ്പോൾ തന്നെ അവർക്കുണ്ട്, ഇതിങ്ങനെ തുറന്നാൽ വരുന്ന അമേരിക്കക്കാരൻ്റെ തലമണ്ട തെറിക്കും എന്ന ഒരു ഒരു നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ആ രൂപത്തിൽ. അങ്ങനെ ഓരോ ട്രാപ്പുകളും എങ്ങനെയാണ് ശത്രുവിനെ ഇല്ലാതാക്കുക എന്നുള്ളതടക്കം നമുക്ക് അവരിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്
1: അവരെ ശരിക്കും
0: വിശദീകരിച്ചു തരാനും ഒരു ഗൈഡും നമുക്ക് ഓരോ ബാച്ചിനും ഉണ്ടാകും.
1: യഥാർത്ഥത്തിൽ ഈ ഒരു എൽ ഷേപ്പ്, യു, ഈ ട്രാപ്പുകളൊക്കെ അതൊക്കെ അതിൻ്റെ ഒക്കെ ഒരു രീതി, വർക്കിംഗ് മോഡൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ
0: അതെ, ഒരു വർക്കിംഗ് മോഡൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളതും, എങ്ങനെയാണ് ശത്രു വരിക, അപ്പോൾ ശത്രുവിൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെ നടത്തുന്നു പോകുമ്പോൾ വീഴുന്ന ട്രാപ്പുകളുണ്ട് അല്ലാത്ത, അങ്ങനെ ഓരോന്നും അത്.
1: ഈ വിയറ്റ്നാമിൻ്റെ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണ് ശരിക്കും? അത് കുറേ കാടുകൾ, ഇപ്പോൾ ഗറില്ല യുദ്ധം എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ കുറേ കാടുകൾ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭൂപ്രകൃതിയാണോ പൊതുവെ?
0: ഇതിൽ വിയറ്റ്നാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കണ്ടത്.
1: അതെ,
0: അപ്പം അതിൽ

0: എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ, പിന്നെ ടൗണുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പരമാവധി നല്ല രൂപത്തിൽ ഡെവലപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ടൂറിസത്തിനും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റിനും നല്ലൊരു പ്രാധാന്യം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണത് ഭരിക്കുന്നത്, പക്ഷേ വളരെ നല്ല രൂപത്തിലുള്ളൊരു ഒരു ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ എന്തുണ്ട്, ഒരുപാട് ഒരു നമ്മുടെ ഒരു നാടൻ പ്രദേശത്തേക്ക് പോകുന്ന അതേ രൂപത്തിൽ തന്നെയാണ്. പക്ഷേ അതേസമയത്ത് അവരുടെ ഒരു ഡിസിപ്ലിൻ എന്നുള്ളത് വളരെ പ്രതിഫലിച്ച് കാണാൻ പറ്റും. ഒരു വൃത്തിയും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ടൂറിസത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പൊതുവേ തന്നെ അവിടെ നമ്മളൊരു സ്ഥലത്ത് സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ, ആ നിലക്കുള്ള ഒരു വൃത്തിയും മറ്റു കാര്യങ്ങളൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട്.
1: അവരുടെ ഒരു ഒരു സാംസ്കാരികമായ ഒരു അധിനിവേശം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അവരുടെ ഒരു ജീവിതരീതി കണ്ടപ്പോൾ?
0: തീർച്ചയായും അത് നമ്മൾ വിചാരിക്കുന്ന ഒരു വിയറ്റ്നാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു ഒരു ജനതയല്ല അവിടെ ഇപ്പം നമ്മൾ കാണുന്നത്. പല രൂപത്തിൽ അത് അവരുടെ മൊത്തം സംസ്കാരത്തിൽ തന്നെ അത്തരത്തിലുള്ളൊരു ഒരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ
1: ഒരു യൂറോപ്യൻ കൾച്ചറിലേക്ക്
0: പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഒരു ചെറിയ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമുക്കൊരു ഒരു ഒരു ജനതയുടെ ഒരു സ്വഭാവത്തെ നടക്കാൻ കഴിയില്ല. എന്നാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഭയങ്കര കൺസ്യൂമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ടൂറിസത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എല്ലാം ബിസിനസ്സായിട്ട് അങ്ങനെ മാത്രമായി പോകുന്നുണ്ടോ എന്നൊരു സംശയം, ഒരു പക്ഷേ തെറ്റായിരിക്കാം. കാരണം ഏതാനും ദിവസങ്ങളിലുള്ള ഒരു ഇൻട്രാക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. ഒരു നമ്മുടെ നാട്ടിലൊക്കെ
1: നമ്മൾ പോകുന്നത് ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്, അവിടെ സ്വാഭാവികമായിട്ട് ഒരു കച്ചവടത്തിൻ്റെതായ ഒരു ഒരു
0: അതുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും പൊതുവിലൊരു ആ നിലക്കുള്ള ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഒരു പരസ്പര സഹകരണം അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ ഓർമ്മിക്കാൻ കാരണം എന്താ വെച്ചാൽ, എനിക്ക് ആ സമയത്ത് ഒരു പനിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ നാട്ടിൽ ഒരു പനി ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഒരു ചൂടെല്ലാം ചോദിച്ചാൽ എന്താ പെട്ടെന്ന് തന്നെ നമുക്കൊരു സഹായം എന്നുള്ള രൂപത്തിൽ. പക്ഷേ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ ചൂടുവെള്ളം ചോദിച്ചാൽ അവർ തരൂല, ഒരു വെള്ളമാണ് പറയും, പിന്നെ ഒരു ഹോട്ട് കോഫി എന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ ആ അത്തരം രൂപത്തിൽ പോലും എന്ത് ചെയ്യുന്നില്ല, അവർ ഒരു സഹകരണത്തിന്റെ ഒരു കുറവ് ഫീൽ ചെയ്തിരുന്നു.
1: ഒരുപക്ഷെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന
0: പിന്നെ ഉള്ളത് മുക്കിന് മുക്കിന് നമ്മളെ നാട്ടിലുള്ള പലചരക്ക് കട പോലെ എന്തുണ്ട്, ആൽക്കഹോളും ബിയറൊക്കെ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്.
1: അവിടെ ഒരു ജീവിത ചെലവ് എന്നുള്ളത് പൊതുവിൽ കുറവാണോ?
0: ചെലവ് അതിൽ ആ കറൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, അതിൻ്റെ ഒരു വാല്യൂലുള്ള വ്യത്യാസമാണ്. അതായത് ഇവിടെയുള്ള
1: വിയറ്റ്നാമിലെ കറൻസി ഏതാണ്?
0: വിയറ്റ് ഡോങ് ആണ് വിയറ്റ്നാമിലെ കറൻസി എന്ന് പറയുന്നത്. അതിൽ ഭയങ്കര രസകരമായിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, ഇവിടുത്തെ ഒരു 3 രൂപ അല്ലെങ്കിൽ 3.3 രൂപ എന്ന് പറയുന്നത് അവിടെയുള്ള 1000 ഡോങ് ആണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ശരിക്കും നമുക്ക് അവിടെ എത്തിയിട്ട് ഒരു 1-2 ദിവസം എടുക്കും അതൊന്ന് അഡാപ്റ്റ് ആവാൻ തന്നെ. കാരണം ഒരു ചെറിയൊരു കാര്യത്തിന് പോലും 1000 രൂപ 2000 രൂപയാണ്.
1: അവിടുത്തെ ഒരു ചായക്ക് എത്രയാണ്, എത്ര വിയറ്റ് ഡോങ് വേണം?
0: ചായക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30,000 അങ്ങനെ
1: എന്തോ 30,000 വിയറ്റ് ഡോങ് വേണം,
0: അല്ല 10,000 അങ്ങനെ എന്തോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ പിന്നെ ഒന്ന് ടാക്സി എടുത്താൽ എന്തായാലും 100,000 ചിലവാകുക. അപ്പോൾ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ കെ കൂട്ടി പറയാന്നുള്ളതാണ്. അതായത് 10,000 എന്ന് പറഞ്ഞാൽ 10K
1: ഉപയോഗിച്ചാൽ മതി.
0: അങ്ങനെ ഉപയോഗിച്ചാൽ അങ്ങനെയാണ് കുറച്ചും കൂടി ടൂറിസ്റ്റുകൾക്കൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. അല്ലാതെ ഇപ്പൊ നമുക്കത് കോംപ്രിഹെൻഡ്
1: ചെയ്യാൻ നമ്മളിപ്പോ കറൻസി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാവില്ല കൊടുക്കാൻ?
0: അല്ല അതിൽ ഞാൻ കണ്ടത് ഒരു 500 ആ രൂപത്തിലൊക്കെ ഉള്ളൂ. പിന്നെ 1000 ആണ് കൂടുതൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക.
1: അതെ അതെ,
0: 1000-1000
1: ഏറ്റവും ചെറിയ വിയറ്റ് ഡോങ്ങിന്റെ കറൻസി എത്ര രൂപക്കാണുള്ളത്?
0: 500-1000
1: സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല.
0: അപ്പോ
1: നമ്മളിവിടുത്തെ ഒരു ഇന്ത്യൻ റൂപ്പിന്റെ ഒരു വെച്ചതാണ്
0: നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പൊ ഇതൊരു 1000 കൊടുക്കുമ്പോ ഒരു 3 രൂപയാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മളിങ്ങോട്ട് എത്താൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ പോകുമ്പോ ഒരു 100,000 കുറച്ച് പാവപ്പെട്ട ഒരാൾക്ക് കുറച്ച് കാലത്തേക്ക് ഒന്ന് 100,000 ജീവിക്കണം.
1: അല്ല അപ്പൊ അവിടുത്തെ ഒരു സാധാരണ പിന്നെ വരുമാനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് അന്വേഷിച്ചിരുന്നു? എത്ര വിയറ്റ് ഡോങ് ആണിപ്പോ സാധാരണ
0: കഴിഞ്ഞിട്ടില്ല.
1: പൊതുവില് അവിടെ ഒരു പിന്നെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്
0: ശരിക്കും എന്നുള്ളതിനും അപ്പുറത്തേക്ക് വേണമെങ്കിൽ പറയാം, നല്ലൊരു ഒരു ഡെവലപ്ഡ്
1: ആയിട്ടുള്ള
0: ഒരു രാജ്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ടൂറിസത്തിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം അവരെ ഒരു എക്കോണമിയെ നന്നായി ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അപ്പോൾ അത് ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിലാണ്. ഇപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഈ പറഞ്ഞ പോലെ ഹോച്ചിമിൻ സിറ്റിയിലാണ്. അവിടെ ഈ പറഞ്ഞ യൂറോപ്യൻസും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവിടെ ഞങ്ങൾ കൂടുതലായിട്ടും ഒരു എന്താ പറയുക, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആളുകളെ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ പിന്നെ പോയത് ഈ പറഞ്ഞ പോലെ ഫുക്കോക്ക് ഐലൻഡുകളിലാണ്. അവിടെ പോയപ്പോൾ ഒരുപാട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ അടക്കം കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് കുറച്ചുകൂടി ഫുക്കോക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റേതായ ഒരു പ്രത്യേകതയും നമുക്ക് ഫുക്കോക്കില്.
1: ഫുക്കോക്ക് ഐലൻഡ്സിന്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ കടൽ തീരങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നോ? എങ്ങനെയാണ്?
0: ആ ഇതില് ഞാൻ പൊതുവെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, വിയറ്റ്നാം എന്ന് പറയുന്ന സ്ഥലത്തിന് ഹിസ്റ്റോറിക്കലി ഉള്ള കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിനപ്പുറത്തേക്ക് പിന്നെ
1: ഈ വിയറ്റ്നാം വാറിൻ അതല്ലാത്ത വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ അതിനുണ്ടോ?
0: അല്ല, ചില സ്ഥലങ്ങൾക്ക് പ്രകൃതിപരമായി തന്നെയുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷേ പ്രത്യേകതകളില്ലാത്തതടക്കം അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആ രൂപത്തിൽ ടൂറിസത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഫുക്കോക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു നല്ലൊരു ഐലൻഡാണ്, കാണാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ മനോഹരമാക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ചില സ്ഥലങ്ങൾ എന്താ വെച്ചാൽ ഒരു ഒരു ഒരു ഫ്രാൻസ് മോഡൽ, ഒരു ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയാൽ ഒരു ഫ്രാൻസിലെത്തിയ ഒരു പ്രതീതി, അങ്ങനെയുള്ള കുറച്ച് ആ രൂപത്തിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യാം. അവർ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇറ്റലി പോലുള്ള കുറച്ച് ഭാഗങ്ങൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കെട്ടിടങ്ങളും അങ്ങനെ അടക്കം അതിനനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പിന്നെ ഞാൻ ഒരു മൂന്നാമത്തെ ദിവസം അടക്കം പോയിട്ടുള്ളത് ഈ പിന്നെ ബ്ലാക്ക് വെർജിൻ മൗണ്ടെയിനും അതുപോലെ തന്നെ ഹോൺതോം കാബിൾ കാർ. ഇതൊക്കെ പറയുന്നത് കുറച്ചൊരു പിന്നെന്താ പറയാ ഹൈറേഞ്ച് അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യാപകമായുള്ള സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പക്ഷെ ഇവര് ചെയ്തെന്താ വെച്ചാല് അതിലേക്ക് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവിടെ കേബിൾ കാറുകൾ ഉണ്ടാക്കുന്നു. ആ കേബിൾ കാറുകൾ ആകുമ്പോൾ കുറച്ചുകൂടി ആക്സസിബിൾ ആണ്. സംഭവമൊന്നും ഇല്ല, ഒരു നല്ലൊരു മലയാണ്. അവിടേക്ക് മേലെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു
1: വെച്ചിട്ടുണ്ട്. അതിന്
0: മേലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഇത്തരത്തിലുള്ള ആക്സസിബിൾ ആക്കാനുള്ള കേബിൾ കാറുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുമ്പം കുറച്ചുകൂടി എളുപ്പമായിട്ടും പിന്നെ ആ മേലെ സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഒരു ഒരു ഒരു പ്രത്യേകതകൾ അവർ പരമാവധി ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കുറെ പിന്നെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളുടെ ഇപ്പോ പിന്നെ പൈതൽ മല അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടേക്കൊക്കെ പോകുമ്പോൾ നമ്മളടക്കം അവിടേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആലോചിക്കുന്ന തന്നെ നമുക്ക് വലിയൊരു പ്രയാസമാണ്. പക്ഷെ ഇവര് ചെയ്തെന്ന് വെച്ചാൽ ഏറ്റവും ആക്സസിബിൾ ആയി കേബിൾ കാറുകൾ ഉണ്ടാക്കുന്നു, അവിടേക്ക് എത്തുന്നു. ഇപ്പൊ വയനാട്ടിലേക്ക് ഇപ്പൊ തുരങ്കപാതയെ കുറിച്ചൊക്കെ ചർച്ച നടക്കുകയാണല്ലോ. അപ്പൊ ശരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കേരളത്തേക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാമിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മളവിടെ ഇങ്ങനെ ഏറ്റവും
1: ആലോചിക്കുക,
0: അതെ നമ്മുടെ നാട്ടില് ഇതിനേക്കാൾ എത്രയോ അടിപൊളി സ്ഥലങ്ങളുണ്ട്, അത് ഏറ്റവും നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ടൂറിസത്തിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് ഓരോ സ്ഥലം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഈ ഞാൻ ഫുക്കോക്കിൽ പോയി, ഫുക്കോക്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ഐലൻഡ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഐലൻഡുകളൊക്കെ ചെറിയ ചെറിയ ഐലൻഡുകളാണ്. അതിലേക്കൊക്കെ കേബിൾ കാറുകൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഏതോ മണി ഏതോ 20-30 മിനിറ്റ് ആണ് മൊത്തം കേബിൾ കാറിൽ മാത്രമായിട്ട് ഞങ്ങൾ ഒരു ഐലൻഡിൽ നിന്ന് വേറെ ഐലൻഡിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത്. മൊത്തം കടലിന്റെ മേലെ കൂടി കേബിൾ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്നു. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അതടക്കം ആ രൂപത്തിൽ അവർ ഉപയോഗപ്പെടുത്തി.
1: അവിടുത്തെ കടൽ തീരങ്ങളൊക്കെ ഇപ്പൊ നമ്മളെ കോഴിക്കോട് കണ്ണൂർ കടൽ തീരങ്ങൾ പോലെ അങ്ങനെ ആ ഒരു ഇതിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ അത് വളരെ മനോഹരമായിട്ട് ടൂറിസത്തിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരെ ആൾക്കാർ വളരെ വ്യാപകമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സാധ്യതകൾ ഉണ്ട്
0: അല്ലേ?
1: അപ്പോൾ ഏതാണെങ്കിലും വിയറ്റ്നാമുമായി ബന്ധപ്പെട്ട് കുറേ വളരെ ചുരുങ്ങിയ സമയത്ത് കുറേ വിവരങ്ങൾ നമുക്ക് കിട്ടി. ഒരു പക്ഷേ ആദ്യം പറഞ്ഞൊരു കാര്യം പലരും നോട്ട് ചെയ്തിട്ടുണ്ടാകും, ഒരു വളരെ ചിലവ് കുറഞ്ഞ ഒരു വിദേശ രാജ്യത്തേക്കുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു ഒരു നാട് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഏതാണെങ്കിലും ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ അബ്ദുള്ള ബാസിലിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ദൃശ്യത്തിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.
2: ഓക്കെ, വളരെ വ്യത്യസ്തമായ ഒരു യാത്ര അനുഭവമായിരുന്നു ശ്രോതാക്കളെ നമ്മൾ കേട്ടത്.

0: കുടുംബങ്ങളിൽ കുളിർത്തനലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കൂടിൻ്റെ ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വിവാഹത്തെ ഒരു കുട്ടിക്കളിയായിട്ട് പലരും കാണുന്നൊരു സാഹചര്യമാണല്ലോ കാണാറുള്ളത്. അത് നമ്മളിപ്പം ഈ കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുന്നത് പോലെ ഒരു കളിയായിട്ടാണ് അവൻ കാണുന്നത്. പക്ഷെ ശരിക്കും കളിയല്ല, ഇത് കളിയല്ല വിവാഹം എന്നൊരു ടൈറ്റിൽ നിന്നുകൊണ്ടാണ് ബഹുമാന്യനായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹി എന്നിവരുടെ ഒരു സംസാരമാണ് നമ്മൾ റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു അവസാന സമയത്ത് കേൾക്കാനിരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഏറെ സാമൂഹ്യ പ്രസക്തിയുള്ള മറ്റൊരു വിഷയത്തെ സംബന്ധിച്ചാണ്. പലപ്പോഴും നമ്മുടെ പുതിയ കാലത്ത് ഏത് വിഷയത്തോടും ഒരു ഗൗരവഭാവം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു തുടർച്ചയായി സ്വന്തം ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇണയുടെ കൂടെയുള്ള ജീവിതവും അവർക്ക് നൽകേണ്ട പരിരക്ഷയും അവർക്ക് നൽകേണ്ട സൂക്ഷ്മമായ ശ്രദ്ധയും ഒന്നും നൽകപ്പെടാതിരിക്കുകയും തൊഴിലുമില്ല, കൂലിയുമില്ല, ജോലിയുമില്ല, അങ്ങനെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇയാളെ വിവാഹം കഴിച്ചതുകൊണ്ട് ഒരു കുടുംബിനി, ഒരു പെൺകുട്ടി, ഒരു ഇണ അങ്ങനെ കരഞ്ഞു തീരുന്ന ഒരു സാഹചര്യം നമുക്കിടയിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒന്നിലും ഒരു സീരിയസ്നെസ് കാണിക്കാത്ത ഭർത്താവ് എന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കളിയല്ല വിവാഹം എന്ന ടൈറ്റിൽ നിന്നുകൊണ്ടാണ്. അരിസ്ക, വ്യാപകമായ രീതിയിൽ തന്നെ ഉള്ളൊരു വിഷയമാണിത്. പലപ്പോഴും കുട്ടികൾ അവർ വിചാരിക്കുന്നൊരു വ്യക്തിയെ കിട്ടിയില്ല, ശ്രദ്ധ ലഭിക്കുന്നില്ല, പരിഗണന ലഭിക്കുന്നില്ല, ഒരു കെയറിങ് അല്ല, ഒരു സെൽഫോണൊക്കെ പോയി വാങ്ങണ ലാഘവത്തോടു കൂടെ വിവാഹം കഴിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കുന്നു എന്നൊരു തലം സമൂഹത്തിലുണ്ട്. ഈയൊരു വിഷയത്തിലേക്ക് എത്താതിരിക്കാൻ ഏറ്റവും പ്രധാനമായും വേണ്ടത് ഒരു വരനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകേണ്ട ശ്രദ്ധകളാണല്ലോ. ഒരു പുതിയ കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പാരൻസ് ഒരു വരനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: വളരെ പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടത്. ഒന്നിപ്പോൾ ഇത് ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളും ആൺകുട്ടിയുടെ രക്ഷിതാക്കളും ഒരുപോലെ പ്രതിസന്ധിയിലാകുന്ന ഒരു കാര്യമാണ്. വിവാഹം വിജയിക്കാതെ വരുമ്പോൾ അതൊരു പെൺകുട്ടിയെയോ അവളുടെ മാതാപിതാക്കളെയോ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, രണ്ടുപേരെയും ബാധിക്കുന്നുള്ളതാണ്. സത്യത്തിൽ എന്തുകൊണ്ടാണ് പുതിയ തലമുറയിൽ ഇത്തരം ഭർത്താക്കന്മാരുടെ എണ്ണം കൂടി വരുന്നത്, എന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഒരു ഉത്തരവാദിത്തങ്ങളും അറിയാതെ ജീവിതത്തിലെല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രൂപമാണെന്ന് കുട്ടികളെ പൊതുവെ ഉള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെ അവർക്ക് ഡിഗ്രി വാങ്ങിക്കൊടുത്ത പോലെ, അവർക്ക് പലതും ചെയ്തു കൊടുത്ത പോലെ തന്നെ അവനുടെ മഹറും എല്ലാ സംഗതികളും മാതാപിതാക്കളെന്നെ കണ്ടെത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുക്കുക, അവൻ്റെ ഭാര്യയും അവർ സംരക്ഷിക്കുക, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ഒരു ഉത്തരവാദിത്തത്തിൻ്റെ തൻ്റെ ഭർത്താവ് തൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിക്കുന്നു എന്നുള്ള തോന്നലെന്നെ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുള്ളൂ. അതോടുകൂടെ തന്നെ അവൾ വിവാഹത്തിൽ നിരാശപ്പെട്ടു പോണ ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, വിവാഹം ആവശ്യമില്ലാത്ത ചിലർ വിവാഹം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലൈംഗിക വൈകൃതങ്ങളൊക്കെ ഉള്ള പല ആളുകളുണ്ടാകും, അവർക്കൊന്നൊരു ഭാര്യ എന്താവില്ല, ആവശ്യമായി വരൂല. പക്ഷെ അവർ വിവാഹം കഴിക്കുകയാണ്, അപ്പം എന്ത് ചെയ്യില്ല, ഒരു വൈഫ് എന്നുള്ള നിലക്ക് ഇവളെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇവൾക്കൊരിക്കലും ഒരു ഭർത്താവുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ 30 വർഷമായി ഒരു ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ പറയണത് അയാൾ ഹോമോസെക്സിൻ്റെ ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാർ ചാറ്റ് ചെയ്യണ പോലെ തന്നെ ധാരാളം ആൺകുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, ചാറ്റ് ചെയ്യുക. അപ്പോൾ അവർ പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ചിത്രങ്ങൾ, ഫോട്ടോകൾ, ഇതൊക്കെയാണ് അയാളുടെ ഇതിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അയാൾക്കൊരു ഭാര്യ ആവശ്യമില്ല, പക്ഷെ അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ സ്ത്രീ എന്ത് ചെയ്യാണ്, കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ കാണുന്നു. ഇങ്ങനെ അങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളെ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇതിൽ എല്ലാം നമ്മൾ സൂക്ഷിച്ചത് കൊണ്ട് 100% നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാകും നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ഇതിൻ്റെ അന്വേഷണങ്ങളിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ അന്വേഷണങ്ങൾ

0: എന്താ വെച്ചാൽ പലപ്പോഴും എന്ത് ചെയ്യുന്നറിയോ, യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ആരും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല. അവന് ജോലിയില്ല, അല്ലെങ്കിൽ അവന് അവര് പക്വത ഇല്ലാത്ത ഒരു കാര്യബോധമില്ലാത്ത ഒരാളാണ് എന്നൊക്കെ അന്വേഷിച്ച് മനസ്സിലായാൽ വിവാഹങ്ങൾ നടക്കില്ല. അപ്പോൾ ഇവരൊക്കെ അന്വേഷിക്കുമ്പോൾ ധാരാളം വിവാഹങ്ങൾ ഇവർക്ക് എന്ത് ചെയ്യില്ല, നടക്കാതെ പോകും. അവസാനം പല ആളുകളും എന്ത് ചെയ്യും വിചാരിച്ചാൽ കളവ് പറഞ്ഞ് അവർ വളരെ ദീനിയായ നല്ല ആളുകളാണെന്ന് പറയും. അവർ ചെയ്യാത്ത കോഴ്സുകൾ പറഞ്ഞ് അവരെ പ്രായം മാറ്റി പറഞ്ഞ് അങ്ങനെ പലതും എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യാണ് തെറ്റായി പറഞ്ഞുകൊണ്ട്, കാരണം വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി അകപ്പെട്ടല്ലോ, പിന്നെ അവൾ നിന്ന് പോയിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള ചില ശ്രമങ്ങളാണ് പലപ്പോഴും എന്താകുന്നത്, ഇത്തരം വിവാഹങ്ങളായിട്ട് കലാശിക്കുന്നത്. പക്ഷെ കുറേയൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്കൊരു ഒരു അന്വേഷണം വരുമ്പോൾ ആ പയ്യൻ്റെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒന്ന് വെറുതെ ചെക്ക് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടും. ഇന്നൊരാളെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. ഇത് അങ്ങനെ ഒരു അന്വേഷണം നമ്മൾ നടത്തി കഴിയുമ്പോൾ, ഒരു പക്ഷെ നമ്മൾ നല്ലൊരു ദീനി കുടുംബത്തിൽ നിന്ന് ഒരു പയ്യനാകുമ്പോൾ ദീനുണ്ടാവും നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷെ അവനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പേഴ്സണലായിട്ട് നമ്മൾ അവനെ ചെക്ക് ചെയ്യണില്ല. ഇത് ആ വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി അവർ പറയും, അല്ലെങ്കിൽ ഒരു ഡിഗ്രി അവർ പറയും, അത് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ തൽക്കാലം ആര് പരീക്ഷ എഴുതിയാലും കിട്ടുന്ന ചില ഡിഗ്രികളുണ്ട്, അതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊന്നൊരു ജോലി സാധ്യത എവിടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്താണ് കബളിപ്പിക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ അന്വേഷിക്കാതെ പോകുന്നതോ ആയ കാര്യങ്ങളുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ ഫൽഫുർബിദാത്തിനല്ല, ദീനിനല്ലേ മുൻഗണന, അപ്പോൾ അയാൾ ഇന്നൊരു പിന്നെ സംഘടനയുടെ ഭാരവാഹിയാണ്, അല്ലെങ്കിൽ വേഷത്തിൽ അദ്ദേഹം ഒരു ഇസ്ലാമിക ഷിആറുകൾ പാലിക്കുന്നുണ്ട്. ഇങ്ങനത്തെയൊക്കെ ചില പോയിന്റുകളിൽ മാത്രം വഞ്ചിതരായി പോകുന്ന ആളുകളുണ്ട്. അവിടെ ദീനഹു വഹുലുഖഹു എന്ന് പറയുന്നത്
1: രണ്ടും
0: രണ്ടായി തന്നെ പറയണതുകൊണ്ട് എന്തായിരുന്നാലും അവരുടെ സുഹൃത്തുക്കളോടും നാട്ടിലുമൊക്കെ എന്ത് ചെയ്യണം, ശരിക്കും അന്വേഷിച്ചുകൊണ്ട്. അത് വിവാഹത്തിൻ്റെ ഒരു പ്രധാന കാര്യമല്ലോ, ഒരു ജീവിതമാണല്ലോ, അത് അന്വേഷിച്ച് തന്നെ എന്ത് ചെയ്യണം, ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പരിധിവരെ സുരക്ഷിതം.
1: നല്ല പ്രാർത്ഥനയും നല്ല സൂക്ഷ്മമായ അന്വേഷണങ്ങളും, ധൃതിയില്ലാതെ അന്വേഷിക്കുക അല്ലേ. ഒരു ചില ആളുകളൊക്കെ ഒരു ഗൾഫിൽ നിന്ന് ഒരു നാലിസ്റ്റിന് വരും, ഇങ്ങനത്തെ ചില സമ്മർദ്ദങ്ങൾ പോയിന്റിലിട്ടിട്ടായിരിക്കും പലപ്പോഴും അന്വേഷിക്കുക. അപ്പം ഒരു കുട്ടിയുടെ ഒരു രണ്ടു ലോകത്തെയും ജീവിതമാണ് ഒരാളെ ഏൽപ്പിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടെ കുറച്ച് സമയമെടുത്ത് ശ്രദ്ധിച്ച് ചെയ്യുക എന്നൊരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം. ഇനി ഇതിൻ്റെ ഒരു വിഷയം, ഇങ്ങനെ ഒരു ബോധ്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധ അല്ലാത്ത സീരിയസ് അല്ലാത്ത ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് എടുക്കുന്ന ഒരു കുട്ടി അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളുണ്ടല്ലോ. ആ പ്രത്യാഘാതങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് തീർച്ചയായും പാരൻസിന് കണ്ണു തുറക്കാനുള്ള കാരണങ്ങളാകും തോന്നുന്നുണ്ട്.
0: ഒന്നാമത് എന്താന്ന് വിചാരിച്ചാൽ, ഒരു വിവാഹം കഴിയുന്ന ഒരു പെൺകുട്ടി എപ്പോഴും തൻ്റെ എല്ലാ കാര്യങ്ങളും ഭർത്താവ് നിർവഹിക്കണമെന്നാണ് ആഗ്രഹിക്കുക. അപ്പോൾ അയാളിൽ നിന്നൊരു പരിഗണനയോ അയാളിൽ നിന്ന് എന്ത് ചെയ്യാണ് ഇവൾക്കുള്ള ചിലവുകളോ കാര്യങ്ങളോ ഒക്കെ കിട്ടാതെ വരുമ്പോൾ അവൾ വല്ലാതെ മാനസികമായ വിഷമത്തിൽ അകപ്പെട്ടു. അതുകൊണ്ടാണ് പല പെൺകുട്ടികളും ഡിപ്രഷനിലേക്ക് പോകുന്നത്, കാരണം അവർക്ക് അപ്പോഴും വീണ്ടും അവരുടെ മാതാപിതാക്കളെ ആശ്രയിക്കണം. ഒരിക്കലും അവർക്ക് ഇഷ്ടമല്ല പിന്നെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ്. മറ്റൊന്ന് എന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹമാണല്ലോ ശരിക്കും ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ, അവിടെ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ഈ പയ്യനും ഒരു ജീവിതം കിട്ടാതെ പോവുകയാണ്, അതേപോലെ തന്നെ ഈ പെൺകുട്ടിക്കും ഒരു ജീവിതം കിട്ടാതെ പോവുകയാണ്. പലപ്പോഴും ഇതിൽ നമ്മൾ കാണുന്ന ഒരു വലിയ ദുരന്തം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ മേൽ പിന്നെ അവളുടെ ഉടമസ്ഥാവകാശവും അതേപോലെ തന്നെ അവളുടെ സംരക്ഷണ ചുമതലയും ഒരു രക്ഷകർത്തൃത്വമൊക്കെ അയാൾക്ക് കിട്ടുന്നത്, ആ ഒരു പവർ ഉണ്ടല്ലോ, അത് അയാൾക്ക് കിട്ടുന്നത് വബിമാ അംഫക്കും പിന്നെ അംവാലിക്കും എന്നാണ്. അയാളുടെ സമ്പത്ത് ചെലവഴിച്ചിട്ടാണല്ലോ. ഇപ്പം ഈ കയ്യിൽ പണമൊന്നും ഇല്ലാത്തവന് ഒരു വിലയും ഭാര്യമാർ കൽപ്പിക്കൂല. അപ്പോൾ ഇവരെന്താ ചെയ്യാച്ചാൽ, ഇവളുടെ മേലെ ഈ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഭർത്താവ് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലോ, ഭർത്താവിനനുസരിക്കണം, ഞാൻ ഭർത്താവാണ്, ഞാൻ പറയുന്നത് കേൾക്കണം, എന്നോട് എതിര് പറയാൻ പാടില്ല, എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ ചില ബേസുകളിൽ നിന്നിട്ട് എന്ത് ചെയ്യും, ഇവളെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ഈ ദ്രോഹങ്ങളിലൂടെയും ഈ വഴക്കിലൂടെയും പ്രശ്നങ്ങളിലൂടെയും അയാൾ ആഗ്രഹിക്കണം എന്താ വെച്ചാൽ, അയാൾക്കൊരു ഒരു ഭർത്താവ് എന്നുള്ളൊരു പദവി ഉണ്ടല്ലോ, അത് നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരു മനഃശാസ്ത്രപരമായ ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, യാതൊന്നും ചെയ്യാത്ത ഒരുത്തൻ ഞാൻ ഭർത്താവാണെന്ന് പറഞ്ഞ് ചമയാൻ ശ്രമിക്കുമ്പോൾ ഉള്ള വിലയും കൂടെ അയാൾക്ക് എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടു പോവുകയാണെന്നുള്ളതാണ് ഇതുകൊണ്ടുണ്ടാവുന്നത്. ഇതിൽ ഈ മക്കളും കൂടി ഉണ്ടെങ്കിലാണ് ഏറ്റവും വലിയ ദുരന്തം. മക്കളുണ്ടെങ്കിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവ് നിലക്ക് അവർ പല ആഗ്രഹങ്ങളുണ്ടല്ലോ, അവിടെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊതുവെ അവരെന്ത് ചെയ്യും, ഈ ഉമ്മൻ്റെ പ്രയാസങ്ങൾ, ഉമ്മൻ്റെ വിഷമങ്ങൾ ഈ കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുകയും ഇവർ ക്രമേണ ഇയാളുടെ ഒരു ശത്രുവായി മാറുകയും ഭാവിയിൽ എന്താണ് ഒരു വലിയ ശത്രുവിനെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരം ദുരന്തപൂർണമായിട്ടുള്ള വിവാഹങ്ങളുടെ അനന്തരഫലങ്ങൾ. അതുകൊണ്ട് എപ്പോഴും ഒരു പുരുഷൻ എന്ത് ചെയ്യാണ്, മനിസ്തതായ മിൻകുമുൽ ബാഅത്ത് എന്ന് പറയണ്ടല്ലോ, ബാഅത്തുള്ളതിന് ശാരീരികമായ സാമ്പത്തികമായ ശേഷി എന്നും അല്ലെങ്കിൽ പിന്നെ വൈകാരികമായ ശേഷി എന്നും ഒക്കെ നമ്മൾ വ്യാഖ്യാനങ്ങൾ പറയുമ്പോഴും ആ ശേഷി ഒരു പ്രധാനമാണ്. അതൊരു വിവാഹത്തിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായും ഒരു കുടുംബം, ഒരു നല്ല സമാധാനമുള്ളൊരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ വിവാഹം കഴിഞ്ഞ പെൺകുട്ടിക്ക് ഒരു വിവാഹത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവാനും ഒക്കെ അത് വളരെ അനിവാര്യമായ കാര്യം.
1: ഇതിലിപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പൊതുവെ ഈ എൻ്റെ ഭർത്താവ് എങ്ങനെയാണ്, എൻ്റെ ഭാര്യ എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ധാരണ കിട്ടുമല്ലോ. അപ്പോൾ ആ ധാരണ ഒരു അതിൻ്റെ ഒരു സൂചന ഇതൊരു കുടുങ്ങാൻ പോവാണ്, പ്രയാസത്തിലാകാൻ പോവാണ് എന്നൊരു കുട്ടിക്ക് മനസ്സിലായാൽ അവിടെ ആ കുട്ടി ചെയ്യേണ്ട ഒരു ദൗത്യം എന്താണ്?
0: അവിടെ പലപ്പോഴും ഈ സ്ത്രീകൾക്കുണ്ടാവുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താ വെച്ചാൽ, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിധമൊക്കെ അവരങ്ങനെ സഹിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവും. അപ്പോൾ ഒരു മദ്യപാനിയാണെന്ന് തോന്നിയാൽ പോലും അവരെന്താ പ്രതീക്ഷ ഉണ്ടാവും അവർക്ക്, എന്ത്
1: ശരിയാവും
0: ശരിയാവും. അങ്ങനെയാണ് ഈ 20-30 വർഷമൊക്കെ ഇവരെന്ത് ചെയ്യണത്, മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും അവൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. അത് വളരെ രഹസ്യമാക്കി വെച്ച് മാതാപിതാക്കളെ അറിയിക്കാതെ എൻ്റെ അഭിമാനം സംരക്ഷിച്ച് കൊണ്ടുപോകും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇവരൊന്നും മാറാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എനിക്കൊരു ലൈഫ് വേണം, അതിലൊരു നോ കോംപ്രമൈസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മനസ്ഥിതി യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികൾക്ക് വേണം. അപ്പോൾ മാറാൻ വല്ല സാധ്യതയും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ എത്രയും പെട്ടെന്ന് പരീക്ഷിച്ചറിയണം അയാൾ മാറുമോ മാറൂലേ എന്നുള്ളത്. അതിന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ അതിനെന്താ വെച്ചാൽ ആദ്യം ഒന്ന് വാൺ ചെയ്യാം, ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയൂല എന്നാണ് തോന്നുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതുവരെയും എൻ്റെ പാരൻസിനൊന്നും അറിയിച്ചിട്ടില്ല, ഇന്നിന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ ഈ വിവാഹത്തിന് ശേഷം അനുഭവിക്കുന്നുണ്ട്, എൻ്റെ മിനിമം കാര്യങ്ങളെങ്കിലും നിങ്ങൾ തന്നെ നിർവഹിച്ച് തരണം, അതെനിക്ക് സാധിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാണ്, അങ്ങനെ ഒരു സംരക്ഷണവും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ ഒരു ഭർത്താവിൻ്റെ ഒരു കാര്യമില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു തീരുമാനത്തിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ ഞാൻ പാരൻസിനോട് സംസാരിക്കണില്ല, നിങ്ങളങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ നമുക്കങ്ങനെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതറിയിക്കേണ്ടവരെ അറിയിച്ചൊരു പരിഹാരമുണ്ടാക്കും എന്ന് വളരെ ഗട്സോടുകൂടെ എന്ത് ചെയ്യണം, പറയണം. അത് പറയാൻ നമ്മൾ മടിക്കരുത്. പറയാൻ മടിക്കുമ്പോൾ എന്തായിരിക്കും വെച്ചാൽ, ഇവളിങ്ങനൊരു ടൈപ്പാണ്, അവളെ കുറച്ച് ഭീഷണിപ്പെടുത്തിയും കുറച്ച് പ്രകോപിപ്പിച്ചും നാല് നുണ പറഞ്ഞുമൊക്കെ എന്ത് ചെയ്യാം, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു ധാരണയിലേക്ക് പുരുഷന്മാരെത്തുമ്പോഴാണ് പലപ്പോഴും ഈ സ്ത്രീകൾ ജീവിതകാലം മുഴുവനും അവർ കഷ്ടപ്പെടേണ്ടി വരുന്നത്. അങ്ങനെ അതാണല്ലോ എൻ്റെ ഇസ്ലാമിക പരിഹാരം. അത് പിന്നെ അവരറിയിക്കേണ്ടവരെ അറിയിച്ചൊരു പരിഹാരത്തിലേക്ക് നീങ്ങാണ് വേണ്ടത്. ഇതാണത് ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ തർക്കിക്കുന്ന സമയത്ത് അയാളെ നമ്മൾ പിന്നെ മറുപടി പറഞ്ഞ നിങ്ങൾക്ക് ഒരു ജോലിയില്ലല്ലോ തൊഴിലില്ലല്ലോ നിങ്ങൾക്ക് നടക്കല്ലേ എന്നൊക്കെ നമ്മൾ പറയണത് കൊണ്ട് അതൊരനുസരണക്കേടും ധിക്കാരവുമായിട്ടേ പറയുള്ളൂ. പക്ഷെ നമ്മൾ വളരെ ഇമോഷണലായി നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ കുട്ടികളുടെ വിഷമങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, അയാളിൽ നിന്നൊന്നും ഇങ്ങോട്ട് വരാതെ തന്നെ നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ അയാളോട് പറയുന്നൊരു രൂപം, അതും പല ആളുകളുടെയും മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ കാര്യങ്ങൾ അയാളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരാളുടെ മുമ്പിൽ അയാളെ എത്തിക്കാനെങ്കിലും കഴിയണം. നമുക്കൊരു അവൾക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷനും വിഷമങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്കൊരു ചെറിയൊരു കൗൺസിലിംഗ് കിട്ടിയില്ലെങ്കിൽ ഞാൻ മാനസികമായി തളർന്നു പോകുമെന്ന് പറയുമ്പോൾ സ്വയം അവൾക്കൊരു കൗൺസിലിംഗ് കിട്ടുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ അയാളിലേക്ക് എത്തുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് കൗൺസിലർ അയാളോട് സംസാരിക്കും. അപ്പോൾ ചിലപ്പോൾ അതൊരു ശാശ്വതമായ പരിഹാരങ്ങളിലേക്ക് നീങ്ങാൻ കാരണമുണ്ടാകും. ഇതിലേതെങ്കിലും ഒരു മാർഗത്തേക്ക് നീങ്ങാതെ ഇതെൻ്റെ ഒരു വിധിയാണെന്നും ഞാനിങ്ങനെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും അതൊക്കെ ഭാവിയിൽ പിന്നീട് ശരിയായിക്കോളും, അല്ലെങ്കിൽ കുട്ടികൾ വലുതാകുമ്പോൾ അവരെ സംരക്ഷണത്തിൽ ജീവിക്കാം എന്നൊക്കെയുള്ള വിദൂര പ്രതീക്ഷകളുമായി എന്താണ് നല്ലൊരു ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുന്നതിൽ അർത്ഥമില്ല എന്നാണ് മനസ്സിലാവുന്നത്.
1: അതെ. അപ്പോൾ അതിൽ പിന്നെ ഒരു ഒരു അഡീഷണൽ ഒരു ഇതുകൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ജീവിച്ച് തുടങ്ങിയവരെ കുറിച്ചല്ല ഞാൻ പറയണത്, നേരെ മറിച്ച് ജസ്റ്റ് കല്യാണത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഈ ഉത്തരം നമ്മൾ ഉദ്ദേശിക്കുന്നത് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന കുട്ടികളെ, വിവാഹം കഴിഞ്ഞ് ജസ്റ്റ് ഒരു കുട്ടികളൊന്നും ആവാത്ത ആളുകളൊക്കെയാണ്. അപ്പോൾ അവരിങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇത് ഈ പ്രശ്നം അപഗ്രഥിക്കാവുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ പൂർണ്ണമായും അപഗ്രഥിച്ച് നല്ലൊരു കൗൺസിലറോട് കൃത്യമായി സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കി പോകുന്ന ഒരു രൂപത്തേക്ക് പ്ലാൻ ചെയ്തൂടെ?
0: അവിടെ രണ്ട് വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ വിവാഹത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ് അത്ര കറക്റ്റ് ആയിക്കോളുന്നില്ല, മനസ്സിലായി? നമുക്ക് ഒരു ആളെ മനസ്സിലാക്കുന്നിടത്തൊക്കെ ചില പരിമിതികളുണ്ടായിരിക്കും. ഒരു നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഒരു ചെടി എന്ത് ചെയ്യാണ്, പറിച്ചെടുത്ത ശേഷം പിന്നെ നടുകയാണല്ലോ. അപ്പോൾ അതിന് വേര് പിടിക്കാൻ സമയമെടുക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന് ചില താമസങ്ങൾ, ആ താമസത്തെ നമ്മൾ ഇതായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. അത് ഒരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ തുടക്കത്തിൽ നമുക്ക് തെളിവുകൾ കിട്ടൂല. അപ്പോൾ ഇവൾ ഒരാളെ മുന്നിൽ ഇവൾ എത്തുമ്പോൾ ഇയാളിങ്ങനെ ഒരു നിരുത്തരവാദപരമായി പെരുമാറുന്നവനാണ് എന്നതിന് എന്ത് വേണം, ചില സംഭവങ്ങളും ചില തെളിവുകളും എവിഡൻസുകളും വേണമല്ലോ. അതിപ്പോൾ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ പലപ്പോഴും എന്താന്ന് വെച്ചാൽ തുടക്കത്തിൽ കാണുമ്പോൾ വളരെ വൈകാതെ പരിഹരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്താന്ന് വിചാരിച്ചാൽ ഇവൾക്ക് ചില ആശയക്കുഴപ്പങ്ങളുണ്ട്, ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യണം, ഒന്ന് അവൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. വിവാഹത്തിൻ്റെ തുടക്കത്തിൽ ഒരു പ്രീമെരിറ്റൽ കൗൺസിലിംഗ് ഒന്നും ഇല്ലാഞ്ഞിട്ടാവും. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം, വിവാഹത്തെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു, ചില കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, പാരൻസിന് വേണമെങ്കിൽ പറയാം അറിയാണെങ്കിൽ, അതല്ലെങ്കിൽ അവൾക്ക് സ്വയമേ പറയാം എന്ത് ഇതിനെപ്പറ്റി. അവൾക്ക് അത്ര പിടുത്തം കിട്ടണില്ലെങ്കിൽ നല്ലൊരു കൗൺസിലർ അടുത്ത് പോയാൽ എന്ത് ചെയ്യും, അയാൾ ശരിക്കും ഇയാളെ കുറിച്ച് പഠിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞു കൊടുക്കും. അതിന് അയാളെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു പണിയൊന്നും തുടക്കത്തിൽ തന്നെ എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ, നമ്മൾ വീട്ടിൽ പോയി ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കൺഫ്യൂഷൻസ് ഒക്കെ ഒന്ന് തീർന്നിട്ട് പോവാം എന്ന നിലക്കൊന്ന് പെൻഡിങ് നിർത്തിയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലേക്കും വേണമെങ്കിൽ എത്തിക്കാം. ആ തുടക്കം തന്നെയാണ് നല്ലത്. പക്ഷെ തുടക്കത്തിൽ ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും ശ്രദ്ധിക്കുന്നതന്നെയാണ്
1: വളരെ തുടക്കാവാതിരിക്കുക.
0: അതെ അതെ അതെ അതെ.
1: ഇതിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ അനുഭവിക്കുന്നു,
0: അതെ,
1: അവളത് വീട്ടിൽ പറയുന്നു അല്ലെങ്കിൽ വീട്ടുകാരറിയുന്നു. അപ്പോൾ പൊതുവേ നമ്മുടെ ആളുകളുടെ ഒരു പാരൻസിൻ്റെ ഒക്കെ രക്ഷിതാക്കളുടെ ഒരു പൂർവ്വ പ്രതികരണം ക്ഷമിച്ച് അവിടെ നിൽക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു കുട്ടി ഇത്തരം ഒരു വിഷയം പറയുമ്പോൾ പാരൻസ് രക്ഷിതാക്കൾ എടുക്കേണ്ട സമീപനങ്ങൾ എന്താണ്?
0: അത് വളരെ പ്രധാനം. അങ്ങനെ ഒരു കുട്ടി പറയാന്ന് പറഞ്ഞാൽ അതിന് നല്ല കാരണങ്ങളുണ്ടാവും. കാരണം പെൺകുട്ടികൾ പൊതുവേ അത് പറയില്ല, രക്ഷിതാക്കളെ വിഷമിപ്പിക്കണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ അത് പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നീ മുന്നോട്ട് പോകും, ക്ഷമിക്ക്, ശരിയാവും, ശരി, ഇത് ശരിയായൊരു മറുപടിയല്ല. കാരണം അത് ചിലപ്പോൾ ആ കുട്ടിയെ വലിയ വിഷാദ രോഗങ്ങളിലേക്ക് നയിക്കാം. ചിലപ്പോൾ കുട്ടി സൂയിസൈഡ് ചെയ്യാം. പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഒരു പക്ഷേ ആ കുട്ടി ആ വീട്ടിൽ തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ അപകടകരമായ അവസ്ഥ ഉണ്ടാവാം. കാരണം ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള അത്രയും വിശ്വാസമില്ലാത്ത പ്രവർത്തനങ്ങളെ കൊണ്ടായിരിക്കും പറയേണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവളുടെ ജീവൻ പോലും അവിടെ എന്താവില്ല, സുരക്ഷിതമാവില്ല. അപ്പോൾ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും തുടക്കത്തിൽ കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ അതിന് പാരൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പറയാൻ അത്രയും പ്രശ്നത്തിലേ പറയുള്ളൂ. അപ്പോൾ പറഞ്ഞു എന്നുള്ളത് തന്നെ അവിടെ എന്തോ മേജർ പ്രോബ്ലം ഉണ്ടെന്നതിൻ്റെ തെളിവാണ്. അത് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാച്ചാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്തിനാ എടുക്കണം, അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്, എന്താണ്, അത് കേൾക്കണം. അതിനൊന്നും മറുപടി പറയരുത്. മറുപടി പറയുമ്പോൾ ഇത് അംഗീകരിക്കാത്തവരോട് വിഷയങ്ങൾ പറയാൻ പൊതുവേ താല്പര്യം ഉണ്ടാവില്ല. ഏപ്പം എന്തെങ്കിലും അത് ഇന്ത്യ കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെയെന്നൊക്കെ അമ്മ പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യില്ല, അവൾക്ക് പറയാൻ അവൾ അംഗീകരിക്കില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ പറയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടും നമ്മൾ കേൾക്കണം. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ പൊതുവേ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്ന്. അപ്പോൾ ചിലപ്പോൾ അവർ ഉള്ള കാരണങ്ങളാവില്ല പറയണത്, കാരണം അത് പറയാൻ മാത്രം അവർ പേടിക്കണ്ടായിരിക്കും. അപ്പോൾ ഈ കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഊഹിക്കണം. ഇവരീ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. അത് സീരിയസ് ആയി എടുക്കണം. കാരണം പല പെൺകുട്ടികളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഭർത്തൃ വീട്ടിൽ നിന്നുള്ള പല റിപ്പോർട്ടുകളും പാരൻസ് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടെ പരിഗണിക്കാത്തത് കൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അടുത്ത ദിവസം ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് കേട്ടു. പക്ഷേ പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ അവൾക്ക് ഒരു പ്രശ്നമില്ല എന്ന പാരൻസ് വേണത്. ഒരു പ്രശ്നമില്ലാതെ എന്ത് ചെയ്യൂല, അവൾ കൊല്ലപ്പെടൂലല്ലോ. അപ്പം ആ പ്രശ്നങ്ങൾ എന്താണെന്ന് അവളുടെ പാരൻസിന് അറിയില്ല എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ടും എന്തെങ്കിലും അവളുടെ ഒരു പ്രശ്നം അവൾ പറയണില്ല. അപ്പം അവിടെ വളരെ സമാധാനവും സന്തോഷവുമാണെന്ന് മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ കുട്ടി നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യണത്, ഇത്രയും വലിയ പ്രശ്നങ്ങളിലായിരുന്നോ ജീവിച്ചിരുന്നത് എന്ന് ചിന്തിക്കണത്. അപ്പം അതുകൊണ്ട് കുട്ടികൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വളരെ ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ളതാണ് മനസ്സിലായി.
1: ഇത് പറഞ്ഞപ്പോൾ തോന്നിയതാണ്, ഇപ്പം സ്വന്തം ഇണയെ, ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു കൊണ്ടുന്ന ഇണയെ കൊല്ലുക എന്നുള്ളൊരു പ്രതിഭാസം, അത് വെറൈറ്റി വഴികൾ ഉപയോഗിച്ച് പാമ്പിനെ കൊത്തിച്ചിട്ടും അല്ലാതെയൊക്കെ കൊല്ലുക എന്നുള്ളൊരു പ്രതിഭാസം ഇന്ന് ഭയങ്കര വ്യാപകമാണ്. അതും അത് ഭർത്താക്കന്മാരുടെ ഭാഗത്താണ് കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. സ്ത്രീകൾ ചെയ്യണതൊക്കെ ഉണ്ട്, പക്ഷേ അത് പുതിയ കാലത്ത് അതൊരു പുതിയ ട്രെൻഡായി രൂപപ്പെട്ടിട്ടുണ്ട്. അതിന് എന്തെങ്കിലും ഒരു
0: അതിൻ്റെ ഒരു കാരണം പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഉമ്മ വാപ്പ പെങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രക്തബന്ധങ്ങളല്ലേ, ഇത് വിവാഹബന്ധമാണ്. വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, വിവാഹത്തിലൂടെ മാത്രമാണ് ആ ബന്ധം ഉണ്ടാകുന്നത്. വിവാഹം വേർപെടുന്നതോടുകൂടെ നമ്മൾ അന്യരാണല്ലോ. അപ്പോൾ സത്യത്തിൽ ഈ ഔപചാരികമായ വിവാഹങ്ങൾ നടക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സുകൊണ്ട് അവരെന്തായിട്ടുണ്ടാവില്ല, സ്നേഹിക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ സ്നേഹിക്കണില്ലെങ്കിൽ, സ്നേഹിക്കുന്ന ഒരു ഭർത്താവിൻ്റെ അടുത്ത് എത്രമാത്രം ഒരു പെണ്ണ് സുരക്ഷിതയാണോ, അതേപോലെ തന്നെ സ്നേഹിക്കാത്ത ഒരു ഭർത്താവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ തീർത്തും അപകടാവസ്ഥയിലാണ്. അപ്പം ആ സ്നേഹിക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചത് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രധാനമായും അവർക്ക് അവിഹിത ബന്ധങ്ങളുണ്ടാവും. അതേപോലെ ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, വിവാഹം എന്ന അടിസ്ഥാനപരമായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹമോ ഇഷ്ടമോ ഇല്ലാത്ത കാരണങ്ങളോ കൊണ്ട് വിവാഹം കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഇവർക്ക് ഇവളൊരു ഭാരമായിരിക്കും. അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് എന്ത് ചെയ്യണത്, ഇവരെ നഷ്ടപ്പെടുത്താനും ഇവരെ കൊല ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മുടെ പെൺകുട്ടികൾക്കും ഉണ്ടാവണം, പാരൻസിനും ഉണ്ടാവണം. കാരണം ഈ കലഹങ്ങളുണ്ടായിക്കോട്ടെ, പക്ഷേ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇഷ്ടമില്ലെങ്കിൽ എന്താ, ഒരു ഇഷ്ടം മാത്രമാണ് അയാളെ ഇവളുടെ സംരക്ഷകനാക്കുന്നത്. ഇഷ്ടമില്ലെങ്കിൽ ഒരു അന്യപുരുഷനേക്കാളും ഡേഞ്ചറാണ് ആര്,
1: ഭർത്താവ്.
0: അന്യപുരുഷന് വരണമെങ്കിൽ കുറേ പ്രയാസങ്ങളുണ്ട്. ഭർത്താവ് പറഞ്ഞാൽ കൂടെ ഉറങ്ങുന്ന ആളല്ലേ, അതുകൊണ്ട് എന്താ വെച്ചാൽ വളരെ ഡേഞ്ചറാണ്. ഇതിനെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളും മാതാപിതാക്കളും അത്ര ബോധവാന്മാരല്ല എന്നാണ് മനസ്സിലാവുക.
1: ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ശരിക്കും നമുക്കൊരു നല്ലൊരു വ്യക്തത കൊടുക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടു, ആ കല്യാണം കഴിക്കുന്ന വീട്ടിൽ അവൾക്ക് ആങ്ങളമാരുണ്ട്, വാപ്പുണ്ട്, ഉമ്മുണ്ട്, ഇത്താത്തമാരുണ്ട്, എല്ലാവരെ കുറിച്ചുമല്ല ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അപ്പം കല്യാണം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് നടന്നു തുടങ്ങിയ, ട്രാക്കിൽ ഓടിത്തുടങ്ങിയ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ നമ്മളെ പുതിയ കാലത്തെ സാഹചര്യത്തിൽ കുറേയധികം നിരീക്ഷണങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. വിവാഹവും ബന്ധങ്ങളൊക്കെ ആകെ വേറൊരു തലത്തിലേക്ക് മാറിയ കാലത്ത്, അപ്പം ഏത് രീതിയിലുള്ള അന്വേഷണങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ശ്രദ്ധയാണ്, അല്ലെങ്കിൽ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ നിരീക്ഷണമാണ് ഈ പറയുന്ന അവളുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെടുത്തുനിന്ന് വരേണ്ടത്. ആ നിരീക്ഷണം അവരുടെ രണ്ടാളുടെയും പ്രൈവസിയെയോ അല്ലെങ്കിൽ ജീവിതത്തെയോ ബാധിച്ചുകൂടാ. എന്നാൽ അവളടുത്ത് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലുള്ള നിരീക്ഷണമാണ്, അല്ലെങ്കിൽ അത് അവളുടെ ഉള്ളിൽ അവളത് ഒളിപ്പിച്ചു വെക്കും. പൊതുവെ 99% പെൺകുട്ടികളും പറയാതിരിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു ഇത്. അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കാൻ പറ്റുക?
0: അതായത് നമുക്ക് അവരുടെ അവസ്ഥ ശരിക്കും മനസ്സിലാവുക എന്നുള്ളത് പ്രധാനമാണ്. എന്താണ് അവളുടെ പ്രോബ്ലം, അത് അവളുടെ ചില തെറ്റിദ്ധാരണകളാണോ അതോ യഥാർത്ഥത്തിൽ ഉള്ളതാണോ ഇത് ശരിക്കും അറിയണം. അപ്പം അതിനെന്താന്ന് വിചാരിച്ചാൽ, സാധാരണ ഏതൊരു മനുഷ്യനും അവന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ചില പെൺകുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള വേറെ പെൺകുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ താത്തമാരുണ്ടാവും, ജ്യേഷ്ഠൻ്റെ ഭാര്യമാരുണ്ടാവും. അവളുമായിട്ട് ഏറ്റവും അറ്റാച്ച്മെൻറ്റുള്ള ഒരാൾ എന്ത് ചെയ്യണം, വളരെ ഫ്രണ്ട്ലി എന്ത് ചെയ്യുക, ഒന്ന് പോയിട്ട് നമ്മൾ വീട്ടിലൊന്നും അറിയിക്കണ്ട, എന്തോ ഒരു മൂഡ് ഓഫ് ഞാൻ നിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, എന്താണ് നീ ഒന്ന് പറയേ എന്ന് പറയാം. ചിലതൊക്കെ ചിലപ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞാൽ ശരിയാവും എന്ന് പറയാം. ചിലപ്പോൾ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരിക്കും. അതെന്ത് ചെയ്യാം, അവരോട് സംസാരിക്കണം. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ, ഈ കൗൺസിലർമാർക്കുള്ളൊരു സൗകര്യം എന്താ വെച്ചാൽ, അയാൾ പുറത്തുനിന്നുള്ളൊരു വ്യക്തിയാണല്ലോ, അപ്പം അയാളോട് എന്ത് ചെയ്യാം, എന്തും പറയാലും. പിന്നെ കൗൺസിലിംഗ് വളരെ കോൺഫിഡൻഷ്യൽ അല്ലേ, അപ്പം അതുകൊണ്ട് അത് പുറത്തെവിടെയും അറിയില്ല. അപ്പം അങ്ങനത്തെ ആളുകളോടും ഈ കുട്ടികൾ പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പല പെൺകുട്ടികളും അവരാരാണെന്ന് പറയാതെ ഇപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാരോട് വിളിക്കും. വിളിച്ചിട്ട് അവർ ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കുണ്ട്, എൻ്റെ വാപ്പിമ്മയൊന്നും അതറിയില്ല, ഹസ്ബൻഡ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്, അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് പലപ്പോഴും എനിക്ക് മരിക്കാൻ തോന്നാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വിളിച്ചു, അവൾ ഭർത്താവ് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, വളരെ നല്ല ആളാണ്, നല്ല ആളാണ്, സംരക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് എന്തിന് ഈ പെൺകുട്ടികൾക്ക് ചാറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ അവൾ പറഞ്ഞത് നമുക്ക് ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തമല്ലേ, അപ്പോൾ അയാൾ വേറെ ആളുകൾ. അപ്പോൾ ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായി ഇപ്പോൾ ഞാൻ സൂയിസൈഡിന് ശ്രമിക്കുന്നു, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതൊന്നും അവളൊരിക്കലും അവൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അവൾ പറയണേ എൻ്റെ പാരൻസിനെ അറിയില്ല, എൻ്റെ മാതാപിതാക്കൾ ആർക്കും അറിയില്ല. പക്ഷേ ഈ കക്ഷിക്ക് തന്നെ ഇവൾ ഈ സൂയിസൈഡ് ചെയ്യുമ്പോൾ പോലും ഇത്രയും സീരിയസ് ആയ ഒരു സംഗതിയാണ് എന്ന് എന്ത് ചെയ്യണില്ല,
1: തോന്നണില്ല,
0: അയാൾക്ക് മനസ്സിലാവണില്ല. അപ്പം അങ്ങനത്തെ ചില വിഷയങ്ങൾ ഉണ്ടായിരിക്കും ഇതിൽ, അത് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് കാണുമ്പോൾ എന്താണ്, വളരെ സ്നേഹമുള്ള, വളരെ ദീനിയായ, വളരെ നല്ല ചുറ്റുപാടുള്ള ഒരാൾ, അപ്പോൾ അവൻ്റെ അടുത്ത് വളരെ ഹാപ്പി ആയിട്ട് അവൾ പോകണമെന്നുള്ള ഏറ്റവും നിറഞ്ഞ ഒരു സന്ദേശമാണ് അവരുടെ മാതാപിതാക്കൾ. പക്ഷെ അവൾ അനുഭവിക്കുന്ന ഈ വ്യക്തിപരമായ വേദന എന്നുള്ളത് വളരെ വലുതല്ലേ. അപ്പം ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് പറയാവുന്നവരോട് പറയാൻ സമയം കൊടുത്തിട്ട് അത് അറിഞ്ഞിട്ട് വേണം അതിൻ്റെ മുന്നോട്ട് പോകാൻ.
1: ഇതിൽ പിന്നെ ഇതിലിപ്പം മറുവശത്ത് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ,
0: അതെ,
1: ഈ പ്രതി,
0: അതെ,
1: പ്രതിനോട് നമുക്ക് എന്താ പറയുള്ളത്?
0: എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവരൊന്നും ഇപ്പോൾ ഒരു ബോധപൂർവം ഒരു പെൺകുട്ടിനെ പ്രയാസപ്പെടുത്താനാണെന്നൊന്നും നമുക്ക് ആർക്കും അഭിപ്രായമല്ലേ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അവർ വളർന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറും അവരുടെ ഒരു തൊബിയത്തിൻ്റെ പ്രകൃതിയുടെ പ്രശ്നം ഇതുകൊണ്ടൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ സത്യത്തിൽ ഇവനെന്തില്ല, ലൈഫില്ലല്ലോ. ഇവളപ്പം ഇങ്ങനെ അവഗണിച്ച് ജീവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവന് ലൈഫുണ്ടോ? ഈ പിന്നെ എന്തെങ്കിലും അശ്ലീലങ്ങൾ കണ്ടും അല്ലെങ്കിൽ ഒരു പണിയില്ലാതെ നടന്നും ഈ പിന്നെ ഓരോ വിനോദങ്ങളും കണ്ട് മ്യൂസിക്കും കേട്ട് മൊബൈലും നോക്കി നടക്കണോണ്ട് എന്താണുള്ളത്? അവനൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? അപ്പം സത്യത്തിൽ ഇതിൽ ഏറ്റവും അധികം ഗൗരവത്തിൽ ഇതിനെ കാണേണ്ടത് ആരാന്ന് വെച്ചാൽ ആണിൻ്റെ മാതാപിതാക്കളാണ്. ഇൻ്റെ മോൾക്കൊരു ഭാവി എന്നുള്ള നിലക്കാണ് ഈ പെണ്ണിൻ്റെ രക്ഷിതാക്കൾ ഇറങ്ങണേ. പക്ഷെ ആ ഒരു ബേജാറ് സത്യത്തിൽ ആർക്കില്ല, ഈ ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്കില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം.
1: ആൺകുട്ടിയാകുമ്പോൾ കുറച്ച് സേഫാണെന്ന് തോന്നലാണ്.
0: അത് ഒന്ന്, അതന്നെ, അവനെന്തെങ്കിലും സംഭവിച്ചാൽ ഇനി വേറെ വിവാഹമാവാന്നുള്ള ഒരു ധൈര്യം. രണ്ടാമത്തെ എന്താന്ന് വിചാരിച്ചാൽ, അവൻ്റെ അടുത്തുള്ള തകരാറുകൾ എന്ത് ചെയ്യില്ല, ഇവർ കുറേ കാലമായിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ട് മാറാത്ത പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഇവൾക്കായിട്ട് ഇത് മാറ്റാൻ കഴിയൂലെന്ന് തോന്നണോണ്ട് അവരെന്ത് ചെയ്യും? അവനിപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രശ്നമല്ലല്ലോ ഇത്. വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രയാസങ്ങൾ ഈ പെൺകുട്ടിക്കല്ലേ വന്നത്. ഇവൻ്റെ ഒരു പ്രകൃതിയാണത്, ഉത്തരവാദിത്തമില്ലാത്തൊരു ജീവിതം, എല്ലാ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് പോവുക, മനസ്സിലായി, ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കുക, വെറുതെ ഇങ്ങനെ ഹവയായി നടക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ മുമ്പേ ഉള്ള കാര്യമാണ്. അപ്പം അതെന്ത് ചെയ്യും, അവൻ്റെതാവൊന്നും മാറ്റാൻ കഴിയൂല. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് അവനെ ന്യായീകരിച്ചും പിന്തുണ കൊടുത്തും ഇവളെ എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്ത് നിർത്താനും ഇവളെ പേരിൽ വല്ല അപവാദങ്ങളും പറഞ്ഞുണ്ടാക്കി, അതാണ് പ്രശ്നം, അവൾക്ക് അവിടെ ഒരു പ്രേമമുണ്ട് അതുകൊണ്ടാണ് അവളിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവളെ എന്ത് ചെയ്യാണ് തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു വശമാണ് പലപ്പോഴും അവർ ശ്രദ്ധിക്കുക. കാരണം അവരിൽ മാറ്റത്തിൽ പ്രതീക്ഷയില്ലാത്തതും. പക്ഷെ സത്യത്തിൽ എന്താ വെച്ചാൽ, ഈ കക്ഷിയും അതിനുവേണ്ടി ശ്രമിക്കണം, അവൻ്റെ മാതാപിതാക്കളും അതിനുവേണ്ടി ശ്രമിക്കണം, അവരാണിതിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടത് എന്നാണ് തോന്നുന്നത്.
1: ഈ കഴിഞ്ഞൊരു 1.5 മുമ്പ് നമുക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരാള് അയാളെ 2 വിവാഹം സംബന്ധിച്ച് ഒരിടത്ത് അന്വേഷിച്ചു എന്നുള്ള വിവരം കിട്ടി. അപ്പം നമുക്കായിട്ട് ബന്ധമുള്ളൊരു, അതായതുകൊണ്ട് എന്തുകൊണ്ട് അയാൾ കല്യാണം കഴിക്കുന്നു, അതിൻ്റെ ഒരു റീസൺ പറയാൻ വേണ്ടി പറഞ്ഞു. പുണ്യാണോ, ത്യാഗമാണോ, അയാൾക്ക് ശാരീരിക ആവശ്യമാണോ, എന്താണ് അയാളുടെ പ്രശ്നം? അപ്പോൾ അയാളുടെ ഒരു, അയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഭാര്യ ഉണ്ടാവുള്ളൂ, ആദ്യ ഭാര്യ ഉണ്ടാകില്ല, ആ ഭാര്യ എന്ത് ചെയ്യും, ആ ഭാര്യനെ ഞാൻ ഒഴിവാക്കും. അപ്പോൾ ഈ വ്യക്തിനോട് സംസാരിച്ചപ്പോൾ അയാളുടെ പ്രശ്നം അയാൾക്ക് അയാളുടെ ഭാര്യയിൽ പൂർണ്ണത കിട്ടണില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാര്യനെ എങ്ങനെ ഒഴിവാക്കും? തൊലാക്ക് ചൊല്ലി ഒഴിവാക്കുമോ? ഇല്ല, അത് ഞാൻ അവഗണിച്ച് എന്ത് ചെയ്യും, അവസാനം അവൾ ഒഴിഞ്ഞു പോകും. അങ്ങനെ ഒഴിഞ്ഞു പോകണതിൻ്റെ സൂചനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തിന് ഒരു പക്ഷേ ഇങ്ങനത്തെയും ചില കാരണങ്ങൾ ഉണ്ടാവൂലേ, ഇവരുടെ മനസ്സിൽ ഇവളെ പറ്റിയിട്ടുള്ള കുറച്ച് കൺസേണുകൾ, ഇവളെ പറ്റിയിട്ടുള്ള ശരിയായതോ തെറ്റായതോ ആയ ചില കാരണങ്ങൾ ഉണ്ടാവൂലേ?
0: തീർച്ചയായും തീർച്ചയായും. നമ്മൾ ആ വശങ്ങൾ കാണാതിരിക്കല്ല ചെയ്യണത്. യഥാർത്ഥത്തിൽ ഈ ഭർത്താവ് എന്ന് പറയുമ്പോൾ അയാളാണല്ലോ ഒരു കുടുംബനാഥൻ. അപ്പൊ ഇവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് ആരാണ്? അയാളാണല്ലോ. അയാളിൽ നിന്ന് എസ്കേപ്പ് ആവല്ലോ വേണ്ടത്. ഈ പെൺകുട്ടികൾക്ക് പ്രശ്നം വരുമ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ ഇയാളെ നിർത്തിയിട്ട് വേണതൊക്കെ പരിഹരിക്കാൻ. അതാണല്ലോ അവരുടെ പ്രശ്നം. കല്യാണം കഴിഞ്ഞ മുന്നേ അവർക്ക് പ്രശ്നങ്ങളില്ലല്ലോ, ഒക്കെ പാരൻസ് ഡീൽ ചെയ്യൂലേ. ഇപ്പൊ ഇത് പരിഹരിക്കാൻ ഒരാൾ ഇവിടെ നിൽക്കുകയും അയാൾ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യണത്, ഇവർക്ക് കഷ്ടപ്പാടുണ്ടാവുന്നത്. ഇയാൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇവളിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയാൾക്ക് തീരുമാനിക്കാമല്ലോ, വേണ്ടെങ്കിൽ അവളെ തലാക്ക് ചെയ്യാം, സ്വഭാവ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നന്നാക്കിയെടുക്കാം, അയാൾക്ക് അവളിൽ ലൈംഗികമായിട്ടുള്ള കുറവുകളുണ്ടെങ്കിൽ അയാൾക്ക് വേറെ വിവാഹം കഴിക്കാം, ഒക്കത്തിനും അയാളെ മുന്നിൽ പരിഹാരങ്ങളുണ്ട്, ഇസ്ലാമികമായ പരിഹാരം. ഇവരെതിർത്താൽ പോലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ സത്യത്തിൽ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ അവരുടെ കാര്യങ്ങൾ ഇവളിൽ നിന്ന് നിർവഹിച്ചു പോകും. ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേസിൽപ്പെട്ട ആൾക്കാരൊന്നും ഈ കാറ്റഗറി അല്ല. ഇവരെല്ലാ കാര്യവും ഇവൾ നിർവഹിച്ചു പോകും. ഇവൾ സമയത്ത് ഭക്ഷണം കൊടുക്കും, അവൾക്ക് വസ്ത്രം കൊടുക്കും, അവർക്ക് അവരുടെ സെക്സിൻ്റെ ആവശ്യങ്ങൾ ഇവർ നിർവഹിച്ചു കൊടുക്കും. ഇവരെ ഒരു കാര്യത്തിനും
1: തിരിച്ചു,
0: നമ്മളിപ്പോൾ ഈ ഫെയിലിയറാന്ന് പറയുന്ന ഈ വിഷമം അനുഭവിക്കുന്ന പെൺകുട്ടികളൊന്നും എന്തല്ല, യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണില്ല, അവര് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇവരുടെ ഒരു കുറവ് വരുന്നില്ല. ആണുങ്ങൾ എല്ലോ കാര്യം നടന്നു പോകും. ഈ കഴിഞ്ഞ ദിവസം വിളിച്ചൊരു പെൺകുട്ടി പറയണെന്താ ചോദിച്ചാൽ അത്രമാത്രം മൃഗീയമായിട്ടാണ് അവളെ പീഡിപ്പിക്കുന്നത്, പക്ഷെ ഒരു ദിവസം പോലും സെക്സ് നടക്കാത്തതില്ല എന്നാണ്. അപ്പം അവൾ വേണമെങ്കിൽ ആ ആവശ്യം, അയാൾക്ക് നല്ല ഫുഡ്, അതേപോലെ തന്നെ ആസ്വാദകരമായ സെക്സ്, ഇത് രണ്ടും മതി അയാൾക്ക്. വേറെ ഞാൻ എന്താണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത്, ഈ കുട്ടികൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നേയില്ലാതെ. അപ്പോൾ അത് ആ കാര്യം അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണത്, ഇവർക്ക് ഇവരുടെ കാര്യമൊന്നും നടക്കില്ല, പക്ഷെ അവരുടെ ഫുള്ള് നടക്കുകയും ചെയ്യും, അവരിവർക്ക് ചെയ്തുകൊണ്ടൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. അതല്ലാതെ നമ്മൾ ഒരിക്കലും ആൺകുട്ടികളുടെ വിഷം നമ്മൾ കാണാതിരിക്കല്ല ചെയ്യണത്. അവർ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അവർ നല്ല ഉത്തരവാദിത്തമുള്ളവരും ജോലിയുള്ളവരും ഒരു വിവാഹം കഴിച്ചാൽ ആ വൈഫിന് പരിഗണന കൊടുക്കുന്നവരും ഒക്കെ ആകണം എന്നാണ് നമ്മുടെ സന്ദേശം. നമ്മൾ ഈ പറയുന്ന ഈ ചർച്ചകൾ മുഴുവനും എന്താണ് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഉപകാരം കിട്ടുക ആർക്കായിരിക്കും, ഒരു പുരുഷനാണ് കിട്ടുക. നിരുത്തരവാദപരമായി ജീവിക്കുന്ന ഒരു പുരുഷനാണ് നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാ മെസ്സേജസും. അയാൾ മനസ്സിലാക്കണം എൻ്റെ ഭാര്യ എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട്, എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ എനിക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട്, എൻ്റെ കുട്ടികൾ എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്, ഒരു ജീവിതത്തെ ഞാൻ എന്ത് ചെയ്യാണ് നിരന്തരമായി നരക യാതനകൾക്ക് വിധേയമാക്കുകയാണ്, ഒരു നല്ലൊരു കുടുംബജീവിതം എനിക്ക് ഇല്ലാതെ പോവുകയാണ്. ഈ മെസ്സേജസൊക്കെ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് അവർക്ക് കിട്ടുമല്ലോ.
1: ഈ പറഞ്ഞ കേസിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും കൂടി പറയാനാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ യഥാർത്ഥത്തിൽ പ്രതി ഇയാളാണ്. എന്താ പ്രശ്നം എന്നറിയോ, ഈ സ്ത്രീ ഇയാളോട് അടുക്കണില്ല, അതിന്റെ കാരണം അവർക്കൊരു മേജർ മെഡിക്കൽ ഇഷ്യൂ ഉണ്ട്. അപ്പോ നമുക്കൊക്കെ അറിയണ ഒരു ഡോക്ടറെടുത്ത് ഈ വിഷയം എത്തിയപ്പോ ഒരു ഗൈനക്കോളജിസ്റ്റ് അവരുടെ കാര്യത്തിൽ ചെറിയൊരു സർജറി നടത്തി ആ വിഷയം എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് പ്രതി എന്ന് അറിയാതെയാണ് എന്ത്
0: ചെയ്യണത്,
1: ഈ ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു അവസാനത്തെ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ ഈ ചർച്ച കേൾക്കുന്നതിൽ കുറെ ആളുകളുണ്ട് ഞങ്ങളെക്കുറിച്ചാണ് ആ ചർച്ച നടക്കുന്നത് എന്നുള്ളത്. അവർക്ക് വേണ്ട പൊതുവായ ഗൈഡ് ലൈനൊക്കെ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി, ഉപകാരത്തിന് വേണ്ടി, രണ്ടോ മൂന്നോ മക്കളായി വീട്ടിൽ, ഒരു വീട്ടിൽ ഒറ്റക്ക് താമസം തുടങ്ങി കഴിഞ്ഞ 20 വർഷമായി, 15 വർഷമായി ഇതേ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. പിന്നെ ദീനി ബോധമുള്ളതുകൊണ്ടും വീട്ടിലെ കുറെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടും അവർക്ക് ഇനി ഇത് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് 1, 2, 3 എന്താണ് അവരോട് ഈ ഭർത്താവിൻ്റെ കാര്യത്തിൽ പരിഹാരങ്ങൾ പറയാനുള്ളത്?
0: നമ്മളിപ്പോൾ എപ്പോഴും പറയണത് തന്നെയാണ്, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഇല്ലാന്ന് നമ്മൾ പറയണം. പക്ഷെ കാരണങ്ങളെ കണ്ടെത്തി എന്താണ് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് പല ആളുകളും പ്രശ്നങ്ങളിൽ ആജീവനാന്തം തുടരേണ്ടി വരുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നമുക്ക് ഇത്രമാത്രം വേദനകൾ ഞാൻ അനുഭവിക്കുന്നു, നിങ്ങളൊരു നിരുത്തരവാദപരമായൊരു ജീവിതമാണ് നയിക്കുന്നത്, നമുക്കൊരു നല്ല ലൈഫ് നമുക്കും കുട്ടികൾക്കും നയിക്കാൻ പറ്റും എന്നൊരു മെസ്സേജ് ഇയാൾക്ക് എങ്ങനെ നൽകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് കുറേ കാലമായി എന്നുള്ളതുകൊണ്ട് അയാൾക്ക് ആ മെസ്സേജ് കിട്ടൂല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവും എന്നാണ് അയാൾ വിചാരിക്കുക. അപ്പം അത് കൊടുക്കാൻ ഒന്നില്ലെങ്കിൽ ഇവർ എപ്പോഴെങ്കിലും ഡിപ്രസ്ഡ് ആവുക, യഥാർത്ഥത്തിൽ യഥാർത്ഥ ഇമോഷൻ അതാണല്ലോ, ഞാൻ വളരെ വിഷമത്തിലാണ്, ആ വിഷമം അവരെന്ന് ശരിക്കും പ്രകടമാവട്ടെ, അതിങ്ങനെ ഒതുക്കി വെക്കണ്ട. അപ്പം സ്വാഭാവികമായി എന്ത് ചെയ്യും, ഈ വിഷമങ്ങൾ രോഗങ്ങളിലേക്കും എൻ്റെ വീട് ഒരു അരക്ഷിതാവസ്ഥയിലേക്കും എൻ്റെ മക്കൾ സംരക്ഷിക്കാനുള്ളത്തൊരവസ്ഥയിലേക്കും പോവുകയാണ് എന്നുള്ള വലിയ ഒരു അപകടാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളൊരു മെസ്സേജ് അയാൾക്ക് കിട്ടും. അപ്പോൾ അയാൾ പരിഹാരത്തിന് വേണ്ടി,
1: യെസ്,
0: അങ്ങനെ അയാളുടെ പരിഹാരങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ എന്താണ്, പിന്നെ ഒന്നും പിണങ്ങൊന്നും വേണ്ട, തെറ്റൊന്നും വേണ്ട. എന്താണ്, എനിക്ക് എന്തോ ഒരു വളരെ മാനപ്രയാസമുണ്ട്, ഞാൻ ഒന്നിൻ്റെ അവർക്ക് വീടുണ്ടെങ്കിൽ എൻ്റെ മരത്തൊന്ന് പോയിട്ട് ഞാനൊരു 15 ദിവസം നിന്നിട്ട് ഞാൻ വരാം, എനിക്കൊരു മനസമാധാനം കിട്ടാനാണെന്ന് പറയാം. അപ്പം എന്ത് ചെയ്യും, സ്വാഭാവികമായും ഇവൾ ഇവിടെ നിന്ന് പോയാൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത്
1: മനസ്സിലാവും,
0: അയാൾക്ക് മനസ്സിലാവണം. അവൾ മരിച്ചു പോയാലോ അല്ലെങ്കിൽ അവൾ നെട്ട് പോയാലോ എന്ത് സംഭവിക്കുന്നു. അപ്പം അതിനൊരു ദീർഘമായ സമയമെടുക്കുക. തെറ്റിപ്പോയി ഞാൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, അതൊന്നും വേണ്ട, എന്താ എനിക്കൊരു മനസ്സുഖം കിട്ടണില്ല, സത്യമാണല്ലോ, അപ്പം ഞാനൊന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം എന്ന് പറയാം. അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉമ്മക്കൊരു അസുഖം എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് എന്ത് പറയുക, ഇമ്മ പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, എനിക്കിപ്പോൾ കുറച്ച് സഹായിക്കാൻ പറ്റുള്ളൂ, ഉമ്മയല്ലേ, ഞാൻ എന്ത് ചെയ്യുക, ഒരു 2 മാസം അവിടെ പോയി നിൽക്കുക എന്ന് പറയാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ബോധങ്ങളും ചിന്തകളും വരും. അതും അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഇങ്ങനെ തന്നെ ഫാമിലി ഗ്യാദറിങ്ങൾ ഉണ്ടാവും, പിന്നെ ഒന്നിച്ച് ചേരാവുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും, അവിടെ കപ്പിൾസൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകും. അങ്ങനത്തെ പല സ്ഥലത്തും പോയിട്ടത് ഒന്നിച്ച് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. ഇത് ചുരുക്കത്തിലുള്ളൂ, ഈ എന്താണ് ഇപ്പോഴത്തെ എൻ്റെ ഒരവസ്ഥ എന്ന് അയാളെ ബോധ്യപ്പെടുത്താനും, ഇതിനൊരു മാറ്റമുണ്ടായാൽ നമ്മുടെ കുടുംബം വളരെ വലിയൊരു രക്ഷയിലേക്കും സമാധാനത്തിലേക്കും പോകും എന്നുള്ളൊരു മെസ്സേജ് എങ്ങനെ അയാൾക്ക് നൽകാം എന്നതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. നൽകാതെ മാറ്റം ഉണ്ടാവില്ല.
1: അതെ, തീർച്ചയായും ഇന്നത്തെ ദിവസം ഒരു വലിയ വിഭാഗത്തിന്, രക്ഷിതാക്കൾക്ക്, ഭർത്താക്കന്മാർക്ക്, ഭാര്യമാർക്കൊക്കെ ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ അശ്രദ്ധമായി അലസമായി ജീവിതത്തെ അഭിമുഖീകരിക്കാതെ ഒളിച്ചോടി ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സന്ദേശമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി വരാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.
2: മാഷാ അല്ലാഹ്. പ്രിയ ശ്രോതാക്കളെ, സ്നേഹക്കൂട് ഇവിടെ സമാപിക്കുന്നു. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹി എന്നിവർ നടത്തിയ സംസാരമായിരുന്നു സ്നേഹക്കൂടിൽ നമ്മൾ കേട്ടത്. കളിയല്ല വിവാഹം. സ്നേഹക്കൂട് സമാപിക്കുമ്പോൾ ഇനി റേഡിയോ വൈബ്സിൽ നമ്മൾ അൽ ഉസൂൽ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. സ്വഹീഹായ ഹദീസ് ബുദ്ധിക്കെതിരാവുമോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അൽ ഉസൂൽ സംസാരിക്കുന്നത്. ബഹുമാനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകൾ, ഒരു മനുഷ്യൻ്റെ ശരിയായ ബുദ്ധിക്ക് എതിരാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മുഴുവനും ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാവുന്നതും പ്രാവർത്തികമാക്കാവുന്നതും ജീവിതത്തിൽ കൊണ്ടു നടക്കാവുന്നതും ഗ്രഹിക്കാവുന്നതുമായ കാര്യങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയെന്നോണമുള്ള ചില കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അവൻ അനുസരിക്കൽ നിർബന്ധമാണ്. അവരെന്തു പറഞ്ഞാലും അതെല്ലാം അവൻ്റെ ഇഹപര ജീവിതത്തിലെ നന്മയ്ക്കു വേണ്ടിയുള്ളതായിരിക്കും. ഒന്നും തന്നെ അവൻ അപകടപ്പെടുത്തുന്നതോ അവന് ഇരു ലോകത്തും ദോഷമുണ്ടാക്കി തീർക്കുന്നതോ ആയ കാര്യങ്ങൾ അതിലുണ്ടാവുകയില്ല എന്നുള്ളതും നാം ഓരോരുത്തരും വിശ്വസിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന കലിമത്തു ഷഹാദയിൽ ഈ പറഞ്ഞ ഒരു വശം കൂടി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ഹദീസുകൾ, അതിൻ്റെ ബാഹ്യമായ അർത്ഥം നോക്കുമ്പോൾ നമ്മുടെ ഗ്രാഹ്യതക്ക് അത് പൂർണ്ണമായും വഴങ്ങുന്നില്ല, അതല്ലെങ്കിൽ നമുക്കതിനോട് പൂർണ്ണമായി ബുദ്ധിപരമായി യോജിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ചില ആവലാതികളും വേവലാതികളും ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകും. ഈ വിഷയത്തിൽ ഷെയ്ഖുൽഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം ഇവിടെ ഉദ്ധരിക്കുകയാണ്. വളരെ പ്രസിദ്ധമായ, എന്നാൽ ഓരോ മുസ്ലിമായ മനുഷ്യനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്യമാണത്. അദ്ദേഹം പറയുന്നു, മാ ജാഅ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഹഖ്ഖുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളതെല്ലാം സത്യമാണ്. ഒരു വിശ്വാസി അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്തിലുമായി വന്ന ഒരു പ്രവാചകനല്ല, സത്യദീനുമായി അതിൻ്റെ പൂർത്തീകരണത്തിന് ഹക്കുമായി കടന്നു വന്ന മഹാ പ്രവാചകനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷെയ്ഖുൽഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു, മാ ജാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹു ഹഖ്ഖുൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളതെല്ലാം സത്യമാണ്. യുസദ്ദിഖു ബഅദുഹു ബഅദൻ, ചില കാര്യങ്ങൾ സത്യപ്പെടുത്തുന്നുണ്ട്, അഥവാ ചില ഹദീസുകൾ സത്യപ്പെടുത്തുന്നു, ചില ഹദീസുകൾ വിശദീകരിക്കുന്നു, ചില ഹദീസുകൾ വന്ന കാര്യങ്ങൾ ചില ഹദീസുകളെ കൊണ്ട് നിസ്ഖ് ചെയ്യുന്നു, ചില കാര്യങ്ങൾ അമിതമായി കൊണ്ട് വിശദീകരിക്കുന്നു, അതിൽ പറയാത്ത കാര്യങ്ങൾ ഇതിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒന്നോ രണ്ടോ ഹദീസുകൾ മാത്രം എടുത്തു വച്ചുകൊണ്ട് ഹദീസുകളെ വിമർശിക്കുന്ന രീതി ശരിയല്ല. യുസദ്ദിഖു ബഅദുഹു ബഅദൻ, ഹദീസിൻ്റെ ചില ഭാഗങ്ങൾ, ചില ഹദീസുകൾ ചിലതിനെ സത്യപ്പെടുത്തുന്നുണ്ട്, അത് ഹക്കാണ്, ഒന്ന് മറ്റൊന്നിനെ സത്യപ്പെടുത്തുന്നതാണ്. വഹുവ മുവാഫിഖുൻ ലിഫിത്രത്തിൽ ഖലായിഖ്, സൃഷ്ടികളുടെ ഫിത്രത്തിനോട് പൂർണ്ണമായും യോജിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ഒരു സൃഷ്ടിക്കും യോജിക്കാത്ത കാര്യങ്ങൾ, അവൻ്റെ സൃഷ്ടിപരമായി കൊണ്ടുള്ള വിശേഷണങ്ങൾക്ക് എതിരായ കാര്യങ്ങൾ ഒന്നും തന്നെ പ്രവാചകൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വീണ്ടും അദ്ദേഹം പറയുന്നു, വമാ ജുഇല ഫീഹിം മിനൽ ഉഖൂലി സ്വരീഹ വൽ ഖുസൂദി സ്വഹീഹ ലാ യുഖാലിഫുൽ അഖ്ല സ്വരീഹ ولا القصد الصحيح ولا الفطرة المستقيمة وما جعل فيهم من العقول الصريحة അവരിൽ വെക്കപ്പെട്ടിട്ടുള്ള സ്വരീഹ ആയിട്ടുള്ള അഖലുകൾ, തെളിഞ്ഞ ബുദ്ധികൾ, ആ തെളിഞ്ഞ ബുദ്ധി, അതുപോലെ തന്നെ വൽ ഖുസൂദി സ്വഹീഹ നല്ല ലക്ഷ്യങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ, ഖസ്ദുകൾ, അതൊരിക്കലും തന്നെ ലാ യുഖാലിഫുൽ അഖ്ല സ്വരീഹ, ഒരു ബുദ്ധിക്ക് എതിർ, സ്വരീഹായ തെളിഞ്ഞ ബുദ്ധിക്കെതിരാവുകയില്ല. അതുപോലെ വലൽ നഖ്ല സ്വഹീഹ, സ്വഹീഹായ ഒരു പ്രമാണത്തിനെതിരാവുകയില്ല. വലൽ ഫിത്റത്തുൽ മുസ്തഖീമ, ശരിയായ മുസ്തഖീമായ നേർ മാർഗത്തിലുള്ള ഫിത്റത്ത്, ഒരു മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി, അതിനും എതിരാവുകയില്ല. അപ്പോൾ മനുഷ്യന് ചില ബുദ്ധിയുണ്ട്, ആ ബുദ്ധി മറ്റൊരു ബുദ്ധിക്കെതിരാകാത്തതുപോലെ തന്നെ വലൻ നഖല സ്വഹീഹ സാബിത അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസുകൾക്കും ആ ഒരു ഫിത്രത്തും സലീമത്തും അഖലും സ്വരീഹും ഖസ്ദും സ്വഹീഹും എതിരാവുകയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായി അവനുണ്ടാകുന്ന ശുദ്ധമായ പ്രകൃതി, ഫിത്രത്ത്, തെളിഞ്ഞ ബുദ്ധി, വക്രതയില്ലാത്ത, പക്ഷപാതിത്വമില്ലാത്ത, അതുപോലെ തന്നെ സത്യത്തെ മറച്ചുവെക്കണമെന്ന ആഗ്രഹമില്ലാത്ത ഒരു നേർരേഖയിലുള്ള ബുദ്ധി, ആ ബുദ്ധിക്കും അവൻ്റെ പ്രകൃതിപരമായിട്ടുള്ള ഫിത്രത്തിനും ഒരിക്കലും പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നഖലും സ്വഹീഹ്, സ്വഹീഹായ ഒരു പ്രമാണം ഒരിക്കലും എതിരാവുകയില്ല. എന്നാൽ ചില സംഗതികൾ അത് ബുദ്ധിക്കെതിരാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ, അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും? ഷെയ്ഖുൽ ഇസ്ലാം വീണ്ടും പറയുന്നു, ഫഇന്നമ യളുന്നു തആറുല്ലാഹ, മൻസൊദ്ദഖ ബിബാത്തിലും മിനുക്കൂൽ. പല കാരണങ്ങൾ അതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടതായിക്കൊണ്ട് വന്നിട്ടുള്ള ഏതെങ്കിലും

ഉത്തരവാദിയല്ല. അത് പ്രവാചകന്റെ ഹദീസല്ല. ഒരു ബാത്തിലായ കാര്യത്തെ അവൻ സത്യപ്പെടുത്തി, അത് പ്രവാചകന്റെ വചനമാണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. അതാണ് ഒന്നാമത്തെ മറുപടി. ഒന്നാമത്തെ രീതി അങ്ങനെയായിരിക്കും. ഔ അതല്ലെങ്കിൽ ഫഹിമ മിൻഹു മാലം യദുല്ല അലൈഹി, ആ ഹദീസിൽ നിന്ന് അവൻ മനസ്സിലാക്കിയ കാര്യം ആ ഹദീസിലുള്ളതിൻ്റെ വിപരീതമായിരിക്കും, അല്ലെങ്കിൽ ഹദീസിലില്ലാത്ത കാര്യമായിരിക്കും. ഇവൻ മനസ്സിലാക്കിയ ഒരു സംഗതി ഹദീസിനുണ്ടാവുകയില്ല. അവൻ ഏതെങ്കിലും ഒരു ധാരണ ഹദീസിന് രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ധാരണ ഹദീസുമായിക്കൊണ്ട് യോജിക്കുന്നതല്ല. അങ്ങനൊരു ധാരണയ്ക്ക് നിദാനമാകുന്ന കാര്യങ്ങൾ ഹദീസിൻ്റെ ഉള്ളടക്കത്തിലുണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് കുഴപ്പം വരുന്നില്ല. മൂന്നാമതായി ഔ ഇഅ്തഖദ ശൈഅൻ ളന്നഹു മിനൽ അഖ്ലിയാത് വഹു മിനൽ ജഹിലിയാത്, ഇവൻ ചില നല്ല വിവരമുള്ള അല്ലെങ്കിൽ വലിയ വിവരമാണ് എന്ന് വിചാരിക്കുന്ന, ബുദ്ധിപരമായ കാര്യങ്ങളാണ് എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവൻ ഈ ഹദീസ് അതിനെതിരാണ് എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വഹൂമിനൽ ജഹിലിയാത്, അത് വിവരക്കേടുകളിൽപ്പെട്ടതായിരിക്കും. ചിലപ്പോൾ അതൊരു ഇൽമാവുകയില്ല, ജ്ഞാനമല്ല, ജഹലാണ്, അറിവുകേടായിരിക്കും. ആ അറിവുകേടിന് റസൂലുള്ളാഹിന്റെ ഹദീസ് എതിരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഈ ഹദീസിനെ തള്ളുന്നതെങ്കിൽ അതും ഹദീസിൻ്റെ കുഴപ്പമല്ല, അത് അവൻ്റെ കുഴപ്പമാണ്. ഔ മിനൽ കുശൂഫാത്ത് വഹുമിനൽ കുസൂഫാത്ത്, ചില ആളുകൾ കശ്ഫുകളുണ്ട്, അത് ദിവ്യ വെളിപാടിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ചില ഹദീസുകളെ തള്ളും, അതും അത്തരത്തിലാവുകയില്ല. അത് ചില കുസൂഫാത്തുകളായിരിക്കും, ചില ഗ്രഹണബാധിത ചിന്തകളായിരിക്കാം, അഥവാ മൂടിയ, മേഘം മൂടിയ, ഇരുൾ മൂടിയ ചിന്തകളായിരിക്കും അവനെ നയിച്ചിട്ടുണ്ടാവുക. ആ ചിന്തകൾക്കെതിരായി എന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസുകൾ എന്ത് പിഴച്ചു? ചുരുക്കത്തിൽ അദ്ദേഹം വീണ്ടും പറയുന്നു, ഔ മിനൽ കുശൂഫാത്ത് വഹു മിനൽ കുസൂഫാത്ത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇന്ന ഇൻകാന ദാലിക മുആരദൻ ലിമൻഖൂലിൻ സ്വഹീഹിൻ വഇല്ല ആറദ ബിൽ അഖ്ലി സ്വരീഹ് ഔ അൽ കശ്ഫി സ്വഹീഹ് മാ യദുന്നുഹു മൻഖൂലൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയകൂനു കദിബൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായിക്കൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മൻഖൂലായി ഉദ്ധരിച്ചിട്ടുള്ളൊരു കാര്യം, അവൻ വിചാരിക്കുന്നു അത് നഖലായിരിക്കും, റസൂലിനെ ഉദ്ധരിച്ചതായിരിക്കുമെന്ന്. പക്ഷേ അത് റസൂലിനെ ഉദ്ധരിക്കപ്പെട്ടതായിരിക്കുകയില്ല. അവൻ വിചാരിക്കുന്നു ഇതിൽ അഖലായിരിക്കും, പക്ഷേ അത് അഖലായിരിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകൾ അതിനൊരു കുഴപ്പവുമില്ല. ഉമായുള്ളൂ മൻഖൂലൻ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയകൂനു കദിബൻ അലൈ, പ്രവാചകൻ ഉദ്ധരിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അതിന് സബത്തുണ്ടാവണം, അതിന് പ്രാമാണികതയുണ്ടാവണം. അതിന് പ്രാമാണികതയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വഹുവ കദിബുൻ അലി റസൂലുള്ളാഹിന്റെ പേരിൽ കളവാണത്. അങ്ങനെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രവാചകൻ പറയാത്തൊരു കാര്യം റസൂലുള്ളാഹിന്റെ പറഞ്ഞതായിക്കൊണ്ട് ചിത്രീകരിച്ച് അത് ബുദ്ധിക്കെതിരാണ് എന്ന് പറയുന്നത് അർത്ഥമില്ല. അതല്ലെങ്കിൽ ഔമാ യദുന്നുഹു ലഫ്ലൻ ദാലൻ അലാ ശൈഇൻ വലാ യകൂനു ദാലൻ അലൈ, അല്ലെങ്കിൽ അവൻ സ്വന്തമായി ഗ്രഹിച്ചെടുക്കുന്നു ഹദീസിൻ്റെ അർത്ഥം ഇന്നതാണെന്ന്. പക്ഷെ യഥാർത്ഥത്തിൻ്റെ അർത്ഥം അങ്ങനെയാവുകയില്ല. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് കുഴപ്പമില്ല. ഇതാണ് ശൈഖുലിസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള വാചകം. എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ഹദീസുകൾ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഫിത്റത്തിനോ ബുദ്ധിക്കോ സഹീഹായിട്ടുള്ള പ്രമാണങ്ങൾക്കോ ഒന്നും എതിരല്ല. എല്ലാത്തിനെയും സത്യപ്പെടുത്തി എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഹദീസിൻ്റെ കുഴപ്പമല്ല, അത് അവൻ്റെ തന്നെയും വ്യത്യസ്തമായ കുഴപ്പങ്ങളുടെ ഭാഗമായിക്കൊണ്ടുണ്ടാകുന്നതാണ് എന്നാണ്. അദ്ദേഹം തൻ്റെ ഫതാവയിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, മാ ഖാലഫൽ അഖ്ല സ്വഹീ ഫഹു ബാത്തിൽ, മാ ഖാലഫൽ അഖ്ല സ്വരീഹ് ഫഹു ബാത്തിൽ. സ്വരീഹായിട്ടുള്ള നേർക്കുനേരെയുള്ള ബുദ്ധിക്ക് എതിരായ ഒരു കാര്യമാണെങ്കിൽ അത് ബാത്തിലാണ്. എന്നാൽ വലൈസഫിൽ കിതാബി വസ്സുന്ന വൽ ഇജ്മാഅ് ബാത്തിൽ, ഖുർആനിലോ സുന്നത്തിലോ ഇജ്മാഇലോ ബാത്തിലായിട്ടുള്ള ഒരു കാര്യം പോലും ഇല്ല. അതേസമയം ഖുർആനെതിരായി സ്വന്തം മനുഷ്യൻ്റെ അഖലിനെതിരായി കഴിഞ്ഞാൽ അത് ബാത്തിലാണ്. പക്ഷെ ഖുർആനിലും സുന്നത്തിലും ഇജ്മാഇലും ലൈസ ബി ബാത്തിൽ, ബാത്തിലിൽ. ബൽ വലാകിൻ ഫീഹി അൽഫാം قد لا يفهمها بعض الناس
എന്നാൽ

0: ചില വാചകങ്ങൾ അതിലുണ്ട്, ഖുർആനിലുണ്ട്, ഹദീസിലുമുണ്ട്. ലാ യഫ്ഹമുഹ ബഅദുന്നാസ്, ചില ആളുകൾക്കത് മനസ്സിലാവുന്നില്ല, ചില ആളുകൾക്കത് മനസ്സിലാവുകയില്ല. ഔ യഫ്ഹമൂന മിൻഹ മഅനൻ ബാത്തിലൻ, അതല്ലെങ്കിൽ അവർ മനസ്സിലാക്കി പക്ഷേ മനസ്സിലാക്കിയ തെറ്റിപ്പോയി. പ്രവാചകൻ പറഞ്ഞതോ അള്ളാഹു പറഞ്ഞതോ അങ്ങനെയല്ല ഉദ്ദേശ്യം, പക്ഷെ അവർ മനസ്സിലാക്കിയതിൽ, ഗ്രഹിച്ചു പോയതിൽ അബദ്ധം പറ്റി. അപ്പോൾ ഫൽ ആഫത്തു മിൻഹും, അവരിൽ നിന്നാണ് അപകടം, അവർക്കാണ് ദോഷം. ഹദീസിന് ദോഷമില്ല. ലാമിനൽ കിതാബി വസ്സുന്ന, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ കിതാബിനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തുകൾക്കും ഒരു ആപത്തുമില്ല. അവൻ്റെ പോരായ്മയും അവൻ്റെ ന്യൂനതയും അവൻ്റെ ആപത്തുമാണ് അതിന് കാരണം. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് ആ ഒരു പ്രശ്നമില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ചുരുക്കത്തിൽ സഹോദരന്മാരെ, വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായൊരു കാര്യമാണിത്. ഷെയ്ഖുൽ ഇസ്ലാം നമ്മെ ഉണർത്തിയത്, പ്രവാചകൻ്റെ സ്വഹീഹായി വന്നിട്ടുള്ള ഒറ്റ ഹദീസുകൾ പോലും ഇതെൻ്റെ ബുദ്ധിക്കെതിരാണ്, ഇത് ശരിയല്ല എന്നു പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാനും തള്ളിക്കളയാനും ഇബ്നു തൈമിയയുടെ ശിഷ്യന ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, അർറസൂലു സലവാത്തുല്ലാഹി വസലാമു അലൈഹിം ലം യുഖ്ബിറു ബിമാ തഹല്ലിഹിൽ ഉഖൂൽ വതഖ്തഹു ബിസ്തിഹ്ലാലതി ബൽ അഖ്ബാറുഹും ഖിസ്മാൻ. ഒരു പ്രവാചകനും, പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനും, അവരൊരിക്കലും ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് കോട്ടം തട്ടുന്ന അല്ലെങ്കിൽ അതിനെതിരായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം ഒരിക്കലും പറയുകയില്ല. രണ്ട് തരത്തിലായിരിക്കും അവരുടെ അഖ്ബാറുകൾ, അവരുടെ വർത്തമാനങ്ങൾ. ഒന്ന്, മാ തശ്ഹദു ബിഹിൽ ഉഖൂലു വൽ ഫിത്ർ, മനുഷ്യ പ്രകൃതിയും ബുദ്ധിയും സത്യപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. ഹദീസുകൾ അധിക ഭാഗങ്ങളും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ ബുദ്ധിയും അതിനെ സത്യപ്പെടുത്തുന്നുണ്ട്, ഫിത്രത്തും അതിനെ സത്യപ്പെടുത്തുന്നുണ്ട്. അസാനി, രണ്ടാമത്തെ കാര്യം, മാതാ തുദ്രിക്കുഹു അൽ ഉഖൂൽ ബി മുജറദിഹ, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം കണ്ടെത്താൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. ഏതുപോലെ, കൽ ഗുയൂബ് അല്ലത്തി അഖ്ബറു ബിഹ അൻ തഫാസീലിൽ ബർസഖ് വൽ യൗമിൽ ആഖിർ വ തഫാസീലിൽ സവാബി വൽ ഇഖാം, പരലോകത്ത് ലഭിക്കാണ്ടിരിക്കുന്ന ശിക്ഷയുടെയും രക്ഷയുടെയും, ബർസഖിയായ ജീവിതത്തിലെ രക്ഷയുടെയും ശിക്ഷയുടെയും അവിടുത്തെ തഫ്സീലാത്തുകളൊക്കെ തന്നെയും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല. വലാ യക്കൂൻ ഖബറുഹും മഹാലം ഫിൽ ഉഖൂലി അസ്ലൻ, അതുകൊണ്ട് തന്നെ അവരുടെ ഖബർ അത് തള്ളിക്കളയേണ്ടതാണെന്ന് ബുദ്ധിയുള്ള ഒരുത്തനും പറയുകയില്ല. അത് അസുലിയായിക്കൊണ്ട്, അടിസ്ഥാനപരമായിക്കൊണ്ട് ഒരിക്കലും അസംഭവ്യമല്ല. വക്കുല്ലു ഖബറിൻ യുദന്നു അന്നൽ അഖ്ല യുഹൈലു, ഇനി ഏതെങ്കിലും ഒരു മനുഷ്യന് തോന്നുകയാണ് ഈ ഖബർ, ഈ റസൂലുള്ളാഹിൻ്റെ ഹദീസ് അവൻ്റെ ബുദ്ധിക്കെതിരാണ്, അത് ബുദ്ധി അവൻ അത് നിഷേധിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ഫലാ യഖ്ലു മിൻ അഹദി അംറൈൻ, രണ്ട് കാര്യങ്ങളിൽ നിന്ന് ആ സംഗതി ഒഴിവാകൂല, രണ്ടാൽ ഒന്നായിരിക്കും അത്. ഇമ്മ യക്കൂന അൽ ഖബ്റു കദിമൻ അലൈഹിം, ഒന്നുകിൽ അവൻ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് അല്ലെങ്കിൽ ഉദ്ധരിച്ചിരിക്കുന്ന കാര്യം കളവായിരിക്കും, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുകയില്ല. ഔ യക്കൂനു ദാലിക്കൽ അഖ്ലു ഫാസിദൻ, അതല്ലെങ്കിൽ അവൻ്റെ ബുദ്ധി, പ്രവാചകൻ പറഞ്ഞതാണെങ്കിൽ പിന്നെ അവൻ്റെ ബുദ്ധിക്കാണ് തകരാറ്. വഹോഷിബത്തുൻ ഖയാലിയ യദുന്നു സ്വാഹിബ അന്ന മഅഖൂലു സ്വരീഹ്, അതവന് തോന്നലുണ്ടായതാണ്, ഇത് സ്വഹീഹായത് അഖലിന് ബുദ്ധിക്കെതിരാണെന്ന് അവന് തോന്നലുണ്ടായതാണ്, അത് അവൻ്റെ ബുദ്ധിക്ക് കുഴപ്പമാണ്, ഹദീസുകൾക്ക് കുഴപ്പമില്ല എന്ന് അസ്സവായിഖുൽ മുർസലയിലും അതുപോലെ തന്നെ കിതാബുർ റൂഹിൻ്റെ റൂഹിലും അദ്ദേഹം വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ചുരുക്കത്തിൽ, പ്രവാചകൻ്റെ സ്വഹീഹായ ഹദീസുകൾ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ ബുദ്ധിക്കോ അവൻ്റെ ഫിത്രത്തിനോ ഒന്നും തന്നെ യോജിക്കാതെ വരുന്ന അവസ്ഥയില്ല. എല്ലാം പ്രവാചകൻ പഠിപ്പിച്ചത് ഹക്കാണ്, ഒന്നിനൊന്ന് മെച്ചമാണ്, ഖുർആൻ്റെ വിശദീകരണമാണ്. എല്ലാം നമ്മൾ ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബാറകല്ലാഹു ഫീക്. സ്വഹീഹായ ഹദീസുകൾ നമ്മുടെ സ്വയം ബുദ്ധിയിൽ ആലോചിച്ച് അത് സഹിഹാണോ അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻസ് പൊതുവെ പലരും ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ പറ്റിയ യഥാർത്ഥ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാ വളരെ വൈജ്ഞാനികമായൊരു ക്ലാസ്സായിരുന്നു നമ്മൾ കേട്ടത്, അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദീർഘായുസ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട മോർണിംഗ് ലൈവ് ഷോക്ക് ശേഷം വൈബ്സിലായിരുന്നു. വൈബ്സ് കഴിഞ്ഞ് ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനനായ വി ടി അബ്ദുസലാം, കൂടെ ഞാൻ സുഹൈർ പാണ്ടിക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇപ്പോൾ സൂറത്തു അന്നഹലിലെ 125-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് ഹാഫിൽ ജാഫർ സലഫി. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹ്ലിലെ 125-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. أعوذ بالله من الشيطان الرجيم ادع إلى سبيل ربك بالحكمة والموعظة الحسنة

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
1: ما شاء الله بارك الله فيكم نامي دوري كيتد Peace Radio حفظ القرآن وشد القرآن لے سورة النحل لے نوتي إربت ينجامت وجن معنا إن نام پڑي چد كلاس رتد حافل جعفر سلفي
2: Peace Radio Tuned to reality, to reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: നാവികസേനയിൽ ഓഫീസറാകാം. നാവികസേനയുടെ June 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലായി പൈലറ്റ്, എയർ ട്രാഫിക് കൺട്രോളർ, ലോജിസ്റ്റിക്സ്, നേവൽ ആർമൻസ് ഇൻസ്പെക്ടറേറ്റ്, സബ് മറൈൻ ടെക്നോ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലായിരിക്കും പരിശീലനം 27 വരെ. joinindianavy.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാനും സൌകര്യമുണ്ട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: قد كفاني علم ربي من سؤالي.
4: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
5: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
4: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
5: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ ഫിർഔനിന്റെ ജഡം, വസ്തുതയെന്ത്? ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഫിർഔന്റെ ജഡം, വസ്തുതയെന്ത്? എഴുത്ത് ഡോക്ടർ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ. മുഹറമാസത്തിന്റെ പുണ്യവും ചരിത്രവും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒട്ടുമിക്ക പള്ളികളിലെയും വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളിലും മതപ്രസംഗവേദികളിലുമെല്ലാം നാം സ്ഥിരമായി കേൾക്കുന്നൊരു ചരിത്രമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിയുടെയും അനുയായികളെയും അള്ളാഹു ചെങ്കടലിൽ പിളർത്തി രക്ഷപ്പെടുത്തിയതും ഫിറൌൻ എന്ന അതിക്രമിയായ ഭരണാധികാരിയെ കടലിൽ മുക്കിക്കൊന്നതുമായ ചരിത്രം. സംശയമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്, ചരിത്ര സത്യമാണ്. എന്നാൽ ഇതിനോട് ചേർത്ത് ഇന്ന് ഭൂരിഭാഗം പ്രസംഗകരും തറപ്പിച്ചു പറയുന്ന ഒരു ആധുനിക കണ്ടെത്തലുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ഖനനത്തിനിടയിൽ കണ്ടെടുത്ത ഫിറൌന്റെ മമ്മിയാണ് ഖുർആൻ പറഞ്ഞ പ്രസ്തുത ദൃഷ്ടാന്തം. ലോകാവസാനം വരെയുള്ളവർക്ക് കാണാൻ വേണ്ടി അള്ളാഹു ആ മൃതശരീരം ചീഞ്ഞുപോകാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. വളരെ വികാരഭരിതമായി മതപ്രഭാഷകർ വിളിച്ചു പറയുന്ന ഇക്കാര്യത്തിന് എന്തെങ്കിലും വസ്തുതാപരമായോ പ്രമാണപരമായോ വല്ല തെളിവുകളുമുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. ഖുർആനും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും യഥാർത്ഥത്തിൽ പറയുന്നതെന്താണ്? എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കേണ്ടതിനു വേണ്ടി ഇന്നു നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 10 വചനം 92. ഈ വചനത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ വിഖ്യാതമായ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീർ ഇബ്നു കസീർ പരിശോധിച്ചാൽ മതിയാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉൾപ്പെടെയുള്ള മുൻഗാമികൾ പറയുന്നു, ഫിറൌന്റെ അധികാരവും ശൗര്യവും കാരണം അവൻ മരിക്കില്ലെന്ന് ബനൂ ഇസ്രായേലിൽ ചിലർ കരുതിയിരുന്നു. അതിനാൽ അവൻ മരിച്ചുവെന്നവർക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി ജീവനില്ലാത്ത അവൻ്റെ മൃതശരീരം അവൻ ധരിച്ചിരുന്ന പ്രശസ്തമായ പടച്ചട്ടയോടുകൂടി കരയിലെ ഉയർന്ന ഒരു പ്രദേശത്തേക്ക് തള്ളാൻ അള്ളാഹു കടലിനോട് കൽപ്പിച്ചു. അതായത് അന്ന് മൂസാ നബി അലൈഹിസ്സലാമിയോടൊപ്പം ഉണ്ടായിരുന്ന ജനതയെ ഫിറൌൻ ചത്തൊടുങ്ങിയെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു കാണിച്ച ദൃഷ്ടാന്തമായിരുന്നു ആ മൃതശരീരം കരക്കടിഞ്ഞ സംഭവം. അല്ലാതെ അത് 3000 വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിലെ മ്യൂസിയത്തിൽ വെക്കാനുള്ളതാണെന്ന് ഖുർആനോ ഹദീസോ പഠിപ്പിക്കുന്നില്ല. മൃതശരീരം മമ്മിയാക്കൽ ഈജിപ്തിലെ ഒരു പൊതുരീതിയായിരുന്നു. ഫിറൌൻ മാത്രമല്ല, പുരാതന ഈജിപ്തിലെ രാജാക്കന്മാരെയും പ്രമുഖരെയുമെല്ലാം അവർ പ്രത്യേക രാസവസ്തുക്കൾ ഉപയോഗിച്ച് മമ്മിയാക്കി സൂക്ഷിച്ചിരുന്നു. ഇന്ന് കെയ്റോ മ്യൂസിയത്തിലുള്ളത് ഒരു മമ്മി മാത്രമല്ല, ഡസൻ കണക്കിന് മമ്മികളാണ്. മൂസാ നബി അലൈഹിസ്സലാമിയുടെ കാലത്തെ ഫിറൌൻ 2-ാമത്തെ റാംസസാണോ അതോ മെർനത്ത എന്ന പേരിൽ എന്നതിൽ ചരിത്രകാരന്മാർക്കിടയിൽ നിന്നും തർക്കമുണ്ട്. ആ സ്ഥിതിക്ക് ഇതാണ് ആ ഫിറൌൻ എന്ന് ഖണ്ഡിതമായി പറയാൻ നമുക്ക് ശാസ്ത്രീയ പ്രമാണ തെളിവുകളുമില്ല. ശാസ്ത്രജ്ഞരോ ചരിത്രകാരന്മാരോ നടത്തുന്ന ചില ഊഹങ്ങളെയും നിഗമനങ്ങളെയും വിശ്വാസവുമായി കൂട്ടിക്കുഴച്ച് അതലംഘനീയമായ ഇസ്ലാമിക സത്യമാണെന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് വലിയ അപകടമാണ്. നാളെ ആ ശാസ്ത്ര നിഗമനം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് ഇസ്ലാമിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന ഗൗരവബോധം ചിന്തയും പ്രഭാഷകർക്കുണ്ടാകണം. തീർച്ചയായും ഫിറൌന്റെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടി ചരിത്രത്തിലെ വലിയൊരു ദൃഷ്ടാന്തമാണ്. ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അവൻ്റെ ശവം അള്ളാഹു അന്ന് കരക്കെത്തിച്ചു എന്നതും സത്യമാണ്. എന്നാൽ ഇന്ന് മ്യൂസിയത്തിലുള്ള മമ്മി തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാമിയെ പീഡിപ്പിച്ച ഫിറൌനിൻ്റേത് എന്നുറപ്പിച്ചു പറയാൻ യാതൊരു തെളിവുമില്ല. തെളിവില്ലാത്ത കാര്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമാണ്. ദീൻ അതിന്റെ തനിമയോടെ പ്രമാണബദ്ധമായി പ്രബോധനം ചെയ്യപ്പെടേണ്ടതാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഫിർഔനിന്റെ ജഡം, വസ്തുതയെന്ത്? ഡോക്ടർ ഇ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
3: Peace Radio. Tune to reality.
0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഐ ടി ജാലകം. കാറിൽ ഫോൺ നോക്കുമ്പോൾ തലവേദന, ഇതാണ് പരിഹാരം. നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ.
4: അസ്സലാമു അലൈക്കും. നമ്മൾ വാഹനത്തിലിരുന്നിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് തലവേദന, ഛർദ്ദിക്കാൻ തോന്നുക, വയറുവേദന, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഇതിന് സാധാരണ പറയുന്ന പേരാണ് മോഷൻ സിക്നസ്. ഇതിന് പല മാർഗങ്ങളുണ്ട്. ഒന്ന് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കാനുള്ളതാണ്. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് യൂസ് ചെയ്യേണ്ടി വരും, വായിക്കേണ്ടി വരൊക്കെ ചെയ്യും. അപ്പം നമുക്കൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ പരിഹാരം ഫിസിക്കലി നമ്മൾ ജെർക്കിങ് ഒഴിവാക്കുന്നുള്ളു. അതിന് നമുക്ക് എന്ത് ചെയ്യുക, ഫോൺ സ്ട്രോങ് ആയിട്ട് പിടിക്കുക, രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറച്ചൊക്കെ എന്ത് ചെയ്യും, മോഷൻ സിക്നസ് ഒഴിവാക്കിട്ടും. പിന്നെ ടെക്നിക്കൽ സൊല്യൂഷൻ എന്നുള്ളത് കൈൻ സ്റ്റോപ്പ് എന്നുള്ളൊരു ആപ്പുണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ സ്ക്രീനിൽ കുറച്ച് പുള്ളികൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ചെറിയ ജെർക്കിങ് കാര്യങ്ങളൊക്കെ ചാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിനും അല്ലാതെ എന്ത് ചെയ്യില്ല, അത് ബാധിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സംഗതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഐ ടി ജാലകം. സാങ്കേതികമായ അറിവുകൾ പകർന്നു നൽകുന്ന ഐ ടി ജാലകത്തിൽ ഇന്ന് കാറിൽ ഫോൺ നോക്കുമ്പോൾ തലവേദന, ഇതാണ് പരിഹാരം. നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ ഷാനിദ് മലയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
5: കണ്ണാടിച്ചില്ലിലെ കാഴ്ചയിൽ നിന്ന് ജനൽച്ചില്ലിലെ കാഴ്ചയിലേക്കുള്ള ദൂരമാണ് സ്വാർത്ഥതയും മാനവികതയും തമ്മിലുള്ള ദൂരം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു കഥ പറയാം. പിന്നെ ഒരു വലിയ ധനികൻ തൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എനിക്ക് ഇത്രയും സമ്പത്തുണ്ടായിട്ടും എൻ്റെ മനസ്സിൽ ഒരു സമാധാനവുമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഗുരു അദ്ദേഹത്തെ ഒരു ജനലിനടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, പുറത്തേക്ക് നോക്കൂ, താങ്കൾ എന്താണ് കാണുന്നത്? അയാൾ മറുപടി പറഞ്ഞു, കുട്ടികൾ നടന്നു പോകുന്നു, മനുഷ്യർ കടന്നു പോകുന്നു, കുട്ടികൾ കളിക്കുന്നു. അപ്പുറത്ത് ജനലിലൂടെ കാണുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഗുരു അദ്ദേഹത്തെ ഒരു വലിയ കണ്ണാടിയുടെ മുന്നിൽ നിർത്തി. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ എന്ത് കാണുന്നു? അയാൾ പ്രതിവചിച്ചു, ഞാൻ എന്നെ തന്നെ കാണുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, നോക്കൂ, ആ ജനലും അതുപോലെ തന്നെ ഈ കണ്ണാടിയും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ ചില്ലുകൊണ്ടാണ്. പക്ഷേ കണ്ണാടിയുടെ പുറകിൽ അല്പം വെള്ളി പൂശിയപ്പോൾ അത് കണ്ണാടിയായി മാറി. കണ്ണാടിച്ചില്ലിൻ്റെ പുറകിൽ അല്പം വെള്ളി പൂശിയപ്പോൾ അത് കണ്ണാടിയായി മാറി. പിന്നെ അത് മറ്റുള്ളവരെ കാണിക്കില്ല, നമുക്ക് നമ്മളെ മാത്രം കാണിക്കും. അതുപോലെ മനുഷ്യൻ്റെ മനസ്സിലും പണവും സ്വാർത്ഥതയും കടന്നു വന്ന് പുറം കാഴ്ചകൾക്ക് തടയിടുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ മറന്ന് നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നത്. ഇതാണ് കഥയുടെ ഗുണപാഠം. നമ്മൾ നേരത്തെ പറഞ്ഞത് കണ്ണാടിച്ചില്ലും അതുപോലെ തന്നെ ജനൽച്ചില്ലും തമ്മിലുള്ള ദൂരമാണ് സ്വാർത്ഥതയും മാനവികതയും തമ്മിലുള്ള അകലം.
6: ബാക്കിയുള്ളവരെ കാണണമെങ്കിൽ, മറ്റുള്ളവർ പ്രയാസമറിയണമെങ്കിൽ, നമ്മൾ പുറത്തെ കാഴ്ചകൾ അറിയണമെങ്കിൽ, നമ്മുടെ മനസ്സിലെ ആ സ്വാർത്ഥത എന്നുള്ള ആ ഒരു മോശ സ്വഭാവം ഒഴിവാക്കിയാലേ പറ്റുള്ളൂ.
5: അതെ.
6: അപ്പം എന്തായാലും നമ്മൾ സ്വാർത്ഥരായി മാറാതിരിക്കുക, നമ്മൾ അനുകമ്പയുള്ള, സഹാനുഭൂതിയുള്ള, സഹവർത്തിത്വമുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളായി.
5: ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഒരാളെ സഹായിക്കുക, ഒരാൾക്ക് സഹായത്തിന് കാരണമാകുക. നമ്മൾ കൊടുക്കുന്നൊരു ഉപദേശം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊണ്ട് അയാളെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിൽ അഹങ്കാരമില്ല, സ്വാർത്ഥതയില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്താം. മറ്റുള്ളവർക്ക് ഒരു സൗകര്യം വരിക, ഒരു അനുഗ്രഹം ഉണ്ടാവുക, അതിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ദുർഗുണങ്ങൾ നമ്മളിൽ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
6: അപ്പോൾ എന്തായാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൽഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ആളുകൾ അവനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയല്ല അവനത് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എൻ്റെ ഈ ഒരു ജീവിതം ഹയാത്തും തയ്യബത്താകണം, നല്ലൊരു ജീവിതമാകണം എന്നാഗ്രഹിക്കുന്നതിന് അപ്പുറത്ത് പരലോകത്ത് എനിക്കിതുകൊണ്ടൊരു ഗുണമുണ്ടാകണം, എനിക്ക് സ്വർഗത്തിൽ സ്ഥാനമുണ്ടാവണം, ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും നല്ല ഗുണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവമാണ്. അപ്പോൾ മോശം സ്വഭാവങ്ങളില്ലാതായി സൽ സ്വഭാവത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറാൻ തീരുമാനിച്ചാൽ അതുകൊണ്ട് നമ്മുടെ സ്വർഗപ്രവേശനം കൂടി എളുപ്പമാകും. ഇപ്പോൾ ഞാനൊരു സ്തോർത്തനായാൽ എന്താണ് കുഴപ്പം, ഞാൻ അഹങ്കാരിയായാൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുക മാത്രമല്ല അങ്ങനെയാകണം എന്ന് പറയുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ പിന്നെ എന്താ പറയുക, തോന്നിയാസിയാകണം, നമ്മൾ അഹങ്കാരിയാകണം എന്ന് പറയുന്ന ആളുകൾ അവരെ സ്വയം പരിചയപ്പെടുത്തുന്നത് ആധുനിക മനുഷ്യനാണെന്നാണ്, ഏറ്റവും പുരോഗമനമുള്ളയാളാണെന്നാണ്. അഥവാ ഈ സൽസ്വഭാവങ്ങളും സൽഗുണങ്ങളും ഒന്നും മനുഷ്യന് ആവശ്യമില്ല, അതൊക്കെ നമ്മളെ എന്താണ് നമ്മുടെ ജീവിതം ആസ്വദിക്കുന്നതിൽ നിന്ന് നമ്മുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നമ്മുടെ തടയുന്ന ചിന്തകളാണ്. ഇതൊക്കെ വ്യർത്ഥമാണ്, ഇതൊക്കെ മോശമാണെന്ന് പറയുന്ന അത് പ്രചരിപ്പിക്കുന്ന പുരോഗമനവാദികൾ നമുക്കിടയിലുണ്ട്. അവർ ഒരു മനുഷ്യനെ സഹായിക്കണം എന്നില്ല.
5: നമ്മുടെ ജീവിതം സ്വസ്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുമ്പോൾ മാത്രമുള്ളൂ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധ ചിന്തകൾ ഒരിക്കലും തന്നെ നമുക്ക് സന്തോഷമല്ല, അസമാധാനമാണ് പ്രദാനം ചെയ്യുന്നത്.
6: അത് ഉറപ്പാണ്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ ഉപദ്രവമായി വരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മൈത്രയൻ എന്ന് പറയുന്ന പുരോഗമനവാദിയാണ്, ഏറ്റവും ആധുനിക മനുഷ്യനാണ് എന്നൊക്കെ പറയുന്ന മനുഷ്യൻ, ഇവിടെ സിസ്റ്റങ്ങൾ മതി, ഇവിടെ എന്ത് ചെയ്യണ്ട, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കൊന്നും വേണ്ട, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൊന്നും വേണ്ട, അയൽവാസിക്ക് തിന്നാൻ കൊടുക്കലൊന്നും നമ്മളെ കടമയല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സിസ്റ്റങ്ങൾ ഉണ്ടല്ലോ, സിസ്റ്റങ്ങൾ ശരിയാക്കിയാൽ മതി, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായത്തിൻ്റെ ആവശ്യമില്ല.
5: ആധുനിക ലോകത്തിന് ഒരിക്കലും തന്നെ യോജിച്ച് പോകാൻ കഴിയാത്തൊരു ചിന്തയാണ് ഈ ആധുനിക മനുഷ്യർ എന്നുള്ള ആളുകൾ വെച്ച്.
6: അവർ ഇയാൾ അമേരിക്കയിലേക്ക് പോയി, അവിടെ ഒരു ആറുമാസത്തോളം അവിടെ താമസിച്ചു. ആ താമസിച്ചു വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. പിന്നെ ഈ അദ്ദേഹത്തെ അദ്ദേഹം എന്ന് പറയണമെന്ന് പിന്നെ മൂപ്പർക്കില്ല കേട്ടോ ആഗ്രഹമില്ല, കാരണം അങ്ങനെ ബഹുമാനമൊന്നും ആവശ്യമില്ല എന്നാണ് അവൻ എന്ന് പറഞ്ഞാൽ മതി. വയസ്സും പ്രായമൊക്കെ കൂടുതലുണ്ടാവും,
5: നമ്മളൊരു സംസ്കാരത്തിനനുസരിച്ചുള്ള നമുക്ക് സംസാരിക്കാൻ പറ്റും.
6: അപ്പം മൂപ്പർ പറയണത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പിന്നെ അവിടെ എന്ത് നാടാണത്, ഭയങ്കര കഷ്ടമാണ്, നമുക്കൊരു വെള്ളം ചോദിച്ചൊരു വീട്ടിലേക്ക് കയറാൻ പറ്റൂല, നമ്മൾ വണ്ടി കിടന്നാൽ
5: നമ്മൾ അവിടെ സഹായിക്കൂല,
6: ഇല്ല അവിടെ കാത്തു നിൽക്കണം, സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ അയാൾ പറയാ, ഇനിയൊരു വീട്ടിലേക്ക് നമ്മൾ വെള്ളം ചോദിച്ച് ചെന്നാൽ അവിടെ വേണമെങ്കിൽ വിളിക്കുക, നമ്മളെ വെടിവെച്ചിടാൻ പറ്റും. അപ്പോൾ സ്വതന്ത്ര ചിന്തയും പിന്നെ എന്താ പറയുക, ഇൻഡിവിജ്വലിസവും ഒക്കെ പ്രസംഗിക്കാനേ പറ്റുള്ളൂ ജീവിതത്തിൽ അനുഭവിക്കും.
5: അയാൾ മനസ്സിൽ വിഭാവനം ചെയ്യുന്നൊരു ആശയം പ്രാവർത്തികമായൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ അദ്ദേഹം തന്നെ അനുഭവിച്ചു എന്നാണ് ആ ഇൻ്റർവ്യൂ നമുക്ക് മനസ്സിലാവുക.
6: എന്താ സംശയം, അത് ഇതൊക്കെ അനുഭവിച്ചിട്ടും കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയിട്ടും എന്ത് ചെയ്യുക, അതിന് ശേഷം നമ്മൾ ചിന്ത മാറ്റുക എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് നേരത്തെ തന്നെ ഇതൊക്കെ അറിയാം, എങ്ങനെയൊക്കെയാണ് ഇത് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കുറച്ചും കൂടിയും പ്രായോഗികമായി നമ്മൾ തീരുമാനമെടുക്കുക. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിച്ച് നമ്മളായിട്ട് ഒരു ജീവിത രീതിയും ശൈലിയൊന്നും നമ്മൾ സ്വീകരിക്കേണ്ട, പിന്നെ അതൊക്കെ പടച്ചോൻ നമുക്ക് പറഞ്ഞെന്ന് സ്വീകരിച്ചാൽ തന്നെ ധാരാളം അത് മതിയാവുന്നതാണ് ഇൻഷാ അള്ളാ.

0: പീസ് റേഡിയോ നേർരേഖ, നന്മയുടെ മുഖങ്ങൾ ഈ വിഷയമായി നമ്മോട് സംസാരിക്കുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മാ ബാദ്. അല്ലാഹുവിൻ്റെ നീതിക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു തിന്മയ്ക്ക് തത്തുല്യമായി മാത്രമേ അള്ളാഹു ശിക്ഷ നൽകുകയുള്ളൂ, അല്ലെങ്കിൽ പ്രതിഫലം നൽകുകയുള്ളൂ എന്നത്. വളരെ വലിയൊരാശയമാണ് നമുക്കിത് നൽകുന്നത്. എന്നാൽ ഒരു നന്മ, മൻ ജാഅ ബിൽ ഹസനത്തി, ഒരു നന്മ ഒരാൾ കൊണ്ടുവന്നാൽ, ഫലഹു അശ്രു അംസാരിഹ, അവരെന്തുണ്ടാവും, അതിൻ്റെ പത്തിരട്ടി പ്രതിഫലം കൊടുക്കും. പത്തിരട്ടി, അത് ചിലപ്പോൾ 70 ആകാം, 700 ആവാം. അവിടെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഒരു നന്മ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് നന്മയ്ക്ക് എത്ര വിശാലമായ സാധ്യതകളുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാം നന്മയാണ്. 4 രൂപത്തിൽ അതുണ്ട്. ഒന്ന്, വാക്കുകളിൽ കൗലിയത്തായിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ടുള്ളൊരു നന്മയാണ്. ഒരാശ്വാസത്തിൻ്റെ വാക്ക്, സാരമില്ല, വേദനയുണ്ടു, സുഖമാകും, ലാബഹൂർ, ഇൻഷാല്ലാ സുഖമായിക്കൊള്ളും എന്ന് പറയുമ്പോൾ അതൊരു സമാശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വാക്കുകൾ. എത്ര എത്ര നല്ല നല്ല വാക്കുകൾ നമുക്ക് പറയാനാണ്. സുബ്ഹാനല്ലാഹ് നല്ല വാക്കാണ്. ഒരു നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക നല്ല വാക്കാണ്. മാതാപിതാക്കളോട് സ്നേഹപൂർവമായ അന്വേഷണങ്ങൾ നല്ല വാക്കാണ്. അപ്പോൾ വാക്കുകളിൽ നന്മ, എത്രയാണ് അതിൻ്റെ പ്രതിഫലം? നമ്മുടെ ഒരു വാക്ക് ഒരാളുടെ മനസ്സിന് എന്തൊരനുഭവം ഉണ്ടാക്കിയോ അതുപോലെയുള്ള 10 അനുഭവങ്ങൾ, 100 അനുഭവങ്ങൾ, 700 അനുഭവങ്ങൾ നമുക്ക് പരലോകത്തും ഇഹലോകത്തുമായി അള്ളാഹു തരും. അത്ര വിശാലമാണ്. പിന്നെ ഫിഅലിയത്ത്, കർമ്മപരമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും? കർമ്മപരമായി പ്രവർത്തനങ്ങളിൽ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഒന്ന് ഒതുങ്ങിയിരുന്നാൽ ഒരു നന്മയാണ്. പത്തിരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ. ഒരാളോട് ഒന്ന് പുഞ്ചിരിച്ചാൽ അത് പ്രവൃത്തിപരമായ ഒരു നന്മയാണ്. നമ്മുടെ ഭക്ഷണം ഒരാൾക്ക് പങ്കുവെച്ചാൽ ഒരു പ്രവൃത്തിപരമായ നന്മയാണ്. സ്റ്റാർട്ടാവാത്ത ഒരു വണ്ടി തള്ളാനൊന്ന് കൈവച്ചു കൊടുത്താൽ പ്രവൃത്തിപരമായ ഒരു നന്മയാണ്. സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം ഒരു നന്മയാണ്. എല്ലാം നന്മകളാണ്. ആ നന്മകൾക്ക് എത്ര ഇരട്ടിയാണ് പ്രതിഫലം? നോക്കൂ നിങ്ങൾ, ഒരു പ്രായമായ ഒരാൾ ഡോക്ടറെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറിയപ്പോൾ അയാളുടെ ഊന്ന് വടി പുറത്തു വെച്ചു. അയാളുടെ നീങ്ങിയ ഉടനെ വടി വീണു. ഇനി ആ വയസ്സായയാൾ വന്ന് ആ വടി കുമ്പിട്ടെടുക്കണ്ടേ? അതിന് പകരം എന്ത് ചെയ്തു? നമ്മൾ ആ വടി വീണിടത്തേക്ക് തന്നെ തിരിച്ചു വെച്ചു. അയാൾ അറിഞ്ഞിട്ടില്ല. അയാൾ തിരിച്ചു വരുമ്പോൾ വടി അവിടെ തന്നെ ഇരിക്കുന്നു. നാം അവിടെ ഒരു നന്മ ചെയ്തു, അയാൾ പോലും അറിയാത്തൊരു നന്മ. അതിനാര് പ്രതിഫലം തരും? അള്ളാഹു പ്രതിഫലം തരും. അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. എന്തെല്ലാം അവസരങ്ങൾ, തിരിയുന്നിടത്തും മറിയുന്നിടത്തും എല്ലാം നന്മകൾക്ക് അവസരങ്ങളാണ്. വീട്ടിലാരുണ്ട്? ഭാര്യയുണ്ട്. ഏറ്റവും നല്ല സ്വഭാവത്തോടെ അവളോട് പെരുമാറിയാൽ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത് സ്വഭാവമാണ്. അപ്പോൾ എത്ര പ്രതിഫലം കിട്ടും? എല്ലാം എല്ലാം നന്മയായി. എവിടെ നമ്മൾ തിരിഞ്ഞാലും അവിടെ എല്ലാം നന്മക്ക് അവസരമുണ്ട്. ഒരു ദിവസം രാവിലെ ഉണർന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും നന്മയുടെ ഒട്ടനവധി അവസരങ്ങൾ. ഇനിയോ അള്ളാഹുവിനുള്ള കടമകൾ നിർവഹിക്കുന്നതിലൂടെ നന്മ വർദ്ധിപ്പിക്കാനുള്ള അവസരം. അള്ളാഹുവിൻ്റെ കടമ, അതാ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇതൊക്കെ നന്മകളാണ്, അള്ളാഹുവോടുള്ള കടമകളാണ്. ഇനി സൃഷ്ടികളോടുള്ള കടമകൾ, ബാധ്യതകൾ, മാതാപിതാക്കളോട്, മക്കളോട്, സുഹൃത്തുക്കളോട്, അയൽവാസിയോട്, എന്തെല്ലാം അവസരങ്ങൾ! ഈ നന്മയുടെ മുഴുവൻ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുക. കാരണം നാം ചെയ്യുന്ന നന്മകൾക്ക് കിട്ടാൻ പോകുന്നത് മൻ ജാ അബിൽ ഹസനത്തി ഫലഹു അഷ്റു അംസാലിഹ, പത്തിരട്ടിയാണ് ഒരു നന്മ കൊണ്ടുവന്നാൽ അയാൾക്ക്. ഒമൻ ജാ അബിൽ സയ്യിഅ, ഒരു തിന്മ ചെയ്താലോ, ഫല യുജ്സ ഇല്ല മിത്ലഹ, തത്തുല്യമായതല്ലാതെ അവന് നൽകപ്പെടുകയില്ല. വഹും ലാ യുദ്ലമുൻ, അവരാക്രമിക്കപ്പെടൂല. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു വ്യക്തിയോടും ഒരനീതിയും ചെയ്യപ്പെടില്ല. അവൻ്റെ ശിക്ഷ നീതിയാണ്. അവൻ്റെ ഏത് കാര്യങ്ങളും നീതിപൂർവകമായിരിക്കും. ആ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് ആന്തരികമായ നന്മ, ബാഹ്യമായ നന്മ അങ്ങനെയുണ്ട്. വാക്കുകൊണ്ട് നന്മ, പ്രവൃത്തി കൊണ്ട് നന്മ, അള്ളാഹുവിൻ്റെ കടമകൾ നിർവഹിക്കുന്നതിലൂടെ നന്മകൾ, സൃഷ്ടികളുടെ കടമകൾ നിർവഹിക്കുന്നതിലൂടെ നന്മകൾ, അതുപോലെ നമുക്ക് നന്മ ലഭിക്കുന്നതാണ് ആന്തരികമായി. മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല. മറ്റൊരാൾക്ക് പ്രകടമായി മനസ്സിലാവുന്നത് എന്തെല്ലാം നന്മയുണ്ട്. രോഗിയായ നമ്മുടെ സുഹൃത്തിനു വേണ്ടി ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നമ്മൾ പ്രാർത്ഥിച്ചു. നാം അവനോട് പറഞ്ഞില്ല ഞാൻ അവനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പറഞ്ഞില്ല. ആ പ്രാർത്ഥനയുടെ ഫലം അവന് ലഭിച്ചു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരിക്കലും പുറത്തറിയാത്ത നന്മകൾ, അനേകമനേകം അവസരങ്ങൾ, ആരും അറിയാത്ത സ്വതക്കകൾ, എന്തൊക്കെ ചാൻസുകൾ നമുക്കുണ്ട്. ഏത് സമയവും ദിക്റുകളെക്കൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന സ്മരണകളെക്കൊണ്ടും നമ്മുടെ നാവ് പച്ചയാകുന്നു, നമ്മുടെ കൈവിരലുകൾ മടങ്ങി നിവർന്നുകൊണ്ടിരിക്കുന്നു. നന്മ, അതുകൊണ്ട് പത്തരട്ടിയും നൂറരട്ടിയും ലഭിക്കുന്ന നന്മകളെ വർദ്ധിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് പീസ് റേഡിയോ നേർരേഖ, നന്മയുടെ മുഖങ്ങൾ എന്ന വിഷയത്തിൽ എന്നതേയും പോലെ നമ്മോട് സംസാരിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ. വിഷയാവതരണം സമീർ മുണ്ടേരി. ലാഭകരമായ കച്ചവടം ഭാഗം 2.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത ലാഭകരമായ കച്ചവടത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ലാഭകരമായ കച്ചവടം ഈ ലോകത്തെ കച്ചവടമല്ല. ഈ ലോകത്തെ കച്ചവടം നഷ്ടമുണ്ടാകാം, അതേപോലെ തന്നെ ലാഭവുമുണ്ടാകാം. എന്നാൽ പരലോകത്തേക്കുള്ള കച്ചവടമെന്ന് പറഞ്ഞാൽ അത് ലാഭകരമായ കച്ചവടമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് ആ ലാഭവിഹിതം ലഭിക്കുക എന്നുള്ളത് ഈ കച്ചവട രംഗത്ത് ശ്രദ്ധിക്കുവാൻ, താല്പര്യത്തോടുകൂടെ പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമേകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡിൽ ലാഭകരമായ കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വഫുകൾ ശരിയാക്കുന്ന വിഷയവും ബാങ്ക് വിളിക്കുന്ന വിഷയവുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇന്ന് നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിൻ്റെ മുൻപ് നമുക്കൊരു ചരിത്രം കേട്ടുകൊണ്ട് തുടങ്ങാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സദസ്സിലുണ്ടായ, പ്രവാചക തിരുമേനിയുടെ കൂടെ ജീവിച്ച സ്വഹാബികളുടെ ഇടയിൽ പരലോകത്തിനു വേണ്ടി മത്സരിച്ച, ലാഭകരമായ കച്ചവടം നടത്തിയ രണ്ട് സ്വഹാബികളെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അവർ നമുക്ക് അന്യരല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ഓർക്കുന്ന ആളുകളാണവർ. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. രണ്ട്, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. രണ്ടാളും ഇസ്ലാമിൽ എത്രമാത്രം പ്രാധാന്യമുള്ള വ്യക്തികളാണ് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും ഇസ്ലാമിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നല്ലവണ്ണം സ്നേഹിച്ച ആളുകളാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ആഗ്രഹമുണ്ടായി, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ദീനിൻ്റെ വിഷയത്തിലൊന്ന് പരാജയപ്പെടുത്തണം. എപ്പോഴാണ് ആ ചിന്ത വന്നത് എന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ യുദ്ധത്തിനാവശ്യമായ സമ്പത്ത് ശേഖരിക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ വിചാരിച്ചു, ഇവിടെ ഞാൻ എന്തായാലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പരാജയപ്പെടുത്തും. അദ്ദേഹം തൻ്റെ വീട്ടിൽ പോയി തൻ്റെ സമ്പത്തിൻ്റെ പകുതി എടുത്തു വരികയാണ്. അത് മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാനാണ് അദ്ദേഹം വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഉമർ എന്താണ് വീട്ടിൽ ബാക്കിയുള്ളത്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പകുതി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂബക്കർ എന്താണ് താങ്കളുടെ വീട്ടിൽ അവശേഷിക്കുന്നത്? അദ്ദേഹം റസൂലുള്ളാഹിയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ സമ്പത്ത് മുഴുവനും ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുകയാണ്, ചെലവഴിക്കുകയാണ്, താങ്കളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇതൊരു മത്സരമാണ്. ദുനിയാവിലെ ലാഭത്തിനു വേണ്ടിയുള്ള മത്സരമല്ല, പരലോകത്തെ വിജയത്തിനു വേണ്ടിയുള്ള മത്സരമാണ്. നമ്മുടെ അധ്വാനമെന്തിനാണ്? നമ്മുടെ ജീവിതമെന്തിനാണ്? നമ്മുടെ ജീവിതം പരലോകത്തെ വിജയത്തിനു വേണ്ടിയാണ്. പരലോകത്തെ വിജയത്തിനു വേണ്ടി ലാഭകരമായ കച്ചവടം നടത്തിയവരാണ് ഇന്നലകളിൽ ജീവിച്ച നമ്മുടെ മുൻഗാമികൾ. അവരാണ് നമ്മുടെ മാതൃക. അവരിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ച ലാഭം ലഭിക്കുന്ന കച്ചവട മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം, അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നായിരുന്നു ഒന്നാമത്തെ സ്വഫിൽ വന്നിരിക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ ബാങ്ക് വിളിക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ ആ വിഷയത്തിൻ്റെ ഏറ്റവും ഗുണകരമായ മറ്റൊരു കാര്യം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ജുമാഅക്ക് നിങ്ങൾ നേരത്തെ പള്ളിയിലേക്ക് പോകണം. ജുമാഅക്ക് പോകുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ അവിടെ ലാഭകരമായൊരു കച്ചവടമുണ്ട്, നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന കച്ചവടമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ. അല്ലാഹു പറയുന്നത്, നിങ്ങൾ ജുമഅക്ക് നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ എല്ലാം മാറ്റിവെച്ച് അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, ആ ഉത്ബോധനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിന് മഹത്വങ്ങളേറെയാണ്. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമഅ, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഫീഹി ഖുലിഖ ആദം, അന്നാണ് ആദം നബിയെ സൃഷ്ടിച്ചത്. വഫീഹി ഉദ്ഖിറൽ ജന്ന, അന്നാണ് അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചത്. വഫീഹി ഉഖ്രിജ മിൻഹ, അന്നാണ് അതിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നത്. വല തഖൂമുസ്സാഅ, ലോകാവസാനം സംഭവിക്കുകയില്ല. ഇല്ലാ ഫീ യൗമിൽ ജുമഅ, ജുമഅ ദിവസമല്ലാതെ ലോകം അവസാനിക്കുന്ന ദിവസം, ആദൻ നബിയെ സൃഷ്ടിച്ച ദിവസം, ആദൻ നബിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ദിവസം, ആദൻ നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ദിവസം, സൂര്യനുദിക്കുന്ന ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. റസൂലുള്ളാഹി പറയുകയാണ്, നമുക്ക് ലാഭകരമായ കച്ചവടം നടത്താനുള്ള ഒരു ഡെപ്പോസിറ്റ് മാർഗം പ്രവാചകൻ വിശദീകരിച്ചു തന്നു. മനിഖ്തസല യൗമൽ ജുമഅതി ഗുസ്ലുൽ ജനാബ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ജനാബത്തുകാരൻ കുളിക്കുന്നത് പോലെ കുളിക്കുകയും, സുമ്മ റാഹ, പിന്നെ അവൻ പള്ളിയിലേക്ക് പോവുകയും ചെയ്താൽ, ഒരാള് വെള്ളിയാഴ്ച കുളിച്ചു, എന്നിട്ട് അയാൾ പള്ളിയിലേക്ക് പോവുകയാണ്, പള്ളിയിലേക്ക് അവൻ ആദ്യം എത്തുകയാണ്, ഫകഅന്നമാ ഖറബ ബദനഹു, അങ്ങനെയാണെങ്കിൽ ആദ്യമായി പള്ളിയിലെത്തുന്നവന്, ഒന്നാമത്തെ സമയത്ത് പള്ളിയിലെത്തുന്നവന് റസൂലുള്ളാഹി നൽകുന്ന പ്രതിഫലം, പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലം, റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ഒരൊട്ടകത്തെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ബലിയറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്യുന്ന കൂലിയാണ്. എത്ര മഹത്വമേറിയ പ്രതിഫലമാണ് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ഒന്നാമതെത്തിയാൽ. അതേപോലെ തന്നെ പറഞ്ഞു, വമൻ റാഹ ഫിസ്സാഅത്തി സാനിയ, രണ്ടാമത്തെ നേരം ആരെങ്കിലും ചെല്ലുകയാണ് എങ്കിൽ, ഫകഅന്നമ ഖറബ ബഖറ, അവനൊരു പശുവിനെ ബലിയെടുത്ത് അതിൻ്റെ മാംസം

പഠിപ്പിക്കും. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു, ഖതീബ് വന്നാൽ, ഖതീബ് മിമ്പറിൽ പ്രവേശിച്ചാൽ, സംസാരിക്കാൻ തുടങ്ങിയാൽ, മലക്കുകൾ അവരുടെ പേനകൾ എടുത്തുവെക്കും, അവരുടെ പുസ്തകങ്ങൾ അടച്ചു വെക്കും. അവരല്ലാഹുവിൻ്റെ ദിക്ർ കേൾക്കാൻ, അല്ലാഹുവിനെ കുറിച്ചുള്ള സംസാരം കേൾക്കാൻ അവരാ ഖുത്ബയിൽ ഹാജറാകും. പിന്നെ വരുന്ന ആളുകൾക്ക് ഈ പ്രതിഫലം ലഭിക്കുകയില്ല. ലാഭകരമായൊരു കച്ചവടം. അഞ്ചു മാർഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം നമുക്ക് പരലോകത്തേക്ക് ലാഭകരമായൊരു കച്ചവടം നടത്തുവാനുള്ള മാർഗമുണ്ട് എന്ന് തിരിച്ചറിയുക, എന്നിട്ട് നമ്മൾ പ്രവർത്തിക്കുക. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ആ സമയത്തെങ്ങാനും നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. ഏതാണ് സമയമെന്ന് നമുക്കാർക്കും അറിയുകയില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ചയിൽ പ്രാർത്ഥനകൾ നടത്തുക. റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം എൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്, നിങ്ങളത് ചെയ്യണം, അത് നിങ്ങൾ പ്രവർത്തിക്കണം. വെള്ളിയാഴ്ച മുത്തുനബിയുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യേണ്ട ദിവസമാണ്. സുബഹി നമസ്കാരത്തിന് പ്രത്യേകതയുണ്ട്. എന്നാൽ വെള്ളിയാഴ്ചയിലെ സുബഹി നമസ്കാരത്തിന് മറ്റുള്ള ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പള്ളിയിലേക്ക് നേരത്തെ പോവുകയും ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുകയും ഒക്കെ ചെയ്താൽ സഹോദരങ്ങളെ, വമ്പിച്ച പ്രതിഫലമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലാഭകരമായ കച്ചവടം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ, ആ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കുക. മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ല അൽ ഖദാത ഫി ജമാഅത്തിൻ ثم قعد يذكر الله حتى تطلع الشمس. ഒരാൾ സുബഹിക്ക് പള്ളിയിൽ വന്നു, ആള് പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നമസ്കരിച്ചു. ആ നമസ്കാര ശേഷം അയാൾ സൂര്യൻ ഉദിക്കുവോളം പള്ളിയിൽ ദിക്റുകളിൽ, ഖുർആൻ പാരായണത്തിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അയാൾ കഴിച്ചുകൂട്ടി. അങ്ങനെയാണെങ്കിൽ കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വഉംറത്തിൻ താമത്തിൻ താമത്തിൻ താമ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അങ്ങനെ ഒരാൾ ചെയ്താൽ സുബഹിക്ക് ജമാഅത്തായിട്ട് നമസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റുകളിലും ദുആകളിലും കഴിച്ചുകൂട്ടിയാൽ അവനൊരു ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത, പൂർണ്ണമായും ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീത്, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല അദ്ദേഹം ഹസനാണ് എന്ന് രേഖപ്പെടുത്തിയ ഹദീത്. സഹോദരങ്ങളെ, ഒരല്പസമയം അള്ളാഹിൻ്റെ മാർഗത്തിൽ മാറ്റിവെച്ചാൽ എന്തു വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്! പരലോകത്തേക്ക് ഇതിലും വലിയ കച്ചവടം എന്താണ് നമുക്ക് നടത്താനുള്ളത്? ലാഭകരമായൊരു കച്ചവടമാണിത്. സുബഹിക്ക് പള്ളിയിൽ പോവുക, സാധിക്കുന്ന ആളുകൾ സൂര്യൻ ഉദിക്കുന്നത് വരെ, ഒരുപക്ഷേ സുബഹിയുടെ ജമാഅത്ത് കഴിഞ്ഞ് ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 50 മിനിറ്റ്, ചിലപ്പോൾ ഒരല്പം കൂടുതൽ കുറവ് വരുന്ന സമയങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ആ സമയങ്ങളെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലമാണ്. സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്ന, അതേപോലെ തന്നെ പരലോകത്ത് ലാഭം ലഭിക്കുന്ന കച്ചവട മാർഗങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇദ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറ, അല്ലാഹു ഒരടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഒരാൾക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ, ഇസ്തഅമലഹു, അവനല്ലാഹു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എങ്ങനെയാണ് ഈ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക? എന്താണ് ഈ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിൻ്റെ തിരുദൂതർ സ്വഹാബത്തിനോട് പറഞ്ഞു, യുവഫ്യഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരണത്തിൻ്റെ മുൻപ് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്, അതിനവന് തൗഫീഖ് നൽകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നശ്വരമായ ഈ ജീവിതം, അനശ്വരമായ ലോകത്തേക്കുള്ള നശ്വരമായ ഈ ജീവിതം, ഇവിടെ നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു ഒരുക്കി തരികയാണ്. പള്ളിയിലേക്ക് നേരത്തെ പോകാൻ നമുക്ക് പണിയില്ല, ഒന്നാമത്തെ സൊഫിൽ പോയിരിക്കാൻ നമുക്ക് പണിയില്ല, വലിയ പ്രയാസമില്ല. അതേപോലെ തന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ഒരല്പസമയം ദിക്റുകളിലും ദുആകളിലും കഴിച്ചുകൂട്ടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല. നമ്മളെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത്, നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ മക്കളുടെയും ഒക്കെ ചെലവുകൾ കഴിഞ്ഞ് ഒരല്പം സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ വലിയ പ്രയാസങ്ങളില്ല.
പട്ടിണി കിടക്കുന്നവർ നമ്മുടെ ചുറ്റുപാട്.

0: ഉണ്ട്. വേദനിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. വസ്ത്രം വാങ്ങാൻ കഴിയാത്തവർ നമ്മുടെ ഇടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മരുന്നിന് കാശില്ലാതെ ചികിത്സ പോലും നടത്താത്ത ആളുകളുണ്ട്. അങ്ങനെ വേദനിക്കുന്ന ഈ ആളുകളൊക്കെ നമുക്ക് അവസരമാണ്, നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങളാണ്, പരലോകത്തിൽ ലാഭകരമായ കച്ചവടം നടത്താനുള്ള മാർഗങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകളുമായി നമ്മൾ മുന്നേറണം. അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതം നഷ്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല. ഇവിടെ നഷ്ടം സംഭവിച്ചാൽ മറ്റൊരു കച്ചവടം നടത്തി ലാഭം നേടിയെടുക്കാൻ അവസരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മുടെ മരണം സംഭവിച്ചാൽ പിന്നെ നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങളില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ്. ദുനിയാവ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പരലോകം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വല്ലാഖിറത്തു മുഖബില, പരലോകം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരും പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരുമുണ്ട്. നിങ്ങൾ ദുനിയാവിന് വേണ്ടി ജീവിക്കരുത്, നിങ്ങൾ പരലോകത്തിന് വേണ്ടി ജീവിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം, ഇന്നത്തെ ദിവസം പ്രവർത്തനത്തിന്റെ ദിവസമാണ്, കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസമാണ്, ഇന്ന് വിചാരണയില്ല. എന്നാൽ നാളെയോ? നാളെ പ്രവർത്തിക്കാൻ സാധ്യമല്ല, നാളെ കർമ്മങ്ങൾ വിചാരണക്കെടുക്കുന്ന ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നു പോകുന്നത് പ്രവർത്തിക്കാനുള്ള സമയത്തിലേക്കല്ല, മരണത്തിന് ശേഷം വിചാരണയാണ്. വിചാരണക്കിന് മുമ്പ് ലാഭകരമായ പ്രതിഫലം ലഭിക്കുന്ന കച്ചവട മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി നാം ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ലാഭകരമായ കച്ചവടം, പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ. വിഷയാവതരണം നടത്തിയത് സമീർ മുണ്ടേരി.

0: മാഷാഅല്ലാ. ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണത്തിനാണ് നമ്മൾ കാതോർത്തത്. മിഷാരി റാഷിദ് അലാഫാസിയുടേതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. ഇവിടെ ഏറ്റവും ഹൃദ്യമായ ഒരു പാരായണം മിഷാരി റാഷിദ് അലാഫാസിയുടേതായി ഇന്ന് മധുരം ഖുർആനിലൂടെ നമ്മൾ കാതോർത്തു. മിഷാരി റാഷിദ് അലാഫാസിയും അദ്ദേഹം കുവൈത്തിലാണ് ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ ഹെഫല് പൂർത്തിയാക്കുന്നുണ്ട്. ശേഷം പ്രഗത്ഭരായ ഉസ്താദുമാരുടെ കീഴിൽ അദ്ദേഹം ഖുർആൻ, ഇൽമു തഫ്സീർ, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിൽ ആഴമേറിയ പഠനം നടത്തുന്നുണ്ട്. വ്യത്യസ്തമായ പള്ളികളിലും ഇമാമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം ലോകത്ത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അറിയുന്നത് ഖുർആൻ പാരായകൻ എന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ, അതല്ലെങ്കിൽ ഗാനാവിഷ്കാരങ്ങളിലൂടെ. മുമ്പൊക്കെ ഒരു ബ്ലോഗ് തന്നെ മിഷാരി റാഷിദ് അലാഫാസിക്കായി നമുക്ക് ഉണ്ടായിരുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറ നഹലിലെ 90-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നിശ്ചയമായും അള്ളാഹു നീതി ചെയ്യാനും നന്മ ചെയ്യാനും കൽപ്പിക്കുന്നു. വ ഇതാഇദിൽ ഖുർബ വയൻഹ അനിൽ ഫഷായി വൽ മുൻകരി വൽ ബഗി. കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കാനും അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുന്നു. അതേപോലെ തന്നെ വയൻഹ അനിൽ ഫഷായി വൽ മുൻകരി വൽ ബഗി, നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെയും കുറിച്ച് അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മ വെക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ നന്മകളുടെയും എല്ലാ തിന്മകളുടെയും നിദാനമടങ്ങിയതും സന്മാർഗ വ്യവസ്ഥയുടെ അടിത്തറയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ ഒരു വചനമാണ് നമ്മളിവിടെ ഊതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന 3 കാര്യങ്ങളാണ് ഈ ആയത്തിൻ്റെ ഉള്ളടക്കം. 1-ാമത്തേത് അദിലിനെക്കുറിച്ചാണ്, നീതിയെക്കുറിച്ചാണ് അള്ളാഹു സംസാരിച്ചത്. അമിതമാക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യാതെ ഓരോ കാര്യത്തിലും അതതിൻ്റെ മധ്യമവും മിതവുമായ നില കൈക്കൊള്ളുക എന്നത്രേ നീതി കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അള്ളാഹുവിനെ സംബന്ധിക്കുന്നതോ സൃഷ്ടികളെ സംബന്ധിക്കുന്നതോ ആയ ഏത് കാര്യത്തിലും, സ്വന്തം കാര്യത്തിൽ പോലും ഇത് നിർബന്ധമാകുന്നു. നീതി പാലിക്കപ്പെടാത്ത കാര്യങ്ങളെല്ലാം അനീതിയും അക്രമവും തന്നെ. അബ്ദുല്ലാഹിബിന് അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി: നിശ്ചയമായും തൻ്റെ ശരീരത്തോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ കണ്ണുകളോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ ഭാര്യയോടും തനിക്ക് കടമയുണ്ട്, തന്നെ സന്ദർശിക്കുന്നവരോടും തനിക്ക് കടമയുണ്ട്. അതുകൊണ്ട് എല്ലാ മാസത്തിലും താൻ 3 സുന്നത്ത് നോമ്പ് നോറ്റാൽ മതി. കാരണം തനിക്ക് ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലമുണ്ടായിരിക്കും. അപ്പോൾ അത് കാലം മുഴുവനും നോമ്പ് പിടിക്കലായി എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, നീതിപാലനത്തിൽ 1-ാം സ്ഥാനം അർഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളും മഹത്വങ്ങളും അവനു മാത്രം വകവെച്ചു കൊടുക്കുകയെന്ന തൗഹീദും, അനീതികളിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയത് അതിൻ്റെ വിപരീതമായ ശിർക്കാണെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, നിശ്ചയമായും ശിർക്ക് അത് വമ്പിച്ച അനീതിയാകുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചരിത്രമുണ്ട്. മഹാനവർകളോട് നീതിയെക്കുറിച്ച് വിശദീകരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പം അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്: വലിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത്. ചെറിയ മനുഷ്യർക്ക് നിങ്ങൾ പിതാവ്, വലിയവർക്ക് മകനും സമന്മാർക്ക് സഹോദരനും, അതേപ്രകാരം തന്നെ സ്ത്രീകളോടുമായിക്കൊള്ളുക. ജനങ്ങളോട് അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ചും അവരുടെ ശരീരങ്ങൾക്കനുസരിച്ചും ശിക്ഷാനടപടി സ്വീകരിക്കുക. നിങ്ങളുടെ ദേഷ്യനിമിത്തം ഒരാളെയും ഒരറ്റ ചമ്മട്ടിയടിയും അടിക്കരുത്. എന്നാൽ നിങ്ങൾ അക്രമിയായി തീരും എന്നുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും.
0: ശരിക്കും നീതി പാലിക്കുക എന്നാൽ എല്ലാവരോടും തുല്യമായും സത്യസന്ധമായും പെരുമാറുക എന്നാണ് അർത്ഥം. ന്യായം നടപ്പിലാക്കുക, പക്ഷപാതം കാണിക്കാതിരിക്കുക, അർഹമായത് നൽകുക എന്നിവയെല്ലാം നമുക്ക് ഈ ഒരു ഡെഫിനിഷനിൽ ഉൾപ്പെടുത്താൻ പറ്റും. സമൂഹത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ നീതി പാലിക്കേണ്ടത് അത്യാവശ്യം.
1: അതേപോലെ തന്നെ രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു തആലയെ ആയത്തിലൂടെ പറഞ്ഞത് ഇഹ്സാനിനെ കുറിച്ചാണ്. നന്മ ചെയ്യുക അഥവാ പുണ്യം ചെയ്യുക എന്നുള്ളത്, നിർബന്ധ കടമകൾ എന്ന പോലെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ മുതലായ എല്ലാ പുണ്യകർമ്മങ്ങളും ഇതിലുൾപ്പെടുന്നു. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് തിന്മ ചെയ്യാതെ നന്മ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും മേലേക്കിടയിലുള്ള നന്മയാകുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രസ്താവിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നു, എന്റെ മുമ്പിൽ അള്ളാഹു ഉണ്ട് എന്ന പോലെ അവനെ നീ ആരാധിക്കലാണ്. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയമായും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല രണ്ടാമതായി ആയത്തിലൂടെ പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് ഈതാ ഇദിൽ ഖുർബ, കുടുംബബന്ധമുള്ളവർക്ക് കൊടുക്കലാണ്. ഇത് വാസ്തവത്തിൽ നേരെ മുമ്പ് പറഞ്ഞ രണ്ട് കൽപ്പനകളിൽ പെട്ടതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നുകൂടി എടുത്തു പറയുകയാണ്. അതിൻ്റെ പ്രാധാന്യമാണ് അത് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ മൂന്ന് കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ മൂന്ന് കാര്യങ്ങളെ അള്ളാഹു ഈ വചനത്തിൽ വിരോധിക്കുകയും ചെയ്യുന്നു. ഒന്നെന്താണ്? ഫഹ്ഷ ആണ്. ഫഹ്ഷ എന്ന് പറഞ്ഞാൽ നീചവൃത്തികളാണ്. തൻ്റെ ഇച്ഛകൾക്ക്, വികാരങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടുണ്ടാകുന്ന വ്യഭിചാരം, മോഷണം, മദ്യപാനം പോലെയുള്ള ദുർവൃത്തികളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞത് മുൻകറാണ്. മുൻകർ എന്ന് പറഞ്ഞാൽ ദുരാചാരം അഥവാ വെറുക്കപ്പെട്ട കാര്യം, മതദൃഷ്ട്യാ ദീനിൻ്റെ വിഷയത്തിൽ നിഷിദ്ധമായതും അതേപോലെ തന്നെ ജനങ്ങളുടെ മധ്യത്തിൽ ആക്ഷേപകരമായതും നിഷ്പക്ഷ ബുദ്ധിയും തൻ്റെടവുമുള്ള ആളുകളെല്ലാം വെറുക്കുന്നതായ എല്ലാ കാര്യങ്ങളും ഈ മുൻകറാത്തിൽ ഉൾപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം ബഗീനെക്കുറിച്ചാണ്, അതിക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അക്രമമായോ അഹംഭാവം കൊണ്ടോ അസൂയ നിമിത്തമോ സ്വാർത്ഥ താൽപ്പര്യങ്ങളെ മുൻനിർത്തി ഉണ്ടാകുന്ന കയ്യേറ്റം, വാക്കേറ്റം മുതലായ എല്ലാ അതിരുകവിച്ചിലുകളും ഇതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ശ്രോതാക്കളെ, അള്ളാഹു നമ്മളോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുകയും ചില കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഐഹികവും പാരത്രികവുമായ ഗുണത്തിനു വേണ്ടിയാണ്. അള്ളാഹുവിന് അതുമൂലം യാതൊന്നും നേടാനില്ല. നമ്മൾ മനസ്സിരുത്തി ആലോചിച്ചു നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിലൂടെ അവസാനം സൂചിപ്പിച്ചതാണ്. യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മ വെക്കുവാനായി അള്ളാഹു നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ് എന്നാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വെക്കുന്നത്.
0: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഹൃദ്യമായ ഖുർആൻ പാരായണവും ഏറ്റവും ആഴത്തിലേറിയ ഒരു വിശദീകരണവുമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കാതോർത്തത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
3: ഡയലോഗ്: വിമർശിച്ചിട്ടും വളരുന്ന ഇസ്ലാം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി.
4: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബതി അജ്മാഇൻ. അമാബാദ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുറീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം തൊട്ട് മക്കയിലെ മുശ്രിക്കുകളും അതിനുശേഷം യഹൂദരും നസാറാക്കളും അതിനെ തുടർന്ന് ലോകത്തിന്നോളം ഇസ്ലാമിൻ്റെ റസൂലിലൂടെയുള്ള പൂർത്തീകരണത്തിൻ്റെ തുടക്കം തൊട്ട് തന്നെ ഇസ്ലാം വിമർശിക്കപ്പെടുകയും എതിർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആശയപരമായതും കായികവുമായ പലതരം പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ഇസ്ലാം വളർന്ന് പന്തലിച്ചിട്ടുള്ളത്. മിഷനറിമാരും ഓറിയൻ്റലിസ്റ്റുകളുമെല്ലാം ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ കെട്ടുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതുകയും അതിലൂടെ ഇസ്ലാം തകർന്നടിഞ്ഞില്ലാതാകുന്നത് സ്വപ്നം കാണുകയും ചെയ്തു. പക്ഷേ എന്ത് സംഭവിച്ചു എന്നത് കാലം സാക്ഷിയാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ യുഗത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ യൂട്യൂബിൻ്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മതം അത് ഇസ്ലാം തന്നെയാണ്. നമ്മളൊന്ന് കണക്കെടുത്തു നോക്കിയാൽ, യൂട്യൂബിലുള്ള ചാനലുകൾ പരിശോധിച്ചു നോക്കിയാൽ 10,000 50,000 മുകളിലുള്ള 100,000 ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലുകളുടെ കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എണ്ണിയാലൊടുങ്ങാത്ത ഇസ്ലാം വിമർശനത്തിനു വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ചാനലുകൾ ഒരുപാടെണ്ണം നമുക്ക് കാണുകയാണ്. വലിയ ചാനലുകൾ മാത്രമാണ്. മലയാളത്തിൽ പരിശോധിച്ചു നോക്കുക, ഇസ്ലാമിനെ വിമർശിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി ഇങ്ങനെ വലിയ വലിയ ചാനലുകൾ 10 times വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ആലോചിച്ച് നോക്കുക, ഹിന്ദുമതത്തെ വിമർശിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടുള്ള എത്ര യൂട്യൂബ് ചാനലുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ട്? ക്രൈസ്തവ മതത്തെ വിമർശിക്കുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ച് മാത്രം എത്ര ചാനലുകളുണ്ട്? 1-2 ഉണ്ടായേക്കാം. പക്ഷേ ഇസ്ലാമിനെ വിമർശിക്കാൻ 24 hours ഇസ്ലാമിനെ വിമർശിക്കാൻ 10,000,000 ചാനലുകൾ കേരളത്തിൽ പോലും മലയാളത്തിൽ പോലും ഉണ്ട്. ഇങ്ങനെ നിരന്തരമായി ഇസ്ലാം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിമർശിക്കപ്പെടുക മാത്രമല്ല, മീഡിയകളിലൂടെ നെഗറ്റീവ് ന്യൂസുകൾ, ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന കണക്ക് എന്ന് പറയുന്നത് അമേരിക്കയിൽ മുസ്ലിങ്ങളുമായും ഇസ്ലാമുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ, അത് വന്നതിൽ 80% വാർത്തകളും നെഗറ്റീവ് ന്യൂസുകളാണ്. അതായത് പത്രത്തിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലുമെല്ലാം മുസ്ലിങ്ങളെക്കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 100 വന്നതിൽ 80 മുസ്ലിങ്ങളെയോ ഇസ്ലാമിനെയോ കരിവാരിത്തേക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവായതോ ആണ്. യുണൈറ്റഡ് കിങ്ഡംസിലും അതുപോലെ തന്നെ കാനഡയിലും ഓസ്ട്രേലിയയിലുമെല്ലാം അത് 77, 78, 79 ഒക്കെയാണ്. ഇങ്ങനെയാണ് ന്യൂസിൽ അതുപോലെ തന്നെ മീഡിയയിൽ ഇസ്ലാമിനെ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഏതുവരെ എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്കെതിരായ ഈ വെറുപ്പും വിദ്വേഷവും മീഡിയകൾ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്നത് അത് വലിയ രൂപത്തിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് യു എൻ പോലും അവ പറയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. യു എന്നിന്റെ സെക്രട്ടറി ജനറൽ പോലും അത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആന്റി മുസ്ലിം ഹേറ്റ്രഡ് അത് ഏറ്റവും വലിയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ ഇസ്ലാമിനെതിരായ വിമർശനങ്ങൾ ഒരു ഭാഗത്ത്, വെറുപ്പുൽപാദനം ഒരു ഭാഗത്ത്, ഇങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ലോകത്ത് നിരന്തരമായി ഇസ്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുകയും വിമർശിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ വിമർശിക്കപ്പെടുന്ന മതത്തിന് എന്താണ് സംഭവിക്കുന്നത്? കുറച്ച് കണക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്യൂർ റിസർച്ചിന്റെ കണക്കുകളാണ്. ഇങ്ങനെ 24 hours ആഴ്ചയിൽ 7 days മാസത്തിൽ 30 days ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴും ലോകത്തേറ്റവും കൂടുതൽ വളരുന്ന മതം, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, അത് ഇസ്ലാമായി കൊണ്ട് തന്നെ തുടരുന്നു. ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും ആളുകൾ ഇസ്ലാമിന്റെ സത്യസന്ദേശം അത് പുൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന് കണക്കുകൾ കാണുകയാണ്. ഈ കഴിഞ്ഞ റമദാനിൽ മാത്രം എത്രയധികം ആളുകളാണ് ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കേവലം ഏതെങ്കിലും ചില ആളുകൾ മാത്രമല്ല, ലോക പ്രശസ്തരായ MMA ചാമ്പ്യൻഷിപ്പ് നേടിയ ആളുകൾ മുതൽ, അതുപോലെ തന്നെ പോപ്പ് ഗായകന്മാർ മുതൽ, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളും അടങ്ങുന്ന ഈ ലോകത്തുള്ള എല്ലാ തുറകളിലുമുള്ള ആളുകൾ, അവർ ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കടന്നു വരികയും
5: ഷഹാദത്ത് ചൊല്ലിക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഏത് സന്ദർഭത്തിൽ? ലോകം മുഴുവനും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി, ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രശസ്തിയും പണവുമെല്ലാം വേണ്ടുവോളം വേണ്ടത്തിലും അധികമുള്ള ആളുകൾ, അവരാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലെ, മതം മാറ്റുക എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് മതം മാറ്റാം, അല്ലെങ്കിൽ പല പ്രലോഭനങ്ങൾ കൊണ്ട് മതം മാറ്റാം. പക്ഷേ ഇവിടെ പണവും പ്രശസ്തിയും സ്ഥാനമാനങ്ങളുമെല്ലാം വേണ്ടുവോളമുള്ളവർ, അവർക്കിനി പണത്തിന്റെ ആവശ്യമില്ല, സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല, ഇസ്ലാം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഒരു എക്സ്ട്രാ പ്രശസ്തി അവർക്കിനി കിട്ടാനില്ല. അത്രത്തോളം അറിയപ്പെടുന്ന ആളുകൾ ഇസ്ലാമിന്റെ ഈ സത്യപാതയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള യാത്രയിലാണ് അത് കണ്ടെത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നടത്തിയിട്ടുള്ളൊരു പഠനം, പ്യൂർ റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു പഠനം, അതിൽ ആളുകൾ എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവർ ഫൈൻഡ് മോർ മീനിങ് ഇൻ ഇസ്ലാം, ജീവിതത്തിൻ്റെ അർത്ഥം അവർ ഇസ്ലാമിൽ കണ്ടെത്തുന്നു എന്നാണ്. 24% ആളുകൾ എന്ന് വെച്ചാൽ നാലാളുകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തി അവർ ഇസ്ലാമിൽ അർത്ഥം കണ്ടെത്തിക്കൊണ്ടുവരുന്നവരാണ്. അതുപോലെ തന്നെ 21% റെഡ് റിലീജിയസ് ടെക്സ്റ്റ് ആൻഡ് സ്റ്റഡീഡ് ഇസ്ലാം, ഇസ്ലാമിന്റെ ടെക്സ്റ്റുകൾ ഖുർആനും ഹദീസുകളും വായിച്ചുകൊണ്ട് കടന്നു വരുന്നവരാണ്. ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ട്, ഇസ്ലാം ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട്, ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരാണ്. ഈ വിമർശന ശരങ്ങൾക്കിടയിലും എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നു, ഒഴുകുന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒന്നൊഴിഞ്ഞിരുന്നൊന്ന് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇസ്ലാമിനെതിരായ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിമർശനങ്ങളുടെയും കുത്തൊഴുക്കാൻ, എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു, അതിൻ്റെ കൃത്യമായ ഉത്തരം ഇസ്ലാമിനോളം ജീവിതത്തിൻ്റെ അർത്ഥം വിശദീകരിക്കാൻ മറ്റൊരു ദർശനത്തിനും സാധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൊണ്ടാണ് സുഹൃത്തുക്കളെ അത് നമ്മൾ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനും ശ്രമിക്കേണ്ടതുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും, ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുമ്പോഴും ചില ആളുകൾ അവരെണ്ണിക്കാത്തിരിക്കുകയാണ്, കാലം എണ്ണിക്കാത്തിരിക്കുകയാണ്. അവർ എണ്ണി കാത്തിരിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴാണ് ഇസ്ലാം ഇങ്ങനെ തകരുക എന്നാണ് അല്ലെ. സോഷ്യൽ മീഡിയ വന്ന സമയത്ത്, മൊബൈലും സ്മാർട്ട് ഫോണൊക്കെ വന്ന സമയത്ത് അവരുടെ നേതാക്കന്മാർ എഴുതി, ഇതാ സോഷ്യൽ മീഡിയ മതത്തിന്റെ അടിവേരെടുക്കാൻ പോവുകയാണ്, മതം വിറ്റ് ജീവിക്കുന്നവർ അങ്കലാപ്പിൽ, ഇതാ ഇതോടുകൂടി തീരാൻ പോവുകയാണ് എന്നാണ്. വേറൊരാൾ എഴുതിയത് 2028 മതം, ഇസ്ലാം മതം മരിച്ചു മൺമറഞ്ഞു പോകുന്നതാണ്. 2017 എഴുതിയതാണ്, കൃത്യം 11 കണക്ക് കൂട്ടി എഴുതിയതാണ്. ഇപ്പോൾ 2024 അല്ലേ, 3 കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ, 3 കൊണ്ട് ഇസ്ലാമിൻ്റെ കാര്യം തീരുമാനമാകുന്നതാണ്. അപ്പം ഇങ്ങനെ ഇത് ആദ്യമായിട്ടൊന്നല്ല, 19 പറഞ്ഞു ഇതാ ഈ നൂറ്റാണ്ടോടുകൂടി ഇസ്ലാം തീർന്നു പോകും, 20 പറഞ്ഞു ഇതാ ഈ നൂറ്റാണ്ടോട് ഇസ്ലാം തീർന്നു ഇനിയില്ല, 21 തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇതാ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു ഇസ്ലാം തീർന്നു കേട്ടോ, എങ്ങനെ ഓരോ വർഷം ഇങ്ങനെ എണ്ണി എണ്ണി ആ വാലിഡിറ്റി ഇങ്ങനെ റീചാർജ് ചെയ്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ വളരെ കൃത്യമായി പറയട്ടെ, ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ലൈഫ് ടൈം വാലിഡിറ്റിയാണ്. ഖിയാമത്ത് നാൾ വരെ ഈ മതം, ഈ ദർശനം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. 2028 2038 കാത്തിരുന്നിട്ടുണ്ട്, കാര്യമില്ല, ആളുകൾ ഇതിനെ പുൽകുക തന്നെ ചെയ്യും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആളുകൾ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, ആരാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതാനിരുന്ന ഒരു ഡച്ച് രാഷ്ട്രീയക്കാരനുണ്ട്, അദ്ദേഹം ഇസ്ലാമിനെ വിമർശിച്ച് മുസ്ലിങ്ങൾക്കെതിരായി ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. പക്ഷെ അവസാനം മൂപ്പർക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾ കണ്ടോളൂ.
6: Became politically active for the Freedom Party, I became a member of parliament, and in the end I decided to write an anti-Islam book, which started as an anti-Islam book, changed into this search for God, and it ended up me becoming a Muslim.
5: Appo islamine vimarshichukonde krithyamayi telivugala kuthirichukonde islamine vimarshikkanallo adinu vendi islam onnu padikkan nokkiyada avasana mooper ippo islamilekku swigarichukonde islaminte bhaktavayi islam prajarippichukonde അർണോൾഡ് വാൻഡോൺ സോറി ജൊറാൻ വാൻ ക്ലാവറൻ ഇപ്പോൾ ഇസ്ലാമിൻ്റെ പ്രചാരകനായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. മാത്രമല്ല ഇസ്ലാം വിരുദ്ധ പാർട്ടിയായ PFF വിഷം വഴിമിപ്പിക്കുന്ന വാക്കുകൾ നിങ്ങൾ ആദ്യം കണ്ടോളൂ.
7: We do not want more, but less Islam. So I rather would have no Quran at all.
8: Shut down mosques.
7: Do I have a problem with Islam? Yes, I do have a problem.
5: അതെ, പള്ളികൾ അടച്ചുപൂട്ടണം, ഖുർആൻ നിരോധിക്കണം, ഇനി നമുക്ക് കൂടുതൽ മുസ്ലിങ്ങളെ ആവശ്യമില്ല, ഈ സമൂഹത്തിൽ ഇനി മുസ്ലിങ്ങളെ ആവശ്യമില്ല എന്ന് ഇവിടെയുള്ള എന്ന് വെച്ചാൽ ആ അവിടെയുള്ള ശശികലമാർ അങ്ങനെ അത്രത്തോളം വിഷമിപ്പിക്കുന്ന രൂപത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ ഇസ്ലാമിനെതിരെ സംസാരിച്ച് നടന്നിരുന്ന PFF സജീവ വക്താവായിട്ടുള്ള അർണോൺ വാണ്ടൂണിന്റെ ഇപ്പോഴുള്ള മുഖം നിങ്ങൾ കണ്ടോളൂ.
7: About Islam, as most people in Western countries, by media, by politicians, Islam, you know, as a threat, as the cause of 9/11 and oppressing women and all the terrorist activities. And the problem in the Netherlands, in Western Europe, is that people don't study Islam for themselves. They just believe the media, they believe politicians, so did I. So what I knew about Islam was only, it was negative, it was dangerous. Maybe I hated the religion. I thought sincerely that the religion, that Islam was a threat for society, a threat for our freedom. You know, when I was a member of this anti-Islam, of this Islamic political party, and this political party, PFF, their major point, fighting Islam, yeah, that was, of course, that was something that I supported. And I feel the attraction for Islam right away. It's not like you wake up in the morning and you become Muslim, of course not. But I had some doubts about Islam. It didn't make sense to me. You see the media, you see politicians, and they all tell Islam is evil and it's a threat for society, a threat for our freedom, and it's all evil and bad. But it didn't make sense because, you know, 1.5 billion people in the world, are they all evil people, angry, dangerous people? More than 1 million people in the Netherlands, they're Muslim. Are they all evil and angry, dangerous people? You know, so many people are Muslim, a lot of good people, nice and friendly people that I knew personally. So, and they said you should learn about Islam because your ideas about Islam are wrong. Yeah, sure. But I started to learn about Islam, reading Quran. I went to the mosque, spoke to with an imam, spoke to other Muslims, did some research myself, I went to the library, and the more you learn about Islam, the more it becomes clear to anyone, especially to me, but only during this period, the more you learn about Islam, the
5: more... ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്കെതിരായി ഇനി നമുക്ക് സമൂഹത്തിൽ മുസ്ലിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം അടക്കം ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കടന്നു വരുന്ന കാഴ്ചകൾ ഇത് ഒരുപാടുണ്ട്, കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതാണ് സുഹൃത്തുക്കളെ യാഥാർത്ഥ്യം. അവിടെ കൃത്യമായി നമുക്ക് ആലോചിക്കാൻ പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു. ഏറ്റവും കൂടുതൽ മനസ്സറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വെറുത്ത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചയാളുകൾ അവർ അവസാനം ഇസ്ലാമിന്റെ പ്രകാശത്തിലേക്ക് കടന്നു വരും. നമ്മൾ കാണാൻ ജീവിതം മുഴുവൻ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി കേരളത്തിൽ നടന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്? ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ, മുസ്ലിങ്ങൾ ആ വിശ്വാസത്തിൽ നിന്നും തെറ്റിക്കാൻ വേണ്ടിയാണ് ജീവിതം മുഴുവൻ അദ്ദേഹം പ്രസംഗിച്ച് നടന്നത്. എന്നിട്ട് അവസാനം അദ്ദേഹം പറയാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് നടന്നതുകൊണ്ട് എന്തപ്പോൾ ഉണ്ടായത്? ആളുകൾ മതത്തിൽ നിന്നും പിന്നോട്ട് പോയോ? അതല്ല വേറെ എന്താ സംഭവിച്ചത്? ഇങ്ങനെ ഈ കേരളക്കരയിൽ ഇസ്ലാം വിമർശനവുമായി നടന്ന വ്യക്തി അവസാനം എന്താ സംഭവിച്ചത് എന്ന് മൂപ്പര് വിശദീകരിക്കുന്നു, കേട്ടോളൂ.
8: ഇപ്പൊ അടുത്ത കാലത്തൊന്നും മാറ്റം വരില്ല എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊക്കെ ഇപ്പൊ ഇന്ത്യയൊക്കെ കുട്ടിക്കാലത്ത് പോലും വെള്ളിയാഴ്ച പോലും ആൾക്കാർ പള്ളി പോലില്ല. കൃത്യമായിട്ട് റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ആരും ചോദിക്കലില്ല. ഇന്നങ്ങനെ പള്ളിയിൽ നാലോട്ടൊപ്പം ഇല്ലെങ്കിൽ എന്താ മീതിനെ പള്ളിക്കൊന്നും കാണില്ലല്ലോ എന്ന് തെരഞ്ഞിട്ട് വരും. മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും, മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ലോ കോളേജുകളിലൊക്കെ വലിയ താടി, പാറപ്പുറത്ത് പുല്ലുടച്ച പോലെ അവിടെയും ഇവിടെയുള്ള രോമങ്ങൾ, തണ്ടങ്കാലി വരെയുള്ള ഫാൻ്റെ കുട്ടികളാണ് നടക്കുന്നത്. ആരായി പഠിക്കുന്നത്? വലിയ ഭൗതിക വിദ്യാഭ്യാസമുള്ള ആളുകൾ. ഇപ്പം എവിടുന്ന് ഈ മാറ്റം വരിക? പണ്ട് റോഡ് സൈഡിലൊന്നും മുസല്ല വിട്ട് നിസ്കരിച്ചിട്ടില്ല, ഇന്ന് പള്ളിൻ്റെ ചെറിയ മുറ്റത്തൊക്കെ
5: കണ്ടില്ലേ. ജീവിതം മുഴുവൻ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി നടന്ന അദ്ദേഹം പറയുകയാണ് ഇസ്ലാം അത് തളരുകയല്ല ചെയ്തത്, അത് കൂടുതൽ കൂടുതൽ വളരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടുന്ന, ഡോക്ടർമാരാകാനും എഞ്ചിനീയർമാരാകാനും പഠിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളടക്കം താടി വളർത്തിക്കൊണ്ട്, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ അറിഞ്ഞുകൊണ്ട്, ഹിജാബ് ധരിച്ചുകൊണ്ട് കോളേജുകളിൽ പോയി പഠിക്കുന്ന സന്ദർഭം ഉണ്ടായത്. അവരൊക്കെ വിചാരിച്ചത് വിദ്യാഭ്യാസം വരുമ്പോ, ടെക്നോളജി വളരുമ്പോ, ശാസ്ത്രം വളരുമ്പോ മതവിശ്വാസം അല്ലെങ്കിൽ ഇസ്ലാം അത് തകരുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ആളുകളായിരുന്നു. അവസാനം നോക്കുമ്പോ അതെല്ലാം വളരുന്നുണ്ട്, പക്ഷേ അതിന്റെ കൂടെ ഇസ്ലാമും വളരുന്നുണ്ട് എന്ന് പരിതപിക്കുന്ന അവസ്ഥ അവസാനം ഇദ്ദേഹം ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ വ്യക്തിയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഏതായാലും നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ അത് ദൈവികമാണ്, അത് പടച്ചതമ്പുരാനിൽ നിന്നുള്ളതാണ്, അതുകൊണ്ടാണ് ആളുകൾ ഇതിനെ തിരിച്ചറിയുന്നത് അല്ലേ. എന്തു പലപ്പോഴും ചില ആൾക്കാരൊക്കെ പറയാ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അത് വളരെ കൃത്യമായിക്കൊണ്ട് ഇന്നത് ഹറാം, ഇന്നത് ഹലാല്, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യണം എന്നുള്ള ഈ ഇതൊക്കെ കൊണ്ട് ഭയങ്കര ഇടുങ്ങാറാൻ ആളുകൾ ഇതൊക്കെ വിട്ടുപോകും എന്ന് പല ആളുകളും പറയാറുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, കൃത്യമായി സത്യമന്വേഷിക്കുന്ന ആളുകൾ, നന്മയാഗ്രഹിക്കുന്ന ആളുകൾ ഈ മൂല്യങ്ങൾ കണ്ടുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അത്തരത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടി നിങ്ങൾ കേട്ടോളൂ.
9: Muslim niece, so I didn't have a very good opinion of Islam many years ago. And I had my sister converted to Islam many years ago as well. We didn't really talk. But she had a daughter called Iman, who was being raised as a Muslim. So I was like, I used to meet with her when she got to 5, 6, we went out to eat for meals. And she used to speak to me about Islam. And I was worried about this, because I thought, if she's Muslim, she's going to meet a guy who's going to oppress her, she's going to have to cover up. For me, this is not my values. So I started to look into it, and I started to find out, actually, she's not going to drink alcohol, she's not going to flirt with men, she's going to dress modestly, she's not going to wear, you know, no clothes. So I started to think, even as a non-Muslim uncle, I thought, wow, for my niece, this is fantastic. So I started to think, wow, Islam has some good stuff in it. And then I started to look at myself, my society. Islam seemed to have the answers to a lot of problems in society. And so I started to get really interested in researching it. And I looked into Prophet Muhammad, peace be upon him, all these things. I guess it was a slow journey of about a year.
5: അപ്പോ ഇസ്ലാം നമ്മളിപ്പോ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഇതൊക്കെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഭയങ്കര ഇടങ്ങേറായിരിക്കും, പക്ഷേ ആ മൂല്യങ്ങൾ കണ്ടുകൊണ്ട്, ഇസ്ലാം കൃത്യമായി കൊണ്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നു. അവന്റെ വസ്ത്രധാരണം മുതൽ, അവൻ ബാത്റൂമിൽ കയറുന്നത് മുതൽ, ഏതുവരെ അവൻ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരം നടത്തുന്നതുവരെ, ഓരോ മുസ്ലിമിനും അവന് ഏത് രൂപത്തിൽ ജീവിക്കണം, എന്തു ചെയ്യാം, എന്തു ചെയ്യേണ്ടതില്ല എന്ന കൃത്യമായ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട്, ഇത്ര കൃത്യമായ മൂല്യങ്ങൾ അത് ദൈവികമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം അല്ലേ, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഏറ്റവും ചരിത്ര പുരുഷന്മാർ പോലും, മാൽക്കം എക്സ്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇഫ് യു ഡോണ്ട് സ്റ്റാൻഡ് ഫോർ സംതിങ് യു വിൽ ഫോൾ ഫോർ എനിത്തിങ്. നിങ്ങളൊരു കൃത്യമായ ഒരു മൂല്യത്തിനു വേണ്ടി നിലകൊള്ളുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തിനും അടിയറവ് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും. പലപ്പോഴും ചില ആളുകൾ പറയുന്നതാണ്, ഇസ്ലാം അത് തെറ്റാണ് എന്ന് ഉറപ്പിച്ചങ്ങോട്ട് പറയുന്നു, മാറാൻ തയ്യാറാകുന്നില്ല. സ്വവർഗരതി അത് തെറ്റാണെന്നൊക്കെ ഇപ്പോഴും പറയാൻ പറ്റുമോ? ക്രിസ്ത്യാനികൾ മാറ്റിയില്ലേ, അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് സമുദായങ്ങളൊക്കെ അവരിങ്ങനെ മയപ്പെടുത്താൻ തുടങ്ങിയില്ലേ? നിങ്ങൾക്കും കൂടി ഒന്ന് കുറച്ചൊക്കെ ഒന്ന് മയപ്പെടുത്തിക്കൂടെ, ചില കാര്യങ്ങളൊക്കെ അതിനോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ പ്രസക്തി തന്നെ, ഇസ്ലാമിന്റെ പ്രത്യേകത തന്നെ അത്തരത്തിൽ മൂല്യങ്ങളുള്ള വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്ലാം പ്രസക്തമായി നിൽക്കുന്നത്. മാൽക്കം എക്സ് പറഞ്ഞതാണ് അല്ലെ, നിങ്ങൾ എന്തിനോടും അഡ്ജസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനു വേണ്ടി നിലകൊള്ളുന്നില്ല എന്ന എന്റെ അർത്ഥം. അതുകൊണ്ട് കൃത്യമായ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് ഇസ്ലാം. ആ മൂല്യങ്ങൾ അത് ജീവിതം കൊണ്ട് പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാം. പലപ്പോഴും പറയാറുണ്ട്, സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് അവർക്ക് ഒരു വിമോചനവും ഇല്ല, അവർ അടച്ചിടപ്പെട്ടിരിക്കുകയാണ്, അവർ പർദ്ധക്കുള്ളിൽ അതെ തളച്ചിടപ്പെടുകയാണ്. ഇസ്ലാമിൽ സ്ത്രീക്കൊരു സ്വാതന്ത്ര്യമില്ല, സ്ത്രീകളുടെ ഖബറിടമാണ് ഇസ്ലാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താ, എന്താ സംഭവിച്ചത്? ഇങ്ങനെയുള്ള അർത്ഥരഹിതമായ ആരോപണങ്ങളെ മുഴുവൻ തള്ളിക്കുറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് സ്ത്രീകളാണ് എന്ന കണക്കുകൾ പുറത്തേക്ക് വരികയാണ്. ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്ത ആ സ്ഥാനവും മാനവും, അവർക്ക് കൊടുത്ത ബഹുമാനവും കണ്ടുകൊണ്ട്, അവർക്ക് കൊടുത്ത പ്രൊട്ടക്ഷൻ അത് എത്രത്തോളം കൃത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഒരു സാമൂഹിക വ്യവസ്ഥയിൽ എങ്ങനെയാണ് സ്ത്രീയെ ഇസ്ലാം കണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ സത്യപ്രകാശത്തിലേക്ക് കൂടുതലായും കടന്നു വരുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് എന്ന യാഥാർത്ഥ്യവും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിന്റെ സട്ടാവിലേക്ക് മനസ്സിനെ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനത്തെ മനുഷ്യൻ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ടല്ല അർത്ഥമാക്കുന്നത് അല്ലെ. നമ്മുടെ മനസ്സിന്റെ സട്ടാവ്, ആ സട്ടാവിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ്, കീഴൊതുങ്ങുക എന്നാണ്. നമ്മുടെ മനസ്സിനെ ആ മനസ്സിന്റെ സട്ടാവിന് കീഴൊതുങ്ങുക, അതാണ് ഇസ്ലാം. അങ്ങനെ കീഴൊതുങ്ങുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ സമാധാനം, അത് മനുഷ്യന്റെ മനസ്സ് തേടുന്നുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക്, ഈ രൂപത്തിലേക്ക് കടന്നു വരുന്നത്. ദൈവികവും കാലാതീതവുമായ നിയമങ്ങൾ അത് മനുഷ്യൻ തിരിച്ചറിയുന്നു. കാലത്തിനനുസരിച്ച് വെള്ളം ചേർക്കാത്തതിനാൽ അത് മനുഷ്യന് എല്ലാ കാലത്തും പ്രസക്തമാകുന്നു. ആലോചിച്ച് നോക്കുക, ഇന്ന് പല സ്ഥലത്തും സംഭവിക്കുന്നത് പോലെ, പല ദർശനങ്ങളിലും പല മതങ്ങളിലും സംഭവിക്കുന്നത് പോലെ, ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ സംഭവിക്കുള്ളൂ, ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്ന് മനസ്സിലാക്കി ഇസ്ലാമിന്റെ മൂല്യങ്ങൾ എങ്ങാനും മാറ്റിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്നാലോചിച്ച് നോക്കുക, ശാസ്ത്രത്തിനനുസരിച്ച്, ശാസ്ത്രത്തിലെ ചില കണ്ടെത്തലുകൾക്കനുസരിച്ച് ഇസ്ലാമിൽ എന്തെങ്കിലും വിശ്വാസം മാറ്റിയെന്ന് വിചാരിക്കുക. 20-ാം നൂറ്റാണ്ടിലെ പല വലിയ ശാസ്ത്ര കണ്ടെത്തലുകളും ഇന്ന് വലിയ ബ്ലണ്ടറുകളാണ്. കാരണം ശാസ്ത്രം അങ്ങനെയാണ്, മനുഷ്യന്മാരുടെ പഠനങ്ങൾക്കനുസരിച്ച് അതിൽ മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ ആ ശാസ്ത്രത്തിനനുസരിച്ച് ഇസ്ലാമിന്റെ വിശ്വാസങ്ങളിൽ മാറ്റം വരുത്തിയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇന്ന് ഇസ്ലാം പ്രസക്താകൂല. ഇന്ന് ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലിബറലായ ഒരു ആശയമാണ് അല്ലെ, ലിബറലിസമാണ് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ട്. ഈ ലിബറലിസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളിൽ മാറ്റം വരുത്തിയാൽ ഈ ലിബറലിസം തകരും. ഉറപ്പാണ്, മനുഷ്യനിർമ്മിതമായ ഇസങ്ങളെല്ലാം തകരും. ആ ലിബറലിസം തകരുമ്പോൾ ഇസ്ലാമും അതിൻ്റെ കൂടെ പ്രസക്തമല്ലാതാകും. അതുകൊണ്ട് ഇസ്ലാം എന്തുകൊണ്ട് പ്രസക്തമാകുന്നു? ഇസ്ലാം കാലങ്ങൾക്കനുസരിച്ച്, കാലത്തിനനുസരിച്ച് മൂല്യങ്ങളിൽ വെള്ളം ചേർക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഈ കാലഘട്ടത്തിലും 21-ാം നൂറ്റാണ്ടിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റ് ദർശനങ്ങളെല്ലാം സാഹചര്യങ്ങൾ കൊണ്ട് തകർന്നടിഞ്ഞിരുന്നു. പല ചരിത്രസന്ധികളിൽ തകർന്നടിഞ്ഞ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യൂറോപ്പിൽ എന്തുകൊണ്ട് മതം തകർന്നു, അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ എന്തുകൊണ്ട് മതവിശ്വാസികൾ കുറഞ്ഞു എന്നുള്ളതിന് ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു വിശദീകരണം അത്തരക്കാരായ ആളുകൾ അവരുടെ ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവരുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്നുണ്ട്. എന്തുകൊണ്ട് യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി പോലെയുള്ള മതങ്ങൾ അതിൽ നിന്നും ആളുകൾ പുറത്തേക്ക് വരുന്നൊരു അവസ്ഥ ഉണ്ടായി എന്ന് അവർ വിശദീകരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കേട്ടോളൂ.
10: ആ മഹായുദ്ധം സമ്മാനിച്ചത് രണ്ട് രാജ്യങ്ങളുടെ ഉദയവും അസ്തമയവും മാത്രമായിരുന്നില്ല. യൂറോപ്പിലെ ചിലയിടങ്ങളിൽ വിശ്വാസികളെ ദൈവത്തിൽ നിന്നും ദേവാലയത്തിൽ നിന്നും മനസ്സുകൊണ്ട് അകറ്റിയ യുദ്ധം കൂടിയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. അതിന് കാരണം ഈ യുദ്ധത്തിന്റെ ഭയാനകമായ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഈ 6 രാജ്യങ്ങളായിരുന്നു. ഇംഗ്ലണ്ട്, ജർമ്മനി, ഡെൻമാർക്ക്, സ്വീഡൻ, ഫിൻലൻഡ്, നോർവേ എന്നീ 6 രാജ്യങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭയാനകമായ കെടുതികൾ ഏറെ അനുഭവിച്ചു. ഈ രാജ്യങ്ങളിലെ സാമ്പത്തിക സൈനിക ശക്തികളുടെ തകർച്ച മാത്രമല്ല, പല കുടുംബങ്ങളെയും നാടനില്ലാ കളരിയാക്കി മാറ്റിയ യുദ്ധം കൂടിയായിരുന്നു അത്. ഈ ദുരിതങ്ങൾ അവർക്ക് പ്രാർത്ഥനയോടും വിശ്വാസത്തോടും മടുപ്പുളവാക്കി. അവിശ്വാസികളായ ഒരു തലമുറയുടെ ഉദയം കൂടിയായിരുന്നു അത്.
5: ലോകമഹായുദ്ധങ്ങൾ സംഭവിച്ചപ്പോൾ ഈ പറഞ്ഞ 6 രാജ്യങ്ങളിൽ പ്രധാനമായും മറ്റ് രാജ്യങ്ങളിലും അവിടെയുള്ള മതവിശ്വാസികൾ അവർ ആ പീഡനങ്ങളിൽ, ആ പ്രയാസങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ട് മതത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ചർച്ചകളിൽ നിന്നുമെല്ലാം അകന്നുപോയി. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ ക്രൈസ്തവത തകർന്നത് എന്ന ഒരു വിശദീകരണമാണ്. ശരിയാണ്. പക്ഷേ യുദ്ധം കൊണ്ട്, യുദ്ധത്തിൻ്റെ കെടുതികൾ കൊണ്ട് ഒരു ഭാഗത്ത് വിശ്വാസമില്ലാതാകുമ്പോൾ, ആളുകൾ വിശ്വാസത്തിൽ നിന്നും പുറത്തേക്ക് കിടക്കുമ്പോൾ, ആളുകൾക്ക് മതത്തിനോട് താല്പര്യമില്ലാതാകുമ്പോൾ, ആളുകൾക്ക് ദൈവത്തിൽ, അവർ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വാസമില്ലാതാകുമ്പോൾ, മറുഭാഗത്തൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ കാഴ്ചയുടെ ചില ഭാഗങ്ങൾ മാത്രം നിങ്ങൾ കണ്ടോളൂ.
11: ഞാൻ

0: ഒരു ഭാഗത്ത് യുദ്ധത്തിന്റെ കെടുതികൾ കൊണ്ട് അതിന്റെ പ്രയാസങ്ങൾ കൊണ്ട് മതത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും ആളുകൾ അകലുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, മറുഭാഗത്ത് ബോംബുകൾ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വംശഹത്യക്കിരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്വന്തം ഉപ്പയും ഉമ്മയും അറിയുന്നവരെല്ലാം, കുടുംബത്തിൽ എൻ്റെ കൂടെ പിറന്നവരെല്ലാം മരിച്ചുപോയി, എല്ലാം തകർന്നുപോയി, എനിക്ക് എൻ്റേതാണെന്ന് പറയാൻ ഒന്നുമില്ല എന്നൊരവസ്ഥയിൽ ഗാസയിലുള്ള ജനങ്ങൾ പറയുകയാണ്, ഹസ്ബുനല്ലാ, എനിക്ക് എൻ്റെ അല്ലയുണ്ട്, അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്നു ഉന്നതൻ. ഈ കാണുന്ന ബോംബുകളും ഫോസ്ഫറസ് ബോംബുകളും അതുപോലെ തന്നെ നിങ്ങളുടെ പീരങ്കികളും മിസൈലുകളും അതിനേക്കാളെല്ലാം ഉപരി എനിക്കെന്റെ അല്ലയുണ്ട്, എനിക്കെന്റെ സട്ടാവുണ്ടെന്ന പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിലേക്ക് ആളുകൾ വരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, രണ്ട് സിനാറിയാണ്, ഒരേ തരത്തിലുള്ള രണ്ട് സിനാറിയോ. ഒരു ഭാഗത്ത് ലോകമഹായുദ്ധം നടക്കുന്നു, യുദ്ധത്തിന്റെ കെടുതികൾ കൊണ്ട് ഇനി ഞങ്ങൾക്ക് ഈ ദൈവത്തെ വേണ്ട, ഇനി ഞങ്ങൾക്ക് മതത്തെ വേണ്ട എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. മറുഭാഗത്ത് എല്ലാ തരത്തിലുള്ള ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യ നടക്കുമ്പോഴും, ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരത നടക്കുമ്പോഴും, ഇത്രയും ചെറിയ ദിവസത്തിനുള്ളിൽ ഇത്രയും കൂടുതൽ ബോംബുകൾ വർഷിക്കപ്പെട്ട ഒരു ചരിത്ര സന്ധി ഉണ്ടായിട്ടില്ലെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തപ്പെടുമ്പോൾ പോലും, ആ ബോംബുകൾക്കിടയിൽ, ആ മിസൈലുകൾക്കിടയിൽ, ആ ബോംബർ വിമാനങ്ങൾക്കിടയിൽ അവർ പറയുന്നത് ഹസ്ബുനല്ലാ എന്നാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലയുണ്ട്, ഞങ്ങൾക്ക് പടച്ചോനുണ്ട്, ആ വിശ്വാസം. അതുകൊണ്ടാണ് പറയുന്നത് ഏതേത് സാഹചര്യത്തിലും. നമ്മൾ ആദ്യം പറഞ്ഞാലോചിച്ച് നോക്കുക, പണവും പ്രശസ്തിയും എല്ലാ തരത്തിലുള്ള ദുനിയവിയായ ഹൈറുകളും ഉണ്ടാകുന്ന ആളുകൾ ആ ഹൈറിന്റെ ഇടയിലും ആ പ്രശസ്തിയുടെയും സമ്പത്തിന്റെയും ഇടയിൽ ഇസ്ലാമിനെ സ്വീകരിക്കുന്നു. മറുഭാഗത്ത് എല്ലാം തകർന്നവരും ഒന്നും ബാക്കിയില്ലാത്തവരും അവർ അഭയം തേടുന്നത് ഇസ്ലാമിലാണ്. ഇങ്ങനെ ഏതേത് സാഹചര്യത്തിലും എല്ലാം തകർന്നവരും എല്ലാം ഉള്ളവരും അവർക്കെല്ലാവർക്കുമുള്ള അഭയം അത് ഇസ്ലാമാണ്. അതെന്തിന്റെ കാരണം കൊണ്ടാണെന്നറിയോ, അത് പടച്ചവനിൽ നിന്നുള്ളതായത് കൊണ്ടാണ്. അതുകൊണ്ട് ഏതേത് സാഹചര്യത്തിലും, എന്ത് ബോംബുകൾക്കിടയിലും, ഏത് വംശഹത്യകൾക്കിടയിലും, ഏത് നുണബോംബുകൾക്കിടയിലും, വിമർശനങ്ങൾക്കിടയിലും ഇസ്ലാം അതിജയിക്കുക തന്നെ ചെയ്യും, ഇസ്ലാം അതിജീവിക്കുക തന്നെയും. അത് കാലം സാക്ഷിയാണ്. ഈ കാലം അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നശിപ്പിക്കാൻ മുശ്രിക്കുകൾ അന്ന് പ്ലാൻ ചെയ്തു. അതിനുശേഷം ഈ ചരിത്ര സന്ധിയിലുടനീളം നമുക്ക് പലതും കാണാൻ സാധിക്കും. ഇതിനൊന്നും ഇസ്ലാമിനെ തകർക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ദൈവികമായ ഈ ദർശനം അത് കാലത്തെ അതിജയിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതെന്തുകൊണ്ട് എന്ന ചിന്തയും നമുക്കുണ്ടാവണം. ആ രൂപത്തിൽ ചിന്തിക്കുവാൻ, മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡയലോഗ്, വിമർശിച്ചിട്ടും വളരുന്ന ഇസ്ലാം, വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ. സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് അപേക്ഷിക്കാം. കാർഷിക മേഖലയെ സാങ്കേതികവിദ്യയുടെ കരുത്തിലൂടെ കൂടുതൽ ഉൽപ്പാദനക്ഷമവും കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതുമാക്കാൻ ലക്ഷ്യമിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടപ്പാക്കുന്ന അഗ്രി നെക്സ്റ്റ് പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 150 അഗ്രിടെക് സ്റ്റാർട്ടപ്പുകളെ തിരഞ്ഞെടുക്കും. കാർഷിക ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൽ, കൃഷി ചെലവ് കുറയ്ക്കൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന കൃഷിരീതികൾ, മെച്ചപ്പെട്ട വിപണി ബന്ധങ്ങൾ, വരുമാന വർധന എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം വരെ ധനസഹായം, മെന്ററിംഗ്, ഇൻക്യുബലേഷൻ പിന്തുണ, കർഷക ശൃംഖലകളിലേക്കുള്ള പ്രവേശനം, ഫീൽഡ് പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കും. കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 9447713627.
4: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
5: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
4: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
5: ദേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
4: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
5: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
4: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
5: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
4: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
5: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
0: പീസ് റേഡിയോ. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്കുപോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. ഖുർആൻ മനഃപ്പാടമാക്കുന്നവർക്ക് അതിലേറെ പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ ഖുർആൻ മനഃപ്പാടമാക്കുന്ന പദ്ധതിയാണ് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. പീസ് റേഡിയോയിൽ അടുത്തതായി ഹിഫുദുൽ ഖുർആൻ സൂറ ഫത്ഹ് ഭാഗം 2 അവതരിപ്പിക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഖുർആനിൻ്റെ കേൾവിക്കും മനഃപ്പാഠത്തിനുമായി കാതോർത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, 48-ാം അധ്യായം സൂറത്തുൽ ഫത്ഹിലെ ആയത്തുകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 4-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗം മനഃപ്പാഠമാക്കുകയുണ്ടായി. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. 1-ാമത്തെ ആയത്തു മുതൽ പാരായണം ചെയ്യാം. നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കിയ ആ ഭാഗം കൂടെ പാരായണം ചെയ്ത് ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്.

مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر.

وكان الله عليما حكيما وكان الله عليما حكيما

0: പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് മനഃപ്പാഠമാക്കി ജീവിതത്തിൽ കൊണ്ടു നടക്കാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്തുൽ ഫതഹിലെ ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. അവതരണം ഹാഫിദ് ജാഫർ സലഫി.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് രക്ഷപ്പെടാനുള്ള വഴി. ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എ പി കാർഡ് നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടുന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. മഹാനായ അലി റളിയല്ലാഹുവിനു പറഞ്ഞൊരു വചനമുണ്ട്, അൽ അജബു മിമ്മൻ യഹ്ലിക്കു വമഅഹു അന്നജാത്ത്. ഖീല വമാ ഹിയ ഖാല അൽ ഇസ്തിഗ്ഫാർ. അഥവാ രക്ഷപ്പെടാനുള്ള വഴി ഒരാളുടെ കൂടെ ഉണ്ടായിട്ടും അയാൾ നശിച്ചു പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിനെ ഓർത്തുകൊണ്ട് എനിക്ക് അത്ഭുതം തോന്നുകയാണ് എന്ന് ഒരിക്കൽ അലി റളിയല്ലാഹു പറയുകയുണ്ടായി. ഇവിടെ യഥാർത്ഥത്തിൽ ആ രക്ഷപ്പെടാനുള്ള വഴി മുമ്പിലുണ്ടായിട്ടും അല്ലെങ്കിൽ കൂടെ ഉണ്ടായിട്ടും എന്ന് ചോദിച്ചപ്പോൾ വമാ ഹിയ എന്ന് അവിടുന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഖാല അൽ ഇസ്തിഗ്ഫാർ എന്നാണ്, പാപമോചനം എന്നതാണ് അദ്ദേഹം നൽകിയ, ഇസ്തിഗ്ഫാറിനെ തേടുക എന്നതാണ് അദ്ദേഹം നൽകിയ ഉത്തരം എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ ജീവിതത്തിൽ അപാകതകളുണ്ടാവാം, തെറ്റുകുറ്റങ്ങളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നൽകിയ ആയുസ്സും ആരോഗ്യവുമെല്ലാം കൃത്യമായി അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സദാസമയങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് എല്ലാം ബോധ്യപ്പെടുത്തേണ്ടത് ഏറ്റവും ഉത്തരവാദിത്വം അള്ളാഹുവിനെയാണ്. അഥവാ മനുഷ്യൻ്റെ മനസ്സറിയുന്ന റബ്ബിനറിയാം നമ്മൾ ആലോചിക്കുന്നതും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടിയിട്ട് തന്നെയാണോ, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ പ്രതിഫലം അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് റബ്ബിനറിയാം. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ബോധ്യപ്പെടുത്തലുകൾ എന്നത് ഇന്നൊരു ബാധ്യതയായിരിക്കുകയാണ്. അത് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം അള്ളാഹുവിൻ്റെ പടപ്പുകളെ ബോധ്യപ്പെടുത്തുന്നതിലാണ് എല്ലാവർക്കും എന്ന് തിടുക്കം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എല്ലാ കളവുകളും കാട്ടിക്കൂട്ടലുകളുമെല്ലാം നമ്മൾ ജീവിതത്തിൽ ഭാഗമാക്കി വെക്കും. യഥാർത്ഥത്തിൽ നാളെ റബ്ബിൻ്റെ അടുക്കിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നാം ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ ഹിസാബ് കാണിച്ചു തരുമ്പോൾ അവിടെ നമുക്ക് നാം ചെയ്തു വെച്ച, നമ്മളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാത്ത പല തിന്മകളുടെ കൂമ്പാരങ്ങളും കാണപ്പെടുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹുവിൻ്റെ ഈ വചനം നമ്മൾ ആലോചിക്കേണ്ടത്. രക്ഷപ്പെടാനുള്ള വഴി കൂടെ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ വേണ്ട രൂപത്തിൽ അത് ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയ ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു വലിയ നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഇസ്തിഗ്ഫാറിനുള്ള അവസരം എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി ഇസ്തിഗ്ഫാറിനെ തേടാനും അതിൻ്റെ പുണ്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേക സമയങ്ങളെക്കുറിച്ചും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ

0: തീർച്ചയായും ഇസ്തിഗ്ഫാർ എന്ന ഈ വാക്ക് അതിൻ്റെ ആശയതലങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഇസ്തിഗ്ഫാറിനെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ അസ്തഗ്ഫിറുല്ലാ എന്നത് ഒരു ദിവസം തന്നെ 100 തവണയെങ്ങാനും പറഞ്ഞിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും, 100-ൽ അധികം എന്നൊക്കെ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്തിഗ്ഫാർ എന്ന ഒരു കേവലം നാം കേട്ടുപോയ ഒരു വാചികമായി കാണാതെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഒരു സ്വഭാവം, പാപത്തെ പൊറുക്കാൻ വേണ്ടി തേടുന്ന ഒന്നാണ് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ ഇസ്തിഗ്ഫാറിനെ ആത്മാർത്ഥമായി ചോദിക്കുവാനും അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പല അബദ്ധങ്ങളിൽ നിന്ന് കരകയറാനുള്ള ഒരു വഴി കൂടിയാണ് എനിക്ക് ഇസ്തിഗ്ഫാർ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരിക്കൽ സുഫിയാനു സൗരി റഹിമുള്ള അദ്ദേഹം തൻ്റെ എഴുത്തിൽ ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ലദംബുൻ വാഹിദുൻ തഖാഫു ആഖിബതിഹി ഖൈറുൽ ലക മിൻ ത്വഅതിൻ തുഅജിബുക് എന്നാണ്. അഥവാ ഈ ആഖിറത്തിനെ ഭയന്നുകൊണ്ട് നീ പശ്ചാത്തപിക്കുന്ന ഒരു പാപം നിനക്ക് അഹങ്കാരമുണ്ടാക്കുന്ന ഒരു നന്മയേക്കാൾ ഉത്തമമാണ് എന്നാണ്. അഥവാ ആഖിബത്തിനെ ഭയന്നുകൊണ്ട് എൻ്റെ പര്യവസ്ഥാനം എന്താകും, ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു പേടിയും ബോധ്യവും ഉള്ള ഒരാളാണെങ്കിൽ പശ്ചാത്തപിക്കുന്നൊരു പാപമുണ്ടല്ലോ, അതായത് മരണാനന്തരം എനിക്ക് എന്തൊക്കെ സംഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ നേരിടേണ്ടി വരും എന്ന ഒരു ഭയത്താൽ ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുകയാണെന്ന് വിചാരിക്കാം. എന്നാൽ ആ ഒരു പശ്ചാത്താപത്തിന് ദുനിയാവിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഒരു നല്ല ഒരു പുണ്യകർമ്മത്തെക്കാൾ എത്രയോ ഉത്തമമായ ഒന്നായിട്ടത് മാറുമെന്നതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്, നമ്മൾ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പശ്ചാത്തപിച്ച് പെട്ടെന്ന് തന്നെ ആ ഒരു പാപമുക്തനായി ജീവിക്കാൻ അടുത്ത സെക്കൻഡിൽ സാധ്യമാകുമെങ്കിൽ അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് എന്ന് ഈ വാക്കുകൾ നമുക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ്. അതുകൊണ്ട് നാം ആലോചിക്കേണ്ടത് ഒരു വലിയ പുണ്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു തിന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കുന്നുണ്ടോ എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഈ ഒരു വിഷയം, അതാ നമ്മുടെ രക്ഷപ്പെടാനുള്ള മാർഗമായി കൊണ്ട് നാം കാണേണ്ട ഇസ്തിഗ്ഫാറിനെ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് നമ്മൾ മുതിർന്നവർക്ക് എന്നീ വ്യത്യാസമില്ലാതെ ഇത്തരമൊരു അറിവിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം തെറ്റുകൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. പക്ഷേ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരറ്റവുമില്ലാതെ നമ്മൾ ജീവിതം ഉന്തിത്തള്ളേണ്ട ഒരവസ്ഥയല്ല നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് നമ്മുടെ കൂടെ തന്നെയുള്ള രക്ഷയുടെ മാർഗമായ ഇസ്തിഗ്ഫാറിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സദാ സമയവും അവനോർക്കുകയും അവൻ്റെ സ്വർഗം ലഭിക്കുന്ന ആളുകളാക്കി നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരിഞ്ഞുപിയോടൊപ്പം രക്ഷപ്പെടാനുള്ള വഴി. തിരിഞ്ഞുപിയോടൊപ്പം പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നേരം ബദർ ഖുർആനിലേക്ക് പോവാം.
6: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാഷാ. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അതിമനോഹരമായൊരു വചനം കൂടി നമുക്ക് ഈ പ്രഭാതത്തിൽ കേൾക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളെന്നും അവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ വലിയ പദവികളുണ്ട് എന്നും, പാപമോചനവും ഉദാരമായ ഉപജീവനവുമുണ്ട് എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൊടുക്കുന്തോറും അള്ളാഹു ഏറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്ന്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിശുക്ക് കാണിക്കേണ്ടതില്ലെന്നും, വമഗ്ഫിറത്തു വറിസ്ഖുൻ കരീം, പാപമോചനം അതുവഴി ലഭിക്കുന്നു, ഉദാരമായ ഉപജീവനവും ലഭിക്കുന്നു. അതിനുള്ള വഴി യുഖീമുന സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുക. വമിമ റസഖനാഹും യുൻഫിഖൂൻ, അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യാം.
1: അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻഫാലിൽ നിന്നുള്ള 3-4 വചനങ്ങളാണ് നമ്മൾ ഇന്നത്തെ മധുരം ഖുർആനിലൂടെ കേട്ടത്. സലാം കശരിക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാപമോചനമാണ്. പാപമോചനത്തോടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ദുനിയാവിലാണെങ്കിലോ വളരെ മാന്യമായൊരു ഉപജീവന മാർഗവുമാണ്. ഇത് രണ്ടും ലഭിക്കാൻ ആവശ്യമായ ഒരു താക്കോലാണ് അൽഹംദുലില്ലാ ഇന്നത്തെ ഒരു മധുരം ഖുർആനിലൂടെ ചെറിയ ഒരു എന്താ പറയുക, 3-ാമത്തെ ആയത്ത് ഭയങ്കര അല്ലേ, എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, എന്നാൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്
0: അല്ലേ.
2: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മോശപ്പെട്ട ആളുകളോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പിന്നെ മോശപ്പെട്ട ആളുകൾ നമ്മുടെ മൂല്യബോധത്തെ സദാ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവർ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കും. അപ്പം അവരാഗ്രഹിക്കുന്നത് എന്തിനാണ്? അവരുടെ നിലവാരത്തിലേക്ക് നമ്മൾ താഴാൻ വേണ്ടിയിട്ടാണ്. അവർ നിലകൊള്ളുന്നത് ചളിക്കുണ്ടിലാണ്. അപ്പം നമ്മളും ആ നിലവാരത്തിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? ആ ചളിയിൽ നമ്മളും ആണ്ടുപോകും. അപ്പം അവർക്കത് സന്തോഷമാകും. അപ്പോൾ ഒരു കാരണവശാലും മോശപ്പെട്ട വ്യക്തികൾക്ക് നമ്മൾ നിന്നു കൊടുക്കരുത്. അതാണ് ഇന്നത്തെ ഒരു ചിന്തയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്.
1: തീർച്ചയായും വളരെ മനോഹരമായ ഒരു ചിന്ത തന്നെയാണ് നമുക്ക് പകരാനുള്ളത്. കാരണം നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പല വ്യക്തികളുമായും ഇടപഴകേണ്ടി വരും. ഇവിടെ മോശം ചിന്താഗതികളുമായി ജീവിക്കുന്നവർ, നല്ല ചിന്താഗതികളുമായി ജീവിക്കുന്നവർ, സ്വാഭാവികമായും ഇടപെടാതിരിക്കാൻ കഴിയില്ലല്ലോ, നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ കഴിയില്ല. ആ സന്ദർഭത്തിൽ ഇവിടെ ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ട മനോഹരമായ ഒരു ചിന്ത തന്നെയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. അവരെപ്പോലെ നമ്മളും ചെളിക്കുണ്ടിൽ പതിക്കാതിരിക്കാൻ നമ്മൾ നമ്മുടെ മൂല്യവും നമ്മുടെ നിലയും വിലയും കാത്തു സൂക്ഷിക്കണം എന്നതാണ് ഇന്ന് പകർന്നു നൽകാനുള്ളത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: يا دعاة رب السماء
4: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കുന്നതാണ്.
5: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരാശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു സ്വരം. താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയുള്ള ആലാപനം. തളരും എന്നിടനെഞ്ചിൽ ആലാപനം. അസ്ബഖ് അൽ ഹിക്കമി.

0: മഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇപ്പോൾ കേട്ടത് സ്വരം തളരും എന്നിട നെഞ്ചിൽ നിന്ന് ആരംഭിക്കുന്ന ഗാനം ആലപിച്ചത് അസ്ബഖ് അൽ ഹിക്കമി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ. ശ്രോതാക്കളോട് സംസാരിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആനിലെ 11 അധ്യായം സൂറത്ത് ഹൂദിലെ 112 വചനം ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? ഫസ്തഖിം, പ്രവാചകനോടാണ് പറയുന്നത്, നബിയെ നീ ഇസ്തിഖാമത്തുള്ളവനാവുക. കമാ ഉമിർത്ത, നീ കൽപ്പിക്കപ്പെട്ട രൂപത്തിൽ. വമൻ താബ മഅക, താങ്കൾ മാത്രമല്ല താങ്കളുടെ കൂടെ പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആളുകളും ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുക. വലാ തതഗൗ, നിങ്ങൾ അതിരുകവിയരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാകുന്നു. വലാ തർക്കനു ഇലല്ലദീന ളലമു, അതിക്രമകാരികളായ ആളുകളിലേക്ക് നിങ്ങൾ ഒരിക്കലും ചായ്വ് കാണിക്കരുത്. ഫതമസ്സക്കുമുന്നാർ, അപ്പോൾ നരകം നിങ്ങളെ സ്പർശിക്കും, നിങ്ങളെ ബാധിക്കും. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് വേറെ രക്ഷാധികാരികളൊന്നുമില്ല. സുമ്മലാ തുൻസറൂൻ, പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. അപ്പോൾ ഇത് സൂറത്ത് ഹൂദിലെ 112-113 വചനങ്ങളാണ്. എന്താണ് ഈ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? പ്രവാചകനോട് പറയുന്നത് ഫസ്തഖിം, നീ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളണം എന്നാണ്. എന്താണ് ഇസ്തിഖാമത്ത്? ഇസ്തഖാമ എന്ന വാക്കിൻ്റെ അർത്ഥം നേരെ ചൊവ്വേ നിലകൊള്ളുക എന്നാണ്. എന്ന് പറഞ്ഞാൽ
0: വക്രതയില്ലാതെ ആധുനിക സാങ്കേതിക വിദ്യകളും ചേരുമ്പോൾ,
2: അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്തിഖാമത്ത് എന്ന് ഈ രണ്ട് വചനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ.
0: ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
2: ഫസ്തഖിം, നീ ഇസ്തിഖാമത്തോടെ,
0: ഫെബ്രുവരി 14
2: നേരെ ചൊവ്വേ നിലകൊള്ളുക. കമാ ഉമിർത, നീ കൽപ്പിക്കപ്പെട്ട രൂപം
0: 1441.
2: അപ്പോൾ അല്ലാഹുവിൽ നിന്ന് എപ്രകാരമാണോ കൽപ്പനകൾ വന്നിട്ടുള്ളത് അതേപോലെ പ്രവർത്തിക്കുക.
0: പ്രധാന പരിപാടികളുടെ അറിയിപ്പിലേക്ക്,
2: അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുക.
0: പുലരികളിൽ
2: അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് ആ രൂപത്തിൽ പ്രവർത്തിക്കുക. ഇങ്ങനെ അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളെ
0: അള്ളാഹു
2: സുബ്ഹാനഹു വതആല പഠിപ്പിച്ച രൂപത്തിൽ പ്രവർത്തിക്കുക.
0: ഹാരിസ് ബിൻ സലീം
2: എന്ന് പറയുന്നത് വിശ്വാസ കാര്യങ്ങളും അതേപോലെ തന്നെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആരാധനകൾ, മറ്റു ഇടപാടുകളെല്ലാം
0: പ്രവാചക വചനങ്ങൾ
2: അള്ളാഹുവിൽ നിന്ന് വ്യക്തമായി
0: സുഗ്രാഹ്യമായ രീതിയിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ
2: എങ്ങനെ കച്ചവടം ചെയ്യാം,
0: സ്വഹാബത്തിനെ അനുസരിക്കുക,
2: എന്തെല്ലാം
0: വിശ്വാസിയാകുക
2: ഏതെല്ലാം രൂപ
0: എന്ന വിഷയത്തിൽ വന്ന ഒരു ഹദീഫ് വിശദമാക്കിക്കൊണ്ട് നമ്മോടൊപ്പം ഉള്ളത് മുഹമ്മദ് അലി.
2: എല്ലാ കാര്യങ്ങളും
0: രാവിലെ 6:35
2: എങ്ങനെ
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ആരോഗ്യ ചിന്തകൾ. പിത്താശയ രോഗം ഈ രോഗത്തെ നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തി നിയന്ത്രിക്കേണ്ട ആവശ്യകതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഡോക്ടർ സ്വാദിഖ് ബിൻ
2: ഖാസിം.
0: രാവിലെ 6:40 വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ പീസ് റേഡിയോ ഒരുക്കിയ പ്രോഗ്രാം ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്ത് സുഹ്റൂഫ് 13 വചനം ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
2: എന്ന് പറഞ്ഞാൽ
0: രാവിലെ 6:50
2: എല്ലാത്തിനും
0: വൈകിട്ട് 6:45 വോയിസ് ഓഫ് പീസ് വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ
2: പാടില്ല.
0: രാവിലെ 7:05 സർക്കാർ സേവനങ്ങളെ കുറിച്ചുള്ള അറിയിപ്പ്
2: പറഞ്ഞ രൂപത്തിൽ ചെയ്യുക.
0: കൃഷിവകുപ്പ് പദ്ധതികൾ
2: ചെയ്യുക.
0: വില വിസ്തൃതി വ്യാപനം
2: ചെയ്യേണ്ടത്.
0: ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
2: കണ്ടറിയുന്നവനാകുന്നു. അപ്പോൾ വളരെ വ്യക്തമാണ് സൂറത്ത് ഹൂദിലെ 112 ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളണം എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ നിലകൊള്ളണം. എങ്ങനെയാണത്? അള്ളാഹുവിൽ നിന്ന് ഏത് രൂപത്തിലാണോ വന്നിട്ടുള്ളത് നിർദ്ദേശങ്ങൾ,
0: രാത്രി 11 മണിക്ക്
2: അതിൽ നിന്ന്
0: കുരുന്നുകൂട്ടുകാരോടൊപ്പം പൂമരത്തണൽ,
2: അതേപോലെ തന്നെ
0: പകർച്ചവ്യാധികളും പ്രതിരോധങ്ങളും
2: പോലെ
0: കുരുന്നുകൾക്ക് അറിവ് പകർന്നു നൽകുന്നത് അംജദ് മദനി
2: പറയുന്നത്.
0: രാവിലെ 7:30
2: അതിലുണ്ട്
0: വഴിവിളക്ക്,
2: സ്വന്തത്തോട്
0: ചില സംസാരങ്ങൾ,
2: വിശ്വാസമാകട്ടെ
0: ശബ്ദം നൽകുന്നത് സുഹൈർ
2: പാണ്ഡികർമ്മങ്ങളാകട്ടെ,
0: രാവിലെ
2: 8:00
0: 11 മണിക്കും
2: ഏതുമാകട്ടെ, അതിൽ നിന്ന്
0: ശിക്ഷിച്ച്
2: കളയുവാൻ വേണ്ടി ദുർവ്യാഖ്യാന
0: പാഠങ്ങൾ പഠിപ്പിക്കുന്നത് മൻസൂർ മുതുവെട്ടിൽ,
2: സത്യനിഷേധികളായ
0: രാവിലെ 8:15 രാത്രി 8:15 പ്രാർത്ഥനാ പഠനം,
2: വ്യതിയാനത്തിൽ
0: നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നത്
2: രാവിലെ
0: 9:30 സ്വരം
2: ഇസ്തിഖാമത്താണ്. അതാണ് പറയുന്നത്
0: സൂറത്തു ത്വലാഖ്
2: 4-ാം വചനം
0: ക്ലാസ് എടുക്കുന്നത്
2: ഹാഫിസ്
0: ജാഫർ സലഫി.
2: വേണ്ടി ആദർശത്തിൽ വെള്ളം
0: വൈകിട്ട് 3:15
2: നിന്ന് എന്താണോ
0: പ്രമുഖരുടെ ജുമാ ഖുതുബ പ്രക്ഷേപണം നിർവഹിക്കുന്ന
2: അൽ മിംബർ,
0: പടച്ചവന്റെ പരിധികൾ ലംഘിക്കരുത്
2: അല്ലെങ്കിൽ
0: സംസാരിക്കുന്നത്
2: ഖുതുബ
0: നിർവഹിക്കുന്നത്
2: അബ്ദുൽ
0: ലത്തീഫ് മദനി.
2: അതിന്റെ അപകടം
0: വൈകിട്ട് 4:35
2: നരകം
0: തജ്വീദ് പഠനം, വൈകിട്ട് 5:05
2: രക്ഷാധികാരികൾ നിങ്ങൾക്കില്ല,
0: വൈകിട്ട് 5:35 ഉച്ചയ്ക്ക് ശേഷം
2: 2:25
0: പീസ് റേഡിയോ
2: അള്ളാഹുവിൽ നിന്ന് ലഭിച്ച
0: ടെലികാസ്റ്റ് അവതരിപ്പിക്കുന്നത്
2: തൗഫീഖ്, കുറയ്ക്കുകയോ ചെയ്യാം.
0: വൈകിട്ട് 6:05
2: ണെങ്കിൽ അവർക്ക് വളരെ വലിയ
0: പ്രാർത്ഥനയും ശത്രുവിന്റെ പരാജയവും,
2: ഉദാഹരണത്തിന്
0: അവതരണം
2: മുജീബ്
0: റഹ്മാൻ
2: അധ്യായത്തിലെ 13-14 വചനം.
0: വൈകിട്ട് 6:30 ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി ഇൻസൈറ്റ്,
2: ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ കൂട്ടാതെ കുറയ്ക്കാതെ മറ്റുള്ളവരിലേക്ക് ചായാതെ നിലകൊള്ളുകയും ചെയ്താൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർ ഒന്നും ഭയപ്പെടേണ്ടതില്ല.
0: വൈകിട്ട് 7:05 പ്രവാചക ജീവിതത്തിലെ വാങ്മയ ചിത്രങ്ങൾ,
2: അവർ സ്വർഗത്തിന്റെ ആളുകളാണ്, അവർ
0: തിരുനബിയോടൊപ്പം
2: ആയിരിക്കും.
0: വൈകിട്ട് 7:15 ഉച്ചയ്ക്ക് ശേഷം 2:10 അൽ ഇജാബ സംശയ നിവാരണം.
2: അപ്പോൾ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ച
0: രാത്രി 8:00 ഉച്ചയ്ക്ക് ശേഷം
2: 1:15
0: രാത്രി
2: 8:20
0: കുടുംബങ്ങളിൽ കുളിർത്തന്നലായി വിരുന്നെത്തുന്ന സ്നേഹപ്പെടേണ്ടതില്ല,
2: കാരണം
0: മാനസിക വൈകാരിക വളർച്ച
2: അവർ സ്വർഗത്തിന്റെ ആളുകളാണ്, അവർ അവിടെ
0: അഷ്റഫ് എഗരൂൾ
2: പ്രതിഫലമാണത്.
0: രാത്രി
2: 9:00 മതത്തിൽ അള്ളാഹുവിന്റെ
0: അറുതിയില്ലാത്ത അന്ധവിശ്വാസങ്ങൾ
2: കൂട്ടാതെ കുറയ്ക്കാതെ
0: അവതരണം മൂസാ സലാഹി ഖാര,
2: പ്രതിഫലമാകട്ടെ ഒരിക്കലും മരണമില്ലാത്ത വിശാലമായ സ്വർഗലോകം.
0: രാത്രി
2: 9:45
0: പീസ് റേഡിയോ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ അറിയിപ്പുകൾ അവസാനിച്ചു.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: Peace Radio. Tune to reality.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആവേശം മലതല്ലുന്ന ഒരു സംഭവമാണ് ഹിജ്റ എന്ന് പറയുന്നത്. പ്രവാചകന്റെ സ്വഹാബത്ത് പല ദിക്കുകളിലേക്കും ഹിജ്റ പോയിട്ടുണ്ട്, പ്രവാചകന്റെ അനുമതിയോടുകൂടി. മക്കയിലുള്ള പീഡനകാലം അത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഹിജ്റക്കുള്ള അനുവാദം നൽകിയിട്ടുള്ള കൽപ്പനകൾ വിശുദ്ധ ഖുർആനിൻ്റെ പലയിടങ്ങളിലായിട്ട് പറഞ്ഞു. അതിൻ്റെ ചുരുക്കം ഇതാണെന്ത്? എൻ്റെ ഭൂമി വിശാലമല്ലയോ? ഹിജ്റയുമായി ബന്ധപ്പെട്ട ആയത്തുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പരാമർശമാണത്. ഇന്ന അർളി വാസ്യ, എൻ്റെ ഭൂമി വിശാലമല്ലയോ എന്നൊരു ചോദ്യം. അപ്പം ഇത് ഹിജ്റക്കുള്ളൊരു അനുമതിയാണ്. അപ്പം ഇവിടെ ഹിജ്റ എന്താണ് ഇത്രമേൽ ഹൈലൈറ്റായിട്ട് മാറുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് ഒരു പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസകരമായൊരു സാഹചര്യമല്ല. ചില ആളുകൾ ഇഷ്ടത്തോടുകൂടി പിന്നെ പ്രവാസം തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട് അല്ലേ. ഒരു യാത്രക്ക് ഒരുങ്ങുക എന്ന് പറയുന്നത് അത് വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട് യാത്ര. അതേപോലെ തന്നെ യാത്രാ ദൂരം, അത് എത്ര കിലോമീറ്ററുകളാണെങ്കിലും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. മാത്രമല്ല, അന്യൊരു ദേശത്താണെങ്കിൽ പോലും ഓരോ സെക്കൻഡിലും തൻ്റെ കൂടെയുണ്ട് എന്ന രൂപത്തിൽ പിന്നെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യവും അവസ്ഥയും ഇന്ന് നമ്മുടെ നാട്ടിൽ പിന്നെ നാട്ടിലുണ്ട്. എന്നാൽ 1400 കൊല്ലങ്ങൾക്കപ്പുറം നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതിലെ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ 99% ആളുകളും ജനിച്ചിടത്ത് തന്നെയാണ് മരണപ്പെടാറുള്ളത്. കാരണം ഇലാഫിഹിം രിഹ്ലത്ത ശിതാഇ വസ്വൈഫ്, അവർ പുറത്തേക്ക് പോകുന്നത് ശൈത്യകാലത്തും അതേപോലെ തന്നെ ചൂടുകാലത്തുമുള്ള വസന്തകാലത്തുമുള്ള ആ ഒരു യാത്രയിൽ കഴിഞ്ഞ്, അതും ഒരു കച്ചവട പർപ്പസിന് മാത്രം. മറ്റൊന്നും നാട് വിട്ടുപോവുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാനേ കഴിയില്ല.
3: അതുമാത്രമല്ല, അവർ ഏകദേശം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ചരിത്രത്തിൽ നിന്ന് ഓർത്തത്. അവർ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു, കടലിനടുത്ത്. പക്ഷേ എന്നിട്ട് പോലും ചരിത്രങ്ങളിൽ കാണാം കൂടുതൽ കടൽ സഞ്ചാരം, കടൽ യാത്രകൾ പണ്ട് കാലത്തൊന്നും അവർ നടത്തിയിരുന്നില്ല. കടൽ യാത്രകളിൽ വളരെ പുറകിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊന്നും ഈ കടൽ കടന്നിട്ടുള്ള ഒരു ദഅവത്ത് നടന്നിട്ടില്ല. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടൊരു സ്വപ്നത്തിന്റെ പുലർച്ചയാണ് അത് നടന്നതെങ്കിലും ഉമറല്ലാന്റെ കാലത്തൊക്കെ അതിനെ സംബന്ധിച്ചൊരു ആലോചന നടക്കുമ്പോൾ കടൽ നമുക്ക് പരിചയമല്ലാത്തതാണ്, കടൽ യാത്രകൾ വളരെ കുറവായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവർ നടത്തിയിരുന്നു. അതുകൊണ്ടാണല്ലോ കടലിലെ തിരമാലകൾ അവരെ ഒഴുങ്ങാൻ വന്നാൽ അവർ ഇഖ്ലാസ് അല്ലാഹ്ക്ക് മാത്രമാക്കിയിട്ട് പ്രാർത്ഥിക്കുമെന്ന്. പക്ഷെ എന്നിരുന്നാലും കടൽ യാത്രകളോട് ഒരു പുറം തിരിഞ്ഞ നിലപാടായിരുന്നു പൊതുവെ അന്ന് അറബികൾക്ക് ഉണ്ടായിരുന്നത്.
2: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പറയാൻ ശ്രമിക്കുന്നത് അന്നത്തെ ഒരു ഹിജ്റ എന്ന് പറയുന്നത് എത്രമേൽ കഠിനമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ ഒരു ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഒരു ഐഡൻറ്റിറ്റി ഇല്ല. അപ്പം നമുക്കറിയാം, നമ്മൾ ഇന്ന് നമ്മൾ പിന്നെ ഒരു മക്കയിലേക്ക് പോകുമെന്ന് സങ്കല്പിക്കുക, നമ്മുടെ കൂടെ സമ്പത്ത് കൊണ്ടുപോകാൻ കഴിയും, നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ നാണയത്തെ മാറ്റാൻ കഴിയും. എന്നാൽ നമ്മൾ സ്വഹാബിമാരുടെ ജീവിതത്തിൽ കാണുന്ന ഒരു ചരിത്രം എന്താണ്? ഇവിടെ നിന്ന് ധനികരായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനെ പോലെയുള്ള സ്വഹാബികൾ അങ്ങ് ഹിജ്റ ചെയ്ത് എത്തിയ നാട്ടിൽ അത് ദരിദ്രനാണ്. അവരവിടെ ഏ എന്ന് മുതൽ തുടങ്ങുകയാണ്.
3: ഒന്നുമില്ല, ഗൂഗിൾ പേയും ഡിജിറ്റൽ സർവീസുകളും ഉണ്ടാകുമ്പോൾ നമുക്ക് എവിടെയും നമ്മുടെ കറൻസി, നമ്മുടെ ക്യാഷ്, നമ്മുടേതായ സമ്പത്ത് നമുക്ക് എവിടെയും ഉപയോഗിക്കാം. മറ്റേത് അങ്ങനെയല്ലല്ലോ.
2: ഇവിടുത്തെ സമ്പത്ത് ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് എത്രമേൽ ത്യാഗ സമ്പൂർണമാണ് എന്നുള്ളത്. അതായത് എല്ലാം ഉപേക്ഷിക്കുകയാണ്, ഇനിയൊരു തിരിച്ചുവരവുണ്ടാവുമോ എന്നുള്ളത് പോലും അറിയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്യോപ്യയിലേക്ക്, ഹബിഷയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 12 പുരുഷന്മാരും 4 സ്ത്രീകളും അന്നതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ഈ സ്വഹാബിമാരുടെ പിന്നെ ഭാര്യമാരാണ്. അതായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിന്നെ ഭാര്യ റുഖിയ റളിയല്ലാഹു അൻഹ, അങ്ങനെ പിന്നെ 4 ദമ്പതികൾ അവരുടെ പിന്നെ ആ ഒരു കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഹബിഷ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, അവിടെ നമ്മൾ പിന്നെ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, അതായത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾക്ക് ആക്സസ് ഇല്ലാത്ത, എന്നാൽ അത്രമേൽ ദൂരെയല്ലാത്തൊരു സ്ഥലം, പിന്നെയോ അവിടെ പിന്നെ ജീവിക്കാനുള്ള ഒരു നല്ല ഒരു അവസരം കിട്ടുന്ന ഒരു ഭരണാധികാരിയുള്ളൊരു നാട് എന്നുള്ള നിലക്കാണ് അവിടേക്കുള്ള ഒരു അനുവാദം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഹിജ്റയുടെ ഒരു ഭാഗം ക്ലോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഹിജ്റയുടെ ഒരു കാഠിന്യം പറഞ്ഞല്ലോ. അങ്ങനെ ഇവരിൽ ദമ്പതികളായ ആമിറു ബിൻ റബിഅയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ലൈലയും യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു ഒരു വിഷമം. അപ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹുവിന് അതുവഴി കടന്നു വരുന്നത്. അദ്ദേഹം അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അപ്പോൾ ഒരു പിന്നെ അസമയത്ത്, അതായത് അസമയം എന്ന് പറയുന്നത് ഒരു യാത്രയുടെ പതിവല്ലാത്തൊരു കാലഘട്ടത്തിൽ യാത്രക്കൊരുങ്ങുന്ന ഈ പിന്നെ ലൈലയെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, എന്ത്, നിങ്ങളുടെ എല്ലാവരുടെയും പീഡനം കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ പറ്റിയ ഒരു ഇടം തേടി ഞങ്ങൾ പോവുകയാണ് എന്നുള്ള ഉള്ളിലുള്ള അമർഷം മഹദി പുറത്തു പറഞ്ഞു എന്നാണ്. ശരിക്ക്
3: അന്ന് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടില്ല.
2: ഇല്ല, ശരിക്കും ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രകൃതം അനുസരിച്ച് അദ്ദേഹം പെട്ടെന്ന് പ്രതികരിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ പ്രതികരിക്കുന്നത് വളരെ ശാന്തമായിട്ടാണ്. എങ്ങനെ ശാന്തമായിട്ട് പ്രതികരിക്കുന്നത്? ഓ, കാര്യങ്ങൾ അതുവരെയൊക്കെ എത്തിയോ, അള്ളാഹു നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. ഇത് ലൈല റളിയല്ലാഹുവിനെയിൽ അതീവമായ സ്വാധീനം ചെലുത്തി. എന്താ സ്വാധീനം ചെലുത്താനുള്ള കാര്യം? ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രതികരണം, അതായത് ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുമാറുള്ളൊരു പ്രതികരണമാണ് ഉമർ റളിയല്ലാഹുവിന് നടത്തിയത്. അപ്പോൾ ഭർത്താവ് വന്നപ്പോൾ, ആമിറു ബിൻ റബിഅ വന്നപ്പോൾ ഇത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു പ്രസിദ്ധമായൊരു വർത്തമാനം നമ്മളൊക്കെ ചരിത്രത്തിൽ കേട്ടിട്ടുള്ളതാണ്. നീ എന്താണ് വിചാരിക്കുന്നത്, ഉമർ മുസ്ലിമായി എന്നാണോ? എന്നിട്ടാണ് അദ്ദേഹം ആ ഒരു ചിരപരിചിതമായ വാചകം പറയുന്നത്, ഖത്താബിൻ്റെ കഴുത, മുസ്ലിമായാലും ഉമർ എന്ത് ചെയ്യൂല, ഇസ്ലാം ആവുകയില്ല എന്ന് പറയുന്ന ആ ഒരു വാചകം ചേർത്ത് വെക്കുന്നത്. പിന്നീട് നമുക്ക് ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. പിന്നീട് അല്പകാലത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വളരെ പിന്നെ ദീർഘമായി പറയേണ്ടുന്ന ഒരു ഭാഗത്തിൻ്റെ ഏതാനും അല്പ വരികളാണ് ഇവിടെ പറഞ്ഞത്. ഹിജ്റ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന ആ വാക്കിൻ്റെ അപ്പുറത്തേക്കുള്ള അതിൻ്റെ ഒരു ആഴവും പരപ്പും നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ ഒരു സമയം നമ്മൾ ഉപയോഗിച്ചത്.
4: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കുന്നതാണ്.
5: പീസ് റേഡിയോ റിയാലു സ്വാലിഹീൻ. നമ്മോടൊപ്പം ബഹുമാന്യനായ മുജീബ് റഹ്മാൻ സ്വലാഹി.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലിസ്സാലിമീൻ, വസ്സലാത്തു വസ്സലാമു ലത്തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹിറക്കൽ ചക്രവർത്തിയുമായി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുശ്രിക്കായിരുന്ന കാലത്ത് നടന്ന സംഭാഷണവുമായി ബന്ധപ്പെട്ട ദീർഘമായ ഹദീസിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിക്ക് ശേഷം, ആ സന്ധി നിലനിൽക്കുന്ന സമയത്ത് അവിടെയുള്ള രാജാക്കന്മാരെയെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയിരുന്നു. കൂട്ടത്തിൽ ഹിറക്കൽ ചക്രവർത്തിക്കും കത്തെഴുതി. ആ കത്ത് കിട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടായിരുന്ന ആളുകളോട് മക്കാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അവസാനം അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുകയും അദ്ദേഹം ദർബാറിൽ വരികയും ആ ദർബാറിൽ വെച്ച് നടന്ന സംഭാഷണമാണിത്. അപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധനം, ദീനിനെ പരിചയപ്പെടുത്തുക എന്ന കാര്യം അമുസ്ലിങ്ങൾക്കിടയിലും റസൂലുള്ള, പ്രത്യേകിച്ച് ഭരണാധികാരികൾക്കിടയിലും മറ്റുമൊക്കെ റസൂലുള്ള അത് കൃത്യമായി നിർവഹിച്ചു. അതല്ലാതെ മക്കയിൽ പരിമിതമല്ല, അമുസ്ലിങ്ങൾക്കിടയിലും അത് നടക്കേണ്ടതാണ് എന്നൊരു പാഠം കൂടെ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ദീർഘമായ ഈ സംഭാഷണത്തിൽ ഇറക്കൽ ചക്രവർത്തിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അയാൾക്കൊരു വേള ഇസ്ലാമതം സ്വീകരിക്കണം എന്നുവരെ തോന്നി. പക്ഷേ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തൻ്റെ പിന്നിലുള്ള ഈ അനുയായികൾ, ഈ അനുയായി വൃന്ദം അത് എന്നെ അനുകൂലിക്കില്ല, അവരെനിക്കെതിരായി മാറും, അങ്ങനെ എനിക്ക് അധികാരം നഷ്ടപ്പെടും എന്ന ചിന്തയാണ് ഇസ്ലാം ആശ്ലേഷണത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത് എന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇവിടെ ഹിറക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചോദിക്കുകയാണ്, ഫമാദാ യഅ്മുറുക്കും, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്, എന്താണ് കൽപ്പിക്കുന്നത് എന്ന ചോദ്യത്തിൽ അടങ്ങിയ, പ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ളൊരു കാര്യം, പ്രവാചകന്മാർക്ക് കൽപ്പനാധികാരമുണ്ട്, അവർക്ക് കൽപ്പിക്കുവാനുള്ള അധികാരമുണ്ട് എന്നതുകൊണ്ടാണ് ആ ചോദ്യം. അതല്ലാതെ മാദാ യഖൂലു, എന്താണ് മുഹമ്മദ് എന്ന നബി നിങ്ങളോട് പറയുന്നത് എന്നല്ലോ ഹിറക്കൽ ഉപയോഗിച്ച വാക്ക്. മാദാ യഖൂലു എന്ന് പറയാതെ മാദാ യഅ്മുറു, എന്താണ് നിങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചതിൻ്റെ ഉദ്ദേശ്യം, കൽപ്പനാധികാരമുള്ള ആളുകൾ തന്നെയാണ് പ്രവാചകന്മാർ എന്ന് പഠിപ്പിക്കാനാണ്. അപ്പോൾ ആ ചോദ്യത്തിന് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു മുശ്രിക്കായിരുന്ന അന്ന് നൽകിയ മറുപടി സത്യസന്ധമാണ്. ഖുൽതു, ഖാൽ അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ പറഞ്ഞു, ഖുൽതു, അബൂ സുഫിയാൻ പറയാണ് ഖുൽതു, ഞാൻ പറഞ്ഞു, യഖൂലു, അദ്ദേഹം പറയുന്നു, അഥവാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, എന്ത് പറയുന്നു, ഉഅബ്ദുല്ലാഹ്, ജനങ്ങളോട് അദ്ദേഹം പറയുന്നത് ഉഅബ്ദുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം, വഹ്ദഹു, അവനെ മാത്രം ആരാധിക്കണം, ലാ തുശ്രികു ബിഹി ശൈആ, അവനിൽ, ആ അല്ലാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ശൈഅൻ എന്ന് പറഞ്ഞാൽ വസ്തു ആവാം, അതല്ലെങ്കിൽ വ്യക്തിയാകാം, എന്തുമാവാം, ഈ ഒരു സാധനത്തെയും ഒരു വസ്തുവിനെയും, അതാരായാലും ശരി, വലിയായാലും നബിയായാലും ബീവിയായാലും ഭാവയായാലും, ആരെയും നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, ഇതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം വത്രുഖൂ മാ യഖൂലു ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ പറയുന്നത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം എന്നും അദ്ദേഹം പറയുന്നു എന്നാണ്. പിതാക്കൾ പറയുന്നത് ഒഴിവാക്കണം. കാരണം ജാഗ്രിയാ കാലത്തുള്ള ആളുകൾക്ക് അവിടെ പിതാക്കൾ പറയുന്നത് തന്നെയാണ് മതം, അതിനൊഴിവാക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികളും, അവിടെ പിതാക്കന്മാരും പാരമ്പര്യമായി പറയുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൽ ഈ ഹിറക്കൽ ചക്രവർത്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ തിരിക്കണം, നബിക്കെതിരാക്കണം എന്നൊരു ഉദ്ദേശം അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ വാപ്പവാപ്പമാർ കാരണവന്മാരൊക്കെ പറയുന്നത് ഒഴിവാക്കണം എന്നാണ് ഇയാൾ പറയുന്നത് എന്ന് പ്രയോഗം സ്വീകരിക്കാനുള്ള കാരണം അതാണ് എന്ന് നിരീക്ഷിച്ചിട്ടുള്ള പണ്ഡിതന്മാരും ഉണ്ട്. ഒരു ഉമുറുനാ ബിസ്വലാ, പിന്നെ നമസ്കാരം കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കുന്നു, നമസ്കരിക്കണം എന്ന് കൽപ്പിക്കുന്നു. വസ്ദഖി, സത്യസന്ധന പാലിക്കണം, സത്യം പറയണം, ഇതും കൽപ്പിക്കുന്നു. അതാണ് നമ്മുടെ വിഷയമായിട്ട് അതീതിനുള്ള ബന്ധം. വൽ അഫാഫ്, അഫാഫ് എന്ന് പറഞ്ഞാൽ വിശുദ്ധി എന്നാണ്, വിശുദ്ധി പാലിക്കണം. വസ്വില, സ്വിലത്ത് എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം പാലിക്കണം. ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ വിഷയത്തിൻ്റെ ക്രമം നിങ്ങൾ നോക്കൂ. ആദ്യം തൗഹീദ് തന്നെയാണ് പറഞ്ഞത്. പ്രവാചകന്മാർ അവരുടെ ദഅവത്തിൽ ഊന്നൽ നൽകുന്നത് തൗഹീദിന് തന്നെയാണ് എന്നീ പരാമർശത്ത് നമുക്ക് കിട്ടും. അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു മുശ്രിക്ക എന്ന കാലത്ത് അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രം എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നതാണ് ഒന്നാമത് ഇവിടെ പറയാനുള്ള കാരണം. അപ്പോൾ ആ തൗഹീദ്, തൗഹീദ് പൂർണ്ണമാകണമെങ്കിൽ അത് അതിൻ്റെ മൂന്ന് ഇനങ്ങളും പാലിക്കണം. തൗഹീദുൽ ഉലൂഹിയ, റുബൂബിയ, അസ്മാഉ സിഫാത്ത്, ഈ മൂന്ന് വശങ്ങളും പരിഗണിക്കണം. വെറും തൗഹീദുർ റുബൂബിയ മാത്രം സ്വീകരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കതുകൊണ്ട് സ്വർഗം കിട്ടില്ല. അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് മാത്രം വിശ്വസിച്ച് അങ്ങനെ മരിച്ചു പോയാൽ അത്തരം ആളുകൾക്കൊന്നും സ്വർഗം കിട്ടില്ല. പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ ഉലൂഹിയത്ത് ശരിയാകണം, ശരിയാമിതം ഉലൂഹിയത്ത് ശരിയാവണം. റുബൂബിയത്ത് മാത്രം ഉണ്ടായാൽ പോരാ, റുബൂബിയത്ത് വേണ്ടാന്നല്ല പറഞ്ഞത്, അത് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. റുബൂബിയത്ത് അംഗീകരിക്കുന്ന ആളുകളോട് തന്നെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ യുദ്ധം ചെയ്തിട്ടുള്ളത്, അവരോടാണല്ലോ റസൂലുള്ള യുദ്ധം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല തൗഹീദുർ റുബൂബിയ പറഞ്ഞിട്ട് ഖുർആൻ അവരെ തൗഹീദ് ഉലൂഹിയയിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് ഈ റുബൂബിയത്ത് ഉപകരിക്കണമെങ്കിൽ ഉലൂഹിയത്തുകൂടെ അംഗീകരിക്കണം എന്നാണ്. അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്, അവൻ മാത്രമാണ് റിസ്ക് നൽകുന്നവൻ, അവൻ മാത്രമാണ് മഴ വർഷിപ്പിക്കുന്നവൻ, അവൻ്റെ കയ്യിലാണ് പരമാധികാരം, ആരുടെയും അഭയം ആവശ്യമില്ലാത്തവ അവനാണ്, എല്ലാവർക്കും അഭയം നൽകുന്നത് അവനാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഈ മക്കാ മുശ്രിക്കുകൾക്ക് സ്വർഗം കിട്ടില്ല. അവർക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഈ റുബൂബിയത്ത് അംഗീകരിക്കുന്നത്

0: അതിനാണ് റുബൂബിയ പറയുന്നത്. അസ്മാ വ സിഫാത്ത് അതും അംഗീകരിക്കണം. അള്ളാഹുവിൻ്റെ നാമ വിശേഷണങ്ങൾക്ക് സമാനമായ ഒരാളും ഇല്ല, ഇതൊക്കെ വിശ്വസിക്കണം. അധികവും ശിർക്ക് വരുന്നത് അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും അറിവുമില്ലാത്തത് കൊണ്ടാണ്. അപ്പം അതും ശരിക്ക് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. അപ്പോഴാണ് തൗഹീദ് പൂർണ്ണമാക്കുക. വത്തുറുക്കു, രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വത്തുറുക്കു മായക്കൂലു ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ പിതാക്കൾ പറയുന്ന തെറ്റായ കാര്യങ്ങൾ, അത് നിങ്ങൾ ഒഴിവാക്കണം, വെടിയണം. ജാഹ്ലിയ കാലത്ത് അവർ പറഞ്ഞിരുന്ന, അവർ സ്വീകരിച്ചിരുന്ന പല പരമ്പരാഗതമായി അവർ സ്വീകരിച്ചു വരുന്നിരുന്ന പല ദുരാചാരങ്ങളുമുണ്ട്, ചെയ്തിരുന്നതും പറഞ്ഞിരുന്നതുമൊക്കെയായ കാര്യങ്ങൾ, അതെല്ലാം ഒഴിവാക്കണം. ഉമുറുനാബിസ്വല, നമസ്കാരം കൊണ്ട് ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ഉണ്ടോ, തോഹീദ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് പിതാക്കന്മാർ പറഞ്ഞ ഒഴിവാക്കണം എന്നൊക്കെ, അതൊക്കെ ശിർക്ക് ഒഴിവാക്കണം എന്നതിൻ്റെ ഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തോഹീദ് കഴിഞ്ഞാൽ പിന്നെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സ്വലാത്താണ്, നമസ്കാരമാണ്. അതുകൊണ്ട് ആ നമസ്കാരം നിർവഹിക്കണം. നമസ്കാരത്തിൽ നിന്ന് ഒരാളും ഒഴിവല്ല, ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള ഒരാൾക്കും നമസ്കാരം ഒഴിവാക്കാൻ ഒരു കാരണവും ഇല്ല, ഒരിളവും ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയക യഖീൻ, ദൃഢത വന്നെത്തുന്നതുവരെ, അഥവാ മരണം വന്നെത്തുന്നതുവരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതിൽ നിന്ന് നബിമാരോ വലിയോ സാദാത്തുക്കളോ ആരും ഒഴിവല്ല, അതത് കൃത്യമായി പാലിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അൽ ഹിജ്റിലെ 99-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിദ്ഖ്, സിദ്ഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സത്യം പറയൽ, ജീവിതത്തിൽ സത്യസന്ധത പാലിക്കണം. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ റിപ്പോർട്ടിലുള്ളത് സിദ്ഖ് എന്നതിന് പകരം സ്വദഖ എന്നാണ്. സ്വദഖ എന്നും റിവായത്തിന് കാണാം, കാരണം അത് പൊതുവെ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ സക്കാത്ത് ഇതിനെക്കുറിച്ച് പറയുക എന്നുള്ളത്, അപ്പം ആ രീതിയിൽ റിവായത്തുകൾ വന്നിട്ടുണ്ട്. യഅ്മുറുന ബിസ്സലാത്തി വസ്സദഖ, കാരണം നമസ്കാരത്തിൻ്റെ കൂടെ സാധാരണ പറയാറുള്ളത് സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ എന്ന രീതി. ഇൻഷാഅല്ലാഹിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം, അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. Tune to reality.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ക്ഷമ കൈക്കൊണ്ടവർക്ക് വിജയം എന്ന് ഖുർആൻ പറയുന്ന സൂറത്തുൽ ബഖറയിലെ 155-156 വചനത്തിന്റെ ശ്രവണ മാധുര്യത്തിലേക്ക് നമുക്ക് ഇപ്പോൾ പ്രവേശിക്കാം. മധുരം ഖുർആൻ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ما شاء الله. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 185-186 വചനമാണ്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദത്തിലൂടെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ജീവിതം എന്ന യാത്ര ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും അതുപോലെ സ്വത്തുക്കളിലും ദേഹങ്ങളിലുമൊക്കെയുള്ള നഷ്ടത്തിൻ്റെയും എല്ലാം അടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമെന്നും അതിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് ബോധ്യപ്പെടുത്തുന്ന വചനം വബശ്ശിരി സ്വാബിരീൻ. മാത്രമല്ല, പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ വരുമ്പോൾ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ദുരന്തങ്ങൾ ആപത്തുകൾ ബാധിച്ചു കഴിഞ്ഞാൽ ക്ഷമാശീലരായിട്ടുള്ള ആളുകളുടെ നാവുകളിലൂടെ പുറത്തു വരുന്ന വചനം ഇന്നാ ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ എന്നതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു വിശ്വാസിയുടെ മുഖമുദ്ര, അവരുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു വചനമാണ് മധുരം ഖുർആനിലൂടെ ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബ് 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഗ്രാമത്തിലാണ് ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ പ്രാഗൽഭ്യം കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിലെ കാലത്തിലുള്ള പഠനം നടത്തി. മധുരവും ഗൗരവവും അതുപോലെ തന്നെ ഹൃദയസ്പർശിയുമായിട്ടുള്ള ശബ്ദശൈലിയിലൂടെ അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ ഖാരി എന്ന നിലക്ക് അദ്ദേഹത്തെ ലോകപ്രസിദ്ധനാക്കി മാറ്റി. മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ ആസ്വാദകരുടെ അല്ലെങ്കിൽ ഖുർആൻ പ്രേമികരുടെ മനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള പ്രസിദ്ധനായ ഖാരിയാണ്. അപ്പോൾ മധുരം ഖുർആനാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത്.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ ചിന്തകൾ, വിവിധ തരം തലവേദനകൾ തിരിച്ചറിയുക, ഭാഗം രണ്ട്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിവിധ തരം തലവേദനകളെ കുറിച്ചാണ്. മറ്റൊരു കാര്യമാണ് ട്രൈ ജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. നമ്മുടെ മുഖത്തിന് ഒരു വശത്ത് മാത്രമായി തുളച്ചു കറയുന്ന, ഏതെങ്കിലും ഒരു വശത്ത് മാത്രമായിട്ട് തുളച്ചു കയറുന്നത് പോലെയോ അല്ലെങ്കിൽ കറണ്ട് അടിക്കുന്ന മൂലമോ ഉള്ള ഒരു വേദനയാണ് നമ്മൾ ട്രൈ ജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്നത്. ഈ ശക്തമായിട്ടുള്ള വേദന നമ്മുടെ ചുണ്ടുകൾ, മോണ, കവിള്, കീഴ്ത്താടി എന്നിവയുടെ ഭാഗങ്ങളിലേക്കായിട്ട് അനുഭവപ്പെടുന്ന വേദന ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. ഒന്നൊരു മിന്നൽ പോലെ വേദന വരും, അതങ്ങ് പോവും, പിന്നീടും വരും. അങ്ങനെ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ. ഇത് പകലെന്നോ രാത്രിയെന്നോ ഇടവിട്ടിൽ ഇല്ലാതെ തന്നെ വിട്ടുവിട്ടുണ്ടാകുന്ന ഒരു വേദനയാണ്. ഏതെങ്കിലും ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ വേണമെങ്കിൽ നീണ്ടു നിൽക്കാം. ചിലപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ ചവക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് വേദന ഇളകുന്നത്, പെട്ടെന്ന് വേദന ഉണ്ടാകുന്നത്. ചിലപ്പോൾ മുഖം കഴുകുമ്പോൾ, പല്ല് തേക്കുമ്പോൾ, മുഖത്ത് കാറ്റടിക്കുമ്പോഴൊക്കെ ഇത്തരം വേദനകൾ, അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊരു ട്രൈജെമിനൽ ന്യൂറാൾജി എന്ന് പറഞ്ഞ രോഗാവസ്ഥയാണ്. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വേദന ചിലപ്പോൾ തനിയെ തന്നെ അപ്രത്യക്ഷമാവും, ചിലപ്പോൾ വീണ്ടും വരാം എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. പിന്നീട് സാധാരണ തലവേദന ഉണ്ടാകുന്ന മറ്റൊരു കണ്ടീഷനാണ് ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ. നമ്മുടെ കണ്ണിനകത്ത് മർദ്ദം അധികരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. കണ്ണിനുള്ളിൽ ശക്തമായിട്ടുള്ള വേദന ആരംഭിക്കുന്നതോടൊപ്പം തന്നെ തലവേദന ഉണ്ടാകുന്നു. അതോടൊപ്പം തലവേദനയോടൊപ്പം തന്നെ ഓക്കാനം, ഛർദി, കണ്ണിന് ചുവപ്പ് എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. ഇത് ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ. അതുപോലെ കണ്ണിന് മിന്നൽ പോലെ നമ്മുടെ ലൈറ്റിലേക്കൊക്കെ നോക്കുമ്പോൾ അതിൽ ചുറ്റും വളയങ്ങളൊക്കെ ഇത്തരം രോഗികളിൽ കണ്ടുവരാറുണ്ട്. പിന്നീട് മറ്റൊരു രോഗാവസ്ഥയാണ് ടെമ്പറൽ ആർട്ടറൈറ്റിസ് എന്ന് പറയുന്നത്. പ്രായമേറിയ ആളുകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു തലവേദനയാണ് ടെമ്പറൽ ആർട്ടറൈറ്റിസ് എന്ന് പറയുന്നൊരു തലവേദന. ഇത് തലവേദന നെറ്റിയുടെ ഒരു വശത്തോ അല്ലെ ഇരുവശങ്ങളിലോ ഒക്കെ വേദനയുണ്ടാകാം. തലവേദന കാരണം അവർക്ക് തല ചീകാനോ തലയണ വെച്ച് കിടക്കാനോ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. അതുപോലെ തന്നെ നെറ്റിയുടെ വശങ്ങളിലായിട്ട് നമ്മുടെ രക്തധമനികൾ, ടെമ്പറൽ ആർട്ടറിയിൽ ചുവന്ന് വീർത്ത് തടിച്ച പോലെയുള്ള ഒരവസ്ഥയും പലപ്പോഴും രോഗികൾ കണ്ടുവരാറുണ്ട്. രക്തധമനിയുടെ മുകളിൽ അമർത്തുമ്പോൾ ശക്തമായിട്ടുള്ള വേദന അവർക്ക് അനുഭവപ്പെടാം. തലവേദനയോടൊപ്പം പേശിവേദന, അതുപോലെ പനി, അധിക നേരം ചവക്കുമ്പോൾ താടിയല്ലുകൾക്ക് വേദന എന്നിവയൊക്കെ ഈ ഒരു ടെമ്പറൽ ആർട്ടറൈറ്റിസ് പോലെയുള്ള അവസ്ഥകളിൽ കണ്ടുവരാറുണ്ട്. തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ അതൊരു അന്ധതയ ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ള ഒരു തലവേദനയാണ്. പിന്നീട് തലവേദനയ്ക്കുള്ള മറ്റൊരു കാരണമാണ് മസ്തിഷ്ക രക്തസ്രാവം പറയുന്നത്. ഇതുപോലെ അനുഭവപ്പെടാത്ത രീതിയിൽ, ഇതുവരെ അവർക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ ശക്തമായിട്ടുള്ള വേദന, അതുപോലെ തലവേദനയോടൊപ്പം ചിലപ്പോൾ ബോധക്ഷയം ഉണ്ടാവുന്നൊരവസ്ഥ, തലയോട്ടിക്കകത്തെ മർദ്ദം കൂടുന്നതിനെ തുടർന്ന് അവർക്കുണ്ടാകുന്ന ഛർദി ഉണ്ടാവാം. മസ്തിഷ്കത്തിൽ രക്തസ്രാവം ഉണ്ടാകുന്ന ഭാഗത്തിനനുസരിച്ച് അവർക്ക് കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെടാം, ഒരു ഭാഗം വീക്ക്നെസ് ആയിട്ട് വരാം. ഇതൊക്കെ സാധാരണ ഇത്തരം കണ്ടീഷനിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ഇനി ചില ആബൽ സൂചനകൾ. തലവേദനയുള്ള ആളുകളിൽ പലപ്പോഴും കെയർ എടുക്കേണ്ടതും ഏറ്റവും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് ആബൽ സൂചനകൾ നമുക്ക് നോക്കാം. പെട്ടെന്നുണ്ടാകുന്ന തലവേദന, ദീർഘനാളായി അനുഭവപ്പെടുന്ന തലവേദനയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുക. പെട്ടെന്നുണ്ടാകുന്ന തലവേദന മുമ്പുണ്ടായിരുന്ന തലവേദന അപേക്ഷിച്ച് കുറച്ചും കൂടി മാറ്റം വരുന്നൊരു രോഗാവസ്ഥ, അല്ലെങ്കിൽ അത് ആദ്യമായിട്ടുണ്ടാകുന്ന അതിശക്തമായ വേദന. തലവേദന ഇല്ലാത്തൊരാളാണ് പെട്ടെന്ന് അതിശക്തമായിട്ടുള്ള അടികഠിനമായിട്ടുള്ള തലവേദന വരുന്നുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും ആപൽ സൂചനകളുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പിന്നീട് തലവേദനയ്ക്ക് മുന്നേ ഉണ്ടാകുന്ന ഛർദി. സാധാരണ തലവേദന തുടങ്ങിയതിന് ശേഷമായിരിക്കും മൈഗ്രെയിൻ പോലെയുള്ള അവസ്ഥകളിലൊക്കെ ഛർദ്ദിക്കാറുള്ളത്. ആദ്യം ഛർദി വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം തലവേദന ഡെവലപ്പ് ചെയ്യുന്നൊരവസ്ഥ. പിന്നെ അല്ലെങ്കിൽ ദിവസങ്ങളും ആഴ്ചകളും കഴിയുന്നതോടുകൂടി തലവേദന വഷളായി വഷളായി വരിക. സാധാരണ ഒന്ന് ഉറങ്ങി എണീറ്റാലോ ഒന്ന് റെസ്റ്റ് എടുത്താലോ ഒക്കെ കുറയേണ്ടതിന് പകരം അത് വേഴ്സായി വേഴ്സായി വരുന്നൊരു കൂടിക്കൂടി വരുന്നൊരു രോഗാവസ്ഥ ഉണ്ടാവുക. അതുപോലെ ചുമക്കുമ്പോഴോ കൊനിയുമ്പോഴോ ഭാരം ഉയർത്തുമ്പോഴൊക്കെ അനുഭവപ്പെടുന്ന ശക്തമായിട്ടുള്ള വേദന. പിന്നീട് ഉറക്കത്തിന് തടസ്സമുണ്ടാകുന്നു. ചില തലവേദനകൾ മൂലം ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിലും അത് എന്തെങ്കിലും അപകട കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദന. പലപ്പോഴും രാവിലെ ഒന്ന് ഉറങ്ങി എണീറ്റാൽ കുറയാവുന്നതിന് അവസ്ഥക്ക് പകരം കൂടി വരുന്ന തലവേദന, പെട്ടെന്നുണ്ടാകുന്ന രാവിലെ എണീക്കുമ്പോഴുണ്ടാകുന്ന തലവേദന. പിന്നീട് 55 വയസ്സിനു ശേഷം പെട്ടെന്ന് തുടങ്ങുന്ന തലവേദന, മുമ്പൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തുടങ്ങുന്നൊരവസ്ഥ. പിന്നീട് തലവേദനയോടൊപ്പം നമുക്ക് ശക്തമായിട്ടുള്ള പനി, ശരീരഭാരം കുറയുക, ക്ഷീണം, മറ്റു പല രോഗലക്ഷണങ്ങളും അതിനോട് അനുബന്ധിച്ചിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് മറ്റൊരു കാര്യമാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ സൈനസൈറ്റിസിൻ്റെ തലവേദനയും സാധാരണ നമ്മളിൽ പല ആളുകളിൽ കണ്ടുവരുന്നതാണ്. മൂക്കടപ്പ്, മൂക്കിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള സ്രവം ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള തലവേദന, തലക്ക് വിങ്ങലുണ്ടാവുക, തലക്ക് ഭാരം അനുഭവപ്പെടുക, തല മുൻപോട്ട് കുനിയുമ്പോഴും നമുക്ക് ഭാരം തോന്നാം, അല്ലെങ്കിൽ മൂക്കിൻ്റെ ഇരുവശങ്ങളിൽ കണ്ണിൻ്റെ പോളയിലൊക്കെ ഭയങ്കര ഈ കോർണറിലൊക്കെ ശക്തമായിട്ടുള്ള വേദന, അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഒരു കഫത്തിൻ്റെ ഒരു കഷ്ണം തെറിച്ചു പോരുക, തല കുമ്പിടുമ്പോഴേക്കൊക്കെ ശക്തമായിട്ടുള്ള വേദന, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ തലവേദനയിൽ നമുക്ക് കണ്ടുവരാറുള്ളത്. അപ്പം അങ്ങനെ വിവിധ തരത്തിലുള്ള തലവേദനകൾ നമുക്ക് കണ്ടുവരാറുണ്ട്. പിന്നീട് ഇതിൻ്റെ ചികിത്സയിൽ, പ്രത്യേകിച്ച് വിവിധ തരം തലവേദനകളുടെ ചികിത്സയിൽ, ഹോമിയോപ്പതി ചികിത്സയിൽ വളരെ ശക്തമായിട്ടുള്ള റോളുകൾ വഹിക്കാറുണ്ട്. മൈഗ്രെയിൻ പോലെയുള്ള വിട്ടുമാറാത്ത പഴകിയ തലവേദനകളിൽ വളരെ എഫക്റ്റീവായിട്ട് ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാറുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് മരുന്നുകൾ ചിയാനാന്തസ്, സാങ്ഗുനേറിയ കനഡൻസിസ്, അതുപോലെ ലാക്യസിസ്, ലൈക്കോപോഡിയം തുടങ്ങിയ വിവിധ മരുന്നുകൾ കൃത്യമായിട്ടൊരു രോഗിയുടെ രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇപ്പോൾ മൈഗ്രെയിൻ ആയിക്കോട്ടെ, സൈനസൈറ്റിസ് ആയിക്കോട്ടെ, വിട്ടുമാറാത്ത പഴകിയ തലവേദനകളൊക്കെ ആണെങ്കിലും അതിന് കൃത്യമായിട്ട് ആ രോഗിയുടെ ശാരീരിക മാനസിക ലക്ഷണങ്ങൾ നിർണ്ണയിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു ചികിത്സ നൽകാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറാനും അവരുടെ ജീവിതത്തിൽ ഈ തലവേദന മൂലം അനുഭവിക്കുന്ന പല പ്രയാസങ്ങളെയും ഓവർകം ചെയ്യാനും, അതുപോലെ സ്ഥിരമായിട്ട് വേദന സംഹാരികൾക്ക് അടിമപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി അതിലില്ലാതെ തന്നെ അവരുടെ ജീവിതത്തെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനും, ഈ ഒരു തലവേദനയുടെ പ്രയാസത്തെ കുറക്കാനും പലപ്പോഴും ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് സാധിക്കാറുണ്ട് എന്നുള്ളതും ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയങ്ങൾ, തലവേദന എന്താണ് കാരണങ്ങളെന്ന് മനസ്സിലാക്കുകയും അപകട സൂചനകൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയുകയും, പലപ്പോഴും വിട്ടുമാറാത്തതെന്ന് നമ്മൾ വിചാരിക്കുന്ന ഹീലിംഗ് അല്ലാത്ത അല്ലെങ്കിൽ ഹെൽസായിട്ട് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്ന പല തലവേദനകളെയും കൃത്യമായിട്ടുള്ള ചികിത്സകൾ മൂലം നമുക്ക് പരിഹരിക്കാം എന്നും ഉള്ളതാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ ഞാൻ നിങ്ങളുമായി സംസാരിച്ചത്. ഡോക്ടർ മുഹമ്മദ് അസ്ലാം, നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, വിവിധ തരം തലവേദനകൾ തിരിച്ചറിയുക, ഭാഗം 2, അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം. പീസ് റേഡിയോ, tuned to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com, phone 902-0840-840, www.peaceradio.com.
2: നമ്മൾ ഇനി പ്രവേശിക്കുന്നത് പീസ് ടൈമിലേക്കാണ്. മനോഹരമായ പ്രതികരണങ്ങൾ ശ്രോതാക്കളിൽ നിന്നായുള്ളത് തെരഞ്ഞെടുത്ത് വായിക്കുന്ന വളരെ മനോഹരമായ ഒരു സ്ലോട്ട് തന്നെയാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മളെ ഒരു പ്രധാനപ്പെട്ട ശ്രോതാവിൻ്റെതായ ഒരു പ്രതികരണം ഇപ്രകാരമാണ്. അങ്ങ് ദൂരെ ഏതു നാട്ടിലായിരുന്നാലും പീസ് റേഡിയോ കേൾക്കുമ്പോൾ സ്വന്തം നാട്ടിലെ പള്ളിയിലും സദസ്സിലും ഇരിക്കുന്ന ഒരു അനുഭവം ലഭിക്കുന്നു എന്ന ഒരു ഹൃദയത്തിൽ തട്ടിയ ഒരു വാക്കായി മാറിയിട്ടുണ്ട്. ഈ പ്രവാസ ലോകത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ നാട് വിട്ട് അന്യനാടുകളിൽ ജോലിക്ക് വേണ്ടി, മാനസികത്തിന് വേണ്ടി പോകുന്നവർ, അവർക്കെപ്പോഴും മിസ് ചെയ്യുന്ന ഒന്നാണ് നാടും വീടും അവിടുത്തെ പള്ളിയും ആ പള്ളിയിലെ ഖുർആൻ ക്ലാസുകളും തൊട്ടടുത്ത് സൊഫായി നിൽക്കുന്ന തങ്ങളുടെ സുഹൃത്തുക്കളും. ഇതൊക്കെ എപ്പോഴും അവർക്ക് മിസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പീസ് റേഡിയോ അവരെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയ ഒരു ഫീലിംഗ് നൽകി എന്ന ഒരു നല്ല ഒരു ഭാവാത്മകമായ പ്രതികരണം തന്നെയാണ് അവർ നടത്തിയത്. മാഷാ
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
6: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ആർത്തവത്തിൽ നിന്നും ശുദ്ധിയാകുവാൻ എത്ര ദിവസം കാത്തിരിക്കണമെന്നാണ്.
7: ധാരാളം സഹോദരിമാര് അനുഭവിക്കുന്ന ഒരു വിഷമമാണ് ക്രമമായ ആർത്തവ ചക്രം അവർക്ക് ഉണ്ടാകുകയില്ല. ഒരു പക്ഷെ തുടക്കത്തിലൊക്കെ ക്രമം ആയിരിക്കും, പിന്നീട് കുറെ കഴിയുമ്പോൾ ആ ക്രമം താളം തെറ്റുകയും ദിവസങ്ങൾ ചുരുങ്ങുകയോ കൂടുകയോ ഒക്കെ ചെയ്യും. അത് അവരുടെ നമസ്കാരത്തെ ബാധിക്കുന്നു, ഖുർആൻ സ്പർശിക്കുന്നതിനെ ബാധിക്കുന്നു, നോമ്പിനെ ബാധിക്കുന്നു, അതോടുകൂടി മാനസികമായ വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാകുന്നു. ഞാനിപ്പോൾ നിസ്കരിക്കേണ്ട സമയമാണോ, എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ, ഞാൻ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുമോ, ആ കൂടെ ഒരു ആശയക്കുഴപ്പമുണ്ടാവും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കുറഞ്ഞ ആർത്തവ സമയം, കൂടിയ ആർത്തവ സമയം, കുറഞ്ഞ ശുദ്ധി പിരീഡ്, കൂടിയ ശുദ്ധി പിരീഡ് എന്നിനൊക്കെ പ്രത്യേകമായ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ശുദ്ധി സമയം അഥവാ രണ്ട് ആർത്തവ ചക്രങ്ങൾക്കിടയിലുള്ള ശുദ്ധി സമയം 13 ദിവസമായി കാണുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടിയ ആർത്തവ സമയം 15 ദിവസമായി കാണുന്ന ഫുഖഹാക്കളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ ആ വിഷയമായി കണ്ടത് ശുദ്ധി സമയം, ആർത്തവ സമയം എന്നിവ, അത് കൂടിയ സമയവും കുറഞ്ഞ സമയവും പ്രത്യേകമായ ഒരു ദിവസത്തിൽ എണ്ണത്തിൽ ക്ലിപ്തപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നാണ്. ഒരു പക്ഷേ ചില സ്ത്രീകൾക്കെങ്കിലും ഒരു മാസത്തിൽ 2 തവണ ആർത്തവം ഉണ്ടാകാറുണ്ട്. അവർ ചെയ്യേണ്ടത് ആർത്തവമാണോ എന്ന് ഉറപ്പുവരുത്തുക. ആർത്തവമാണ് എങ്കിൽ ആർത്തവമായി പരിഗണിച്ചുകൊണ്ടുള്ള വിധികളായിരിക്കും. അതൊരു പക്ഷേ ഒരു മാസത്തിൽ 2 തവണ വന്നേക്കാം. ആർത്തവ രക്തവും അതല്ലാത്ത ബ്ലീഡിങ്ങും തമ്മിൽ വേർതിരിച്ച് അറിയുവാൻ കഴിയേണ്ടതുണ്ട്. ആർത്തവ രക്തം കറുപ്പായിരിക്കും, കട്ടി കൂടിയതായിരിക്കും, ദുർഗന്ധമുണ്ടായിരിക്കും. എന്നാൽ ബ്ലീഡിങ് ഇസ്തിഹാലത്ത് ആ രൂപത്തിലല്ല, ഇസ്തിഹാലത്ത് ബ്ലീഡിങ് ആണ്. അതുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നും ഇത്തരം ഒരു ഇസ്തിഹാലത്താണ് എങ്കിൽ അവർക്ക് ആർത്തവ ദിവസം എത്രയുണ്ടായിരുന്നോ അത്രയും ദിവസങ്ങൾ ആർത്തവമായി പരിഗണിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിലും ശുദ്ധി സമയമായി പരിഗണിക്കണം എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അപ്പോൾ സഹോദരിമാർ, ഇത്തരം പ്രശ്നങ്ങളുള്ള സഹോദരിമാർ ചെയ്യേണ്ടത് താൻ അനുഭവിക്കുന്ന പ്രയാസം അത് ആർത്തവമാണോ അല്ലയോ എന്ന് ഉറപ്പിക്കുക. ആർത്തവമാണ് എങ്കിൽ അതിൻ്റെ വിധികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആല.
6: ഗർഭിണി ആയിരിക്കുമ്പോൾ നഷ്ടപ്പെട്ട നോമ്പുകൾ ഈ റമദാനിന് മുമ്പ് നോറ്റുവീട്ടുവാൻ സാധിച്ചില്ലെങ്കിൽ മുദ്ദ് കൊടുക്കണ്ടേ? അത് എത്രയാണ്? മുദ്ദ് കൊടുത്താൽ പിന്നെ അടുത്ത റമദാനിന് മുമ്പ് നോറ്റുവീട്ടിയാൽ പോരെ? അങ്ങനെ ഒരു വർഷത്തിന് ശേഷമാണ് നോമ്പ് എടുക്കുന്നത് എങ്കിൽ ഇരട്ടി നോമ്പുകൾ എടുക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് സംശയം.
8: ആരോഗ്യമുള്ള, ശുദ്ധിയുള്ള, ബുദ്ധിയുള്ള ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ഗർഭിണിയായതുകൊണ്ടും മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെട്ട് ഒരാൾ നോമ്പ് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ പൂർണ്ണാരോഗ്യവാനായി തിരിച്ചു വരുന്ന അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യത്തിന് നോമ്പ് നോൽക്കൽ പ്രയാസം ഉണ്ടാകാത്ത ഘട്ടം എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ സമയത്ത് നഷ്ടപ്പെട്ട നോമ്പുകൾ ഒന്നിച്ച് നോറ്റുവീട്ടുകയാണ് വേണ്ടത്. അല്പാൽപമായും ഒന്നിച്ചുമൊക്കെ നോൽക്കാവുന്നതാണ്. അതിന് മുദ്ദു കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ മറ്റു പ്രായച്ചിത്തങ്ങളൊന്നുമില്ല. നോമ്പ് നോൽക്കാൻ ആരോഗ്യം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നോൽക്കാതെ ആ നോമ്പിനെ നീട്ടിക്കൊണ്ടുപോകുക എന്നത് അത് ശരിയുമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
6: ലുഹർ ബാങ്കിന്റെ സമയം ആകുന്നതിന് മുമ്പ് ജുമയുടെ ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? 12:42 ലുഹർ സമയം, എന്നാൽ ജുമ 12:40 തുടങ്ങുന്നു.
9: ജുമയും ലുഹറും തമ്മിൽ വ്യത്യാസമുണ്ട്. ജുമ നമസ്കാരം അത് ലുഹറിന് ശേഷമാകണം എന്നൊരു ഷർത്തില്ല. ലുഹറിന് മുമ്പും ജുമ ആകാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജുമുഅ നമസ്കരിച്ച് മടങ്ങുന്ന ആളുകൾ തങ്ങളുടെ നിഴൽ കണ്ടിരുന്നു എന്നും ആ ജുമുഅ നമസ്കാരത്തിന് ശേഷമാണ് അവരുടെ ഖൈലൂല ഉച്ച ഉറക്കമുണ്ടായിരുന്നതെന്നൊക്കെ ഹദീസിൽ വായിക്കാം. ദുഹറിൻ്റെ സമയത്ത് തന്നെ ജുമുഅ നിർവഹിക്കണം എന്നില്ല, ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ വീക്ഷണമുണ്ട്, ശരിയാണ്. പക്ഷേ എന്നാലും തെളിവുകൾ നോക്കുമ്പോൾ ദുഹറാകുന്നതിന് മുമ്പ് ജുമുഅ നിസ്കരിക്കാവുന്നതാണ്, ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നിസ്കരിച്ചാൽ അതിൽ തെറ്റില്ല. എന്നാൽ ജുമുഅയിൽ പങ്കെടുക്കാതെ ദുഹർ നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുഹറിൻ്റെ സമയം പ്രതീക്ഷിക്കണം. ദുഹറിൻ്റെ സമയം അത് ഉച്ച തെറ്റിയത് മുതലാണ്, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റിയത് മുതലാണ് ദുഹറിൻ്റെ സമയം. അതേസമയം ജുമുഅക്ക് അങ്ങനെ ഒരു തുടക്ക സമയം ഇല്ല, അതിനു മുമ്പും ജുമുഅ ആകാവുന്നതാണ്. വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ ജുമുഅയിൽ പങ്കെടുക്കാത്ത ആളുകൾ ദുഹർ നിസ്കരിക്കും. അവർ ദുഹറിൻ്റെ സമയത്ത് പ്രതീക്ഷിക്കണം, എന്നിട്ട് ഉച്ച തെറ്റിയതിന് ശേഷമാണ് അവർ ദുഹർ നിസ്കരിക്കേണ്ടത്. ജുമുഅയിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിൽ ഇളവുണ്ട്. ദുഹറിന് മുമ്പും ജുമുഅ സാധുവാണ്, സഹീഹാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
6: സക്കാത്തിൻ്റെ പൈസ കണക്കാക്കുമ്പോൾ ശമ്പളത്തിൽ നിന്നും ഒന്നും ബാക്കിയുണ്ടാകാറില്ല. പിന്നെ നമ്മൾ ചെലവിൽ നിന്നും ആവശ്യം ഏതാണ്, അത്യാവശ്യം ഏതാണ് എന്ന് നോക്കി തരംതിരിക്കണം. ഇതൊഴിവാക്കാൻ വേണ്ടി എല്ലാ മാസവും ശമ്പളത്തിൻ്റെ 2.5% സക്കാത്തായി മാറ്റിവെക്കുന്നതിൽ തെറ്റുണ്ടോ? വളരെ ചെറിയൊരു സംഖ്യയെ ഇങ്ങനെ ആകുമ്പോൾ മാസത്തിൽ വെക്കേണ്ടതുള്ളൂ. പകരം കണക്ക് നോക്കുകയാണെങ്കിൽ ആവശ്യം അത്യാവശ്യം ഒക്കെ നോക്കി ആകെ പ്രയാസമാണ് എന്ന്.
10: ശമ്പളത്തിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, ശമ്പളത്തിനുള്ള സക്കാത്ത് വർഷത്തിലൊരിക്കൽ തന്നെയാണ് കൊടുക്കേണ്ടത്, എത്ര വലിയ ശമ്പളമാണെങ്കിലും ശരി. പലപ്പോഴും ഈ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ ചില കൺഫ്യൂഷനുകൾ നിലനിൽക്കുന്നത്, വലിയ ശമ്പളം വാങ്ങുന്നയാളുകൾ ഓരോ മാസവും സക്കാത്ത് നൽകേണ്ടതുണ്ടോ, അതിൽ നിന്നും സക്കാത്തിനുള്ള ഓഹരി മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ശമ്പളം എന്നത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഉപാധിയാണ്, വരുമാനത്തിൻ്റെ മാർഗമാണ്. വരുമാനത്തിനുള്ള സക്കാത്ത് നമ്മൾ നൽകുന്നത് കൃഷിയാണെങ്കിൽ കൃഷിയെടുക്കുന്ന സമയത്തും ബാക്കിയുള്ള വരുമാനങ്ങളുടേത് വർഷം തികയുമ്പോഴുമാണല്ലോ. വർഷം തികയുന്ന സമയത്ത് നമ്മുടെ അത്യാവശ്യ ചെലവുകളെല്ലാം കഴിച്ച് എത്രയാണ് നമ്മുടെ അക്കൗണ്ടിൽ ബാക്കി നിൽക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ മിൽക്കിയത്തിൽ നമ്മുടെ ഉടമസ്ഥതയിൽ ബാക്കിയുള്ളത് എന്ന് നോക്കി വേണം നാം സക്കാത്ത് നൽകേണ്ടത്. അവിടെ ഒരു വർഷം നമുക്ക് ലഭിച്ച ശമ്പളവും നമ്മുടെ ജീവിതത്തിനാവശ്യമായി നമ്മൾ എടുത്തിട്ടുള്ള അത്യാവശ്യം വന്ന ചെലവുകളുമെല്ലാം കഴിച്ച് എത്രയാണോ ബാക്കിയുള്ളത് ആ ബാക്കിയുള്ളതിൻ്റെ 2.5% കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അതല്ലാതെ ഓരോ മാസവും ശമ്പളത്തിന് സക്കാത്ത് കണക്കാക്കി അതിൽ നിന്ന് മാറ്റിവെക്കലോ അതല്ലെങ്കിൽ അത് കൊടുക്കുകയോ ചെയ്യുക എന്ന് പറയുന്ന രീതി അല്ല യഥാർത്ഥത്തിൽ ശമ്പളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സക്കാത്തിനുള്ളത്. അത്തരത്തിലുള്ള ചില വസ്വാസുകൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് എന്നത് ശരിയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് വർഷത്തിലൊരിക്കൽ തന്നെയാണ് ശമ്പളത്തിനുള്ള സക്കാത്തും നൽകേണ്ടത്.
6: കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നാണ്.
10: ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, തറയിലിരുന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ തറയിലിരുന്ന് തന്നെയാണ് നിസ്കരിക്കാൻ ശ്രമിക്കേണ്ടത്. അതിനും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കസാര പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുവാൻ നല്ലത് എന്നതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കസാരകൾ ഉപയോഗിച്ച് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൂടുതലും നിൽക്കുകയും സുജൂദിനും റുക്ഊവിനും വേണ്ടിയാണ് നമ്മൾ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കസാര ഉപയോഗിക്കുന്നത് എങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ മടമ്പും സൊഫും ഒരേ രൂപത്തിൽ വരുന്ന രൂപത്തിലാണ് നിൽക്കേണ്ടത്. കസാര സൊഫിൻ്റെ പുറകിലേക്കാണ് ഇടേണ്ടത്. എന്നാൽ നമ്മൾ ഇരിക്കുകയും സുജൂദും റുക്ഊവും എല്ലാം നമ്മൾ സാധാരണ രൂപത്തിൽ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ കസാലയുടെ പുറകിലേക്കാലും സൊഫിൻ്റെ വരയും അതല്ലെങ്കിൽ സൊഫും ഒരേ രൂപത്തിൽ വരുന്ന രൂപത്തിൽ സൊഫിൻ്റെ മുമ്പിലേക്കാണ് കസാര ഇടേണ്ടത് എന്നതാണ് ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാടായിക്കൊണ്ട് കർമ്മശാസ്ത്ര ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
8: കസാരയിലിരുന്നു നിസ്കരിക്കുക എന്നത് ആധുനിക ലോകത്ത് വന്ന ഒരു പുതിയ നിസ്കാരത്തിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിലോ ഇത്തരത്തിലുള്ള രീതികൾ സ്വീകരിച്ചു വരുന്നത് ഹദീസുകളിലോ അതല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിലോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുന്ന് നിസ്കരിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തറയിലിരുന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയെ സ്വീകരിക്കുക എന്നതാണ്. ഇനി കാൽമുട്ടുകൾ മടക്കാൻ പ്രയാസമുള്ളത് കാരണത്താലാണ് കസാരയിൽ ഇരിക്കുന്നത് എങ്കിൽ റുക്കോഴിൻ്റെ രീതിയോട് സാദൃശ്യം വരാത്ത രൂപത്തിൽ ഒരല്പം കൂടി കുനിയുന്ന രീതിയും കൈകൾ വെക്കുന്നതിൽ ചെറിയ രൂപത്തിലുള്ളൊരു മാറ്റവും വരുത്തുക എന്നത് ഇത് രണ്ടും അഥവാ റുക്കോഴും അതുപോലെ തന്നെ സുജൂദും രണ്ടും രണ്ടായി കൊണ്ട് തിരിച്ചറിയുവാൻ വേണ്ടി ചെയ്യേണ്ടതുണ്ട് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത്തരം ഘട്ടത്തിൽ പറയുന്നത് കാണാം. അഥവാ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ റുക്കോഴും ഇരുന്നാണ് ചെയ്യുന്നത്, സുജൂദും കസാരയിൽ തന്നെ ഇരുന്നാണ് ചെയ്യുന്നത് എങ്കിലാണ് അവിടെ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അത്തരം ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൈകൾ അത് മാന്യമായ രൂപത്തിൽ മുട്ടിൽ വെച്ചാലും തൂക്കിയിട്ടാലുമൊക്കെ അത് ശരിയാകുന്നതാണ്. കാരണം ഇതൊരു മസ്അല ഇജ്തിഹാദി എന്നതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിൽ അതിന് പ്രത്യേകിച്ച് തെളിവുകളില്ലാത്തത് കൊണ്ടുതന്നെ റുക്കോഴിൻ്റെ അവസ്ഥയിൽ നിന്ന് രൂപം കൊണ്ട് മാറ്റം വരുന്ന രൂപത്തിലാണ് ഇരുന്നു കൊണ്ട് സുജൂദി ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്നതാണ് ആ വിഷയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. അല്ലാഹു അഅലം.
6: ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് തെറ്റല്ലേ? എങ്കിൽ ഇമാം ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ നിസ്കാരം ബാത്തിലാവുമോ?
9: ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോവുക എന്നുള്ളത് തെറ്റാണ്, അപരാധാണ്. മാ തഹ്തൽ കഅബൈനി ഫഫിന്നാർ. ഞെരിയാണിക്ക് താഴെ വരുന്ന വസ്ത്രം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് നരകത്തീയിൽ കത്താനുള്ള വസ്ത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞെരിയാണിക്ക് താഴെ വസ്ത്രം അത് വരാൻ പാടുള്ളതല്ല. മുസൽമാൻ്റെ വസ്ത്രം അത് നിര്യാണിക്ക് മീതെയായിരിക്കണം. ലാ യന്ദുറുല്ലാ ഇലാ മൻ ജറ സൗബഹു ഖുയല. നിഗളിച്ച് അഹങ്കരിച്ച് വസ്ത്രം വലിച്ചു വെക്കുന്നവനിലേക്ക് അല്ലാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്നുള്ളതാണ് ഹദീസിൽ വന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അത് വലിയ തെറ്റാണ്. എന്നാൽ ഒരാൾ നിര്യാണിക്ക് താഴെ വസ്ത്രമെടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കരിക്കുന്നവൻ്റെ പിന്നിൽ നിസ്കരിച്ചാൽ പിന്നിൽ നമസ്കരിക്കുന്നവരുടെ നമസ്കാരം സാധുവാകും, നിസ്കാരം അനുവദനീയവുമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അങ്ങനെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അയാളുടെ പിന്നിൽ നമസ്കരിച്ചു എന്നതിനാൽ നിസ്കാരം ബാത്തിലാകുന്ന അവസ്ഥയിൽ അസാധുവാകുന്ന അവസ്ഥയില്ല. അതിനർത്ഥം അങ്ങനെയുള്ള ആളുകളായകണം ഇമാമാരെന്നുള്ളതല്ല. അത്ര ഇമാമാരെ അതിൽ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. പിന്നെയോ, അത്ര ഇമാമാരെ ഉണർത്തി കൊടുക്കണം ഇങ്ങനെ വസ്ത്രധാരണം പാടില്ല എന്നുള്ളത്. മറ്റൊരു വിഷയം, ഇത്തരം ഇമാമാരാണ് അവരുടെ പിന്നിൽ നമസ്കരിക്കാതെ ഇരുന്നാൽ അവർക്ക് പാഠമാവുകയും അവരെ അത് സ്വാധീനിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരവസ്ഥ ഉണ്ട് എങ്കിൽ ആ തിന്മയെ എതിർക്കാൻ അത്തരം സ്വാധീനിക്കുന്നവർ മാറി നിൽക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാ സാധാരണക്കാരും അങ്ങനെ മാറി എന്ന് വിചാരിച്ചിട്ട് അത്തരം ആളുകളിൽ അത് സ്വാധീനിച്ചോളണമെന്നില്ല. എന്നാൽ അത്തരം വ്യക്തികളെ സ്വാധീനിക്കുന്ന ആളുകളുണ്ടാവും സമൂഹത്തിൽ. അപ്പം അത്തരം ആളുകൾ നിസ്കരിക്കാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിസ്കരിക്കുന്നില്ല, അത് നിങ്ങളുടെ ഈ ഒരു തെറ്റ് കാരണത്താലാണ്, അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വേള അയാൾ അത് തിരുത്താനും അതിൽ നന്നാകാനും ഇടവരും. അപ്പം അങ്ങനെയുള്ള ആളുകൾ വിട്ടു നിൽക്കുക എന്നുള്ളതല്ലാതെ സാധാരണക്കാരായ ആളുകൾ വിട്ടു നിൽക്കാൻ പാടുള്ളതല്ല. ഇനി ഏതൊരാളും, ഈ തിരുത്താൻ കഴിയുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ, ഇത്തരം ഇമാമാരുടെ പിന്നിൽ നിസ്കരിച്ചാൽ അവരുടെയൊക്കെ നിസ്കാരം സാധുവാകും, നിസ്കാരം ശരിയാകും, അതിൽ ഇഷ്കാലില്ല. നമ്മൾ പറഞ്ഞു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ എല്ലാ ബറിൻ്റെയും പുണ്യാളൻ്റെയും എല്ലാ ഫാജറിൻ്റെയും പിന്നിൽ നമുക്ക് നിസ്കാരം അനുവദനീയമാണ് എന്നുള്ളതാണ്. ഖവാരിജുകളെപ്പോലെ നമ്മൾ തീവ്ര ചിന്താഗതിക്കാരല്ല. ഖവാരിജുകളാണ് വൻപാപം ചെയ്യുന്നവർ, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് അത്തരം ആളുകളുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള കർക്കശ കടുത്ത നിലപാടുകാർ, അതൊരിക്കലും വിശ്വാസികൾക്ക് പാടുള്ളതല്ല എന്നാണ് ഈ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
6: മഹ്റം ഇല്ലാതെയുള്ള ഹജ്ജ് സ്വീകാര്യമാണോ എന്നാണ്
9: ഇവിടെ നമ്മുടെ സഹോദരിയുടെ ചോദ്യം. ഒരു മഹ്റമിൻ്റെ സാന്നിധ്യമില്ലാതെ ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവിടെ സഹോദരി മനസ്സിലാക്കേണ്ടത് മഹ്റമിൻ്റെ സാന്നിധ്യം ഉണ്ടായില്ല എങ്കിൽ, അതിനാൽ അവർ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അവർ ഒരിക്കലും കുറ്റക്കാരിയാവില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജ് ബാധ്യതയാക്കിയത് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത് മനിസ്തതാ ഇലൈഹി സബീല. മക്കയിലേക്കുള്ള മാർഗം തരപ്പെട്ടവൻ, സാധ്യമായവൻ, അവർക്കാണ് ഹജ്ജ് നിർബന്ധം. അപ്പം മഹ്റമില്ല എന്നതിൻ്റെ പേരിൽ അവർ ഹജ്ജ് ചെയ്തില്ല എന്നതിനാൽ അവരൊരിക്കലും കുറ്റക്കാരിയാവില്ല. ഇനി അവർക്ക് ഹജ്ജിന് മഹ്റമില്ലാതെ പോകാമോ? ഹജ്ജ് യാത്രയിൽ അവരോട് കൂട്ടിന് സ്ത്രീകളുടെ ഒരു സംഘമുണ്ട്, അല്ലെങ്കിൽ നിർഭയരായൊരു സംഘം അവരോടൊപ്പമാണ് അവരുടെ ഹജ്ജ് യാത്രയെങ്കിൽ അങ്ങനെ ഹജ്ജിന് യാത്ര പോകാം എന്ന് പണ്ഡിതന്മാർ, പൂർവ്വകാലത്തുള്ള പ്രാമാണികരായ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ നിർഭയരായ, സുരക്ഷിതരായ, തന്നെ സംരക്ഷിക്കുമെന്ന തരത്തിലുള്ള ഒരു സംഘം ആളുകളോടൊപ്പം ഹജ്ജിന് പോവുകയാണെങ്കിൽ പോകാവുന്നതാണ്. അവർക്ക് ഹജ്ജ് അവരുടേത് സാധുവാകും, ശരിയാകും. മഹ്റമില്ലാതെ ഒരാൾ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹജ്ജ് ശരിയാകും, പക്ഷെ ആ യാത്ര കുറ്റകരമാണ് എന്നുള്ളതേ ഉള്ളൂ. ഹജ്ജ് സാധുവാകാത്ത സഹയാകാത്ത വിഷയം വരുന്നില്ല. പക്ഷെ അവരുടെ യാത്രയിൽ ഇപ്പോൾ ഫാമിലികളുണ്ട്, സ്ത്രീകൾ വേറുണ്ട്, അല്ലെങ്കിൽ നിർഭയരായ ഒരു സംഘം തന്നെ പിന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകുമെന്നുള്ള ഒരു സംഘം, ഒരു ടീം, ഒരു ഹംല അവരോടൊപ്പമാണ് പോകുന്നത് എങ്കിൽ അങ്ങനെ ഹജ്ജിന് പോകാം എന്ന് പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. വിശിഷ്യ അവരുടെ ഹജ്ജ് നിർബന്ധമായ അവരുടെ ആദ്യത്തെ ഹജ്ജാകുന്ന അവസരത്തിൽ. ഇതാണ് സഹോദരിയുടെ ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
6: വിവാഹമോചിതായ സ്ത്രീ ഇദ്ദേൽ പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്?
9: അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് വൽ മുത്തല്ലഖാത്തി യതറബ്ബസ് നബി അംഫുസിഹിന്ന സലാസത ഖുറൂ. വിവാഹമോചിതകൾ ദീക്ഷാകാലം ആചരിക്കേണ്ടത്, ഇദ്ദ ആചരിക്കേണ്ടത് മൂന്ന് ശുദ്ധികാലമാണ്, അല്ലെങ്കിൽ മൂന്ന് ആർത്തവകാലമാണ്. അപ്പം മൂന്ന് ശുദ്ധികാലം, മൂന്ന് ആർത്തവകാലം. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആർത്തവത്തെയാണ് പരിഗണിക്കേണ്ടത്, ശുദ്ധിയാണ് പരിഗണിക്കേണ്ടത്. രണ്ടഭിപ്രായവും മാനിച്ചാൽ രണ്ടിലൊന്ന് അതാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ശുദ്ധികാലം എത്ര, ആർത്തവകാലം എത്ര, അത് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു നിർണിത സമയം കൃത്യത ഇല്ല എങ്കിൽ അവരുടെ കുടുംബത്തിൽ സ്ത്രീകൾക്ക് കൃത്യത മനസ്സിലല്ലേ, അത് നോക്കാൻ പറ്റും. അവരെപ്പോലുള്ളതായ സ്ത്രീകളുടെ പതിവ് എങ്ങനെയാണ്, ആ പതിവിനെ പരിഗണിച്ചാൽ മതി. സാധാരണ സ്ത്രീകൾക്ക് ഹൃദരക്തമുണ്ടാകുന്ന ഒരു പതിവുണ്ട്, അതതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്കും അങ്ങനെയാണ്. പിന്നെ അവരുടെ കുടുംബത്തിലെ സ്ത്രീകൾ, ഇതിലൊക്കെ കൃത്യതയുള്ള സ്ത്രീകൾ, ആ ഒരു പിന്നെ പരിഗണന അതിൽ പുലർത്തിയിട്ടുണ്ടെങ്കിൽ അത് മതിയാകും. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
6: അറഫ നോമ്പ് ദുൽഹിജ്ജ 9-നല്ലേ? അപ്പോൾ കേരളത്തിൽ 26-നോ 27-നോ എന്നാണ്.
7: സത്യത്തിൽ ഈ ചോദ്യത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ചോദ്യം, അതിന്റെ കേന്ദ്ര ബിന്ദു, ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ്, പെരുന്നാൾ, അതേപോലെ തന്നെ അറഫ നോമ്പ് ഇതൊക്കെ നിർവഹിക്കേണ്ടതുണ്ടോ? അതല്ല, ഓരോ ദേശത്തുകാരും ഓരോ മത്താലിയ അതിന്റെ ഉടമകളും അവർ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ നോമ്പും പെരുന്നാളും അറഫ നോമ്പും ഒക്കെ അനുഷ്ഠിക്കേണ്ടത് എന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് അറഫ നോമ്പിനായിരുന്നാലും പെരുന്നാളുകൾക്കായിരുന്നാലും റംളാ നോമ്പിനായിരുന്നാലും ഒക്കെ സമം തന്നെയാണ്. ആ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കുണ്ടെങ്കിലും ഏറ്റവും ശരിയായ വീക്ഷണം ഓരോ നാട്ടുകാരും, ഇപ്പോൾ കേരളക്കാർ കേരളത്തിൽ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, സൗദി അറേബ്യയിൽ അവിടെ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അത് തന്നെയാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ ഫത്വകളിൽ പറഞ്ഞ അഭിപ്രായവും. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മാനദണ്ഡമാണ് പാലിക്കേണ്ടത്. എന്നാൽ അറഫ നോമ്പ്, അത് അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് ഉള്ള ഒരു സപ്പോർട്ട് ചെയ്യലാണല്ലോ, അതുകൊണ്ട് അവര് അറഫയിൽ നിൽക്കുന്ന വേളയിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് ചില ആളുകൾ പറയാറുണ്ട്. സത്യത്തിൽ അതും പ്രായോഗികമല്ല. കാരണം അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അതേ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. കാരണം സൗദി അറേബ്യയിൽ നിന്നും കിഴക്കോട്ട് പോകുമ്പോൾ ഏറ്റവും കിഴക്കായി ഭൂപടത്തിൽ നമ്മൾ കാണുന്നത് ഫിലിപ്പീൻസാണ്. അവരും സൗദി അറേബ്യ 5 മണിക്കൂറിലധികം വ്യത്യാസമുണ്ട്. ഏറ്റവും പടിഞ്ഞാറോട്ട് പോകുമ്പോൾ അമേരിക്ക, കാനഡ പോലുള്ള രാജ്യമാണ്. അവരും സൗദി അറേബ്യയും തമ്മിൽ അഥവാ ധാരാളം മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഒരേ സമയം നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഓരോ നാട്ടുകാരും അല്ലെങ്കിൽ ഓരോ മത്താലയിന്റെ ഉടമകളും ആ നാട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഉദയസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് നോമ്പ്, പെരുന്നാൾ, അറഫ നോമ്പ് എല്ലാം നിർവഹിക്കേണ്ടത്.
6: ഇമാമിന്റെ കൂടെയാണോ ഫാത്തിഹ ഓതേണ്ടത് അതോ ശേഷമോ എന്നാണ്.
11: ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിൽ വന്ന രണ്ട് ഹദീസുകൾ ഇവിടെ തന്നെ എടുത്തു കൊടുത്തിട്ടുമുണ്ട്. മൻകാന ലഹു ഇമാമുൻ ഫഖിറാഅത്തുൽ ഇമാമി ഖിറാഅത്തുൻ ലഹു ഔ ലഹു ഖിറാഅ. ആർക്കെങ്കിലും ഇമാമുണ്ട് എങ്കിൽ ഇമാമിൻ്റെ കൂടെയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ആ ഇമാമിൻ്റെ ഖിറാഅത്ത് അത് അവനും കൂടിയുള്ള ഖിറാഅത്താണ് എന്ന ഒരു ഹദീസ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്ന ആളുകളെ വിലക്കിക്കൊണ്ട് ലാ തഫ്അലു, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഇല്ല അന് യഖ്റഅ അഹദുക്കും ബിഫാത്തിഹത്തിൽ കിതാബ്, നിങ്ങളിൽ ഒരാൾ ഫാത്തിഹ മാത്രം ഓതട്ടെ, കാരണം ഫഇന്നഹു ലാ സ്വലാത്ത, അവന് ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ അവന് നമസ്കാരമില്ല ലിമല്ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ ഓതാത്തവന് നമസ്കാരമില്ല എന്ന് പറയുന്ന ഒരു ഹദീസ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഫാത്തിഹ മാത്രം ഓതിയാൽ മതി, ബാക്കിയുള്ളതൊന്നും ഓതണ്ട എന്നാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണ്, ഇതിലേതാണ് ശരി എന്നതാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ രണ്ട് പ്രമാണങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം കൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത് എങ്കിൽ ആ രണ്ട് പ്രമാണങ്ങളെ തമ്മിൽ ജംഅ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഒന്നാമതായി നോക്കേണ്ടത്. രണ്ടും കൂടി ഒരുമിപ്പിക്കാൻ ഇതിൻ്റെ ഉദ്ദേശം ഇന്നതാണ്, അതിൻ്റെ ഉദ്ദേശം ഇന്നതാണ്, രണ്ടും കൂടി യോജിപ്പിച്ച് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. ഇവിടെ രണ്ടും കൂടി യോജിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് തൻ്റെ പിറകിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് വിരോധിച്ചു എന്ന് പറഞ്ഞത് ഫാത്തിഹ അല്ലാത്ത മറ്റു വിശുദ്ധ ഖുർആൻ പാരായണമാണ്. അപ്പോൾ ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇമാമിൻ്റെ കൂടെ വേറൊരാൾ ഓതാൻ പാടില്ല, അതാണ് തടഞ്ഞത്. എന്നാൽ ഫാത്തിഹ ഓരോരുത്തർക്കും ബാധ്യതയായിട്ടുള്ളതാണ് എന്ന് ഈ ഹദീസ് കൊണ്ടും വേറെ പല ഹദീസുകൾ കൊണ്ടും തെളിഞ്ഞ സ്ഥിതിക്ക് സൂറത്തുൽ ഫാത്തിഹ ഓരോ റക്അത്തിലും നിർബന്ധമായിട്ടും ഇമാമും മഅ്മൂമുമെല്ലാം ഓതണം എന്ന് പറയുന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹു അഅലം.
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് 9 വരെ നോമ്പ് എടുത്തതിന് തെളിവുണ്ടോ എന്നാണ്.
7: ദുൽഹജ്ജ് മാസം ആദ്യ ദിനങ്ങൾ 1 മുതൽ 10 വരെ, അല്ലെ ഹജ്ജ് കഴിയുന്നത് വരെയുള്ള ദിവസം അതീവ ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. വൽ ഫജ്രി വലിയാലിൻ അഷർ, 10 ദിനങ്ങൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖസമ ചെയ്തിരിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളെ കൊണ്ടാണ് എന്ന് തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും. ആ ദിനങ്ങളിൽ ഉള്ള അമലും സ്വാലിഹാത്ത് മറ്റു ദിനങ്ങളിലുള്ള സൽപ്രവർത്തനങ്ങളെക്കാൾ പ്രതിഫലാർഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ഹാദിൽ അയ്യാം. ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മറ്റ് ദിനങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ ദിനങ്ങൾ ഉൾക്കൊള്ളുന്ന ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിൽ പരമാവധി എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുക. അത് ദിക്ര്, തക്ബീറുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ, അറഫാ ദിവസത്തിലുള്ള നോമ്പ്, ഇതൊക്കെ ഈ സൽപ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ അത് ബിദ്അത്തായിത്തീരുന്നുണ്ടോ? ചില ആളുകൾ അത് ബിദ്അത്താണ് എന്ന് ധരിക്കാറുണ്ട്. 1 മുതൽ 9 വരെയുള്ള ദിനങ്ങളിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ആ വിഷയമായൊരു ചോദ്യം ചോദിക്കപ്പെടുന്നുണ്ട്, ദുൽഹജ്ജ് മാസത്തിലെ നോമ്പ് അത് ബിദ്അത്താണോ എന്നത്. അദ്ദേഹം പറയുന്നത് അത്തരം പറയുന്ന ആളുകൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. ദുൽഹജ്ജ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തായ കാര്യമാകുന്നു. അതിന് അദ്ദേഹം തെളിവ് കൊടുക്കുന്നത് ഈ ദിവസങ്ങൾ ചെയ്യുന്ന അമലും സ്വാലിഹാത്തിന് മറ്റു ദിനങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നു. അവിടെ അമലും സ്വാലിഹാത്തിൽ നോമ്പും ഉൾപ്പെടും. അപ്പോൾ അതുകൊണ്ട് 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കൽ പുണ്യകരമാണ്, ശ്രേഷ്ഠകരമാണ്. മാത്രമല്ല മുൻഗാമികളൊക്കെ അപ്രകാരം ചെയ്തിരുന്നു എന്നാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, തബിഈങ്ങളിൽപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ, മുജാഹിദ്, അതാ ബിൻ അബി റബാഹ്, ഹസൻ ബസരി, ഖത്താദ ബിൻ ദഅമ സദൂസി, അവരൊക്കെ അപ്രകാരം ചെയ്തിരുന്നു ഈ ഹദീത്തുകളുടെ പിൻബലം വെച്ചുകൊണ്ട്. എന്നാൽ നേരത്തെ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ടത് ദുൽഹജ്ജ് 9-ന്റെ ശ്രേഷ്ഠതയാണ്. ദുൽഹജ്ജ് 9-നുള്ള നോമ്പ് കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഹദീസുകൾ 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കണം എന്ന കൽപ്പനയോ നിർദ്ദേശമോ ഇല്ല. അത് ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ച ഈ ദിനങ്ങളിൽ അമലും സ്വാലിഹാത്ത് ചെയ്യുന്നത് റബ്ബിനെ തൃപ്തികരമാണ് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ അമലും സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നോമ്പനുഷ്ഠിക്കുക എന്നത്. മാത്രമല്ല മുൻഗാമികൾ, സഹാബിമാർ, തബീഈങ്ങളൊക്കെ അപ്രകാരം ചെയ്ത് കാണിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ബിദ്അത്താണ് എന്ന് പറഞ്ഞുകൂടാ.
5: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയനിവാരണം.
12: പീസ് റേഡിയോ സ്വരം ഉടയോനെ നിന്നിലെ ഉയരുന്നു. സാജിദ് പുതുനഗരം ആലപിക്കുന്നു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം. ആലാപനം സാജിത്, പുതുനഗരം.
1: ഒരു സന്തോഷവാർത്ത. കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
2: Peace Radio. Tune to reality.
3: بسم الله الرحمن الرحيم.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: ഇളം പ്രായത്തിൽ തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങൾ കുട്ടികളിലേക്ക് പകർന്നുകൊടുക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക അധ്യാപനങ്ങൾ ഹൃദ്യമായ രൂപത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കുന്ന പ്രത്യേക പരിപാടിയാണ് പൂമരത്തണലിൽ. ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടികളുടെ നബി എന്ന വിഷയത്തിലുള്ള ഒരു അവതരണമാണ് നമ്മൾ കേൾക്കുന്നത്. കുട്ടികളോട് ഏറെ കരുണയോടെ വർത്തിച്ചിരുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുമുള്ള സന്ദർഭങ്ങളെ വിവരിച്ചുകൊണ്ട് പൂമരത്തണലിൽ പരിപാടിയിൽ ഇന്ന് കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കുന്നത് അംജദ് മദനി, സുബേർ സലഫി എന്നിവരാണ്.
1: ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, ഇന്നത്തെ പൂമരത്തണലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം. നിങ്ങളോടൊപ്പം അബുദാബി സ്റ്റുഡിയോയിൽ നിന്ന് സുബൈർ അങ്കിളിനോടൊപ്പം ഈ ഞാനുമുണ്ട്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും സ്നേഹത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ മുഹമ്മദ് നബിയുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്നാണ്. നമ്മളൊക്കെ കുട്ടികളല്ലേ? കുട്ടികളായ നമ്മളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുണ കാണിച്ച, സ്നേഹം കാണിച്ച, അലിവ് കാണിച്ച എത്രയോ ഉദാഹരണങ്ങൾ കഥകളായും പാട്ടുകളായും ചരിത്രമായും നാം കേട്ടിട്ടുണ്ടാകും അല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് പൂമരത്തണലിൽ കുട്ടികളുടെ നബി എങ്ങനെയായിരുന്നു എന്ന ചില സംഭവങ്ങളും പാട്ടുകളുമൊക്കെയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും നമ്മളെ കാത്തിരിക്കുകയാണ് എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. കുട്ടികളോട് എന്തെന്നില്ലാത്ത സ്നേഹമായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കൊരു പാട്ടുപാടി ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലണം, പാട്ടുകൾ പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സുബൈറങ്കൾ നമുക്ക് വേണ്ടി ആ പാട്ട് പാടും.
2: കൂട്ടുകാരെ, നമ്മുടെ പാട്ടുകളൊക്കെ ഫീഡ്ബാക്കിലൂടെ നിങ്ങൾ റെക്കോർഡ് ചെയ്തയക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ പ്രവാചകനെക്കുറിച്ചുള്ള ഒരു പാട്ടുമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്.
3: കഥകൾ കേട്ടിടാം, പാട്ടുകൾ പാടിടാം,

അതെ, നമുക്ക് കഥകൾ കേൾക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പാട്ടുകൾ കേൾക്കണം, പാട്ടുകൾ ഏറ്റുപാടണം, കഥകൾ കേട്ട് ആ കഥകളിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ഇൻഷാ അല്ലാഹ്, അങ്ങനെയാണ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കുട്ടികളോട് അവിടുന്ന് പെരുമാറിയ ചില കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ച് ഏതെങ്കിലും കുട്ടികളെ കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സ്നേഹത്തോടുകൂടെ അവരിലേക്ക് ചാഞ്ഞു നിൽക്കുമായിരുന്നു, കുനിഞ്ഞു നിൽക്കുമായിരുന്നു. അവരുടെ അതേ ഉയരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുതായി നിന്ന് അവരുടെ കൈപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം പറയുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കുട്ടികൾ കൂട്ടം കൂടി ചേർന്ന് കളിക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടെല്ലാവരോടുമായി അസ്സലാമു അലൈക്കുമെന്ന് സലാം പറഞ്ഞു. നോക്കൂ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര തിരക്കുള്ള നേതാവാണ്.

0: മാത്രമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളെ ചുംബിക്കുകയാണ്, അവരെ വാരിയെടുത്ത് ഉമ്മ വെക്കുകയാണ്. അത് കണ്ടപ്പോൾ ഒരഅറാബിയായ മനുഷ്യൻ, അതായത് ഒരു ഗ്രാമീണനായ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ചോദിച്ചു, അല്ല നിങ്ങളെന്താണ് ചെയ്യുന്നത്? എനിക്ക് 10 മക്കളുണ്ട്, ഒരു കുട്ടിയെപ്പോലും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല, ഉമ്മ വെച്ചിട്ടില്ല. നിങ്ങളെന്താണ് കുട്ടികളെ ഉമ്മ വെക്കുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം എടുത്തു ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കെന്താണ് ചെയ്യാൻ പറ്റുക എന്ന്. എന്നുവെച്ചാൽ, മനസ്സിൽ കാരുണ്യമുണ്ടോ, ചെറിയ കുട്ടികളെ ചേർത്തുപിടിക്കും, അവരെ വാരിയെടുക്കും, അവരുടെ മുഖത്ത് ഉമ്മകൾ നൽകും, അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അവരോട് സലാം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എല്ലാം ചൊല്ലിയിരുന്നു, ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തലയിൽ തടവുമായിരുന്നു, കൂടെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. കൊച്ചുകുട്ടികളെ കാണുമ്പോൾ, പിഞ്ചുമക്കളെ കാണുമ്പോൾ ആർക്കാണ് സന്തോഷമുണ്ടാവാതിരിക്കുക? പീസ് റേഡിയോയിൽ പൂമരത്തണൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടികളെയും കാണുമ്പോൾ എല്ലാ അങ്കിളുമാർക്കും എല്ലാ ഉപ്പമാർക്കും എല്ലാ ഉസ്താദുമാർക്കും എത്ര വലിയ സന്തോഷമാണ്. മദ്രസയിലൊക്കെ നിങ്ങളെല്ലാവരും നല്ല വസ്ത്രം ധരിച്ച് നല്ല വൃത്തിയുള്ള കുട്ടികളായി വരുമ്പോൾ എത്ര സന്തോഷത്തോടുകൂടെയാണ് ഉസ്താദുമാർ നിങ്ങളെ നോക്കുന്നത്. അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ്, നിങ്ങളെല്ലാവരെയും നല്ല ഇഷ്ടമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നു പഠിപ്പിച്ച ആ നല്ല മാതൃകകൾ ഉള്ളതുകൊണ്ടാണ് അവരെല്ലാം നിങ്ങളെല്ലാവരെയും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോട് പെരുമാറിയ രീതിയും മറ്റുമൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പാട്ടിൻ്റെ അല്പ വരികൾ കൂടെ കേട്ടതിന് ശേഷം ബാക്കി ഭാഗങ്ങൾ കൂടെ പറയും. ഇതാ സുബൈറങ്ങൾ വീണ്ടും നിങ്ങളോടൊപ്പം പാട്ടുമായി.
1: കരുണക്കടലായി സ്നേഹപ്രഭയായി, കരുണക്കടലായി സ്നേഹപ്രഭയായി.

പ്രിയപ്പെട്ടവരെ, കരുണക്കടലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓമനത്വം കാണിച്ചിരുന്നു, കുട്ടികളെ ഓമനിച്ചിരുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക വഴി കുട്ടികൾക്കെല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, ഉപദേശിക്കേണ്ടുന്ന സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ഒരുമിച്ചിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ളവരും ഭക്ഷണം കഴിക്കുകയാണ്. അതിനിടയിലാണ് ഒരു കുട്ടി ഭക്ഷണത്തളികയിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെയായി ഭക്ഷണം വാരി രണ്ട് കൈകൾ കൊണ്ടുമെടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയെ വിളിച്ചു. യാ ഗുലാം, മോനെ, സ്നേഹത്തോടുകൂടെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഏത് കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്? വലത് കൈകൊണ്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ, അതുകൊണ്ട് നീ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. അതോടൊപ്പം തന്നെ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാ ചൊല്ലണം. കുട്ടി അത് കേട്ടപ്പോൾ ബിസ്മില്ല ചൊല്ലി വലത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചു. ഒരു കാര്യം കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ അടുത്ത് നിന്ന് കഴിക്കണം. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലായിടത്തും കൈകളിട്ട് ഭക്ഷണം കേടുവരുത്താൻ പാടില്ല. കൂടെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാക്കാൻ പാടില്ല. നമ്മുടെ ഏറ്റവും അടുത്ത് മുൻപിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എത്ര സന്തോഷത്തോടു കൂടെയാണ് ആ കുട്ടി അത് സ്വീകരിച്ചത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു. അവിടെയുള്ള മുഴുവൻ ആളുകളും ആ കുട്ടിയെ

0: ഇഷ്ടപ്പെടാൻ ആവശ്യമായ നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. കൂട്ടുകാരെ, നമ്മുടെ ഉസ്താദ്മാർ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നൽകാറില്ലേ? നിങ്ങളൊക്കെ അനുസരിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടതുപോലെയുള്ള നല്ല കുട്ടികളായി നമുക്ക് മാറാൻ കഴിയും. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും പ്രിയപ്പെട്ട ഉപ്പയും ഇക്കാക്കയും ഇത്താത്തയും ഒക്കെ സ്നേഹത്തോടുകൂടെ പല നല്ല കാര്യങ്ങളും നമ്മളോട് പറയാറില്ലേ? അതൊക്കെ ആർക്കു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് മാതൃക കാണിച്ചു തന്ന നല്ല കാര്യങ്ങളാണ് അവരെല്ലാം നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഇനി നോക്കൂ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിച്ചു. കുടിച്ചതിന് ശേഷം വലതുവശത്തിരിക്കുന്നത് സഹലു ബിനു സഅദ് എന്നു പറയുന്ന ഒരു സ്വഹാബി കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. ഇടതുവശത്തിരിക്കുന്നതോ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളും വലിയ ആളുകളാണ്, പ്രായമുള്ളവരൊക്കെയുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹലിനോട് ചോദിച്ചു, മോനെ, ഞാൻ ഈ പാത്രം എൻ്റെ ഇടതുവശത്തുള്ള വലിയ ആളുകൾക്ക് കൊടുക്കട്ടെ, നീ അതിന് സമ്മതിക്കുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ തൻ്റെ വലതുവശത്തിരിക്കുന്ന കുട്ടിക്കാണ് കൊടുക്കേണ്ടത്, വലതുവശത്തേക്കാണ് പാത്രം കൈമാറേണ്ടത്. അങ്ങനെ കൈമാറുന്നതിന് മുമ്പ് ഇടതുവശത്ത് കൊടുക്കാൻ നീ അനുവദിക്കുമോ എന്ന് ആ കുട്ടിയോട് ചോദിക്കുന്നു. ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു, ഇല്ല, എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടിച്ചതിന് ശേഷം ആദ്യം എനിക്ക് തന്നെ കുടിക്കണം, എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയുടെ അവകാശം, ആ കുട്ടിയുടെ ഇഷ്ടം അവിടെ അനുവദിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ കയ്യിലേക്ക് പാത്രം കൊടുത്തു. ആ കുട്ടി കുടിച്ചു. അങ്ങനെ ഓരോരുത്തരായി കുടിച്ച് എല്ലാവർക്കും ആ കുടിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രമാത്രമാണ് കുട്ടികളെ പരിഗണിച്ചത്, കുട്ടികളെ സ്നേഹിച്ചത്. ആ നബിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ആ പാട്ടിൻ്റെ അവസാനം പറഞ്ഞതുപോലെ തന്നെ നബിയെ നമ്മൾ ഓർക്കണം, സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലണം. 10 പ്രതിഫലമാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. ഇനിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകനായിരുന്നു ഇബ്രാഹിം. ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ചെറിയ കുട്ടിയായ സമയത്ത് മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു. നോക്കൂ, തൻ്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിമിനു വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഉപ്പയുടെ സ്നേഹം എത്രയാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോട് അത്രയും സ്നേഹം കാണിച്ചു. മാത്രമല്ല, തൻ്റെ പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ കുട്ടി മരണപ്പെട്ടു എന്ന വിവരമറിഞ്ഞപ്പോൾ, സുഖമില്ല എന്ന വിവരമറിഞ്ഞപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്കെത്തി. വീട്ടിൽ വന്ന് ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ തൻ്റെ മടിയിൽ ചേർത്തു പിടിച്ചു. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ കുട്ടി മരണപ്പെടുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് പുറത്തേക്ക് വന്ന് ഉറ്റി വീഴാൻ തുടങ്ങി. കൂടെയുള്ളവർ ചോദിച്ചു, പ്രവാചകരെ, അങ്ങ് കരയുകയാണോ? നബിയെ, നിങ്ങൾ കരയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു അവൻ്റെ അടിമകളുടെ മനസ്സിലിട്ടു കൊടുക്കുന്ന കാരുണ്യത്തിൻ്റെ കണ്ണീരാണത് എന്ന്. ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയും ഇഷ്ടമായിരുന്നു കുട്ടികളെ, കുട്ടികളോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചത്. നോക്കൂ, നമ്മൾ നേരത്തെ കേട്ട ആ പാട്ടിൻ്റെ അടുത്ത വരികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. സുബൈറങ്ങൾ വീണ്ടും പാട്ടുമായി നമ്മോടൊപ്പം ചേരുന്നു.
1: കരുണ

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളെ കാണുമ്പോൾ വാരിയെടുക്കും, ചുംബിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സമയങ്ങളിലൊക്കെ കുട്ടികൾ കരയുമ്പോൾ പള്ളിയിൽ അവരെയുമായി വന്ന് നമസ്കരിക്കുമ്പോൾ പോലും അവരെ എടുത്തു നമസ്കരിക്കുമായിരുന്നു എന്നാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ അവിടെ താഴെ വെക്കും. സുജൂദ് കഴിഞ്ഞ് നേരെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീണ്ടും ആ കുഞ്ഞിനെ എടുത്ത് തൻ്റെ ചുമലിൽ വെക്കും. നോക്കൂ നിങ്ങൾ, അത്രയും ഇഷ്ടപ്പെട്ട ഒരു നബിയാണ് നമ്മുടെ നബി. അതുകൊണ്ട് നമുക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടമുണ്ടാകണം, സ്നേഹമുണ്ടാകണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ല പേര് നൽകണമെന്ന്, ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് നല്ല പേര് വിളിക്കണമെന്ന്. നോക്കൂ, നമ്മുടെയൊക്കെ പേരുകൾ ആലോചിച്ച് നോക്കൂ, എത്ര നല്ല പേരാണ്. ആരാണ് ഈ നല്ല പേരുകൾ നമുക്ക് തന്നത്? നമ്മുടെ ഉപ്പയാണ്, ഉമ്മയാണ്. ആര് പറഞ്ഞിട്ടാണ്? നമ്മെ ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ് അവർ നമുക്ക് എത്രയോ മനോഹരമായ, കേൾക്കാൻ നല്ല രസമുള്ള, നല്ല അർത്ഥമുള്ള പേരുകൾ നമുക്ക് തന്നത്. അതുപോലെ തന്നെ നമ്മളെ ഖുർആൻ പഠിപ്പിക്കുന്നു, നമ്മുടെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു, നല്ല കുട്ടികളായി വളരാനാവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നു. അങ്ങനെ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു. മാത്രമല്ല, നീന്താൻ പഠിപ്പിക്കാൻ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ അമ്പെയ്ത്ത് പഠിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത്. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക, പാട്ടൊരിക്കൽ കൂടി കേൾക്കുക, പാട്ടുകൾ കാണാപാഠം പഠിക്കുക, നിങ്ങൾ ചൊല്ലിക്കൊടുക്കുക കൂട്ടുകാർക്ക്, ഉമ്മക്ക്, ഉപ്പക്ക്, പ്രിയപ്പെട്ടവർക്കെല്ലാം ഈ പാട്ടിലൂടെ ഇന്നത്തെ

0: ചെയ്യടാം.
1: ജസാക്കല്ലാഹു ഖൈറ. പൂമരത്തണലിൽ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. കുട്ടികളുടെ നബി എന്ന വിഷയത്തിൽ ഇന്ന് പൂമരത്തണലിൽ പരിപാടിയിൽ കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിച്ചത് അംജദ് മദനി, സുബൈർ സലഫി.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുപോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: يا دعاة رب السماء.
5: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കുന്നു.

0: ഒരു നഗരത്തിൻ്റെ മധ്യത്തിലുള്ള തിരക്കേറിയ ഒരു കമ്പനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നും അല്ലാതെയുമൊക്കെ ജോലി ചെയ്യുന്ന ഒരു ചങ്ങാതി. അവൻ ജീവിതത്തിലൊരു സമാധാനം കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ആ സന്തോഷം തേടി അവൻ യാത്ര പോകുന്നത് ഒരു കാടിനുള്ളിലേക്ക് ട്രക്കിങ്ങിന് പോവുകയാണ്. മലകൾ കയറിയും കുന്നുകൾ കയറിയും കാട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചും അവിടുത്തെ വെള്ളം കുടിച്ചും അവിടുത്തെയുള്ള ജീവിതങ്ങൾ കണ്ടൊക്കെ യാത്ര പോയി മനസ്സൊന്ന് ഫ്രീ ആകാൻ വേണ്ടി അവൻ കാട്ടിലേക്ക് യാത്ര പോയതാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ വെച്ച് അയാൾ ഒരു ആദിവാസിയെ കണ്ടു എന്നാണ് കഥ. അങ്ങനെയാണ്, ആദിവാസിയെ കണ്ടിട്ട് അയാൾ ഒന്നുമില്ല, ഫ്രീ ആയി നടക്കുകയാണ്. വേറെ ടെൻഷനൊന്നുമില്ലാതെ കാട്ടിനുള്ളിലൂടെ പഴങ്ങൾ പറിച്ചും തേൻ എടുത്തും അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചും അയാൾ അങ്ങനെ നടക്കണ കണ്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു എന്നാണ്, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ഇത്ര ഒരു സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നടക്കാൻ കഴിയുന്നത്? അപ്പോൾ അയാൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാതെ ഒരു കണ്ണാടി എടുത്തു കൊടുത്തു എന്നാണ് കഥ. അപ്പോൾ കണ്ണാടിയിൽ ചളികളുണ്ട്, കുറച്ച് ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്, പൂർണ്ണമായില്ല, ചില ഭാഗമൊന്ന് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്, പൊങ്ങി നിൽക്കുകയാണ്, ഒരു വൃത്തിയില്ലാത്തൊരു കണ്ണാടി. എന്നിട്ട് പറഞ്ഞു, ഈ കണ്ണാടിയിൽ നോക്കൂ. അയാൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ മുഖം വൃത്തിയിൽ കാണുന്നില്ല. അയാളുടെ ഓഫീസിൽ നീളത്തിലുള്ള കണ്ണാടിയിൽ നടന്നു പോകുമ്പോഴും എവിടെ പോകുമ്പോഴും കണ്ണാടിയും ഒക്കെ ആയി ഭംഗിയുള്ള കണ്ണാടിയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തീരെ വൃത്തിയില്ല കാണാൻ എന്ന മറുപടി പറഞ്ഞു. അപ്പോൾ ആ പിന്നെ ആദിവാസിയായ ആ ഗോത്ര വർഗ്ഗക്കാരനായ അയാൾ പറഞ്ഞു കൊടുത്ത കാര്യം, നിങ്ങൾ ജീവിതത്തെ എപ്പോഴും നോക്കിക്കാണുന്നത് പൊട്ടിയ കണ്ണാടിയിലൂടെയാണ്, മറ്റുള്ളവരുടെ ജീവിതമാണ് നിങ്ങളതിലൂടെ നോക്കുന്നത്. നിങ്ങൾ വൃത്തിയുള്ള നിങ്ങളുടെ ജീവിതത്തെ നല്ല കണ്ണാടിയിലൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകുന്നതാണ്. ഇയാളെ സംബന്ധിച്ചോളം നല്ല ജോലിയുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് ഉണ്ട്, നല്ല വരുമാനമുണ്ട്. എന്നിട്ടും അയാളുടെ ടെൻഷൻ ഓഫീസിലേക്ക് വരുമ്പോഴും വൈകും മടങ്ങിപ്പോകുമ്പോഴുള്ള ബ്ലോക്കിനെ പറ്റിയാണ്. ബ്ലോക്കിൽ പോകാൻ അദ്ദേഹത്തിനൊരു കാറുണ്ട്, വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ട്, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തയല്ല. വിശക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നുണ്ട്. ഇത്തരം അനുഗ്രഹങ്ങളും നന്മകളും ഒന്നും അദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷത്തിൻ്റെ അളവൊന്നും ശമ്പളത്തിൻ്റെ അളവൊന്നും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് കാരണമാകണില്ല. അപ്പോൾ മറ്റുള്ളവരെ വിലയിരുത്തി അവരെ ജീവിതം നോക്കി സ്വന്തം നിരാശപ്പെട്ട്, അതും സോഷ്യൽ മീഡിയയിലൂടെ ആവും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരുടെയും ജീവിതം കാണുന്നു, അപ്പോൾ സ്വന്തത്തിനൊരു സന്തോഷം കിട്ടാതാവുന്നു. ആ ഒരു അവസ്ഥ എന്തായാലും ഒരാൾക്ക് സമാധാനമല്ല, അസമാധാനമാണ് നൽകുക.
1: നമ്മൾ നേരത്തെ ലൈവിലൊരിക്കെ എനിക്കൊണ്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു നമ്പർ വൺ ട്രീറ്റ്മെൻറ്റ്, പുതിയൊരു ട്രീറ്റ്മെൻറ്റ് രീതി സ്വീകരിക്കുന്ന ആളാണ് നമ്മുടെ സുഹൃത്ത് ഡോക്ടർ റഫീഖ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ സംസ്ഥാന സമിതിയിലൊക്കെ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവം അദ്ദേഹം ഒരിക്കൽ പറയുണ്ടായി. ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് പാരലൈസ് ചെയ്ത് തളർന്ന് ആണ് എന്ത് ചെയ്യണത്, അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യണത്. അങ്ങനെ വെന്റിലേറ്ററൊക്കെ കടന്ന് അയാൾ ഐ സി യുവിൽ വന്ന് റൂമിൽ വന്ന് ദീർഘകാലത്തെ ചികിത്സ കൊണ്ട്, ചെറിയ ഒരു നല്ല സമയമെടുത്തിട്ടുള്ളൊരു ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രക്ചറിൽ വന്ന ആൾ നടന്ന് കാറിൽ കയറിപ്പോണ ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഒരു ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് അതിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പോൾ റഫീഖൊക്കെ നമുക്ക് സാധാരണ മെസ്സേജ് അയക്കും, ഇന്ന് എനിക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ആത്മീയമായ കാര്യങ്ങളെ കാണുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഗുണം രോഗിക്കാണ്, രോഗിൻ്റെ കുടുംബത്തിനാണ്. അപ്പം എല്ലാവരോടും പ്രാർത്ഥിക്കാം, മെസ്സേജ് കൂടും അദ്ദേഹം. അപ്പോൾ ഈ രോഗിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കാറിൽ കയറി ഇരുന്നതിൻ്റെ ശേഷം ഈ രോഗി ഇങ്ങനെ ഒരു വിരലിൻ്റെ അറ്റങ്ങനെ കാണിച്ചിട്ട് വന്നു, ഡോക്ടർ ഇവിടെ ചെറിയൊരു തരിപ്പുണ്ട്, ഈ തരിപ്പണ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നറിഞ്ഞു. അപ്പോൾ അയാൾ ബാക്കോട്ട് ആലോചിക്കണില്ല, അയാൾ പൊട്ടിയ കണ്ണാടിയിലൂടെയാണ് ഫുള്ള് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്, ഈ തരിപ്പമൊക്കെ അയാൾ നോക്കണുള്ളൂ. അയാൾക്ക് പലപ്പോഴും അയാൾക്ക് ഉണ്ടായിരുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റണില്ല. ഈ വയസ്സായ ആളുകൾ അല്ലെങ്കിൽ വീടുകളിലുള്ളവരൊക്കെ ഊരവേദന, മുട്ടുവേദന, തലവേദന, മൈഗ്രെയിന് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇല്ലാത്തതുകൊണ്ടല്ല, ഉള്ളത് തന്നെയാണ്. പക്ഷെ ഒരു പ്രായമാകുമ്പോൾ, ഒരു ഏജ് ആകുമ്പോൾ ഒക്കെ മനുഷ്യന് എപ്പോഴും ഒരേപോലെ ആകൂല, പ്രശ്നങ്ങൾ വരും. അപ്പോൾ ചുറ്റുമുള്ള കുറേ മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് തിരുത്താൻ കഴിയും. അപ്പോൾ എൻ്റെ ഉമ്മ എനിക്കൊരു വോയിസ് ഫോർവേഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങളുടെ നാട്ടിലുള്ളൊരു സഹോദരിയാണ്, അവരും ഒരു വിധവയാണ്. അവരുടെ പെൺമക്കൾ, വിവാഹിതരായ രണ്ട് പെൺമക്കളുണ്ട്. അവരാണ് കുടുംബം പോറ്റുന്നത്. അവർ ഷോപ്പിലോടൊക്കെ നിന്നിട്ടാണ്. അപ്പോൾ അവർ പിന്നെ അവരുടെ ശരീരത്തിൽ നിന്നിപ്പോൾ ഇങ്ങനെ സർജറി ചെയ്തൊരു ഭാഗത്ത് കൂടെ ഇങ്ങനെ മലം വരുന്നൊരവസ്ഥയാണ്. കാർഡിയാക്ക് നോക്കണം, കൊളനോസ്കോപ്പി ചെയ്യണം, ഇതിനൊക്കെ പൈസ വേണം. ഒരു മാസം മുഴുവൻ അവർ ജോലി ചെയ്താൽ ഒരു കൊളനോസ്കോപ്പിൻ്റെ പൈസ കിട്ടാത്തത്ര ചെറിയ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ചുറ്റുള്ള എല്ലാം കുറച്ചും കൂടിയും എന്താ പറയുക, ഇപ്പോൾ നമ്മളെ വീട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ നിങ്ങൾ പറഞ്ഞ കഥയിലൊരു ചുരുക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹുവ ഫൗകകും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം, നിങ്ങൾക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കണം. സൗകര്യങ്ങൾ കൂടിയ, നിങ്ങളെക്കാളും ജീവിത നിലവാരം കൂടിയ ആളുകളിലേക്ക് നോക്കിയിട്ട് നെടുവീർപ്പിടല്ല വേണ്ടത് എന്ന വലിയ മെസ്സേജ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്.
0: ഈ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയാൽ സങ്കടപ്പെടാനും ഉള്ള വഴിയുണ്ടാവും, അതോടൊപ്പം ആശ്വസിക്കാനുള്ള വഴികളും ഉണ്ടാവും എന്നുള്ള തന്നെയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം നോക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ അതിലൊരു പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹര നിമിഷങ്ങൾ മാത്രമേ പങ്കുവെക്കുള്ളൂ എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നിറഞ്ഞ കഠിനമായ അവസ്ഥകൾ ഒരിക്കലും പങ്കുവെക്കൂല. അപ്പോൾ അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണ്, ഓല് ഭയങ്കര ഹാപ്പിയാണ്, അവിടെ എപ്പോഴും രസങ്ങൾ മാത്രമാണ്. അതിങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് വ്ളോഗുകളോ ഫാമിലി വ്ളോഗുകളോ ഒക്കെ നോക്കി ഓലെ ഫാമിലി അടിപൊളിയാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ മോശപ്പെട്ട അവസ്ഥകൾ പലതും ഉണ്ട്, അത് പുറത്തു വരുന്നില്ല എന്നുള്ളൂ. അത് ചിലപ്പോൾ പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും, വരണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ മനസ്സിലാവും അതിൻ്റെ പ്രശ്നങ്ങൾ എത്രമാത്രം ഗൗരവം ഉണ്ടായിരുന്നു, അവർക്കിടയിലുള്ള അന്ധചിത്രങ്ങൾ എത്ര ഗൗരവമുള്ളതായിരുന്നു എന്നൊക്കെ പിന്നീടാണ് ചിലപ്പോൾ തിരിച്ചറിയുക.
1: രാവിലെ നല്ല അടിപൊളിയായിട്ട് ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടാത്മഹത്യ നടത്തിയ സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിംബർ എന്നീ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് തൊഴിയൂർ സൽഫി ജുമാ മസ്ജിദിൽ സമീർ മുണ്ടേരി നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം കേൾക്കുന്നത്. സുന്നത്ത് നമസ്കാരങ്ങൾ അതിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്.
1: الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد

0: الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ മൂന്ന് വചനങ്ങൾ, ആ ആയത്തുകളുടെ പൊതുവായ സന്ദേശം, മനുഷ്യരായ നമ്മളെല്ലാവരും കഴിവിൻ്റെ പരമാവധി നന്മകൾ പ്രാവർത്തികമാക്കണം, നന്മകളിൽ മുന്നേറണം എന്ന ആശയമാണ് നൽകുന്നത്. ഞാൻ ആമുഖമായി ഓതിക്കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ 35-ാമത്തെ ആയത്ത്, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല വജാഹിദു ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവനിലേക്ക് അടുക്കാനുള്ള മാർഗം നിങ്ങൾ തേടുകയും ചെയ്യണം, അവൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യണം, നിങ്ങൾ വിജയികളായേക്കാം, നിങ്ങൾക്ക് വിജയം ലഭിച്ചേക്കാം. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് താല്പര്യമുള്ള കർമ്മങ്ങളിലൂടെ അവനിലേക്ക് അടുക്കുക എന്നതാണ് ഈ ആയത്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാൻ 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുംല്ലാഹ വയഗ്ഫിറു ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറു റഹീം. നമുക്ക് പരിചയമുള്ള ആയത്താണ്. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്നുള്ളത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ അടയാളമാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക എന്ന് പറയുമ്പോൾ, പ്രവാചകനെ ഇത്തിബാ ചെയ്യുക, പ്രവാചകന്റെ ചര്യകൾ, പ്രവാചകൻ പഠിപ്പിച്ച നന്മകൾ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിയയിലെ 10 മുതൽ 12 വരെയുള്ള ആയത്തുകൾ, ആ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വസ്സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ ഫി ജന്നാതിൻ നഈം. മൂന്ന് ആയത്തുകളാണ്, വളരെ ചെറിയ ആയത്തുകളാണ്, വലിയ ആശയമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. മുന്നേറിയവർ അഥവാ സൽക്കർമ്മങ്ങളിൽ മുന്നേറിയവർ തന്നെയാണ് മുന്നേറിയവർ, അവരാകുന്നു അള്ളാഹുവോട് അടുക്കപ്പെട്ട ആളുകൾ. ഉലൈക്കൽ മുഖറബൂൻ, മുഖറബീങ്ങൾ, അള്ളാഹുവുമായി സാമീപ്യം സിദ്ധിച്ച ആളുകൾ അവരാകുന്നു. ഫി ജന്നാതിൻ നഈം, അവര് സ്വർഗത്തോപ്പുകളിലായിരിക്കും, ശാശ്വതമായ സ്വർഗത്തിലായിരിക്കും അവരുണ്ടാവുക. അപ്പൊ നോക്കൂ, നിങ്ങൾ ഞാൻ ഈ ഓതിക്കേൾപ്പിച്ച മൂന്ന് ആയത്തുകളും ഈ മൂന്ന് വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള മൂന്ന് ആയത്തുകളും പൊതുവായ ഒരു സന്ദേശം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ, അതേപോലെ തന്നെ സ്വർഗം നേടിയെടുക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നന്മകൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്, നന്മകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞ ഏതാനും ഖുതുബകളിലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദിനചര്യകളിലെ മുസ്ലിം, അല്ലെങ്കിൽ മുസ്ലിമിന്റെ ദിനചര്യ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന മൂന്ന് ആയത്തുകളാണ് ഇന്നത്തെ ഖുതുബയുടെ ആമുഖമായിക്കൊണ്ട് നമ്മൾ കേട്ടത്. ഈ ആയത്തുകളെല്ലാം പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കർമ്മമാണ് കഴിഞ്ഞ രണ്ട് ഖുതുബകളിലൂടെ നമ്മൾ സംസാരിച്ചത്. അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ, പ്രവാചകനെ ഇത്തിബാ ചെയ്യാൻ, സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ നമുക്ക് സാധിക്കുന്ന ഒരു അമലാണ്, കർമ്മമാണ്, ഐച്ഛികമായ നമസ്കാരങ്ങൾ, സുന്നത്തായ നമസ്കാരങ്ങൾ. നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ റവാത്തിബ് സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. റവാത്തിബ് സുന്നത്തുകൾ അത് 12 റക്അത്താണ് എന്നും അതിലെ ഓരോ നമസ്കാരത്തിൻ്റെയും പ്രാധാന്യവും ശ്രേഷ്ഠതയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ഖുത്ബയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് 5 പോയിന്റുകളാണ്. ഈ 5 പോയിന്റുകളിൽ അഥവാ 5 ഐച്ഛികമായ നമസ്കാരങ്ങളാണ്. അത് അല്പം വിശദമായി പറയേണ്ടതുണ്ടാകും, പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്നതുണ്ട്. അതിലൊന്നാമത്തെ വിഷയം അസ്സലാത്തു ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള ഐച്ഛികമായ നമസ്കാരങ്ങളാണ്. 2 സ്വലാത്തുൽ ദുഹ, ദുഹ നമസ്കാരമാണ്. 3 തഹിയ്യത്തുൽ മസ്ജിദ്, തഹിയ്യത്തുൽ മസ്ജിദ് എന്ന പേരിലുള്ള സുന്നത്ത് നമസ്കാരമാണ്. അതേപോലെ തന്നെ റകഅത്ത് അൽ വുദു, വുദുവിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരമാണ്. 5 ജുമാഅയുമായി ബന്ധപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങളാണ്. ഈ 5 വിഷയങ്ങളാണ്, 5 ഐച്ഛികമായ നമസ്കാരങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, നമ്മൾ റവാത്തിബ് സുന്നത്തുകളെ കുറിച്ച് പറഞ്ഞു, 12 റക്അത്ത് ഉണ്ട്, അത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി നോക്കൂ, നിങ്ങൾ അതല്ലാത്ത, ആ റവാത്തിബ് നമസ്കാരമല്ലാത്ത മറ്റു ചില ഐച്ഛികമായ നമസ്കാരങ്ങളാണ് നമ്മളിവിടെ എണ്ണി പറഞ്ഞ ഓരോ നമസ്കാരവും. അതിൽ ആദ്യത്തേത് ബൈനൽ അദാനി വൽ ഇഖാമ, അസ്സലാത്തു ബൈനൽ അദാനി വൽ ഇഖാമ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ച ഒരു സുന്നത്ത് നമസ്കാരമാണിത്. സഹീഹായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി എന്ന് രേഖപ്പെടുത്തിയ ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ. നബി പറയുകയാണ്, ബൈന കുല്ലി അദാനൈനി സ്വലാത്തുൻ, എല്ലാ ബാങ്കിന്റെയും ഇഖാമത്തിന്, അദാനൈൻ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ബാങ്കും ഇഖാമത്തുമാണ്. അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്കാണ് ശരിക്കും, എന്നാൽ ഇവിടെ ഈ അദാനൈൻ എന്ന പ്രയോഗത്തിലൂടെ ബാങ്കും ഇഖാമത്തുമാണ് അർത്ഥമാക്കുന്നത്. നബി പറയാണ്, ബൈന കുല്ലി അദാനൈനി സ്വലാ, എല്ലാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ നിസ്കാരമുണ്ട്. നബി നിർത്തിയില്ല, ബൈന കുല്ലി അദാനൈനി സ്വലാ, വീണ്ടും നബി ഇത് ആവർത്തിച്ച് പറഞ്ഞു. സുമ്മ ഖാല ഫി സാലിത, മൂന്നാമതായി നബി പറഞ്ഞു, ലിമൻ ഷാ, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് നമസ്കരിക്കാം. അത് നിർബന്ധമുള്ള നമസ്കാരമല്ല, ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നമസ്കരിക്കാം. അപ്പൊ ഈ ഹദീത്ത് എന്താ പറയുന്നത്? ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ എന്തുണ്ട്? സുന്നത്ത് നമസ്കാരമുണ്ട്. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു മസല, ഒരു നിയമം, നമ്മൾ സുബഹിയുടെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ നിസ്കാരമുള്ളത് ഏത് നമസ്കാരമാണ്? റവാത്തിബ് സുന്നത്താണ്. അപ്പൊ അവിടെ ആ നിസ്കാരം കിട്ടി, അതുകൊണ്ട് തന്നെ അവിടെ ഈ നിസ്കാരം വരൂല. അതേപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ റവാത്തിബ് സുന്നത്തുകൾ ഉണ്ടോ, ആ റവാത്തിബ് സുന്നത്തുകൾ ഇല്ലാത്ത ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ നിസ്കാരം നിർവഹിക്കാൻ പറ്റും. ഉദാഹരണമായി നമുക്ക് പറയാൻ പറ്റുന്ന അസർ, അസറിന് റവാത്തിബ് നമസ്കാരമല്ല. അസറിന്റെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ 2 റക്അത്ത് നിസ്കരിക്കാം. മഗ്‌രിബിന്റെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ റവാത്തിബ് സുന്നത്തില്ല, ഈ 2 റക്അത്ത് നിസ്കരിക്കാം. അതേപോലെ തന്നെ ഇഷാഇന്റെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ റവാത്തിബ് സുന്നത്തില്ല, അവിടെ ഈ 2 റക്അത്ത് നിസ്കരിക്കാം. അഥവാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ റവാത്തിബുകളല്ലാത്ത 6 റക്അത്ത് നമസ്കാരം എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിർവഹിക്കാൻ പറ്റും. പക്ഷെ അവിടെയുള്ള ഹദീത്ത് എന്താ? ലിമൻ ഷാ, ആരാണോ ഉദ്ദേശിക്കുന്നത്, അഥവാ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, നന്മയിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിർവഹിക്കാൻ പറ്റുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച നമസ്കാരമാണ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള നമസ്കാരം എന്ന് പറയുന്നത്. ഇമാം ഇബ്രാഹിം ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീത്തിൽ കാണാം, وكنا نصلي على عهد النبي صلى الله عليه وسلم ركعتين بعد غروب الشمس قبل صلاه المغرب. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സൂര്യൻ അസ്തമിച്ച ശേഷം മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പായിട്ട് 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിലുണ്ട്. അപ്പൊ നബി പ്രോത്സാഹിപ്പിച്ചു, സഹാബികൾ അത് പ്രാവർത്തികമാക്കി കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അത് നമസ്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാപണ്ഡിതനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫതാവയിൽ അദ്ദേഹം പറയുന്നുണ്ട്, വഅമ്മ റകഅതാനി ഖബ്ല അൽ മഗ്‌രിബ് فقد ثبت في الصحيح ان الصحابه كانوا يصلونهما على عهد رسول الله صلى الله عليه وسلم فهما سنه حسنه لمن شاء ان يصليهما وليست من الرواتب المؤكده. ഇതാണ് ഇതിലെ ചുരുക്കം. ഇതാണ് മഹാപണ്ഡിതന്റെ വാചകമാണ് ഏറ്റവും ആപ്റ്റായ ഏറ്റവും കൃത്യമായ വാചകം ഇതാണ്. അദ്ദേഹം പറയുന്നത് മഗ്രിബിന് മുമ്പുള്ള രണ്ട് റക്കാത്തുകൾ, അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബികൾ നിർവഹിച്ച നമസ്കാരമാണ്. അത് സ്വഹീഹായ ഹദീത്തുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അത് നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യുക, അവർക്ക് നമസ്കരിക്കാം. എന്നാൽ അതൊരു നല്ല സുന്നത്ത് കർമ്മമാണ് എങ്കിലും അത് ളുഹറിന് മുമ്പുള്ളതുപോലെ, സുബഹിയുടെ മുമ്പുള്ളതുപോലെയുള്ള മുഅഖ്ഖദായ സുന്നത്ത് നമസ്കാരങ്ങളുടെ ഗണത്തിൽ അഥവാ റവാത്തിബ് സുന്നത്തുകളുടെ ഗണത്തിൽ ഇത് വരികയില്ല എന്ന് മഹാപണ്ഡിതൻ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം ബാങ്കിന്റെയും ഇഖാമത്തിനിടയിൽ എന്ത് ചെയ്യുക, നമുക്ക് നമസ്കരിക്കാം. അപ്പൊ ഇത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ നിത്യജീവിതത്തിൽ അവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ഐച്ഛികമായ നമസ്കാരമാണിത്. രണ്ടാമത്തത് ദുഹാ നമസ്കാരമാണ്. ദുഹാ നമസ്കാരം മഹാനായ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബി ദർദാ റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സ്വഹാബികളും ഒരേ രീതിയിൽ പറഞ്ഞൊരു ഹദീത്ത് ഉണ്ട്, ഒരേ രീതിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീത്ത് ഉണ്ട്. അവർ പറയുന്നത് ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി തലാഹിൻ. ഔസാനി എന്ന് പറഞ്ഞാൽ എനിക്ക് വസീയത്ത് നൽകിയതാണ്. ആര്? ഔസാനി ഖലീലി, എന്റെ ഖലീൽ, എന്റെ കൂട്ടുകാരൻ, യഅനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഉപദേശം നൽകി, വസീയത്ത് നൽകി മൂന്ന് കാര്യങ്ങൾ കൊണ്ട്. മൂന്ന് കാര്യങ്ങൾ ചെയ്യണം, മൂന്ന് കാര്യങ്ങൾ പ്രാവർത്തികമാക്കണമെന്ന് വസീയത്ത് നൽകി. രണ്ട് ഹദീത്തിലും സമാനമായ പ്രയോഗമാണ്. എന്നിട്ട് ആ മൂന്ന് കാര്യങ്ങൾ ഏതാണ്? അതിലൊന്ന് സിയാമു തലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും മൂന്ന് ദിവസം നോമ്പ് നോൽക്കണം. വറകഅതൈ അല്ലുഹ, ളുഹാ നമസ്കാരം നിർവഹിക്കണം. അതേപോലെ തന്നെ വൻ ഊത്തിറ ഖബ്ൽ അനാമു, അനാമ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, വിത്ര് നമസ്കരിക്കണം. നമ്മുടെ വിഷയം എന്താ? വറകഅതൈ അല്ലുഹ, ളുഹാ നമസ്കാരം, ഇത് സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന നമസ്കാരമാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നമ്മുടെ ശരീരത്തിലെ പിന്നെ ഓരോ സന്ധികൾ, നമ്മുടെ ശരീരത്തിലെ ഓരോ സന്ധികൾക്കും ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, സദഖ ചെയ്യണം, ധർമ്മം ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സന്ധികളുണ്ട്, ആ സന്ധികൾക്കൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ സദഖ ചെയ്യണം. ആ സന്ധികൾക്ക് നാം സദഖ ചെയ്യേണ്ടതിന് പകരമായി കൊണ്ട് രണ്ട് റക്കാത്ത് ദുഹാ നമസ്കരിച്ചാൽ മതി, അതിനെല്ലാം പകരമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പ്രമുഖനായ പണ്ഡിതനാണ്, മദ്ഹബിന്റെ ഇമാമാണ്, നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, സ്വലാത്തു ദുഹാ സുന്നത്തുൻ മുഅക്കദ, ളുഹാ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് മുഅക്കദായ പ്രബലമായ സുന്നത്ത് നമസ്കാരമാണ്. അതിലേറ്റവും കുറഞ്ഞത് രണ്ട് റക്കാത്തും ഏറ്റവും കൂടിയത് എട്ട് റക്കാത്തുമാണ് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അദ്ദേഹത്തിന്റെ അതേ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് വഖീല ഇസ്നത അശ്ര റക്അ, ചില ആളുകൾ പറയപ്പെടുന്നത് പന്ത്രണ്ട് റക്കാത്ത് വരെ നിസ്കരിക്കാം എന്ന് പറയുന്നയാൾ, വേറെയും അഭിപ്രായങ്ങളുണ്ട്. അതിന്റെ പഠനം നടത്തുമ്പോൾ പന്ത്രണ്ട് റക്കാത്ത് നമസ്കരിക്കാം എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. എന്നാൽ പ്രബലമായ അഭിപ്രായം ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കാത്ത്, ഏറ്റവും കൂടിയത് എട്ട് റക്കാത്താണ്. ഈ നമസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കുന്നത് സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു കുന്തത്തിന്റെ അത്ര ഉയരത്തിലെത്തിയത് മുതൽ സൂര്യോദയത്തിന് പിന്നെ ശേഷം അഥവാ സൂര്യൻ മധ്യത്തിലെത്തുന്ന ളുഹറിന്റെ സമയത്തിന്റെ ആ ഒരു സമയത്തിന്റെ തൊട്ടു മുമ്പ് വരെയുള്ള സമയം, നമ്മുടെ ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ ഒരു ഏകദേശം പിന്നെ സൂര്യോദയം കഴിഞ്ഞൊരു 15 മിനിറ്റ്, സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് കഴിഞ്ഞാൽ ഈ നിസ്കാരം എന്ത് ചെയ്യുക, നമുക്ക് നിർവഹിച്ചു തുടങ്ങാം. അതേപോലെ തന്നെ സൂര്യൻ മധ്യത്തിൽ ളുഹറിന്റെ സമയമാകുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ നമസ്കാരം നിർവഹിക്കാൻ പറ്റുമെന്നാണ് ഹദീത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉച്ചക്ക് സൂര്യൻ നേരെ മുകളിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഈ നമസ്കാരം നിർവഹിക്കണം. ഇതിൽ ഏറ്റവും ഉത്തമമായ സമയം ഹദീത്തിലെ പ്രയോഗം സ്വലാത്തുൽ അവ്വാബീന ഹൈന തർമദു തർമദുൽ ഫിസാൽ എന്നൊരു പ്രയോഗം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അഥവാ ഈ ഒട്ടക കുട്ടികൾക്ക് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങുന്ന സമയം എന്നാണ്, അതിന്റെ ഏറ്റവും അഫ്ദലായ സമയം. അതിനർത്ഥം എന്താ, മരുഭൂമിയിലൊക്കെ ഒട്ടക കുട്ടികൾ മരുഭൂമിയിൽ കിടക്കുമ്പോൾ ആ മരുഭൂമിയിൽ സൂര്യന്റെ ചൂട് കാരണം മരുഭൂമിക്ക് ചൂട് പിടിച്ച് ഒട്ടകത്തിന്റെ കുട്ടികൾക്ക് ചൂട് പിടിച്ച് അവർ എഴുന്നേൽക്കുന്നൊരു നേരമുണ്ട്, അവർ ചാടി എഴുന്നേൽക്കുന്നൊരു നേരമുണ്ട്. അതുവരെ എന്ത് ചെയ്യുക, ഈ നമസ്കാരം നിർവഹിക്കാമെന്നാണ് ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സംശയമുണ്ട്, ഇഷ്റാഖ് നമസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരം പല ആളുകളും പല രീതിയിൽ സംശയം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ സുബഹിക്ക് പള്ളിയിൽ വന്നു, ജമാഅത്തായി നിസ്കരിച്ചു, എന്നിട്ട് ഉദയം വരെ അയാൾ പള്ളിയിൽ തന്നെ ഇരുന്നു. പള്ളിയിലിരുന്ന് അയാൾ ഉദയത്തിന് ശേഷം എന്ത് ചെയ്തു, ദിക്റിലൊക്കെ മുഴുകി രണ്ട് റക്കാത്ത് നിസ്കരിച്ചു. ആ രണ്ട് റക്കാത്ത് നമസ്കരിച്ചാൽ അത് ദുഹയായിക്കൊണ്ട് മതിയാകുന്നതാണ് എന്നാണ് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. സുബൈക്ക് പള്ളിയിൽ വന്ന് പള്ളിയിൽ തന്നെ ഇരുന്ന് ഉദയം വരെ ഇരുന്ന് ഈ പറഞ്ഞ സമയത്ത് നിർവഹിക്കുകയാണെങ്കിൽ അത് മതിയാകും, അവർ വേറെ നമസ്കാരം നിർവഹിക്കേണ്ടതില്ല എന്നാണ് ഇമാം തുറമുദിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനു കൂടെ ആഡ് ചെയ്ത് പറയേണ്ടത്, സ്ത്രീകൾക്ക് ഈ നമസ്കാരത്തിന്റെ കൂലി കിട്ടുമോ, സ്ത്രീകൾക്ക് പ്രതിഫലം ലഭിക്കുമോ എന്ന ചർച്ച നടത്തുമ്പോൾ പണ്ഡിതന്മാര് പറഞ്ഞത്, ഒരു സ്ത്രീ അവർക്ക് പള്ളിയിൽ വരെ നിർബന്ധമല്ല, അവർ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. പള്ളിയിൽ വന്ന് ഇവർ നിർവഹിച്ചാൽ ഇതേപോലെ കൂലി കിട്ടും, സംശയമില്ല. എന്നാൽ പള്ളി നിർബന്ധമില്ലാത്തൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിൽ ഇരുന്ന് ഇതേപോലെ ചെയ്താൽ, സുബൈക്ക് എഴുന്നേറ്റു, എന്നിട്ട് ജമാഅത്തെ ഇരുന്ന് നിസ്കരിച്ചു, വീട്ടിലുള്ള ബാക്കിയുള്ള സ്ത്രീ ജമാഅത്തെ ഇരുന്ന് നിസ്കരിച്ചു, എന്നിട്ട് അവര് ദിക്റുകളും ദുആകളിലൊക്കെ മുഴുകിയിരുന്നു, ഈ രണ്ട് റക്കാത്ത് നമസ്കരിച്ചാൽ അവർക്കും പ്രതിഫലം കിട്ടുമെന്ന് രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുണ്ട്. മനസ്സിലായില്ലേ? പണ്ഡിതന്മാര് അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ നമ്മള് ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ നിസ്കാരം പറഞ്ഞു, അതേപോലെ തന്നെ ദുഹാ നമസ്കാരം പറഞ്ഞു. മൂന്നാമായി തഹിയത്തുൽ മസ്ജിദാണ്. എന്താണ് ഈ തഹിയത്തുൽ മസ്ജിദ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ. ഈ ഹദീത്തിന്റെ നേരിട്ടുള്ള ഒരു പ്രയോഗം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ശരിക്കും ഈ ഹദീത്ത് നമ്മൾ പറയും തഹിയത്ത് നിസ്കാര സുന്നത്ത് നമ്മൾ പറയാം. ഈ ഹദീത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നല്ലോ ഇത് വാജിബാണെന്നാണ്, നിർബന്ധമാണെന്നാണ്. കാരണം ഹദീത്തിന്റെ പ്രയോഗം ലഫ്ലുകൾ എന്നാണ് സൂചിപ്പിക്കുന്നത്, ഫല യജ്ലിസ്, നിങ്ങൾ ഇരിക്കരുത് എന്നാണ്, ഇരിക്കരുത് എന്നാണ്. അതിനർത്ഥം എന്താ? പള്ളിയിൽ കയറിയ ഒരാള് രണ്ട് റക്കാത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്, അതാണ് തഹിയത്തുൽ മസ്ജിദ്. പള്ളിയിൽ കയറിയതിന്റെ മര്യാദ എന്നോണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിസ്കാരമാണിത്. നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, വാജിബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആര് പള്ളിയിൽ കയറിയാൽ എന്ത് ചെയ്യണം? പള്ളിയിൽ കയറുമ്പോഴുള്ള മര്യാദ ഒക്കെ പാലിച്ച് നമ്മൾ രണ്ട് റക്കാത്ത് നിസ്കരിച്ചിട്ടേ ഇരിക്കാവൂ. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രമാത്രം പണ്ഡിതന്മാർ ചർച്ച നടത്തുന്നറിയോ, ഈ പണ്ഡിതന്മാരുടെ ചർച്ചയിൽ കാണാ നിസ്കാരം കറാഹത്തായ വെറുക്കപ്പെട്ട സമയമുണ്ട്. ഉദാഹരണം, സുബൈ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയത്ത് നിസ്കാരം പാടില്ല. അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള ആ അവസാന സമയം, അസർ നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം, ആ സമയത്ത് നിസ്കാരം നിഷിദ്ധമാണ്, പാടില്ലാത്ത സമയമാണ്, കറാഹത്താകപ്പെട്ട സമയമാണ്. പണ്ഡിതന്മാരുടെ ചർച്ച എന്തറിയോ, ഈ സമയത്ത് തഹിയത്ത് നിസ്കരിക്കാൻ പറ്റുന്ന, ഈ സമയത്ത് പള്ളിയിൽ കയറിയ ഒരാൾക്ക് തഹിയത്ത് നിസ്കരിക്കേണ്ടതുണ്ടോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, ഈ സമയത്ത് തഹിയത്ത് നിസ്കരിക്കാം, കാരണം ഒരു സബബുണ്ട്, കാരണമുണ്ട്. എന്താ കാരണം? അയാൾ പള്ളിയിൽ കയറി എന്ന കാരണം ഉണ്ടായത് കൊണ്ട് നിസ്കാരം വിരോധിക്കപ്പെട്ട സമയത്തും തഹിയത്ത് നിസ്കാരം നിർവഹിക്കാം, അത്രമാത്രം പ്രാധാന്യം അതിനുണ്ട് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത്. ഹനഫി മദ്ഹബും അതേപോലെ തന്നെ മാലിക്കി മദ്ഹബുകളൊക്കെ അവരുടെ അഭിപ്രായം ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ പ്രബലമായ അഭിപ്രായം എന്താ? നിസ്കരിക്കാം എന്നുള്ളതാണ്. മഹാനായ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ വീക്ഷണത്തെ എടുത്ത് ശക്തമായി കൊണ്ട് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്, തഹിയത്ത് നിസ്കാരം പള്ളിയിൽ എപ്പോ കയറിയാൽ നിസ്കരിക്കണം. കാരണം എന്താ? അയാള് ഇരിക്കരുതെന്ന കൽപ്പന, നിസ്കരിക്കാതെ ഇരിക്കരുതെന്നാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ പള്ളിയിൽ വന്നപ്പോ ജമാഅത്ത് നടക്കുകയാണ്, അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾ ജമാഅത്തിൽ ചേർന്നാൽ മതി, അയാൾക്ക് തഹിയത്തിന്റെ കൂലിയും കിട്ടി, ജമാഅത്തിന്റെ കൂലിയും കിട്ടി, അയാൾ പ്രത്യേകമായി നിസ്കരിക്കേണ്ടതില്ല. ഇനി ഒരാൾ പള്ളിയിലേക്ക് വരികയാണ്, അയാൾ വന്നിട്ട് ദുഹറിന്റെ സമയത്ത് വന്നു, ദുഹറിന്റെ സുന്നത്ത് നിസ്കരിച്ചു, അയാൾ തഹിയത്ത് നിസ്കരിക്കാതെ ദുഹറിന്റെ സുന്നത്ത് നിസ്കരിച്ചു എങ്കിൽ അയാൾ ഈ ഹദീസ് പ്രാവർത്തികമാക്കി. അയാൾക്ക് ഉദ്ദേശമില്ലെങ്കിൽ പോലും അയാൾ ഈ ഹദീസ് പ്രാവർത്തികമാക്കി. കാരണം എന്താ? നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നാണ്. അത് ഏത് നിസ്കാരമാകാം, അപ്പൊ ലോഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു, അല്ലെങ്കിൽ അസറിൻ്റെതാകട്ടെ, ഏതാകട്ടെ, പള്ളിയിൽ വന്നാൽ നിസ്കാരമാണ് ഫസ്റ്റ്. നിസ്കരിക്കാതെ നിയമങ്ങളിൽ ഇരിക്കാൻ പാടില്ല. അതൊന്നെങ്കിൽ ജമാഅത്താകാം, അല്ലെങ്കിൽ സുന്നത്താകാം. ഇനി അതൊന്നുമല്ല, ഒരാൾ ഈ തഹിയത്ത് മാത്രം രണ്ടരക്കാത്ത് നിസ്കരിച്ച് പിന്നെ അയാൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ചാൽ അയാൾക്ക് അത് നിർവഹിക്കാവുന്നതാണ് എന്ന് പ്രത്യേകം നമുക്ക് കാണാൻ പറ്റും. ജുമാക്ക് പള്ളിയിൽ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേരം വൈകി വരുന്ന ആൾക്കാർ അവരെപ്പോഴാണ് തഹിയത്ത് നിസ്കരിക്കുക? ഇപ്പൊ ഞാൻ വിമർശിക്കാന്ന് വിചാരിച്ചു, പാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ കുറെ ആൾക്കാരുടെ വന്ന് നിൽക്കും. അവർ പഠിച്ചൊരു കാര്യം പ്രാവർത്തികമാക്കണം. കാരണം എന്താ? ബാങ്കിന് ഇജാബത്ത് കൊടുക്കണമല്ലോ എന്നാണ്. ബാങ്കിന് ഇജാബത്ത് കൊടുക്കാൻ വേണ്ടി അവർ നിന്നിട്ട് ബാങ്ക് കൊടുത്ത് തീരോളം നിൽക്കും, പാടില്ല എന്നുള്ളതാണ്. ബാങ്കിന് ഇജാബത്ത് കൊടുക്കൽ സുന്നത്താണ്, ജുമാ കേൾക്കുക എന്നുള്ളത് വാജീബാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ കയറിയ ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾ വേഗം തഹിയത്ത് നിസ്കരിക്കണം, എന്നിട്ടിരിക്കണം, എന്നിട്ട് ജുമാക്ക് കേൾക്കാൻ വേണ്ടി തയ്യാറാക്കണം. അവിടെ എന്തുണ്ട്? തഹിയത്ത്. നബി ഒരിക്കൽ ഖുത്ബ പറയാണ്, അപ്പോഴാണ് ഒരു സഹാബി പള്ളിയിലേക്ക് വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, അബ്ദുല്ലാഹി മസ്ഊദ് അദ്ദേഹത്തോട് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പഠിപ്പിച്ച ഹദീസിൽ കാണാൻ പറ്റും. പള്ളിയിൽ വന്നിരുന്നപ്പോൾ എഴുന്നേറ്റ് നമസ്കരിക്കാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ നമസ്കാരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ തഹയ്യത്തുൽ മസ്ജിദും പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മൂന്ന് ഐച്ഛികമായ നമസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. നാലാമത്തത് വുളുവുമായി ബന്ധപ്പെട്ട നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ എപ്പോൾ വുളു ചെയ്താലും രണ്ട് റക്കാത്ത് നിങ്ങൾക്ക് നമസ്കരിക്കാം, എപ്പോൾ വുളു എടുത്താലും രണ്ട് റക്കാത്ത് നമസ്കരിക്കാം. അത് പ്രബലമായൊരു സുന്നത്ത് നമസ്കാരമാണ്. ഇമാം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി ഒരുക്കെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ ഞങ്ങളുടെ മുന്നിൽ നടക്കുന്ന കാലൊച്ച കേട്ടു, ചെരുപ്പിന്റെ ശബ്ദം കേട്ടു. അപ്പൊ സ്വഹാബികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഞങ്ങളെക്കാൾ കൂടുതൽ എന്താ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി, ഞാൻ എപ്പോൾ വുളു എടുത്താൽ രണ്ടറക്കാത്ത് നമസ്കരിക്കുന്നതാണ്, എപ്പോൾ വുളു എടുത്താൽ രണ്ടറക്കാത്ത് നമസ്കരിക്കും. ധാരാളം ഹദീത്തുകൾ അതിന്റെ മഹത്വങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു, ഞാനത് വിശദീകരിക്കുന്നില്ല. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ വുളു എടുത്തു, വുളു എടുത്തതിന് ശേഷം പ്രത്യേകമായി വേണമെങ്കിൽ രണ്ടറക്കാത്ത് നമസ്കരിക്കാം. അതല്ല, അയാൾ വേറെ ഏതെങ്കിലും നിസ്കാരം നിർവഹിച്ചാലും ഈ നമസ്കാരത്തിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും. ഈ നമസ്കാരത്തിന്റെ പ്രതിഫലം അഥവാ മറ്റു നമസ്കാരങ്ങളുമായി കൊണ്ട് ലയിച്ചാലും വുളു എടുത്തതിന് ശേഷം ഒരാൾ എന്ത് ചെയ്തു, ദുഹുർ നിസ്കരിച്ചു എങ്കിൽ അയാൾക്ക് വുളുവിന് ശേഷമുള്ള ആ സുന്നത്തിന്റെ കൂലി എന്ത് ചെയ്യും, ഈ ദുഹുർ നമസ്കരിക്കുന്നതിലൂടെ ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പ്രത്യേകമായി നമസ്കരിക്കുക എന്നുള്ളത് ഏറെ പ്രതിഫലാർഹമാണ്. ധാരാളം ഹദീസുകളിൽ ആ നമസ്കാരത്തിന്റെ മഹത്വം പഠിപ്പിച്ചത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ്, സ്വർഗപ്രവേശനത്തിന് വഴിയാണ് എന്നൊക്കെ പഠിപ്പിച്ച പ്രത്യേകമായ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അഞ്ചാമത്തെ നമസ്കാരം ജുമാഅയുമായി ബന്ധപ്പെട്ട നമസ്കാരമാണ്. ജുമാ ദിവസമുള്ള സുന്നത്ത് നമസ്കാരം, അതിൽ പണ്ഡിതന്മാര് ഏകോപിച്ച ആൾക്കാരാണ്. ജുമാക്ക് സുന്നത്ത് നമസ്കാരമുണ്ട്, ജുമായുടെ ശേഷം സുന്നത്ത് നമസ്കാരമുണ്ട്. എന്നാൽ അത് എത്ര റക്കാത്താണ് എന്ന വിഷയത്തിൽ ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. എത്ര റക്കാത്താണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വ്യത്യസ്തമായ തെളിവുകൾ ആ വിഷയത്തിൽ പല പണ്ഡിതന്മാരും വ്യത്യസ്തമായ തെളിവുകൾ പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും അഹദുക്കുമുൽ ജുമഅ ഫൽയുസല്ലി ബഅദഹ അർബഅൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്. ഈ ഹദീത്തിലെ നേരിട്ടുള്ള പ്രയോഗം തന്നെ എന്താ, ഒരാൾ ജുമാ നമസ്കരിച്ചാൽ ആ ജുമാക്ക് ശേഷം അയാൾ നാല് റക്കാത്ത് നിസ്കരിക്കട്ടെ എന്നുള്ളതാണ് അയാൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിലുള്ളത്. ഇബ്നു റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിലുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദൽ ജുമഅത്തി ഹത്താ യൻസരിഫ ഫയുസല്ലി റകഅതൈനി ഫീ ബൈതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമായിൽ പങ്കെടുത്താൽ അദ്ദേഹം പിരിഞ്ഞു പോകുവോളം നമസ്കരിക്കുമായിരുന്നില്ല, വീട്ടിൽ ചെന്നാൽ അദ്ദേഹം രണ്ട് റക്കാത്താണ് നിസ്കരിച്ചത് എന്ന് മറ്റൊരു ഹദീത്തിലും കാണാൻ പറ്റും. അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞത്. ഒരഭിപ്രായം എന്താ, നാല് റക്കാത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു അഭിപ്രായം എന്താ, രണ്ട് റക്കാത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് ഹദീത്തുകളെയും മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ജുമാക്ക് ശേഷം ചുരുങ്ങിയത് രണ്ട് റക്കാത്തും പൂർണ്ണമായ രൂപത്തിൽ നാല് റക്കാത്തുമാണ് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. രണ്ട് ഹദീത്തുകളും ഒരുമിപ്പിച്ചുകൊണ്ട് ആറ് റക്കാത്ത് വരെ നിസ്കരിക്കാമെന്നും അഭിപ്രായപ്പെടുന്നു. ഇവിടെ നാലൊരു ഹദീത്തിൽ വന്നു, ഇബ്നു മർദാൻ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ രണ്ട് മൂന്ന്, അങ്ങനെ പള്ളിയിൽ നിന്ന് നാലും വീട്ടിൽ നിന്ന് രണ്ടും, അങ്ങനെ ആറ് റക്കാത്ത് വരെ നിസ്കരിക്കാം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, പള്ളിയിൽ വെച്ചാണെങ്കിൽ നാല് റക്കാത്തും വീട്ടിൽ വെച്ചാണെങ്കിൽ രണ്ട് റക്കാത്തുമാണ് നമസ്കരിക്കേണ്ടത് എന്നാണ് ഈ ഹദീത്തുകളെ മുന്നിൽ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റുക എന്ന് മഹാനായ ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സാദുൽ മആദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ നമസ്കരിച്ചാൽ വീട്ടിൽ പ്രവേശിച്ച് അതിനുശേഷമുള്ള രണ്ട് റക്കാത്ത് പിന്നെ നമസ്കരിക്കുമായിരുന്നു. ജുമാ നമസ്കരിക്കുന്നവരോട് അതിനുശേഷം നാല് റക്കാത്ത് നമസ്കരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹദീത്തിലൊക്കെ പറയണ എന്താ, ഒരാൾക്ക് വേണമെങ്കിൽ നാല് റക്കാത്ത് നമസ്കരിക്കാം, ഇവിടുന്നാണെങ്കിലും പള്ളിയിൽ നിന്നാണെങ്കിലും വീട്ടിൽ പോയിട്ടാണെങ്കിലോ രണ്ട് റക്കാത്ത് നമസ്കരിക്കാം. ഇതാണ് ഈ വിഷയത്തിന്റെ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ നമ്മൾ അതിലെടുക്കേണ്ട സ്റ്റാൻഡ് എന്താ? ഇപ്പൊ നമ്മൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഈ അഭിപ്രായങ്ങളൊന്നും വൈരുദ്ധ്യമല്ല. ഇബ്നു റളിയല്ലാഹു അൻഹു കണ്ടതാണ് അദ്ദേഹം പറയുക. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പോയി നിസ്കരിക്കുന്നത് കണ്ടു, അദ്ദേഹം ഒരു പക്ഷേ നബി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പൊ ഇതിൽ ഏതെടുത്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തീരുന്ന പുറത്തുപോകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരോ ആകുന്നില്ല. പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ വിശാലമായി ചർച്ചകൾ നടത്തി എല്ലാം നമുക്ക് പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്നെ ഇമാം ഷാഫി ആറ് റക്കാത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞ എന്തുകൊണ്ടാ, ഈ രണ്ട് അഭിപ്രായങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതൊരു കുറ്റകരമായ കാര്യമായി തീരുകയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ റവാത്തിബ് സുന്നത്തല്ലാത്ത ധാരാളം സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ആദ്യത്തെ ഖുത്ബയിൽ പറഞ്ഞതുപോലെ നിർബന്ധമായതും ഐച്ഛികമായതുമായ 76 റക്കാത്ത് നമസ്കാരം ഒരു ദിവസം നമുക്ക് നിർവഹിക്കാനുണ്ട്. സാധ്യമാകുന്നത്ര നമസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക, റബ്ബിനോട് നമ്മൾ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പഠിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ തൊഴിയൂർ സലഫി ജുമാ മസ്ജിദിൽ സമീർ മുണ്ടേരി നിർവഹിച്ച ജുമാ ഖുതുബയുടെ 3-ാമത്തെ ഭാഗമാണ് നാം കേട്ടത്. സുന്നത്തു നമസ്കാരങ്ങൾ.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ടുവെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്രയും വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഹിസ്റ്റോപാത്തോളജി, ഫ്ലോ സ്റ്റോമറി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി, ഫ്ലബോട്ടോമി, ഹെൽത്ത് കെയർ ഓഡിറ്റ്, പേഷ്യൻ്റ് നാവിഗേഷൻ, മെഡിക്കൽ റെക്കോർഡ്സ്, ഓങ്കോളജി ഫാർമസി, ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോ റീഹാബിലിറ്റേഷൻ, ക്യാൻസർ ജനറ്റിക് കൗൺസിലിംഗ് എന്നീ കോഴ്സുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ളവർ 21-ാം ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.mcc.kerala.gov.in. മലബാർ ക്യാൻസർ സെന്ററിൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂലൈ 21. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 0490239992.
7: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം. പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കുക. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്ത് എത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കൊണ്ടുവരാറുള്ളത്. നമ്മുടെ മക്കളുടെയൊക്കെ പഠനത്തിലേറെ ഉപകരിക്കുന്ന, അതുപോലെ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്കും കൂടി ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ അബാക്കസുമായി ബന്ധപ്പെട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ചെയ്തിരുന്നത്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. എന്നാൽ അതിലപ്പുറം ചില കാര്യങ്ങൾ, ബഹുമാനായ റാഷി സാറ് തന്നെയാണ് ഇന്നും ഈ ഒരു എപ്പിസോഡ് നമ്മളോടൊപ്പം പങ്കുചേരുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. റാഷി സാർ, കഴിഞ്ഞ ഒരു അബാക്കസിൻ്റെ ഒരു പ്രോഗ്രാം അൽഹംദുലില്ലാ നമുക്ക് നല്ല ആ ഒരു മേഖലയിൽ നല്ലൊരു വെളിച്ചമാണ് നമുക്ക് ലഭിച്ചത്, നമ്മുടെ മക്കൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ. അതിലപ്പുറം ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു മാത്സിൻ്റെ അധ്യാപകനാണ്. പലപ്പോഴും ചില അധ്യാപകരെങ്കിലും പരിതപിക്കുന്ന ഒരു കാഴ്ചയാണ് മാത്സിൻ്റെ, മാത്സ് എടുക്കേണ്ടിയിരുന്നില്ല എന്നാണ്. കാരണം കുട്ടികൾക്ക് മാർക്ക് നോക്കി വരുമ്പോൾ പലപ്പോഴും ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന ഭൂരിഭാഗം കുട്ടികളും, എല്ലാവരും അല്ല ഭൂരിഭാഗം കുട്ടികൾ ഇതിലാണ് മാത്സ് വിഷയത്തിലാണുള്ളതാണ്. അപ്പം ആസ് എ മാത്സ് ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ളവർക്ക്, കണക്കിൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ളതിൽ എന്താണ് ഒരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുക?
1: ഞാൻ പലപ്പോഴും മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്ന ഉത്തരം ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് മാത്സ് ആണെന്ന് പറയും, കോമൺ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഒന്നാം ക്ലാസ്സിൽ നിങ്ങളുടെ മാർക്ക് എത്രയായിരുന്നു? അപ്പോൾ ഒന്നാം ക്ലാസ്സിൽ അവർക്ക് ഫുൾ മാർക്കായിരുന്നു. അന്ന് മാത്സ് ഇഷ്ടമായിരുന്നു, അന്ന് മാത്സ് ഇഷ്ടമായിരുന്നു. പിന്നെ എപ്പോഴാണ് മാത്സ് ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ മാർക്ക് കുറഞ്ഞു തുടങ്ങിയത് അന്നാണ് ഇഷ്ടമില്ലാതിരുന്നത്. അവിടെ ഒരു സൊല്യൂഷനാണ് യഥാർത്ഥത്തിൽ മാത്സുമായി ബന്ധപ്പെട്ട്, മാത്സ് കുട്ടികളെ ഇഷ്ടമാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അബാക്കസ്, വേദിക് മാത്സ് തുടങ്ങിയ അതിൻ്റെ മറ്റു വിഭാഗങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നാൽ അവർക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അബാക്കസ് പഠനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ആദ്യ പേജിൽ തന്നെ അവർക്ക് 30-ൽ 30 മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി. അവർക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യ പേജിൽ തന്നെ ഫുൾ മാർക്ക് കിട്ടുമ്പോൾ അബാക്കസ് പഠിച്ചു തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ എനിക്ക് മുഴുവൻ ശരിയായി എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് അവരുടെ ജേണി എന്ന് പറയുന്നത് ഫുൾ മാർക്കിലൂടെയുള്ള ജേണിയാണ്. അപ്പോൾ അത് അവർക്ക് വലിയ മുതൽക്കൂട്ടാവും.
0: അപ്പോൾ അബാക്കസ് പഠനത്തിലേക്ക് തന്നെയാണ് വീണ്ടും നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ മാത്സ് എന്ന വിഷയത്തിനോട് ഇഷ്ടമുണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ?
1: അപ്പം അതുകൂടി അബാക്കസ് പഠനത്തിൽ നമുക്ക് കിട്ടുന്ന
0: ആ ഒരു മെയിൻ ഒരു പാർട്ട് ശരിക്കും അബാക്കസ് നിർവഹിക്കേണ്ടതെന്നുള്ളതാണ്.
1: ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അവരുടെ ബുദ്ധിപരമായ കപ്പാസിറ്റിയെ കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഉപയോഗിക്കുന്ന ടൂൾ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ മലയാളം ഉപയോഗിക്കുന്നത് പോലെ ടൂൾ ഓൾഡ് കാൽക്കുലേറ്റർ ആയതുകൊണ്ട് അത് നമ്പറുകൾ, അത് നമ്പറുകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്നുള്ളതാണ് അതിലെ ഒരു പ്രത്യേകത.
0: നിങ്ങൾ മാത്സ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഞാൻ മനസ്സിലാക്കുന്നത്, ശരിക്ക് അബാക്കസ് എന്നൊരു മേഖലയിലേക്ക് വരുന്നതിന് മുമ്പേ നിങ്ങളൊരു മാത്സിൻ്റെ അധ്യാപകനാണ്?
1: ഞാൻ ബി എഡ് എടുക്കുന്നതിന് മുമ്പ് അബാക്കസ് ടീച്ചിങ് ആണ് തുടങ്ങിയത്.
0: ആദ്യം അബാക്കസ് ടീച്ചിങ് ആണ്, എന്നിട്ടാണ് മാത്സിലേക്ക് എത്തി. ശരിക്ക് നിങ്ങളുടെ ഒരു പഠനത്തിൽ ഈ അബാക്കസ് എന്നൊരു മേഖല തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്സിനോട് നിങ്ങളുടെ ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് എന്താ ശരിക്കും പറയാനുള്ളത്?
1: അബാക്കസ് പഠനവും മാത്സും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ അതിനെ രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ഇതിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. പക്ഷെ നമുക്ക് മാത്സ് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ആൾജിബ്രായിക്കും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരിക്കലും മാത്സ് എന്നുള്ളത് അബാക്കസിൽ കംപ്ലീറ്റ് അല്ല. പക്ഷേ കുട്ടികളെ, ചെറിയ കുട്ടികൾക്ക് അത് മാത്സ് ആണെങ്കിലും മറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും അവരെ ക്ലാസ്സിൽ സ്റ്റാറാക്കുക എന്നുള്ളതിലും അവരുടെ ബുദ്ധിപരമായ വികാസം ഉറപ്പുവരുത്തുക എന്നുള്ളതിലേക്കുമാണ് ഞാൻ അബാക്കസ് പഠനം കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്.
0: അപ്പോൾ കേവലം ഒരു കണക്ക് കൂട്ടലുകൾക്കപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അബാക്കസുമായിട്ട് കണക്ട് ചെയ്യാനുണ്ട്. ശരിക്കും അത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ച് കൊടുക്കണ്ടേ? ഈ ഇപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാലേ കേവലം കണക്ക് കൂട്ടലല്ല, അതിന് കുട്ടികളുടെ ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകൾ അതൊക്കെ ശരിക്കും വളർത്താൻ ഒരു.
1: അതെ, അബാക്കസ് പഠനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളെല്ലാവരും ഒരു 90% വലത്തേ കൈ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇടത്തേ കൈ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രത്യേകത നമുക്ക് കണ്ടാലും അറിയാം, അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാകും. ചിലപ്പോൾ അവരൊരു പാട്ടുകാരനായിരിക്കും, ഒരു ചിത്രം വരക്കാൻ കഴിയുന്ന ആളായിരിക്കും, എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളായിരിക്കും ഇടത് കൈ ഉപയോഗിക്കുന്ന. പക്ഷേ ഇടത് കൈ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അതിൻ്റെ കാരണം നമ്മുടെ വലത്തേ കൈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇടത്തേ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഇടത്തേ കൈ ഉപയോഗിക്കുമ്പോൾ വലത്തേ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് വലത്തേ കൈയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഇടത്തേ ബ്രെയിൻ സ്ട്രോങ് ആയിരിക്കും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ബ്രെയിൻ എന്ന് പറയുന്നത് ചുളിവുകളും മടക്കുകളുമാണ്. നമ്മുടെ പഠിക്കുന്ന അറിവുകളെല്ലാം ഈ ചുളിവിനും മടക്കിനും ഇടക്ക് വെക്കുകയാണ്, സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വലത്തേ കൈ ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഇടത്തേ ബ്രെയിൻ ഒരുപാട് ചുളിവുകളും മടക്കുകളും ഉള്ള അതിനുള്ളിൽ ഒരുപാട്

0: അറിവുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എൻ്റെ ഇടത്തെ കൈ ഉപയോഗം കുറവായതുകൊണ്ട് തന്നെ വലത്തെ ബ്രെയിൻ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അബാക്കസ് പഠനത്തിലൂടെ രണ്ട് കൈയും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഓർമ്മശക്തിയും ചിന്താശക്തിയും ഒക്കെ കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇടത്തെ ബ്രെയിൻ വലത് ബ്രെയിൻ ഇടത്തെ കൈ ഉപയോഗിക്കുമ്പോൾ വലത് ബ്രെയിൻ നന്നായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ സർഗാത്മകമായ കഴിവുകൾ, ചിത്രരചനയാവട്ടെ പാട്ടാവട്ടെ അങ്ങനെ തുടങ്ങിയ സർഗാത്മകമായ കഴിവുകൾ കൂടി വളർത്താൻ അബാക്കസ് പഠനം ഉപകരിക്കുമെന്നുള്ളതാണ്.
1: ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഈ കുട്ടികളെ ശരിക്ക് ഈ അബാക്കസ് പരിശീലനത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുരോഗതി, അതിൽ എൻ്റെ കുട്ടി ഇന്ന കാര്യങ്ങളിലൊക്കെ മികവ് നേടുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് പിന്നെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ ശരിക്ക് സാധിക്കും?
0: യെസ്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഡെയിലി പ്രാക്ടീസാണ്. നമ്മൾ കുട്ടികളാണ്, അവർ തന്നെ താല്പര്യത്തിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവെ കാണുക എങ്കിൽ പോലും ഡെയിലി പ്രാക്ടീസിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എന്നോടൊരു രക്ഷിതാവ് പറഞ്ഞു, ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിയാൽ കുട്ടി ചോദിക്കുന്നത് അച്ഛൻ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതവരുടെ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് നിരന്തരം ക്വസ്റ്റ്യൻ ചോദിക്കുക, അതുപോലെ നമ്മുടെ ഫോണിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ എത്താൻ വേണ്ടി അവർ ഡെയിലി പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ് അഗെയിൻ പ്രാക്ടീസ്, ഇതാണ് അതിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടികളെ പ്രാക്ടീസ് എത്ര പ്രാവശ്യം ചെയ്തോ അതാണ് കുട്ടികളുടെ സ്പീഡിലേക്ക് അവരെത്തിക്കാൻ കഴിയുക. അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും പ്രിൻ്റ് എടുത്ത് കൊടുത്ത് അവരെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും നമ്മൾ എറൈസ് ചെയ്ത് നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു പാരന്റ് എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യണം.
1: പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേവലം ഒരു അബാക്കസിന് ചേർത്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സിന് നമ്മുടെ മക്കൾ വിട്ടു എന്ന് പറഞ്ഞ് വീട്ടിൽ മടി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു രക്ഷിതാവ് ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ കൃത്യമായ നമ്മുടെ ഒരു ഇടപെടൽ, അതുപോലെ തന്നെ നമ്മളും അവരെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമുക്കൊക്കെ വളരാൻ സാധിക്കുക എന്നുള്ളതാണ്. ഏതൊരു ലോകത്ത് ഏതൊരാളെ പരീക്ഷിക്കുകയാണെങ്കിലും നിരീക്ഷിക്കുകയാണെങ്കിലും അവരേറ്റവും ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവർക്കൊരുപാട് അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ കൺസിസ്റ്റ് എഫേർട്ട് അല്ലെ, നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയാണ് അവരിലേക്ക് അവരെ എന്ത് ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളായ നമുക്ക് ചിലത് ഈ മേഖലയിൽ ചെയ്യാനുണ്ട്. കുട്ടികളെ കൂടുതൽ ഈ രംഗത്തേക്ക് പ്രാപ്തമാക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് സാറ് സൂചിപ്പിച്ചതുപോലെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തായിരുന്നാലും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുമെന്നുള്ള യാതൊരു സംശയമില്ല. ആ രൂപത്തിലേക്ക് ഒരു ഇൻവോൾവ്മെൻ്റ് നമുക്കുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ രക്ഷിതാക്കൾ, അപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ലല്ലോ ഉപകരിക്കുക അല്ലേ? അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ചോദിക്കാറ് സാധാരണ? എന്തിനാണ് മാത്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ നിത്യജീവിതത്തിലെ വ്യത്യസ്തമായ അവസരങ്ങളിൽ ഓരോ മേഖലയിൽ ഉപയോഗപ്പെടുത്താനാണ് ശരിക്കും മാത്സ്. ഇതിങ്ങനെ ഒരു തിയറി പഠിച്ച് പോകേണ്ടതല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ ഇടപഴകുമ്പോൾ അവിടുന്ന് കിട്ടേണ്ട അങ്ങനെയാണ്. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളുണ്ടോ?
0: രക്ഷിതാക്കൾക്ക് ഉപകാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇപ്പോൾ വിദേശ സ്കൂളുകളിൽ പോലും അബാക്കസ് പഠനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ്, ഒരു ഓൺലൈൻ സെഷൻ നടക്കുന്നുണ്ട്. ആ സെഷൻ അൾഷിമേഴ്സ് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ക്ലാസ് എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ആ ക്ലാസ് ഓൺലൈൻ നടന്ന സമയത്ത് അവരുടെ അത് കാണാനിടയായപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് അബാക്കസാണ്. അപ്പോൾ അബാക്കസ് പഠനം അൾഷിമേഴ്സ് തടയുന്നതിന് കാരണമാവുമെന്ന് കണ്ടെത്തിയ ഒരു അധ്യാപകനാണ് ആ ക്ലാസ് കൊടുക്കുന്നത്. അതൊരു റിട്ടയർഡ് അധ്യാപകനായിരുന്നു. അപ്പോൾ റിട്ടയർഡ് അധ്യാപകൻ ഒരുപാട് പ്രായമായ ആളുകൾ അബാക്കസ് പഠിക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചതൊരു അത്ഭുതമായിരുന്നു. കാരണം അത് ഫോളോ ചെയ്യുന്നുണ്ട് കൃത്യമായി ഒരുപാട് ആളുകൾ, വലിയ ആളുകൾ. ഞങ്ങളെപ്പോഴും പറയാം അബാക്കസ് എന്ന് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ച സമയത്ത് പറഞ്ഞു 14 വയസ്സിനുള്ളിൽ അബാക്കസ് പഠിക്കണം. എന്നാൽ അതിനപ്പുറത്തേക്ക് അതിന് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലായിട്ടുള്ളത്.
1: ഈ മേഖലയിൽ ഒരു കരിയർ സാധ്യത തുറന്നു കാണിക്കേണ്ട, നമ്മൾ ആർക്കാണത് സാധിക്കുക അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള കരിയർ. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഭാര്യമാർ അതുപോലെ തന്നെ മറ്റു പല ആളുകളും അവർ നന്നായിട്ട് ക്വാളിഫിക്കേഷനുള്ള ആളുകളായിരിക്കും, പക്ഷേ ഒരു ജോലി എന്നുള്ള നിലയിൽ പലപ്പോഴും എത്താത്തവരുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണോ അബാക്കസ്?
0: ഞാൻ അതൊരു സ്റ്റോറി പറയുകയാണ്. 2020 അവസാനം നമുക്ക് കോവിഡ് വന്ന സമയം, കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഒരു സൂചന ഞാൻ പറഞ്ഞു. ആ സമയത്ത് നമുക്ക് ടൗൺ സെൻ്ററുകളാണുള്ളത്. അന്ന് 2015 മുതൽ നമ്മൾ 500 രൂപയൊക്കെ വാങ്ങി ടൗൺ സെൻറ്ററിൽ ക്ലാസ് എടുത്തിരുന്ന ഒരു സാഹചര്യം. അന്ന് 100-125 കുട്ടികളൊക്കെയാണ് ഞാൻ ഒക്കെ പഠിപ്പിച്ച സെൻട്രലിൻ്റെ സ്ട്രെങ്ത്. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ്സിന് വരേണ്ടത്. പക്ഷേ ആ കുട്ടികൾ നന്നായി ഇങ്ങനെ പഠിച്ചു പോയിരിക്കുമ്പോൾ അന്ന് കോവിഡ് വരികയാണ്, ലോക്ക്ഡൗണാണ്, എല്ലാ സെൻ്ററുകളും അപ്രഖ്യാപിതമായി ഒരു ദിവസം അടച്ചിടുകയാണ്. എന്ന് തുറക്കുന്ന അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ചെയർമാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഡെയിലി പ്രാക്ടീസ് നിന്ന് പോവാണ്, എന്ത് പരിഹാരം വേണം? അന്ന് ഒരു പ്രൊജക്റ്റ് വന്നു, ഓരോ കുട്ടിക്കും കണ്ണെത്തും ദൂരത്ത് ഒരു ടീച്ചർ വേണം. അതിനുവേണ്ടി ബീസ്മാർട്ട് അബാക്കസ് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു. ഒരു വാർഡിൽ അതാത് വാർഡ് മെമ്പർമാരുമായി സഹകരിച്ച് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം വാങ്ങി അബാക്കസിന് ഒരു വാർഡിൽ നിന്ന് 6 ടീച്ചർമാരെ വരെ ട്രെയിനറാക്കാം. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ആണ്, ഒരുപാട് ദൂരത്തേക്ക് പോയി പഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ ഒരു വാർഡിൽ 6 ഏരിയകളാക്കി തിരിച്ച് അവിടേക്ക് കുട്ടികൾ എത്തിക്കുക എന്നുള്ളത്, അത് ഏറ്റെടുത്തു. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾ ഒക്കെ അവരുടെ ജീവിതം പറയുമ്പോൾ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അബാക്കസ് എന്ന് പറയും. കാരണം അവരുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ ഒന്നും പഠിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് അബാക്കസ് എന്ന് പറയുന്നൊരു കോഴ്സ് അവരുടെ വീടിൻ്റെ അടുത്ത് വളരെ കുറഞ്ഞ ഫീയിൽ പഠിപ്പിക്കുകയാണ്. നേരത്തെ 500 രൂപയൊക്കെ ടൗൺ സെൻറ്റർ ഉണ്ടായിരുന്നത് 200-300 രൂപക്ക് ഹോം ട്യൂഷനായിട്ട് കുട്ടികൾ വരികയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യത വന്നു. ഇന്നത് ഒരു 30,000-ത്തിലധികം ടീച്ചേഴ്സായി നമ്മുടെ ടീച്ചേഴ്സ് ബാങ്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു.
1: 30,000-ത്തോളം ടീച്ചേഴ്സ് നമ്മുടെ ബാങ്കിലുണ്ട്,
0: ടീച്ചേഴ്സ് ബാങ്കിലുണ്ട്.
1: ശരിക്കും ഈ അബാക്കസിൻ്റെ ടീച്ചേഴ്സ് ആവാൻ എന്തെങ്കിലും ബേസിക് ക്വാളിഫിക്കേഷൻ?
0: പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പറയാറ്. പ്ലസ് ടു പഠിച്ച ഒരാൾക്ക് അബാക്കസ് പഠിക്കാൻ കഴിയും.
1: പ്ലസ് ടു സയൻസ് നിർബന്ധമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ മാത്സിൽ പ്രത്യേകം താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ.
0: അവര് മനസ്സുകൊണ്ട് അവർ റെഡി ആവുക എന്നുള്ളതാണ്. അവർ ടീച്ചർ ആവാൻ റെഡിയായ ഒരാൾക്ക് അബാക്കസ് പഠിച്ചാൽ അവർക്ക് ടീച്ചർ ആവാൻ പറ്റും.
1: ഓക്കെ, പ്രിയപ്പെട്ടവരെ, ആ ഒരു വാക്കിനൊന്നും കൂടെ ഞാൻ അടിവരയിടുകയാണ്. പലപ്പോഴും നിരാശ അടഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലും, എനിക്കൊരു ജോലിയില്ല, എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു വലിയ സാധ്യതയാണ്. കാരണം നമ്മുടെ പിഞ്ചു മക്കളെ ജീവിതത്തിൻ്റെ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു നിമിത്തമാവാം. അതിലുപരി നല്ലൊരു കരിയർ നമുക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സുകൊണ്ട് താല്പര്യമുണ്ട്, ആ ഒരു വാക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്ക്, മനസ്സുകൊണ്ടൊരു ടീച്ചറാവാൻ, അബാക്കസിൻ്റെ ഒരു ട്രെയിനറാവാൻ താല്പര്യമുണ്ടോ, അവർക്കൊക്കെ ട്രെയിനർമാരായി മാറാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് എത്ര സമയം വേണ്ടി വരും, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കാൻ എത്ര സമയം ആവശ്യമായിരിക്കും റഷീദ് സർ?
0: സമയം എന്ന് പറയുമ്പോൾ അവർക്ക് ആ കോഴ്സ് പഠിക്കാൻ ഏകദേശം ഒരു ലെവൽ ട്രെയിനിങ്ങിന് ഒരു ഫുൾ ഡേ ട്രെയിനിങ് കിട്ടിയാൽ അവർക്ക് ആ സിലബസ് പഠിക്കാൻ കഴിയും. പിന്നീട് നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് അവരെ നമുക്ക് അടുത്തൊരു 3 മാസത്തിന് കഴിയുമ്പോഴേക്ക് അടുത്ത ലെവൽ അങ്ങനെ കൊണ്ടുപോകാറാണ്. ഒരു അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഒരാൾ ട്രെയിനിങ് ഒരു ദിവസം കൊണ്ട് അവർക്കൊരു ലെവൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിയെങ്കിലും അഡ്മിഷൻ എടുക്കാനാണ് നമ്മൾ പറയുക. ഹോം ട്യൂഷനോ സ്വന്തം വീട്ടിലെ സ്വന്തം കുട്ടിയായാൽ പോലും ആ കുട്ടിയെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ അവർക്ക് 2nd ലെവൽ അറ്റൻഡ് ചെയ്താൽ മതി.
1: ടോട്ടലി എത്ര ലെവലുകളുണ്ട്?
0: 10 ലെവലുകളാണ് നമ്മൾ ചെയ്യുന്നത്. അത് പല ആളുകളും പല ലെവലുകളാക്കി ചുരുക്കാറുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 10 ലെവലുകൾ.
1: അപ്പോൾ ഈ 10 ലെവൽ ക്ലാസ്സുകൾ ഏകദേശം ഒരു 3 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല?
0: 3 മാസം കൊണ്ട് എന്നല്ല, അവരുടെ 1st ലെവൽ കഴിഞ്ഞ ആൾ അടുത്തൊരു ലെവൽ ട്രെയിനിങ് ഒരു ലെവൽ ഒരു ഡേ. പക്ഷെ അവർക്ക് അതിനിടയിൽ അവർ പ്രാക്ടീസ് ചെയ്യണം. അവർക്ക് നമ്മൾ ബുക്ക് കൊടുക്കുന്നുണ്ട്, മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. ആ മെറ്റീരിയൽ അവർ വീട്ടിൽ നിന്ന് ചെയ്താലും അവർ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ 2nd ലെവൽ വരാം.
1: അപ്പോൾ 1 ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ക്ലാസ് ആണ്. പക്ഷേ ഒരു ക്ലാസ് എടുത്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ 2nd ലെവൽ ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. കാരണം ഒന്നാമത്തെ ലെവല് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് കൂടി ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക്
0: ഒന്നാമത്തെ ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് ആ 2 ബുക്കുകൾ കൊടുക്കുന്നുണ്ട്. ആ 2 ബുക്കുകളും പഠിപ്പിക്കുന്ന റൂള്, 10 റൂള് ഒന്നാമത്തെ ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ 10 റൂള് വെച്ചിട്ടുള്ള 2 ബുക്കുകളാണ്. ആ 2 ബുക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 2nd ലെവൽ അറ്റൻഡ് ചെയ്യാം.
1: ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണല്ലേ, എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ലെവലുകൾ തന്നെയാണ്. ഇനി അബാക്കസുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ ചോദിച്ച ചില കാര്യങ്ങൾക്ക് നിങ്ങളിങ്ങനെ പറയുന്നു, ഇതിൻ്റെ അപ്പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അബാക്കസുമായി ബന്ധപ്പെട്ട് പറയാറുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നാവും തോന്നുന്നു.
0: അബാക്കസ് പഠനം നടത്തുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 100 ക്വസ്റ്റ്യനുള്ള 8 മിനിറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കുന്നത്. അത് കുട്ടിക്കൊരു ബൗണ്ടറിയാണ്. ഒരു ടൈം ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബൗണ്ടറി ഒന്ന് നീക്കും, പിന്നെ നമ്മൾ 7 മിനിറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ കുട്ടികൾക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ടൈം ബൗണ്ടഡായി ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് കുട്ടികൾക്ക് അറിയാതെ അവരുടെ ഉള്ളിലേക്ക് വരികയും എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠത കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പല രക്ഷിതാക്കളോട് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട്. ആ ഫീഡ്ബാക്കിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ, ഒരു രക്ഷിതാവ് ഒരിക്കൽ പറഞ്ഞു, കുട്ടി ഒരു ആളുകളെ കണ്ടാൽ, എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അവരോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്തൊരു കുട്ടി അബാക്കസ് പഠിച്ച് 2 മാസം ആകുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായ ഒരു പക്വത വന്ന പോലെ ഒരു ഫീൽ. അപ്പം ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല, ഒരു പക്വത നമ്മൾ പഠിപ്പിക്കുന്നില്ല, അബാക്കസിൽ പക്വത എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പം ഞാനിതിനെക്കുറിച്ച് ബയോളജി ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബുദ്ധി വികാസം എന്ന് പറയും, ബുദ്ധിയുടെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഓരോ ആളുകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ ബുദ്ധി വികാസം അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ 2 ഭാഗവും വർക്ക് ചെയ്യുന്നതിലൂടെ അവരുടെ ഏത് കഴിവാണ് പുറത്തു വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അബാക്കസ് പഠനത്തിലൂടെ അവർക്ക് നമ്മളൊരു ഒരു പ്രാക്ടീസ് കൊടുക്കുകയാണ്. പക്ഷേ അതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്ന റിസൾട്ട് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും. അതുകൊണ്ട് അബാക്കസ് പഠിപ്പിക്കുന്ന കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കുക എന്നുള്ളത് കൂടി രക്ഷിതാക്കളുടെ ഒരു കടമയായിട്ട് വേണം കാണാൻ.
1: വളരെ സന്തോഷം ഈ ഒരു മേഖലയിൽ ഒന്ന് പ്രത്യേകിച്ചു, കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഇല്ലാതെ പോകുന്നതാണ് പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞ സാധനം. ആ ഒരു പ്രാക്ടിക്കൽ നോളജിലേക്ക് എത്താൻ ഇത് കാരണമാവുന്നുണ്ടെങ്കിൽ വേറെ എന്താ നമ്മൾ വേണ്ടത്? സ്വാഭാവികമായിട്ടും ആ രംഗത്ത് കൂടി നമ്മുടെ മക്കളൊക്കെ വളരുന്നു എന്നുള്ളതാണ്. ഫൈനലി അവസാനമായിട്ട് പീസ് റേഡിയോ വഴികാട്ടിയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഒരു പീസ് റേഡിയോ പ്രേക്ഷകരായ ഒരുപാട് ആളുകളുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ റേഡിയോ സംവിധാനത്തിലൊക്കെ ഈ പ്രോഗ്രാമുകൾ കേൾക്കുന്ന കാണുന്ന ആളുകളുണ്ടാവും. അവരോട് സാറിനുള്ളൊരു നിർദ്ദേശം കൂടി പറഞ്ഞ നമുക്ക് ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ
0: ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ ഓരോ സമയത്തും നമ്മൾ ഓരോ മിഠായി വാങ്ങിക്കൊടുക്കാറുണ്ട്, സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ആ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിയാൽ പോവാം. കുട്ടികൾക്ക് ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങിക്കൊടുക്കും. നമുക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലും നല്ല ഒരു ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് എൻ്റെ രക്ഷിതാക്കളോടും കുട്ടികളോടും ഒക്കെ പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ ഗിഫ്റ്റ് കൊടുത്താലും അതിനപ്പുറത്തേക്ക് അവർ അബാക്കസിൻ്റെ ഒരു കോഴ്സ് ആ കുട്ടികൾക്ക് നമുക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കുട്ടികൾക്കത് ജീവിതത്തിൽ എല്ലാ കാലത്തും ഉപകാരപ്പെടും. എത്ര കാലം നമ്മുടെ കുട്ടി ജീവിക്കുന്നുണ്ടോ, എത്ര കാലം നമ്മുടെ കുട്ടി അവരുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അത്രയും കാലം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗിഫ്റ്റായി അത് മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, അബാക്കസ് പഠനം നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു ഗിഫ്റ്റായി കൊടുക്കണം. എൻ്റെ കുട്ടി ഒരു ഗിഫ്റ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ രക്ഷിതാക്കളോട് എനിക്ക് അബാക്കസിന് ചേർക്കുക എന്നുള്ളതായിരിക്കണം ആ ഒരു ഗിഫ്റ്റ് എന്നുള്ളതാണ് എനിക്ക് രക്ഷിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളത്.
1: വളരെ സന്തോഷം. അബാക്കസ് എന്ന മേഖലയെക്കുറിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡിലും ഇന്നും നമുക്ക് വേണ്ട ഒരുപാട് അറിവുകൾ പകർന്ന ബഹുമാനായ റാഷിദ് സർ, അദ്ദേഹം ഈ ഒരു മേഖലയിൽ വളരെ കഴിവുറ്റ ഒരുപാട് ആളുകളെ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്ന, അതിലുപരി ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊരു അവസരമാക്കി മാറ്റാൻ സാധിച്ചതാണ്. ഇനിയും അള്ളാഹു നിങ്ങളുടെ ഈ ഒരു മേഖലയിൽ വിശാലതയും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ളൊരു തൗഫീക്ക് നൽകട്ടെ. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഇടപെടുമ്പോൾ അതിലൂടെ പിന്നെ ചെറിയതാണെങ്കിലും ഒരു ചെറിയ വരുമാനത്തിലൂടെ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നാണ്. അപ്പം അങ്ങനെയുള്ളൊരു അവസരം കൂടിയാണത്. അപ്പോൾ അതിൽ അള്ളാഹു വീണ്ടും താങ്കൾക്ക് ബർക്കത്ത് നൽകട്ടെ എന്ന് പീസ് റേഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം വഴികാട്ടിക്ക് തന്നതിനുള്ള നന്ദി കൂടി അറിയിക്കുന്നു. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു നല്ല കർമ്മമായിട്ട് അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ അറിവുകൾ നേടാനും അതൊക്കെ പകർന്നു കൊടുക്കാനുള്ളൊരു അവസരം പീസ് റേഡിയോയിലുണ്ട്. ഇനിയും നിങ്ങളുടെ സാന്നിധ്യമൊക്കെ ഈ മേഖലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വഴികാട്ടി ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വഴികാട്ടി. അബാക്കസ് പഠനത്തിന്റെ സാധ്യതകളും പ്രാധാന്യവും ഈ വിഷയത്തിൽ സംവദിച്ചത് ഷമീം എം വണ്ടൂർ, വി മുഹമ്മദ് റാഷിദ് വി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോയിൽ അടുത്തതായി നേർവഴിയുടെ പാഠങ്ങൾ, സുപഥം, മരണാനന്തര ബിദഅത്തുകൾ എന്ന വിഷയത്തിൽ ഫൈസൽ മൗലവി നമ്മോട് സംസാരിക്കുന്നു.

0: بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم ഇന്നക ഹമീദും മജീദും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അവൻ്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ശരിയായ വിശ്വാസികളിൽ സജ്ജനങ്ങളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സുബദം പ്രോഗ്രാമിൽ കഴിഞ്ഞ എപ്പിസോഡിൽ മരണവും മരണാനന്തരവുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ ഇന്ന് നിലകൊള്ളുന്ന അനാചാരങ്ങളാണ് നാം വിശദീകരിച്ചത്. ഒരു മയ്യത്ത് കഫൻ ചെയ്യലും ഖബറടക്കലും അടക്കമുള്ള വിഷയത്തിലുള്ള അനാചാരങ്ങൾ നാം മനസ്സിലാക്കിക്കഴിഞ്ഞു. ഇനി മറമാടിക്കഴിഞ്ഞാൽ ഒട്ടനവധി അനാചാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിലകൊള്ളുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മയ്യത്തിന് വേണ്ടി തൽഖീൻ ചൊല്ലുക എന്നത്. നമ്മുടെയൊക്കെ നാടുകളിൽ അത് വ്യാപകമായി നടമാടിക്കൊണ്ടിരിക്കുന്നു. മറമാടി പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഒരു പണ്ഡിതൻ വരികയും മയ്യത്തിൻ്റെ തലയുടെ ഭാഗത്തായി ഖബറിന് പുറത്ത് ഇരിക്കുകയും എന്നിട്ട് ആ മയ്യത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അറബിയിൽ ചില ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതിനെയാണ് തൽഖീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാടുകളിൽ അതൊരു സുന്നത്തായി ഗണിക്കപ്പെടുന്നു. ഷാഫിഈ മദ്ഹബിലെ ചില ഗ്രന്ഥങ്ങളിൽ അത് സുന്നത്താണ് എന്ന് പഠിപ്പിച്ചതാണ് നമ്മുടെ നാട്ടിൽ അത് പ്രചരിക്കാനുള്ള ഒരു കാരണം. എന്നാൽ കഴിഞ്ഞ സംസാരങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം ഏതെങ്കിലും പണ്ഡിതൻ പറഞ്ഞു എന്നതുകൊണ്ടോ ഒരു കിതാബിൽ അത് രേഖപ്പെട്ടു എന്നതുകൊണ്ടോ മതത്തിൽ അംഗീകരിക്കപ്പെട്ട കർമ്മമായി മാറുകയില്ല. നേരമറിച്ച് അള്ളാഹുവോ അവൻ്റെ റസൂലോ ആ വിഷയത്തിൽ കൃത്യമായ അധ്യാപനം നൽകേണ്ടതുണ്ട്. നബിയിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാർ അത് ജീവിതത്തിൽ പാലിച്ചതായി നമുക്ക് തെളിയേണ്ടതുണ്ട്. അതൊന്നുമില്ലാത്തടത്തോളം കാലം എത്ര വലിയ പണ്ഡിതന്മാർ പറഞ്ഞുവെങ്കിലും അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചുവെങ്കിലും അതൊരിക്കലും മതമായി സ്വീകരിക്കപ്പെടുകയില്ല. അതിൽപ്പെട്ട ഒന്നാണ് ഈ തൽഖീനും. മയ്യത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് അറബിയിൽ ചൊല്ലിക്കൊടുക്കുന്ന വാചകങ്ങളിൽ കാണാം, യാ അബ്ദല്ല ഇബ്നു അമത്തില്ല ഉദ്കുൽ അഹ്ദല്ലദീ കുന്ത അലൈഹ ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്നാണ് അതിൻ്റെ തുടക്കം. അഥവാ അള്ളാഹുവിൻ്റെ അടിമയെ, അള്ളാഹുവിൻ്റെ അടിമയുടെ മകനെ, ദുനിയാവിൽ നീ പാലിക്കാൻ കൽപ്പിക്കപ്പെട്ട കരാറുകൾ നീ ഓർക്കണം. അഥവാ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നുമുള്ള സാക്ഷ്യപ്രകാരമാണ് നീ ജീവിക്കേണ്ടിയിരുന്നത് എന്നു പറഞ്ഞ് ആ അടിമയെ അഭിസംബോധന ചെയ്യുകയാണ്. ശേഷം പറയും, ഒരല്പം കഴിഞ്ഞാൽ എൻ്റെ അടുക്കൽ രണ്ട് മലക്കുകൾ വരും. വഐഖലാക വഅജ്ലസാക വഅസ്അലാക മൻ റബ്ബുക വമാ ദീനുക വമാ ഇമാമുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക വമൻ അഖവാതുക. രണ്ട് മലക്കൾ വരും. ഇദാ ജാഅക്കൽ മലക്കാനിൽ കരീമാനിൽ അളീമാനിൽ ഹാഇലാനിൽ മുവക്കലാനി ബിക മുൻകരൻ വന്നക്കീറുൻ അലഹിമസ്സലാം രണ്ട് മലക്കുകളില എൻ്റെ പക്കൽ വരികയാണ്. അവർ മാന്യന്മാരാണ്, അവർ ഭയാനകരമായവരാണ്, അവർ നീലക്കണ്ണുള്ളവരാണ്, എൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ്. മുൻകറും നക്കീറുമാണ് അവരുടെ പേരുകൾ. അവർ വന്ന് എന്നെ വിളിച്ചുണർത്തും. ശേഷം അജ്ലസാക വാസ് അലാക്ക മൻ റബ്ബുക്ക വമൻ വമാദീനുക്ക്. അവർ നിന്നെ ഇരുത്തി, നിൻ്റെ റബ്ബാരാണ്, നിൻ്റെ മതമേതാണ്, നിൻ്റെ ഇമാമേതാണ്, നിൻ്റെ സഹോദരന്മാർ ആരൊക്കെയാണ്, സഹോദരിമാർ ആരൊക്കെയാണ്, നിൻ്റെ ഖിബില ഏതാണ് എന്നൊക്കെ അവർ നിന്നോട് ചോദിക്കും. ഫഖുല്ലഹും ബിലിസാനിൻ ഫസീഹിൻ, നീ അവരോട് ഏറ്റവും നല്ല ശുദ്ധമായ ഭാഷയിൽ നീ അവരോട് പറയുക, ഭയപ്പെടേണ്ടതില്ല. അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വൽ ഖുർആനു ഇമാമി വൽ കഅബത്തു ഖിബലത്തി വൽ മുസ്ലിമുന ഇഖ്വാനി വൽ മുസ്ലിമാത്തു അഖവാത്തി വ ഇലാ റബ്ബി മആബി. എൻ്റെ റബ്ബ് അല്ലാഹു ആണ്, എൻ്റെ പ്രവാചകർ മുഹമ്മദ് നബിയാണ്, എൻ്റെ ഇമാമ് വിശുദ്ധ ഖുർആനാണ്, എൻ്റെ ഖിബില കഅബയാണ്, എൻ്റെ സഹോദരന്മാർ മുസ്ലിങ്ങളാണ്, എൻ്റെ സഹോദരിമാർ മുസ്ലിമാത്തുകളാണ്, എൻ്റെ റബ്ബിലേക്കാണ് എൻ്റെ മടക്കം എന്ന് നീ ധൈര്യസമേതം ഭയമില്ലാതെ പറഞ്ഞുകൊള്ളുക എന്ന് മരിച്ചുപോയ മനുഷ്യന് അറബി ഭാഷയിൽ ഖബറിനു മീതെ നിന്ന് ചൊല്ലിക്കേൾപ്പിക്കുന്നതിനെയാണ് തൽഖീൻ എന്നു വിളിക്കുന്നത്. ഒരു സാമാന്യ ബുദ്ധിയുള്ള മതത്തിൻ്റെ ബാലപാഠങ്ങളെങ്കിലും അറിയുന്ന ഏതൊരാളും ഒറ്റ നോക്കിൽ തന്നെ പറയും ഇത്തരമൊന്ന് മതം പഠിപ്പിക്കുകയില്ല എന്ന്. യഥാർത്ഥത്തിൽ ഇല്ലതാനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ആയിരക്കണക്കായ സ്വഹാബിമാർ മരണപ്പെട്ടിട്ട് ഏതെങ്കിലും സ്വഹാബിയുടെ ഖബറിന് മീതെ പ്രവാചകർ സല്ലല്ലാഹു തങ്ങൾ വന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വഹാബി വന്ന് ഈ നിലക്ക് തൽക്കീൻ ചൊല്ലിക്കൊടുത്ത ഒരു സംഭവം പോലും ഉദ്ധരിക്കപ്പെടുന്നില്ല. പ്രവാചകന്റെ കാലശേഷവും ധാരാളം സ്വഹാബിമാർ പല കാലങ്ങളിലായി പല രാജ്യങ്ങളിലായി മരണപ്പെട്ടു. അവരൊക്കെ മറമാടാൻ സ്വഹാബിമാരും താബിഴികളും നേതൃത്വം നൽകി. അവരാരെങ്കിലും ആ നിലക്ക് ചെയ്തതായി സ്വീകാര്യയോഗ്യമായ രേഖകൾ എവിടെയും കാണാൻ സാധിക്കുന്നുമില്ല. പിന്നെ ചില സ്വഹാബിമാർ ഇങ്ങനെ ചെയ്യാൻ വസിയത്ത് ചെയ്തു എന്ന പേരിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ചില കഥകളുണ്ട്. അവയൊന്നും സ്വീകാര്യയോഗ്യമായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ട സംഭവങ്ങളുമല്ല. അത്തരം കഥകളെ അടിസ്ഥാനമാക്കിയാണ് തൽഖീൻ എന്ന ഈ ഒരു അനാചാരം ബിദ്അത്ത് മുസ്ലിം ഉമ്മത്തിൽ വ്യാപിച്ചു വന്നത്. അല്ലാതെ ദീനീയമായി മതപരമായി ഇതിന് പ്രമാണമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അവിടെ പഠിപ്പിക്കപ്പെട്ട സുന്നത്ത് തസ്ബീത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ മറമാടി പൂർത്തിയായതിനു ശേഷം ഒരു ഒട്ടകത്തറുത്ത് അതിനെ മാംസം വിതരണം ചെയ്യാൻ എത്ര സമയം വേണോ അത്രയും സമയം നിങ്ങൾ അവിടെ നിൽക്കുകയും നിങ്ങൾ സഹോദരന് സ്ഥൈര്യം കിട്ടാൻ വേണ്ടി റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യുക. കാരണം നിങ്ങളുടെ സഹോദരൻ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ് എന്നാണ്. അവിടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് നബിതങ്ങൾ ആവശ്യപ്പെട്ടത്. മരിച്ചുപോയ ആളെ വിളിച്ച് അഭിസംബോധന ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിന് പറയാവുന്ന ഉത്തരങ്ങളും ചൊല്ലിപ്പഠിപ്പിച്ചു കൊടുക്കാനല്ല നബിതങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഇസ്അലു ഇസ്തഗ്ഫിറു ലിഅഖീകും വസ്അലു ലഹു തസ്ബീത്, നിങ്ങളെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടുക, അവന് സ്ഥൈര്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ മാർഗമാണ് ഏറ്റവും ശരി, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നാം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് എന്നതാണ് സാന്ദർഭികമായി കൂട്ടത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഇനി മറമാടി കഴിഞ്ഞ് തലക്കീലും കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മറ്റൊരു ബിദ്അത്താണ് ഖബറിന് മീതെ ഒരു പുര കെട്ടി ഒരാഴ്ചക്കാലം ഒന്നിച്ച് തുടർച്ചയായി ആ ഖബറിനപ്പുറത്ത് ഖുർആൻ ഓതുന്ന സമ്പ്രദായം. ഖുർആൻ പുണ്യമല്ലേ? ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുകയില്ലേ? എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് പലപ്പോഴും ഇതിന് ന്യായീകരണമായി പറയാറുള്ളത്. ശരിയാണ്, ഖുർആൻ പുണ്യമാണ്. ഖുർആൻ പാരായണ സ്ഥലത്ത് മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകും. പക്ഷെ അതെല്ലാം നമ്മെ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നിട്ട് ആ പ്രവാചകർ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ആയിരക്കണക്കായ സ്വഹാബിമാർ വഫാത്തായിട്ട് ഏതെങ്കിലും സ്വഹാബിയുടെ ഖബറിന് മീതെ ഒരു പുര കെട്ടി അവിടെ ഖുർആൻ ഓതാൻ നിർദ്ദേശിച്ച ഒരൊറ്റ സംഭവം പോലും, ദുർബലമായ റിപ്പോർട്ടുകളിൽ പോലും ഉദ്ധരിക്കപ്പെടുന്നില്ല. സ്വഹീഹ് ഏതായിരുന്നാലും ഇല്ല, ളഈഫായ ദുർബലമായ റിപ്പോർട്ടിൽ പോലും അത്തരമൊരു സംഭവം ഉദ്ധരിക്കപ്പെട്ട് കാണുന്നില്ല. സ്വഹാബിമാർ ആരും അങ്ങനെ മരിച്ച ആളുടെ ഖബറിൻപുറത്ത് പുരകെട്ടി ഖുർആൻ ഓതാൻ ഏർപ്പാട് ചെയ്ത, അതിന് പ്രേരിപ്പിച്ച, അതിന് നേതൃത്വം നൽകിയ ഒരു സ്വഹാബിയെക്കുറിച്ച പരാമർശം പോലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ട് കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രത്യേകമായ ഖുർആൻ പാരായണം അത് അനാചാരമാണ്, അത് ബിദ്അത്താണ്, ഇസ്ലാമിക പ്രമാണങ്ങളിൽ അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് എന്നർത്ഥം. അതുപോലെ മരിച്ച അന്ന് മുതൽ 7 ദിവസം ഒന്നാകെ മയ്യത്തിൻ്റെ ബന്ധുക്കൾ മറ്റു ആളുകൾ വിളിച്ചുകൂട്ടി അവർക്ക് പലവിധ ഭക്ഷണങ്ങൾ നൽകുന്ന രീതികളും നമ്മുടെ നാട്ടിലുണ്ട്. അതും മറ്റൊരു അനാചാരമാണ്. യഥാർത്ഥ സുന്നത്ത് മരിച്ച ആളുടെ ബന്ധുക്കൾക്ക് അയൽവാസികളും അല്ലാത്തവരും ചേർന്ന് ഭക്ഷണമുണ്ടാക്കി അവരെ കഴിപ്പിക്കുക എന്നതാണ് ശരിയായ സുന്നത്ത്. ജഅഫർ റളിയല്ലാഹു മരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇസ്നഉ ലി ആലി ജഅഫറിൻ തുഅമ, ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണമുണ്ടാക്കി കൊടുക്കണം. കാരണം അവരിപ്പോൾ ദുഃഖത്തിലാണ്, വിഷമത്തിലാണ്. ഭക്ഷണം കഴിക്കുന്ന ചിന്ത ഇതല്ല അവരുള്ളത്. അതിനാൽ നിങ്ങൾ ഭക്ഷണമുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കഴിക്കാൻ നൽകണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അത് നേരെ മാറി നമ്മുടെ നാട്ടിൽ മരിച്ച ആളുടെ ബന്ധുക്കൾ ഭക്ഷണമുണ്ടാക്കുകയും അല്ലാത്തവർ അവിടെ വന്ന് ആ ഭക്ഷണം കഴിച്ച് പോവുകയും ചെയ്യുന്ന രീതിയിലേക്ക് സുന്നത്തിനെ ബിദ്അത്ത് കൊണ്ട് മാറ്റിമറിച്ചതായി നമുക്കിന്ന് കാണാൻ സാധിക്കുന്നു. അവിടെയും പ്രവാചക ചരിതയിലേക്ക് മടങ്ങാൻ നാം പ്രത്യേകമായി ശ്രമിക്കേണ്ടതുണ്ട്. ആ മയ്യത്തിൻ്റെ വീട്ടുകാർ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ, ദുഃഖിതരായി ഇരിക്കുകയാണെങ്കിൽ അയൽവാസികളും ബന്ധുക്കളുമൊക്കെയായ ആളുകൾ വന്ന് അവരെ സമാധാനിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം വല്ലതും ഉണ്ടാക്കി കൊടുക്കുകയും കഴിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യണമെന്നാണ് ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ അഖിലവും രേഖപ്പെടുത്തി വെച്ചത്. എന്നുമാത്രമല്ല, ഷാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളും പഠിപ്പിച്ചത് മയ്യത്തിൻ്റെ അഹലുകാർ ഭക്ഷണമുണ്ടാക്കി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അവരെ കഴിപ്പിക്കുക എന്നത് ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് പറയാത്ത കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഷാഫിഈ മദ്ഹബിൽ വളരെ തുച്ഛമായിരിക്കും. അവർ ബിദ്അത്തുൻ ഖബീഹ എന്നും ബിദ്അത്തുൻ ഗൈറു ഹസന എന്നും ഒക്കെ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിട്ട് പോലും അതിനെ നല്ല ബിദ്അത്ത് എന്ന ന്യായം പറഞ്ഞും സുന്നത്ത് എന്ന ന്യായം പറഞ്ഞുമൊക്കെ എഴുന്നള്ളിക്കാനാണ് നമ്മുടെ നാട്ടിൽ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3, 7, 14, 40 അടക്കമുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായ ഭക്ഷണമുണ്ടാക്കി ആളുകൾ വിളിച്ചുകൂട്ടുന്ന സമ്പ്രദായങ്ങളും ഈ ഗണത്തിൽ വിടുന്ന ബിദ്അത്തുകൾ തന്നെയാണ്. അത്തരം ബിദ്അത്തുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ആ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല, ആ ഭക്ഷണം കഴിക്കൽ പോലും അനുവദിക്കപ്പെട്ട കാര്യമല്ല എന്ന് ഷാഫിഈ മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ തന്നെയും എടുത്തു പറയുന്നു. ഫത്വുൽ മുഈന്റെ വ്യാഖ്യാനമായ ഈ ഇഇാനത്തുത് ത്വാലിബീൻ എന്ന് പറയുന്ന സയ്യിദ് ബക്കരി എഴുതിയ ഗ്രന്ഥത്തിൽ മയ്യത്തുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ ഈ വിഷയം പറയുമ്പോൾ പ്രത്യേകം പറയുന്നു, മക്കയിലെ മുഫ്തിമാരോട് ഈ വിഷയത്തിൽ ചോദ്യം വന്നിട്ടുണ്ട്. അവർ നൽകിയ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായി അദ്ദേഹം രേഖപ്പെടുത്തുകയും അതിൽ അത്തരം ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ചാൽ പോകേണ്ടതില്ല എന്നും അത് ഹറാമായ ഭക്ഷണമാണ് എന്നും അതൊക്കെ മതത്തിൽ പിൽക്കാലത്ത് വ്യാജമായി കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങളാണ് എന്നുമൊക്കെ അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത്തരം അനാചാരങ്ങൾ സമൂഹത്തിൽ വ്യാപകമാകുമ്പോൾ അതെല്ലാം കൈയൊഴുകയും വേണ്ടെന്ന് വെക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ശറഈയായ മതപരമായ ബാധ്യതയാണ് എന്ന് കൂടി നാം മനസ്സിലാക്കുക. അതുപോലെ ഏഴാം ദിവസം നടക്കുന്ന തെഹ്ലീൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വ്യാപകമാണ്. 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ബന്ധുക്കൾ അല്ലെങ്കിൽ പണ്ഡിതന്മാർ വന്ന് ചേർന്ന് അവർ ചൊല്ലിത്തീർക്കുകയും ആ ചൊല്ലിയ ദിക്റിന്റെ പ്രതിഫലം ഈ മരിച്ച മനുഷ്യന് ഹദിയ ചെയ്യുകയും ചെയ്യുക എന്നതാണ് തഹ്ലീലിന്റെ അടിസ്ഥാന തത്വം. അങ്ങനെ 70,000 തവണ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയാൽ അള്ളാഹു അവന് നരകം ഹറാമാക്കുമെന്ന ഒരു വ്യാജമായ കഥ ഹദീസ് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചു വരുന്നു. യഥാർത്ഥത്തിൽ അത്ര ഹദീസ് ഇല്ല. സ്വഹീഹായതോ ളഈഫായതോ ആയൊരു ഹദീസ് ആ വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്നില്ല. നിരർത്ഥകമായ ബാത്തിലായ മൗദൂആയ വ്യാജനിർമ്മിതമായി ഉണ്ടാക്കിയ ചില റിപ്പോർട്ടുകൾ എന്നു മാത്രം. അതിലാണ് പറഞ്ഞത് 70,000 തവണ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയാൽ അവന് നരകം ഹറാമാണ് എന്ന്. അതിൽ പോലും ചൊല്ലിയവന് ഹറാമാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ അത് തെളിവാക്കി മരിച്ചൊരാൾക്ക് വേണ്ടി ബാക്കിയുള്ളവർ ചൊല്ലുകയും അതിൻ്റെ പ്രതിഫലം അയാൾക്ക് ഹദിയ ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് നമ്മുടെ നാടുകളിൽ ഇന്ന് നടക്കുന്നത്. ചില സൂഫികളുടെ പ്രവർത്തനങ്ങളാണ് പിന്നീട് അതിന് തെളിവായി പലരും ഉന്നയിക്കുന്നത്. അഥവാ ഒരു സൂഫിയായ മനുഷ്യൻ്റെ മാതാവ് മരിക്കുകയും ആ സൂഫിയെ വളരെ വിഷമിച്ചവനായ അവസ്ഥയിൽ മറ്റൊരു സൂഫി കാണുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. ചോദിച്ചു, എന്താണ് താങ്കൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ മരണപ്പെട്ടു, ആ ഉമ്മ നരകത്തിലാണ് എന്ന് എനിക്ക് വിവരം ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിഷമിക്കുന്നത് എന്നാണ്. കേട്ട സൂഫി ഒന്നും പറയാതെ പോയി. പിന്നീട് അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, ഞാൻ പണ്ട് ചൊല്ലിയ 70,000 ദിക്റുണ്ടല്ലോ, അത് ഇവൻ്റെ ഉമ്മാക്ക് ഞാൻ നൽകിയാലോ. അങ്ങനെ ഇവൻ്റെ ഉമ്മാക്കത് ഹദിയ ചെയ്തു. പിന്നീട് ആ സൂഫി തിരിച്ചു വരുമ്പോൾ പഴയ സൂഫി വളരെ സന്തുഷ്ടനായി നിൽക്കുന്നത് കണ്ടു. ചോദിച്ചു, എന്താണ് താങ്കൾ പെട്ടെന്നൊരു ഭാവമാറ്റം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന വിവരം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ്. ഈ ഒരു കഥ അടിസ്ഥാനമാക്കിയാണ് യഥാർത്ഥത്തിൽ തഹ്ലീൽ എന്ന് പറയുന്ന ആ ഒരു അനാചാരം നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ ഇത്ര വ്യാപകമായി പ്രചരിച്ചത് എന്ന് നോക്കുമ്പോൾ എത്രമാത്രം വേദനാജനകമാണ് സമൂഹത്തിൻ്റെ അവസ്ഥ എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇങ്ങനെ കുറെ കഥകളും ആര് പറഞ്ഞുവെന്നറിയാത്ത, എവിടെ നിന്ന് കിട്ടിയെന്നറിയാത്ത, മാതൃകാ യോഗ്യരായ ആളുകളാണോ പറഞ്ഞത് എന്ന് പോലും അറിയാത്ത ചില കേവല കഥകൾ മാത്രം അടിസ്ഥാനമാക്കി ദീനിൽ ഒരു ആചാരമുണ്ടാക്കുകയും അതൊരു വലിയ സുന്നത്തിൻ്റെ സ്ഥാനത്ത് അവരോധിക്കുകയും അത് ചെയ്യാത്തവരൊക്കെയും മതത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം ഒഴിവാക്കിയതുപോലെ പെരുമാറുകയും ചെയ്യുന്നിടത്തേക്ക് ഇന്ന് സമൂഹമെത്തി. ഈ സുബദ്ധം പ്രോഗ്രാമിൻ്റെ ആദ്യ ക്ലാസ്സുകളിൽ നാം സൂചിപ്പിച്ചതുപോലെ പ്രവാചകരുടെ സുഹാബിയായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കാനുള്ളത്. അഥവാ അദ്ദേഹം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി ലതഫ്ഷുവന്നൽ ബിദഅ, അള്ളാഹുവാണ് സത്യം, ഈ സമുദായത്തിൽ ബിദ്അത്തുകൾ പ്രചരിക്കുക തന്നെ ചെയ്യും. ഹത്ത ഇദാ തുരിക മിൻഹ ശൈഉൻ ഖാലു തുരികത്തി സുന്ന, ബിദ്അത്ത് പ്രചരിച്ചു പ്രചരിച്ച് അവസാനം ആ ബിദ്അത്ത് ആരെങ്കിലും ഒഴിവാക്കിയാൽ ആളുകൾ പറയും സുന്നത്ത് ഒഴിവാക്കിയെന്ന്. അത്തരം സാഹചര്യം വരുമെന്ന് സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അത് തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് നേർക്കു നേരെ പ്രാവർത്തികമായതായി കാണാൻ സാധിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്ര വ്യാപകമായി ഈ അനാചാരം പ്രചരിക്കുകയും ഒഴിവാക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് പോലും ഒഴിവാക്കാൻ പറ്റാത്ത വിധം സമൂഹത്തിലത് ഒരു ക്യാൻസർ പോലെ വ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പ്രത്യേകമായ ദിവസങ്ങൾ വെച്ചുകൊണ്ട് അന്നൊക്കെ ഈ നിലക്കുള്ള ചില പ്രത്യേകമായ ആചാരങ്ങൾ മയ്യിത്തുമായി ബന്ധപ്പെട്ട് ഇന്ന് സമൂഹത്തിലുണ്ട്. 40-ാം ദിവസം പ്രത്യേകമായ ഭക്ഷണമുണ്ടാക്കൽ, പിന്നീട് അടുത്ത വർഷം അതേ ഡേറ്റ് തിരിച്ചു വരുമ്പോൾ അന്ന് പ്രത്യേകമായ ഭക്ഷണമുണ്ടാക്കൽ, ഇങ്ങനെ തുടങ്ങിയ പ്രത്യേകമായ ചില സ്ഥലങ്ങളും സന്ദർഭങ്ങളും സമയങ്ങളും ഒക്കെ കണക്കാക്കി അവിടെയൊക്കെ ആ നിലക്ക് മഹത്വം കൽപ്പിച്ച് അന്നൊക്കെ ഈ മയ്യത്തിൻ്റെ പേരിൽ പ്രത്യേകമായ ആചാരങ്ങൾ സംഘടിപ്പിക്കുന്ന രീതികൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാണ്. അവയൊക്കെയും അനാചാരങ്ങളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരം അനാചാരങ്ങളെ പൂർണ്ണമായും ജീവിതത്തിൽ മാറ്റിവെക്കുകയും ഈ രംഗത്തെല്ലാം എന്താണോ പ്രവാചക മാതൃക അത് അതേപടി പഠിക്കുവാനും പാലിക്കുവാനും നാം പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹബി അജ്മഈൻ. والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.
1: പീസ് റേഡിയോയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഫൈസൽ മൗലവി അവതരിപ്പിച്ച മരണാനന്തര ബിദ്അത്തുകൾ എന്ന വിഷയം.

0: വന്നപ്പോ ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം. നിയമാനുസാരം വിശുദ്ധ ഖുർആൻ പാരായണം സാധ്യമാക്കുന്ന തജ്വീദ് പഠനത്തിൽ ഇന്ന് വിവിധ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളുടെ അബദ്ധങ്ങൾ ആണ് ബഹുമാന്യനായ അബ്ദുല്ല സമീർ മദീനി ശ്രോതാക്കളെ പഠിപ്പിക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയ്യിന മുഹമ്മദ് وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد بهماني رايا പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. തജ്വീദ് പഠനം എന്ന നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന ഈ സംരംഭത്തിൽ ഇതിനകം തന്നെ തുടർച്ചയായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനമായി അക്ഷരങ്ങളുടെ മഖ്റജിലും സിഫത്തിലും അഥവാ അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും പുറത്തു കൊണ്ടുവരുന്നതിലും അതിന് നൽകേണ്ട വിശേഷണം നൽകുന്നതിലും വരുന്ന അബദ്ധങ്ങളെയും പോരായ്മകളെയും കുറിച്ചാണ് സൂചിപ്പിച്ചു വരുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി രണ്ടോ മൂന്നോ എപ്പിസോഡുകളിലൂടെ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്തിലും വിശേഷണം വരുന്ന അബദ്ധങ്ങളുടെ ആ ഭാഗം പൂർണ്ണമാകുകയാണ് ഏകദേശം ഇൻഷാ അല്ലാ. ഇന്നത്തെ എപ്പിസോഡിലൂടെ നാവിൻ്റെ ഏറ്റവും മുൻഭാഗത്തുള്ള അറ്റത്തു നിന്നും പുറപ്പെടുന്ന മേലെ മുൻപല്ലുകളോട് അതിൻ്റെ അറ്റങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഉച്ചരിക്കുന്ന മൂന്നക്ഷരങ്ങളാണ് ഹർഫ് ലോ, അതുപോലെ ദാൽ, സ എന്നീ മൂന്ന് അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം എപ്രകാരമായിരിക്കണം എന്നുള്ളത് അതിൻ്റെ മഖ്റജുകളെ സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ കുറെ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. നമ്മൾ കാര്യമായി പറയുന്നത് അബദ്ധങ്ങളെ സംബന്ധിച്ചാണ്. നമ്മുടെ ഭാഗത്തുനിന്നും ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ, കൂട്ടി ഉച്ചരിക്കുമ്പോൾ ഓതുന്ന സമയത്ത് വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി ഇതിൻ്റെ അക്ഷരങ്ങളുടെ ഉച്ചാരണം എങ്ങനെയാണ് നാം മനസ്സിലാക്കണം. ഓരോ അക്ഷരങ്ങളെയും ഉച്ചരിക്കാൻ പരിശീലിക്കേണ്ടത് ആ അക്ഷരങ്ങൾക്ക് സുക്കൂ നൽകുകയും അതിന് തൊട്ട് മുമ്പ് ഹംസ അതിന് ഫത്ഹോ കസ്റോ നൽകുകയും ചെയ്യുമ്പോൾ അത് ഉച്ചരിക്കാൻ പരിശീലിക്കുന്നു. അപ്പം ലാ എന്ന അക്ഷരം ഉച്ചരിക്കാൻ പരിശീലിക്കുന്നത് ലാഇന് സുക്കൂനും അതിനു മുമ്പ് ഹംസക്ക് കസറോ ഫത്ഹോ നൽകി ഉച്ചരിക്കുകയും ചെയ്യുക. അതുപോലെ അദ്, ഇദ്, അതുപോലെ അസ്, ഇസ് തുടങ്ങിയ രൂപത്തിലാണ് ഉച്ചാരണങ്ങളെ നാം പരിശീലിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ് എന്ന് നാം മുമ്പ് പല തവണ സൂചിപ്പിച്ചതാണ്. നാവിൻ്റെ അഗ്രഭാഗത്ത് നിന്ന് മുൻഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന, അതുപോലെ തന്നെ ആ നാവിൻ്റെ അഗ്രഭാഗം മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി ചേർന്ന് വരുമ്പോഴാണ്, അതുമായി സ്പർശിക്കുമ്പോഴാണ് ഈ അക്ഷരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇതിന് ഹുറൂഫുൽ ലസവിയ എന്ന് പറയാറുണ്ട്. സ, ദാൽ, അതുപോലെ ലാ, ലാ, ദാൽ, സ എന്നീ മൂന്ന് അക്ഷരങ്ങൾക്ക്. അപ്പോൾ ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതിയും ഉച്ചാരണവും വരുന്നത് അതിൻ്റെ സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സിഫത്തുകൾ ഈ അക്ഷരങ്ങൾക്ക് ഓരോന്നുമുണ്ട്. ആദ്യമായി തന്നെ നമുക്ക് ലാഇന് ഉള്ള സിഫത്തുകൾ ഏതൊക്കെയാണ്? ജഹ്റ്, റഹാവത്ത്, ഇസ്തിഅലാ, ഇത്ബാഖ്. ഇതിൽ തന്നെ ജഹർ, ഇസ്തിഅല, ഇത്ബാഖ് എന്ന് പറയുന്ന മൂന്ന് സിഫത്തുകൾ അത് കവിയായ സിഫത്തുകളാണ് എന്നൊക്കെ മുമ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കവിയായിട്ടുള്ള അക്ഷരത്തിൽ പെട്ടതാണ് ഏത്, വാ എന്നുള്ളത്. അത് റഹാവത്ത് എന്നുള്ള സിഫത്ത് മാത്രമാണ് ലഈഫായിട്ടുള്ള സിഫത്തുള്ളത്. അതുകൊണ്ട് തന്നെ വാ എന്നുള്ള അക്ഷരം ഈ കവിയായ സിഫത്തുകളുള്ള അക്ഷരങ്ങൾ അതെല്ലാം മുഫഹമായിട്ടുള്ള തഫ്ഹീമാക്കി കനപ്പിച്ചു ചുരുക്കുന്ന അക്ഷരങ്ങളായിരിക്കും ഖാഫ്, അതുപോലെ ഹുറൂഫുൽ ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ. അപ്പം അതാണ് വാഇനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതിൻ്റെ വരുന്ന തെറ്റുകൾ പറയുമ്പോൾ നമ്മൾക്ക് വിശദമായി ഒന്നുകൂടി മനസ്സിലാക്കാം. അത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വരുന്ന തെറ്റുകളും അതുപോലെ തന്നെ വാചകത്തിൽ വരുന്ന തെറ്റുകളൊക്കെ. അപ്പോൾ ഇത്ബാഖ് എന്നുള്ളത് വാഇൻ്റെ പ്രധാനപ്പെട്ട ഒരു സിഫത്താണ്, അഥവാ നാവ് പിന്നെ ചേർത്തിക്കൊണ്ട്, അത് പിന്നെ നാവും അതുപോലെ അണ്ണാക്കും ചേർത്തിക്കൊണ്ട് പറയുന്ന വിശേഷണത്തിനാണ് ഇത്ബാഖ് എന്ന് പറയുന്നത്. ആ ഇത്ബാഖ് എന്ന സിഫത്ത് വാഇന് നൽകണം. ത്വാ ഉദാഇൻ സാദു ദാദിൻ മുത്ബഖ. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുഖത്തിബ്നുൽ ജസരിയിൽ പറയുന്നു, സാദു ദാദിൻ ത്വാ ഉദാഇൻ മുത്ബഖ. ഇത്ബാഖിൻ്റെ സിഫത്തിൽപ്പെട്ട അക്ഷരമാകുന്നു, ഇത്ബാഖ് എന്ന സിഫത്തുള്ള അക്ഷരങ്ങളിൽപ്പെട്ടതാണ് അക്ഷരമാണ് അക്ഷരങ്ങളിൽപ്പെട്ടതാണ് വാ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വാ വാ എന്നുള്ളത് അത് പിന്നെ ഇൽസാഖ് അൽ ലിസാൻ ഇൽ അൽഹാഖിൽ ഹൽ അൽ ഹനഖിൽ അഅല, അത് ഉണ്ടാകേണ്ടതുണ്ട്. ഹനക്ക് അണ്ണാക്കുമായിക്കൊണ്ട് എന്തു ചെയ്യണം, നാവ് നാവിൻ്റെ അഗ്രം അത് എന്തു ചെയ്യണം, സ്പർശിക്കണം, അത് നാവ് അമുനെ തട്ടണം. അതുകൊണ്ട് ലാബുദ്ദ മിനൽ അദാഇ ലിത്തബാഖി അവ്വലൻ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇത്തബാഖ് എന്തായാലും വേണം. വാ വാ വാ എന്ന് പറയുമ്പോൾ അത് നാവിൻ്റെ അതിൻ്റെ മുകൾ ഭാഗം അത് അണ്ണാക്കുമായി എന്തു ചെയ്യണം, സ്പർശിക്കണം. ثم الزام راس اللسان اطراف الثنايا العليا, പിന്നെ നാവിൻ്റെ അറ്റം, അഗ്രം മുൻഭാഗത്തെ അറ്റം, അത് മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങളുമായി കൊണ്ട് എന്തു ചെയ്യണം, അതും ചേർന്ന് നിൽക്കണം. വാ വാ അത് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ തന്നെ ശരിക്കും അത് നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ വരുന്ന ലോയിൽ വരുന്ന തെറ്റുകൾ, തെറ്റെന്ന് ചോദിച്ചാൽ ഈ ജറയാനുൻ നഫസ്, ഹബസു സൗത്ത്, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. അതായത് ശ്വാസം വിട്ടുകൊണ്ട് ഓതുന്ന പിന്നെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ, അതുപോലെ തന്നെ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് വരുന്ന അക്ഷരങ്ങൾ. അപ്പോൾ വാഇന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ശ്വാസം പിന്നെ അങ്ങനെ വിട്ടുകൊണ്ട് പറയുന്ന അക്ഷരമല്ല, അതിനെ മറിച്ച് ശ്വാസം വിടണം. അതുകൊണ്ട് ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ഉള്ള അക്ഷരങ്ങളല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ശബ്ദം അങ്ങനെ അവിടെ പിടിച്ചു വെച്ചുകൊണ്ട് എന്തു ചെയ്യണം, ഉച്ചരിക്കണം. അതുപോലെ തന്നെ പ്രധാനമായും മറ്റൊരു അബദ്ധം, ഇതൊക്കെ നമ്മൾ അതിൻ്റെ സൂക്ഷ്മമായ വശങ്ങളാണെങ്കിൽ സാധാരണക്കാർ വരെ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അക്ഷരങ്ങൾ മാറിപ്പോകരുത്. അതാണ് പലപ്പോഴും സംഭവിക്കുന്ന അബദ്ധങ്ങൾ. അബദ്ധങ്ങൾ ലഹനുൽ ജലീകൾ ഉണ്ടല്ലോ, അഥവാ വലിയ ഗുരുതരമായ അബദ്ധങ്ങൾ, അതാണ് പ്രധാനമെന്ന് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട് അതുപോലെ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചിലപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഥവാ ശ്രദ്ധിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നിരുന്നാൽ പോലും അത് ശ്രദ്ധിക്കണം. അതോടൊപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം അക്ഷരങ്ങളുടെ മഖ്റജ് മാറിപ്പോകുന്ന, അക്ഷരം മാറിപ്പോകുന്ന അവസ്ഥ. പലരും വാഇനെ സായ പറയും, അള്ളാലിമീൻ എന്നുള്ളത് അസ്സാലിമീൻ ഉണ്ടോ, വ എന്നുള്ളത് സായി പോകുന്ന അക്ഷരം. അപ്പോൾ ആ മഖ്റജ് തന്നെ വ്യത്യാസപ്പെടുന്ന അവസ്ഥയുണ്ടാകും. സായിൻ്റെ മഖ്റജ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അതിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ സായും അതുപോലെ തന്നെ, അല്ലെങ്കിൽ സായും അതുപോലെ വാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ ഉച്ചാരണത്തിലും എന്ത് വേണം, ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ള ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തേത് ദാലുമായി ബന്ധപ്പെട്ടാണ്. ദാലും വാഇനെ പോലെ ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരമാണ്, പക്ഷേ വ്യത്യാസം സിഫത്തുകളിൽ വരുന്ന വ്യത്യാസങ്ങളാണ് അത് അക്ഷരത്തെ വ്യതിരിക്തമാക്കി നിർത്തുന്നത്. അത് ഇത് ഒത് ദ റി ദു, അപ്പോൾ ആ രൂപത്തിൽ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിച്ച് എന്ത് ചെയ്യണം, പരിശീലിക്കേണ്ടതുണ്ട്. അക്ഷരങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് തന്നെയാണ് പരിശീലിക്കേണ്ടത്. വാഉം ദാലും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന്, ഈ കവിയായ സിഫത്തുകൾ അഥവാ ഇത്ബാഖ് ഇസ്തിഅല വായ നിറച്ചുച്ചരിക്കുന്ന തഫ്ഹീമാക്കി കനപ്പിച്ചുച്ചരിക്കുന്ന ആ സിഫത്തുകളൊന്നും ദാലിനില്ല. അത് ഇൻഫിത്താഹുമാണ്, ഇത്ബാഖ് അല്ല ഇൻഫിത്താഹാണ്. അതുപോലെ തന്നെ ഇസ്തിഅല അല്ല ഇസ്തിഫാലാണ്. അപ്പോൾ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടല്ല ഉച്ചരിക്കുന്നത്, അതുപോലെ നാവിൻ്റെ മുകൾ ഭാഗം അണ്ണാക്കുമായി സ്പർശിച്ചു കൊണ്ടല്ല. അപ്പോൾ ഇത്ബാഖുമല്ല, അതുപോലെ തന്നെ ഇസ്തിഅലാവും. ഈ ഇസ്തിഅല ഇത്ബാഖ് തുടങ്ങിയ കവിയായ സിഫത്തുകളാണ്, അത് ദാലിനില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇനി നാല് സിഫത്തുകൾ: ജഹർ, റഖാവത്ത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ്. അപ്പോൾ ഒരു കവിയായിട്ടുള്ള ജഹർ എന്ന സിഫത്ത് മാത്രം, ബാക്കിയൊക്കെ ലഈഫായ സിഫത്തുകൾ. അതുകൊണ്ട് തന്നെ ദാല് ലഈഫായിട്ടുള്ള അക്ഷരമാകുന്നു. അങ്ങനെയാണ് നമ്മളൊക്കെ മുമ്പ് പറഞ്ഞതാണ്, എങ്ങനെയാണ് ലഈഫായ അക്ഷരം കവിയായ അക്ഷരം എന്നൊക്കെ പറയുക എന്നുള്ളത് കുറേ മുമ്പത്തെ എപ്പിസോഡുകളിൽ നാം പറഞ്ഞ ഒരു വിഷയവും കൂടിയാണ്. അതുകൊണ്ട് ദാലിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ദ എന്നാകാതെ ദ എന്നുള്ളത് ലാവും അതുപോലെ ദാലും ഒക്കെ പലരും സ ആയിട്ട് പറയാറുണ്ട്. അതും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക. ദാലല്ല ദാലാണ്, ദാലാണ് അതിൽ എന്നുള്ളത് പ്രത്യേകം നമ്മൾ വിലയിരുത്താം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ രൂപത്തിൽ സായി മാറുന്നത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സിക്കർ എന്നാകിപ്പോകും. ശ്രദ്ധിക്കണം, സിക്കറാണ്, ദാലാണ്, സല്ല, സിക്കർ എന്നല്ല. പിന്നെ സിക്കർ ഇന്ന നഹ്നു നസ്സൽന സിക്ര വ ഇന്നഹു ലതദ്കിറ ലതദ്കിറ എന്നല്ല, ലതദ്കിറ സിക്ര സിക്ര എന്നല്ല. ഖുർആനിൽ സിക്കർ അല്ലെങ്കിൽ ദാല് വരുന്നിടത്ത് സി എന്ന് പറയാതെ ദാല് എന്ന് തന്നെ പറയാൻ നമ്മളെല്ലാവരും നിർബന്ധമായും ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ദാലുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ സായും പ്രധാനപ്പെട്ട ഒരക്ഷരമാണ്, പലപ്പോഴും നമ്മൾക്ക് തെറ്റിപ്പോകുന്ന ഒരക്ഷരമാണ്. കാരണം അറബിയിൽ മാത്രമുള്ള അക്ഷരമായതുകൊണ്ട് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ സ സി സു എന്ന് ശീലിച്ച ആളുകൾ ഖുർആൻ ഓതുന്ന സമയത്തും അതും അതുപോലെ ആകാൻ പലപ്പോഴും നമ്മൾ കാണാറുമുണ്ട്, കേൾക്കാറുമുണ്ട്. സുമ്മ എന്നുള്ളതൊക്കെ സുമ്മ എന്ന് ഓതാറുള്ളതുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കുക, ഒരിക്കലും സ സീനായി മാറാൻ പാടില്ല. അത് അക്ഷരങ്ങളിൽ വരുന്ന വ്യത്യാസം, അർത്ഥത്തിൽ വരുന്ന വലിയ വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത്. അതുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ദാല് പറഞ്ഞതുപോലെ തന്നെ ഇതിനും ഉള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ ലഈഫായിട്ടുള്ള സിഫത്തുകളാണ്. ഇസ്തിഅല, ഇത്ബാഖ് പോലെയുള്ള സിഫത്തുകളൊന്നുമില്ല, ഇസ്തിഫാൽ ആണുള്ളത്. അപ്പോൾ ഉള്ള സിഫത്തുകൾ ഹംസ്, അതുപോലെ റഖാവത്ത്, ഇസ്തിഫാൽ, ഇൻഫിത്താഹ്, എല്ലാ സിഫത്തുകളും ലഈഫായ സിഫത്തുകളാണ്, ചെറിയ ദുർബലമായ സിഫത്തുകളാണ്. കവിയായിട്ടുള്ള ഒരൊറ്റ സിഫത്ത് പോലും ദാലില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഹറഫ് മുറക്കഖാണ്. ഏതുപോലെ ദാല് പോലെ, ദാലും ഹറഫ് മുറക്കഖാണ്, സാവും ഹറഫ് മുറക്കഖാണ്. എന്നാൽ ലോ എന്നുള്ളത് ഹറഫ് മുഫഖമാണ്. ഹറഫ് മുഫഖം എന്ന് പറഞ്ഞാൽ കനപ്പിച്ചുച്ചരിക്കുന്ന, വായ നിറച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾ, ലോ ലോ ലി ലോ എന്നാണ്. എന്നാൽ ലോ എന്ന് പറയില്ല, അതുപോലെ സോ എന്ന് പറയില്ല, സ സി സു സ്. അപ്പോൾ ഈ മുറക്കക്ക് എന്ന് പറയുമ്പോൾ വായ തുറന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. എന്നാൽ നേർപ്പിച്ച് ലഘുവായിട്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. എന്നാൽ മുഫഹം, അത് തഫ്ഹീമായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, വായ മുഴുവൻ ഉച്ചരിക്കുന്ന, ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന, കനപ്പിച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് മുഫഹമായിട്ടുള്ള അക്ഷരങ്ങൾ എന്ന് പറയാറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സഇൻ്റെ ഉച്ചാരണത്തിൽ അത് ചിലപ്പോൾ സയാകാം, ചിലപ്പോൾ സീനായി മാറാം. ഉണ്ടോ, സീനുമാകാറുണ്ട്, ചിലപ്പോൾ സയും മാറാറുണ്ട്. ചില ആളുകളിത് കേട്ടാൽ മനസ്സിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്ന് പറയുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ സ എന്നുള്ള ചിലപ്പോൾ ഫ ആയി മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകുന്ന ഒരവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ഏത് അക്ഷരങ്ങളാണെങ്കിലും ഈ അക്ഷരങ്ങളുടെ ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത്. ഉച്ചാരണം ശരിക്കും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. തജ്വീദ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചില ആളുകൾക്ക് മനസ്സിലാക്കിയത് പിന്നെ ഇഖ്ഫാ ഇദ്ഗാം ഇൽഹാർ തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത്. അത് പ്രധാനം തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നിർബന്ധമായും നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉച്ചാരണം തന്നെയാണ്. ആ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, അക്ഷരങ്ങൾ മാറിപ്പോകുന്നതിലേക്കും അത് അതിൻ്റെ അർത്ഥവ്യത്യാസത്തിലേക്കും അത് ഗുരുതരമായ തെറ്റിലേക്കൊക്കെ നയിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതിൻ്റെ വിശേഷണങ്ങൾ എന്നുള്ളത് മുൻഗാമികളായവരും പിൻഗാമികളായവരും ആധുനിക കാലത്തുള്ള എല്ലാവരും വളരെ പ്രാധാന്യത്തോടു കൂടി തജ്വീദിൻ്റെ പണ്ഡിതന്മാർ അത് വിഷയങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ നമ്മിലേക്ക് എത്തപ്പെടുകയും ചെയ്ത ഒരു വിജ്ഞാനമാണ് ഈ വിജ്ഞാനം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉച്ചാരണം ശരിയാക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മുടെ നാവ് അതിന് വഴങ്ങി വഴക്കുക, അതിന് വഴങ്ങിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പരിഹാരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ ഉച്ചാരണങ്ങൾ ശ്രദ്ധിക്കുക കൂട്ടത്തിൽ

0: നമ്മുടെ രണ്ട് ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തു വരും. അതല്ലാതെ നാവ് കൂടുതലായിക്കൊണ്ട് അധികമായി പുറത്തു വരാനും പാടില്ല. അപ്പോഴും അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൽ വ്യത്യാസം വരും. അതുപോലെ നാവ് തീരെ പുറത്തേക്കിടാതെ ഉള്ളിൽ നിന്നാലും നാവ് പിന്നെ വായ പൂട്ടിക്കൊണ്ട് പറഞ്ഞാലും അതിൽ അബദ്ധം വരും. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലാന് സ്വാദായോ സായോ മാറുന്നൊരവസ്ഥ ഉണ്ടാകരുത്. ഇപ്പോൾ ലാലിമീൻ അല്ലാലിമീൻ, അത് ലാ തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അത് ലാദും അഥവാ സ്വാദും സായും കൂടുന്നൊരു തഷ്മീം എന്നുള്ള ഉച്ചാരണമുണ്ട് ഇഷ്മാമ്. വമൻ അസ്ദഖു എന്നുള്ളത് വമൻ അസ്ദഖു, സ്വാദും സായും കൂടി ചേർന്ന് അത് ഖിറാഅത്തിൻ്റെ വ്യത്യസ്ത രീതിയിൽ വരുന്നതാണ്. നമ്മുടെ ഖിറാഅത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ലാലിമി എന്ന് പറയുമ്പോൾ സ്വാലിമീൻ അല്ലാലിമി, അത് സ്വാദാണോ അതല്ല, അല്ല സായാണോ, അത് ഇഷ്മാമുള്ള സ്വാദാണോ, ഒന്നും തിരിയാത്ത രൂപത്തിലുള്ള ഓത്ത് ആകാൻ പാടില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് എൻ്റെ ദാഖിരീൻ ദിഖർ, സിഖർ എന്ന് ആകരുത്, സ ആകരുത് എന്നുള്ളത്. ദാലൊരിക്കലും സ ആകരുത്. അതുപോലെ തന്നെ ഥ, ഥ എന്നുള്ളത് സീനാകരുത്. ഭയങ്കര അബദ്ധമൊക്കെ വളരെ ഗുരുതരമായ അർത്ഥവ്യത്യാസങ്ങളൊക്കെ വരുന്ന സന്ദർഭമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫകസറക്കും, ഫകസറക്കും, നിങ്ങൾക്ക് നാം അധികരിപ്പിച്ചു തന്നു. അത് കസറക്കും എന്നാക്കാണ് നിങ്ങളെ നാം പൊട്ടിച്ചു, അല്ലെങ്കിൽ അത് പിന്നെ കത്ത മുറിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങൾ സീന് ആകരുത്. അതുപോലെ ത ആകാനും പാടില്ല, സ ത. അത് പിന്നെ അറബികളൊക്കെ പിന്നെ അവരുടെ ഒരു ലഹജിയായിട്ടുള്ള ആമിയായിട്ടുള്ള ലഹജയിൽ, ലഹജ ആമിയ കൊളോക്കിയൽ ശൈലിയിൽ കത്തീർ തലാത്ത എന്നൊക്കെ പറയാറുണ്ട് പല അറബികളും, തലാത്ത കത്തീർ എന്നൊക്കെ. പക്ഷേ ആ രൂപത്തിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പറയാൻ പാടില്ല, സ ത ആകരുത്. അതുപോലെ സീനാകരുത്. നേരത്തെ പറഞ്ഞ പോലെ സുമ്മ എന്നുള്ളത് സുമ്മ എന്നുള്ളത് സുമ്മ എന്നാകരുത്. അതുപോലെ ഫകസറക്കും എന്നുള്ളത് ഫകസറക്കും. ഈ രൂപത്തിലുള്ള അബദ്ധങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രീതിയിൽ ശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നിങ്ങൾ കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് തജ്വീദ് പഠനത്തിൽ വിവിധ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളുടെ അബദ്ധങ്ങൾ എന്ന വിഷയം പഠിപ്പിച്ചത് ബഹുമാന്യനായ അബ്ദുള്ള സമീർ മദീനി. തജ്വീദ് പഠനം സമാപിക്കുന്നു.

0: അംസൈന വ അംസൽ മുൽക്കുലില്ലാ വൽഹംദുലില്ലാ ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ല ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അല കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും

0: അന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: السلام عليكم ورحمة الله وبركاته. الحمد لله وصلى الله على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിങ് ലൈവ് ശ്രോതാക്കൾ, നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. സലാമാശേ.
1: യെസ്, മാഷാല്ലാ. ഇന്നത്തെ ഈവനിങ് ലൈവ് നമ്മൾ സാധാരണ നമ്മളൊക്കെ ഓരോ ദിവസമായിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ ഈവനിങ് ലൈവിൽ ഒരുമിച്ചിരിക്കുകയാണ് അല്ലേ?
0: അതെ, കുറെ കാലമായി നമ്മളൊന്ന് ഒരുമിച്ചിരുന്നു.
1: ആ, ഒരുമിച്ചിരുന്നിട്ട് കുറെ കാലമായി. അപ്പൊ ഇന്ന് നമുക്ക്,
0: എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ ഈവനിങ് ലൈവ് തുടങ്ങിയില്ലേ, ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നല്ലേ. പിന്നെ നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ടില്ല.
1: പിന്നെ നമ്മൾ ഒരുമിച്ച് മീറ്റിംഗിൽ ഇരുന്നുണ്ടാവും, പക്ഷേ
0: ലൈവിൽ ഇരുന്നിട്ടില്ല. ഫസ്റ്റ് രണ്ട് മാസം നമ്മൾ തിങ്കൾ മുതൽ ഒരാഴ്ച രണ്ടാഴ്ച കടിപ്പിച്ച് നമ്മൾ ഇന്നിരുന്നിരുന്നു. പിന്നെയാണ് നമ്മള്
1: ഏതായിരുന്നാലും നമുക്ക് ഇന്ന് അങ്ങനെ ചിലതൊക്കെ അങ്ങനെയാണല്ലോ, യാദൃച്ഛികമായിട്ട് എന്ന് നമുക്ക് പറയാം. പക്ഷെ പഠിച്ചോണ്ട് തീരുമാനമാണ്, നമ്മളെ മുമ്പില് അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇപ്പൊ ഇന്നിപ്പം തീരുമാനിച്ചല്ല, ഷെഡ്യൂൾ അനുസരിച്ചുള്ളതല്ല. പക്ഷെ എന്താ ഗ്രീൻ വാലിയിലെ കുട്ടികള് ഇന്ന് നമുക്ക് അവൈലബിൾ ആയില്ല. അതിന്റെ ഹോസ്റ്റൽ സ്റ്റുഡൻസ് പോയി, നാട്ടിൽ പോയി. പിന്നെ റെഗുലർ സ്റ്റുഡൻസിനുമായി ബന്ധപ്പെട്ട് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ പോയി. അങ്ങനെ വിചാരിച്ച ആളുകൾ എത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് ആരെത്തിയിട്ടില്ലെങ്കിലും ഒരു നാല് കുട്ടികൾക്ക് മതിയായവനായ ഒരു കുട്ടി നമ്മുടെ കൂടെ ഉണ്ട്.
0: കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ലൈവ് മറക്കാൻ പറ്റാത്ത ലൈവ്.
1: അപ്പൊ നമുക്ക് ആ കുട്ടിയിലേക്ക് പോകണം. ആ കുട്ടിയെ സ്വയം പരിചയപ്പെടുത്തിക്കോട്ടെ.
0: അതെ, അതായിരിക്കും നന്നാവുക.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പേര് മിസ്സബ് കാരപ്പറമ്പ്.
0: വീട്ടിൽ ആരൊക്കെ ഉള്ള മിസ്സബ്?
2: വീട്ടില് ഉമ്മ, ഉപ്പ, ഞാന്, അനിയന്, അനിയത്തി.
1: മിസ്സബിന്റെ കുറെ പാട്ട് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നിന്ന് ഒഴിഞ്ഞിട്ട് കിട്ടിക്കണം മിസ്സബിനെ. മറ്റേത് കുട്ടികളുണ്ടാവുമ്പോഴേ, ചെറിയ കുട്ടികളുണ്ടാവുമ്പോ വലിയ കുട്ടിക്ക് വലിയ സ്ഥാനം
0: ഉണ്ടാവില്ലല്ലോ. പൊതുവെ വീട്ടിലാണെങ്കിലും അങ്ങനെയാണല്ലോ. പുതിയ കുട്ടി വരുമ്പോ മറ്റേ ആളൊന്ന് തഴയപ്പെട്ടോന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ട്.
1: നമുക്ക് നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യാം, ശ്രോതാക്കൾ ആരൊക്കെ വന്നെന്ന് നമുക്ക് ജസ്റ്റ് നോക്കട്ടെ.
0: അമീർ ടി അടുത്തനാട്ട് കയറാൻ സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടെ ചേർന്നിട്ടുണ്ട്.
1: അത് പിന്നെ നോക്കുന്നു, വേണ്ട നേരെ പറഞ്ഞാൽ മതി.
0: അത് നേരെ പറയാൻ പറ്റിയതാണ്. അതുപോലെ ഷമീറ പാറല്ലേ, ഞാൻ നോക്കാതെ പറയാൻ പറ്റിയ കുറേ നമ്മുടെ ശ്രോതാക്കളുണ്ട്.
1: താഹിറ ടി കെ കാസർഗോഡ്, ജമീല വി പി കാളിക്കാവ്, മുഹമ്മദ് റഫി ടൈലർ മാംഗ്ലൂർ,
0: നഫീസ കാടാമ്പുഴ, ഷാഹിറ ചെറുവണ്ണൂര്, അമ്ര ബിൻത്ത് യാസിർ, സാജിദ കാലിക്കറ്റ്, ഷമീജ പാറൽ, ആയിഷ അങ്ങാടിപ്പുറം, ഷംനാദ് ഖാന്, ഷുഹൈബ എം വളപട്ടണം.
1: ഈ ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് അത് ഉറപ്പുവരുത്തിട്ട് നമ്മൾ വായിച്ച പോരെ, അല്ലെങ്കിൽ കേൾക്കാതെ അങ്ങനെ വായിച്ചു
0: പോകും.
1: ഓക്കെയാണല്ലേ?
0: ഇപ്പൊ ഓക്കെയാണ്. നമ്മളെന്താ, ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ തുടങ്ങാൻ കുറച്ചൊരു ഡിലേ വന്നല്ലോ, ടെക്നിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട്. അതുകൊണ്ടുള്ള ഒരു വിഷയമായിരിക്കാം. അതുപോലെ നഫീസ പി എ താമരശ്ശേരി, എന്റെ നാട്ടുകാരി കേട്ടോ, അങ്ങനെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ഷുഹൈബ എം വളപട്ടണം.
1: പിന്നെ വെള്ളിയാഴ്ച ദിവസത്തെ അവസാനത്തെ മണിക്കൂറുകൾ, അതായത് അസർ നമസ്കാരത്തിന് ശേഷമുള്ള സമയത്ത് ആ കൂത്തറിൽ ലഭിക്കുന്ന പ്രത്യേക വേളയായതുകൊണ്ട് ആണെന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ സ്വർണാവസരം നമുക്ക് പാഴാക്കാതിരിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
0: ആമീൻ. അദ്ദേഹത്തിന്റെ ഇങ്ങനത്തെ ഒരു മെസ്സേജ് കാണുമ്പോൾ നമുക്ക് പേര് നോക്കാതെ പറയാൻ പറ്റും.
1: സാഹിബിന്റെ
0: ഒരു മെസ്സേജ് ആണ്.
1: അതെ അതെ അതെ.
0: കാരണം വളരെയേറെ ഗൗരവ കുറേ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മെസ്സേജിൽ വരാറുണ്ട്.
1: യെസ്, തീർച്ചയായിട്ടും. അല്ല, ഇന്നിപ്പോ കുട്ടികൾ ആരൊക്കെ പ്രസന്റ് ഉള്ളത് എന്നുള്ള കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുള്ളൂ. പ്രതീക്ഷ പോലെ നല്ലായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട്. അല്ല, സോറി, വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതിന്റേതായ ഒരു ഇതുണ്ടോ അല്ലെന്ന് അറിയില്ല. ബാക്കികൾക്ക് വരെയായിരിക്കും.
0: വരുന്നുണ്ട്. നമ്മള് വെള്ളിയാഴ്ചകളിൽ കുറെ ആൾക്കാർ വരുന്നവർ ഏകദേശം എല്ലാരും വന്നോണ്ടിരിക്കുന്നുണ്ട്. മാഷാല്ലാ. ഷാഹിറ ഇപ്പോൾ കേൾക്കുന്നുണ്ട് പറഞ്ഞിട്ട്. സുലേഖ തിരുവാലി സലാം പറഞ്ഞിട്ടു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ
1: സെലീന തോട്ടശ്ശേരി അറ ജമീല വി പി കാളിക്കാവ് ഒക്കെ അവരിപ്പോ ഓക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷ മുഹാജിറ എം കെ,
0: അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു.
1: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അപ്പോഴേ നമ്മൾക്ക് സാരോപദേശം കേട്ടിട്ട് മിസ്സബിന്റെ അടുത്തേക്ക് പോകണം.
1: ഓ, തീർച്ചയായും. സാരോപദേശം കേട്ട് മിസ്സബിന് നമ്മളിങ്ങനെ ഒരു അടുത്ത് കൊണ്ടുപോകാൻ പാടില്ല, പെട്ടെന്ന് തന്നെ
0: അത് പൊട്ടിക്കാൻ പാടില്ല. അതൊരു സർപ്രൈസ് ആയിട്ട് അവിടെ നിക്കട്ടെ. ഇപ്പൊ നമുക്ക് സാരോപദേശത്തിലേക്ക് പോവാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി സല്ലം ഒരിക്കൽ സ്വഹാബത്തിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഒരു യാത്രാസംഘം അവർ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി. അവരുടെ നേതാവ് അവരുടെ കൂട്ടത്തിലുള്ള ആളുകളോട് പറഞ്ഞു, നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യാനും റൊട്ടി ചൂടാക്കാനും വേണ്ടിയിട്ട് നമുക്ക് വിറക് വേണം. എല്ലാവരും വിറക് കളക്ട് ചെയ്ത് ശേഖരിച്ചു കൊണ്ടുവരൂ. അങ്ങനെ എല്ലാവരും പല ഭാഗത്തേക്ക് പോയി. ഓരോരുത്തരും തിരിച്ചു വന്നത് ഓരോ കൊള്ളിക്കഷ്ണം ഓരോ വിറക് കഷ്ണവുമായിട്ടാണ്. ഒരു വിറക് കൊണ്ട് എന്താവാനാ? പക്ഷേ എല്ലാവരും പെറുക്കിക്കൊണ്ടുവന്ന ഓരോ വിറക് കൊള്ളി കൂട്ടിയിട്ടപ്പോൾ അവർക്ക് പാചകം ചെയ്യാൻ മതിയായ വിറക് അതിൽ നിന്ന് ലഭിക്കുകയും ഒരു വേള വിറക് കൂടുതലാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ പറഞ്ഞത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും നാം ചെയ്യുന്ന ചെറുതെന്ന് തോന്നുന്ന തെറ്റുകൾ, അത് നമ്മുടെ മേൽ കുമിഞ്ഞുകൂടും. ഓരോരോ കൊള്ളിക്കഷ്ണങ്ങൾ ഓരോരുത്തർ പെറുക്കിക്കൊണ്ടുവന്ന് കൂട്ടിയിട്ടപ്പോൾ ധാരാളം വിറകുകളായതുപോലെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അത് കുമിഞ്ഞുകൂടി നമ്മെ നശിപ്പിക്കും. പലപ്പോഴും നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, പറയുന്നത്, തിന്നുന്നത്, കുടിക്കുന്നത്, അത് ഒരു കാരണവശാലും അള്ളാഹു നമുക്ക് ഹറാമാക്കിയതാവരുത്. ആര് എന്തെല്ലാം പറഞ്ഞാലും ശരി, ആരെല്ലാം എന്തിനെല്ലാം നിർബന്ധിച്ചാലും ശരി, പടച്ച റബ്ബ് നമുക്ക് അനുവദിച്ചിട്ടില്ലാത്ത കാര്യത്തിന് ഒരിക്കലും നമ്മൾ സമ്മതം മൂളരുത്. പാലിൽ വെള്ളം ചേർക്കുമോളെ എന്ന് ഒരു ഉമ്മ മകളോട് പറയുന്നത് നട്ടപ്പാതിരക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. മകൾ ഉമ്മയോട് പറയുന്നു, ഉമ്മ, പാലിൽ വെള്ളം ചേർക്കുന്നത് ഖലീഫ നിഷിദ്ധമാക്കിയത് നിങ്ങൾക്കറിയില്ലേ? ഉമ്മ മകളോട് ചോദിക്കുന്നത്, മകളെ, ഈ പാതിരാക്ക് എങ്ങനെയാണ് അത് ഉമർ അറിയുന്നത്? മകൾ ഉമ്മയോട് പറയുന്നത്, ഉമ്മ, ഈ പാതിരാവിൽ നാം ചെയ്യുന്ന ഈ പ്രവൃത്തി രാജ്യം ഭരിക്കുന്ന ഖലീഫ ഉമർ അറിഞ്ഞില്ലെങ്കിലും എൻ്റെയും നിങ്ങളുടെയും ഖലീഫ ഉമറിൻ്റെയും സൃഷ്ടാവായ ഉറക്കവും മയക്കവുമില്ലാത്ത ആകാശത്തിനുപരിയിൽ നിന്ന് നമ്മെ നിരീക്ഷിക്കുന്ന നിയന്ത്രിക്കുന്ന പടച്ച റബ്ബ് സുബ്ഹാന തആല അവൻ അറിയില്ലേ ഉമ്മ എന്ന് ഉമ്മയോട് ചോദിക്കുകയാണ്. ഈ ബോധം നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണം. വെക്കേഷൻ സമയത്ത് കുടുംബത്തിലുള്ള പലരും വിരുന്നു വരും. അവർ പല കൾച്ചറിൽ ജീവിക്കുന്ന, പല വീട്ടിൽ താമസിക്കുന്ന, പലതും കാണുന്ന, പല കൂട്ടുകാരോടൊപ്പം നടക്കുന്ന, പലതരത്തിലുള്ള ട്രെൻഡും പേറുന്ന ആളുകളായിരിക്കാം. നല്ല മക്കളും ഉണ്ടാകാം. നല്ല മക്കളുടെ നന്മയെ നമ്മൾ സ്വീകരിക്കണം. മോശപ്പെട്ട തരത്തിലുള്ള വാക്കും പ്രവൃത്തിയും ശീലങ്ങളും വികൃതികളുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ സ്കൂളിലുമൊക്കെയുള്ള നമ്മുടെ കൂട്ടുകാർ നമ്മളോട് പറയുന്ന തിന്മകളെ, തെറ്റുകളെ, ഹറാമുകളെ, മോശപ്പെട്ട വാക്കുകളെ, കാഴ്ചകളെ, പ്രവർത്തനങ്ങളെ, ചില മോശപ്പെട്ട അശ്ലീലമായിട്ടുള്ള വളരെ വൃത്തികെട്ട തരത്തിലുള്ള ചെയ്തികളെ, പ്രവർത്തനങ്ങളെ ഒരിക്കലും നമ്മൾ സ്വീകരിക്കരുത്. കാരണം നാം ചെയ്തതിൻ്റെ ശിക്ഷ നമുക്കാണ് ലഭിക്കുക. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ കൂട്ടുകാരോ, നമ്മുടെ നാട്ടുകാരോ, നമ്മുടെ കുടുംബക്കാരോ ആരും ഉണ്ടാവില്ല. പരലോകത്തും അള്ളാഹു നമ്മളോടാണ് ചോദിക്കുന്നത്, നീ എന്തിനത് ചെയ്തു, നീ എന്തിനത് കണ്ടു, നീ എന്തിനത് പറഞ്ഞു, നീ എന്തിനത് കഴിച്ചു, നീ എന്തിനത് ധരിച്ചു, നിനക്കറിയില്ല അത് ഹറാമാണെന്ന്. അള്ളാഹു എന്നെ എൻ്റെ സുഹൃത്ത് എങ്ങനെ ചെയ്യിച്ചാണ്, എൻ്റെ കുടുംബക്കാരനെങ്ങനെ ചെയ്യിച്ചാണ്, എൻ്റെ നാട്ടുകാരനെങ്ങനെ ചെയ്യിച്ചതാണ്. ഇതുപോലത്തെ വർത്തമാനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം എന്താ? അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി തന്നിട്ടില്ലേ? നമ്മൾ ക്ലാസ്സുകളിലൂടെയും പീസ് റേഡിയോയിലൂടെയും അതുപോലെ തന്നെ പുസ്തകങ്ങളിലൂടെയും ഒക്കെ നിരന്തരം കേൾക്കുന്നില്ലേ? മദ്രസയിലൂടെയുമൊക്കെ ഇത് പാടില്ല, ഇന്നത് പാടുണ്ട്, ഇന്നത് പാടില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തെല്ലാം കാണാൻ പറ്റും, എന്തെല്ലാം കാണാൻ പറ്റില്ല, എന്തെല്ലാം കേൾക്കാം, എന്തെല്ലാം പറയാം, എന്തെല്ലാം ധരിക്കാം, എന്തെല്ലാം ചെയ്യാം, ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ടും നാം വേണ്ട അത്തരങ്ങൾ ചെയ്താൽ അത് നമ്മുടെ മേൽ കുമിഞ്ഞുകൂടും. ഓരോരുത്തർ പെറുക്കിക്കൊണ്ടുവന്ന വിറക് കൂട്ടിയിട്ടപ്പോൾ ധാരാളമായതുപോലെ. ഒരാൾ, ഒരു കവി പറയുകയുണ്ടായി, നീ തെറ്റിനെ നിസാരമായി കാണരുത്. കാരണം ഫഇന്നൽ ജിബാല മിനൽ ഹസ, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, മല ഉണ്ടായിട്ടുള്ളത് ചെറിയ ചെറിയ മണൽത്തരികൾ കൂടിയിട്ടാണ് അല്ലേ, അത് കുമിഞ്ഞുകൂടിയിട്ടാണ് വലിയ വലിയ മലകളുണ്ടായത്. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന നന്മകളിങ്ങനെ കുമിഞ്ഞുകൂടും, നമ്മൾ ചെയ്യുന്ന തിന്മകളും കുമിഞ്ഞുകൂടും. അതുകൊണ്ട് ഹറാമായ മോശപ്പെട്ട അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയ ഒരു കാര്യം നമ്മളുണ്ടാവരുത്. നമ്മളൊരു കാര്യം വേണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ അനുജത്തി അനുജൻ അത് ചെയ്താൽ നമുക്ക് വിഷമാവില്ലേ, വീണ്ടും ചെയ്താൽ നമുക്ക് അവരുടെ ഇഷ്ടം കുറയില്ലേ, വീണ്ടും ചെയ്താൽ നമ്മളയാളെ ചീത്ത പറയില്ലേ, വീണ്ടും ചെയ്താൽ നമ്മളയാളെ പണിഷ് ചെയ്യില്ലേ, എങ്കിൽ നമുക്ക് വേണ്ട എല്ലാം ചെയ്തു തന്ന പടച്ചറബ് സുബ്ഹാനത്തിന് വേണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പടച്ചവന് നമ്മളോട് എത്ര നീരസമുണ്ടാവും. കുറേയൊക്കെ പടച്ചറബ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്തുതരും, പക്ഷേ വീണ്ടും വീണ്ടും അതിനായിട്ട് നമ്മൾ നടക്കുമ്പോൾ വലിയ പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ തെറ്റിൽ ഒന്നിനെയും നിസ്സാരമായി കാണരുത്, എല്ലാം ഗൗരവമാണ്. ആര് നമ്മളോട് വേണ്ടാവൃത്തിക്ക് നിർബന്ധിച്ചാലും നമ്മളനുസരിക്കരുത്, അവരോട് നോ എന്ന് ഉറക്കെ പറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബറക്കല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാമാഷേ, ഈ ഒരു സാർ ഉപദേശം പറഞ്ഞല്ലോ, നമ്മൾ പറയും അങ്ങനെ, പിന്നെ അയാളെ കുറിച്ച് കെദാബ് എന്ന് രേഖപ്പെടുത്തപ്പെടും. എന്നതുപോലെ ഒരു അതുപോലെ നമ്മളിവിടെ മലയാളത്തിൽ പറയുന്നുണ്ട്, പലതുള്ളി പെരുവെള്ളം. അതുപോലെ ചെറിയ ചെറിയ തിന്മകൾ നമ്മൾ കാണും, പക്ഷെ അത് പിന്നീട് എന്ത് ചെയ്യും, റസൂല് പറഞ്ഞത് ഇങ്ങനെ കൂടി കൂടിയിട്ട് കറുത്ത ഒരു പുള്ളി ഹൃദയത്തിൽ കുത്തി കറുത്തു പോകുന്നതാണല്ലോ. അതുപോലെ ഖുർആനിൽ വേറൊരു പ്രയോഗം ഉണ്ടല്ലേ, അത് സുമ്മക്കസത്ത് ഖുലൂബുഹും എന്ന് പറഞ്ഞുണ്ട്, അവരുടെ ഹൃദയം ബനീ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഹയ്യക്കൽ ഹിജാറ. ഇതുപോലെ നമ്മളെ ഹൃദയവും ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. തിന്മകളെ നമ്മൾ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം അത് ചെറിയൊരു തെറ്റല്ലേ നമ്മൾ അറിയുക. ഈ സഹാബിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട്, ഒരു സഹാബി പറഞ്ഞല്ലോ, നിങ്ങൾ റസൂലിൻ്റെ കാലശേഷം പറയുക, മുതാബികളോട് പറഞ്ഞൊരു സംഭവമുണ്ട്, നിങ്ങൾ ഇപ്പോൾ കാണുന്ന നിങ്ങളുടെ മുടിയോളം ചെറുതായി, ഇബ്നു അബ്ബാസ് തന്നെ എൻ്റെ ഓർമ്മ, മുടിയോളം ചെറുതായി കാണുന്ന ഒരു തിന്മയെയും ഞങ്ങൾ കണ്ടിരുന്ന ഞങ്ങളുടെ മോളിൽ വീഴാൻ നിൽക്കുന്ന ഒരു മലയെ പോലെയായിരുന്നു. അത്ര ഗൗരവത്തിൽ അവർ ചെറിയ നിസ്സാരമായ തിന്മകളെ പോലെ കണ്ടിരുന്നത്. നമുക്കിപ്പോൾ എന്താ പറയുക, മ്യൂസിക് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു തിന്മയല്ല. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രോതാക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തിന്മകളെ നിസ്സാരവൽക്കരിക്കാതിരിക്കുക.
1: അപ്പോൾ നമുക്ക് വന്ന നമ്മളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആരൊക്കെ ഒന്ന് കൂടി ജമീല വി പി കളിക്കാവോ? മാഷാല്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ബെസ്റ്റ്. ഐ മീൻ വലിയ കുട്ടിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? അല്ലാ, പറ്റുമെന്നോ? ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ്. മാഷാല്ലാ, നല്ലൊരു സാരോപദേശമാണ് നമ്മുടെ മക്കൾ കേൾക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഷൈബാൻ വെള്ളപ്പട്ടണം. പിന്നെ പിന്നെ നജ്മ മുഹമ്മദ് അലി വളാഞ്ചേരിയിൽ നിന്നും കൂടെ വന്നിട്ടുണ്ട്.
0: അതുപോലെ അവർ പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്, തെറ്റിൽ നിന്നും വിട്ടു നിൽക്കാൻ നല്ല ഒരു കഥ. ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ സർവദേശ തുടക്കത്തിൽ റസൂല് ആ യാത്രന്റെ ഇടയിൽ വിറക് കൊണ്ടുവരാൻ പറഞ്ഞ സംഭവം പറഞ്ഞല്ലോ,
1: വെള്ളം കുടിച്ചാൽ മരിച്ചു പോകുന്നത് ആരാ?
0: വെള്ളം കുടിച്ചാൽ മരിച്ചു പോകുന്ന
2: ഒരാളാണ്.
0: ഒരു ചോദ്യമാണ്,
2: ഉത്തരപ്പോ പറയണ്ടല്ലോ.
1: ഓന് പി ആർ എംഎസ് കിട്ടൂലല്ലോ.
2: ഇല്ല കിട്ടൂല,
1: നമുക്ക് ഇവിടെ ധൈര്യമായിട്ട് ചോദിക്കാം, വെള്ളം കുടിച്ചാൽ മരിച്ചു പോകുന്നത് ആരാ?
2: ഉത്തരം പറയട്ടെ. തീ
0: ശ്രോതാക്കൾക്ക് അവസരം കിട്ടിയില്ല. അപ്പൊ നമ്മൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും. വലിയ കുട്ടിയോട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. മാഷാ, നല്ലൊരു സാരോപദേശം എന്ന് പറഞ്ഞിട്ട് ഷുഹൈബ് അല്ലേ. ഓക്കെ, നമുക്ക് വലിയ കുട്ടിയുടെ പാട്ട് കേട്ടാലോ?
1: പാട്ട് കേൾക്കാം.
0: ഓക്കെ.

0: മാഷാ സലാമാശേ, വല്യ
1: നമ്മളെ
0: പൂവിന്റെ പാട്ടിൽ ഇങ്ങനെ പോവേ നമ്മള്.
1: അതെ, ഞാനത് വെച്ചാൽ നമ്മള് പണ്ട് MSMആയിരുന്ന കാലഘട്ടത്തിൽ ഒരു പാട്ടിന്റെ ഒരു ഒരു ഒരു അന്ന് CDയിലാണ് അത്
0: ആ സി
1: ആദ്യമായിട്ട്
0: ഡി
1: ഇറങ്ങുന്നത്.
0: ആദ്യം കേസറ്റിലോ ഓർമ്മയുണ്ടോ?
1: ആ
0: നമ്മൾ ജാമ്യയിൽ ഇങ്ങനെ
1: ആ
0: നിൽക്കുന്ന
1: അതെ,
0: കേസറ്റ് ഇറക്കിയിരുന്നല്ലോ,
1: കാസറ്റിൽ ഇറക്കി. പിന്നെ പക്ഷേ അതിന് ശേഷം നമ്മള്
0: സിഡികളിലായിരുന്നു.
1: CDയിൽ വന്നത്, ഇതിന്റെ പേര് കളിച്ചങ്ങാടം.
0: കളിച്ചങ്ങാടം, അതിന് മുമ്പ് ജാമ്യന്റെ വാർഷികത്തിന് വേണ്ടി
1: അവിടെ
0: നിർക്കിയിട്ടുണ്ട്.
1: വേറെ ഏതോ ഒരു പൊട്ടാർക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇത്
0: അതുപോലെ
1: CDയിലാണ്. ഇതിൽ ഇറങ്ങിയപ്പോൾ ഈ പാട്ടിന്റെ ശേഖരത്തിൽ വന്നൊരു പാട്ടാണ് ഒന്ന് എന്തിനായി നീ മനുഷ്യ,
0: ആ
1: മറ്റൊന്നാണ് മൂടു കല്ലൂ
0: അതെ
1: ചു.
0: അതെ
1: ആ പാട്ടൊന്ന് പറഞ്ഞു കേട്ടോ. ആ
0: മൂടു
1: പിന്നെ ആ
0: വെച്ച്.
1: നല്ല മനോഹരമായ പാട്ടാണ്. ഞാനൊരു ദിവസം
0: അതുപോലെ വേറെ ഒന്നുണ്ടായിരുന്നു, എന്തായിരുന്നു, നമ്മൾ മരണമായിട്ട് ബന്ധപ്പെട്ടുണ്ട് മറ്റൊരു പാട്ട് ഇവിടെയുണ്ട്. പാട്ട് മിച്ചും കൂടെ ഓർമ്മ വരുന്നില്ല. അന്ന് വേറൊരു പാട്ട്, അതിൻ്റെ ഒരു ആൽബം
1: പിന്നെ
0: സോങ് ഇറങ്ങിയ ടൈമായിരുന്നു.
1: ഇലാഹ
0: ആ
1: ഇല്ലല്ലാ
0: ഉറങ്ങാൻ
1: ഉറങ്ങാൻ
0: കിടന്നാലും
1: കിടന്നാലും, അതൊക്കെ
0: ഉണരുന്ന
1: ആ ഒരു
0: നേരം
1: ശൃംഖലയിൽ ജലീൽ പരപ്പനങ്ങാടിയുടെ വരികളും അദ്ദേഹത്തിൻ്റെ
0: ഈണവും
1: ഈണവും ഒക്കെ ചേർത്തിട്ട് നല്ല മനോഹരമായൊരു ഒരു
0: കുറെ
1: കലയായിരുന്നു അത്.
0: കുറേ
1: മാഷാ
0: പാട്ടുകൾ ആ ടൈമിന് ഇറങ്ങിയിരുന്നു.
1: അതെ അതെ
0: അത്
1: ഞാൻ
0: എന്താ സി ഡി പറഞ്ഞാലൊരു ട്രെൻഡായ ഒരു
1: അതെ അതെ
0: ടൈമായിരുന്നല്ലോ.
1: എത്ര CD അന്ന് മലപ്പുറത്ത് MSMന്റെ
0: കൊട്ടക്കൽ,
1: കോട്ടക്കൽ വെച്ച് നടന്ന മേളത്തിൻ്റെ എത്ര CD അന്ന് വിറ്റുപോയതല്ലേ എന്ന്
0: അത് എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ആയിരുന്നു.
1: പറഞ്ഞാണല്ലേ. ഞാൻ ഈ പാട്ടേ ഒരു ദിവസം നമ്മളെ കൂട്ടത്തിൽ ഇങ്ങനെ PGക്ക് അലിഗഡിൽ എന്ന് എക്സാം എഴുതാൻ പോയ സമയത്ത് അവിടുന്ന് നമ്മളിങ്ങനെ നിന്നതിൻ്റെ ഒരു നമ്മൾ കൂടെ ഉള്ള ഒരാൾ, ഇപ്പം രാത്രി സമയമാണ്, അപ്പോൾ അദ്ദേഹം പൊതുവെ പാട്ടിനോടൊന്നും വലിയൊരു ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്തള്ള പാട്ടിന് മൊത്തത്തിൽ ഇഷ്ടമില്ലാത്ത ഒരാൾ, കുറച്ച് പ്രായമുള്ള ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിന് ഞാനിങ്ങനെ നിന്നപ്പോൾ സമയത്ത് നിന്ന് ഈ പാട്ടുകളൊന്ന് കേട്ട് നോക്കിയാണിട്ട് ഞാൻ അയാൾക്ക് കേൾപ്പിച്ചാണ് ഞാൻ താഴെ പോയി. കുറേ കഴിഞ്ഞപ്പോൾ അയാൾ ഓടിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഫുള്ള് എനിക്ക് കേൾക്കാനാവില്ല. കാരണം ഏത് മൂട് കല്ല് വെച്ചാലാണ്
0: ആ
1: കേട്ടു അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എന്നിട്ട്
0: തിരിഞ്ഞു
1: ഭയങ്കര
0: പോയാൽ
1: അത്രയും എഫക്റ്റ് ചെയ്യുന്നൊരു
0: അമ്മ.
1: പാട്ടായിരുന്നു അത്. വെച്ചാൽ മനോഹരമായ ആ ഒരു ഗാനം. ഇൻഷാല്ലാ നമുക്കത് ഇന്ന്
0: ഇൻഷാല്ലാ നമ്മുടെ വലിയ
1: ഇൻസ്റ്റബിളിൽ നിന്ന് കുറച്ച്
0: കുട്ടി
1: പാട്ടുകൾ
0: അതിൽ നിന്ന്
1: കേൾക്കും
0: കുറച്ച്
1: തോന്നുന്നുണ്ട്.
0: പാട്ടുകൾ അതുപോലെ
1: ബാറക്കല്ലാ ഫീക്ക് സാജിദ കാലിക്കറ്റ് സൂപ്പർ സോങ്.
0: അതുപോലെ ഉമൈബ തജ്വീദ് ക്ലാസ് മുതൽ ഒന്ന് ഫസ്റ്റ് മുതൽ കിട്ടാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. നമ്മൾ അതിൻ്റെ കോഴ്സ് നമ്മളിതുണ്ടായിരുന്നു റേഡിയോയിൽ 500-ൽ നമ്മളിപ്പോൾ അത് വന്നിട്ടില്ലല്ലോ അല്ലേ. പിന്നെ ഇതുണ്ടായിരുന്നു, ഉണ്ട് തജ്വീദ് ക്ലാസ്സിൻ്റെ പേര് തഹ്സീൻ,
1: തഹ്സീൻ.
0: അബദ്ധങ്ങൾ തിരുത്താന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ അത്. അതുപോലെ തന്നെ
1: പക്ഷെ
0: മുബാറക്
1: അത്
0: മൗലവിയുടെ
1: പിന്നെ
0: ഇതുണ്ടായിരുന്നു,
1: നമ്മളെല്ലാം മുന്നോട്ട് പോയി ഇതായിട്ടുണ്ടല്ലോ തോന്നുന്നു അല്ലേ.
0: അതുപോലെ മുബാറക് മൗലവിൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. അത്
1: സാഹിറ ചെറുവണ്ണൂർ പറഞ്ഞത് നല്ല അർത്ഥമുള്ള പാട്ടായിരുന്നു. മാഷാല്ലാ വലിയ കുട്ടി എന്താണ് പഠിക്കുന്നത് സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉഷാറായി, ബെസ്റ്റ് സിംഗറാണ്. വലിയ കുട്ടി ഇതുവരെ പഠിക്കായിരുന്നു, ഇപ്പോൾ തൽക്കാലം നമ്മൾ റേഡിയോയിൽ ഉണ്ടാവും ഇൻഷാല്ലാ അല്ലേ.
0: അതെ
1: വിൻവാലി
0: ഇൻഷാല്ലാ.
1: റേഡിയോയിൽ കുട്ടിയുടെ
0: എവറി
1: സേവനം നമ്മൾ
0: നൈറ്റ് ആൻഡ് എവറി
1: പ്രതീക്ഷിക്കുന്നു.
0: ഡേ ഒന്ന് പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നല്ല പാട്ട് ഉഷാറായിട്ടുണ്ട്. മാഷാല്ലാ സൂപ്പർ സോങ് ബറക്കല്ലാഹു ഫീക്കും എന്നാണ് സാജിദ. അതുപോലെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഹബീബിൻ ഹിബ് എന്ന് ആ എന്ന് പേര് വിളിച്ച ഏത് സഹാബിയായിരുന്നു? അൽ ഹിബ്ബിൽ ബിൻ ഹിബ്ബിന് ബിൽ ഹിബോ
1: അൽഹിബ്ബു ബിനുൽ
0: ആ അൽ ഹിബ് ബിനുൽ ഹിബ്ബ് ആ ഓക്കെ. മലയാളത്തിൽ നമ്മളൊരു പ്രശ്നം, അറബികൾ അൽ ഹിബ് ഇബിൻ ഹിബ്ബ്.
1: മാഷാല്ല അടിപൊളി. ഒരുപാട് ദിവസമായി പാട്ട് കേട്ടിട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ് സുലൈഖ തിരുവാലി. എന്നാ പിന്നെ അടുത്തൊരു പാട്ട് കൂടി നോക്കല്ലേ.
0: അതെ ആ ഒരു ചോദ്യമുണ്ട്, അതിന്റെ ഉത്തരം ഒരു അയച്ചില്ല, അതിനോട് നമുക്ക് പറയാൻ പറ്റൂല. നഫീസ പി എസ് താമരശ്ശേരി,
1: അതേതാ ചോദ്യം?
0: കത്തിച്ചാൽ കത്തും പക്ഷേ
1: പക്ഷേ
0: വേവിച്ചാൽ വേവില്ല. ഉത്തരം നമുക്ക് ഇക്കറൂടാ.
1: അല്ല അത് ഉത്തരം ധൈര്യമായിട്ട് ചോദിക്കാം. ഉത്തരം എത്ര വിദഗ്ധന്മാരായ ശ്രോതാക്കളാണ് നമുക്ക്.
0: അതുണ്ട് പക്ഷേ അഥവാ വേറെ ഒന്നുണ്ട്.
1: അതെ അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കണം. ഞാൻ ചോദിക്കാം ചോദ്യം.
0: കത്തിച്ചാൽ കത്തും പക്ഷേ വേവിച്ചാൽ വേവില്ല,
1: നോക്കട്ടെ
0: ഏതാണ് ഉത്തരം എന്നുള്ളതാണ്. നഫീസ പി എ താമരശ്ശേരിയാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്.
1: പിന്നെ ഒരു ഉസാമ ബിൻ സയ്ദുമായി ബന്ധപ്പെട്ട് അതാണ് ഹിബ് ബിൻ, അതാണ് ഉസാമയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ പറഞ്ഞിട്ടുള്ളത്.
0: അതുപോലെ വേറൊരു ചോദ്യം വന്നിട്ടുണ്ട്, ഷുഹൈബായം വളപട്ടണം അലി റള്ളാഹു എനിക്കിഷ്ടപ്പെട്ട പാണ് ബർക്ക, അലി റള്ളാഹു പങ്കെടുത്ത യുദ്ധം ഏതാണ്? അലി റള്ളാഹു പങ്കെടുത്ത യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുമ്പ് കുറച്ചുകൂടി വരേണ്ടതുണ്ട്. അത് വരാത്തതുകൊണ്ട് എന്താ പറയുക പ്രശ്നം, അലി റള്ളാഹു കുറേ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവരുദ്ദേശിച്ച യുദ്ധം വേറൊന്ന് പറഞ്ഞിട്ടുണ്ട്. അലി റള്ളാഹു പങ്കെടുത്ത യുദ്ധം ഏതാണെന്നാണ് ചോദ്യം.
1: വലിയ കുട്ടി അതിന് പേരില്ല, എന്താണ് പേര്, എവിടെയാണ് സ്ഥലം എന്ന് പറയില്ല.
0: പേരൊക്കെ കാരപ്പറമ്പാണ് വീട്, കോഴിക്കോട് കാരപ്പറമ്പ് കേട്ടോ. കാരപ്പറമ്പ് മഞ്ചേരി അല്ലേ,
2: കാരാപ്പറമ്പ്.
0: ആ കാരാപ്പറമ്പ്
1: അത് നമ്മളെ നാട്. സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്, ഈ മദ്രസന്റെ നമ്പർ ഒന്ന്.
0: ഓക്കെ, നമ്പർ പറഞ്ഞുതരാം. ഈ മദ്രസന്റെതേ എന്താ പറയുക, നമ്മൾ പറയാൻ നേരം എന്ന് ഇൻഷാല്ല സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ഈ മദ്രസ പുതിയ കോഴ്സ് അല്ലേ സലമാഷേ.
1: അതെ.
0: അപ്പോൾ ഈ മദ്രസയുടെ കോഴ്സിൽ എൻറോൾ ചെയ്യേണ്ടത് കോഴ്സ് ഓപ്ഷനിൽ പോയിട്ടാണ്. അതിൻ്റെ നമ്പർ ഒന്ന് പറയാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ 8156812292 ഒരിക്കൽ കൂടെ പറയാം. 8156812292 ഈ നമ്പറിലാണ് നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ. ഇന്ന് 7:00 അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്, നമ്മുടെ ഈ മദ്രസയുടെ നോളജ് എക്സാം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ക്ലാസ് തുടങ്ങുകയാണ്. അതുപോലെ അറബി ഭാഷാ കോഴ്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ ഇൻഷാല്ല നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് കോഴ്സുകൾ നമ്മുടെ ശ്രോതാക്കൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ മദ്രസയും അതുപോലെ നമ്മൾക്ക് അറബി ഭാഷ പഠിക്കാൻ. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മളെ ലുഅത്തുൽ ഖുർആൻ വൽ ഹദീസ് അല്ലേ, ഖുർആൻ്റെയും ഹദീസിൻ്റെയും ഭാഷയാണ്. അപ്പോൾ നമ്മളൊക്കെ പഠിക്കൽ നമ്മുടെയൊക്കെ ഒരു വ്യക്തിപരമായ ബാധ്യതയാണ്. അതിന് നല്ലൊരു അവസരമാണിത്. അപ്പോൾ നാളെ ശനി ഞായർ ദിവസങ്ങളാണ് നടക്കാറുള്ളത്. അത് ഉപയോഗപ്പെടുത്തുക. ഇനിയും എൻറോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യുക. രണ്ടാമത്തെ മൊഡ്യൂൾ നാളെ ആരംഭിക്കും ഇൻഷാല്ലാ.
1: കത്തിച്ചാൽ കത്തും വേവിച്ചാൽ വേവാത്തത് എന്താണെന്നോ ജമീല വിപി കാളിക്കാവ് ഉത്തരം പറഞ്ഞു.
0: എനിക്ക് കിട്ടിയിട്ടുണ്ട്
1: അല്ലേ,
0: എനിക്ക് കിട്ടി.
1: പക്ഷെ ആ ഉത്തരം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുടി എന്നുള്ളതാണ് കണ്ടേ.
0: അതല്ല,
1: അതല്ല, മുടി കത്തിച്ചാൽ കത്തും വേവിച്ചാൽ വേവൂല. അപ്പൊ ഒരു ഒരു ചോദ്യത്തിന് ഒരുപാട് ഉത്തരം ഉണ്ടാവും ചിലപ്പോ. വേറെ നിങ്ങൾ കണ്ട ഉത്തരം ഏതാ?
0: കറന്റ്.
1: കറന്റ്
0: ചോദ്യമാണല്ലോ.
1: ആ അങ്ങനെ നമ്മൾ ഓപ്പൺ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായ ഉണ്ടേ. കറണ്ട് എന്നുള്ളത് ആരാ പറഞ്ഞ ആദ്യമായിട്ട് ഉത്തരം?
0: ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, സുലൈഖ തിരുവാലി.
1: സുലൈഖ തിരുവാലി, അത് നല്ലൊരു ഒരു അത് ആദ്യം പറയേണ്ടി കുസൃതയാണെന്നുള്ള. അല്ലെങ്കിൽ
0: വേറൊന്നുണ്ട്, ഇതൊന്നും അവർ പറഞ്ഞില്ല. അതാണ് പ്രശ്നം. നമുക്ക് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ അതുപോലെ ഇരുമ്പ് പറഞ്ഞ ആൾക്കാരുണ്ട്. കത്തിച്ചാൽ അതും ചെയ്യും, കത്തും വേവിക്കാൻ വെച്ചാലും
1: ചെയ്യില്ല. പിന്നെ ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണ് എന്നാണ് ഒരു ചോദ്യം. ചന്ദ്രനിൽ നിന്ന് ആകാശത്തിന്റെ നിറം എന്തായിരിക്കും? പാട്ട് പൊളിച്ചു, ലൈവ് സൂപ്പർ ആവുന്നുണ്ട്.
0: അപ്പോഴേ നമുക്ക് ഒരു പാട്ട് കൂടി കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സൂപ്പറായി ഇങ്ങനെ പോകുമ്പോൾ പാട്ട് ഉഷാറാവും. നിങ്ങൾ ശ്രോതാക്കളത് അനുസരിച്ചല്ലേ, നമ്മൾ അറിയാണ്ട് പാടി പോകും, അതാ പ്രശ്നമോ?
1: നിങ്ങൾ പാടാണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വല്ലണീറ്റ്,
0: ഞാൻ അതിനെ പണിയിക്കും. ശ്രോതാക്കളൊക്കെ പോകും, പിന്നെ റേഡിയോ പൂട്ടേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ട. ഏതായാലും നഫീസ പി പി എ താമരശ്ശേരി പറഞ്ഞിട്ട് മുടി എന്നുള്ളത്.
1: പിന്നെ വേറൊന്നുണ്ട് കേട്ടോ, അത് ധൈര്യമായിട്ട് പാടിക്കൊള്ളു. നമ്മുടെ ശ്രോതാക്കൾ എന്ന്
0: വെച്ചാൽ
1: ക്ഷമയാണ്, എല്ലാവരും പ്രോത്സാഹിപ്പിക്കും.
0: അതെ,
1: അതുകൊണ്ട് താങ്കൾക്ക് നല്ല മോട്ടിവേഷൻ കിട്ടും. പാടിക്കൊള്ളി,
0: അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ക്ഷമയെ പരീക്ഷിക്കരുത്.
1: നിസ്സഫിന്റെ പാട്ടിലേക്ക്
2: പോവാം. സലാമാഷി പറഞ്ഞ ഒരു പാട്ട്, അതിന്റെ ലിറിക്സ് കൂടുതൽ കിട്ടിയിട്ടില്ല.

0: മാഷാല്ലാ. അപ്പോ വീണ്ടും പാട്ടിന്റെ അല്ലെ, പാട്ടുമാല,
1: പാലായി
0: പാട്ടുമാല
1: പാട്ടുമാല.
0: നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇമ്രാൻ എൻ വി, കുമരനെല്ലൂർ, അതുപോലെ സെലീന തോട്ടശ്ശേരി, അറ, സഫിയ എടപ്പാൾ, സൽമ ഫറൂഖ്, റെയ്ഹാന ബാനു തോട്ടശ്ശേരി ഒക്കെ സൂപ്പറായി പാടി.
1: നമ്മൾ നേരത്തെ അലിറഹാൻ പങ്കെടുത്ത യുദ്ധം ചോദിച്ചിരുന്നല്ലോ, അത്
0: അതിന് ഉത്തരം വന്നിട്ടുണ്ട്.
1: ജമൽ യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ട് സൽമ ഫറൂഖ്. അതുപോലെ ജമീല വി പി കർബല യുദ്ധം നടന്നിട്ടുണ്ട്. കർബല യുദ്ധം അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന യുദ്ധം.
0: അതെ അതെ.
1: അപ്പോൾ അതുപോലെ മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഞങ്ങൾ നേരത്തെ ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം എന്താണെന്നുണ്ട്.
0: ചന്ദ്രൻ
1: ആ,
0: നിൽക്കും ആകാശത്തെ നിറം എന്താണ്?
1: അതിൻ്റെ ഉത്തരം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, കറുപ്പ് നിറം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡേ കഥ വരട്ടെ, ഈവനിംഗ് ഡേ എന്താ,
0: ഈവനിംഗ് ലൈവിൻ്റെ കഥ വരട്ടെ
1: കഥ
0: എന്നൊക്കെ
1: വരട്ടെ എന്നാണ്. അതെ,
0: പറഞ്ഞിട്ടുണ്ടാവും.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നുണ്ട് വഹീദ അത്തിക്കോട്ട്. അതുപോലെ എന്നെ പൂട്ടാൻ എളുപ്പമാണ്, തുറക്കാൻ പ്രയാസമാണ്, ആരാണ്?
2: പൂട്ടാൻ എളുപ്പമാണ്,
1: കൂട്ടാൻ
2: എളുപ്പമാണ്,
1: തുറക്കാൻ
2: പ്രയാസമാണ്.
1: അതുപോലെ നമ്മൾ ചോദിച്ചതിൻ്റെ ഉത്തരേ ഈ ബ്ലാക്ക് കറുപ്പ് എന്നൊക്കെ പറഞ്ഞ സെലീന തോട്ടശ്ശേരി, സഫിയ എടപ്പാൾ, സൽമ ഫറൂഖ്. സൂപ്പറായി പാടി റിഹാന ബാനു തോട്ടശ്ശേരി. ചോദ്യത്തിന് ഉത്തരം പറയും മുങ്ങണ്ടാന്ന്. പൂട്ടാൻ എളുപ്പമാണ്, തുറക്കാൻ
2: പ്രയാസമാണ്.
0: ഞാൻ അതിൻ്റെ ഉത്തരം നോക്കട്ടെ.
2: പൂട്ടാൻ
0: എളുപ്പം, തുറക്കാൻ
1: ഉത്തരം
2: ഉത്തരം വന്നിക്കണോ?
1: ഓ, അങ്ങനെ തൊട്ടുപിടിക്കാ മതി, പൂട്ടിക്കോളൂ.
0: അതിന് മറ്റൊരു ചോദ്യം ഉണ്ട്, എന്താണ് വേറെന്തോ? ആ, മുമ്പ് ഇതുപോലെ ഒരു വാടിയും അല്ലേ, മുമ്പ് വന്നിട്ടുണ്ട് ചോദ്യം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. ശരി, ഏതായാലും അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ ഉത്തരം പറഞ്ഞു, സൽമ ഫറൂഖ് പറഞ്ഞു. ആദ്യം പറഞ്ഞ സൽമ ഫറൂഖ് ആണ്, തൊട്ടവാടി.
1: മാഷാ നന്നായി ആലപിച്ച് ബാറക്കല്ലാഹു ഫീക്കും മൈമൂന ചീക്കറോട്. അതുപോലെ ജമീല ഗാളിബാഗ്, എവരി നൈറ്റ് ആൻഡ് എവരി ഡേ വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ആ പാട്ട് പറയാം നിങ്ങൾക്ക്. അല്ല, നമുക്കൊരു കാര്യം ചോദിക്കാം, മിസ്സബിന് ഏറ്റവും
1: ഇഷ്ടപ്പെട്ട
0: ഏറ്റവും എളുപ്പം പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് ഏതാ?
1: എന്റെ ഫേവറേറ്റ് ഒരു പാട്ടുണ്ടാവില്ല,
2: അതെ, ഞാൻ തുടക്കത്തിൽ പാടും. ഞാൻ പണ്ട് മദ്രസയിൽ പഠിക്കുന്ന ടൈമിന് സർഗമേളയില് സ്റ്റേറ്റില് ഫസ്റ്റ് അടിച്ച പാട്ടായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ പാടി വരുന്ന ഒരു പാട്ടായിരുന്നു.
0: വേറൊരു ഫേവറേറ്റ്
1: പാട്ട്,
2: അങ്ങനെ അങ്ങനെ ചോദിച്ചാല്
0: കേരളത്തിലൊക്കെ വരുന്ന പാട്ടുകള് ചിലർക്ക് ഫേവറേറ്റ് പാട്ടുകളായിട്ട്. എന്റെ മുന്നേ ഒരു ചെറിയൊരു ചോദ്യം, നീണ്ട കഴുത്തും പരന്ന ചുണ്ടും കുഞ്ഞി കണ്ണുകളും പറന്നുയരാൻ പറ്റാതുള്ളൊരു കുറ്റിച്ചിറകുകളും ആറ്റിലും തോട്ടിലും നീന്താൻ പറ്റും വിടർന്ന കാലുകളും കുക്കുട വർഗത്തിൽ പെട്ടോൻ ഇവൻ, ഇവനുടെ പേരെന്ത്?
1: ഞാൻ പറയട്ടെ.
0: അതാ
1: പറയണോ?
0: പറഞ്ഞു.
1: താറാവ്.
0: താറാവ്.
2: താറാവ്.
0: അപ്പൊ താങ്കൾക്ക് നല്ലൊരു സമ്മാനമുണ്ട്. പിന്നെ
1: ബദറിൻ രണാങ്കണം പാടുമോ
2: ചോദിച്ചിട്ടുണ്ട്. പുതിയ ഈണത്തിൽ പുതിയ പാട്ട്.
0: എൻ കാൽ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എൻ കാൽ പിടിച്ചവർക്ക് ഞാൻ തണലെന്നവർ. കുടാ മൗലൂദ് പാടുകയാണ് വിചാരിക്കൂലേ.
1: എന്നെ പേടിച്ചവർ ആരും പേടിക്കണ്ടെന്നുള്ള അതുപോലെ. ഏതായാലും നമുക്ക് ഒരു പാട്ടുകൂടി കേൾക്കല്ലേ? സാമാശേ,
0: പാട്ട് കേൾക്കണോ? ഒരു പാട്ടല്ല, പിന്നെ എത്ര സമയമുണ്ട്? ബാക്കിയൊക്കെ പാട്ടിൽ തന്നെ നമ്മൾ പോകണം.
1: പൂട്ടാൻ എളുപ്പം, തുറക്കാൻ പ്രയാസം എന്ന് പറഞ്ഞതിന് ഉത്തരം ഇപ്പൊ വരുന്നുണ്ട്. മൈമുന ചിക്കലോട് മനസ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉത്തരം എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അത് തൊട്ടാവാടിയാണ്, ജസ്റ്റ് ഒന്ന് തൊട്ടാ മതി, പൂടിക്കോളും. തുറക്കാൻ നമ്മൾ വിചാരിച്ചൊരു കാര്യമില്ല.
0: താറാവ് എന്നുള്ള ഉത്തരം നേരത്തെ
1: റിഹാനബാന തുടച്ചില്ല, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് വന്നിട്ടുണ്ട്.
0: സൽമ ഫറൂഖ്, അമീറും, ബദറിലെ രണാങ്കണം, ഏതായിരുന്നാലും നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകാം.
2: ആ പാട്ട് തന്നെ പാടാം, ബദറിൻ്റെ.
1: അതുപോലെ ഫേവറേറ്റ് കൂട്ടത്തിൽ പെട്ടൊരു പാട്ടാണ്.
0: നോക്കാം.

0: മഷാല്ലാ, നമ്മൾ ആ പാട്ടിന്റെ ആ ചരിത്രം അങ്ങനെ വായിക്കുമ്പോഴേ അറിയാതെ നമ്മൾ കണ്ണു നിറഞ്ഞു. സഹാബത്തിനെ ഒരുമിച്ച് നിർത്തുന്നതും സവാദുള്ളാഹിന്റെ ആ സംഭവമൊക്കെ ഇങ്ങനെ ചരിത്രങ്ങളുടെ ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അതല്ലെങ്കിൽ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ കണ്ണു നിറയുന്ന കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു. നമ്മളറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചാടിപ്പോകുന്നത് അങ്ങനെ ചിലങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യനിമിഷങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഇതുപോലെ കുറേ സംഭവങ്ങൾ വരുന്നത്. ആ നമസ്കരിക്കാൻ പോകുന്നതും റസൂലിൻ്റെ ആ വസിയത്തൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴേ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. അതിൽ പെട്ടൊരു ഭാഗമാണ് ആ ബദറിൻ്റെ ആ രംഗം. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഇങ്ങനെ നിന്ന് നമസ്കരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അബൂബക്കർ എന്ന റസൂലിനെ അങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു റസൂലിനെ മാറ്റി അള്ളാഹ് നമ്മളെ സഹായിക്കുന്നു പറയുന്നത്, അതൊക്കെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത പ്രാർത്ഥനയുടെ ഒരു ഫലത്തിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ നമ്മളൊക്കെ എത്രത്തോളം ബേക്കിലാന്നുള്ളൂടി അവിടെ മനസ്സിലാവും. ഇതായിരുന്നു മാഷാല്ല നല്ലൊരു
1: പാട്ടായിട്ടുണ്ട്. പാട്ട് സൂപ്പറായി എന്ന് പറഞ്ഞു, നല്ല ചരിത്രമുറങ്ങുന്ന ഗാനം, അതിമനോഹരമായി പാടിയിരിക്കുന്നു. എടപ്പാൾ, കാലില്ലാതെ ഓടും വായില്ലാതെ സംസാരിക്കും, എന്താണത്?
2: കാലില്ലാതെ ഓടും വായില്ലാതെ സംസാരിക്കും.
1: മൊബൈൽ ഫോൺ. മാഷാല്ലാ, പാട്ട് നന്നായി പാടിയിട്ടുണ്ട്. ചുറ്റിയാലും ചുറ്റിയാലും തീരാത്ത തുണി
0: ആകാശം, അതല്ലെങ്കിൽ റോഡ്, രണ്ടും പറയാം.
1: താമരശ്ശേരിയാണ് ചോദ്യം ചോദിച്ചത്. കൊച്ചിയിൽ വിതച്ചത് കൊല്ലത്ത് കൊയ്തു. പിന്നെ പിന്നെ സെഫി എടപ്പാൾ പറഞ്ഞ നിഹലമോൾ നല്ല പാട്ടുകാരിയാണല്ലോ, അവിടെ ഉപ്പയും പാടുമായിരിക്കും.
0: ആരാ പറഞ്ഞതാരാ
1: അത് പറഞ്ഞത്? നോട്ടെ, സെഫി എടപ്പാൾ.
0: ഉപ്പ പാടും, പക്ഷെ നിങ്ങളൊക്കെ ചെവി പൊത്തി നിക്കണോ, നേരെ ഞാൻ പാടാറുള്ളൂ.
1: ഒരു കാര്യം ചെയ്യാം, നമുക്ക് സമയമുണ്ടോ നോക്കാം.
0: ഇൻഷാല്ലാ.
1: പിന്നെ പടച്ചോന്റെ അനുഗ്രഹം മടന്നിൽ, അത് നമ്മൾ പാടി. അതന്നെ ഇപ്പം ആ പാട്ട് പാടി,
0: അത് പാടിയില്ല, അത് ചോദിച്ചിട്ടുണ്ട് ഒരാള്. അതുപോലെ ഉറങ്ങാൻ കിടന്നാലും ഉണരും, എവരി നൈറ്റ് ആൻഡ് എവരി ഡേ.
2: അതാണ് എവരി നൈറ്റ് ആൻഡ് എവരി ഡേ എന്ന് പറഞ്ഞത്.
1: ഉറങ്ങാൻ കിടന്നാലും എന്നുള്ള പാട്ടിന്റെ അല്ലെ. ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് വരാം. അപ്പോഴേക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മള്
0: പാഠക്കുറിപ്പ് അല്ലെ,
1: പാഠക്കുറിപ്പ് കേട്ടതിന് ശേഷം തീർച്ചയായും.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه الأجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, എല്ലാ മുസ്ലിങ്ങളും അവരും പരസ്പരം സഹോദരി സഹോദരന്മാരാണ് എന്ന തത്വമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, മുസ്ലിങ്ങളും പരസ്പരം കെട്ടിടങ്ങൾ പോലെയാണ്. യശുദ്ദു ബഅലുഹു ബഅല, അവർ പരസ്പരം കെട്ടി ഉറപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികളും പരസ്പരം ബാധ്യതയുള്ളവരാണ്. നമ്മളെല്ലാവരും പരസ്പരം കടമ ഉള്ളവരാണ്. നമ്മുടെ സഹോദരി സഹോദരന്മാരോടുള്ള കടമകൾ എന്താണെന്നുള്ളത് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖംസുൻ തജിബു ലിൽ മുസ്ലിമി അലാ അഖീഹി, ഒരു മുസ്ലിമിന് അഞ്ച് കാര്യങ്ങളാണ് തൻ്റെ സഹോദരൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ളത്. ഒന്ന്, റദ്ദു സലാം, സലാം മടക്കലാണ്. നമുക്കറിയാം സലാം പറയുക എന്നുള്ളത് ഒരാളെ കണ്ടാൽ സലാം പറയുക എന്നുള്ളത് അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരാൾ നമ്മോട് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സലാം മടക്കുക എന്നുള്ളത് അത് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. രണ്ടാളുകൾ അവർ തമ്മിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ അവരിൽ ഒന്നാമത് സലാം പറയുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്, അതാണ് ഏറ്റവും ഉത്തമവും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തൊരു കാര്യം എന്നുള്ളത് തുമ്യ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. വതശ്മീ തുലാത്തീസ്, തുമ്യവന് വേണ്ടി പ്രാർത്ഥിക്കുക. തുമ്യാൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്, അൽഹംദുലില്ല എന്ന് പറയേണ്ടതുണ്ട്. അത് സുന്നത്തായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒരാൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് തുമ്മിയതിന് ശേഷം അൽഹംദുലില്ല പറയുന്നത് നമ്മൾ കേൾക്കുകയാണെങ്കിൽ അവർക്ക് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യം എന്നുള്ളത് ഇജാബത്തു തഅവത്തി, ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതാണ്. വല്ല ഭക്ഷണത്തിനോ ഹലാലായ വല്ല പരിപാടികൾക്കോ ആരെങ്കിലും നമ്മളെ ക്ഷണിക്കുകയാണെങ്കിൽ ആ ക്ഷണം സ്വീകരിക്കൽ നമ്മുടെ ഒരു ബാധ്യതയാണ്. ഇനി വല്ല കാരണങ്ങൾ കൊണ്ട് ആ ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ, ആ പരിപാടിക്ക് പോകാതിരിക്കാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ ക്ഷണത്തെ നമ്മൾ നല്ല വാക്കുകൾ കൊണ്ട് മടക്കി അയക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നാലാമത്തൊരു കാര്യം എന്നുള്ളത് അലയ്യാദത്തുൽ മരിയിൽ, രോഗിയെ സന്ദർശിക്കുക എന്നുള്ളതാണ്. രോഗി സന്ദർശനം എന്നുള്ളത് ഇസ്ലാം വളരെയധികം മഹത്വം കൽപ്പിക്കുന്ന വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ്. രാവിലെയാണ് ഒരാൾ ഒരു രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുന്നതാണ്. വൈകുന്നേരമാണ് ഒരാൾ ഒരു രോഗിയെ തൻ്റെ സഹോദരനെ സന്ദർശിക്കുന്നതെങ്കിൽ 70,000 മലക്കുകൾ രാവിലെ ആകുന്നത് വരെ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നതാണ്. മാത്രമല്ല സ്വർഗത്തിൽ അയാൾക്കൊരു പൂന്തോട്ടവും അള്ളാഹു സുബ്ഹാന തആല ഒരുക്കി വച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് ഇത്തിബാഉൽ ജനാഇസ്. നമ്മുടെ സഹോദരൻ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ നമുക്ക് അവസാനമായി ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം എന്നുള്ളത് അവരുടെ ജനാദ സംസ്കരണം, അവസാനമായി മയ്യത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സഹോദരന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ മടങ്ങുന്നതെങ്കിൽ ഒരു ഉഹദ് മലയോളം പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ല, നമ്മുടെ സഹോദരൻ്റെ മണ്ണിൽ മറമാടിയിട്ടാണ് നമ്മൾ മടങ്ങുന്നതെങ്കിൽ രണ്ട് ഉഹദ് മലയോളം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രതിഫലം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരസ്പരമുള്ള ബാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നിറവേറ്റാൻ നമ്മൾ ശ്രദ്ധിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാ, വളരെയേറെ ഉപകാരപ്രദമായൊരു പാഠക്കുറിപ്പാണ് നമ്മൾ കേട്ടത് അല്ലേ. അപ്പോഴേ ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. കയ്യില്ല കാലില്ല ലോകം ചുറ്റും എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്.
2: കയ്യില്ല കാലില്ല ലോകം ചുറ്റും.
1: കയ്യില്ല കാലില്ലാതെ ലോകം ചുറ്റും എന്താണ്? ഞാൻ അതിന്റെ ഉത്തരം കണ്ടില്ല. ഓക്കെ, അത് പറയുന്ന ആളുകള് അറിയുന്ന ആളുകള് പറയട്ടെ അല്ലേ.
0: എന്നിട്ട് ഉത്തരം പറയാം.
1: ഉത്തരം പറയാം.
0: നമ്മൾ നേരത്തെ ചോദിച്ചില്ല കാലില്ലാതെ ഓടും വായില്ലാതെ സംസാരിക്കും എന്താണ് എന്നുള്ളത്? അത് ഞാൻ പറഞ്ഞ ഉത്തരം അല്ല കേട്ടോ ചോദിച്ച ആള് പറഞ്ഞത്.
1: എന്റെ ഇഷ്ടപ്പെട്ട സോങ് ഉറങ്ങാൻ കിടന്നാലുള്ള പാട്ടാണ്. പാട്ടെല്ലാം ഉഷാറായിട്ടുണ്ട്. അപ്പൊ അത് പാടാൻ വേണ്ടി ആവശ്യമാണ്.
0: ആവശ്യം പാടാൻ വേണ്ടി പാടിയാ മതിയാവും.
1: എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ആ പാട്ട് കേട്ടിട്ട് ബാക്കിയാവാം.

0: മാഷല്ലാ, നല്ല ടോപ്പായി പാടിയുണ്ട്, ബാർക്കല്ലാഹു ഫീക്. അപ്പോഴേ ചോദിച്ച ചോദ്യങ്ങൾക്ക് കുറേ ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. കാറ്റ് എന്ന് പറഞ്ഞിട്ട് ജമീല വി പി, അതുപോലെ സൽമാ ഫറൂഖ്, അതുപോലെ സൽമാ ഫറൂഖ് മറ്റൊരു തൊടി അച്ഛൻ കയ്യില്ലാതെ ലോകം ചുറ്റുന്നത് മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമ്രാൻ എൻ വി, കുമരനല്ലൂർ സൂര്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഹിദ സുഹ്ര മഞ്ചേരി കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷമീം ചുങ്കത്തറ പാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം പ്ലെയിന്, ഇത്രയും ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ശരിയായ ഉത്തരം കാറ്റാണ്.
1: യെസ്.

0: ചെറിയ പാട്ടൊന്നും പറ്റൂല.
1: എന്റെ മോള് സർഗമേളക്ക് പാടിയ പാട്ടാണ് ഫസ്റ്റ് കിട്ടിയ പാട്ടാണ് ലൈലല്ല സുലേഖ തിരുവാലി.
0: ആ അതുപോലെ ഏറ്റവും ചെറിയ പാലം എന്നുള്ളതിന് മൂക്ക് നുത്തരാച്ചവരുണ്ട് കേട്ടോ, ജമീല വി പി കാളികാവ്, റെയ്ഹാന ബാനു.
1: മൂക്ക് എങ്ങനെ പാലാണ്? പാലത്തിന്റെ ചുവട്ടില് ഇതുണ്ടാവില്ലേ?
0: അതെ,
1: മൂക്ക് എങ്ങനെ ഒരു പാല പോലെ
0: പാലാവൂലല്ലോ. ഏറ്റവും ചെറിയ പാലം നമ്മൾ ചോദിച്ചത്, അപ്പം അതിന് ഉത്തരം പറയണം. അത് കുസൃതി ചോദ്യമാണ്. ഏറ്റവും ചെറിയ പാലം മൂക്കല്ല. ഞാൻ അറിയാതെ എന്ത് ചെയ്തു,
1: അറിയാതെ പറഞ്ഞോ? മൂക്കിന്റെ പാലം അങ്ങനെ പറഞ്ഞതായിരിക്കും.
0: അതെ, മൂക്കും മൂക്കിന്റെ പാലാണ് ഏറ്റവും ചെറിയ പാലം. മാഷാ പാടിയ പാട്ട് നല്ല പാട്ട്. പേരക്കുട്ടിയെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാട്ട് വന്നത്
2: അൽഹംദുലില്ലാണോ അല്ലെങ്കിൽ
0: പോയതാണോ
2: എന്ന്
0: കണ്ടറിയണം.
1: ഉറങ്ങിയുണ്ടാവും പാടിയെങ്കിൽ
0: ജന്മത്തിൽ ഉറങ്ങൂലായിരുന്നു. അതെ, കഥ പറയും എന്ന് പറഞ്ഞിട്ട് ജമീല വി പി കാളികാവ്. കഥ ഇനി പറയും.
1: കഥയിൽ ചോദ്യം ഉണ്ട് സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. കഥയിൽ ചോദ്യമല്ല, ചോദ്യത്തിൽ കഥയുണ്ടാവണം.
0: അതെ, അതാണ്. ഏതായാലും ഒരു പാട്ടുടി പാടാനുള്ള സമയം ഉണ്ടാവും കേട്ടോ. അപ്പോ ഒരു പാട്ടുടി പാടാൻ നമ്മളെ മിസ്സാമ്പിന് സമയം കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്താ നിങ്ങളെ അഭിപ്രായം മാഷെ?
1: ഓ, തീർച്ചയായിട്ടും പാട്ട് പാടാനുള്ള സമയമുണ്ട്. നല്ലൊരു
0: പാടും, നല്ലൊരു പാട്. മിസ്സാമ്പിന്റെ ഫേവറേറ്റ്, രണ്ടാമത്തെ ഫേവറേറ്റ് പാട്ട് അല്ലേ?
1: നോക്കാം. അപ്പൊ അടുത്ത പാട്ടിന് വേണ്ടിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ് ഇൻഷാല്ലാ. കുട്ടി ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ,
2: ഉറങ്ങിയിരിക്കണേജാറാവണ്ട.
1: പിന്നെ അടുത്തൊരു പാട്ട് കൂടി കഴിഞ്ഞ് ഇന്നത്തെ ഈവനിംഗ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാം.

0: മഷാല്ലാ മഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ഇവനിംഗ് ലൈവ് നമ്മൾ പാട്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് സമയം
1: പോയതാ.
0: പെട്ടെന്ന് കഴിഞ്ഞു പോയി, സമയം പോയതറിഞ്ഞില്ല. നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നു എന്നതിലും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 57 മിനിറ്റായി, സമയം അവസാനിക്കാറില്ലേ?
1: അതെ, നമുക്ക് പിരിയാനുള്ള സമയമായി. ഇൻഷാല്ലാ ഇനിയും നമുക്ക് ഇതുപോലെ, കാരണം ഫസ്റ്റ് ടൈമിൽ സലാം സാറെ കൂടെ ഞങ്ങൾ കുറേ ആൾക്കാരാണ്. എല്ലാ ദിവസവും സലാം സാർ ഇവിടെ ആ സീറ്റ് സലാം സാർക്കുള്ളതായിരുന്നു, അതിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് ആൾക്കാരും ഓരോരു ദിവസം ഓരോരുത്തരായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ ഇൻഷാല്ലാ നമുക്ക് ഇനിയും ഇതുപോലെയൊക്കെ ഇരിക്കാൻ കഴിയട്ടെ,
0: പ്രാർത്ഥിക്കാം.
1: ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ സൈനുൽ ആബിദ് മലോറം,
0: അതുപോലെ ഞാൻ വിടി അബ്ദുൽ സലാം, പിന്നെ
2: ഞാൻ മിസ്സബ് കാരപ്പറമ്പ്.
0: അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് മറ്റൊരു ദിവസം കൊണ്ട് കാണാം. അസ്സലാമു അലൈക്കും.

പീസ് റേഡിയോ സ്വരം, ഇസ്ലാമിൻ്റെ സുന്ദരമായ ആദർശ ശബ്ദം മനോഹരമായ വരികളിലൂടെ ശ്രോതാക്കളിൽ എത്തിക്കുന്ന സ്വരത്തിൽ ഇന്ന് അഖിലാണ്ടനാഥൻ അള്ളാഹു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ഗാനം ആലപിക്കുന്നത് സാഹിൽ സലഫി കൊല്ലം.

0: ജസാക്കല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് സ്വരം അഖിലാണ്ടനാഥൻ അല്ലാഹു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് സ്വരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഗാനം ആലപിച്ചത് സാഹിൽ സലഫി, കൊല്ലം.
1: പീസ് റേഡിയോ ഓർമ്മ. മർഹൂം കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ ഇന്ന് മൗലാന ചാലിലകത്തുമായി ബന്ധപ്പെട്ട വിഷയം ഓർമ്മിച്ചെടുക്കുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മാഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മൗലാന ചാലിലകത്ത്. മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ പ്രമുഖനായി ചിലർ വിശേഷിപ്പിക്കാറുണ്ട്. അത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ സേവനം അതിനും വളരെ പിറകിൽ നിന്നും തുടങ്ങുന്നു. മുസ്ലിം കേരളത്തിൻ്റെ നാനോന്മുഖ പുരോഗതിയുടെ കേന്ദ്രവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചോരകൊണ്ട് ചുവന്ന മണ്ണിൻ്റെ പ്രദേശവുമായ തിരൂരങ്ങാടിയുടെ അരുമ സന്താനമാണ് മൗലാന ചാലിലകത്ത്. ഞാൻ ഖുതുബ പരിശീലിച്ച തർമ്മൽപ്പള്ളി മൗലാന എടുപ്പിച്ചതാണ്. പരപ്പനങ്ങാടിയിൽ നിന്നാണ് വിവാഹം ചെയ്തത്. രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു. തിരൂരങ്ങാടിയിൽ നിന്നാണ് മറ്റൊരു വിവാഹം. എൻ്റെ ഭാര്യമാതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരി. എൻ്റെ ഭാര്യാകുടുംബം ചാലിലകത്തുകാർ എന്നാണ് അറിയപ്പെടുന്നത്. മതവിദ്യാഭ്യാസ രംഗത്ത് ഒരു നവോത്ഥാന നായകനായി മൗലാന ചാലിലകത്ത് രംഗപ്രവേശം ചെയ്തതോടെയാണ് അദ്ദേഹം ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത്. വായക്കാട് അദ്ദേഹത്തിൻ്റെ ദാറുൽ ഉലൂം മദ്രസ ഇസ്ലാഹി പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്ക് വിത്തുപാകാൻ ഉഴുതുമറിച്ച ഒരു പാഠശേഖരമായി ഭവിച്ചു. സലഫി പ്രസ്ഥാനത്തിൻ്റെ പടനായകന്മാരുടെ നായകനായ കെ എം മൗലവി ഈ മദ്രസയിൽ നിന്നും പഠിച്ചു. പ്രിയ ശിഷ്യനായിരുന്നപ്പോൾ ഗുരുവിൻ്റെ എഴുത്തുകാരനായി ഖാത്തിബ് എന്ന പേരിൽ അറിയപ്പെട്ടു. മൗലാനയുടെ മകളെ വിവാഹം ചെയ്തു. ഇ കെ മൗലവി, ഇ മൊയ്തു മൗലവി തുടങ്ങിയ പ്രഗത്ഭ നേതാക്കൾ വായക്കാട് മദ്രസയിലെ വിദ്യാർത്ഥികളും കെ എം മൗലവിയുടെ സതീർത്ഥ്യരുമായിരുന്നു. മൗലാനയുടെ പുത്രന്മാർ എം സി സി സഹോദരന്മാർ എന്ന പേരിലാണ് പരക്കെ അറിയപ്പെട്ടിരുന്നത്. എം സി സി അഹമ്മദ് മൗലവി, എം സി സി അബ്ദുറഹ്മാൻ മൗലവി, എം സി സി ഹസൻ മൗലവി എന്നിവർ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പണ്ഡിതന്മാരായി ശോഭിച്ചു. എം സി സി അബ്ദുറഹ്മാൻ മൗലവി ഇസ്ലാഹി പ്രവർത്തനങ്ങളിൽ അതീവ ബുദ്ധിശാലിയും ആസൂത്രകനും കെ എം മൗലവിയുടെ സന്തത സഹചാരിയുമായിരുന്നു. പുളിക്കൽ മദീനത്തുലൂലും അറബി കോളേജിനെക്കുറിച്ച് ഓർക്കുന്നതു തന്നെ എം സി സി മൗലവി എന്ന പേരിൽ നിന്നാണ്. ആദ്യഘട്ടത്തിൽ സുന്നി മുസ്ലിയാക്കളിൽ വൻ തോക്കുകളായിരുന്ന പലരുമായി വാദപ്രതിവാദങ്ങൾക്ക് നിർബന്ധിതമായ ഘട്ടങ്ങളിലെല്ലാം അതിൻ്റെ ചുക്കാനായി എം സി സി അബ്ദുറഹ്മാൻ മൗലവി തന്നെയാണ് രംഗത്ത് നിന്നത്. മൗലാനയുടെ ശിഷ്യന്മാരും പുത്രന്മാരും ചേർന്നപ്പോൾ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വിജയഗാഥയുമായി മുന്നോട്ടു ഗമിച്ചു. വാഴക്കാട് മൗലാന നടത്തിയ ദാറുൽ ഉലൂം മദ്രസയുടെ ചരിത്ര പശ്ചാത്തലവും ഘടനയും വായനക്കാർ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഞാൻ ജനിക്കുന്നതിനു മുമ്പുള്ള ചരിത്രമാണ് എൻ്റെ കേട്ടുകേൾവിയിൽ നിന്നുള്ള വിവരണത്തേക്കാൾ അനുഭവസ്ഥൻ്റെ വാക്കുകളായിരിക്കും ഉത്തമം. ഇസ്ലാഹി രംഗത്ത് ഇപ്പോൾ ശോഭയാർന്ന വ്യക്തിത്വമാണല്ലോ അബ്ദുറഹീം മൗലവി കുറ്റിയാടി. മകനേക്കാൾ പ്രഗത്ഭനായിരുന്നു പിതാവ് എം അബ്ദുള്ള കുട്ടി മൗലവി. കെ എം മൗലവി സ്മാരക ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതിയ വാചകങ്ങൾ വായിച്ചാൽ മായഞ്ഞുപോയ ദാറുൽ ഉലൂം മദ്രസ എന്ന മഹത്തായ വിദ്യാകേന്ദ്രത്തെക്കുറിച്ച് ഒരു ഏകദേശ രൂപം നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടും.
3: ഈയുള്ളവൻ കെ എം മൗലവിയെ ഒന്നാമതായി കണ്ടതും പരിചയപ്പെട്ടതും വാഴക്കാട് ദാറുൽ ഉലൂം മദ്രസയിൽ വെച്ചാണ്. അന്ന് ഞാൻ പ്രാഥമിക വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. വാഴക്കാട് പുരാതനകാലം മുതൽ ദർസ് നടന്നുവരുന്ന ഒരു കുഗ്രാമമെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. പേരും പെരുമയുമുള്ള കൊയപ്പത്തൊടി തറവാട്ടുകാരാണ് അതിൻ്റെ ഭാരവാഹികൾ. ഇടക്കാലത്ത് അതിൻ്റെ മാനേജർ പരേതനായ മുഹമ്മദ് കുട്ടി ഹാജിയായിരുന്നു. അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനും ധനികനുമായിരുന്നു. അദ്ദേഹത്തിന് മദ്രസ നല്ല നിലയിൽ നടത്താൻ ആശ വന്നു. ഒരു മഹാപണ്ഡിതനെക്കുറിച്ച് അന്വേഷിച്ചു. അക്കാലത്ത് കേരളത്തിൽ വിവിധ കലകളിൽ അസാമാന്യ പാണ്ഡിത്യമുണ്ടായിരുന്ന ചാലിലക്കത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവരെ വരുത്തി ദാറുൽ ഉലൂമിൻ്റെ പ്രിൻസിപ്പാൾ സ്ഥാനം നൽകി. അന്ന് തൊട്ട് ദർസിൻ്റെ നില ശ്രുതിപ്പെട്ടു. കേരളത്തിലെ മറ്റു ദർസുകളിലൊന്നിലും ഇല്ലാത്ത അനേകം സഹായ ഫണ്ടുകൾ വാഴക്കാട് തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ട് അനേകം വിദ്യാർത്ഥികൾ വന്നു ചേർന്നു. കൂട്ടത്തിൽ കെ എം മൗലവിയും ഉണ്ടായിരുന്നു. ഉയർന്ന പണ്ഡിതന്മാരായിരുന്ന സുലൈമാൻ മൗലവി, ചെറുശ്ശേരി അഹമ്മദ് മൗലവി, കുത്തുബി മുഹമ്മദ് മൗലവി, മുതലായ അനേകം പേർ ഉയർന്ന ക്ലാസുകളിൽ വന്നു ചേർന്നു. കെ എം മൗലവി, പി കെ മൂസ മൗലവി, ഇ മൊയ്തു മൗലവി, ഇ കെ മൗലവി, പി പി ഉണ്ണിയൻകുട്ടി മൗലവി, പി കെ യൂനുസ് മൗലവി ആദിയായവർ രണ്ടാം നിരയിലും പഠിപ്പ് തുടങ്ങി. നൂറിൽ പരം വിദ്യാർത്ഥികളുള്ള അന്നത്തെ നില എത്ര സ്തുത്യർഹം! തഫ്സീർ, ഹദീസ്, ഫിഖ്, തസവ്വുഫ്, മആനി, ബദീഇ ആദിയായവക്ക് പുറമെ തർക്കശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഭൂമിശാസ്ത്രം, സയൻസ്, ഗണിതശാസ്ത്രം മുതലായവ പഠിപ്പിക്കുന്നത് കാണാൻ പല ഭാഗത്തുനിന്നും സന്ദർശകർ വന്നുകൊണ്ടിരുന്നു. ഇക്കാലത്ത് കെ എം മൗലവി സാഹിബ് പ്രിൻസിപ്പാളിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്നോണം നിലകൊണ്ടിരുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി അയക്കുന്ന കാര്യത്തിൽ മൗലാനയെ സഹായിച്ചത് കെ എം മൗലവി ആയിരുന്നു. പരിഷ്കൃതാശയക്കാരനായ പ്രിൻസിപ്പാളിൻ്റെ നേതൃത്വത്തിൽ നവീനാശയക്കാരായ ശിഷ്യന്മാരോടുകൂടിയുള്ള പഠനം പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. വാഴക്കാടും പരിസര പ്രദേശങ്ങളുമെല്ലാം ഉണർന്നു. നവീന ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആധുനിക ഉപകരണങ്ങൾ അത്യന്താപേക്ഷിതമാണല്ലോ. മൗലാനയുടെ നിർദ്ദേശമനുസരിച്ച് ഗ്ലോബുകളും അറ്റ്ലസുകളും വിവിധ മേഖലകളിലുമുള്ള ജന്തുക്കളുടെയും ജീവികളുടെയും ഫോട്ടോകളോടുകൂടിയ ചാർട്ടുകളും ഫറായില്, മുഞ്ചിദ്, കാമൂസൽ അസിരി തുടങ്ങിയ ഡിക്ഷണറികളും കുത്തുബഖാനക്ക് ആവശ്യമായ സർവത്ര കിതാബുകളും മാനേജർ വരുത്തിക്കൊടുത്തു. എന്നാൽ അതെല്ലാം സെലക്ട് ചെയ്യുന്ന പ്രധാന കൃത്യം നിർവഹിച്ചിരുന്നത് കെ എം മൗലവി സാഹിബായിരുന്നു. മൗലാനയുടെ ശിഷ്യഗണങ്ങളിൽ ഒരു വിഭാഗത്തിന് ലൗകിക വിജ്ഞാനം കുറവാണെന്നും ചിലർക്ക് മലയാളം എഴുത്തും വായനയും അറിഞ്ഞുകൂടെന്നും മൗലാനയ്ക്ക് അനുഭവപ്പെട്ടു. ഈ ന്യൂനത ഉടനടി പരിഹരിക്കണമെന്നുറച്ച് സിലബസിൽ ചില മാറ്റങ്ങൾ വരുത്തി. കണക്കും മലയാളവും മറ്റ് അത്യാവശ്യ വിവരങ്ങളും പഠിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു. വലിയ പണ്ഡിതന്മാർ മലയാളത്തിലെ ബാലപാഠങ്ങൾ പഠിക്കുന്നതും സ്ലേറ്റ് എടുത്ത് കണക്ക് ചെയ്യുന്നതും കൗതുകമുള്ള കാഴ്ചയായിരുന്നു. അധ്യാപനത്തിൽ ഒരു പങ്കുവഹിച്ചിരുന്നത് കെ എം മൗലവി അവർകളായിരുന്നു എന്ന വസ്തുത വിസ്മരിക്കാവതല്ല. കാലക്രമത്തിൽ എല്ലാ വിദ്യാർത്ഥികളും മലയാള സാഹിത്യത്തിൽ നൈപുണ്യം സിദ്ധിച്ചവരായിത്തീർന്നു. പത്രവായനയിൽ അഭിരുചിയുള്ളവരും.
2: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. മൗലാന ചാലിലകത്തുമായി ബന്ധപ്പെട്ട ഭാഗം വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം.
4: يا دعاة رب السماء
5: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കുന്നതാണ്. അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ലക്ഷണങ്ങളിൽ നിന്നും വയറുവേദന തിരിച്ചറിയാം. ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വയറുവേദനയെക്കുറിച്ചാണ്. സാധാരണ ആളുകളിലൊക്കെ ഉണ്ടാകുന്ന വയറുവേദനയുടെ സ്ഥാനം നോക്കി എന്താണ് അസുഖങ്ങൾ എന്നുള്ളത് തിരിച്ചറിയാം എന്നുള്ളത്, എങ്ങനെ ഈ വയറുവേദന എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു അവബോധം നമുക്കുണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് പല അസുഖങ്ങളെയും നേരത്തെ കണ്ടെത്താനും അത് കൃത്യമായിട്ട് തുടക്കത്തിൽ ചികിത്സിക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഏതൊരു രോഗം വരുമ്പോഴും ശരീരം ഒട്ടനവധി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ചികിത്സയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തമാവാനും ആ രോഗം നേരത്തെ കണ്ടെത്തി കൃത്യമായിട്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് അതിൻ്റെ പ്രയാസങ്ങളില്ലാതെ ഒഴിവാക്കാനും അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്, ഒരു തുടക്കത്തിൽ തന്നെ ചികിത്സിക്കേണ്ട പല അസുഖങ്ങളും വൈകുന്നത് മൂലമുണ്ടാകുന്ന കോംപ്ലിക്കേഷനെ തടയാനും ഇത്തരം രോഗലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് നമുക്ക് മുക്തമാവാൻ സാധിക്കും. അങ്ങനെ കുറച്ച് ലക്ഷണങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. വയറുവേദനയുമായി ബന്ധപ്പെട്ട് വയറിൻ്റെ വലത്തുഭാഗത്തായിട്ട് മുകളിലായി അനുഭവപ്പെടുന്ന വേദനകൾ, സാധാരണ നമ്മുടെ ലിവറൊക്കെ നമ്മുടെ വയറിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഞാൻ ഈ കാണിക്കുന്ന ഈ വയറിൻ്റെ ഈ ഭാഗത്തായിട്ട് ശക്തമായിട്ടുള്ള ഇടവിട്ട് ഇടവിട്ടുള്ള വേദനകൾ, ചിലപ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള, അതോടൊപ്പം തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഛർദ്ദിൽ വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണത്തിനോടൊരു മടുപ്പ് വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടാത്തൊരവസ്ഥ, ശക്തമായിട്ട് വയറിലൊരു കനം പോലെ വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ പിത്താശയ കല്ലുകളുടെ ഒരു അവസ്ഥയായിരിക്കാം. അങ്ങനെ പിത്താശയ കല്ലുകളാണോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും വയറിൻ്റെ ഒരു സ്കാൻ എടുക്കുകയും ചെയ്താൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണമാണ് വിശപ്പില്ലായ്മ, അതുപോലെ വിശന്നിരിക്കുമ്പോൾ വയറുവേദന, നെഞ്ചിരിച്ചിൽ, ദഹനക്കേട്, പുളിച്ചു തകട്ടൽ, ശക്തമായിട്ടുള്ള ചെറിയ ചെറിയ സൂചി കുത്തുന്ന പോലെയുള്ള വേദന, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എരിച്ചിൽ പോലെയുള്ള അവസ്ഥ, ഇതൊക്കെ വയറിലുണ്ടാകുന്ന അൾസർ മൂലമുണ്ടാവാം. അപ്പോൾ അൾസറിൻ്റെ ലക്ഷണങ്ങളാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് ഒരു എൻഡോസ്കോപ്പി ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റു ടെസ്റ്റുകളോ നമുക്ക് നടത്താവുന്നതാണ്. പിന്നീട് വയറിൻ്റെ മധ്യഭാഗത്ത് മുകളിലായി അനുഭവപ്പെടുന്ന ശക്തമായിട്ടുള്ള വേദന, ആ വേദന നേരെ പുറകു വശത്തേക്ക് വ്യാപിക്കാം. ചിലപ്പോൾ നമുക്കത് ഒരു ഛർദ്ദിലുണ്ടാവാം, അതോടൊപ്പം അതുപോലെ കുനിഞ്ഞിരിക്കുമ്പോൾ അല്പം ആശ്വാസം കിട്ടാം. ആ വേദന ഇടവിട്ട് ഇടവിട്ട് വരിക, പനി അതോടൊപ്പം വരുന്നു, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ക്ഷീണമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് പാൻക്രിയാറ്റൈറ്റിസ് പോലെയുള്ള ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളായിരിക്കും. അതും നമുക്കൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ ഒരു സ്കാനിങ്ങും ഒക്കെ ചെയ്താൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. പിന്നീട് വരുന്ന ഒരു വയറുവേദനയാണ് വൃക്കയിലെ കല്ല് എന്ന് പറയുന്നത്. സാധാരണ നടുവിൻ്റെ രണ്ട് വശങ്ങളിൽ വേദന അനുഭവപ്പെടാം. കല്ല് ഏത് കിഡ്നിയിലാണ് നിൽക്കുന്നത് എന്നത് അപേക്ഷിച്ചിട്ടായിരിക്കും നമ്മുടെ വേദന. വലത്തെ കിഡ്നിയിലാണെങ്കിൽ വലത്തെ ഭാഗത്ത് നട്ടലിൻ്റെ രണ്ട് വശങ്ങളിൽ വലത്ത് ഭാഗത്ത് വേദന വരാം. ഇടത്തെ കിഡ്നിയിലാണെങ്കിൽ ഇടത് ഭാഗത്ത് വരാം. രണ്ട് കിഡ്നിയും കല്ലുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും വരാം. ചിലപ്പോൾ ആ വേദന നമ്മുടെ ഊരയിൽ നിന്ന് നട്ടലിൽ നിന്ന് വയറിലൂടെ ഇറങ്ങി, നമ്മുടെ നടുവിൽ നിന്ന് വയറിലൂടെ ഇറങ്ങി വൃക്ഷണ സഞ്ചി വരെയൊക്കെ വേദന നീണ്ടു നിൽക്കാം. അല്ലെങ്കിൽ നമ്മുടെ തുടയിലേക്കൊക്കെ വേദന വ്യാപിക്കാം. ചിലപ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ വേദന, അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ അല്പം ആശ്വാസം കിട്ടാം, അല്ലെങ്കിൽ മൂത്രത്തിൽ ചില ബ്ലഡിൻ്റെ അംശങ്ങൾ കാണാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൃക്കയിലെ കല്ലിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു സ്കാനിങ് എടുത്താൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. പിന്നീട് സാധാരണ ഉണ്ടാകുന്ന ഒരു വയറുവേദനയാണ് അപ്പെൻഡിസൈറ്റിസ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും വയറിൻ്റെ വലതുവശത്ത് താഴെയായി അനുഭവപ്പെടുന്ന വേദന, ശക്തമായിട്ടുള്ള വേദനയുണ്ടാവാം, അതുപോലെ ഛർദ്ദിലുണ്ടാവാം, നല്ല ശക്തമായിട്ടുള്ള പനിയുണ്ടാവാം, ക്ഷീണമുണ്ടാവാം, വയറിന് വേദന മൂലം ആ ഭാഗത്ത് തൊടുമ്പോഴേക്ക് നമുക്ക് ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവാം, അതുപോലെ പനിയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണാം. ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ അപ്പെൻഡിസൈറ്റിസ് ആണ് നമ്മൾ സംശയിക്കാം. അതുണ്ടെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിനനുസരിച്ചുള്ള ചികിത്സയും ടെസ്റ്റുകളും നമ്മൾ ചെയ്തിട്ട് രോഗം നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമുള്ളത് രോഗനിർണയം തന്നെയാണ്. ഏർലി നമുക്ക് ആ ഒരു രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഏർലി നമുക്ക് നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പലപ്പോഴും ഇതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപകട അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കും. ഈ വിവരങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞത്. ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി സംസാരിച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ആരോഗ്യ ചിന്തകൾ. ലക്ഷണങ്ങളിൽ നിന്നും വയറുവേദന തിരിച്ചറിയാം. വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി ഇൻസൈറ്റ്. ദൈവാസ്തിത്വം യുക്തി വിരുദ്ധമല്ല. അവതരണം സഹൽ ആദം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ കട്ടിലിനരികെ കുറച്ച് നൂലുകളുണ്ട്, കുറച്ച് ബട്ടനുണ്ട്, കുറച്ച് തുണിയുണ്ട്. നമ്മൾ ഒരാളോട് പറയുകയാണേ, രാവിലെ ഉണർന്നപ്പോൾ ഞാൻ കാണുന്നത് ആ നൂലും ആ ബട്ടനും ആ തുണിയും കൂടി ചേർന്ന് മനോഹരമായ ഒരു ഷർട്ടായി മാറിയിരിക്കുന്നു എന്ന് നമ്മളൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ആൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുക? ഇനി എന്ത് ബുദ്ധിവിരുദ്ധമായ യുക്തിക്ക് വിരുദ്ധമായ കാര്യമാണ് പറയുന്നത്? ഒരാൾ വന്ന് തുന്നാതെ ഒരു ആ ബട്ടനും നൂലും തുണിയും ഒന്ന് ചേർത്ത് തുന്നാതെ ഒരു രാത്രിയുടെ ഇളങ്കാറ്റിൽ ഒരിക്കലും അതൊരു ഷർട്ടായിട്ട് മാറുകയില്ലല്ലോ, അതാണല്ലോ യുക്തി എന്ന് നമ്മളോട് തിരിച്ചു പറയും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു മരുഭൂമിയിലൂടെ നമ്മൾ പോവാണ്. മരുഭൂമിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് താഴെ നിന്നും ഒരു കളിപ്പാട്ടം നമുക്ക് വീണ് കിട്ടി. അപ്പോൾ നമ്മൾ പറയുകയാണ് എന്താണ്, ഒരു അപ്പുറത്ത് കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു, ആ പ്ലാസ്റ്റിക്കുകളെല്ലാം കൂടി ചേർന്ന് എന്താണ് മരുഭൂമിയുടെ കാറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ട് മനോഹരമായ ഒരു കളിപ്പാട്ടമായി കൊണ്ട് അത് രൂപപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കേൾക്കുന്ന ആളുകൾ നമ്മോട് പറയുക, എന്ത് ബുദ്ധിശൂന്യമായ ഒരു കാര്യമാണ് പറയുന്നത്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഒരാൾ വന്ന് മരുഭൂമിയിലൊരു ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ മരുഭൂമിയിലൊരു സാധനം വന്ന് കിടക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതിലൂടെ ഒരാൾ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമല്ല അവിടെ വന്ന് കിടക്കുന്നത്. അഥവാ ഒരു ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരിക്കലും ഒരു കാര്യം തനിയേ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള യുക്തി എന്നതാണ് സത്യം. അഥവാ ഒരു ഡിസൈനിന് പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ടാവുക എന്നുള്ളത് കേവലമായ യുക്തിയാണ്, ഒരു ബേസിക്കായ പ്രിൻസിപ്പിളാണ്. ഒരു തത്വങ്ങളൊന്നുമില്ലാതെ നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഡിസൈനിന് പിന്നിൽ ഡിസൈനർ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത്. അഥവാ ഒരു കാര്യവും ഒരു പ്രൊഡക്റ്റും തനിയെ ഉണ്ടാകില്ല എന്നുള്ളത് കേവലമായ യുക്തിയാണ്. എങ്കിൽ യുക്തി അതാണെന്നിരിക്കെ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും വർഗങ്ങളും മനുഷ്യനും അങ്ങനെയുള്ള കോടാനുകോടി നക്ഷത്രങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം തനിയേ ഉണ്ടായി എന്ന് പറയുന്ന യുക്തിവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ സത്യത്തിൽ യുക്തിക്ക് വിരുദ്ധമായ ഒരു കാര്യമല്ലേ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഒരു സംഭവം തനിയെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ യുക്തി എന്നിരിക്കെ ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിനകത്തുള്ള കോടാനുകോടി ആയ കാര്യങ്ങളൊക്കെ തനിയെ രൂപപ്പെടുന്നതാണെന്ന് പറയുന്നതാണോ? അതല്ല, പ്രപഞ്ചം പോയിട്ട് പ്രപഞ്ചത്തിലെ ഒരു അണുമണി പോലും തനിയെ ഒരിക്കലും ഉണ്ടാവുകയില്ല, ആരെങ്കിലും ഉണ്ടാക്കിയാലല്ലാതെ എന്ന് പറയുന്നതാണോ യുക്തി എന്നുള്ളത് നമ്മൾ ശരിക്കും നമുക്കൊന്ന് നമ്മുടെ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു ചിന്ത ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇരിക്കുന്നത്. അഥവാ ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട്, ഒരിക്കലും ഒരു തനിയേ ഉണ്ടായി എന്നൊരു കാര്യമല്ല ഈ പ്രപഞ്ചം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നൊരു കാഴ്ചപ്പാട് എന്നുള്ളത്. അഥവാ ഇസ്ലാമിൻ്റെ റുബൂബിയത്ത് എന്നുള്ളൊരു ഒരു ഇസ്ലാമിൻ്റെ തൗഹീദിന് അടിസ്ഥാനപരമായ പാഠമെന്ന്, അഥവാ ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട്, ഒരിക്കലും ഒന്നും തനിയേ ഉണ്ടായതല്ല, ആ സൃഷ്ടാവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതും ആ സൃഷ്ടാവിൻ്റെ അധീനത്തിലാണ് ഈ ലോകം റൺ ചെയ്യുന്നതുമുള്ളൊരു തത്വമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എങ്കിൽ ആരാണ് ആ റബ്ബു എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് തീർത്തും പദാർത്ഥങ്ങൾക്കുള്ളിലുള്ള ഒരു സംഭവങ്ങളെ മാത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം അറ്റോമിക്കായ പദാർത്ഥങ്ങൾ ഉള്ളിലുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ലബോറട്ടറിയിൽ പോയിക്കൊണ്ടോ ഏതെങ്കിലും ഒരു അത്യാധുനികം എന്ന് വിളിക്കപ്പെടുന്ന ഏത് വലിയ ലബോറട്ടറിയിലോ ടെസ്റ്റിംഗ് പോയിന്റിലോ നമ്മൾ ചെന്ന് പരിശോധിച്ചാലും അവിടെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ ഒരു ലോ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു വോയിഡബിൾ സ്റ്റേറ്റ്മെൻ്റാണ്. ആ ചോദ്യം തന്നെ നിരർത്ഥകമാണ് എന്നതാണ് സത്യം, എന്നതാണ് വസ്തുത. എങ്കിൽ ആരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണമെങ്കിൽ പദാർത്ഥീതനായ പദാർത്ഥങ്ങൾക്കപ്പുറത്തുള്ള ഒരു ശക്തി അഥവാ മനുഷ്യന്റെ എല്ലാ ഹൃദയങ്ങളെയും അറിയുന്ന, മനുഷ്യന്റെയും മനുഷ്യനപ്പുറത്തുള്ള വർഗങ്ങളെയും ഈ പ്രപഞ്ചത്തിനെയും അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു സൃഷ്ടിയെയാണ്, ഒരു കഴിവിനെയാണ് യഥാർത്ഥത്തിൽ റബ്ബ് എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ ആരാണ് റബ്ബ്, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളതിന് ഒരുപാട് ദൈവികമായ തെളിവുകൾ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നതായി കൊണ്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. യഖ്ലുക്കും ഫി ബുത്തൂനി ഉമ്മഹാത്തിക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫി ളുലുമാതിൻ സലാസ, അഥവാ നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ വെച്ച് ഒരു സൃഷ്ടിക്ക് ശേഷം ഒരു സൃഷ്ടിയായിക്കൊണ്ട് മൂന്ന് അന്ധകാരങ്ങളിലായി നിങ്ങളെ അവൻ സൃഷ്ടിച്ചുണ്ടാക്കുന്നു. അങ്ങനെയുള്ളവനത്രേ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു, അവനാകുന്നു രാജാധിപത്യവും അവനല്ലാതെ ആരാധനയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്തിൻ്റെ ഒരു ഒരു ദൈവികത ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അഥവാ ഈ ഒരു ആയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഒരിക്കലും ഒരു ഒരു കാര്യം തനിയെ ഉണ്ടാകുമോ എന്ന ചിന്തക്ക് ശരിക്കും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതാണ് എന്നതിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അഥവാ മനുഷ്യൻ അവൻ്റെ മാതാവിൻ്റെ വയറ്റിൽ ഗർഭത്തിൽ വെച്ച് സൃഷ്ടിക്കപ്പെടുന്നതിനടങ്ങിയ അത്ഭുത രഹസ്യങ്ങൾ ഈ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു സൃഷ്ടി രൂപത്തിന് ശേഷം മറ്റൊന്നായി, അഥവാ ഖൽഖം മിൻ ബഅദി ഖൽഖിൻ, അഥവാ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ദ്രിയം, രക്തപിണ്ഡം, മാംസപിണ്ഡം എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായിക്കൊണ്ട് മനുഷ്യൻ ഒരു ശിശു ഉണ്ടായി വരുന്നു, പൂർണ്ണ ശിശുവായി വരുന്നു എന്നതാണ് ഈ ഒരു ആയത്തിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഫീ ളുലുമാതിൻ സലാസ, മൂന്ന് തരം അന്ധകാരങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിവക്ഷ, മാതാവിൻ്റെ വയറ്, ഗർഭാശയം, ശിശുവെ മൂടിപ്പൊതിഞ്ഞുള്ള നേരിയ ഉറ എന്നീ മൂന്ന് അജ്ഞതകളെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു വാചകത്തിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മൂന്ന് ഇരുട്ടറകളെയും അതിനുശേഷം സങ്കീർണമായ ഇരുട്ടറകൾ, അതൊക്കെ ഒരു വൈദ്യശാസ്ത്രത്തിൽ നിന്നൊക്കെ ഒരു അതിൻ്റെ ഒരു പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇരുട്ടറ നമുക്ക് കാണുമെങ്കിൽ തന്നെ ഒരു പ്രത്യേക ശാസ്ത്രീയയിലൂടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അഥവാ സൂചിപ്പിക്കുന്ന ഇത്രയും സങ്കീർണതകളിലൂടെയാണ് ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് ഒരു ശിശുവായിക്കൊണ്ട് മനുഷ്യൻ പിറന്നു വീഴുന്നത് എന്നിരിക്കെ അവൻ കടന്നു വന്ന ഈ ഒരു പാതയങ്ങളെ മാത്രം അനലൈസ് ചെയ്തുകൊണ്ട് അവനെ പ്രസവിച്ച മാതാവും ആ അണ്ഡത്തിൽ അവൻ ചെറുപ്പത്തിൽ നിന്നുള്ള ബീജവും ഒക്കെ ഒരു ഒരു ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു കോയിൻസിഡൻസ് ആയിക്കൊണ്ട് തനിയെ രൂപപ്പെടുന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ കേവലമായ യുക്തിവിരുദ്ധമാണ് എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് കാണും പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അവിടെ ചോദ്യം. അതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ സൃഷ്ടാവിനെ സൂചിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്നത്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഗാശിയ, സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മോട് ചോദിക്കുന്നു, അഫല യന്ദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്, എന്നാൽ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, വ ഇലസ്സമ ഇക്കൈഫ റുഫിഅത്ത്, ആകാശത്തിലേക്ക് അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്, വ ഇലൽ ജിബാൽ ഇക്കൈഫ നുസിബത്ത്, പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ അവ എങ്ങനെ നാട്ടിവെക്കപ്പെട്ടിരിക്കുന്നു, വ ഇലൽ അർളി കൈഫ സുതിഹത്ത്, ഭൂമിയിലേക്ക് അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, അഥവാ ആകാശവും പർവ്വതവും ഈ നമുക്ക് ചുറ്റുമുള്ള അതടങ്ങുന്ന ഭൂമിയൊക്കെ എങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട് അങ്ങനെ കിടക്കുന്നു എന്നുള്ളത് അവൻ നോക്കുന്നില്ലേ, അതൊക്കെ ഒരു തനിയൊരു ഉണ്ടായി വന്നതാണ് എന്നുള്ളത് എങ്ങനെയാണ് അവന് പറയാൻ പറ്റുന്നതെന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ തുടക്കത്തിൽ അഫല യന്ദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്, ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്, അഥവാ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ചിന്തിക്കാൻ പറ്റാവുന്ന, കമ്പയർ ചെയ്തവർക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന ഒരു സൃഷ്ടിയാണ് ഒട്ടകം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക വാഹനങ്ങൾക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ അറബികൾ അധികം ഉപയോഗിച്ചിരുന്ന ഒരു വാഹന മാധ്യമായിരുന്നു ഒട്ടകങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടകത്തെക്കുറിച്ച് അവരുടെ ഒരു സൃഷ്ടി വൈഭവം വളരെ മനുഷ്യനെ ഏറെ ചിന്തിപ്പിക്കുന്നു. അഥവാ മരുഭൂമിയിലൂടെ ആരാരും പോകാത്ത മരുഭൂമിയിലൂടെ എപ്പോഴെങ്കിലും കിട്ടുന്നൊരു വെള്ളം, അത് ലിറ്റർ കണക്കിന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്രോതസ് ഒട്ടകത്തിനുണ്ട്. മരുഭൂമിയിലൂടെയാണ് ഒട്ടകം നടന്നു പോകുന്നത്. അതിരിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ കാല് മണലിൽ പൂഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി അത് ഇറക്കിക്കൊണ്ട് ഇരിക്കാനുള്ള ഒരു സംവിധാനമാണ് അള്ളാഹു ഒട്ടകത്തിൻ്റെ കാലുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു സിസ്റ്റം ഒട്ടകത്തിനും ഒക്കെ ഒന്ന് ഉണ്ടായിരിക്കെ അതെല്ലാം തനിയെ ഉണ്ടായതാണ്, ഒരു ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു കോയിൻസിഡൻസിൽ രൂപപ്പെടുത്തിയതാണ് എന്ന് പറയുന്നത് ഒരു യുക്തിക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് എന്നത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടുകയും ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളൊരു വാദം ഒരിക്കലും ഒരു ഒരു യുക്തിവിരുദ്ധമല്ല. നേരെ മറിച്ച് യുക്തിവിരുദ്ധം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് പറയുന്ന യുക്തിവാദികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ പരത്തപ്പെടുന്ന ഒരു ആശയമാണ്. ഇസ്ലാമിൻ ഇതിൻ്റെ ഒരു മാർഗമാണ് യഥാർത്ഥത്തിലുള്ള ഒരു യുക്തിവാദമായി കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാന തആല അവൻ്റെ നിയമങ്ങളെയും അവനെയും ഒക്കെ കൂടുതൽ പഠിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് പ്രധാനം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ദൈവാസ്തിത്വം യുക്തി വിരുദ്ധമല്ല. അവതരിപ്പിച്ചത് സഹൽ ആദം.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
6: قد كفاني علم ربي من سؤالي.
7: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
8: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
7: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
8: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പണ്ടൊരു ചൈനീസ് കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പൊ ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ആളുകള് അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, അത് കയറ് പൊട്ടിച്ച് പോയല്ലോ, ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ അങ്ങനെ പോകാൻ, എന്ത് അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോവാറില്ലല്ലോ
1: കർഷകനോട്.
0: അപ്പൊ കർഷകൻ പറഞ്ഞു ആയിരിക്കാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ 7 കുതിരകളുമുണ്ട്. 7 കുതിരകളായിട്ടാണ് തിരിച്ചു വരും. ഇത് വന്ന് നിൽക്കുന്ന കണ്ട പയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ നിങ്ങൾക്ക് ഒന്നു പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ 8 എണ്ണമായി. അപ്പം നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോളയാൾ പറഞ്ഞു ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളൊക്കെ ആയി. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി 8 എണ്ണമുണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരളി പിടിച്ചു, അതിൻ്റെ പുറത്തുനിന്ന് മകൻ വീണ് കാല് പൊട്ടി. അപ്പം ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആ കുതിര വന്നതിപ്പോൾ ആകെ സ്ലിപ്പായില്ല, നിങ്ങളുടെ മോൻ ഇങ്ങനെയൊക്കെ കാല് പിടിച്ചൊന്നും ഇപ്പം നേരാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും അത്രക്ക് പൊട്ട വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പം അയാൾ പറഞ്ഞു ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയിലെ രാജാവിൻ്റെ പട്ടാളക്കാർ ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാർ വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും അവർക്കിഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകണം. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. ഇദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കണം. അപ്പം അത് കണ്ടവർ പറഞ്ഞു കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം,
1: അവരൊരു മകനെയുള്ളൂ,
0: കാല് പൊട്ടിയത് പറ്റൂല, വേണ്ടാന്ന് അവർ ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ അയൽവാസികൾ വന്ന്, നിങ്ങളെ മകനെ, ആ നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല, ഓ നിങ്ങളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ആയിരിക്കാം. ഇതാണ് കഥ. നമ്മൾ പല കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുന്ന പല വിഷയങ്ങളുണ്ടാവും.
1: അതെ,
0: ഇതൊരു കഥയാണെങ്കിലും കണ്ട മാത്രയിൽ കേട്ട മാത്രയിൽ ചില നിലപാടുകളെടുത്ത് നമ്മൾ വിധി പറയുന്ന അവസ്ഥ നമുക്കൊന്ന് വേണ്ട. ഒന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മറുവശം വന്നേക്കാം.
1: വിധി പറയുക എന്നതിനും അപ്പുറം ഒന്ന് നിങ്ങൾ സംഭവം കറക്റ്റാണ്, എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് അറിയുമ്പോഴേക്ക് അതിനൊരു വിധി പറയുകയും ചാടിപ്പുറപ്പെടുകയും ചെയ്യാം. രണ്ടാമത്തൊരു വിഷയമുണ്ട്, മിക്കവാറും ആളുകൾ ഈ ഒരു നഷ്ടത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് കൂടുതൽ ടെൻഷനാകുന്നു. രണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടൈം കളയുക. അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച പല ജോലികളും ഇതിൻ്റെ പേരിൽ എടുക്കാൻ കഴിയാതെ ആവുക, നമ്മുടെ ടൈം നഷ്ടപ്പെടുക, യാത്രകളില്ലാതെ ആവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെ ആവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക.
0: ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താന്നുള്ളതൊന്ന് കാത്തിരിക്കാൻ അത് കഴിയില്ല, അപ്പോഴേക്ക് തന്നെ തീരുമാനം എടുത്ത് കഴിഞ്ഞു പോയി.
1: അതല്ലേ, അതെ, കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പ് അള്ളാഹുവിന്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക.
1: അവിടെ അതിലാണ് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലോ അല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്നാ അംറുഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് ഒരു എൻഡ് അള്ളാഹുവിലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ വചനം നമ്മളോട് കൂട്ടിവെക്കാം.
2: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു വോയിസ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അബ്ദുൽ ഹമീദ് പറപ്പൂർ, ഡോക്ടർ സി മുഹമ്മദ് റാഫി, ഡോക്ടർ ബഷീർ VP എന്നിവർ. വാങ് ചുക്കിന്റെ നിരാഹാരം ഭാഗം 2 സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും പ്രസക്ത ഭാഗം.
4: എന്താണ് BJP ഇത്രമേൽ ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ചാൽ ഇവിടെ ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഇതിവിടെ നിൽക്കൂല. ഈ ചോദ്യങ്ങളിൽ നിന്ന് അടുത്ത പല ചോദ്യങ്ങളിലേക്ക് പോകും. മാത്രവുമല്ല ഒരിക്കൽ കീഴടങ്ങിയാൽ പിന്നെ പല കാര്യങ്ങളിലും കീഴടങ്ങേണ്ടി വരും. തങ്ങളൊരു രാഷ്ട്രീയ ശക്തി എന്നർത്ഥത്തിൽ ദുർബലനാണ് എന്ന് വരാമെന്നുള്ള പേടി അവർക്കുണ്ട്. മൂന്നെന്താ വെച്ചുകഴിഞ്ഞാൽ, ഇതിനകത്ത് കോർ ഇഷ്യൂസ് പുറത്തു വരും, കാരണം അന്വേഷണം വേണ്ടി വരും, അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും, ആരാണ് കാരണക്കാരെന്നുള്ളത് വരും. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്തേക്ക് കടന്നുകൂടിയ താല്പര്യങ്ങളെല്ലാം എക്സ്പോസ്ഡ് ആകുന്നൊരവസ്ഥ വരും. പിന്നെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്താ രാജി വെച്ചുകൂടെ എന്ന് ചോദ്യം വരും. പക്ഷെ അത് ബി ജെ പിയെ സംബന്ധിച്ചോളം ആത്മഹത്യാപരമാണ്. കാരണം ബീഹാർ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ നിവൃത്തിയില്ലാത്ത വിധം ശക്തമായി നിന്നിരുന്നൊരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിന് യഥാർത്ഥത്തിൽ തകർത്തു കൊടുത്തത് ഈ ധർമ്മേന്ദ്ര പ്രധാനാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നാൽ പലരും കരുതിയിരുന്നത്, പക്ഷേ അദ്ദേഹത്തെ അവർ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് വളരെ മറ്റേ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ചില റോളുകൾ അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് മനസ്സിലായത്, ഇന്നിപ്പോൾ അമിത്ഷാ അദ്ദേഹവുമായിട്ട് ചർച്ചയ്ക്ക് ഇരുന്നിരുന്നു. അപ്പോൾ പല മാധ്യമങ്ങളൊക്കെ എഴുതുന്നതാണ് ഇപ്പോൾ രാജിവെക്കും, മറ്റേ 5 മിനിറ്റിനുള്ളിൽ രാജിവെക്കുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ആ ചർച്ചയിൽ അദ്ദേഹം വഴങ്ങിയില്ല, അദ്ദേഹം വഴങ്ങിയിട്ടില്ല. സ്വാഭാവികമായിട്ടും പിന്നെ അടുത്ത് അമിത്ഷാക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, അടിച്ചമർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഡിഫ്യൂസ് ചെയ്യായിരുന്നു, എന്ത് ചെയ്തു മറ്റേ മന്ത്രി രാജിവെക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഘട്ടം എന്താണ്, ഈ അന്വേഷണം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള റിഫർമേഷൻസും തയ്യാറാവുകയൊക്കെ ചെയ്യുന്നതിന് പകരം അടിച്ചമർത്തുന്നതിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ എനിക്ക് മറ്റൊരു ഇതെന്ന് വെച്ചാൽ, സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള അധികാരങ്ങൾ പോലും കവർന്നെടുക്കുകയാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു അർഹത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളിലും നേരെ ചൊവ്വ നടത്താൻ പറ്റാത്തവർക്ക് ഇതും കൂടെ ഏറ്റെടുത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും ബി ജെ പി അതിൻ്റെ ഒരു രാഷ്ട്രീയ പരാജയം ഇതിനകത്ത് മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ പോപ്പുലർ ട്രെൻഡുകൾ ഇതരാവുന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ കോർപ്പറേറ്റുകളെ വെച്ചുകൊണ്ട് ഭരിക്കാമെന്നുള്ള, അല്ലെങ്കിൽ അവരുടെ മീഡിയ, അവരുടെ പണം, അവർ നൽകുന്ന സ്വാധീനം, പിന്തുണ, ഇത് വെച്ചുകൊണ്ട് ഭരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പൊതുവെ ബി ജെ പി നീങ്ങുന്നത്. പക്ഷേ അതിനകത്തേക്ക് അല്ലെങ്കിൽ അതിനെതിരെ ഒരു നോൺ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫിഗർ, ഒരു രാഷ്ട്രീയ ആശയവുമായി ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ വാങ്ചുക്ക് ഇന്നൊരു ഒരു പ്രതീകമാണ്. പക്ഷേ ഞാൻ കരുതുന്നത് എന്താ വെച്ചാൽ, അത് ചോദ്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി കൂടുതൽ ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. മാത്രമല്ല യുവത്വം കാണിച്ചൊരു ധൈര്യമുണ്ട്. ഇന്നൊക്കെ നമ്മൾ കാണുന്ന ഒരു ധൈര്യം അത് ചെറുതല്ല. കാരണം നിരന്തരമായിട്ട് കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു, അടിക്കുന്നു, പെൺകുട്ടികളടക്കം മറ്റേ ഭീകരമായിട്ട് മദ്യക്ക് സംഭവിക്കുമ്പോഴും കുട്ടികൾ വീണ്ടും വീണ്ടും തിരിച്ചു വരികയാണ്. ഡൽഹിയുടെ പല ഭാഗങ്ങളിലും കേന്ദ്രീകരിച്ച് അവർ മാർച്ച് വീണ്ടും ചെയ്യാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുമ്പോഴും എന്താണ്, ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ജെൻസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളിലുള്ള ഒരു കരുത്ത്, ഒരു വീര്യം, അത് പൂർണ്ണമായിട്ടും അൺലീഷ് ചെയ്യപ്പെടുന്നൊരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഖലിസ്ഥാൻവാദികളാണ് പിന്തുണയ്ക്കുന്നോ അല്ലെങ്കിൽ അവർ മറ്റേ ചെങ്കോട്ട തകർക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അർണബിനെ പോലുള്ളവരുടെ ഈ മൂന്നാംകിട ഈ മാധ്യമ രംഗത്ത് നടക്കുന്ന ഇതുകൊണ്ടൊന്നും ഇത് തടയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു പ്രക്ഷോഭം, എനിക്ക് പറയാനുള്ളതാണ്, ഈ ഒരു പ്രക്ഷോഭത്തെ രാഷ്ട്രീയ ഇന്ത്യ ഏറ്റെടുക്കേണ്ടതുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ അലയൊലി ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊരു മാർച്ചായിക്കൊണ്ട് ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട്. അത്തരത്തിൽ ഇതൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിനുള്ള നല്ലൊരവസരമായി പിന്നെന്തായാലും ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ ചില മൗനങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ള അറിയാം. പക്ഷെ എന്തായാലും ഏറ്റവും നല്ല ഒരു കോസിൻ്റെ പേരിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുക്കാൻ മടിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സോനം വാങ്ചുക്ക് ഇത് മുന്നോട്ട് വന്നു എന്നറിയുന്നില്ല. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്തുണ നൽകുകയും അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള ഈ വ്യക്തിത്വങ്ങളൊക്കെ മുന്നോട്ട് വരികയും ചെയ്തുകൊണ്ട് ഇന്ത്യയെ അടിസ്ഥാനപരമായ അതിൻ്റെ ഒരു ജനാധിപത്യത്തിലേക്ക്, സെക്യുലറിസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിനിതിലൂടെ തുടക്കമാകണമെന്ന് നമ്മൾ കരുതുന്നു.
5: തീർച്ചയായും ഗുരുതരമായ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തീർത്തും നിസ്സംഗതയോടുകൂടിയുള്ള പ്രതികരണമാണ് കാണുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്?
6: ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാറ് പറഞ്ഞു പിന്നെ സത്യാഗ്രഹ സമരങ്ങളുടെ ഭഗത് സിംഗ് മുതലുള്ള ചരിത്രം. പലപ്പോഴും ഈ സത്യാഗ്രഹ സമരങ്ങളെ പറ്റി പറയാറുള്ള ഒരു കാര്യം, ഗാന്ധിജി സമരം ചെയ്തത് ബ്രിട്ടീഷുകാരോടാണ്. ബ്രിട്ടീഷുകാർക്ക് ഉയർന്ന, എന്തൊക്കെ പറഞ്ഞാലും ഉയർന്ന ജനാധിപത്യ ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തെരുവിൽ ഒരു ഗാന്ധിയെപ്പോലെ ഒരു മനുഷ്യൻ എല്ലാ ഭക്ഷണം അന്നപാനീയങ്ങളും ഉപേക്ഷിച്ച് കിടക്കുമ്പോൾ അവരതിനെ അവധാനതാപൂർവം കാണുകയും വളരെ സമാനുഭാവത്തോടുകൂടി അവരാ ചർച്ചയെ അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങളെ നോക്കിക്കാണുകയും ആ സമരം ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്നുള്ളൊരു തോന്നലുണ്ടാവുകയും ചെയ്യുന്ന ബ്രിട്ടീഷുകാരുടെ ഉയർന്ന ജനാധിപത്യ ബോധവും ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് ഗാന്ധിജിയുടെ സമരങ്ങൾ പലപ്പോഴും വിജയിച്ചതെന്നുള്ളതാണ്. നമ്മളിവിടെ സമരം ചെയ്യുന്നത് ഒരല്പം പോലും ജനാധിപത്യ ബോധമില്ലാത്ത കഴിഞ്ഞ 10-12 വർഷങ്ങളായി 2014 മുതലുള്ള സമരങ്ങളുടെ പോരാട്ടത്തിൽ വിജയിച്ച സമരം എന്ന് രേഖപ്പെടുത്തപ്പെടുന്നത് കർഷകരുടെ സമരം മാത്രമാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് പിന്നെ നമ്മളുടെ NRCയുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ ഒരു ഭാഗികമായി ഈ രണ്ടു കാര്യങ്ങളിൽ മാത്രമാണ് ഭാഗികമായിട്ടെങ്കിലും ചിലതിൽ പൂർണ്ണമായി

ഇപ്പോൾ ബി ടെക്കിന് അഡ്മിഷൻ നാളെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നൊരു കുട്ടിയാണ്. മോശമില്ലാത്തൊരു റാങ്ക് കിട്ടി, കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അഡ്മിഷൻ അവൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത കോഴ്സിനല്ല കിട്ടിയിട്ടുള്ളത്, സെക്കൻഡ് ഓപ്ഷൻ കൊടുത്ത കോഴ്സിനാണ്. ഫസ്റ്റിൽ അടുത്ത ഘട്ടത്തിൽ കിട്ടും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ. പക്ഷേ ഇത് വരുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ഉയർന്ന ഒരു മാർക്ക് നേടിയിട്ടുള്ള കുട്ടികൾക്ക് പോലും അവർ ആഗ്രഹിച്ചൊരു കോഴ്സിന് വരാൻ കഴിയാത്തതെന്ന് വെച്ചാൽ നീറ്റ് സംവിധാനം സമ്പൂർണ്ണമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. അത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുട്ടികളും ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ അഡ്മിഷനിലേക്ക്, സാർക്ക് അതിനെ കുറച്ചും കൂടി ബഷീർ സാർക്ക് അതിനെ പറ്റി അറിയും, എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകം എന്നുള്ളവർക്ക്, അവരും ഇതിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അവരിതിൽ നിന്ന് ഒഴിയുമ്പോൾ മാത്രമാണ് എഞ്ചിനീയറിങ്ങിൻ്റെ ശരിക്കുമുള്ള അഡ്മിഷൻ നടക്കുക. എന്തുകൊണ്ടാണ് ഈ നീറ്റ് ഇങ്ങനെ വൈകിയതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ NTA ഈ അലംഭാവവും ഈ പരീക്ഷാ സംവിധാനം. അപ്പോൾ ഇത് ഏറ്റവും താഴേക്കിടയിലുള്ള ഇപ്പോഴും കുട്ടികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും താൻ ആഗ്രഹിക്കുന്ന ഒരു കൗമാരക്കാരനെ കൗമാരക്കാരിയെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിന് ഉയർന്ന് പഠിച്ചിട്ടും നല്ല എഫേർട്ട് എടുത്തിട്ടും മാർക്ക് നേടിയിട്ടും റാങ്കിൽ ഉയർന്ന തലത്തിലെത്തിയിട്ടും ആഗ്രഹിച്ച കോഴ്സ് കിട്ടാതെ പോകുന്ന, ഇതൊക്കെ അവരനുഭവിക്കുന്ന സ്ട്രെസ്സാണ്. ഇതൊന്നും ഒരു മുതിർന്ന ആളുകൾ കാണുന്ന പോലെ അത്ര ലാഘവമുള്ളൊരു കാര്യമല്ല. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10-13 കുട്ടികളാണ് ഈ കാര്യത്തിൻ്റെ പേരിൽ ജീവൻ വെടിഞ്ഞത് എന്നുള്ളത് ഒരു രാജ്യം വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ആ കുടുംബത്തെ സംബന്ധിച്ച് 100% നഷ്ടപ്പെട്ടത്. അവർക്ക് ശരിക്കും രാജ്യം ഇതൊരു ഒരു സ്വാഭാവികമായി ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്തുള്ള കുഴപ്പം കൊണ്ട് സംഭവിച്ചാണെന്നുള്ളവർക്ക് ആ കുടുംബത്തെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു വെൽഫെയർ സ്റ്റേറ്റിനുണ്ടെന്നുള്ളത് ഒക്കെ ഈ കാര്യത്തിലുണ്ട്. സാറ് നേരത്തെ പറഞ്ഞ പോലെ 152 എക്സാമുകളാണ് ഇത്. നീറ്റ് പുനർപരീക്ഷ നടത്താന്ന് തീരുമാനിച്ചത് തന്നെ അത്ര എക്സ്പോസഡ് ആയിപ്പോയി ഇത് എല്ലാ ആളുകളുടെ കയ്യിലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എത്തുന്ന, ആർക്കും ഇത് അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളത് എവിടെയും മൂടി വെക്കാൻ സാധിക്കാത്ത വിധം ബോധ്യപ്പെട്ടപ്പോഴാണ് സത്യത്തിൽ ഈ പരീക്ഷ ഞങ്ങളിത് മാറ്റുന്നു എന്നൊരു തലത്തിലേക്ക് ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് വരാൻ കാരണം. നേരത്തെ സംസ്ഥാനങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നടത്തി പോന്നിരുന്നൊരു പരീക്ഷയെ കേന്ദ്രം ഏറ്റെടുക്കുകയും ഇങ്ങനെ ഒരു NTA എന്ന ഏജൻസിയെ പറ്റി തന്നെ നിരന്തരം ആക്ഷേപങ്ങൾ വന്നുകൊണ്ടേ, നീറ്റിൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ ഞങ്ങൾ കോളേജ് തലത്ത് നടത്തുന്ന നെറ്റ് എക്സാമിൽ വലിയ ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലുള്ള എല്ലാ പരീക്ഷകളിലും ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സർക്കാർ ഇതിനെ സമീപിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ആവർത്തിച്ച് വേണ്ടത്. അതോടൊപ്പം ഇതൊരു വലിയ വിഷയമായി ഇപ്പോൾ 200,000 കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷ എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ 1 crore+ ഇന്ത്യയിലുടനീളമുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ചെയിൻ ഇതിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊരു വലിയ മാസ് മൂവ്മെൻ്റാണ്. അവരെല്ലാവരെയും ബാധിക്കുന്ന, അവരുടെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മൂവ്മെൻറ്റിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന, വലിയ കോച്ചിങ് ഇൻഡസ്ട്രിയെ വലിയ നിലക്ക് അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കോച്ചിങ്ങിനെ കുറിച്ച്, കോച്ചിങ്കാരാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നറേഷൻ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എത്ര അപഹാസ്യമായ കാര്യങ്ങളാണ്, വെറുതെ എന്നിട്ട് സ്കൂൾ ലെവലിൽ തന്നെ കോച്ചിങ്ങിന് പകരം സംവിധാനങ്ങൾ, പുസ്തകത്തിൽ നിന്ന് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പുസ്തകത്തിലുള്ള ചോദ്യങ്ങൾക്കാണല്ലോ കോച്ചിങ് സ്വാഭാവികമായിട്ടും പിന്നെ വീണ്ടും വരിക. കോച്ചിങ് ഇവിടെ നിൽക്കുന്നുള്ളത് നമ്മളാരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ ആ ഇൻഡസ്ട്രി അതങ്ങനെ പോകട്ടെ. പക്ഷേ ഇതിനെ ശരിക്കും ഈ കോഴ്സ് ഈ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഒരു സർക്കാർ വരാതെ, സമൂഹത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളെ കാണാതെ, ഏറ്റവും സങ്കടം, ഞാനൊരു സങ്കടമായിട്ട് തന്നെ പറഞ്ഞത്, പ്രതിപക്ഷ പാർട്ടികൾ ഇത് വേണ്ടത്ര ഗൗരവത്തിലേറ്റെടുത്തിട്ടില്ല. ഈ അവസാന സമയത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഇന്നലെയാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ LOP. പ്രതിപക്ഷ നേതാവ് എന്നുള്ളവർക്ക് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഒരു പാൻ ഇന്ത്യൻ മൂവ്മെൻറ്റ് സൃഷ്ടിക്കാനുള്ള എപ്പോഴും കഴിവുള്ള ആളാണ്. അദ്ദേഹം ജസ്റ്റ് ഒന്ന് തുടങ്ങിയപ്പോൾ തന്നെ, ഇപ്പോൾ മധ്യപ്രദേശിലോ മറ്റോ അതും പോയപ്പോൾ തന്നെ ധാരാളം കുട്ടികളാണ് അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തോട് പ്രശ്നങ്ങൾ പറയാനും വരുന്നത്. ആളുകൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് ടൈമിൽ അപ്രോച്ച് ചെയ്യാൻ അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫിനിഷിംഗ് പോയിന്റിൽ ഫസ്റ്റ് ടൈമിൽ ആ ഫിനിഷർ അത് ഗോളാക്കി മാറ്റുമ്പോൾ മാത്രമേ ഗോൾ ഒന്ന് കാത്തുന്ന അടുത്ത ഡിഫൻഡർ അത് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയും ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടേതായ ചില താല്പര്യങ്ങൾ, ഇപ്പോൾ ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള അല്ലെങ്കിൽ കോക്രോച്ചിനെ പോലെയുള്ള ഒരു അരാഷ്ട്രീയ മൂവ്മെൻറ്റിനെ ഞങ്ങൾ പിന്തുണച്ചാൽ അത് ഞങ്ങളുടെ ബേസിനെയോ ഞങ്ങളുടെ ഒരു പ്രാസ്ഥാനികമായതിനെ എന്തെങ്കിലും ബാധിക്കുമോ

0: എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെയാണല്ലോ. ആ പേടിയില്ലാത്ത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇതിൽ വളരെ ആക്റ്റീവായിട്ടുണ്ട്. കാരണം അവർക്ക് അത്ര ഒരു ബേസില്ല. SFI ഒക്കെ വളരെ ആക്റ്റീവായിട്ട് ഇതിലുണ്ട്. കാരണം അവർ കുറച്ചാളേ ഉള്ളൂ, പക്ഷേ ആശയത്തോട് യോജിച്ച് നിൽക്കുക അവർക്ക് കഴിയുന്നുണ്ട്. നേരത്തെ അണ്ണാസാര മൂവ്മെൻറ്റിൽ അവരങ്ങനെ വന്നത് ആ മൂവ്മെൻ്റ് എവിടെ പോകണമെന്നൊന്നും ആലോചിച്ചിട്ടല്ല. പക്ഷേ ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി പാർലമെൻറ്റ് ഏറ്റവും ശക്തമായി ഉപയോഗിക്കുകയും ഇപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഇങ്ങനെ അവരുടെ എല്ലാ അലകും പിടിയും അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മമത അവിടെ പ്രശ്നം, അതേപോലത്തെ NCP യുടെ പ്രശ്നം, മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ പ്രശ്നം, ഈ പ്രശ്നങ്ങളൊക്കെ അവർക്ക് പരിഹരിക്കാൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റുകൾക്ക് ചേർന്ന് നിൽക്കുകയും മൂവ്മെൻറ്റുകൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ബാക്കി പ്രശ്നങ്ങളൊക്കെ അവിടെ പരിഹരിക്കപ്പെടുകയും BJP ഒറ്റപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. മാത്രമല്ല ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ട് നമ്മൾ വനത്തിൽ സംസാരിച്ച പോലെ അടുത്ത തിരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത്തരം മൂവ്മെൻറ്റുകൾ അതിശക്തമായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മളുടെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമേ ഇന്ത്യക്ക് വരുന്ന ഭാവിയിലെ കുട്ടികൾക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരു പ്രതീക്ഷ നൽകാൻ, ഈ രാജ്യം നഷ്ടപ്പെടുന്നില്ല എന്നുള്ള പ്രതീക്ഷ നൽകേണ്ട, ഓരോ ഘട്ടത്തിലും പ്രതീക്ഷ നൽകേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷ സംഘടനകൾക്കുണ്ട് എന്നുകൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്. വോയിസ് ഓഫ് പീസിൽ വാങ് ചുക്കിന്റെ നിരാഹാരം ഭാഗം 2 സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും പ്രസക്ത ഭാഗം അവതരിപ്പിച്ചത് അബ്ദുൽ ഹമീദ് പറപ്പൂർ, ഡോക്ടർ സി മുഹമ്മദ് റാഫി, ഡോക്ടർ ബഷീർ VP.
2: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ആ മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
1: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. സൊഫുകൾ നിൽക്കേണ്ട രൂപം, ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നവവി റഹിമഹുല്ലാ റിയാദുസ് സ്വാലിഹീനിൽ 194-ാമത്തെ ബാബ് അധ്യായം 1-ാമത്തെ സൊഫിൻ്റെ ശ്രേഷ്ഠത, അത് പൂർത്തീകരിച്ച് നിൽക്കുക, അത് ശരിയായി നിൽക്കുക, ചേർന്ന് നിൽക്കുക എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. 1-ാമത്തെ സൊഫിനും അതുപോലെ തന്നെ സൊഫുകൾ ശരിപ്പെടുത്തുന്നതിനും വളരെ പ്രാധാന്യവും ഗൗരവവുമാണ് ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എപ്രകാരം സൊഫുകൾ നിൽക്കണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ സുമ്മലം യജിദു ഇല്ല അയ്യസ്തഹിമു അലേഹിലസ്തഹമു, പിന്നെ അവർക്കത് കിട്ടുകയില്ല. കിട്ടണമെങ്കിൽ നറുക്കെട്ടെടുക്കണം, ടോസ്റ്റ് ചെയ്ത് ആർക്കാണോ ലഭിക്കുന്നത് അവർക്കായിരിക്കും അവിടെ നിൽക്കാനുള്ള ഒരു ചാൻസ് കിട്ടുക. ആ രൂപത്തിലായിരിക്കും. സഹോദരങ്ങളെ, വ്യത്യസ്തമായ ഹദീസുകളിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ദീർഘമായൊരു ഹദീസിൽ ഇമാം ബുഖാരി റഹമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ബൈനമാ റജുലൻ യംഷി ബി തൊരീഖിൻ വജദ ഹുസ്ന ഷൗക്കിൻ, ഒരാളിങ്ങനെ ഒരു വഴിയിൽ നടന്നു പോകുമ്പോൾ ഒരു മുള്ളു കാണുകയുണ്ടായി. അല തൊരീഖ്, വഴിയിൽ. ഫ അഖ്റഹു, അയാളത് നീക്കം ചെയ്തു. ഫശക്കർ അള്ളാഹു ലഹു ഫഗഫറ ലഹു, അള്ളാഹു അയാളോട് നന്ദി കാണിച്ചു, അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷുഹദാവു ഖംസ, രക്തസാക്ഷികൾ 5. അൽ മത്തുഊനു, പ്ലേഗ് രോഗം ബാധിച്ചവർ. അൽ മബത്തൂനു, വയറിന് രോഗം ബാധിച്ച് മരിക്കുക. വൽ ഖരീഖു, അതുപോലെ തന്നെ മുങ്ങി മരിക്കുക. വസാഹിബുൽ ഹദം, അതേപോലെ തന്നെ കെട്ടിടം തകർന്ന് മരിക്കുക. വ ഷഹീദു ഫി സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മം സമരം ചെയ്തുകൊണ്ട് രക്തസാക്ഷിയാവുക. ഇതെല്ലാം ഷുഹദാക്കളുടെ രക്തസാക്ഷിയുടെ ഗണത്തിലാണ് പെടുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമു അന്നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വൽ സുമ്മ ലം യജിദു ഇല്ലാ യസ്തഹിമു ലസ്തഹമു അലൈഹി. ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ബാങ്ക് വിളിക്കുന്നതിൻ്റെ പുണ്യം, അതിന് ലഭിക്കുന്ന പ്രതിഫലം, ഒന്നാമത്തെ സൊഫിൻ്റെ ശ്രേഷ്ഠത, അതിൽ നമസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം, അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ പിന്നെ അതവർക്ക് ലഭിക്കുകയില്ല, അത് നറുക്കിട്ടെടുത്തിട്ടല്ലാതെ എന്ന്. നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ട് മുന്നിട്ട് വരുന്നതിൻ്റെ പ്രാധാന്യം അവർ അറിഞ്ഞിരുന്നെങ്കിൽ അതിനുവേണ്ടി അവർ മുൻകടക്കും. അതുപോലെ തന്നെ ഇഷാ നമസ്കാരത്തിൻ്റെയും സുബഹ് നമസ്കാരത്തിൻ്റെയും ശ്രേഷ്ഠതയും പുണ്യവും പ്രതിഫലവും അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അതിനവർ മുട്ടിലിഴഞ്ഞുകൊണ്ടെങ്കിലും വരുമായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സ്വഫുകൾ ശരിപ്പെടുത്തലാണ്. പുണ്യങ്ങൾ എത്രയോ വിശ്വാസികൾക്ക് നിരാശപ്പെടാനില്ല, എത്രയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലം ലഭിക്കുന്ന, ശ്രേഷ്ഠത ലഭിക്കുന്നതായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വഴിയിൽ നിന്നൊരു പ്രയാസങ്ങൾ നീക്കുന്നത് പോലും ഇമാത്തത്തുൽ അദ അനി തരീഖി സദഖ, വഴിയിൽ നിന്ന് പ്രയാസം ഉപദ്രവം നീക്കൽ സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹു നന്ദി ചെയ്തു, പുറത്തു കൊടുത്തു എന്നാണ്. അപ്പോൾ സാമൂഹികമായി ചെയ്യേണ്ടുന്ന നന്മകൾ, ആ നിലക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം വിശ്വാസികൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. മാത്രമല്ല, ഇനി ഒരാൾ വളരെ പ്രയാസങ്ങളും വേദനകളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു, അവരുടെ മരണത്തിന് പോലും അവർക്ക് പ്രതിഫലമാണ്. എപ്രകാരമാണ്? പ്ലേഗ് രോഗം ബാധിച്ചു മരിച്ചാൽ അവർ ശുഹദാക്കളുടെ ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുന്നു. വയറിന് രോഗം ബാധിച്ചുകൊണ്ട് മരിച്ചാൽ, അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി മരിച്ചാൽ, കെട്ടിടം തകർന്നു വീണ് മരിച്ചാൽ, ഇങ്ങനെയൊക്കെ സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനാണ് പ്രധാനം, അവർക്ക് വലിയ സ്ഥാനം നൽകുന്നു. അള്ളാഹുവിന് വഴിപ്പെടുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിലകൊള്ളുക എന്നതൊക്കെ ഉന്നതമായ ദർജകൾ നേടാനും ദുനിയാവിലും ആഖിറത്തിലും സ്ഥാനം ലഭിക്കുവാനുമൊക്കെ കാരണമാകുന്നതാണ്. വ്യത്യസ്തമായ ഇബാദത്തുകൾ, എണ്ണമറ്റ ഇബാദത്തുകൾ, അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടിമകൾക്ക് പ്രതിഫലം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ വ്യത്യസ്തമായ ദർജകൾ ലഭിക്കുന്ന കാര്യങ്ങൾ, അതാണ് അഅ്മാലുൽ ബിർ, പുണ്യപ്രവർത്തനങ്ങൾ. അതാണ് ഇവിടെ ശുഹദാക്കളുടെ വിഷയങ്ങൾ പറഞ്ഞത്. ഒരു മരത്തിൻ്റെ കൊമ്പ് വഴിയിൽ നിന്ന് ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒന്ന് വഴിയിൽ നിന്ന് നീക്കിയിട്ടാൽ അതിനുപോലും പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ അതിനെത്രത്തോളം ഗൗരവമുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ സൊഫിൽ നിൽക്കാൻ, ഒന്നാമത്തെ സൊഫിൽ നിൽക്കാൻ, ബാങ്ക് വിളിക്കുവാനുമൊക്കെ വിശ്വാസികൾ താല്പര്യം കാണിക്കണം. എങ്ങനെ സൊഫ് നിൽക്കണമെന്ന് പഠിപ്പിച്ചു, മലക്കുകൾ സൊഫ് നിൽക്കുന്നത് പോലെ. പല ആളുകളും ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹ്മഹുല്ലയോട് ചോദിക്കപ്പെട്ട പല ചോദ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത് നിൽക്കുന്ന ആൾ, അയാളുടെ അടുത്തേക്ക് നമ്മൾ കാലുകൾ അകറ്റി വെക്കുകയാണ് വേണ്ടത്, അതല്ല നമ്മുടെ അടുക്കലേക്ക് അയാളെ അടുപ്പിക്കുകയാണ് വേണ്ടത്. നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ ഷോൾഡർ എവിടെയാണോ ഉള്ളത്, അതേ അളവിൽ അതേ സ്ഥലത്താണ് നമ്മുടെ കാലും ഉണ്ടാവേണ്ടത്. കാലുകൾ രണ്ടും അകത്തി വെച്ചുകൊണ്ട് നമ്മുടെ ഷോൾഡർ അടുത്തുള്ള ആളോട് ടച്ച് ചെയ്യാതെയല്ല നിൽക്കേണ്ടത്. സൊഫുകൾ നിൽക്കേണ്ടത് തറാസു, ചേർന്ന് നിൽക്കുക, ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞത് ഹാദു ബൈനൽ മനാഖിബ് വൽ അഖ്ദാം, കാലുകളും ഷോൾഡറുകളും, മങ്കിബുകൾ, അതായത് ഷോൾഡറുകൾ ടച്ച് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ കാലുകൾ അകറ്റി വെക്കുക എന്നുള്ളത് അത് തെറ്റായതാണ്. നീ ചെയ്യേണ്ടത് വഫ് അൽ അൻത സുന്ന, സുന്നത്താണ് നീ ചെയ്യേണ്ടത്, നിന്റെ അടുക്കലേക്ക് ആളെ അടുപ്പിക്കുക. ആൾ പിന്നെയും അഹങ്കാരം കാണിച്ച് ദൂരെ പോയാൽ, കാലു മാറ്റിയാൽ അയാൾക്കാണ് കുറ്റമുള്ളത്. സഹോദരങ്ങളെ, സ്വഫ് ശരിപ്പെടുത്തേണ്ടുന്ന രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ കാലിനോട് ചേർത്ത് വെക്കുക, അതുപോലെ തന്നെ കത്തിഫ്, മങ്കിബ്, അത് ഷോൾഡറും ടച്ച് ചെയ്ത് നിൽക്കുക. കാല് മാത്രം അകറ്റി വെച്ച് മറ്റേയാളുടെ കാലിനോട് ചേർത്ത് വെക്കുകയും ഷോൾഡർ തന്നിൽ നിന്ന് ദൂരെയാവുകയും ചെയ്താൽ വഹാദ ഖത്വഉൻ വലൈസ മിന സുന്ന, അത് ശരിയല്ല, അത് സുന്നത്തിൽപ്പെട്ടതല്ല. ഫസ്സഹാബത്തു റിദ്വാനുല്ലാഹി അലൈഹിം, സ്വഹാബത്തല്ലാഹു തൃപ്തിപ്പെട്ടവരായ ആളുകൾ, കാനു ഇദ വഖഫു, അവരായിരുന്നു അവർ നിന്നാൽ, തറാസൗ, അവർ ഒട്ടിച്ചേർന്ന് നിൽക്കും. ഹത്ത യകൂനൽ മങ്കിബു യമസ്സുൽ മങ്കിബ, അയാളുടെ തോള്, അയാളുടെ ഷോൾഡർ അടുത്ത് നിൽക്കുന്ന ആളുടെ തോളിനോട് ചേർന്ന് സ്പർശിച്ചു കൊണ്ട് നിൽക്കും. വൽ കഅബു യമസ്സുൽ കഅബ, അതുപോലെ തന്നെ കാൽപാദം, അത് കാലിനോട് ചേർത്ത് നിൽക്കുന്നതാണ്. വക്കുല്ലു ഷെയ്ൻ അലാ തബിഅതിഹി, എല്ലാം അതിൻ്റെ നാച്ചുറൽ, അതിൻ്റെ പ്രകൃതിപരമായ രൂപത്തിൽ, നമ്മൾ കൃത്രിമമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല, നമ്മൾ നേരെ നിൽക്കുക. അപ്പോൾ ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞത് തറാസ് എന്നുള്ളത് മറ്റുള്ളവൻ്റെ കാലുമേൽ ചവിട്ടിക്കയറി നിൽക്കണം, ഉപദ്രവം ഉണ്ടാക്കണം എന്നർത്ഥത്തിലല്ല, കാലുകൾ ടച്ച് ചെയ്ത് ചേർന്ന് നിൽക്കുക എന്നതാണ്. സുന്നത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിലാണ്. സ്വഹാബത്ത് അപ്രകാരമാണ് അത് നിർവഹിച്ചിട്ടുള്ളത് എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, വ്യത്യസ്തമായ നിലക്കുള്ള പുണ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ, ഒന്നാമത്തെ സൊഫിൻ്റെ പുണ്യം ലഭിക്കണം, പള്ളിയിലേക്ക് നേരത്തെ പുറപ്പെടുന്നതിൻ്റെ പുണ്യം ലഭിക്കണം, അതുപോലെ തന്നെ ജമാഅത്തുകളുടെ പുണ്യം ലഭിക്കണം, ബാങ്കിൻ്റെ പുണ്യം ലഭിക്കണം, സ്വഫുകൾ ശരിപ്പെടുത്തുന്നതിൻ്റെ പുണ്യം ലഭിക്കണം. ഒന്നാമത്തെ സ്വഫിൽ നിൽക്കുന്നതിൻ്റെ പുണ്യം അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതായത് ഇമാമിനോട് അടുത്ത് നിൽക്കുക, അതാണ് ഒന്നാമത്തെ സ്വഫ്, പിന്നെ അത് കിട്ടാൻ അവർക്ക് നറുക്കിടണം, വേറെ ഒരു മാർഗവുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ ആ പ്രതിഫലവും അതിന് ലഭിക്കുന്ന പുണ്യവുമൊന്നും ആളുകൾ മനസ്സിലാക്കുന്നില്ല, അതിൽ പലരും താല്പര്യം കാണിക്കുന്നില്ല എന്നത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. അധികം ആളുകളും പിന്നോട്ടു പോകുന്ന, മുന്നിലെത്താൻ താല്പര്യം കാണിക്കാത്തൊരവസ്ഥ. ഇതൊക്കെയായിരിക്കും നമുക്കുണ്ടാവുക നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെടാനും നമസ്കാരം അള്ളാഹു സുബ്ഹാനഹു വതആല എടുക്കൽ പ്രതിഫലാർഹമായ കബൂലാകുന്ന രൂപത്തിലാവാനുമൊക്കെ. ഈ നന്മകളിൽ മുന്നേറാൻ ഒരു സുന്നത്തും നഷ്ടപ്പെടുത്താതെ, ഒരു സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളതായ, അവിടുന്ന് മാർദ്ദരുക കാണിച്ചിട്ടുള്ളതായ, എത്രത്തോളം ഹദീസ് പണ്ഡിതന്മാരും ഫിഖഹി പണ്ഡിതന്മാരുമെല്ലാം തലക്കെട്ട് നൽകിക്കൊണ്ട് തന്നെ നിർബന്ധമാണ് സ്വഫുകൾ ശരിപ്പെടുത്തുക എന്നുള്ളത്, നമസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അത് സ്വീകരിക്കപ്പെടാൻ, ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ആളുകൾ അതിൽ അലംഭാവം കാണിക്കുന്നു, അലസത കാണിക്കുന്നു, ആളുകൾ അതിനെയൊക്കെ കൈയൊഴിയുന്ന ഒരവസ്ഥയിലാണ്, തങ്ങൾക്ക് തോന്നുന്ന പോലെ ചെയ്യുന്നു. അതല്ല, വെറുതെ ഇമാമുമാരും അധിക ഇമാമുമാരും അപ്രകാരം തന്നെ ഒരു ചടങ്ങെന്നുള്ള നിലക്ക് ഒന്ന് പറഞ്ഞു പോകുന്നു എന്നതല്ലാതെ ശരിപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും എത്രത്തോളം ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത് എന്ന് ഈ വിഷയത്തിൽ വന്ന ഹദീസുകളെല്ലാം മനസ്സിലാക്കുമ്പോൾ, അത് വായിക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. പണ്ഡിതന്മാരേറെ ചർച്ച ചെയ്തതായ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മയിൽ നിന്നൊന്നും നമ്മൾ നിസ്സാരമായി കാണരുത്, നന്മകളൊന്നും നഷ്ടപ്പെട്ടു പോവാൻ കാരണമാവരുത്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലുമൊക്കെ വിശ്വാസികൾക്ക് അവരുടെ തുലാസിൽ ഖനം തൂങ്ങുന്ന നാളെ പരലോകത്ത് നമുക്ക് കൂട്ടായി ഉണ്ടാവുക നമ്മൾ ചെയ്ത നന്മകളായിരിക്കും. അതിൽ ഇബാദത്തുകൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. ആ സ്ഥാനം, അതിൻ്റെ പ്രാധാന്യം നാം ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ വിഷയത്തിൽ നമ്മൾ സമീപിക്കുകയും ചെയ്യേണ്ടത്. അതിനെ നമ്മൾ അവഗണിച്ചാൽ എത്രയോ പുണ്യങ്ങളാണ്, പ്രതിഫലങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമസ്കാരത്തിൻ്റെ വിഷയമാണ് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തതും ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളതുമായ വിഷയം. നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ സ്വഫ് നിൽക്കുന്ന, അതിനുവേണ്ടി സ്വഫുകൾ ശരിപ്പെടുത്തുന്ന വിഷയത്തിലും സുത്ര സ്വീകരിക്കുന്ന വിഷയത്തിലും അതിൽ വരുന്ന തെറ്റുകളും അതേപോലെ തന്നെ ആ വിഷയങ്ങളൊക്കെ തന്നെയും കിതാബുകൾ ധാരാളം ബാബുകളായിക്കൊണ്ട് പണ്ഡിതന്മാർ ആ വിഷയം വിശ്വാസികൾക്ക് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താനും ബോധ്യപ്പെടാനും, നമസ്കാരം കേവലമായ ഒരു ചടങ്ങായി നിർവഹിച്ചു പോവാനുള്ളതല്ല, മറിച്ച് ഖുശൂഓടുകൂടി അത് ഭക്തിയോടുകൂടി അതിൻ്റെ ആദാബുകളെല്ലാം പാലിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി കൊണ്ടുള്ള ഒരു മുനാജാത്താണ്. റബ്ബ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ നമ്മളിത് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തെറ്റായ രൂപത്തിലല്ല നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത്, സ്വഫുകൾ ശരിപ്പെടുത്തേണ്ടത്. അത് നമ്മൾ നേരെ നിൽക്കുക, നമ്മളെത്രയാണോ നമ്മുടെ ഷോൾഡറിൻ്റെ വലിപ്പമുള്ളത്, അകലമുള്ളത്, അത്രയും അകലത്തിൽ രണ്ട് കാലുകളും വെക്കുക, അതേപോലെ തന്നെ അടുത്ത് നിൽക്കുന്ന ആളുടെ ഷോൾഡറിനോടും കാലിനോടും ചേർന്ന് നിൽക്കുക എന്നതാണ് പിശാചിൻ്റെ വസ്വാസുകളിൽ നിന്ന് രക്ഷപ്പെടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന സ്വീകരിക്കുക എന്നുള്ള നിലക്കൊക്കെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നസ്അലുല്ലാഹ അൻ യഹ്ദിയന ഇലൽ ഖൈർ, നന്മയിലേക്ക് അള്ളാഹു നമ്മെ വഴി നടത്തുമാറാവട്ടെ. വയജ്അലന മിനൽ മുത്തസാബിഖീന ഇലൈഹി, നന്മകളിൽ മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാ, ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം പഠിക്കാറുള്ളത്. ഇന്ന് സ്വഫുകൾ നിൽക്കേണ്ട രൂപം വിശദീകരിക്കുന്ന ഹദീസാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
4: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, വുളു എടുക്കാതെ ഖുർആൻ തൊടാൻ പറ്റുമോ എന്നാണ്.
2: ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വുളു ഉണ്ടായിക്കൊണ്ട് മാത്രമേ ഖുർആൻ സ്പർശിക്കുവാൻ പാടുള്ളൂ, വുളു ഇല്ലാതെ ഖുർആൻ തൊടരുത് എന്ന അഭിപ്രായമാണ് ഉള്ളത്. എന്നാൽ ഇബ്നു ഹസം, ആധുനികരായ പല പണ്ഡിതന്മാരും അവരുടെ വീക്ഷണ പ്രകാരം വുളു ഉണ്ടാകൽ തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരാൾക്ക് വുളു ഇല്ല എങ്കിൽ ഖുർആൻ തുടരുത് എന്ന് പറഞ്ഞുകൂടെ, ഹറാം ആയ കാര്യമല്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. വുളു വേണം എന്നതിന് തെളിവായി ഉദ്ധരിക്കുന്നത് വളരെ വിശാലമായൊരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ പീസ് റേഡിയോയിലൂടെ പറഞ്ഞതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംറു ഇബ്നു ഹസം റളിയല്ലാഹു അൻഹുവിന് എഴുതിയ ഒരു കത്താണ് യമനികാർക്ക്. അതിൽ കാണാം, അല്ലാ യമസ്സ അൽ ഖുർആൻ ഇല്ലാ ത്വാഹിറുൻ, ഖുർആനെ ശുദ്ധിയുള്ളവരല്ലാതെ സ്പർശിക്കുവാൻ പാടില്ല. ഇമാം മാലിക്കും ഇമാം ഇബ്നു ഹിബ്ബാനും ഇമാം ബൈഹഖിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് നേർക്കുനേരെ നോക്കുമ്പോൾ ചില ന്യൂനതകളും ദുർബലതകളും കാണാമെങ്കിലും ധാരാളം റിപ്പോർട്ടുകളിലൂടെ വന്നു എന്നതുകൊണ്ട് ഈ ഒരു ഹദീസ് സ്വീകരിക്കാം എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും ആ വിഷയത്തിലുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ വുളു വേണം എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ തെളിവായി ഉദ്ധരിക്കാറുണ്ട്. മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ ഇമാം അഹ്മദ് പറഞ്ഞിരിക്കുന്നു, ഈ ഒരു അഭിപ്രായം സൽമാൻ അൽ ഫാരിസി, അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നിങ്ങനെയുള്ള സഹായിമാർക്കുമുണ്ട്. അതിനെതിരായി സഹായിമാർക്ക് ഒരു മറുവാക്ക് ഇല്ല എന്നതൊക്കെ. അപ്രകാരം തന്നെ അലി, സയ്യിദ് ബിൻ അബി വഖാസ് പോലുള്ള സഹായിമാരും ഈ അഭിപ്രായക്കാരാണ്. രണ്ടാമത്, സൂറത്ത് വാക്കിയായുള്ള ആയത്താൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറുൻ, പരിശുദ്ധവാന്മാരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്നത്. ഇവിടെ അതിനെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് ഖുർആനെയാണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഈ രണ്ട് തെളിവുകളെയും രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. ഒന്ന്, ഹദീസ് ദുർബലമാണ്, എത്ര പരമ്പരയിലോടുകൂടി വന്നാലും അത് ദുർബലമാണ്. രണ്ടാമത്, ആ ഹദീസിൽ തന്നെ വന്നത് അല്ലാ യമസ്സ അൽ ഖുർആൻ ഇല്ലാ ത്വാഹിർ, ത്വാഹിർ അല്ലാതെ ഖുർആനെ സ്പർശിക്കുകയില്ല അല്ലെങ്കിൽ സ്പർശിക്കരുത് എന്നാണ്. ത്വാഹിർ എന്നത് വുദു ഉള്ള ആളിന് മാത്രമല്ല പറയുന്നത്, കുളിച്ച് കഴിഞ്ഞാൽ ത്വാഹിറായിത്തീരും, വുദു എടുത്തു കഴിഞ്ഞാൽ ത്വാഹിറായിത്തീരും. ഇതൊന്നുമല്ലാതെ ഒരു വിശ്വാസി എപ്പോഴും താഹിറാണ്. മാനവീയായ ആശയപരമായ തുഹൂറുണ്ട്. എന്നാലും ഒരു മുശ്രിക്ക് അവൻ എത്രമാത്രം കുളിച്ചാലും ശരി, അവൻ നജസാണ്. ഖുർആൻ പറയുന്നവൻ മുശ്രിക്കു നജസൻ, മുശ്രിക്കുകൾ നജസാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അന്തരാളങ്ങളൊക്കെ ഷിർക്കിനാലും മറ്റും മരീമസമാണ് എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വിശ്വാസി അവൻ ഹയാത്തിലാകട്ടെ മമാത്തിലാകട്ടെ എപ്പോഴും അവന് ശുദ്ധിയുള്ളവനാണ്. ഇങ്ങനെ പല അർത്ഥതലങ്ങളും തഹൂർ എന്നതിനുണ്ട്. എന്നിരിക്കെ ഖുർആൻ സ്പർശിക്കുവാൻ പാടില്ല, തഹൂറുള്ള ആളുകൾ മാത്രമേ സ്പർശിക്കുവാൻ പാടുള്ളൂ എന്ന് ഈ ഹദീസ് കൊണ്ട് തെളിവുപിടിക്കാൻ പാടില്ല എന്നാണ്. രണ്ടാമത്, തെളിവ് പിടിച്ച ഖുർആന്റെ ആയത്തിനെയും അപ്രകാരം പണ്ഡിതന്മാർ ഗണ്ണിച്ചിരിക്കുന്നു. അതായത്, ഇന്നഹു ലഖുർആൻ കരീം ഫീ കിതാബിം മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറുൻ. ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് വാക്കിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറുൻ, ഇന്നഹു ലഖുർആൻ കരീം, തീർച്ചയായും അത് മാന്യമായ ഖുർആനാണ്. ഫീ കിതാബിം മക്നൂൻ, അത് വളരെ ഭദ്രമായ ഒരു രേഖയിലാണ്, ഏടിലാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഖുർആനെയും ലൗഹുൽ മഹ്ഫൂദിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അറബി ഭാഷ അനുസരിച്ച് ഏറ്റവും അടുത്തുള്ളതിലേക്കാണ് ളമീർ മടങ്ങുക. അങ്ങനെ നോക്കുമ്പോൾ അതിനെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഖുർആനെ സ്പർശിക്കുകയില്ല എന്നല്ല, മറിച്ച് ലൗഹുൽ മഹ്ഫൂദിനെ സ്പർശിക്കുകയില്ല ശുദ്ധിയുള്ളവരല്ലാതെ. അവിടെ ശുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്. മലക്കുകളാണ് ശുദ്ധിയുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. കാരണം സൂറത്ത് അബസയിൽ ഇതിന് സമാനമായി അള്ളാഹു പറഞ്ഞു, കല്ല ഇന്നാത്ത ദിക്ര ഫമൻഷ അദക്ര ഫീ സുഹഫി മുക്കറമ, ആദരണീയമായ ചില ഗ്രന്ഥങ്ങളിലാണ്, ഏടുകളിലാണ്. മർഫൂഅത്തിൻ മുത്തഖറ ബി ഐദി സഫറ, കിറാമിംബറ, മാന്യന്മാരായ പുണ്യവാന്മാരായ സന്ദേശവാഹകരായ മലക്കുകളുടെ കൈകളിലാണ്, അവർ പരിശുദ്ധരാണ് എന്ന് പറഞ്ഞു. ആ പരിശുദ്ധരാണ് എന്ന് പറഞ്ഞ അതേ ആശയം തന്നെയാണ് സൂറത്ത് വാക്കിയയിലും പറഞ്ഞിരിക്കുന്നത്. ലൗഹുൽ മഹ്ഫൂദിനെ പരിശുദ്ധവാന്മാരായ മലക്കുകളല്ലാതെ സ്പർശിക്കുകയില്ല എന്നാണ്. അതോടൊപ്പം തന്നെ സ്പർശിക്കരുത് എന്നർത്ഥമില്ല, സ്പർശിക്കുകയില്ല എന്നാണ്. ബൽഹുവ ഖുർആനും മജീദ് ഫി ലൗഹി മഹ്ഫൂദ് എന്ന് ഖുർആൻ സൂറത്ത് ബുറൂജിലും പറയുന്നുണ്ട്. രണ്ടാമത്, അള്ളാഹു നൽകുന്ന ശുദ്ധിക്കാണ് മുത്തഹറൂൻ എന്ന് പറയുന്നത്, ശുദ്ധിയുള്ളവർ. എന്നാൽ ഉദു മുഖേനയോ കുളി മുഖേനയോ ശുദ്ധീകരിക്കേണ്ട ആളുകൾക്ക് മുത്തഹിർ എന്നാണ് പറയുക. സൂറത്ത് തൗബ 108 ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അൻസാരികളെ പുകഴ്ത്തി പറയുന്നുണ്ട്, ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അള്ളാഹു മുത്തഹിരീൻ എന്ന് പറഞ്ഞാൽ മുത്തഹിരീൻ, ശുദ്ധിയുള്ളവരെ, കുളിച്ചുകൊണ്ടും ഉതുവെടുത്തുകൊണ്ടും ശുദ്ധിയുണ്ടാകുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ജൂതന്മാരുടെ നിന്നും ചര്യ സ്വീകരിച്ച് മുമ്പ് തന്നെ അൻസാരികളായ ആളുകൾ മലമൂത്ര വിസർജന ശേഷം അവർ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കിയിരുന്നു എന്നതിനെ അള്ളാഹു പുകഴ്ത്തുകയാണ്. അവർ മലക്കുകൾ ശുദ്ധിയുള്ളവരാണ് എന്നതിന് മുത്തഹറൂൻ എന്നും, എന്നാൽ ശുദ്ധീകരിക്കുക എന്നതിന് യതതഹറു എന്ന പദവുമാണ് ഉപയോഗിക്കുക. മുത്തഹിർ മുത്തതഹിർ ഏതുവ തമ്മിലുള്ള വ്യത്യാസമാണ് അത്. ഇവിടെ ആയത്തിൽ ഉദ്ദേശിച്ചത് മലക്കുകളെ സംബന്ധിച്ചാണ് എന്നതാണ് അതിൻ്റെ ശരിയായ വിലയിരുത്തൽ. എന്തായിരുന്നാലും ശരി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ അള്ളാഹുവിൻ്റെ കലാമാവുന്ന വിശുദ്ധ ഖുർആൻ സ്പർശിക്കുവാൻ ഉദു ഉണ്ടാകലാണ് ഏറ്റവും നല്ലത് എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. ഉദു വേണം എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും ചെറിയ വിദ്യാർത്ഥികൾക്ക് ഖുർആൻ സ്പർശിക്കുവാൻ ഉദു വേണം എന്ന നിബന്ധന വെക്കേണ്ടതില്ല, അങ്ങനെ അത്തരം ഒരു നിബന്ധനയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം പരിഗണിച്ച് പരമാവധി ഉദുവോടുകൂടി തന്നെ ഖുർആൻ സ്പർശിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്രകാരമാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന ആളുകളായിത്തീരുക.
1: അറഫ നോമ്പ് എന്നാണ് എടുക്കേണ്ടത് എന്ന്?
2: സത്യത്തിൽ ഈ ചോദ്യത്തിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ചോദ്യം, അതിൻ്റെ കേന്ദ്ര ബിന്ദു, ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പ്, പെരുന്നാൾ, അതേപോലെ തന്നെ അറഫ നോമ്പ് ഇതൊക്കെ നിർവഹിക്കേണ്ടതുണ്ടോ? അതല്ല, ഓരോ ദേശത്തുകാരും ഓരോ മത്താലിയ അതിൻ്റെ ഉടമകളും അവർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണോ നോമ്പും പെരുന്നാളും അറഫാ നോമ്പും ഒക്കെ അനുഷ്ഠിക്കേണ്ടത് എന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് അറഫാ നോമ്പിനായിരുന്നാലും പെരുന്നാളുകൾക്കായിരുന്നാലും റംളാ നോമ്പിനായിരുന്നാലും ഒക്കെ സമം തന്നെയാണ്. ആ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കുണ്ടെങ്കിലും ഏറ്റവും ശരിയായ വീക്ഷണം ഓരോ നാട്ടുകാരും, ഇപ്പോൾ കേരളക്കാർ കേരളത്തിൽ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, സൗദി അറേബ്യയിൽ അവിടെ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അതുതന്നെയാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമൊക്കെ അദ്ദേഹത്തിൻ്റെ ഫത്വകളിൽ പറഞ്ഞ അഭിപ്രായവും. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മാനദണ്ഡമാണ് പാലിക്കേണ്ടത്. എന്നാൽ അറഫ നോമ്പ്, അത് അറഫയിൽ നിൽക്കുന്ന ആജിമാർക്ക് ഉള്ള ഒരു സപ്പോർട്ട് ചെയ്യലാണല്ലോ, അതുകൊണ്ട് അവര് അറഫയിൽ നിൽക്കുന്ന വേളയിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് ചില ആളുകൾ പറയാറുണ്ട്. സത്യത്തിൽ അതും പ്രായോഗികമല്ല. കാരണം അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അതേ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. കാരണം സൗദി അറേബ്യയിൽ നിന്നും കിഴക്കോട്ട് പോകുമ്പോൾ ഏറ്റവും കിഴക്കായി ഭൂപടത്തിൽ നമ്മൾ കാണുന്നത് ഫിലിപ്പീൻസാണ്. അവരും സൗദി അറേബ്യ 5 മണിക്കൂറിലധികം വ്യത്യാസമുണ്ട്. ഏറ്റവും പടിഞ്ഞാറോട്ട് പോകുമ്പോൾ അമേരിക്ക, കാനഡ പോലുള്ള രാജ്യമാണ്. അവരും സൗദി അറേബ്യയും തമ്മിൽ അഥവാ ധാരാളം മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഒരേ സമയം നോമ്പനുഷ്ഠിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഓരോ നാട്ടുകാരും അല്ലെങ്കിൽ ഓരോ മത്താലയിന്റെ ഉടമകളും ആ നാട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദയസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് നോമ്പ് പെരുന്നാൾ അറഫ നോമ്പ് എല്ലാം നിർവഹിക്കേണ്ടത്.
1: ചെരുപ്പ് അതല്ലെങ്കിൽ മറ്റൊരു വസ്തു നായ കടിച്ചാൽ ചുവന്ന മണ്ണുകൊണ്ട് കഴുകണോ എന്നാണ്.
3: നാം ഉപയോഗിക്കുന്ന പാത്രത്തിൽ നായ തലയിട്ടാൽ, അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യ വസ്തുക്കളോ വെള്ളം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കളഞ്ഞതിന് ശേഷം ആ പാത്രം 7 പ്രാവശ്യം കഴുകണം. അതിലൊന്ന് ആദ്യ തവണ, ഒന്നാമത്തെ പ്രാവശ്യം നമ്മൾ കഴുകുമ്പോൾ മണ്ണ് കൂട്ടി കഴുകണം എന്ന് പറഞ്ഞത്. മണ്ണും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടത് ഈ പറഞ്ഞ വിഷയത്തിലാണ്. അതല്ലാതെ നായ കടിച്ചു അല്ലെങ്കിൽ തൊട്ടു എന്നുള്ളത് കൊണ്ട് എല്ലാ സ്ഥലത്തും അത് വേണ്ടതില്ല. ഷൂ ആയിരുന്നാലും അതേപോലെ തന്നെ നമ്മുടെ സിറ്റൗട്ടുകളിൽ അല്ലെങ്കിൽ നമ്മൾ വിരിക്കുന്ന കാർപ്പറ്റിലോ മറ്റേതെങ്കിലും സംഗതികളിലൊക്കെ നായ കയറി കിടക്കാറുണ്ട്, ചിലപ്പോൾ കടിക്കാറുണ്ട്. അവിടെ സ്വാഭാവികമായ ഒരു കഴുകലും വൃത്തിയാക്കലും മതിയാകുന്നതാണ്. കാരണം ഹദീസിൽ വന്നത് ഇദാ വലഗൽ കൽബു ഫി ഇനാഇ അഹദികും, നിങ്ങളിൽ ആരുടെയെങ്കിലും പാത്രത്തിൽ നായ തലയിട്ടാൽ, ആ വിഷയത്തിലാണ് ഹദീസിൽ പറഞ്ഞത് 7 പ്രാവശ്യം നിങ്ങൾ കഴുകണം, അതിലൊന്നാമത്തെ തവണ മണ്ണും വെള്ളവും കൂട്ടി കഴുകണമെന്ന് പറഞ്ഞത്.
1: പെൺകുട്ടികൾക്ക് ജീൻസ് ധരിക്കാമോ എന്നാണ്.
2: പുരുഷന്മാരോട് സാദൃശ്യം പുലർത്തുന്ന സ്ത്രീകളെയും സ്ത്രീകളോട് സാദൃശ്യം പുലർത്തുന്ന പുരുഷന്മാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. അതായത് ഒരു പുരുഷനെപ്പോലെ മനഃപൂർവ്വം പുരുഷൻ്റെതായ സംസാരങ്ങളും പുരുഷൻ്റെതായ പ്രവർത്തനങ്ങളും അതൊരു സ്ത്രീ ആ രൂപത്തിൽ അഭിനയിക്കുക, ആ രൂപത്തിൽ മനഃപൂർവ്വം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷന് സ്ത്രൈണ സ്വഭാവത്തോടുകൂടി മനഃപൂർവ്വം പെരുമാറുക, അതിൽപ്പെട്ടതാണ് സ്ത്രീ പുരുഷൻ്റെയും പുരുഷൻ സ്ത്രീയുടെയും വസ്ത്രം ധരിക്കുക. വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് രാജ്യത്തായിരുന്നാലും ശരി, ഇസ്ലാം നിരോധിച്ച വസ്ത്രങ്ങളാകുവാൻ പാടില്ല, ഇസ്ലാം വിരോധിച്ച രൂപത്തിലാകുവാൻ പാടില്ല. പുരുഷന്മാർക്ക് പട്ട് ധരിക്കാൻ പാടില്ല, എന്നതുപോലെ തന്നെ നെരിയാണിക്ക് കീഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ സ്ത്രീയും പുരുഷനും വസ്ത്രം ധരിക്കാൻ പാടില്ല. അതേപോലത്തെ ഔറത്ത് ഇറുകിയ രൂപത്തിലുള്ള വസ്ത്രം സ്ത്രീയും പുരുഷനും ധരിക്കുവാൻ പാടില്ല. പുരുഷന്മാരുടേത് എന്ന് സമൂഹം അംഗീകരിക്കുന്ന വസ്ത്രം സ്ത്രീയോ, സ്ത്രീകളുടേത് എന്ന് പുരുഷന്മാർ അംഗീകരിക്കുന്ന വസ്ത്രം സ്ത്രീകളും, തിരിച്ചും മറിച്ചും ഒന്നും പാടില്ല എന്ന് ചുരുക്കം. അതൊക്കെ ഈ ഒരു ഹദീസിൻ്റെ വിശദീകരണത്തിൽ വരുന്നതാണ്, നമുക്ക് മനസ്സിലാകുന്നതുമാണ്. എന്നാൽ വസ്ത്രധാരണം ഓരോ നാട്ടിലും വ്യത്യസ്ത രീതികളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ സ്ത്രീകൾ ധരിക്കുന്നത് പോലുള്ള ഒരു വസ്ത്രം മറ്റ് രാജ്യങ്ങളിൽ പുരുഷന്മാർ ധരിച്ചു എന്നിരിക്കും. ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ മാക്സി സ്ത്രീകൾ ധരിക്കാറുണ്ട്. എന്നാൽ മാക്സി അല്ലെങ്കിലോ അതിനോട് സാദൃശ്യമായ വസ്ത്രമാണ് പലപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പുരുഷന്മാർ ധരിക്കാറുള്ളത്, കളറും രൂപവും ഒക്കെ. അപ്പോൾ ഒരു നാട്ടിൽ സ്ത്രീകളുടെ വസ്ത്രമായി അംഗീകരിക്കപ്പെടുന്നത് ആ നാട്ടിലുള്ള പുരുഷന്മാർ ധരിക്കരുത്, അതേപോലെ തന്നെ തിരിച്ചും ചെയ്യുവാൻ പാടില്ല എന്നാണ്. സ്ത്രീകൾ ജീൻസ് ധരിക്കുന്നുവെങ്കിൽ ഒന്ന്, പുരുഷന്മാർ ധരിക്കുന്ന ജീൻസ് ആകുവാൻ പാടില്ല. രണ്ട്, അത് ശരീരത്തിൽ ഇറുകിയ രൂപത്തിൽ ആകുവാൻ പാടില്ല. ഒരു പൗരുഷം തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും വസ്ത്രവും ആകരുത് എന്നാണ് സൂചിപ്പിച്ചത്.
1: ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉള്ള നമ്മുടെ വാഹനത്തിന് അപകടത്തിൽ കേടുപാട് സംഭവിച്ചു, അതിൻ്റെ നഷ്ടപരിഹാരത്തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കൈപ്പറ്റുന്നത് അനുവദനീയമാണോ? വാഹന ഇൻഷുറൻസുമായി ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്തെല്ലാം എന്നാണ്.
2: ഇൻഷുറൻസ് അടിസ്ഥാനപരമായി ഇസ്ലാം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. കാരണം വ്യക്തിയാകട്ടെ കമ്പനിയാകട്ടെ അതിലൂടെ നിഷിദ്ധമാണ് സമ്പാദിക്കുന്നത്. ഇൻഷുറൻസായി കൊടുക്കുന്ന വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഇൻഷുറൻസ് വാങ്ങേണ്ട ഒരു അവസരം വന്നിട്ടില്ല എങ്കിൽ, കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ തനിക്ക് നഷ്ടവും കമ്പനിക്ക് ലാഭവുമാണ്. അപകടം സംഭവിച്ചാൽ കമ്പനിക്ക് നഷ്ടവും ഇൻഷുറൻസ് ചെയ്ത വ്യക്തിക്ക് ലാഭവുമാണ്. അതുകൊണ്ട് ഒരു മൈസ്യർ ചൂതാട്ട സമാനമായ പ്രവർത്തനമാണ് ഇൻഷുറൻസിൽ തഅ്മീനിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അവ നിഷിദ്ധമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ആ വിഷയമായി മതവിധി നൽകിയിരിക്കുന്നത്. ഇവിടെ ഓരോ രാജ്യത്തും ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടി വരും. ഇസ്ലാമിന് അനുസരിച്ച നിയമങ്ങളാണിയെങ്കിൽ ആ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിയോടും പ്രീതിയോടും കൂടി നാം അനുസരിക്കുന്നു, പ്രവർത്തിക്കുന്നു. എന്നാൽ ഇസ്ലാമിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ രൂപത്തിലാണെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ പരമാവധി അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടാതിരിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്, ഏറ്റവും ഖൈർ. ഇവിടെ സ്വാഭാവികമായും വാഹനം എടുക്കേണ്ട നിർബന്ധ സാഹചര്യങ്ങളുണ്ടാവും. ആ സന്ദർഭത്തിൽ പല രാജ്യങ്ങളിലുമുള്ള വ്യവസ്ഥ, നിയമം, ഇൻഷുറൻസ് നിർബന്ധമാകും എന്നതാണ്. അങ്ങനെ തെറ്റ്, ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു കാര്യം നിർബന്ധ സാഹചര്യത്തിൽ എടുക്കേണ്ടി വരുമ്പോൾ അവിടെ നാം ചെയ്യേണ്ടത് പരമാവധി ലഘുവായ ഒരു കാര്യമാണ്. ഏറ്റവും അഹഫുള്ളറൈൻ, രണ്ട് തിന്മകൾ ഒരുമിച്ച് വരുമ്പോൾ അതിൽ ഏറ്റവും ലഘുവായ തിന്മ സ്വീകരിക്കുക എന്ന കായിതയാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ പലതരത്തിലുള്ള ഇൻഷുറൻസുകളാണുള്ളത്. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്, അതേപോലെ തേർഡ് പാർട്ട് എന്നുള്ള രൂപത്തിലുണ്ട്. താൽക്കാലികമായി ഈ നിയമം ഗവൺമെൻറ് പ്രഖ്യാപിച്ച നിയമത്തിൽ നിന്നും എതിരല്ലാതെ മുന്നോട്ട് പോകുവാൻ വേണ്ടി ഏതൊരു ഇൻഷുറൻസാണോ എടുക്കേണ്ടത്, അത് ആ ഒരു നയമാണ് സ്വീകരിക്കേണ്ടത്. അതല്ലാതെ മനസംതൃപ്തിയോടുകൂടി ഏതായിരുന്നാലും ഇൻഷുറൻസ് അല്ലേ, അതുകൊണ്ട് ഒരു ഫുൾ കവർ തന്നെ എടുക്കട്ടെ എന്ന രൂപത്തിലല്ല. തൽക്കാലം ഈ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആവശ്യമായ ഇൻഷുറൻസ് മാത്രമാണ് അവിടെ സ്വീകരിക്കേണ്ടത്, അതും മനസംതൃപ്തിയോടുകൂടിയല്ല. ഇല്ലാ മൻ ഉക്രിയ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഒരാൾ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും വാദത്തിലേക്ക് അത് ഉച്ചരിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടാൽ, വധഭീഷണിയോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ, മനസ്സിൽ ഈമാൻ നിറഞ്ഞു നിൽക്കെ നാവുകൊണ്ട് രക്ഷയ്ക്കു വേണ്ടി കുഫറിൻ്റെ വാക്ക് ഉച്ചരിക്കുന്നത് ആ ആളുകളെ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞപ്പോൾ, അഥവാ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ, തൽക്കാലം അവർ നാവുകൊണ്ട് മൊഴിഞ്ഞതാണ്, എന്നാൽ മനസ്സിൽ നിറയെ ഈമാനാണ്. ഇതുപോലെ തൽക്കാലം ഈ ഇൻഷുറൻസിൽ നിന്നും ഒന്ന് രക്ഷപ്രാപിക്കുവാൻ വേണ്ടി ഏറ്റവും ചെറിയ ഇൻഷുറൻസ് സ്വീകരിക്കുക എന്ന സമീപനമാണ് നാം എടുക്കേണ്ടത്. അല്ലാഹു തആല ആലം.
1: വുദു എടുക്കുമ്പോൾ വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഞാൻ വലിയ അശുദ്ധിയുടെ കുളിയിലെ വുദുവിൽ ഡ്രസ്സ് ഇടാറില്ല എന്നാണ്.
2: വുദുവിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ എണ്ണിയ കൂട്ടത്തിൽ ഔറത്ത് മറക്കുക എന്ന ഒരു നിബന്ധനയില്ല. അഥവാ ഒരാൾ ഔറത്ത് മറക്കാതെ വുദു എടുത്തു കഴിഞ്ഞാൽ അയാളുടെ വുദു സ്വീകാര്യയോഗ്യമാണ്. അതേപോലെ തന്നെ സ്ത്രീകളും, അവർ ഔറത്ത് മറക്കാതെയാണ് വുദു എടുത്തത് എങ്കിൽ ആ വുദു സ്വീകാര്യമല്ല എന്ന് പറയുവാനുള്ള തെളിവുകളൊന്നുമില്ല. നമസ്കാരത്തിന് ഔറത്ത് മറക്കൽ അനിവാര്യമാണ്, എങ്കിലേ ആ ആരാധന സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ വുദുവിനാ രൂപത്തിൽ ഔറത്ത് മറക്കണം എന്ന ഒരു നിബന്ധനയില്ല. പലപ്പോഴും വുദു എടുക്കുന്ന വേളയിൽ സ്ത്രീകൾക്ക് തലയിൽ തട്ടം മാറ്റാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ ഒരു അന്യപുരുഷന്മാർ ഉണ്ട് എങ്കിൽ അവർ കൃത്യമായും ഔറത്ത് മറച്ചിരിക്കണം. അതല്ല എങ്കിൽ ഒരു സ്ത്രീ ഔറത്ത് മറക്കാതെ, എന്നാൽ മറ്റൊരാൾ കാണുവാനുള്ള സാഹചര്യവുമില്ല, ആ ഒരു രൂപത്തിൽ വുദു എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ ആ ഒരു വുദു സ്വീകാര്യയോഗ്യമായിത്തീരുന്നു.
1: വെള്ളിയാഴ്ച ജുമാക്ക് രണ്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ വിധി എന്ത്? ശരിയായ നിലപാട് എന്താണെന്ന്?
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാക്ക് വേണ്ടി ഒരു ബാങ്കാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് രണ്ട് ബാങ്ക് എന്നുള്ള സംവിധാനം വരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ അവരുടെ ജോലി തിരക്കുകളും എല്ലാം കൂടുകയും ചെയ്തപ്പോൾ ജുമയുടെ സമയമാകുന്നതിന് മുമ്പ് അങ്ങാടിയിൽ പോയിക്കൊണ്ട് ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ച് ജുമയുടെ സമയമായി എന്ന് അറിയിക്കുവാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിരുന്നു. അത് ബാങ്കിൻ്റെ ലഫ്തുകൾ തന്നെയാണോ എന്നുപോലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതിനെയാണ് പിന്നീട് രണ്ട് ബാങ്കുകളായിക്കൊണ്ട് ചിത്രീകരിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയൊരു സുന്നത്തി എന്നുള്ള നിലക്ക് ഒരാളത് എടുക്കുന്നുവെങ്കിൽ സുന്നത്ത് ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന നിലക്ക് അതൊരു ബിദ്അത്താണെന്ന് പറയുവാൻ സാധ്യമല്ല. എന്നാൽ അതിന് പ്രത്യേകം ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിൽ അഥവാ ഇന്ന് സമയമറിയുവാനുള്ള സൗകര്യവും ബാങ്കുകൾ അത് ഉച്ചത്തിൽ ആളുകളിലേക്ക് എത്തുവാൻ ആവശ്യമായ മൈക്രോഫോണുകളും ഒക്കെയുള്ള കാലഘട്ടത്തിൽ അതൊരാൾ ഉപയോഗപ്പെടുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലഘട്ടത്തിലെ ആ സുന്നത്തിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ അതും തെറ്റാണെന്ന് പറയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ രണ്ട് ബാങ്കുകൾ ആവശ്യമില്ലാത്ത ഒരു ഘട്ടത്തിൽ അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തിന് മുറുകെ പിടിക്കൽ തന്നെയാണ് ഏറ്റവും അഫ്ദലായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ട് ബാങ്കുകൾ വിളിക്കേണ്ട ഘട്ടമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിനെയും തെളിവായിക്കൊണ്ട് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് സലഫികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്ക് മാത്രം വിളിക്കുന്നത്. അല്ലാഹു അഅലം.
1: ചോദ്യം ഇപ്രകാരമാണ്, എനിക്ക് ചുരുണ്ട മുടിയാണ്, എനിക്കത് സ്ട്രെയ്റ്റൻ ചെയ്യാൻ പറ്റുമോ? ഭർത്താവോ സ്ത്രീകളോ അല്ലാതെ എൻ്റെ മുടി കാണില്ല, അപ്പോൾ അതിൽ തെറ്റുണ്ടോ എന്നാണ്.
2: ഭാര്യയിൽ ഭംഗി ദർശിക്കുവാൻ വേണ്ടി ഭർത്താവിൻ്റെ ആവശ്യപ്രകാരം ഒരു സ്ത്രീ അവളുടെ ഹെയർ സ്റ്റൈൽ മാറ്റുന്നുവെങ്കിൽ, അത് മുടി അല്പം വെട്ടിക്കൊണ്ടാകട്ടെ അല്ലെങ്കിൽ നീളമുള്ള മുടി ചുരുണ്ട രൂപത്തിലാക്കട്ടെ, ചുരുണ്ട രൂപത്തിലുള്ള മുടി താൽക്കാലികമായോ സ്ഥിരമായോ നീണ്ട രൂപത്തിലാകട്ടെ, ഇതൊക്കെ തന്നെയും ഒരു ഹറാമ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഭർത്താവിൻ്റെ ഇഷ്ടത്തിനു വേണ്ടിയായിരിക്കണം എന്ന് മാത്രം, അതിൽ ഒരു നിഷിദ്ധം എന്ന് പറയാവുന്നത് കാണുന്നില്ല. അല്ലാഹു തആല ആലം.
1: കുട്ടി ജനിച്ച ഉടനെ ബാങ്ക് വിളിക്കുന്നത് സുന്നത്താണോ? അതിൻ്റെ വിധി എന്താണെന്ന്?
2: ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ വിശ്വാസി സമൂഹം ആ കുഞ്ഞിന് നൽകേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല പേര് വിളിക്കുക, ഏഴാം ദിവസം കുഞ്ഞിനു വേണ്ടി അഖീഖ അറുക്കുക, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും വിളിക്കുന്ന ഒരു സമ്പ്രദായം പൊതുവെ നിലനിൽക്കുന്നു. ആ വിഷയത്തിൽ, അഥവാ പ്രത്യേകിച്ച് ഇഖാമത്ത് വിളിക്കുന്ന വിഷയത്തിൽ വന്ന ഹദീസുകൾ ദുർബലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചപ്പോൾ ചെവിയിൽ ബാങ്ക് വിളിച്ചു എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസിൽ ആസ് ഇബ്നു ഉബൈദില്ല എന്ന് പറയുന്നൊരു വ്യക്തിത്വമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹദീസ് അസ്വീകാര്യമാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വലത് ചെവിയിൽ ബാങ്കോ ഇടതു ചെവിയിൽ ഇഖാമത്തോ വിളിക്കേണ്ടതില്ല. മറ്റ് അവകാശങ്ങൾ കുട്ടികൾക്ക് നൽകുകയാണ് വേണ്ടത്. ഇസ്ലാമികമായ തർബിയത്ത് നൽകുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അല്ലാഹു സഹായിക്കുമാറാട്ടെ.
1: തത്തയെ നമുക്ക് കൂട്ടിലിട്ട് വീടുകളിൽ വളർത്താൻ പറ്റുമോ എന്ന്?
2: പൊതുവെ വീട്ടിൽ പൂച്ച തുടങ്ങിയ മൃഗങ്ങളെ വളർത്താറുണ്ട്. ഇണങ്ങി നിൽക്കുന്ന ജീവികളാണ് മിക്കപ്പോഴും. കാവൽ എന്ന ലക്ഷ്യത്തിനോ വേട്ട എന്ന ലക്ഷ്യത്തിനോ കന്നുകാലികളെയും മറ്റും മേക്കുമ്പോൾ അതിനുവേണ്ടി എന്നീ ലക്ഷ്യത്തിലാണ് എങ്കിൽ നായകളെ വളർത്തുന്നതിനും കുഴപ്പമില്ല. എന്നാൽ ലവ് ബേഡ്സ് പോലുള്ള പക്ഷികളെ വളർത്തുന്നതിൻ്റെ വിധിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായും ലവ് ബേഡ്സ് പോലുള്ള കിളികൾ അവയെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി ലവ് ബേഡ്സ് ആകട്ടെ അതല്ലാത്ത പക്ഷികളാകട്ടെ, അവയെ വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഖുർആൻ പറഞ്ഞത് വഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളവയെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷിയെ വളർത്തുക, വളർത്തുമ്പോൾ അതിന് നൽകേണ്ട അവകാശങ്ങൾ നൽകണം. പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളഞ്ഞ സ്ത്രീ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ അവിടെ പൂച്ചയെ വളർത്തൽ നിഷിദ്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ വളർത്തുമ്പോൾ അതിനാവശ്യമായ പരിചരണങ്ങളും ഭക്ഷണങ്ങളും നൽകണം എന്നാണ്. മാത്രമല്ല, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ചെറിയ കുട്ടി നുഖൈർ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷിയെ വളർത്തിയിരുന്നു. ഒരിക്കൽ ആ പക്ഷി ചത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ചരിത്രം ഹദീസുകൾ കാണാൻ സാധിക്കും. യാ ഉമൈർ മാ ഫഅല നുഖൈർ, ഉമൈറെ നിന്റെ കൊച്ചു പക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, പക്ഷികളെ വളർത്താൻ തെളിവുണ്ട് എന്ന് ഈ ഹദീസ് രേഖയാണ്. കാരണം ആ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ആശ്വസിപ്പിച്ചു എന്നല്ലാതെ എന്തുകൊണ്ടാണ്, എന്തിനാണ് അങ്ങനെ വളർത്തുന്നത്, അത് തെറ്റാണ്, അതിനെ പറത്തിവിടണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്.
0: മഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: നാവികസേനയിൽ ഓഫീസറാകാം. നാവികസേനയുടെ June 2027 കോഴ്സിലേക്ക് വിവിധ ബ്രാഞ്ചുകളിലായി ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ തസ്തികകളിലേക്ക് അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലായി പൈലറ്റ്, എയർ ട്രാഫിക് കൺട്രോളർ, ലോജിസ്റ്റിക്സ്, നേവൽ ആർമൻസ് ഇൻസ്പെക്ടറേറ്റ്, സബ് മറൈൻ ടെക്നൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഒഴിവുകളുള്ളത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിലായിരിക്കും പരിശീലനം 27 വരെ. ജോയിൻ ഇന്ത്യ നേവി .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാനും സൗകര്യമുണ്ട്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: يا دعاة رب السماء.
5: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 July 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൌകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 July 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കുന്നതാണ്.

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. ജീവിതഗന്ധിയായ വിഷയങ്ങൾ ധാർമ്മിക പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കുന്ന നേർരേഖയിൽ ഇന്ന് ഖേദിക്കാതിരിക്കാൻ എന്ന വിഷയമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാരിസ് ബിൻ സലീം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മരണപ്പെട്ട ഒരാൾ കൺതുറക്കുമെന്ന് ഇവിടെ നാം പ്രതീക്ഷിക്കുന്നില്ല. ഖിയാമത്ത് നാളിൽ പരലോകത്ത് സംഭവിക്കും. അപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടതിന് ഉദാഹരണം പറയാൻ പറ്റിയത് മരിച്ചൊരാളാണ്. അല്ല, അയാൾ ഇനി കൺ തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. ഇത് പ്രകാരം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ചില അവസ്ഥകളുണ്ട് ജീവിതത്തിൽ. ഒരു ഉമ്മയ്ക്ക് മകളെക്കുറിച്ചുള്ള മുഴുവൻ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുക. എന്തേ കാരണം? അവളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരബദ്ധം അവളിൽ സംഭവിച്ചു. അത് ഞാൻ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടുവന്നിട്ടും സൂക്ഷിച്ചിട്ടും ഉപദേശിച്ചിട്ടും എന്തുകൊണ്ടിങ്ങനെ ചെയ്തു? ആ ഒരു മനസ്സിൻ്റെ വികാരം മകളോടുള്ളൊരു ദേഷ്യമായി വെറുപ്പായി മനസ്സിൽ രൂപപ്പെട്ടു. മാത്രമല്ല, ഒരു മകളെന്ന എല്ലാ വാത്സല്യങ്ങളെയും സ്നേഹങ്ങളെയും തൽക്കാലം മാറ്റി നിർത്താനും ഒരു മകളല്ലെന്ന് അവളെക്കുറിച്ച് വിചാരിക്കാനും പറ്റുന്ന തലത്തിലേക്ക് ആ വികാരം ഉയർന്നു വന്നു. ആ ഉമ്മയോട് ആ മകൾ നന്നാവും, അവൾ തിരിച്ചു വരും, അവൾ നല്ല സൽസ്വഭാവിയാകും എന്നൊക്കെ പറഞ്ഞാൽ എത്ര കണ്ട് സമ്മതിക്കാനും അംഗീകരിക്കാനും പറ്റും. ഇതേ അവസ്ഥ തന്നെയാണ് മകൾക്കുമുള്ളത്. ഉമ്മയിലൊരു മാറ്റം അവളും ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ ചിലത് ഇത്തരം പ്രതീക്ഷകൾ അസ്തമിച്ചവർ, പ്രതീക്ഷിക്കാൻ കഴിയാത്തവർ, അവർ ജീവിതത്തിൽ ഒരുപക്ഷെ വളരെ വലിയ താങ്ങാൻ പറ്റാത്തത് ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഉമ്മയോടുള്ള പ്രതികാരം തീർക്കാൻ ആത്മഹത്യ ചെയ്ത എത്ര പൊന്നു മക്കളുണ്ട് നാട്ടിൽ, എത്ര പെൺകുട്ടികളുണ്ട്. ഉമ്മയോടുള്ള ഒരു നൈമിഷികമായ ദേഷ്യത്തിന് പ്രതികാരമാകാൻ ഉമ്മയൊരു പാഠം പഠിക്കാൻ തൂങ്ങി മരിച്ചവരുണ്ട്, വിഷം കഴിച്ചവരുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് രണ്ടു കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വികാരത്തിൻ്റെ പേരിൽ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തൻ്റെ ഇഹലോകവും പരലോകവും ജീവിക്കാനുള്ള സുന്ദരമായ ഇവിടുത്തെ അവസരവും നാളെ പരലോകത്തെ രക്ഷയും നഷ്ടപ്പെടുത്തി കളയുന്നൊരവസ്ഥയിലേക്ക് എത്തും. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്ത് നഷ്ടമാണ് അതുകൊണ്ടുണ്ടാവുന്നത്. എന്നാൽ അതേസമയം അങ്ങനൊരു കുട്ടി ചെയ്താൽ തൻ്റെ അടുക്കൽ വീഴ്ചകളൊന്നുമില്ലെങ്കിൽ ഒരു ഉമ്മയ്ക്ക് കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു കുട്ടിയോട് അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലേറെ പ്രതിഷേധവും ബഹിഷ്കരണവും ദേഷ്യവും കോപവും എല്ലാം പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഖേദമെന്നു തീരും. എൻ്റെ നിലപാട് കൊണ്ടാണല്ലോ എൻ്റെ മകൾ അങ്ങനെ ചെയ്തത് എന്ന് ചിന്തിച്ചാൽ ആ ഖേദം എന്നു മാറും. അതുകൊണ്ട് ഉമ്മമാരെ, വിട്ടുവീഴ്ച ചെയ്യൂ മക്കൾക്ക്. സംഭവിച്ചു പോയത് അവർ തിരുത്തുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ അവരെ. അതിൻ്റെ അർത്ഥം ഇനി അവർക്കൊരു അബദ്ധം പറ്റും, അബദ്ധം പറ്റും, പറ്റുമ്പോൾ വീണ്ടും നമുക്ക് തിരുത്താം, വീണ്ടും നമുക്ക് ഉപദേശിക്കാം, വീണ്ടും നമുക്ക് പറഞ്ഞു കൊടുക്കാം, നമുക്കവരെക്കുറിച്ച് പ്രതീക്ഷിക്കാം. വളരെ പ്രധാനമല്ലേ അത്? നാം നൊന്ത് പ്രസവിച്ച, നമ്മൾ സംരക്ഷിച്ച ഒരധ്വാനത്തെ ഉപേക്ഷിക്കുന്നതിനുള്ള നഷ്ടം ആർക്കാണ്? നാം വളർത്തിക്കൊണ്ടുവന്ന, കുഴിച്ചിട്ട് കായ്ച്ചു നിൽക്കുന്ന, കുലച്ചു നിൽക്കുന്നൊരു വായ, അതിൻ്റെ കായകൾ മൂപ്പെത്തുന്നതിന് മുമ്പ് ഉപകാരപ്പെടാത്ത സമയത്ത് വെട്ടി നശിപ്പിച്ചാൽ ആർക്കാണ് നഷ്ടം? നമ്മുടെ അധ്വാനങ്ങൾ നമുക്കാണ് നഷ്ടം. വാഴയ്ക്ക് നഷ്ടം പറ്റുന്നില്ല, പക്ഷെ നമുക്ക് നഷ്ടം പറ്റും. ഇവിടെ സമീപനങ്ങൾ വ്യത്യാസപ്പെടുമ്പോൾ നഷ്ടം നമുക്കാണ് സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. നാം വിട്ടുവീഴ്ച ചെയ്യണം, വിശാലത കാണിക്കണം, തെറ്റ് ചെയ്തവരെ നാം സ്വീകരിക്കണം, അവരെ സ്നേഹത്തോടെ തിരുത്തണം, അവരുമായുള്ള ബന്ധം മുന്നോട്ട് പോകണം. എന്നോ ഉണ്ടായ ഒരു പിണക്കം ഇന്നും അതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒരു ഉമ്മ ഒരിക്കൽ വന്നു പറഞ്ഞത് ഞാൻ ഓർക്കും, അതായത് അവർക്ക് അവരുടെ മകൻ അവർക്കിഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അവർ വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിട്ടു. അവനെങ്കിലും വരും വീട്ടിലേക്ക്, ഇടക്കിടക്ക് ഉമ്മൻ്റെ അടുക്കൽ വരും. ഉമ്മ എന്തെങ്കിലും മേശയിൽ വെച്ച് പോവും ഭക്ഷണം, അതവരെടുത്ത് കഴിക്കും ഒരാത്മസംതൃപ്തിക്ക് വേണ്ടി. പക്ഷെ വർഷങ്ങളേറെ നീണ്ടു, മാപ്പില്ലെന്ന് അവനോട് ആവർത്തിച്ച് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ആ ഉമ്മ വന്നിരിക്കുന്നു, എൻ്റെ മകനെ മാപ്പ് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ, എൻ്റെ തീരുമാനം എനിക്ക് മാറ്റാൻ പറ്റുമോ എന്നാ ഉമ്മ ഇന്ന് ചോദിക്കുന്നു. അവൻ്റെ തെറ്റിനെ പ്രോത്സാഹനം നൽകാനല്ല, പക്ഷെ ജീവിതത്തിൽ ചെന്ന ഒരബദ്ധം തിരുത്തി തിരിച്ചു വരാൻ, എന്നെ സ്വീകരിക്കുമെന്ന് തോന്നിയാലല്ലേ തിരിച്ചു വരുള്ളൂ. തുറക്കപ്പെടാതെ അടഞ്ഞുകിടക്കുന്ന വാതിലുകളിലേക്ക് ആര് തിരിച്ചു വരും? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളെ പുറത്താക്കി അടച്ച വാതിൽ ഞാൻ തിരിച്ച് കയറി വരുമ്പോൾ എന്നെ കണ്ടാൽ തുറക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ടാകുമ്പോഴല്ലേ ഞാൻ തിരിച്ചു വരൂ? തെറ്റിലേക്ക് പോയി ബന്ധങ്ങൾ വിച്ഛേദിച്ച് മക്കളെ ഉപേക്ഷിച്ചവർ ആ മക്കൾക്ക് തിരിച്ചു വരണമെങ്കിൽ വാതിൽ തുറക്കുമെന്നൊരു പ്രതീക്ഷ അവർക്ക് വേണ്ടേ? നല്ല വാക്കും നല്ല പ്രവൃത്തിയും നല്ല സമീപനങ്ങളും ചെയ്ത് തെറ്റുകൾ വിട്ടുവീഴ്ച ചെയ്ത് എൻ്റെ മാതാവിനെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെടരുതേ എന്ന് മക്കളും എൻ്റെ മക്കളെ എനിക്ക് നഷ്ടപ്പെടരുതേ എന്ന് മാതാപിതാക്കളും ഓർക്കണം. വാശി ഉപേക്ഷിക്കണം, വിട്ടുവീഴ്ചയെ സ്വീകരിക്കണം, സ്നേഹപൂർവമായ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണം, ഭാവിയിൽ ഖേദത്തിന് ഇടവരാതിരിക്കണം.
0: നിങ്ങൾ കേട്ടത് നേർരേഖ. ജീവിതഗന്ധിയായ വിഷയങ്ങൾ ധാർമ്മിക പരിപ്രേക്ഷ്യത്തിൽ അവതരിപ്പിക്കുന്ന നേർരേഖയിൽ ഇന്ന് ഖേദിക്കാതിരിക്കാൻ എന്ന വിഷയത്തിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം ശ്രോതാക്കളോട് സംസാരിച്ചതാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. നേർരേഖ സമാപിക്കുന്നു.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന

0: വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല.
1: നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ആയത്ത് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നിൻ്റെ ഒരു ട്രെൻഡ് എന്നുള്ളതിനെ കിട്ടിയതെന്താണോ അത് പറയുക, കിട്ടിയതെന്താണോ അത് ഷെയർ ചെയ്യുക, കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനോട് അർത്ഥവത്താവുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്നത്തെ ജീവിത രീതികൾ എന്നുള്ളതിന്. എന്ത് കിട്ടിയാലും അത് ഷെയർ ചെയ്യാനും എന്തെങ്കിലും കേട്ടാലോ അറിഞ്ഞാലോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യർ വമ്പൽ കൊള്ളുകയാണ്.
0: വാട്സപ്പിൽ തന്നെ വരുമ്പോൾ അതിനെ തമാശയായിട്ട് പറയാറുള്ള എന്താ അറിയോ, ഇതെവിടുന്നാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കിട്ടി തട്ടി
1: രണ്ടിരട്ടി ഉണ്ട് അല്ലേ, കിട്ടി തട്ടി.
0: വെച്ചാല് ഇതെന്താണ്, അതിന്റെ സ്രോതസ് എന്താണ്, നമ്മള് പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ മതപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതും ഇപ്പൊ കാല റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോഴേക്കിന് ഹദീസായിരിക്കും. പണ്ടൊക്കെ പറഞ്ഞിരുന്നില്ലേ, പിന്നെ റജബ് മാസം ഇത്ര ആളെ അറിയിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞു, പിന്നെ മുഹറം ഒന്നിന് പിന്നെ ഇന്നത് എത്രയോ തവണ ബിസ്മില്ലാഹ് എന്നുള്ളത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കുറേ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ട്, അതായത് പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് ആശയങ്ങൾ അത് പറയുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അത് കേൾക്കുന്നവര് ആ അത് ഇന്ന ആള് പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു മതപരിവേഷം കാണുമ്പോൾ എന്ത് ചെയ്യുക, അത് ധാരാളം കിടക്കുന്നു. ഞാനാകട്ടെ ആദ്യത്തെ ഷെയറി, അതെന്ത് ചെയ്യും, ഇഷ്ടംപോലെ
1: നമ്മൾ ആളുകളെ ചൂഷണം ചെയ്യാണ്. കാരണം കുറേ ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാർ ഇവരൊക്കെയാണ് ഇതിൽ പലപ്പോഴും അകപ്പെട്ടു പോവാലും കൂടി ഈ ഒരു വിഷയത്തിൽ. കാരണം നല്ലൊരു നന്മയാണല്ലോ, ഞാനൊന്ന് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടട്ടെ എന്ന് പറഞ്ഞ് നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ മൻകദബ അലൈഹി മുതഅമ്മിദൻ ഫലിയതബ മഖഅദഹു മിനന്നാർ, അല്ലേ, നരകത്തിലൊരു സീറ്റ് അവൻ ചെയ്യട്ടെ, ഫിന്നാർ, നരകത്തിലൊരു സീറ്റ് അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ മേൽ ഈ കളവ് കെട്ടിച്ചമക്കുന്നവൻ്റെ അവസ്ഥയാണ്. പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ എത്ര ഗൗരവമാണ്, നല്ല ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്.
0: ഇപ്പോൾ അത് മതപരമായൊരു വിഷയം, ഇനി ഒരാളെ കുറിച്ചുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിലും അത് അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതും അത് പരസ്യപ്പെടുത്തുന്നതിന് അതിന് ചില പരിധിയും പരിമിതികളുണ്ട്. ഓരോ വിഷയങ്ങൾ എടുത്തിടുമ്പോഴൊക്കെ ഇത് ഇന്നിപ്പോൾ പിന്നെ എല്ലാവരും പത്രപ്രവർത്തകരാണ്, ആർക്കും എന്തും എഴുതി പിടിപ്പിക്കാം, ഒരു ലിമിറ്റേഷനും ഇല്ല ആർക്കും. പിന്നെ ഇപ്പോൾ ബ്ലോഗർമാരിഷ്ടംപോലെയാണ്, യൂട്യൂബർമാരിഷ്ടംപോലെയാണ്, എന്തിനെക്കുറിച്ചും അവർക്ക് ആർക്കും കഥയുണ്ടാക്കാം, എന്തിനെ പറ്റിയും എഴുതുണ്ടാക്കാം. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അവസാനം പറഞ്ഞ വാചകമുണ്ട്, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ പടച്ചോ ചോദ്യം ചെയ്യും,
1: ചോദിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ആവേശത്തിൽ പറഞ്ഞതും ആവേശത്തിൽ ചെയ്തതുമായിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു മെസ്സേജുകളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ, ഇപ്പോൾ ഒരുപാട് നിയമസംഹിതകളും മറ്റുമൊക്കെ ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു വ്യക്തിയെ ഒരു സംശയാസ്പദമായിട്ടൊരു വിഷയത്തിൽ ചോദ്യം ചെയ്താൽ പോലും പിന്നെ ആ വ്യക്തി എന്ത് ചെയ്തു, ചെയ്തു എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ വ്യക്തി അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അയാൾ അവിടെ പോയിട്ടുണ്ട് എന്ന് അയാളത് ചെയ്തു, അത് നമുക്ക് എന്താ പറയാൻ അധികാരം,
0: ഊഹാഭവങ്ങളായിരിക്കും
1: ഭയങ്കര പ്രശ്നം. ഇയാക്കും വല്ലന്ന ഊഹത്തെ സൂക്ഷിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഊഹാഭവത്തിൻ്റെ പിന്നാലെ കടന്നിട്ട് ഒരുപാട് ആളുകൾ അതിൽ അകപ്പെട്ടിട്ട് വേദനിക്കുന്നവർ പലരുമുണ്ട് ഇന്നും. ഒരു നമ്മൾ ഒരു അറിയാതെ ആ വ്യക്തി ചെയ്തതോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതോ ഒക്കെ നമുക്ക് കിട്ടിയവനെ പരിചയപ്പെടുത്തലാണ്, പരസ്യപ്പെടുത്തലാണ്, ഭയങ്കര ഗൗരവം. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ വിഷയം, ഒരു വ്യക്തിയുടെ അഭിമാനം എന്നുള്ളതൊക്കെ എത്ര ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ പഠിപ്പിച്ചതന്നില്ലേ, ഇത് ഉറപ്പാകണമെങ്കിൽ നമുക്ക് എന്താ കിട്ടിയാൽ മതി, ഷെയർ ചെയ്താൽ മതി.
0: ഇത് പറയുന്നിടത്തും അതുപോലെ എഴുതി പിടിപ്പിക്കുന്നിടത്തും യാതൊരു തരത്തിലുമുള്ള പിന്നെ അതിൻ്റെ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ചെയ്യുന്നത്. അള്ളാഹ് പറഞ്ഞത് പിന്നെ നീ അറിവില്ലാത്തതിൻ്റെ കൂടെ പോകരുത് എന്നാണ്. പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ മാത്രം ഒരു വിഷയത്തെ ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയുക.

0: ോ ഇടപെടാനോ. പിന്നെ അതിലൂടെ വരുന്നത് എന്താ, അതിനുശേഷം നമ്മൾ വിചാരിച്ചതോ നമ്മൾ ചിന്തിച്ചതോ ആവില്ല അതിനുശേഷമുള്ളത്, പിന്നെ ഖേദിക്കേണ്ടി വരും.
1: ഇതിന്റെ ഈ ആയത്തിന്റെ തഫ്സീറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുക, ഒരാളൊരു ഖൈറാണ് പ്രവർത്തിച്ചതെങ്കിൽ എന്തെങ്കിലും കിട്ടും, എനിക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. ഷെറാണോ പ്രവർത്തിച്ചെങ്കിൽ അതിന്റെ ഇഖാബ് കിട്ടും, അവന് അതിന്റെ ശിക്ഷ കിട്ടും. അതാണ് ഇന്നസമാ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാനാ ഉ മസ്ഊല. ചോദിക്കും പടച്ച റബ്ബ് ഓരോ നിമിഷത്തെ പറ്റിയും ഓരോ സമയത്തെ പറ്റി കിട്ടും. ആ പടച്ച റബ്ബിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്.
0: ആ ബോധ്യം ഉണ്ടെങ്കിലേ അങ്ങനത്തെ ആളുകൾക്ക് ഇതിൽ ശ്രദ്ധ പുലർത്താൻ കഴിയും.
1: അതെ അതെ, അതും കൂടി അതിലൂടെ ചേർത്തി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
0: അതെ,
1: ഇപ്പൊ നമ്മളൊക്കെ ഒരു ഒരു സംസാരത്തിന്റെ വിഷയത്തിൽ ഇപ്പോ ഇതിനോട് ചേർത്തി പറയണമെന്ന് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, ഇപ്പോ ഒരടിമ ഒരു വാചകം സംസാരിച്ചാൽ അവനക്ക് സ്വർഗത്തിലും പോവാം, ഒരു വാചകം സംസാരിച്ചാൽ നരകത്തിലും പോകാം. ഇത് റസൂലുള്ളാഹിന്റെ ഹദീസാണല്ലോ. അവന് ചിന്തിക്കുപോലും ഇല്ലെന്നില്ല, അള്ളാഹ്ക്ക് കോപം ഉണ്ടാക്കുന്ന ഒരു വാക്കും സംസാരിച്ചു അവൻ ചിന്തിച്ചു പോലും ഇല്ല, അവൻ നാളെ നരകത്തിലാണെന്നാണ്. നമ്മളറിയാതെ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന പല കാര്യങ്ങളിൽ നമ്മുടെ ഒരു അശ്രദ്ധ കാരണത്താൽ നമ്മൾ നരകം മേടിക്കുന്നൊരവസ്ഥ ഉണ്ട്,
0: വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക.
1: ഓർമ്മയിലെ ഹസ്സനു ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം എന്ന് പറഞ്ഞു, ഒരു മുഅ്മിനായ റഹിമല്ലാഹു അബ്ദൻ, അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടിയ ഒരു അടിമ, ഒരു ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, അവനെ കിട്ടിയതും കേട്ടതും കിട്ടി തട്ടി എന്നുള്ള രൂപം എന്തുണ്ടാവില്ല, അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ആ വിഷയത്തിന് നല്ലൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും.
2: വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ലുക്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശങ്ങൾ, അതിൻ്റെ രണ്ടാമത് ഭാഗമാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ നാം കേൾക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുല്ലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകിയ ഒന്നാമത്തെ ഉപദേശമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. സൂറത്തു ലുഖ്മാനിൻ്റെ 16-ാമത്തായത്തിൽ തൻ്റെ മകന് അദ്ദേഹം നൽകുന്ന രണ്ടാമത്തെ ഉപദേശം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം തൻ്റെ മകനോട് പറയുന്നു, യാ ബുനയ്യ, ഓ പൊന്നുമോനെ, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, തീർച്ചയായും ഒരു കാര്യം അതൊരു കടുകിൻ്റെ മണിയുടെ തൂക്കമായിരുന്നാലും, അഥവാ കടുക് മണിയോളം തൂക്കം പോന്ന അത്രയും ചെറിയ ഒരു കാര്യം, ഫതക്കുൻ ഫീ സഹ്റത്തിൻ, എന്നിട്ടതൊരു പാറക്കല്ലിൻ്റെ ഉള്ളിലോ, ഔ ഫി സമാവാത്സ്, ആകാശങ്ങളിലോ, ഔ ഫിൽ അർദ്, ഭൂമിയിലോ, അഥവാ എവിടെ ആയിരുന്നാലും ശരി, യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരുന്നതാണ്. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, തീർച്ചയായും അല്ലാഹു നിഗൂഢജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു എന്ന് അദ്ദേഹം മകന് പറഞ്ഞുകൊടുക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അറിവിനെക്കുറിച്ചുള്ള, അവൻ്റെ കഴിവിനെക്കുറിച്ചുള്ള, അല്ലാഹുവിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള ഒരു വലിയ പാഠമാണ് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് നൽകുന്നത്. ആദ്യം തൻ്റെ മകന് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവിൽ പങ്ക് ചേർക്കരുത്, അത് വലിയ അക്രമമാണ് എന്ന അടിസ്ഥാന പാഠം തൗഹീദ് അദ്ദേഹം മകന് പകർന്നു നൽകി. ഇനി ആ അല്ലാഹുവിനെ ആരാധിക്കുമ്പോൾ അല്ലാഹുവിനെക്കുറിച്ചറിയണം, അല്ലാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കണം, അല്ലാഹുവിനെക്കുറിച്ചുള്ള ആ ഗാംഭീര്യവും മഹത്വവും ഹൃദയത്തിൽ പതിക്കുമ്പോഴാണ് യഥാർത്ഥ രൂപത്തിൽ തക്കവ പാലിക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഹാത്മ്യം ലുഖ്മാൻ അലൈഹിസ്സലാം മകന് പറഞ്ഞുകൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും വലിയ തസ്കിയത്ത് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിനെക്കുറിച്ചറിയാത്തവർ ഫക്കീറാണ്, ദരിദ്രനാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറിവുകളിൽ തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും മഹത്തരമായ അറിവ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഗ്രന്ഥമേതാണ്? പരിശുദ്ധ ഖുർആനാണ്. എന്തുകൊണ്ട്? അത് അള്ളാഹുവിൻ്റെ കലാമാണ്. അതുപോലെ തന്നെ അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് അള്ളാഹുവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന അറിവുകളാണ്. അവൻ്റെ അസ്മാഉകൾ, അവൻ്റെ സിഫാത്തുകൾ, അവൻ്റെ അഫ്ആലുകൾ, ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ല പറഞ്ഞില്ലേ, മനുഷ്യനെ സൃഷ്ടിച്ചത് നാം ആണ്, അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്ന കാര്യങ്ങൾ നാം അറിയുന്നു, അവൻ്റെ കണ്ഠനാഡിയേക്കാൾ ജീവനാഡിയേക്കാൾ അടുത്തുള്ളവനാണ് നാം. ഇത്തരത്തിലുള്ള അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു നൽകണം. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നതും അള്ളാഹു അറിയും. രഹസ്യത്തിലും പരസ്യത്തിലും ഒറ്റക്കും ആൾക്കൂട്ടത്തിലും ഇരുട്ടിലും വെളിച്ചത്തിലും ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അറിയും. അതുകൊണ്ട് മോനെ, ഉപ്പ കാണുന്നില്ല എങ്കിലും, ഉമ്മ കാണുന്നില്ല എങ്കിലും, നാട്ടുകാർ കാണുന്നില്ല എങ്കിലും, രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന ലത്തീഫായ, ഖബീറായ, നിഗൂഢജ്ഞാനിയായ, സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹു കാണുന്നുണ്ടട്ടോ. നീ ചെയ്ത ആ കാര്യം അത് ഒരു കടുകുമണിയോളം ചെറുതാണ് എങ്കിലും, ആരും കാണാതെ നീ ഒളിപ്പിച്ചു വെച്ചതാണ് എങ്കിലും, ആരുമറിയാതെ നീ മറച്ചു വെച്ചതാണ് എങ്കിലും, യഅത്തി ബിഹല്ലാ, അള്ളാഹു അത് കൊണ്ടുവരുട്ടോ. പരലോകത്ത് മുഴുവൻ ആളുകളെയും ഹാജരാക്കുന്ന ദിവസത്തിൽ നന്മ തിന്മകൾ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുന്ന ആ ദിവസത്തിൽ, രഹസ്യങ്ങളെല്ലാം പരസ്യമാക്കുന്ന ആ ദിവസത്തിൽ, ഒരു രഹസ്യവും രഹസ്യമായി നിൽക്കാത്ത ദിവസത്തിൽ, യഅത്തി ബിഹല്ലാ, അള്ളാഹു അത് കൊണ്ടുവരുട്ടോ. കാരണം അവൻ ലത്തീഫാണ്, ഖബീരാണ്, അവൻ നിഗൂഢജ്ഞാനിയാണ്, അവൻ സൂക്ഷ്മജ്ഞാനിയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചോ, തഖ്‌വ പാലിച്ചോ, രഹസ്യത്തിലും പരസ്യത്തിലും അവൻ്റെ മുറാക്കബത്ത് നിരീക്ഷണമുണ്ട് എന്ന ബോധം ഹൃദയത്തിലുറപ്പിച്ചോ എന്ന ഈ അറിവ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉപദേശം നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെയും നമ്മളെയും ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ ഉപദേശങ്ങൾ. രണ്ടാമത് ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേതലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ കടം വീട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരിക്കൽ മഹാനായ സ്വഹാബി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾക്ക് സ്വബീർ മലയോളം വലിപ്പത്തിൽ കടബാധ്യതയുണ്ടെങ്കിലും അത് അള്ളാഹു വീട്ടിത്തരാനുള്ള ഒരു വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ വചനം നീ കൃത്യമായിക്കൊണ്ട് പ്രാർത്ഥിക്കണം, അത് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ആ പ്രാർത്ഥന ഏതാണെന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവെ, നീ അനുവദിച്ചതുകൊണ്ട് എനിക്ക് മതി വരുത്തി, നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ നീ വിട്ടുനിർത്തുകയും ചെയ്യണമേ. നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി തരികയും നീ അല്ലാത്തവരുടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ നീ വിട്ടുനിർത്തുകയും ചെയ്യണമേ എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. ഈ പ്രാർത്ഥന നാം ധാരാളമായി കേട്ട ഒരു പ്രാർത്ഥനയായിരിക്കും. എന്നിരുന്നാലും ഇത് കൃത്യമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പല ആളുകൾക്കും ഇത് അറിയാതെ പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഇക്ഫിനി, അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക, അല്ലാഹുമ്മ ഇക്ഫിനി എന്നാണ് അവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഇക്ഫിനി, അവിടെ അലിഫിനെ നമ്മളവിടെ ഉച്ചരിക്കാറില്ല. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക, വഅഗ്നിനി ബിഫളിക, വഅഗ്നിനി, ഇവിടെ പുള്ളിയുള്ള സുകുൻ ചെയ്യപ്പെട്ട ഐനാണ്. വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്, അമ്മൻ സിവാക്, വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. اللهم اكفني بحلالك عن حرامك, اللهم اكفني بحلالك عن حرامك, اللهم اكفني بحلالك عن حرامك, اللهم اكفني بحلالك عن حرامك, واغنني واغنني ബിഫളിക അമ്മൻ സിവാക്, ബിഫളിക അമ്മൻ സിവാക, അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക, അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക, വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. ഈ പ്രാർത്ഥന നാം കൃത്യമായിക്കൊണ്ട് മനഃപ്പാഠമാക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എത്രയോ ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ എല്ലാവിധ കടങ്ങളും അള്ളാഹു വീട്ടി കൊടുക്കുകയും അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം അള്ളാഹു ഒരുക്കി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. കടം വീടി കിട്ടാൻ വേണ്ടി നാം നിർവഹിക്കുന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സ്നേഹക്കൂട്. കുടുംബങ്ങളിൽ കുളിർത്തന്നിലായി വിരുന്നെത്തുന്ന പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾ പീസ് റേഡിയോയിലേക്ക് അയച്ച എഴുത്തുകളും മെസ്സേജുകളുമാണ് പങ്കുവെക്കപ്പെടുന്നത്. സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന ഈ എപ്പിസോഡിൽ നമുക്കൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്ക് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഒരു സഹോദരി പറയുന്ന, അവർ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി, അവർക്ക് 10 വർഷമായി. അപ്പോൾ ഭർത്താവിൻ്റെ ഒരു സഹോദരി വ്യക്തിപരമായി അവരെ കുടുംബത്തിലും നാട്ടിലുമൊക്കെ ഇടപെട്ട് അവരെ ഒരു മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അവർ കുടുംബത്തിലാണ് കഴിയുന്നത്. അപ്പോൾ അവർക്ക് മാറി താമസിക്കാമെന്നൊരു അവസ്ഥ ശരിക്കുണ്ട്. പക്ഷേ ഭർത്താവിന് പുറത്ത് ഒരു നാട്ടിലൊരു അത്യാവശ്യം ഒരു അറിയുന്ന ഒരാളൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് പോവുകയാണെന്നുള്ളത് ഇതുകൊണ്ട് അവർക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി, എന്ത് ഈ സഹോദരി ഇടപെട്ടിട്ട് എല്ലാവരോടും ഇവരെ കുറ്റം പറഞ്ഞിട്ട് ഇവരെ ഒറ്റപ്പെടുത്തി കുടുംബത്തിലാണെങ്കിലും. അപ്പോൾ പിന്നെ അവർ മറ്റുള്ളവർ ഉപദേശിച്ചു, പിന്നെ നിങ്ങളെന്ത് ചെയ്ത അവരാണ്ട് മൈൻഡ് ചെയ്യാതെ നിങ്ങളാണ് ജീവിച്ചാൽ മതി എന്ന് ആരൊക്കെ ഉപദേശം നൽകിയപ്പോൾ ആ രൂപത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ വേറെ പോകാമെന്ന ധാരണയുമുണ്ട്. എന്നിരുന്നാലും ഇവർ കുടുംബബന്ധമാണല്ലോ. പലപ്പോഴും വീട്ടിലെ പരിപാടികൾക്ക് ഇവരെന്ത് ചെയ്യാറില്ല, പരിഗണിക്കാതെ അവർ അപ്പോഴും മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാണ് ഈ കാര്യം ഒന്ന് കൈകാര്യം ചെയ്ത് പോവുക എന്നാണ് അവർ ചോദിക്കുന്നത്.
6: നമ്മുടെ കാര്യങ്ങളിൽ മാറ്റം വരുത്താനേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ സമീപനങ്ങളിലും നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താം. പക്ഷെ നമ്മളോട് സമീപിക്കുന്ന മറ്റൊരാളുടെ പെരുമാറ്റങ്ങളെ, സ്വഭാവങ്ങളെ, അയാളെ സ്വഭാവ ദൂഷ്യങ്ങളെ, അയാൾക്കുള്ള അസൂയ, നമ്മളോടുള്ള വിരോധം, പക, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുക എന്നുള്ളത് എന്തല്ല, സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ഇനി സാധ്യമാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് കഴിയാം, നമ്മുടെ പെരുമാറ്റം കൊണ്ട് കഴിയും. അതായത് ഇപ്പോൾ നമ്മുടെ ശത്രുവായ ഒരാളോട് നമ്മൾ നല്ല നിലക്ക് പെരുമാറുമ്പോൾ അയാൾ നമ്മുടെ മിത്രമാകും എന്ന് പറയുന്ന ഒരു തത്വപ്രകാരം നമ്മൾ നല്ല നിലക്ക് പരമാവധി അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മൾ നല്ല നിലക്ക് നിൽക്കുമ്പോൾ ഒരു പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷേ സ്വാഭാവികമായി എന്താ വെച്ചാൽ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ ചില സഹോദരിമാരുടെയൊക്കെ ചില സ്വഭാവ പ്രകൃതികളാണിത്. ഇതിപ്പോൾ ഇവരോട് മാത്രമല്ല, പല ആളുകളോടും അങ്ങനെ ഉണ്ടാകും. പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഈ നാത്തൂന്മാർ തമ്മിലുള്ള ഒരു പോര് എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവ പ്രകൃതിയിൽ പെരുമാറുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എൻ്റെ അടുത്ത് എന്തെങ്കിലും അപാകത സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെ ഇവർ പെരുമാറുന്നത് കൊണ്ട്. അപ്പോൾ അവരെ കുറ്റം പറയുക, അവർ നമ്മളെ ദ്രോഹിക്കുന്നത് കൊണ്ട് അവളെ നമ്മളെ ദ്രോഹിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയാം, അവരെ ഇതേപോലെ തന്നെ അവരോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റു ചെയ്യാൻ ഇവരുടെ ഈ വിരോധങ്ങളും സമീപനങ്ങളും കാരണമാകുന്നില്ല എന്ന ഉറപ്പ് വരുത്തലാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മളെ പറ്റി ഇല്ലാത്ത ആരോപണങ്ങളോ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് നമ്മളെ മോശമാക്കാൻ ശ്രമിച്ചാൽ അത് പിന്നീട് തെളിയും. കുറച്ച് നമ്മൾ കാത്ത് ക്ഷമയോടെ ഇരുന്നാൽ എന്താണ്, ഇവരിങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണെന്നും ഇവരിങ്ങനെ മോശമായിട്ടാണ് ആളുകളോട് പറയുന്നത് എന്നെന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അതായത് വൽ ആക്കിബത്തുലി തക്വ എന്നാണ്. അതായത് അന്തിമ പരിണിതി, അന്തിമ വിജയം എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണോ കൂടുതൽ ശരിയും തക്വയും സൂക്ഷ്മതയും ഉള്ളത് അവർ ആത്യന്തികമായി വിജയിക്കും എന്നുള്ളതാണ് പൊതുവേ അള്ളാഹു പറയുന്ന ഒരു തത്വം. അപ്പോൾ കുറച്ച് ക്ഷമിച്ചിരുന്നാൽ ഇവർക്ക് അതിനൊരു പരിഹാരമുണ്ടായിത്തീരുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത, നമ്മൾ പ്രതികരിച്ചാൽ മനസ്സിലാവാത്ത, ഉപദേശിച്ചാൽ മനസ്സിലാവാത്ത ആളുകളെക്കുറിച്ചാണ് നമ്മൾ ജാഹിലിയങ്ങളെന്ന് പറയുക. അപ്പോൾ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഉപദേശിക്കപ്പെട്ടതാണ് അവരെ അവഗണിക്കുക എന്നാണ്. അവഗണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ഗുണത്തിനും ദോഷത്തിനും പോകണ്ട എന്നുള്ള സമീപനത്തിൽ നിൽക്കലായിരിക്കും നന്നായിരിക്കും. പക്ഷേ ഈ സഹോദരിക്ക് വലിയൊരു സമാധാനം ഞാനതിൽ കാണുന്നുണ്ട്. അതായത് ഈ ഭർത്താവ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഈ ഭർത്താവ് എപ്പോഴും പെങ്ങളെ ഭാഗത്ത് നിന്നിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അവർക്ക് അവരിലും ഒരു സമാധാനം കണ്ടെത്താൻ കഴിയൂല. എന്തായിരുന്നാലും ഭർത്താവിലൂടെ വലിയ ഉപദ്രവവും ദ്രോഹവും ഇല്ലാത്തൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. സ്വാഭാവികമായും ഇതിനൊരു പരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ക്ഷമിച്ചതിനുള്ളൊരു പ്രതിഫലം എന്തായാലും അള്ളാഹുവിടെ നമുക്ക് ലഭിക്കും.
5: തീർച്ചയായും. നമുക്ക് മറ്റൊരു സഹോദരിയുടെ ചോദ്യമുള്ളത്, അവർ 5 വർഷമായി വിവാഹം കഴിഞ്ഞ് കൂട്ടുകുടുംബമാണ്, കുടുംബത്തിൽ ഉപ്പയും ഉമ്മയും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 3 സഹോദരിമാരടുത്ത് തന്നെയാണ് അവർ വേറെ വീട് വെച്ച് ജീവിക്കുന്നത്. ഇവർ പിന്നെ എന്താ വെച്ചാൽ, ഉമ്മയുടെ അധിക സ്നേഹം മക്കളോട്, പെൺകുട്ടികളോടുള്ള സ്നേഹം കാരണം പിന്നെ ഈ ഒരു മരുമകളെ പിന്നെ മകൻ്റെ ഭാര്യയെ ഒറ്റപ്പെടുത്തുന്ന ഒരു രൂപം, അതായത് അവരെ ഒരു കൂട്ടത്തിൽ കൂടാതെ ആകെ അവർ കൂടുക അടുക്കളയിൽ മാത്രമാണ്. അത് അവർക്കിഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അവരെല്ലാവരും സഹകരിച്ചുണ്ടാക്കും. പിന്നെ അവർ പുറത്തു പോകും, അപ്പോൾ ഈ സ്ത്രീ ഈ സഹോദരിയെ കൊണ്ടുപോകില്ല. ഇനി വീട്ടിൽ തന്നെ നല്ല ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ, ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കണമെങ്കിലും അവരെ അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഈ ഇവളെ പരിഗണിക്കുള്ളൂ. ചെറിയ മക്കളുണ്ട്, 2-3 വയസ്സായ ചെറിയ മക്കളുണ്ട്. എങ്കിൽ പോലും അവരൊരു കൂട്ടമായിട്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും സംസാരവും ഭക്ഷണമൊക്കെ അങ്ങനെ ചെയ്യും, പുറത്തു പോകും, ഇവളെ കൊണ്ടുപോകില്ല. ഈ കാര്യം ഭർത്താവിനോട് പറഞ്ഞ് നമുക്ക് വേറെ താമസിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ സമ്മതിച്ചിട്ടില്ല, കാരണം വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ, എന്നാലും ഇവരെ പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇവരെന്നെ പറയുന്നത് ചിലപ്പോൾ ഞങ്ങൾ സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് വന്നതുകൊണ്ടാണോ അങ്ങനെ ഒരു ഇത്. പിന്നെ എന്നെ ഇഷ്ടമല്ല എന്നുള്ളത് ഒരു സഹോദരി പറഞ്ഞതും അവർ കേട്ടു, ആ ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ പൊതുവെ അവരാരെയും എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. അവരവരുടെ ലോകം, അവരുടെ ഭക്ഷണം, അവരുടെ പുറത്ത് യാത്ര, അതൊക്കെ അവരിൽ തന്നെ. ആരോടും സംസാരിക്കാനും താല്പര്യമില്ല, സംസാരിക്കുന്നവരെയും താല്പര്യമില്ലാത്ത ഒരു കുടുംബമാണ് അവർ. എന്നാൽ ദീനിയായിട്ട് നല്ല എല്ലാ നിലക്കും അവരെന്തുണ്ട്, പിന്നെ പുണ്യകർമ്മങ്ങളും ഇബാദത്തുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. അപ്പോൾ
6: ഇതിപ്പോൾ എന്താ പറയുക, ഒരു ആവശ്യമില്ലാത്ത ഒരു ടെൻഷൻ നമ്മൾ ആലോചിച്ചുണ്ടാക്കുന്നതാണ് സത്യത്തിൽ ഇത് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയണം. കാരണം ഇവരുടെ അടുത്തു നിന്നൊന്നും ഇങ്ങനെ ഒരു സ്നേഹം, അവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക, ഭക്ഷണത്തിൽ കൊണ്ടുപോവുക, എന്നിട്ട് അവരെ നമ്മളെ മക്കളെ പോലെ നമ്മളെ കൂട്ടിപ്പിടിക്കുക, ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചതാണ് നമ്മുടെ മിസ്റ്റേക്ക്. ഏത് അമ്മായിമ്മയിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങന്മാരിൽ നിന്നോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. കാരണം അങ്ങനെ പല പെൺകുട്ടികളും നിഷ്കളങ്കമായിട്ട് എന്ത് ചെയ്യുകയാണ്, സ്വന്തം ജ്യേഷ്ഠ അനുജത്തിമാരെ പോലെ, സ്വന്തം ഉമ്മനെ പോലെ, വാപ്പനെ പോലെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഭർത്തൃ വീട്ടിലെ ബന്ധുക്കളിൽ നിന്നുണ്ടാകും അമിതമായ പ്രതീക്ഷ അവർക്കുണ്ടാകും. അപ്പോൾ ഈ പ്രതീക്ഷ എന്താവില്ല, നടക്കാത്ത പ്രതീക്ഷയാണ്. അത് പ്രതീക്ഷിച്ചുക്കുക മാത്രമല്ല, ആ ഒരു മനസ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഇവർക്ക് വേണ്ടി ഇവർ കടന്ന് മരിക്കും. ആർക്ക്? ഈ ഉമ്മക്ക് വേണ്ടിയിട്ട്, ഈ പിന്നെ ഭർത്താവിൻ്റെ പെങ്ങന്മാർക്കൊക്കെ വേണ്ടിയിട്ട് മരിക്കും. എന്തൊക്കെ ത്യാഗം ചെയ്യാൻ പറ്റുമോ ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെ നമ്മൾ വിശാലമായ വിട്ടുവീഴ്ചയും സേവനങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇവരൊരു പ്രീതിക്ക് വേണ്ടി, കിട്ടാത്ത ഒരു പ്രീതിക്ക് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ചത്തു പണിയെടുക്കുമ്പോൾ എന്താ അറിയും, അത് നമ്മളെന്താണ് ഒരു ഗതിയില്ലാത്തവരും ഒരു വില ഇല്ലാത്തവരുമായി നമ്മളെ വിലയിരുത്താനേ എന്ത് ചെയ്യുള്ളൂ, അത് സഹായകമാകുള്ളൂ. നമ്മളെന്താ വെച്ചാൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ നിലവാരത്തിൽ നിൽക്കുക. ഇവർക്ക് എന്താ, ഇവരൊക്കെ ഇത് പോയി അവരൊക്കെ വേറെ താമസിക്കല്ലേ, ഇവിടെ ഇപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മയാണുള്ളത്. അപ്പം തന്നെ ആ ഉമ്മയ്ക്ക് ഇവരിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നിർവഹിച്ചു കൊടുക്കുക. നമ്മൾ നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ പീസ് റേഡിയോ, നമ്മുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, വാപ്പ, അമ്മ, പെങ്ങന്മാർ, ഇങ്ങനെ കുറേ മനുഷ്യന്മാരില്ലേ നമ്മളൊക്കെ ഇഷ്ടമല്ലേ, അവരോടൊക്കെ നല്ല ഊഷ്മളമായ ബന്ധമുണ്ടാക്കി നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഫോണിൽ വിളിച്ച് അവരെയൊക്കെ വിസിറ്റ് ചെയ്ത് അവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അവരൊക്കെ നമ്മൾ സന്ദർശിച്ച് വളരെ മനോഹരമായി നമുക്ക് ജീവിച്ചൂടെ. ഈ ഇഷ്ടം തരാത്ത, സ്നേഹം തരാത്ത ആളുകളെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് അവർക്ക് വേണ്ടി വേല ചെയ്ത് അവരെ പിന്നെ നമ്മുടെ മിണ്ടാത്തതിൽ ദുഃഖിച്ച് അവർ കൂടെ കൊണ്ടുപോകാത്തതിൽ പ്രയാസപ്പെട്ടൊക്കെ എന്തിനാണ് നമ്മൾ ജീവിക്കേണ്ട കാര്യം? ഇപ്പം ഞാൻ പറഞ്ഞ തികച്ചും അനാവശ്യമായ ചില ആഗ്രഹങ്ങളും ചില നിലപാടുകളും സ്വീകരിച്ച് നമ്മൾ നമ്മൾക്കായി വരുത്തുന്ന ചില വേദനകളാണിത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഈ ഒരു വിഷമാവസ്ഥ അവർ എന്ത് ചെയ്യേണ്ടതില്ല, അനുഭവിക്കേണ്ട ഒരു കാര്യമല്ല. അവർക്ക് കിട്ടുന്ന സമയം, നമുക്ക് എവിടെ സമയം, നമ്മുടെ സമയം നമ്മുടെ ആരാധനകൾക്കും നമ്മുടെ ഭർത്താവിനെ പരിചരിക്കാനും നമ്മുടെ മക്കളെ കാര്യം നോക്കാനും നമ്മുടെ ഓത്തു നിസ്കാരമൊക്കെ നടത്താനൊക്കെ ആയിട്ട് വിനിയോഗിച്ച് സമാധാനമായി സന്തോഷമായി ജീവിക്കാം. ഇവർ നമ്മളെ നോക്കി നോക്കിയില്ല, കൊണ്ടുപോയി കൊണ്ടുപോയില്ല, പരിഗണിച്ചു പരിഗണിച്ചില്ല, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്തല്ല ഒരു പ്രശ്നമാക്കാതിരുന്നാൽ ഒരു വിഷമമില്ലാതെ മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
5: മറ്റൊരു സഹോദരി, അവർ വർഷങ്ങളായിട്ട് വിവാഹം 22 വർഷമായിട്ട് വിവാഹം ചെയ്തു വരാം, മക്കളുണ്ട്, അവർ ടീച്ചറാണ്, അവരെ പിന്നെ മാതാപിതാക്കളും ടീച്ചറാണ്. പിന്നെ അവരെ വിവാഹം കഴിഞ്ഞു ഭർത്താവ് പലപ്പോഴായിട്ടും അവരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 40 പവനും പിന്നെ അല്ല 40 ലക്ഷവും 30 പവനും അവരെന്ത് ചെയ്യുന്നുണ്ട്, പല പ്രാവശ്യവും പലതും പറഞ്ഞ് കയ്യിലാക്കിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും അവരെന്ത് ചെയ്തിട്ടുണ്ട്, പല സമയത്തും കുടുംബങ്ങളൊക്കെ ഇടപെട്ട് അവരെ ഒന്ന് നന്നായി ജീവിക്കാൻ പലപ്പോഴും പലരും ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ എല്ലാ കാര്യത്തിലും പല ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരും തന്ത്രപൂർവ്വം ഇവരിൽ നിന്നും പലപ്പോഴും പണം ഈടാക്കും. പല നിലക്കും അവരെന്ത് ചെയ്യുന്നുണ്ട്, പണം ഇദ്ദേഹം വാങ്ങുന്നുണ്ട്. അങ്ങനെ ഇയാളുടെ കള്ളക്കളികളൊക്കെ പൊളിഞ്ഞ് ഇയാൾക്കെതിരെ കേസ് കൊടുത്ത് ഇയാൾ നാട്ടിലില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നൊരവസ്ഥയുള്ളത്. പലപ്പോഴും 5 ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും എന്ത് പിടി കൊടുത്തിട്ടില്ല. ഇയാളാണെങ്കിലോ ഈ പണങ്ങളെ വാപ്പാൻ്റെ അക്കൗണ്ടിലൊന്നും 15 ലക്ഷം രൂപ തട്ടി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എഗ്രിമെൻ്റ് എഴുതിയിരുന്നു, ആ എഗ്രിമെൻ്റ് എടുത്ത് കീറിക്കളഞ്ഞു. ഇങ്ങനെ പല നിലക്കും എന്താണ് വല്ലാതെ ക്രൂരമായ രൂപത്തിൽ മാനസികമായും ശാരീരികമായും ഇവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അവർ പറയുന്നത്. അവർ വലിയൊരു എഴുത്താണ്, പക്ഷേ ഞാൻ ചുരുക്കി പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ അവർക്കുള്ളതെന്ന് വെച്ചാൽ അവർക്ക് ജോലിയുണ്ട്. ആ ജോലി വെച്ചിട്ട് മക്കളെ അവരെന്ത് ചെയ്യുന്നു, നന്നായി വളർത്തുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എൻ്റെ ജീവിതം നശിപ്പിച്ച, എനിക്കിങ്ങനെ കുറേ പ്രയാസങ്ങൾ നൽകിയ, ഇയാളെ ഒരിക്കലും ജീവിതത്തിൽ ഇനി വരണ്ട, 2 വർഷമായിട്ട് ഇയാളെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, എന്നാൽ ഇതൊക്കെ കിട്ടണം, അതിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ നിലക്കുള്ള നിയമം വഴി അവർ പരിശ്രമിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും അയാൾ എന്നിലേക്ക് വരാതിരിക്കാനും അയാളുടെ ശല്യമില്ലാതിരിക്കാനും അയാളെ ഒഴിവാക്കി പോകാനും ഒക്കെയുള്ള ഒരു തയ്യാറെടുപ്പ് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്.
6: എന്താ ഇതിലൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളടുത്ത് വരുന്ന അബദ്ധങ്ങളാണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, എല്ലാ സ്ത്രീകളും ജോലിയുള്ള സ്ത്രീകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ആവശ്യങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾക്കും ഉപയോഗിക്കാനുള്ളതാണ്. എന്നാൽ നമ്മൾ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും പോകുന്ന ഭർത്താവിൻ്റെ കാര്യത്തിനോ അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാർക്കൊന്നും കൊടുക്കണ്ട എന്ന് അതിനർത്ഥമില്ല. അപ്പോൾ നമ്മൾ അവർക്ക് നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യണം, അത് നമ്മൾ നല്ല മനസ്സറിഞ്ഞ് കൊടുക്കുക, അത്രേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഇവരത്ത് പണം ഉണ്ടാകുന്നത് മനസ്സിലാക്കുമ്പോൾ എന്താ വെച്ചാൽ ഭർത്താവ് അതിനെ ചൂഷണം ചെയ്യണം. അത് ഈ ഇത്തരം ചില പുരുഷന്മാരുടെ ചില സ്വഭാവ പ്രകൃതികളാണത്. ഓരോ വിളവ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അധ്വാനിക്കാതെ സ്വയം ഒന്നും അവരത്തുനിന്ന് വരുത്തുന്നൊക്കെ ഓരോ ഐഡിയ പറഞ്ഞ് എന്ത് ചെയ്യുക, പിന്നെ പണം വാങ്ങിക്കുക, എന്നിട്ട് അത് അവരുടെ ആവശ്യങ്ങൾ ചിലവഴിക്കുക, പിന്നെന്ത് ചെയ്യുക, അടുത്ത ഘട്ടം വരെ വീണ്ടും വേറൊരു ഐഡിയ പറയുക, എന്നിട്ട് പണം വാങ്ങുക. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ 2 പ്രാവശ്യം ഒരു മാളത്തുനിന്ന് പാമ്പൊടിക്കൂല പറയണ്ടല്ലോ. ഇതൊക്കെ ഒരേ അബദ്ധം 1000 വട്ടം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1-2 വട്ടമൊക്കെ പൈസ കൊടുത്തിട്ട് അത് ബുദ്ധിമുട്ടാവുമ്പോൾ പിന്നെ നമ്മൾ ആലോചിക്കണമെന്ത്, ഇത് ഇയാളുടെ ഈ പരിപാടി ശരിയല്ല എന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കുമ്പോൾ ഈ പണം പോവാതൊക്കും. എന്നപ്പോൾ ഈ അവസാന സമയം വരെ അവർ കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ടാണിത് 40 ലക്ഷവും ഇത്ര ലക്ഷങ്ങളും കോടികളൊക്കെ ആയി മാറുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അത് അവരുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഒരു വിശ്വാസത്തിൻ്റെ പേര് ചെയ്യുന്നതിന് പേരിൽ അബദ്ധം സംഭവിച്ചാൽ ഇനിയിപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഒന്നിപ്പോൾ അവർ ഒരു കേസിലൂടെ എന്ത് ചെയ്യുകയാണ്, തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ പൈസ വാങ്ങാൻ പറ്റുമെങ്കിൽ നിയമപരമായി അത് വാങ്ങാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ പണമാണ് അത്, ഭർത്താവിൻ്റെ അടുത്താണെങ്കിലും ആരത്താണെങ്കിലും നമ്മുടെ ബന്ധങ്ങൾക്ക് പ്രശ്നം വരാത്ത രൂപത്തിലാണത് വാങ്ങേണ്ടത്, അതിന് ശ്രമിക്കാം. മറ്റൊരു സമാധാനം എന്താണെന്ന് വിചാരിച്ചാൽ ഒരാൾ പണം നമ്മളത് കട്ട് കൊണ്ടുപോയാലും അത് തീപിടിച്ച് നശിച്ചാലും ഒരു വന്യമൃഗം വന്ന് നശിപ്പിച്ചാലും ഒക്കെ നമുക്ക് എന്ത് കിട്ടും, കൂലി കിട്ടും എന്നല്ലേ നമ്മൾ വിശ്വസിക്കണം. അതല്ലേ നമ്മുടെ ഈമാ എന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങൾ അധ്വാനിച്ച പണം എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തായാലും അത് ഇഹലോകത്തോ പരലോകത്തോ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ എത്ര കാലം അധ്വാനിച്ചത് പോയി, എൻ്റെ വാപ്പാൻ്റെ കുറേ പണം പോയി എന്നൊന്നും ചിന്തിക്കണ്ട. അതൊക്കെ എന്ത് ചെയ്യും, എൻ്റെ അധ്വാനമാണെങ്കിൽ അതിൻ്റെ ഫലങ്ങളൊക്കെ എനിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ് സമാധാനിച്ച് ജീവിക്കാം. പിന്നെ എന്തായിരുന്നാലും ഒരു ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോഴും അവിടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പണം ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇദ്ദേഹത്തെ കാത്തിരുന്ന് ഇനി വീണ്ടും അയാൾ തിരിച്ചു വന്ന് ബാക്കിയുള്ള പൈസ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടാക്കാതെ ഉള്ള പണം കൊണ്ട് മാന്യമായും സന്തോഷത്തോടുകൂടെ ജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതിനെയാണ് അവർക്ക് സ്വീകരിക്കാൻ പറ്റിയൊരു കാര്യം. വെറുതെ എന്ത് ചെയ്യേണ്ട, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നഷ്ടങ്ങളും ചിന്തിച്ച് ടെൻഷനായി ഇപ്പോഴുള്ള ലൈഫിനെ നഷ്ടപ്പെടുത്തേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഉള്ളത് വെച്ച് മക്കളോടൊപ്പം സമാധാനം ജീവിക്കാമല്ലോ. ഈ പോയ പൈസനെ പറ്റി ആലോചിച്ചുകൊണ്ട് ഇനി മനസമാധാനം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതൊക്കെ പടച്ചോം തിരിച്ചു തന്നോളും, അല്ലെങ്കിൽ എൻ്റെ പാപങ്ങൾ പൊറുക്കാനെങ്കിലും കാരണമായിക്കോളും എന്ന് വിചാരിച്ച് മനസമാധാനപ്പെടുക, ഇവിടെ നിങ്ങളുടെ നല്ലൊരു ലൈഫ് നടത്തുക.
5: നമ്മൾ മറ്റൊരു സഹോദരിയുടെ ഒരു ചോദ്യമുള്ളത്, അവർ പിന്നെ നല്ല മാനസികമായ പ്രയാസത്തിലാണ് അവർ. ആരോടും ഇതുവരെ പുറത്തറിയിക്കാതെ എല്ലാ പ്രശ്നങ്ങളും ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. മക്കളെപ്പോലും അറിയിച്ചിട്ടില്ല, മക്കളറിയരുതേ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലൈവ് പോലും അവർ അത് ഉണ്ട് എന്ന് പോലും മെസ്സേജ് ചെയ്യരുത്, ഞാനത് കണ്ടോളാം, കാരണം അത്രത്തോളം സൂക്ഷിച്ചാണ് ഈ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭർത്താവിൻ്റെ ഫോണിൽ ഒരു സമയത്ത് മറ്റൊരു സ്ത്രീയും ഒരു കുട്ടിയും നിൽക്കുന്ന ഒരു ഫോട്ടോ അവർ കണ്ടു. അപ്പോൾ എന്നാൽ അവർ അദ്ദേഹത്തോട് കയർക്കാതെയും ചൂടാകാതെയും ഒക്കെ ഞാൻ മാന്യമായി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തെറ്റ് സംഭവിച്ചു, ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഗൾഫിലാണ്, അങ്ങനെ ഗൾഫിൽ നിന്നൊക്കെ അറിയാതെ ചെറിയൊരു അകലിച്ച ഫീൽ ചെയ്തിരുന്നു. നാട്ടിൽ വരുമ്പോഴും ഫോൺ മനഃപൂർവ്വം എടുക്കാതിരിക്കും, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റണ്ട എന്ന് വിചാരിച്ച് അത്രത്തോളം സൂക്ഷിച്ചു പോയി. പക്ഷെ ഒരിക്കൽ ഗൾഫിൽ നിന്ന് അറിയാതെ കൈതട്ടി കോള് വന്ന സമയത്ത് എടുത്തപ്പോൾ അവർ വേറൊരു സ്ത്രീയും കുട്ടിയും അവരുടെ ശബ്ദവും കുട്ടി കരയുന്നതൊക്കെ കണ്ടു. ഫോട്ടോസ് കുറേ ആദ്യം കണ്ടിരുന്നു, ഇവരൊന്നിച്ചിരിക്കുന്നതും കുട്ടി മുടി ചീ കൊടുക്കണം അങ്ങനെ എന്തൊക്കെയോ കണ്ടു അവർ പറഞ്ഞു. അപ്പോൾ ഈ അവസ്ഥ അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് ഏകദേശം ധാരണ. അപ്പോൾ ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു, അല്ല ഞാനൊരു ബിസിനസ്സുകാരനാണല്ലോ, അപ്പോൾ അവിടെ ഒരു പണം കടം വാങ്ങാൻ അല്ല പണം ചോദിക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെ അയാൾ പറഞ്ഞു ഒഴിഞ്ഞു മാറിയെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അവരാണെങ്കിൽ ഇത് ഉള്ളിലൊതുക്കിക്കൊണ്ട് കഴിയുന്നുണ്ട് വലിയ പ്രയാസം അവർക്ക് ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നിരുന്നാലും അറിയാൻ പാടില്ല. അപ്പോൾ അവരിപ്പോൾ അവർ ചെയ്യുന്നത് ആകെ പ്രാർത്ഥനകൾ മാത്രമാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അത് അദ്ദേഹം ഒരു പിന്നെ സലഫി ആദർശമല്ല, ഇവർ സലഫി ആദർശമാണ്. അപ്പോൾ ഒന്ന് സലഫിയത്ത് കിട്ടാനും പിന്നെ ഈ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്.
6: നമ്മളിവരുടെ ആ ക്ഷമയുടെയും സഹനത്തിൻ്റെയും ഒക്കെ ആ ഒരു ശക്തിയാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇപ്പോൾ ഭർത്താവിന് വേറൊരു ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ വേറൊരു ഭാര്യ ഉണ്ടെന്നോ കുട്ടിയുണ്ടെന്നോ എന്നൊക്കെ അവർക്കൊരു വിവരം കിട്ടുകയും അത് ഭർത്താവ് അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും ആ ഭർത്താവിൻ്റെ അഭിമാനം സംരക്ഷിക്കാനും നമ്മുടെ അഭിമാനം സംരക്ഷിക്കാനും ഈ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാനൊക്കെ അവർ കാണിക്കുന്ന ആ ഒരു സൂക്ഷ്മത ഉണ്ടല്ലോ, അതിനെന്തായിരുന്നു നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാണ്. പക്ഷെ അതൊന്നും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ്. അതായത് ഭർത്താവ് ചെയ്യുന്ന അനാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മറച്ചു വെച്ചും സംരക്ഷിച്ചും അതിൻ്റെ വേദനകളൊക്കെ നമ്മളെ മനസ്സിൽ ഒതുക്കിയും ജീവിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം നമുക്കുള്ളത്? ഈ അഭിമാനവും ഈ കുടുംബത്തിൻ്റെ മഹത്വവും ഈ സഹോദരിക്കുണ്ടാകുന്ന വേദനകളൊന്നും അയാൾ ചിന്തിക്കണില്ലല്ലോ. അയാൾ ചിന്തിക്കണമെങ്കിൽ അതൊക്കെ ചെയ്യൂ, കണ്ടുപിടിക്കപ്പെട്ടിട്ടെങ്കിലും അയാൾ അതിന് പിൻവാങ്ങൂലേ. അപ്പോൾ ഇതൊരു അവിഹിത ബന്ധമാണോ ഒരു വിവാഹമാണോ എന്നൊന്നും നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നതിലേറെ നല്ലത് ഇതിൻ്റെയൊക്കെ വസ്തുതകളും തെളിവുകളും ശരിക്കും അന്വേഷിച്ച്, അതിപ്പോൾ അവിടെയൊക്കെ ഗൾഫിലൊക്കെ ആളുണ്ടാവുമല്ലോ, സ്വാഭാവികമായ ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ തൊട്ടടുത്ത് ജി സി സിയിൽ ഏതെങ്കിലും കൺട്രീസിലൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരാൾ എന്തു ചെയ്യുക, വിശ്വസ്തനായ ഒരാളെ വിട്ടിട്ട് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും ശരിയായി ശേഖരിച്ചിട്ട് എന്തു ചെയ്യാം, എന്താണ് അതിൻ്റെ ഒരു നിലപാടെന്ന് അറിയാം. ഇതൊരു അവിഹിത ബന്ധമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളിൽ നിന്ന് നമുക്ക് നരകത്തിന് രക്ഷപ്പെടുത്തണ്ടേ, അയാൾക്കും നല്ലൊരു ഭാവി വേണ്ടേ, അപ്പോൾ അയാളെ നന്നാക്കി എടുക്കണ്ടേ. അപ്പോൾ ഇതുണ്ടോ വസ്തുതാപരമാണോ എന്ന് അന്വേഷിക്കുക. അന്വേഷിച്ചതിന് ശേഷം എന്താണ്, ഇവരുടെ ബന്ധുക്കളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയൊക്കെ അറിയിച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കലാണ് നല്ലത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നാലാൾ അറിഞ്ഞു എന്ന് വരാം, അറിഞ്ഞില്ലാന്ന് വരാം, പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. അതല്ലാതെ ഭർത്താവിൻ്റെ എല്ലാ തോന്നിവാസങ്ങളെയും മറച്ചു വെച്ച് കുടുംബത്തിൻ്റെ അഭിമാനം അല്ലെങ്കിൽ വീടിൻ്റെ അഭിമാനം നമ്മുടെ അഭിമാനം എന്നൊന്നും പറയുന്നതിന് വലിയ അർത്ഥമില്ല. ഇതൊക്കെ സഹിക്കാൻ വേണ്ടി നിന്നാൽ സഹനത്തിന് ഒരു പരിധിയുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, മാനസിക അസുഖങ്ങളോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് തയ്ച്ചാൽ അത് മറ്റുള്ളവരെയും കൂടി അറിയിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കൊരു സമാധാനം ഉണ്ടാവും, അങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങലായിരിക്കും നന്നാവുക. ഒറ്റയ്ക്ക് സഹിക്കുന്നത് അത്ര നന്നായിക്കോളന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
5: അത് അവരെ പ്രയാസങ്ങൾ അള്ളാഹു എളുപ്പത്തിൽ മാറ്റി കൊടുക്കട്ടെ എന്നാണ്. ഒരു സഹോദരി ചോദിക്കുന്നു, അവരെ മകന് ഇപ്പോൾ 9 വയസ്സാണ്, 7 വയസ്സാകുമ്പോൾ അവൻ്റെ ഉപ്പ ഭർത്താവ് പെട്ടെന്ന് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. മകളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് അതിൻ്റെ ഒരു ഓട്ടത്തിലായിരുന്നു പെട്ടെന്ന് മരണമുണ്ടായത്. അത് അവർക്ക് വല്ലാത്തൊരു ഷോക്കായി. ഇപ്പോൾ മൂത്ത മകൻ ഗൾഫിലുണ്ട്. അപ്പോൾ ഈ കുട്ടി ചെറുപ്പത്തിൽ നന്നായി പഠിച്ചിരുന്നു. പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ മരണ കാരണം അവർക്ക് പെട്ടെന്ന് അവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ സാധിച്ചില്ല. ഇപ്പോൾ പഠനത്തിനൊക്കെ കുറച്ച് പിറകിലായിപ്പോയി, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, പക്ഷെ പിറകിലായിപ്പോയി. അവർ ചോദിക്കുന്നത് പിന്നെ ഇപ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ, കാരണം സംരക്ഷിക്കാൻ പിതാവില്ലാത്ത അവസ്ഥ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ മോനെ വളർത്തിക്കൊണ്ടുവരാൻ നല്ലൊരു ദീനിയായ അല്ലെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവരാൻ എന്ത് സൊല്യൂഷനാണുള്ളത്?
6: നമ്മൾ നമ്മുടെ കുട്ടികളെ കാര്യത്തിൽ നമുക്ക് നിയന്ത്രണം കിട്ടാനും നമ്മുടെ മുന്നിൽ ഏറ്റവും പ്രധാനമായി രണ്ട് വഴികളാണ്. ഒന്നെന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുമായി നമുക്ക് നല്ല ഒരു മാനസിക അടുപ്പുണ്ടാവുക എന്നുള്ളത്. അത് പൊതുവേ എന്താ വെച്ചാൽ ഈ ഭർത്താവും കൂടെ ഇല്ലാത്തത് കൊണ്ട് ഈ ഉമ്മക്ക് കുറച്ച് പ്രയാസമാണ്. നമുക്ക് ഇഷ്ടമുണ്ടാവും, പക്ഷെ നമുക്ക് ആ ഇഷ്ടം ഇവരോട് പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം അവൻ്റെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ നമ്മൾ ഇടപെട്ട് ഇടപെട്ട് അവനെ ശാസിച്ചും അവനെ ഉപദേശിച്ചും മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, അവനും ഉമ്മയും തമ്മിലുള്ള ബന്ധത്തെ അത് പ്രതികൂലമായി ബാധിക്കും. അവസാനം എന്ത് ചെയ്യും, ഉമ്മനെ അവഗണിച്ച് അവൻ മുന്നോട്ട് പോകുന്നൊരവസ്ഥയെ കണ്ടാവുക, ഉമ്മ ഒരു ശല്യമായി മാറുന്ന ഒരവസ്ഥ പോലെ അവന് തോന്നും. അപ്പോൾ അവനെന്ത് ചെയ്യും, ഉമ്മൻ്റെ ഒരു ഗൈഡൻസും ഉണ്ടാവില്ല, അവൻ സ്വതന്ത്രമായി ആരും ഇല്ലാത്തൊരവസ്ഥയിൽ വളരുമ്പോൾ അത് കൂടുതൽ അപകടകരമായ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും, നീങ്ങും. അതുകൊണ്ട് എപ്പോഴും ഇത്തരം സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് അവനോടുള്ള ആ ഒരു മാനസിക ബന്ധത്തിന് കോട്ടം തട്ടാതെ, അതിൻ്റെ അർത്ഥം അവൻ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊക്കെ അനുവാദം കൊടുക്കുക എന്നുള്ളതല്ല, അങ്ങനെയുള്ളൊരു ബന്ധം ഉണ്ടാക്കി തീർക്കാൻ എന്ത് ചെയ്യണം, ശ്രമിക്കണം. രണ്ടാമത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഏത് മനുഷ്യനാണെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ആശങ്ക ഉണ്ട്, ആ ആശങ്കയാണ് ഇപ്പോൾ ഈ ചോദ്യത്തിൽ ചോദിക്കുന്നത്. ഈ ആശങ്ക മനസ്സിലാവേണ്ടത് നമുക്കല്ല, ആർക്കാ മനസ്സിലാവേണ്ടത്, അവന് മനസ്സിലാവണം. ഏത് ഉമ്മൻ്റെ കാര്യത്തിൽ കുറച്ച് ബേജാറിലാണ് എന്നുള്ളത് അവന് മനസ്സിലാവണം. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, വാപ്പ മരിച്ചു പോയതിൻ്റെ വേദന, ആ വാപ്പ ഇല്ലാത്തത് കൊണ്ട് ഇവനെ നേരെ സംരക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ വേദന, ഇത്തരം വലിയ വേദനകളും സങ്കടങ്ങളൊക്കെ അനുഭവിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ഒരു വലിയ മെസ്സേജ് അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്, ലഭിക്കേണ്ടതുണ്ട്. അത് നമ്മളെന്തെങ്കിലും ദേഷ്യം പിടിക്കുമ്പോഴോ അവിടെ നമ്മൾ പറയുന്നത് കൊണ്ടല്ലാതെ, നമ്മൾ വളരെ സ്നേഹത്തിലും നല്ല ബന്ധത്തിലും ആകുമ്പോൾ എന്താ വെച്ചാൽ വാപ്പയുമായിട്ടുള്ള നല്ല കാലങ്ങൾ, വാപ്പ അവരെ നോക്കിയിരുന്ന നല്ല സന്ദർഭങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, വാപ്പയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ വാപ്പില്ലാതിരിക്കുമ്പോൾ നിങ്ങളാണല്ലോ ഇപ്പോൾ നമുക്കുള്ള ആൾക്കാർ, അപ്പോൾ നമ്മൾ ഉഷാറായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവന് നല്ല പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കി അവൻ്റെ പഠന കാര്യങ്ങൾക്കൊക്കെ നല്ല വഴി ഉണ്ടായി കൊടുത്ത് അവനെ വളരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിലൂടെയും മാറ്റം ഉണ്ടാവും. ഇപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ രക്ഷിതാക്കളൊക്കെ ചിന്തിക്കുക എന്താ വെച്ചാൽ, എനിക്കിപ്പോൾ എന്തായാലും നോക്കാൻ വയ്യ, വാപ്പയോട്ടില്ലേനും, അപ്പോൾ നമ്മൾ വല്ല ഹോസ്റ്റലുകളിലോ വല്ല സ്കൂളുകളിലോ ഒക്കെ കൊണ്ടുപോയി ആക്കിയിട്ട് അവിടെ വല്ല നല്ല തെർബിയത്തൊക്കെ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു കുട്ടിയെ നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഹോസ്റ്റലിൽ 200 കുട്ടികളെ ഒരു വാർഡൻ നോക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നൊരു തെർബിയത്തൊന്നും വേറെ എവിടെ പോയാലും കിട്ടൂല, നമ്മൾ തന്നെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴേ കിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
5: നമുക്ക് 3 സമാനമായ ഒരു ചോദ്യങ്ങളുണ്ട്, അത് കുട്ടികളെക്കുറിച്ച് 3 ഞാൻ വായിക്കാം. സമാനമായ ചോദ്യമാണ്, ആ ചോദ്യം വായിക്കുന്നത് എന്താ വെച്ചാൽ, ഇവർ ഇതെൻ്റെ ചോദ്യമല്ല എന്നുള്ള പരാതി തന്നെ വരും. അപ്പോൾ ഒരു ഉമ്മ, അവർ അവന് കുട്ടിക്ക് 14 വയസ്സായി, അപ്പോൾ അവന് നിസ്കരിക്കൂല, തോന്നുമ്പോൾ അവന് തോന്നുമ്പോൾ എപ്പോഴെങ്കിലും നിസ്കരിച്ചു എന്ന് പറയുമെന്ന്. എന്നാൽ റമദാൻ മാസത്തിൽ എന്ത് ചെയ്യും, അവൻ കൃത്യമായി നിസ്കരിക്കുന്നു, പിന്നെ തറാബീഹിന് വരെ വരുന്നു, സുബഹിയൊക്കെ നിസ്കരിക്കുന്നു. ഇപ്പോൾ അവന് നിസ്കാരമില്ല, അവൻ 10 ക്ലാസ്സിൽ പഠിക്കുന്നു, ആദ്യമൊക്കെ ഫോണുമായി ബന്ധപ്പെട്ട് ചെറിയ ഇതുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിന് സമയമില്ലാത്തതുകൊണ്ട് അത് ചെയ്യാറ് ഫോണുമായി അഡിക്ഷനില്ല, ഇതാണ് പ്രശ്നം. അപ്പോൾ ഉമ്മാൻ്റെ ഒരു വേവലാതി എന്ന് വെച്ചാൽ, പിന്നെ നിസ്കാരമില്ലാത്തതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ അവൻ ഇറങ്ങുമോ എന്നൊരു പേടി, അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, എൻ്റെ മകൻ 7 വയസ്സിൽ മുതൽ ബാങ്ക് പള്ളിയിൽ ബാങ്ക് വിളിച്ചിരുന്ന കുട്ടിയാണ്, ഇപ്പോൾ 22 വയസ്സായി, പക്ഷേ അവൻ എന്ത് ചെയ്യില്ല, സുബഹിക്കൊന്നും പള്ളിക്ക് പോകില്ല, എത്ര വിളിച്ചെണീപ്പിച്ചാലും അവൻ പോകില്ല. പിന്നെ മറ്റൊരു സഹോദരൻ 16 വയസ്സായ മകൻ്റെ കാര്യത്തിൽ, അവൻ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാണ്, വാപ്പയാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ മുടി വെട്ടുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം ഇടപെടും, അത് ചിരിച്ചു വെട്ടുന്നതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഉമ്മയും അവനും തമ്മിൽ, ഉമ്മയും കുട്ടിയും ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ വീട്ടിലെ പ്രശ്നം ഉണ്ടാക്കണം, സ്വസ്ഥത കെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ 3 ചോദ്യവും ഏകദേശം സമാനമായ
6: ചോദ്യമുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കർമ്മങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസത്തിൽ നിന്നാണ് കർമ്മങ്ങൾ ഉണ്ടാവുന്നത്, വിശ്വാസത്തിനാണ് കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം പഞ്ചസാര ഉപയോഗിക്കാത്ത ആളുകളുണ്ട്, ഇപ്പോൾ ആൾക്കാർ പഞ്ചസാര വേണ്ട. അപ്പോൾ പഞ്ചസാര എന്നുള്ളത് നമുക്ക് മധുരം നൽകുന്ന, ആളുകളൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ ആദ്യമായി പഞ്ചസാര അല്ലാതെ ചായ കുടിക്കുന്ന സമയത്ത് അവരെത്ര പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് രുചിയുണ്ടായിട്ടും ഇഷ്ടമുണ്ടായിട്ടും പഞ്ചസാര വേണ്ടെന്ന് വെച്ചത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബോധ്യമാണ്, എന്ത് ചെയ്യും, അതെൻ്റെ ശരീരത്തെ കേടിരുത്തും, എനിക്ക് വലിയ അസുഖങ്ങൾ സംഭാവന ചെയ്യും, എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബോധ്യത്തിൽ നിന്നാണ് എന്തുണ്ട്, ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തി അവർ ചെയ്യാൻ തയ്യാറാവണം. ഏത് മതിലില്ലാതെ ചാവടിക്കാന്നുള്ള പരിപാടി ചെയ്യാൻ തയ്യാറാവുന്നത് ഒരു ബോധ്യത്തിൽ നിന്നാണ്. ഈ ബോധ്യത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈമാൻ എന്ന് പറയണത്. അള്ളാഹു ഉണ്ടെന്ന ബോധ്യം, പരലോകമുണ്ടെന്ന ബോധ്യം, ഈ ഖുർആൻ അള്ളാഹുവിൻ്റെതാണെന്നുള്ള ബോധ്യം, നമ്മുടെ എല്ലാ അനക്കങ്ങളും ഇളക്കങ്ങളും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധ്യം, നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് അവനാണ് നിയന്ത്രിക്കുന്നത്, അവൻ നമ്മളോട് പിണങ്ങിയാൽ നമ്മുടെ ജീവിതം അപകടങ്ങളിൽ കലാശിക്കും, ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നാണ് ഇന്നല്ലതിന് ആമനു വാമിലു സാലിഹാത്ത് അതിനാണ് എന്താണ് സൽക്കർമ്മങ്ങൾ ഉണ്ടാവുന്നത്. ഈ ബോധ്യമെന്ന് പറയുന്നത് അറിവാണ്, ബോധ്യമെന്ന് പറയുന്നത് അറിവാണ്. അതുകൊണ്ട് ഈമാൻ എന്ന് പറഞ്ഞാലും അറിവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ശരിയായ അറിവുകളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ ഈ ബോധമുണ്ടാവണം. അപ്പോൾ ആ ബോധമുണ്ടെങ്കിൽ നിസ്കരിക്കും. ഇപ്പോൾ 10-30 വയസ്സ് വരെ നിസ്കരിക്കാൻ നടന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ നിസ്കാരക്കാരനാവുന്നുണ്ട്. അതെങ്ങനെ, അത് വാപ്പിമീൻ പിടിച്ച് ചെയ്യുമ്പോൾ പിടിച്ച് നിസ്കരിപ്പിച്ചതല്ല, അവൻ ഏതോ ഖുത്ബ കേട്ടോ പ്രസംഗം കേട്ടോ ബോധ്യപ്പെടുകയാണ് അവൻ ചോദിച്ചത്. അപ്പോൾ നിസ്കാരം എന്ത് ചെയ്യണം, ആരംഭിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികൾക്ക് ഏത് പ്രായക്കാരാണെങ്കിലും ഒരു ബോധ്യതയിൽ നിന്ന് മാത്രമേ അവരിന്ന് പ്രവർത്തനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം, അവരെ പ്രായത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളിലും പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുത്ത് അതുപോലുള്ള കുട്ടികളിലൂടെ അവർക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സംസാരങ്ങളിലൊക്കെ മനസ്സിലാക്കി കൊടുക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ബോധ്യപ്പെട്ടവരോട് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും വേണ്ട, ഒന്നും നമ്മൾ ആലോചിക്കേണ്ട. ഇപ്പം ഞാൻ ഒരു സ്കൂളിൻ്റെ അടുക്കലുള്ളൊരു പള്ളിയിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്യുക, സാധാരണ ലോഹർ ജമാഅത്ത് നിസ്കരിക്കുക. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ, ഇപ്പം ഇന്ന് ഞാൻ ലോഹർക്ക് അവിടെ ചെല്ലുമ്പോൾ പോലും എന്തുണ്ട്, ഒരു ചെറിയ പയ്യൻ അവൻ അവിടെ വന്ന് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് ഇരിക്കുക, ഒരു 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്നൊരു കുട്ടിയാണത്. അവനിപ്പോൾ ഈ ബെല്ലടിച്ചേക്ക് വന്ന് ഒളുണ്ടാക്കി വന്ന് 1-ാമത്തെ സെഫിൽ എന്താണ്, അവിടെ ഒരു പ്രായമായ ഒരാളാണ് പിന്നെ അവിടെ ഉള്ളത്. ഇവൻ അവിടെ വരാൻ പ്രേരിപ്പിക്കണം എന്താ, അവൻ്റെ ഉമ്മ പിന്നാലെ വന്നിട്ടാ, സ്കൂളിൽ അവൻ്റെ ഉമ്മ ഉണ്ടോ, വാപ്പുണ്ടോ, ഉസ്താദുമാരാണെങ്കിലും വടികൊണ്ടുണ്ടോ, അവന് വളരെ വന്ന് എന്നിട്ട് അവൻ എന്ത് ചെയ്യും, വളരെ ഭക്തിയിൽ നിസ്കരിക്കും അവിടെ നിന്ന്, അത് കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കും, എല്ലാ ദിക്കറും കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോണത്. ഇങ്ങനെ എത്ര കുട്ടികളെ നമ്മൾ ദിനം പ്രതി കാണുന്നുണ്ട്, അത് അവരുടെ ബോധ്യതയാണ്. ഈ ബോധ്യതയില്ലാതെ ഓരോ ഭക്തനും വിളിച്ചുണർത്തി ഒന്നുണ്ടാക്കി ചോദിച്ച് നിസ്കരിച്ച് ചോദിച്ച് റക്കായത്ത് പൂർത്തിയായോന്ന് ചോദിച്ച് അതിൽ സുജൂദ് മുഴുവൻ ഉണ്ടോ എന്ന് ചോദിച്ച് ഇവിടെ നനഞ്ഞു അവിടെ നനഞ്ഞു, അതൊന്നും ഓന് വേണ്ടിയല്ല ചെയ്യണത്. ഇന്നഹാല കബീറത്തു ഇല്ലാല ഹാഷി എന്നാ പറഞ്ഞു ഞാൻ പറഞ്ഞത്, ഈ ബോധ്യം ഇല്ലാതെ ചെയ്യാറിന് അതിനേക്കാളും വലിയൊരു പണിയില്ല. നിസ്കാരം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, പക്ഷേ അത് ചെയ്യണമെന്ന് ബോധമില്ലാത്തവന് ചെയ്യണമെങ്കിൽ അവൻ വേണമെങ്കിൽ 1000 മീറ്റർ ഓടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓടും. ഈ ആ കടയിൽ പോയി നടന്നു പോയി ഒരു സാധനം വായിക്കൊടുന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പണിയാണ് എന്ത്, ഈ ഒളുണ്ടാക്കിയിട്ട് മുസല്ലയിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ബോധം നൽകിയിട്ട് അവരീ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടെങ്കിലുള്ളൂ നിങ്ങൾക്ക് ഈ പറച്ചിൽ നിർത്തി അവരെ വിശ്വസിച്ച് പുറത്തു വിടാൻ കഴിയുള്ളൂ.
5: സംസ്കാരത്തിൻ്റെയും ഈ മുടിവെട്ടിൻ്റെ വിഷയത്തിലൊക്കെ
6: എല്ലാം അങ്ങനെ തന്നെയാണ്. അവർക്ക് ബോധ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് എന്ത് ചെയ്യുക പ്രശ്നം. കുട്ടികൾ പറയും, ഇപ്പോൾ നമ്മൾ കുട്ടികളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഈ മുടിവെട്ട് നമ്മൾക്ക് പറ്റിയതല്ല എന്ന് അവർ പറയും. അത് അവർക്ക് ബോധ്യം ഉണ്ടാകുമ്പോഴേ, അല്ലാതെ അവൻ്റെ നമ്മളിഷ്ടപ്രകാരം അവൻ്റെ മുടി ആക്കണം എന്ന് പറയുമ്പോൾ അതിന് ചില പ്രയാസങ്ങളുണ്ട്. അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ്റെ മുടി ആവുകയുള്ളൂ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും.
5: തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളും സഹായങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. വഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. ജീവിതത്തിലെ നീറുന്ന യാഥാർത്ഥ്യങ്ങൾ പീസ് റേഡിയോയുമായി പങ്കുവച്ച വിവിധ ശ്രോതാക്കളുടെ സങ്കടങ്ങളുടെ നിവാരണത്തിനായുള്ള ഉപദേശങ്ങളാണ് ഇന്നത്തെ സ്നേഹക്കൂടിലൂടെ പങ്കുവെക്കപ്പെട്ടത്. നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.
7: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അകലം സൃഷ്ടിക്കുന്ന കൂടിച്ചേരലുകൾ. ഡോക്ടർ ഹുസ്ന ഹുസൈൻ്റെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോട് ശബ്ദം നൽകുന്നു.
0: അകലം സൃഷ്ടിക്കുന്ന കൂടിച്ചേരലുകൾ, ഡോക്ടർ ഹുസ്ന ഹുസൈൻ. ജൂലൈ ഓഗസ്റ്റ് പ്രവാസികൾക്ക് വിവാഹങ്ങളുടെയും കുടുംബസംഗമങ്ങളുടെയും അവധിക്കാല കൂടിച്ചേരലുകളുടെയും മാസമാണ്. വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനുള്ള സന്തോഷത്തോടെയാണ് പലരും ഇത്തരം പരിപാടികളിലേക്ക് പോകുന്നത്. സന്തോഷത്തോടെ പോയ ഒരാൾ മടങ്ങി വരുമ്പോൾ മുഖത്ത് ചിരിഞ്ഞു മാഞ്ഞിരിക്കും. കാരണം വലിയൊരു വഴക്കോ പ്രശ്നമോ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു വാക്ക് മാത്രമായിരിക്കും അതിന് കാരണം. തടി കൂടിയിട്ടുണ്ടല്ലോ, വയറൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ, ജോലിയൊന്നും ചെയ്യാറില്ലേ, എന്താ ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്, അസുഖമാണോ, ആകെ കറുത്തുപോയല്ലോ, മുടിയൊക്കെ പോയി കഷണ്ടിയായിട്ടുണ്ടല്ലോ, ഇവളെന്താ ഇങ്ങനെ മെലിഞ്ഞു പോയത്, നീ ഒന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവർക്ക് ദുരുദ്ദേശമൊന്നും ഉണ്ടായിരിക്കില്ല, എന്നാൽ കേൾക്കുന്നവരുടെ മനസ്സിൽ അത് വലിയൊരു മുറിവ് സൃഷ്ടിച്ചേക്കാം. അത്തരം വാക്കുകൾ കാരണം പിന്നീട് ആ വ്യക്തിയെ കാണാൻ പോലും ചിലർ മടിക്കുന്നു. വീണ്ടും അതേ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും എന്ന ഭയം അവരെ അകറ്റുന്നു. സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് കേട്ട ഒരു പരാമർശം മനസ്സിൽ സൂക്ഷിച്ച് സങ്കടത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്ന എത്രയോ ഉമ്മമാരുണ്ട്. നമ്മുടെ ചില വാക്കുകൾ അറിയാതെ തന്നെ ഹൃദയങ്ങൾക്കിടയിൽ അകലം സൃഷ്ടിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ശരീരത്തെക്കുറിച്ചുള്ള ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ, ബോഡി ഷെയ്മിംഗ് വളരെ സാധാരണമാണ്. തടിയുള്ളവരോട് മെലിയാൻ പറയുക, മെലിഞ്ഞവരോട് തടിക്കണമെന്ന് പറയുക, നിറം ഉയരം പ്രായം എന്നിവയെക്കുറിച്ച് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുക, വിവാഹം കഴിഞ്ഞവരെയും ഗർഭിണികളെയും പ്രസവിച്ചിട്ട് മാസങ്ങൾ മാത്രം കഴിഞ്ഞ സ്ത്രീകളെയും കുട്ടികളെയും വരെ അവരുടെ രൂപത്തെക്കുറിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നവരുമുണ്ട്. അല്ലാഹു ഓരോ മനുഷ്യനെയും വ്യത്യസ്തമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാളുടെ ശരീരഘടന, നിറം, ഉയരം, ഭാരം, ആരോഗ്യം ഇവയെല്ലാം അല്ലാഹുവിൻ്റെ ഹിക്മത്തോടെയുള്ള, ജ്ഞാനത്തോടെയുള്ള സൃഷ്ടിയുടെ ഭാഗമാണ്. പ്രത്യേക പരിചരണവും ദീർഘകാല ചികിത്സയും ആവശ്യമായ കുട്ടികളുടെ മാതാപിതാക്കളോടും നാം കൂടുതൽ കരുതലോടെ സംസാരിക്കണം. ഇപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ, സംസാരിക്കാൻ തുടങ്ങിയോ, നടക്കാനായോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും സ്നേഹത്തോടെ ചോദിക്കുന്നതായിരിക്കാം. എന്നാൽ ഓരോ കൂടിക്കാഴ്ചയിലും ഇത്തരം ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സിന് അതൊരു വലിയ ഭാരമായി തോന്നാം. അവർക്ക് ദിവസേന പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും ചെറിയ ചെറിയ പുരോഗതികൾക്കായി കാത്തിരിക്കുന്നവരാണവർ. അവരുടെ യാത്രയ്ക്ക് സമയമെടുക്കും. അതുകൊണ്ട് പുരോഗതി ചോദിക്കുന്നതിലുപരി അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും അല്ലാഹു എളുപ്പമാക്കട്ടെ, അല്ലാഹു കുഞ്ഞിന് ശിഫ നൽകട്ടെ എന്നൊക്കെ പറയലും പ്രാർത്ഥിക്കലുമാണ് മനോഹരമായ സമീപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. ബുഖാരി മുസ്ലിം. ഒരു മുസ്ലിമെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് ആദ്യം പുറത്തു വരേണ്ടത് സലാമാണ്. അതിനുശേഷം വിമർശനങ്ങളല്ല, ദുആകളായിരിക്കണം വരാൻ. മാഷാ അല്ലാ, ബാറക്കല്ലാ, ഫീക് പോലുള്ള വാക്കുകൾ ഹൃദയത്തെ സ്പർശിക്കും.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അകലം സൃഷ്ടിക്കുന്ന കൂടിച്ചേരലുകൾ, ഡോക്ടർ ഹുസ്ന ഹുസൈൻ്റെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകിയത്.
0: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കും.

0: അടുത്തതായി പീസ് റേഡിയോയിൽ വിമർശനങ്ങൾക്ക് വൈജ്ഞാനിക പ്രതിരോധം, ഇസ്ലാം സംശയ നിവാരണം അവതരിപ്പിക്കുന്നത് ശ്രീ മുഹമ്മദ് അജ്മൽ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് നാം ചർച്ച ചെയ്യുന്നത്. പല വിമർശകരും ചോദിക്കാറുണ്ട്, ഇസ്ലാമിൽ ഏറ്റവും വലിയ പാപമായി പരിചയപ്പെടുന്നതാണ് അള്ളാഹുവിൽ പങ്കുചേർക്കൽ അഥവാ ശിർക്ക്. എന്നാൽ അതോടൊപ്പം തന്നെ ഇസ്ലാമിൽ ഏറ്റവും പ്രമുഖനായൊരു പ്രവാചകനായി പഠിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂര്യനെയും അല്ലെങ്കിൽ ചന്ദ്രനെയും ഒക്കെ നോക്കി അതാണ് എൻ്റെ രക്ഷിതാവ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ ശിർക്ക് വെച്ചിട്ടില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇതിൽ വസ്തുത എന്താണ്?
2: ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശിർക്കു ചെയ്തു എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തും പരാമർശമില്ല. മാത്രമല്ല ഏകദൈവാരാധനയ്ക്ക് വേണ്ടി തൗഹീദിനു വേണ്ടി ഏറെ ത്യാഗങ്ങൾ സഹിച്ച വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ബഹുദൈവാരാധനയുടെ വ്യർത്ഥതയും സ്രഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകതയും തൻ്റെ ജനതയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചതായിട്ട് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ദിവസം ആളുകളെല്ലാം ഉത്സവത്തിന് പോയ ഒരു സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ ചെറിയ വിഗ്രഹങ്ങളുടെ എല്ലാം തല മഴുകൊണ്ട് വെട്ടിപ്പൊളിക്കുകയും എന്നിട്ട് മഴു വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ തൂക്കിയിടുകയും ചെയ്തു. അവർ തിരിച്ചു വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചത്, ഇത് അതാ മഴു, അതാ ആ വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്നു, അവനാകും അത് ചെയ്തത് എന്നാണ്. ഇങ്ങനെ വിഗ്രഹാരാധനയുടെ വ്യർത്ഥത വ്യക്തമാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അത്തരത്തിലൊരു ശ്രമമാണ് ഇവിടെ ആക്ഷേപമായി ഉന്നയിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 76 മുതൽ ഉള്ള വചനങ്ങളിലുള്ളത്. ഖുർആനിൽ പറയുന്നത്, ഫലമ്മ ജന്ന അലൈഹി ലൈലു റആ കൗകബൻ ഖാല ഹാദ റബ്ബി ഫലമ്മ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. ഫലമ്മ ജന്ന അലൈഹി ലൈലു, അങ്ങനെ രാത്രി അദ്ദേഹത്തെ മൂടിയപ്പോൾ, റആ കൗകബൻ, അദ്ദേഹം ഒരു നക്ഷത്രത്തെ കണ്ടു. ഖാല ഹാദ റബ്ബി, അദ്ദേഹം അപ്പോൾ പറഞ്ഞു, അത്രേ ഇതാ എന്റെ രക്ഷിതാവ്. ഫലമ്മ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, എന്നിട്ട് ആ നക്ഷത്രം അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വീണ്ടും ഫലമ്മ റഅൽ ഖമറ ബാസിഅൻ, ചന്ദ്രൻ ഉദിച്ചുയരുന്നതായി അദ്ദേഹം കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല ഹാദ റബ്ബി, ഇതാ എന്റെ രക്ഷിതാവ്. ഫലമ്മ അഫല, എന്നാൽ ആ ചന്ദ്രനും അസ്തമിച്ചപ്പോൾ, ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമി ളാല്ലീൻ, എന്റെ രക്ഷിതാവ് എനിക്ക് നേർവഴി കാണിച്ചു തന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴിപിഴച്ച ജനവിഭാഗത്തിൽ പെട്ടവനായി തീരും എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രതിവചിച്ചു. വീണ്ടും ഫലമാർ അശംസ ബാസി അത്തൻ, അനന്തരം സൂര്യൻ ഉദിച്ചുയരുന്നതായി, രാത്രി മാറി പകൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി, സൂര്യൻ ഉദിച്ചുയരുന്നതായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം കണ്ടപ്പോൾ, ഖാല ഹാദ റബ്ബി, അദ്ദേഹം പറഞ്ഞു, ഇതാകുന്നു എന്റെ രക്ഷിതാവ്. ഹാദ അക്ബർ, ഇതാണ് ഏറ്റവും വലുത്. നേരത്തെ കണ്ട നക്ഷത്രത്തെക്കാളും ചന്ദ്രനേക്കാളും എല്ലാം വലുതാണ് ഈ സൂര്യൻ. ഫലമ്മ അഫലത് ഖാല യാ ഖൗമി ഇന്നി ബരീ ഉമ്മിമ്മാ തുശ്രിക്കൂൻ, അങ്ങനെ അതും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ സമുദായമേ, നിങ്ങൾ ദൈവത്തോട് പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാകുന്നു. അപ്പോൾ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ഒന്നും പൂജിക്കുവാൻ കൊള്ളുകയില്ലെന്ന് വ്യക്തമാക്കുന്നതിനു വേണ്ടി നക്ഷത്ര പൂജകരായിരുന്ന ജനങ്ങളുടെ മുന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തതായി സൂറത്തുൽ അൻആമിൽ വിവരിച്ചത്. സൂര്യദേവനെയും ചന്ദ്രദേവനെയും ശുക്രദേവനെയും എല്ലാം ആരാധിച്ചിരുന്ന ജനങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങളിലെ വ്യർത്ഥത വ്യക്തമാക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തത്. ഉദിച്ചുയർന്ന നക്ഷത്രത്തെ നോക്കി ഇതാണ് എന്റെ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിക്കുകയും അത് മറഞ്ഞപ്പോൾ മറഞ്ഞു പോകുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് നക്ഷത്ര പൂജകർക്ക് അവരുടെ പ്രവൃത്തിയുടെ വ്യർത്ഥത അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു. പിന്നീട് ചന്ദ്രൻ ഉദിച്ചപ്പോൾ ഇതാണ് എന്റെ രക്ഷിതാവ് എന്ന് പറയുകയും അത് അസ്തമിച്ചപ്പോൾ ഇതിനെയും ആരാധിക്കാൻ കൊള്ളുകയില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത അദ്ദേഹം ചന്ദ്രപൂജകരെ തങ്ങളുടെ വിഡ്ഢിത്തം മനസ്സിലാക്കി കൊടുത്തു. ഇതുപോലെ സൂര്യപൂജകരെ ചിന്തിക്കുന്നതിനായി വലിയവനായ സൂര്യനാണ് രക്ഷിതാവെന്ന് പറഞ്ഞ് അത് അസ്തമിച്ചപ്പോൾ ഇതും ആരാധനക്ക് കൊള്ളുകയില്ലെന്ന് പഠിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. യഥാർത്ഥത്തിൽ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ആരാധനകൾ അർഹിക്കുന്നുവെന്ന വിശ്വാസം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ബഹുദൈവാരാധന നടത്തിയെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി തെറ്റാണ്. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതേ ആയത്തിൽ തന്നെ പറയുന്നതായി എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതാല പരിചയപ്പെടുത്തുന്നത്? ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, എന്റെ സമുദായമേ, നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ദൈവത്തോട് പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാകുന്നു. എന്നാൽ അവിടെ നിർത്താതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീണ്ടും പറയുന്നു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർള ഹനീഫ, തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല തന്നെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം യാതൊരു സംശയങ്ങൾക്കും ഇടമില്ലാത്ത വണ്ണം വ്യക്തമാക്കുകയാണ്, ഞാൻ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല എന്ന് മാത്രമല്ല, ഈ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രാദികളെയോ അല്ല ആരാധിക്കേണ്ടത്, നേരെ മറിച്ച് സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച മഹാനായ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ ഒരു പ്രവൃത്തിയിലൂടെ ചെയ്തത്. അതല്ലാതെ ഒരിക്കലും ഇവയെല്ലാം സൃഷ്ടാക്കളാണ്, ഇവയെല്ലാം ദൈവങ്ങളാണ് എന്ന് ഒരിക്കലും ഇബ്രാഹിം അലൈഹി സ്വലാം മനസ്സുകൊണ്ടുപോലും കരുതിയിട്ടില്ല എന്ന് ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
1: ഖുർആനിലെ മറ്റൊരു വൈരുദ്ധ്യമായി പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടാറുള്ളതാണ് മലക്കുകൾ. അള്ളാഹുവിന്റെ സൃഷ്ടികളായ മലക്കുകൾ ദൈവിക കൽപ്പന ധിക്കരിക്കാത്തവരാണ് എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുകയും, എന്നാൽ ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ പറയുന്ന സന്ദർഭത്തിൽ ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിച്ചു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമല്ലേ? എന്താണ് ഇതിൻ്റെ വസ്തുത?
2: ഇവിടെ ചോദിക്കപ്പെട്ട ചോദ്യം, മലക്കുകൾ ദൈവിക കൽപ്പന ധിക്കരിക്കാത്തവരാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ വിവിധങ്ങളായ സൂക്തങ്ങളിൽ കാണാം. എന്നാൽ ഇതിന് വിരുദ്ധമായി ആദം നബി അലൈഹി സ്വലാമിനെ സുജൂദ് ചെയ്യാൻ, സാഷ്ടാംഗം നമിക്കാൻ മലക്കുകളോട് പറഞ്ഞപ്പോൾ ഇബിലീസ് വിസമ്മതിച്ചു എന്ന് വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ 34-ാമത്തെ വചനത്തിൽ കാണാം. ഇത് ഒരു വൈരുദ്ധ്യമല്ലേ? എന്താണ് ഖുർആനിലെ രണ്ടാം അധ്യായം 34-ാമത്തെ വചനത്തിൽ പറഞ്ഞത്? وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ, ആദമിനെ നിങ്ങൾ പ്രണമിക്കുക, സുജൂദ് ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. فَسَجَدُوا, അവരെല്ലാവരും സാഷ്ടാംഗം പ്രണമിച്ചു. إِلَّا إِبْلِيسَ, ഇബ്ലീസ് ഒഴികെ. അബ, ഇബ്ലീസ് വിസമ്മതിച്ചു. വസ്തക്ബറ, അഹംഭാവം നടിക്കുകയും ചെയ്തു. വകാന മിനൽ കാഫിരീൻ. അപ്പോൾ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബിലീസ് വിസമ്മതിക്കുകയും ഇബിലീസ് അഹംഭാവം നടിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ കാഫിറുകളിൽ പെട്ടവനായി എന്നാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനത്തിൽ പറഞ്ഞത്. എന്നാൽ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിശുദ്ധ ഖുർആനിലെ മറ്റു പല വചനങ്ങളിലും തന്നെ ഈയൊരു വിഷയം പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായമായ സൂറത്തുൽ കഹ്ഫിലെ 50-ാം വചനം, വഇദ് ഖുൽനാ ലിൽ മലായികത്തി സ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, നാം മലക്കുകളോട് നിങ്ങൾ ആദമിന് പ്രണാമം ചെയ്യുക എന്ന് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. അവർ പ്രണാമം ചെയ്തു, ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. കാന മിനൽ ജിന്നി, വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറയുന്നു, കാന മിനൽ ജിന്നി, ഇബിലീസ് ആരിൽപ്പെട്ടവനായിരുന്നു? അവൻ ജിന്നികളിൽപ്പെട്ടവനായിരുന്നു. ഫഫസക അൻ അംരി റബ്ബിഹി, അങ്ങനെ തന്റെ രക്ഷിതാവിന്റെ കൽപ്പന അവൻ ധിക്കരിച്ചു. അപ്പോൾ ഇബിലീസ് ഒരിക്കലും മലക്കുകളിൽപ്പെട്ട ആളായിരുന്നില്ല, നേരെ മറിച്ച് ജിന്നികളിൽപ്പെട്ട ആളായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ കഹ്ഫിലെ 50-ാമത്തെ വചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവീക ശാസനകൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരാണ് മലക്കുകൾ എന്ന വസ്തുതയുമായി ഇബിലീസിന്റെ അനുസരണക്കേട് യാതൊരു വൈരുദ്ധ്യവും പുലർത്തുന്നില്ല. മലക്കുകളോട് ആദമിനെ സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ പിന്നെ എന്തിന് ജിന്നുകളിൽപ്പെട്ട ഇബിലീസ് ആ കൽപ്പന അനുസരിക്കണമെന്ന ചോദ്യം അടുത്തതായിട്ട് ഉയരാം. അതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, മുമ്പേ ഉള്ള വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ജിന്നുകളുടെ തലവനായിരുന്നു ഇബിലീസ്. തന്റെ ജ്ഞാനം കൊണ്ടും വിശുദ്ധി കൊണ്ടും മലക്കുകളോടൊപ്പം എത്താൻ അർഹത നേടിയെടുത്ത ജിന്നുകളുടെ തലവൻ അതായിരുന്നു ഇബിലീസ്. മലക്കുകൾക്കിടയിൽ കഴിഞ്ഞുകൂടിയവൻ എന്ന നിലക്ക് ആദമിന് സാഷ്ടാംഗം നമിക്കാൻ വേണ്ടിയുള്ള കൽപ്പന ആർക്ക് കൂടി ബാധകമായിരുന്നു? ഇബിലീസിന് കൂടി ബാധകമായിരുന്നു. തന്റെ പുത്രന്മാരോടൊപ്പം ജീവിക്കുന്ന ദത്തുപുത്രനുള്ള ഒരു പിതാവ് തന്റെ മക്കളോടായി എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ദത്തുപുത്രൻ കൂടി ചെയ്യണം എന്നതുപോലെ, അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, പ്രസ്തുത കൽപ്പന പാലിക്കുവാൻ ആ ദത്തുപുത്രൻ കൂടി ബാധ്യസ്ഥനാണ്. അതുപോലെ മലക്കുകളോടൊപ്പം കഴിയാൻ അർഹത നേടിയിരുന്ന ഇബിലീസ് കൂടി മലക്കുകളോടുള്ള ദൈവീക കൽപ്പന അനുസരിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിദേശത്ത് ജീവിക്കുന്ന ഒരാൾ താൻ ജീവിക്കുന്ന രാജ്യത്തിലെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അതോടൊപ്പം താൻ എവിടെയാണോ ജനിച്ചു വളർന്നത് ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാനും ബാധ്യസ്ഥനാണ്. ഏതായിരുന്നാലും ജിന്നുകളിൽപ്പെട്ട ഇബിലീസ് പ്രസ്തുത ദൈവീക കൽപ്പന ധിക്കരിക്കുകയും മ്ലേച്ഛനായി ദൈവകോപത്തിന് പാത്രമാവുകയാണ് ഉണ്ടായത്. ഇതാണ് യഥാർത്ഥത്തിൽ എവിടെ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 34-ാമത്തെ വചനത്തിൽ പറഞ്ഞത്. പിന്നീട് 18-ാം അധ്യായത്തിലെ 50-ാം വചനത്തിൽ ഇബിലീസ് ജിന്നുകളിൽപ്പെട്ടവനാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടു കൂടി യാതൊരു സംശയത്തിനും ഇവിടെ നിവൃത്തിയില്ല എന്ന് നാം മനസ്സിലാക്കുക.
1: ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിർഔനിന്റെ ശവശരീരം സംരക്ഷിക്കപ്പെട്ടോ, അത് ഖുർആനിന്റെ ദൈവികതയ്ക്ക് തെളിവാണോ എന്നൊരു വിഷയത്തെ സംബന്ധിച്ചാണ്. പൊതുവെ ഖുർആനിന്റെ ദൈവികതയ്ക്ക് തെളിവായി പറയാറുള്ള ഒരു സംഭവമാണ് ഫിർഔനിന്റെ ശരീരം അള്ളാഹു സംരക്ഷിക്കുമെന്ന് ഖുർആനിൽ ഫല്യോമൻ ഉനജീക ബിബദനിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് സംരക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട് എന്ന്. ഇതിൽ ചില വിമർശകരൊക്കെ ഉന്നയിക്കാറുള്ളൊരു സംഭവം, യഥാർത്ഥത്തിൽ ഫിർഔനിന്റെ ശരീരം കടലിൽ നിന്നല്ല കിട്ടിയത് എന്നും അത് മമ്മിയാണ് എന്നൊക്കെ വിമർശകർ ആരോപിക്കാറുണ്ട്. ഇതിൽ എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബാദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون. വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇന്നത്തെ ഇസ്ലാം സംശയ നിവാരണം എപ്പിസോഡിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ ഓതി വച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനിസിലെ 92-ാമത്തെ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഫിർഔന്റെ ശവശരീരം അത് ലോകാവസാനം വരെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഇത് വിശുദ്ധ ഖുർആന്റെ ദൈവീകതയ്ക്ക് തെളിവാണ് എന്നും ഒരുപക്ഷെ ഒരുപാട് ഇസ്ലാമിക പ്രബോധകർ തന്നെ തങ്ങളുടെ പ്രഭാഷണങ്ങളിൽ തങ്ങളുടെ എഴുത്തുകളിൽ രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ ഒരു വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നിരീശ്വരവാദികളായ അതോടൊപ്പം തന്നെ മിഷണറിമാരും ഇസ്ലാം വിമർശകരുമെല്ലാം മൂസാനബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ ഫിർഔൻ ചെങ്കടലിൽ മുങ്ങി മരിച്ചു എന്ന് ഖുർആനിൽ പറയുമ്പോൾ ഈ സൂക്ഷിക്കപ്പെട്ട ശവശരീരം, ഈജിപ്തിലെ മ്യൂസിയത്തിലുള്ള ശവശരീരം, അത് ഒരിക്കലും കടലിൽ നിന്ന് കിട്ടിയതല്ല എന്നും അവകാശപ്പെടുന്നു. എന്താണ് വസ്തുത എന്നാണ് ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട് നാം ചരിത്രത്തിൽ ഒരല്പം പിന്നോട്ട് പോകേണ്ടതുണ്ട്. ഈജിപ്തിന് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനുണ്ട്. ഒരുപക്ഷെ ലോകത്ത് മുഴുവൻ അന്ധകാരം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലും ഒരുപാട് സംസ്കാരങ്ങൾക്ക് വെളിച്ചമേകിയ നാടാണ് ഈജിപ്ത്. ചെങ്കടലിനാലും മെഡിറ്ററേനിയൻ കടലിനാലും മരുഭൂമികളാലും വിദേശ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടതാണ് ഈജിപ്ത് എന്ന നാടിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി മാറിയത്. മഴയില്ലാത്ത മരുഭൂമികളാൽ ചുറ്റപ്പെട്ട നാട്ടിൽ അവർക്ക് കുളിർമയും ജീവിതമാർഗവും നൽകിയത് നൈൽ എന്ന അത്ഭുതമായിരുന്നു. നൈലിൻ്റെ തീരത്ത് അവർ കുടിയേറിപ്പാർത്ത് നിർമ്മിച്ച ഗ്രാമങ്ങളെ യോജിപ്പിച്ച് അവരെ ഭരിച്ച രാജാക്കന്മാർ അവർക്ക് ദൈവങ്ങളായി മാറി. അന്ന് രാജാവ് താമസിച്ച മണിമന്ദിരങ്ങൾ, കൊട്ടാരങ്ങൾ, അവയെ വിളിച്ചിരുന്ന പേരായിരുന്നു ഫറോവ എന്നത്. കാലക്രമേണ അവർ ആ രാജാക്കന്മാരെയും ഫറോവമാർ എന്ന് വിളിക്കാൻ തുടങ്ങി. കാലത്തെ തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് പിരമിഡുകളും ചുമരുകളിൽ കോറിയിട്ട ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളും സ്ഫിങ്ക് പ്രതിമകളും ഈജിപ്തിനെ ചരിത്ര വിദ്യാർത്ഥികളുടെയും പുരാവസ്തു ഗവേഷകരുടെയും സ്വപ്നഭൂമിയാക്കി മാറ്റി. അതോടൊപ്പം ഖുർആനിലെയും ബൈബിളിലെയും ചരിത്രപരമായ ഒരുപാട് പരാമർശങ്ങളും നൈൽ തീരങ്ങളിലുള്ള ഗവേഷണത്തിന് ആക്കം കൂട്ടി എന്ന് വേണം പറയാൻ. യൂസഫും യഅക്കൂബും മൂസയും ഹാറൂനും നടന്ന മണ്ണിലൂടെ അവരുടെ കാലടികളുടെ ശേഷിപ്പുകൾ കണ്ടെത്താൻ മതവിശ്വാസികളായ ചരിത്ര തൽപരർ ഒഴുകിയെത്തി. പ്രത്യേകിച്ച് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ഈജിപ്തിൻ്റെ ചരിത്രം വളരെ വിശദമായി തന്നെ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബൈബിളിൻ്റെ ചരിത്രപരത തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുപാട് ക്രൈസ്തവർ ഇതിനെ ഈ പര്യവേക്ഷണങ്ങളെ ഫണ്ട് ചെയ്യാൻ തുടങ്ങി. ഈജിപ്ത് എക്സ്പ്ലോറേഷൻ ഫണ്ട് എന്ന ഒരു സംഘടന തന്നെ, ഒരു സംഘം തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബൈബിളിൽ വിവരിക്കപ്പെടുന്ന പുറപ്പാടിൻ്റെ പുറപ്പാട് എന്ന് വെച്ചാൽ മൂസാനബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ആ സംഭവം, അത് ബൈബിളിലും വിശുദ്ധ ഖുർആനിലും വിവരിക്കുന്നുണ്ട്. ആ പുറപ്പാടിൻ്റെ ചരിത്രപരത തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായും അത് ബൈബിളിൻ്റെ ദൈവീകതയ്ക്ക് തെളിവാകും എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ടതും ഇത്തരം പര്യവേക്ഷണങ്ങൾ നടത്തപ്പെട്ടതും. അതിനുവേണ്ടിയുള്ള പുരാവസ്തു തെളിവുകൾ ശേഖരിക്കുക എന്നതായിരുന്നു അപ്പോൾ ഇവയുടെയൊക്കെ പ്രധാന ലക്ഷ്യം. മൂസാനബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിനെയും കൊണ്ട് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുകയും ഫിർഔനും സംഘവും മുക്കിക്കൊല്ലപ്പെട്ടതുമായ സംഭവം വളരെ വിശദമായി തന്നെ വിശുദ്ധ ഖുർആനിലും അതേപോലെ ബൈബിളിലും പരാമർശിക്കുന്നുണ്ട്. ബൈബിളിൽ ഈ വിഷയം പലപ്പോഴും സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഈ വിഷയത്തിൽ നിന്ന് മനുഷ്യർ എന്ത് പാഠം ഉൾക്കൊള്ളണം എന്നതിനാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. എത്ര വലിയ അതിക്രമകാരിയാണെങ്കിലും അവന് മരണമുണ്ടെന്നും സർവശക്തനായ സ്രഷ്ടാവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്നുമാണ് ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഗുണപാഠങ്ങൾ. ഉദാഹരണത്തിന്, ബൈബിളിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്ര പേർ കടൽ കടന്നു, അതല്ലെങ്കിൽ എത്ര കാലം മുമ്പാണ് ഈ സംഭവം നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അവയുടെ ചരിത്രപരത നാം പരിശോധിക്കേണ്ടതാണ് എന്നുള്ളത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ ഖുർആനിലും ബൈബിളിലും പരാമർശിക്കപ്പെടുന്ന സംഭവമായതിനാൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ ഫിർഔൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ രാജാക്കന്മാരുടെ ഒരു സ്ഥാനപ്പേരാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു രാജാവിൻ്റെ, പ്രത്യേക രാജാവിൻ്റെ പേരായിരുന്നില്ല ഫറോവ അതല്ലെങ്കിൽ ഫിർഔൻ എന്നത്. എല്ലാ രാജാക്കന്മാർക്കും അവർ പാരമ്പര്യമായി കൈമാറി വന്ന ഒരു സ്ഥാനപ്പേരായിരുന്നു ഫിർഔൻ എന്നുള്ളത്. അപ്പോൾ മൂസാനബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ ഫിർഔൻ ആരായിരുന്നു എന്നതിന് ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളും നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 92-ാമത്തെ വചനം, ഫൽ യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാത്തിന ലഗാഫിലൂൻ. ഈ വചനത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കേണ്ടതിനു വേണ്ടി ഇന്നു നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ്. തീർച്ചയായും മനുഷ്യരിൽ ധാരാളം പേർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അശ്രദ്ധരാകുന്നു. ഈ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൈറോ മ്യൂസിയത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഫറോവകളിൽപ്പെട്ട റാംസസ് ചക്രവർത്തിയുടെ ശവശരീരമാണ് ഖുർആനിൽ പറയപ്പെട്ട ഫിർഔനിൻ്റേത് എന്ന് പറയാറുള്ളത്. പല ഇസ്ലാമിക പ്രബോധകന്മാരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുത്തു പറയാറുള്ള ഒരു കാര്യമാണ്. ഇത് ഈ വാദം ഉന്നയിച്ചുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഒരാൾ, വളരെ പ്രശസ്തമായ ദ ബൈബിൾ ദ ഖുർആൻ ആൻഡ് സയൻസ് എന്ന പുസ്തകമെഴുതിയ, പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച മോറിസ് ബുക്കായ് എന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം അവരിൽ പെട്ട ഒരാളാണ്. എന്നാൽ ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. കൈറോ മ്യൂസിയത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് റാംസസ് രണ്ടാമൻ എന്ന ഈജിപ്ഷ്യൻ രാജാവിൻ്റെ ശവശരീരമാണ്. എന്നാൽ എല്ലാവരും പരക്കെ വിശ്വസിക്കുന്നത് പോലെ അത്ഭുതകരമാം വിധം സംരക്ഷിക്കപ്പെട്ട ഒരു ശവശരീരമല്ല റാംസസ് രണ്ടാമൻ്റേത്. ഇതിൻ്റെ ഒരു ചരിത്രപരമായ വസ്തുത, 19th century അവസാനത്തിൽ ടോംബ് DB-320 എന്നറിയപ്പെടുന്ന ശവകുടീരത്തിൽ നിന്ന് മറ്റ് 50 മമ്മികളുടെ കൂടെ കണ്ടെടുക്കപ്പെട്ട ഒരു മമ്മിയാണ് റാംസസ് രണ്ടാമൻ്റേത്. മമ്മി എന്നാൽ എന്താണ് എന്ന് എല്ലാവർക്കും അറിയും എന്ന് കരുതുന്നു. മമ്മി എന്ന് വെച്ചാൽ അന്നത്തെ ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ അവരുടെ ശവശരീരങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് അതിനെ പ്രത്യേക രീതിയിൽ പരിപാലിക്കാൻ വേണ്ടി ഒരുപാട് മരുന്നുകളെല്ലാം വെച്ച് കെട്ടി അതിനെ സംരക്ഷിക്കുന്ന അവരുടെ സങ്കല്പം എന്ന് പറയുന്നത്, ഇവർക്ക് മരണശേഷവും ഒരു ജീവിതമുണ്ട്, അതിനാൽ ഇവരുടെ ശരീരം എങ്ങനെയാണോ അതേപോലെ എടുത്തു വെച്ചിട്ട് അതിൽ ഒരുപാട് സ്വർണവും അവരുടെ ഒരുപാട് സമ്പത്തുമെല്ലാം ഇട്ട് പിരമിഡുകളായി സംരക്ഷിച്ചിരുന്ന ഒരു രീതിയാണ് അന്നത്തെ ഈജിപ്ഷ്യൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ സ്വീകരിച്ചിരുന്ന ഒരു ശൈലിയായിരുന്നു ശവശരീരങ്ങളെ മമ്മിയാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ രാംസസ് രണ്ടാമൻ്റെ ശരീരവും മമ്മിയാക്കപ്പെട്ട, മമ്മിഫൈ ചെയ്യപ്പെട്ട ഒരു ശരീരമാണ്. അത് മറ്റ് 50 മമ്മികളോടൊപ്പമാണ് കണ്ടെടുക്കപ്പെട്ടത്. അതൊരിക്കലും കണ്ടെടുക്കപ്പെട്ടത് അത് ചെങ്കടലിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയങ്ങളിൽ നിന്നോ അല്ല, നേരെ മറിച്ച് ഒരുപാട് ശവശരീരങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു ശവകുടീരത്തിൽ നിന്നാണ് എന്ത് ചെയ്യപ്പെട്ടത്, ഇത് കണ്ടെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടേത് പോലെ തന്നെ റാംസസ് രണ്ടാമൻ്റെ ശരീരവും മമ്മിയാക്കപ്പെട്ടിരിക്കുന്നു. കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, റാംസസ് രണ്ടാമൻ്റെ മകനായിരുന്ന അടുത്ത ഫറോവയായിരുന്ന മെർനാപ്ത എന്ന ഈജിപ്ഷ്യൻ ഫറോവയുടെ മമ്മി, അതും ഇതേ കൈറോ മ്യൂസിയത്തിലുണ്ട്. അതേപോലെ ഈ റാംസസ് രണ്ടാമൻ്റെ പിതാവായിരുന്ന സേത്തി ദ ഫസ്റ്റ്, സേത്തി ഒന്നാമൻ്റെ മമ്മി, അത് ലണ്ടനിലെ മ്യൂസിയത്തിലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, നേരത്തെ വിമർശകർ ചോദിക്കുന്ന ചോദ്യം, റാംസസ് രണ്ടാമൻ്റെ ശരീരം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആനിൽ പറയുന്നു എങ്കിൽ അതിന് എന്ത് അർത്ഥമാണുള്ളത്? വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയുന്നെങ്കിൽ അതെങ്ങനെയാണ് ഖുർആന്റെ ദൈവികതയ്ക്ക് തെളിവാവുക? കാരണം ഇദ്ദേഹത്തിന്റെ പിതാവിന്റെയും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ പുത്രന്റെയും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഇതെല്ലാം മമ്മിയാക്കിയാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ ഇതിനു മാത്രം എന്ത് പ്രത്യേകതയാണുള്ളത് എന്നാണ് വിമർശകരുടെ ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം നൽകേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ വചനത്തിന് എന്താണ് അർത്ഥം? റാംസസ് രണ്ടാമൻ്റെ ശരീരം കണ്ടെടുക്കപ്പെടുന്നത് ഏകദേശം 125 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ട് എത്ര കാലമായി? ഈ വചനം അവതരിച്ചിട്ട് എത്ര കാലമായി? 1400 14 നൂറ്റാണ്ടുകളായി. അതുകൊണ്ട് തന്നെ 125 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം നടക്കപ്പെട്ട ഒരു സംഭവം, അതിനു മുമ്പും ഈ വചനം ഇവിടെയുണ്ട്. ഈ വചനത്തിന് എന്തൊരർത്ഥമാണ് വിശുദ്ധ ഖുർആനെ മുമ്പ് വ്യാഖ്യാനിച്ച മുഫസ്സിറുകൾ, ഖുർആൻ വിശദീകരണം നൽകിയ ആളുകൾ നൽകിയിട്ടുള്ളത് എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ഒരുപാട് സ്വഹാബിമാർ, അവർക്ക് എന്തുണ്ട്, അവർ ഇരിക്കെയാണ് ഈ ഒരു ആയത്ത്, ഈ ഒരു വചനം അവതരിക്കപ്പെട്ടത്, അവർ എങ്ങനെയാണ് ഈ വചനത്തെ മനസ്സിലാക്കിയത് എന്നും നാം പഠനം നടത്തേണ്ടതുണ്ട്. അപ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഖുർആൻ മനസ്സിലാക്കിയ സ്വഹാബി വര്യന്മാർ, അവർ ഈ വചനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഏറ്റവും പ്രമുഖരായ ഖുർആൻ വ്യാഖ്യാതാക്കളിൽപ്പെട്ട ഇമാം ഇബ്നു കസീർ, ഇമാം ഖുർത്തുബി, ഇമാം തുബരി തുടങ്ങിയവരെല്ലാം ഈ ആയത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ പലപ്പോഴും നമ്മൾ അർത്ഥം വെക്കുമ്പോഴുള്ള ഒരു അപാകത, നമ്മൾ പറയാറുള്ളത് ഫൽ യൗമ, ഇന്നേ ദിവസം, നുനജ്ജീക, നുനജ്ജീക എന്ന വാക്കിന് സംരക്ഷിക്കും എന്ന അർത്ഥമാണ് പൊതുവെ ഈ വാദമുന്നയിക്കുന്നവരൊക്കെ പറയാറുള്ളത്. എന്നാൽ ഇമാം ഇബ്നു ഖസീറും ഇമാം ഖുർത്തുബിയും ഇമാം തബരിയുമെല്ലാം ഈ നുനജ്ജീക്ക എന്ന പദത്തിന് നൽകിയ അർത്ഥം യർഫഉക അഥവാ ഉയർത്തുക എന്നതാണ്, വിട്ടുകൊടുക്കുക എന്നതാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ വചനത്തിന്റെ അർത്ഥവും വ്യാഖ്യാനവും? സ്വഹാബിമാരിൽ ഏറ്റവും പ്രമുഖനും പണ്ഡിതനുമായിരുന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് നൽകിയ വിശദീകരണം മുൻഗാമികളുടെ തഫ്സീറുകളിൽ ലഭ്യമാണ്. ഇതാണ് അദ്ദേഹം നൽകിയ വിശദീകരണം. തങ്ങളെ പിന്തുടർന്ന ഫിർഔനും സൈന്യവും മുങ്ങിപ്പോകുന്നതിന് മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളായ ബനു ഇസ്രായേൽ ഗോത്രക്കാരും സാക്ഷികളായി. എന്നാൽ ദൈവമാണ് എന്ന് സ്വയം അവകാശപ്പെട്ട ഫിർഔൻ, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഫിർഔൻ, ആ ഫിർഔൻ മുങ്ങി മരിച്ചിട്ടുണ്ടാകുമോ എന്ന് ഒരു വ്യർത്ഥമായ സംശയം ബനു ഇസ്രായേലിൽപ്പെട്ട ചില ദുർബല വിശ്വാസികൾ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം അവർ കണ്ട ഫിർഔൻ, അത് രാജകൊട്ടാരത്തിൽ വളർന്ന, അവരെ അധീനപ്പെടുത്തിയ, അവർക്കെതിരെ സകല അക്രമങ്ങളും അഴിച്ചുവിട്ട ഫിർഔനായിരുന്നു. അപ്പോൾ അവരുടെ സ്വാഭാവികമായ സംശയം, നമ്മൾ മുങ്ങി മരിച്ചു എന്ന് കരുതുന്ന ഫിർഔൻ, ആ ഫിർഔൻ സ്വയം ദൈവമാണ്, ദൈവികമായ കഴിവുകളുണ്ട് എന്ന് അവകാശപ്പെട്ട ആളാണ്. അയാൾ കടലിനടിയിൽ പോയി ഏതെങ്കിലും കൊട്ടാരങ്ങളുണ്ടാക്കി അവിടെ വസിക്കുന്നുണ്ടാകുമോ എന്ന് പോലും ദുർബല വിശ്വാസികളായ ചിലർക്ക് തോന്നി. ഈ സംശയം അവർ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ചെന്ന് പ്രകടിപ്പിച്ചു. അവരുടെ സംശയ ദൂരീകരണത്തിനായി ഫിർഔനിന്റെ ശരീരം കടലിൽ നിന്ന് കരയിലേക്ക് എടുത്തെറിയപ്പെട്ടു. അങ്ങനെ കവചിതമായ ആ ശരീരം ഒരു ഉയർന്ന പ്രദേശത്ത് ചലനമറ്റ് കിടന്നു. ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് ഒരു ചുവന്ന കാളക്കുട്ടി ചത്തുകിടക്കുന്നത് പോലെ ഫറോവ അവിടെ ചത്തുകിടന്നു എന്നാണ്. അപ്പോൾ എത്ര വലിയ ചക്രവർത്തിയായാലും സ്വയം ദൈവമാണെന്ന അവകാശവാദം ഉന്നയിച്ചാലും മരണം എന്ന യാഥാർത്ഥ്യം പിടികൂടുമെന്നതിനും ഏതൊരു ധിക്കാരിക്കും അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയിൽ നിന്ന് രക്ഷയില്ല എന്നതിനും ഫിർഔന്റെ ശവശരീരം ഒരു ദൃഷ്ടാന്തമാക്കപ്പെട്ടു. അതല്ലാതെ ഫിർഔന്റെ ശരീരം ലോകാവസാനം വരെ സംരക്ഷിക്കപ്പെടും എന്ന് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സലഫുകളിൽപ്പെട്ട പൂർവികരായ ഒരു ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനൊരു അർത്ഥമെന്തില്ല ഈ ആയത്തിനില്ല.
3: അപ്പൊ ഈ പറഞ്ഞത് പ്രകാരം ഈ ഫിർഔനിന്റെ ശരീരം രക്ഷിച്ചത് നിന്റെ പിന്നാലെ വരുന്നവർക്ക് ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞത് ആ ബനു ഇസ്രായേൽ സമൂഹത്തിന് മാത്രമാണോ?
2: അതെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നുനജ്ജീക്ക എന്നതിന്റെ അർത്ഥം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് വിട്ടുകൊടുക്കുക എന്നതാണ്. ഇനി പറഞ്ഞതെന്താണ്? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിനക്ക് ശേഷം വരുന്നവർക്ക് ദൃഷ്ടാന്തമായി. ഒരിക്കലും വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ ഉള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമായി എന്ന് പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിനക്ക് ശേഷം വരുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമായി, അതായത് അന്നത്തെ ബനു ഇസ്രായേലിയ സമൂഹത്തിന് ദൃഷ്ടാന്തമായി. ഏതൊരു രൂപത്തിലാണ് അതൊരു ദൃഷ്ടാന്തമായത്? ഒരു ശരീരം സംരക്ഷിക്കപ്പെട്ടു എന്ന നിലക്കാണോ? അല്ല. അന റബ്ബുക്കുമുൽ അല എന്ന് പറഞ്ഞ ഫിർഔൻ, ഞാൻ ലോകത്തിന്റെ നാഥനാണ്, രക്ഷിതാവാണ് എന്ന് പറഞ്ഞ ഫിർഔൻ, എത്ര വലിയ അതിക്രമകാരിയായാലും എത്ര വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും എത്ര വലിയ ചക്രവർത്തിയായാലും അവർക്കെല്ലാം മരണമുണ്ട്, മരണമില്ലാത്തവനായി എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നതാണ് ഇവിടെ അവർക്കുള്ള ദൃഷ്ടാന്തം. അതോടൊപ്പം തന്നെ പ്രമുഖനായ ഇമാം തബരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഖുർആൻ തഫ്സീറിൽ ഈ ആയത്തിന് മറ്റൊരു ഖിറാഅത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന് വിവിധ പാരായണ ശൈലികൾ, വിവിധ ഖിറാഅത്തുകൾ ഉള്ളതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സഹാബകളിൽ പ്രമുഖനും നാലാം ഖലീഫയുമായിരുന്ന അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ലിമൻ ഖൽഫഖ, നിനക്ക് ശേഷം എന്നതിന് പകരം ലിമൻ ഖൽഖഖ എന്നാണ് പാരായണം ചെയ്തത് എന്ന് ഇമാം തുബരി രേഖപ്പെടുത്തുന്നുണ്ട്. ഖൽഖ് എന്ന പദത്തിന് ദുർബലത എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ ലിമൻ ഖൽഖഖ എന്നതിന് നിന്റെ കൂടെയുള്ള ദുർബല വിശ്വാസികൾക്ക് എന്ന് വ്യാഖ്യാനം നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ നേരത്തെ ദുർബല വിശ്വാസികൾ ഫിർഔന്റെ മരണത്തെ സംബന്ധിച്ച് മൂസാ നബി അലൈഹിസ്സലാമിനോട് സംശയം പ്രകടിപ്പിച്ച സംഭവം വിശദീകരിച്ചല്ലോ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവത്തോടൊപ്പം ഇത് കൂട്ടി വായിക്കുമ്പോൾ ലിമൻ ഖൽഖഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബനു ഇസ്രായേലരെയാണെന്നും അല്ലാതെ ലോകാവസാനം വരെയുള്ള എല്ലാ ആളുകളെയും അല്ലെന്നും നമുക്ക് നിസ്സംശയം വ്യക്തമാകുന്നു. നിനക്ക് മുൻപേ വരുന്നവർക്ക് ദൃഷ്ടാന്തമാകുമെന്ന പ്രയോഗത്തെ ഇമാം ഇബ്നു ഖസീർ റഹ്മത്തുള്ള വിശദീകരിച്ചത് ഫിർഔന്റെ ജഡം ബനു ഇസ്രായേലിയർക്ക് അവന്റെ മരണത്തിന് തെളിവായി വെളിപ്പെടുത്തുമെന്നും സർവശക്തനായ അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് ദുനിയാവിൽ എത്ര വലിയവനായാലും രക്ഷപ്പെടാനാകില്ല എന്നതുമാണ്. ശേഷം വരുന്ന എല്ലാ തലമുറകൾക്കും ഫിർഔന്റെ ചരിത്രം ഒരു വലിയ പാഠമാണ്. അവർക്കതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന തലമുറകൾ ഫിർഔനിന്റെ ശരീരം കാണുമെന്ന അർത്ഥം സച്ചരിതരായ മുൻഗാമികളുടെ ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ ഒന്നും തന്നെ നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെയുണ്ട് എങ്കിൽ ഫിർഔനിന്റെ ശരീരം എല്ലാ തലമുറകൾക്കും ദൃഷ്ടാന്തമാക്കപ്പെടേണ്ടതായിരുന്നു, അതല്ലാതെ 19-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ആളുകൾക്ക് മാത്രമല്ല.
3: ഇനി അറിയാനുള്ളത് ഈ രാംസസ് രണ്ടാമൻ, ഇപ്പോൾ മമ്മിഫൈ ചെയ്യപ്പെട്ട് സൂക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ രാംസസ് രണ്ടാമനാണോ ഖുർആനിൽ പറഞ്ഞ ഈ ഫറോവ?
2: ഇത് നമ്മൾ തീർച്ചയായും പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ വരപ്പെട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളെല്ലാം നാം വളരെ വിശദമായി തന്നെ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. റാംസസ് രണ്ടാമനാണോ ഫറോവ എന്ന് ഉറപ്പിച്ച് പറയാൻ തക്ക തെളിവുകളുണ്ടോ എന്നുള്ളത് ഈ ഉള്ളവന് സംശയമാണ്. മോറിസ് ബുക്കായിയെ പോലെയുള്ള ശാസ്ത്രജ്ഞർ അവർ ഇത് അവകാശപ്പെടുമ്പോൾ തന്നെ അവിടെ മോറിസ് ബുക്കായി എല്ലാം പറയുന്ന മറ്റൊരു വാദം പലപ്പോഴും നാം കാണാതെ പോകുന്നു. അവർ പറയാറുള്ളൊരു കാര്യം, മോറിസ് ബുക്കായി പറഞ്ഞ ഒരു കാര്യം, യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ രണ്ട് ഫറോവമാരുണ്ടായിരുന്നു. ഒന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചെറുപ്പകാലത്തിൽ, അന്ന് ആൺമക്കളെ കൊന്നുകളഞ്ഞുകൊണ്ട് പെൺമക്കളെ മാത്രം വളർത്താൻ കൽപ്പിച്ച അന്നത്തെ ഭരണാധികാരി, അതൊരു ഫിർഔൻ. എന്നാൽ പിന്നീട് വളർന്നു വന്ന യുവാവായ നുബുവത്ത് ലഭിച്ച മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹം കടന്നു ചെന്നത് മറ്റൊരു ഫിർഔൻ. യഥാർത്ഥത്തിൽ ബൈബിൾ പരിശോധിക്കുമ്പോഴും ഈ ഒരു കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബൈബിളിലും രണ്ട് ഫറോവമാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഖുർആനിൽ ഇത്തരം ഒരു സൂചന നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ മോറിസ് ബുക്കായിയുടെ എല്ലാ വാദങ്ങളും നമ്മൾ എടുക്കുകയാണെങ്കിൽ റാംസസ് രണ്ടാമനാണ് എന്ന വാദം മാത്രമല്ല എടുക്കേണ്ടി വരിക, അതോടൊപ്പം അദ്ദേഹം അതിന് ഉപോത്ബരമായി അദ്ദേഹം പറയുന്ന പല തെളിവുകളും നമ്മൾ എടുക്കേണ്ടി വരും. ഇനി റാംസസ് രണ്ടാമനാണ് എന്ന് വാദിക്കുന്ന ആളുകൾ അവർ പറയാനുള്ള ചില കാരണങ്ങൾ, അതിന് കൂടുതൽ സംശയം ബലപ്പെടുത്തുന്ന ചില കാരണങ്ങൾ നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ഫറോവ അത് റാംസസ് രണ്ടാമനാണ്. ചരിത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏകദേശം 60-ലധികം വർഷക്കാലം അദ്ദേഹം ഭരണം നടത്തിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ആദ്യം ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്നു. അവിടെ വെച്ച് യുവാവായ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം അബദ്ധത്തിൽ ഒരാളെ വധിക്കുകയും എന്നിട്ട് മദ്യനിലോട്ട് പോവുകയും ചെയ്തു. മദ്യനിൽ വെച്ച് ഷുഐബ് നബിയും മൂസാ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ഒരു സംഭാഷണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ 7 മുതൽ 9 വർഷം വരെ ഷുഐബ് നബിയുടെ കൂടെ മൂസാ നബി അലൈഹിസ്സലാം നിൽക്കണം എന്ന വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാമിന് നുബുവത്ത് നൽകപ്പെട്ടു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അതായത് വലിയൊരു കാലഘട്ടം ഒരു ഫറോവയെക്കുറിച്ച് മാത്രമേ ഖുർആൻ പരാമർശിക്കുന്നുള്ളൂ. ആ ഒരു ഫറോവ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ കാലഘട്ടം ഭരണം നടത്തിയ ഒരു ഫറോവയായിരിക്കണം അത്. ചില ഹദീസുകൾ പ്രകാരം, ചില റിപ്പോർട്ടുകൾ പ്രകാരം സാധാരണ നുബുവത്ത് നൽകപ്പെടുന്നത് 40 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിലധികം കാലം ജീവിച്ച ഒരു ഭരണം നടത്തിയ ഒരു ഫറോവയായിരിക്കണം അത്. ഇതാണ് റാംസസ് രണ്ടാമനാണ് എന്ന് പറയാനുള്ള കാരണങ്ങളിലൊന്ന്. പിന്നെ റാംസസ് രണ്ടാമന്റെ ശവശരീരത്തിൽ ഉപ്പുണ്ട്, അത് ചെങ്കടൽ നിന്ന് കിട്ടിയതായതുകൊണ്ടാവാം അത് എന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ മമ്മിഫൈ ചെയ്യപ്പെട്ട ഒരു ശവശരീരത്തിൽ സ്വാഭാവികമായും ഉപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായും വളരെയധികം പഠനങ്ങൾ നടത്തപ്പെടേണ്ട ഒരു മേഖലയാണ് അത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിലൊക്കെ കൂടുതൽ പഠനങ്ങൾ നടത്തണം. ഇന്ന ആളാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ഫറോവ എന്ന് തറപ്പിച്ച് പറയാൻ തക്ക തെളിവുകൾ നമുക്കൊരിക്കലും ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്നോ അല്ലെങ്കിൽ ഹദീസുകളിൽ നിന്നോ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ കൈറോയിൽ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതശരീരം അത് ഫിർഔനിൻ്റെതാവാം, അല്ലാതിരിക്കാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ഫിർഔന്റെ തന്നെ ആവാം, അല്ലാതിരിക്കാം. വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട കാര്യം, സൂറത്ത് യൂനുസിലെ 92-ാം വചനത്തിന് ഇന്ന് പലരും പറയുന്നത് പോലെയുള്ള അർത്ഥം കൽപ്പിക്കുന്നത് എന്തല്ല, അത് വസ്തുതാപരമല്ല.
3: ഇവിടെ ഈ പറയപ്പെട്ടതുപോലെയുള്ള ഒരു വിശദീകരണം ഇതിന് നൽകിയ ആധുനിക പണ്ഡിതന്മാർ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട അഭിപ്രായമാണോ?
2: യഥാർത്ഥത്തിൽ ആധുനിക കാലത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ പോലും, സലഫി പണ്ഡിതന്മാരെല്ലാം ഇതേ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സൗദിയിലെ ലജ്നത്തു ദായിമയിലെ ഉന്നത പണ്ഡിത സഭയിലെ അംഗമായ ഷെയ്ഖ് സ്വാലിഹൽ ഫൗസാനോട് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ശ്രദ്ധിക്കുക. നിന്റെ പുറകെ വരുന്നവർക്ക് ദൃഷ്ടാന്തമായിരിക്കുവാൻ വേണ്ടി എന്ന വചനത്തിന്റെ ഉദ്ദേശം നിന്റെ ശരീരം നീ മരണപ്പെട്ടു എന്നതിനും അള്ളാഹു സർവശക്തനാണ് എന്നതിനും എത്ര വലിയ ആധിപത്യവും സ്ഥാനവും ഉള്ളവനാണെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല എന്നതിനും തെളിവായി ഇസ്രായേൽ സന്തതികൾക്ക് കാണിച്ചു കൊടുക്കപ്പെടുമെന്നതാണ്. അതല്ലാതെ ചില അവിവേകികൾ കരുതുന്നത് പോലെ നമ്മുടെ കാലഘട്ടം വരേക്കും ഫിർഔന്റെ ജഡം സംരക്ഷിക്കപ്പെടും എന്നതല്ല. കാരണം ഫിർഔന്റെ ശരീരം കരയിലേക്ക് എടുത്തെറിയപ്പെട്ടതിന്റെ ഉദ്ദേശം അവൻ മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുക എന്നതും ഇസ്രായേൽ സന്തതികളുടെ മനസ്സിലെ സംശയം ദുരീകരിക്കുക എന്നതുമാകുന്നു. ആ ഉദ്ദേശം നിറവേറ്റപ്പെട്ടു കഴിഞ്ഞു. അതിനാൽ ഏതൊരു ശവശരീരവും പോലെ ഫിർഔനിന്റെ ജഡവും നുരുമ്പിപ്പോകുകയും ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടതുപോലെ ഗുദാസ്തി മാത്രം ബാക്കിയാക്കപ്പെടുകയും ചെയ്യും. അതിനാൽ തന്നെ ഫിർഔന്റെ ശരീരം മറ്റാരുടെ ശരീരത്തെക്കാളും വ്യത്യസ്തമല്ല. അൽ മുൻതക്കമിൽ ഫതാവ അൽ ഫൗസാൻ 1-ാം വോള്യത്തിൽ നമുക്ക് ഈ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും നമുക്ക് കാണുവാൻ സാധിക്കും.
3: ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സലഫുകളായ മുൻകാല പണ്ഡിതന്മാർ ഈ ഒരു ആയത്തിന് നൽകിയ വിശദീകരണത്തിൽ നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ, അവർ വിശദീകരിച്ചതുപോലെ വിശദീകരിച്ചിട്ടില്ലെങ്കിലുള്ളൊരു അപകടമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് നമ്മൾ നമ്മുടെ വിമർശകർക്ക്, ഇസ്ലാം വിമർശകർക്ക് വിമർശിക്കാനുള്ള ഒരു ആയുധമായി നമ്മൾ നൽകുകയാണ് ശരിക്ക് ചെയ്യുന്നത്. ഈ ശവശരീരം അവസാന കാലം വരെ നിലനിൽക്കും ആളുകൾക്ക് ദൃഷ്ടാന്തമായി എന്ന് പറയുന്നതിലൂടെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ കൂടുതൽ മൂസാനബിയുടെ കാലത്ത് ഉള്ള ഫിർഔൻ ആരാണ് എന്ന വിഷയത്തിലൊക്കെ കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടക്കേണ്ടതാണ്. ഇതോടുകൂടി ഇന്നത്തെ ഇസ്ലാം സംശയ നിവാരണം അവസാനിക്കുകയാണ്. നമ്മോട് സംസാരിച്ചത് സി മുഹമ്മദ് അജ്മൽ.
4: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
5: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം
4: ചെയ്യുമാറാകട്ടെ. അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: يا دعاة رب السماء.
3: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കും.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹത്തിൻ്റെ തിരുദൂതർ, ഭാഗം ഒന്ന്. ബഹുമാനീയ ഹുസൈൻ സലഫിയുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹത്തിൻ്റെ തിരുദൂതർ എന്ന രചനയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏകാന്തവാസം എന്ന ഭാഗം വായിച്ച് കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രവാചക ചരിത്രത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് പ്രവാചകത്വത്തിന് മുമ്പായി പ്രവാചകൻ പലപ്പോഴും പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ യാഥാർത്ഥ്യമാകുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അത്തരത്തിലുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഭാഗം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി വഹയിന് തുടക്കം നൽകപ്പെട്ടത് ഉറക്കത്തിലെ സത്യസന്ധമായ സ്വപ്നമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നവും കാണാറില്ലായിരുന്നു. അത് പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ ആ സ്വപ്നം വരാതെയല്ലാതെ. പിന്നീട് അവിടത്തേക്ക് ഏകാന്തവാസം ഇഷ്ടപ്പെട്ടു. അങ്ങനെ നബി ഹിറ ഗുഹയിൽ ആരാധനയിലായി കുറേ രാത്രികൾ കുടുംബത്തിലേക്ക് മടങ്ങുന്നതിനു മുമ്പ് കടിച്ചുകൂട്ടും. അതിനുള്ള പാഥേയം അവിടുന്ന് കരുതിയിരുന്നു. പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹയിലേക്ക് മടങ്ങും. അങ്ങനെ അവിടത്തേക്ക് സത്യം വെളിപ്പെടുന്നതുവരെ അതുപോലെയുള്ള പാഥേയം ഒരുക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഹിറ ഗുഹയിൽ ആയിരിക്കെ മലക്ക് വന്നു. എന്നിട്ട് മലക്ക് പറഞ്ഞു, വായിക്കുക. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ വായിക്കുന്നവനല്ല. നബി പറഞ്ഞു, എനിക്ക് വിഷമം ഉണ്ടാകുന്നതുവരെ മലക്കെന്നെ പിടിക്കുകയും പൊതിയുകയും ചെയ്തു. പിന്നെ എന്നെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, വായിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ വായിക്കുന്നവനല്ല. എനിക്ക് വിഷമം ഉണ്ടാകുന്നതുവരെ രണ്ടാമതും മലക്കെന്നെ പിടിക്കുകയും പൊതിയുകയും ചെയ്തു. പിന്നെ എന്നെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, വായിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ വായിക്കുന്നവനല്ല. എനിക്ക് വിഷമം ഉണ്ടാകുന്നതുവരെ മൂന്നാമതും മലക്കെന്നെ പിടിക്കുകയും പൊതിയുകയും ചെയ്തു. പിന്നെ എന്നെ വിട്ടു. എന്നിട്ട് മലക്ക് പറഞ്ഞു, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തതവൻ പഠിപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ അലഖ് 1-5 വചനങ്ങൾ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പ്രവേശിക്കുന്നതുവരെ അതുമായി പേടിച്ചു മടങ്ങി. എന്നിട്ടവിടുന്ന് അവരോട് പറഞ്ഞു, എന്നെ പുതപ്പിക്കൂ, എന്നെ പുതപ്പിക്കൂ. അങ്ങനെ അവിടുത്തെ ഭയം നീങ്ങുന്നതുവരെ അവർ അദ്ദേഹത്തെ പുതപ്പിച്ചു. അദ്ദേഹം ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഖദീജ, എനിക്കെന്തു പറ്റി? ഞാൻ എന്റെ കാര്യത്തിൽ പേടിക്കുന്നു. എന്നിട്ടവരോട് ആ വിവരം അറിയിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങ് സന്തോഷിക്കുക. അല്ലാഹുവാണ് സത്യം, അല്ലാഹു അങ്ങയെ ഒരിക്കലും നിന്ദിക്കുകയില്ല. അല്ലാഹുവാണ് സത്യം, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നു. സത്യം പറയുന്നു, കഷ്ടപ്പെടുന്നവന്റെ ഭാരം ചുമക്കുന്നു. ഇല്ലാത്തവനു വേണ്ടി സമ്പാദിക്കുന്നു. അതിഥിയെ മാനിക്കുന്നു. അവകാശം നഷ്ടപ്പെട്ടവരെ സഹായിക്കുന്നു. എന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ തന്റെ പിതൃവ്യനായ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ജാഹിലിയ കാലത്ത് ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം അറബിയിൽ എഴുതും. ഇഞ്ചീലിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് അറബിയിൽ എഴുതാറുണ്ടായിരുന്നു. അദ്ദേഹം വലിയ പ്രായമുള്ള ആളാണ്.

0: ഇരിക്കുന്നവനാണെങ്കിൽ നിന്നെ ഞാൻ ബലിഷ്ഠമായി സഹായിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖിതനാകുന്നതുവരെ വഹയി അല്പനാൾ നിന്നു.
1: ദീർഘമായ ഈ ഹദീസിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയിന്റെ ആരംഭം സത്യസന്ധമായ സ്വപ്നമായിരുന്നു എന്നത് മനസ്സിലാക്കാം. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ കാണുന്ന ഓരോ സ്വപ്നവും പകൽ വിടരുന്നതുപോലെ സത്യമായി പുലർന്നുവന്നിരുന്നു. ഇത് പ്രവാചകത്വത്തിന്റെ തുടക്കത്തിനുള്ള ഒരു അടയാളമായിരുന്നു. ഈ കാര്യം നബിക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. മറഞ്ഞ കാര്യങ്ങൾ അവിടത്തേക്ക് സ്വന്തമായി അറിയില്ലല്ലോ. ശേഷം അവിടത്തേക്ക് ഏകാന്തവാസം ഇഷ്ടമാകുകയും ഹിറാഗുഹയിൽ ഏകാന്തനായി ആരാധനയിൽ കഴിച്ചുകൂട്ടുകയും ചെയ്തു. ഏകാന്തവാസത്തിനായി ഹിറാഗുഹ തിരഞ്ഞെടുക്കാൻ കാരണം കഅബ നന്നായി തെളിഞ്ഞു കാണാമായിരുന്നു എന്നതാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഹിറാഗുഹയിൽ ഏകാന്തനായി ധ്യാന നിരതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടിച്ചുകൂട്ടും. അങ്ങനെ ധാരാളം രാത്രികൾ വീട്ടിലേക്ക് മടങ്ങാതെ അവിടെ തന്നെ കടിയാറായിരുന്നു പതിവ്. ഭക്ഷണവും വെള്ളവുമെല്ലാം പത്നി ഖദീജ റളിയല്ലാഹു അൻഹ തയ്യാറാക്കി കൊടുക്കും. അതുമായി അവിടുന്ന് ഹിറാഗുഹയിലേക്ക് പോകും. പാഥേയം തീർന്നാൽ വീട്ടിലേക്ക് മടങ്ങിവരും. ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാഗുഹയിൽ ഏകാന്തനായി നിൽക്കുമ്പോൾ അവിടെ മലക്ക് പ്രത്യക്ഷപ്പെട്ടു. എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി കൽപ്പിച്ചത് വായിക്കാൻ വേണ്ടിയായിരുന്നു. നബി പറഞ്ഞു, ഞാൻ വായിക്കുന്നവനല്ല, അഥവാ വായന അറിയില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി മൂന്ന് തവണ ആലിംഗനം നടത്തുകയും വിടുകയും ചെയ്തു. ആ ശക്തമായ പിടുത്തത്തിൽ നബിക്ക് വല്ലാത്ത ക്ലേശം അനുഭവപ്പെട്ടു. തുടർന്ന് ഖുർആനിലെ ആദ്യ സൂക്തങ്ങൾ ഓതിക്കൊടുക്കുകയും ചെയ്തു. അതൊരു റമദാനിലായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാൽപ്പതാമത്തെ വയസ്സിന്റെ തുടക്കത്തിലായിരുന്നു. ഇത് വെച്ചുകൊണ്ടാണ് നബിയുടെ ജനനം റമദാനിലായിരുന്നു എന്ന് ചിലർ അഭിപ്രായപ്പെട്ടത്. വഹയിന് ഒരു ഭാരം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലവെച്ച് കിടക്കുമ്പോൾ വഹയി ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹ അനുഭവിച്ചിരുന്ന പ്രയാസം ഹദീസുകളിൽ കാണാം. അതുപോലെ ഈ ഖുർആൻ ഒരു പർവ്വതത്തിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ അത് വിനയപ്പെടുകയും അല്ലാഹുവിനെക്കുറിച്ചുള്ള പേടിയാൽ പൊട്ടിപ്പിളരുകയും ചെയ്യുമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഭാരം സ്വീകരിക്കുവാൻ പര്യാപ്തമാകും വിധത്തിൽ അവിടുത്തെ സജ്ജമാക്കിയതാകാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശക്തമായ പിടുത്തവും വിടലും എല്ലാം. അല്ലാഹു അഅലം. ആദ്യ വഹയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചു. മലക്ക് ഓതിക്കൊടുത്തതുപോലെ അവിടുന്നും ഉരുവിട്ടു. ആ വചനങ്ങൾ അവിടുത്തെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. പെട്ടെന്ന് തന്റെ അടുത്തു വന്ന മലക്കിനെ കാണാതാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പേടിച്ചു. ഹിറാഗുഹയിൽ നിന്ന് ഇറങ്ങി പ്രിയ സഖി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ധൃതിപ്പെട്ട് മടങ്ങി. അവിടുന്ന് പേടിച്ചു വിറക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് പറയുന്നുമുണ്ട്, എന്നെ പുതപ്പിക്കൂ, എന്നെ പുതപ്പിക്കൂ. ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ സ്നേഹനിധിയെ നന്നായി പുതപ്പിച്ചു. ബുദ്ധിവതിയായ ഖദീജ റളിയല്ലാഹു അൻഹ അവിടത്തോട് മറ്റൊന്നും ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ല. കാരണം പേടിച്ചു വന്നതാണല്ലോ. ആദ്യം അവിടുന്ന് ആവശ്യപ്പെട്ടത് നിവർത്തിച്ചുകൊടുത്തു. പിന്നീട് പേടി അല്പാൽപമായി നീങ്ങി. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ കാര്യം തിരക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നതെല്ലാം വിവരിച്ചുകൊടുത്തു. നബിയുടെ സംഭവ വിവരണം കേട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ അവിടുത്തെ ആശ്വസിപ്പിച്ചു. ശേഷം ഖദീജ റളിയല്ലാഹു അൻഹയുടെ ബന്ധുവായ മുൻ വേദഗ്രന്ഥങ്ങളിൽ അവഗാഹമുള്ള വറക്കത്ത് ബനു നൌഫലിന്റെ അടുത്തേക്ക് നബിയെ കൊണ്ടുപോയി. ഇരുവരും അദ്ദേഹത്തെ സമീപിച്ചു. കാര്യങ്ങളെല്ലാം നബി വിവരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് മൂസായുടെ അടുക്കൽ ഇറങ്ങിയ അതേ ആളാണ്. അങ്ങയെ അല്ലാഹു അതേ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ ആർക്കെല്ലാം വന്നിട്ടുണ്ടോ അവരെല്ലാം ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ട്. നിന്റെ സമൂഹം നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഞാനൊരു ആരോഗ്യമുള്ള യുവാവായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവിടെ നമ്പരുന്നു. അല്ലമീൻ എന്ന് വിളിക്കുന്ന എന്നെ എന്റെ നാട്ടുകാർ പുറത്താക്കുമെന്നോ? വറക്ക പറഞ്ഞു, അതെ. ഇങ്ങനെ വന്നവരെല്ലാം ദ്രോഹിക്കപ്പെടുകയോ ശത്രുക്കളാക്കപ്പെടുകയോ ചെയ്യാതിരുന്നിട്ടില്ല. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശക്തമായി സഹായിക്കുന്നതാണ്. അധികകാലം കഴിയും മുമ്പേ വറക്ക മരണപ്പെട്ടു. ഈ വഹയിനു ശേഷം പിന്നീട് കുറച്ചു കാലത്തേക്ക് വഹയി നിലച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുഃഖമുണ്ടാക്കി. എങ്കിലും പിന്നീട് വഹയിന് തുടർച്ച ഉണ്ടാവുകയും ചെയ്തു. ഇൻഷാ അല്ലാ പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: നാം ഇതുവരെ

0: കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ തിരുദൂതർ എന്ന ഹുസൈൻ സലഫിയുടെ രചനയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏകാന്തവാസം എന്ന ഭാഗം വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ചുവരെഴുത്ത്. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ചുവരെഴുത്ത് എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേരുന്നത് ബഹുമാനിയനായ അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഖുർറുൽ മയാമീൻ വഅലാ അസ്വാജിഹി ഉമ്മഹാത്തുൽ മുഅ്മിനീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരെ, സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, ചുവരെഴുത്തെന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ വിഷയം ഉസ്മാൻ റളിയല്ലാഹു തആലാനുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഏതാനും വിഷയങ്ങളാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനുവിനെ തീവ്രവാദികൾ ഈജിപ്തിൽ നിന്നും ഇറാഖിൽ നിന്നും യമനിൽ നിന്നും മറ്റും കടന്നു വന്ന് മദീനയെ ലക്ഷ്യമാക്കി, പിന്നീടവർ മദീനയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാന്റെ വീട് വളഞ്ഞ് വധിക്കുകയുണ്ടായ ചരിത്രം. ഇബ്നു സബ എന്ന, അല്ലെങ്കിൽ ഇബ്നു സൗദ എന്ന അബ്ദുള്ള ഇബ്നു സബയിൻ്റെ ദുഷ്ടചിന്തയും വിഷം ചീറ്റുന്ന ആശയങ്ങളും ഇസ്ലാമിക നാടുകളിൽ പ്രചരിക്കപ്പെടുകയും ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് കടന്നു വന്ന കപടന്മാർ അത് ഏറ്റുപിടിക്കുകയും അതിനാൽ സ്വാധീനിക്കപ്പെടുകയും അങ്ങനെ ഖലീഫക്കെതിരിൽ പലവിധ ദുരാരോപണങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത് മുഖവിലക്കെടുത്തി ഇത്തരം പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനുവിനെ വധിക്കുകയുണ്ടായി. ഇവിടെ ചില സംശയങ്ങൾ. നമുക്കറിയാം, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലാനുവിനെ വധിച്ചവർ ക്രൂരന്മാരും അവർ കടുത്ത പാതകമാണ് ചെയ്തിട്ടുള്ളത് എന്നും നിസ്തർക്കമായ വിഷയമാണ്. മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി കഅബ തവാഫ് ചെയ്യുന്ന വേളയിൽ ഒരു വ്യക്തി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി മാപ്പിരക്കുന്ന, സങ്കടപ്പെടുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അയാളുടെ വലങ്കൈ ഒരു മരക്കഷ്ണം കണക്കെ വിറങ്ങലിച്ച് മടക്കാനും ചുരുട്ടാനും കഴിയാതെ മാറ്റപ്പെട്ടിട്ടുണ്ട്. അയാൾ പറയുന്നത്, അള്ളാഹുവേ, നീ എന്നോട് പൊറുക്കണം, എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റിനാൽ നീ എനിക്ക് പൊറുക്കുകയില്ല എന്ന്. അപ്പോൾ അയാളോട് മുഹമ്മദ് ബിൻ സിരീൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളിങ്ങനെ പറയുന്നത്? അപ്പോൾ അയാൾ പറയുകയാണ്, ഉസ്മാനെ വധിക്കുവാൻ പോയവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ഉസ്മാൻ്റെ മുഖത്തടിക്കണം എന്ന് നേർച്ച നേർന്നിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഉസ്മാൻ്റെ മുഖത്തടിക്കാൻ എനിക്ക് അവസരം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജനാസ കാണാനും നമസ്കരിക്കാനും എന്ന വ്യാജേന ഞാൻ ആ വീട്ടിൽ കിടന്ന് ഷഹീദായി കിടക്കുന്ന ഉസ്മാൻ്റെ മുഖത്തടിച്ച് എന്നെ നേർച്ച വീട്ടുകയുണ്ടായി. അതിൽ പിന്നെ എൻ്റെ കൈ മരക്കഷ്ണം കണക്കെ വിറങ്ങലിച്ചു പോയി. ഞാൻ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് അയാൾ പ്രതികരിക്കുകയുണ്ടായി എന്നാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെതിരിൽ മനസ്സിൽ വിദ്വേഷം കുത്തി നിറച്ച്, പക കുത്തി നിറച്ച്, ഈ രീതിയിൽ ഒരു വിഭാഗം ആളുകൾ വിശുദ്ധ മദീനയിൽ താവളമടിക്കുകയുണ്ടായി. അവരുടെ ആ ഹീന കൃത്യം ഉസ്മാന് സമ്മാനിച്ചത് രക്തസാക്ഷിത്വമാണ്. നോമ്പുകാരനായിരിക്കെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവനായിരിക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനെ ആ ഹീനന്മാർ തങ്ങളുടെ കയ്യിലെ ആയുധങ്ങൾ കൊണ്ട് വധിക്കുകയാണ് ചെയ്തത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനഹു അവരോട് പലവിധ ഉപദേശ നിർദ്ദേശങ്ങളും നൽകിയെങ്കിലും അതെല്ലാം ആ തീവ്രവാദികളുടെ, പ്രതിവിപ്ലവകാരികളുടെ മനസ്സിൽ തട്ടാതെ, സ്വാധീനിക്കാതെ വിഫലമാവുകയാണ് ഉണ്ടായത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ആളുകളോട് ഉസ്മാൻ റളിയല്ലാഹു തആലാനു നടത്തിയ പ്രസംഗം. ഉദക്കിറുക്കും ബില്ലാഹ് ഹൽ തഅലമൂ അന്ന ഹിറ ഇൻ ഫദ്ദ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉസ്ബുത് ഹിറ ഫലൈസ അലൈക ഇല്ലാ നബിയുൻ ഔ സിദ്ദീഖുൻ ഔ ഷഹീദ്. അള്ളാഹുവാണെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്കറിയുമോ ജബലു ഹിറ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അതിന് മുകളിലായിരിക്കെ വിറപ്പൂണ്ട സന്ദർഭം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിറയോട് പറഞ്ഞില്ലേ, ഹിറ നീ അടങ്ങൂ, നിന്റെ മേൽ ഇപ്പോൾ ഒരു നബിയും ഒരു സിദ്ദീഖും ഒരു ഷഹീദുമാണ് ഉള്ളതെന്ന്. അന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിറയുടെ മുകളിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ദുന്നൂറൈനിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ വിശേഷിപ്പിച്ചത് ഷഹീദ് എന്നാണ്. അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു തആലാനും അവരോട് പറയുന്നുണ്ട് ഉദക്കിറുക്കും ബില്ലാഹ് ഹൽ തഅലമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാല ഫീ ജൈശിൽ ഉസ്ര മൻ യുൻഫിഖു നഫഖത്തൻ മുതഖബ്ബല. സ്വീകാര്യമായ ഒരു ചെലവ് ആരാണ് ചെലവഴിക്കുക, ദാനം ആരാണ് നിർവഹിക്കുക. വന്നാസു മുജ്ഹദൂന മുഅസറൂൻ ഫജഹസ്തു ദാലികൽ ജൈഷ്. ജനങ്ങൾ അന്നാളിൽ വളരെ ക്ലേശത്തിലും ഞെരുക്കത്തിലുമായിരുന്നു, ഞാനാണ് അന്ന് ആ സൈന്യത്തെ ഒരുക്കിയത്. അപ്പോഴും അവർ അതെ എന്ന് പറഞ്ഞു. പിന്നെയും ഉമർ ഉസ്മാൻ റളിയല്ലാഹു തആലാനു അവരെ ഉണർത്തി ഉദക്കിറുക്കും ബില്ലാഹ് ഹൽ തഅലമൂന അന്ന ബിറ റൂമ ലം യകുൻ യശ്റബു മിൻഹ അഹദുൻ ഇല്ലാ ബിസമൻ ഫബ്തഅതുഹ ഫജഅൽതുഹ ലിൽ ഗനീ വൽ ഫഖീർ വബ്നി സബീൽ. അല്ലാഹുവാണെ, നിങ്ങൾ ഓർക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നതിൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് കുടിവെള്ളത്തിന് റൂമ കിണർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് കാശ് കൊടുത്തായിരുന്നു അതിൽ നിന്ന് വെള്ളം ആളുകൾ കുടിച്ചിരുന്നത്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങളിലെ ധനികരും ദരിദ്രരും വഴിപോക്കരും എല്ലാം പാനം ചെയ്യുന്നതിന് വേണ്ടി റൂമ കിണർ ഞാൻ വിലക്ക് വാങ്ങി, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സമർപ്പിച്ചു, അത് നിങ്ങൾക്കറിയില്ലേ. ഇങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനു അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ എണ്ണുന്നുണ്ട്. മസ്ജിദ് നബവി നമസ്കരിക്കുവാൻ ഇടം മതിയാകാതെ നമസ്കാരം കൊണ്ട് ഇടുങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അടുത്തുള്ള സ്ഥലം ചൂണ്ടി ഈ സ്ഥലം ആര് വിലക്ക് വാങ്ങി മസ്ജിദ് നബവി വികസിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനാണ് അത് വിലക്ക് വാങ്ങിയിട്ട് മസ്ജിദ് നബവി വലിപ്പം കൂട്ടിയത്. അതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് എണ്ണുന്നുണ്ട് ഈ പ്രതിവിപ്ലവകാരികളോട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ മസ്ജിദ് നബവിയിൽ എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി രണ്ടരക്കാറ്റ് നമസ്കരിക്കുവാൻ ഇപ്പോൾ നിങ്ങൾ എന്നെ തടയുകയാണോ? പക്ഷേ ഈ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സലിയിക്കുന്ന ഇത്തരം ചോദ്യങ്ങളൊന്നും അതൊക്കെ റാൻമൂലികളായി സമ്മതിച്ചിട്ട് ഈ പ്രതിവിപ്ലവകാരികൾ അവരുടെ മനസ്സലിയാതെ അവർ അദ്ദേഹത്തിനെതിരിൽ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. അവർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി വധിക്കുകയുണ്ടായി. ഇവിടെ ഒരു ചോദ്യം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു എന്തുകൊണ്ടാണ് തന്നെ പ്രതിരോധിക്കാതിരുന്നത്? അദ്ദേഹത്തിന് ആയുധമെടുത്ത് അവരോട് പോരാടാമായിരുന്നു, എന്തുകൊണ്ട് അദ്ദേഹം പോരാടിയില്ല? അതേപോലെ സഹാബികൾ മദീനയിൽ ഉണ്ടായിരുന്നു, അവർ എന്തുകൊണ്ട് ഉസ്മാനിന് വേണ്ടി ഈ പ്രതിവിപ്ലവകാരികളോട് പോരാടിയില്ല? ഇത് രണ്ടും പ്രസക്തമായ ചോദ്യം. ഒന്ന്, അദ്ദേഹം ഈ തീവ്രവാദികളോട് പോരാടാതിരിക്കുവാനുള്ള കാരണം ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്താണ്. അതെന്താണ്? തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചിരുന്ന നാളിൽ തന്നെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് യാ ഉസ്മാൻ ഇന്നല്ലാഹ മുഖമ്മീസുക ഖമീസൻ ഫൈൻ അറാദക്കൽ മുനാഫിഖൂന അൻ അലാ അൻ തഖ്ലഅഹു ഫലാ തഖ്ലഅഹു ലഹും. ഉസ്മാൻ, അല്ലാഹു നിങ്ങൾക്കൊരു വസ്ത്രം ഖമീസ് ധരിപ്പിക്കും, കപട വിശ്വാസികൾ നിങ്ങൾ അത് അവർക്ക് ഊരിക്കൊടുക്കുവാൻ ഉദ്ദേശിച്ചു വന്നാൽ ഫലാ തഖ്ലഅഹു ലഹും, അതൊരിക്കലും നിങ്ങൾ അവർക്ക് ഊരിക്കൊടുക്കരുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞാണ്. കപട വിശ്വാസികൾ അദ്ദേഹത്തിന് അള്ളാഹു ധരിപ്പിക്കുന്ന ഖമീസ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിലാഫത്താണ്, അത് നിങ്ങൾ രാജിവെക്കണം, അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണമെന്ന് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊരിക്കലും ഊരിക്കൊടുക്കരുത്. അവർ പറഞ്ഞനുസരിച്ച് നിങ്ങൾ രാജിവെക്കരുത്, അതേപോലെ തന്നെ ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ട് ആരോട്? ഉസ്മാനോട്. അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു തീവ്രവാദികൾ വന്ന് പലവിധ ന്യായങ്ങൾ പറഞ്ഞ്, ദുർബലമായ ബാലിശമായ ന്യായങ്ങൾ പറഞ്ഞ് അദ്ദേഹം ഖിലാഫത്ത് ഒഴിയണം എന്ന് പറഞ്ഞപ്പോൾ ഒഴിയാതിരുന്നത്. അവരുടെ പ്രചരണങ്ങൾ പ്രചണ്ഡമായി പല വിഷയങ്ങളിലും. മുമ്പൊരു പംക്തിയിൽ, പരിപാടിയിൽ അതിൽ ചിലത് നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്തിട്ടില്ല ഉസ്മാൻ, ബദറിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ശരിയാണ്. അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ചാണ്. കാരണം റുഖയ്യ റളിയല്ലാഹു തആല അൻഹ, റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി, ഉസ്മാന്റെ ഭാര്യയായിരുന്നു. അവർ രോഗിയാണ്. ആ രോഗത്തിൽ അവർ മരണപ്പെട്ടു. അവരുടെ രോഗ ശുശ്രൂഷയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ശേഷിപ്പിച്ചതാണ് ഉസ്മാനെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മദീനയിലേക്ക് എത്തുന്ന ആ സമയത്ത് ഞങ്ങൾ റുഖയ്യ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടിട്ട് അവരെ മറമാടി ബഖീ ഖർഖദിൽ നിന്ന്, ബഖീ ഖബ്രിസ്ഥാനിൽ നിന്ന് തിരിക്കുകയാണ് എന്ന് സഹാബികൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം രോഗഗ്രസ്തയായി തൻ്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി കിടക്കുമ്പോൾ ഉസ്മാനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്, നിങ്ങൾക്ക് ബദറിൽ പങ്കെടുത്തവർക്കുള്ള കൂലിയുണ്ട്, യുദ്ധവിഹിതവുമുണ്ട്, നിങ്ങൾ വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ ബദറിൽ പങ്കെടുക്കാതിരുന്നത്. പക്ഷേ അത് ഈ വിപ്ലവകാരികൾക്ക് വിവരമുണ്ടായിരുന്നില്ല. അവർക്ക് അത് അറിയേണ്ട ആവശ്യമല്ല, അത് അവർക്ക് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെയല്ല ന്യായം, ന്യായ ഇപ്രകാരമാണെന്ന് ഇബ്നു ഉമറും മറ്റും ഒതുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ വികാരം തലയിൽ കയറിയിട്ടുണ്ട് എങ്കിൽ വിവേകം ഉദിക്കാൻ പ്രയാസമാണ്. അതേപോലെ ഉഹദിൽ നിന്ന് ഉസ്മാൻ ഓടി എന്നാണ് മറ്റൊരാരോപണം ഉണ്ടായിരുന്നത്. അത് നമ്മളിവിടെ വിശദീകരിച്ചതാണ് ഈ പംക്തിയിൽ. ഉസ്മാൻ മാത്രമല്ല ഓടിയിട്ടുള്ളത്, ഉഹദിൽ പലരും ഓടിയിട്ടുണ്ട്. അന്നത്തെ ഉഹദിൻ്റെ സാഹചര്യം അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത പ്രചരിക്കുകയും അങ്ങനെ പലരും ഓടിയപ്പോൾ അവരിൽ ഉസ്മാനും ഓടിയിട്ടുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ പറഞ്ഞത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മാപ്പരുളിയിരിക്കുന്നു, അവരുടെ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുത്തിരിക്കുന്നു എന്നാണ്. ഉഹദിൽ മാത്രമല്ല സഹാബികൾ ഓടിയിട്ടുള്ളത്, ഉസ്മാൻ മാത്രമല്ലല്ലോ ഓടിയിട്ടുള്ളത്. ഹുനൈൻ യുദ്ധത്തിൽ സഹാബികൾ ഓടിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പിന്നീട് തിരിച്ചു വിളിക്കുകയല്ല ഉണ്ടായത്. അത് യുദ്ധത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് വന്നു പോകുന്നതായ ചില പ്രയാസങ്ങൾ നിമിത്തം അവരിൽ നിന്ന് സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ട് ഉസ്മാനെ മാത്രം ഈ വിഷയത്തിൽ ലക്ഷ്യമിട്ട് അദ്ദേഹത്തെ ആരോപിക്കുകയും ഇകഴ്ത്തുകയും വേണം? അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്ത ഒരു വിഷയത്തിൽ പിന്നെ എന്തിന് അദ്ദേഹത്തെ പിടികൂടണം? ഇതേപോലെ സകാത്ത് മുതൽ, സദക്ക മുതൽ, അതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വരുമാനമായുള്ള കാലിക്കൂട്ടങ്ങൾ, ആടുമാടൊട്ടയങ്ങൾ, അവർക്ക് മേയാൻ ഉസ്മാൻ റളിയല്ലാഹു തആലന് ഭൂമി നിശ്ചയിച്ചു എന്നുള്ളതാണ് ആരോപികരുടെ മറ്റൊരു വിഷയം. അദ്ദേഹം അൽഹിമ നിശ്ചയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് സ്വാർത്ഥമായൊരു സംഗതിയല്ല. അത് പൊതുമസലഹത്താണ്. ബൈത്തുൽ മാലിൽ ഒട്ടകങ്ങളുണ്ട്, മാടുകളുണ്ട്, ആടുകളുണ്ട് എങ്കിൽ അവർക്ക് മേയണം, എങ്കിൽ അതിന് ഭൂമി വേണം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു തആലനു വിശാലമാക്കിയത്. അത് ഉസ്മാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു തആലനു ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആലനു അതിൻ്റെ പരിധി കൂട്ടുകയും അതിർത്തി വിസ്തൃതമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു പുണ്യമാണ്, മാൽകർമ്മമാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് മുമ്പത്തെ പംക്തിയിൽ നമ്മൾ വിശദീകരിച്ചു. അതിൽ ഉസ്മാൻ റളിയല്ലാഹു തആലനു ചെയ്തത് വലിയൊരു സേവനമാണ്. അത് അലി റളിയല്ലാഹു തആലന്റെ നിർദ്ദേശപ്രകാരമാണ്. ഉസ്മാൻ അത് ചെയ്തില്ലെങ്കിൽ അലി അത് ചെയ്യും എന്ന് വരെ പറഞ്ഞൊരു വിഷയമാണ്. ആർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഉസ്മാൻ്റെ സേവനം പ്രശംസനീയമായ സേവനമായിരുന്നു ആ വിശുദ്ധ ഖുർആൻ്റെ ജംഅ് അഥവാ ഹഫ്സ റളിയല്ലാഹു തആലനയിൽ നിന്ന് മുസ്ഹഫ് വരുത്തിച്ച് കോപ്പികൾ അതിൽ നിന്ന് പകർത്തിയെഴുതി അത് തലസ്ഥാന നഗരികളിലേക്ക് അയച്ചു. ആളുകളുടെ പാരായണം ഈ കോപ്പികളെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിഷ്കർഷിച്ചു. ഇതര കോപ്പികളെ മായ്ക്കുവാനും കരിക്കുവാനും ആഹ്വാനം ചെയ്തു. മുസ്ഹഫ് ചുട്ടുകരിച്ചു എന്ന് അത് ഊന്നി സംസാരിച്ചുകൊണ്ട് പ്രതിവിപ്ലവകാരികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യാക്കിയിട്ട് വരികയാണ്. പക്ഷെ അദ്ദേഹം ചെയ്തതോ വലിയൊരു സേവനം. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ ഉസ്മാനെ ആക്ഷേപിക്കരുതെന്ന് അലി റളിയല്ലാഹു തആലനു പ്രസംഗിക്കുക വരെ ചെയ്യേണ്ടായി. ഏതായാലും ഈ പ്രതിവിപ്ലവകാരികൾ, തീവ്രവാദികൾ വന്ന് ഉസ്മാനോട് ആവശ്യപ്പെടുന്നത് അധികാരത്തിൽ നിന്നൊഴിയണം, ഖിലാഫത്ത് ഒഴിവാക്കണം എന്നുള്ളതാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ധരിപ്പിക്കുന്ന വസ്ത്രം, ഖിലാഫത്താകുന്ന വസ്ത്രം ഊരണമെന്ന് പറഞ്ഞ് കപട വിശ്വാസികൾ വന്നാൽ ഉസ്മാൻ നിങ്ങളതവർക്ക് ഊരിക്കൊടുക്കരുത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതിനാലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരാവശ്യപ്പെട്ടിട്ടും അധികാരത്തിൽ നിന്ന് ഒഴിയാതിരുന്നത് എന്ന് ഇത്തരത്തിൽ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലരും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അധികാരത്തിൽ കടിച്ചു തൂങ്ങി പിടിച്ചു നിന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വധശ്രമവും പിന്നീട് ഒരു ഹീനവധവും മദീനയിൽ അരങ്ങേറിയത്, പ്രശ്നം ഉണ്ടായത് എന്ന് പലരും തെറ്റായി മനസ്സിലാക്കാനും വായിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പക്ഷവായന നടന്നിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സൂക്ഷ്മ ജീവിതമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ അനുസരണ മനസ്ഥിതിയാണ് ഇതിന് പിന്നിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മുഗീറത്ത് ബിനുൽ അഖ്നസ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഈ പ്രതിവിപ്ലവകാരികളും തീവ്രവാദികളും അദ്ദേഹത്തെ വധിക്കാതിരിക്കുവാൻ ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്, ഖിലാഫത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അൽ മുഗീറ ഇബ്നുൽ അഖ്നസ്. മുഗീറ ഇത് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്മാൻ കൂടിയാലോചന നടത്തി. അൽ മുഗീറ ഇബ്നു അഖ്നസ് തീവ്രവാദികളിൽപ്പെട്ടവനല്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം ഉസ്മാൻ മാനിച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കൂടിയാലോചന നടത്തി. എന്ത് വേണം, ഞാൻ എന്ത് ചെയ്യണം, ഉസ്മാൻ ചോദിച്ചു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉസ്മാനോട് പറഞ്ഞത് ഇപ്രകാരം സഹിഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഇബ്നു ഉമർ ഉസ്മാനോട് ചോദിച്ചത്? ഇദാ ഖലഅതഹ അമുഖല്ലിദുൻ അൻത ഫിന്നാർ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ ഇദാ ഖലഅതഹ അമുഖല്ലദുൻ അൻത ഫിദ്ദുനിയ ഉസ്മാൻ, നിങ്ങൾ ഇവരാവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് ഖിലാഫത്ത് ഒഴിവാക്കി എങ്കിൽ നിങ്ങൾ ദുനിയാവിൽ ശാശ്വതവാസിയാണോ? കാലല്ല. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫൈലം തഖ്ലഉഹ ഹൽ യസീദൂൻ അല അൻ യഖ്തുലുക്, നിങ്ങൾ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, ഖിലാഫത്ത് നിങ്ങൾ ഒഴിഞ്ഞിട്ടില്ല എങ്കിൽ, നിങ്ങളെ വധിക്കുക എന്നതിനേക്കാൾ ഏറെ വല്ലതും അവർക്ക് ചെയ്യാൻ പറ്റുമോ? കാലല്ല. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, ഇല്ല, ഏറിയാൽ അവർ നിങ്ങളെ വധിക്കും, അതിനപ്പുറം എന്തെങ്കിലും ചെയ്യില്ല. അപ്പോൾ ഇബ്നു ഉമർ ചോദിച്ചു, ഫഹൽ യംലിക്കൂന ലക ജന്നതൻ ഔ നാറ, നിങ്ങൾക്കായി അവർ സ്വർഗമോ നരകമോ ഉടമപ്പെടുത്തുന്നുണ്ടോ? നിങ്ങൾക്കായി അവർ സ്വർഗമോ നരകമോ ഉടമപ്പെടുത്തുന്നുണ്ടോ ഈ തീവ്രവാദികൾ? കാലല. ഉസ്മാൻ പറഞ്ഞു, ഇല്ല. കാല. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു, ഫല അറ ലക അൻ തഖ്ലഅ ഖമീസൻ ഖമ്മസക അല്ലാ, എങ്കിൽ അള്ളാഹു നിങ്ങളെ ധരിപ്പിച്ചതായി ഈ ഖമീസ് വസ്ത്രം അത് നിങ്ങൾ ഊരരുത് എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. അത് ഊരുക എന്നുള്ളത് ഒരിക്കലും ഞാൻ അതിൻ്റെ അഭിപ്രായമായി കാണുന്നില്ല. നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികാരത്തിൽ നിന്നൊഴിയരുത്. നിങ്ങൾ അഥവാ ഇവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ അധികാരത്തിൽ നിന്നൊഴിഞ്ഞാൽ ഫതകൂന സുന്നതൻ കുല്ലമ കരിഹ ഖൗമുൻ ഖലീഫതഹും ഔ ഇമാമഹും ഖതലു, എന്താ സംഭവിക്കാൻ പോണത്? ഇവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ അത് ഊരിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു സുന്നത്തായി മാറും. ഏതൊരു ജനവിഭാഗവും അവരുടെ ഖലീഫയെ വെറുത്താൽ, ഇമാമിനെ വെറുത്താൽ, അവർ ആ ഖലീഫയെ കൊല്ലും. അപ്പോൾ ആളുകൾ വെറുക്കണീനനുസരിച്ച് അധികാരം ഒഴിയുക, അതൊരു സുന്നത്തായിട്ട് മാറും. നിങ്ങളതിൻ്റെ തുടക്കം കുറിച്ചാൽ ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയേണ്ടത്. ഈ സംഭാഷണം സഹീഹായ കുറ്റമറ്റ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതനുസരിച്ച്, സഹാബികൾ നിർദ്ദേശിച്ചതനുസരിച്ച് മാത്രമാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇവരാവശ്യപ്പെട്ടിട്ടും ഖിലാഫത്ത് ഒഴിഞ്ഞു കൊടുക്കാതെ ഖിലാഫത്തിൽ തുടരുകയുണ്ടായത്. ഇതാണ് അതിൽ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തേത്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു ഇവിടെ ജീവിച്ച നാളിൽ അദ്ദേഹം ഷഹീദാണ് എന്നുള്ളത്. അദ്ദേഹം ഷഹീദാണ് എന്നുള്ളത് അത് പല സന്ദർഭങ്ങളിൽ, ഇപ്പം നമ്മൾ ഹിറയുടെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകി തരിച്ചു. ഇതേപോലെ ഉഹദിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ ഹിറ പുളകം കൊണ്ട് ഇളകി തരിച്ചു. സബീറിന് മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോൾ സബീർ പുളകം കൊണ്ട് ഇളകി തരിച്ചു. ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോളൊക്കെ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഷറഫാക്കപ്പെട്ട കാല് കൊണ്ട് ആ ഇളകി തരിക്കുന്ന പർവ്വതത്തെ അമർത്തി ചവിട്ടിയിട്ട് പറഞ്ഞത് അടങ്ങൂ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു നബിയാണുള്ളത്, സിദ്ദീഖാണുള്ളത്, ഷഹീദ്മാരാണുള്ളത്. ഉസ്മാൻ മാത്രമുള്ളപ്പോൾ ഷഹീദാണുള്ളത്, ഉസ്മാനും മറ്റു ഷഹീദ്മാരുണ്ടായിരുന്നപ്പോൾ പറഞ്ഞത് ഷുഹദാക്കളാണുള്ളത്, രണ്ട് ഷഹീദ്മാരാണുള്ളത്. ഇങ്ങനെയൊക്കെ ഹദീസിൻ്റെ ലഫ്ദുകളിൽ കാണാം. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ തനിക്ക് രക്തസാക്ഷിത്വമാണ് ഉള്ളത് എന്നുള്ളത് ഉസ്മാനറിയാം. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ രക്തസാക്ഷിത്വത്തിൽ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അബു മുസലാശരിയിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദിവസം ബിർ അരീസിൻ്റെ തോട്ടത്തിൽ കാവൽക്കാരനായി നിന്ന സംഭവം വിശാലമായ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തോട്ടത്തിലാണ് ഉള്ളത്. ബിർ അരീസ് അരീസ് കിണറിൻ്റെ ചുറ്റുമതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് കാലിട്ടിരിക്കുക. അപ്പോൾ തോട്ടത്തിലേക്ക് കടന്നു വരാൻ ഒരാൾ കതക് മുട്ടി. അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് അബു മുസലാശരി കാവൽക്കാരനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പോൾ അത് അബൂബക്കറായിരുന്നു. പിന്നീട് ഉമർ വന്നു, തുറന്നു കൊടുക്കാൻ പറഞ്ഞു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. പിന്നെ മൂന്നാമതൊരാൾ വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഥക തുറന്നു കൊടുക്കാൻ, വബശ്ശിർഹു ബിൽ ജന്നത്തി അലാ ബൽവൻ തുസീബുഹു, ഒരു പരീക്ഷണം ഏറ്റതിന് ശേഷം സ്വർഗത്തിൽ പോകും, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അബൂ മുസല ശരി തുറക്കുന്നത്. അപ്പോൾ ഉസ്മാനാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല എന്നോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു, ഒരു മുസീബത്തിന് ഇരയായിട്ടായിരിക്കും നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അന്ന് ഉസ്മാൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുൽ മുസ്താൻ വാലൈഹി തുക്ലാൻ, അള്ളാഹുൽ മുസ്താൻ അള്ളാഹുവിൽ സഹായം തേടുകയാണ്, വാലൈഹി തുക്ലാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. അങ്ങനെ ഉസ്മാൻ പ്രവേശിച്ചു, സലാം മോദി. പിന്നീട് ആ കിണറിൻ്റെ അരമതിൽ അവരുടെ മറുവശത്തായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ ദുനിയാവിൽ നബിസ്ലാസ്ലം തങ്ങൾ ജീവിച്ച നാളിൽ തന്നെ ഞാനൊരു രക്തസാക്ഷിയായിട്ട് അതിനപ്പുറമാണ് പരലോകത്തേക്ക് പോവുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രതിവിപ്ലവകാരികൾ പല പ്രതിലോമ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും അവർക്കെതിരിൽ ആയുധം എന്തിയില്ല, അവരോട് ഏറ്റുമുട്ടിയില്ല, സ്വന്തത്തെ പ്രതിരോധിക്കുവാൻ അവരോട് യുദ്ധം ചെയ്തില്ല. സഹാബികൾ ഇടപെട്ടിട്ടുണ്ട്, ആ വിഷയം തുടർന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അദ്ദേഹം അവരെ കൂടി തടഞ്ഞുകൊണ്ട് ക്ഷമിച്ച് അദ്ദേഹം തനിക്ക് പറയപ്പെട്ട രക്തസാക്ഷിത്വം അത് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ വധിക്കാനും ആളെ ഉങ്ങിയവൻ, ഇഖ്ലഉഹ വനദഉക, അധികാരത്തിൽ നിന്നൊഴിഞ്ഞോ ഞങ്ങൾ നിന്നെ വെറുതെ വിടാം എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം മരണം മുന്നിൽ കാണുമ്പോൾ അധികാരം ഒഴിയാതിരിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഈ കൂറും ഗുണകാംക്ഷയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് നടത്തിയതായ ഈ വസീയത്തും അത് മാത്രമാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല വധിക്കപ്പെടുന്നത് ഹിജ്റയുടെ 35-ൽ ദുൽഹജ്ജ് മാസം 8-ന് ഒരു വെള്ളിയാഴ്ച സുദീനത്തിലാണ്. ഹിജ്റയുടെ 35-ൽ ദുൽഹജ്ജ് മാസം 8-നാണ്, അതൊരു വെള്ളിയാഴ്ച സുദീനം. സൂറത്ത് താഹ പാരായണം ചെയ്ത് ഉസ്മാൻ റളിയല്ലാഹു തആല നമസ്കരിച്ചു. ആ നമസ്കാരം അദ്ദേഹം നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും പ്രതിവിപ്ലവകാരികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ ഇളകിയാടുകയാണ്. ചരിത്രം പറയുന്നത് അല്പം പോലും തെറ്റില്ലാതെ, ആശയക്കുഴപ്പത്താൽ തെറ്റുപിണയാതെയാണ് അദ്ദേഹം സൂറത്ത് ത്വാഹ പാരായണം ചെയ്തത് എന്നാണ്. അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. ഖുർആൻ മുസ്ഹഫ് മടിയിൽ വെച്ച് പാരായണം ചെയ്തുകൊണ്ട് അല്ലദീന ഖാല ലഹും ഉന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന ആയത്ത് പാരായണം ചെയ്തു എന്നാണ്. ജനങ്ങൾ അവരോട് പറഞ്ഞാൽ ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും, ഇന്നന്നാസ് അവിടെ മുശ്രിക്കുകളാണ് ഉദ്ദേശിക്കുന്നത്, അവർ നിങ്ങൾക്കെതിരിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിങ്ങൾ അവരെ ഭയക്കൂ എന്ന് വിശ്വാസികളോട് പറയപ്പെട്ടാൽ, ഫഖ്ഷൗഹും നിങ്ങളവരെ ഭയന്നോളൂ എന്ന് പറയപ്പെട്ടാൽ, ഫസാദഹും ഈമാൻ, അത് വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. വഖാലു, വിശ്വാസികൾ പറയും, ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ, നമുക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ ഉത്തമനാകുന്നു അല്ലാഹു. ഈ വചനം മോദി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടുക്കൽ ഉള്ള ആളുകളോട് പറഞ്ഞത്, ഇന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖദ് അഹിദ ഇലയ്യ അഹദൻ ഫ അന സാബിറുൻ അലൈഹി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊരു കരാർ ചെയ്തിട്ടുണ്ട്. ആ കരാറിൽ ഞാൻ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. എന്താ ക്ഷമിച്ച് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കരാറ്, അള്ളാഹു നിങ്ങൾക്ക് ഖിലാഫത്താകുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരിക്കൊടുക്കാൻ കപടവിശ്വാസികൾ നിങ്ങളോട് ആവശ്യപ്പെടും, പക്ഷേ നിങ്ങൾ അവർക്കത് ഊരി നൽകരുത് എന്നാണ് റസൂല പറഞ്ഞതായ കരാർ, ഉടമ്പടി. അതിൽ ഞാൻ ക്ഷമിച്ചു നിൽക്കുകയാണ്, ഞാനത് നിർവഹിക്കാൻ സഹിച്ചു നിൽക്കുകയാണ് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു പറയുകയുണ്ടായി എന്നാണ്. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാൻഹു തൻ്റെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാരെ, ഉസ്മാൻ റളിയല്ലാഹു തആലാൻഹു വധിക്കപ്പെട്ടു. പ്രതിവിപ്ലവകാരികൾ പല ദിക്കുകളിൽ നിന്നും പല പ്രേരണകളാൽ, ദുഷ്പ്രേരണകളാൽ, കിംവദന്തികളാൽ, പലരുടെയും ദുഷ്പ്രലോഭനങ്ങളാൽ വന്നിട്ടാണ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അവരോട് തന്നെ പ്രതിരോധിക്കുവാൻ അവരോട് ഏറ്റുമുട്ടിയില്ല? അവരുടെ ആവശ്യങ്ങൾ മാനിച്ച് അധികാരം ഒഴിഞ്ഞില്ല? അത്തരം ചോദ്യങ്ങൾ മനസ്സിൽ വരുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ പരിപാടിയിൽ ഏതാനും കാര്യങ്ങൾ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത്.

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: يا دعاة رب السماء.
0: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും

തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കും.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി

0: എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരുനബിയുടെ തിരുവചനങ്ങൾ തിരുത്തലുകളില്ലാതെ ശ്രോതാക്കളിലേക്ക്. പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മാഈൻ അമ്മാ ബാദ്. ഏറെ പ്രിയനിറഞ്ഞ സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരു വിശ്വാസി ഒരിക്കലും നിരാശനാകരുത്. കാരണം പ്രതിസന്ധികൾക്ക് ശേഷം ഒരു ആശ്വാസമുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. എത്ര വലിയ പാപങ്ങൾ സംഭവിച്ചാലും എത്ര വലിയ പരീക്ഷണങ്ങളുണ്ടായാലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകരുതെന്നാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. ഖുൽ നബിയെ പറയുക, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളുടെ ആത്മാവിനോട് തന്നെ അതിക്രമങ്ങൾ ചെയ്തു പോയ അടിയാറുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശരാകരുത്. കാരണം ഇന്നല്ലാഹ യഅഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മനുഷ്യരെന്ന നിലക്ക് നമുക്ക് വളരെ സുപ്രധാനമായും രണ്ട് കാര്യങ്ങൾ, രണ്ട് മേഖലയിലാണ് നിരാശകൾ വരാൻ ചാൻസ്. ഒന്ന്, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോകുമ്പോൾ നമുക്ക് നിരാശയുണ്ടാകും, മനസ്സിനെ വല്ലാതെ അലട്ടും, മനസ്സിന് വേദനയുണ്ടാകും, ഞാൻ അങ്ങനെ ചെയ്തല്ലോ, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നലുകൾ ഉണ്ടാകുമ്പോൾ, അത് വല്ലാതെ തെറ്റുകൾ കൂടുമ്പോൾ മനസ്സിലൊരു ആദിയുണ്ടാകും, ബേജാറുണ്ടാകും. അങ്ങനെ നമ്മൾ നിരാശരാകുന്നൊരവസ്ഥ ജീവിതത്തിലുണ്ടാകും. നിരാശ നമുക്ക് സമ്മാനിക്കുന്ന ഒട്ടനവധി തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നിരാശയിൽ നിന്ന് കരകയറാൻ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ കുടുംബപരമായിട്ടോ ഒക്കെ ഉണ്ടാകുന്ന ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള അകൽച്ചകൾ, അതുമല്ലെങ്കിൽ നിത്യേന ജീവിതത്തിൽ വേദനകൾ സഹിച്ച് കൊണ്ടു നടക്കുന്ന രോഗങ്ങൾ, ഇതൊക്കെ നമുക്ക് വലിയ ആശങ്കകൾ നൽകുന്നതാണ്. എന്നാൽ അത്തരം ആശങ്കകൾക്കും നിരാശ ആകുന്നതിനും യാതൊരു സ്ഥാനവുമില്ല അള്ളാഹുവിൻ്റെ അടുത്ത്. കാരണം ഇതെല്ലാം ചില തീരുമാനങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ തീർച്ചയായും അവിടെയെല്ലാം വിജയിച്ച് മുന്നേറാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് സാധിക്കുമെന്നതാണ്. കാരണം നിരാശ എന്നുള്ളത് ഒരിക്കലും ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന ഒന്നുമല്ല, എന്നും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവുമല്ല. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല അല്ലാഹു തബാറക വ തആല, ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, ഇബ്നു ആദം ഇന്നക മാ ദഅഉതനി വ റജഉതനി ഗഫർതു ലക് അലാ മാ കാന ബി ഫീക വലാ ഉബാലി എന്നാണ്. അതായത് അള്ളാഹു പറയാണ്, എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്നിടത്തോളം കാലം, ഗഫർതു ലക് അലാ മാ കാന ഫീക, നീ എന്ത് കാര്യത്തിലായിരുന്നോ അല്ലെങ്കിൽ നിന്റെ അടുത്ത് എന്തായിരുന്നോ സംഭവിച്ചത് അതൊക്കെ പുറത്തു തരും. വലാ ഉബാലി, അതിനെ ഒരിക്കലും ഗൗനിക്കുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹിനോട് തേടിക്കൊണ്ടും അള്ളാഹിൻ്റെ മുമ്പിൽ കൈകുളി ഉയർത്തിക്കൊണ്ടുമെല്ലാം ചെയ്തു പോയ തെറ്റുകൾക്ക് റബ്ബിൻ്റെ മുമ്പിൽ ആ ഒരു ക്ഷമാപണം, ഒരു മാപ്പപേക്ഷ നടത്തിയാൽ അള്ളാഹു അതൊക്കെ പുറത്തുവരും. പിന്നെ അതിൻ്റെ പേരിലിങ്ങനെ അവനെ ഒരു കുറ്റക്കാരനായി പാപിയായി കാണാൻ അള്ളാഹു ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, പാപങ്ങളും പ്രയാസങ്ങളും നമ്മെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഒരിക്കലും അകറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള വാതിലുകൾ എപ്പോഴും തുറന്നിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു തെറ്റുകാരനായില്ലേ, ഇനി എനിക്ക് നന്നാകാൻ കഴിയില്ല, എനിക്ക് മാറാൻ സാധ്യമല്ല, എന്നെ സമൂഹം അങ്ങനെ ചിത്രീകരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാനൊരു വലിയ പാപിയാണ് സമൂഹത്തിന് മുമ്പിൽ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ആ തെറ്റിൽ തന്നെ നിലകൊള്ളുക എന്നതൊരിക്കലും നമുക്ക് ഭൂഷണമല്ല. അത് നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ സംഭവമൊക്കെ പറയുമ്പോൾ നമ്മളെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നത് നമുക്കൊക്കെ അറിയാം ഒരു ചരിത്രമാണ്, ദീർഘമായ ഒരു ചരിത്രം സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു മനുഷ്യൻ 99 പേരെ കൊന്ന് കൊലപാതകം ചെയ്തുകൊണ്ട് 99 പേരെ കൊലപാതകം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ വന്ന് ഒരു പുരോഹിതനെ വന്ന് കാണുകയും ആ കണ്ട സമയത്ത് തനിക്ക് വല്ല പശ്ചാത്താപമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമില്ല എന്ന ഒരു മറുപടി ആ പുരോഹിതനിൽ നിന്ന് കേൾക്കാനിടയായ ഒരു സമയത്ത് അദ്ദേഹത്തെ കൂടി കൊന്നുകൊണ്ട് അദ്ദേഹം ഫക്കമ്മല ബിഹിമി ആ എന്ന ഹദീസിൽ കാണാൻ സാധിക്കും. 100 തികച്ചു എന്നാണ്. അതാ 99 ആളെ കൊന്ന മനുഷ്യൻ 100-ാമതൊരാളെയും കൂടെ കൊന്നിട്ട് വീണ്ടും അദ്ദേഹം അന്വേഷിച്ച് പോവുകയാണ്. ഏതെങ്കിലും ഒരു പണ്ഡിതന്മാരടുത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ പോയിട്ട് അവിടുന്ന് തനിക്കുള്ള ഒരു പരിഹാരം ലഭിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോണത് അല്ലേ. ഈ ഒരു തെറ്റുകുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം ഒരാളെ വന്ന് കാണുകയും അദ്ദേഹത്തോട് തൻ്റെ പശ്ചാത്താപത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. നഅം വമൻ യഹൂലു ബൈനഹു വബൈന തൗബ ഇൻ തലിക ഇലാ അർളിൻ കദാ വകദാ. ഒരു കാര്യം ചെയ്യണം, ഈ ദുനിയാവ് ഈ ഒരു ലോകം അല്ലെങ്കിൽ ഈ നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകണമെന്നൊരു കൽപ്പന അദ്ദേഹത്തിന് നൽകുകയാണ്. അങ്ങനെ അവിടെ പോയിട്ട് അള്ളാഹനെ മാത്രം ആരാധിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ മനുഷ്യൻ അവിടേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ആ പോകുന്നതിനിടയിൽ പിന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്കറിയാം. ഏതായിരുന്നാലും ഇവിടെ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോവുക എന്നത് മാനുഷികമാണ്. പക്ഷേ തെറ്റിനെ തെറ്റായി കാണുവാനും അതിൽ നിന്ന് തിരിച്ചു പോരാനും അതോടൊപ്പം ആ ചെയ്ത തെറ്റിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെ സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഇപ്പോൾ ഈ ഒരു സഹോദരനോട്, ഈ 100-ാമത്തെ ആളെയും കൊന്ന ഈ മനുഷ്യനോട് ആ ഒരു ആലിമായ മനുഷ്യൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ഇവിടുന്ന് പോകണം, ഈ നാട്ടിൽ നിന്ന് തന്നെ പോകണമെന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇവിടെ ഒരുപാട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങൾ സമ്മാനിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഉമർ അള്ളാഹുവിൻ്റെയൊക്കെ ഇസ്ലാം ആശ്ലേഷണം നമുക്ക് ഒരുപാട് ചിന്തകൾ നൽകുന്ന കാര്യമാണ്. കാരണം ഇസ്ലാമിൻ്റെയും പ്രവാചകൻ്റെയും ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മുൻകാല ചെയ്തികളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പിന്നെ ആശ്വസിച്ച ചില വാചകങ്ങളൊക്കെ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൊക്കെ കാണാം. യാ ഉമർ അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഉമറെ, ഇസ്ലാം ആശ്ലേഷണം ഒരാളുടെ മുൻകാല പാപങ്ങളെയെല്ലാം തകർത്ത് കളയുമെന്ന് ഇല്ലാതാക്കുമെന്ന് നിനക്കറിയില്ലേ അല്ലേ, പിന്നെ എന്തിനങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കൊരു തിരിച്ചു വരവിനുള്ള അവസരം അള്ളാഹു നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത് എല്ലാ നിലക്കും റബ്ബ് ഇഷ്ടപ്പെടുന്നൊരു പാതയിലേക്ക് എപ്പോഴും ഒരാൾക്ക് തിരിച്ചു വരാം. പക്ഷേ അത് ഒരിക്കലും അള്ളാഹു തൻ്റെ നൽകിയ ആയുസ്സിനെ ജീവനെ എടുത്തു കളയാൻ നേരത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവധി എത്തുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൂടി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വായിക്കേണ്ടതുണ്ട്. അപ്പോൾ നിരാശയുണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ നിരാശയിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കുവാനും അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ശ്രമിക്കുമ്പോൾ ആ നിരാശകൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് യാതൊരു സ്ഥാനവുമില്ല. പകരം അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതീക്ഷകൾ നമുക്ക് മുമ്പിൽ ഒരുപാടുണ്ട് താനും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പാപരഹിതരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു പുണ്യം ചെയ്ത് ജീവിക്കുന്ന പാപങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാല്ലാ, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമാണ് നമ്മൾ ഇനിയിപ്പോൾ കേൾക്കുന്നത്. ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിൽ നമുക്കറിയാം, ഓരോ ആയത്തുകൾ മനഃപ്പാഠമാക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള വളരെ ലളിതമായ സരളമായ ക്ലാസ്സുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിൽ സൂറത്തുൻ നഹ്ലിലെ ആയത്താണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫിയാണ്. അദ്ദേഹത്തോടൊപ്പം നജാഹ് ജാഫർ കൂടി ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 124-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: فيه.
1: وإن ربك ليحكم
0: وإن ربك ليحكم
1: وإن ربك ليحكم
0: وإن

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. എന്നും നമ്മൾ ആവർത്തിച്ച് പറയാറുള്ളത് പോലെ മനഃപാഠമാക്കിയ ഭാഗങ്ങൾ കൃത്യമായി അത് വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് പാരായണം ചെയ്യുകയും അത് ദൃഢമാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ ക്ലാസ് എടുത്തത് ബഹുമാനായ ഹാഫിൽ ജാഫർ സലഫി, അദ്ദേഹത്തോടൊപ്പം നജാഹ് ജാഫറും ഉണ്ടായിരുന്നു.
2: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും, എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ

0: ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ മതത്തിലെ തീവ്രത, ആത്മനാശത്തിന്റെ വഴി. ഷാഹിൻ പയ്യോളി എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: മതത്തിലെ തീവ്രത, ആത്മനാശത്തിന്റെ വഴി. എഴുത്ത് ഷാഹിൻ പയ്യോളി. അൽ ഹിക്മ അറബിക് കോളേജ്, എടത്തനാട്ടുകര. വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ലളിതവും പ്രായോഗികവുമായ ജീവിതചര്യയാണ്. മനുഷ്യന് താങ്ങാൻ കഴിയാത്തൊരു ബാധ്യതയും അള്ളാഹു മതത്തിൽ നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ മതത്തിന്റെ പേരിൽ അനാവശ്യമായ കടുംപിടുത്തങ്ങളും പ്രമാണങ്ങളില്ലാത്ത കാർക്കശ്യങ്ങളും കടത്തിക്കൂട്ടുന്നത് അതിന്റെ യഥാർത്ഥ ചൈതന്യത്തെ തകർക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഭയപ്പെട്ടതും ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയതുമായ ഒരു കാര്യമാണത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമിത കാർക്കശ്യം കാണിക്കുന്നവർ നശിച്ചിരിക്കുന്നു. ഇത് 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു. മുസ്ലിം. വാക്കുകളിലും പ്രവൃത്തികളിലും അനാവശ്യമായ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നവരെയും മതം നിശ്ചയിച്ച പരിധി കടന്ന് തീവ്രത കാണിക്കുന്നവരെയുമാണ് മുതനത്യഊൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അവർക്ക് നാശമാണെന്ന് 3 തവണ ആവർത്തിച്ചു പറഞ്ഞതിലൂടെ ഈ പ്രവണത സമുദായത്തിന് എത്രത്തോളം അപകടകരമാണെന്ന് വ്യക്തമാക്കുന്നു. മനുഷ്യ സാധ്യമായതിനപ്പുറം അല്ലെങ്കിൽ ശരിയാത്ത് കൽപ്പിക്കാത്ത കാര്യങ്ങൾ കടുപ്പമേറിയ രീതിയിൽ സ്വയം നിർബന്ധമാക്കുന്നതിനെ തകല്ലുഫ് എന്നാണ് പറയുന്നത്. ഇത് പലപ്പോഴും ദീനിനോടുള്ള അമിത സ്നേഹമായിട്ടാണ് തോന്നിപ്പിക്കുക എങ്കിലും ഫലത്തിൽ ഇത് ഇസ്ലാം പഠിപ്പിച്ച മിതത്വത്തിന് വിരുദ്ധമാണ്. അള്ളാഹു പറയുന്നു, നബിയെ പറയുക, ഇതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞാൻ കൃത്രിമം കെട്ടിച്ചമയ്ക്കുന്നവരുടെ തകല്ലുഫ് നടത്തുന്നവരുടെ കൂട്ടത്തിലുമല്ല. സൂറത്തു സ്വാദ് വചനം 86. പ്രബോധന രംഗത്ത് ഇന്ന് ചിലർ കാണിക്കുന്ന അമിത കാർക്കശ്യങ്ങൾ ദീനിന്റെ ഗുണകാംക്ഷാപരമായ മുഖത്തെ വികൃതമാക്കുന്നുണ്ട്. പ്രമാണങ്ങളെ സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയും പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ പറയുന്നവരെ ബിദഅത്തുകാരെന്നും മറ്റും മുദ്രകുത്തുകയും ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൻഹജിന് ചേർന്നതല്ല. അറിവില്ലാത്ത സാധാരണക്കാരെപ്പോലും അനാവശ്യമായ തർക്കങ്ങളിലേക്കും വസ്വാസുകളിലേക്കും നയിക്കുന്ന ശൈലി അവരെ ദീനിൽ നിന്നകറ്റാൻ ഉപകരിക്കൂ. ഇസ്ലാമിൻ്റേത് ഏത് വിഷയത്തിലും മധ്യമ നിലപാടാണ്. ദീനിന്റെ നിയമങ്ങൾ പാടെ അവഗണിക്കുന്ന അലസതയും ദീനിന്റെ പേരിൽ നിയമങ്ങൾ കടുപ്പിക്കുന്ന തീവ്രതയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഈ മതം എളുപ്പമുള്ളതാണ്. ആരെങ്കിലും അതിനെ കടുപ്പമുള്ളതാക്കാൻ ശ്രമിച്ചാൽ മതം അവനെ പരാജയപ്പെടുത്തും. അതിനാൽ നിങ്ങൾ നേരായ വഴി സ്വീകരിക്കുക, മിതത്വം പാലിക്കുക. ബുഖാരി. ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ജനങ്ങൾക്ക് മതം എളുപ്പമാക്കി കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ തീവ്ര നിലപാടുകളിലൂടെ ദീനിനെ പ്രയാസകരമാക്കുന്നവർ സ്വന്തം നാശമാണ് വിളിച്ചു വരുത്തുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ഇളവുകൾ സ്വീകരിക്കുന്നത് അവനിഷ്ടമുള്ള കാര്യമാണ്. അതിനാൽ അമിത കാർക്കശ്യത്തിന്റെ വഴി ഉപേക്ഷിക്കുകയും മധ്യമ നിലപാടിലൂടെ അള്ളാഹുവിങ്കിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുകുകൾ, മതത്തിലെ തീവ്രത, ആത്മനാശത്തിന്റെ വഴി. എടത്തനാട്ടുകര അൽ ഹിക്മ അറബിക് കോളേജിലെ ഷാഹിൻ പയ്യോളി എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ചരിത്രത്തിൽ നിന്ന് പാഠമുൾക്കൊള്ളുക. സൂറത്തു അൽ ഇംറാൻ 137-ാമത്തെ ആയത്തിന്റെ 2-ാം ഭാഗം വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ സൂറത്തു ആലു ഇംറാനിൽ നിന്നുള്ള 137-ാമത്തെ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവുമാണ് നാം മനസ്സിലാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. قد خلت من قبلكم سنن فسيروا في الارض فانظروا كيف كان عاقبه المكذبين. قد خلت من قبلكم നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട്. സുനനുൻ ചരിത്രം, നടപടിക്രമങ്ങൾ, ഉദാഹരണങ്ങൾ. ഫസീറു ഫിൽ അർദി, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. ഫന്ദുറു, എന്നിട്ട് നിങ്ങൾ നോക്കുക. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നിഷേധികളായ കളവാക്കിയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന്. ഖദ് ഖലത് മിൻ ഖബലികും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് സമുദായങ്ങൾ പലരും നശിപ്പിക്കപ്പെട്ട ചരിത്രമാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്. സുന്നത്തുൻ എന്നുള്ളതിൻ്റെ ജമാണ് സുനന്. വഹിയ സീറ വത്വരീഖ അല്ലത്തി യകൂനു അലൈഹൽ ഫർദു വൽ ജമാഅ, ഒറ്റപ്പെട്ടതും അതുപോലെ തന്നെ സംഘമായിട്ടുമുള്ള പലതിനെയും അതിൻ്റെയൊക്കെ ചരിത്രം, അതിൻ്റെ വഴി മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. വസുനനുല്ലാഹി തആല ഫി ഖൽഖിഹി ഖാനൂനുഹു അൽ മാദി ഫിൽ ഖൽഖ്, സൃഷ്ടികളിൽ മുമ്പ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞുപോയതിനെ സംബന്ധിച്ച്. സുന്നത്ത്, സുനന് എന്നതൊക്കെ വിശുദ്ധ ഖുർആനിൽ ഏറെ പ്രയോഗിച്ച ഒന്നാണ്. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനന അല്ലദീന മിൻ ഖബലിക്കും വയതൂബ അലൈക്കും അല്ലാഹു അലീമുൻ ഹക്കീം. സൂറത്തു നിസായിലെ 26-ാമത്തെ ആയത്ത് അവിടെ സുനനുൻ എന്ന് പ്രയോഗിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഈ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തരുവാനും നിങ്ങളുടെ മുൻഗാമികളുടെ നല്ല നടപടികൾ നിങ്ങൾക്ക് കാട്ടിത്തരുവാനും വേണ്ടി നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു. അപ്പം അതാണ് സുനനല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ ചരിത്രം, അവരുടെ നടപടിക്രമങ്ങൾ, അവരിലുണ്ടായ കാര്യങ്ങൾ. അതേപോലെ ഹദീസിൽ കാണാം, ലതത്തബിഅന്ന സുനന മൻ കാന ഖബലകും ശിബറം ബിശിബിരിൻ വദിറാഅം ബിദിറാഇൻ, നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും നിങ്ങളുടെ മുൻഗാമികളുടെ വഴി, അവരുടെ മാർഗം. അപ്പോൾ സുന്നത്ത്, സുനന് എന്നുള്ളതിന് ചരിത്രം, മാർഗം, നടപടിക്രമം തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സുന്നത്ത് അല്ലാഹുവല്ലതി ഖദ് ഖലത് മിൻ ഖബൽ വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. സൂറത്ത് ഫത്ഹിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തി, സുന്നത്ത് അല്ലാഹുവല്ലതി ഖദ് ഖലത് മിൻ ഖബൽ, മുമ്പ് മുതലേ കഴിഞ്ഞു പോന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമമാണത്. വലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിൻ്റെ ആ ഒരു നടപടിക്രമത്തിന് യാതൊരു ഭേദഗതിയും മാറ്റവും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല എന്ന്. ഇപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ സംഭവിച്ചതായ കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നടപടിക്രമം എപ്രകാരമായിരുന്നു, എന്തായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ ഈ സൂറത്തു ആല ഇംറാനിലെ 137-ാമത്തെ ആ വചനത്തിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. നിഷേധികളായ ആളുകളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും അള്ളാഹുവിൻ്റെ ദീനിനെയും നിഷേധിക്കുന്ന, പ്രവാചകന്മാരെ കളവാക്കുന്ന ആളുകളെ നശിപ്പിച്ച, പരാജയപ്പെടുത്തുന്ന ചരിത്രമേറെ വിശുദ്ധ ഖുർആനിലും ചരിത്രത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അർത്ഥത്തിലുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഏറെ കാണാൻ സാധിക്കും. സൂറത്തുൽ ഇസ്രായിലെ 17-ാമത്തെ ആയത്ത്, ഈ ഒരു ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയോ സമുദായങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. വൈദ അറദ്ന അന്നുഹുലിക ഖറിയത്തൻ അമർന മുത്രഫീഹ ഫഫസഖു ഫീഹ ഫഹഖ അലൈഹിൽ ഖൗലു ഫദമ്മർനാഹ തദ്മീറ. സൂറത്തുൽ ഇസ്രായിലെ 16-ാമത്തെ വചനം. അതേപോലെ തന്നെ 17-ാമത്തെ വചനം, വക്കം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ് വകഫാ ബി

ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറ. എത്രയെത്ര സമുദായങ്ങളെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം നാം നശിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല ഉണർത്തുന്നത് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിക്കാൻ ഉദ്ദേശിച്ച ആളുകൾ സുഖലോലുപരായി ഇവിടെ കഴിഞ്ഞുപോയ വളരെ തിന്മയിൽ കഴിഞ്ഞുകൂടിയ ആളുകളായിരുന്നു. അവർ അപ്രകാരം ചെയ്യുമ്പോഴൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ നശിപ്പിച്ചിട്ടുള്ളത്. വലിയ തെമ്മാടികളും തോന്നിവാസികളുമായി ജീവിക്കുന്ന ജനതകൾ, പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവർ അവരുടെ കൂട്ടത്തിലുണ്ട്, പ്രവാചകന്മാരെ കളവാക്കിയവരുണ്ട്. പല നിലക്കും വിശ്വാസികൾക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും നടത്തിയവരൊക്കെ അവരിലുണ്ട്. അവരെയൊക്കെ തന്നെയും അള്ളാഹു സുബ്ഹാനഹു വതാല വലിയ ശക്തിയുള്ളവരും അതുപോലെ തന്നെ സ്വാധീനമുള്ളവരായിരുന്നിട്ടും അവരെയൊക്കെ തന്നെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഉണർത്തുകയാണ്. വക്കം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് ശേഷം എത്രയോ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിച്ചിട്ടുണ്ട്. ഒരു താക്കീദാണത്. യഖൂലു തആല മുൻദിറൻ കുഫ്ഫാറ ഖുറൈഷ്. ഖുറൈശികളെ സത്യനിഷേധികൾക്കുള്ള ഒരു താക്കീദായിക്കൊണ്ട് അവർ കളവാക്കുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയിട്ടുണ്ടവർ അവരോട് ബി അന്നഹു ഖദ് അഹ്ലക ഉമമം മിനൽ മുക്കദ്ദിബീന ലിർറുസുൽ മിൻ ബഅദി നൂഹ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ശേഷം ഒരുപാട് സമുദായങ്ങളെ കളവാക്കിയവരെ നശിപ്പിച്ച ചരിത്രം ഉണർത്തുകയാണ്. വദല്ല ഹാദാ അലാ അന്നൽ ഖുറൂൻ അല്ലതീ കാനത് ബൈന ആദം വനൂഹ് അലൽ ഇസ്ലാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദൻ നബിയുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇടക്കുള്ളതായ ആ ഒരു തലമുറകൾ അവർ ഇസ്ലാമിലായിരുന്നു എന്ന്. കാന ബൈന ആദം വനൂഹ് അഷറത്തു ഖുറൂനിൻ കുല്ലുഹും അലൽ ഇസ്ലാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ആ ഒരു പത്ത് നൂറ്റാണ്ട് അത് ഇസ്ലാമിലായിരുന്നു. എന്നാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയാണ് ആദ്യമായി അവിടെ നശിപ്പിക്കപ്പെട്ടത് എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ആയത്തിലെ ഓരോ വാക്കുകളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖദ് ഖലത് മിൻ ഖബലിക്കും. ഖദ് എന്നത് മാദിയായ അതല്ലെങ്കിൽ ഭൂതകാലക്രിയ, പാസ്റ്റ് ടെൻസ്, അതിൻ്റെ മുമ്പിലാണ് വരുന്നത് എങ്കിൽ തീർച്ചയായും എന്നുള്ള അർത്ഥമായിരിക്കും ഉണ്ടാവുക കൂടുതലായും. മുദാരിയായ പ്രസൻറ്റ് ഫ്യൂച്ചർ, ഭാവി വർത്തമാനകാലക്രിയയുടെ മുന്നിലാണ് ഖദ് എന്നുള്ളത് വരുന്നതെങ്കിൽ അതിന് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എന്നുള്ള അർത്ഥമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത്, ഖദ് ഖലത് എന്നുള്ളത് ജുംല മുഹഖഖ, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി. ഇദാ ദഖലത് അലൽ ഫിഅലിൽ മാദി തുഫീദു അത്തഹഖീഖ്, അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി ആ ഒരു പ്രയോജനമാണ് അതിന് ലഭിക്കുക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഖദ് ഖലത്, ഖദ് മദത് മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. മിൻ ഖബലിക്കും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് പല നടപടിക്രമങ്ങളും പല ഉദാഹരണങ്ങളും. അൽ ഖിത്താബു ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. സുനനുൻ എന്നുള്ളത് സുന്നത്തിൻ്റെ ജം ആണത്, തൊരീഖത്താണ്. വൽ മുറാദു ബിഹ സുനനുല്ലാഹി അസ്സ വജൽ, അത് മാർഗം, വഴി കഴിഞ്ഞുപോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നടപടിക്രമം, ഫിൽ മുക്കദ്ദിബീന, കളവാക്കിയ ആളുകളിൽ, ഹൈസു യഅഖുദുഹും വയുദമ്മിറുഹും, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പിടികൂടിയിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. സൂറത്ത് മുഹമ്മദിൽ കാണാം, അഫലം യസീറു ഫിൽ അർളി فينظروا كيف كان عاقبة الذين من قبلهم دمر الله عليهم وللكافرين أمثالها. അവർ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ, അവരെ നോക്കുന്നില്ലേ, എന്നിട്ട് എങ്ങനെയായിരുന്നു അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയവരുടെ പര്യവസാനം? ദമ്മറ അള്ളാഹു അലൈഹിം, അള്ളാഹു അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്, തരിപ്പണമാക്കിയിട്ടുണ്ട്. വലിൽ കാഫിരീന അംസാലുഹ, സത്യനിഷേധികളായ ആളുകൾക്ക് അങ്ങനെയായിരിക്കും. ദമ്മറ അള്ളാഹു അലൈഹിം അഹ്ലക്കഹും അബാദഹും, അള്ളാഹു അവരെ നശിപ്പിച്ചു എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സത്യനിഷേധികളായ ആളുകൾ ഈ ഉമ്മത്തിൽ നിന്നുള്ളവരായി ആണെങ്കിലും ശരി, അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കും, പരാജയപ്പെടുത്തും എന്നതാ. ഇത് അള്ളാഹുവിൻ്റെ ഒരു ചര്യയാണ്, അള്ളാഹുവിൻ്റെ മാർഗമാണ്. തുറീഖുല്ലാഹി തആല ഫിൽ മുക്കദ്ദിബീന ലിർറുസുൽ, ദൂതന്മാരെ കളവാക്കുന്ന ആളുകളിൽ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു മാർഗം അതാണ്. ഹൈസു തകൂനു ആഖിബതഹുമുൽ ഹലാക് വദ്ദമാർ, അവരുടെ പര്യവസാനം, അവരുടെ അവസാനം നാശമായിരിക്കും, നഷ്ടമായിരിക്കും അവർക്ക് സംഭവിക്കുക എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഫസീറു ഫില്ലർ, സഹോദരങ്ങളെ ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുക എന്ന്. അസൈർ അൽമഷി, നടക്കുക,
എന്നുള്ള അർത്ഥത്തിലാണ്. ഫസീറു ഒരു കൽപ്പന

അപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുക. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, അൽ മുറാദു ബിഹി ഹുന, ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് സീറുൽ ഖുലൂബി വ സീറുൽ അഖ്ദാം, കാലുകൊണ്ട് നടക്കുക, സഞ്ചരിക്കുക, ഹൃദയം കൊണ്ട് സഞ്ചരിക്കുക. അമ്മ സീറുൽ ഖുലൂബി ഫഹുവ ബിത്തഫ്കീർ, ഹൃദയം കൊണ്ട് സഞ്ചരിക്കുക പോവുക എന്ന് പറയുമ്പോൾ അത് ആലോചനയാണ്, ചിന്തിക്കുകയാണ്. അയ്യ തഫക്കറൽ ഇൻസാൻ ഫിൽ ഉമമി സാബിഖ അലൈഹി സമനൻ, മുമ്പ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ സമുദായങ്ങളിൽ ആ മനുഷ്യർക്ക് സംഭവിച്ചതിനെ സംബന്ധിച്ച് മനുഷ്യൻ ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ. ഒക്കതാലിക്കയായ യതഫക്കറു ഫിൽ ഉമമി സാബിഖ അലൈഹി മക്കാനൻ, ആ സ്ഥലങ്ങൾ അതിനെക്കുറിച്ചും ചിന്തിക്കട്ടെ. പല സമുദായങ്ങളും ജീവിച്ച് കഴിഞ്ഞുപോയവരായ തലമുറകളിലെ നാടുകളിൽ ജീവിച്ച ആളുകൾക്കെന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കട്ടെ എന്നുള്ളതാണ്. സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഫകഅയ്യിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമ, എത്രയെത്ര നാടുകളെ നാം നശിപ്പിച്ചു, വകഅയ്യിം മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമ സുമ അഖദ്തുഹാ വഇലയ്യൽ മസീർ, ഫകഅയ്യിം മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമ ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ. ഇങ്ങനെ പല രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല മുൻകഴിഞ്ഞ എത്രയെത്ര സമുദായങ്ങളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം ഉണർത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതിൽ നിന്നൊക്കെ വിശ്വാസികൾക്ക് പാഠമുൾക്കൊള്ളാനുണ്ട്. വിശുദ്ധ ഖുർആൻ വെറുതെയല്ല ചരിത്രങ്ങൾ ഉണർത്തിയത്. വിശുദ്ധ ഖുർആൻ ചരിത്രങ്ങൾ ഉണർത്തിയിട്ടുള്ളത് ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കുവാനും വേണ്ടിയാണ്. ഫകഅയ്യിം മിൻ ഖറിയത്തിൻ, എത്രയെത്ര നാടുകളെയാണ് അഹ്ലക്നാഹ, അവയെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഹിയ ളാലിമ, അവർ അക്രമം ചെയ്തു കളഞ്ഞു. ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ, അങ്ങനെ അവരുടെ മേൽപ്പുരകളോടെ അവർ വീണടിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണാൻ. വബിഇരിൻ മുഅത്തലത്തിൻ വഖശരിൻ മസീദ്, ഉപയോഗശൂന്യമായി തീർന്ന എത്ര എത്ര കിണറുകൾ, പടുത്തുയർത്തിയ എത്ര കോട്ടകൾ. അല്ലാഹുവിനെയും റസൂലിനെയും കളവാക്കിയ നിഷേധിച്ച ജനതകളെ അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ച കാര്യമാണ്. എന്നിട്ടാണ് പറയുന്നത് അഫലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ. ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹ, എങ്കിൽ ചിന്തിച്ചു മനസ്സിലാക്കാവുന്ന ഹൃദയങ്ങളോ, ഔ ആദാനു യസ്മഉന ബിഹ, കേട്ട് മനസ്സിലാക്കാവുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, യഥാർത്ഥത്തിൽ അവരുടെ കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്. വലാക്കിൻ തഅമൽ ഖുലൂബുൽ ലത്തീ ഫി സുദൂർ, ഹൃദയങ്ങളിലുള്ള അവരുടെ നെഞ്ചകത്തുള്ള ഹൃദയങ്ങൾക്കാണ്, കൽബുകൾക്കാണ് അന്ധത ബാധിക്കുന്നത്. ഇതിൽ നിന്നൊന്നും ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത, ഒന്നും കണ്ടു മനസ്സിലാക്കാത്ത, കേട്ടു മനസ്സിലാക്കാത്ത, ചരിത്രത്തിൽ നിന്ന് യാതൊരു അറിവും ഉൾക്കൊള്ളാത്ത, ഒരു ഇബ്റത്തും ഗുണപാഠവും മനസ്സിലാക്കാത്ത എത്ര എത്ര ആൾക്കാരുണ്ട്. സഹോദരങ്ങളെ, എത്ര നാടുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചത്. വഅസ്ഹാബു മദിയൻ വകുദ്ദിബ മൂസ വഅംലൈതു ലിൽ കാഫിരീന സുമ്മ അഖദഹും ഫകൈഫ കാന നകീർ, മദിയൻ നിവാസികൾ നിഷേധിച്ചിട്ടുണ്ട്. മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജനതയാണ് മദിയൻ. മദിയനിലുണ്ടായിരുന്ന ആ ഒരു ജനത അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവരായിരുന്നു അവർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിശ്വസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിശ്വാസികൾക്ക് ഞാൻ സമയം നീട്ടിയിട്ട് കൊടുക്കുകയാണ്, പിന്നെ അവരെ പിടികൂടുന്നതാണ്. ഇങ്ങനെ പല രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല സമുദായങ്ങളെ നശിപ്പിച്ച കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. വകഅയ്യിം മിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമ, എത്രയോ നാടുകൾ അവിടുത്തുകാർ അക്രമികളായിരിക്കെ തന്നെ നാം സമയം നീട്ടിയിട്ട് കൊടുത്തു. സുമ്മ അഖദ്തുഹ വഇലയ്യൽ മസീർ, പിന്നെ ഞാൻ പിടികൂടിയിട്ടുണ്ട്, എല്ലാവരെയും നമ്മുടെ അടുക്കലേക്കാണ് അവരുടെ മടക്കം എന്നുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഈ സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടതിൽ വിശ്വാസികൾക്ക് പാഠമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സൂറത്തുൽ അൻആമിലെ 10-11 വചനങ്ങൾ ഇതേ ആശയം തന്നെയാണ് നമ്മെ ഉണർത്തുന്നത്. വലഖദുസ്തുഹ്സിഅ ബിറുസുലിം മിൻ ഖബലിക് ഫഹാഖ ബില്ലദീന സഖിറു മിൻഹും മാ കാനു ബിഹി യസ്തഹ്സിഊൻ, നിനക്ക് മുമ്പ് പല ദൂതന്മാരെയും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് അവരെ കളിയാക്കുന്നവർക്ക് അവർ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് എന്തോ അത് വന്ന് സംഭവിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, ഖുൽ സീറു ഫിൽ അർദി സുമ്മ അൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, നബിയെ നിങ്ങൾ പറയുക, സീറു ഫിൽ അർദി, ഭൂമിയിൽ സഞ്ചരിക്കൂ നിങ്ങൾ, എന്നിട്ട് എങ്ങനെയായിരുന്നു സത്യനിഷേധികളായ ആളുകളുടെ അവരുടെ പര്യവസാനം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വതആല, വൈന്നകും ലതമുറൂന അലൈഹിം മുസ്ബിഹീന വബില്ലൈൽ, നിങ്ങൾ പ്രഭാതത്തിലും രാത്രിയിലുമൊക്കെ തന്നെയും നിങ്ങൾ അവരുടെ അടുക്കലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ചിന്തിക്കുന്നില്ലേ നിങ്ങൾ. അവ മനുഷ്യൻ അവൻ്റെ കാലുകൾ കൊണ്ടും അവൻ്റെ ഹൃദയം കൊണ്ടും

0: സഞ്ചരിക്കണം. അമ്മായ സൈറുഹു ബി ഖൽബിഹി ഫഹുവ യതഫക്കറ ഫി ആഖിബത്തി മൻ മദാ സമനൻ, മുൻകഴിഞ്ഞ കാലങ്ങളിൽ നശിപ്പിക്കപ്പെട്ടവരുടെ പര്യവസാനത്തെക്കുറിച്ച് ചിന്തിക്കണം. വഫി ആഖിബത്തി മൻ മദാ മക്കാനൻ, പല നാടുകളെയും നശിപ്പിക്കപ്പെട്ടതിനെക്കുറിച്ച് അവർ ചിന്തിക്കണം. ഫമസലൻ ദിയാർ സമൂദ് മൗജൂദൽ ആൻ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, സമൂദ് ഗോത്രത്തെ നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ അവിടെ ഇപ്പോഴും നമുക്കത് ഉദാഹരണമായി കാണാം. യുഫക്കറുൽ ഇൻസാൻ ഫിഹ, മനുഷ്യനതിൽ ചിന്തിക്കണം. സമനൻ നൗ മക്കാനൻ, ആ കാലത്തെ സംബന്ധിച്ചും ആ സ്ഥലങ്ങളെ സംബന്ധിച്ചും. ഫയന്ദുറു കൈഫക്കാന ആഖിബത്തും, എങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കണം അവരുടെ പര്യവസാനം. വസൈറു ബിൽ ഖദമി ഖദി യകൂനു അഷദ്ദു വഖഅ മിൻ അസൈരി ബിൽ ഖൽബി, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ പ്രയാസകരമായിരിക്കും നമ്മളവിടെ പോയി കാണുക എന്നുള്ളത്. യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി, യാഥാർത്ഥ്യങ്ങൾ കണ്ടു മനസ്സിലാക്കുവാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സത്യനിഷേധികളെ നശിപ്പിച്ചതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നത് ഈ ആയത്തിൻ്റെ തേട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. സൂറത്തു ആലി ഇമ്രാനിലെ 137-ാമത്തെ വചനത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.

0: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ മധുരം ഖുർആൻ കേൾക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുത്തൂർ 34 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേൾക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൂറിലെ 34 മുതൽ 38 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിലൂടെ പാരായണം ചെയ്തിട്ടുള്ളത്.
1: ഇസ്ലാമിൻ്റെ വിമർശകരായ ആളുകൾ ആളുകളോടുള്ള വിശുദ്ധ ഖുർആൻ്റെ വളരെ ശക്തമായ ചോദ്യങ്ങളാണ് ഈ അധ്യായത്തിലെ വചനങ്ങളിലുള്ളത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, ഇതുപോലുള്ള ഒരു ഹദീസ്, ഇതുപോലുള്ളൊരു വൃത്താന്തം അവർ കൊണ്ടുവരട്ടെ, അവർ പറയണത് സത്യമാണെങ്കിൽ എന്നാണ്. അവർക്കതിന് സാധിക്കുമെങ്കിൽ അവർ കൊണ്ടുവരട്ടെ. ഫല്യ തൂ ബി ഹദീസി മിസ്ലിഹി, ഇതുപോലുള്ള ഒന്ന് കൊണ്ടുവരട്ടെ എന്നാണ് അള്ളാഹു പറയുന്നത്. അതുപോലെ തന്നെ അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, യാതൊരു വസ്തുവില്ലാതെ അവർ സ്വന്തമായി സൃഷ്ടിക്കപ്പെട്ടതാണോ, അതല്ല അവർ തന്നെയാണോ സൃഷ്ടാക്കൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ്. അതല്ല ആകാശഭൂമികളെ, അം ഖലഖു സമാവാതി വൽ അർദ് ബല്ലാ യുഖിനൂൻ, ആകാശങ്ങളെയും ഭൂമികളെയും അവർ സൃഷ്ടിച്ചിരിക്കുകയാണോ, അവരൊന്നും ബല്ലാ യൂക്കിനൂൻ, അവർ ദൃഢമായി ഒന്നും വിശ്വസിക്കുന്നില്ല. അവരുടെ അടുക്കൽ അം ഇൻദഹും ഖസാഇനു റബ്ബിക് അം ഹുമുൽ മുസൈത്തിറൂൻ, നിന്റെ റബ്ബിൻ്റെ ഖജനാവുകൾ അവരുടെ അടുക്കലാണോ, അതല്ല അവരാണോ അധികാരം നടത്തുന്നവർ. വളരെ ശക്തമായ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ചോദ്യം ഈ 38-ാം വചനത്തിൽ ഇങ്ങനെയാണ്, അം ലഹും സുല്ലമുൻ യസ്തമിഊന ഫീ ഫല്യതി മുസ്തമിഉഹും ബിസുൽത്താനി മുബീൻ, അതല്ല നിങ്ങൾക്ക് കയറി ചെന്ന് ചെവി കൊടുത്ത് കേൾക്കാവുന്ന വല്ല കോണിയും അവർക്കുണ്ടോ, എന്നാൽ അവരിൽ ചെവി കൊടുത്തു കേൾക്കുന്നവർ വ്യക്തമായ ഒരു ലക്ഷ്യം കൊണ്ടുവരട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വെല്ലുവിളി.
0: ഓക്കെ, നമ്മൾ ഓരോ വചനങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ, ഫല്യ തൂ ബി ഹദീസി മിസ്ലി, ഈ ഗ്രന്ഥം പോലെയുള്ള ഒന്ന് കൊണ്ടുവരൂ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം 1400 വർഷങ്ങളായി നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. അറബി ഭാഷ അതിൻ്റെ ഉത്തുംഗതയിൽ നിൽക്കുന്ന കാലത്ത് സബഉൽ മുഅല്ലഖാത്ത് എന്ന പേരിൽ ഇന്നും വൈജ്ഞാനിക ലോകം അല്ലെങ്കിൽ സാഹിത്യലോകം സംഭവബഹുലമായി കാണുന്ന കൃതികൾ രചിക്കപ്പെട്ട കാലത്തും അവർക്ക് ഇതിനോട് പ്രതികരിക്കാനോ ഈ സംഗതികളോട് ശരിയാം വിധത്തിൽ പ്രതികരിച്ചൊരു ഉത്തരമുണ്ടാക്കാനോ യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഇത്തരം ഒരു വിഷയം വരുമ്പോഴൊക്കെ ഓർമ്മയിൽ വരുന്നത് ഫലസ്തീനിയായിരുന്ന ക്രിസ്ത്യാനിയായ അറബി ഭാഷ അടക്കമുള്ളതിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ഒന്നിലധികം ഭാഷകളിൽ ആഴമുള്ള വൈജ്ഞാനിക തലമുള്ള ഒരു വ്യക്തി, അഹമ്മദ് ദീദാത്ത് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഇസ്ലാമിക പ്രബോധകനോട് ഒരു സംവാദവേദിയിൽ ഇടപെട്ട ഒരു നിമിഷമാണ്. അഹമ്മദ് ദീദാത്ത് പ്രാഥമിക വിദ്യാഭ്യാസം അഭ്യസിക്കേണ്ട കാലത്ത് പിതാവിൻ്റെ രോഗം കാരണം ജോലിക്ക് പോകേണ്ടി വന്ന വ്യക്തിയായിരുന്നു. ഈ അഹമ്മദ് ദീദാത്ത് അദ്ദേഹത്തിൻ്റെ വേദിയിൽ ഉയർത്തുന്നൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഫല്യതു ബി ഹദീസി മിസ്ലി, ഇതുപോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ എന്നത്. ഒരു ദിവസം ഈ പറയുന്ന വ്യക്തി, ഫലസ്തീനിയായ ക്രിസ്ത്യാനിയായ ഈ വ്യക്തി, ഇസ്ലാമി

0: പ്രഭാഷകനായ വ്യക്തി. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഒരു ഗ്രന്ഥം ഉണ്ടാക്കി അഹമ്മദ് ഇദാത്തിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ലോകം ഒരു സംപ്രഭജനകമായൊരു നിമിഷമായി അതിനെ കാണുന്നു. ഒരു വെല്ലുവിളിക്ക് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഉടനെ അഹമ്മദ് ഇദാത്ത് പക്ഷേ വളരെ ധൈര്യപൂർവം അത് തൻ്റെ ഉമനീരിൽ വിരലിങ്ങനെ ചേർത്ത് വെച്ച് ആ ഗ്രന്ഥം ഇങ്ങനെ മറിച്ചതിന് ശേഷം അദ്ദേഹം കൊടുത്ത ഉത്തരം, നിങ്ങളീ പറയുന്ന കൊണ്ടുവന്ന ഗ്രന്ഥത്തിലെ ആദ്യത്തെ വചനം തന്നെ ദൈവത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് മോഷ്ടിച്ചതായത് മോശമായി പോയി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നായിരുന്നു. അതോടുകൂടെ അത് തീർന്നു. കൊറോണ കാലത്ത് സൂറത്ത് കൊറോണ വന്നിരുന്നു, അതാർക്കും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഒരു ഗ്രന്ഥം കൊണ്ടുവന്നാലും ഇതിന് തുല്യമാകൂല. കാരണം ലോകമത് ഏറ്റെടുക്കണം, ലോകമത് മനഃപ്പാഠമാക്കണം, ലോകമത് നിരന്തരം പാരായണം ചെയ്യണം. അങ്ങനത്തെ ഒരു സാഹചര്യം സംവിധാനം യഥാർത്ഥത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മറ്റ് അടുത്ത വചനം, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ, ഇവർ ഏതൊരു അവസ്ഥയിൽ നിന്ന് എന്തിൽ നിന്ന് എങ്ങനെ ഉണ്ടായതാണെന്നാണ്. റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ യുക്തിവാദത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലനാണ്. അദ്ദേഹത്തോട് ഹു ഡിസൈൻഡ് ദ ഡിസൈനർ, ആരാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചവനെ ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വി ഡോണ്ട് നോ, അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഉത്തരം. ശാസ്ത്രം ഇന്നും ജീവൻ്റെ ആദ്യ ഉത്ഭവത്തെക്കുറിച്ച് പറയാൻ പറ്റിയിട്ടില്ല. ബിഗ് ബാങ്ങിനെ കുറിച്ച് പറയുമ്പോഴും ബിഗ് ബാങ് എന്ന് പറയുന്നത് ഉണ്ടാകാൻ കാരണം എന്താണ്, അതിനു മുമ്പ് എന്തുണ്ടായിരുന്നു എന്ന് പറയാനും അവരെ സംബന്ധിച്ചിടത്തോളം പറ്റിയിട്ടില്ല. അവരാകാശഭൂമികളെ സൃഷ്ടിച്ചോ എന്ന ഖുർആൻ്റെ ചോദ്യമുണ്ട്. ലോകത്ത് ഏറ്റവും ശക്തമായ ദൂരദർശിനി നൂറുകണക്കിന് കോടിക്കണക്കിന് ഗാലക്സികൾ കണ്ടെത്തുന്നു. പക്ഷേ ഒരു ഗാലക്സി പോലും സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയുമോ, ഒരു കോശമെങ്കിലും ഉണ്ടാക്കാൻ മനുഷ്യർക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് സാധിക്കില്ല. എലോൺ മസ്കിന് ചൊവ്വയിലേക്കുള്ള പര്യവേഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, അതിനുള്ള വാഹനങ്ങൾ ഡിസൈൻ ചെയ്യാം, പക്ഷേ ഒരു സെല്ലെങ്കിലും പടക്കാൻ, ഒരു മഴയെങ്കിലും പെയ്യിപ്പിക്കാൻ, ഒരു ഭൂകമ്പമെങ്കിലും നിർത്തലാക്കാൻ, ഒരു മരണമെങ്കിലും തടയാൻ അവരെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. കോവിഡ് 2020 വന്നപ്പോൾ ലോകത്തെ വൻ ശക്തികൾ പോലും വാതിലടച്ച് മാസ്ക് ധരിച്ച് റൂമിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്നതല്ലാതെ മനുഷ്യൻ്റെ കാഴ്ചപ്പുറത്ത് പോലും വരാത്ത, മനുഷ്യൻ്റെ ഡിവൈസുകൾക്ക് പോലും സൂക്ഷ്മമായി നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന വൈറസിൻ്റെ മുന്നിൽ മനുഷ്യൻ നിസ്സഹായനായത് നമ്മൾ കാണുകയുണ്ടായി. ആ നിലക്ക് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഒരുപാടൊരുപാട് നിസ്സഹായതകളിലൂടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ കടന്നു പോകുന്നത്. 1977 മനുഷ്യൻ ഒരു പേടകം ബഹിരാകാശത്തേക്ക് അയക്കുന്നു. ഏകദേശം 50 വർഷമായി അത് മണിക്കൂറിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 1977 അയച്ച ആ പേടകം അത് ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 50 വർഷമായി അതിൻ്റെ സഞ്ചാരം തുടരുന്നു, എന്നിട്ടും അത് ഇതുവരെ നമ്മുടെ സൗരയൂഥം മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയെക്കുറിച്ചുള്ള താരതമ്യപ്പെടുത്തലിൽ ഏറ്റവും അത്ഭുതപൂർവ്വം നമുക്ക് വായിക്കാവുന്ന ഒരു കാര്യം അതുതന്നെയാണ്. മാത്രമല്ല, ഇതിൽ നമുക്ക് ഇനിയും പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭൂമിയുടെ ഫോട്ടോ 1990 നേരത്തെ അയച്ച, ഞാൻ നേരത്തെ പറഞ്ഞ പേടകം ഫോട്ടോ അയച്ചപ്പോൾ ആ ഫോട്ടോയിൽ ഭൂമി ഒരു പൊട്ടാണ്, ഒരു പൊട്ട്. ആ ഫോട്ടോ നമ്മൾ കാണേണ്ട ഒരു ഫോട്ടോ ആണ്. മൊത്തം പ്രപഞ്ചത്തെ എടുക്കുമ്പോൾ ഒരു കുഞ്ഞു പൊട്ടാണ്. ആ പൊട്ടിനുള്ളിൽ ജീവിക്കുന്ന പൊട്ടനായ മനുഷ്യൻ പറയുന്നു ദൈവം ഇല്ല എന്ന്, പടച്ചവൻ ഇല്ല എന്ന് പറയുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വലിയ ശാസ്ത്രത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഒക്കെ മഹാസംഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യൻ്റെ നിസ്സഹായതയുടെ, അവനെ എസ് എന്ന് പറയാൻ കഴിയാത്ത, അവനെ ചോദ്യചിഹ്നങ്ങൾക്ക് മുന്നിൽ നിശ്ചലമായി പോകുന്ന ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഇനിയും ഇനിയും എണ്ണിപ്പറയാൻ കഴിയും. അതുകൊണ്ട് ഖുർആൻ ചോദിക്കുന്നു, നിങ്ങൾ ആകാശം ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾ ഭൂമി ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സൃഷ്ടി രഹസ്യങ്ങൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അത്രയും നിസ്സാരന്മാരായ നിങ്ങളിപ്പോൾ ഈ ഒരു ഗ്രന്ഥത്തിന് ഒരു ഉത്തരവായിട്ട് വരും എന്ന് ലോകം പ്രതീക്ഷിക്കണോ എന്ന ചോദ്യമാണ് ഈ വചനങ്ങളിലൂടെ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തരം രോമാഞ്ചമുണ്ട്. ആ രോമാഞ്ചം ഖുർആൻ്റെ പഠനത്തിലേക്കും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിലേക്കും അന്നൂർ പഠനത്തിലേക്കും അതിൻ്റെ ആഴങ്ങൾ തേടിയുള്ള യാത്രകളിലേക്കും പ്രചോദിതമാവണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.
1: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ

0: കാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു. പീസ് റേഡിയോ നേർരേഖ. ഭാര്യയെ പരിഗണിക്കാത്തവർ. അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
3: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ. അമ്മാ ബാ. മനസ്സിനേറെ വിഷമം തോന്നിയ ഒരു കാര്യമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. 10 വർഷത്തിലേറെ വിവാഹ ജീവിതം നയിച്ച ഒരു സുഹൃത്ത് ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് നിർബന്ധപൂർവം പറഞ്ഞ് ഒഴിവാകുകയാണ് ഭാര്യ. അപ്പം എങ്ങനെയെങ്കിലും അവളെ കൂടെ നിർത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായ ഒരു സുഹൃത്ത്. അപ്പം അദ്ദേഹത്തോട് ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ബന്ധങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് അദ്ദേഹം പറയുന്നത്. ഒരു 4-5 തവണ മാത്രമാണ് ഒരു സ്ത്രീ പുരുഷൻ ഭാര്യ ഭർത്താവ് എന്ന നിലക്കുള്ള അവരുടെ ബന്ധങ്ങൾ ഈ നീണ്ട കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒന്നിച്ച് ഒരു റൂമിൽ ഒന്നിച്ചാണ് അവർ താമസിക്കുന്നത്. ജോലിസ്ഥലത്ത് സൗകര്യമുള്ള ഫ്ലാറ്റിൽ ഒന്നിച്ച് താമസിക്കും. 10 വർഷം ഒരാൾക്ക് വേണ്ടി കാത്തിരുന്നിട്ടാണ് ഒരു തീരുമാനം ആ സഹോദരി പറയുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളമുള്ള അയാളുടെ വൈകാരികമായ ആവശ്യങ്ങൾ അയാൾ സ്വകാര്യമായി നിർവഹിക്കുന്നു. സ്വന്തം നിലക്ക് ചില വഴികൾ അതിന് കണ്ടെത്തുന്നു. അതെന്തായിരുന്നാലും അനുവദനീയമായ വഴികളല്ലല്ലോ. ഇവിടെ പ്രകൃതിപരമായി അള്ളാഹു തനിക്ക് നിശ്ചയിച്ചു തന്ന തൻ്റെ ഭാര്യ അവളെ മാറ്റി നിർത്തുകയും തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ കാര്യങ്ങളും സ്വാർത്ഥമായി പൂർത്തിയാക്കിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്രൂരതയായി നമുക്കതിനെ കാണാതിരിക്കാൻ വയ്യ. കയറില്ലാതെ കെട്ടിടുക എന്ന് പറയാലോ. ഒരാളുടെ ജീവിതത്തെ അനാവശ്യമായി തടഞ്ഞു വയ്ക്കുകയും ഇത്തരം കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്തവരോ ആഗ്രഹമില്ലാത്തവരോ ഒക്കെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ അതിനൊക്കെ സാധ്യതയുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ മനഃപൂർവ്വം ഹോമിക്കുക എന്നത് എത്ര ഗുരുതരമായ തെറ്റാണ്. ഒരുപക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നാണല്ലേ നമ്മൾ വിചാരിക്കുന്നത്. ഉണ്ടെന്നറിയുമ്പോഴാണ് വല്ലാതെ മനസ്സ് വേദനിച്ചു പോകുന്നത്. നാം എത്ര വലിയ സ്വാർത്ഥതയാണ് കാണിക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുകയും നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ പാടെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുക. ഏതുപോലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയെ അപ്പുറത്ത് നിർത്തി നമ്മുടെ സമൃദ്ധമായി ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം, രുചികരമായ ഭക്ഷണങ്ങളെല്ലാം നാം നന്നായി കഴിക്കുന്നു. നമ്മുടെ ജീവിത പങ്കാളിയായ ഭാര്യ അപ്പുറത്ത് പട്ടിണി കിടക്കുന്നു. എത്ര ക്രൂരമാണ് ആ മനസ്സ്! അതുപോലെ ക്രൂരമാണല്ലോ അവിഹിത ബന്ധങ്ങളിലൂടെ, സ്വവർഗരതിയിലൂടെ, സ്വയംഭോഗത്തിലൂടെ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ഭാര്യയെ അനാഥമാക്കിയിടുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതിലെ ക്രൂരത എന്ന് പറയാൻ കാരണം ഇതൊരു സ്വകാര്യ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരാളുമായി ഷെയർ ചെയ്യാൻ വയ്യ. മാതാപിതാക്കളോട് പറയാൻ പറ്റില്ല, മറ്റാരോടും പറയാൻ പറ്റില്ല. നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിലാണ് ഇതെല്ലാം പറയുന്നത്. മാത്രമല്ല, എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളോടെല്ലാം തന്ത്രപരമായ സമീപനങ്ങൾ സ്വീകരിച്ച് മാറി നിൽക്കുകയും ചെയ്യുക. ഇതെല്ലാം എത്ര ക്രൂരമായ പ്രവർത്തനങ്ങളാണ്! ജീവിതത്തിൽ അവിഹിതങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ പലപ്പോഴും ചെയ്യുന്ന ഇത്തരം കൃത്യങ്ങൾ വളരെ ക്രൂരമാണെന്ന് അവർ മനസ്സിലാക്കുകയും ശരിയായ ഒരു ജീവിതത്തിലേക്കും മതപരമായൊരു മാറ്റത്തിലേക്കും അവരെ തിരിച്ചു വരികയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാം സ്വാർത്ഥരാവരുത്. ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അനുഭവിക്കുന്നൊരു സുഖം നമ്മുടെ ഭാര്യയും അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനവസരമൊരുക്കണം. നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതവും സമാധാനവും അതേപോലെ തന്നെ ഒരാദരവും പദവിയും എല്ലാം ഒരു മകൻ എന്ന നിലക്ക് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസമല്ല വീട്ടിൽ ജീവിക്കാൻ. പക്ഷെ നിങ്ങളൊരു കാര്യം ഉറപ്പുവരുത്തണം, നിങ്ങൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സമാധാനകരമായൊരു ജീവിതാന്തരീക്ഷത്തിൽ നിന്ന് മാതാപിതാക്കളോടൊപ്പം ജീവിച്ച ഒരു പെൺകുട്ടിയെ നിങ്ങൾ നിങ്ങളുടെ കൂടെ താമസിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സൗകര്യം, ഒരു അംഗീകാരം, ഒരു സ്നേഹം എല്ലാം നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്താൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? നിങ്ങൾക്കതുണ്ടാകുമെന്ന് ഉറപ്പാണ്, കാരണം നിങ്ങളാ കുടുംബത്തിൻ്റെ അംഗമാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങളെ വിചാരിച്ചു മാത്രം, നിങ്ങളുമായ വിവാഹബന്ധത്തിൻ്റെ പേരിൽ മാത്രം നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു ഭാര്യയ്ക്ക് നിങ്ങളെല്ലാ സുഖങ്ങളും അനുഭവിക്കുകയും അതോടൊപ്പം വീട്ടിൽ ഒരു കയറി വന്നവളെപ്പോലെ, ഒരു വേലക്കാരിയെപ്പോലെ ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥാവിശേഷമുണ്ടെങ്കിൽ ഇവിടെ ഒരു പുനഃപരിശോധന ആവശ്യമില്ലേ? നമ്മുടെ ജീവിത പങ്കാളിക്ക് നാം ഉണ്ണുന്നുവെങ്കിൽ അവൾ ഉണ്ണണം, നാം ഉടുക്കുന്നുവെങ്കിൽ അവൾ ഉടുക്കണം, നാം സുഖമനുഭവിക്കുന്നുവെങ്കിൽ ആ സുഖം അനുഭവിക്കണം, നാം നമ്മുടെ ശാരീരിക ബന്ധങ്ങളിൽ ഒരു ആസ്വാദനം കണ്ടെത്തുന്നുവെങ്കിൽ അത് അവൾക്ക് ലഭിക്കണം. അതല്ലേ യഥാർത്ഥത്തിൽ ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ, ഒരു ഇണ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്? നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകട്ടെ, അവൾ എന്തെങ്കിലും ആവട്ടെ എന്ന, വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത, വീട്ടിൽ വന്നാൽ ഭാര്യയൊന്നും മൈൻഡ് ചെയ്യാത്ത, കുട്ടികളെയും വീട്ടിലെ പാത്രങ്ങളെയും വീടും അവൾക്ക് എറിഞ്ഞു കൊടുത്ത് പുറത്തിറങ്ങി പോക്കറ്റിൽ കുറച്ച് പണവും വെച്ച്, ഒരു ATM കാർഡും വെച്ച്, തനിക്കിഷ്ടമുള്ള ഭക്ഷണം കഴിച്ച്, തനിക്കിഷ്ടമുള്ള ഇടങ്ങളിൽ സുഹൃത്തുക്കളുമായി ഒപ്പം പോയി തൻ്റെ ജീവിതം ആസ്വദിക്കുകയും തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന എത്രയെത്ര പുരുഷന്മാർ നമുക്കിടയിലുണ്ട്! തൻ്റെ സുഖങ്ങളെ തൻ്റെ ഇടകൾക്ക് പങ്കുവെക്കാത്ത ക്രൂരന്മാർ എന്നവരെക്കുറിച്ച് പറഞ്ഞാൽ അധികമാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരാത്മപരിശോധന അനിവാര്യമാണ്. 10 വർഷം കൂടെ ജീവിച്ചിട്ടും തൻ്റെ ആവശ്യങ്ങളെല്ലാം സ്വാർത്ഥമായി നിർവഹിക്കുകയും എന്നാൽ തൻ്റെ ഭാര്യ ഈ കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ പച്ചയായി ഒരാളിൽ നിന്ന് അനുഭവപ്പെട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരാശയം പങ്കുവെക്കാൻ ഉദ്ദേശിച്ചത്. ഒരുപക്ഷെ ബോധപൂർവമാവില്ലെന്ന് നമ്മൾ വിചാരിക്കുക. മാറാൻ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്, മാറാൻ അയാൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ സ്വാർത്ഥത മറ്റുള്ളവൻ്റെ വേദനയായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നാം പരിശ്രമിക്കണം. അള്ളാഹു എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ.
2: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഭാര്യയെ പരിഗണിക്കാത്തവർ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിനു സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

സന്ധ്യാസമയത്ത് കടക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ ഒരു നായ സഞ്ജയും പിടിച്ച് കടയിലേക്ക് വന്നു. സാധനങ്ങളുടെ ലിസ്റ്റും പണവും സഞ്ജയിലുണ്ട്. അത് കടിച്ചു പിടിച്ചിരിക്കുകയാണ്. കടക്കാരൻ പണമെടുത്ത് സാധനങ്ങൾ സഞ്ജയിലിട്ട് കൊടുത്തു. നായ സഞ്ജി കടിച്ചു പിടിച്ച് നടന്നുപോയി. അത്ഭുതം തോന്നിയ കടക്കാരൻ നായയുടെ പിന്നാലെ പോയി. നായ ഒരു

0: ബസ്സിൽ കയറി. കഴുത്തിലെ ബെൽറ്റിൽ വെച്ചിരുന്ന വിലാസമനുസരിച്ച് കണ്ടക്ടർ ടിക്കറ്റും ബാക്കി തുകയും നൽകി. നായ അതിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു വീട്ടിലെത്തി. വാതിലിൽ രണ്ട് മൂന്ന് തവണ മുൻകാലുകൊണ്ട് തട്ടി. വാതിൽ തുറന്നു വന്ന യജമാനൻ കയ്യിലെ വടി കൊണ്ട് അതിനെ പൊതിരെ തല്ലി. എന്തിനാണ് ആ പാവത്തിനെ തല്ലിയതെന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നാശം, എൻ്റെ ഉറക്കം കെടുത്തി. വാതിലിൻ്റെ താക്കോൽ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? ഇതാണ് ഇന്നത്തെ ചിന്ത. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. ആളുകളുടെ പ്രതീക്ഷ പലപ്പോഴും അപ്രതീക്ഷിതമാണ്. അതെ, മറ്റൊരാളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നതിനനുസരിച്ചാണ് അയാളോടുള്ള നമ്മുടെ പെരുമാറ്റവും സമീപനമൊക്കെ ഉണ്ടാവുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം, അതിന് തെറ്റില്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് എന്നെ അവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതാണ് അപകടമാകുന്നത്.
1: അങ്ങനത്തെ നിർബന്ധം ഉണ്ടാവരുത്.
0: അതെ, നമുക്ക് മറ്റൊരാളെ കുറിച്ച് പ്രതീക്ഷകൾ അയാളുടെ സ്വന്തം പ്രതീക്ഷകൾക്ക് വിഘാതമാവുകയും ചെയ്യരുത്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പ്രതീക്ഷകളേക്കാൾ നമുക്ക് തന്നെയുള്ള പ്രതീക്ഷകളാണ് പ്രധാനം. നന്ദി, ഇവിടെ ആ നായ ചെയ്തിട്ടുള്ള ഒരു നന്ദിയാണ്, അതിൻ്റെ പണിയാണ് ചെയ്തത്. പക്ഷേ നന്ദി എന്നുള്ള പറഞ്ഞ ഒരു അവകാശമല്ല, ഒരു ഉപചാരം മാത്രമാണ്. ചെയ്യുന്ന നന്മകളെ കിട്ടുന്ന നന്ദിയുടെ ത്രാസിൽ തൂക്കി നോക്കിയാൽ ഒന്നും ചെയ്യാനാകില്ല. അപ്പോൾ അത് ചെയ്ത ആ ഒരു നന്മയെ കാണാതെ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല എന്നതുകൊണ്ട് അതിനെതിരെ വളരെ മോശപ്പെട്ട സമീപനം ചെയ്തു. ജീവിതത്തിൽ പലപ്പോഴും മനുഷ്യരൊക്കെ എങ്ങനെയാണ്, മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും മേലുദ്യോഗസ്ഥൻ കീഴ്ജീവനക്കാരനോടാണെങ്കിലും സമൂഹത്തിൻ്റെ വ്യത്യസ്ത ശ്രേണിയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും.
1: ഒരു എന്നാലും അല്ലേ,
0: ആ
1: എന്നാലും അങ്ങനെ പറയും,
0: ആ അങ്ങനെയൊക്കെ പോരാ. ചെയ്തതിനെ കാണാതെ ചെയ്യാത്തതിനെയും തനിക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രയാസം ഉണ്ടായപ്പോൾ അതിനെ പർവ്വതീകരിക്കാനും അതിൻ്റെ പേരിൽ വിലയിരുത്താനും ഉള്ള ഒരു സമീപനം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വിശദീകരിച്ചിട്ട് നമ്മളിതിനെ കൊണ്ടുപോകണ്ട. ഇതിൽ നിന്ന് തന്നെ പരിമിതമായിരിക്കാം ചിന്തിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ തന്നെ ഉണ്ടാവില്ലേ.
1: അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുമുള്ള സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് നമുക്കറിയാം, അവരുടെ ഗുണങ്ങൾ പറഞ്ഞിട്ടാണല്ലോ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അവരുടെ നന്മകൾ പറഞ്ഞ്. ശരിക്കും നമ്മളെ കൂടെ ആളുകൾ അപ്പോഴേ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ എന്നോ ചെയ്ത കാര്യം ഇങ്ങനെ എടുത്തു പറഞ്ഞ് അതിനിങ്ങനെ പഴിചാരി, അന്നങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത ശരിയാവുമെന്നാവോ, ഒന്നാളങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെറിയ പ്രശ്നം പറ്റി, ഇങ്ങനൊരു നെഗറ്റീവ് മോഡിലേക്ക് കൊണ്ടുപോയിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട്
0: അതിലൊരു ഒരു സംഭവം പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്, ഒരു സഹാബി പള്ളിയിൽ നിസ്കരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഓടി വന്ന് നിസ്കാരത്തെ, അത് ഇനി അത് സഹാബി എനിക്ക് ഓർമ്മയില്ല, ശ്രോതാക്കൾക്ക് അറിയെങ്കിൽ പങ്കുവെക്കട്ടെ. അപ്പോൾ നിസ്കാരത്തിന് പെട്ടെന്ന് അതിനെ ഓടി വന്ന് പിന്തുടർന്നു നിസ്കാരത്തിൽ. പിന്നീട് നബി ചോദിച്ചു ആരാ വന്നത്. അപ്പം നബി ആദ്യം പറഞ്ഞ പേട് എന്താണോ, സാദക്കല്ലാഹു ഹെർസൻ, നിന്റെ താല്പര്യം അല്ല നിനക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. പക്ഷേ ആ ചെയ്തത് ശരിയായില്ല. എന്ത് ചെയ്യണം, സാവകാശത്തിലാണ് നിസ്കാരത്തിന് വരേണ്ടത്.
1: തെറ്റവിടെ തിരുത്തുന്നുണ്ട്, പക്ഷേ
0: ആ
1: പ്രവൃത്തിയും അവിടെ എടുത്ത് പറയണുണ്ട്.
0: അതെ അതെ,
1: അങ്ങനെ ആയിരിക്കണം നമ്മൾ.
0: അതെ, അതാണ് പെരുമാറ്റത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. പ്രവാചകനോളം ലോകത്ത് ഒരു നേതാവിൽ നിന്നും ഒരു ഭർത്താവിൽ നിന്നും ഒരു അയൽവാസിയിൽ നിന്നും അല്ലേ ഒരു പിതാവിൽ നിന്നും ഒരു പിന്നെ വല്യപ്പയിൽ നിന്നും ഒരാൾക്കും കിട്ടിയിട്ടില്ല.
1: മാതൃകാ പുരുഷൻ എന്ന് പറഞ്ഞതുകൊണ്ട്.
0: അതെ, അപ്പോൾ നമ്മൾ ആളുകൾ ആയിട്ടുള്ള ഇടപഴക്കമാണല്ലോ ശരിക്കും ദീൻ എന്ന് പറഞ്ഞാൽ മുആമലാത്താണ്. ആ മുആമലാത്തിൽ എവിടെയൊക്കെ നമുക്ക് അപാകതകളുണ്ടോ അത് നമ്മൾ ഉൾക്കൊള്ളുന്ന ദീനിനെയും നമ്മൾ ഉൾക്കൊള്ളുന്ന ആദർശത്തെയും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ സ്വയം അവമോദിപ്പുണ്ടാക്കി കൊടുക്കണം. നമ്മൾ മാത്രമല്ല അവിടെ അപമാനിക്കപ്പെടുന്നത്, മറിച്ച് അതുവഴി വിശുദ്ധമായ ദീനിനെ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവർക്ക് മുമ്പിൽ മോശമാക്കി കൊടുക്കുന്ന ഒന്ന്, അതാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ എപ്പോഴും നന്നായിരിക്കണം എന്നുള്ളത് ഇസ്ലാം എത്രമാത്രം കൽപ്പിച്ചിട്ടുണ്ടോ ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും ചെയ്യണം. ഇൻഷാല്ലാ,
1: നമ്മളെ വീട്ടിൽ നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. മക്കളൊക്കെ എന്തെങ്കിലും ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ എടുത്ത് പറയാതെ, അഞ്ച് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നാലിലും കുട്ടി നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടാവാം, ഒരു സബ്ജക്റ്റിനായിരിക്കും അവൻ മോശം ചെയ്തത്. അഞ്ച് വക്ത നിസ്കാരത്തിൽ നാല് വക്തും കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷേ ഒരു വക്തവന് എന്തോ കാരണവശാൽ ഒന്ന് വൈകിപ്പോയി, അപ്പോഴത്തേക്ക് നമ്മൾ ആ നാല് വക്ത കൃത്യമായി നിസ്കരിച്ച കുട്ടീനെ
0: അതിനെ കാണൂല.
1: അതെ, അള്ളാഹു ഒരുപാട് പാപങ്ങൾ പൊറുക്കുന്നവനാണ്, കാരുണ്യമുള്ളവനാണ്. പക്ഷേ നമുക്ക് ആ കാരുണ്യം ഉണ്ടോ, അത്ര തന്നെ ഇല്ലെങ്കിലും അല്ലേ,

0: പറയാൻ ഉദ്ദേശിച്ചതാണ് സലാമൊക്കെ പറഞ്ഞ ആ ചിന്ത വീട്ടിലും കുറച്ച് കൊണ്ടുവരണം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ ഒരു ആശയം ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമുക്ക് ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്.
1: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റിൽ ഖുർആൻ ക്രോഡീകരണവും വിമർശനവും നമുക്കൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദുരാരോപണമാണ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള ഒരു ദുരാരോപണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇന്ന് കാണുന്ന രൂപത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം ഓരോ സഹാബിയും അവനവന് തോന്നിയ കാര്യങ്ങളെല്ലാം എഴുതി അവിടെ കൊടുത്തു. അങ്ങനെ ഒരു ക്രമമില്ലാത്ത അവിടുന്നും ഇവിടുന്നുമൊക്കെ കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള ഒരു ഗ്രന്ഥരൂപം അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നുള്ള ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതേ ഖുർആനാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല എന്ന് ചില ഇസ്ലാമിക വിമർശകന്മാർ, ചില പാസ്റ്റർമാരും ക്രൈസ്തവ പുരോഹിതന്മാരും അതുപോലെ തന്നെ നിരീശ്വരവാദികളും ഇസ്ലാം വിമർശകരും എല്ലാം സാധാരണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഒരു ദുരാരോപണമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ക്രോഡീകൃതമായിട്ടുണ്ട് എന്നുള്ളതിന് അനവധി നിരവധി തെളിവുകളുണ്ട്. വ്യത്യസ്തമായ രീതികളിൽ അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന അലീന ജംഅഹു വഖുർആന, നിശ്ചയമായും ആ ഖുർആനിനെ ജംഅ ചെയ്യുക അഥവാ അതിനെ ക്രോഡീകരിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ ഏറ്റെടുത്ത കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തുകൾ ഇറങ്ങുന്ന സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ബൈഹാട്ട് ചെയ്യും, പ്രവാചകനത് ഹിഫ്ലാക്കും. ആ പ്രവാചകൻ ഹിഫ്ലാക്കിയ കാര്യം സഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കും. ആ ഓതി കേൾക്കുന്ന മാത്രയിൽ തന്നെ സഹാബത്ത് അത് ഹിഫ്ലാക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തിനിടയ്ക്ക് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ രാവിലും പകലിലും യാത്രയിലും അതുപോലെ തന്നെ വീട്ടിലും ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ 23 വർഷത്തെ അഥവാ ഏകദേശം കാൽനൂറ്റാണ്ട് കാലഘട്ടത്തിലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഓരോ ആയത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുമ്പോൾ പ്രവാചകൻ്റെ സഹാബത്ത് ഓതി അവർ ഹിഫ്ലാക്കിയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ ഒരുപാട് ആളുകൾ ഈ പ്രവാചകൻ ഓതിക്കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ മുഴുവനായി ഹിഫ്ളുള്ള ആളുകളായിരുന്നു, അഥവാ ബൈഹാട്ടുള്ള മനഃപ്പാടമുള്ള. എല്ലാ സഹാബിമാർക്കും മുഴുവനായിക്കോട്ടെ മനഃപ്പാടമില്ല, അത് പിന്നെ അറിയപ്പെടുന്ന കാര്യമാണ്. അതേസമയത്ത് സഹാബിമാരിൽ പ്രമുഖനായ അബൂബക്കർ റളിയല്ലാഹു ഉമർ ഉസ്മാൻ അലി റളിയല്ലാഹു തൊൽഹ സഅദ് ബിൻ അബി വഖാസ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഹുദൈഫ സാലിം മൗല അബി ഹുദൈഫ അതുപോലെ അബൂ ഹുറൈറ ഇബ്നു ഉമർ ഇബ്നു അബ്ദുല്ലാഹി ബിൻ സുബൈർ അബ്ദുല്ലാഹി ബിൻ അംർ ഇബ്നു ആസ് അതുപോലെ തന്നെ ആസ് റളിയല്ലാഹു, ഇങ്ങനെ മുഹാജിറുകളിൽ നിന്ന് ഈ ആളുകൾ അൻസാരികളിൽ നിന്ന് ഉബൈ ബിൻ കഅബ് സെയ്ദ് ബിൻ സാബിത്ത് മുആദ് ബിൻ ജബൽ അബുദ്ദർദ അബൂ സെയ്ദ് റളിയല്ലാഹു, ഇങ്ങനെ ഒരുപാട് സഹാബിമാർ പ്രമുഖ ായ സഹാബിമാരുടെ പേരുകളാണ് ചില ആളുകൾ പിന്നെ പറഞ്ഞത്. ഇവരൊക്കെ വിശുദ്ധ ഖുർആൻ്റെ ഓരോ ഹർഫുകളും മനഃപ്പാടമുള്ള, നമുക്കറിയാമല്ലോ ഈ ബിർ മഅൂന സംഭവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചില പ്രവാചകനെ വഞ്ചിച്ചുകൊണ്ട് ചില ആളുകൾ സഹാബിമാരെ കൊണ്ടുപോയി വധിച്ചു, അതിൽ 70 ഹാഫിളുകളായിട്ടുള്ള സഹാബിമാർ കൊല്ലപ്പെട്ട സംഭവം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഹിഫ്ളായിക്കൊണ്ട് അഥവാ ബൈ ഹാർട്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ, ഒരുപാട് സഹാബിമാർ പ്രവാചകന് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഒരു അക്ഷരം പോലും തെറ്റാതെ അതിൻ്റെ ഖിറാഅത്തുകളിൽ അതിൻ്റെ വ്യത്യസ്തമായ പാരായണ ഭേദങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹിഫ്ളാക്കിയ ഒരു സന്ദർഭമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഒന്നാമത്തെ സംരക്ഷണമാണ്. അപ്പോൾ സഹാബിമാർ ഹിഫ്ളാക്കിയ തന്നെയാണ് ഇന്ന് നമ്മൾ പുസ്തകങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, മുസ്ഹഫിൽ കാണുന്നത്, ഒരു വ്യത്യാസവുമില്ല. അതിൻ്റെ രൂപം മാറുന്നു, ഇത് ഏത് രൂപത്തിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതല്ല അവിടെ കാര്യം. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അന്ന് റസൂലുള്ളാഹി ഇറങ്ങിയ ആയത്തുകളിൽ എന്തെങ്കിലും ഇത് നഷ്ടപ്പെടുകയോ ഏതെങ്കിലും ഒന്ന് വർദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് വിമർശകന്മാർ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഒരു തെളിവ് ആ ഗുരുപത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധിക്കും? ഇന്ന ആയത്ത്, ഈ ഇപ്പോൾ ഉദാഹരണമായി സൂറത്ത് ബക്രയിൽ ഇത്രാമത്തെ ആയത്ത്, ആലു ഇംറാനിൽ എത്രാമത്തെ ആയത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കപ്പെട്ടതല്ല. അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നീട് ചില ആളുകൾ കടത്തിക്കൂട്ടിയതാണ് എന്ന് കാര്യകാരണ സഹിതം തെളിവ് സഹിതം തെളിയിക്കാൻ ഇസ്ലാമിക വിമർശന്മാരെ നമ്മൾ വെല്ലുവിളിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ബൈഹാട്ട് ഹൃദ്യസ്ഥമാക്കി സൂക്ഷിച്ചിരുന്നു, അതാണ് ഒന്നാമത്തെ രീതി. ആ രീതിയിൽ തന്നെയാണ് ഇന്നും നമ്മൾ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഇന്നും വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വരികളും എവിടെ നിന്ന്, അതിൻ്റെ അപ്പുറത്തായത്തെന്ത്, ഇപ്പുറത്തായത്തെന്ത്, അടുത്ത പേജിലായത്തേത്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തേത്, തൊട്ട് ശേഷമുള്ള ആയത്തേത് എന്നിങ്ങനെ തല തിരിച്ച് മറിച്ച് ഓതിപ്പിച്ചാലും ചോദിച്ചാലും കിട്ടത്തക്ക വിധം അത്രയും ഹിഫ്ള കൊണ്ട് സംരക്ഷിതമാണ് അന്നും ഇന്നും ഖുർആൻ. അതുകൊണ്ട് തന്നെ ഈ വിമർശനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഹിഫ്ള കൊണ്ട് അഥവാ മനഃപ്പാടം കൊണ്ട് മാത്രമല്ല വിശുദ്ധ ഖുർആൻ നിലനിന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് എഴുത്തുകാർ, വിശുദ്ധ ഖുർആൻ എഴുതി വച്ചിരുന്ന ഒരുപാട് എഴുത്തുകാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് എഴുത്തുകാർ, ഈ എഴുത്തുകാരെല്ലാം ഈ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകളും അതുപോലെ തന്നെ അവരുടെ ഈ എഴുത്തി വെച്ച ആളുകളും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഖുർആൻ കേൾപ്പിക്കുകയും അത് ഹിഫ്ള നോക്കുകയും ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തെളിവുകൾ കാണാൻ കഴിയും. എത്ര അവരുടെ എഴുത്തുകാരുടെ എണ്ണം പോലും നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നാല് ഖലീഫമാർ എഴുതി വെച്ചിരുന്നു: തൊൽഹത്ത് ബിൻ ഉബൈദില്ലാ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഹുദൈഫ, അബൂ ഹുറൈറ, അബ്ദുല്ലാഹി ബിൻ സായിബ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ അംർ, അബ്ദുല്ലാഹി ബിൻ ഉമർ, തമീം ബിൻ അദ്ദാരി, ഉഖബത്ത് ബിൻ ആമിർ. ഇവരൊക്കെ തന്നെയും എഴുത്തുകാരായിരുന്നു. മുആവിയ റളിയല്ലാഹുഅൻഹും അവർക്ക് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് അതേപോലെ എഴുതി വെച്ച ആളുകളായിരുന്നു. ആ എഴുതി വെച്ചത് അവരുടെ അടുക്കളിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഹിഫ്ള കൊണ്ടും അഥവാ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ടും ബൈ ടെക്സ്റ്റ് അഥവാ എഴുത്തിലൂടെയും വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ സൂറത്തു ബഖറ രണ്ടാമത്തേത്, ഇതൊക്കെ എന്തുകൊണ്ട് അങ്ങനൊരു തർത്തീബിൽ ഉണ്ടാക്കൽ? പക്ഷേ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹിക്ക് ഇറങ്ങുമ്പോൾ പ്രവാചകൻ ഇപ്പോൾ സൂറത്ത് ബക്കറയിലെ 84-ാമത്തെ ആയത്താണ് ഇറങ്ങിയത്, ഇത് സൂറത്ത് ബക്കറയിലെ 3-ാമത്തെ ആയത്താണ്, ഇന്ന സ്ഥലത്താണ് വെക്കേണ്ടത്, പ്രവാചകൻ പറയാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ മുസ്ഹഫ് രൂപത്തിൽ അന്നുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ട്? അതിന് കാരണം പണ്ഡിതന്മാർ പറയും, ഇമാം സർക്കശി റഹ്മത്തുള്ളാഹി പറയാണ്, വഇന്നമാ ലം യക്തുബ് ഫീ അഹദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ഹഫിൽ അല്ലാ യുഫ്ളി ഇലാ തഗ്യീരിഹി ഫീ കുല്ലി വഖ്തിൻ. കാരണം പ്രവാചകന് ഇനിയും വഹികൾ വരാനുണ്ട്, എപ്പോഴാണ് വഹി അവസാനിക്കുന്നത് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് വന്ന വഹികൾ ചിലപ്പോൾ ചില മാറ്റത്തിരുകൾ നസ്ഖുകൾ സംഭവിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം എഴുതി ക്രോഡീകരിച്ച് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ പിന്നെ ആഴ്ചയിലും അതിങ്ങനെ തിരുത്തിക്കൊണ്ടേ ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. കാരണം പ്രവാചകന് വഹികൾ വന്നുകൊണ്ടിരിക്കും, എഴുതി പുതിയതായി എഴുതി ചേർക്കേണ്ടി വരും. ചിലപ്പോൾ സൂറത്ത് ബക്കറിൽ തന്നെ ഇതുവരെ ഇറങ്ങിയ ആയത്തിൻ്റെ നടുവിൽ ആയത്തുകൾ ഇറങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളത് കൊണ്ട് തന്നെ ഫലിഹാദ തഅഖറത് കിതാബത്തു ഇലാ ഇൻകമുൽ നുസൂൽ ഖുർആൻ ബിമൗത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തോടു കൂടിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം പൂർണ്ണമായിക്കൊണ്ട് നിലച്ചത്. ആ നിലക്കുന്നത് കാത്തു നിൽക്കുകയായിരുന്നു പ്രവാചകൻ്റെ സഹാബത്ത്. പ്രവാചകൻ മരിച്ചതോടുകൂടി തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയും വിശുദ്ധ ഖുർആൻ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഹിഫ്ളായിക്കൊണ്ടും എഴുത്തായിക്കൊണ്ടും ഒരു അക്ഷരം പോലും വ്യത്യാസം വരാത്ത രീതിയിൽ ഇന്നും വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ആ കാലഘട്ടത്തിലുമുണ്ട് ഇക്കാലഘട്ടത്തിലും. മൂന്നാമത്തെ രീതി അമലിലൂടെയാണ്. അഥവാ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സഹാബത്ത് അമലാക്കാറുണ്ട്, അവരുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാറുണ്ട്. അവരുടെ ജീവിതം തന്നെ ഖുർആനായിരുന്നു. ഖുർആനിൻ്റെ ആയത്തുകൾക്കനുസൃതമായ, ഖുർആനിൻ്റെ ആയത്തുകൾക്കനുഗുണമായ ജീവിതമാണ് സഹാബത്ത് നയിച്ചത്. അതുകൊണ്ട് തന്നെ സഹാബത്തിനെ നോക്കിയാൽ ഖുർആൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴും അവിടെ ചുണ്ടുകൾ ഖുർആൻ തത്തിക്കളിക്കുന്നു, അവിടെ പ്രവർത്തനങ്ങൾ, അവിടെ നമസ്കാരം, അവിടെ സ്വഭാവം, അവിടെ കച്ചവടം, അവിടെ വ്യവഹാരങ്ങൾ, അവിടെ വിവാഹം എന്നു വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെ തണലിലായിരുന്നു സഹാബത്ത് ചെയ്തിരുന്നത്. അപ്പോൾ

0: സലമയുടെ കാലഘട്ടത്തിൽ ഇറക്കപ്പെട്ട ഖുർആനിൽ ഏതെങ്കിലും ഒരായത്ത് നസ്ഖ് ചെയ്യപ്പെട്ടതല്ലാത്ത ഏതെങ്കിലും ആയത്തുകൾ അത് നഷ്ടപ്പെട്ടുപോയി, ഇത് എഴുതാൻ മറന്നുപോയി, അത് വിട്ടുപോയി എന്നൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ തെളിയിക്കാം. ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ അത് അന്നും സംരക്ഷിതമാണ്, ഇന്നും സംരക്ഷിക്കപ്പെട്ടതാണ്. ഒരു വള്ളി പുള്ളി വ്യത്യാസം വരാതെ തന്നെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഉറച്ച് ആരുടെ മുമ്പിലും തെളിയിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ തരെയുള്ള ഈ ഇത്തരം വിമർശനങ്ങൾ വളരെ ബാലിശമാണ്, അർത്ഥശൂന്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലാവിൻ്റെ ഖുർആനെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം കേട്ടത് ഇൻസൈറ്റ്, ഖുർആൻ ക്രോഡീകരണവും വിമർശനവും. സ്റ്റുഡിയോയിൽ ഇതുവരെ നമുക്കൊപ്പമുണ്ടായിരുന്നത് അബ്ദുൽ മാലിക് സലഫി.

0: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ്, എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചുപോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഹംദുലില്ലാ, നമ്മൾ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയുടെ രസകരമായ ഒരു ഒരു എപ്പിസോഡിന് ശേഷം മോർണിംഗ് വൈബ്സിലേക്കാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പ്രവേശിക്കുന്നത്. സലാംക്ക.

0: ശ്രോതാക്കളോട് പറയാൻ വിട്ടുപോയി. ഞാൻ സുഹൈർ പാണ്ടിക്കാട്, എൻ്റെ കൂടെ വീട്ടി അബ്ദുസ്സലാം സുലാഹിയാണ് ഉള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിൻ്റെ ഏറ്റവും ആദ്യം, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫെമിലിയറായ പല ആളുകളുണ്ട്. അവരൊക്കെ ഓരോ അബദ്ധങ്ങൾ പറഞ്ഞ് ഇന്ത്യയിൽ മാത്രമല്ല ലണ്ടനിൽ പോയി പെട്ടിട്ടുണ്ട്.
1: അതെ അതെ.
0: ആ ഒരവസ്ഥയിൽ ശരിക്കും ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വളരെ പ്രാമാണികമായി ഇസ്ലാമിനെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാമിൽ പെട്ടതാണ് നമ്മുടെ ഇൻസൈറ്റ് അല്ലേ. ഇന്നത്തെ ഇൻസൈറ്റിൽ ദൈവാസ്തുത്യം യുക്തി വിരുദ്ധമല്ല എന്ന ഒരു ടൈറ്റിൽ നിന്നുകൊണ്ടാണ്
1: സഹൽ ആദം.
0: യെസ്, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാത്തുറക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ കട്ടിലിനരികെ കുറച്ച് നൂലുകളുണ്ട്, കുറച്ച് ബട്ടനുണ്ട്, കുറച്ച് തുണിയുണ്ട്. നമ്മൾ ഒരാളോട് പറയുകയാണെ, രാവിലെ ഉണർന്നപ്പോൾ ഞാൻ കാണുന്നത് ആ നൂലും ആ ബട്ടനും ആ തുണിയും കൂടി ചേർന്ന് മനോഹരമായ ഒരു ഷർട്ടായി മാറിയിരിക്കുന്നു എന്ന് നമ്മളൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ആൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുക? നീ എന്ത് ബുദ്ധിവിരുദ്ധമായ യുക്തിക്ക് വിരുദ്ധമായ കാര്യമാണ് പറയുന്നത്? ഒരാൾ വന്ന് തുന്നാതെ ഒരു ആ ബട്ടനും നൂലും തുണിയും ഒന്ന് ചേർത്ത് തുന്നാതെ ഒരു രാത്രിയുടെ ഇളങ്കാറ്റിൽ ഒരിക്കലും അതൊരു ഷർട്ടായിട്ട് മാറുകയില്ലല്ലോ, അതാണല്ലോ യുക്തി എന്ന് നമ്മളോട് തിരിച്ചു പറയും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു മരുഭൂമിയിലൂടെ നമ്മൾ പോവാണ്. മരുഭൂമിയിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് താഴെ നിന്നും ഒരു കളിപ്പാട്ടം നമുക്ക് വീണ് കിട്ടി. അപ്പോൾ നമ്മൾ പറയുകയാണ് എന്താണ്, ഒരു അപ്പുറത്ത് കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു, ആ പ്ലാസ്റ്റിക്കുകളെല്ലാം കൂടി ചേർന്ന് എന്താണ് മരുഭൂമിയുടെ കാറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ട് മനോഹരമായ ഒരു കളിപ്പാട്ടമായി കൊണ്ട് അത് രൂപപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കേൾക്കുന്ന ആളുകൾ നമ്മോട് പറയുക, എന്ത് ബുദ്ധിശൂന്യമായ ഒരു കാര്യമാണ് പറയുന്നത്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഒരാൾ വന്ന് മരുഭൂമിയിലൊരു ഒരു കളിപ്പാട്ടം അല്ലെങ്കിൽ മരുഭൂമിയിലൊരു സാധനം വന്ന് കിടക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതിലൂടെ ഒരാൾ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമല്ല അവിടെ വന്ന് കിടക്കുന്നത്. അഥവാ ഒരു ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരിക്കലും ഒരു കാര്യം തനിയെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള യുക്തി എന്നതാണ് സത്യം. അഥവാ ഒരു ഡിസൈനിന് പിന്നിൽ ഒരു ഡിസൈനർ ഉണ്ടാവുക എന്നുള്ളത് കേവലമായ യുക്തിയാണ്, ഒരു ബേസിക് ആയ പ്രിൻസിപ്പിളാണ്. ഒരു തത്വങ്ങളൊന്നുമില്ലാതെ നമ്മുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഡിസൈനിന് പിന്നിൽ ഡിസൈനർ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത്. അഥവാ ഒരു കാര്യവും ഒരു പ്രൊഡക്റ്റും തനിയെ ഉണ്ടാകില്ല എന്നുള്ളത് കേവലമായ യുക്തിയാണ്. എങ്കിൽ യുക്തി അതാണെന്നിരിക്കെ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും വർഗങ്ങളും മനുഷ്യനും അങ്ങനെയുള്ള കോടാനുകോടി നക്ഷത്രങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് പറയുന്ന യുക്തിവാദികൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ സത്യത്തിൽ യുക്തിക്ക് വിരുദ്ധമായ ഒരു കാര്യമല്ലേ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഒരു സംഭവം തനിയെ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മുടെ യുക്തി എന്നിരിക്കെ ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിനകത്തുള്ള കോടാനുകോടി ആയ കാര്യങ്ങളൊക്കെ തനിയെ രൂപപ്പെടുന്നതാണെന്ന് പറയുന്നതാണോ, അതല്ല പ്രപഞ്ചം പോയിട്ട് പ്രപഞ്ചത്തിലെ ഒരു അണുമണി പോലും തനിയെ ഒരിക്കലും ഉണ്ടാവുകയില്ല, ആരെങ്കിലും ഉണ്ടാക്കിയാലല്ലാതെ എന്ന് പറയുന്നതാണോ യുക്തി എന്നുള്ളത് നമ്മൾ ശരിക്കും നമുക്കൊന്ന് നമ്മുടെ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു ചിന്ത ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇരിക്കുന്നത്. അഥവാ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, ഒരിക്കലും ഒരു തനിയെ ഉണ്ടായി എന്നൊരു കാര്യമല്ല ഈ പ്രപഞ്ചം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നൊരു കാഴ്ചപ്പാട് എന്നുള്ളത്. അഥവാ ഇസ്ലാമിൻ്റെ റുബൂബിയത്ത് എന്നുള്ളൊരു ഒരു ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ അടിസ്ഥാനപരമായ പാഠം എന്ന്, അഥവാ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, ഒരിക്കലും ഒന്നും തനിയെ ഉണ്ടായതല്ല, ആ സൃഷ്ടാവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതും ആ സൃഷ്ടാവിൻ്റെ അതീതനത്തിലാണ് ഈ ലോകം റൺ ചെയ്യുന്നതുമുള്ളൊരു തത്വമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എങ്കിൽ ആരാണ് ആ റബ്ബു എന്നുള്ളതാണ് ചോദ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത് തീർത്തും പദാർത്ഥങ്ങൾക്കുള്ളിലുള്ള ഒരു സംഭവങ്ങളെ മാത്രമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം അറ്റോമിക്കായ പദാർത്ഥങ്ങൾ ഉള്ളിലുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഒരു ലബോറട്ടറിയിൽ പോയിക്കൊണ്ടോ ഏതെങ്കിലും ഒരു അത്യാധുനികം എന്ന് വിളിക്കപ്പെടുന്ന ഏത് വലിയ ലബോറട്ടറിയിലോ ടെസ്റ്റിംഗ് പോയിന്റിലോ നമ്മൾ ചെന്ന് പരിശോധിച്ചാലും അവിടെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ യഥാർത്ഥത്തിൽ ഒരു ലോ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു വോയിഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ ചോദ്യം തന്നെ നിരർത്ഥകമാണ് എന്നതാണ് സത്യം, എന്നതാണ് വസ്തുത. എങ്കിൽ ആരാണ് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണമെങ്കിൽ പദാർത്ഥീതനായ പദാർത്ഥങ്ങൾക്കപ്പുറത്തുള്ള ഒരു ശക്തി അഥവാ മനുഷ്യൻ്റെ എല്ലാ ഹൃദയങ്ങളെയും അറിയുന്ന മനുഷ്യൻ്റെയും മനുഷ്യനപ്പുറത്തുള്ള വർഗങ്ങളെയും ഈ പ്രപഞ്ചത്തിനെയും അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു സൃഷ്ടിയെയാണ് ഒരു കഴിവിനെയാണ് യഥാർത്ഥത്തിൽ റബ്ബ് എന്ന് ഇസ്ലാം പരിചയം.

0: രേഖപ്പെടുത്തുന്നത്. അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ ആരാണ് റബ്ബ്, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളതിന് ഒരുപാട് ദൈവികമായ തെളിവുകൾ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നതായി കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സുമറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, യഖ്ലുക്കും ഫി ബുത്തൂനി ഉമ്മഹാത്തിക്കും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫി ളുലുമാത്തിൻ സലാസ, അഥവാ നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ വെച്ച് ഒരു സൃഷ്ടിക്ക് ശേഷം ഒരു സൃഷ്ടിയായിക്കൊണ്ട് മൂന്ന് അന്ധകാരങ്ങളിലായി നിങ്ങളെ അവൻ സൃഷ്ടിച്ചുണ്ടാക്കുന്നു. അങ്ങനെയുള്ളവനത്രേ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു, അവനാകുന്നു രാജാധിപത്യവും അവനല്ലാതെ ആരാധനയില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്തിൻ്റെ ഒരു ഒരു ദൈവികത ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാ ഈ ഒരു ആയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഒരിക്കലും ഒരു ഒരു കാര്യം തനിയെ ഉണ്ടാകുമോ എന്ന ചിന്തക്ക് ശരിക്കും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാവുന്നതാണ് എന്നതിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അഥവാ മനുഷ്യൻ അവൻ്റെ മാതാവിൻ്റെ വയറ്റിൽ ഗർഭത്തിൽ വെച്ച് സൃഷ്ടിക്കപ്പെടുന്നതിനടങ്ങിയ അത്ഭുത രഹസ്യങ്ങൾ ഈ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു സൃഷ്ടി രൂപത്തിന് ശേഷം മറ്റൊന്നായി, അഥവാ ഖൽഖം മിൻ ബഅദി ഖൽഖിൻ, അഥവാ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ദ്രിയം, രക്തപിണ്ഡം, മാംസപിണ്ഡം എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായിക്കൊണ്ട് മനുഷ്യൻ ഒരു ശിശു ഉണ്ടായി വരുന്നു, പൂർണ്ണ ശിശുവായി വരുന്നു എന്നതാണ് ഈ ഒരു ആയത്തിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഫി ളുലുമാത്തിൻ സലാസ, മൂന്ന് തരം അന്ധകാരങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞതിനൊരു വിവക്ഷ, മാതാവിൻ്റെ വയറ്, ഗർഭാശയം, ശിശുവെ മൂടിപ്പൊതിഞ്ഞുള്ള നേരിയ ഉറ എന്നീ മൂന്ന് അജ്ഞതകളെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു വാചകത്തിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മൂന്ന് ഇരുട്ടറകളെയും അതിനുശേഷം സങ്കീർണമായ ഇരുട്ടറകൾ, അത് ഒരു വൈദ്യശാസ്ത്രത്തിൽ നിന്നൊക്കെ ഒരു അതിൻ്റെ ഒരു പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇരുട്ടറ നമുക്ക് കാണുമെങ്കിൽ തന്നെ ഒരു പ്രത്യേക ശാസ്ത്രീയയിലൂടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അഥവാ സൂചിപ്പിക്കുന്ന ഇത്രയും സങ്കീർണതകളിലൂടെയാണ് ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് ഒരു ശിശുവായിക്കൊണ്ട് മനുഷ്യൻ പിറന്നു വീഴുന്നത് എന്നിരിക്കെ അവൻ കടന്നു വന്ന ഈ ഒരു പാതയങ്ങളെ മാത്രം അനലൈസ് ചെയ്തുകൊണ്ട് അവനെ പ്രസവിച്ച മാതാവും ആ അണ്ടത്തിൽ അവൻ ചെറുപ്പത്തിൽ നിന്നുള്ള ബീജവും ഒക്കെ ഒരു ഒരു ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു കോയിൻസിഡൻസ് ആയിക്കൊണ്ട് തനിയെ രൂപപ്പെടുന്നതാണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ കേവലമായ യുക്തിവിരുദ്ധമാണ് എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അവിടെ ചോദ്യം. അതേപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ആയത്തുകൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ സൂചിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മൾ ഉണർത്തുന്നത്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ തന്നെ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഗാശിയ, സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ചോദിക്കുന്നു, അഫല യന്ദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, എന്നാൽ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, വ ഇലസ്സമ ഇക്കൈഫ റുഫിഅത്, ആകാശത്തിലേക്ക് അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്, വ ഇലൽ ജിബാൽ ഇക്കൈഫ നുസിബത്ത്, പർവ്വതങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ അവ എങ്ങനെ നാട്ടിവെക്കപ്പെട്ടിരിക്കുന്നു, വ ഇലൽ അർളി കൈഫ സുതിഹത്ത്, ഭൂമിയിലേക്ക് അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, അഥവാ ആകാശവും പർവ്വതവും ഈ നമുക്ക് ചുറ്റുമുള്ള അതടങ്ങുന്ന ഭൂമിയൊക്കെ എങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട് അങ്ങനെ കിടക്കുന്നു എന്നുള്ളത് അവൻ നോക്കുന്നില്ലേ, അതൊക്കെ ഒരു തനിയേ ഒരു ഉണ്ടായി വന്നതാണ് എന്നുള്ളത് എങ്ങനെയാണ് അവന് പറയാൻ പറ്റുന്നതെന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ തുടക്കത്തിൽ അഫല യന്ദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ എങ്ങനെയാണ് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. അഥവാ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ചിന്തിക്കാൻ പറ്റാവുന്ന, കമ്പയർ ചെയ്തവർക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന ഒരു സൃഷ്ടിയാണ് ഒട്ടകം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക വാഹനങ്ങൾക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ അറബികൾ അധികം ഉപയോഗിച്ചിരുന്ന ഒരു വാഹന മാധ്യമായിരുന്നു ഒട്ടകങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടകത്തെക്കുറിച്ച് അവരുടെ ഒരു സൃഷ്ടി വൈഭവം വളരെ മനുഷ്യനെ ഏറെ ചിന്തിപ്പിക്കുന്നു. അഥവാ മരുഭൂമിയിലൂടെ, ആരാരും പോകാത്ത മരുഭൂമിയിലൂടെ എപ്പോഴെങ്കിലും കിട്ടുന്നൊരു വെള്ളം, അത് ലിറ്റർ കണക്കിന് സ്റ്റോർ ചെയ്യാനുള്ളൊരു ഒരു സ്രോതസ് ഒട്ടകത്തിനുണ്ട്. മരുഭൂമിയിലൂടെയാണ് ഒട്ടകം നടന്നു പോകുന്നത്. അതിരിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ കാല് മണലിൽ പൂഴ്ന്നു പോകാതെ ഇരിക്കാൻ വേണ്ടി അത് ഇറക്കിക്കൊണ്ട് ഇരിക്കാനുള്ളൊരു സംവിധാനമാണ് അള്ളാഹു ഒട്ടകത്തിൻ്റെ കാലുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ വ്യവസ്ഥാപിതമായ ഒരു സിസ്റ്റം ഒട്ടകത്തിനും ഒക്കെ ഒന്ന് ഉണ്ടായിരിക്കെ അതെല്ലാം തനിയേ ഉണ്ടായതാണ്, ഒരു ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വാഭാവികമായ ഒരു കോയിൻസിഡൻസിൽ രൂപപ്പെടുത്തിയതാണ് എന്ന് പറയുന്നത് ഒരു യുക്തിക്ക് വിരുദ്ധമായൊരു കാര്യമാണ് എന്നത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടുകയും ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളൊരു വാദം ഒരിക്കലും ഒരു ഒരു യുക്തിവിരുദ്ധമല്ല. നേരെ മറിച്ച് യുക്തിവിരുദ്ധം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തനിയേ ഉണ്ടായി എന്ന് പറയുന്ന യുക്തിവാദികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ പരത്തപ്പെടുന്ന ഒരു ആശയമാണ്. ഇസ്ലാമിൻ്റെ ഒരു മാർഗമാണ് യഥാർത്ഥത്തിലുള്ള ഒരു യുക്തിവാദമായിക്കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാന തആല അവൻ്റെ നിയമങ്ങളെയും അവനെയും ഒക്കെ കൂടുതൽ പഠിക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് പ്രധാനം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇൻസൈറ്റ് കേട്ടല്ലോ, ദൈവാസ്തിത്വം യുക്തിവിരുദ്ധമല്ല എന്ന വിഷയത്തിൽ സഹൽ ആദം നടത്തിയിട്ടുള്ള സംസാരം നമ്മൾ കേൾക്കുകയുണ്ടായി. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ഇനി പാട്ട് കേൾക്കാം.
2: യെസ്, ഒരു തുടർച്ചയായ കേൾവിക്ക് ശേഷം നമ്മൾ പാട്ട് കേട്ടിട്ടാണ് അൽഹംദുലില്ല അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകുന്നത്.
1: റേഡിയോ വൈബ്സ് സ്ഥിരമായി കേൾക്കുന്ന ആളുകൾക്ക് ഇനി എന്ത് എന്ന് അവർക്ക് തന്നെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ
2: അറിയാം.
1: കാരണം ഇൻസൈറ്റ് കഴിഞ്ഞാൽ ഉടനെ പാട്ടാണ് കേട്ട് ശീലിച്ചത്. ആ സന്ദർഭം വരുമ്പോൾ ഓർമ്മപ്പെടുത്തും പാട്ടില്ലേ, പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ട് കേട്ട് തിരിച്ചു വരാം.

പാട്ട് ശരിക്കും നമ്മളെ മൂഡൊന്ന് മാറ്റി അല്ലേ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് പാട്ടിന്. അല്ല, നമ്മളിപ്പോൾ റേഡിയോയിൽ തന്നെ കുറച്ച് നേരം ഇങ്ങനെ തുടർച്ചയായി ഇരുന്ന് ശ്രോതാക്കളോടൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ഒന്ന് മൂഡ് മാറാൻ പാട്ടിന് ഭയങ്കര, ഈ മൂഡ് മാറുമ്പോഴേ മനസ്സല്ലേ മാറണുള്ളൂ. എന്നാൽ നമ്മളെ ശരീരത്തിന് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ആരോഗ്യ സംബന്ധമായ പല കാര്യങ്ങളിലും നമ്മൾ

0: ആവേണ്ടതുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടൈറ്റിലാണ് അല്ലേ അസല നമുക്കന്ന്?
1: അപ്പോ പ്രമേഹം രോഗത്തെ തോൽപ്പിക്കാൻ ഒരു മാർഗരേഖ എന്നതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലെ വിഷയം. ഡോക്ടർ മുഹമ്മദ് ഫയാസ് PP, അതുപോലെ പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ എന്നിവർ ചേരുന്ന ആരോഗ്യ വിചാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പങ്ക്തിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇന്ന് നമുക്ക് അതിഥിയായി ഇവിടെ എത്തിയത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ്. ഷുഗർ അഥവാ പ്രമേഹ രോഗം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ് ജുബേൽ ബദർ അൽ ഖലീജ് പോളി ക്ലിനിക്കിലെ ഇന്റേണിസ്റ്റ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടറെ, അസ്സലാമു അലൈക്കും.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പേസ് റേഡിയോയുടെ ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രമേഹ രോഗത്തെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ മുമ്പ് പ്രായം കൂടിയ ആളുകളിൽ മാത്രമായിരുന്നു ഈ ഒരു അസുഖം കണ്ടുവന്നിരുന്നത്. ഇന്ന് വളരെ വ്യാപകമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രമേഹ രോഗം അഥവാ ഷുഗർ എന്ന് അതൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ നന്നായിരിക്കും.
3: ശരിയാണ്, പ്രമേഹം എന്ന് പറയുന്നത് ഇപ്പം വളരെയധികം നമ്മുടെ തുറന്നു പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖമായിട്ട് പ്രമേഹം വന്നിരിക്കുകയാണ്. എന്താണ് പ്രമേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രക്തത്തിൽ നോർമലി നിൽക്കുന്ന ഒരു പഞ്ചസാരയുടെ അളവുണ്ട്. അത് അതിൽ നിന്നും വളരെ കൂടുതലായിട്ട് വരുന്നൊരവസ്ഥ, അതാണ് പ്രമേഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് നമ്മുടെ രക്തത്തിനകത്ത് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ദഹിച്ചിട്ട് അത് രക്തത്തിലേക്ക് പഞ്ചസാരയായിട്ടാണ് വരുന്നത്. പഞ്ചസാര നമുക്ക് എല്ലാവർക്കും ഒരളവിൽ വേണം. ഈ ഒരളവിൽ കൂടുതലായിട്ട് കുറേ നാൾ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ, അതാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്.
2: ഈ അസുഖം പല വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ടൈപ്സ്, ഇനങ്ങൾ എന്നുള്ളതൊന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും.
3: അതെ, രണ്ട് ടൈപ്പുകളാണ് പ്രമേഹത്തിനുള്ളത്, Type 1, Type 2. Type 1 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയാം. ഇത് പറയുമ്പോൾ ഇതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ ഫിസിയോളജി കുറച്ച് മനസ്സിലാക്കാം, അപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞിട്ട് രക്തത്തിലേക്ക് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എത്തുന്നുണ്ട്. ഈ ഗ്ലൂക്കോസ് രക്തത്തിൽ നിന്നും നമ്മുടെ കോശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. കണ്ണുകളിൽ അല്ലെങ്കിൽ തലച്ചോറിൽ കൈകാലുകളിലെ കോശങ്ങളിലേക്ക് ഈ ഷുഗർ എത്തേണ്ടതുണ്ട്. അതുവഴിയാണ് നമുക്ക് ഊർജ്ജം കിട്ടുന്നത്. പക്ഷേ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദഹിച്ചിട്ട് ഈ പഞ്ചസാരയെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ജോലി വരുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രക്ത ബോഡിയിലുള്ള പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയാണ്. പാൻക്രിയാസ് നമുക്കൊരു ഫാക്ടറി ആയിട്ട് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഇൻസുലിൻ. ഇൻസുലിൻ രക്തത്തിലേക്ക് വന്ന് അതിനകത്തുള്ള ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ എന്ന് പറയുന്ന അതിനെ ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജോലിയാണ് ഇൻസുലിൻ്റെ ജോലി. ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു പട്ടാളക്കാരായിട്ട് മനസ്സിലാക്കാം. പുറത്തുള്ള അസുഖങ്ങൾ വരുമ്പം അവരെ കാത്തു സൂക്ഷിക്കാനുള്ള പട്ടാളക്കാരാണ് ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തി. ഇവർ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പാൻക്രിയാസ് എന്ന ഫാക്ടറി ആക്രമിക്കുകയും അതിൽ അതിനെ കോശങ്ങളെ നശിപ്പിച്ച് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിൽ, അതായത് ഇൻസുലിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന ഷുഗർ, അപ്പം നമുക്ക് ഇൻസുലിൻ അളവ് കുറയുമ്പോൾ ഷുഗർ നിയന്ത്രിക്കാൻ പറ്റില്ല. ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് രക്തത്തിലുള്ളത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതാണ് Type 1. ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്, അതാണ് Type 1. ഇനി Type 2 എന്ന് പറയുന്നത് അത് മെയിനായിട്ട് ജനിതകമായിട്ട് വരുന്നതാണ്. അതിൻ്റെ കാരണം പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഷുഗർ ഈ രക്തത്തിനകത്തുള്ളത് കോശങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ കോശങ്ങൾ ഈ ഷുഗറിനെ സ്വീകരിക്കാതിരിക്കുന്നൊരവസ്ഥ വരും, അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് Type 2 ആണ്. ഇത് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ജനിതകവും നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അസുഖമാണ്. അപ്പം മെയിനായിട്ട് രണ്ടായിട്ടാണ് പറയാനുള്ളത്, ഒന്ന് Type 1 അതുപോലെ Type 2.
2: ഈ Type 1 ആയിരിക്കും കുട്ടികളിലൊക്കെ ഉണ്ടാവുന്ന?
3: തീർച്ചയായിട്ടും. ഈ ചെറുപ്പത്തിലെ തുടങ്ങുന്നതാണ് Type 1. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അതിന് പ്രത്യേക കാരണങ്ങൾ ശാസ്ത്രത്തിന് ഇന്നും വ്യക്തമല്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഞാൻ നേരത്തെ

0: പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്കെതിരെ തിരിയുന്ന അവസ്ഥയാണ്. അത് ചെറുപ്പത്തിലെ കണ്ടു തുടങ്ങുന്ന അസുഖമാണ്.
1: ഏതൊരു രോഗത്തിനും അത് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. അതുപോലെ ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന്.
0: നമ്മുടെ ഡയബറ്റീസിന് മെയിനായിട്ട് ലക്ഷണങ്ങൾ പറയുന്നത്, ഒന്ന്, കൂടുതലായിട്ട് ദാഹം, നമ്മുടെ വായിലുള്ള വെള്ളം വറ്റുകയും കൂടുതലായിട്ട് ദാഹം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ട് മൂത്രമൊഴിക്കാനുള്ള പ്രവണതയും കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് രാത്രിയിൽ ഒരു 4-5 തവണ മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കേണ്ടി വരുന്നൊരവസ്ഥയും പകലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ദാഹം, കൂടുതലായിട്ട് മൂത്രമൊഴിക്കേണ്ട ഒരവസ്ഥ, ചില ആൾക്കാരിൽ ഭയങ്കരമായിട്ട് വിശപ്പും കാണാറുണ്ട്. ഇനി ക്ഷീണം, അതായത് അബ്നോർമൽ വെയ്റ്റ് ലോസ്, ഭയങ്കരമായിട്ട് തടി കുറയുകയും വളരെ ക്ഷീണിതനായിട്ട് കാണുകയും ചെയ്യാറുണ്ട്. ഇതാണ് മെയിനായിട്ട് കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ. എന്നാൽ 50% ആൾക്കാരിൽ അവർക്ക് അറിയുന്നില്ല അവർക്ക് ഷുഗർ ഉണ്ടെന്ന്. അതായത് ലക്ഷണങ്ങളില്ലാതെ തന്നെ ഒരുപാട് നാൾ നമ്മുടെ രക്തത്തിൽ പഞ്ചസാര കൂടിയ അളവിൽ നിൽക്കാറുണ്ട്. അതായത് ഡയബറ്റീസ് ആയിട്ട് കാണാറുണ്ട്. പിന്നീട് നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴോ അങ്ങനെ നോക്കുമ്പോഴോ കാണുന്നതായിട്ടുണ്ട്. അത് ലക്ഷണങ്ങൾ ഇത്ര തന്നെയാണ്. പക്ഷേ ലക്ഷണങ്ങളില്ലാതെയും നമ്മുടെ ശരീരത്തിൽ ഡയബറ്റീസ് കാണാറുണ്ട്.
1: പകുതിയോളം ആളുകൾക്ക് ഈ ഒരു ലക്ഷണങ്ങൾ കാണിക്കുള്ളൂ എന്ന് ചുരുക്കും.
0: അതെ അതെ, 80% ആൾക്കാരും അതും വളരെ വൈകിയേ കാണാൻ അവർക്ക് ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളൂ. അത് ഇൻസിഡന്റലായിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാൻ പോകുന്ന സമയത്ത് മാത്രമേ ചില ആൾക്കാർ കാണാറുള്ളൂ.
1: ഈ രോഗത്തിന്റെ സങ്കീർണതകൾ അഥവാ കോംപ്ലിക്കേഷൻസുകൾ ഒന്ന് പറഞ്ഞു തന്നാൽ.
0: ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്, ഒന്ന്, അക്യൂട്ട് കോംപ്ലിക്കേഷൻസ്, അതായത് ഇമ്മീഡിയറ്റ് നമ്മൾ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന കുറച്ച് സങ്കീർണതകളുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഡയബറ്റീസ് ഒരുപാട് നാൾ കൺട്രോൾ ആവാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയാണ്, അതുകൊണ്ടുണ്ടാകുന്ന സങ്കീർണതകൾ രണ്ടായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, മെയിനായിട്ട് പെട്ടെന്നുണ്ടാകുന്ന സങ്കീർണതകൾ ഒന്നാണ് പിന്നെ ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറയും. അത് കൂടുതലും കാണാറുള്ളത് ടൈപ്പ് 1 ഡയബറ്റീസിലാണ്. എന്നാൽ ടൈപ്പ് 2 കാണാറുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസിൽ ഈ കാണുന്ന ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പഞ്ചസാര കൂടുതലായിട്ട് രക്തത്തിൽ കാണുമ്പം ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് നമ്മുടെ കോശങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയിൽ കൊഴുപ്പിൽ നിന്നും കീറ്റോൺ ബോഡീസ് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കീറ്റോൺ ബോഡീസ് കൂടുതലായിട്ട് നമ്മുടെ രക്തത്തിൽ കിടക്കുന്നൊരവസ്ഥ, അതാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് പറഞ്ഞാൽ. അത് ഒരു സാധാരണ രീതിയിൽ മരണത്തിലേക്ക് വരാൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. പിന്നെ ഉള്ളത് HHS എന്ന് പറയും, അതായത് ഹൈപ്പർ ഓസ്മോളർ ഹൈപ്പർ ഗ്ലൈസിമിക് സ്റ്റേറ്റ് എന്നാണ് പറയുക. അത് കൂടുതലും കാണാറുള്ള ടൈപ്പ് 2 ഡയബറ്റീസിലാണ്. ഇതും ഇത് പറഞ്ഞ പോലെ കൂടുതലായിട്ട് ഷുഗർ വളരെയധികം എക്സ്ട്രീമായിട്ട് കൂടി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇതിനകത്ത് ചില ആൾക്കാർക്ക് നമ്മൾ ഈ അപസ്മാരം പോലെ എപ്പിലെപ്സിയും കോമയിലടക്കം പോകുന്ന ഒരവസ്ഥയാണ്. അത് എമ്മീഡിയറ്റ് വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. എന്നാൽ ക്രോണിക്കായിട്ട് ഒരുപാട് നാൾ നമ്മൾ ചികിത്സിക്കാതെയോ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമല്ലെങ്കിലോ നിൽക്കുന്ന അവസ്ഥകളിൽ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, അതുപോലെ നരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി, അതുപോലെ തന്നെ കിഡ്നിയെ ബാധിക്കാറുണ്ട്, അത് ഡയബറ്റിക് നെഫ്രോപ്പതി. ഇത് ഒരുപാട് നാൾ, ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ഒരുപാട് നാൾ ഷുഗർ നിയന്ത്രണ വിധേയമല്ലെങ്കിൽ വരുന്ന അവസ്ഥകളാണ്. ഇതിന് പുറമെ തന്നെ മാക്രോവാസ്കുലർ, അതായത് ഹാർട്ട് അറ്റാക്കും നമുക്ക് ഇതിന് കാരണമായിട്ട് വരാറുണ്ട്. ഹാർട്ട് അറ്റാക്ക്, നമ്മൾ സാധാരണ പറയുന്ന ഹാർട്ട് അറ്റാക്ക് മേജർ വെസൽസിനെ ഈ ഷുഗറിൻ്റെ ബാധിച്ചുകൊണ്ട് വരാറുണ്ട്. സ്ട്രോക്കും ഇതുപോലെ തന്നെ ഈ പക്ഷാഘാതം എന്ന് പറയുന്ന അസുഖം, അതും നമ്മുടെ ഷുഗർ കൊണ്ട് വരാറുണ്ട്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഹാർട്ട് അറ്റാക്ക്, അതുപോലെ സ്ട്രോക്ക്. അതുപോലെ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയും, നമ്മുടെ കൈകാലുകൾക്ക് വരുന്ന രക്തക്കുഴലുകൾ ബ്ലോക്ക് ആവുന്നൊരവസ്ഥ, അതും ഈ ഷുഗർ നമ്മുടെ രക്തക്കുഴലുകൾ എൻഡോത്തീലിയൽ സെൽസിനെ നശിപ്പിച്ചുണ്ടാക്കുന്ന ബ്ലോക്കുകളാണ്. അപ്പം ഈ മൂന്നും ആണ് പിന്നെ മേജറായിട്ട് വരുന്ന മേജർ മാക്രോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്ന അസുഖത്തിൽ പറഞ്ഞ കോംപ്ലിക്കേഷൻസ്. അപ്പം ഇമ്മീഡിയറ്റും അതുപോലെ കൂടുതൽ നാൾ കഴിഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഈ അസുഖത്തിന് കാണാറുള്ളത്.
1: ഇപ്പം നമ്മൾ ടൈപ്പ് 1, ടൈപ്പ് 2 എന്ന് പറഞ്ഞു, രണ്ട്, ഇതിൽ ശരിക്കും ഏറ്റവും പ്രയാസം കൂടിയത് ടൈപ്പ് 1 ആണ്.
0: അങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല ഇതിൽ ടൈപ്പ് 1 ആണോ സീരിയസ്, ടൈപ്പ് 2 ആണോ സീരിയസ് എന്ന് പറയാൻ പറ്റില്ല. സത്യത്തിൽ ടൈപ്പ് 2 ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്ന ടൈപ്പ് 2 ആണ്. പക്ഷേ ടൈപ്പ് 2 തന്നെ ഒരുപാട് നാളിന് ശേഷം നമ്മുടെ പാൻക്രിയാസ് എന്ന ഫാക്ടറിയിലെ കോശങ്ങളെ നശിപ്പിച്ച് അത് ടൈപ്പ് 1 എത്തേണ്ട അവസ്ഥ വരാറുണ്ട്. ഇതിൽ ടൈപ്പ് 1 ആണോ സീരിയസ്, ടൈപ്പ് 2 ആണോ സീരിയസ്, അങ്ങനെയില്ല.
1: ഇതിൻ്റെ ചികിത്സകൾ ആ രീതികളൊക്കെ ഒന്ന് പറഞ്ഞാൽ.
0: അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
1: എന്തൊക്കെയാണ് ചികിത്സകൾ എന്നുള്ളത്.
0: അതെ അതെ, അത് നേരത്തെ പറഞ്ഞില്ലേ, ടൈപ്പ് 1 എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ടൈപ്പ് 1 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞിട്ട് വരുന്നതാണ്. കാരണം അതിൻ്റെ കോശങ്ങൾ നശിച്ചതുകൊണ്ട് അതിന് അളവ് കുറവാണ്, ഇൻസുലിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടുള്ള എന്തെങ്കിലും ചികിത്സ ഇൻസുലിൻ പുറത്തു നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ഇൻസുലിൻ ആണ് ടൈപ്പ് 1 ചികിത്സാ രീതി. ഇതിൽ നമുക്ക് ഗുളികകൾക്ക് റോളില്ല. ഇനി ടൈപ്പ് ടുവിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഫാക്ടറിയുടെ വർക്ക് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്.

0: പക്ഷേ കോശങ്ങൾ ഇൻസുലിനെ സ്വീകരിക്കാത്തൊരവസ്ഥയാണ്, അതാണ് ടൈപ്പ് ടു എന്ന് പറയുന്നത്. അപ്പം അതിന് അതിനുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, ഇൻസുലിനും കൊടുക്കാറുണ്ട്. ഒരുപാട് നാൾ ഇതിൽ കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഇൻസുലിനും കൊടുക്കാറുണ്ട്. ഇതെല്ലാം ടാബ്ലറ്റ്സിൻ്റെ വർക്കുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുക, അതായത് അതിൻ്റെ പവർ കൂട്ടുക, അതുപോലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം പാൻക്രിയാസിൽ നിന്ന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഇൻസുലിൻ ആവശ്യത്തിന് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മരുന്നുകൾ വരുന്നത്. ഇതിനെല്ലാം പുറമെ മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ജീവിത ശൈലി അസുഖമാണ് ടൈപ്പ് ടു ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുമ്പം. അപ്പം അതിന് തക്കതായിട്ടുള്ള നമ്മുടെ പ്രതിരോധ മാർഗ്ഗങ്ങൾ നോക്കേണ്ടതുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്,
1: ഭക്ഷണ ക്രമീകരണങ്ങൾ.
0: തീർച്ചയായിട്ടും ഭക്ഷണ ക്രമീകരണങ്ങളിൽ നമ്മൾ അന്നജം കാർബോഹൈഡ്രേറ്റ് വളരെ പരിമിതമാക്കി കൊണ്ടുവരികയും അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, ഇപ്പം കിട്ടുന്ന ഈ നമ്മുടെ പെപ്സി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഈ ജങ്ക് ഫുഡ്സ്, അന്നജങ്ങൾ മാക്സിമം ഒഴിവാക്കുക. വ്യായാമം ശീലമാക്കണം. ഒരു അരമണിക്കൂർ ഏതെങ്കിലും ഒരു സമയം, അത് പല ആൾക്കാർ ചോദിക്കുന്ന ഇന്ന സമയം രാവിലെ എനിക്ക് നടക്കാൻ സമയമില്ല, അങ്ങനെ സമയം എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു അരമണിക്കൂർ കൈകാൽ വീശി നടക്കുക, അത് പരമാവധി ശ്രദ്ധിക്കുക. അത് വ്യായാമം ഇതിന് വളരെ നമ്മുടെ കലോറി ബേൺ ചെയ്യുകയും നമുക്ക് ഷുഗർ ഇതുവഴി കുറയ്ക്കാനും പറ്റുന്നതാണ്. ഭക്ഷണം അതുപോലെ വ്യായാമ രീതി. സ്ട്രെസ്സ് ഇതിന് ഭയങ്കര പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പം ഒരു ചുരുങ്ങിയതൊരു 7 മുതൽ 9 മണിക്കൂറെങ്കിലും ഉറക്കം ഇതിന് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മുടെ ജീവിതശൈലിയും അതുപോലെ ഈ ടാബ്ലറ്റ്സും ഇൻസുലിനും, ഇതാണ് ഇതിൻ്റെ ചികിത്സാരീതിയായിട്ട് പറയപ്പെടുന്നത്. കൂടുതൽ ആൾക്കാരും സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടേ? അതുകൊണ്ട് കഴിക്കാതിരിക്കുന്നവരല്ലേ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ അസുഖം ഉണ്ടാവുന്നത് ഒരു പ്രത്യേകത, ആ അസുഖത്തിൻ്റെ പ്രത്യേകത. പല അസുഖങ്ങളുണ്ട്, ഇപ്പം പ്രഷർ ആവട്ടെ, SLE, അതുപോലെ തൈറോയിഡ്, ഇതുപോലെ കുറച്ച് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് ആ മരുന്നും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നത്. അല്ലാതെ ആ മരുന്ന് തുടങ്ങിയത് കൊണ്ട് മാത്രം കഴിക്കേണ്ടി വരുന്നതല്ല, അത് ആ അസുഖത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നതാണ്, അതുകൊണ്ടാണ് അത് നിരന്തരം കഴിക്കേണ്ടി വരുന്നത്.
1: പ്രമേഹ രോഗികൾ അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
0: മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളായിട്ട് പറയാം. ഒന്ന്, നമ്മുടെ ജീവിതശൈലിയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണ ക്രമീകരണങ്ങൾ, അന്നജമടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക, ജങ്ക് ഫുഡ്സ് പരമാവധി കുറയ്ക്കുക, വ്യായാമം നിലനിർത്തുക. ഐഡിയലായിട്ടുള്ള ജീവിതശൈലിയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി വ്യായാമം ഒരു ദിവസം ഏകദേശം 1.5 മണിക്കൂർ നടത്താം, എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പുകവലി, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. അതായത് ജീവിതശൈലിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഈ നമ്മുടെ അസുഖം. രണ്ടാമത്തതായിട്ട് നമ്മുടെ മരുന്ന് അത് കറക്റ്റായിട്ട് പാലിച്ച് മുന്നോട്ട് പോവുക. ഡോക്ടർമാരുടെ കുറിപ്പുകൾ എങ്ങനെയാണോ അതുപോലെ മരുന്നുകൾ കഴിച്ച് കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക. ഇടയ്ക്കതിനു വേണ്ടിയിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യുക. ഏറ്റക്കുറച്ചുകൾ വേണ്ടി വരും ഡോസിൽ, അത് പരിപാലിച്ച് മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്.
1: അൽഹംദുലില്ലാ. പിന്നെ നമ്മുടെ ഇന്നത്തെ ആരോഗ്യ വിചാരം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഷുഗർ അഥവാ പ്രമേഹ രോഗം എന്ന വിഷയം നമുക്ക് വേണ്ടി അവതരിപ്പിച്ച നമ്മുടെ ജുബൈൽ ബദർ ഖലീജ് ഹോസ്പിറ്റലിലെ ഇന്റേണിസ്റ്റ് തലവൻ, സ്പെഷ്യലിസ്റ്റ് കൂടിയായ ഡോക്ടർ മുഹമ്മദ് ഫവാസിന് പീസ് റേഡിയോയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ശ്രദ്ധിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി അർപ്പിക്കുകയാണ്.
0: പീസ് റേഡിയോയിൽ എന്നെ ക്ഷണിക്കുകയും ഈ ആരോഗ്യ വിചാരം എന്ന എപ്പിസോഡിൽ സംസാരിക്കാൻ അവസരം നൽകിയിട്ടുള്ള പീസ് റേഡിയോക്കും ഇതിൻ്റെ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: യെസ്, താങ്ക് യു ഡോക്ടർ മുഹമ്മദ് ഫവാസ്. ആക്ച്വലി ഇത് നമ്മുടെ പുതിയൊരു കാലഘട്ടത്തിലേ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ പലരും രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെ കുറിച്ചാണ് പറയാറുള്ളത്. എന്നാൽ രോഗം വരാതിരിക്കാനുള്ള ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇന്നത്തെ ഒരു പ്രമേഹ രോഗത്തെ തോൽപ്പിക്കാൻ പറ്റിയ ചില മാർഗരേഖകളൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ ആയിരുന്നു നമ്മുടെ ഡോക്ടർ കൂടെ, ഡോക്ടർ മുഹമ്മദ് ഫവാസ് അദ്ദേഹത്തിൻ്റെ ഒപ്പം.
3: റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി പ്രാർത്ഥന പഠനമാണ്.
2: സലാംക, പ്രാർത്ഥനകൾക്ക് വലിയ സ്വാധീനം നമ്മുടെ നിത്യജീവിതത്തിലുണ്ട് അല്ലേ?
3: യെസ്.
2: നമ്മുടെ ശ്രോതാക്കൾക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ഒരു പ്രാർത്ഥന പഠിക്കാനുള്ളൊരു അവസരം ആണല്ലോ ഉള്ളത്.
3: പ്രാർത്ഥന പഠിപ്പിക്കുന്നത് അമീൻ പാദാരിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പാഠത്തിലേക്ക് നമുക്ക് കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ദീനിനെ നന്നാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ പരലോകത്തെ നന്നാക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. നമ്മുടെ ദീനിനെ, നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ നല്ലതാക്കുവാൻ വേണ്ടി, അതിനെ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിലേക്ക് മാറ്റുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീൻ, അല്ലാഹുവേ എന്നെ നീ പശ്ചാത്തപിക്കുന്നവരിൽ ഉൾപ്പെടുത്തേണമേ. വജഅൽനി മിനൽ മുതതഹിരീൻ, ശുദ്ധി പാലിക്കുന്നവരിലും നീ ഉൾപ്പെടുത്തേണമേ എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദീനിനെയും നമ്മുടെ പരലോകത്തെയും നല്ലതാക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തുവാൻ നമ്മെല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: മാഷാഅല്ലാ. അപ്പോൾ പ്രാർത്ഥനാ പഠനം സമാപിച്ചു. റേഡിയോ വൈബ്സിൽ ഇനി പൂമരത്തണലിൽ.
2: അൽഹംദുലില്ലാ, നമ്മളെ കൂട്ടുകാരൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ചയെക്കുറിച്ചാണ് കഴിഞ്ഞ പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ പറഞ്ഞത്,
3: അതിൻ്റെ രണ്ടാം ഭാഗമാണെന്ന്.
2: രണ്ടാം ഭാഗമാണെന്ന്
3: ആരാ അവതരിപ്പിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത്രമേൽ ഇഷ്ടപ്പെട്ട മുഹമ്മദ് ഷമീൽ ആൻഡ് തൗഫീഖ് നിലമ്പൂർ.
2: യെസ്,
3: കുട്ടികൾക്ക് ഈ പ്രോഗ്രാമുകളും അവരുടെ സംസാരങ്ങളും ഒക്കെ അത്രയും ഇഷ്ടമാണെന്നുള്ളത് അവരുടെ കമന്റുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്.
2: വേഗം അവരെ സംസാരിച്ചാടാം അല്ലേ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ? എല്ലാവരും വളരെയധികം സന്തോഷത്തിലല്ലേ? പഠനമൊക്കെ നന്നായി മുന്നോട്ട് പോകുന്നില്ലേ? ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ കൂട്ടുകാരുടെ ചോദിക്കട്ടെ ആദ്യം, പീസ് റേഡിയോ നമ്മൾ സ്ഥിരമായി കേൾക്കാറുണ്ടല്ലോ അല്ലേ? പ്രത്യേകിച്ചും പൂമരത്തണലിലും നമ്മെ പോലെയുള്ള കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന ഈ മദ്രസയും ടെലികിസും ഒക്കെ നമ്മൾ ഏറ്റവും ശ്രദ്ധാപൂർവം കേൾക്കാറുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ? ശരി, നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എപ്പിസോഡ് കേട്ട കൂട്ടുകാർക്ക് കുറച്ചുകൂടെ മെച്ചമുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ കൂടെയുണ്ടായിരുന്ന തൗഫീഖ് നിലമ്പൂർ, അദ്ദേഹം ഇന്നും നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങാൻ വേണ്ടി തൗഫീഖ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന സുന്നത്തായ ചില കാര്യങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി മനസ്സിലാക്കിയത്, വെള്ളിയാഴ്ച ദിവസം ആ ഒരു ദിവസത്തിന് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ വിഷയമാണ്. രണ്ടാമതായിക്കൊണ്ട് വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥന വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മൂന്നാമതായി മനസ്സിലാക്കിയത്, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നമ്മളൊക്കെ എല്ലാ സമയം സ്വലാത്ത് ചൊല്ലാറുണ്ട്, എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ സ്വലാത്തിന് പ്രത്യേകം പ്രതിഫലം അർഹിക്കുന്ന ഒന്നാണ്. നാലാമതായി മനസ്സിലാക്കിയത്, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക. വെള്ളിയാഴ്ച ദിവസം ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എത്രത്തോളം ഉണ്ട് എന്ന് കൂട്ടുകാർ മനസ്സിലാക്കിയ വിഷയമാണ്. കൂട്ടുകാരൊക്കെ അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഞ്ചാമതായി മനസ്സിലാക്കിയത്, വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത്. എല്ലാ ദിവസവും നമ്മൾ സുബഹ് നമസ്കാരം ജമാഅത്ത് നമസ്കരിക്കേണ്ടതുണ്ട്, എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹ് ജമാഅത്തിന് പ്രത്യേകം പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് അവസാനമായി മനസ്സിലാക്കിയതാണ് കുളി എന്നുള്ളത്. സാധാരണ നമ്മൾ കുളിക്കാറുള്ളതിലുപരി വെള്ളിയാഴ്ചയാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കുളി നിലക്ക്, ആ നിലക്ക് നമ്മളൊരു കുളി നിർവഹിച്ചു കഴിഞ്ഞാൽ ആ കുളിക്ക് നമുക്ക് പ്രത്യേകം പ്രതിഫലം ലഭിക്കും. ഈ ആറ് കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്.
5: മാഷാല്ല 6 പോയിന്റുകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എന്ന് സൂചിപ്പിക്കപ്പെട്ടു. ഒന്ന് ചോദിക്കട്ടെ കൂട്ടുകാരോട്, നമ്മൾ പൂമരത്തണലിൽ ഇത്രയും അധികം പോയിന്റുകൾ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് കേട്ടു എങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് കേട്ടതിനു ശേഷമുള്ള വെള്ളിയാഴ്ച ഒരു മാറ്റമുള്ള വെള്ളിയാഴ്ചയായിരുന്നോ? അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പുതിയ അറിവുകൾ ലഭിക്കുമ്പോൾ നല്ല കുട്ടികളുടെ ക്വാളിറ്റിയാണ് അവരത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അവരുടെ ഓരോ വെള്ളിയാഴ്ചകളും ഇനി ഇന്ന് നമ്മൾ കേൾക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക എന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടുകാരാവും നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. മറിച്ച് ഒരുപാട് പൂമരത്തണിൽ കേൾക്കുന്നു, അതിൽ ഒരുപാട് അറിവുകൾ ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മളിത് കേൾക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൂടി ശ്രദ്ധിക്കുക. ഈ 6 കാര്യങ്ങളും നമ്മുടെ ഇനിയുള്ള വെള്ളിയാഴ്ചകളെ മികച്ചതാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കണം. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഏതായാലും നമ്മൾ ഇന്നത്തെ പോയിൻ്റുകളിലേക്ക് പോവുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വവും കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഇനി ഇന്ന് നമ്മൾ ആദ്യമായി പറയാൻ പോകുന്ന ഒരു പോയിൻ്റ് തീർച്ചയായിട്ടും കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മൾ സ്കൂളിലൊക്കെ ആവുമ്പോഴായാലും ചില കൂട്ടുകാരൊക്കെ കാണാറുണ്ട്, വെള്ളിയാഴ്ച ദിവസം ജുമുഅക്കുള്ള ആ ഒരു ഇൻ്റർവെല്ലായി കഴിഞ്ഞാൽ ഒരുപാട് സമയം ലേറ്റായിട്ടൊക്കെ വരുന്ന കൂട്ടുകാരുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും കുറേ സമയം ലേറ്റായി, അല്ലെങ്കിൽ ഇമാമൊക്കെ മിമ്പറിൽ കയറിയതിന് ശേഷമൊക്കെ വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരുമായി ബന്ധപ്പെട്ട അവർ ശ്രദ്ധിക്കേണ്ട, അവർ തിരുത്തേണ്ട ഒരു പോയിന്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, അല്ലേ?
6: തീർച്ചയായിട്ടും. ഇവിടെ സഹോദരൻ ഷമീൽ പറഞ്ഞ പോലെ പല കൂട്ടുകാരും നമ്മൾ കാണാറുണ്ട്, വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ നിന്നും പള്ളിയിലേക്ക് എത്താൻ ഒരുപാട് വൈകുന്നത് കാണാറുണ്ട്. പലപ്പോഴും പല പള്ളികളിലും മുകളിലത്തെ ഭാഗം മുഴുവൻ കുട്ടികൾ നിറഞ്ഞിരിക്കുന്നൊരവസ്ഥ കാണാറുണ്ട്. കാരണം കുട്ടികൾ ഒരുപാട് വെള്ളിയാഴ്ച ദിവസം ഇൻ്റർവെൽ കഴിഞ്ഞ് അവിടുന്ന് പള്ളിയിലേക്ക് എത്താൻ വൈകുന്നൊരവസ്ഥ കാണാറുണ്ട്. നമ്മുടെ ഈ പൂമത്തണലിൽ കേൾക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല. അതോടൊപ്പം നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾക്ക് അത്തരത്തിലുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് നമ്മളിതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കി കൊടുക്കുകയും എല്ലാവരെയും വിളിച്ച് ഒരുമിച്ച് ആ വെള്ളിയാഴ്ച സന്തോഷത്തോടുകൂടി നമ്മൾ പള്ളിയിലേക്ക് നേരത്തെ എത്തുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം. ആ ഒരു പോയിൻ്റാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, പള്ളിയിലേക്ക് നേരത്തെ പുറപ്പെടുക എന്നുള്ളതാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, വേഗം പോകണം എന്ന ആ ഒരു സൽക്കർമ്മത്തിലേക്ക് നമ്മൾ ധൃതി കാണിച്ചുകൊണ്ട് പെട്ടെന്ന് പള്ളിയിലേക്ക് എത്താൻ നമ്മൾ നമ്മുടെ ഭക്ഷണമൊക്കെ പെട്ടെന്ന് കഴിച്ച് മറ്റുള്ള കളികളൊന്നും ഏർപ്പെടാതെ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കിയതാണ്. പള്ളിയിലേക്ക് നേരത്തെ പുറപ്പെടുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കൂട്ടുകാർക്ക് അതിൻ്റെ പ്രതിഫലം മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും പരമാവധി നേരത്തെ എത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. അതിലൊന്നാമതായി അതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കേണ്ടത്, 5 സമയത്തെയാണ് തിരിച്ചിട്ടുള്ളത്. 5 തിരിച്ചിട്ടുള്ള സമയത്തിൻ്റെ 1 സമയത്ത് ഒരാൾ പള്ളിയിൽ എത്തിച്ചേർന്നാൽ അവന് ഒരു ഒട്ടകം അറുത്ത് ദാനം ചെയ്തവനെ പോലെയാണ്. 2 മണിക്കൂറിലാണ് ഒരാൾ ജുമുഅക്ക് പോയതെങ്കിൽ അവനൊരു പശുവിനെ ബലി ചെയ്തവന് തുല്യനാണ്. 3 മണിക്കൂറിലാണ് ഒരുവൻ പോയതെങ്കിൽ കൊമ്പുള്ള ഒരു മുട്ടനാടിനെ അറുത്ത് ദാനം ചെയ്തവന് തുല്യനാണ്. അതോടൊപ്പം 4 സമയത്താണ് ഒരുവൻ പോയതെങ്കിൽ ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്തവന് തുല്യനാണ് അവന്. അതിനവസാനത്തെ പ്രതിഫലം പറയുന്നത്, 5 മണിക്കൂറിലാണ് വല്ലവനും ജുമുഅക്ക് പള്ളിയിൽ പോയതെങ്കിൽ ഒരു കോഴിമുട്ട ദാനം ചെയ്തവന് തുല്യനാണ്. അങ്ങനെ ഇമാം പള്ളിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഖുത്ബ കേൾക്കാൻ വേണ്ടി മലക്കുകൾ അവിടെ ഹാജരാകുമെന്നുള്ളതാണ്.
5: അതെ, തീർച്ചയായിട്ടും ഇവിടെ കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ ഇനി വീട്ടിലൊക്കെയുള്ള സമയത്താണ് നമുക്ക് ഏറ്റവും നേരത്തെ പുറപ്പെടാൻ സാധിക്കുക, അല്ലേ? സ്കൂളിലാവുമ്പോൾ പിന്നെ നമുക്ക് ആ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് കൃത്യസമയത്തെ പോകാൻ സാധിക്കുകയുള്ളൂ. വീട്ടിലാവുമ്പോൾ നമുക്ക് ഒരുപാട് നേരത്തെ പുറപ്പെടാൻ വേണ്ടി സാധിക്കും. ഇവിടെ തൗഫീഖ് സൂചിപ്പിച്ച പോലെ നമുക്കറിയാം, ആദ്യ സമയങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ വളരെ നേരത്തെ തന്നെ എത്തുമ്പോൾ നമുക്ക് ഒട്ടകത്തെയും പശുവിനെയും ആടിനെയും ഒക്കെ ദാനം ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുന്നത്. കൂട്ടുകാർക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലായോ? ഒട്ടകമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വലിയ പെരുന്നാൾക്ക് ഉൽഹിയത്തൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ഓരോ മാടുകളെ കന്നുകാലികളൊക്കെ നമ്മൾ അവിടെ ബലിയറുക്കാറുണ്ടല്ലോ. അപ്പോൾ എത്രയോ സംഖ്യ ചെലവഴിച്ചുകൊണ്ടാണ് ഓരോ മാടിനെയും വാങ്ങുന്നത്. നമ്മുടെ ഉപ്പമാരൊക്കെ ചിലപ്പോൾ ആ ഒരു കന്നിൽ ഒരു ഷെയറൊക്കെ കൂടിയിട്ടുണ്ടാവുള്ളൂ. ഈ അതിന് ഏഴ് ഭാഗാക്കിയിൽ ഒരു ഭാഗം, അത് തന്നെ ഒരു വലിയ സംഖ്യയാണ്. ഇത്രയും വലിയ സംഖ്യകൾ ചെലവഴിച്ചു കൊണ്ടാണ് നമുക്ക് ഒരു പശുവിനെയോ അല്ലെങ്കിൽ മറ്റു കന്നുകാലികളെയോ ഒക്കെ ദാനം ചെയ്യാൻ സാധിക്കുക. ഈ ഒരു പ്രതിഫലം നമുക്ക് ഒരൊറ്റ ശ്രദ്ധ കൊണ്ട്, വെള്ളിയാഴ്ച ദിവസത്തെ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടാനുള്ളൊരു ശ്രദ്ധ കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ എത്രയോ വെള്ളിയാഴ്ചകളിൽ നമുക്കിത് നേടാമായിരുന്നു, ഇനിയുള്ള വെള്ളിയാഴ്ചകളും നമുക്കിത് നേടാൻ സാധിക്കും. പ്രത്യേകിച്ചും വീട്ടിലുള്ള സമയത്ത് വളരെ നേരത്തെ പള്ളിയിലെത്താൻ വേണ്ടി ശ്രമിക്കുക. ശരി, ഇവിടെ തൗഫീഖ് പറഞ്ഞു വെച്ച അവസാനത്തെ ഒരു പോയിന്റിൽ മലക്കുകൾ അവിടെ ഹാജരാകുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതിന്റെ മുമ്പ് എത്തേണ്ട ഒരു പോയിന്റ് ഉണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്.
6: അതിനാണ് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, എന്തുകൊണ്ടാണ് മലക്കുകൾ അവിടെ ഹാജരാകും, ഖുത്ബ കേൾക്കാൻ വേണ്ടി മലക്കുകൾ ഹാജരാകുമെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു വിഷയത്തിന് മനസ്സിലാക്കേണ്ടത്, ഇമാം ഖുത്ബക്ക് വേണ്ടി മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മലക്കുകൾ അവരുടെ ആ ഡ്യൂട്ടി നിർത്തിവെച്ചുകൊണ്ട് ഖുത്ബ ശ്രവിക്കാൻ വേണ്ടി പള്ളിയിലിരിക്കും എന്നുള്ളതാണ്. അപ്പം അതിന് മുമ്പ് വരുന്ന ആളുകൾക്ക് ഈ പ്രതിഫലം ലഭിക്കും. അതായത് തക്കതായ കാരണമുള്ള ആളുകൾക്ക് അതിൽ നമുക്ക് ഇളവുണ്ട്. എന്നാൽ കാരണം കൂടാതെ അകാരണമായിട്ട് കളിച്ചും അല്ലെങ്കിൽ അങ്ങാടിയിൽ വർത്തമാനം അറിഞ്ഞിരുന്ന് പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ജുമുഅ ലഭിക്കില്ല. അതിന് മുമ്പ് വരുന്ന ആളുകളുടെ പേര് ആ കിതാബിൽ രേഖപ്പെടുത്തുകയും അതിനുശേഷം വരുന്ന ആളുകൾക്ക് ആ ജുമുഅയുടെ പ്രതിഫലം നഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്. അതാണ് ആ നമ്മൾ പറഞ്ഞ ഈ പ്രതിഫലം മനസ്സിലാക്കിയ കൂട്ടത്തിൽ അവസാനമായി കൂട്ടുകാർ കേട്ട് കാണും, എന്താണ്, ഇമാം പള്ളിയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഖുത്ബ കേൾക്കാൻ വേണ്ടി മലക്കുകൾ അവിടെ ഹാജരാകുമെന്ന്. അപ്പോൾ അതിനുശേഷം വരുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം കൂട്ടുകാർ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്.
5: ഓക്കെ, അപ്പോൾ ഏതായാലും ഇന്നത്തോടെ കൂട്ടുകാരൊരു തീരുമാനമെടുക്കുകയാണ്. ഇന്ന് പൂമരത്തലിന് കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ഇനിയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും ഏറ്റവും ചുരുങ്ങിയത് ഇമാം മിമ്പറിലേക്ക് കയറുന്ന, അഥവാ ഖുതുബ തുടങ്ങുന്ന സമയമുണ്ടല്ലോ, അതിനു മുമ്പെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പള്ളിയിലെത്തണം. എങ്കിലേ അവിടെ നമ്മുടെ പേരൊക്കെ രേഖപ്പെടുത്താൻ ചുമതലയേൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുടെ ആ ഒരു രേഖയിൽ നമ്മുടെ പേരൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിലൊന്നും നമ്മുടെ പേരുണ്ടാവില്ല. അപ്പോൾ ആ നിലക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇനി നമ്മൾ ഏറ്റവും നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായി ഇന്ന് നമ്മൾ സൂചിപ്പിച്ചത്. ശരി, നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടുകൂടി പിസ് റേഡിയോക്ക് മുമ്പിൽ പൂമരത്തണലിൻ്റെ തണലിലുണ്ടല്ലോ അല്ലേ. ശരി, നമ്മൾ അടുത്തൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ നടന്നു പോകുക എന്നുള്ളത് വളരെയധികം പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് അല്ലേ. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂട്ടുകാർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ.
6: എട്ടാമതായിക്കൊണ്ട് കൂട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്, പള്ളിയിലേക്ക് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂവെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് നടന്നു തന്നെ പോകേണ്ടതാണ്. അതിന് പ്രത്യേകം പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക് കഴിയുന്നവർ നടന്നു പോകുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്കുള്ള പ്രതിഫലമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്, അള്ളാഹുവോടുള്ള നിർബന്ധ ബാധ്യതയെ നമസ്കാരം നിർവഹിക്കുന്നതിനായി തൻ്റെ വീട്ടിൽ നിന്നും വുളു ചെയ്ത് ശുദ്ധി വരുത്തി അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ഒരാൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഓരോ കാലടികൾക്കനുസരിച്ച്, ഓരോ കാലടികളും വെക്കുന്നതനുസരിച്ച് ഓരോ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുകയും അവിടെ പദവികൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ പള്ളിയിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളെങ്കിൽ ആ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നടന്നു പോകാൻ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രതിഫലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
5: തീർച്ചയായിട്ടും നമ്മുടെ പൂമരത്തണലിൽ കേൾക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും നമ്മുടെ ആരുടെയെങ്കിലുമൊക്കെ കൂടെ ഒരു വാഹനത്തിൽ പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണ്. അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, നടക്കാവുന്ന ദൂരത്തിൽ തന്നെയാണ് മിക്ക ആളുകൾക്കും പള്ളി ഉണ്ടാവുക. വാഹനത്തിൽ പോകണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഉപ്പയുടെ കൂടെ അല്ലെങ്കിൽ ഇക്കാക്കയുടെ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഓർമ്മ വരണം. എന്തോ ഓർമ്മ വരണം, അള്ളാഹുവേ ഈ നടത്തത്തിലെ ഓരോ കാലടിക്കും നമുക്കിങ്ങനെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, നമ്മുടെ പദവികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നിങ്ങനെ ആലോചിച്ച് നടന്നു പോകുമ്പോൾ നമുക്ക് സ്ഥിരമായി പള്ളിയിലേക്ക് ജമാഅത്തിന് നടന്നു പോകാനുള്ള ഒരു ശ്രദ്ധയും ഒരു താല്പര്യമൊക്കെ വർദ്ധിക്കും അല്ലേ.
7: ശരി, അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ച ജുമുഅയുമായി ബന്ധപ്പെട്ട മര്യാദകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു വെള്ളിയാഴ്ച വളരെ നേരത്തെ എത്തണം എന്ന് പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് എപ്പോഴെങ്കിലും എത്തണമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് നമ്മുടെ കൂട്ടുകാരെ നമുക്ക് പറയണം.
6: അതെ, കൂട്ടുകാർ ഇതിൽ ഒൻപതാമത്തെ ഒരു പോയിന്റായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ഏഴാമത്തെ പോയിന്റ് മനസ്സിലാക്കിയത് പള്ളിയിലേക്ക് നേരത്തെ എത്തുക എന്നുള്ളതാണ്. എന്നാൽ ഒൻപതാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഒരാൾക്ക് എന്തെങ്കിലും കാരണത്താൽ ഈ പ്രതിഫലം വാങ്ങാൻ സാധിച്ചില്ല, അതായത് ഒന്നാമത്തെ സമയം രണ്ടാമത്തെ സമയം എന്നുള്ള ആ സമയത്ത് ഒരാൾക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ, മിനിമം മിമ്പറിൽ ഖതീബ് കയറുന്നതിന് മുമ്പെങ്കിലും എത്താൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്.
7: ഓക്കെ, അത് നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്തായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ കൂട്ടുകാരുടെ ഓർമ്മയിലേക്കായി ഇട്ടു എന്ന് മാത്രം. ഇനി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ പള്ളിയിലെത്തി, വളരെ നേരത്തെയൊക്കെ വന്നു, പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ നേരെ അങ്ങ് പോയിരിക്കുകയാണോ വേണ്ടത്, അതല്ല അപ്പോൾ എന്തു ചെയ്യണം എന്നതുകൂടി നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ.
6: പല കൂട്ടുകാരും പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മാറ്റേണ്ട ഒരു സ്വഭാവമാണത്. പള്ളിയിൽ കയറിയാൽ ഉടനെ നമ്മൾ നിർവഹിക്കേണ്ടത് രണ്ട് റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പള്ളിയിൽ ഒരാൾ കയറിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കണമെങ്കിൽ, ഇരിക്കാൻ അയാൾക്ക് പിന്നെ അനുവാദം കിട്ടണമെങ്കിൽ അവിടെ രണ്ട് റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കണം എന്നുള്ളതാണ്. ഇനി അവിടെ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും പല കുട്ടികളും പള്ളിയിലേക്ക് എങ്ങനെ എന്തെങ്കിലും കാരണത്താൽ വൈകി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഖുതുബ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയി ഇരിക്കുന്നൊരവസ്ഥ കാണാറുണ്ട്. എന്നാൽ ഖുതുബ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും പെട്ടെന്ന് രണ്ട് റക്അത്ത് നമസ്കരിച്ചിട്ടേ അവർക്ക് പള്ളിയിൽ ഇരിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ, വെള്ളിയാഴ്ച ദിവസം ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്ന് അവിടെ ഇരുന്ന ഒരു സഹോദരനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, നീ തഹിയ്യത്ത് നമസ്കരിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നീ എഴുന്നേറ്റ് നമസ്കരിക്കുക എന്ന് റസൂലുള്ള കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ മനസ്സിലാക്കേണ്ടത് ഖുതുബ തുടങ്ങി എന്ന് കരുതി നമ്മൾ ഒരിക്കലും ആ ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. പള്ളിയിലെത്തിയാൽ ഉടനെ തഹിയ്യത്ത് നമസ്കരിച്ചുകൊണ്ടാണ് പള്ളിയിൽ ഇരിക്കേണ്ടത്.
7: തീർച്ചയായിട്ടും നമ്മൾ പള്ളിയിൽ കയറി ഇരിക്കുന്നതിന് മുമ്പായി രണ്ട് റക്അത്ത് നമസ്കരിക്കണമെന്നാണ് ഇപ്പോൾ നമ്മളോട് സൂചിപ്പിക്കപ്പെട്ടത്. ഇനി നമ്മൾ പള്ളിയിൽ വന്നു, നേരത്തെ എത്തി, അതുപോലെ എത്തിയ ഉടനെ തന്നെ നമ്മൾ തഹിയ്യത്തൊക്കെ നമസ്കരിച്ചു. കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ സൂറത്തുൽ കഹ്ഫൊക്കെ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ പാരായണം ചെയ്തു. അങ്ങനെ ഖുതുബ തുടങ്ങാൻ പോവുകയാണ്. ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ ഇന്നത്തെ പൂമരത്തണലിൽ നമ്മൾ നിർവഹിക്കുകയാണ്.
6: ജുമാ നമസ്കാരം നമുക്കറിയാം, കുട്ടികൾ മനസ്സിലാക്കിയതാണ്, ആദ്യം ഖുതുബയാണ് നിർവഹിക്കാറുള്ളത്, അതിനുശേഷമാണ് നമസ്കാരം. അപ്പം നമ്മൾ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് തഹിയ്യത്ത് നമസ്കരിക്കുക. ജുമുഅ ഖുതുബ ആരംഭിച്ചു കഴിഞ്ഞാൽ പല കൂട്ടുകാർക്കും ആ ജുമുഅ നഷ്ടപ്പെടാനുള്ളൊരു കാരണം, അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാനുള്ള കാരണമായിരിക്കും പഠിപ്പിച്ചിട്ടുള്ളത് ഖുതുബ നടക്കുന്ന സമയത്ത് സംസാരിക്കുക എന്നുള്ളതാണ്. ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം വെള്ളിയാഴ്ച ദിവസം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. തൻ്റെ അടുത്തിരുന്ന് ഒരു സഹോദരൻ, നമ്മളൊരു കൂട്ടുകാരൻ സംസാരിച്ചാൽ അവനോട് സംസാരിക്കരുതെന്ന് പോലും പറയാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അവൻ നല്ല കാര്യം ചെയ്യുന്നത്, കാരണം സംസാരിക്കുന്ന ഒരുത്തനോട് സംസാരിക്കാൻ പാടില്ല, വെള്ളിയാഴ്ചയാണ് ഖുതുബ നിർവഹിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പോലും പറയുന്നത് തെറ്റാണ്. എന്നാൽ അവനോട് ആംഗ്യം കാണിച്ചുകൊണ്ട് സംസാരിക്കരുത് എന്ന രൂപത്തിൽ ആംഗ്യം കാണിക്കാൻ മാത്രമേ പാടുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പല കൂട്ടുകാരും വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് വന്ന് ഖുതുബ നടക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയും അല്ലെങ്കിൽ പായയുടെ നൂല് വലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മാറ്റിലുള്ള കാര്യങ്ങൾ ഇതിലിങ്ങനെ എന്തെങ്കിലും കൈകൊണ്ടിങ്ങനെ ചിത്രം വരച്ചുകൊണ്ടോ ഇരിക്കുന്ന ഒരുപാട് കൂട്ടുകാരെ കാണാറുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും അത്തരത്തെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ തിരുത്തേണ്ടതുണ്ട്. കാരണം വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം, ഒരു പക്ഷി നമ്മുടെ തലയിൽ വന്നിരുന്നാൽ അത് പാറിപ്പോകാതിരിക്കാൻ എത്രത്തോളം ശ്രദ്ധിച്ചിരിക്കുന്നുവോ അത്രത്തോളം ശ്രദ്ധയോടുകൂടി നമ്മൾ ഖുതുബ ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്.
7: ഓക്കെ, നമ്മെപ്പോലെയുള്ള പൂമരത്തണലിൽ കേൾക്കുന്ന നല്ല കൂട്ടുകാരൊക്കെ ഇത്തരത്തിൽ തന്നെയാണ് ചെയ്യാറുള്ളത് എന്ന് മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അശ്രദ്ധമായി ഇരിക്കാതിരിക്കുക, നമ്മുടെ ശ്രദ്ധ പോകുന്ന ഇരുത്തങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതും ഇവിടെ നമ്മൾ സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ നമ്മുടെ കാൽമുട്ടൊക്കെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഇരുത്തങ്ങളുണ്ടല്ലോ, അത്തരം ഇരുത്തങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് അത്തരം ഇരുത്തങ്ങളല്ല, വളരെ അറ്റൻറ്റീവായി നമുക്ക് ഖുതുബ കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ, ഉറക്കമൊന്നും വരാത്ത രൂപത്തിൽ നല്ല അറ്റൻഷനിൽ കൃത്യമായി തന്നെ ഇരിക്കുക എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാന സമയത്തേക്ക് വരുമ്പോൾ ഈ ഒരു ജുമുഅ നമസ്കാരമൊക്കെ നിർവഹിച്ചു. നിർവഹിച്ചതിന് ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്.
6: അതെ കൂട്ടുകാർ, അവസാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്, ഇതുകൂടെ മനസ്സിലാക്കിക്കാൻ നമ്മുടെ ജുമുഅ നമസ്കാരം പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ അവസാനത്തെ പ്രതിഫലം കൂടി നഷ്ടപ്പെടുത്താതിരിക്കാൻ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല കൂട്ടുകാരും വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോകുന്നൊരു പ്രവണത കാണാറുണ്ട്. നമ്മളൊക്കെ 5 വക്ത് നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് റവാത്തിബ് സുന്നത്തുകൾ മനസ്സിലാക്കിയതാണ്. അസർ നമസ്കാരത്തിന് ഒഴികെയുള്ള എല്ലാ നമസ്കാരത്തിനും മുമ്പും ശേഷമായിട്ട് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, ജുമുഅ നമസ്കാരത്തിന് ശേഷം 4 റക്അത്ത് സുന്നത്ത് നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സുന്നത്ത് കൂടെ ജുമുഅ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ജുമുഅ ദിവസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ 12 വളരെ പ്രധാനപ്പെട്ട 12 പോയിന്റുകൾ നമ്മൾ 2 എപ്പിസോഡുകളായി മനസ്സിലാക്കി. കൂട്ടുകാർ വളരെ കൃത്യമായി അത് എഴുതി രേഖപ്പെടുത്തി ഇനിയുള്ള വെള്ളിയാഴ്ച ദിവസങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സ്കൂളിലും മറ്റുമൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: മാഷാല്ലാ, പൂമരത്തണലിൽ സമാപിച്ചു. നമ്മുടെ ഒരു വെള്ളിയാഴ്ച എന്ന വിഷയത്തിലെ ഭാഗം 2 ബഹുമാനായ മുഹമ്മദ് ഷമീൽ അതുപോലെ തൗഫീഖ് നിലമ്പൂർ എന്നിവർ കൂടി കുട്ടികൾക്ക് വേണ്ടി പൂമരത്തണലിൽ പങ്കെടുത്തത്. നമുക്കിനി നുറുങ്ങുകളാണ്.
2: വായിക്കാനൊന്നും സമയമില്ല എന്ന് പറയാറുണ്ട് പൊതുവെ. പക്ഷെ വായന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ പീസ് റേഡിയോയിലെ ചില ശ്രോതാക്കൾക്ക് ഒരു പക്ഷേ
3: വായന കേൾവിയാക്കാം.
2: വായന കേൾവിയാക്കാം. യെസ്,
3: അതാണ് തൻസിയ നസ്രീൻ കെവിയുടെ രചനക്ക്
2: പാലം പണിയുന്നവർ ഈയൊരു ലേഖനത്തിനാണ് നമ്മുടെ
3: മൻസൂർ മണ്ണാർക്കാടൻ്റെ ശബ്ദം.
8: പാലം പണിയുന്നവർ. ഒരിടത്ത് 2 സഹോദരങ്ങൾ തൊട്ടടുത്ത വീടുകളിലായി താമസിച്ചിരുന്നു. കൃഷിക്കാരായ അവർ ഇരുവരും ഒരുമയോടെയാണ് കഴിഞ്ഞിരുന്നത്. ഒരേ പണിയായുധങ്ങൾ ഉപയോഗിച്ച് പരസ്പരം കൃഷിക്കാര്യങ്ങളിൽ സഹായിച്ച് അവർ ജീവിച്ചു പോന്നു. ഇതിനിടെ എന്തോ കാര്യത്തിന് അവർ തമ്മിൽ പിണങ്ങാൻ ഇടയായി. രണ്ടുപേരുടെയും ഇടയിൽ തെറ്റിദ്ധാരണ വളർന്നു വന്നു. എന്തിനേറെ അവർ തമ്മിൽ കണ്ടാൽ പരസ്പരം സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെയായി. അവരുടെ കൃഷിയിടങ്ങൾ വേർതിരിക്കുന്ന ഭാഗത്തുകൂടി അവർ വലിയ ഒരു ചാല് കീറി തൊട്ടടുത്ത പുഴയിലെ വെള്ളം അതിലൂടെ ഒഴുക്കിയിരുന്നു. സഹോദരൻ തൻ്റെ കൃഷിയിടത്തിലേക്ക് വരാതിരിക്കാൻ ചാല് നല്ലതാണെന്ന് ഇരുവരും കരുതുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മൂത്ത സഹോദരൻ്റെ വീട്ടിൽ ഒരു മരപ്പണിക്കാരൻ വന്ന് എന്തെങ്കിലും മരപ്പണികൾ തരുമോ എന്നന്വേഷിച്ചു. പെട്ടെന്ന് മൂത്ത സഹോദരനൊരു ബുദ്ധി തോന്നി. അയാൾ മരപ്പണിക്കാരനെ വിളിച്ചുകൊണ്ടുപോയി കുറേ പഴയ തടിക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണിച്ചു കൊടുത്തു. അതുപയോഗിച്ച് തൻ്റെ പറമ്പിന് ചുറ്റും ഒരു വേലി കെട്ടിത്തരുവാൻ പറഞ്ഞു. ഇളയ സഹോദരൻ്റെ പുരയിടം കാഴ്ചയിൽ നിന്ന് മറയത്തക്ക രീതിയിൽ ഉയരത്തിലായിരിക്കണം വേലി കെട്ടേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതിനായി കുറച്ച് ആണികളും മറ്റു ചില സാധനങ്ങളും വാങ്ങണമെന്ന് മരപ്പണിക്കാരൻ ആവശ്യപ്പെട്ടു. അയാൾ ഉടനെ തന്നെ മരപ്പണിക്കാരനെയും കൂട്ടി നഗരത്തിലേക്ക് പോയി. വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു. വേഗം തന്നെ പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് മരപ്പണിക്കാരനെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. മൂത്ത സഹോദരന് മറ്റൊരിടത്തേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അയാൾ ആദ്യമൊന്ന് അമ്പരന്നു. പുരയിടത്തിനു ചുറ്റും വേലിയൊന്നും കാണാനില്ല. എന്നാൽ മരപ്പണിക്കാരൻ ചാലിനോട് ചേർന്ന് എന്തോ പണി ചെയ്യുന്നുമുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് മരപ്പണിക്കാരൻ ചാലിനു കുറുകെ ഒരു പാലം പണിതിരിക്കുന്നു. കൈവരികൾ ചേർത്ത് മനോഹരമായി നിർമ്മിച്ച പാലം. പാലം പണികണ്ട് ഇളയ സഹോദരൻ അതിൽ കൂടി കയറി വന്നു. തൻ്റെ കൃഷിയിടത്തിലേക്ക് എളുപ്പം കടക്കാൻ ജ്യേഷ്ഠൻ പാലം പണിയിച്ചതാണെന്നാണ് അനുജൻ കരുതിയത്. ആ സന്തോഷത്തോടെ കൈകളും നീട്ടിപ്പിടിച്ചു വരുന്ന അനുജനെ കണ്ടപ്പോൾ ജ്യേഷ്ഠ സഹോദരനും പാലത്തിലൂടെ നടന്നുകയറി. പാലത്തിൻ്റെ നടുക്കുവെച്ച് അവരിരുവരും കെട്ടിപ്പിടിച്ചു, കണ്ണീർ പൊഴിച്ചു. പ്രിയ സഹോദരങ്ങളെ, വേലികൾ കെട്ടുന്നതിനേക്കാൾ പാലങ്ങൾ പണിയുന്നതിലാകട്ടെ നിങ്ങളുടെ ശ്രദ്ധ. ബന്ധങ്ങൾ കെട്ടടിച്ചുവിടാതെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുക.
2: അപ്പം നല്ലൊരു ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരം നമ്മൾ കേട്ടു അല്ലേ. മൻസൂർ മണ്ണാർക്കാടാണ് ഇത് ഇവിടെ പ്രസൻ്റ് ചെയ്തത്. തെൻസീഹ നസ്രീൻ കെ വി ആയിരുന്നു ഈ ഒരു ലേഖനത്തിൻ്റെ രചയിതാവ്.

0: കൂടുതലറിയാൻ ആർക്കും ആഗ്രഹമില്ലാത്തത്? പക്ഷേ ആഗ്രഹം കൊണ്ട് മാത്രം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നടക്കില്ല, ചില പരിശ്രമങ്ങൾ കൂടി വേണം. അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലൂടെ പീസ് റേഡിയോ ശ്രോതാക്കൾ ഓരോ ദിവസവും ഓരോ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ സലാംക്ക?
1: അൽ മുഹൈമിൻ എന്നുള്ള നാമം, അള്ളാഹുവിൻ്റെ വ്യത്യസ്ത നാമങ്ങളെയാണ്. 43-ാമത്തതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ അസ്മാഉൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇപ്പോൾ 43-ാമത്തെ നാമമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ബഹുമാനായ ഷമീർ മദീനി അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് അൽ മുഹൈമിൻ എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നു, നമുക്ക് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ അറിയുവാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗമാണ് അല്ലാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കുക എന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങളിലൂടെ, അവൻ്റെ വിശേഷണങ്ങളിലൂടെ, അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹവും ബഹുമാനവും അതേപോലെ ആദരവും എല്ലാം നമ്മുടെ മനസ്സിൽ ശക്തിപ്പെടുമെന്ന് മാത്രമല്ല, ഓരോ നാമവും നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സ്വാധീനവും പല പോസിറ്റീവായ എനർജിയും നമുക്ക് നൽകുമെന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അൽ അസ്മാഉൽ ഹുസ്ന എന്ന ഈ പഠന പരമ്പര അതിൻ്റേതായ പ്രാധാന്യത്തിലും ഗൗരവത്തിലും നമ്മളെടുത്ത് കൂടുതൽ കൂടുതൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ച്, വിശേഷണങ്ങളെ സംബന്ധിച്ച് അറിയാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്ന ഒരു നാമം അൽ മുഹൈമിൻ എന്നതാണ്. അള്ളാഹുവിൻ്റെ നിരവധി വിശിഷ്ട നാമങ്ങളുടെ കൂട്ടത്തിൽ ഒരു നാമമാണ് അൽ മുഹൈമിൻ. സൂറത്തുൽ ഹഷറിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ. മുഹൈമിനാണ് അള്ളാഹു, നിരീക്ഷകൻ അല്ലെങ്കിൽ സംരക്ഷകൻ, സാക്ഷ്യം വഹിക്കുന്നവൻ എന്നൊക്കെ അതിന് നമുക്കർത്ഥം പറയാം. അള്ളാഹു നമ്മെ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ, അവൻ്റെ പരിരക്ഷയിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. നമ്മുടെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കും എല്ലാം അവൻ സാക്ഷിയുമാണ്. ഈ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് അൽ മുഹൈമിൻ എന്ന അള്ളാഹുവിൻ്റെ നാമം. തീർച്ചയായും ആ ഒരു നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ താൽപ്പര്യമായി നമ്മൾ അറിയേണ്ട ഒന്നാണ്, രഹസ്യ പരസ്യങ്ങൾ എല്ലാം അറിയുന്നവനാണ് അള്ളാഹു. അവൻ്റെ നിരീക്ഷണത്തിൽ, അവൻ്റെ അറിവില്ലാതെ, അവൻ കാണാതെ, അവൻ കേൾക്കാതെ, അവൻ അറിയാതെ ഒന്നും നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫാ. തീർച്ചയായും അള്ളാഹു അതീവ രഹസ്യമാക്കിയതും മനുഷ്യന്മാർ സ്വകാര്യമായി പറഞ്ഞതും എല്ലാം അറിയും. അവരുടെ മനസ്സിൽ മാത്രം സൂക്ഷിച്ചത്, അതേപോലെ മറ്റൊരാളോട് രഹസ്യമായി സ്വകാര്യമായി പറഞ്ഞ കാര്യം എല്ലാം അള്ളാഹു അറിയും. സൂറത്ത് ത്വാഹയിലെ 7-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ. ആ ഒരു തിരിച്ചറിവും ആ ഒരു കാര്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ മുറാക്കബത്തിനെ സംബന്ധിച്ച്, പടച്ചിറബ് സദാസമയവും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു ബോധം നമുക്കുണ്ടാകും. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. നന്മകളിൽ സജീവമാകാൻ അത് നമുക്ക് സഹായകമാകും. അതേപോലെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് നമ്മൾ എന്നതും ആ നാമം അറിയിക്കുന്ന ഒരാശയമാണ്.

0: നമ്മൾ എവിടെ പോയാലും നമ്മൾ എവിടെ ഒറ്റപ്പെട്ടു എന്ന് നമുക്ക് തോന്നിയാലും നമ്മൾ സത്യത്തിൽ ഒറ്റപ്പെട്ടിട്ടില്ല. നമുക്ക് സഹായമായി, സംരക്ഷണമായി, പിന്തുണയായി അള്ളാഹു കൂടെയുണ്ട്. അവൻ നമ്മെ നിരീക്ഷിക്കുന്നതോടൊപ്പം നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മെ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തതുപോലെ, കുട്ടിയായിരുന്ന സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളിൽ കാണാം, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, മോനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അവൻ നിന്നെ കാത്ത് സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് സൂക്ഷിച്ച് നീ ജീവിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും, കാത്തുകൊള്ളും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, മോനെ നീ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണം, അവനെ സൂക്ഷിക്കണം, എങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിയായി, സംരക്ഷകനായി, വഴികാട്ടിയായി, അത്താണിയായി നിനക്കവനെ കാണാം. അപ്പോൾ പടച്ചറബിൻ്റെ നിരീക്ഷണം മാത്രമല്ല, അവൻ്റെ സാമീപ്യവും അവൻ്റെ സംരക്ഷണവും കൂടി ആ നാമം അറിയിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വ ബോധം നമുക്കുണ്ടാകും. അതേപോലെ നാം പറയുന്നതും നാം ചെയ്യുന്നതും എല്ലാം അള്ളാഹു കാണുന്നു, അള്ളാഹു കേൾക്കുന്നു എന്നറിയുമ്പോൾ, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മനുഷ്യൻ ഒരു വാക്കുപോലും ഒരുവിടുന്നില്ല, അത് കൃത്യമായി നിരീക്ഷിക്കുന്ന, ഏറ്റെടുക്കുന്ന അള്ളാഹു ഏർപ്പെടുത്തിയ മലക്കുകളുണ്ട്. അള്ളാഹു ഇതെല്ലാം ആ മലക്കുകളുടെ സാന്നിധ്യമുണ്ടായാലും ഇല്ലെങ്കിലും അറിയുന്നവനാണ്. അപ്പോൾ പടച്ചറബ് രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്താൻ ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾ അത് ചെയ്യുന്ന ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ, അനിഷേധ്യമായ തെളിവുകളായി ഇവയെല്ലാം പരലോകത്ത് വരുമ്പോൾ ഏറ്റവും വലിയ സാക്ഷ്യം അള്ളാഹുവിൻ്റെ സാക്ഷ്യം തന്നെയാണ്. അപ്പോൾ പടച്ചറബിനെ സംബന്ധിച്ചുള്ള ആ ഒരു കൃത്യമായ ബോധ്യവും നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു ബോധവുമാണ്, അള്ളാഹു അൽ മുഹൈമിനാണ്, അവൻ നമ്മെ നിരീക്ഷിക്കുന്നവനാണ്, നമുക്ക് സഹായിയും സംരക്ഷകനുമാണ്, നമ്മുടെ എല്ലാറ്റിനും സാക്ഷ്യം വഹിക്കുന്നവനുമാണ് എന്ന തിരിച്ചറിവ്. അതേപോലെ തന്നെ ആ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ അറിയുമ്പോൾ, അവൻ നമ്മുടെ രക്ഷകനും സംരക്ഷകനും നിരീക്ഷകനുമാണ് എന്നൊക്കെ അറിയുമ്പോൾ, അള്ളാഹു നമുക്കെന്താണോ നിശ്ചയിച്ചത്, അള്ളാഹു നമുക്കെന്താണോ വീതിച്ചു തന്നത്, അതിൽ തൃപ്തിപ്പെടുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും. അള്ളാഹു ഉദ്ദേശിക്കാത്ത ഒന്നും ഇവിടെ നടക്കില്ലല്ലോ. മാഷാ അല്ലാഹു ഖാൻ വമാലം യശ ഇലം യക്കുൻ, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്തത് നടക്കില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ പലതിനെയും സംബന്ധിച്ച് നമ്മൾ വല്ലാതെ നിരാശപ്പെടുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഓ, അങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടും ഇങ്ങനെ വന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ മനസ്സ് നിരാശ സമ്മാനിക്കുന്ന പല അഭിപ്രായങ്ങളും പല വിലയിരുത്തലുകളുമൊക്കെ ഉണ്ടാകും. പക്ഷെ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമുക്ക് സുരക്ഷിതത്വം ഒരുക്കുന്ന, നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അതീവ ദയാലുവും പരമകാരുണ്യകനുമായ പടച്ചറബ്ബ് എനിക്കത് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ, എനിക്കത് വേണ്ട എന്നാണ് അവൻ തീരുമാനിച്ചതെങ്കിൽ, അതിൽ എന്തോ നന്മയുണ്ട്, ഖൈറുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു എന്നാണ്. എങ്ങനെ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാ ബിൽ ഖളാ, അള്ളാഹുവെ നിൻ്റെ വിധി, നിൻ്റെ തീരുമാനം എന്തു തന്നെയായിരുന്നാലും അത് തൃപ്തിപ്പെടുവാനുള്ളൊരു മനസ്സ് ഞാൻ നിന്നോട് ചോദിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടലാണ് നന്മ എന്ന് നമ്മൾ കരുതും. നമ്മൾ കിട്ടരുത്, നടക്കരുത് എന്ന് വിചാരിച്ചത് നടന്നാൽ അതിൻ്റെ പേരിൽ നമ്മൾ അസ്വസ്ഥത പ്രകടിപ്പിക്കും. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അസ അൻ തുഹിബ്ബു ഷൈ അൻ വഹുവ ഷർറുൻ ലക്കും, നിങ്ങൾ ചില കാര്യങ്ങൾ ഖൈറാണ് എന്ന് നിങ്ങൾ വിചാരിക്കും, ഗുണകരമാണ്, നന്മയാണ് എന്ന് കരുതും. പക്ഷെ വാസ്തവത്തിൽ അത് ഗുണമല്ലായിരിക്കും. വേറെ ചില കാര്യങ്ങൾ നിങ്ങൾ വെറുക്കും, അത് ഉണ്ടാകരുത്, അങ്ങനെ ആകരുത് എന്ന് നിങ്ങൾ വിചാരിക്കും, ആഗ്രഹിക്കും. നിങ്ങളുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും വിരുദ്ധമായി അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ പൊറുതികേട് കാണിക്കും. അപ്പോൾ നിങ്ങൾ കരുതുന്നതും നിങ്ങൾ കണക്കുകൂട്ടുന്നതുമല്ല കാര്യം. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. ആത്യന്തികമായി അതിൻ്റെ ഗുണദോഷങ്ങൾ അറിയുന്നത് അല്ലാഹുവാണ്. നിങ്ങൾക്കറിയില്ല ഭാവി എന്താണ്, അതിൻ്റെ ആത്യന്തികമായ ഗുണദോഷങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സുന്നത്താണ്, മാതൃകയാണ്, രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് പടച്ചറബിനോട് തേടണം. ഇസ്തിഹാറത്ത്, ഖൈറിനെ തേടിക്കൊണ്ട്, നന്മ തേടിക്കൊണ്ടുള്ള നമസ്കാരം. ആ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന അതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബി ഇൽമിക വ അസ്തഖ്ദിറുക ബി ഖുദ്റതിക വ അസ്അലുക മിൻ ഫളിക്കൽ അളീം ഇന്നക തഖ്ദിറു വ ലാ അഖ്ദിർ ഇന്നക തഅലമു വ ലാ അഅലം വ അൻത അല്ലാമുൽ ഗുയൂബ്. അള്ളാഹുവിൻ്റെ എത്രയോ നാമങ്ങൾ അതിൽ പറയുന്നുണ്ട്. അള്ളാഹുവെ, നീയാണ് എല്ലാം അറിയുന്നവൻ, എനിക്കറിയില്ല. നിനക്കാണ് കഴിവുള്ളവൻ, എനിക്ക് കഴിവുകളില്ല. അതുകൊണ്ട് എന്താണോ ഹൈർ അതെനിക്ക് നീ നൽകണമേ. നമ്മൾ കരുതുന്നതിനപ്പുറം, നമ്മൾ തീരുമാനിക്കുന്നതിനപ്പുറമാണ് ഗുണദോഷങ്ങളുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് ഗുണത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗൈനാ അൻ കസറത്തിൽ അറൽ. ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യമല്ല വാസ്തവത്തിൽ ധന്യത എന്ന് പറയുന്നത്. വലാക്കിന്നൽ ഗൈനാ ഗൈന നഫ്സ്, മറിച്ച് ഐശ്വര്യം അല്ലെങ്കിൽ ധന്യത എന്നത് മനസ്സിന് ഉള്ള ധന്യതയും ഐശ്വര്യവുമാണ്. അപ്പോൾ പടച്ചറബ്ബ് എന്നെ നിരീക്ഷിക്കുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ അവസ്ഥകളെല്ലാം എന്നേക്കാൾ അറിയുന്നവനാണവൻ. അതേപോലെ എൻ്റെ സംരക്ഷണം ഏറ്റെടുത്തവനാണവൻ. ഏറ്റവും കൂടുതൽ കരുണയും കാരുണ്യവും ദയയും വാത്സല്യവും ഒക്കെയുള്ള അവൻ എനിക്ക് ഇന്നത് വെക്കുമ്പോൾ അത് രോഗമാകാം, നഷ്ടമാകാം, കഷ്ടതകളാകാം, പ്രയാസങ്ങളാകാം, എന്തുമാകട്ടെ, അതിനൊരു നെഗറ്റീവായി എല്ലാ അർത്ഥത്തിലും എന്നെ എന്തോ നില വിധേന വേദനിപ്പിക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ് എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. അവിടെ ക്ഷമിക്കുവാനും സഹിക്കുവാനും നമുക്ക് സാധിക്കണം. അതിന് പ്രേരകമായ ഒരു ആശയമാണ് വാസ്തവത്തിൽ ഈ നാമം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ സംബന്ധിച്ചുള്ള ഒരു ജാഗ്രതയുണ്ടാകും. അള്ളാഹു വീതിച്ചു തന്നതാണ് ഇത് എന്നതിൽ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുവാനും, നമ്മൾ ആഗ്രഹിച്ചതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചതെങ്കിലും അതിലൊരു തൃപ്തിയും സന്തോഷവും ഉണ്ടാകുവാനും ഒരു വിശ്വാസിക്ക് അത് സഹായകമാണ്. അതേപോലെ ഒരു സുരക്ഷാബോധം, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, എൻ്റെ അവസ്ഥകൾ അറിയുന്നുണ്ട്, എൻ്റെ സംരക്ഷണം അവൻ്റെ കൈകളിലാണ് എന്നൊക്കെ അറിയുമ്പോൾ ഞാനെന്തിനു പേടിക്കണം, ഞാനെന്തിനു സങ്കടപ്പെടണം, ഞാനെന്തിനു നിരാശനാകണം എന്ന ഒരു തിരിച്ചറിവ് കൂടി നമുക്കതിലൂടെ കിട്ടും. മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും അവരാരും നിരാശരായിട്ടില്ല. ജീവിതത്തിൻ്റെ ഒട്ടേറെ പരീക്ഷണങ്ങളെ തരണം ചെയ്തവരാണ് അവരൊക്കെ. മക്കളില്ലാതെ ദീർഘകാലം ജീവിതം നയിക്കേണ്ടി വന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും. പക്ഷേ പടച്ചറബ്ബ് എൻ്റെ സംരക്ഷകനാണ്, എന്നോട് ദയയുള്ളവനാണ്, അവൻ്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടേണ്ടവരാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ വാർദ്ധക്യത്തിലും പ്രതീക്ഷ കൈവിടാതെ പടച്ചറബിനോട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിരാശപ്പെടേണ്ടതില്ല എന്ന് മലക്കുകൾ ആശ്വസിപ്പിക്കുമ്പോൾ മലക്കുകളോട് തിരിച്ചു ചോദിക്കുകയാണ്, വമൻ യഖനതു മിർ റഹ്മത്തി റബ്ബി ഇല്ലല്ലാലൂൻ. വഴിപിഴച്ചു പോയവരല്ലാതെ എൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ആരാണ് നിരാശപ്പെടുക, ഞാൻ നിരാശപ്പെടുകയോ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്. അപ്പോൾ പടച്ചറബിൻ്റെ ആ ഒരു വിശേഷണം നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ തഖ്വയും തവക്കുലും ശക്തിപ്പെടുവാൻ കൂടി അത് നിമിത്തമാകും. അള്ളാഹു പറഞ്ഞതിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ, അള്ളാഹു വിലക്കിയതിൻ്റെ പേരിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പരിപൂർണമായ അനുസരണം നമ്മുടെ ജീവിതത്തിലേക്ക് ആർജിക്കുവാൻ അത് നമ്മെ പ്രേരിപ്പിക്കും. ആ പടച്ചിറപ്പിൽ തവക്കുലാക്കി അവൻ്റെ തീരുമാനമനുസരിച്ച് എല്ലാം നടക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടി നിർഭയരായി ജീവിക്കാൻ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഏതൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും ഒക്കെ എൻ്റെ സംരക്ഷകനായ അള്ളാഹു ഉണ്ട്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു തിരിച്ചറിവ് വിശ്വാസിക്ക് വലിയ കരുത്തും ആശ്വാസവുമാണ്, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള പ്രേരണയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാവിധ കാവലും സംരക്ഷണവും നമുക്ക് നൽകി ഈമാനികമായ കരുത്തിൽ നിർഭയരായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ നാം ഓരോരുത്തരെയും പടച്ചറബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബാറകല്ലാഹു ഫീക്ക്, ജസാകല്ലാഹു ഖൈറ. അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമമായ അൽ മുഹൈമിനാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അതുവഴി അള്ളാഹുവിനോട് കൂടുതൽ ഇഷ്ടമുള്ള വിശ്വാസിയായി, നന്ദിയുള്ള വിശ്വാസിയായി മാറാനും റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ എപ്പിസോഡിലും ബഹുമാനനായ ഷമീർ മദീനിയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അള്ളാഹു ആയുസ്സും ആരോഗ്യവും നൽകി ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ.
2: എങ്കിൽ ഇനി കഥ പറയാം.
1: യെസ്, കഥ പറയാം. ഈ ഒരു പ്രോഗ്രാം ഞാൻ വിചാരിച്ചത് കുട്ടികൾ മാത്രം കേൾക്കുന്ന പരിപാടിയാണ്. പക്ഷെ പീസ് റേഡിയോയിൽ മറ്റു പ്രോഗ്രാമുകളിലൊക്കെ ഇരിക്കുമ്പോഴാണ് മനസ്സിലായത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ കേൾക്കുന്നുണ്ട്, പക്ഷെ കുട്ടികളാണ് കൂടുതലും കേൾക്കേണ്ടത്. ഓക്കെ, കുട്ടികളുടെ ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്, അബ്ദുസലാം വീട്ടിയാണ്. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ കുട്ടികൾ കേൾക്കാനിരിക്കുന്നത്. റസൂലിൻ്റെ ചങ്ങാതി.
2: യെസ്, ഈ പുസ്തകം വിസ്ഡം സ്റ്റുഡൻസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഖലീഫമാരെ പഠിക്കുക എന്നുള്ള ഭാഗമായിട്ടുള്ള ഒരു പുസ്തക സീരീസ് ഉണ്ട്, നാല് ഖലീഫമാരുമായി ബന്ധപ്പെട്ട്. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നുള്ള പുസ്തകത്തിലെ റസൂലിൻ്റെ ചങ്ങാതി എന്ന ഭാഗത്ത് വരുന്ന ചരിത്ര ആഖ്യാനമാണ് കഥയായി കുട്ടികൾക്ക് നമ്മൾ അവതരിപ്പിക്കുന്നത്.
3: ഒരുപാട് കഥകൾ ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കേട്ടു അല്ലേ. നമ്മൾ ഇനി ആരംഭിക്കാൻ പോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഇവരുടെയൊക്കെ ചരിത്ര കഥകളാണ് കഥ പറയാൻ പരിപാടിയിലൂടെ നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറിച്ച് കേൾക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറിച്ച് കൂട്ടുകാരെ കേട്ടിട്ടില്ലേ? റസൂലിൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു അല്ലേ. അതാരാണ്? ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. നോക്ക്, AD 573 മക്കയിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനിച്ചത്. അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. പിതാവിൻ്റെ പേര് കിട്ടിയോ? ഉമ്മുൽ ഖൈർ എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ട സൽമയായിരുന്നു മാതാവ്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുഞ്ഞിയത്തുണ്ട് അപരനാമം. ഇത് അക്കാലത്ത് അറബികൾക്ക് ഒന്നിലധികം പേരുണ്ടായിരുന്നു. യഥാർത്ഥ പേരിന് പുറമേ ഓമനപ്പേരായ കുഞ്ഞിയത്തുമുണ്ടായിരുന്നു. മക്കളിലേക്ക് ചേർത്തി അബു, ഉമ്മു എന്നിങ്ങനെയാണ് കുഞ്ഞിയത്തുണ്ടാവാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞിയത്ത് എന്തായിരുന്നു? അബുൽ ഖാസിം എന്നായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ആദ്യഘട്ടത്തിൽ ഇസ്ലാമിനെ വളരെയധികം വെറുക്കുന്ന ആളായിരുന്നു. എന്നാൽ മക്ക വിജയ സമയത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രമായിരുന്ന ഖുറൈഷ് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കുടുംബവും. അബ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് യഥാർത്ഥത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേര്. ഒട്ടകങ്ങളേക്ക് ഒരുപാട് ഇഷ്ടമായതിനാൽ ഒട്ടകങ്ങളുടെ പിതാവ് എന്ന അർത്ഥം വരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 3 വയസ്സ് കുറവായിരുന്നു. അബൂബക്കറിനേക്കാൾ മികച്ചൊരു സുഹൃത്ത് എനിക്കില്ല എന്ന് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അത്രയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു കേട്ടോ അവർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശ്വസ്തനും സൽസ്വഭാവിയുമായിരുന്നു. ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തുന്നവനായിരുന്നു. അദ്ദേഹം എല്ലാവരോടും അങ്ങേയറ്റം ദയ കാണിക്കുന്ന വ്യക്തിയായിരുന്നു. രോഗികളെയും ദരിദ്രരെയൊക്കെ എപ്പോഴും സഹായിക്കുന്ന ആളായിരുന്നു. ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹം ഈ കച്ചവട സംഘങ്ങളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. കൂടുതലായും സിറിയയിലേക്കാണ് യാത്ര ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കച്ചവട യാത്രകളൊക്കെ അങ്ങനെയായിരുന്നു. യാത്രയിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ധാരാളം അറിവുകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടാക്കിക്കൊടുത്തു. പിന്നെ എപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിച്ചവർ ആരൊക്കെയായിരുന്നു? നബിയുടെ ഭാര്യ ഖദീജയും പിതൃവ്യപുത്രനായ അലി റളിയല്ലാഹു അൻഹുമായിരുന്നു അല്ലേ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്? ദീർഘനാൾ സിറിയയിലായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് തിരിച്ചെത്തിയത് ഈ സമയത്തായിരുന്നു. നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷങ്ങൾ അദ്ദേഹം അറിഞ്ഞു. വീട്ടിലെത്തിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടിയിറങ്ങി നബിയെ കണ്ട കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലത് കൈ ചേർത്ത് പിടിച്ച് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണേ, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അങ്ങ് സത്യസന്ധനും വിശ്വസ്തനുമായൊരു പ്രവാചകനാണ്. അങ്ങനെ സാക്ഷ്യവാചകം ചൊല്ലി, സത്യസാക്ഷ്യം ചൊല്ലിക്കൊണ്ട് മുസ്ലിമായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുതിർന്ന പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പിന്നെ ഇസ്ലാമിലെ ആദ്യകാലത്തെ മുസ്ലിങ്ങൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് ചില ഉത്തരങ്ങളൊക്കെയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണം മറ്റുള്ള ആളുകൾക്ക് വലിയ ശക്തി പകർന്നുകൊടുത്തു. അദ്ദേഹം ആരായിരുന്നു? ധനികനായൊരു കച്ചവടക്കാരനായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചാൽ അത് തന്റെ കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയാമായിരുന്നു. എന്നിട്ടും എന്ത് വില കൊടുത്തും ഇസ്ലാമിനെ പിന്തുണക്കാൻ അദ്ദേഹം അങ്ങനെ തയ്യാറായി. തനിക്കുണ്ടായേക്കാവുന്ന നഷ്ടത്തെക്കുറിച്ചൊന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓർത്തില്ല. അതുവഴി ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചാണ് ഓർത്തത്, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കിട്ടുന്ന. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബോധനം വഴിയെ എത്ര പ്രസിദ്ധരായ ഒരുപാട് സഹാബിമാർ ഇസ്ലാമിലേക്ക് വന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, ത്വൽഹ, അബൂ ഉബൈദ, അബൂ സലമ, ഇവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നിമിത്തമായിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ നൂറാമത്തെ വചനം നമുക്കതിങ്ങനെ വായിക്കാം. മുഹാജിറുകളിൽ നിന്നും അൻസ്വാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നവരും ആരോ അവരെപ്പറ്റി അള്ളാഹു സംതൃപ്തനായിരിക്കുന്നു, അവനെപ്പറ്റി അവരും സംതൃപ്തരായിരിക്കുന്നു. താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവർക്കവൻ ഒരുക്കിവെക്കുകയും ചെയ്തിരിക്കുന്നു. എന്നെന്നും അവരതിൽ നിത്യവാസികളായിരിക്കും. അതത്രേ മഹത്തായ വിജയം. ഇവരെല്ലാം മക്കയിൽ ഉന്നത സ്ഥാനത്തുള്ളവരായിരുന്നു. വിശുദ്ധ ഖുർആനിലെ ഈ വചനം നേരത്തെ നമ്മൾ പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം. നോക്കൂ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഴി ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാം മക്കയിൽ വലിയ സ്ഥാനമുള്ള ആളുകളായിരുന്നു. അവരുടെ ഇസ്ലാം സ്വീകരണം ഇസ്ലാമിന് വലിയ ശക്തി പകർന്നുകൊടുക്കുകയാണുണ്ടായത്. അന്ന് അടിമ സമ്പ്രദായമൊക്കെ നിലവിലുണ്ടായിരുന്നല്ലോ. മക്കയിലെ അടിമകളിൽ പലരും ഇസ്ലാമിന്റെ സന്ദേശം കേട്ട് വിശ്വാസികളായി. അക്കാരണത്താൽ അവരുടെ ഉടമകൾ അവരെ ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനൊക്കെ തുടങ്ങി. ദയാലുവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർ പലരെയും വിലക്ക് വാങ്ങി സ്വതന്ത്രരാക്കി. നോക്കൂ നിങ്ങൾ, എന്ത് വലിയ ത്യാഗം, സ്നേഹം ഇതൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണിച്ചതല്ലേ. ഇസ്ലാമിലെ ആദ്യത്തെ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉടമകളുടെ ഉപദ്രവത്തിൽ നിന്ന് മോചിപ്പിച്ചത് ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നിടത്തൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂടെ കൂട്ടമായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരവും സമ്പത്തും ഒക്കെ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയാണ്, അബൂബക്കർ നൽകിയ സഹായത്തിന് പ്രതിഫലം അല്ല തന്നെയാണ് കൊടുക്കേണ്ടത്. അബൂബക്കറിന്റെ സമ്പത്ത് നമുക്കൊരുപാട് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെ സമ്പത്തും അതുപോലെ ഉപകാരപ്പെട്ടിട്ടില്ല. നോക്കൂ കൂട്ടുകാരെ, പ്രവാചകനെ സംരക്ഷിക്കാൻ പലപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ജീവൻ പോലും പണയപ്പെടുത്തിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് നബിയെ. അബൂക്രല്ലാവനുവിന്റെ ചരിത്രം നമുക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ, അടുത്ത എപ്പിസോഡിൽ നമുക്കിതിന്റെ ബാക്കി കേൾക്കണം ഇൻഷാല്ലാ. അപ്പോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്ര കഥയുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.
1: ബറക്കല്ലാഹു ഫീക്, ജസാക്കല്ലാഹു ഖൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചങ്ങാതിയെ കുറിച്ചാണ് അൽഹംദുലില്ലാഹ് നമ്മളിന്ന് കേട്ടത്. കൂട്ടുകാരൊക്കെ നല്ല ചങ്ങാതിമാരെ സെലക്ട് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്തതുപോലെ നല്ലൊരു ചങ്ങാതിനെ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അബ്ദുസ്സലാം വീട്ടി നിങ്ങളുടെയൊക്കെ കൂട്ടുകാരുടെ ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണ് ഇന്നും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ബറക്കല്ലാഹു ഫീക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിനി ജനക്ഷേമത്തിലേക്കാണ് കടക്കുന്നത്. സലാംക്കാ,
2: ജനക്ഷേമത്തിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് ജനങ്ങൾക്ക് ക്ഷേമകരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതറിയാതെ നഷ്ടപ്പെട്ടു പോകരുത്. അതിനാലാണ് ജനക്ഷേമത്തിൽ ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളെ ഒരു എപ്പിസോഡായി ഒരു പ്രത്യേക പ്രോഗ്രാമായി ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് ജനക്ഷേമത്തിൽ.
1: ഇന്ന് ജനക്ഷേമത്തിലെ പ്രവാസികളായ ഒരുപാട് ശ്രോതാക്കൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ പ്രവാസികളായ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ഇൻഫർമേഷനാണ്, ഒരുപക്ഷെ ഈ ഒരു എപ്പിസോഡ് തന്നെ അവർക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കേണ്ടതുമാണ്.
2: പ്രവാസി വോട്ടർ ഐ ഡി കാർഡ് എങ്ങനെ എടുക്കാം എന്നതാണ് ഇന്നത്തെ ടോപ്പിക് അല്ലേ?
1: യെസ്.
2: അബ്ദുൽ ജലീൽ വളാഞ്ചേരി, അബ്ദുൽ സലാം സുർമ എന്നിവർ ചേർന്നാണ് ജനക്ഷേമം അവതരിപ്പിക്കുന്നത്. നമുക്ക് ജനക്ഷേമം കേട്ടുവരാല്ലേ?
4: അസ്സലാമു അലൈക്കും അബ്ദുല്ല, ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, മസൂല അല മുഹമ്മദ്. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് കൃത്യമായ സ്വാഗതം. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി വളാഞ്ചേരിയിൽ അക്ഷയ സെന്റർ നടത്തി വരുന്ന അബ്ദുൽ ജലീൽ സാഹിബാണ് ഇന്നത്തെ ജനക്ഷേമ പരിപാടിയിലെ അതിഥി. സ്വാഗതം. പ്രവാസി വോട്ടർ കാർഡുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, ജനാധിപത്യ രാജ്യത്ത് വോട്ടർ പട്ടിക, വോട്ടിംഗ് സംവിധാനം, വോട്ടർ ഐ ഡി കാർഡ് വലിയ പ്രാധാന്യമുണ്ടിവയ്ക്കൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവാസി വോട്ടർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ശരിക്കും എന്താണ് ഈ പ്രവാസി വോട്ടർ കാർഡ്?
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാം. നമുക്ക് ഈ വോട്ടർ ഐ ഡി കാർഡ് പറയുമ്പോൾ രണ്ട് തരത്തിൽ, ഒന്ന് നാട്ടിൽ സ്ഥിരതാമസമായിട്ടുള്ള 18 വയസ്സ് പൂർത്തിയായ ആളുകൾ നാട്ടിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഒരു വോട്ടർ ഐ ഡി കാർഡ്,
4: സാധാ
5: വോട്ടർ ഐ ഡി കാർഡ്. പ്രവാസി വോട്ടർ ഐ ഡി കാർഡ് എന്ന് വരുമ്പോൾ വിവിധ കാര്യങ്ങൾ, കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോയി 6 മാസമോ അതിലധികവുമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വോട്ടർ ഐ ഡി കാർഡ് അവരുടെ പേര് പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അവർക്ക് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാവില്ല. ഇത്ര ആളുകൾക്ക് അവർക്കും നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇപ്പോൾ നിലവിലുണ്ട്. അവർക്ക് ഗൾഫിലെ നിന്നുകൊണ്ട് തന്നെ അവർക്ക് വോട്ടർ ഐ ഡി കാർഡ് ചെയ്യാൻ പറ്റും. ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് അവർക്ക് വോട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു സംവിധാനമാണ് ഈ പ്രവാസി വോട്ടർ ഐ ഡി കാർഡ് എന്ന് പറയുന്നത്.
4: ഇത് ഇന്ത്യക്ക് പുറമെ ഏത് രാജ്യത്തും ഉള്ള ആൾക്കും ഇന്ത്യയിൽ അപേക്ഷ കൊടുക്കാം, അങ്ങനെ തന്നെയല്ലേ കാര്യങ്ങൾ?
5: ഇന്ത്യക്ക് പുറത്തുള്ള
4: വിദേശങ്ങളിലെ
5: അവർക്ക് ഇത്ര ഉള്ളൂ, അവർക്ക് നിലവിൽ അവർ ഇന്ത്യൻ പൗരനാവണം, ഇന്ത്യൻ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് അവരുടെ കയ്യിൽ വേണം, ഇന്ത്യൻ പാസ്പോർട്ട് അവരുടെ കയ്യിൽ വേണം.
4: അതല്ല,
5: ചില ആളുകൾക്ക് അങ്ങനെ ആവില്ല. ഇപ്പോൾ ഈ ഇവിടെ ഉണ്ടാവും, നമുക്ക് പറഞ്ഞാൽ യു കെയിലൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അവിടുത്തെ സിറ്റിസനൊക്കെ ആയിട്ടുള്ള പാസ്പോർട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും.
4: അപ്പം ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ,
5: ഇന്ത്യൻ പാസ്പോർട്ടാണ് അതിൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് മേജർ, അങ്ങനെ തന്നെയാണ് വരിക. ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും അങ്ങനെ വരും.
4: ഈ ഇരട്ട പകർത്തുമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കിതിന് ബാധകമാണ്.
5: അതാണ് ഇന്ത്യൻ പാസ്പോർട്ട് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഇന്ത്യൻ പാസ്പോർട്ട് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം.
4: സ്വാഭാവികമായിട്ടും അവിടെയും ഇവിടെ പുറത്തുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പാസ്പോർട്ട് ഉണ്ടാവില്ല,
5: ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടാവില്ല, ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാവുമ്പോഴാണ് അവർക്ക് ചെയ്യാൻ പറ്റുക, വോട്ട് ചെയ്യാൻ പറ്റുക.
4: ഓക്കെ. എത്ര കാലം കഴിഞ്ഞ ആളാണ് പ്രവാസിയായി കണക്കൂട്ടുന്നത്? മീൻസ് എത്ര കാലം പുറത്ത് താമസിക്കണം ഈ പ്രവാസി വോട്ട് പട്ടിക?
5: നമുക്ക് സ്വാഭാവികമായിട്ടും 6 മാസമാണ് നമ്മളൊരാളുടെ അഡ്രസ്സ്, നമ്മളൊരു അപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. 6 മാസം അതിൽ കൂടുതൽ നമ്മളൊരു സ്ഥലത്ത് താമസം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടുത്തെ അഡ്രസ്സിലേക്ക് മാറണം എന്നുള്ളതാണ് നിയമം. അതാണ് നമ്മൾ ഈ വിവാഹം കഴിഞ്ഞ ആളുകളൊക്കെ അഡ്രസ്സ് മാറ്റുന്നത്. അപ്പോൾ 6 മാസത്തിലധികമായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവളെ പ്രവാസിയായിട്ട് കണക്കാക്കി നമുക്ക് വോട്ടിന് അപേക്ഷ കൊടുക്കാൻ പറ്റും.
4: ഈ പ്രവാസി വോട്ടർ കാർഡിന് അപേക്ഷ കൊടുക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്?
5: നിലവിൽ നമുക്ക് നമ്മളിതിന് കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ബഹുഭൂരിപക്ഷം പ്രവാസികൾക്കും വോട്ടില്ല എന്നുള്ളതാണ്. അവർ മനസ്സിലാക്കുന്ന അവരിവിടെ വോട്ട് ചെയ്യാനുണ്ടാവില്ല, അപ്പോൾ അവർക്ക് കാർഡ് ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കാരിപ്പോൾ എസ് ഐ ആർ ഒക്കെ വന്നപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു വോട്ടർ ഐ ഡി കാർഡ് ഇല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ നമ്മളെ മക്കളാണതുകൊണ്ട് ബുദ്ധിമുട്ടാവുക. അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ എളുപ്പമാണ് ഒരു പ്രവാസിക്ക് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കാൻ. അവർ നാട്ടിലൊരു സ്ഥിരതാമസം ഉള്ള ആളായിരിക്കണം, ഏതെങ്കിലും ഒരു ബൂത്ത് ഒക്കെ പരിസരമായിട്ട് ബന്ധപ്പെട്ട നിരതാമസം
4: സ്വാഭാവികമായിട്ട്
5: ഉണ്ടാവും, ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട അവരുടെ പാസ്പോർട്ട് വേണം, അതുപോലെ അവരുടെ ഒരു ഫോട്ടോ, പിന്നെ അവരുടെ അവിടുത്തെ അവരുടെ വിസയുടെ കോപ്പി ഉണ്ടാവും, അവരുടെ പെർമിറ്റ് ഉണ്ടാവും അവരുടെ കയ്യിൽ, ആ പെർമിറ്റും അവിടുത്തെ അഡ്രസ്സും, അപ്പോൾ അവർ താമസിക്കുന്ന അഡ്രസ്സും, ഇത്രയും കാര്യങ്ങളെ അവർക്ക് വേണ്ടുള്ളൂ.
4: ഡോക്യുമെന്റ്സ് വേണ്ട,
5: ഡോക്യുമെന്റ്സ് ആയിട്ട് വേണ്ടുള്ളൂ, വേറെ പ്രത്യേകിച്ച് രേഖകളൊന്നും വേണ്ട.
4: അപ്പം ഈ പരിപാടി കേൾക്കുന്ന മുഴുവൻ വിദേശ ആളുകളും ശ്രദ്ധിക്കേണ്ട സംഗതി, നിർബന്ധമായിട്ടും വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം, പ്രവാസി വോട്ടർക്ക് അപേക്ഷ കൊടുത്തിരിക്കണം,
5: അവർക്ക്
4: ഭാവിയിൽ ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ.
5: തീർച്ചയായിട്ടും. അപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ളവർക്കാണ് വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കുമ്പോൾ പ്രയാസം, കാരണം അവർക്ക് OTP ഈ വോട്ട് പിന്നെ ഈ സൈന് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നുമില്ല. ഈ കാര്യങ്ങൾ
4: സിമ്പിളാണ്,
5: ഈ നാല് ഡോക്യുമെന്റ്സ് അവർക്ക് വേണ്ടുള്ളൂ, ഇത് വെച്ച് അവർക്ക് വോട്ടർ ഐ ഡിയിൽ പേര് ചേർക്കാൻ
4: കൊടുക്കാം. ഏത് വഴിയാണ് അപേക്ഷ കൊടുക്കുക?
5: അത് ഓൺലൈനാണ് നമുക്ക് കൊടുക്കാം. അതിന് അവർക്ക് 6A എന്ന് പറഞ്ഞൊരു ഫോമാണ്, നമ്മൾ സാധാരണ 6 എന്നാണ് ഫോം, 6 എന്നാണ് പറയാം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി. 6A എന്നിട്ടുള്ള ഫോം വെച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ട് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നമുക്ക് അവർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും.
4: പ്രവാസികൾക്ക് അവിടെ നിന്ന് കൊടുത്തു, ഓൺലൈൻ
5: ഓൺലൈനായിട്ട് കൊടുക്കാം, അവിടെ ഉള്ള ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചിട്ടും അവർക്ക് ചെയ്യാൻ പറ്റും.
4: ഈ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി,
5: സബ്മിറ്റ് ചെയ്താൽ മതി,
4: സ്കാൻ അപ്ലോഡ് ചെയ്താൽ മതി,
5: അപ്ലോഡ് ചെയ്താൽ മതി.
4: ഓക്കെ. അപ്പോൾ പ്രവാസി വോട്ടർ അപേക്ഷ കൊടുത്തു, അതിൽ വോട്ടർ ഐ ഡി പട്ടികയിൽ പേര് വന്നു, അപ്പോൾ അവർക്ക് വോട്ടിംഗ് സംവിധാനം എങ്ങനെയൊക്കെയാണ്?
5: നിലവിൽ നമുക്ക് ഇപ്പോൾ പ്രവാസി വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ അവർക്ക് പ്രത്യേകിച്ച് നമ്മൾ സാധാ ഇന്ത്യൻ വോട്ടർ ഐ ഡി നാട്ടിൽ നിന്ന് ചെയ്യുന്ന പോലത്തെ വോട്ടർ ഐ ഡി കാർഡുകളൊന്നും ലഭ്യമല്ല, അവരുടെ പേര് ലിസ്റ്റിൽ വരും, അവർക്ക് വോട്ട് വേണമെങ്കിൽ വന്ന് ചെയ്യണം,
4: നാട്ടിൽ
5: വന്നിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ അവരെ എന്താ വെച്ചാൽ ഒരു വോട്ട് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് കട്ടായി പോകുന്നില്ല. ഇപ്പം നമ്മൾ നാട്ടിലുള്ള ഒരാളാകുമ്പോൾ ഒരു വോട്ട് വന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കട്ടായി പോകും, ലിസ്റ്റിൽ നിന്ന് പോകും.
4: ഇത് പെർമനന്റ് ആണ്?
5: ആ, അത് പെർമനന്റ് എന്നല്ല, അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട്
4: റിമൂവ്
5: ചെയ്യാവുന്നില്ല, അവർ അന്വേഷണാത്മകമായിട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് വോട്ട് ചെയ്യാം, കാർഡ് ഉണ്ടാവില്ല എന്നുള്ള വ്യത്യാസമുള്ളൂ, ഒരു വോട്ടർ ഐ ഡി കാർഡ് അവർക്ക് കിട്ടില്ല എന്നുള്ള ഒരു പ്രയാസം മാത്രമുള്ളൂ അതിനകത്ത്, വേറെ ഒന്നുമില്ല, പ്രയാസമല്ല. പിന്നെ അവർ എപ്പോഴാണോ നാട്ടിൽ വരുന്നത്, നാട്ടിൽ സ്ഥിരതാമസമാണ്, അപ്പോൾ അവർക്ക് ഫോം 6 ഫില്ല് ചെയ്തിട്ട് അവരുടെ ഈ സ്റ്റാറ്റസ് മാറ്റാം, ഈ പ്രവാസി എന്നുള്ള സ്റ്റാറ്റസ് മാറ്റിയിട്ട് നോർമലാക്കി മാറ്റാം, അപ്പോൾ അവർക്ക് വോട്ടർ ഐ ഡി കാർഡ് കിട്ടും ചെയ്യും.
4: ഓക്കെ. മറ്റു പല രാജ്യങ്ങളിലും ഓൺലൈൻ വോട്ടിംഗ് സംവിധാനം ഉണ്ട്, അതുപോലെ വിദേശ രാജ്യത്തെ പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യാൻ അവിടെ വോട്ടിംഗ് ബൂത്ത് സംവിധാനം ഏർപ്പെടുത്താറുണ്ട്. ഇന്ത്യ ഇതുവരെ ചെയ്തിട്ടില്ല.
5: ഇന്ത്യയിൽ ഓൺലൈൻ, അതായത് നാട്ടിൽ അവിടെ ഗൾഫ് വിദേശ രാജ്യങ്ങളിൽ ബൂത്ത് അതുപോലെ ഓൺലൈൻ സംവിധാനം, അതിനൊരു നിയമം വന്നിട്ടില്ല. അവനോട് ചർച്ച വന്നതാണ് അങ്ങനെ ബാലറ്റ് ഓൺലൈൻ വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അതിന് നിയമമായിട്ട് പാസ്സായിട്ട് വന്നിട്ടില്ല. ഒരു നിയമമാവാതെ നമുക്ക് വോട്ടിംഗ് സംവിധാനത്തിലേക്ക് അവർ തീർച്ചയായിട്ടും വരില്ലല്ലോ.
4: ഭാവിയിൽ
5: പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും ഭാവിയിൽ പ്രതീക്ഷിക്കാം, അവർ ഓൺലൈൻ സംവിധാനമൊക്കെ വരും എന്നുള്ള പ്രതീക്ഷിക്കാം.
4: അപ്പോൾ അതിന് വേണ്ടത് ഈ പട്ടികയിൽ പേരുണ്ടാവുക എന്നുള്ളതാണ്,
5: പട്ടികയിൽ പേരുണ്ടാവുക എന്നുള്ളതാണ്,
4: അതും ചെയ്തു വെക്കണം.
5: നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട പണിയാണ് ഇപ്പോൾ. നമ്മൾ പട്ടികയിൽ എല്ലാവരും
4: നമ്മൾ കടിയായി നിൽക്കുക വോട്ട് ചെയ്യാൻ,
5: കാരണം ബഹുഭൂരിപക്ഷം ആളുകളും പട്ടികയിലില്ല. ബഹുഭൂരിപക്ഷം വിദേശത്ത് ജോലി ചെയ്യുന്ന, നമ്മൾ മലപ്പുറം ജില്ലയിലെടുത്താൽ തന്നെ ഒരുപാട് വിദേശികളുള്ള സ്ഥലമാണ്, അവിടെയൊക്കെ ഒരുപാട് ആളുകൾ പട്ടികയിലില്ല. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു ഒരു മാസം എത്രയും പെട്ടെന്ന് നമ്മളുടെ പേര് വോട്ടർ പട്ടികയിൽ വരാനുള്ള സംവിധാനം ചെയ്യണം. അപ്പോൾ അതിൻ്റെ സമയമാണ്, അപേക്ഷ സ്വീകരിക്കുന്ന സമയമാണ്, ഈ സമയം അവസരം മുതലാക്കി അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്.
4: അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, ഈ ശബ്ദം കേൾക്കുന്ന ഈ പരിപാടി കേൾക്കുന്ന മുഴുവൻ വിദേശ പ്രതിനിധികളും പ്രവാസി കൂട്ടായ്മകളും ശ്രദ്ധിക്കുക, ഈ ഒരു മാസ കാലയളവിനുള്ളിൽ നമ്മുടെ മുഴുവൻ പ്രവാസികളും വോട്ടിംഗ് സംവിധാനത്തിൽ ഭാഗമാകണം, പേര് ചേർത്തിരിക്കണം എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം. നേരത്തെ പറഞ്ഞു വോട്ടർ പട്ടികയിൽ ഈ വിദേശ പ്രവാസി വോട്ടർ പട്ടികയിൽ പേര് വന്നു, അയാൾ നാട്ടിൽ സെറ്റിൽ ചെയ്യാണ്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റിലേക്ക് മാറ്റാൻ സംവിധാനം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
5: നമുക്ക് ഇപ്പോൾ അവർ അങ്ങനെ സ്ഥിരം വോട്ടർ അങ്ങനെ പ്രവാസി ആ കാറ്റഗറി വെച്ചിട്ട് ആ സ്റ്റാറ്റസ് വെച്ച് അവർക്ക് വോട്ടുണ്ട്, അവർ പ്രവാസി ജീവിതം മനസ്സ് ഒഴിവാക്കി നാട്ടിൽ സ്ഥിരതാമസമായി കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ഇതേപോലെ ഓൺലൈനായിട്ട് നമുക്ക് ഫോം 6 എന്നിട്ടുള്ള ഫോം കൊടുക്കാം, ഫോം 6 കൊടുത്ത് അവരുടെ ആ സ്റ്റാറ്റസ് അവർക്ക് മാറ്റാം. അപ്പോൾ വേണ്ടത് ഇവിടുത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, സ്ഥിരതാമസമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നൽകിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അവരെ സ്റ്റാറ്റസ് മാറ്റാം. അതിനനുസരിച്ച് ഇപ്പോൾ അഡ്രസ്സൊക്കെ മാറ്റാനുണ്ടെങ്കിലൊക്കെ മാറ്റുമൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് അവരെ അതിൽ നിന്ന് മാറി ഒരു ഇവിടുത്തെ പ്രവാസി എന്നുള്ള സ്റ്റാറ്റസ് മാറ്റി അവർ വോട്ടർ കാർഡ് ലഭിക്കുകയും ചെയ്യും. അല്ല, അതിന് വലിയ പ്രയാസമൊന്നുമില്ല, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല.
4: താങ്കൾ 20 കൊല്ലമായിട്ട് രംഗത്തുണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിലെ പേരുമാറ്റമായി ഒന്ന് ഏറ്റവും കുടുക്കുണ്ടായ അല്ലെങ്കിൽ നല്ല പ്രയാസപ്പെട്ട ചില സംഗതി ഉണ്ടാവും, അത്തരം അനുഭവങ്ങൾ പങ്കുവെക്കി.
5: വോട്ടർ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഇത് പറഞ്ഞാൽ ഈ പേരുകളിലാണ് നമുക്ക് മെയിൻ പ്രശ്നം വരിക. അതായത് ആളുകൾ തീരെ ശ്രദ്ധിക്കാത്ത വിഷയങ്ങളാണ്. അതായത് അവർ ജനന സർട്ടിഫിക്കറ്റിൽ ഒരു പേരായിരിക്കും, അത് കഴിഞ്ഞ് സ്കൂൾ സർട്ടിഫിക്കറ്റിൽ വേറൊരു പേരുണ്ടാവും, ആധാർ കാർഡിൽ വേറെ പേരുണ്ടാവും. പക്ഷേ ഇതൊക്കെ നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിമ്പിളായിട്ട്. പക്ഷെ അതൊന്നും നോക്കാതെ നോക്കാതെ വന്നു. ഇപ്പോൾ ഒരുപാട് പ്രൊസീജിയറാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ആധാറിലൊക്കെ പേര് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല പ്രയാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആധാറിൽ ഒരു ഇനീഷ്യലൊക്കെ ചേർക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പേര് മാറ്റണമെങ്കിൽ നല്ല പ്രയാസമാണ്. പേര് മാറ്റണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മുഹമ്മദ് കുട്ടി എന്നുള്ളടത്ത് മുഹമ്മദ് ഉള്ള കുട്ടി ചേർക്കണമെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വേണം, ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊടുക്കണം,
4: ഗസറ്റിൽ
5: പരസ്യപ്പെടുത്തണം. അതൊക്കെ നല്ല ചിലവാണ്, 2000 രൂപയുടെ ചിലവ് വരും.
4: സമയമെടുക്കും.
5: എന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ വേണം, പിന്നെ പ്രൂഫും, ഏതൊക്കെ വേറെ ഏതെങ്കിലും ഡോക്യുമെൻറ്റിൽ കറക്റ്റ് പേരുള്ള പ്രൂഫ്, ഇത് രണ്ടും വെച്ചിട്ട് വേണം 18 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ പേര് മാറ്റണമെങ്കിൽ.
4: രക്ഷിതാവിൻ്റെ മറ്റൊരു ലിങ്ക് ഉണ്ടോ?
5: ഇല്ല. 18 വയസ്സ് കഴിഞ്ഞവരുടെ കാര്യമാണ് പറഞ്ഞത്. 18 വയസ്സ് കഴിയാത്ത കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇത്ര കോംപ്ലിക്കേഷൻ ഇല്ലാത്തതിന് പേര് മാറ്റാം. അപ്പോൾ ഈ 18 വയസ്സാവാത്ത കുട്ടികളുണ്ടല്ലോ, അവരുടെ രക്ഷിതാക്കൾ മക്കളുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് നോക്കണത് നല്ലത്. അപ്പോൾ എന്തെങ്കിലും ഇതേമാതിരി മിസ്മാച്ച്, ജനറൽ സർട്ടിഫിക്കറ്റും അവർ SLC ബുക്ക് അതല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റും ആധാറും തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ അത് അവർക്കിപ്പോൾ വലിയൊരു കുഴപ്പമില്ലാതെ ഇപ്പോൾ മാറ്റാൻ പറ്റും. പക്ഷേ ഇനിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവരും പ്രയാസത്തിലാവും,
4: ടൈറ്റാവും.
5: ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ അവരും ടൈറ്റിലേക്കാണ് പോകുന്നത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഡോക്യുമെൻറ്റുകൾ ഉള്ള പേരുകളും കാര്യങ്ങളൊക്കെ അതാണ് ഇല്ലാത്തതാണ് നമുക്ക് എല്ലാ പ്രയാസവും. ചില ആളുകൾക്ക് അത് കാരണം വോട്ടർ ഐ ഡി കാർഡിൽ ചേരി ചേർക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. ഓരോ വോട്ടർ ഐ ഡി കാർഡിൽ പേര് ചേർക്കുമ്പോൾ ജനറൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ജനറൽ സർട്ടിഫിക്കറ്റിൽ ഒരു പേരായിരിക്കും, ആധാറിൽ വേറെ പേര്. ആധാറിൽ വേറെ പേരാകുമ്പോൾ നമുക്ക് കൊടുക്കാനും വയ്യ. അങ്ങനെ ഉള്ള, അപ്പോൾ അതാണ് ഈ പേരുമായി ബന്ധപ്പെട്ട മിസ്റ്റേക്കുകളാണ് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കിയത്, നമുക്ക് പ്രയാസമായിട്ട് തോന്നിയിട്ടുള്ളത്.
4: അഡ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ?
5: അഡ്രസ്സ് അത്ര പ്രശ്നം. അഡ്രസ്സ് എന്ന് വെച്ചാൽ പല രേഖകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും.
4: റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആവാം.
5: അഡ്രസ്സ് പ്രൂഫ് എന്താ വെച്ചാൽ, അഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മാറി മാറി പോകുന്ന സംഗതിയാണോ. നമ്മളിപ്പോൾ ജോലി കിട്ടിയിട്ടും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് സ്ത്രീകളൊക്കെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞും ഒക്കെ മാറി മാറി പോകുന്ന സംഗതിയാണ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് പല മാർഗ്ഗങ്ങളും ഉണ്ടാക്കാൻ പറ്റും. പല ഡോക്യുമെൻറ്റ്സ് ഇപ്പോഴും സ്വീകാര്യമാണ്. പക്ഷേ മറ്റതങ്ങനെയല്ല, പേരങ്ങനെയല്ല. പേര് കുറച്ച് ടൈറ്റാണ്, പ്രത്യേകിച്ച് 18 വയസ്സ് കഴിഞ്ഞവർ. അപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുള്ളതാണ് ഈ പേരുമായി ബന്ധപ്പെട്ടുള്ള കോംപ്ലിക്കേഷൻസാണ് അധികം ഉണ്ടാവല്. നമുക്ക്
4: ജനതീയതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ?
5: ജനതീയതി കുറച്ച് പേർക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം വെച്ചാൽ അത് പഴയ കാലങ്ങളിൽ ഈ ഏകദേശം ഒരു വയസ്സ് പറഞ്ഞ് ഗൾഫിൽ പോയി ചിലപ്പം വയസ്സാവാത്ത ആളുകളൊക്കെ വയസ്സായി എന്നൊക്കെ പറഞ്ഞ് പോയ
4: ആളുകളൊക്കെ
5: അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. അന്നത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ അന്ന് ഒരു പ്രോപ്പർ ഡോക്യുമെന്റ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ, എനിക്ക് 16 വയസ്സാണെങ്കിൽ ഞാൻ 18 ആയി എന്ന് പറഞ്ഞാൽ അതന്നെ രേഖ.
4: അപ്പോഴേ പാസ്പോർട്ട് കിട്ടും.
5: അപ്പൊ അങ്ങനെ പോകുന്ന ഒരു കാലത്ത് അങ്ങനെ രേഖ കൂട്ടി പറഞ്ഞു. ഇപ്പൊ അവർക്ക് കുറക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. അത് വെച്ചാൽ പാസ്പോർട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. സാധാരണ നോർമലി മാറ്റി കിട്ടില്ല.
4: അവർക്ക് SLC ബുക്ക് ഉണ്ട് ശരിക്കും, പാസ്പോർട്ടിൽ വേറെ സാധനം. അപ്പോൾ ഏതാ പരിഗണിക്കുക?
5: SSLC ബുക്കാണ് ഡേറ്റ് ഓഫ് ബർത്ത്. പാസ്പോർട്ടിലും SSLC ബുക്കിലും
4: രണ്ടാണെങ്കിൽ
5: അത് പാസ്പോർട്ടിലാണെങ്കിൽ ആ പാസ്പോർട്ടിലുള്ള തന്നെ വെച്ചിട്ട് പുതുക്കി കിട്ടുക.
4: ഓക്കെ.
5: അപ്പം അല്ലാതെ SSL ബുക്കിൽ മാറ്റി കൊടുക്കില്ല. കൊടുക്കണമെങ്കിൽ അവർ വേറെ പ്രൊസീജിയറാണ്. അത് ഒരു കോടതി മുഖേനൊക്കെ പോയിട്ടുള്ളൊരു പ്രൊസീജിയറുണ്ട്.
4: ഒന്നുകൂടെ കോംപ്ലിക്കേഷൻ,
5: കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടൊക്കെ പണിയെടുത്താലേ ഇത് ചെയ്യുള്ളൂ,
4: കിട്ടിപ്പോയുള്ളൂ.
5: സാധാരണ പറയും, പഴയ കാലത്തൊക്കെ സ്കൂൾ സർട്ടിഫിക്കറ്റ് SSLC ബുക്ക് ഉണ്ടെങ്കിൽ, പഴയ കാലം എന്ന് പറയാൻ പറ്റിയ ഒരു 2-4 വർഷംക്ക് മുമ്പ് സുഖമായിട്ട് മാറ്റമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ പ്രയാസമാണ്.
4: ഇത്തരം ഇതിലുമായി ഇടപെടുമ്പോഴേ രസകരമായിട്ട് ചില സന്ദർഭം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ അനുഭവം പങ്കുവെക്കാൻ പറ്റുമോ? പങ്കുവെക്കാൻ
5: രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, ഡോക്യുമെൻറ്റായിട്ട് പെട്ടെന്നെയാണ്. നമുക്ക് രസകരമാണെങ്കിലും അവർക്ക് വരുന്ന കോംപ്ലിക്കേഷനാണ്.
4: ഓക്കെ.
5: അതെന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ വരുമ്പോൾ, ഇപ്പോൾ എന്താ, ആയിഷക്കുട്ടിയായിരിക്കും. അത് ആഴ്ച എന്നൊക്കെയാണ് അവരുടെ പേര്,
4: വിളിപ്പേര്.
5: നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആഴ്ച എന്നൊക്കെ വിളിച്ചുള്ള അങ്ങനെയൊക്കെ പേരൊക്കെയാണ്. പക്ഷേ പിന്നീട് അവർക്ക് ആ പേര് പോരാന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരെ പഴയ കാല ഡോക്യുമെൻ്റിലൊക്കെ അങ്ങനെയാണെങ്കിലും പിന്നെ അത് ആയിഷക്കുട്ടിയൊക്കെ ആക്കി
4: മാറ്റിയിട്ടുണ്ടാവും.
5: പിന്നെ അവർക്കത് മതി, അവർക്ക് അങ്ങനെ മതി. പക്ഷേ അങ്ങനെ ആക്കാൻ ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സ് അവരുടെ ബാക്ക് വേറെ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ നമുക്ക് രസമാണെങ്കിലും അവർക്ക് പ്രയാസമാണ്,
4: കോംപ്ലിക്കേഷനാണ്. സ്കൂളിൽ ചെയ്യുന്ന സംഭവമാണ് ഈ അപ്സെറ്റിനൊക്കെ ആളുകൾ വരും. അപ്പോൾ അത് പണ്ടത്തെ വിളിപ്പേരാണ് പറയാം. നമ്മൾ ഓഫീസിലെ വിളിപ്പേര് എഴുതി വെക്കും, അത് വെച്ച് ഇങ്ങനെ ഡോക്യുമെൻറ്റ് തരും. ഒരിക്കലും സാധനം കിട്ടില്ല. പിന്നെ 2-ാം തവണയിലും 3-ാം തവണയിലും വരുമ്പോൾ ചോദിക്കുമ്പോൾ പറയും, ശരിക്കുള്ള പേര് ഇതാണ്, വിളിപ്പേരാൻ തന്നെ പറയും. അപ്പോഴാണ് നമ്മൾ കുടുങ്ങുക. 3 മാസം തിരഞ്ഞിട്ടുണ്ടാവും, പിന്നെ ശരിക്കുള്ള പേര് തിരഞ്ഞെടുക്കാൻ. അപ്പം അത്തരം സന്ദർഭം
5: തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വരും.
4: അച്ഛനും വരാണ്ട്
5: പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ വരും. ഈ പ്രായമുള്ള ആളുകളൊക്കെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രോപ്പർ ഒരു ഇൻഫർമേഷൻ അല്ലല്ലോ നമുക്ക് തരാം.
4: അതെ അതെ.
5: നമ്മളെ ബാക്കി കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് അതിന് അവരുടെ ആവശ്യം മനസ്സിലാക്കണം. അവര് നേരിട്ട് അവർക്ക് അങ്ങനൊന്നും അറിയില്ല, അവർക്ക് എന്താണെന്നും പറയാനൊന്നും കഴിയില്ല. അങ്ങനത്തെ ആളുകളൊക്കെ അക്ഷയയിൽ കയറി വരും. പ്രത്യേകിച്ച് സഹായം ഇല്ലാതാവും പ്രായമുള്ള ആൾക്കാരൊക്കെ വരും, ഒറ്റക്കിന് കയറി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും.
4: അതാണ് ഇതില്.
5: അതൊക്കെ അതില് ഇതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എന്താ പറയാ, അക്ഷയില് വരുമ്പോ എന്താ വെച്ചാൽ, അക്ഷയിൽ നിൽക്കുന്ന ആളുകൾക്ക് വരുന്ന ആളുകളുടെ ആ ഒരു നിലവാരം മനസ്സിലാക്കി പെരുമാറാൻ കഴിയണം. പിന്നെ അപ്പൊ അഡീഷണൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും, എന്നാലേ അവരുടെ കാര്യം എന്താന്ന് മനസ്സിലാവുള്ളൂ,
4: നമുക്ക് ഡാറ്റ വേണ്ടേ കിട്ടുള്ളൂ.
5: ഇപ്പൊ ഉദാഹരണം പറയണ, ചിലപ്പം ഒരു കൈവശ സർട്ടിഫിക്കറ്റ് വേണം, പക്ഷെ അവർ വന്നിട്ട് കൈവശ സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് വരില്ല. ഇപ്പൊ ഒരാൾ പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം എന്നിട്ട് ആധാരത്തിന്റെ കോപ്പി കൊണ്ട് നീട്ടാൻ നമുക്ക് വേഗം മനസ്സിലാവും.
4: അതെ,
5: പക്ഷെ അങ്ങനെ വരില്ല. അവർ പറയുന്നതാ, ഇക്ക് ബാങ്കിന്റെ ലോണ് വേണം, ബാങ്കിൽ നിന്ന് പൈസ എടുക്കാനാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യം കിട്ടാണ്ട് പശുവിനെ കിട്ടാണ്ട് ആടിനെ കിട്ടണം. അപ്പൊ അതിന് വേണ്ട രേഖ തയ്യാറാക്കണം, അതിന് വേണ്ട കടലാസ് അക്ഷയിൽ നിന്ന് കിട്ടണം.
4: എന്താണെന്നുണ്ടാവില്ല.
5: അപ്പൊ അതിന് വേണ്ട കടലാസ് അക്ഷയിൽ നിന്ന് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട്
4: ഗണിച്ചെടുക്കണം.
5: ഗണിച്ചെടുത്തിട്ട് നമ്മൾ ചെയ്യണം. കുറേ നമുക്ക് എക്സ്പീരിയൻസ് ഇതിനോട് കിട്ടും. നമ്മൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരണല്ലേ,
4: നമുക്കറിയാം
5: ഏകദേശം ഇങ്ങനെ വരും. അപ്പൊ ഏത് ആനുകൂല്യം ചോദിക്കും, അപ്പൊ എന്നെ ആനുകൂല്യം എന്ന് പറയും. അപ്പൊ ആനുകൂല്യത്തിന് വേണ്ട ഡോക്യുമെന്റ്സ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരുടെ കയ്യിൽ ഏതൊക്കെ ഉള്ളത് നോക്കും. അപ്പൊ ഇല്ലാത്ത സാധനം അപ്പൊ പൊസഷനെ കയറി, അല്ലെങ്കിൽ വരുമാനമായിരിക്കും, അവനത് എടുത്തു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യും.
4: ഒരുപാട് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു മേഖല തന്നെയാണ് ഈ സാധനം.
5: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു അക്ഷയിൽ വരുമ്പോൾ ഒരേ സമയത്ത് നമുക്ക് പലതരം ക്വറീസ് ആണോ, ക്വസ്റ്റ്യൻസ് ആണോ, ഒരെണ്ണല്ലോ. നമുക്കിപ്പോൾ ഏതെങ്കിലും മേഖലയിൽ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാവുക. ഇതിങ്ങനെ മാറി മാറി വരും. ഇപ്പം ഇപ്പോൾ SIR ആണെങ്കിൽ നാളെ നേരമ്പെടുത്ത വേറൊരു പ്രൊജക്റ്റ് ആയിരിക്കും.
4: ഏതാണോ അപ്പത്തെ ഹൈലൈറ്റ്
5: അതിലേക്കാണ് ആളുകൾ, അതാണ് ആൾക്കാർ സംശയം ചോദിക്കാനും വരിക. ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് എന്താ വെച്ചാൽ ഒരു സൊല്യൂഷൻ വേണമല്ലോ. അപ്പം എന്തായാലും സ്വാഭാവികമായിട്ട് കയറി വരും, ചോദിക്കും.
4: അതെ അതെ, ചോദിക്കും. ഓക്കെ, നമ്മൾ പ്രവാസി വോട്ടവകാശത്തിനാണ് പോയത്. ഈ പ്രവാസികളുടെ വോട്ടവകാശത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സംഗതി എന്താ?
5: എങ്ങനെ
4: അവർ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കേണ്ട സാധനം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക.
5: പേര് ഇപ്പോൾ അവർ നിർബന്ധമായിട്ടും, ഓരോ പ്രവാസിയും 18 വയസ്സ് കഴിഞ്ഞ ആളുകളെല്ലാം എന്തായാലും പ്രവാസിയായിട്ട് അവിടെ ഉണ്ടാവുക. ജോലി ചെയ്യുന്ന
4: പ്രവാസികളോട് മാത്രമല്ല അവരുടെ കുടുംബങ്ങളോടും,
5: അവരുടെ കുടുംബങ്ങളും ഉണ്ടാവും.
4: അവരും നമ്മൾ
5: ബോധവൽക്കരിക്കണം. 18 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാം, നാട്ടിലാണെങ്കിൽ നാട്ടിലെ വോട്ട്. അപ്പോൾ എന്തായാലും വോട്ടർ പട്ടികയിൽ പേര് വരിക എന്നുള്ളത് ഒരു നിർബന്ധമായ കാര്യമായി കണക്കിലെടുത്ത് അത് ചെയ്യണത് ഓരോ പ്രവാസിയും. അത് ഇനി നാളെ വെക്കാതെ അല്ലെങ്കിൽ വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ചിലരങ്ങനെയൊക്കെ ആര് ജയിച്ചാലും നമുക്ക് കണക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു നിസ്സാരവൽക്കരിച്ച് നിൽക്കുമല്ലോ. അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്, ഇത് നിങ്ങളെ മാത്രം ബാധിക്കും, നമ്മളെ മാത്രം ബാധിക്കുന്നില്ല, നമ്മൾ വരും തലമുറയെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മളെ കയ്യിൽ ഒരു എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറാക്കി വെക്കുമല്ലോ.
4: അതെ,
5: നമ്മൾ എന്തിനാണ്, നമ്മൾ ഭാവിയിലെ നമ്മുടെ തലമുറയ്ക്കും അത് ഉപയോഗപ്പെടാനുള്ള ആ ഒരു പ്രാധാന്യത്തിൽ തന്നെ നമ്മൾ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡും കണ്ട് എല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. ഇനി വരാൻ പോകുന്ന ഈ സമയം കഴിയുമ്പോഴത്തേനും വോട്ടർ ഐ ഡിയിൽ പേരില്ലാത്ത ഒരു പ്രവാസി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ഒരു ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കാനുള്ളത്.
4: നമ്മൾ അതിലേക്ക് എത്തണം,
5: അതിലേക്ക് എത്തണം, ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് എത്തണം.
4: ഈ വോട്ടർ ഈ മറ്റേ പ്രവാസി വോട്ടർ കാർഡും മറ്റു ജനക്ഷൻ പത്രത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ?
5: നിലവിൽ അത് ബന്ധം എന്ന് പറഞ്ഞാൽ പല സേവനങ്ങൾ ഇത് ചോദിക്കുമ്പോഴും നമുക്ക് വോട്ടർ ഐ ഡി കാർഡ് അതിനൊരു ഒരു ഡോക്യുമെൻ്റാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ വോട്ടർ ഐ ഡി കാർഡ് ചോദിക്കാം. വോട്ടർ ഐ ഡി കാർഡ് ഒരു പ്രോപ്പർ ഡോക്യുമെൻ്റാണ്, അതായത് നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, പ്രൂഫ് ഓഫ് അഡ്രസ്സ്, ഇതൊക്കെ തെളിയിക്കാനുള്ള പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ തെളിയിക്കാൻ. അപ്പോൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ വോട്ടർ ഐ ഡി കാർഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പരിഗണിക്കും, അത് നോക്കിയിട്ട് ചെയ്യാൻ നോക്കാറുണ്ട്, വെരിഫിക്കേഷൻ കൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, പ്രൂഫ് ഓഫ് അഡ്രസ്സ്, ഇതാണ് ഒരു വ്യക്തിയുടെ മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾക്കും ഒട്ടുമിക്ക ഗവൺമെൻറ് ഓഫീസുകളിലും സ്വീകരിക്കുന്ന ഒരു സാധനമാണ് വോട്ടർ ഐ ഡി കാർഡ്. അതൊരു ഒരു പ്രോപ്പർ ഡോക്യുമെന്റാണ് നമ്മളുടെ, നല്ലൊരു ഡോക്യുമെന്റാണ്.
4: വലിയ പ്രാധാന്യമുണ്ട്,
5: വലിയ പ്രാധാന്യമുള്ള ഒരു ഡോക്യുമെന്റ് തന്നെയാണ്.
4: കേവലമൊരു വോട്ടിംഗ് സംവിധാനം മാത്രമല്ല,
5: തീർച്ചയായിട്ടും
4: തിരിച്ചറിയണം.
5: അതെ, അത് ആളുകൾ തിരിച്ചറിയണം. ശരി, വോട്ടർ ഇപ്പോൾ അതല്ലേ ബീഹാറിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഒരു വോട്ടർ ഐ ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും അവർ മനസ്സിലാക്കിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞത്.
4: എന്നാ പ്രയാസങ്ങളും,
5: അവരെ പൂർവികർ വോട്ടർ ഐ ഡിന്റെ ഭാഗമാവാത്തത് കൊണ്ടായിരിക്കും അപ്പം ആ പ്രയാസം.
4: അതെ,
5: അത്ര അവിടൊക്കെ എഡ്യൂക്കേഷനെ കുറച്ച് കുറവാണ്, അപ്പോൾ ഇല്ലിറ്ററേറ്റ് പെർസെൻറ്റേജ് ഒക്കെ കൂടുതലാണല്ലോ, അതുകൊണ്ടൊക്കെ സംഭവിച്ചതായിരിക്കും. അപ്പോൾ അത് നമുക്കത് കേരളത്തിലെ പറഞ്ഞാൽ എന്താണ്, 100% സാക്ഷരത ഉള്ള നമ്മുടെ കേരളത്തിൽ അവരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക,
4: അവബോധം ഉണ്ടാവണം.
5: തീർച്ചയായും
4: പാടില്ല,
5: പാടില്ല, ഭയപ്പെടില്ല, ജാഗ്രത ജാഗ്രതയുണ്ട്, വേണ്ട, ഭയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ അതിൻ്റെ പ്രോപ്പർ ഡോക്യു മാർഗ്ഗങ്ങളുണ്ടല്ലോ, അത് വെച്ച് നമ്മൾ
4: ക്ലിയർ
5: തീർച്ചയായിട്ടും.
4: ഓക്കെ, അപ്പോൾ ചേർത്ത് പറയാനുള്ളത്, പ്രവാസി വോട്ടർ കാർഡ് വെറുമൊരു വോട്ടെടുപ്പ് രേഖ മാത്രമല്ല, അവർക്ക് ഭാവിയിൽ ലഭിക്കാനിരിക്കുന്ന മുഴുവൻ പെൻഷൻ ആനുകൂല്യം അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങൾക്കുള്ളൊരു രേഖ കൂടെയാണ്.
5: ഒരു ഡോക്യുമെൻ്റാണ്
4: ആ ഡോക്യുമെൻ്റ്, അത് തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത് അല്ലേ. ഏറ്റവും അവസാനമായിട്ട് എന്താണ് PSK സ്വാഗതം പറയാനുള്ളത്?
5: നമുക്ക് ഇത്തരം നമ്മൾ ഈ ജനക്ഷേമ പരിപാടി ആയതുകൊണ്ട് തന്നെ പറയണം, നമുക്ക് ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പലതരം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം വോട്ടർ ഐ ഡി കാർഡോ അങ്ങനത്തെ എല്ലാ ഡോക്യുമെൻറ്റുകൾ വരുമ്പോഴും അതൊക്കെ നമ്മൾ എപ്പോഴും നമ്മളെല്ലാ ഡോക്യുമെൻറ്റുകളും നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒന്ന് പരിശോധിച്ച് ക്ലിയർ ആക്കി വെക്കുക. പക്ഷേ ചെറിയ തെറ്റുകൾക്കും അഡ്രസ്സിലേക്കുള്ള തെറ്റുകൾക്കൊന്നും നമ്മളതിന് ബേജാറായിട്ട് ഒന്നും കാര്യമില്ല. എന്നാലും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എല്ലാം ക്ലിയർ ആക്കി വെക്കുക. ഇതുമായി ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കണമാണ്. നമ്മൾ നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ പി സി റെഡിയുടെ ശ്രോതാക്കളോട് പറയുകയാണ്, നമ്മൾ നമ്മളെ കൃത്യമായിട്ട് നമ്മുടെ മതപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അത് ചെയ്യുന്ന നിർബന്ധമാണ്. അതുപോലെ നമ്മളുടെ മക്കൾക്കും നമുക്കും ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ട കുറേ ഡോക്യുമെൻറ്റുകളാണ് അത്തരം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഒപ്പം നമ്മൾ നിസ്സാരമായി കാണാതെ എല്ലാം ക്ലിയർ ആക്കി വെക്കണം എന്നാണ് അവരോട് പറയുന്നത്.
4: ഓക്കെ, ഇത്രയും സമയം ജനക്ഷേമ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവാസി വോട്ടർ കാർഡുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകിയ നീണ്ട 20 വർഷക്കാലമായി അക്ഷയ നടത്തിവരുന്ന അബ്ദുലി സാഹിബിന് ഹൃദ്യമായ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാ. അപ്പോൾ ജനക്ഷേമം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. ജനക്ഷേമത്തിൽ പ്രവാസി വോട്ടർ ഐ ഡി കാർഡ് എങ്ങനെ എടുക്കാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്തത് അബ്ദുൽ ജലീൽ വളാഞ്ചേരി, അബ്ദുസലാം സുറുമ എന്നിവരായിരുന്നു. പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സ് തുടരുമ്പോൾ നമുക്ക് ഇനി മറ്റൊരു പുതിയ പ്രോഗ്രാമുണ്ട്, ദൃശ്യം.
1: യാത്രകൾ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ, നിങ്ങളതേപോലെയാണല്ലോ.
2: ഇഷ്ടപ്പെടുന്ന
1: യാത്ര എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് നമ്മളെ നസ്റുള്ള സലൈനാണ്. മൂപ്പരെ കൂടെ പല യാത്രകളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്.
2: യെസ്, യാത്ര യാത്ര ഒരുവിധ ആൾക്കാരൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ആഗ്രഹം മാത്രം കാര്യമില്ലല്ലോ, നമ്മൾ അറിയുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യണമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആഗ്രഹമുണ്ട്, ചില സന്ദർഭത്തിലൊക്കെ നമ്മൾ ആക്ഷൻ എടുത്തിട്ട് പോയിട്ടുണ്ട്.
1: ഓക്കെ,
2: പക്ഷേ യാത്ര എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല, യാത്രക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ആൾക്കാരുണ്ടാവലുണ്ട്. പക്ഷേ അതെല്ലാവർക്കും കഴിഞ്ഞോണമെന്നുണ്ടാവില്ല. അപ്പോൾ പിന്നെ റേഡിയോ കേൾക്കുന്ന ഒരാൾക്ക് ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ യാത്രയിലൂടെ എന്തൊക്കെ കണ്ടെന്ന് അറിയാൻ, അങ്ങനെയാണ് നമ്മൾ ദൃശ്യം പ്രോഗ്രാമിലൂടെ യാത്ര പോയ ആളുകളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ. പ്രൊഫസർ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്നെ യാത്ര ചെയ്തവരുടെ കഥകൾ കേട്ടിട്ടുണ്ട്, അത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. സൽമാൻ അൽ ഫാരിസിയുടെ കഥയൊക്കെ ആ യാത്ര ഒരു യാത്രയുടെ കഥയാണത്, ജീവിതയാത്രയുടെ കഥ. അത് റസൂല് പറഞ്ഞിട്ടുണ്ട്, സൽമാൻ അൽ ഫാരിസി ഒന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ ഒന്ന്. അപ്പം അത് കേൾക്കുന്നത് എന്താണ്, റിയൽ സംഭവത്തെ കേൾക്കുന്നത് കൂടുതൽ ഒരു ഒരു പ്രചോദനമാണ്. അതുപോലെ പിന്നെ ഒരു യാത്ര പോയിട്ട് മസിഹുദ്ദജാലിൻ്റെ സംഭവത്തിൽ, അവർ തെമീബുദാരിയുടെ സംഭവത്തിൽ യാത്ര. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ ആളുകൾ യാത്ര മാന്യമായ യാത്ര നടത്തിയിട്ട് ആ സ്ഥലവും വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റുക എന്ന് പറയുന്നത് സൗജന്യമായി വീട്ടിലിരുന്ന് നമുക്ക് കേൾവിയിലൂടെ ആ യാത്ര അനുഭവിക്കാം. മറ്റതിന് കുറച്ച് മുടക്കുണ്ട്, സമയം മുടക്കണം, പണമൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, സമയം ഉണ്ടാവില്ല പലർക്കും.
1: യെസ്,
2: അപ്പോൾ അതുകൊണ്ട് റേഡിയോ കേൾക്കുന്നവർക്ക് ദൃശ്യം.
1: എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു യാത്രയുടെ അനുഭവങ്ങളിലേക്ക്
2: വരാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ദൃശ്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ദൃശ്യത്തിൻ്റെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ അബ്ദുള്ള ബാസിലാണ്. ആനുകാലിക വിഷയങ്ങളിലുള്ള ചർച്ചകളിൽ വളരെ സജീവമായുള്ള അബ്ദുള്ള ബാസിൽ ഒരുപക്ഷെ ദൃശ്യത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഒരു യാത്രാനുഭവ പരിപാടിയിൽ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. ഏതായാലും ബാസിലിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബാസിൽ വിയറ്റ്നാമിലേക്കാണ് പോയത് അല്ലേ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു യാത്ര ഉണ്ടായി വന്നത്?
7: അല്ല, വിയറ്റ്നാമിലേക്ക് പോകാൻ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഒരു ഫോറിൻ ട്രിപ്പ് ജസ്റ്റ് ഒന്ന് പോകാം, ഒന്ന് റിലാക്സേഷന് പോകാം എന്നുള്ള നിലക്കാണ്. അപ്പോൾ അതിൽ പല ഓപ്ഷനുകൾ വന്നു. നമ്മൾ ആദ്യം അസർബൈജാനായിരുന്നു വിചാരിച്ചിരുന്നത്, പിന്നെ നമ്മളെ യുദ്ധത്തിന് ഇറാനുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധവും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നെ സൈഡായി. പിന്നെ ഉള്ള കുറച്ച് ഓപ്ഷൻസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിയറ്റ്നാം ആയിരുന്നു. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടേക്കുള്ള ഇപ്പം നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ പോകാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഒരു ഡെസ്റ്റിനേഷൻ എന്ന നിലക്ക്, കാരണം മലേഷ്യയുടെ എയർ ഏഷ്യ ഇപ്പം ആ ഒരു സർവീസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ചിലവ് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതേപോലെ തന്നെ
6: ടിക്കറ്റ്, വിസ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ചിലവ്
7: കുറഞ്ഞ രൂപത്തിൽ നമുക്കൊന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ വിയറ്റ്നാം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ആളുകൾ ഇപ്പോൾ പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ വിയറ്റ്നാം എന്ന് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ചരിത്രത്തിൽ പലപ്പോഴും അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ,
6: വിയറ്റ്നാം യുദ്ധമൊക്കെ ബന്ധപ്പെട്ട്
7: അമേരിക്കൻ സാമ്രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിനോട് പൊരുതി നിന്ന ഒരു ജനത എന്ന നിലയ്ക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു ഒരു സ്ഥലം കൂടിയാണ് വിയറ്റ്നാം. അപ്പോൾ അതൊന്നും കാണണം എന്നുള്ളൊരു ആഗ്രഹം സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ പിന്നെ അതിനോടും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലൊരു ട്രിപ്പിലേക്ക് എത്തുന്നത്.
6: വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്?
7: ഞാൻ പോയിട്ടുള്ളത് ഹോച്ചിമിൻ സിറ്റിയാണ്, അതുപോലെ തന്നെ ഹാനോയ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഫുക്കോക്ക് എന്ന് പറയുന്നത്, ഫുക്കോക്ക് ഐലൻഡുകൾ. അത് വളരെ രസകരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുക്കോക്കാണ്. അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത്.
6: വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം ഏതാണ്?
7: ഹോച്ചിമിൻ.
6: ഹോച്ചിമിൻ. നമ്മൾ ആദ്യം അങ്ങോട്ടാണോ പോവുക?
7: ഇതിൽ നമുക്ക് ഹനോയ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പിന്നെ അകലെയുള്ള സ്ഥലമാണ്,
6: നമ്മൾ അവിടെ
7: പോയിട്ടില്ല. ഞങ്ങൾ പോയിട്ടുള്ളതെന്ന് വെച്ചാൽ എയറേഷ്യ വഴി, പിന്നെ മലേഷ്യ കണക്ഷൻ ഫ്ലൈറ്റ് വഴി നേരെ പിന്നെ ഹോച്ചിമിൻ സിറ്റിയിലേക്കും, അവിടുന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ഈ പറഞ്ഞ ഫുക്കോക്കിലേക്കും, അവിടുന്ന് തിരിച്ച് വീണ്ടും ഹോച്ചിമിൻ സിറ്റി, തിരിച്ച് കൊച്ചി. അങ്ങനെ ആ രൂപത്തിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഹനോയ് എന്ന് പറയുന്നത് വളരെ ഒരുപാട് കാണാനുള്ള സ്ഥലമാണ്, പക്ഷേ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് പോയതാണ്.
6: ദ്വീപുകളാണോ?
7: ഹനോയ് അല്ല, ഈ ഫുക്കോക്ക് എന്ന് പറയുന്നത് കുറച്ച് ദ്വീപുകളാണ്.
6: ഓക്കെ. ഇതിൽ ഒരു ചരിത്ര പ്രാധാന്യം എന്ന് പറഞ്ഞല്ലോ, ഈ വിയറ്റ്നാം യുദ്ധത്തിന്റെ പിന്നെ ഒരു ശേഷിപ്പുകൾ എന്തെങ്കിലും അവിടെ ആ രൂപത്തിൽ കണ്ടിട്ടുണ്ടോ?
7: അതെ, അത് അതാണ് പോയതിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയതും അത് തന്നെയായിരുന്നു. നമ്മൾ ഒരു രണ്ടാമത്തെ ദിവസം അവിടെത്തി, രണ്ടാമത്തെ ദിവസമാണ് കൊച്ചി ടണൽസ് എന്നുള്ള പേരിൽ അവിടെ ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള അതിൻ്റെ ശേഷിപ്പുകൾ അവർ നന്നായ രൂപത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിസേർവ് ചെയ്തിട്ടുണ്ട്. അത് സന്ദർശിക്കാൻ
6: കൊച്ചി ടണൽസ് എന്ന് പറയുമ്പോൾ,
7: അതായത് ഈ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഗാസയിൽ നമ്മൾ അവിടുത്തെ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പം അവിടെ ടണലുകളുടെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഈ വിയറ്റ്നാം യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവരാണ് ഇത്തരത്തിലുള്ളൊരു രീതി, ഒരു ഗറില്ല വാർഫെയർ,
6: ഗറില്ല യുദ്ധമുറക്ക് പേര് കേട്ടൊരു യുദ്ധമാണ്.
7: അപ്പോൾ ആ ടണലുകൾ അതുകൊണ്ടാണത് പ്രസക്തമാകുന്നത്. അപ്പോൾ അവിടെ എന്താ ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു സാമ്രാജ്യത്വ ശക്തിയാണ്. ഈ ചെറിയ ഏതാനും കുറച്ച് ആളുകളാണ് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ വലിയ രൂപത്തിലുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ പിന്നെ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള യുദ്ധമുറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ. അതുകൊണ്ട് ഇവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഈ രൂപത്തിൽ ടണലുകൾ കുഴിക്കുകയും അതിന് അകത്ത് തന്നെ താമസിക്കുകയും പറ്റുന്ന സമയത്ത് മാത്രം പുറത്തു വന്ന് പെട്ടെന്ന് ആക്രമണം നടത്തി തിരിച്ച് വീണ്ടും ടണലുകളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി.
6: ഈ ടണലുകളുടെ ഒരു രീതി എങ്ങനെയാണ് പോയപ്പോൾ കണ്ടത്?
7: നമ്മൾ, ഞാനവിടെ ഫേസ്ബുക്കിൽ ഞാൻ കുറിച്ചിരുന്നു, അവിടെ പോയപ്പോഴൊക്കെ ഓരോ അവർ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നേരെ ഗാസയിലേക്കാണ് നമ്മുടെ മനസ്സ് പോവുക. അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ പോയിരുന്ന ആ സ്ഥലത്തടക്കം ഒരു ഒരു കാടുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തായിരുന്നു അത്. അപ്പോൾ അവിടെ അടക്കം അടിയിൽ കിലോമീറ്ററുകളോളം നീളുന്ന ടണലുകളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു മൊത്തത്തിൽ അത് അങ്ങനെ അതിൽ ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഗാസയിലടക്കം ടണലുകൾ കുഴിക്കുക എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ അവർ ആ കുഴിക്കാൻ ഉപയോഗിച്ച ചെറിയ ഉപകരണങ്ങളടക്കം ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ പണിപ്പെട്ടുകൊണ്ടാണ് അത്ര കിലോമീറ്ററുകളോളം താഴെ എന്ത് ചെയ്തിട്ടുള്ളത്, അത്തരത്തിലുള്ള ടണലുകൾ കുഴിച്ചിട്ടുള്ളത്.
6: ആ ഉപകരണങ്ങൾ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് ആണ്?
7: അല്ല, സാധാരണ മെക്കാനിക്കലായി അവർ കുഴിച്ച് എടുക്കുന്നതാണ്. അപ്പോൾ വലിയ പ്രയാസം അതിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭാഗം, കൊച്ചി ടണൽസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, അവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ മനസ്സിലായത് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പ്രചാരണം കൂടിയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവിടെ എത്തുന്ന ഓരോ ടൂറിസ്റ്റിനെയും വിളിച്ചിരുത്തി ഇതാണ് ഞങ്ങളുടെ ചരിത്രം, ഞങ്ങളുടെ പൂർവികർ ഇന്ന ഇന്ന ആളുകളായിരുന്നു, അവരിങ്ങനെയാണ് വള്ളക്കാർക്കെതിരെ പോരായിട്ടുള്ളത്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്നത് കുറച്ച് യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരോടക്കം ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്, യൂറോപ്യൻസ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഫോർവാദേഴ്സ് ഇങ്ങനെയാണ് അവരോട്
6: പ്രതിരോധിച്ചത്
7: പൊരുതിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു പൈതൃകവും അല്ലെങ്കിൽ അവരുടെ ചരിത്രവും എങ്ങനെയാണ് അവർ പ്രിസേർവ് ചെയ്യുന്നത് എന്നുള്ളത് വളരെയധികം നമ്മളൊക്കെ
6: മാതൃകയെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ട്
7: മാത്രമല്ല, അത് ഒരു രാഷ്ട്രീയപരമായി തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരോട് നമ്മൾ പടപൊരുതി എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ മലപ്പുറത്തടക്കം പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് സ്മാരകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളതിങ്ങനെ കണ്ടുപോവുക എന്നുള്ളതിനപ്പുറത്ത് അതൊരു എഡ്യൂക്കേഷൻ നമ്മൾ അതുവഴി
6: നടത്തുന്നു, വൈകാരികമായ തലം പലപ്പോഴും നമ്മൾ ഒരു പുതിയ തലമുറക്ക് ഇല്ല എന്ന് പറയാം.
7: അപ്പോൾ അതടക്കം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി.
6: ഈ ടണലുകളൊക്കെ അവർ അതേപോലെ പരമാവധി പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും
7: ഇല്ല,
6: നമുക്കിപ്പോൾ അത് ആ കിലോമീറ്ററുകളൊക്കെ സഞ്ചരിച്ച് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്.
7: ടണലുകളിലൂടെ കുറച്ചൊക്കെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റും, പക്ഷെ പല ടണലുകളും അവർ നശിപ്പിച്ചിട്ടുണ്ട്. ഈ അമേരിക്കക്കാർ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. അവർ പല രൂപത്തിൽ ബങ്കർ ബസ്റ്ററുകളും അങ്ങനെ പല ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയായതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് കിട്ടുക. അതിൽ ടണലുകൾക്കുള്ളിലൂടെ തന്നെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും, പിന്നെ ജസ്റ്റ് അതിലേക്കുള്ള എൻട്രൻസിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് അതിൻ്റെ ഒരു ഒരു ഫീല് നമുക്ക് കിട്ടും കിട്ടാൻ സാധിക്കും. പക്ഷേ മൊത്തം ടണൽ ശൃംഖല അതേപോലെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പിന്നെ അതിൽ പ്രധാനമായിട്ടുള്ള എന്താ വെച്ചാൽ ഇവരെ തേടി ഈ ടണലുകളടക്കം തേടിക്കൊണ്ട് അമേരിക്കക്കാർ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതും അവിടെ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള കെണികൾ, ട്രാപ്പുകൾ, പിന്നെ പലതരത്തിലെന്ന് വെച്ചാൽ എൽ ഷേപ്പ് ട്രാപ്പ്, യു ഷേപ്പ് ട്രാപ്പ്, അങ്ങനെ പല രൂപത്തിൽ ഉള്ള ട്രാപ്പുകൾ. അപ്പോൾ അതിൽ അവർ പറയുമ്പോൾ തന്നെ അവർക്കുണ്ട് ഇതിങ്ങനെ തുറന്നാൽ വരുന്ന അമേരിക്കക്കാരൻ്റെ തലമണ്ട തെറിക്കും എന്ന ഒരു നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ആ രൂപത്തിൽ. അങ്ങനെ ഓരോ ട്രാപ്പുകളും എങ്ങനെയാണ് ശത്രുവിനെ ഇല്ലാതാക്കുക എന്നുള്ളതടക്കം നമുക്ക് അവരിങ്ങനെ ഡെമോൺസ്ട്രേറ്റ്
6: ചെയ്ത് ശരിക്കും
7: വിശദീകരിച്ചു തരാനും ഒരു ഗൈഡും നമുക്ക് ഓരോ ബാച്ചിനും ഉണ്ടാകും.
6: യഥാർത്ഥത്തിൽ ഈ ഒരു എൽ ഷേപ്പ്, യു, ഈ ട്രാപ്പുകളൊക്കെ അതൊക്കെ അതിൻ്റെ ഒക്കെ ഒരു രീതി, വർക്കിംഗ് മോഡൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ
7: ഒരു വർക്കിംഗ് മോഡൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളതും, എങ്ങനെയാണ് ശത്രു വരിക, അപ്പോൾ ശത്രുവിൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെ നടത്തുന്നു പോകുമ്പോൾ വീഴുന്ന ട്രാപ്പുകളുണ്ട് അല്ലാത്ത, അങ്ങനെ ഓരോന്നും അത്.
6: ഈ വിയറ്റ്നാമിൻ്റെ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണ് ശരിക്കും? അത് കുറേ കാടുകൾ, ഇപ്പോൾ ഗറില്ല യുദ്ധം എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ കുറേ കാടുകൾ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭൂപ്രകൃതിയാണോ?
7: പൊതുവിൽ വിയറ്റ്നാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കണ്ടത്. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ പിന്നെ ടൗണുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പരമാവധി നല്ല രൂപത്തിൽ ഡെവലപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ടൂറിസത്തിനും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റിനും നല്ലൊരു പ്രാധാന്യം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണത് ഭരിക്കുന്നത്, പക്ഷേ വളരെ നല്ല രൂപത്തിലുള്ളൊരു ഒരു ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ എന്തുണ്ട്, ഒരുപാട് ഒരു നമ്മുടെ ഒരു നാടൻ പ്രദേശത്തേക്ക് പോകുന്ന അതേ രൂപത്തിൽ തന്നെയാണ്. പക്ഷേ അതേ സമയത്ത് അവരുടെ ഒരു ഡിസിപ്ലിൻ എന്നുള്ളത് വളരെ പ്രതിഫലിച്ച് കാണാൻ പറ്റും. ഒരു വൃത്തിയും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ടൂറിസത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പൊതുവേ തന്നെ അവിടെ നമ്മളൊരു സ്ഥലത്ത് സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ, ആ നിലക്കുള്ള ഒരു വൃത്തിയും മറ്റ് കാര്യങ്ങളൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട്.
6: അവരുടെ ഒരു സാംസ്കാരികമായ ഒരു അധിനിവേശം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അവരുടെ ഒരു ജീവിത രീതി കണ്ടപ്പോൾ?
7: തീർച്ചയായും അത് നമ്മൾ വിചാരിക്കുന്ന ഒരു വിയറ്റ്നാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു ഒരു ജനതയല്ല അവിടെ ഇപ്പം നമ്മൾ കാണുന്നത്. പല രൂപത്തിൽ അത് അവരുടെ മൊത്തം സംസ്കാരത്തിൽ തന്നെ അത്തരത്തിലുള്ളൊരു ഒരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ
6: വളരെ ഒരു യൂറോപ്യൻ കൾച്ചറിലേക്ക്
7: പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഒരു ചെറിയ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമുക്കൊരു ഒരു ഒരു ജനതയുടെ ഒരു സ്വഭാവത്തെ നടക്കാൻ കഴിയില്ല. എന്നാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഭയങ്കര കൺസ്യൂമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ടൂറിസത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എല്ലാം ബിസിനസ്സായിട്ട് അങ്ങനെ മാത്രമായി പോകുന്നുണ്ടോ എന്നൊരു സംശയം, ഒരു പക്ഷേ തെറ്റായിരിക്കാം. കാരണം ഏതാനും ദിവസങ്ങളിലുള്ള ഒരു ഇൻട്രാക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. ഒരു നമ്മുടെ നാട്ടിലൊക്കെ
6: നമ്മൾ പോകുന്നത് ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്, അവിടെ സ്വാഭാവികമായിട്ട് ഒരു കച്ചവടത്തിൻ്റെതായ ഒരു ഒരു
7: അതുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും പൊതുവിലൊരു ആ നിലക്കുള്ള ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഒരു പരസ്പര സഹകരണം അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ ഓർമ്മിക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ സമയത്ത് ഒരു പനിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ നാട്ടിൽ ഒരു പനി ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഒരു ചൂടെള്ളം ചോദിച്ചാൽ എന്താ പെട്ടെന്ന് തന്നെ നമുക്കൊരു സഹായം എന്നുള്ള രൂപത്തിൽ. പക്ഷേ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ ചൂടെള്ളം ചോദിച്ചാൽ അവർ തരൂല, ഒരു വെള്ളമാണ് പറയും, പിന്നെ ഒരു ഹോട്ട് കോഫി എന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ ആ അത്തരം രൂപത്തിൽ പോലും എന്ത് ചെയ്യുന്നില്ല, ഒരു സഹകരണത്തിന്റെ ഒരു കുറവ് ഫീൽ ചെയ്തിരുന്നു.
6: ഒരുപക്ഷെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുമ്പോഴായിരിക്കും.
7: പിന്നെ ഉള്ളത് മുക്കിന് മുക്കിന് നമ്മളെ നാട്ടിലുള്ള പലചരക്ക് കട പോലെ എന്തുണ്ട്, ആൽക്കഹോളും ബിയറൊക്കെ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്.
6: അവിടെ ഒരു ജീവിത ചെലവ് എന്നുള്ളത് പൊതുവിൽ കുറവാണോ?
7: ചെലവ് അതിൽ ആ കറൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു വാല്യൂലുള്ള വ്യത്യാസമാണ്. അതായത് ഇവിടെയുള്ള
6: വിയറ്റ്നാമിലെ കറൻസി ഏതാണ്?
7: വിയറ്റ് ഡോങ് ആണ് വിയറ്റ്നാമിലെ കറൻസി എന്ന് പറയുന്നത്. അതിൽ ഭയങ്കര രസകരമായിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു 3 രൂപ അല്ലെങ്കിൽ 3.3 രൂപ എന്ന് പറയുന്നത് അവിടെയുള്ള 1000 ഡോങ് ആണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ശരിക്കും നമുക്ക് അവിടെ എത്തിയിട്ട് ഒരു 1-2 ദിവസം എടുക്കും അതൊന്ന് അഡാപ്റ്റ് ആവാൻ തന്നെ. കാരണം ഒരു ചെറിയൊരു കാര്യത്തിന് പോലും 1000 രൂപ 2000 രൂപയാണ്.
6: അവിടുത്തെ ഒരു ചായക്ക് എത്രയാണ്? എത്ര വിയറ്റ് ഡോങ് വേണം?
7: ചായക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30,000 അങ്ങനെ
6: എന്തോ 30,000 വിയറ്റ് ഡോങ് വേണം,
7: അല്ല 10,000 അങ്ങനെ എന്തോ അതിൻ്റെ
6: ഇടയിൽ.
7: അപ്പോൾ പിന്നെ ഒന്ന് ടാക്സി എടുത്താൽ എന്തായാലും ലക്ഷങ്ങളാണ് ചിലവാകുക. അപ്പോൾ അത് ശരിക്കും തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ കെ കൂട്ടി പറയാന്നുള്ളതാണ്. അതായത് 10,000 എന്ന് പറഞ്ഞാൽ 10K
6: ഉപയോഗിച്ചാൽ മതി.
7: അങ്ങനെ ഉപയോഗിച്ചാൽ അങ്ങനെയാണ് കുറച്ചും കൂടി ടൂറിസ്റ്റുകൾക്കൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. അല്ലാതെ ഇപ്പൊ നമുക്കത് കോംപ്രിഹെൻഡ് ചെയ്യാൻ
6: കുറച്ച് പറയുമ്പോൾ നമ്മളിപ്പോ കറൻസി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാവില്ല കൊടുക്കാൻ?
7: അല്ല, അതിൽ ഞാൻ കണ്ടത് ഒരു 500 ആ രൂപത്തിലൊക്കെ ഉള്ളു. പിന്നെ 1000 ആണ് കൂടുതൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക.
6: അതെ അതെ,
7: 1000-1000
6: ഏറ്റവും ചെറിയ വിയറ്റ്ഡോങ്ങിന്റെ കറൻസി എത്ര രൂപക്കാണുള്ളത്?
7: 500-1000
6: സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ പിന്നെ കുഴപ്പമില്ല.
7: അപ്പോ
6: നമ്മളിവിടുത്തെ ഒരു ഇന്ത്യൻ റൂപ്പിന്റെ ഒരു ഇത് വെച്ചതാണ്
7: നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പൊ ഇതൊരു 1000 കൊടുക്കുമ്പോ ഒരു 3 രൂപയാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മളിങ്ങോട്ട് എത്താൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. ഈ പറഞ്ഞതുപോലെ നമുക്ക്

0: ഞങ്ങൾ കൂടുതലായിട്ടും ഒരു എന്താ പറയുക മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആളുകളെ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ പിന്നെ പോയത് ഈ പറഞ്ഞ പോലെ ഫുക്കോക്ക് ഐലൻഡുകളിലാണ്. അവിടെ പോയപ്പോൾ ഒരുപാട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ അടക്കം കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് കുറച്ചുകൂടി പിന്നെ അവിടെ ഫുക്കോക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെതായ ഒരു പ്രത്യേകതയും നമുക്ക് ഫുക്കോക്കിൽ.
1: ഈ ഫുക്കോക്ക് ഐലൻഡ്സിന്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ കടൽ തീരങ്ങളൊക്കെ വളരെ മനോഹരമാണോ? എങ്ങനെയാണ്?
0: ആ ഇതിൽ ഞാൻ പൊതുവെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, വിയറ്റ്നാം എന്ന് പറയുന്ന സ്ഥലത്തിന് ഹിസ്റ്റോറിക്കലി ഉള്ള കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിനപ്പുറത്തേക്ക് പിന്നെ
1: ഈ വിയറ്റ്നാം വാർ അതല്ലാത്ത വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ അതിനുണ്ടോ?
0: അല്ല, ചില സ്ഥലങ്ങൾക്ക് പ്രകൃതിപരമായി തന്നെയുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷേ പ്രത്യേകതകളില്ലാത്തതടക്കം അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആ രൂപത്തിൽ ടൂറിസത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഫുക്കോക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൊരു ഒരു നല്ലൊരു ഐലൻഡാണ്, കാണാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ മനോഹരമാക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചില സ്ഥലങ്ങൾ എന്താ വെച്ചാൽ ഒരു ഒരു ഒരു ഫ്രാൻസ് മോഡൽ, ഒരു ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയാൽ ഒരു ഫ്രാൻസിലെത്തിയ ഒരു ഒരു പ്രതീതി, അങ്ങനെയുള്ള കുറച്ച്
1: പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്.
0: ആ രൂപത്തിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യും ചെയ്യാൻ അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റലി പോലുള്ള കുറച്ച് ഭാഗങ്ങൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കെട്ടിടങ്ങളും അങ്ങനെ അടക്കം അതിനനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പിന്നെ ഞാൻ ഒരു മൂന്നാമത്തെ ദിവസം അടക്കം പോയിട്ടുള്ളത്, ഈ പിന്നെ ബ്ലാക്ക് വെർജിൻ മൗണ്ടെയിനും അതുപോലെ തന്നെ ഹോൺതോം കേബിൾ കാർ, ഇതൊക്കെ പറയുന്നത് കുറച്ചൊരു പിന്നെന്താ പറയുക ഹൈറേഞ്ച് അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യാപകമായുള്ള സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പക്ഷെ ഇവർ ചെയ്തെന്ന് വെച്ചാൽ അതിലേക്ക് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവിടെ കേബിൾ കാറുകൾ ഉണ്ടാക്കുന്നു. ആ കേബിൾ കാറുകൾ ആകുമ്പോൾ അത് കുറച്ചുകൂടി ആക്സസിബിൾ ആണ്. സംഭവം ഒന്നുമില്ല, ഒരു നല്ലൊരു മലയാണ് അവിടേക്ക് മേലെ ചെയ്തിട്ടുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു
1: വെച്ചിട്ടുണ്ട്. അതിന്
0: മേലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഇത്തരത്തിലുള്ള ആക്സസിബിൾ ആക്കാനുള്ള കേബിൾ കാറുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുമ്പം കുറച്ചുകൂടി എളുപ്പമായിട്ടും പിന്നെ ആ മേലെ സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഒരു ഒരു ഒരു പ്രത്യേകതകൾ അവർ പരമാവധി ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കുറെ പിന്നെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ ഇപ്പൊ പിന്നെ പൈതൽ മല അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടേക്കൊക്കെ പോകുമ്പോൾ നമ്മളടക്കം അവിടേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആലോചിക്കുന്ന തന്നെ നമുക്ക് വലിയൊരു പ്രയാസമാണ്. പക്ഷെ ഇവർ ചെയ്തെന്ന് വെച്ചാൽ ഏറ്റവും ആക്സസിബിൾ ആയി കേബിൾ കാറുകൾ ഉണ്ടാക്കുന്നു, അവിടേക്ക് എത്തുന്നു. ഇപ്പൊ വയനാട്ടിലേക്ക് ഇപ്പം തുരങ്കപാതയെ കുറിച്ചൊക്കെ ചർച്ച നടക്കുകയാണല്ലോ. അപ്പൊ ശരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കേരളത്തേക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാമിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ അവിടെ ഇങ്ങനെ ഏറ്റവും
1: ആലോചിക്കും, അതെ
0: നമ്മുടെ നാട്ടില് ഇതിനേക്കാൾ എത്രയോ അടിപൊളി സ്ഥലങ്ങളുണ്ട്, അത് ഏറ്റവും നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ടൂറിസത്തിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് ഓരോ സ്ഥലം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോ. അപ്പോൾ ഈ ഞാൻ ഫുക്കോക്കിൽ പോയി, ഫുക്കോക്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ഐലൻഡ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഐലൻഡുകളൊക്കെ ചെറിയ ചെറിയ ഐലൻഡുകളാണ്. അതിലേക്കൊക്കെ കേബിൾ കാറുകൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഏതോ മണി ഏതോ 20-30 മിനിറ്റ് ആണ് മൊത്തം കേബിൾ കാറിൽ മാത്രമായിട്ട് ഞങ്ങൾ ഒരു ഐലൻഡിൽ നിന്ന് വേറൊരു ഐലൻഡിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത്. മൊത്തം കടലിൻ്റെ മേലെ കൂടി കേബിൾ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്നു. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അതടക്കം ആ രൂപത്തിൽ അവർ ഉപയോഗപ്പെടുത്തി.
1: അവിടുത്തെ കടൽ തീരങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് കണ്ണൂർ കടൽ തീരങ്ങൾ പോലെ അങ്ങനെ ആ ഒരു ഇതിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ അത് വളരെ മനോഹരമായിട്ട് ടൂറിസത്തിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരെ ആളുകൾ വളരെ വ്യാപകമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സാധ്യതകളുണ്ട് നടത്താം
0: അല്ലേ.
1: അപ്പോൾ ഏതാണെങ്കിലും വിയറ്റ്നാമുമായി ബന്ധപ്പെട്ട് കുറേ വളരെ ചുരുങ്ങിയ സമയത്ത് കുറേ വിവരങ്ങൾ നമുക്ക് കിട്ടി. ഒരു പക്ഷേ ആദ്യം പറഞ്ഞൊരു കാര്യം പലരും നോട്ട് ചെയ്തിട്ടുണ്ടാകും, ഒരു വളരെ ചിലവ് കുറഞ്ഞ ഒരു വിദേശ രാജ്യത്തേക്കുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു ഒരു നാട് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഏതാണെങ്കിലും ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ അബ്ദുള്ള ബാസിലിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ദൃശ്യത്തിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.
2: ഓക്കെ, വളരെ വ്യത്യസ്തമായ ഒരു യാത്ര അനുഭവമായിരുന്നു ശ്രോതാക്കളെ നമ്മൾ കേട്ടത്.

0: ഇനി കുടുംബാംഗങ്ങളിൽ കുളിർത്തനലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കൂടിൻ്റെ ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വിവാഹത്തെ ഒരു കുട്ടിക്കളിയായിട്ട് പലരും കാണുന്നൊരു സാഹചര്യമാണല്ലോ കാണാറുള്ളത്. അത് നമ്മളിപ്പം ഈ കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുന്നത് പോലെ ഒരു കളിയായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ശരിക്കും കളിയല്ല, ഇത് കളിയല്ല വിവാഹം എന്നൊരു ടൈറ്റിൽ നിന്നുകൊണ്ടാണ് ബഹുമാന്യനായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹി എന്നിവരുടെ ഒരു സംസാരമാണ് നമ്മൾ റേഡിയോ വൈബ്സിൻ്റെ ഈ ഒരു അവസാന സമയത്ത് കേൾക്കാനിരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഏറെ സാമൂഹ്യ പ്രസക്തിയുള്ള മറ്റൊരു വിഷയത്തെ സംബന്ധിച്ചാണ്. പലപ്പോഴും നമ്മുടെ പുതിയ കാലത്ത് ഏത് വിഷയത്തോടും ഒരു ഗൗരവഭാവം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു തുടർച്ചയായി സ്വന്തം ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇണയുടെ കൂടെയുള്ള ജീവിതവും അവർക്ക് നൽകേണ്ട പരിരക്ഷയും അവർക്ക് നൽകേണ്ട സൂക്ഷ്മമായ ശ്രദ്ധയും ഒന്നും നൽകപ്പെടാതിരിക്കുകയും തൊഴിലുമില്ല, കൂലിയുമില്ല, ജോലിയുമില്ല, അങ്ങനെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇയാളെ വിവാഹം കഴിച്ചതുകൊണ്ട് ഒരു കുടുംബിനി, ഒരു പെൺകുട്ടി, ഒരു ഇണ അങ്ങനെ കരഞ്ഞു തീരുന്ന ഒരു സാഹചര്യം നമുക്കിടയിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒന്നിലും ഒരു സീരിയസ്നെസ് കാണിക്കാത്ത ഭർത്താവ് എന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കളിയല്ല വിവാഹം എന്ന ടൈറ്റിൽ നിന്നുകൊണ്ടാണ്. അരിസ്ക, വ്യാപകമായ രീതിയിൽ തന്നെ ഉള്ളൊരു വിഷയമാണിത്. പലപ്പോഴും കുട്ടികൾ അവർ വിചാരിക്കുന്നൊരു വ്യക്തിയെ കിട്ടിയില്ല, ശ്രദ്ധ ലഭിക്കുന്നില്ല, പരിഗണന ലഭിക്കുന്നില്ല, ഒരു കെയറിങ് അല്ല, ഒരു സെൽഫോണൊക്കെ പോയി വാങ്ങണ ലാഘവത്തോടു കൂടെ വിവാഹം കഴിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കുന്നു എന്നൊരു തലം സമൂഹത്തിലുണ്ട്. ഈയൊരു വിഷയത്തിലേക്ക് എത്താതിരിക്കാൻ ഏറ്റവും പ്രധാനമായും വേണ്ടത് ഒരു വരനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകേണ്ട ശ്രദ്ധകളാണല്ലോ. ഒരു പുതിയ കാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പാരൻസ് ഒരു വരനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: വളരെ പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നിപ്പോൾ ഇത് ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളും ആൺകുട്ടിയുടെ രക്ഷിതാക്കളും ഒരുപോലെ പ്രതിസന്ധിയിലാകുന്ന ഒരു കാര്യമാണ്. വിവാഹം വിജയിക്കാതെ വരുമ്പോൾ അതൊരു പെൺകുട്ടിയെയോ അവളുടെ മാതാപിതാക്കളെയോ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, രണ്ടുപേരെയും ബാധിക്കുന്നുള്ളതാണ്. സത്യത്തിൽ എന്തുകൊണ്ടാണ് പുതിയ തലമുറയിൽ ഇത്തരം ഭർത്താക്കന്മാരുടെ എണ്ണം കൂടി വരുന്നത്, എന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഒരു ഉത്തരവാദിത്തങ്ങളും അറിയാതെ ജീവിതത്തിലെല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രൂപമാണെന്ന് കുട്ടികളെ പൊതുവെ ഉള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെ അവർക്ക് ഡിഗ്രി വാങ്ങിക്കൊടുത്ത പോലെ, അവർക്ക് പലതും ചെയ്തു കൊടുത്ത പോലെ തന്നെ അവനുടെ മഹറും എല്ലാ സംഗതികളും മാതാപിതാക്കളെന്നെ കണ്ടെത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുക്കുക, അവൻ്റെ ഭാര്യയും അവർ സംരക്ഷിക്കുക, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ഒരു ഉത്തരവാദിത്തത്തിൻ്റെ തൻ്റെ ഭർത്താവ് തൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിക്കുന്നു എന്നുള്ള തോന്നലെന്നെ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുള്ളൂ. അതോടുകൂടെ തന്നെ അവൾ വിവാഹത്തിൽ നിരാശപ്പെട്ടു പോണ ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, വിവാഹം ആവശ്യമില്ലാത്ത ചിലർ വിവാഹം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലൈംഗിക വൈകൃതങ്ങളൊക്കെ ഉള്ള പല ആളുകളുണ്ടാകും, അവർക്കൊന്നൊരു ഭാര്യ എന്താവില്ല, ആവശ്യമായി വരൂല. പക്ഷെ അവർ വിവാഹം കഴിക്കുകയാണ്, അപ്പം എന്ത് ചെയ്യില്ല, ഒരു വൈഫ് എന്നുള്ള നിലക്ക് ഇവളെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇവൾക്കൊരിക്കലും ഒരു ഭർത്താവുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ 30 വർഷമായി ഒരു ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കണതാണ്. അപ്പോൾ അവർ പറയണത് അയാൾ ഹോമോസെക്സിൻ്റെ ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാർ ചാറ്റ് ചെയ്യണ പോലെ തന്നെ ധാരാളം ആൺകുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, ചാറ്റ് ചെയ്യാം. അപ്പോൾ അവർ പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കുന്ന ചിത്രങ്ങൾ, ഫോട്ടോകൾ, ഇതൊക്കെയാണ് അയാളുടെ ഇതിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അയാൾക്കൊരു ഭാര്യ ആവശ്യമില്ല, പക്ഷെ അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ സ്ത്രീ എന്ത് ചെയ്യാണ്, കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ കാണും. ഇങ്ങനെ അങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളെ കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. ഇതിൽ എല്ലാം നമ്മൾ സൂക്ഷിച്ചത് കൊണ്ട് 100% നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാകുമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ഇതിൻ്റെ അന്വേഷണങ്ങളിൽ ചില കാര്യങ്ങൾ വേണം. ഈ അന്വേഷണങ്ങളിൽ എന്താ വെച്ചാൽ പലപ്പോഴും എന്ത് ചെയ്യുന്നൊരു യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ആരും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല. അവന് ജോലിയില്ല, അല്ലെങ്കിൽ അവന് അവര് പക്വത ഇല്ലാത്ത ഒരു കാര്യബോധമില്ലാത്ത ഒരാളാണ് എന്നൊക്കെ അന്വേഷിച്ച് മനസ്സിലായാൽ വിവാഹങ്ങൾ നടക്കില്ല. അപ്പൊ ഇവരൊക്കെ അന്വേഷിക്കുമ്പോൾ ധാരാളം വിവാഹങ്ങൾ ഇവർക്ക് എന്ത് ചെയ്യൂല, നടക്കാതെ പോകും. അവസാനം പല ആളുകളും എന്ത് ചെയ്യും വിചാരിച്ചാൽ കളവ് പറഞ്ഞ് അവർ വളരെ ദീനിയായ നല്ല ആളുകളാന്ന് പറയും, അവർ ചെയ്യാത്ത കോഴ്സുകൾ പറഞ്ഞ് അവരെ പ്രായം മാറ്റി പറഞ്ഞ് അങ്ങനെ പലതും എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യാണ് തെറ്റായി പറഞ്ഞുകൊണ്ട്, കാരണം വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി അകപ്പെട്ടല്ലോ, പിന്നെ അവൾ നിന്ന് പോയിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള ചില ശ്രമങ്ങളാണ് പലപ്പോഴും എന്താകുന്നത്, ഇത്തരം വിവാഹങ്ങളായിട്ട് കലാശിക്കുന്നത്. പക്ഷെ കുറേയൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്കൊരു ഒരു അന്വേഷണം വരുമ്പോൾ ആ പയ്യൻ്റെ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒന്ന് വെറുതെ ചെക്ക് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടും. ഇന്നൊരാളെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമല്ലല്ലോ. ഇത് അങ്ങനെ ഒരു അന്വേഷണം നമ്മൾ നടത്തി കഴിയുമ്പോൾ ഒരു പക്ഷെ നമ്മൾ നല്ലൊരു ദീനീ കുടുംബത്തിൽ നിന്ന് ഒരു പയ്യനാകുമ്പോൾ ദീനുണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്, പക്ഷെ അവനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പേഴ്സണലായിട്ട് നമ്മൾ അവനെ ചെക്ക് ചെയ്യണില്ല. ഇത് ആ വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി അവർ പറയും, അല്ലെങ്കിൽ ഒരു ഡിഗ്രി അവർ പറയും, അത് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ തൽക്കാലം ആര് പരീക്ഷ എഴുതിയാലും കിട്ടുന്ന ചില ഡിഗ്രികളുണ്ട്, അതൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊന്നൊരു ജോലി സാധ്യത എവിടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്താണ് കബളിപ്പിക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ അന്വേഷിക്കാതെ പോകുന്നതോ ആയ കാര്യങ്ങളുണ്ട്. പിന്നെ ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ ഫൽഫുർബിദാത്തിനല്ല, ദീനിനല്ലേ മുൻഗണന, അപ്പോൾ അയാൾ ഇന്നൊരു പിന്നെ സംഘടനയുടെ ഭാരവാഹിയാണ്, അല്ലെങ്കിൽ വേഷത്തിൽ അദ്ദേഹം ഒരു ഇസ്ലാമിക ഷിആറുകൾ പാലിക്കുന്നുണ്ട്, ഇങ്ങനത്തെയൊക്കെ ചില പോയിന്റുകളിൽ മാത്രം വഞ്ചിതരായി പോകുന്ന ആളുകളുണ്ട്. അവിടെ ദീനഹു വഹുലുക്കഹു എന്ന് പറയുന്നത്
0: രണ്ടും
2: രണ്ടായി തന്നെ പറയണതുകൊണ്ട് എന്തായിരുന്നാലും അവരുടെ സുഹൃത്തുക്കളോടും നാട്ടിലൊക്കെ എന്ത് ചെയ്യണം, ശരിക്കും അന്വേഷിച്ചുകൊണ്ട്. അത് വിവാഹത്തിൻ്റെ ഒരു പ്രധാന കാര്യമല്ല, ഒരു ജീവിതമാണല്ലോ, അത് അന്വേഷിച്ച് തന്നെ എന്ത് ചെയ്യണം, ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു പരിധിവരെ സുരക്ഷിതം.
0: നല്ല പ്രാർത്ഥനയും നല്ല സൂക്ഷ്മമായ അന്വേഷണങ്ങളും ധൃതിയില്ലാതെ അന്വേഷിക്കുക അല്ലേ. ഒരു ചില ആളുകളൊക്കെ ഒരു ഗൾഫിൽ നിന്ന് ഒരു നാലിസ്റ്റിന് വരും, ഇങ്ങനത്തെ ചില സമ്മർദ്ദങ്ങൾ പോയിന്റിൽ ഇട്ടിട്ടായിരിക്കും പലപ്പോഴും അന്വേഷിക്കുക. അപ്പം ഒരു കുട്ടിയുടെ ഒരു രണ്ടു ലോകത്തെയും ജീവിതമാണ് ഒരാളെ ഏൽപ്പിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടെ കുറച്ച് സമയമെടുത്ത് ശ്രദ്ധിച്ച് ചെയ്യുക എന്നൊരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താം. ഇനി ഇതിൻ്റെ ഒരു വിഷയം, ഇങ്ങനെ ഒരു ബോധ്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധ അല്ലാത്ത സീരിയസ് അല്ലാത്ത ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് എടുക്കുന്ന ഒരു കുട്ടി അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളുണ്ടല്ലോ. ആ പ്രത്യാഘാതങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് തീർച്ചയായും പാരന്റ്സിന് കണ്ണു തുറക്കാനുള്ള കാരണങ്ങളാകും തോന്നുന്നുണ്ട്.
2: ഒന്നാമത് എന്താന്ന് വിചാരിച്ചാൽ, ഒരു വിവാഹം കഴിയുന്ന ഒരു പെൺകുട്ടി എപ്പോഴും തൻ്റെ എല്ലാ കാര്യങ്ങളും ഭർത്താവ് നിർവഹിക്കണമെന്നാണ് ആഗ്രഹിക്കുക. അപ്പം അയാളിൽ നിന്നൊരു പരിഗണനയോ അയാളിൽ നിന്ന് എന്ത് ചെയ്യാണ് ഇവൾക്കുള്ള ചെലവുകളോ കാര്യങ്ങളോ ഒക്കെ കിട്ടാതെ വരുമ്പോൾ അവൾ വല്ലാതെ മാനസികമായ വിഷമത്തിൽ അകപ്പെട്ടു. അതുകൊണ്ടാണ് പല പെൺകുട്ടികളും ഡിപ്രഷനിലേക്ക് പോകുന്നത്, കാരണം അവർക്ക് അപ്പോഴും വീണ്ടും അവരുടെ മാതാപിതാക്കളെ ആശ്രയിക്കണം, ഒരിക്കലും അവർക്ക് ഇഷ്ടമല്ല പിന്നെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നത്. അപ്പം അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ്. മറ്റൊന്ന് എന്താണെന്ന് വിചാരിച്ചാൽ, വിവാഹമാണല്ലോ ശരിക്കും ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ, അവിടെ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ഈ പയ്യനും ഒരു ജീവിതം കിട്ടാതെ പോവുകയാണ്, അതേപോലെ തന്നെ ഈ പെൺകുട്ടിക്കും ഒരു ജീവിതം കിട്ടാതെ പോവുകയാണ്. പലപ്പോഴും ഇതിൽ നമ്മൾ കാണുന്ന ഒരു വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ, ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ മേൽ ആ പിന്നെ അവളുടെ ഉടമസ്ഥാവകാശവും അതേപോലെ തന്നെ അവളുടെ സംരക്ഷണ ചുമതലയും ഒരു രക്ഷകർത്തൃത്വമൊക്കെ അയാൾക്ക് കിട്ടുന്നത്, ആ ഒരു പവർ ഉണ്ടല്ലോ, അത് അയാൾക്ക് കിട്ടുന്നത് വബിമാ അംഫക്കും പിന്നെ അംവാലിക്കുന്നതാണ്, അയാളുടെ സമ്പത്ത് ചെലവഴിച്ചിട്ടാണല്ലോ. ഇപ്പം ഈ കയ്യിൽ പണമൊന്നും ഇല്ലാത്തവന് ഒരു വിലയും ഭാര്യമാർ കൽപ്പിക്കൂല. അപ്പോൾ ഇവരെന്താ ചെയ്യാച്ചാൽ, ഇവളുടെ മേലെ ഈ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി ഭർത്താവ് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലോ, ഭർത്താവിനനുസരിക്കണം, ഞാൻ ഭർത്താവാണ്, ഞാൻ പറയുന്നത് കേൾക്കണം, എന്നോട് എതിരി പറയാൻ പാടില്ല, എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ ചില ബേസുകളിൽ നിന്നിട്ട് എന്ത് ചെയ്യും, ഇവളെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ഈ ദ്രോഹങ്ങളിലൂടെയും ഈ വഴക്കിലൂടെയും പ്രശ്നങ്ങളിലൂടെയും അയാൾ ആഗ്രഹിക്കണം എന്താ വെച്ചാൽ, അയാൾക്കൊരു ഒരു ഭർത്താവ് എന്നുള്ളൊരു പദവി ഉണ്ടല്ലോ, അത് നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരു മനഃശാസ്ത്രപരമായ ഒരു ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ അതിൻ്റെ ഫലം എന്താന്ന് ചോദിച്ചാൽ, യാതൊന്നും ചെയ്യാത്ത ഒരുത്തൻ ഞാൻ ഭർത്താവാണെന്ന് പറഞ്ഞ് ചമയാൻ ശ്രമിക്കുമ്പോൾ ഉള്ള വിലയും കൂടെ അയാൾക്ക് എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടു പോവുകയാണെന്നുള്ളതാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. ഇതിൽ ഈ മക്കളും കൂടി ഉണ്ടെങ്കിലാണ് ഏറ്റവും വലിയ ദുരന്തം. മക്കളുണ്ടെങ്കിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പിതാവ് നിലക്ക് അവർ പല ആഗ്രഹങ്ങളുണ്ടല്ലോ, അവിടെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പൊതുവെ അവരെന്ത് ചെയ്യും, ഈ ഉമ്മൻ്റെ പ്രയാസങ്ങൾ ഉമ്മൻ്റെ വിഷമങ്ങൾ ഈ കുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുകയും ഇവർ ക്രമേണ ഇയാളുടെ ഒരു ശത്രുവായി മാറുകയും ഭാവിയിൽ എന്താണ് ഒരു വലിയ ശത്രുവിനെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരം ദുരന്തപൂർണമായിട്ടുള്ള വിവാഹങ്ങളുടെ അനന്തരഫലങ്ങൾ. അതുകൊണ്ട് എപ്പോഴും ഒരു പുരുഷൻ എന്ത് ചെയ്യാണ്, മനിസ്തതാ മിൻകുമുൽ ബാഅത്ത് എന്ന് പറയണ്ടല്ലോ, ബാഅത്തുള്ളതിന് ശാരീരികമായ സാമ്പത്തികമായ ശേഷി എന്നും അല്ലെങ്കിൽ പിന്നെ വൈകാരികമായ ശേഷി എന്നും ഒക്കെ നമ്മൾ വ്യാഖ്യാനങ്ങൾ പറയുമ്പോഴും ആ ശേഷി ഒരു പ്രധാനമാണ്. അതൊരു വിവാഹത്തിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായും ഒരു കുടുംബം, ഒരു നല്ല സമാധാനമുള്ളൊരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ വിവാഹം കഴിഞ്ഞ പെൺകുട്ടിക്ക് ഒരു വിവാഹത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവാനും ഒക്കെ അത് വളരെ അനിവാര്യമായ കാര്യം.
1: ഇതിലിപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പൊതുവെ എൻ്റെ ഭർത്താവ് എങ്ങനെയാണ്, എൻ്റെ ഭാര്യ എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ധാരണ കിട്ടുമല്ലോ. അപ്പോൾ ആ ധാരണ ഒരു അതിൻ്റെ ഒരു സൂചന ഇതൊരു കുടുങ്ങാൻ പോവാണ്, പ്രയാസത്തിലാകാൻ പോവാണ് എന്നൊരു കുട്ടിക്ക് മനസ്സിലായാൽ അവിടെ ആ കുട്ടി ചെയ്യേണ്ട ഒരു ദൗത്യം എന്താണ്?
2: അവിടെ പലപ്പോഴും ഈ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു വലിയ പ്രതിസന്ധി എന്താ വെച്ചാൽ, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ അവരങ്ങനെ സഹിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാവും. അപ്പോൾ ഒരു മദ്യപാനിയാണെന്ന് തോന്നിയാൽ പോലും അവരെന്തായാലും പ്രതീക്ഷ ഉണ്ടാവും അവർക്ക്, എന്ത്
1: ശരിയാവും
2: ശരിയാവും. അങ്ങനെയാണ് ഈ 20-30 വർഷമൊക്കെ ഇവരെന്ത് ചെയ്യണത്, മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും അവൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. അത് വളരെ രഹസ്യമാക്കി വെച്ച് മാതാപിതാക്കളെ അറിയിക്കാതെ എൻ്റെ അഭിമാനം സംരക്ഷിച്ച് കൊണ്ടുപോകും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇവരൊന്നും മാറാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എനിക്കൊരു ലൈഫ് വേണം, അതിലൊരു നോ കോംപ്രമൈസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മനസ്ഥിതി യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികൾക്ക് വേണം. അപ്പോൾ മാറാൻ വല്ല സാധ്യതയും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ എത്രയും പെട്ടെന്ന് പരീക്ഷിച്ച് അറിയണം അയാൾ മാറുമോ മാറൂലേ എന്നുള്ളത്. അതിന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ അതിനെന്താ വെച്ചാൽ ആദ്യം ഒന്ന് വാൺ ചെയ്യാം, ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയൂല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെയും എൻ്റെ പാരൻസിനൊന്നും അറിയിച്ചിട്ടില്ല, ഇന്നിന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ ഈ വിവാഹത്തിന് ശേഷം അനുഭവിക്കുന്നുണ്ട്, എൻ്റെ മിനിമം കാര്യങ്ങളെങ്കിലും നിങ്ങൾ തന്നെ നിർവഹിച്ച് തരണം, അതെനിക്ക് സാധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാണ്, അങ്ങനെ ഒരു സംരക്ഷണവും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ ഒരു ഭർത്താവിൻ്റെ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു തീരുമാനത്തിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ ഞാൻ പാരൻസിനോട് സംസാരിക്കണില്ല, നിങ്ങളങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ നമുക്കങ്ങനെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇതറിയിക്കേണ്ടവരെ അറിയിച്ചൊരു പരിഹാരമുണ്ടാക്കും എന്ന് വളരെ ഗട്സോടുകൂടെ എന്ത് ചെയ്യണം, പറയണം. അത് പറയാൻ നമ്മൾ മടിക്കരുത്. പറയാൻ മടിക്കുമ്പോൾ എന്തായിരിക്കും വെച്ചാൽ, ഇവൾ ഇങ്ങനൊരു ടൈപ്പാണ്, അവളെ കുറച്ച് ഭീഷണിപ്പെടുത്തിയും കുറച്ച് പ്രകോപിപ്പിച്ചും നാല് നുണ പറഞ്ഞും ഒക്കെ എന്ത് ചെയ്യാം, അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു ധാരണയിലേക്ക് പുരുഷന്മാരെത്തുമ്പോഴാണ് പലപ്പോഴും ഈ സ്ത്രീകൾ ജീവിതകാലം മുഴുവനും അവർ കഷ്ടപ്പെടേണ്ടി വരുന്നത്. അങ്ങനെ അതാണല്ലോ എൻ്റെ ഇസ്ലാമിക പരിഹാരം, അത് പിന്നെ അവരറിയിക്കേണ്ടവരെ അറിയിച്ചൊരു പരിഹാരത്തിലേക്ക് നീങ്ങാണ് വേണ്ടത്. ഇതാണത് ചെയ്യാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ തർക്കിക്കുന്ന സമയത്ത് അയാളെ നമ്മൾ പിന്നെ മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ജോലിയില്ലല്ലോ തൊഴിലില്ലല്ലോ നിങ്ങൾ ഒന്നും നടക്കല്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നത് കൊണ്ട് അതൊരു അനുസരണക്കേടും ധിക്കാരവുമായിട്ടേ പറയുള്ളൂ. പക്ഷെ നമ്മൾ വളരെ ഇമോഷണലായി നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ കുട്ടികളുടെ വിഷമങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യാം, അയാളിൽ നിന്നൊന്നും ഇങ്ങോട്ട് വരാതെ തന്നെ നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ അയാളോട് പറയുന്നൊരു രൂപം, അതും പല ആളുകളുടെയും മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ കാര്യങ്ങൾ അയാളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരാളുടെ മുമ്പിൽ അയാളെ എത്തിക്കാനെങ്കിലും കഴിയണം. നമുക്കൊരു അവൾക്കൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്കൊരു ടെൻഷനും വിഷമങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്കൊരു ചെറിയൊരു കൗൺസിലിംഗ് കിട്ടിയില്ലെങ്കിൽ ഞാൻ മാനസികമായി തളർന്നു പോകുമെന്ന് പറയുമ്പോൾ സ്വയം അവൾക്കൊരു കൗൺസിലിംഗ് കിട്ടുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ അയാളിലേക്ക് എത്തുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് കൗൺസിലർ അയാളോട് സംസാരിക്കും. അപ്പോൾ ചിലപ്പോൾ അതൊരു ശാശ്വതമായ പരിഹാരങ്ങളിലേക്ക് നീങ്ങാൻ കാരണമുണ്ടാകും. ഇതിലേതെങ്കിലും ഒരു മാർഗത്തേക്ക് നീങ്ങാതെ ഇതെൻ്റെ ഒരു വിധിയാണെന്നും ഞാനിങ്ങനെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും അതൊക്കെ ഭാവിയിൽ പിന്നീട് ശരിയായിക്കോളും, അല്ലെങ്കിൽ കുട്ടികൾ വലുതാകുമ്പോൾ അവരെ സംരക്ഷണത്തിൽ ജീവിക്കാം എന്നൊക്കെയുള്ള വിദൂര പ്രതീക്ഷകളുമായി എന്താണ് നല്ലൊരു ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുന്നതിൽ അർത്ഥമില്ല എന്നാണ് മനസ്സിലാവുന്നത്.
1: അതെ, അപ്പോൾ അതിൽ പിന്നെ ഒരു അഡീഷണൽ ഒരു ഇതുകൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ജീവിച്ച് തുടങ്ങിയവരെ കുറിച്ചല്ല ഞാൻ പറയണത്, നേരെ മറിച്ച് ജസ്റ്റ് കല്യാണത്തിലേക്ക് പ്രവേശിച്ചു. അപ്പം ഈ ഉത്തരം നമ്മൾ ഉദ്ദേശിക്കുന്നത് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന കുട്ടികളെ, വിവാഹം കഴിഞ്ഞ് ജസ്റ്റ് ഒരു കുട്ടികളൊന്നും ആവാത്ത ആളുകളൊക്കെയാണ്. അപ്പോൾ അവരിങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇത് ഈ പ്രശ്നം അപഗ്രഥിക്കാവുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ പൂർണ്ണമായും അപഗ്രഥിച്ച് നല്ലൊരു കൗൺസിലറോട് കൃത്യമായി സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കി പോകുന്ന ഒരു രൂപത്തേക്ക് പ്ലാൻ ചെയ്തൂടെ?
2: അവിടെ രണ്ട് വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ വിവാഹത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയഗ്നോസ് അത്ര കറക്റ്റ് ആയിക്കോളുന്നില്ല, മനസ്സിലായി? നമുക്ക് ഒരു ആളെ മനസ്സിലാക്കുന്നിടത്തൊക്കെ ചില പരിമിതികളിലായിരിക്കും. ഒരു നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ ഒരു ചെടി എന്ത് ചെയ്യാണ്, പറിച്ചെടുത്ത ശേഷം പിന്നെ നടുകയാണല്ലോ. അപ്പോൾ അതിന് വേര് പിടിക്കാൻ സമയമെടുക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന് ചില താമസങ്ങൾ, ആ താമസത്തെ നമ്മൾ ഇതായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല. അതൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ തുടക്കത്തിൽ നമുക്ക് തെളിവുകൾ കിട്ടൂല. അപ്പോൾ ഇവൾ ഒരാളെ മുന്നിൽ ഇവൾ എത്തുമ്പോൾ ഇയാളിങ്ങനെ ഒരു നിരുത്തരവാദപരമായി പെരുമാറുന്നവനാണ് എന്നതിന് എന്ത് വേണം, ചില സംഭവങ്ങളും ചില തെളിവുകളും എവിഡൻസുകളും വേണമല്ലോ. അതിപ്പോൾ ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ, തുടക്കത്തിൽ കാണുമ്പോൾ വളരെ വൈകാതെ പരിഹരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്താന്ന് വിചാരിച്ചാൽ, ഇവൾക്ക് ചില ആശയക്കുഴപ്പങ്ങളുണ്ട്, ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പം അതൊന്നും എന്ത് ചെയ്യണം, ഒന്ന് അവൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. വിവാഹത്തിൻ്റെ തുടക്കത്തിൽ ഒരു പ്രീമെരിറ്റൽ കൗൺസിലിംഗ് ഒന്നും ഇല്ലാഞ്ഞിട്ടാവും. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം, വിവാഹത്തെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു, ചില കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, പാരൻസിന് വേണമെങ്കിൽ പറയാം, അറിയാണെങ്കിൽ. അതല്ലെങ്കിൽ അവൾക്ക് സ്വയമേ പറയാം എന്ത് ഇതിനെപ്പറ്റി, അവൾക്ക് അത്ര പിടുത്തം കിട്ടണില്ലെങ്കിൽ നല്ലൊരു കൗൺസിലറെടുത്ത് പോയാൽ എന്ത് ചെയ്യും, അയാൾ ശരിക്കും ഇയാളെ കുറിച്ച് പഠിച്ചിട്ട് ഒരു മറുപടി പറഞ്ഞു കൊടുക്കും. അതിന് അയാളടുത്തേക്ക് എത്തിക്കുന്ന ഒരു പണിയൊന്നും തുടക്കത്തിൽ തന്നെ എടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ, നമ്മൾ വീട്ടിൽ പോയി ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കൺഫ്യൂഷൻസൊക്കെ ഒന്ന് തീർന്നിട്ട് പോവാം എന്ന നിലക്കൊന്ന് പെൻഡിങ് നിർത്തിയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലേക്കും വേണമെങ്കിൽ എത്തിക്കാം. ആ തുടക്കം തന്നെയാണ് നല്ലത്, പക്ഷെ തുടക്കത്തിൽ ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും ശ്രദ്ധിക്കുന്നത് തന്നെയാണ്,
1: വളരെ തുടക്കാവാതിരിക്കുക.
2: അതെ അതെ അതെ അതെ.
1: ഇതിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ അനുഭവിക്കുന്നു,
2: അതെ,
1: അവളത് വീട്ടിൽ പറയുന്നു അല്ലെങ്കിൽ വീട്ടുകാരറിയുന്നു. അപ്പോൾ പൊതുവേ നമ്മുടെ ആളുകളുടെ ഒരു പാരൻസിൻ്റെ ഒക്കെ രക്ഷിതാക്കളുടെ ഒരു പൊതുവെ പ്രതികരണം വെച്ച് ക്ഷമിച്ചവിടെ നിൽക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു കുട്ടി ഇത്തരം ഒരു വിഷയം പറയുമ്പോൾ പാരൻസ് രക്ഷിതാക്കൾ എടുക്കേണ്ട സമീപനങ്ങൾ എന്താണ്?
2: അത് വളരെ പ്രധാനം. അങ്ങനെ ഒരു കുട്ടി പറയാന്ന് പറഞ്ഞാൽ അതിന് നല്ല കാരണങ്ങളുണ്ടാവും. കാരണം പെൺകുട്ടികൾ പൊതുവേ അത് പറയില്ല, രക്ഷിതാക്കളെ വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ അത് പറയുന്നുണ്ടെങ്കിൽ അവൾക്ക് അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നീ മുന്നോട്ട് പോകും, ക്ഷമിക്കുക, ശരിയാവും, ശരി, ഇത് ശരിയായ ഒരു മറുപടിയല്ല. കാരണം അത് ചിലപ്പോൾ ആ കുട്ടിയെ വലിയ വിഷാദ രോഗങ്ങളിലേക്ക് നയിക്കാം, ചിലപ്പോൾ കുട്ടി സൂയിസൈഡ് ചെയ്യാം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ഒരു പക്ഷേ ആ കുട്ടി ആ വീട്ടിൽ തന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ അപകടകരമായ അവസ്ഥ ഉണ്ടാവാം. കാരണം ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള അത്രയും വിശ്വാസമില്ലാത്ത പ്രവർത്തനങ്ങളെ കൊണ്ടായിരിക്കും പറയേണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അവളുടെ ജീവൻ പോലും അവിടെ എന്താവില്ല, സുരക്ഷിതമാവില്ല. അപ്പോൾ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും തുടക്കത്തിൽ കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ അതിനെ പാരൻസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പറയാൻ അത്രയും പ്രശ്നങ്ങളിലേ പറയുള്ളൂ. അപ്പോൾ പറഞ്ഞു എന്നുള്ളത് തന്നെ അവിടെ എന്തോ മേജർ പ്രോബ്ലം ഉണ്ടെന്നതിൻ്റെ തെളിവാണ്. അത് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാച്ചാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എന്തിനാ എടുക്കണം. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്, എന്താണ്, അത് കേൾക്കണം. അതിനൊന്നും മറുപടി പറയരുത്. മറുപടി പറയുമ്പോൾ ഇത് അംഗീകരിക്കാത്തവരോട് വിഷയങ്ങൾ പറയാൻ പൊതുവെ താല്പര്യം ഉണ്ടാവില്ല. ഇപ്പം എന്തെങ്കിലും അതിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെയെന്നൊക്കെ അമ്മ പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യില്ല, അവൾക്ക് പറയാൻ അവൾ അംഗീകരിക്കില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ പറയില്ല. അപ്പം എന്ത് ചെയ്യും, അതൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടും നമ്മൾ കേൾക്കണം. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ പൊതുവേ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ എന്താണ് എന്ന്. അപ്പോൾ ചിലപ്പോൾ അവർ ഉള്ള കാരണങ്ങളാവില്ല പറയണത്, കാരണം അത് പറയാൻ മാത്രം അവർ പേടിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഊഹിക്കണം, ഇവരീ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. അത് സീരിയസ് എടുക്കണം. കാരണം പല പെൺകുട്ടികളും നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഭർത്തൃ വീട്ടിൽ നിന്നുള്ള പല റിപ്പോർട്ടുകളും പാരൻസ് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടെ പരിഗണിക്കാത്തത് കൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത ദിവസം ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് കേട്ടു. പക്ഷേ പൊതുവെ എന്താണെന്ന് വിചാരിച്ചാൽ അത് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ അവൾക്ക് ഒരു പ്രശ്നമില്ലാന്ന പാരൻസ് വേണത്. ഒരു പ്രശ്നമില്ലാതെ എന്ത് ചെയ്യൂല, അവൾ കൊല്ലപ്പെടൂലല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങൾ എന്താണെന്ന് അവളുടെ പാരൻസിന് അറിയില്ല എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ടും എന്തെങ്കിലും അവളുടെ ഒരു പ്രശ്നം അവൾ പറയണില്ല. അപ്പോൾ അവിടെ വളരെ സമാധാനവും സന്തോഷവുമാണെന്ന് മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ കുട്ടി നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യണത്, ഇത്രയും വലിയ പ്രശ്നങ്ങളിലായിരുന്നോ ജീവിച്ചിരുന്നത് എന്ന് ചിന്തിക്കണത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വളരെ ഗൗരവമായിട്ട് എടുക്കണം എന്നുള്ളതാണ് മനസ്സിലായത്.
1: ഇത് പറഞ്ഞപ്പോൾ തോന്നിയതാണ്, ഇപ്പം സ്വന്തം ഇണയെ, ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു കൊണ്ടുന്ന ഇണയെ കൊല്ലുക എന്നുള്ളൊരു പ്രതിഭാസം, അത് വെറൈറ്റി വഴികൾ ഉപയോഗിച്ച് പാമ്പിനെ കൊത്തിച്ചിട്ടും അല്ലാതെയൊക്കെ കൊല്ലുക എന്നുള്ളൊരു പ്രതിഭാസം ഇന്ന് ഭയങ്കര വ്യാപകമാണ്. അതും അത് ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. സ്ത്രീകൾ ചെയ്യണതൊക്കെ ഉണ്ട്, പക്ഷേ അത് പുതിയ കാലത്ത് അതൊരു പുതിയ ട്രെൻഡായി രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഒരു
2: അതിൻ്റെ ഒരു കാരണം പറയണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഉമ്മ വാപ്പ പെങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രക്തബന്ധങ്ങളല്ലേ, ഇത് വിവാഹബന്ധമാണ്. വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, വിവാഹത്തിലൂടെ മാത്രമാണ് ആ ബന്ധമുണ്ടാകുന്നത്. വിവാഹം വേർപെടുന്നതോടുകൂടെ നമ്മൾ അന്യരാണല്ലോ. അപ്പോൾ സത്യത്തിൽ ഈ ഔപചാരികമായ വിവാഹങ്ങൾ നടക്കുന്നുണ്ടാവും, പക്ഷെ മനസ്സുകൊണ്ട് അവരെന്തായിട്ടുണ്ടാവില്ല, സ്നേഹിക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ സ്നേഹിക്കണില്ലെങ്കിൽ, സ്നേഹിക്കുന്ന ഒരു ഭർത്താവിൻ്റെ അടുത്ത് എത്രമാത്രം ഒരു പെണ്ണ് സുരക്ഷിതയാണോ, അതേപോലെ തന്നെ സ്നേഹിക്കാത്ത ഒരു ഭർത്താവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ തീർത്തും അപകടാവസ്ഥയിലാണ്. അപ്പം ആ സ്നേഹിക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, ഇഷ്ടമില്ലാതെ വിവാഹം കഴിച്ചത് കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രധാനമായും അവർക്ക് അവിഹിത ബന്ധങ്ങളുണ്ടാവും. അതേപോലെ ചില സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, വിവാഹം എന്ന അടിസ്ഥാനപരമായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹമോ ഇഷ്ടമോ ഇല്ലാത്ത കാരണങ്ങളോ കൊണ്ട് വിവാഹം കഴിഞ്ഞാലും എന്ത് ചെയ്യും, ഇവർക്ക് ഇവളൊരു ഭാരമായിരിക്കും. അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് എന്ത് ചെയ്യണത്, ഇവരെ നഷ്ടപ്പെടുത്താനും ഇവരെ കൊല ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മുടെ പെൺകുട്ടികൾക്കും ഉണ്ടാവണം, പാരൻസിനും ഉണ്ടാവണം. കാരണം ഈ കലഹങ്ങളുണ്ടായിക്കോട്ടെ, പക്ഷേ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇഷ്ടമില്ലെങ്കിൽ എന്താ, ഒരു ഇഷ്ടം മാത്രമാണ് അയാളെ ഇവളുടെ സംരക്ഷകനാക്കുന്നത്. ഇഷ്ടമില്ലെങ്കിൽ ഒരന്യപുരുഷനേക്കാളും ഡേഞ്ചറാണ് ആര്,
1: ഭർത്താവ്.
2: അന്യപുരുഷന് വരണമെങ്കിൽ കുറേ പ്രയാസങ്ങളുണ്ട്. ഭർത്താവ് പറഞ്ഞാൽ കൂടെ ഉറങ്ങുന്ന ആളല്ലേ, അതുകൊണ്ട് എന്താ വെച്ചാൽ വളരെ ഡേഞ്ചറാണ്. ഇതിനെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളും മാതാപിതാക്കളും അത്ര അത്ര ബോധവാന്മാരല്ല എന്നാണ് മനസ്സിലാവുക.
1: ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ശരിക്കും നമുക്കൊരു നല്ലൊരു വ്യക്തത കൊടുക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടു, ആ കല്യാണം കഴിക്കുന്ന വീട്ടിൽ അവൾക്ക് ആങ്ങളമാരുണ്ട്, വാപ്പുണ്ട്, ഉമ്മുണ്ട്, ഇത്താത്തമാരുണ്ട്, എല്ലാവരെ കുറിച്ചുമല്ല ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് നടന്നു തുടങ്ങിയ, ട്രാക്കിൽ ഓടിത്തുടങ്ങിയ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ നമ്മളെ പുതിയ കാലത്തെ സാഹചര്യത്തിൽ കുറേയധികം നിരീക്ഷണങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. വിവാഹവും ബന്ധങ്ങളൊക്കെ ആകെ വേറൊരു തലത്തിലേക്ക് മാറിയ കാലത്ത്, അപ്പം ഏത് രീതിയിലുള്ള അന്വേഷണങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ശ്രദ്ധയാണ്, അല്ലെങ്കിൽ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ നിരീക്ഷണമാണ് ഈ പറയുന്ന അവളുടെ ചുറ്റും ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരെടുത്തുനിന്ന് വരേണ്ടത്. ആ നിരീക്ഷണം അവരുടെ രണ്ടാളുടെയും പ്രൈവസിയെയോ അല്ലെങ്കിൽ ജീവിതത്തെയോ ബാധിച്ചുകൂടാ. എന്നാൽ അവളടുത്ത് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം രീതിയിലുള്ള നിരീക്ഷണമാണ്, അല്ലെങ്കിൽ അത് അവളുടെ ഉള്ളിൽ അവളത് ഒളിപ്പിച്ചു വെക്കും. പൊതുവെ 99% പെൺകുട്ടികളും പറയാതിരിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു ഇത്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ഗൈഡൻസാണ് കൊടുക്കാൻ പറ്റുക?
2: അതായത് നമുക്ക് അവരുടെ അവസ്ഥ ശരിക്കും മനസ്സിലാവുക എന്നുള്ളത് പ്രധാനമാണ്. എന്താണ് അവളുടെ പ്രോബ്ലം, അത് അവളുടെ ചില തെറ്റിദ്ധാരണകളാണോ അതോ യഥാർത്ഥത്തിൽ ഉള്ളതാണോ ഇത് ശരിക്കും അറിയണം. അപ്പം അതിനെന്താന്ന് വിചാരിച്ചാൽ, സാധാരണ ഏതൊരു മനുഷ്യനും അവന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. അത് ചിലപ്പോൾ ചില പെൺകുട്ടികൾക്ക് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള വേറെ പെൺകുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ താത്തമാരുണ്ടാവും, ജ്യേഷ്ഠൻ്റെ ഭാര്യമാരുണ്ടാവും. അവളുമായിട്ട് ഏറ്റവും അറ്റാച്ച്മെൻറ്റുള്ള ഒരാൾ എന്ത് ചെയ്യണം, വളരെ ഫ്രണ്ട്ലി എന്ത് ചെയ്യുക, ഒന്ന് പോയിട്ട് നമ്മൾ വീട്ടിലൊന്നും അറിയിക്കണ്ട, എന്തോ ഒരു മൂഡ് ഓഫ് ഞാൻ നിന്നെ വീട്ടിലൊക്കെ വരുമ്പോൾ കാണുന്നുണ്ട്, എന്താണ് നീ ഒന്ന് പറയേ എന്ന് പറയാം. ചിലതൊക്കെ ചിലപ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞാൽ ശരിയാവും എന്ന് പറയാം. ചിലപ്പോൾ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരിക്കും. അതെന്ത് ചെയ്യാം, അവരോട് സംസാരിക്കണം. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ, ഈ കൗൺസിലർമാർക്കുള്ളൊരു സൗകര്യം എന്താ വെച്ചാൽ, അയാൾ പുറത്തുനിന്നുള്ളൊരു വ്യക്തിയാണല്ലോ. അപ്പം അയാളോട് എന്ത് ചെയ്യാം, എന്തും പറയാലും. പിന്നെ കൗൺസിലിംഗ് വളരെ കോൺഫിഡൻഷ്യൽ അല്ലേ, അപ്പം അതുകൊണ്ട് അത് പുറത്തെവിടെയും അറിയില്ല. അപ്പം അങ്ങനത്തെ ആളുകളോടും ഈ കുട്ടികൾ പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പല പെൺകുട്ടികളും അവരാരാണെന്ന് പറയാതെ ഇപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാരോട് വിളിക്കും. വിളിച്ചിട്ട് അവർ ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കുണ്ട്, എൻ്റെ വാപ്പിമ്മയൊന്നും അതറിയില്ല, ഹസ്ബൻഡ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്, അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് പലപ്പോഴും എനിക്ക് മരിക്കാൻ തോന്നാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വിളിച്ചു, അവൾ ഭർത്താവ് ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, വളരെ നല്ല ആളാണ്, നല്ല ആളാണ്, സംരക്ഷകനാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അയാൾക്ക് എന്തിനു, ഈ പെൺകുട്ടികൾക്ക് ചാറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം അത് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ അവൾ പറഞ്ഞത്, നമുക്ക് ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തമല്ലേ, അപ്പം അയാൾ വേറെ ആളുകൾ. അപ്പം ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായി ഇപ്പം ഞാൻ സൂയിസൈഡിന് ശ്രമിക്കുന്നു, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതൊന്നും അവളൊരിക്കലും അവളെ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഉള്ളു പറയണേ, എൻ്റെ പാരൻസിനെ അറിയില്ല, എൻ്റെ മാതാപിതാക്കൾ ആർക്കും അറിയില്ല. പക്ഷേ ഈ കക്ഷിക്ക് തന്നെ ഇവൾ ഈ സൂയിസൈഡ് ചെയ്യുമ്പോൾ പോലും ഇത്രയും സീരിയസ് ആയ ഒരു സംഗതിയാണ് എന്ന് എന്ത് ചെയ്യണില്ല,
0: തോന്നണില്ല,
2: അയാൾക്ക് മനസ്സിലാവണില്ല. അപ്പം അങ്ങനത്തെ ചില വിഷയങ്ങൾ ഉണ്ടായിരിക്കും ഇതിൽ, അത് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് കാണുമ്പോൾ എന്താണ്, വളരെ സ്നേഹമുള്ള, വളരെ ദീനിയായ, വളരെ നല്ല ചുറ്റുപാടുള്ള ഒരാൾ, അപ്പോൾ അവൻ്റെ അടുത്ത് വളരെ ഹാപ്പിയായിട്ട് അവൾ പോകണമെന്നുള്ള ഏറ്റവും നിറഞ്ഞ ഒരു സന്ദേശമാണ് അവരുടെ മാതാപിതാക്കൾ. പക്ഷെ അവൾ അനുഭവിക്കുന്ന ഈ വ്യക്തിപരമായ വേദന എന്നുള്ളത് വളരെ വലുതല്ലേ. അപ്പം ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് പറയാവുന്നവരോട് പറയാൻ സമയം കൊടുത്തിട്ട് അത് അറിഞ്ഞിട്ട് വേണം അതിൻ്റെ മുന്നോട്ട് പോവാൻ.
1: ഇതിൽ പിന്നെ ഇതിലിപ്പം മറുവശത്ത് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ,
2: അതെ,
1: ഈ പ്രതി,
2: അതെ,
1: പ്രതിനോട് നമുക്ക് എന്താ പറയുള്ളത്?
2: എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവരൊന്നും ഇപ്പോൾ ഒരു ബോധപൂർവം ഒരു പെൺകുട്ടിനെ പ്രയാസപ്പെടുത്താനാണെന്നൊന്നും നമുക്ക് ആർക്കും അഭിപ്രായമല്ലേ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അവർ വളർന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറും അവരുടെ ഒരു തൊബിയത്തിൻ്റെ പ്രകൃതിയുടെ പ്രശ്നം ഇതുകൊണ്ടൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ സത്യത്തിൽ ഇവനെന്തില്ല, ലൈഫില്ലല്ലോ. ഇവളപ്പം ഇങ്ങനെ അവഗണിച്ച് ജീവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവന് ലൈഫുണ്ടോ? ഇപ്പോൾ ഈ പിന്നെ എന്തെങ്കിലും അശ്ലീലങ്ങൾ കണ്ടും അല്ലെങ്കിൽ ഒരു പണിയില്ലാതെ നടന്നും ഈ പിന്നെ ഓരോ വിനോദങ്ങളും കണ്ട് മ്യൂസിക്കും കേട്ട് മൊബൈലും നോക്കി നടക്കണോണ്ട് എന്താണുള്ളത്? അവനൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? അപ്പോൾ സത്യത്തിൽ ഇതിൽ ഏറ്റവും അധികം ഗൗരവത്തിൽ ഇതിനെ കാണേണ്ടത് ആരാന്ന് വെച്ചാൽ ആണിൻ്റെ മാതാപിതാക്കളാണ്. ഇൻ്റെ മോൾക്കൊരു ഭാവി എന്നുള്ള നിലക്കാണ് ഈ പെണ്ണിൻ്റെ രക്ഷിതാക്കൾ ഇറങ്ങണത്. പക്ഷെ ആ ഒരു ബേജാറ് സത്യത്തിൽ ആർക്കില്ല, ഈ ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്കില്ല. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം.
1: ആൺകുട്ടിയാകുമ്പോൾ കുറച്ച് സേഫാണെന്ന് തോന്നലാണ്.
2: അതൊന്ന് അതന്നെ, അവനെന്തെങ്കിലും സംഭവിച്ചാൽ ഇനി വേറെ വിവാഹമാവാന്നുള്ള ഒരു ധൈര്യം. രണ്ടാമത്തെ എന്താന്ന് വിചാരിച്ചാൽ, അവൻ്റെ അടുത്തുള്ള തകരാറുകൾ എന്ത് ചെയ്യില്ല, ഇവർ കുറേ കാലമായിട്ട് മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ട് മാറാത്ത പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ഇവൾക്കായിട്ട് ഇത് മാറ്റാൻ കഴിയൂലെന്ന് തോന്നണോണ്ട് അവരെന്ത് ചെയ്യും? അവനിപ്പോൾ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള പ്രശ്നമല്ലോ ഇത്. വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രയാസങ്ങൾ ഈ പെൺകുട്ടിക്കല്ലേ വന്നത്. ഇവൻ്റെ ഒരു പ്രകൃതിയാണത്, ഉത്തരവാദിത്തമില്ലാത്തൊരു ജീവിതം, എല്ലാ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് പോവുക, മനസ്സിലായി, ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കുക, വെറുതെ ഇങ്ങനെ ഹവയായി നടക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ മുമ്പേ ഉള്ള കാര്യമാണ്. അപ്പം അതെന്ത് ചെയ്യും, അവൻ്റെതാവൊന്നും മാറ്റാൻ കഴിയൂല. അതൊക്കെ നിലനിർത്തിക്കൊണ്ട് അവനെ ന്യായീകരിച്ചും പിന്തുണ കൊടുത്തും ഇവളെ എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്ത് നിർത്താനും ഇവളെ പേരിൽ വല്ല അപവാദങ്ങളും പറഞ്ഞുണ്ടാക്കി, അതാണ് പ്രശ്നം, അവൾക്ക് അവിടെ ഒരു പ്രേമമുണ്ട് അതുകൊണ്ടാണ് അവളിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവളെ എന്ത് ചെയ്യാണ് തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു വശമാണ് പലപ്പോഴും അവർ ശ്രദ്ധിക്കുക. കാരണം അവരിൽ മാറ്റത്തിൽ പ്രതീക്ഷയില്ലാത്തതും. പക്ഷെ സത്യത്തിൽ എന്താ വെച്ചാൽ, ഈ കക്ഷിയും അതിനുവേണ്ടി ശ്രമിക്കണം, അവൻ്റെ മാതാപിതാക്കളും അതിനുവേണ്ടി ശ്രമിക്കണം, അവരാണിതിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടതെന്നാണ് തോന്നുന്നത്.
1: ഈ കഴിഞ്ഞൊരു 1.5 മുമ്പ് നമുക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരാൾ, അയാൾ 2 വിവാഹം സംബന്ധിച്ച് ഒരിടത്ത് അന്വേഷിച്ചു എന്നുള്ള വിവരം കിട്ടി. അപ്പം നമുക്കായിട്ട് ബന്ധമുള്ളൊരു, അതായതുകൊണ്ട് എന്തുകൊണ്ട് അയാൾ കല്യാണം കഴിക്കുന്നു, അതിൻ്റെ ഒരു റീസൺ പറയാൻ വേണ്ടി പറഞ്ഞു. പുണ്യാണോ, ത്യാഗമാണോ, അയാൾക്ക് ശാരീരിക ആവശ്യമാണോ, എന്താണ് അയാളുടെ പ്രശ്നം? അപ്പോൾ അയാളുടെ ഒരു, അയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ഭാര്യ ഉണ്ടാവുള്ളൂ, ആദ്യ ഭാര്യ ഉണ്ടാകില്ല, ആ ഭാര്യ എന്ത് ചെയ്യും, ആ ഭാര്യനെ ഞാൻ ഒഴിവാക്കും. അപ്പോൾ ഈ വ്യക്തിനോട് സംസാരിച്ചപ്പോൾ അയാളുടെ പ്രശ്നം അയാൾക്ക് അയാളുടെ ഭാര്യയിൽ പൂർണ്ണത കിട്ടണില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാര്യനെ എങ്ങനെ ഒഴിവാക്കും? തൊലാക്ക് ചൊല്ലി ഒഴിവാക്കുമോ? ഇല്ല, അത് ഞാൻ അവഗണിച്ച് എന്ത് ചെയ്യും, അവസാനം അവൾ ഒഴിഞ്ഞു പോകും. അങ്ങനെ ഒഴിഞ്ഞു പോകണതിൻ്റെ സൂചനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യത്തിന് ഒരു പക്ഷേ ഇങ്ങനത്തെയും ചില കാരണങ്ങൾ ഉണ്ടാവൂലേ, ഇവരുടെ മനസ്സിൽ ഇവളെ പറ്റിയിട്ടുള്ള കുറച്ച് കൺസേണുകൾ, ഇവളെ പറ്റിയിട്ടുള്ള ശരിയായതോ തെറ്റായതോ ആയ ചില കാരണങ്ങൾ ഉണ്ടാവൂലേ?
2: തീർച്ചയായും തീർച്ചയായും. നമ്മൾ ആ വശങ്ങൾ കാണാതിരിക്കല്ല ചെയ്യണത്. യഥാർത്ഥത്തിൽ ഈ ഭർത്താവ് എന്ന് പറയുമ്പോൾ അയാളാണല്ലോ ഒരു കുടുംബനാഥൻ. അപ്പൊ ഇവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് ആരാണ്? അയാളാണല്ലോ. അയാളിൽ നിന്ന് എസ്കേപ്പ് ആവല്ലോ വേണ്ടത്. ഈ പെൺകുട്ടികൾക്ക് പ്രശ്നം വരുമ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ ഇയാളെ നിർത്തിയിട്ട് വേണതൊക്കെ പരിഹരിക്കാൻ. അതാണല്ലോ അവരുടെ പ്രശ്നം. കല്യാണം കഴിഞ്ഞ മുന്നേ അവർക്ക് പ്രശ്നങ്ങളില്ലല്ലോ, ഒക്കെ പാരൻസ് ഡീൽ ചെയ്യൂലേ. ഇപ്പം ഇത് പരിഹരിക്കാൻ ഒരാൾ ഇവിടെ നിൽക്കുകയും അയാൾ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യണത്, ഇവർക്ക് കഷ്ടപ്പാടുണ്ടാവുന്നത്. ഇയാൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇവളിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയാൾക്ക് തീരുമാനിക്കാമല്ലോ, വേണമെങ്കിൽ അവളെ തലാക്ക് ചെയ്യാം, സ്വഭാവ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നന്നാക്കിയെടുക്കാം, അയാൾക്ക് അവളിൽ ലൈംഗികമായിട്ടുള്ള കുറവുകളുണ്ടെങ്കിൽ അയാൾക്ക് വേറെ വിവാഹം കഴിക്കാം, ഒക്കത്തിനും അയാളെ മുന്നിൽ പരിഹാരങ്ങളുണ്ട്, ഇസ്ലാമികമായ പരിഹാരം. ഇവരെതിർത്താൽ പോലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ സത്യത്തിൽ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ ഇവളിൽ നിന്ന് നിർവഹിച്ചു പോകും. ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേസിൽപ്പെട്ട ആൾക്കാരൊന്നും ഈ കാറ്റഗറി അല്ല. ഇവരെല്ലാ കാര്യവും ഇവൾ നിർവഹിച്ചു പോകും. ഇവൾ സമയത്ത് ഭക്ഷണം കൊടുക്കും, അവൾക്ക് വസ്ത്രം കൊടുക്കും, അവർക്ക് അവരുടെ സെക്സിൻ്റെ ആവശ്യങ്ങൾ ഇവർ നിർവഹിച്ചു കൊടുക്കും. ഇവരെ ഒരു കാര്യത്തിനും നമ്മളിപ്പോൾ ഈ ഫെയിലിയറാന്ന് പറയുന്ന ഈ വിഷമം അനുഭവിക്കുന്ന പെൺകുട്ടികളൊന്നും എന്തല്ല, യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണില്ല, അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇവരുടെ ഒരു കുറവ് വരുന്നില്ല. ആണുങ്ങൾ എല്ലാ കാര്യം നടന്നു പോകും. ഈ കഴിഞ്ഞ ദിവസം വിളിച്ചൊരു പെൺകുട്ടി പറയണ എന്താ വെച്ചാൽ അത്രമാത്രം മൃഗീയമായിട്ടാണ് അവളെ പീഡിപ്പിക്കുന്നത്, പക്ഷെ ഒരു ദിവസം പോലും സെക്സ് നടക്കാത്തതില്ല എന്നാണ്. അപ്പം അവൾ വേണമെങ്കിൽ ആ ആവശ്യം, അയാൾക്ക് നല്ല ഫുഡ്, അതേപോലെ തന്നെ ആസ്വാദകരമായ സെക്സ്, ഇത് രണ്ടും മതി അയാൾക്ക്. വേറെ ഞാൻ എന്താണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത്, ഈ കുട്ടികൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നേയില്ല എന്നാണ്. അപ്പോൾ അത് ആ കാര്യം അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണത്, ഇവർക്ക് ഇവരുടെ കാര്യമൊന്നും നടക്കില്ല, പക്ഷെ അവരുടെ ഫുള്ള് നടക്കുകയും ചെയ്യും, അവരിവർക്ക് ചെയ്തുകൊണ്ടൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത്. അതല്ലാതെ നമ്മളൊരിക്കലും ആൺകുട്ടികളുടെ വിഷം നമ്മൾ കാണാതിരിക്കല്ല ചെയ്യണത്. അവർ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അവർ നല്ല ഉത്തരവാദിത്തമുള്ളവരും ജോലിയുള്ളവരും ഒരു വിവാഹം കഴിച്ചാൽ ആ വൈഫിന് പരിഗണന കൊടുക്കുന്നവരുമൊക്കെ ആകണം എന്നാണ് നമ്മുടെ സന്ദേശം. നമ്മളീ പറയുന്ന ഈ ചർച്ചകൾ മുഴുവനും എന്താണ് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഉപകാരം കിട്ടുക ആർക്കായിരിക്കും? ഒരു പുരുഷനാണ് കിട്ടുക. നിരുത്തരവാദപരമായി ജീവിക്കുന്ന ഒരു പുരുഷനാണ് നമ്മളീ കൊടുക്കുന്ന എല്ലാ മെസ്സേജസും. അയാൾ മനസ്സിലാക്കണം എൻ്റെ ഭാര്യ എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ട്, എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ എനിക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട്, എൻ്റെ കുട്ടികൾ എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്, ഒരു ജീവിതത്തെ ഞാൻ എന്ത് ചെയ്യാണ് നിരന്തരമായി നരകയാതനകൾക്ക് വിധേയമാക്കുകയാണ്, ഒരു നല്ലൊരു കുടുംബജീവിതം എനിക്ക് ഇല്ലാതെ പോവുകയാണ്. ഈ മെസ്സേജസൊക്കെ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് അവർക്ക് കിട്ടുമല്ലോ.
1: ഈ പറഞ്ഞ കേസിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതുകൊണ്ട് പറയാനാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ യഥാർത്ഥത്തിൽ പ്രതി ഇയാളാണ്. എന്താ പ്രശ്നം എന്നറിയോ, ഈ സ്ത്രീ ഇയാളോട് അടുക്കണില്ല. അതിന്റെ കാരണം അവർക്കൊരു മേജർ മെഡിക്കൽ ഇഷ്യൂ ഉണ്ട്. അപ്പോ നമുക്കൊക്കെ അറിയണ ഒരു ഡോക്ടറെടുത്ത് ഈ വിഷയം എത്തിയപ്പോ ഒരു ഗൈനക്കോളജിസ്റ്റ് അവരുടെ കാര്യത്തിൽ ചെറിയൊരു സർജറി നടത്തി ആ വിഷയം എന്ത് ചെയ്തു, സോൾവ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് പ്രതി എന്ന് അറിയാതെയാണ് എന്ത് ചെയ്യണത്, ഈ ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു അവസാനത്തെ ഒരു ഭാഗത്തേക്ക് പോവാണെങ്കിൽ, നമ്മൾ ഈ ചർച്ച കേൾക്കുന്നതിൽ കുറെ ആളുകളുണ്ട് ഞങ്ങളെക്കുറിച്ചാണ് ആ ചർച്ച നടക്കുന്നത് എന്നുള്ളത്. അവർക്ക് വേണ്ട പൊതുവായ ഗൈഡ് ലൈൻ ഒക്കെ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി, ഉപകാരത്തിനു വേണ്ടി, രണ്ടോ മൂന്നോ മക്കളായി വീട്ടിൽ ഒരു വീട്ടിൽ ഒറ്റക്ക് താമസം തുടങ്ങി, കഴിഞ്ഞ 20 വർഷമായി 15 വർഷമായി ഇതേ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. പിന്നെ ദീനി ബോധമുള്ളതുകൊണ്ടും വീട്ടിലെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ടും അവർക്ക് ഇനി ഇത് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരവസ്ഥയിലിരിക്കണ ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് 1, 2, 3 എന്താണ് അവരോട് ഈ ഭർത്താവിൻ്റെ കാര്യത്തിൽ പരിഹാരങ്ങൾ പറയാനുള്ളത്?
2: നമ്മളിപ്പോൾ എപ്പോഴും പറയണത് തന്നെയാണ്, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഇല്ലാന്ന് നമ്മൾ പറയണം. പക്ഷെ കാരണങ്ങളെ കണ്ടെത്തി എന്താണ് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ് പല ആളുകളും പ്രശ്നങ്ങളിൽ ആജീവനാന്തം തുടരേണ്ടി വരുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നമുക്ക് ഇത്രമാത്രം വേദനകൾ ഞാൻ അനുഭവിക്കുന്നു, നിങ്ങളൊരു നിരുത്തരവാദപരമായൊരു ജീവിതമാണ് നയിക്കുന്നത്, നമുക്കൊരു നല്ല ലൈഫ് നമുക്കും കുട്ടികൾക്കും നയിക്കാൻ പറ്റും എന്നൊരു മെസ്സേജ് ഇയാൾക്ക് എങ്ങനെ നൽകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് കുറേ കാലമായി എന്നുള്ളതുകൊണ്ട് അയാൾക്ക് ആ മെസ്സേജ് കിട്ടൂല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവും എന്നാണ് അയാൾ വിചാരിക്കുക. അപ്പം അത് കൊടുക്കാൻ ഒന്നില്ലെങ്കിൽ ഇവർ എപ്പോഴെങ്കിലും ഡിപ്രസ്ഡ് ആവുക, യഥാർത്ഥത്തിൽ യഥാർത്ഥ ഇമോഷൻ അതാണല്ലോ, ഞാൻ വളരെ വിഷമത്തിലാണ്, ആ വിഷമം അവരെന്ന് ശരിക്കും പ്രകടമാവട്ടെ, അതിങ്ങനെ ഒതുക്കി വെക്കണ്ട. അപ്പം സ്വാഭാവികമായി എന്ത് ചെയ്യും, ഈ വിഷമങ്ങൾ രോഗങ്ങളിലേക്കും എൻ്റെ വീട് ഒരു അരക്ഷിതാവസ്ഥയിലേക്കും എൻ്റെ മക്കൾ സംരക്ഷിക്കാനുള്ളത്തൊരവസ്ഥയിലേക്കും പോവുകയാണ് എന്നുള്ള വലിയ ഒരു അപകടാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളൊരു മെസ്സേജ് അയാൾക്ക് കിട്ടും. അപ്പം അയാൾ പരിഹാരത്തിന് വേണ്ടിയാണ്.
0: യെസ്,
2: അങ്ങനെ അയാളുടെ പരിഹാരങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ എന്താണ്, പിന്നെ ഒന്നും പിണങ്ങൊന്നും വേണ്ട, തെറ്റൊന്നും വേണ്ട. എന്താണ്, എനിക്ക് എന്തോ ഒരു വളരെ മാനപ്രയാസമുണ്ട്, ഞാൻ ഒന്നിൻ്റെ അവർക്ക് വീടുണ്ടെങ്കിൽ എൻ്റെ മരത്തൊന്ന് പോയിട്ട് ഞാനൊരു 15 ദിവസം നിന്നിട്ട് ഞാൻ വരാം, എനിക്കൊരു മനസമാധാനം കിട്ടാനാണെന്ന് പറയാം. അപ്പം എന്ത് ചെയ്യും, സ്വാഭാവികമായും ഇവൾ ഇവിടെ നിന്ന് പോയാൽ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നുള്ളത്
0: മനസ്സിലാവും,
2: അയാൾക്ക് മനസ്സിലാവണം. അവൾ മരിച്ചു പോയാലോ അല്ലെങ്കിൽ അവൾ നെട്ട് പോയാലോ എന്ത് സംഭവിക്കുന്നു. അപ്പം അതിനൊരു ദീർഘമായ സമയമെടുക്കുക. തെറ്റിപ്പോയി ഞാൻ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, അതൊന്നും വേണ്ട, എന്താ വെച്ചാൽ എനിക്കൊരു മനസ്സുഖം കിട്ടണില്ല, സത്യമാണല്ലോ, അപ്പം ഞാനൊന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം എന്ന് പറയാം. അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉമ്മക്കൊരു അസുഖം എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് എന്ത് പറയുക, ഇമ്മ പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, എനിക്കിപ്പോൾ കുറച്ച് സഹായിക്കാൻ പറ്റുള്ളൂ, ഉമ്മയല്ലേ, ഞാൻ എന്ത് ചെയ്യുക, ഒരു 2 മാസം അവിടെ പോയി നിൽക്കുക എന്ന് പറയാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ആ ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ബോധങ്ങളും ചിന്തകളും വരും. അതും അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഇങ്ങനെ തന്നെ ഫാമിലി ഗ്യാതറിങ്ങൾ ഉണ്ടാവും, പിന്നെ നമുക്ക് ഒന്നിച്ച് ചേരാവുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും, അവിടെ കപ്പിൾസൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളുണ്ടാകും. അങ്ങനത്തെ പല സ്ഥലത്തും പോയിട്ടത് ഒന്നിച്ച് കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. ഇത് ചുരുക്കത്തിലുള്ളൂ, ഈ എന്താണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ എന്ന് അയാളെ ബോധ്യപ്പെടുത്താനും, ഇതിനൊരു മാറ്റമുണ്ടായാൽ നമ്മുടെ കുടുംബം വളരെ വലിയൊരു രക്ഷയിലേക്കും സമാധാനത്തിലേക്കും പോകും എന്നുള്ളൊരു മെസ്സേജ് എങ്ങനെ അയാൾക്ക് നൽകാം എന്നതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കേണ്ടത്. നൽകാതെ മാറ്റം ഉണ്ടാവില്ല.
0: അതെ, തീർച്ചയായും ഇന്നത്തെ ദിവസം ഒരു വലിയ വിഭാഗത്തിന്, രക്ഷിതാക്കൾക്ക്, ഭർത്താക്കന്മാർക്ക്, ഭാര്യമാർക്കൊക്കെ ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ അശ്രദ്ധമായി അലസമായി ജീവിതത്തെ അഭിമുഖീകരിക്കാതെ ഒളിച്ചോടി ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സന്ദേശമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത ആഴ്ച പുതിയൊരു വിഷയവുമായി വരാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: മാഷാഅല്ലാ. പ്രിയ ശ്രോതാക്കളെ, സ്നേഹക്കൂട് ഇവിടെ സമാപിക്കുന്നു. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ്ബിൻ സലീം, പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹി എന്നിവർ നടത്തിയ സംസാരമായിരുന്നു സ്നേഹക്കൂടിൽ നമ്മൾ കേട്ടത്. കളിയല്ല വിവാഹം. സ്നേഹക്കൂട് സമാപിക്കുമ്പോൾ ഇനി റേഡിയോ വൈബ്സിൽ നമ്മൾ അൽ ഉസൂൽ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു. സ്വഹീഹായ ഹദീസ് ബുദ്ധിക്കെതിരാവുമോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അൽ ഉസൂൽ സംസാരിക്കുന്നത്. ബഹുമാനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകൾ, ഒരു മനുഷ്യൻ്റെ ശരിയായ ബുദ്ധിക്ക് എതിരാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മുഴുവനും ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാവുന്നതും പ്രാവർത്തികമാക്കാവുന്നതും ജീവിതത്തിൽ കൊണ്ടു നടക്കാവുന്നതും ഗ്രഹിക്കാവുന്നതുമായ കാര്യങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയെന്നോണമുള്ള ചില കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അവൻ അനുസരിക്കൽ നിർബന്ധമാണ്. അവരെന്തു പറഞ്ഞാലും അതെല്ലാം അവൻ്റെ ഇഹപര ജീവിതത്തിലെ നന്മയ്ക്കു വേണ്ടിയുള്ളതായിരിക്കും. ഒന്നും തന്നെ അവൻ അപകടപ്പെടുത്തുന്നതോ അവൻ ഇരു ലോകത്തും ദോഷമുണ്ടാക്കി തീർക്കുന്നതോ ആയ കാര്യങ്ങൾ അതിലുണ്ടാവുകയില്ല എന്നുള്ളതും നാം ഓരോരുത്തരും വിശ്വസിക്കണം. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദയിൽ ഈ പറഞ്ഞ ഒരു വശം കൂടി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ഹദീസുകൾ, അതിൻ്റെ ബാഹ്യമായ അർത്ഥം നോക്കുമ്പോൾ നമ്മുടെ ഗ്രാഹ്യതക്ക് അത് പൂർണ്ണമായും വഴങ്ങുന്നില്ല, അതല്ലെങ്കിൽ നമുക്കതിനോട് പൂർണ്ണമായി ബുദ്ധിപരമായി യോജിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ചില ആവലാതികളും വേവലാതികളും ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകും. ഈ വിഷയത്തിൽ ഷെയ്ഖുൽസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം ഇവിടെ ഉദ്ധരിക്കുകയാണ്. വളരെ പ്രസിദ്ധമായ, എന്നാൽ ഓരോ മുസ്ലിമായ മനുഷ്യനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്യമാണിത്. അദ്ദേഹം പറയുന്നു, മാ ജാഅ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹു ഹഖ്ഖുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളതെല്ലാം സത്യമാണ്. ഒരു വിശ്വാസി അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്തിലുമായി വന്ന ഒരു പ്രവാചകനല്ല, സത്യദീനുമായി അതിൻ്റെ പൂർത്തീകരണത്തിന് ഹക്കുമായി കടന്നു വന്ന മഹാപ്രവാചകനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷെയ്ഖുൽസ്ലാം ഇബ്നു തൈമിയ പറയുന്നു, മാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹു ഹഖ്ഖുൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളതെല്ലാം സത്യമാണ്. യുസദ്ദിഖു ബഅദുഹു ബഅദൻ, ചില കാര്യങ്ങൾ സത്യപ്പെടുത്തുന്നുണ്ട്, അഥവാ ചില ഹദീസുകൾ സത്യപ്പെടുത്തുന്നു, ചില ഹദീസുകൾ വിശദീകരിക്കുന്നു, ചില ഹദീസുകൾ വന്ന കാര്യങ്ങൾ ചില ഹദീസുകളെ കൊണ്ട് നിസ്ഖ് ചെയ്യുന്നു, ചില കാര്യങ്ങൾ അമിതമായിക്കൊണ്ട് വിശദീകരിക്കുന്നു, അതിൽ പറയാത്ത കാര്യങ്ങൾ ഇതിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഹദീസുകൾ മാത്രം എടുത്തു വച്ചുകൊണ്ട് ഹദീസുകളെ വിമർശിക്കുന്ന രീതി ശരിയല്ല. യുസദ്ദിഖു ബഅദുഹു ബഅദൻ, ഹദീസിൻ്റെ ചില ഭാഗങ്ങൾ, ചില ഹദീസുകൾ ചിലതിനെ സത്യപ്പെടുത്തുന്നുണ്ട്, അത് ഹഖാണ്. ഒന്ന് മറ്റൊന്നിനെ സത്യപ്പെടുത്തുന്നതാണ്. വഹുവ മുവാഫിഖുൻ ലിഫിത്രത്തിൽ ഖലായിഖ്, സൃഷ്ടികളുടെ ഫിത്രത്തിനോട് പൂർണ്ണമായും യോജിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ഒരു സൃഷ്ടിക്കും യോജിക്കാത്ത കാര്യങ്ങൾ, അവൻ്റെ സൃഷ്ടിപരമായി കൊണ്ടുള്ള വിശേഷണങ്ങൾക്ക് എതിരായ കാര്യങ്ങൾ ഒന്നും തന്നെ പ്രവാചകൻ്റെ ഭാഗത്തിരുന്നു ഉണ്ടായിട്ടില്ല. വീണ്ടും അദ്ദേഹം പറയുന്നു, വമാ ജുഇല ഫീഹിം മിനൽ ഉഖൂലി സ്വരീഹ വൽ ഖുസൂദി സ്വഹീഹ ലാ യുഖാലിഫുൽ അഖ്ല സ്വരീഹ വലൽ ഖസ്ദ സ്വഹീഹ വലൽ ഫിത്രത്തുൽ മുസ്തഖീമ വമാ ജുഇല ഫീഹിം മിനൽ ഉഖൂലി സ്വരീഹ, അവരിൽ വെക്കപ്പെട്ടിട്ടുള്ള സ്വരീഹ ആയിട്ടുള്ള അഖലുകൾ, തെളിഞ്ഞ ബുദ്ധികൾ, ആ തെളിഞ്ഞ ബുദ്ധി, അതുപോലെ തന്നെ വൽ ഖുസൂദി സ്വഹീഹ വൽ ഖുസൂദി സ്വഹീഹ, നല്ല ലക്ഷ്യങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ, ഖസ്ദുകൾ, അതൊരിക്കലും തന്നെ ലാ യുഖാലിഫുൽ അഖ്ല സ്വരീഹ, ഒരു ബുദ്ധിക്ക് എതിർ, സ്വരീഹായ തെളിഞ്ഞ ബുദ്ധിക്കെതിരാവുകയില്ല. അതുപോലെ വലൽ നഖ്ല സ്വഹീഹ, സ്വഹീഹായ ഒരു പ്രമാണത്തിനെതിരാവുകയില്ല. വലൽ ഫിത്രത്തുൽ മുസ്തഖീമ, ശരിയായ മുസ്തഖീമായ നേർ മാർഗത്തിലുള്ള ഫിത്രത്ത്, ഒരു മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി, അതിനും എതിരാവുകയില്ല. അപ്പോൾ മനുഷ്യന് ചില ബുദ്ധിയുണ്ട്, ആ ബുദ്ധി മറ്റൊരു ബുദ്ധിക്കെതിരാകാത്തതുപോലെ തന്നെ വലൻ നഖല സ്വഹീഹ സാബിത അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസുകൾക്കും ആ ഒരു ഫിത്രത്തും സലീമത്തും അഖലും സ്വരീഹും ഖസ്ദും സ്വഹീഹും എതിരാവുകയില്ല. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായി അവനുണ്ടാകുന്ന ശുദ്ധമായ പ്രകൃതി, ഫിത്രത്ത്, തെളിഞ്ഞ ബുദ്ധി, വക്രതയില്ലാത്ത, പക്ഷപാതിത്വമില്ലാത്ത, അതുപോലെ തന്നെ സത്യത്തെ മറച്ചുവെക്കണമെന്ന ആഗ്രഹമില്ലാത്ത ഒരു നേർരേഖയിലുള്ള ബുദ്ധി, ആ ബുദ്ധിക്കും അവൻ്റെ പ്രകൃതിപരമായിട്ടുള്ള ഫിത്രത്തിനും ഒരിക്കലും പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നഖലും സ്വഹീഹ്, സ്വഹീഹായ ഒരു പ്രമാണം ഒരിക്കലും എതിരാവുകയില്ല. എന്നാൽ ചില സംഗതികൾ അത് ബുദ്ധിക്കെതിരാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ, അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും? ഷെയ്ഖുൽ ഇസ്ലാം വീണ്ടും പറയുന്നു, ഫഇന്നമ യളുന്നു തആറുല്ലാഹ മൻ സദ്ദഖ ബിബാതിലിൻ മിനൻ നുഖൂൽ. പല കാരണങ്ങൾ അതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടതായിക്കൊണ്ട് വന്നിട്ടുള്ള ഏതെങ്കിലും ഹദീസുകൾ അത് ബുദ്ധിക്കെതിരാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സാമാന്യമായ ഫിത്രത്തിനെതിരാണ് എന്ന് വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ, ഷെയ്ഖുലിസ്ലാം പറയുന്നു, ഒന്നാമത്തതിൻ്റെ കാരണം മൻ സദ്ദഖ ബിബാതിലിൻ മിനൻ നുഖൂൽ, ഒരു പക്ഷേ ആ ഉദ്ധരിക്കപ്പെടുന്ന സംഭവം ബാത്തിലായിരിക്കും, പക്ഷെ അവനത് സ്വഹീഹാണ് എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ബാത്തിലായ ഒരു കാര്യത്തെ അവൻ സ്വഹീഹാക്കിയതായിരിക്കാം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അതിനെ ചേർത്തിയതുമായിരിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് ഉത്തരവാദിയല്ല, അത് പ്രവാചകന്റെ ഹദീസല്ല. ഒരു ബാത്തിലായ കാര്യത്തെ അവൻ സത്യപ്പെടുത്തി, അത് പ്രവാചകന്റെ വചനമാണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്, അതാണ് ഒന്നാമത്തെ മറുപടി. ഒന്നാമത്തെ രീതി അങ്ങനെയായിരിക്കും. ഔ അതല്ലെങ്കിൽ ഫഹിമ മിൻഹു മാലം യദുല്ല അലൈഹി, ആ ഹദീസിൽ നിന്ന് അവൻ മനസ്സിലാക്കിയ കാര്യം ആ ഹദീസിലുള്ളതിൻ്റെ വിപരീതമായിരിക്കും, അല്ലെങ്കിൽ ഹദീസിലില്ലാത്ത കാര്യമായിരിക്കും. ഇവൻ മനസ്സിലാക്കിയ ഒരു സംഗതി ഹദീസിലുണ്ടാവുകയില്ല, അവൻ ഏതെങ്കിലും ഒരു ധാരണ ഹദീസിന് രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ധാരണ ഹദീസുമായിക്കൊണ്ട് യോജിക്കുന്നതല്ല. അങ്ങനൊരു ധാരണയ്ക്ക് നിദാനമാകുന്ന കാര്യങ്ങൾ ഹദീസിൻ്റെ ഉള്ളടക്കത്തിലുണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് കുഴപ്പം വരുന്നില്ല. മൂന്നാമതായി ഔ ഇഅ്തഖദ ശൈഅൻ ളന്നഹു മിനൽ അഖ്ലിയാത് വഹു മിനൽ ജഹിലിയാത്, ഇവൻ ചില നല്ല വിവരമുള്ള, അല്ലെങ്കിൽ വലിയ വിവരമാണ് എന്ന് വിചാരിക്കുന്ന, ബുദ്ധിപരമായ കാര്യങ്ങളാണ് എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും, ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവൻ ഈ ഹദീസ് അതിനെതിരാണ് എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വഹൂമിനൽ ജഹിലിയാത്, അത് വിവരക്കേടുകളിൽപ്പെട്ടതായിരിക്കും ചിലപ്പോൾ, അതൊരു ഇൽമാവുകയില്ല, ജ്ഞാനമല്ല, ജഹലാണ്, അറിവുകേടായിരിക്കും. ആ അറിവുകേടിന് റസൂലുള്ളാഹിന്റെ ഹദീസ് എതിരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഈ ഹദീസിനെ തള്ളുന്നതെങ്കിൽ അതും ഹദീസിൻ്റെ കുഴപ്പമല്ല, അത് അവൻ്റെ കുഴപ്പമാണ്. ഔ മിനൽ കുശൂഫാത്ത് വഹൂമിനൽ കുസൂഫാത്ത്, ചില ആളുകൾ കശ്ഫുകളുണ്ട്, അത് ദിവ്യ വെളിപാടിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ചില ഹദീസുകളെ തള്ളും, അതും അത്തരത്തിലാവുകയില്ല. അത് ചില കുസൂഫാത്തുകളായിരിക്കും, ചില ഗ്രഹണബാധിത ചിന്തകളായിരിക്കാം, അഥവാ മൂടിയ, മേഘം മൂടിയ, ഇരുൾ മൂടിയ ചിന്തകളായിരിക്കും അവനെ നയിച്ചിട്ടുണ്ടാവുക. ആ ചിന്തകൾക്കെതിരായി എന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസുകൾ എന്ത് പിഴച്ചു? ചുരുക്കത്തിൽ അദ്ദേഹം വീണ്ടും പറയുന്നു, ഔ മിനൽ കുശൂഫാത്ത് വഹൂമിനൽ കുസൂഫാത്ത്, എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇന്ന ഇൻകാന ദാലിക മുആരദൻ ലിമൻഖൂലിൻ സ്വഹീഹിൻ വഇല്ല ആറദ ബിൽ അഖ്ലി സ്വരീഹ് ഔ അൽ കശ്ഫി സ്വഹീഹ് മാ യദുന്നുഹു മൻഖൂലൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയകൂനു കദിബൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായിക്കൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മൻഖൂലായി ഉദ്ധരിച്ചിട്ടുള്ളൊരു കാര്യം, അവൻ വിചാരിക്കുന്നു അത് നഖലായിരിക്കും, റസൂലിനെ ഉദ്ധരിച്ചതായിരിക്കുമെന്ന്. പക്ഷേ അത് റസൂലിനെ ഉദ്ധരിക്കപ്പെട്ടതായിരിക്കുകയില്ല. അവൻ വിചാരിക്കുന്നു ഇതിൽ അഖലായിരിക്കും, പക്ഷേ അത് അഖലായിരിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസുകൾ അതിനൊരു കുഴപ്പവുമില്ല. ഉമായുള്ളൂ മൻഖൂലൻ അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയകൂനു കദിബൻ അലൈ, പ്രവാചകൻ ഉദ്ധരിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സബത്തുണ്ടാവണം, അതിന് പ്രാമാണികതയുണ്ടാവണം. അതിന് പ്രാമാണികതയില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വഹുവ കദിബുൻ അലി റസൂലുള്ളാഹിൻ്റെ പേരിലെ കളവാണത്. അങ്ങനെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രവാചകൻ പറയാത്തൊരു കാര്യം റസൂലുള്ളാഹിൻ്റെ പറഞ്ഞതായിക്കൊണ്ട് ചിത്രീകരിച്ച് അത് ബുദ്ധിക്കെതിരാണ് എന്ന് പറയുന്നത് അർത്ഥമില്ല. അതല്ലെങ്കിൽ ഔമാ യദുന്നുഹു ലഫ്ലൻ ദാലൻ അലാ ശൈഇൻ വലാ യകൂനു ദാലൻ അലൈ, അല്ലെങ്കിൽ അവൻ സ്വന്തമായി ഗ്രഹിച്ചെടുക്കുന്നു ഹദീസിൻ്റെ അർത്ഥം ഇന്നതാണെന്ന്. പക്ഷെ യഥാർത്ഥത്തിൻ്റെ അർത്ഥം അങ്ങനെയാവുകയില്ല. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് കുഴപ്പമില്ല. ഇതാണ് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള വാചകം. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ഹദീസുകൾ ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഫിത്റത്തിനോ ബുദ്ധിക്കോ സഹീഹായിട്ടുള്ള പ്രമാണങ്ങൾക്കോ ഒന്നും എതിരല്ല. എല്ലാത്തിനെയും സത്യപ്പെടുത്തി എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഹദീസിൻ്റെ കുഴപ്പമല്ല, അത് അവൻ്റെ തന്നെയും വ്യത്യസ്തമായ കുഴപ്പങ്ങളുടെ ഭാഗമായിക്കൊണ്ടുണ്ടാകുന്നതാണ് എന്നാണ്. അദ്ദേഹം തൻ്റെ ഫതാവയിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, മാ ഖാലഫൽ അഖ്ല സ്വഹീ ഫഹു ബാത്തിൽ, മാ ഖാലഫൽ അഖ്ല സ്വരീഹ് ഫഹു ബാത്തിൽ. സ്വരീഹായിട്ടുള്ള നേർക്കുനേരെയുള്ള ബുദ്ധിക്ക് എതിരായ ഒരു കാര്യമാണെങ്കിൽ അത് ബാത്തിലാണ്. എന്നാൽ വലൈസ ഫിൽ കിതാബി വസ്സുന്ന വൽ ഇജ്മാ ബാത്തിൽ, ഖുർആനിലോ സുന്നത്തിലോ ഇജ്മാഇലോ ബാത്തിലായിട്ടുള്ള ഒരു കാര്യം പോലും ഇല്ല. അതേസമയം ഖുർആനെതിരായി സ്വന്തം മനുഷ്യൻ്റെ അഖലിനെതിരായി കഴിഞ്ഞാൽ അത് ബാത്തിലാണ്. പക്ഷെ ഖുർആനിലും സുന്നത്തിലും ഇജ്മാഇലും ലൈസ ബി ബാത്തിൽ, ബാത്തിലിൽ. ബൽ വലാക്കിൻ ഫീഹി അൽഫാം ഖദ് ലാ യഫ്ഹമുഹ ബഅദു നാസ്, എന്നാൽ ചില വാചകങ്ങൾ അതിലുണ്ട്, ഖുർആനിലുണ്ട് ഹദീസിലുമുണ്ട്. ലാ യഫ്ഹമുഹ ബഅദു നാസ്, ചില ആളുകൾക്കത് മനസ്സിലാവുന്നില്ല, ചില ആളുകൾക്കത് മനസ്സിലാവുകയില്ല. ഔ യഫ്ഹമൂന മിൻഹ മഅനൻ ബാത്തിലൻ, അതല്ലെങ്കിൽ അവർ മനസ്സിലാക്കി പക്ഷേ മനസ്സിലാക്കിയ തെറ്റിപ്പോയി, പ്രവാചകൻ പറഞ്ഞതോ അള്ളാഹു പറഞ്ഞതോ അങ്ങനെയല്ല ഉദ്ദേശ്യം, പക്ഷെ അവർ മനസ്സിലാക്കിയതിൽ ഗ്രഹിച്ചു പോയതിൽ അബദ്ധം പറ്റി. അപ്പോൾ ഫൽ ആഫത്തു മിൻഹും, ഫൽ ആഫത്തു മിൻഹും, അവരിൽ നിന്നാണ് അപകടം, അവർക്കാണ് ദോഷം. ഹദീസിന് ദോഷമില്ല. ലാ മിനൽ കിതാബി വസ്സുന്ന, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ കിതാബിനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തുകൾക്കും ഒരു ആപത്തുമില്ല. അവൻ്റെ പോരായ്മയും അവൻ്റെ ന്യൂനതയും അവൻ്റെ ആപത്തുമാണ് അതിന് കാരണം, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് ആ ഒരു പ്രശ്നമില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ചുരുക്കത്തിൽ സഹോദരന്മാരെ, വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായൊരു കാര്യമാണിത്. ഷെയ്ഖുൽ ഇസ്ലാം നമ്മെ ഉണർത്തിയത്, പ്രവാചകൻ്റെ സ്വഹീഹായി വന്നിട്ടുള്ള ഒറ്റ ഹദീസുകൾ പോലും ഇതെൻ്റെ ബുദ്ധിക്കെതിരാണ്, ഇത് ശരിയല്ല എന്നു പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കാനും തള്ളിക്കളയാനും ഇബ്നു തൈമിയയുടെ ശിഷ്യന ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, അർറസുലു സലവാത്തുല്ലാഹി വസലാമു അലൈഹിം ലം യുഖ്ബിറു ബിമാ തഹല്ലിഹിൽ ഉഖൂൽ വതഖ്തഹു ബിസ്തിഹ്ലാലതി ബൽ അഖ്ബാറുഹും ഖിസ്മാൻ. ഒരു പ്രവാചകനും, പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനും, അവരൊരിക്കലും ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് കോട്ടം തട്ടുന്ന അല്ലെങ്കിൽ അതിനെതിരായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം ഒരിക്കലും പറയുകയില്ല. രണ്ട് തരത്തിലായിരിക്കും അവരുടെ അഖ്ബാറുകൾ, അവരുടെ വർത്തമാനങ്ങൾ. ഒന്ന്, മാ തശ്ഹദു ബിഹിൽ ഉഖൂൽ വൽ ഫിത്ർ, മനുഷ്യപ്രകൃതിയും ബുദ്ധിയും സത്യപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്, ഹദീസുകൾ അധിക ഭാഗങ്ങളും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ ബുദ്ധിയും അതിനെ സത്യപ്പെടുത്തുന്നുണ്ട്, ഫിത്രത്തും അതിനെ സത്യപ്പെടുത്തുന്നുണ്ട്. അസാനി, രണ്ടാമത്തെ കാര്യം, മാതാ തുദ്രിക്കുഹു അൽ ഉഖൂൽ ബി മുജറദിഹ, മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം കണ്ടെത്താൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്, അങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. ഇതുപോലെ കൽ ഗുയൂബ് അല്ലത്തി അഖ്ബറു ബിഹ അൻ തഫാസീലിൽ ബർസഖ് വൽ യൗമിൽ ആഖിർ വ തഫാസീലിൽ സവാബി വൽ ഇഖാം, പരലോകത്ത് ലഭിക്കാണ്ടിരിക്കുന്ന ശിക്ഷയുടെയും രക്ഷയുടെയും, ബർസഖിയായ ജീവിതത്തിലെ രക്ഷയുടെയും ശിക്ഷയുടെയും അവിടുത്തെ തഫ്സീലാത്തുകളൊക്കെ തന്നെയും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല. വലാ യക്കൂൻ ഖബറുഹും മഹാലം ഫിൽ ഉഖൂൽ അസ്ലൻ, അതുകൊണ്ട് തന്നെ അവരുടെ ഖബർ അത് തള്ളിക്കളയേണ്ടതാണെന്ന് ബുദ്ധിയുള്ള ഒരുത്തനും പറയുകയില്ല. അത് അസുരിയായിക്കൊണ്ട് അടിസ്ഥാനപരമായിക്കൊണ്ട് ഒരിക്കലും അസംഭവ്യമല്ല. വക്കുല്ലു ഖബറിൻ യുദന്നു അന്നൽ അഖ്ല യുഹൈലു, ഇനി ഏതെങ്കിലും ഒരു മനുഷ്യന് തോന്നുകയാണ് ഈ ഖബർ, ഈ റസൂലുള്ളാഹിൻ്റെ ഹദീസ് അവൻ്റെ ബുദ്ധിക്കെതിരാണ്, അത് ബുദ്ധി അവനെ അത് നിഷേധിക്കുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, ഫലാ യഖ്ലു മിൻ അഹദി അംറൈൻ, രണ്ട് കാര്യങ്ങളിൽ നിന്ന് ആ സംഗതി ഒഴിവാകൂല, രണ്ടാൽ ഒന്നായിരിക്കുമത്. ഇമ്മ യക്കൂന അൽ ഖബ്റു കദിമുൻ അലൈഹിം, ഒന്നുകിൽ ആ അവൻ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് അല്ലെങ്കിൽ ഉദ്ധരിച്ചിരിക്കുന്ന കാര്യം കളവായിരിക്കും, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുകയില്ല. ഔ യക്കൂനു ദാലിക്കൽ അഖ്ലു ഫാസിദൻ, അതല്ലെങ്കിൽ അവൻ്റെ ബുദ്ധി, പ്രവാചകൻ പറഞ്ഞതാണെങ്കിൽ പിന്നെ അവൻ്റെ ബുദ്ധിക്കാണ് തകരാറ്. വഹോഷിബത്തുൻ ഖയാലിയ യദുന്നു സ്വാഹിബ അന്ന മഅഖൂൽ സ്വരീഹ്, അതവന് തോന്നലുണ്ടായതാണ്, ഇത് സ്വഹീഹായ അഖ്ലിന് ബുദ്ധിക്കെതിരാണെന്ന് അവന് തോന്നലുണ്ട്.

0: നമ്മൾ ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബാറകല്ലാഹു ഫീക്. സഹീഹായ ഹദീസുകൾ അത് നമ്മുടെ സ്വയം ബുദ്ധിയിൽ ആലോചിച്ച് അത് സഹീഹാണോ അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻസ് പൊതുവേ പലരും ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ പറ്റിയ യഥാർത്ഥ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അൽഹംദുലില്ലാ വളരെ വൈജ്ഞാനികമായൊരു ക്ലാസ്സായിരുന്നു നമ്മൾ കേട്ടത്, അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദീർഘായുസ് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം വൈബ്സിലായിരുന്നു. വൈബ്സ് കഴിഞ്ഞ് ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനനായ വി ടി അബ്ദുസ്സലാം, കൂടെ ഞാൻ സുഹൈർ പാണ്ടിക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: يا دعاة رب السماء
4: വിശുദ്ധ ഖുർആനിന്റെ ഭാഷയായ അറബി ലളിതമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണാവസരം. പീസ് റേഡിയോ ഒരുക്കുന്ന അറബി ഭാഷാ പഠന കോഴ്സിന്റെ പുതിയ മൊഡ്യൂൾ 2026 ജൂലൈ 25 മുതൽ ആരംഭിക്കുന്നു. സലീം സുല്ലമി അരീക്കോടിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കോഴ്സിൽ ലോക പ്രശസ്തമായ മദീന ബുക്സ് അടിസ്ഥാനമാക്കിയാണ് പഠനം. പ്രായഭേദമന്യേ ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്നും തികച്ചും സൗജന്യമായി ഈ കോഴ്സിൽ പങ്കെടുക്കാം. പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. കോഴ്സ് ഓപ്ഷനിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇന്ന് തന്നെ അറബി ഭാഷാ പഠന കോഴ്സിൽ എൻറോൾ ചെയ്യൂ. പുതിയ പഠിതാക്കൾക്കായി മൊഡ്യൂൾ 1 കോഴ്സ് രൂപത്തിൽ പൂർത്തിയാക്കാനുള്ള സൗകര്യവും ആപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകേണ്ട, അറബി ഭാഷാ പഠനയാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കമാകട്ടെ. പീസ് റേഡിയോ അറബി ഭാഷാ പഠന കോഴ്സ് 2026 ജൂലൈ 25 മുതൽ. ക്ലാസുകൾ ശനി ഞായർ ദിവസങ്ങളിൽ പീസ് റേഡിയോയിലും തുടർന്ന് കോഴ്സ് ഓപ്ഷനിലും ലഭിക്കും.

0: പീസ് റേഡിയോ സലഫി ദുറൂസ് മുൻഗാമികളുടെ മാതൃകകൾ നമുക്ക് മുൻപിൽ അനാവരണം ചെയ്യുന്ന സലഫി ദുറൂസിൽ ഇന്ന് നുബുവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ അത് അനവധിയുണ്ട്. അതിലൊന്നിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അത് ശുദ്ധപ്രകൃതവുമായി യോജിക്കുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ അഖീദ. അപ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ശുദ്ധപ്രകൃതിയോടുകൂടിയാണ് എന്ന കാര്യത്തെപ്പറ്റി അല്പം നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ വിഷയത്തിൽ വന്ന ശാസ്ത്രീയ പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. പിന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ലോകത്ത് വന്ന എല്ലാ മതങ്ങളും അതിൻ്റെ ആൾക്കാരും എന്ന് പറഞ്ഞാൽ വകതിരിവുള്ള എല്ലാവർക്കും ഇജ്മാവുണ്ട്. എന്താണത്? മനുഷ്യർ അവർ പ്രകൃതം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അനുഗുണമായ രൂപത്തിലാണ്. ലോകത്തിൻ്റെ സൃഷ്ടാവായ റബ്ബിനെപ്പറ്റി കൃത്യമായ ബോധ്യം അവരുടെ മനസ്സിൽ ഊട്ടപ്പെട്ടിരിക്കുന്നു എന്നതാണത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: വൽ മക്സൂദ് ഹുൻ അന്ന മിനൽ മാറൂഫ് ഇൻ ദ സലഫ്. സലഫിൻ്റെ അടുത്ത് അറിയപ്പെട്ടൊരു കാര്യം, സലഫ് എന്നാണ് പൂർവികർ, അവർ മാത്രമല്ല വൽ ഖലഫ് ശേഷമുള്ളവരും, അവർക്കിടയിലൊക്കെ അറിയപ്പെട്ട വിഷയം എന്താ? അന്ന ജമിയ അൽ ജിന്നി വൽ ഇൻസി, എല്ലാ ജിന്നുകളും മനുഷ്യരും. അപ്പോൾ ലോകത്ത് എത്ര ജിന്നുകളുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ, കണ്ടമാനമുണ്ട്. അതുപോലെ മനുഷ്യർ, ആദം അലൈഹി സ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരെല്ലാം, ഇവരൊക്കെ മൗത്തരിഫൂന ബിൽ ഖാലിഖ്, അവർ മുഴുവനും സ്രഷ്ടാവിനെ അംഗീകരിക്കുന്നു. വാസ്തവത്തിൽ നിരീശ്വരവാദികൾ എന്നൊന്നില്ല. അങ്ങനെ ചിലർ നിരീശ്വരവാദിയായി അഭിനയിക്കരുത്, പ്രത്യേക സാഹചര്യത്തിലൊക്കെ ജീവിക്കുമ്പോൾ അങ്ങനെ പോകുന്നതാണ് നല്ലത് എന്ന നിലക്കായിരിക്കും, അതാണ് ഫാഷൻ എന്ന് വിചാരിച്ചതായിരിക്കും. വാസ്തവത്തിൽ അവരുടെ നിരീശ്വരവാദവും ചിലപ്പോൾ പുറത്തു വരും.

0: അത് ചില പ്രതിസന്ധികളുടെ സമയത്താണ് അവർ ആരും കാണരുതെന്ന് വിചാരിച്ച് ഒളിപ്പിച്ചു വെച്ച അവരുടെ ദൈവവിശ്വാസം അവർ പുറത്തേക്കെടുക്കുക. അപ്പം എല്ലാവരുടെയും മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട വിഷയമാണ് എന്ത് റബ്ബിനെപ്പറ്റി, സ്രഷ്ടാവിനെപ്പറ്റി അവർക്കറിയും, അവരംഗീകരിക്കും എന്നത്. അതാ മുഖിറൂന ബിഹി, ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്. ഇതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വലം യുഖ്സിർ അസ്സലഫ് അൽ ഖൗള ഫി ഇസ്ബാത്തി വുജൂദില്ല. ഇതുകൊണ്ട് തന്നെ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട്, അങ്ങനെയുള്ള സ്രഷ്ടാവിൻ്റെ അസ്തിത്വം തെളിയിക്കാൻ വേണ്ടി അനേകം തെളിവുകളുമായി ചർച്ചകൾ നടത്തിയിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമല്ല. അത് മനുഷ്യർക്കൊക്കെ അറിയും ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്നുള്ള കാര്യം, അതൊക്കെ അവരുടെ മനസ്സിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ലോകത്തിനൊരു നാഥനുണ്ട് എന്ന നിലക്കിങ്ങനെ അറിയിക്കുകയും അതിന് തെളിവുകൾ പരതി നടക്കുകയും ചെയ്യുക എന്നത്, അതിൻ്റെ പേരിൽ കുറേ ഗ്രന്ഥങ്ങൾ എഴുതുക എന്നത്, പ്രഭാഷണം നടത്തുക എന്നതൊന്നും പൂർവികരുടെ സമ്പ്രദായമെടുത്താൽ അതില്ല. എന്തുകൊണ്ട്? ലിയന്നഹു മിനൽ ഖളായ അൽ മുസല്ലമ അൽ മുസ്തഖിറ ഫിൽ ഫിത്ര, അത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതത്തിൽ ഊട്ടപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു വിഷയമാണത്. അതുകൊണ്ട് പിന്നെ അംഗീകരിക്കണ വിഷയം തന്നെ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി മുഹമ്മദ് ബിൻ കഅബ് അദ്ദേഹം പറയുന്നു, വൈദ് അഹദ റബ്ബുക്ക മിൻ ബനി ആദം എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിലെ, എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലേക്ക് വരാനുള്ള എല്ലാ മനുഷ്യരെയും റബ്ബ് സാക്ഷി നിർത്തി ഏകദൈവബോധമാകുന്ന ചിന്ത അവരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു, അങ്ങനെയാണ് അവരുടെ ഹൃദയങ്ങളെ റബ്ബ് എന്ത് ചെയ്തത്, ശരിയാക്കിയത്. അപ്പം ആ ആയത്തിനെപ്പറ്റി മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറദി പറയുന്നത്, അഖറത്തിൽ അർവാ കബുലാൻ തുഖലക അജ്സാദുഹ, ഈ ലോകത്ത് ഉള്ള സൃഷ്ടിജാലങ്ങൾ അവരുടെ ശരീരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവരുടെ റൂഹുകൾ അംഗീകരിച്ചിട്ടുണ്ട്. എന്ത്? ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്നൽക്ക് അദ്ദേഹം പറയാണ്. ആ റൂഹുകൾ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ അള്ളാഹുവിനെപ്പറ്റി. അപ്പോൾ മനുഷ്യർ ഗർഭസ്ഥ ശിശു ആകുമ്പോഴാണ്, ഒരു പ്രത്യേക സമയം 40-41 ദിവസമാകുമ്പോഴാണ് ആ റൂഹ് ഊതുക. അപ്പോൾ ആ റൂഹ് അപ്പം തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടതില്ല. അതിൻ്റെ മുമ്പ് തന്നെ ആ റൂഹ് സൃഷ്ടിക്കപ്പെട്ടിരിക്കാം. ഏതായാലും ശരി, ഈ മനുഷ്യൻ്റെ ശരീരം സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ റൂഹിൽ അള്ളാഹു നിലീനമാക്കിയിട്ടുണ്ട് റബ്ബിനെ പറ്റിയുള്ള ബോധ്യം, ഈ ലോകത്തെ സ്രഷ്ടാവിനെ പറ്റിയുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു മുഫസ്സിറായ മുജാഹിദ് അദ്ദേഹം പറയാണ്, സിബ്ഗത്തല്ലാ വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗത്തൻ എന്ന പരിശുദ്ധ ഖുർആനിലെ അൽബക്കറ 138-ാമത്തെ വചനം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഫിത്റത്തല്ലാ അല്ലത്തി ഫതറന്നാസ അലൈഹ എന്നാണ് അദ്ദേഹം കൊടുത്തത്. മനുഷ്യൻ്റെ മനസ്സിൽ അവൻ്റെ ഏതൊരു പ്രകൃതത്തിലാണ് അവൻ ഊട്ടിയത്, ആ ഫിത്റത്ത്, അതാണ് സിബ്ഗത്തല്ലാ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് ഇമാം മുജാഹിദ് അതിനെപ്പറ്റി പറഞ്ഞത്. ഇതുപോലെ ഇമാം അൽ ഹസൻ അതുപോലെ മറ്റുള്ളവരൊക്കെ പറഞ്ഞൊരു വിഷയം, വൈദ അഹദ റബ്ബുക്ക മിൻ ബനി ആദം എന്ന് നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഓതിയ ആ വചനം, സൂറത്ത് അഹ്റാഫിലെ 172-ാമത്തെ വചനം, അതിൻ്റെ വിശദീകരണത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹു പറയണേ, ഐ അഹദ മീസാഖഹും, അള്ളാഹു അവരോട് കരാറ് വാങ്ങി, അന്നഹു റബ്ബുഹും, അവനാണ് അവരുടെ റബ്ബ്. അപ്പം അതവരുടെ മനസ്സിൽ ഉറപ്പിച്ചു, അവരോട് കരാറ് വാങ്ങി, ഇനി ആ റബ്ബിനെ മാത്രമേ ആരാധന കൊടുക്കാവൂ എന്നതാണ് കരാർ. വലാ തസ് അലു ആഹദൻ കാഫിറൻ വലാ വയറോ, ഇനി വേറൊരാളോടും ചോദിക്കരുത്, അവ റബ്ബിനോട് മാത്രം, അവനോട് മാത്രം പ്രാർത്ഥന, ഇബാദത്ത്, കാഫിറാണെങ്കിലും അല്ലാത്തവർ ആരാണെങ്കിലും. അപ്പം അവരോടൊക്കെ നീ ചോദിച്ചാലും, വലാ തസ് അലു ആഹദൻ കാഫിറൻ വലാ വയറോ മർ റബ്ബുക്ക, അവരോടൊക്കെ നീ ചോദിച്ചു എന്ന് വെക്കുക, നിന്റെ റബ്ബാരാണ്, ഇല്ലാ കാല അള്ളാഹ്, അവൻ പറയും അള്ളാഹുവാണ്. അപ്പം അത് സൂചിപ്പിക്കുന്ന ചില വചനങ്ങൾ അതിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയണം, അള്ളാഹു മനുഷ്യൻ്റെ മനസ്സിൽ ഊട്ടിയ ഈ വിഷയം അങ്ങനെയുള്ളത് കൊണ്ട് ഇത്തരക്കാരോട് അവർ സത്യനിഷേധിയാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലൊക്കെ നിന്റെ റബ്ബാരാണെന്ന് ചോദിച്ചാൽ അവൻ ഏകനായ റബ്ബിനെ പറ്റിയാണ് പറയാം. ഇനി ഇമാം സുദ്ദി, ലൈസ ഫിൽ അർളി അഹദ് മിൻ വലദി ആദം ഇല്ല വാവോ യാരിഫ് അന്ന റബ്ബഹു അള്ളാ, ഈ ഭൂമിയിൽ ആദം അലൈഹിസ്സലാമിന്റെ മകനായി ഒരാളുമില്ല. അവർക്ക് മുഴുവനും അവന്റെ റബ്ബ് അള്ളാഹുവാണ് എന്നറിയാതെ. ഇനി ഇബ്നു ജരീർ അത്തബരി എന്ന മുഫസ്സിർ അദ്ദേഹം അശ്ഹദഹും അലാ അൻഫുസിഹിം എന്ന ആയത്തിന് വിശദീകരണം പറയാണ്. യഖൂലു തആല സിക്റുഹു ഷഹീദന അലൈക്കും അയ്യുഹൽ മുഖിറൂൻ ബി അന്നല്ലാഹ റബ്ബുക്കും, അള്ളാഹുവാണ് നിങ്ങളുടെ റബ്ബ് എന്ന് അംഗീകരിച്ചവരെ, അതിന് ഞാൻ നിങ്ങളുടെ മേൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അപ്പോൾ ഏകനായ റബ്ബിനെ അംഗീകരിച്ചവരെ, അവന് മാത്രം ഇബാദത്ത് കൊടുക്കാവൂ എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അത് അംഗീകരിച്ചവരെ, ഇനി അതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നാണ്. വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇനി ഇമാം അർ റാഗിബ് അൽ ഇസ്ഫഹാനി അദ്ദേഹം പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: ഇന്ന മഅരിഫത്തുല്ലാഹി അസ്സ വജല്ല, റബ്ബിനെ പറ്റിയുള്ള വിവരം, അത് മർക്കൂസത്തും ഫിന്നുഫൂസ് മനസ്സുകളിൽ അത് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഊട്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന വാചകം ഇങ്ങനെയാണ്: മഅരിഫത്തുല്ലാഹി തആല അൽ ആമിയ അൽ ഇജ്മാലിയ, റബ്ബിനെ പറ്റി മൊത്തമായുള്ള വിവരം, അത് മർക്കൂസത്തും ഫിന്നഫ്സ് അത് മനസ്സിൽ ഊട്ടപ്പെട്ടിരിക്കുന്നു. വഹിയ മഅരിഫത്തു കുല്ലി അഹദ് അന്നഹു മഫൂൽ, ഓരോരുത്തർക്കും അറിയാം അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. നമുക്കൊക്കെ അറിയാം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അന്നലഹു ഫായിലൻ, അതുകൊണ്ട് നമുക്കൊരു സൃഷ്ടാവ്, നമ്മളെ നിർമ്മിച്ചവനുണ്ട് എന്ന് ഓരോരുത്തർക്കും അറിയാം. നമ്മളെ നമ്മളല്ലല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത്. അവ ലോകത്തിൻ്റെ എല്ലാ സൃഷ്ടികളെപ്പറ്റി അങ്ങനെ പറയാം. അപ്പം ഏതായാലും ശരി, ഈ ഒരു ചിന്ത ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളത് ഖുർആൻ നമ്മോട് പ്രത്യേകം പറയുന്നുണ്ട്. അനേകം വചനങ്ങൾ അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ: വലൈൻ സഅൽതഹും മൻ നസ്സല മിനസ്സമാ, പ്രവാചകരെ നിങ്ങൾ അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശത്തുനിന്ന് വെള്ളമിറക്കുന്നത്, എന്നിട്ട് ഫഹിയ ബിഹിൽ അർള മിംബാദി മൗത്തിഹ, എന്നിട്ട് ആ ഭൂമി മരിച്ചതിന് ശേഷം, അതായത് ഭൂമി വറ്റ് വരണ്ടേ, അതിൽ ചെടികളൊന്നുമില്ലാത്തൊരവസ്ഥയെപ്പറ്റി പറയണം, പക്ഷേ മഴ പെയ്യുമ്പോൾ അതിന് ജീവൻ വെക്കുന്നു, അപ്പം അതിനെ അങ്ങനെ ജീവിപ്പിച്ചവൻ ആരാണ് എന്നൊക്കെ അവരോട് ചോദിച്ചാൽ ആകാശത്തുനിന്ന് മഴ ഇറക്കുന്നത് ആരാണ്, ആ വെള്ളം കൊണ്ട് ഭൂമിയെ ജീവിപ്പിക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാ, അവർ പറയുക തന്നെ ചെയ്യും അള്ളാഹുവാണ്. ഖുൽ പറയുക അൽഹംദുലില്ലാ, പക്ഷേ ബൽ അക്സറുഹും ലായാക്കലോ, അധിക പേരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ആകാശത്ത് മഴ ഇറക്കുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അള്ളാഹുവാണ് എന്ന് മക്കയിലെ മുശരിക്കുകൾ അംഗീകരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർ ശിർക്ക് ചെയ്യാണ്, അതാണ് അവർ ചിന്തിക്കാത്തവർ. അപ്പം ഈ ലോകത്ത് ഏറ്റവും ചിന്തിക്കാത്തവർ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു വചനം: ഹുവല്ലദി യുസയ്യിറുക്കും ഫിൽ ബരി വൽ ബഹർ ഹത്ത ഇദാ കുൻതും ഫിൽ ഫുൽക്കി വജറൈന ബിഹിം ബിരീഹിൻ തൊയ്യബ. ഇങ്ങനെയൊക്കെ അംഗീകരിക്കുന്നവരും ശുർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുന്നൊരു വചനമാണ്. ഇതുപോലെ ഏകനായ റബ്ബിനെ പറ്റി ബോധ്യമുള്ളവരും അതിൽ നിന്ന് അശ്രദ്ധനായി അതിനെപ്പറ്റി ബോധമില്ലാ ജീവിച്ച് ശുർക്കിലൂടെ കടന്നു പോകുന്നവർ, ഇതുപോലെ ലോകത്തിന് സൃഷ്ടാവ് ഇല്ലെന്ന് പറയുന്നവർ, അവർക്കൊക്കെ ബാധകമായ കാര്യം പറയണം. പക്ഷെ അവർക്കൊക്കെ ഒരു പ്രതിസന്ധി വന്നാൽ അവർ പിന്നെ ഏകനായ റബ്ബിൽ അവരുടെ വിശ്വാസം താനേ പുറത്തേക്ക് വരും. അതാണ് ഇവിടെ പറയുന്നത്: ഉവല്ലതി യുസയ്യിറുക്കും ഫിൽ ബരി വൽ ബഹർ, അവനത്ര കടലിലും അതുപോലെ കരയിലും നിങ്ങളെ സഞ്ചരിപ്പിക്കുന്നവൻ. ഹത്ത ഇദാ കുൻതും ഫിൽ ഫുൽക്ക്, ഇനി നിങ്ങൾ ഒരു കടൽ, ആ കര കാണാ കടൽ, കടലിൻ്റെ മധ്യത്തിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ, ആ സമയം ജറൈന ബിഹിം ബിരീഹിൻ തൊയ്യബ, നല്ലൊരു കാറ്റ് അവരെയുമായി ഇങ്ങനെ സഞ്ചരിക്കുന്നു വെക്കുക, അവരെയും കപ്പലിനെയുമായി. ഫരിഹൂബി, അപ്പം അവരിങ്ങനെ സന്തോഷത്തിൽ പോകുമ്പം, എന്നാൽ ജാഅത്ത് ഹരീഹുൻ ആസിഫ്, ഒരു കൊടുങ്കാറ്റ് വന്നാലോ, വ ജാഹും അൽ മൗജു മിൻ കുല്ലി മക്കാൻ, നാനാഭാഗത്തുനിന്നും ഭീമൻ തിരമാലകൾ ഇങ്ങനെ വന്നാൽ, വലൊന്നു അന്നം മുഹിത്ത ഭീം, അവർക്ക് ബോധ്യമായി നമ്മളിത് വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇനി രക്ഷയില്ല. ഇനി ആര് രക്ഷിക്കാൻ? ആ കടലിൻ്റെ മധ്യത്തിലാണ് കൊടുങ്കാറ്റ്, തിരമാലകൾ മലകൾ കണക്കെ വരുന്നു, ഇനി ആ കപ്പൽ മുങ്ങും എന്നവർ ഉറപ്പിക്കും. ഈ സമയം അവര് ഒളിപ്പിച്ചു വെച്ച ഏകദൈവ സിദ്ധാന്തം, അല്ലെങ്കിൽ അതുവരെ അവർ സൃഷ്ടികൾക്ക് ഇബാദത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഒഴിവാക്കി. ഈ റബ്ബിനോട് മാത്രം, കാരണം ഇനിയിപ്പോൾ സഹായിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ എന്ന ആ യഥാർത്ഥ ചിന്ത ഫിത്രത്ത് അവരുടെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, റബ്ബിന് മാത്രം കീഴ്വണക്കമായി, കീഴ്വണക്കം അള്ളാഹ്ക്ക് മാത്രമായി ഒരല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥന? ലൈൻ അഞ്ചൈത്തന, ഇതിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ അള്ളാഹുവേ, മിൻഹാദി ലനക്കൂൻ എന്ന മിനശാക്കിരീൻ, ഞങ്ങൾ നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടും. അപ്പം ഏറ്റവും വലിയ ശിർക്കാണ്, അല്ല നന്ദികേടാണ് ശിർക്ക് ചെയ്യുക എന്നുള്ളത്. ഏറ്റവും വലിയ കുഫറും ശിർക്കുമാണത്, അല്ല ഏറ്റവും വലിയ കുഫറും അതുപോലെ നന്ദികേടുമാണത്. ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാൻ കഴിയും. അപ്പം ഇവരിവിടെ പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ അവരുടെ ഉറങ്ങിക്കടന്നിരുന്ന ഈ ഫിത്രത്ത് കണ്ട് ഉണരുകയാണ്. ഇത് എപ്പോഴും ഉണർന്നിരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ ശക്തമായി ഉണർത്താനാണ് ലോകത്തമ്പിയാക്കൾ വന്നത്. ഒരിക്കലും ശിർക്കിലേക്ക് പോകരുത്. പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നാഥൻ തന്നെയാണ് പ്രതിസന്ധി കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെ സുഖമായി ജീവിക്കുമ്പോൾ ശിർക്ക് ചെയ്ത് അശ്രദ്ധമായി മതത്തിൽ നിന്ന് മാറി ജീവിക്കാൻ പാടില്ല. മറിച്ച് പ്രതിസന്ധി വന്നപ്പോൾ എത്രമാത്രം ഇഖ്ലാസ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുവോ അതേ ഇഖ്ലാസ് തന്നെ എല്ലാ സമയവും മരിക്കുന്നത് വരെ നിലനിർത്തണം. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച കാര്യം. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം, അദ്ദേഹം മുസ്ലിമായ ചരിത്രം. അതെന്തായിരുന്നു? മക്ക വിജയം ഉണ്ടായപ്പോൾ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അബൂജഹലാണ്. അദ്ദേഹത്തിൻ്റെ ശത്രുത പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ മകനും ഇങ്ങനെ വാപ്പാൻ്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. പക്ഷേ മക്ക വിജയം ഉണ്ടാകും, ഇനി രക്ഷയില്ല. മുസ്ലിങ്ങളുടെ കീഴിലാണ് മക്കയും മദീനയൊക്കെ. ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഓടിപ്പോവല്ല, രക്ഷയില്ല. അങ്ങനെ കടൽ കയറി യാത്ര ചെയ്യാണ് അരി ഇക്രിമ റളിയല്ലാഹു അൻഹു. പക്ഷേ ഇതേമാതിരി കടൽ അതൊരുപാട് കരയിൽ നിന്ന് സഞ്ചരിച്ചപ്പോൾ അതിശക്തമായ കാറ്റ് വന്നു. ആൾക്കാർ ഓരോരുത്തരും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇത് അദ്ദേഹം കണ്ടു, അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ആ നേരം അദ്ദേഹം തീരുമാനമെടുത്തു, പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്ന റബ്ബ് മാത്രമാണെങ്കിൽ, അള്ളാഹു മാത്രമാണെങ്കിൽ, പ്രതിസന്ധി ഇല്ലാത്തപ്പോഴും നമുക്ക് രക്ഷ നൽകുന്ന അവൻ മാത്രമായിരിക്കുമല്ലോ. അതുകൊണ്ട് അള്ളാഹുവെ, ഈ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ മുഹമ്മദ് നബിയുടെ അടുത്ത് പോകും, എന്നിട്ട് ഞാൻ എൻ്റെ ഇസ്ലാം പ്രഖ്യാപിക്കും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. നേരെ അദ്ദേഹം തൻ്റെ കരാറ്, റബ്ബിനോട് ചെയ്ത കരാറ് പാലിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് പോയി അദ്ദേഹം ഇസ്ലാം പ്രഖ്യാപിച്ചു. പിന്നെ ഇസ്ലാമിന് വേണ്ടി അനേകം സേവനങ്ങൾ ചെയ്തു. ഒട്ടേറെ യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. നബി തിരുമേനിയുടെ വഫാത്തിന് ശേഷവും ഒരുപാട് യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി ശുദ്ധ ആ പ്രകൃതം എപ്പോഴും ഉണർത്തിക്കൊണ്ട്, എപ്പോഴും ആ വിഷയത്തിൽ ജാഗ്രത പാലിച്ചുകൊണ്ട്, ഇതായിരുന്നു സലഫുകൾ, സഹാബികളൊക്കെ അവരുടെ ജീവിതത്തിൽ പുലർത്തിയിരുന്നത്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും അതിൽ നിന്ന് ആൾക്കാർ മാറി ജീവിക്കുന്നു. അവ വീണ്ടും ഇസ്ലാമിൻ്റെ വിശ്വാസം അവരെ ഓർമ്മപ്പെടുത്തണം, അവരെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത്. പരിശുദ്ധ ഖുർആൻ മറ്റൊരു വചനത്തിൽ പറയുന്നത്, വൈദാ മസ്സൽ ഇൻസാൻ അള്ളുറുൻ, മനുഷ്യനൊരു പ്രതിസന്ധി ബാധിച്ചാൽ, ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി, റബ്ബിലേക്ക് കേദിച്ച് മടങ്ങി അവനോട് നന്നായി അവർ പ്രാർത്ഥിക്കും വിനയത്തോടുകൂടി. സുമ്മ ഇതാ ഹവ്വലോ ന്യാമത്തം മിന്നു നസീയമാക്കാനേതുയിലേ, പിന്നെ ആ പ്രാർത്ഥന, ഏത് ശിർക്കന്മാരെയും അള്ളാഹു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകും. കാരണം അമ്മൻ യുജീബുൽ മുൽത്തറ എന്ന് ഖുർആൻ പറയുന്നു. പ്രതിസന്ധിയിലകപ്പെട്ട് നിർബന്ധിത സാഹചര്യത്തിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവർ, അത് ഏത് തമ്മാടികളാണെങ്കിലും എത്ര വലിയ ശിർക്കന്മാരാണെങ്കിലും, അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് റബ്ബ് ഉത്തരം കൊടുക്കും, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ ഇവിടെ ആ രൂപത്തിൽ പ്രതിസന്ധി വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നവരെ പറ്റി പറയാൻ, പ്രതിസന്ധി വരുമ്പോൾ റബ്ബിനോട് വിനയപ്പെട്ട് പ്രാർത്ഥിക്കും, എന്നാൽ അവർക്ക് വല്ല അനുഗ്രഹം നൽകിയാൽ നസീയമാക്കാനേ യദുയിലൈ മിൻ ഖബ്ലിൽ, പ്രാർത്ഥിച്ചതൊക്കെ അവർ മറക്കും, പിന്നെ റബ്ബിനെ മറന്ന് ജീവിക്കുന്നു. അതിന് പുറമെ വജാലലില്ല, എന്താ റബ്ബിന് വേറെ സമന്മാരെ വെക്കുന്നു. അവർക്ക് ഇബാദത്ത് ചെയ്യാൻ അവർ സമന്മാരെ വെക്കുകയാണ്. ലിയുദില്ലാൻ സബീൽ, റബ്ബിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിക്കാൻ എന്ന് പറയണം. കുൽ തമത്ത് പറയുക പ്രവാചകരെ, ബി കുഫിരിക കലി, നിന്റെ കുഫറിൽ നീ അല്പം ജീവിച്ചോ, അത് നൈമിഷികമാണ്. പക്ഷേ ഇന്നകമിൻ അസ്ഹാബിൻ നാർ, നീ നരകത്തിൻ്റെ ആൾക്കാരെ കൂട്ടത്തിലായിരിക്കും. അവ പ്രതിസന്ധി വരുമ്പോഴുള്ള ഈമാനുണ്ടല്ലോ, അശുദ്ധ പ്രകൃതം, അതാണ് എപ്പോഴും വേണ്ടത്. വളരെ അപൂർവം ചില ആൾക്കാരെ പറ്റി പറയാണ്ട്, അവർ പ്രതിസന്ധി വരുമ്പോൾ വീണ്ടും സൃഷ്ടികളെ ആരാധിക്കുന്നവർ. അപ്പോൾ എത്ര വലിയ അപകടമാണത്. ഇപ്പോൾ മൊഹിദ്ദീൻ ശൈഖിനെ, ബദരീങ്ങളൊക്കെ പ്രതിസന്ധി വരുമ്പോൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്ക മുശ്രിക്കരുടെ വിശ്വാസത്തെക്കാളും വലിയ അപകടമല്ലേ? കാരണം മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കളൊക്കെ ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ അവരുടെ ശിർക്കൊക്കെ ഒഴിവാക്കി ഏകനായ റബ്ബിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പരിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നത്. എന്നാൽ പലരും അവിടെയും ഭയപ്പെടുത്തുന്ന അവസ്ഥയിലാണുള്ളത്. അപ്പം ഇവിടെ ഈ ശുദ്ധ പ്രകൃതം അതെപ്പോഴും ഉണർന്നു നിൽക്കണം, അത് ഉണർത്തിക്കൊണ്ടിരിക്കണം. മനുഷ്യർ അതിനെപ്പറ്റി അശ്രദ്ധരാണ്. ആ ശുദ്ധ പ്രകൃതം, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അഖീദ. അപ്പം അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. വിശ്വാസത്തിലെ ഏറ്റവും ഉന്നതമായ രൂപം അതാണ് ഇസ്ലാമിൻ്റെ അഖീദ. ഇനി ബാക്കി കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് പിന്നെ സംസാരിക്കാം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാ അല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്. നുബുവത്തിൻ്റെ തെളിവുകളും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ സംസാരിച്ചത് അബൂബക്കർ സലഫി.

0: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യവിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മധുരം ഖുർആനിലേക്ക് പോവുകയാണ് ഇൻഷാല്ലാ. മധുരമായ ഖുർആനെ കേട്ട് തിരിച്ചു വരാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിൻ്റെ 191 മുതൽ 194 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: എന്തായാലും ബഹുമാനപ്പെട്ട ഖാരി ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് തുനൈജിയുടെ ഖിറാഅത്താണ് കേട്ടത്. കേട്ട ആയത്തുകളെക്കുറിച്ച് അല്പം കാര്യങ്ങൾ പറയാം അല്ലേ?
0: അതെ,
1: ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടേണ്ട കാര്യമാണ് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന മൂന്നാം അധ്യായം സൂറ ആലു ഇംറാനിലെ 191 മുതൽ 194 വരെയുള്ള വചനങ്ങളാണ് കേട്ടത്. ശരിക്കും ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ ഭൂമിക്ക് മുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ആകാശം കണ്ട് അതിലെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് അതിലെ ഓരോ കാര്യങ്ങളും അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും ശരിക്കും ഇതിൻ്റെ പിന്നിലുള്ളൊരു ശക്തിയെക്കുറിച്ച് അന്വേഷിക്കുകയും അറിയുകയും ഈ ദൃഷ്ടാന്തങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു റിസർച്ച്, ഒരു ഗവേഷണാത്മക നിലക്കുള്ള ഒരു പഠനം നടത്തുകയും ചെയ്താൽ ഇതിൻ്റെ പിന്നിൽ, ഇത് വെറുതെ സ്വയംഭൂവായതല്ല, ഇതിൻ്റെ പിന്നിൽ കൃത്യമായൊരു സൃഷ്ടാവുണ്ട് എന്ന് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടുന്ന മുറക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സദാസമയം ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും അതല്ലാത്ത മറ്റ് അവൻ്റെ ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറും എന്നുള്ള ഒരു തേട്ടമാണ് ആയത്ത് ബോധ്യപ്പെടുത്തുന്നത് എന്ന് മാത്രവുമല്ല, അവൻ പറഞ്ഞു പോകുമെന്നാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഒക്കെ, ഏഴാകാശങ്ങളും ഏഴ് ഭൂമികളുമൊക്കെ സൃഷ്ടിച്ച ആ സൃഷ്ടാവ് ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക ഫഖിന അദാബന്നാർ, ആ സൃഷ്ടാവ് എത്രമാത്രം പരിശുദ്ധനാണ്, അള്ളാഹുവെ നിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനാ മനസ്സ് വരെ അവന് ഉണ്ടായിരിക്കുമെന്നാണ്. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെക്കുറിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ മനസ്സിലാക്കാതെ പോയാൽ, മനസ്സിലാക്കാതെ ഈ ജീവിതം അവസാനിപ്പിച്ചാൽ അവൻ മഹാ അക്രമിയായി മാറുമെന്നും അവന് വമ്പിച്ച ശിക്ഷയുണ്ടെന്നും കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്നതോടൊപ്പം തന്നെ ബോധ്യപ്പെട്ട ആളുകൾ ശരിക്കും സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർ റബ്ബിലേക്ക് ക്ഷണിക്കുകയും റബ്ബിന് വേണ്ടി ജീവിക്കുകയും റബ്ബിൻ്റെ ഇഷ്ടങ്ങൾ കൊത്ത് ജീവിക്കുകയും റബ്ബിന് ഇഷ്ടമില്ലാത്തതിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുകയും മനസ്സിൽ എപ്പോഴും അള്ളാഹുവിനോട് ആ സൃഷ്ടിച്ച നാഥനുള്ള പ്രാർത്ഥന വാചകങ്ങൾ ഉരുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, ഞങ്ങളുടെ തിന്മകളെ ഞങ്ങളിൽ നീ മൂടിവെച്ച് മഹാപ്പാക്കി തരികയും ചെയ്യണമേ, ആ നിലക്ക് ഞങ്ങളെല്ലാം പുണ്യവാന്മാരുടെ കൂടെ ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന അവൻ്റെ പക്കൽ നിന്ന് ഉയരുന്നതോടൊപ്പം, അള്ളാഹുവെ നിൻ്റെ പക്കൽ, നിൻ്റെ അടുത്തേക്ക് മരണശേഷം ബർദഖിയ ജീവിതം കഴിഞ്ഞ് മഹ്ഷറിൽ വിചാരണ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ഞങ്ങളെ അവിടെ വെച്ച് നീ അപമാനിതനാക്കരുത്, ഉയർത്തി നിൽപ്പിൻ്റെ നാളെ നീ അപമാനിക്കരുത്, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും മറക്കുന്നില്ല എന്നൊക്കെ കൃത്യമായി പ്രാർത്ഥനാ മനസ്സ് അവനുണ്ടാകണം എന്നുമുള്ള കൃത്യമായ ബോധ്യങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ചില വചനങ്ങളാണ് സൂറ ആലു ഇംറാനിൽ നിന്ന് നമ്മളിന്ന് മധുരം ഖുർആനിലൂടെ കേട്ടത്. ഈ ഷെയ്ഖ് ഖലീഫ തുനൈജിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അല്ലേ?
0: നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള വളരെ പ്രശസ്തനായ ഒരു കാര്യമാണ് അദ്ദേഹം. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആത്മീയതയും അതുപോലെ തന്നെ വളരെ മനോഹരമായ ശൈലിയും ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരിഗളിൽ ഒരാളാണ് അദ്ദേഹം. UAE ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ള് പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള അദ്ദേഹം വിശുദ്ധ ഖുർആനുമായിട്ടുള്ള അങ്ങേയറ്റത്തെ ഒരു ബന്ധം ജീവിതത്തിൽ പുലർത്തിയ ഒരു മനുഷ്യൻ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മധുരമാർന്ന ഖുർആൻ പാരായണം കേൾക്കാൻ ഇനിയും നമുക്ക് സാധ്യമാകട്ടെ, അല്ലാഹു അതിൻ്റെ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ തഫ്സീറു സഅദിയുടെ പരിഭാഷ. സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം. തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം. ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര. കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ. നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ക്ലാസ് എടുക്കുന്നത് ഫഹീം അൽ ഹിക്കമി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് വേറെ തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാര ശേഷമുള്ള ദിക്റുകളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ദിക്റുകളിൽപ്പെട്ടതാണ് തസ്ബീഹും തഹ്മീദും തക്ബീറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതോടൊപ്പം അവയുടെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഒരുപക്ഷെ ആളുകൾക്ക് സംശയം വരാനിടയുള്ള ഏരിയകളാണ് ഇവയെല്ലാം. അതിൽ ഒരു വിഷയം നമ്മൾ ഓർമ്മപ്പെടുത്തി, ഈ രൂപത്തിൽ വ്യത്യസ്ത രൂപങ്ങളിൽ സ്ഥിരപ്പെട്ട ദിക്റുകൾ, അവയെല്ലാം പഠിക്കുകയും ജീവിതത്തിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഈ വ്യത്യസ്ത ദിക്റുകളെ പ്രാവർത്തികവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രൂപം. അതുപോലെ തന്നെ ദിക്റുകൾ നമ്മൾ ചൊല്ലുന്ന സന്ദർഭത്തിൽ വിരലുകൾ കൊണ്ട് ഈ ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹദീസുകളിൽ കാണാൻ സാധിക്കും, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅഖീദു തസ്ബീഹ ബിയമീനിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വലത് കൈകൊണ്ട് തസ്ബീഹ് ചൊല്ലുമ്പോൾ എണ്ണുന്നതായിക്കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചു എന്ന് സ്വഹാബികളൊക്കെ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമതായി അവിടെയുള്ള സുന്നത്ത് കൈകൊണ്ട് അല്ലെങ്കിൽ കൈവിരലുകൾ കൊണ്ട് ദിക്റുകൾ എണ്ണം പിടിക്കുക എന്നുള്ളതും, അതിൽ തന്നെ വലത് കൈകൊണ്ട് ആ ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതുമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രൂപം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത്. എന്നാൽ ഒരാൾ വലത് കൈയിന് പകരം ഇടത് കൈകൊണ്ടോ ഇനി അതുമല്ല രണ്ട് കൈകൾ കൊണ്ടുമോ ദിക്റുകൾ ചൊല്ലിയാലും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണുവാൻ സാധിക്കും. അതിന് കാരണം ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൊണ്ട് ദിക്റ് ചൊല്ലുമ്പോൾ എണ്ണം പിടിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റ് ചില ഹദീസുകളിലാണ് വലത് കൈകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റ് എണ്ണിയിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല, വലതിന് ഏത് സന്ദർഭത്തിൽ ഉള്ള പോലെയും വലത് കൈക്ക് പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജീബുഹു തയമ്മുനു ഫീ തനഉലിഹി വതറജ്ജുലിഹി വതുഹൂരിഹി വഫീ ശഅ്നിഹി കുല്ലിഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് തല ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെരുപ്പ് ധരിക്കുമ്പോഴും അതുപോലെ ശുദ്ധി വരുത്തുന്ന സന്ദർഭത്തിലും ഇനി അതല്ല മറ്റുള്ള അവിടുത്തെ ഭൂരിഭാഗം ജീവിതത്തിലെ മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ വലത് കൈയിന് ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ വലത് കൈക്കോ അല്ലെങ്കിൽ വലതിന് മൊത്തത്തിൽ നല്ല കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശരിയായിരുന്നു. അതുകൊണ്ട് ദിക്റ് ചൊല്ലുമ്പോൾ ഒന്നാമതായി കൈകൾ കൊണ്ട് കൈവിരലുകൾ കൊണ്ട് ദിക്റ് ചൊല്ലുക എന്നുള്ളത് നമ്മൾ അതിന് ഒരു പ്രാധാന്യം നൽകേണ്ടതുണ്ട്. കാരണം സ്ത്രീകളോടായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. വഅഖിദ്ന ബിൽ അനാമിൽ, നിങ്ങൾ ദിക്ര ചൊല്ലുമ്പോൾ എന്തുകൊണ്ടാണ് എണ്ണേണ്ടത്? നിങ്ങളുടെ കൈത്തുമ്പുകൾ കൊണ്ട് അല്ലെങ്കിൽ വിരൽ തുമ്പുകൾ കൊണ്ട് നിങ്ങൾ ദിക്റുകൾ എണ്ണം പിടിക്കുക. കാരണം ഫഇന്നഹുന്ന മസ്ഊലാതുൻ, ഈ വിരലുകൾ നാളെ പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങൾ പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ സാക്ഷികളായി കൊണ്ടുവരുന്ന കൂട്ടത്തിൽ പെട്ടതാണ് നമ്മുടെ കൈവിരലുകളും. അവിടെ നമ്മൾക്ക് എതിരായിക്കൊണ്ട് സാക്ഷി പറയുന്നതിന് പകരം നമ്മൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നമുക്ക് വേണ്ടി സാക്ഷി പറയണമെങ്കിൽ അവയെ നന്മയിൽ ഹലാലായ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതിനുള്ള പ്രതിവിധി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ മൊത്തത്തിൽ ദിക്റുകൾ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ദിക്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ആദാബുകൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് നിലക്കും ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് പരലോകത്ത് ഉപകാരദായകമായിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. അവിടുന്ന് പറയുകയുണ്ടായി, സബഖൽ മുഫരിദൂൻ. ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കുകയാണ്, വമൽ മുഫരിദൂനയ റസൂലുള്ളാ, റസൂലെ അങ്ങ് പറഞ്ഞ ഈ മുഫരിദൂൻ എന്ന് പറഞ്ഞ വിഭാഗം ആരാണ്? അവർ ഏറെ മുൻകടന്നിരിക്കുന്നു എന്ന് അങ്ങിപ്പോൾ പറഞ്ഞല്ലോ, ആ വിഭാഗം ആരാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകുകയുണ്ടായി, അസ്സാകിറൂൻ അല്ലാഹ കസീറാൻ വസ്സാകിറാത്ത്, പടച്ച റബ്ബിനെ, സൃഷ്ടാവായ റബ്ബിനെ ധാരാളമായിക്കൊണ്ട് ഓർക്കുന്ന സ്മരിക്കുന്ന സത്യവിശ്വാസികളും വിശ്വാസിനികളുമാണ് അവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു സഹാബാക്കളോടായിക്കൊണ്ട്, അയഅജിസു അഹദുക്കും അയക്സിബ കുല്ലയോമിൻ അൽഫഹസന, നിങ്ങൾക്ക് ഒരു ദിവസം 1000 നന്മകൾ ചെയ്യുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമായി തോന്നുന്നുണ്ടോ? അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ റസൂലിനോട് തിരിച്ച് ചോദിച്ചു, കൈഫ യക്സിബു അഹദുന അൽഫഹസന, പ്രവാചകർ ഒരു ദിവസം കൊണ്ട് 1000 നന്മകളൊക്കെ എങ്ങനെയാണ് ചെയ്യുവാൻ സാധിക്കുക? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നൽകി മറുപടി, യുസബ്ബിഹു മിഅത തസ്ബീഹ, അവരെന്ത് ചെയ്യട്ടെ, അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ 100 തസ്ബീഹ ചൊല്ലട്ടെ, 100 തവണ സുബ്ഹാനല്ലാഹ് പറയട്ടെ. ഫയുക്തബു ലഹു അൽഫു ഹസന, 100 തവണ ചൊല്ലിയാൽ 1000 തവണ ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണ് അയാൾക്ക് രേഖപ്പെടുത്തപ്പെടുക. ഔ യുഹഫു അൻഹു അൽഫു ഖതീഅ, അതല്ല എങ്കിൽ പരലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അയാളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള 1000 തിന്മകൾ അയാൾക്ക് പുറത്തു നൽകും എന്നുള്ളതാണ്. അപ്പോൾ നന്മ ആഗ്രഹിക്കുകയാണ് എങ്കിലും തിന്മകൾ പുറത്തു ലഭിക്കണം എന്നുള്ള ആഗ്രഹമാണ് നമുക്കുള്ളത് എങ്കിലും ധാരാളമായിക്കൊണ്ട് ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് ഏത് നിലക്കും നമുക്ക് നന്മയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളമായി ദിക്റുകൾ അധികരിപ്പിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: മാഷാഅല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം ക്ലാസ് എടുത്തത് ഫഹീം അൽ ഹിക്കമി.

0: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ അണിയുന്ന ഇത്തരം മതചിഹ്നങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ മതപരമായ കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയുമൊക്കെ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തീവ്രവാദത്തിനെതിരിൽ ശക്തമായ നിലപാടിലേക്ക് എത്തുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഈയൊരു സംവിധാനം നോക്കിക്കാണുന്നത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്?
3: ഇപ്പം ഇതിനകത്ത് ഉള്ള ഗൗരവമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വിഷയത്തെ ഇത് വന്നിട്ടുള്ളത് SOP വന്നിട്ടുള്ളത് ഗുജറാത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗുജറാത്ത് എന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഫാസിസത്തിൻ്റെ ഒരു ഇൻക്യുബേഷൻ സെൻ്ററാണ്. അവരവരുടെ എല്ലാ ഏറ്റവും വിനാശകരമായ ആശയങ്ങളും അതിൻ്റെ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി അതിൻ്റെ ഒരു ലബോറട്ടറിയായി കണ്ടിട്ടുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നുള്ളത്. അതെല്ലാ കാര്യത്തിലും നമുക്കറിയാം. അവരുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങളാണെങ്കിലും അവരുടെ വർഗീയ ലഹളകളുടെ പരീക്ഷണങ്ങളാണെങ്കിലും മറ്റനേകം കാര്യങ്ങളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അപ്പം അതാണ് ഇതിലേറ്റവും ഗൗരവമായി ഒന്നാമത്തെ ഒരു കാര്യം ആയി സാറ് പറഞ്ഞതിൻ്റെ കൂടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ ഒരു ശ്രമമാണ് എന്ന് തീർച്ചയായും ജനാധിപത്യ വിശ്വാസികൾ ഗൗരവമായി കാണുകയും അതിനെതിരായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണം. രണ്ടാമത്തൊരു കാര്യം, ലോകത്ത് ഇന്ത്യയിൽ മാത്രമല്ല തീവ്രവാദ വിധ്വംസക പ്രവർത്തനങ്ങളുള്ളത്. ലോകത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ ഉള്ളിടത്തെല്ലാം അതിൻ്റെ SOP എങ്ങനെയായിരിക്കണം അന്വേഷണം കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് മനുഷ്യാവകാശ സംഘടനകളും ഇതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ മുന്നോട്ട് വെക്കുന്ന അധികാരവർഗങ്ങൾ മനുഷ്യരെ പീഡിപ്പിക്കുന്നു എന്നതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് മതപരമായ പ്രൊഫൈലിംഗ് തീവ്രവാദ രംഗത്ത് നിന്ന് ഒഴിവാക്കണമെന്നുള്ളത്. അത് ലോകത്ത് വളരെ കൃത്യമായ ഉദ്ദേശം ഗ്വാണ്ടനാമോക്കൊക്കെ ശേഷം, ഈ പിന്നെ September 11 ഭീകരാക്രമണത്തിന് ശേഷം വലിയ തോതിൽ അത് പിന്നെ ആ ഒരു നറേഷൻ സൃഷ്ടിച്ചല്ലോ, ഒരു ബൈനറി. ഒന്നുകിൽ നിങ്ങൾ തീവ്രവാദികൾ, അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യവംശത്തിൻ്റെ അമേരിക്കയുടെ പക്ഷത്ത് എന്ന ഒരു നറേഷൻ സൃഷ്ടിച്ച, അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ എല്ലാ ടെററിസ്റ്റുകളും എന്താണ് മുസ്ലിങ്ങളാണ് എന്ന നറേഷൻ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ലോകത്തൊരിക്കലും ഒരു മതത്തെ പ്രൊഫൈൽ ചെയ്യുന്ന രീതിയിൽ ടെററിസവുമായി ബന്ധപ്പെട്ട നറേഷൻ ഉണ്ടാവരുത്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്ന കാഴ്ചപ്പാടുകൾ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ കൃത്യമായൊരു പ്രൊഫൈലിംഗ് നമ്മളെ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഗൗരവതരമായ മറ്റൊരു വിഷയം. മൂന്നാമത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഇന്ത്യൻ റെക്കോർഡ് ഓഫ് ക്രൈം റെക്കോർഡിൻ്റെ കഴിഞ്ഞ 20 കണക്കുകൾ, ഡാറ്റ, എത്രയോ ഡാറ്റകൾ നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. ഞാനത് ഒരു പഠനത്തിൽ നിന്ന് നോക്കിയപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 20 തീവ്രവാദ ഭീകരവാദ ആക്രമണങ്ങളായി ഇന്ത്യ ഗവൺമെൻറ് രേഖപ്പെടുത്തിയ അതിലെ ഭൂരിഭാഗം സമയവും, സ്വാഭാവികമായി ലാസ്റ്റ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും പിന്നീട് മോഡി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഭീകരവാദ ആക്രമണങ്ങളും അതിന് UAP അടക്കമുള്ള ചാർജിങ്ങും വന്നിട്ടുള്ള കേസുകളിൽ ഇപ്പോൾ ഈ പ്രൊഫൈലിങ്ങിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിം ഭീകരവാദമാണ് ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് സൃഷ്ടിക്കാനാണല്ലോ ശ്രമിക്കുന്നത്. പക്ഷേ മുസ്ലിം കേസുകൾ അതിൽ നാലോ അഞ്ചോ സ്ഥാനത്താണ് വരുന്നത്. ഏറ്റവും അധികം എണ്ണം വരുന്നത് നമ്മളൊന്നും വിചാരിക്കാത്ത ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖയിൽ വരുന്നത് നക്സലുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ നക്സൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ഞാനതിൻ്റെ ഡീറ്റെയിലേക്കല്ല പോകുന്നത്. രണ്ടാമത് മറ്റ് പല കേസുകളും മൂന്നോ നാലോ അഞ്ചോ സ്ഥാനങ്ങളിലൊക്കെയാണ് മുസ്ലിം പേരുള്ള ടെററിസ്റ്റ് അറ്റാക്കുകൾ വരുന്നത് എന്നുള്ളതാണ്. എന്നിട്ടും എന്താണ് ഒരു നറേഷൻ സൃഷ്ടിക്കുന്നത് എന്ന് വളരെ ഗൗരവമായി നമ്മൾ മതേതര രൂപത്തിൽ ചിന്തിക്കുന്ന എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ചോദിച്ച കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യഥാർത്ഥത്തിൽ മതപരമായി ഒരാൾ നേരത്തെ മിതുമാഷി പറഞ്ഞ പോലെ ഒരു സജീവതയിലേക്ക് അല്ലെങ്കിൽ പ്രാക്ടീസിങ് ലൈനിലേക്ക് ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായ ഒരു മുസ്ലിം കാഴ്ചപ്പാടിലേക്ക് ഒരാൾ കടന്നു വരാൻ വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ടാവും. പള്ളികളിൽ നിന്ന് ഉത്ബോധനങ്ങൾ ലഭിക്കാം, സംഘടനകളുടെ ആശയ പ്രചാരണത്തിൻ്റെ ഭാഗമായി കടന്നു വരാം, പ്രീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ കടന്നു വരാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഒരു മുസ്ലിം, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ലോകത്തുടനീളം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്, പ്രാക്ടീസിങ് അല്ലാത്ത മുസ്ലിങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. സെലിബ്രിറ്റീസിലൊക്കെ പലരും പറയും ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിമാണ്, അല്ല ഞാനൊരു മുസ്ലിം മാത്രമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പ്രാക്ടീസിങ് മുസ്ലിങ്ങളുടെ സ്വാഭാവികമായ ഐഡൻറ്റിറ്റിയാണ് താടി എന്നുള്ളത്, അവർ പള്ളികളുമായി സ്ഥിരമായി ബന്ധപ്പെടുന്നു എന്നുള്ളത്, അവർ രാത്രി തറാവീ നമസ്കാരങ്ങൾ എന്നുള്ളത്, പള്ളിയിൽ ഭജനം ഇരിക്കുക എന്നുള്ളത് വളരെ വളരെയധികം ഗൗരവത്തിൽ കാണുന്ന പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാന സമയത്ത് ഇഴ്ത്തിക്കാഫ് എന്നുള്ളതൊക്കെ ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ ദൈവവുമായി അടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും അയാളുടെ സ്വകാര്യമായ കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇക്കാബ് ആണെങ്കിലും പർദ്ദയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്ത്യയിലെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒട്ടേറെ ഭരണഘടനാ അവകാശങ്ങളാണ് ഈ പറഞ്ഞ SOP നിരാകരിക്കുന്നതെന്നുള്ളതാണ്. അപ്പം അതിനെതിരെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ മൺസൂൺ സെഷനൊക്കെ ആരംഭിച്ച സമയത്ത് സ്വാഭാവികമായത് പാർലമെൻറ്റിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഉന്നയിക്കപ്പെടാനുള്ള ഒരു സാധ്യത നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അവിടെ ഈ ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ ആവർത്തിക്കരുത് എന്നത് നാം ഗൗരവതരമായി ഉന്നയിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഭരണഘടന അനുച്ഛേദം 14 പറയുന്നത് സമത്വത്തിനുള്ള അവകാശമാണ്. ആ സമത്വത്തിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രൊഫൈലിംഗ് ഇതിനകത്ത് വരുന്നുണ്ട്. ആ 15 അനുച്ഛേദം 15 പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ വിവേചനം ഒരാൾ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി മതാടിസ്ഥാനത്തിൽ വിവേചനമാണ് കാണുന്നത്. പാർട്ട് 19(1)(a) പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതാണ്. 19(1)(c) പറയുന്നത് സംഘടനാ സ്വാതന്ത്ര്യവും കൂടിച്ചേരാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതാണ്. 19(1)(d) പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ളതാണ്. അനുച്ഛേദം 21 പറയുന്നത് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അനുവദിക്കണം എന്നുള്ളതാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്നുള്ളത് ഒട്ടേറെ സുപ്രീം കോടതി വിധി, ഇപ്പോൾ 2017 ഏറ്റവും ലേറ്റസ്റ്റ് വളരെ വന്നിട്ടുള്ള KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ വളരെ കൃത്യമായി സ്വകാര്യത അടിസ്ഥാന അവകാശമായി പരിഗണിക്കണം. അവിടെയാണ് ഈ സ്വകാര്യതയെ കടന്നു വെക്കുന്നത്. ഒരാൾ മൊബൈൽ ഫോണിൽ VPN പോലെയുള്ള സ്വാഭാവികമായി ആളുകൾ പിന്നെ അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ, ഇന്ത്യ ഗവൺമെൻറ് ഔപചാരികമായി നിരോധിക്കാത്ത ആപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള ചില ആപ്ലിക്കേഷൻ, ടെലിഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഒരാൾ അയാളുടെ ഫോണിൽ അത് കാണുന്നു. ഇപ്പോൾ നമ്മൾ വളരെ തമാശയായി നമ്മൾ പറയാറുണ്ട്, മുമ്പൊക്കെ ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പോലീസ് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പണ്ട് ഒരു നീല CD അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തുള്ള പുസ്തകങ്ങൾ അതൊക്കെ കണ്ടു കെട്ടിയെന്ന് പറഞ്ഞൊരു പോലീസിൻ്റെ ഒരു നറേഷൻ ഉണ്ട് കുറേ കാലങ്ങളായിട്ടുള്ള. കാരണം ഇങ്ങനെയുള്ള ആളുകൾ, ക്രൈം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ളൊക്കെ ആളുകളായിരിക്കും. അപ്പോൾ അവർ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത് തീവ്രവാദ കേസുകളിലും നമ്മൾ വളരെ തമാശയായി കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു കുഫിയ, ഒരു കഫിയ ധരിപ്പിക്കുക, അപ്പം എന്തിനാ അതൊരു ഒരു പ്രൊഫൈലിങ്ങിൻ്റെ ഭാഗമായിട്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു പോലീസ് സംവിധാനം ഇതിൽ നിന്നൊക്കെ മാറുകയും വളരെ ജനാധിപത്യ രൂപത്തിലുള്ള വളരെ ഒരു ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ യോഗ്യത ഉണ്ടായി വരേണ്ട ഒരു കാലഘട്ടത്തിൽ തികച്ചും അപരിഷ്കൃതമായ കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യയുടെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ നിയന്ത്രണങ്ങൾ പോകുന്നു എന്നുള്ളത് പാർലമെൻ്റാണ് ഇതിലേറ്റവും സാർ നേരത്തെ പറഞ്ഞ പോലെ നിയമ സംവിധാനങ്ങളും അതോടൊപ്പം പാർലമെൻറ്റിൽ ഇതിനേറ്റവും ശക്തമായ ഇടപെടലുകൾ ആവശ്യപ്പെടുകയും ഇത് വ്യാപകമായി ഒരു മതസമൂഹത്തെ കരിവാരി തേക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ വളരെ ശക്തമായി ഇതിനെ പ്രതിരോധിച്ച് നിർത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. ഒട്ടും ജനാധിപത്യ വിശ്വാസികൾക്ക് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു മതവിഭാഗത്തിലും പെട്ട ആളുകൾ ഇവിടെ അപരവൽക്കരിക്കപ്പെടരുത്, അതിനുള്ള ഒരു ചെറിയ ശ്രമം പോലും ഉണ്ടാവരുത്. അതിനുള്ള ചെറിയൊരു ശ്രമം തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചില രാഷ്ട്രീയ പ്രതിനിധികൾ അത് കണ്ടെത്തുകയും നേരത്തെ പറഞ്ഞ പോലെ ജോൺ ബുട്ടാസ് പോലെയുള്ള എം പിമാർ അതിൽ മുന്നിൽ നിന്ന് ചില ശ്രമങ്ങൾ തുടങ്ങിയതിന് മുസ്ലിം ലീഗിനെ പോലെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട സംവിധാനങ്ങളൊക്കെ ഈ കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് സ്പോട്ട്ലൈറ്റ് മനസ്സിലാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്കു പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ

0: കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഫവാസ് അലിയം, കൺസൾട്ടന്റ് മെഡിക്കൽ ആൻഡ് ഹെമറ്റോ ഓൺകോളജിസ്റ്റ്, കിംസ് അൽഷിഫ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആശങ്കകളും തെറ്റിദ്ധാരണകളും വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു അടിസ്ഥാനമായ കാണുന്നത് ഈ ഒരു രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തന്നെയാണ്. ശാസ്ത്രീയമായ കുറച്ചറിവുകൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ മാറ്റി യഥാർത്ഥത്തിൽ ആ രോഗത്തെക്കുറിച്ചും ആ രോഗത്തിൻ്റെ ആ രോഗം കൊണ്ട് അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചും അവരെ പരിചരിക്കുന്നവരെക്കുറിച്ചുമൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ ഇന്ന് പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ഡോക്ടർ ഫവാസ് ആണ്. അദ്ദേഹം പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റാണ്. അതേപോലെ തന്നെ അദ്ദേഹം ലേക് ഷോർ ഹോസ്പിറ്റലിൽ എറണാകുളത്ത് അവിടെയും ഉണ്ട്. ഇന്ന് നമ്മളോടൊപ്പം കുറച്ചൊരു സമയം അദ്ദേഹം ആരോഗ്യ വിചാര പ്രോഗ്രാമിലൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
3: ഡോക്ടർ, പൊതുവെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാട് പ്രതീക്ഷകൾ അവസാനിക്കുന്നത് പോലെ ഒരു ഒരു ഫീൽഡിലേക്ക് വരും. ഇനിയിപ്പോൾ രോഗികളെ പരിചരിക്കുന്നവരാവട്ടെ, അവർക്കും തന്നെ ഒരു അതുവരെ വീട്ടിലുള്ളൊരു അന്തരീക്ഷമാവില്ല ഈ ഒരു വാർത്തയ്ക്ക് ശേഷം ഉണ്ടാവുക. പിന്നെ അതേപോലെ നമ്മൾ ഒരു ഈ ഒരു രോഗമുള്ള ആളെ കാണാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ പീസ് റേഡിയോ ശ്രോതാക്കളൊക്കെ അത് വലിയൊരു പുണ്യമായി കാണുന്ന ആളുകളാണ്. രോഗ സന്ദർശന സമയത്തൊക്കെ അവരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആക്ച്വലി എന്താണ് സത്യത്തിൽ ഡോക്ടർക്കിപ്പോൾ ഈ ഒരു പഠനം കഴിഞ്ഞ് ഒരുപാട് കാലമായി പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് എന്താണ് സത്യത്തിൽ ക്യാൻസർ എന്ന രോഗം എന്ന് ഒന്ന് പറയാമോ?
4: ക്യാൻസറിനെ കുറിച്ചുള്ള പേടി ഇന്ന് തുടങ്ങിയതല്ല, പണ്ട് മുതലേ അതൊരു ഭയം, അതായത് അതിനെ മരണത്തോട് തുല്യമായി കാണുന്നതുകൊണ്ട് ഉള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ക്യാൻസർ ചികിത്സയിൽ വളരെയേറെ മുന്നേറിയിട്ടുണ്ടെങ്കിലും ആ ഭയത്തിൻ്റെ കാര്യത്തിൽ ഇന്നും അത്ര മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയിട്ടില്ല. അതൊന്നാമത് അതിൻ്റെ ചികിത്സയുടെ ചില സമയത്തുള്ള കാഠിന്യങ്ങളും ആളുടെ ജീവിതത്തിൻ്റെ അത് വരുത്താവുന്ന പരിവർത്തനങ്ങളും എല്ലാം തന്നെ ആയിരിക്കാം. പക്ഷേ അത് അതിജീവിച്ച് വരുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുത്തരമേ പറയാൻ പറ്റുള്ളൂ, ക്യാൻസർ എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിയെടുത്തു, ഞാൻ ഒരു വേറെ വ്യക്തിയായി, ഞാൻ എൻ്റെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമായും ആനന്ദകരമായും അല്ലെങ്കിൽ കൂടുതൽ ആസ്വദിക്കാൻ തുടങ്ങി എന്നുള്ള വർത്തമാനമാണ് നമ്മൾ അവരിൽ പലരിൽ നിന്നും കേൾക്കാൻ തുടങ്ങുന്നത്. അതിനുള്ള കാരണം നമ്മളൊക്കെ ജീവിതത്തിന് കാരണ കോണങ്ങളിലേക്കാളും വളരെയധികം ഉൾക്കാഴ്ചയോടുകൂടിയും ഒരു ബ്രോഡ് മൈൻഡായിട്ടുമാണ് അവരൊക്കെ ജീവിതത്തിനെ കാണുന്നത്. ജീവിതത്തിൻ്റെ ആ അറ്റം കാണുന്നത് ഈ തിരിച്ചു വരുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം വളരെയധികം ആസ്വദിക്കുന്ന ഒരു വിഭാഗമാണ്
3: ബാക്ക് ടു ലൈഫ്.
4: അപ്പോൾ അത് ബാക്കിയുള്ളവരുടെ മകത്തുനിന്നാവുന്ന പല രീതിയിലുള്ള ആത്മാ വിചാരങ്ങളും എല്ലാം അവരുടെ മുഖത്ത് എപ്പോഴും പ്രതിഫലിക്കാറുണ്ട്. ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ കാണുന്ന ഒരാളും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു വരുന്ന ഒരാളും എപ്പോഴും വ്യത്യസ്തമാണ്. അവർ എന്തെല്ലാമോ അതിൽ നിന്ന് ഉൾക്കൊണ്ടോ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് പോസിറ്റീവ്

0: എനർജിയുടെ ഒരു കൂടാരമായിട്ടാണ് പലപ്പോഴും അവർ മാറാറ്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ലോ തോന്നിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട ഒരു രോഗിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പല ആൾക്കാർക്കും ഉള്ളൂ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യപ്പെടണം എന്നും കൂടിയും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് ലൈഫിലെ പ്രശ്നങ്ങളെല്ലാം ചെറുതാണ്. 10 മാർക്ക് കുറഞ്ഞ പ്രശ്നം അവർക്ക് പ്രശ്നമേ അല്ല. അല്ലെങ്കിൽ ഇന്ന് ആത്മഹത്യകൾക്ക് പലതും പ്രേരകമാവുന്ന പല കാരണങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം പുഷ്പം പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ജീവിതത്തെ നമ്മൾ കാണുന്ന വ്യത്യാസങ്ങൾ ആണ് പലപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങളിലും ചെന്നെത്തിക്കുന്നത്.
1: അപ്പോൾ എന്തായാലും
0: ചെറിയ കാരണങ്ങൾ കൊണ്ട് ആൾക്കാരൊക്കെ ഇവരോട് ഒരു 10 മിനിറ്റ് അവർ മുമ്പ് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അറ്റം കണ്ടവരാണ് അവർ. അവരെ നമ്മളെക്കാൾ മാനസികമായി നമ്മുടെ കൂടെയുള്ളവർ വളർന്ന ഒരവസ്ഥകളാണ് പലപ്പോഴും കാണാറ്. പിന്നെ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ്. അത് നമുക്കൊരിക്കലും ഒരു അളവ് കോല് വെച്ച് അളക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ മാത്രമല്ല, ഈ എന്താ നമ്മളിപ്പോൾ പേടിയെക്കുറിച്ച് പറയുകയാണെങ്കിലും പേടി ആർക്കും ഉണ്ടാവും. പേടി ഇല്ലയെന്ന് പറയുന്നത് ഏറ്റവും വലിയ നുണയാണ്. കാരണം ഭയം നമുക്ക് ജനിച്ചം ഇതിലുള്ള ഒരു വികാരവും അതൊരു ഉണ്ടാണ്. അപ്പോൾ അത് ഇല്ലാത്തൊരവസ്ഥയല്ല, പക്ഷെ അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് എപ്പോഴും ഒരാളെ ബാക്കിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആ ഒരു പേടി നമ്മുടെ കാരണങ്ങൾ, നമ്മുടെ ചരിത്രപരമായിട്ട് നമുക്ക് അതിനുള്ള യാതനകൾ, ബാക്കിയുള്ളവർ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ജീവിതം മാറുകയാണ്. ഇപ്പോൾ അറ്റാക്ക് വരുന്ന ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് ജീവിതം മാറുമെങ്കിലും അതൊരു 3-4 ദിവസം കൊണ്ട് ബാക്ക് ടു നോർമലാണ്. ഇത് കുറച്ച് കാലത്തേക്കുള്ള ഒരു പ്രോസസ്സായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ഏർലി ഡിറ്റക്ട് ചെയ്യുന്ന ക്യാൻസറുകൾക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റുകളുടെ ദൈർഘ്യവും മറ്റേതൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർലി കണ്ടുപിടിക്കുന്ന ക്യാൻസറുകൾ ഇപ്പോഴും കുറവാണ്. അതും തന്നെ ഈ പേടി കാരണം മാറി നിൽക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ പേടിയല്ല വേണ്ടത്, ശ്രദ്ധയോടുകൂടിയും സ്നേഹത്തോടും കൂടിയും ആളെ പരിചരിക്കുകയും മുന്നേറുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു രോഗത്തെയും പോലെ ക്യാൻസറിനെ നമുക്ക് വളരെ നിഷ്പ്രഭമാക്കാൻ പറ്റും.
1: അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യൻറ്റിനെ ഒരാൾക്ക് നമ്മൾ അവരെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു ഒരാഴ്ച, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ട് അത് മാറും. പക്ഷേ ക്യാൻസർ വന്നൊരു രോഗിനെ ചികിത്സിക്കുന്ന ആ രോഗിയാവട്ടെ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളാവട്ടെ, അവരെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു പിക്ചർ ഇതാണ്, ഇനിയിപ്പോൾ അല്ലേ
0: ഇനി ബാക്ക് ടു ലൈഫ് ഉണ്ടോ, ബാക്ക് ടു എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായും ചെയ്യാൻ പറ്റും, അതിന് സമയ ക്രമീകരണങ്ങളിലെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധയോടുകൂടിയും ക്ഷമയോടും കൂടിയും ഈ ചികിത്സാ രീതികളെ പൂർണ്ണമായി ഫോളോ ചെയ്ത് മുന്നേറുകയാണെങ്കിൽ ഏത് രോഗത്തെയും പോലെ നമുക്ക് ഒരു പരിധിവരെ ക്യാൻസറിനെയും തോൽപ്പിക്കാൻ കഴിയും. ഡെഫിനറ്റ്ലി മുകളിലുള്ള ആളുടെ കൃപ എല്ലാ അസുഖത്തെയും പോലെ ഇതിലും ആവശ്യമുണ്ട്. എന്നാലും ഇത് ഒരു പരിധിക്കപ്പുറം നമുക്ക് അങ്ങനെ പേടിച്ച് മുന്നേറേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഇന്ന് എന്താ വെച്ചാൽ ക്യാൻസറിൻ്റെ ചികിത്സകളിലും അതുപോലെ തന്നെ ഏതൊരു രോഗത്തെ പോലെ കുറച്ച് കാലത്തേക്ക് ചികിത്സ വേണ്ടതുകൊണ്ട് നമ്മുടെ ഒന്നാമത് നമ്മുടെ മാനസികമായും നമ്മുടെ ഫിനാൻഷ്യലിയും സാമ്പത്തികമായും നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥകളിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെ നമ്മളൊക്കെ അതിന് സഹായിച്ച് അവരെ അതിനനുസരിച്ച് മുന്നേറാറുണ്ട്. എന്ന് പറഞ്ഞാലും ഒരാളെ കൊണ്ടൊരിക്കലും നമുക്കിത് കഴിയില്ല. സമൂഹമായ അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ജോലിയാണ് ഈ ഒരു രോഗത്തിനെ നേരിടുക എന്നുള്ളത്. ഒരാൾക്ക് രോഗം വന്നത് അയാളുടെ രോഗമല്ല, നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. അത് ആ രീതിയിൽ തന്നെ കണ്ട് വിസിറ്റുകൾ നല്ലത് തന്നെയാണ്, പക്ഷെ നമ്മളെപ്പോഴും വിസിറ്റുകളിൽ മാത്രമായി ഒതുങ്ങി പോകരുത്. കാരണം എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ അറിയണം, തുറന്ന് കാണണം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണണം, കുറവുകൾ എന്ത് അറിയണം, ചോദിക്കണം. ചോദിച്ചാൽ ചിലപ്പോൾ പറയില്ല, പറയുന്നവരുടെ അളവ് കുറവാണ്, പറയുന്നവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു വിഭാഗം ആൾക്കാരത് പറയാതെ എല്ലാം സഹിച്ച് ഇല്ലായ്മയിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ, അവരെ സഹായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവരൊരു കോണിൽ നിന്ന് കരയുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മളോടൊരിക്കലും അവർ സഹായങ്ങൾ ചോദിക്കില്ല. അവരെ കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ എല്ലാ പരിശ്രമങ്ങളും നടത്തണം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു നമ്മളെ സന്ദർശനം പൂർത്തിയായി എന്ന് നമുക്ക്
1: മഷാല്ലാ നല്ലൊരു വിളിച്ചാണ് ഡോക്ടർ സംസാരത്തിന് വന്നത്. അതായത് ഒരു രോഗിയോടൊരു സഹതാപത്തിന്റെ മൂഡിലാണ് നമ്മള് രോഗ സന്ദർശനം.
0: സഹതാപം ആർക്കും ആവശ്യമില്ല, സഹതാപത്തില് കാരണം സഹതപിച്ചോണ്ട് സഹതാപം ഒരു വിധത്തിൽ അയാളുടെ ഒരു വിഷമത്തെ കൂട്ടുകയുള്ളൂ. ആർക്കും ഒരാളുടെ സഹതാപം കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളാണ് സ്ഥലത്ത് അവിടെ കിടക്കുന്നെങ്കിൽ ഇയാളുടെ സഹതാപം കാണാൻ ഞാൻ അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള
1: ആദ്യം പറയാം ഡോക്ടറെ, സാരല്ല എന്നാ പറയാം. അതിപ്പോ എങ്ങനെയാ കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാക്കല്ലല്ലോ അയാൾ ഇഷ്ടപ്പെടുന്നത്.
0: അല്ല മാത്രല്ല, സാരല്ല എന്നുണ്ടെങ്കില് വേദന ഇപ്പൊ എന്തായാലും സാരണ്ടല്ലോ. വേദന അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പൊ കാലൊരു മുറിയാണെങ്കിൽ തന്നെ അത് സാരമായതുകൊണ്ടാണല്ലോ അവരവിടെ കിടക്കുന്നത്. അപ്പൊ സാരമില്ല എന്ന് പറയുന്നത് നമ്മൾ അവരെ സമാശ്വസിപ്പിക്കാൻ തന്നെയാണ് പറയുന്നത്. അതൊരു വലിയ വാക്ക് തന്നെയാണ്, കാരണം സാരമില്ല ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ. അതെപ്പോഴും പ്രതീക്ഷയാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് കൊണ്ടുനയിക്കുന്നത്. ആ പ്രതീക്ഷ ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും നാളെ ഇല്ല. അപ്പൊ പ്രതീക്ഷകൾ എപ്പോഴും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പക്ഷെ വെറും വാക്കുകളിൽ നമ്മൾ ഒതുങ്ങരുത്, ഉപദേശങ്ങളിൽ ഒതുങ്ങരുത്. ഉപദേശികൾ ഇന്ന് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, സഹായിക്കുന്നവർ കുറവാണ്. ബ്ലഡ് കൊടുക്കാനാണെങ്കിൽ പോലും സഹായിക്കാനുള്ളവരുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരും. തീരെ ആരും സഹായിക്കുന്നതെന്നല്ലാന്നല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു കണക്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കേരളത്തെ പോലെ ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും 100 പേരെടുത്താൽ 70 ആൾക്കാരും സഹായ മനസ്ഥിതി ഉള്ളവരാണ്. അത് നമുക്ക് പറഞ്ഞേ പതിയാവും. കാരണം വെച്ചാൽ അത് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരുമാണ്.
1: ജീവകാരുണ്യ പ്രവർത്തനത്തിൽ
0: നമ്മൾ വളരെയധികം മുന്നിലാണ്.
1: അപ്പം ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് മനസ്സിലായത് ഒരു ക്യാൻസർ വന്ന ഒരാൾക്ക് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യമാണ് ഒരു സംസാരത്തിൽ വന്നത്. ഇനി പിന്നെ ക്യാൻസർ എന്നുള്ള രോഗം വന്നു കഴിഞ്ഞാൽ, ആ ഒരു റിപ്പോർട്ട് വന്ന് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, സത്യത്തിൽ ആ രോഗി ആദ്യം തളരുകയാണ് ചെയ്യുന്നത്. അപ്പം
0: സ്വാഭാവികമാണ്.
1: യെസ്, അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ ഒരുപാട് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ മനസ്സിൽ കുറേ ആൾക്കാരെ പിക്ചർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെയാണ്, എന്ത് വാക്കുകളിലൂടെയാണ് അവരെ അവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ കഴിയുക?
0: അതിലുള്ള ഫസ്റ്റ് കാര്യം, നമ്മളെപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ക്യാൻസർ എന്ന റിപ്പോർട്ട് ആദ്യം കാണുന്ന രോഗിയല്ല, കൂടെയുള്ളവരാ.
1: യെസ്,
0: ഇന്ന് നമ്മൾ 75 വയസ്സ് മേലെയുള്ള ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ, അതിൽ ഒരു ക്യാൻസർ അവർക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു 60% ആൾക്കാർക്കും അവരുടെ ഡയഗ്നോസിനെ കുറിച്ച് കുറച്ച് ജാസ്തിയാവുന്നത് വരെ വരില്ല. ചിലപ്പോൾ ധാരണകൾ വളരെ കുറവായിരിക്കാം, കാരണം അത് പറയാൻ പലർക്കും പേടിയാണ്, അവരെന്താ അതിനെങ്ങനെ കാണും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അസുഖത്തെക്കുറിച്ച് നമുക്ക് സ്വയം അറിയാനുള്ള അവകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് ദ്വാരക്കുമ്പോൾ ആ അസുഖമൊന്ന് മാറ്റണേ എന്നുള്ളത് ദ്വാരക്കാനുള്ള അവസരം പോലും നമ്മൾ കളയുന്ന രീതിയിലേക്ക് നമ്മൾ പറയാതെ പോകരുത്. പക്ഷെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയുകയും വേണം. ലോകാവസാനമാണിത് എന്ന് പറഞ്ഞ രീതിയിൽ പറയരുത്. അവതരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ സഹായം തേടിയേ പറ്റൂ. പക്ഷേ മറച്ചും മുറിച്ചും പറയാതിരിക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ പലരുടെയും തെറ്റുകളും ശരികളും ഉണ്ടാവും. കാരണം ഒരു കാര്യം ചിലപ്പോൾ അവർ വിഷമിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് തന്നെ, നമുക്ക് ആരുടെയും വിഷമവും നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വിഷമം കാണാൻ നമുക്കൊരിക്കലും ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ അത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഇത് രണ്ട് സൈഡിലും അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതായത് ഇയാൾക്ക് ഡോക്ടറെ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, രോഗിക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഈ അസുഖമാണെന്ന് പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ആൾക്കും അസുഖമാണെന്ന് മനസ്സിലായി. പക്ഷെ അവർക്ക് തമ്മിലുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും വളരെ കൂടുതലായിരിക്കും. ഇതിനെക്കുറിച്ച് എന്താണ് കൃത്യമായിട്ടൊന്നും രണ്ടു പേർക്കും അറിയുന്നുണ്ടാവില്ല. അത് രണ്ടുപേരും സംസാരിക്കാത്തത് വഴി അതിൻ്റെ തെറ്റിദ്ധാരണകളുടെ അളവ് കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ അതൊരു കറക്റ്റാ ഒരു ബ്രേക്കിംഗ് ദ ഐസ്, അത് കൃത്യമായിട്ട് നമുക്ക് സംവദിച്ച് അവർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത് അതൊരു പോസിറ്റീവായി കണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന എനർജിയൊന്നും ഇത് മറച്ചു വെച്ചുകൊണ്ട് എടുക്കുമ്പോൾ കിട്ടില്ല. കാരണം എപ്പോഴും നമുക്കൊരു പേടിയാണ്, ഇതെവരറിയോ, എന്തായിരിക്കും, ഞാനിത് എന്താ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ആകെ ചെയ്യേണ്ട കാര്യം നമ്മുടെ രോഗത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് പകരം ഇതെങ്ങനെ പറയാതിരിക്കണം, ഇതെന്ത് ചെയ്യണം,
1: ആ
0: കൺഫ്യൂഷൻ. അപ്പം അത് അല്ല, നമുക്ക് ഇതിനെ നേരിടണം. അത് ഈ എല്ലാ രോഗത്തിനും എല്ലാ പ്രായത്തിലും ഒരേ ചികിത്സയല്ല. പ്രായത്തെയും നമ്മുടെ ശാരീരിക ക്ഷമതയും എല്ലാം കണക്കിലെടുത്ത് വേണം ചികിത്സിക്കാൻ. അല്ലാതെ എല്ലാവർക്കും ഒരേ ചികിത്സയോ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആരും ചികിത്സിക്കില്ല. പക്ഷേ ചികിത്സ ഫലിക്കണമെങ്കിൽ രോഗിയുടെ സപ്പോർട്ടും രോഗിയുടെ അറിവും വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ അവർക്ക് ചിലപ്പോൾ പലരും വിചാരിക്കുന്നത്, നമ്മൾ പല ഉപ്പമാരും ഉമ്മമാരെയും കാണുന്നതാണ്, എൻ്റെ മകൻ്റെ സമ്പത്തിന് ഞാൻ കാരണം ഒരു കോട്ടം സംഭവിക്കരുത്, ഞാൻ എത്ര അവനെ ഉണ്ടാക്കി കൊടുത്തു എന്ന് ആ സമയത്ത് ചിന്തയില്ല. ഞാൻ കാരണം അവൻ്റെ ഒരു 5 രൂപ കുറയുന്നതിനെക്കുറിച്ച് പലരും ബോധേഡാണ്. അതിപ്പോൾ എല്ലാം നമ്മുടെ വീട്ടിൽ വരെ, കാരണം എനിക്കിപ്പോൾ എത്ര ആയുസല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്തിനാണ് എന്നെ ചികിത്സിക്കുന്നത്. അത് പക്ഷെ നേരെ തിരിച്ചപ്പുറത്ത് എനിക്കെല്ലാം തന്ന എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് ഈ അവർക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്തു കൊടുത്താൽ, അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റാണ് പലപ്പോഴും പല കാര്യങ്ങളിലും. ഇപ്പം മക്കൾക്ക് ഉമ്മയ്ക്ക് വേണ്ടി എനിക്കറിയാം നമ്മൾ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാൽ പോലും ഡോക്ടറെ നമുക്കത് കൊടുക്കാം,
1: അതെ
0: നേർമറിച്ചുമുണ്ട്, പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് കൊടുക്കാൻ പറ്റാത്ത, അത് പല കാരണങ്ങളായിരിക്കാം, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ മനുഷ്യന്മാർ പല രീതിയിലാണ്. പക്ഷേ എന്നാലും അധിക പേരെയും നമ്മൾ കാണുന്നത് ഡോക്ടറെ നമുക്കത് കൊടുത്തു നോക്കാം, കാരണം എനിക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം പലപ്പോഴും നമുക്ക് പിടിച്ചു നിർത്തേണ്ടി വരാറുണ്ട്. കാരണം അത് ചെയ്തിട്ട് കാര്യം
1: പറയുന്നതിലൂടെ കിട്ടുന്ന മെച്ചാണിതല്ലേ,
0: തുറന്ന് പറയുന്നതിലൂടെ കിട്ടുന്ന മെച്ചം എന്താ വെച്ചാല്, ഇത് തുറന്ന് പറയാത്തതിന്റെ പറയാം, തുറന്ന് പറയുമ്പോൾ എന്താ വെച്ചാല് അവർ തമ്മിലുള്ള സംവാദം കുറച്ചും കൂടിയും ദൃഢവും ഊഷ്മളവുമാവും, അവർക്ക് തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, അവരുടെ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തപ്പെടും. കാരണം ചിലപ്പോൾ ചികിത്സ വേണ്ടാന്ന് ഒരാൾ ചികിത്സിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും ആരും നിർബന്ധിച്ച് ചികിത്സിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ചികിത്സ വേണ്ട എന്ന് അയാൾ തീരുമാനമെടുക്കാനുള്ള കാരണം നമുക്കറിയണം. ചിലപ്പോൾ അത് അയാളുടെ മനസ്സിലുള്ള ആകുലത ആയിരിക്കും, ഇൻഷുറൻസ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ മനസ്സിൽ പൈസ ചിലവാകുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ചികിത്സ വേണ്ടാന്ന് പറയുന്നത്, വേറെ ഒന്നും ആയിരിക്കില്ല, ചികിത്സേനെ പേടിയോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷേ ആ ഒരു കൃത്യമായിട്ടുള്ള അവബോധവും എന്താണ് നമ്മൾ ചികിത്സിക്കാൻ പോകുന്നത്, ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ ആവും, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിനെ പോലെയൊക്കെ വളരെ ചെറിയ ചികിത്സ കൊടുത്താൽ തന്നെ അവർക്ക് നല്ല മാറ്റങ്ങൾ 4-ാം സ്റ്റേജിൽ പോലും വരും. അപ്പോൾ അതൊന്നും മനസ്സിലാവാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളും, ക്യാൻസർ എന്ന് പറഞ്ഞ ഒറ്റ ടേമിൽ എല്ലാ അസുഖത്തിനെയും പെടുത്തിക്കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വരുന്നത് വഴി ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായി സത്യസന്ധമായുള്ള പേടിപ്പെടുത്താത്ത സംവാദങ്ങളും അവതരണങ്ങളും വളരെ ആവശ്യമുള്ളൊരു സിറ്റുവേഷനാണ് ക്യാൻസർ ചികിത്സ. അപ്പോൾ അത് തന്നെ ഞങ്ങൾ അധികം കൂടുതൽ ഞങ്ങളുടെ ഒ പി ഒക്കെ ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടി തന്നെ 1.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പോകും. പക്ഷേ ഒറ്റ അതിൻ്റെ ഒറ്റ കാരണം ഇതാണ്, കാരണം അവർ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഭയചിത്തരായിട്ടല്ല പോകേണ്ടത്, അവർ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഒരു വെളിച്ചത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി കാണാൻ അവർ പ്രാപ്തരാവണം എന്നുള്ള
1: ഉദ്ദേശത്തിനാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, അതുപോലെ തന്നെ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് മുതൽ ഈ രോഗിയുടെ ജീവിതത്തിൻ്റെ ആ ഒരു ചക്രം തന്നെ മാറുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, രോഗിക്ക് ചുറ്റുമുള്ള ഈ ഒരു ബന്ധുക്കൾക്ക് അവരെങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മൊത്തത്തിൽ സമൂഹത്തിൽ മൊത്തം ആ രോഗ സന്ദർശന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് നമുക്കിവിടെ ഡോക്ടർ വിശദീകരിച്ചത്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് ആയിരുന്നു. അദ്ദേഹം എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലും പെരിന്തൽമണ്ണ ആൽഷിഫ ഹോസ്പിറ്റലിലും കൺസൾട്ടൻ്റ് ഓങ്കോളജിസ്റ്റാണ്. ഡോക്ടർ താങ്ക് യു.
0: എറണാകുളത്തല്ല, കാലിക്കറ്റിൻ്റെ എറണാകുളം ഡിവിഷൻ്റെ കാലിക്കറ്റിലാണ്.
1: ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് അലി എം, കൺസൾട്ടന്റ് മെഡിക്കൽ ആൻഡ് ഹെമറ്റോ ഓൺകോളജിസ്റ്റ്, കിംസ് അൽ ഷിഫ.
3: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അറിയാലു സ്വാലിഹീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. നിസ്കാരം ഉപേക്ഷിക്കൽ കുഫ്റാണ് എന്ന ഭാഗം വിശദീകരിക്കുന്നു അഷ്റഫ് സലഫി വാണിയമ്പലം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയിനാ റഹ്മതൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 193-ാമത്തെ അധ്യായം, നിർബന്ധ നമസ്കാരങ്ങൾ, അത് നിർവഹിക്കുന്ന വിഷയത്തിൽ ഏറെ സൂക്ഷ്മതയുള്ളവരാവണം എന്ന വിഷയം കൽപ്പിച്ചുകൊണ്ടുള്ള അധ്യായത്തിൽ, നമസ്കാരം നഷ്ടപ്പെടുത്തുന്നതിന് ഗൗരവമായി കാണണം എന്നുമുണർത്തുന്ന അധ്യായത്തിൽ നിന്നുള്ള 1079-ാമത്തെ ഹദീസ്, വഅൻ ബുറൈദ റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അൽഅഹ്ദു അല്ലദീ ബൈനനാ വബൈനഹുമു സ്സലാഹ് ഫമൻ തറകഹാ ഫഖദ് കഫറ. റവാഹു തിർമിദിയു വഖാല ഹദീസുൻ ഹസനുൻ സഹീഹുൻ. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി ബുറൈദത്ത് ബിൻ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഹ്ദു അല്ലദീ ബൈനനാ വബൈനഹും, നമ്മളും അവരും തമ്മിലുള്ള കരാർ അസ്സലാഹ് നമസ്കാരമാണ്. ഫമൻ തറകഹ, ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ, ഫഖദ് കഫറ, അവൻ കാഫിറായി, അവൻ അവിശ്വാസിയായി. ഇമാം തിർമിദി റഹിമഹുല്ലാ അവിടുത്തെ ജാമിഅ തിർമിദിയിൽ കൊണ്ടുവന്ന ഹദീസാണ് ഹദീസുൻ ഹസനുൻ സഹീഹ്. അസ്സലാത്തു ഹിയ അർറുക്നു അസ്സാനി ഫിൽ ഇസ്ലാം. സഹോദരങ്ങളെ, നമസ്കാരമെന്നത് ഇസ്ലാമിലെ രണ്ടാമത്തെ റുക്നാണ്, ഇസ്ലാമിൻ്റെ തൂണുകളിൽപ്പെട്ട ഒന്നാണ്. ഏതൊരാൾ അത് കൃത്യമായി നിർവഹിക്കുന്നുവോ അവൻ രക്ഷപ്പെടും. അതിൽ അലംഭാവം കാണിക്കുന്ന ആളുകൾ ഫലാ യലൂമന്ന ഇല്ല നഫ്സഹു, സ്വന്തത്തെയല്ലാതെ ആക്ഷേപിക്കേണ്ടതില്ല. ഇവിടെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്, അൽ അഹ്ദു അല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം, അൽ അഹദ്, ആ ഒരു കരാർ, ആ ഒരു പ്രോമിസ്, അത് നമസ്കാരമാണ്. ഹദീസിൻ്റെ ഷറഹിൽ കാണാം, ഖീല യഅനി അൽ മുനാഫിഖീൻ, കപടന്മാരാണ് എന്ന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. വയക്കൂനുൽ മഅന അന്നമാ ബൈനന വബൈനഹും മിൻ അഅമാലിൻ ളാഹിറത്തിൻ തജ്അലുഹും തസ്രി അലൈഹിം അഹ്കാമുൽ ഇസ്ലാമി ഹിയ സ്സലാഹ്. ഈ കപടന്മാരും നമ്മളും തമ്മിലുള്ള പ്രത്യക്ഷമായ കർമ്മങ്ങളിലുള്ള ഒരു വ്യത്യാസം, അത് ഇസ്ലാമിൻ്റെ വിധികളിൽ വളരെ പ്രധാനപ്പെട്ടതായ നമസ്കാരമാണ്. അതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. മറ്റൊന്ന് ഇപ്രകാരവും കാണാം, അൽ അഹ്ദു അല്ലദീ ബൈനന വബൈനൽ കുഫ്ഫാരി അസ്സലാ, നമ്മളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം, അത് നമസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫറ, ആരെങ്കിലും അത് നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി. ഇദാ തറകൂഹ ദഖലു ഫീ ഹുക്മിൽ കുഫ്ഫാർ, നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളുടെ അവസ്ഥ, അവർ കുഫ്ഫാറുകളുടെ ഹുക്കുമിൽ പ്രവേശിച്ചു എന്നാണ്, അവരിൽ ആ ഒരു വിധികളാണ് ഉണ്ടാവുക എന്ന്. സഹോദരങ്ങളെ, വഖദ് അജ്മഅൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾക്കിടയിൽ ഏകോപിച്ച ഇജ്മാ ഉണ്ട്, അല അന്ന മൻ ജഹദ ഫറദ സ്വലാ കാഫിറുൻ കുഫ്റൻ അക്ബർ മുഖ്രിജം മിനൽ മില്ല. ഏതൊരാൾ നമസ്കാരത്തിൻ്റെ നിർബന്ധിതാവസ്ഥയെ, അതായത് നമസ്കാരത്തിൻ്റെ നിർബന്ധമാണ് എന്നുള്ള വിധിയെ ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ കാഫിറായി, അവൻ അവിശ്വാസിയായി. ഏതൊരാൾ നമസ്കാരമെന്ന ആരാധനയുടെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമെന്നുള്ള ഈയൊരു തൂണിനെ, അത് നിർബന്ധമാണ്, നമസ്കാരം നിർവഹിക്കൽ നിർബന്ധമാണ് എന്ന വിഷയത്തെ നിഷേധിച്ചാൽ അയാൾ അവിശ്വാസിയായി. എങ്ങനെയുള്ള കുഫറാണത്? അക്ബർ, കുഫറുൻ അക്ബറാണത്, വലിയ കുഫറാണ്. മാത്രമല്ല ഇസ്ലാമിൻ്റെ മില്ലത്തിൽ നിന്ന് തന്നെ അയാൾ പുറത്തു പോകും എന്ന് പണ്ഡിതന്മാരേറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണിത്. വമിസ്ലുഹു മിസ്ലു സായിരിൽ കുഫാരി ബില്ലാ വ മലായിക്കത്തിഹി വ കുതുബിഹി വ റസൂലിഹി, അവൻ ആരെപ്പോലെയാണ്? അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ മലക്കുകളുടെയും അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയുമെല്ലാം നിഷേധിക്കുന്ന, കളവാക്കുന്ന, അവിശ്വസിക്കുന്നവരായ കുഫ്ഫാറുകളുടെ കൂട്ടത്തിലാണ് അവർ ഉള്ളത്. എന്നാൽ മൻചറക്കഹ കസ്ലൻ വസഹാവുനൻ മിൻ ഗൈരി ജഹദിൻ ലി ഫർദിഹ, നമസ്കാരമൊക്കെ നിർബന്ധമാണ് എന്നത് വിശ്വസിക്കുന്നുണ്ട്, അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇയാളുടെ അലംഭാവം കൊണ്ട്, അലസത കൊണ്ട് ഇയാൾ നമസ്കാരം ഉപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഫഖദ് ഇഖ്തലഫൽ ഉലമാ ഫി ഹുക്മിഹി, അയാളുടെ വിഷയത്തിലുള്ള വിധിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ്. വ അഖ്റബുൽ അഖ്വാലി ഫി ദാലിക, അതിൽ ഏറ്റവും ശരിയോടടുത്ത അഭിപ്രായങ്ങളിലൊന്ന്, അന്ന മൻ സറഖ ബിൽ കുല്ലിയ തഹാവുനൻ ഔ കസ്ലൻ കാഫിറൻ കുഫ്റൻ മുഖ്റിജൻ മിനൽ മില്ല, എന്നാൽ ഒരാൾ മുഴുവനായിക്കൊണ്ടും നമസ്കാരം ഉപേക്ഷിക്കുകയാണ്, അയാൾ അതിനെ അലംഭാവം കാണിച്ച് അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മടിയനായി അലസനായി നമസ്കരിക്കാറേയില്ല, അങ്ങനെയായാലും അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവർ വസ്തതല്ലു ബിഹാദൽ ഹദീസി, ഈ ഒരു ഹദീസ് നമ്മളിവിടെ പറയപ്പെട്ടതായ അൽ അഹദുല്ലദി ബൈനനാ വ ബൈനഹുമുസ്സല, നമ്മളും അവരും തമ്മിലിടയിലുള്ള ഒരു കരാർ, അത് നമസ്കാരമാണ്. ഫമൻ സറക്കഹ ഫഖദ് കഫറ, നമസ്കാരം ഉപേക്ഷിക്കുന്നവരാരോ അവർ അവിശ്വാസിയായി, അവൻ കാഫിറായി എന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ ഈ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ടാണ് തീരെ നമസ്കരിക്കാത്ത ആളുകൾ ഇസ്ലാമിൻ്റെ ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് തന്നെ പുറത്തു പോകും എന്ന് തെളിവെടുക്കുന്നത്. മാത്രമല്ല വ അദില്ല സിൻ ഉഖ്റാമിനൽ ഖുർആനി വസ്സുന്ന, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമായി മറ്റനവധി തെളിവുകൾ, നമസ്കരിക്കാത്തവർ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്നറിയിക്കുന്നതിന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്. ഖൗലില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് സൂറത്ത് മറിയമിൽ കാണാം, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്സലാത്ത വത്തബഉ ശഹവാത്തി ഫസൗഫ യൽഖൗന ഗയ്യ, എന്താണ് സഹോദരങ്ങളെ? എന്നിട്ട് അവർക്കു ശേഷം അവരുടെ സ്ഥാനത്തൊരു പിൻതലമുറ വന്നു. അദാഉ സ്സലാത്ത, അവർ നമസ്കാരം പാഴാക്കുന്നു. വത്തബഉ ശഹവാത്തി, തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്യുന്നു. ഫസൗഫ യൽഖൗന ഗയ്യ, അതുമൂലം അവർ ദുർമാർഗത്തിൻ്റെ ഫലം അവർ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നുള്ള സൂറത്തു മറിയമിൽ നിന്നുള്ള 59-ാമത്തെ ആയത്ത്. ആ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമസ്കരിക്കാത്തവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പണ്ഡിതന്മാർ വിധി നൽകിയതായി കാണാം. ഫമൻ ചറക്ക സ്വല ഇസ്തഹഖ ദുഖൂലന്നാർ, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് നരകത്തിൽ പ്രവേശിക്കുക എന്നുള്ളതിന് അർഹനായിട്ടുണ്ട്, അതിനവകാശിയായിട്ടുണ്ട് എന്നതും. തുമ്മക്കാല ഇല്ലാമൻ ചാബ വ ആമന, പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരൊഴികെ, ആ ഒരു കുഫറിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ പിന്നെ അയാൾക്ക് രക്ഷപ്പെടാം. അതേപോലെ തന്നെ ഫദല്ലാലഅന്നഹും ഹീന ഇദാഅത്തിഹിം ലിസ്സലാത്തി വത്തിബാഇ ശഹവാത്തി ഗൈറു മുഅ്മിനീൻ, നിശ്ചയമായി നമസ്കാരം നഷ്ടപ്പെടുത്തുകയും ദേഹേച്ഛകളെ പിന്തുടരുകയും ചെയ്യുന്നവരായ ആളുകൾ അവർ മുഅ്മിനീങ്ങളല്ലാത്ത ആളുകളാണ്. അതാ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഖീമുസ്സലാ വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, നിങ്ങൾ മുശ്രിക്കീങ്ങളുടെ കൂടെ ആവാൻ പാടില്ല. കാരണം ബഹുദൈവ വിശ്വാസികളായ, അവിശ്വാസികളായ ഈ മുശ്രിക്കുകളായ ആളുകൾ അവർ നമസ്കരിക്കുകയില്ല. ഫബയ്യൻ അല്ലാഹു അസ്സ വജൽ അന്ന അലാമത കൗനിഹിം മിനൽ മുശ്രിക്കീന തർക്കുഹും ഇഖാമത് സ്വല, അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വ്യക്തമാക്കി അവരുടെ കൂട്ടത്തിൽ കൂടുക എന്നുള്ളതിൻ്റെ അടയാളം എന്താണ്? മുശ്രിക്കുകളോടൊപ്പം ആവുക എന്ന് പറഞ്ഞാൽ അവർ നമസ്കാരം നിലനിർത്തുന്നവരല്ല, നമസ്കാരം ഉപേക്ഷിക്കുന്നവരാണ്, വിശ്വാസികളുമായിട്ടില്ല അവർ. അക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അവരോടൊപ്പം ആവാൻ പാടില്ല, നമസ്കരിക്കാത്തവൻ കാഫിറാണ് എന്നുള്ള വിധി നൽകുന്നത് ആ ഒരു വിഷയത്തിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഹദീസാണ്, ഇന്ന ബൈന റജുലി വ ബൈന ശിർക്കി വൽ കുഫ്രി തർക്കു സ്വലാ, ഒരാളുടെയും ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാണ്. ഇതെന്താണ്? വഹാദ യസ്ദുഖു അലാ മൻ തറക ബിൽ കുല്ലിയ, അത് പൂർണ്ണമായി നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. എന്നാൽ ഒന്നോ രണ്ടോ നമസ്കാരം എപ്പോഴെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നത് തർക്കുസ്വല എന്നതിൽ ഉൾപ്പെടുകയില്ല എന്നാണ്. ചെറിയ പാപങ്ങളല്ലേ? അപ്പോൾ സഹോദരങ്ങളെ, അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്, അതിനെ നമ്മൾ കാണേണ്ടത്. പണ്ഡിതന്മാരേറെ ചർച്ച ചെയ്യുകയുണ്ടായി നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ വിധിയെ സംബന്ധിച്ച്. അല്ലാമത്തു ഷെയ്ഖുൽ അൽബാനി റഹിമഹുല്ല, അദ്ദേഹം പറയുന്നു, ഹുക്കുമ താരിക്ക് സ്വല, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ ഹുക്കുമ. ഫൽ ഹദീസു ദലീലുൻ ഖാത്തിഉൻ, ഖണ്ഡിതമായ തെളിവാണ് ഈ ഹദീസ്. അലാ അന്ന താരിക സ്വലാത്തി ഇദാ മാത മുസ്ലിമൻ, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ മുസ്ലിമായിക്കൊണ്ടാണ് മരിക്കുന്നത്. യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നഹു ലാ യുഖല്ലദു ഫിന്നാർ മഅൽ മുശ്രിക്കീൻ, മുസ്ലിങ്ങളോടൊപ്പമായി ഷഹാദത്തിലായി മരിച്ചാൽ അയാൾ നരകത്തിൽ ശാശ്വതനാവുകയില്ല മുശ്രിക്കുകളോടൊപ്പം എന്നതാണ്. ഫഫീഹി ദലീലുൻ ഖവിയുൻ, ഈ ഹദീസിൽ ശക്തമായൊരു തെളിവുണ്ട്. ഖവിയുൻ ജിദ്ദൻ, വളരെ ശക്തമായ തെളിവുണ്ട്. അന്നഹു ദാഖിലുൻ തഹ്ത മശീഅത്തില്ലാഹി തആല, നിശ്ചയമായും അങ്ങനെ മരണപ്പെടുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ് അവരുടെ അവസ്ഥയുണ്ടാവുക എന്ന്. ഇന്നല്ലാഹു ലാ യഗ്ഫിറു അയ്യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമയ്യശ, നിശ്ചയമായും അള്ളാഹു ശിർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ശിർക്കിന് പുറമെയുള്ളത് അതല്ലാത്ത കാര്യങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം എന്ന്. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതായ ഒരു വിഷയം കൂടിയാണ് പണ്ഡിതന്മാർക്കിടയിൽ. മാത്രമല്ല ആളുകൾക്ക് ഇഷ്കാല് ഉണ്ടാവാം, നിലനിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അന്നതാരിക സ്വലാ കസ്ലൻ ഖാരിജുൻ അൻ മില്ലത്തിൽ ഇസ്ലാം, അലസനായിക്കൊണ്ട് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ എന്നുള്ള വിഷയം. വഹുൽ മഷ്ഹൂർ, അത് പ്രസിദ്ധമാണ്. മിൻ മദ്ഹബിൽ ഹനാബില, ഹനഫി പണ്ഡിതന്മാർക്കിടയിലും ഹനഫി മദ്ഹബിലുമൊക്കെ പ്രസിദ്ധമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അല്ലാമ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിനുൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ല, അദ്ദേഹത്തിൻ്റെ ഷറഹിൽ സുനൻ അബി ദാവൂദിനെ ഷറഹ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നു, ഫയുംകിനു അയ്യക്കൂനൽ മഅന അന്നഹും മാ അമിലു ഷൈഅൻ ബഖിയലഹും ഔ യൻഫഅഹും, അതിൻ്റെ മഅന ഇങ്ങനെയാവാം, അവർക്ക് ഉപകാരപ്പെടുന്നതായ യാതൊരു അമലും അവർ ബാക്കിയാക്കി അവശേഷിപ്പിച്ചിട്ടില്ല. ലാ അന്നഹും ദഖലു ഫിൽ ഇസ്ലാം, അവർ അങ്ങനെയല്ല, അവർ ഇസ്ലാമിൽ പ്രവേശിച്ചു. വശഹിദു അല്ലാ ഇലാഹില്ലല്ലാ, എന്നിട്ടവർ ഷഹാദത്തിന് സാക്ഷികളായി. സുമ്മലം യസ്ജുദു ലില്ലാഹി സജദ, പിന്നെ അള്ളാഹുവിന് വേണ്ടി ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല. വലം യുത്വഅമു മിസ്കീന, ഒരു പാവപ്പെട്ടവർക്ക് ഭക്ഷണം പോലും നൽകിയില്ല. വലം യഹജ്ജു ഹജ്ജ് ചെയ്തിട്ടില്ല. വലം യസൂമു യൗമൻ മിനദ്ദഹരി, ഒരു നോമ്പ് പോലും നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടി യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവരാവാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ല, അദ്ദേഹം പറയുന്നു, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ്റെ വിഷയത്തെ സംബന്ധിച്ച് വലം യരിദ് ഫിൽ കിതാബി വസുന്ന, ഖുർആനിലും സുന്നത്തിലും വന്നിട്ടില്ല. അന്ന താരിക സ്വലാത്തി ലൈസ ബി കാഫിർ ഔ അന്നഹു മുഅ്മിൻ, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറല്ല അതല്ലെങ്കിൽ മുഅ്മിനാണ് എന്നത്. വഗായത്തു മാ വറദ ഫീ ദാലിക നുസൂസുൻ തദുല്ലു അലാ ഫളി തൗഹീദ്, ആ വിഷയത്തിൽ വന്ന പ്രമാണങ്ങൾ കൂടുതലും തൗഹീദിൻ്റെ ഫളിനെ അറിയിക്കുന്നതാണ്. വഷഹാദത്തി അല്ലാ ഇലാഹില്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത്, വസവാബി ദാലിക, അതിൻ്റെ പ്രതിഫലം, വഹിയ ഇമ്മാ മുഖയ്യദുൻ മുഖയ്യദത്തുൻ ബി ഖുയൂദിൻ ഫി നഫ്സി നഫ്സിഹി യംതനിഉ മാഹ അൻ യതുറുക സ്സലാഹ്, നിശ്ചയമായും അത് പ്രത്യേകമായിക്കൊണ്ട് അതോടൊപ്പം തന്നെ നമസ്കാരം ഉപേക്ഷിക്കുന്ന ആൾക്കുകൂടി അതിൽ ഉൾപ്പെടുന്നു എന്നത്. മനുഷ്യന് നമസ്കാരം ഉപേക്ഷിക്കാനുള്ളതായ യാതൊരുവിധ അവസ്ഥകളുമില്ല. കുഫറിൻ്റെതായ തെളിവുകളാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ലഭിക്കുന്നത് എന്നാണ് പൊതുവെ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ലിയന്ന അതില്ലത്ത കുഫ്രിൻ, കുഫറിൻ്റെതായ ദലീലുകൾ, താരിഖ് സ്വലാത്തി ഖാസ, നമസ്കാരം ഉപേക്ഷിക്കുന്നവന് മാത്രമാണ് അങ്ങനെ ഒരു കുഫറിൻ്റെ വിഷയം പ്രത്യേകം വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവൽ ഖാസു മുഖദ്ദമുൻ അലൽ ആം, പൊതുവായതിൽ നിന്ന് പ്രത്യേകമായതിനെ മുന്തിക്കണം എന്നുള്ളതാണ്. കുഫറിനെ എടുത്തു പറഞ്ഞ വിഷയം അത് നമസ്കാരം മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയമായിക്കൊണ്ട് ഇതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. നമസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് വലിയ പാപമാണ്, വലിയ തെറ്റാണത്, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
0: ബാരകല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നിസ്കാരം ഉപേക്ഷിക്കൽ കുഫ്റാണ് എന്ന ഭാഗമാണ് വിശദീകരിച്ച് നൽകിയത്. അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ കാതിന് ആശ്വാസമേകുന്ന, ഹൃദയത്തിന് തണുപ്പേകുന്ന സ്വരം നമുക്ക് വേണ്ടി ആലപിക്കുന്നു റിയ എടവണ്ണ.

0: ജസാക്കുമുള്ള ഹൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ സ്വരം. ഗാനം ആലപിച്ചത് റിയ എടവണ്ണ.
1: പീസ് റേഡിയോ ഇൻസൈറ്റ്, അള്ളാഹുവിനെ അറിയുക. ഈ വിഷയത്തിലെ ആധികാരികമായ സംസാരമാണ് പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത്. സംസാരിക്കുന്നത് മുനവർ ഫൈറോസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വ യസ്സിർലി അംരി വ ഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന നമ്മുടെ സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അള്ളാഹുവിനെ അറിയാൻ നമ്മുടെ ഭൗതികമായ പരീക്ഷണ ഗവേഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് സാധ്യമല്ല. മറിച്ച് അള്ളാഹുവെ അറിയാൻ എങ്ങനെയാണോ അവൻ നമുക്ക് അവനെപ്പറ്റി അറിയിച്ചെന്നത്, ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിൻ്റെ അസ്മാകളിലൂടെയും അള്ളാഹുവിൻ്റെ അഫ്ആലുകളിലൂടെയും നമുക്ക് അള്ളാഹുവിനെ അറിയാം, അഥവാ അള്ളാഹുവിൻ്റെ ഉന്നതമായ മഹത്തരമായ നാമങ്ങൾ വഴിയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക, അള്ളാഹു ഏകനാണ്. അള്ളാഹു സ്വമദ്, അള്ളാഹു നിരാശ്രയനാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണവൻ. ലം യലിദ് വലം യൂലദ്, അവൻ ആരുടെയും പിതാവല്ല, ആർക്കും ജന്മം നൽകിയവനല്ല, ആരുടെയും സന്താനമായി ജനിച്ചവനുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെയില്ല. ഖുർആനിൻ്റെ 112 അധ്യായം സൂറത്തുൽ ഇഖ്ലാസിൻ്റെ 1-4 വരെയുള്ള ആയത്തുകളാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവരെന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. ലാ തഖുദുഹു സിനത്തു വലാ നൗം, ഉറക്കമോ മയക്കമോ ഒന്നും അവനെ ബാധിക്കുകയില്ല. ഖുർആനിൻ്റെ 2 അധ്യായം സൂറത്തുൽ ബക്കറയിലെ 255 ആയത്താണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ, അവൻ ആദ്യമേയുള്ളവനും എല്ലാം നശിച്ചാലും നശിക്കാതെ മരിക്കാതെ അവശേഷിക്കുന്നവനും എല്ലാത്തിനും മുകളിലുള്ളതും എല്ലാത്തിൻ്റെയും പിന്നിൽ അതിനുള്ള സഹായിയായി വർത്തിക്കുന്നവനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അലീമാണ്, എല്ലാം അറിയുന്നവനാണവൻ, അവനറിയാത്ത കാര്യമില്ല. അല്ലാമുൽ ഗുയൂബ്, മറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്നവനാണവൻ. അൽ ആലിമാണവൻ. അസ് സമീഅ്, എല്ലാം കേൾക്കുന്നവനാണവൻ, അവൻ കേൾക്കാത്ത ശബ്ദമില്ല, അവനറിയാത്ത ഭാഷയില്ല. അൽ ബസീർ, എല്ലാം കാണുന്നവനാണവൻ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ കാര്യങ്ങളുടെയും സൃഷ്ടികർത്താവ് അവനാണെങ്കിൽ എല്ലാം അവൻ കാണുന്നുണ്ട്, അവൻ കാണാത്ത ഒരു കാര്യവുമില്ല. അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്, അവന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. ചില ആൾക്കാർ ഒരുപാട് വിമർശനാത്മകമായ ചോദ്യങ്ങൾ ചോദിക്കും, ഇത് അള്ളാഹുവിന് ചെയ്യാൻ കഴിയോ, അത് അള്ളാഹുവിന് ചെയ്യാൻ കഴിയോ. അള്ളാഹുവിന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അർറഹ്മാനാണ്, പരമകാരുണ്യകനാണവൻ. അർറഹീം, കരുണാനിധിയാണവൻ. എല്ലാവർക്കും കാരുണ്യം ചൊരിയുന്ന, വിശ്വാസികൾക്ക് പ്രത്യേകമായി അവൻ്റെ റഹ്മത്ത് കാരുണ്യം ചൊരിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അൽ ഗഫൂറാണവൻ, എല്ലാം പൊറുക്കുന്നവനാണവൻ. പാപക്കറകളുമായി കടന്നു വരുന്നവനാണെങ്കിലും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ആത്മാർത്ഥമായി അവങ്കിലേക്ക് മടങ്ങുന്ന ഒരടിമക്ക് അവന് പാപമോചനം നൽകുന്നു. തവ്വാബാണവൻ, ഇങ്ങനെ അള്ളാഹുവിനെ പഠിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അറിയാതെ ഒരില പോലും പൊഴിഞ്ഞു വീഴുന്നില്ല. ലോകത്തുള്ള കോടാനുകോടി മരങ്ങളിൽ ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് ഒരില നെട്ടറ്റ് താഴെ വീഴുന്നുണ്ടെങ്കിൽ അതുപോലും അള്ളാഹു അറിയുന്നുണ്ട്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അവനറിയാതൊരു ഇല പോലും പൊഴിഞ്ഞു വീഴുന്നില്ല. ആറാം അധ്യായത്തിൻ്റെ 59-ാമത്തെ വചനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ക്ഷീണം ബാധിക്കുകയില്ല, ഉറക്കം ബാധിക്കുകയില്ല, ഒരു നിമിഷം പോലും അവൻ അശ്രദ്ധനാവുകയില്ല, ആർക്കും അവനെ പറ്റിക്കുവാൻ കഴിയില്ല. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വഅസിറു ഖൗലകും വജഹറൂബി ഇന്നഹു അലീമും ബിദാതി സുദൂർ, നിങ്ങൾ വാക്ക് രഹസ്യമാക്കുക അല്ലെങ്കിൽ പരസ്യമാക്കുക, ഹൃദയങ്ങളിലുള്ളതുപോലും അറിയുന്നവനാകുന്നു അവൻ. ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ യുക്തിവാദിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം ജനങ്ങളെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, അള്ളാഹു മാത്രമല്ല സൃഷ്ടാവ്, ഞാനും പലതും സൃഷ്ടിക്കും. അയാൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് കുറച്ച് മാംസം കൊണ്ടുവരിക. ആളുകൾ അയാൾക്ക് മാംസം കൊണ്ടുപോയി കൊടുത്തു. ആ മാംസത്തെ അയാൾ ഇലയിൽ പൊതിഞ്ഞു, ഒരു പാത്രത്തിൽ അടച്ചു വച്ചു. ഒരാഴ്ചക്ക് ശേഷം ഇയാൾ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഇത് തുറന്നു നോക്കൂ. ആൾ തുറന്നു നോക്കിയപ്പോൾ നിറയെ പുഴുക്കൾ. ആൾ പറഞ്ഞു, ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചതാണ്, ഒരാഴ്ച മുമ്പ് ഒരു പുഴു പോലും ഇതിലുണ്ടായിരുന്നില്ലല്ലോ, ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചതാണ് എന്നാണ്. വളരെ ബാലിശമായ ഒരു വാദമാണ് അയാൾ ഉന്നയിച്ചത്. അപ്പോൾ ആൾക്കാർ തിരിച്ചു ചോദിച്ചു, നിങ്ങളാണ് സൃഷ്ടിച്ചതെങ്കിൽ ഇതിലെത്ര പുഴുക്കളുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അയാൾ പറഞ്ഞു, എനിക്ക് പറയാൻ കഴിയില്ല. ഈ പുഴുക്കളിൽ എത്ര ആൺപുഴുക്കളുണ്ട്, എത്ര പെൺപുഴുക്കളുണ്ട്, നിങ്ങൾക്ക് നിർവചിക്കാൻ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അയാൾ അവിടെ തോറ്റുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെപ്പറ്റിയും കൃത്യമായും വ്യക്തമായും അറിയുന്നവനാണവൻ. അവന് ക്ഷീണമോ മയക്കമോ ഒന്നും ബാധിക്കുകയില്ല, അവൻ മരിക്കുകയില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമാണവൻ. ലാ യമൂത്ത്, അവൻ മരിക്കുകയില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ അവിടുത്തെ ഖലീഫ, അവിടുത്തെ പിൻഗാമിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഇതാ മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു, ആരെങ്കിലും അള്ളാഹുവെ ആരാധിക്കുന്നുവെങ്കിൽ അള്ളാഹു മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നാണ്. മരണമില്ലാത്തവനാണവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായി ശിക്ഷിക്കുവാൻ കഴിയുള്ളവനാണ്. ദുനിയാവിലും പരലോകത്തും അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുത്തു മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മുകളിൽ അവൻ്റെ സിംഹാസനത്തിൽ, അവൻ്റെ അർശിൽ ആരോഹിതനാണ്. എന്നാൽ അവൻ്റെ അറിവിലും കഴിവിലും, വഹുവ മഅകും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അവൻ്റെ കാഴ്ചയിൽ, അവൻ്റെ കേൾവിയിൽ അവൻ നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കലുള്ളത് തീർന്നു പോവുകയില്ല. അള്ളാഹുവിൻ്റെ ഖജനാവുകൾ വിശാലമാണ്. അവനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു ഒരിക്കലും ഈ ലോകത്തേക്ക് ഇറങ്ങി വരികയില്ല. അവൻ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് അവതാരമായിക്കൊണ്ട് കടന്നു വരികയില്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ മനുഷ്യനായിക്കൊണ്ട് അവതരിക്കുകയോ മറ്റ് ജീവികളായി അവതരിക്കുകയോ ചെയ്യുകയില്ല. അതെല്ലാം അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. ഈ പ്രപഞ്ചാതീതനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. സമയം പോലും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹു എന്നാണ് ഉണ്ടായതെന്ന് ചോദിക്കുന്ന ചോദ്യം പോലും വളരെ അബദ്ധകരമായ ചോദ്യമാണ്. കാരണം സമയത്തെപ്പോലും സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഏത് സമയത്തുണ്ടായത് എന്ന ചോദ്യം തന്നെ അബദ്ധമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഹുവൽ ഔവൽ, അവനാണ് ആദ്യമുള്ളവൻ. ആദ്യത്തിന് മുമ്പ് ഒരു ആദ്യമില്ല. ആദ്യത്തെ മനുഷ്യൻ ആദം നബിയാണെങ്കിൽ, ഒന്നാമത്തെ മനുഷ്യൻ ആദം നബിയാണെങ്കിൽ, അതിനു മുമ്പുള്ള മനുഷ്യനാരാണെന്ന ചോദ്യം അപ്രസക്തമാണെങ്കിൽ, ആദ്യത്തേതിനു മുമ്പ് ഒരു ആദ്യമില്ല. അള്ളാഹുക്ക് മുമ്പ് വേറെ ഒന്നില്ല. അവൻ ജനിച്ചവനല്ല, സൃഷ്ടിക്കപ്പെട്ടവനല്ല. പിന്നെ അവനെ ആരാണ് സൃഷ്ടിച്ചതെന്ന ചോദ്യം പോലും അപ്രസക്തമാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ സ്രഷ്ടാവ് അവനാണ്, നമ്മുടെ സംരക്ഷകൻ അവനാണ്, നമുക്ക് കാണുവാൻ കണ്ണുകളും, കേൾക്കുവാൻ കാതും, ചിന്തിക്കുവാൻ ഹൃദയവും, സംസാരിക്കുവാൻ നാവും, പിടിക്കാൻ കൈയും, നടക്കാൻ കാലുകളും, സഞ്ചരിക്കുവാനുള്ള ഭൂമിയും, താമസിക്കുവാനുള്ള പാർപ്പിടവും, വാസയോഗ്യമായ സംവിധാനങ്ങളും, ഇവിടെ ശ്വസിക്കുവാനുള്ള വായുവും തുടങ്ങി എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹുവിൽ നിന്നാണ്. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹമുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നാണ്. അവൻ്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമാണ്. വ്യത്യസ്ത തരത്തിലുള്ള പഴങ്ങൾ അവൻ നിർമ്മിച്ചു, വ്യത്യസ്ത പൂക്കൾ ഈ ഭൂമിയിൽ അവൻ സംവിധാനിച്ചു, പല രൂപത്തിലുള്ള പല പ്രകൃതത്തിലുള്ള ജീവജാലങ്ങൾ അല്ലാഹു തആല ഇവിടെ സംവിധാനിച്ചു. പറക്കുന്ന പറവകൾ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ കന്നുകാലികളെ നമുക്ക് കാണാൻ കഴിയും, പ്രാണികളുണ്ട്, സൂക്ഷ്മജീവികളുണ്ട്, സമുദ്രത്തിൽ നീന്തുടിക്കുന്ന മത്സ്യങ്ങളുണ്ട്, പാമ്പിനെ പോലെയുള്ള ഇഴജന്തുക്കളുണ്ട്. ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖാലിഖാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ജനിച്ചത് മുതൽ നമുക്ക് കഴിക്കാൻ ആവശ്യമായ ഓരോന്നും ഇവിടെ അല്ലാഹു സംവിധാനിച്ചു. അമ്മിഞ്ഞപ്പാലായി നമ്മൾ കുടിക്കുന്ന ആ ഒരു അമൃത്, ആ ഒരു മധുരം, അവിടെ നിന്ന് തുടങ്ങി ഓരോ ഭക്ഷണവും ഈ ലോകത്ത് അല്ലാഹു നമുക്ക് സംവിധാനിച്ചു. ഈ ലോകത്ത് നമ്മൾ പിറന്നു വീഴുന്നതിന് മുമ്പ് മാതാവിൻ്റെ വയറ്റിൽ വളരുവാനാവശ്യമായ രൂപത്തിലുള്ള ഉപജീവനവും നൽകിയവനാണ് അല്ലാഹു. അർറാസിഖാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ഇങ്ങനെ അല്ലാഹുവിനെ പറ്റി പഠിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന നമ്മുടെ സൃഷ്ടികർത്താവായ, നമ്മുടെ സംരക്ഷകനായ, നമ്മോട് ഏറെ കാരുണ്യമുള്ള ആ അല്ലാഹുവിനെ അറിയുവാൻ, അവൻ നമുക്ക് മുമ്പിൽ അറിയിച്ചിട്ടുള്ള സ്വർഗത്തിലേക്കുള്ള വഴിയായ ഇസ്ലാം എന്ന മതത്തെ അറിയുവാൻ, അധ്യാപനങ്ങൾ കൃത്യമായി നെഞ്ചേറ്റി അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള ദാസന്മാരായി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവണം. കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഇൻസൈറ്റ്, അള്ളാഹുവിനെ അറിയുക. ഗഹനമായ സംസാരവുമായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുനവർ ഫൈറോസ്.

0: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വിജയപീഠം. ചെറുകിട സംരംഭവും ഇന്നൊവേഷനും. നമ്മോടൊപ്പം ചേരുന്നത് താഹ റഷാദ്, കൂടെ അബ്ദുസ്സലാം വിട്ടി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വിജയപീഠം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിജയപീഠം പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ ഉള്ളത് പോണ്ടിച്ചേരി സർവകലാശാലയിൽ നിന്നും PhD സ്കോളറായിട്ടുള്ള, റിസർച്ച് പൂർത്തിയാക്കിയിട്ടുള്ള താഹ റഷാദാണ് നമ്മുടെ കൂടെയുള്ളത്. വിസ്ഡം യൂത്തിൻ്റെ മണ്ഡലം ഭാരവാഹിയും ജില്ലാ പ്രതിനിധിയുമായിട്ടുള്ള താഹ റഷാദ്, അദ്ദേഹത്തിനെ നമുക്ക് വിജയപീഠത്തിലേക്ക് വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും.
2: അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അപ്പോൾ വളരെ സന്തോഷമുണ്ട് നമ്മൾ റേഡിയോയിലെ വിജയപീഠം പരിപാടിയിൽ നമുക്കിങ്ങനെ ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞതിൽ. ഇവിടെ റിസർച്ച് സ്കോളറായിട്ടിപ്പം കഴിഞ്ഞല്ലോ അല്ലേ? യെസ്. അപ്പോൾ വലിയ ഭാവുകങ്ങൾ നേരുന്നു മാഷാല്ലാ. പിന്നെ നമ്മൾ വിജയപീഠത്തിൽ സാധാരണ ഇങ്ങനെ ഇത്തരം ടോപ്പിക്കുകളിലൂടെയാണ് പലപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു റിസർച്ചിൻ്റെ ഏരിയ തന്നെ ഇന്നൊവേഷൻ കോമ്പിറ്റൻസി അനലൈസിസ് പ്രഡിക്റ്റീവ് മോഡൽ ഫോർ ഇന്നൊവേഷൻ ഔട്ട്കം ഇൻ മൈക്രോ എൻ്റർപ്രൈസസിലെ. ഇങ്ങനെ പറയുമ്പോൾ എന്താന്ന് ചിലപ്പോൾ സാധാരണക്കാരായ ആളുകൾ സംബന്ധിച്ചിടത്തോളം എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത് എവിടെ എവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാത്തവർക്കാണെന്ന് പരിചയപ്പെടുത്താൻ തോന്നുന്നു.
2: ഞാൻ ത്വഹ റഷാദ്. എൻ്റെ വീട് രാമനാട്ടുകരക്കടുത്ത് ഫറൂഖ് കോളേജിനടുത്ത് വാഴയൂർ പഞ്ചായത്തിൽ തിരുത്തിയാട് എന്നുള്ള പ്രദേശത്താണ്.
1: അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഈ ചെറുകിട സംരംഭം ഇത്തരമൊരു മേഖലയിൽ റിസർച്ച് എടുക്കാനുള്ള ഒരു പ്രചോദനം എന്താണ്? അത് അത്തരം കാര്യങ്ങളിലേക്ക്
2: ചെറുകിട സംരംഭം എന്ന് നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയുമെങ്കിലും അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്പം കൂടെ ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ സംരംഭകരും ഒരു ആസ്പയറിങ് എൻ്റർപ്രണേഴ്സ് എല്ലാം എത്തുന്നു. എന്നിട്ടും ഫോർ എക്സാമ്പിൾ US ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പഠനപ്രകാരം 10-ൽ 9 പേരും ഇവിടെ ഫെയിലാകുകയാണ്. ആദ്യ 5 വർഷത്തിനകം തന്നെ 90% ആളുകളും ഫെയിലാകുന്ന ഒരു ഏരിയയാണ് എൻ്റർപ്രണർഷിപ്പ്. അതിൽ തന്നെ ഇന്ത്യയിൽ 99% ഈ ഇവിടെയാണ് വരുന്നത്, മൈക്രോ എൻ്റർപ്രണേഴ്സാണ്.
1: യെസ്. അപ്പോൾ നമ്മൾ ഈ മൈക്രോ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുമ്പോഴേ ഞാൻ ഇപ്പോൾ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കി ആദ്യം ചെറുകിട സംരംഭകരെന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ചെറിയ ചായപ്പിടിക്കാർ അതുപോലെ ചെറിയ ചെറിയ പലചരക്ക് കടക്കാർ, ശരിക്ക് അതാണോ ചെറുകിട സംരംഭങ്ങളുണ്ട്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
2: അധികം ആളുകൾക്ക് ഇങ്ങനെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. എന്താണ് ചെറുകിട മലയാളത്തിൽ നമ്മൾ പറയുമെങ്കിലും ഇത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ MSME ആക്ട് പ്രകാരമാണ് ഇതിൻ്റെ കാറ്റഗറൈസേഷൻ വരുന്നത്. 2025 ഡെഫിനിഷൻ പ്രകാരം 2.5 കോടിയിൽ താഴെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള നിക്ഷേപമുള്ള കമ്പനികളും അതുപോലെ അവരുടെ ടേൺ ഓവർ അഥവാ വാർഷിക വരുമാനം എന്നുള്ളത് 10 കോടിയിൽ താഴെയുമാകുമ്പോഴാണ് അവർ മൈക്രോ എൻ്റർപ്രണേഴ്സ് ആകുന്നത്, ചെറുകിട നിക്ഷേപകർ. അതായത് നമ്മളിവിടെ കാണുന്ന 50,000 കച്ചവടം ചെയ്യുന്നവർ മാത്രമല്ല, ഒരു വർഷം 10 കോടി വരെ വരുമാനം ഉണ്ടാക്കുന്നവരും ഈ ഒരു കാറ്റഗറിയിലാണ് പെടുന്നവരാണുള്ളതാണ്. അപ്പോൾ അത്രയും വലിയ ഏരിയയാണ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ 98.85%, അറൌണ്ട് 99% എന്ന് പറയാം, MSME വരുന്നതിൽ 99% ഇന്നത്തെ കണക്കനുസരിച്ച് ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ഏരിയയാണ് ചെറുകിട എന്ന് നമ്മൾ പറയുമെങ്കിലും.
1: അപ്പോൾ വാക്കുകൊണ്ട് ചെറുകിട ഉള്ളൂ, ബാക്കിയൊക്കെ വൻകിട തന്നെയാണ്.
2: തീർച്ചയായും 10 കോടി എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വൻകിട.
1: ഈ വൻകിട കമ്പനികൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഇതിൻ്റെയും ഇതിക്കും അതിനും മീതെയാണ്.
2: തീർച്ചയായിട്ടും ഈ MSME 3 കാറ്റഗറി ആണുള്ളത്, പ്രത്യേകിച്ച് ഇന്ത്യ. പുറമേയൊക്കെ നമുക്ക് SME എന്നാണ് പറയുന്നത്, എന്നാൽ ഇന്ത്യയും മറ്റു ചില രാജ്യങ്ങളിലും ഇതിൻ്റെ കാറ്റഗറൈസേഷൻ MSME ആണ്. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് എന്നുള്ളതാണ്. ഈ മൈക്രോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്, ഇനി അതിന് മേലെ സ്മോൾ എൻ്റർപ്രൈസസ് ഉണ്ട്, മീഡിയം എൻ്റർപ്രൈസസ്. മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനം 500 കോടിയിൽ താഴെ ആകുമ്പോഴാണ്.
1: ഓ,
2: അത്രയും വലുതാണ്. അപ്പോൾ അതിനേക്കാളും മേലെയുള്ള ബിസിനസ് എന്തായാലും ഉണ്ട്. ലാർജ് ബിസിനസ് ഹൗസസ്, മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാം ഇതിന് മേലെയും ഉണ്ട്. അപ്പോൾ ഈ MSME വരുന്നത് 500 കോടിയിൽ താഴെ വരുമാനമുള്ള ഈ കമ്പനികളും അവയിൽ തന്നെ 10 കോടിയിൽ താഴെയുള്ളൊരു ഏരിയയാണ് നമ്മൾ ചെറുകിട എന്ന് പേരെടുത്ത്
1: പേരെടുത്തു. അപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും താഴെയുള്ള നമ്മൾ കാണുന്ന ചെറിയ ബിസിനസ് നടത്തിപ്പോകുന്ന ആളുകളെ അവരെന്തിലാണ് ഉൾക്കൊള്ളിക്കുക, അവരെങ്ങനെയാണ് നമ്മൾ പറയുക?
2: ഏറ്റവും താഴെയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൊതുവേ ഇൻവെസ്റ്റ്മെൻറ്റ് IT സെക്ടറിലേക്കാണ് പൊതുവെ BTech കഴിഞ്ഞും പലരും. അപ്പം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. വിത്ത് ലെസ് ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയ ഒരു ഏരിയ അല്ലാത്തത് കൊണ്ട് ടെക്നോളജി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കൂടുതൽ എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് തന്നെ ഒരു സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മതി. പക്ഷെ അവരും വരുന്നത് ഈ മൈക്രോ എൻ്റർപ്രൈസ് എന്നുള്ള കാറ്റഗറിയിലായിരിക്കും.
1: അങ്ങനെയായിരിക്കും അല്ലേ? അപ്പം അതിൽ ഇന്നോവേഷൻ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ശരിക്കും എന്താ ഈ ഇന്നോവേഷൻ കോമ്പിറ്റൻസി?
2: ഇന്നോവേഷൻ അത് എന്താണ് ഇന്നോവേഷൻ നമുക്ക് പറഞ്ഞു തുടങ്ങാം,
1: എന്നിട്ട് കോമ്പിറ്റൻസി
2: കോമ്പിറ്റൻസി പറയാറ്. ഇന്നോവേഷൻ അതിനെ കാണുന്ന ആളുടെ കണ്ണുപോലെ ഇരിക്കും, കാഴ്ചപ്പാട് പോലെ ഇരിക്കും. ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഇന്നോവേഷൻ എന്നുള്ളത് ഇൻവെൻഷൻ ആണ്, പുതുതായിട്ട് കണ്ടെത്തുക, റിസർച്ച് നടത്തുന്നു. എന്നാൽ ഒരു ബിസിനസ്സിനെക്കാരനെ സംബന്ധിച്ചിടത്തോളം പുതിയത് കണ്ടെത്തിയിട്ട് കാര്യമില്ല, അതിലൂടെ അവനക്ക് പണം നേടണം, വരുമാനം ഉണ്ടാക്കാൻ പറ്റണം, അല്ലാത്തതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഇന്നോവേഷൻ അല്ല. അതുകൊണ്ടാണ് ആപ്പിൾ എടുത്ത് 999 രൂപയുടെ

0: അതുകൊണ്ടാണ് എക്സ്പേർട്സ് ഇതിനെയെല്ലാം, ഇതൊന്നും ഇന്നോവേഷൻ അല്ല, ഓവർ എൻജിനീയറിംഗ് ആണ്. ഓൾറെഡി വർക്ക് ചെയ്യുന്നൊരു സംഗതി എടുത്തിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് അതിന് ഇന്നോവേഷൻ എന്ന് പേരിട്ടതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നത്. അപ്പം ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് പെർസ്പെക്റ്റീവിൽ ഇന്നോവേഷൻ ഇൻവെൻഷൻ പ്ലസ് കൊമേഴ്ഷ്യലൈസേഷൻ, പുതുതായിട്ട് വല്ലതും കണ്ടെത്തുകയും വേണം, അതിനെ മാർക്കറ്റ് ചെയ്യുക കൂടെ ചെയ്യണം.
1: ആളുകൾക്ക് അത് അക്സെപ്റ്റബിൾ ആവണം,
0: അക്സെപ്റ്റബിൾ ആവണം, ആൾക്കാർക്ക് അത് ഉപയോഗിക്കാനും പറ്റണം. അതുകൊണ്ടാണ് ജോസഫ് ഷംബീറ്റർ ഉണ്ട്, ഫേമസ് മാനേജ്മെന്റ് ഗുരുവാണ്, അദ്ദേഹം പറഞ്ഞു ഇന്നോവേഷൻ എന്നുള്ളത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനാണ്. നിലവിലുള്ള ഒരു ഒരു ടെക്നോളജിയെ ഡെസ്ട്രോയ് ചെയ്തുകൊണ്ട് പുതിയൊരു ടെക്നോളജി വരും. അപ്പോൾ അത് പുതിയ ടെക്നോളജി വരുന്നു മാത്രമല്ല, പഴയതിൻ്റെ ഉപയോഗത്തെക്കാൾ സുപ്പീരിയർ ആയൊരു യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യാനും അതിന് സാധിക്കുന്നു, പഴയതിനെ റീപ്ലേസ് ചെയ്യാനും പറ്റുന്നു, അത് ജനങ്ങൾക്കും സൊസൈറ്റിക്കും എല്ലാം ഉപകാരപ്രദമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇൻവെൻഷൻ ഉണ്ടാകണം, മാർക്കറ്റിനത് യൂസ്ഫുൾ ആയിരിക്കണം, അത് പ്രോപ്പറായിട്ട് ലോഞ്ച് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എല്ലാം സാധിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു മാനേജ്മെൻറ് തിങ്കർ ഉണ്ട്, ബെസൻ്റ് ആൻഡ് ടിഡ്, അദ്ദേഹം ഈ രണ്ട് പേര്. അവരിതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഓണ്ടർപ്രണർഷിപ്പും ഇന്നോവേഷനും രണ്ടും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഓണ്ടർപ്രണർ, ഇന്നോവേഷൻ ഇല്ലാത്ത ഓണ്ടർപ്രണർ എന്നത് അൺഇൻസ്പയർഡ് ആണ്, അയാൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടാവില്ല. കാരണം ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയും മറ്റും കിട്ടണമെങ്കിൽ അവർ എന്തായാലും ഇന്നോവേറ്റീവ് ആയിരിക്കണം. തിരിച്ചോ, ഓണ്ടർപ്രണർഷിപ്പ് ഇല്ലാതെ ഇന്നോവേഷൻ മാത്രമാകുമ്പോഴോ അത് അൺഫുൾഫിൽഡ് ആവും. കാരണം കണ്ടുപിടിച്ചു വെച്ചു, ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കണം, സക്സസ്ഫുള്ളായി ലോഞ്ച് ചെയ്യേണ്ടതുണ്ട്, അതുവഴി ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്, ഇതൊന്നും നടക്കുകയും ഇല്ല. സോ രണ്ടും കോ എക്സിസ്റ്റ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ടേംസിൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവെൻഷൻ പ്ലസ് കൊമേഴ്ഷ്യലൈസേഷൻ എന്നുള്ള നമുക്ക് അക്കാഡമിക്കലി പറയാം.
1: ഇപ്പോൾ താരശാദ് നിങ്ങൾ പറഞ്ഞപ്പോൾ ഇന്നോവേഷൻസ് പറഞ്ഞതിൽ, നമ്മൾ ഇന്നോവേഷൻ സമൂഹത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്കത് ഉപകാരം, ഇപ്പോൾ ഏതൊരു കമ്മ്യൂണിറ്റി ആയിരിക്കും ഏതൊരാൾ ആദ്യം കാണുക, ഏതൊരു കമ്മ്യൂണിറ്റിയാണ്, ഓരോ കമ്മ്യൂണിറ്റിയിൽ ഓരോ തരത്തിലുള്ള ആളുകളുണ്ടാവുമല്ലോ. ഇപ്പം അവരുടെ മണി എത്രമാത്രം, പിന്നെ ഒരു ഹയർ കാറ്റഗറിയിലെ ആളുകളാണെങ്കിൽ അവർ വാങ്ങുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. സാധാരണക്കാരനെ സംബന്ധിച്ചാൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരല്ല ഉണ്ടാവുക, ഇതിൽ ആരെ കണ്ടിട്ടായിരിക്കും ഇത് അതിനെങ്ങനെ
0: ഇന്നോവേഷൻ വേണ്ടത്? അതെ അതെ, അത് ഓരോ കമ്പനികളാണ് ഇന്നോവേഷൻ ചെയ്യുന്നത്, അതിന് ഫണ്ട് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഗോൾസ് പോലെ ഇരിക്കും. മാത്രമല്ല, ഈ പുതിയ ഇൻവെൻഷൻസ് എല്ലാം വരുമ്പോൾ എപ്പോഴും എലൈറ്റ് ക്ലാസ്സിനായിരിക്കും ആക്സസിബിൾ ആയിരിക്കുക. ഫോർ എക്സാമ്പിൾ, പണ്ട് പേഴ്സണൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞതൊക്കെ ഒരിക്കലും സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതുപോലെ തന്നെ പണ്ടത്തെ ക്യാമറകളും പലതും എല്ലാം. എന്നാൽ ഇപ്പോഴോ നമ്മുടെ സ്മാർട്ട് ഫോണിലെല്ലാം നമുക്ക് നമ്മുടെ ഹെൽത്ത് ട്രാക്കറുണ്ട്, നമുക്ക് GPS സൗകര്യങ്ങളുണ്ട്, ഫോൺ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉള്ള ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനാണ് ഈ 2020 അന്തരിച്ച ക്ലേറ്റൺ ക്രിസ്റ്റൻസൺ എന്നുള്ള ഹാർവാർഡിലെ പ്രൊഫസറുണ്ട്, അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ എന്നുള്ളത്. ഈ 21 ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ റെവല്യൂഷണറി കോൺസെപ്റ്റ് എന്നുള്ള എനിക്ക് അറിയപ്പെടുന്നതാണ്. അതായത്, സാധാരണക്കാരൻ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ആയ വലിയ ടെക്നോളജി ഓൾറെഡി ഉണ്ടായിരിക്കും, വലിയ ബിസിനസ് ഹൗസസ് അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അത് കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് ലാഭം നേടുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവരെപ്പോഴും ഭീതിയിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഇന്നോവേഷൻ ഡിലമ്മ എന്നുള്ള ബുക്കിലാണ് വരുന്നത്. എന്തുകൊണ്ട്? പുതിയ പ്ലെയേഴ്സ് വരികയും അവരിതിനെയെല്ലാം ഈസിലി ആക്സസബിളായ നിലക്ക് റീഎഞ്ചിനീയർ ചെയ്തെടുക്കുകയും ചെയ്താൽ അവരുടെ എന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള ടെക്നോളജിയേക്കാൾ സുപ്പീരിയർ ടെക്നോളജി കുറഞ്ഞ ചെലവിൽ സാധാരണക്കാരന് നൽകും. അതാണ് സ്മാർട്ട് ഫോൺ നമ്മുടെ ഒരു എക്സാമ്പിൾ. കാരണം ഇപ്പം പറഞ്ഞിരിക്കുന്ന വലിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ തന്നെ എല്ലാ ഫംഗ്ഷൻസും നമ്മുടെ കൈകളിൽ ഏതൊരു സാധാരണക്കാരനും 10,000 രൂപയിൽ കുറഞ്ഞ രൂപയ്ക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു ഫോണൊക്കെ എത്തിക്കുകയാണ്. ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഇന്നോവേഷൻ ടാർഗറ്റ് ചെയ്യുന്നത് ഓരോ കമ്പനിയുടെയും ഗോൾ പോലെ ഇരിക്കും. വലിയ ഇപ്പോൾ പ്രീമിയം ക്ലാസ് മാത്രം ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ അവർ ഈ എലൈറ്റ് ക്ലാസ്,
1: അവരെ കസ്റ്റമർ ഇന്നൊരു കാറ്റഗറിയിലാണ് അവർക്ക് അറിയാം.
0: പക്ഷേ അറ്റ് എനി ടൈം അത് എന്ത് ചെയ്യും, ഈ സാധാരണക്കാരനും എത്തിപ്പെടാവുന്ന നിലക്ക് വേറെയും പ്ലെയേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്.
1: ഭാഗമായി
0: വരും അതൊരു ബാറ്റിൽ ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ആണ്.
1: ശരി, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു ഒരു ഒരു കാലത്ത് ഇന്ന ഇന്ന കാറ്റഗറിയിലെ ആളുകളായിരുന്നു അതിന്റെ കസ്റ്റമേഴ്സ്, പക്ഷേ പിന്നെ സാധാരണക്കാരിലേക്ക് അത് എത്തും.
0: അത് മാറുന്നതാണ്.
1: യെസ്, ഓക്കെ. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പം ഇന്നോവേഷൻസ് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു കോമ്പിറ്റൻസിയെ കുറിച്ച് കുറച്ചുകൂടി.
0: ഇന്നോവേഷൻ എന്നുള്ളതിൽ ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. പീറ്റർ ഡ്രക്കർ ഒരിക്കൽ പറഞ്ഞു, യു കനോട്ട് മാനേജ് വാട്ട് യു കനോട്ട് മെഷർ. നമുക്ക് അളക്കാൻ സാധിക്കാത്ത ഒന്നും നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഇന്നോവേഷൻ കമ്പനിയിൽ ഇമ്പ്രൂവ് ചെയ്യണം, അതിന് ബേസിക്കലി മെഷർ ഇപ്പോൾ എത്രയെന്ന് അറിയണം, എന്നാലേ അത് കൂട്ടുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുള്ളൂ. ഈ ഇന്നോവേഷൻ കംസ് ഇൻ ഡിഗ്രീസ്, ഓരോ ഡിഗ്രീസൊക്കെ ആയിട്ടായിരിക്കും, അല്ലാതെ ഇറ്റ്സ് നോട്ട് എ യെസ് ഓർ നോ, ഇന്നോവേറ്റീവ് ഓർ നോട്ട് എന്നുള്ളതല്ല. അപ്പോൾ എത്ര ഡിഗ്രിയാണ് നമ്മുടെ കമ്പനി ഇപ്പം നമ്മുടെ എബിലിറ്റി എത്രയാണ് എന്നൊക്കെ അറിയാം.

0: ചെയ്യേണ്ടതുണ്ട്, മെഷർ ചെയ്യേണ്ടതുണ്ട്. അതിന് നിലവിലുള്ള ടൂൾസ് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ടെങ്കിലും എല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്നത് വലിയ ബിസിനസ് ഹൗസുകളെയാണ്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ചെറുകിടക്കാർക്ക്, മൈക്രോ എൻ്റർപ്രണേഴ്സിന്, ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നിലക്കുള്ള ടൂൾസ് ഇല്ല. ഉദാഹരണത്തിന് കമ്പനീസ് ഇന്നൊവേഷൻ എന്ന് പറയുമ്പോഴേക്കും സ്റ്റഡീസിലെല്ലാം റിസർച്ചിന് എത്ര സ്പെൻഡ് ചെയ്യുന്നു, സയൻറ്റിസ്റ്റ് എത്ര ഉണ്ട് അവിടെ, പിന്നെ അതുപോലെ റിസർച്ച് ഹൗസ് എന്നുള്ള നിലക്ക്, ലാബ് എന്നുള്ള നിലക്കൊക്കെ അവരുടെ എക്സ്പെൻഡിച്ചർ, ഇതെല്ലാം മെഷർ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ്, പാറ്റേൺസ് ഫയൽ ചെയ്തത് എത്രയുണ്ട് എന്നൊക്കെ മെഷർ ചെയ്യണം. ഇതൊന്നും ചെറുകിടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല. അപ്പോൾ അവരുടെ നിലക്കും ഇന്നൊവേഷൻസ് നടക്കുന്നുണ്ട് അവരുടേതായത്. ഇത് അളക്കാനുള്ളതായ ഒരു മെഷർമെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോഴാണ് എത്ര വലിയ ആളാവട്ടെ ചെറിയ ആളാവട്ടെ, കോമ്പിറ്റൻസി എല്ലാവർക്കും ഒരുപോലെയല്ലേ. ഈ മൈക്രോ എൻ്റർപ്രൈസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, 10 കോടിയിൽ താഴെ വാർഷിക വരുമാനമുള്ളവരെല്ലാം അതിൽ പെട്ടു. അപ്പോൾ കുറവുള്ളവനും കൂടുതലുള്ളവനും എല്ലാം പെടുന്നതുകൊണ്ട് യൂണിഫോം ക്ലാസ് അല്ല. എന്നാൽ കോമ്പിറ്റൻസി എന്നുള്ള നിലക്ക് എല്ലാവരും ഈക്വലായിരിക്കും. നമുക്കിപ്പോൾ വലിയ രണ്ട് രാജ്യം, ഒരു വലിയ രാജ്യവും ചെറിയ രാജ്യവും തമ്മിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ വലുതാവട്ടെ ചെറുതാവട്ടെ 11 പേർക്കല്ലേ കളിക്കാൻ പറ്റും. എന്ന പോലെ നമ്മുടെ കോമ്പിറ്റൻസി നോക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഒരു ടൂൾ മുന്നോട്ട് വെക്കുമ്പോൾ കോമ്പിറ്റൻസി ബേസ് ചെയ്തുകൊണ്ടാണ് എങ്കിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെഷർമെൻറ്റ് സ്കീം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഞാൻ കോമ്പിറ്റൻസി അറിഞ്ഞെടുക്കുന്നത്. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് കോമ്പിറ്റൻസി ബേസ്ഡ് വ്യൂ എന്നുള്ളൊരു തിയറി പ്രകാരമാണ്. അതുകൊണ്ട് 10 കോടി ഇൻവെസ്റ്റ് ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിക്കും ചെറിയ നഷ്ടത്തിലുള്ള കമ്പനി ആവട്ടെ ചെറിയ കമ്പനി ആവട്ടെ, അവർക്ക് ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്വന്തം മെഷർ ഇന്നൊവേഷൻസിനെ കോമ്പിറ്റൻസി ബേസ് ചെയ്തുകൊണ്ട് അളക്കുവാനും ഒക്കെ, എങ്ങനെയാണെങ്കിൽ അടുത്ത വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഇത്ര വരുമാനം ഉണ്ടാകും അല്ലെങ്കിൽ ഇത്ര ഇന്നൊവേഷൻ ഔട്ട്പുട്ട് ഉണ്ടാകും എന്ന് പ്രെഡിക്ട് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഉപയോഗം.
1: യെസ്, ഓക്കെ. പിന്നെ അതിൽ നമുക്കിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നൊവേഷൻ കുറേ അതിൻ്റെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന് എന്തുകൊണ്ട് അത് അനിവാര്യമായി മാറുന്നു, ഇന്നൊവേഷൻസ് ഇല്ലെങ്കിൽ എന്തായിരിക്കും ഒരു മൈക്രോ എൻ്റർപ്രണേഴ്സിന് അല്ലെങ്കിൽ ഈ ചെറുകിട സംരംഭകർക്ക് അവരുടെ മുമ്പിൽ ഇന്നൊവേഷൻസ് ഇല്ലെങ്കിൽ എന്തായാലും?
0: ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ഇന്നൊവേഷൻ എന്നുള്ളത് കമ്പൾസറിയാണ്, കാരണം ബോത്ത് കോ എക്സിസ്റ്റ്.
1: യെസ്,
0: ഒന്നില്ലെങ്കിൽ മറ്റൊന്ന് മീനിങ് ഫുൾ അല്ല. അപ്പം ഇന്നത്തെ കാലത്ത് ഭയങ്കര കോമ്പറ്റിറ്റീവായ ലോകമാണ്.
1: അതെ,
0: ഒരാൾ ഓരോ ബിസിനസ്സുകാരനും നാട്ടിലെന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോമ്പറ്റീറ്റേഴ്സിനെ അതുപോലെ മാർക്കറ്റിനെ എല്ലാം, എന്ത് നമുക്ക് പുതിയത് നൽകാൻ പറ്റും എന്നുള്ള നിലക്ക് സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മേക്കാൾ വെൽ ഫണ്ടഡ് ആയ വെൽ റൺ ആയ ഒരു കമ്പനിക്ക് എപ്പോഴും നമ്മുടെ മേലെ പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈയൊരു ഭയങ്കര വോളറ്റൈലായ ഈ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളെപ്പോഴും പുതിയതായത് കൊണ്ടുവരാനും കസ്റ്റമേഴ്സിന് എന്ത് വേണമെന്ന് മനസ്സിലാക്കിയതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും സാധിച്ചിട്ടില്ലെങ്കിൽ ഡിസപ്പിയർ ആയി പോകും. ഫോർ എക്സാമ്പിൾ നമുക്ക് കൊഡാക്ക്, നമ്മളൊരു കാലത്ത് എല്ലാ ഹൗസ് ഹോൾഡിലും ഉള്ളതാണ്, എന്നാൽ ഇപ്പം അവരെവിടെയാണ്?
1: ഇല്ല.
0: കാരണം ഒരു ഡിജിറ്റൽ റെവല്യൂഷൻ വന്നപ്പോൾ അവർക്ക് അതിലേക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്.
1: ഞാൻ എവിടെ കേട്ട അവരോടോ ഇനി എന്തോ ഇങ്ങനത്തെ ഒരു അഡ്വൈസൊക്കെ കിട്ടിയിട്ടും ഏയ് അതൊന്നും അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു.
0: അതാണ് ഈ എന്റർപ്രണേഴ്സ് ഇന്നൊവേഷൻ അഡോപ്ഷൻ കർവ് എന്ന് പറയും. അതിനകത്ത് 2% പറയുകയാണെങ്കിൽ 2.5% മാത്രമാണ് ഇന്നൊവേറ്റേഴ്സ് ഉള്ളത്. 13.5% ആളുകൾ ആരാണ് ഇന്നൊവേഷൻ അഡോപ്റ്റേഴ്സ് ആയിട്ടുണ്ട്. അതിനപ്പുറം 16% ആളുകൾ അത് കഴിഞ്ഞ് വരുന്ന ഏർലി മെജോറിറ്റി, അടുത്തൊരു 16% ലേറ്റ് മെജോറിറ്റി, അതും കഴിഞ്ഞ് ബാക്കി വരുന്ന ആളുകളെ ലഗ്ഗാർഡ്സ് എന്ന് പറയുന്നത്, ഒരിക്കലും ഇന്നൊവേഷൻസിലേക്ക് വരാത്ത ആളുകൾ. അപ്പോൾ ആകെ 2.5% ആണ് മുന്നിൽ ഓടുന്നവർ. അത് കഴിഞ്ഞ് ഏർലി ഇതെല്ലാം അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഇന്നൊവേറ്റേഴ്സിൻ്റെ
1: പിന്നെ.
0: അവരത് ചെയ്തല്ലോ, ഞാനും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാമെന്നുള്ള എനിക്ക് ഒരു 13.5%.
1: അപ്പോൾ
0: ടോട്ടലി ഒരു 16% മാത്രമേ ഇതിനനുസരിച്ച് ഒരു പയനിയേഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ളൂ. അതുകൊണ്ട് എന്റർപ്രണേഴ്സിന് തന്നെ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തത് ഇന്നൊവേറ്റ് എന്റർപ്രണേഴ്സ് ഉണ്ട്, ഇമിറ്റേറ്റിംഗ് എന്റർപ്രണേഴ്സ്, അവരെ ചെയ്തു ഞാനും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ നോക്കിയൊക്കെ സിംബിയൻ വെച്ച് കളിച്ചൊരു കാലമുണ്ട്, അപ്പോഴാണ് ആൻഡ്രോയിഡ് വരുന്നത്. പക്ഷെ അതിനോട് കടപിടിക്കാനോ അതിൻ്റെ അടുത്ത് എത്താനോ അല്ലെങ്കിൽ അത് തന്നെ എടുക്കാനോ നോക്കിയൊക്കെ കഴിഞ്ഞില്ലല്ലോ.
1: പക്ഷെ നോക്കിയൊക്കെ ഇങ്ങനെ അത് നോക്കിയുടെ കാര്യത്തിലാണ് അഡ്വൈസ് ചെയ്തിട്ട് അവർ ഏയ് അതൊന്നും സാധാരണക്കാർക്ക് നമ്മൾ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. നേരത്തെ സാർ പറഞ്ഞല്ലോ 10,000, 15,000, 20,000 രൂപേൻ്റെ ഫോണ് സാധാരണക്കാരിലേക്ക് എത്തുന്നൊരവസ്ഥ വന്നു.
0: അവർ സിംബിയൻ ഓയസിൽ അവർ കോൺഫിഡൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് വായിച്ചറിഞ്ഞത്. ആൻഡ്രോയിഡിൽ അത്ര അവർ ഇമ്പ്രസ്ഡ് ആയിരുന്നില്ല. അതുപോലെ ഇമിറ്റേറ്റിംഗ് എന്റർപ്രണേഴ്സ് കഴിഞ്ഞാൽ അതിന് ഫാബിയൻ എന്റർപ്രണേഴ്സ് ഉണ്ട്. ആവശ്യമാണെങ്കിൽ മാത്രം ഞങ്ങളും ചേഞ്ച് ചെയ്തേക്കാം.
1: നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് അങ്ങനത്തെ ഒരു
0: നമ്മുടെ അധികവും നമ്മൾ കാണുന്നത് അങ്ങനെ ആയിരിക്കാം. കാരണം ക്യുക്കായിട്ട് മാർക്ക് റെസ്പോണ്ട് ചെയ്യുന്നവരെക്കാൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഓക്കെ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, ഞങ്ങളും അത് അതിലേക്ക് മാറുന്നു എന്നുള്ള നിലക്ക് നമ്മുടെ ബിസിനസ് ബിഹേവിയർ എല്ലാം അതിനനുസരിച്ച് മാറ്റുന്ന ആളുകളുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഡ്രോൺ എന്റർപ്രണേഴ്സ് ഉണ്ട്, എന്ത് തന്നെ ആയാലും ഞങ്ങളില്ലേ എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരൊക്കെ എന്താണ് ഓവർനൈറ്റ് ഡിസപ്പിയർ ആവുന്നു, അല്ലെങ്കിൽ വിത്തിൻ ഇയേഴ്സ് നമ്മൾ അതിനെക്കുറിച്ച് മറന്നു പോകുന്നു ബ്രാൻഡ്സിനെ കുറിച്ച്. അപ്പം പിടിച്ചു നിൽക്കാൻ എന്തായാലും ഇന്നൊവേഷൻ ആവശ്യമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.
1: താഹർഷാദ്, ചെറുകിട സംരംഭകരുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഇന്നൊവേഷൻ കോമ്പിറ്റൻസി ഏതാണ്?
0: ആ യെസ്, അപ്പോൾ എൻ്റെ റിസർച്ച് ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് പറയാം.
1: അതെ,
0: കാരണം ഞാൻ അവരുടെ കോമ്പിറ്റൻസി മെഷർ ചെയ്തു, അത് ഫാക്ട് അതിൻ്റെ കോൺസെക്ട്സ് ഡിറൈവ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് സ്ട്രീം ഓഫ് അനാലിസിസ് ഉണ്ട്. അപ്പോൾ ഒന്ന്, അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ അടുത്ത വർഷം ഞങ്ങളുടെ ഔട്ട്കം ഇത്രയാകും എന്നുള്ള നിലക്ക് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ആവശ്യം, ഏത് ഘടകമാണ് ആവശ്യം എന്ന് നോക്കുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്ന ടെക്നോളജി പ്രോഗ്രഷനാണ്. ഒരു കമ്പനി ടെക്നോളജിയിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, ടെക്നോളജി അങ്ങനത്തെ സ്റ്റാഫ് അവർക്ക് എത്രയുണ്ട്, ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇതൊക്കെയാണ് ഒന്ന്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു നമ്മുടെ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊവേഷൻ മെഷർ ചെയ്യണം, എന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് അറിയണം, എന്നിട്ട് അവിടെ ട്രബിൾ ഷൂട്ട് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഒരു ഒബ്ജക്റ്റീവ്. അത് പ്രകാരം എനിക്ക് മനസ്സിലായത് ഓപ്പൺ ഇന്നൊവേഷൻ എന്നുള്ളൊരു ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റാണ് പിവട്ടലായിട്ടുള്ളത്. അഥവാ ഓപ്പൺ ഇന്നൊവേഷൻ, ഓപ്പൺ ഇന്നൊവേഷൻ എന്താണെന്ന് വെച്ചാൽ രണ്ട് തരം ഇന്നൊവേഷനുണ്ട്, ക്ലോസ്ഡ് ഇന്നൊവേഷനും ഓപ്പൺ ഇന്നൊവേഷനും. ക്ലോസ്ഡ് ഇന്നൊവേഷൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആപ്പിളിൻ്റെ iOS കാര്യങ്ങളെല്ലാം വേറൊരാൾക്കും അതിൽ ആക്സസ് ഇല്ല, വേറൊരു കമ്പനികൾക്കും ഇല്ല, അവർ ഷെയർ ചെയ്യുന്നില്ലല്ലോ. എന്നാൽ ആൻഡ്രോയിഡോ അവർ ഷെയർ ചെയ്യുന്നു, മീൻസ് റെസ്ട്രിക്റ്റീവ് ആണ്. മറ്റ് സാംസങ് ആൻഡ്രോയിഡ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ മറ്റു ഫേംസ് എല്ലാം ഇപ്പോൾ റെഡ്മി അതുപോലെയുള്ള കമ്പനികളെല്ലാം ബ്രാൻഡുകളെല്ലാം ആൻഡ്രോയിഡ് തന്നെയാണ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്വിക്കായിട്ട് പുതിയ അപ്ഡേഷൻസ് വരുന്നു, പുതിയ ആളുകൾക്ക് അതിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നു.
1: അത് ഓപ്പൺ ഇന്നൊവേഷൻ,
0: അതൊരു ഓപ്പൺ ഇന്നൊവേഷൻ ചെറിയൊരു എക്സാമ്പിളാണ്. ഇങ്ങനെ ലിനക്സ് എന്നുള്ളത് ഓപ്പൺ ആണ്, കാരണം ബാക്കിയുള്ളവർക്ക് ഫ്രീ എന്ന് പറയുന്നത് ഫ്രീ ഫോർ കസ്റ്റമൈസേഷൻ ആണ്. അവർക്ക് ആ നിലക്ക് കസ്റ്റമൈസ് ചെയ്യാനും അവരുടെ ആവശ്യത്തിനനുസരിച്ച് അതിനെ മോൾഡ് ചെയ്തെടുക്കാനും പറ്റുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു ഓപ്പൺ ഇന്നൊവേഷൻ്റെ നല്ലൊരു എക്സാമ്പിളാണ്. ഞാൻ എൻ്റെതിൽ മൈക്രോ എൻ്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും വലുതും ഉണ്ടാവില്ല. സോ ഇഫ് ദേ ക്യാൻ അവർക്ക് ഇൻഡസ്ട്രി യൂണിവേഴ്സിറ്റി കൊളാബറേഷനിലൂടെ, യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരുപാട് ഇന്നൊവേഷനിലുള്ള ഇൻവെൻഷൻസ് നടക്കുന്നുണ്ട്, കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഫണ്ട് ചെയ്യാം, യൂണിവേഴ്സിറ്റി അത് ഇൻവെൻഷൻ നടത്തിക്കോളും. ഇങ്ങനെയുള്ള അവരുടെ ഇന്നൊവേഷൻ്റെ ഒരു ഏരിയ തുറന്നിടുന്ന ഓപ്പൺ ഇന്നൊവേഷൻ ആണ് എങ്കിൽ അതൊരു വിജയത്തിനുള്ളൊരു
1: മാനദണ്ഡമായിരിക്കും.
0: അവരുടെ നാല് വോൾസിനകത്ത് മാത്രം നടക്കും, വേറെ ഒരാളോടും പറഞ്ഞു കൊടുക്കില്ല, ഷെയർ ചെയ്യില്ല.
1: അങ്ങനെ അതാണ് നമ്മൾ പറഞ്ഞു വന്ന് ആപ്പിളിൻ്റെതും ആൻഡ്രോയിഡും തമ്മിലുള്ളത്. കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ഓക്കെ, അതുപോലെ തന്നെ ടെക്നോളജി അഡോപ്ഷൻ, ക്രിയേറ്റിവിറ്റി, നോളജ് മാനേജ്മെൻറ്, ഇതിൽ കൂടുതൽ പ്രാധാന്യം പിന്നെ ഏതിനാണ് ലഭിക്കുക ശരിക്കും?
0: ടെക്നോളജി അഡോപ്ഷൻ എന്നുള്ളത് അങ്ങനെ ഒരു കോൺസെപ്റ്റ് എൻ്റെ സ്റ്റഡിയിൽ വരുന്നില്ല. പക്ഷേ ടെക്നോളജി അഡോപ്ഷൻ എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നോളജി പ്രോഗ്രഷൻ്റെ ഭാഗമാണ്.
1: ടെക്നോളജി ഓരോ ദിവസം ഇങ്ങനെ
0: ടെക്നോളജി പ്രോഗ്രഷൻ എന്നുള്ള നിലക്ക് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചോളം അത് നിർബന്ധം, അതാണ് ഒന്ന്. രണ്ടാമത് ഇപ്പം നിങ്ങൾ പറഞ്ഞതിൽ നോളജ് മാനേജ്മെൻറ്റ്, നോളജ് മാനേജ്മെൻറ്റ് എൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നൊവേഷൻ ആണല്ലോ പഠിക്കുന്നത്, ഇന്നൊവേഷൻ ഓറിയൻറ്റഡ് നോളജ് മാനേജ്മെൻറ്റ്. അപ്പോൾ അത് ഇന്നൊവേഷൻ ഓറിയൻറ്റേഷൻ്റെ ഭാഗമായി വരും. നമ്മുടെ കമ്പനി, നമ്മുടെ ബിസിനസ് സ്ഥാപനം കംപ്ലീറ്റ്ലി അലൈൻഡ് ടുവാർഡ്സ് ഇന്നൊവേഷൻ, ഇന്നൊവേഷന് വേണ്ടി അലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഫേം ആകുക എന്നുള്ളതാണ് അതിലൂടെ. അപ്പോൾ അതിലെ ഡിസിഷൻ മേക്കിംഗ്, ഇന്നൊവേഷൻ എന്നുള്ളത് എന്തായാലും ഒരു ഭാഗമായി വരും. കാരണം എന്ന് വെച്ചാൽ ചെറിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ബോട്ടിൽ നെക്സ് ഉണ്ട്, സമയം. കാരണം അവരുടെ സമയത്തിൽ നല്ലൊരു പങ്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണ്, അവരുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അതുപോലെ ക്രൈസിസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ലോങ് ടേമിൽ നാളെ അടുത്ത വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് ലോകത്തിന് എന്ത് ആവശ്യമുണ്ട്, അതിനനുസരിച്ച് എൻ്റെ ബിസിനസ് മാറണം എന്നുള്ള നിലക്കുള്ള ഒരു പ്ലാനിങ്ങോ ഒരു വിഷൻ വെച്ച് വർക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല സമയത്തിൻ്റെ. അതുപോലെ റിസോഴ്സും അവർക്ക് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ അവർക്കുള്ളത് കൊണ്ട് ഇന്നൊവേഷൻ ഓറിയൻറ്റേഷൻ എന്നുള്ളത് സ്പെഷ്യലി ഫോക്കസ്ഡ് ആയിട്ടില്ല എങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. സോ ഇത് രണ്ടുമാണ്
1: വളർച്ചയെ ബാധിക്കും.
0: കാരണം വെച്ചാൽ ഇന്ന് നാളെ കഴിഞ്ഞു പോകും, എന്നാൽ ലോങ് ടേമിൽ എന്ത്,
1: ലോങ് ടേമിൽ എന്ത്,
0: ഷോർട്ട് ടേമിൽ ദേ ക്യാൻ ഹാവ് സക്സസ് ബട്ട് ഇൻ ലോങ് ടേം ദേ വിൽ ഫെയിൽ എന്നുള്ളതാണ്.
1: ഒരു ഹ്യൂജ് അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഉയർന്ന തല മറ്റുള്ളതിലെ മറ്റൊന്നിനെ കോമ്പിറ്റൻസി ലെവലിൽ ഉയർന്നു പോകാനൊന്നും കഴിയില്ല,
0: കഴിയില്ല.
1: ഡേ ടു ഡേ പറഞ്ഞ പോലെ അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടാവും,
0: കഴിഞ്ഞു പോകുന്നുള്ളതാണ്.
1: അതുപോലെ ക്രിയേറ്റിവിറ്റി,
0: ക്രിയേറ്റിവിറ്റി ഈ മൂന്നെണ്ണം പറഞ്ഞതിൽ ഏതാണ് ഏറ്റവും പ്രധാനമായത് എന്നുള്ളതുകൊണ്ട് പറഞ്ഞാണ്. ഈ ക്രിയേറ്റിവിറ്റി എന്നുള്ളത് വരുന്നത് ഐഡിയേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ്. അപ്പോൾ
1: ക്രിയേറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടിയും,
0: അതെ, ക്രിയേറ്റിവിറ്റി നമ്മുടെ ബിസിനസ് ഹൗസിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇരിക്കുന്ന മാർക്കറ്റ് സ്കാനിങ്ങിലൂടെ ഓപ്പർച്യൂണിറ്റി റെക്കഗ്നിഷനിലൂടെ ഒക്കെ നമുക്ക് വേണ്ട ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അതിലേക്ക് പ്രോപ്പറായ കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രോപ്പറായ പ്രൊഡക്റ്റ് തന്നെ അവരിലേക്ക് എത്തിക്കുവാനും അല്ലെങ്കിൽ പ്രോസസ്സ് അതനുസരിച്ച് ഷിഫ്റ്റ് ചെയ്യുവാനും എല്ലാം സാധിക്കണം എന്നുള്ളതാണ്. അതിന് ബ്രെയിൻ സ്റ്റോമിങ്ങും പലതിലൂടെയും എംപ്ലോയീസിനിടയിൽ നിന്നുള്ള ഒപ്പീനിയൻസ് എടുക്കുന്നതിലൂടെ ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ അതൊരു കോൺസെപ്റ്റായി നോക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഒന്ന് ഈ പറഞ്ഞതിൽ നോളജ് മാനേജ്മെന്റ്,
1: നോളജ് മാനേജ്മെന്റ് അഡോപ്ഷൻ. യെസ്, ഓക്കെ. അതുപോലെ നിങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഒരു പിന്നെ പ്രെഡിക്റ്റീവ് മോഡൽ,
0: യെസ്,
1: അത് അതെന്താണ്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഈ പ്രെഡിക്റ്റീവ് മോഡൽ ഞാനിപ്പോൾ പറഞ്ഞു, അഥവാ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കോമ്പിറ്റൻസി ഉണ്ട്, നമ്മുടെ ഇൻഹരൻ കോമ്പിറ്റൻസി നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്നതുണ്ട്. ഇത് വെച്ചുകൊണ്ട് നാളെ എൻ്റെ ബിസിനസ്സിലെ ഇന്നോവേഷൻ ഔട്ട്കം എത്രയാകും എന്നുള്ള നിലക്ക് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം.
1: ഓ,
0: എന്നിട്ട്
1: ഇപ്പം നിലവിലുള്ള വെച്ചുകൊണ്ട്
0: വെച്ചുകൊണ്ട് നിലവിൽ ഇത്ര കോമ്പിറ്റൻസി ഉണ്ടെങ്കിൽ ഐ വിൽ ഹാവ് ദിസ്,
1: യെസ്.
0: എന്നാൽ അടുത്ത വർഷം അതില്ലെങ്കിലോ? അണ്ടർ അച്ചീവ്ഡാണ്, എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചത്
1: കിട്ടിയിട്ടില്ല.
0: അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് അറിയണം. അപ്പോൾ തിരിച്ച് ഡയഗ്നോസ് ചെയ്യാനുള്ളൊരു ഫ്രെയിം വർക്ക് കൂടെയാണ് എൻ്റെ. അപ്പോൾ എവിടെയാണോ പ്രശ്നമെന്ന് മനസ്സിലാക്കുവാനും ആ കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്തെടുക്കുവാനും പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഓവർ അച്ചീവ്മെൻ്റ് ആണെങ്കിലോ, ഓക്കെ, ഫൈൻ, വി കൻ ഗോ. കാരണം നമ്മൾ ഇത്രയാണ് പ്രതീക്ഷിച്ചത്, അതിലേറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഒന്ന് ഡയഗ്നോസ് ചെയ്യുവാനും ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ളൊരു മെക്കാനിസം എന്നുള്ളതാണ് ഈ ഫ്രെയിം വർക്ക്.
1: അത് അത് എങ്ങനെയാണ് അതിൻ്റെ വികസനം, അത് എങ്ങനെയാണ് സഹായകമായി തീരുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്?
0: സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഞാൻ കൊടുക്കണമെങ്കിൽ അത് എനിക്കൊന്ന് റീസ്കിൻ ചെയ്യേണ്ടത് പ്യുവർലി അക്കാഡമിക് ആണല്ലോ.
1: ഓക്കെ ഓക്കെ.
0: അതൊന്ന് റീസ്കിൻ അല്ലെങ്കിൽ വൈറ്റ് ലാബൽ ചെയ്യാന്ന് പറയും. നമുക്കൊരു ഒരു റെഡിമെയ്ഡ് ടൂളാക്കി കൊടുക്കാം.
1: ശരിക്കും നിങ്ങളെ റിസർച്ചിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ വന്ന കാര്യമാണ്.
0: പുതുച്ചേരി യൂണിവേഴ്സിറ്റിയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും പി എച്ച് ഡിക്ക് അതത് സമയം തന്നെ നമ്മുടെ ഡോക്ടറൽ കമ്മിറ്റി അല്ലെങ്കിൽ റിസർച്ച് അഡ്വൈസർ കമ്മിറ്റി ഉണ്ടാവും. അവിടെ ഡോക്ടറൽ കമ്മിറ്റിയാണ്. അവർക്ക് മുന്നിൽ എന്ത് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, ഇത് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, എന്ത് റിസർച്ച് ഗ്യാപ്പാണ് ഇത് ഫിൽ ചെയ്യുന്നത് എന്നൊക്കെ നല്ല നിലക്ക് വെച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട്. അപ്പോൾ എൻ്റെ റിസർച്ച് ഗ്യാപ്പ് എന്നുള്ളതാണ്. ഈ മൈക്രോ എൻ്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം ആ എൻ്റർപ്രണേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു ടൂൾ നിലവിലില്ല ഇന്നോവേഷൻ മെഷർമെൻറ്റിന്. അപ്പോൾ അത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല ഇത് കൺസൾട്ടൻസിനും പോളിസി മേക്കേഴ്സിനും ഒക്കെ ഉപയോഗിക്കുവാനും സാധിക്കും എന്നുള്ളതാണ്.
1: അതുപോലെ ഇന്നോവേഷൻ കോമ്പിറ്റൻസി അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്തായിരിക്കും?
0: മൈക്രോ എൻ്റർപ്രണേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണല്ലോ പഠനം. അപ്പോൾ അവിടെ ഇന്നോവേഷൻ കോമ്പിറ്റൻസി അളക്കാൻ ഈ പറഞ്ഞതിൽ പ്രധാനമായും ടെക്നോളജി,
1: ടെക്നോളജി.
0: രണ്ടാമത് മാർക്കറ്റിംഗ് എന്നുള്ളത്. മൂന്നാമത് ഞാൻ പറഞ്ഞു ഓപ്പൺ ഇന്നോവേഷൻ.
1: അതെ, നേരത്തെ പറഞ്ഞു.
0: ഈ മൂന്ന് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്.
1: യെസ്,
0: മനസ്സിലായിരുന്നു. ഇതിലിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല, വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്.
1: അപ്പോൾ ഏതായിരുന്നാലും ഇന്നത്തെ വിജയപീഠത്തിൽ നമ്മൾ ഒരു ചെറുകിട സംരംഭകർ എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മുടെ കൺസെപ്റ്റൊക്കെ മാറി അത് എത്ര ലെവലിൽ എത്തും എന്നുള്ളതും അതിൻ്റെ ഒരു വൻകിട ചെറുകിട നമ്മൾ കേൾക്കുന്ന പദം എത്രമാത്രമാണ് അതിൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് മാത്രമല്ല, ഈ ഒരു രംഗത്തേക്ക് സംരംഭ രംഗത്തേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് തോന്നുന്ന ഈ ഒരു വിജയപീഠം കേൾക്കുമ്പോൾ ഒരുപാട് കാഴ്ചപ്പാടുകൾ കിട്ടുന്ന ഒരു സംസാരമായിരുന്നു തഹാറാഷ നമ്മളുമായിട്ട് നടത്തിയിരുന്നത്. താങ്ക് യു സർ.
0: ഓക്കെ,
1: അപ്പോൾ ഇൻഷാല്ല അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള മറ്റു ഭാഗങ്ങളിൽ ഇൻഷാല്ല നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതുവരെയും ഈ ഒരു പ്രോഗ്രാമിൽ വിജയപീഠത്തിൽ പങ്കെടുത്തതിന് പീസ് റേഡിയോയുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. റേഡിയോ പ്രോഗ്രാം വിജയപീഠം കേട്ട ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വിജയപീഠം, ചെറുകിട സംരംഭവും ഇന്നൊവേഷനും എന്ന വിഷയത്തിൽ. നമ്മോടൊപ്പം ഇതുവരെ സംസാരിച്ചത് താഹ റഷാദും കൂടെ അബ്ദുസ്സലാം വീട്ടി.
3: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
4: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
4: അതേ, ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
4: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
4: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
4: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്. ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണം, എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടുകയാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയല്ല വഴക്കാവുമ്പോൾ. പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു, ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങ് മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ തെറി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരാൾ അടുത്ത ആളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്ത് മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു. അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയുണ്ട്. ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ, തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകൾ അതിൽ നിന്ന് മാറിയൊന്നും ചെയ്തു. നമ്മുടെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്. അപ്പം മനസ്സിലാവും, ഇതാണ് ഇയാളില്ലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞില്ല. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജന അറിയും നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്ക് അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു പാഠം. ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്തൊരാൾ, അയാൾ എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ്, അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം.
6: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ അദ്ദേഹമായി പണമിടപാട് നടത്താനവർ.
1: അതെ,
6: അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെ കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
7: ആ മുഖമൂടി, ആ മുഖംമൂടി പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ,
6: അതെ,
7: എന്തെങ്കിലും ഒരു ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അതിനോട് അയാൾ അങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
8: പ്രിയമുള്ളവരെ, ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുസ്വഭാവമാണ് കളവ് എന്നത്. വാക്കുകളിലോ എഴുത്തിലോ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായത് പ്രചരിപ്പിക്കുക എന്നതാണ് കളവ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്കറിയാം. മതപരമായ വിഷയങ്ങളിലും വ്യക്തികൾക്കിടയിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട രംഗങ്ങളിലും സോഷ്യൽ മീഡിയകളിലുമെല്ലാം കളവുകൾ വ്യാപിക്കുന്നതിന് നാം സാക്ഷികളാവാറുണ്ട്. ഇങ്ങനെ കളവ് പറയുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമതായി അയാൾ നന്മയുടെ വഴിയിൽ നിന്നും മാറിപ്പോകുമെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ മുസ്രിഫൻ കദ്ദാബ്. തീർച്ചയായും അതിരുവിടുന്ന കള്ളങ്ങൾ പറയുന്നവനെ അള്ളാഹു ഹിദായത്തിലാക്കുകയില്ല. അതുകൊണ്ട് തന്നെ കളവ് പറയുന്ന വ്യക്തി നന്മയുടെ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകും എന്നതാണ് ഒന്നാമത്തെ നഷ്ടം. രണ്ടാമത്തേത് അയാൾക്ക് അള്ളാഹുവിന്റെ കോപം ലഭിക്കുമെന്നതാണ്. സൂറത്തു ആലു ഇമ്രാനിൽ കാണാം, ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കള്ളം പറയുന്നവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. കള്ളം പറയുക എന്ന സ്വഭാവമുള്ള വ്യക്തിക്ക് അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് അകറ്റപ്പെടുന്ന അപകടകരമായ അവസ്ഥയാണ് ഉണ്ടാവുക. മൂന്നാമത്തേത്, കള്ളം പറയുക എന്നത് കപടതയുടെ ഒരു ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കപട വിശ്വാസികളുടെ സ്വഭാവമായി പഠിപ്പിച്ചതിൽ കള്ളം പറയുക എന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാം. ആയത്തുൽ മുനാഫിഖി തലാസുൻ ഇദാ ഹദ്ദസ കദബ. കപട വിശ്വാസികളുടെ സ്വഭാവങ്ങൾ മൂന്നാണ്. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുമെന്ന്. അതുകൊണ്ട് തന്നെ കളവ് പറയുക എന്നത് ഒരു സത്യവിശ്വാസിയിൽ നിന്നും ഉണ്ടാകേണ്ട കാര്യമല്ല. നാലാമത്തേത്, കള്ളം പറയുന്ന വ്യക്തിക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുകയില്ല. ജനങ്ങൾ അയാളെ അവിശ്വസിക്കും, ഒരിക്കലും അയാളിൽ വിശ്വാസ്യത ആരും കണ്ടെത്തുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വഇന്നൽ കദീബ യഹദി ഇലൽ ഫുജൂർ, തീർച്ചയായും കളവ് അധാർമികതയിലേക്ക് തെമ്മാടിത്തത്തിലേക്ക് നയിക്കും. വഇന്നൽ ഫുജൂർ യഹദി ഇലന്നാർ, അധാർമികതയാണെങ്കിലോ നരകത്തിലേക്കും വഴി നടത്തും. അതുകൊണ്ട് തന്നെ കളവ് പറയുന്ന വ്യക്തിയെ മറ്റുള്ള ആളുകൾ പരിഗണിക്കുകയില്ല. അഞ്ചാമത്തേത്, കളവ് ശീലമാക്കിയ വ്യക്തിക്ക് അയാളുടെ ഹൃദയം മലിനമാക്കപ്പെടും. നന്മയിലേക്കുള്ള താൽപര്യങ്ങൾ കുറയുകയും തിന്മയിലേക്ക് അയാൾ അടുക്കുകയും ചെയ്യുമെന്നതാണ്. അള്ളാഹു പറഞ്ഞതുപോലെ കല്ലാ വൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിമിത്തം അവരുടെ ഹൃദയങ്ങൾ മൂടിയിരിക്കുന്നു. കള്ളം ശീലമാക്കിയ വ്യക്തിക്ക് നന്മയിലേക്കുള്ള തിരിച്ചുവരവ് അസാധ്യമായി തീരുമാറ് അയാൾ തിന്മകളിൽ മുഴുകും. പാപങ്ങൾ ആവർത്തിക്കുന്നത് ഹൃദയത്തെ കഠിനമാക്കുകയും മനുഷ്യന്റെ ആത്മീയ ബോധത്തെ ദുർബലമാക്കുകയും ചെയ്യും. ആറാമത്തേത്, കളവ് ശീലമാക്കിയ വ്യക്തിക്ക് മാനസികമായ അസ്വസ്ഥതകളും ഭയവും ഉണ്ടാകുമെന്നാണ്. താൻ ചെയ്തു കൂട്ടിയ കള്ളങ്ങൾ, താൻ പ്രവർത്തിച്ച തിന്മകൾ എന്നെങ്കിലും ഒരിക്കൽ പുറത്തു വരുമോ, അത് ജനങ്ങൾ അറിയുമോ എന്ന ഭയത്തോടെയായിരിക്കും കള്ളം പറയുന്ന വ്യക്തി ജീവിക്കുക. അതേസമയം സത്യസന്ധനായ വ്യക്തിക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് സത്യവിശ്വാസികളായ നാം നന്മയുടെ സത്യത്തിന്റെ വഴിയിൽ മുന്നോട്ട് നീങ്ങുക. അല്ലാഹു തആല പറഞ്ഞ പോലെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സദിഖീൻ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, സത്യസന്ധരോടൊപ്പം കഴിയുക. അതുകൊണ്ട് ജീവിതത്തിൽ സത്യം പറഞ്ഞ് നന്മയുടെ വഴിയിൽ നടക്കുവാൻ റബ്ബ് നമുക്ക് അവസരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
9: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
10: നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
13: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
12: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
13: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
12: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
13: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
12: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
13: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
12: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
13: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
11: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
14: പീസ് റേഡിയോ ഹൃദയവസന്തം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുർ റഅദിൽ നിന്നും 12-13 വചനങ്ങൾ ഇൻഷാല്ലാ നമ്മൾ പഠിക്കുകയാണ്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ളത് ഹസൻ അൻസാരി.
15: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. നബിയിന വഹബീബിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും അതേപോലെ തന്നെ ഈ താൽപ്പര്യവും നാളെ ഉഹ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 13 അധ്യായം സൂറ റഅദിലെ 12 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ള ഭാഗം 12-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم هو الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال. കഴിഞ്ഞ ആയത്തിൽ അഥവാ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം കാവൽ നൽകുന്ന മലായിക്കത്തുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? ഒന്നിനു പുറകെ ഒന്നായി അഥവാ എല്ലാ പ്രഭാതത്തിലും ഒരു കൂട്ടം മലക്കുകൾ വരുന്നു, എല്ലാ പ്രദോഷത്തിലും ഒരു കൂട്ടം മലക്കുകൾ വരുന്നു. അങ്ങനെ ഊഴമിട്ട് കാവൽ നൽകുന്ന മലായിക്കത്തുകളുടെ ഒരു സംരക്ഷണ കവചം മനുഷ്യനുണ്ട്. അള്ളാഹു വല്ല തിന്മയും ബാധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ മാറി നിൽക്കുന്നു, അപ്പം ആ തിന്മ അവിടെ സംഭവിക്കുന്നു എന്ന കാര്യം വളരെ സവിസ്തരം നമ്മളവിടെ പഠിച്ചു വെച്ചു. ഇനി 12-ാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു പറയുന്നത് എന്ന് നമുക്ക് വാക്കർത്ഥങ്ങളൊന്ന് പരിശോധിക്കാം. ഹുവല്ലദി, എന്താ ഹുവല്ലദി മഅന? ഹുവല്ലദി എന്ന് പറഞ്ഞാൽ അവൻ യാതൊരുവനാകുന്നു. അപ്പോൾ അള്ളാഹു എങ്ങനത്തവനത്രേ എന്നാണ് ചുരുക്കം. ഹുവ അല്ലാഹു, അല്ലദീ അവൻ യാതൊരുവനാകുന്നു. എന്താണ് യുരീക്കും? യുരീക്കുമാന അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. യുരീക്കുമാന അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. എന്തിനെ കാണിച്ചു തരുന്നു? അൽ ബർഖ. ബർഖ എന്താണ്? ബർഖ് മിന്നൽ. അള്ളാഹു അവൻ ബർഖിനെ അഥവാ മിന്നലിനെ കാണിച്ചു തരുന്നു. എങ്ങനെ? ഖൗഫ, ഭയമായിട്ട്, പേടിയായിട്ട്. അതേപോലെ തന്നെ വത്വമ, അപ്പം മോഹിക്കാൻ, തൊമ